0: കുഴപ്പം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ അതിന് പ്രിപ്പയർഡ് ആവണം എന്നുള്ളതാണ്. അതായത് നമ്മൾ മസിൽസ് പലതും സ്ട്രെങ്തനിങ് ചെയ്യണം. ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തൊടൻ്റെ മസിൽസ്, അപ്പോൾ നമുക്ക് അത് ഒന്ന്. രണ്ടാമത്തെ ശ്രദ്ധിക്കപ്പെടാത്തൊരു സംഗതിയാണ് നമ്മളെ ഈ ബട്ടക്സ്, ഈ ബാക്കിലുള്ള മസിൽസ്. ആ രണ്ട് മസിൽസും വളരെയധികം ഉപയോഗപ്പെടുത്തി സ്ട്രെങ്തനിങ് ചെയ്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ സ്റ്റെപ്പ് കയറലൊക്കെ ഒരു പരിധിവരെ ആയാസമായി മാറും. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോൾ നമ്മളൊരു 70 കിലോ ഉള്ള ഒരാൾ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് സ്പീഡിലാണ് കയറുന്നതെങ്കിൽ അത് 80-90 ആയിട്ടാണ് കാലിൻ്റെ മുട്ടിൽ വരും. അപ്പോൾ അതധികം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നൊരു സംഗതിയല്ല. മറ്റ് എക്സസൈസുകളൊക്കെയാണ് കൂടുതൽ നല്ലത്. അതോടൊപ്പം തന്നെ ഈ സ്ട്രെങ്തനിങ് ചെയ്യാന്നുള്ളത് ചെയ്തു കഴിഞ്ഞാൽ അത് എളുപ്പമാണ്. ഇനിയിപ്പോൾ ഒരാൾക്ക് മുട്ടുവേദന ചെറിയ തോതിലുണ്ടെങ്കിൽ അവർ യഥാർത്ഥത്തിൽ ഈ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് അവർ ശ്രദ്ധിക്കണത്, കാര്യം ചിലപ്പോൾ മുട്ട് തേയ്മാനത്തിൻ്റെ ഒരു തുടക്കമായേക്കാം. അപ്പോൾ അത് അവർ എന്താ പറയുക, ഡോക്ടറെ കാണിച്ച് എക്സ്റേ ഒക്കെ എടുത്ത് അസസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്ന് റിവേഴ്സിബിലിറ്റി സാധ്യത ആണെങ്കിൽ അത് ചെയ്യാന്നുള്ളതാണ്. അത് സാധ്യമാവുന്ന ആളുകൾ അത് ചെയ്യുക. പിന്നെ ഇനിയിപ്പം ചില ആളുകളോടൊക്കെ നമ്മൾ പറയാറുണ്ട്, ചില പരിക്കുകളൊക്കെ പറ്റിയ ആളുകളോട് സ്റ്റെപ്പ് കയറുന്ന സമയത്ത് ചെരിഞ്ഞ് കയറാൻ പറയും. അതായത് മുന്നോട്ട് കാല് വെച്ച് കയറുന്നതിന് പകരം സൈഡിലോട്ട് ഇങ്ങനെ കാല് വെച്ചിട്ട് സ്റ്റെപ്പ് കയറുന്ന രീതിയുണ്ട്. അപ്പോൾ സൈഡിലെ മസിൽസാണ് അവിടെ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ അനിവാര്യ ഘട്ടത്തിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാം, പക്ഷേ സ്റ്റെപ്പ് കയറുന്ന അത്ര പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം.
1: വീട്ടുജോലികൾ ചെയ്യുന്ന ഉമ്മമാരോട്, അതല്ലെങ്കിൽ ഒരേ ഒരു പൊസിഷനിൽ നിന്നിട്ട് ജോലി ചെയ്യുന്ന, സ്ഥിരമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോട്, അവർക്ക് വേദന കുറച്ച് അതേ പൊസിഷനിൽ നിന്ന വേദന വരുമല്ലോ, വേദന വരുന്ന സമയത്ത് നമ്മൾ ആ ജോലി നിർത്തി മറ്റെന്തെങ്കിലും ഒരു എക്സസൈസിലേക്ക് പോയി തിരിച്ചു വന്നാൽ അത് നമുക്കത് വേദന ഒഴിവാക്കാൻ സാധിക്കുമോ, അതിനെക്കുറിച്ചൊന്ന് പറയുമോ?
0: ഈ ഒരേപോലെ നിൽക്കുക എന്നുള്ളതും ഒരേപോലെ കുറേ സമയം ഇരിക്കുക എന്നുള്ളതും ഒരു നല്ലൊരു സംഗതിയായിട്ട് പറയാറില്ല. കാര്യം ഒരേപോലെ നിൽക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ നമ്മൾ ബോഡീൻ്റെ വെയിറ്റ് മൊത്തം വരുന്നത് നടു, അതായത് നട്ടെല്ലിലേക്കും കാലിൻ്റെ മുട്ടിലേക്കും ഉപ്പൂറ്റിയിലേക്കും അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മൾ ഈ കുറച്ച് ഡൈനാമിക്കായി നിൽക്കാന്നറിയാം, അതായത് ഇങ്ങനെ നടന്ന് പോകുന്ന സമയത്ത് ഈ പ്രശ്നം വരുന്നില്ല, ഒരു ഒരു സ്ഥലത്തേക്ക് വരുന്നില്ല. അതുപോലെ തന്നെയാണ് ഒരേപോലെ ഇരിക്കുക, ഒരേപോലെ കുറേ സമയം ഇരിക്കുന്ന സമയത്ത് ഇതേപോലെ നട്ടെല്ലിൽ ചില ഭാഗങ്ങളിൽ രക്തോട്ടം കുറഞ്ഞ് നിൽക്കുകയാണ് ആ സമയത്ത്. അപ്പം നമ്മളിങ്ങനെ മൂവ് ചെയ്ത് നിൽക്കലാണ് എപ്പോഴും നല്ലൊരു സംഗതി. അപ്പം തീർച്ചയായിട്ടും അങ്ങനെ വരുന്ന സമയത്ത് വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവർ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് തിരിച്ച് വരുന്ന സമയത്ത് അവർക്ക് അത് കുറയും. പക്ഷേ അത് സ്ഥിരമായിട്ട് അങ്ങനെ കണ്ടുവരുന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ ഇപ്പോൾ നടുവേദനയാണ് അവർക്ക് വരുന്നതെങ്കിൽ അവരെ ഈ ഡിസ്കിന് ചെറിയ പ്രശ്നം വന്നു തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ കാണപ്പെടാറുള്ളത്. ഒരു 40 മിനിറ്റ് ഒരു മണിക്കൂറൊക്കെ ഒരേപോലെ നിൽക്കുക ചെയ്യുന്ന സമയത്ത് അവർക്ക് നടുവേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസ്ക് വേദന ഭാവിയിൽ അത് വഷളാവാം. ഭാവിയിൽ അത് ഡിസ്ക് തള്ളലായിട്ട് കാലിലേക്ക് വേദന അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളിലേക്ക് എത്തും. അപ്പോൾ അത് നേരത്തെ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അതിൻ്റെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർക്ക് റിക്കവറി സാധ്യമാണ്.
1: ഒരു നല്ല വെയിറ്റ് എടുത്ത് ജോലി ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, നമ്മൾ പോട്ടർമാർ, അതേപോലെ തന്നെ മരം കൊണ്ട് നടക്കുന്ന ജോലിക്കാർ, പിന്നെ അതേപോലെ കരിങ്കൽ കോറിയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ നല്ല വെയിറ്റുള്ള സാധനങ്ങൾ മാറ്റി എടുത്തു വെക്കേണ്ടി വരും. അങ്ങനത്തെ ആളുകൾക്ക് ഒരു ഇതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ മരുന്ന് കഴിക്കേണ്ട ഒരവസ്ഥ, അതല്ലെങ്കിൽ ഒരു സർജറിയിലേക്കൊക്കെ നീങ്ങും. അപ്പോൾ ഇതിന് ഇപ്പോൾ തന്നെ അവർ ശ്രദ്ധിക്കേണ്ട, അവർക്കൊക്കെ ഒരു വേദന ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവരിപ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്?
0: അല്ല, അവർ ഉണ്ടെങ്കിൽ സാധാരണ ഈ നേരത്തെ ഈ പറഞ്ഞ പോലെ അവർക്കാണ് കൂടുതൽ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒരു പക്ഷേ കണ്ടുവരുന്നത്. അപ്പോൾ അവർ അത് നേരത്തെ മനസ്സിലാക്കിയിട്ട് അവർക്ക് ഉപയോഗപ്പെടുന്ന ആ മസിൽസ് ഉണ്ടല്ലോ അത് കൂടുതൽ സ്ട്രെങ്തനിങ് ചെയ്ത അതിൻ്റെ അകത്തുള്ള ആ ബാക്കി ഭാഗങ്ങളിലേക്കുള്ള പരിക്ക് കുറയുന്നുള്ളതാണ്. മസിൽ സ്ട്രെങ്തനിങ് ഉള്ളും വഴി മറ്റതുള്ളതൊക്കെ എല്ലാവർക്കും ഒരുപോലെയാണ്. അപ്പോൾ ഇവർ അത് അങ്ങനത്തെ ആക്ടിവിറ്റി, പിന്നെ അങ്ങനെ പ്രശ്നമുള്ളവരോട് അങ്ങനത്തെ ആക്ടിവിറ്റി കുറയ്ക്കാൻ പറയാറുണ്ട്. അതിപ്പോൾ മത്സ്യത്തൊഴിലാളികളടക്കം അങ്ങനെ ഒരു പ്രശ്നം പറയും നമ്മൾ, അവരും വലിയൊരു വെയിറ്റൊക്കെ വലിച്ചു കയറ്റുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പോൾ പലപ്പോഴും അവർക്ക് നടുവേദന കൈവേദന ഒക്കെ ചിലപ്പോൾ അവർ നമ്മളടുത്തേക്ക് വരുന്ന സമയത്ത് അവർ ഭയങ്കര മസ്കുലറായിരിക്കും, ഭയങ്കര പിന്നെ ഇനി അവരോട് സ്ട്രെങ്തനിങ് എങ്ങനെ പറയുന്നൊക്കെ നമുക്ക് സംശയം തോന്നും. പക്ഷേ ഒരു പരിധി വരെയൊക്കെ പിന്നെ അവർ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ അതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യും, അങ്ങനെയൊക്കെയാണ് അവർ ചെയ്യാറുള്ളത്. അതല്ലാതെ വേറൊരു വഴിയില്ല, പിന്നെ അവരോട് ആ തൊഴിൽ നിർത്താൻ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതാണ് അതിൻ്റെ ഒരു പ്രായോഗിക പ്രശ്നം.
1: നമ്മൾ സ്ത്രീകളൊക്കെ പൊതുവെ വീട്ടിൽ ചെയ്യുന്നൊരു പിന്നെ വീട് വൃത്തിയാക്കുന്ന സമയത്ത് നല്ല വെയിറ്റുള്ളൊരു ബക്കറ്റ് ഒരു കയ്യിൽ പിടിച്ച് ഇങ്ങനെ പോകുന്ന കാണാം. എന്നിട്ട് ആ ഒരു വേറൊരു ഭാഗത്തേക്ക് ഇങ്ങനെ ആ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഭാഗത്തേക്ക് ചെരിഞ്ഞതും കാണാം. അതിൻ്റെ ഒരു സയൻസ് എന്താ?
0: അത് ബോഡിൻ്റെ ഒരു ബയോമെക്കാനിക്സ് ആണ്. അത് നമ്മൾ എന്താ പറയുക, വെയിറ്റ് ബാലൻസിങ് ചെയ്യുന്നതെന്നുള്ളൂ.
1: അതുകൊണ്ടാണ് അവർക്ക് വേദന, ബാക്ക് പെയിൻ നന്നായിട്ട്?
0: അങ്ങനെ പറയാൻ വയ്യ. വെയിറ്റ് ഇപ്പോൾ ഈ ബാക്ക് പെയിൻ ഉള്ളവരോട് നമ്മൾ വെയിറ്റ് എടുക്കുന്നതൊക്കെ കുറക്കാൻ പറയും. വെയിറ്റ് അതുപോലെ തന്നെ അത് എടുക്കുന്ന ആ ഡൈനാമിക്സ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം. ആ ഒരു കറക്റ്റ് കുനിയുന്നതും, അല്ലെങ്കിൽ ചില സമയത്ത് ചില വെയിറ്റ് നമ്മൾ കുനിയാൻ പാടില്ല, ഇരുന്നിട്ട് എടുത്ത് പൊന്തിക്കൊക്കെ വേണ്ടത്. അപ്പോൾ ചില സമയത്ത് അവരത് ചെയ്യുന്നുണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ കയ്യിൽ തീരെ ബലം പ്രയോഗിക്കാതെ കൈ ഇങ്ങനെ തൂങ്ങിക്കെടുക്കായിരിക്കും ആ ബക്കറ്റ് വെള്ളം കൊണ്ട്. അപ്പം അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര ഒരു ആരോഗ്യപരമായിട്ടുള്ള കാര്യമായിരിക്കില്ല.
1: കുട്ടികളെടുക്കുന്ന സമയത്ത്
0: കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു അത്ര പ്രശ്നം വരാറില്ല ആൾക്കാർക്ക്. ഒന്നാമതെന്ന് വെച്ചാൽ കുട്ടികൾ തന്നെ 5 കിലോ അങ്ങനെയൊക്കെയല്ലേ മാക്സിമം വെയിറ്റ് വരാറുള്ളൂ. പിന്നെ രണ്ട് സൈഡിലും പിടിച്ചെടുക്കുക. ബക്കറ്റ് പോലല്ല, ബക്കറ്റ് നമ്മളൊരു നേർത്തൊരു വടിക്കഷ്ണത്തിലാണ് ഈ 5 കിലോ അല്ലെങ്കിൽ 10 കിലോ ഒക്കെ വെയിറ്റ് പോരുന്നത്. അപ്പോൾ അതൊരു ഇതാണ്. കയ്യിലും മസിൽസൊക്കെ പെയിൻ ആവും, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അവിടെ വരുന്നുണ്ട്.
1: സ്വാഭാവികമായും വേദന അനുഭവിച്ച് സഹിച്ച് നടക്കുന്നതിലേറെ ആ വേദനയുടെ കാരണം കണ്ടെത്തി ആ ഏത് ഭാഗത്തേക്കാണോ പ്രശ്നമുള്ളത് ആ പ്രശ്ന ഉള്ള ഭാഗത്തിന് കുറച്ചുകൂടി ഒന്ന് ഉഷാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്, ഡീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞത്. സാധാരണ IT പ്രൊഫഷണൽസ്, അതേപോലെ തന്നെ ഡോക്ടർ നേരത്തെ പറഞ്ഞു താക്കോൽദ്വാര ശസ്ത്രക്രിയ ചെയ്യുന്ന ഡോക്ടേഴ്സ്, അതേപോലെ പല്ല് ഡോക്ടർമാർ, ഇവർക്കൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പറഞ്ഞു. അങ്ങനത്തെ ആളുകൾക്ക് എന്താണ് ഡോക്ടറെ ഒരു ടെക്നിക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്?
0: അല്ല, അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പോസ്റ്റർ കറക്ഷൻസ്, ഇപ്പം മറ്റേ താക്കോൽദ്വാര ശസ്ത്രക്രിയ ചെയ്യുന്നവരെ കാര്യത്തിൽ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേബിൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ചില സമയത്ത് ചിലപ്പോൾ അവരൊരു ഉയരത്തിൽ കയറി നിന്നിട്ട് ചെയ്യാം, അങ്ങനെ കുറേ. പക്ഷെ അതിലൊരു വിഷയം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ശസ്ത്രക്രിയേൻ്റെ ഇപ്പോൾ നമ്മളെന്നും കാണുന്ന ആൾക്കാരായതുകൊണ്ട് കൂടെ ഉള്ള ആൾക്കാരും കൂടി അതുപോലെ ആവണം, എല്ലാവരും ഒരേ ഹൈറ്റ് ആയിരിക്കില്ല. അപ്പോൾ അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി, റോബോട്ടിക്കൊക്കെ ആയി. ഇപ്പോൾ റോബോട്ട് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് അവരൊരു സൈഡിൽ നിന്ന് ബട്ടൺ അമർത്തിയാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലൊക്കെ പോകുന്നുണ്ട്. കാര്യങ്ങൾ എളുപ്പമാവുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇങ്ങനെയൊക്കെയുള്ള കാര്യം, ഈ IT പ്രൊഫഷണൽസിൻ്റെ കാര്യം അതാണ്. അവർ ആ സീറ്റിംഗ് പൊസിഷനാണ് മെയിൻ ഫാക്ടർ. അവർ ഇരിക്കുന്നത് കറക്റ്റ് ആവണം, പിന്നെ അവരൊരു നിശ്ചിത സമയത്ത് എണീറ്റ് നടക്കണം. ഇപ്പോൾ സ്റ്റാൻഡിങ് ചെയേഴ്സും അല്ല സ്റ്റാൻഡിങ് മറ്റേ ടേബിൾസൊക്കെ അവൈലബിൾ ആണ്. ഇങ്ങനെ നിന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം നിന്ന് നടന്ന് അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അവർ ഈ സ്ക്രീന് എപ്പോഴും അവരൊരു കണ്ണിൻ്റെ ലെവലിൽ വെക്കണം എന്നുള്ള പറയുക. ഈ കഴുത്ത്, അവർ കഴുത്ത് വേദനയാണ് അവർക്ക് വലിയൊരു പ്രശ്നം വരുന്നത്. പിന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഈ നമ്മളെ ഈ ബാക്ക് മസിൽസും അതുപോലെ തന്നെ ഈ ബട്ടക്സിൻ്റെ അവിടുത്തെ മസിൽസും അത് വീക്കാവും നമ്മൾ ഈ കുറേ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളിൽ, അല്ലെങ്കിൽ അത് വേണ്ടത്ര ഉപയോഗിക്കാൻ പറ്റാറില്ല. അപ്പം അതിന് സ്പെഷ്യലായിട്ട് എക്സസൈസും കാര്യങ്ങളും അവർ കൊടുത്തുകൊണ്ടിരിക്കണം. അത് ഇനിയിപ്പോൾ അവരാ മറ്റേ വർക്ക് ചെയ്യുന്ന സമയം അല്ലെങ്കിൽ മറ്റ് സമയങ്ങൾ ഉപയോഗിച്ചിട്ട് അത് സ്ട്രെങ്തൻ ചെയ്യുക, അതൊക്കെയാണ് അവർക്ക് ചെയ്യാനുള്ളത്. ആ എർഗണോമിക്സ് കറക്റ്റ് ആക്കുക എന്ന് പറയും. അത് അവരിയ്ക്കുന്നത് ഈ കൈയിൻ്റെ മുട്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്തിട്ട് വേണം അവർ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുന്നതൊക്കെ. ചിലരിങ്ങനെ തൂക്കിയിട്ടിട്ട് ഇങ്ങനെ അവർക്കൊക്കെ ഇവിടെ ഈ കഴുത്തിൻ്റെ ഈ സൈഡിൽ പെയിൻ വരിക, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കാണാറുണ്ട്. അതുപോലെ ഇവിടെ കൈയിൻ്റെ റിസ്റ്റിൽ പെയിൻ വരും ചിലവർക്ക്. അപ്പം അത് ആ കൈ ഇത് കറക്റ്റ് ആയിരിക്കണം, കണ്ണിൻ്റെ ഇത് കറക്റ്റ് ആയിരിക്കണം. ഈവൻ സ്ക്രീന് മുന്നിൽ, കണ്ണിൻ്റെ ആരോഗ്യത്തിനും നമുക്ക് നോക്കുകയാണെങ്കിൽ സ്ക്രീൻ ഇത്ര ദൂരത്തിലായിരിക്കണം ഉണ്ടാവുക. പിന്നെ ഒരേപോലെ കുറേ സമയം ഇരിക്കരുത് എന്നാണ്. മുന്നേ നമ്മൾ പറയില്ല ഇങ്ങനെ നീണ്ടു നിറന്ന് ഒരേപോലെ ഇരിക്കുക, ആ ഒരു സാധനം ഇപ്പോൾ പറയുന്നില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വല്ലാണ്ടിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ ചാഞ്ഞിരിക്കാൻ പാടില്ല. പക്ഷേ കുറച്ചും കൂടി ബാക്കിലേക്കായി ഇരിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. എന്നാൽ പോലും അങ്ങനെയും കുറേ സമയം ഇരിക്കരുത്. ഇങ്ങനെ ശരിക്കും വേണ്ടിയിട്ട് നടക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇരുന്ന പൊസിഷൻ തന്നെ ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറയും. അങ്ങനെ ഒരു അരമണിക്കൂർ കൂടുമ്പോൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവർക്കതൊരു ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്ലഡ് സപ്ലൈ കിട്ടാൻ, നമ്മളെ നട്ടലിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ബ്ലഡ് സപ്ലൈ എത്തണമെങ്കിൽ അതൊക്കെ ആവശ്യമായിട്ടുള്ളത്.
1: ഡോക്ടർ പറഞ്ഞത് നമുക്ക് സ്വാഭാവികമായിട്ടും മെഡിസിൻ ഇല്ലാതെ തന്നെ ഇതൊക്കെ ഒരുപാട് ചില ശ്രമങ്ങൾ നടത്തിയാൽ, ശ്രമങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഹാർഡ് വർക്ക് എന്ന് പറയാം, കഠിന ശ്രമങ്ങൾ നടന്നാൽ തന്നെ നമുക്കത് മെഡിസിൻ ഇല്ലാതെയോ അല്ലെങ്കിൽ സർജറി ഒന്നും ഇല്ലാതെ തന്നെ ഒരു ശ്രമം നടത്താം എന്നുള്ളതാണ് പറഞ്ഞത്.
0: മെഡിസിൻ ചില ഘട്ടത്തിൽ നമുക്ക് വേണ്ടി വരും. ഒരു പ്രയാസം കൂടുമ്പോൾ ഒന്നും മെഡിസിൻ ഒഴിവാക്കി, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വേദന സഹിച്ചേ കൂടുകയേ ചെയ്യുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ പഴയ പോലെ വേദന സംഹാരി കൊടുക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒന്ന് മാറി. ഇപ്പം നമ്മൾ ഈ പെയിൻ സ്പെഷ്യാലിറ്റിയൊക്കെ വന്നതുകൊണ്ട് വേദനനെ തന്നെ നമ്മൾ മുറിച്ച് മുറിച്ചാണ് കാണുന്നത്. അതിൽ ചിലത് സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അവിടെ അങ്ങനത്തെ മരുന്നിൻ്റെ ചെറിയ ഡോസ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. പക്ഷെ അത് അപൂർവമാണ്. പക്ഷെ അതല്ലാത്ത മരുന്നുകളൊക്കെ ഉണ്ട് ഞരമ്പുമായി ബന്ധപ്പെട്ട്. അവിടെ വേദന സംഹാരി കുറച്ചിട്ടുള്ള മറ്റ് മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അത്. പക്ഷേ ഈ പറഞ്ഞ പോലെയാണ്, ഇപ്പോൾ നമ്മൾ റീഹാബിലിറ്റേഷൻ ഇങ്ങനത്തെ സംഗതികൾ ഉപയോഗിച്ച് ഒരു പരിധിവരെ തുടക്കത്തിലെ അതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ സർജറിയൊക്കെ ഒഴിവാക്കാം. ഈ സർജറിയൊക്കെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് പിന്നെ അതല്ലാതെ വേറെ വഴി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഘട്ടത്തിലെത്തിയ ആളുകൾക്ക് അതേ ഉള്ളൂ നമുക്ക് പരിഹാരമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത്.
1: ഉപ്പൂറ്റി വേദനയെക്കുറിച്ച് ഡോക്ടറെ നമുക്ക് ശ്രോതാക്കളോട് എന്താ പറയാനുള്ളത്?
0: ഉപ്പൂറ്റി വേദന പൊതുവേ സ്ത്രീകളിലാണ് കൂടുതൽ കാണപ്പെടാറ്, പുരുഷന്മാരിൽ വരാറുണ്ട് അപൂർവമാണ്. അപ്പോൾ ഈ ഉപ്പൂറ്റി വേദന ചിലപ്പോൾ അത് വാദവുമായിട്ടൊക്കെ ബന്ധപ്പെടും. വാദം എന്ന് പറയുമ്പം രക്തവാദം ആവണമെന്നില്ല, ഈ സീറോ നെഗറ്റീവ് ആർത്രോപതി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഫൈബ്രോമയാൾജിയ എന്നൊക്കെ പറഞ്ഞിട്ട് പല കാറ്റഗറി. അപ്പോൾ അതിൽ മുന്നത്തെ കോൺസെപ്റ്റ് ഒന്ന് മാറി. മുന്നേ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കുറേ മരുന്ന് കൊടുക്കും, ചൂട് തണുപ്പൊക്കെ അപ്ലൈ ചെയ്യും, അങ്ങനെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതിനുള്ള സ്പെഷ്യൽ സോഫ്റ്റായിട്ടുള്ള ഷൂസോ ചെരുപ്പോ ഉപയോഗിക്കാനൊക്കെ പറയും. ഇപ്പോഴും അതൊക്കെ പറയാറുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ സ്പെഷ്യലായിട്ടുള്ള അതിനുള്ള മറ്റേ എക്സസൈസുകളും കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ഈ മസിൽസ് എല്ലാം ഒരു യൂണിറ്റാന്നുള്ളൊരു കോൺസെപ്റ്റിലേക്കൊക്കെ ഇപ്പോൾ പോയി തുടങ്ങി. നമ്മൾ മറ്റേത് 300 ചില്ല മസിൽസ് ശരീരത്തിലുണ്ട് എന്ന് പറഞ്ഞിരുന്ന ആ ഒരു ഇതിൽ നിന്ന് മാറിയിട്ട് ഇതെല്ലാം ഒരു മറ്റേ എല്ലാം ഒറ്റ യൂണിറ്റാണ്, ഓരോന്നും തമ്മിൽ ഇൻ്റർകണക്റ്റഡ് ആണെന്നുള്ള. അപ്പോൾ അതിൽ പല മസിൽസും നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് സ്ട്രെങ്തനിങ് ചെയ്യുന്ന സമയത്ത് ഈ ഉപ്പൂറ്റി വേദന എൻ്റെ വേദന മാറാൻ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ചില ഘട്ടത്തിൽ നമുക്ക് നല്ല നീർക്കെട്ടും കാര്യങ്ങളൊക്കെ ഈ ഉപ്പൂറ്റിയിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ അൾട്രാസൗണ്ട് വെച്ച് നോക്കിയാൽ മനസ്സിലാവും. നോക്കിയിട്ട് നമ്മൾ അതിലേക്ക് ഈ പറഞ്ഞ പോലെ റീജനറേറ്റീവ് മെഡിസിൻ തെറാപ്പി കൊടുക്കാറുണ്ട്. പക്ഷേ അതിന് സമയമെടുക്കും, 2 ഒക്കെ എടുക്കാറുണ്ട് അതിൻ്റെ ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്താൻ. ഈ ബാക്കി കാര്യങ്ങളും കൂടി കൂടെ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം വരാറുണ്ട്.
1: ഇതുപോലെ തന്നെ ഒരു പ്രശ്നമാണ് ടെന്നീസ് എൽബോ. അത് പല ആളുകളും പറയപ്പെടാറുള്ള ഒരു വേദനയാണ്. അവരോട് എന്താണ് നമുക്ക് പറയാനുള്ളത്?
0: ടെന്നീസ് എൽബോ വളരെ സാധാരണയായിട്ട് കാണുന്നുണ്ട്. അത് പുരുഷന്മാരിലെ സ്ത്രീകളിലും ജോലി ചെയ്യുന്നവരിലും എല്ലാം കാണുന്നുണ്ട്. അത് കൂടുതലും നമ്മളിപ്പോൾ ഈ കയ്യിൻ്റെ ആക്ഷൻ ഇങ്ങനെ വരുന്ന സമയത്ത് ഉള്ള ഒരു ഇതാണ്. ഇപ്പോൾ ഡ്രൈവർമാരിൽ ഇങ്ങനെ അലക്കി വസ്ത്രം പിഴിയുക ഇതൊക്കെ ചെയ്യുന്ന സമയത്ത്, സ്കൂട്ടർ ഓടിക്കുന്ന ആളുകളിൽ, അങ്ങനെയൊക്കെ പല രീതിയിലും കാണും, കളിക്കാരിൽ കാണും. അപ്പം അത് നമ്മൾ ഈ കൈമുട്ടിൻ്റെ ഈ ഭാഗത്ത് വേദന വരുന്ന ഒരു സംഗതി. അതേപോലെ ഇപ്പുറത്തും വരാറുണ്ട്, ഇങ്ങനെ ഗോൾഫേഴ്സ് എൽബോ എന്നാണ് പറയുക. അപ്പോൾ ഈ സംഗതിയിൽ നമ്മൾ പ്രാരംഭഘട്ടത്തിൽ നമ്മൾ അതിനുവേണ്ടി മരുന്ന് കൊടുക്കും. അതിന് ചില എക്സസൈസുകളുണ്ട് കേട്ടോ, അതിനും എക്സസൈസും അതുപോലെ തന്നെ ഐസ് അപ്ലൈ ചെയ്യുക, പിന്നെ അതിന് കെട്ടുന്ന ഒരു ബ്രേസ് ഉണ്ട്, കയ്യിൽ കെട്ടുന്ന ഒരു ബ്രേസ് ഉണ്ട്, ആ ബ്രേസ് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ചികിത്സിക്കാറുള്ളത്. പക്ഷെ അത് വീണ്ടും വീണ്ടും ചിലവർക്ക് വരും, അതിങ്ങനെ ക്രോണിക്കായിട്ട് കുറേ കാലമായിട്ട് നിൽക്കും. അങ്ങനെ നിൽക്കുന്ന ആളുകളിൽ റീജനറേറ്റീവ് മെഡിസിൻ ചെയ്യേണ്ടി വരാറുണ്ട്. അത് മിക്കവാറും ഒരു തവണ ചെയ്താൽ തന്നെ അത് ഫലപ്രാപ്തി കാണാറുണ്ട്. ചില ആളുകളിൽ അത് ഒന്നുകൂടി 2 ചെയ്യേണ്ടി വരാറുണ്ട്. പക്ഷേ കുറച്ച് സമയം അതിനുവേണ്ടി കൊടുക്കണം, അതിൻ്റെ ഒരു ഫലപ്രാപ്തി കിട്ടുന്ന സമയത്ത് നമുക്ക് സാധാരണഗതിയിൽ അത് മാറി കിട്ടാറുണ്ട്. മുന്നത് സർജറിയൊക്കെ ചെയ്യുന്നൊരു അവസ്ഥയുണ്ട്, ഇനിയിപ്പോൾ അത് പൊതുവേ വേണ്ടി വരാറില്ല. നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കർ പോലും ഈ റീജനറേറ്റീവ് മെഡിസിനാണ് അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. മുപ്പരക്ക് ടെന്നീസ് എൽബോ വന്നപ്പോഴാണ് പൊതുവെ ആളുകൾക്ക് അത് ടെന്നീസ് കളിക്കുന്നവരെക്കാളും അത് നമ്മളെ നാട്ടിലുള്ളവർ അറിഞ്ഞു തുടങ്ങിയതെന്ന് തോന്നുന്നു.
1: അസുഖത്തിന്റെ പേര് ടെന്നീസ് ആണെങ്കിലും അനുഭവിക്കുന്നത് എല്ലാം
0: സാധാരണക്കാരനും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്.
1: ഒരുപാട് സാധ്യതകളുള്ള ഒരു ചികിത്സ, എന്നാൽ വളരെ സിമ്പിളായിട്ട് ഒരു ചെറിയൊരു മനസ്സ് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ചികിത്സയെക്കുറിച്ചായിരുന്നു ഇന്ന് നമ്മൾ ആരോഗ്യ വിചാരത്തിൽ ചർച്ച ചെയ്തത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ ജസീൽ കെ. അദ്ദേഹം കോഴിക്കോട് ബഡ്ഡീസ് ഹെൽത്ത് കെയർ ക്ലിനിക്കിലെ പെയിൻ സ്പെഷ്യലിസ്റ്റാണ്. വളരെ സാധ്യതകളേറെയുള്ള ഈയൊരു ചികിത്സ സംവിധാനത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇൻഷാല്ലാ ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം.
0: ഈ റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്ന ഈ ഒരു സംഗതി യഥാർത്ഥത്തിൽ ഇപ്പം അതിൽ കുറേ ഘടകങ്ങളുണ്ട്, പല ഘടകങ്ങളും പുതുതായിട്ട് അതിലിങ്ങനെ ആഡ് ചെയ്ത് വരുന്നുണ്ട്. പലതിപ്പോൾ നമ്മളൊന്നും പ്രാക്ടീസ് ചെയ്തിട്ട് പോലും ഇല്ലാത്ത സംഗതികളുണ്ട്. ഇപ്പം എളുപ്പമാണോ എന്ന് വെച്ചാൽ ആണ്, പക്ഷെ അതിൻ്റെതായ എന്താ പറയുക, ചിലവുകൾ വരുന്ന സംഗതികളാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു ദീർഘകാലമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നൊരു സംഗതിയല്ല പലതും പുതിയതായി വന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഫലപ്രാപ്തി ദീർഘകാലത്തേക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളത് വരും കാലങ്ങളിൽ നമ്മൾ കണ്ടറിയണം. പക്ഷേ ഇതിലിപ്പം പല, ഇപ്പോൾ സ്റ്റെം സെല്ല് എന്ന് പറയുന്ന ഒരു സംഗതി വല്ല അധികമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ദീർഘകാലത്തെ ഫലപ്രാപ്തി ബാക്കിയുള്ളതിൻ്റെ ഒക്കെ ഒപ്പം തന്നെ ഉള്ളത്. പക്ഷേ സ്റ്റെം സെല്ല് ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ ഭയങ്കര വ്യത്യാസം കാണുന്നുണ്ട്. പക്ഷേ ചിലവ് ഭയങ്കരമായിട്ട് കൂടുന്നൊരു പ്രശ്നം നിലവിലുണ്ട്. അതുപോലെ തന്നെ സ്റ്റെം സെല്ല് എടുക്കുക എന്ന് പറയുന്നത് ഒരു പ്രയാസമുള്ളൊരു സംഗതിയാണ് രോഗിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് പരമാവധി നമ്മൾ ഒഴിവാക്കുക ചെയ്യുക. പിന്നെ ഇപ്പോൾ പി ആർ പി എന്ന് എക്സോസോംസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുതിയ ഇതുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അത് ഭാവിയിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെയാണ്, അതായത് നമ്മൾ ഓരോ ചെറിയ വേദന വരുമ്പോഴേക്കിനും എന്താണ് പരിക്ക് വരുന്നതെന്ന് മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങളാണ് നമ്മളെ മറ്റ് ഇമേജിങ് ടെക്നിക്സിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ആപ്പുകളും അൾട്രാസൗണ്ടും എം ആർ ഐയും സി ടിയും ഒക്കെ അത് വളരെ സാധാരണമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അത് നേരത്തെ മനസ്സിലാക്കി, അപ്പോൾ ഇതിൻ്റെ ഉപയോഗം കൂടാനേ സാധ്യതയുള്ളൂ. അപ്പം ഇനിയുള്ള കാലത്ത് ഇപ്പം ഈ കോടികൾ വരുമാനമുള്ള കളിക്കാർ ചെയ്യുന്ന ചികിത്സയാണ് ഇപ്പം അതെങ്കിൽ, ഇനിയുള്ള കാലത്ത് അത് സാധാരണ എല്ലാവരും ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു എന്താ പറയുക, പണ്ട് നമ്മളിങ്ങനെ ഒരു ഇത് കഴിയുമ്പോൾ കർക്കിടക മറ്റേ ഇത് പദ്യം എന്നൊക്കെ പറയുന്ന പോലെ ചെയ്യുന്ന രീതിയിലേക്ക് ഇത് പോകും എന്നുള്ളതാണ് ഇപ്പം അതിൻ്റെ ഒരു സാധ്യത മനസ്സിലാക്കുന്നത് നമ്മൾ.
1: ഓക്കെ, ഇത്തരം ചികിത്സാ രീതികൾ പുതിയ കാലത്ത് ഒരുപാട് സാധ്യതകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഡോക്ടർ, താങ്ക് യു വെരി മച്ച്. ഇൻഷാല്ലാ മറ്റൊരു ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്കിരിക്കാം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ജസീൽ ഡോക്ടർ അദ്ദേഹം ഈ ഒരു എപ്പിസോഡിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ മറ്റൊരു ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്കിരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത് ആരോഗ്യവിചാരം. മരുന്നില്ലാതെ വേദനകൾക്ക് പരിഹാരമുണ്ടോ? അതിനൂതന ചികിത്സാ രീതികൾ, ഭാഗം 2. ആരോഗ്യവിചാരത്തിൽ ഡോക്ടർ ജസീൽ കെ, പീസ് റേഡിയോ പ്രതിനിധി സുഹൈർ പാണ്ടിക്കാടുമായിരുന്നു ആരോഗ്യവിചാരത്തിൽ ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ആരോഗ്യവിചാരം ഇവിടെ സമാപിക്കുന്നു.
3: أعوذ بالله من الشيطان الرجيم
4: وقتلوهم حيث ثقفتموهم وأخرجوهم من حيث أخرجوكم والفتنة أشد

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക നുഷൂർ. അള്ളാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
0: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوേ നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥനാണ്.

السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നലകൾ കഴിഞ്ഞുപോയി. നാളെക്കുറിച്ച് എന്താണെന്ന് നമുക്കറിയില്ല. നമുക്ക് കയ്യിലുള്ളത് ഈയൊരു നിമിഷം മാത്രമാണ്. അള്ളാഹു നമുക്ക് നൽകിയ ഈ പുതിയ അവസരത്തെ, നമ്മുടെ മുമ്പിലുള്ള സമയത്തെ ഏറ്റവും മനോഹരമായി നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇന്നത്തെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം നേരുന്നു.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ ലൈവ് സെഷനിൽ ഈ ഒരു നന്മയുടെ യാത്രയിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ സുഹേർ പാണ്ടിക്കാട്, എൻ്റെ കൂടെ വി ടി അബ്ദുസ്സലാം. ഇന്ന് ഒരു ഞായറാഴ്ചയാണ്, 2026 ജൂൺ 28
1: ഹിജ്റ വർഷം 1447, മുഹറം 12,
0: കൊല്ലവർഷം 1201, മിഥുനം 14.

0: ഓരോ പ്രഭാതവും പീസ് റേഡിയോയുടെ നന്മയുടെ ഈ കേൾവിയാൽ ഏറ്റവും എനർജറ്റിക്കായിട്ട് ഓരോ ദിവസത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കാതോരം ചേർത്ത് വെച്ച് റേഡിയോ കൊണ്ടുപോകുന്ന ശ്രോതാക്കൾ നമ്മുടെ മുമ്പിൽ ഇന്നും പതിവ് പോലെ വന്നിട്ടുണ്ട്. സലാം പറഞ്ഞു വന്ന ആളുകളിലേക്ക് നമുക്ക് പോവാം. തീർക്കാം.
1: യെസ്, ഒരുപാട് ശ്രോതാക്കൾ രാവിലെ നമ്മളോടൊപ്പമുണ്ട്. ഖദീജ തൊടുപുഴ, ഷാജിദ വി ടി വല്ലപ്പുഴ, ഹഫ്സ വെള്ളില, ഇമ്രാൻ കെ വി കുമരനെല്ലൂർ, സെലീന തോട്ടശ്ശേരിയറ, എല്ലാവരും സലാം പറഞ്ഞൊക്കെയാണ്. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ഷാഹിദ വെള്ളാങ്കല്ലൂർ, അതുപോലെ സീനത്ത് പാലക്കാട്, റസിയ ചെങ്ങാനി, അബ്ദുൽ കരീം തുമിനാട്, പിന്നെ മൈമുന ചീക്കിലൂടെ ബി വി കാക്കനാട്, സൈന ബി പി എൻ കാലിക്കറ്റ്, അമീർട്ടി അടുത്തനാട്ടുകര, സെലീന തോട്ടശ്ശേരി അറ, ഇമ്രാൻ നമ്മൾ പറഞ്ഞു അല്ലേ, കുമരനെല്ലൂർ. ഓക്കെ, അവരൊക്കെ
1: അമീർ ഒരു നല്ല എൻട്രി അല്ലേ, എൻട്രി കൊടുത്തിട്ടുണ്ട്. സലാം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ ഒരു പ്രഭാതം ആരംഭിക്കുന്നു. നമുക്ക് ലഭിച്ച ഈ ഒരു പുതിയ ദിവസം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അമീർ തുടങ്ങിയിട്ടുള്ളത്.
0: ഓക്കെ, അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും ഒരുപാട് ആളുകൾ, ഇപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട്
1: പുതിയ ശ്രോതാക്കളെ നമ്മൾ തീർച്ചയായും പ്രതീക്ഷിക്കേണ്ടതാണ്.
0: അതെ അതെ, ഇത് ഇതുവരെ കേട്ടുകൊണ്ടേ ഇരുന്നിട്ടും മെസ്സേജ് അയക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവരൊന്ന് സലാം പോലും അയക്കാത്ത, എന്നാൽ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇന്നൊന്ന് ഞാൻ സ്ഥിരമായി കേൾക്കണം, ഇതുവരെ ഒരു മെസ്സേജ് അയച്ചിട്ടില്ല, ഇന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഒരു മെസ്സേജ് അയക്കണം. അങ്ങനെയുള്ള ആളുകൾ ഇന്നലെ ഇരിക്കുന്ന സമയത്ത് നെസ്രു കൂടെ ഉണ്ടായിരുന്നു ലാങ്കറിങ്ങിൽ. അപ്പോൾ നെസ്രുവിൻ്റെ ഒരു സിസ്റ്റർ, അപ്പോൾ അവർ ഒരു പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചപ്പോൾ അവരോട് നെസ്രുവിന് അയച്ച മെസ്സേജ് എന്നോട് പറയണം. എന്താണോ, ഞാനൊക്കെ എനിക്ക് എന്ത് മെസ്സേജ് അയക്കാനാ കുട്ടിയെ, എന്നും കേൾക്കും, അല്ലാതെ എനിക്ക് അങ്ങനെ മെസ്സേജ് അയക്കാനൊന്നും അറിയില്ല. വളരെ നിഷ്കളങ്കമായിട്ട് അവർ പറയുന്ന വാക്ക്. അപ്പോൾ ഒരു അത് അത്രമേൽ ഇഷ്ടത്തോടുകൂടി റേഡിയോ നെസ്രു പറയണം, എവിടുക്കും അത് കേട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ ഏത് കല്യാണപ്പറയുന്നാണെങ്കിൽ പോലും ഇതിങ്ങനെ കയ്യിൽ പിടിച്ചിട്ടിങ്ങനെ അതിങ്ങനെ ചെവിൻ്റെ അടുത്ത് വെച്ച് അങ്ങനെ ഇരുന്ന് കേൾക്കത്ര ഒരു മൂലക്കലിരുന്നിട്ട്
1: സമയം കളയാറില്ല.
0: അപ്പോൾ അത്രയും അത് ഇഷ്ടം, പക്ഷേ അവർക്ക് മെസ്സേജ് അയക്കാനൊന്നും അറിയില്ല. ഞാൻ മെസ്സേജ് ഒന്നും അയക്കലില്ല, അതൊന്നും എന്നോട് അതിനെക്കുറിച്ചൊന്നും പറയണ്ട. കേൾക്കാൻ അത് അത്രമേൽ ഇഷ്ടത്തോടുകൂടി കേട്ടുകൊണ്ടിരിക്കും, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് അങ്ങനെയുള്ളൊരു ശീലങ്ങളൊക്കെ തെറ്റിച്ചിട്ടൊന്ന് മെസ്സേജ് അയക്കാൻ ഉള്ള ആളുകളുണ്ടെങ്കിൽ അവരൊന്ന് അയക്കട്ടെ എന്ന് നമ്മൾ പറയാം.
1: ഒന്ന് സലാം പോലും പറയാൻ അല്ലേ, അതിനേതെല്ലാം ആൾക്കാർക്ക് മടിയുണ്ടാവില്ലല്ലോ.
0: സലാം പറയട്ടെ, മെസ്സേജ് അയക്കട്ടെ. സലാം പറയുക മാത്രമല്ല, സലാം പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞിട്ട് ഒന്ന് ഇടക്കൊന്ന് വന്ന് പരിചയപ്പെട്ടു പോകുന്നത് നന്നാവുമെന്ന് തോന്നുന്നു. ഓക്കെ, ഇതവിടെ സുലൈഖ തിരുവാലി, റൈഹാൻ കൂട്ടിലങ്ങാടി. റൈഹാൻ കൂട്ടിലങ്ങാടി, റൈഹാനെ പരിചയം ഉണ്ടോ? തീർക്കാം. റൈഹാനെ പരിചയം ഇല്ലാന്നൊക്കെ തോന്നി ആ മൂളകൾ കേട്ടപ്പം തന്നെ. അപ്പോൾ അതുപോലെ കൂട്ടിലങ്ങാടിയാണ്, ഷാജിദ വി ടി വല്ലപ്പുഴ, മാഷാല്ലാ. പിന്നെ സൗദ മുട്ടം, സഫിയ സമദ് മാംഗ്ലൂർ. ഹുസൈൻക്ക് പറയുന്നത് നേരത്തെ കേൾക്കുന്നില്ല, ഹുസൈൻക്ക് ഇടയ്ക്ക് ഇത് സൗണ്ട് ഓഫാക്കി വെക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് കേൾക്കില്ല എന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്.
1: ഷാജിദ വീട്ടിൽ വല്ലപ്പോൾ പറഞ്ഞതേ, സലാം പറഞ്ഞുകൊണ്ട് മാഷാല്ലാ രണ്ടുപേരും നല്ല ജോഡിയാണെന്ന് പറഞ്ഞു.
0: സെറീന വി പി കൂരാട്, എല്ലാവരും സലാം പറഞ്ഞ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇനി സലാം മാത്രം പറഞ്ഞതിനെല്ലാം നമുക്കിങ്ങനെ എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. വാലൈക്കും സലാം വറഹമത്തുല്ലാഹി വബറകാതുഹു. ഇടക്കാരക്കിയോ ചോദിച്ചിരുന്ന നമ്മുടെ ഷക്കീർ ഉമർ അകലാട്, അദ്ദേഹം ഇപ്പോഴും ഉണ്ടാവാറില്ല എന്ന് ചോദിച്ചിരുന്നു. അദ്ദേഹം ഇതാ കുറച്ച് വാക്കുകളുമായി വന്നിരിക്കുകയാണ്. നോക്കാലേ,
1: നോക്കട്ടെ.
0: പ്രഭാത കീർത്തനങ്ങളുടെ പുണ്യധന്യതയാൽ നമുക്ക് ഈ പുലരിയെ പ്രണാമപൂർവ്വം വരവേൽക്കാം. സർവശക്തനായ അള്ളാഹുവിൻ്റെ കാരുണ്യവർഷത്താൽ ഈ ജീവിതത്തെ കൂടുതൽ സഫലമാക്കാം. തീർത്ഥാടനം പോലുള്ള ഹ്രസ്വജീവിത യാത്രയിൽ ആയുസ്സും ആരോഗ്യവും നമുക്ക് തുണയാവട്ടെ. കാരുണ്യവാനായ നാഥൻ്റെ തിരുനോട്ടം നമ്മുടെ കറപുരണ്ട ഹൃദയങ്ങളിലേക്ക് പ്രകാശത്തിൻ്റെ അമൃതധാരയായി പെയ്തിറങ്ങുമാറാവട്ടെ എന്ന പ്രാർത്ഥനയടങ്ങിയിട്ടുള്ള വാക്കുകളുടെ ഒരു ചെറിയ എന്താ പറയുക കവിത പോലെയുള്ള വാക്കുകൾ നമുക്ക് ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി അധികം വർത്തമാനത്തിന് അവസരമല്ല.
1: നമ്മളെ വീട്ടിലൊരു അതിഥി വന്നാൽ നമ്മൾ അതിഥിക്ക് ആദ്യം എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ? അതൊരു മധുരമുള്ള കാര്യമാണെങ്കിലോ?
0: അപ്പോൾ
1: പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിലെ ഒരു മധുരം കേട്ട് ഇൻഷാല്ലാ നമുക്ക് തിരിച്ചു വരാം.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: മാഷാല്ലാ.
1: വെള്ളിയാഴ്ചകളിൽ സ്ഥിരമായി നമ്മൾ കേൾക്കാറുള്ള അല്ലേ ഒരു വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹസാബിൽ നിന്നും 70-71 ആയത്തുകളാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്.
2: അള്ളാഹുവിനെ സൂക്ഷിക്കാനും

0: അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക, വലിയ വിജയമാണ് വരാനിരിക്കുന്നത്. ഫഖദ് ഫാസ ഫൗസൻ അളീമ. ഓക്കെ,
1: ഈയൊരു വിശുദ്ധ ഖുർആനിലെ ഇത്രയും മനോഹരമായ ആയത്ത് വളരെ മനോഹര ശബ്ദത്തിലാണ് നമ്മൾ കേട്ടത്. ഈ ഖാരിയനെ ഒരു പക്ഷേ പുതിയ തലമുറയിലുള്ള ആളുകളൊക്കെ നല്ല ഫെമിലിയർ ആയിരിക്കും. അബൂബക്കർ അശ്ശാത്രി, അദ്ദേഹം വളരെ മനോഹരമായ ഖുർആൻ പാരായണം ചെയ്യുന്നൊരു വ്യക്തിയാണ്.
0: വാക്കിനോളം തൂക്കമില്ല ഈ ഊക്കൻ ഭൂമിക്ക് പോലും എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്.
1: ആ,
0: വാക്കിനോളം തൂക്കമില്ല ഈ ഊക്കൻ ഭൂമിക്ക് പോലും. വാക്ക് എന്ന് പറയുന്നത് അത് അത്രയും പ്രസക്തമാണെന്നുള്ളത്. അപ്പം ഖുർആൻ തന്നെ കൂലു കൗല, അപ്പം നല്ലത് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ആ വാക്കിൻ്റെ ഒരു കനം, അത് എത്രമാത്രം അതിൻ്റെ എന്താണ് നെഗറ്റീവായിരിക്കും ആളുകളിൽ ഉണ്ടാവുക, പോസിറ്റീവാണെങ്കിൽ എത്രമാത്രം എനർജിയാണ് കൊടുക്കുക എന്നുള്ളതൊക്കെ. അതുകൊണ്ട് വിശ്വാസിയാണ് ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ഖുർആൻ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്.
1: ഈ പുതിയൊരു കാലഘട്ടത്തിലെ രണ്ട് ചെവി കേട്ട്, നമുക്ക് രണ്ട് ചെവി ഉണ്ടല്ലോ, ഈ രണ്ട് ചെവിയിലൂടെ നമ്മൾ കേൾക്കുന്ന ഒരുപാട് കേൾവികളുണ്ട്. പക്ഷേ അതിനേക്കാൾ നമ്മൾ ചെയ്യുന്ന അപകടം എന്താ വെച്ചാൽ ഒരൊറ്റ വായ വെച്ചിട്ട് ചെയ്യുന്നതാണ്.
0: അതെ അതെ,
1: വാക്കുകൾ നന്നായിട്ടില്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് നമ്മളെ നയിക്കും. സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ആളുകളൊക്കെ വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ്. കേൾക്കുന്നതെല്ലാം വിളിച്ചു പറയുന്ന, കേൾക്കുന്ന എല്ലാ ശൈലികളും ഏറ്റെടുക്കുന്നവർക്ക് ഈ ഒരു വിശുദ്ധ ഖുർആനിലെ ആയത്തിന്റെ കൂലു കൗലം ലയ്യിന അല്ലേ,
0: കൗലൻ സദീദ
1: സദീദ, ആ ഓക്കെ,
0: നേരായ വാക്ക് അല്ലേ,
1: നേരായ വാക്ക് പറയാന്നുള്ളതാണ്. അപ്പോൾ ബക്കർ ശാസ്ത്രിയെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ പുതിയ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പറയാം അല്ലേ. സമകാലീന ലോകത്ത് ഏറ്റവും കൂടുതലായി നമ്മൾ കേൾക്കപ്പെടുന്ന ഒരു ഖുർആൻ കാര്യം തന്നെയാണ് ബക്കർ ശാസ്ത്രി. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിലെ വിശുദ്ധ ഖുർആൻ ഹിഫ്ളു പൂർത്തിയാക്കി. തുടർന്ന് പ്രശസ്തരായ ഒരുപാട് ഉസ്താദുമാരുടെ കീഴിലാണ് അദ്ദേഹത്തിൻ്റെ ഖുർആൻ പഠനം, തജ്വീദ്, ഖിറാഅത്ത് ശാസ്ത്രങ്ങൾ അദ്ദേഹം ഉയർന്ന നിലവാരത്തിലാണ് പഠനം പൂർത്തിയാക്കിയത്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് യോഗ്യത ശരിയത്ത് വിഷയത്തിൽ ബിരുദം കിട്ടിയിട്ടുണ്ട്. ഖുർആൻ ശാസ്ത്രത്തിലും തജ്വീദിലും അദ്ദേഹം വിവിധ ഉയർന്ന തല പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ജിദ്ദയിലെ പ്രശസ്തമായ നിരവധി മസ്ജിദുകളിൽ ഇമാമായിട്ടും അതുപോലെ തന്നെ ഖാരിയായിട്ടും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കുട്ടികളും യുവാക്കളും ലക്ഷ്യമിട്ട് ഹിഫ്ള് തജ്വീദ് പരിശീലന പരിപാടികൾ നയിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ കേൾക്കുന്നതാണ്, കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഓരോ സെഷനുകൾ. അദ്ദേഹം പാരായണം ചെയ്യുന്ന മക്കൾക്ക് വേണ്ടി അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുന്ന പല സെഷനുകളും സോഷ്യൽ മീഡിയ സ്ക്രോളിങ്ങിനിടെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവാം. അബൂബക്കർ അശ്ശാത്രി ലോകമെമ്പാടുമുള്ള ഈ ഒരു ഇത്രയും പ്രശസ്തനാവാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ കാണുന്ന ചില പ്രത്യേകതകളാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ ലോകം മുഴുവൻ ശ്രോതാക്കളുടെ പ്രിയങ്കരനാക്കിയത് ആ സ്വരത്തിൻ്റെ മൃദുത്വവും ശുദ്ധിയും. സലാംക്ക്, ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
0: സുഹൃത്തുക്കളുടെ
1: അതിലെ സൂറത്തുൽ അംബിയായിലെ പിന്നെ അയ്യൂബിൻ്റെ ചരിത്രം പറയുന്ന അയ്യൂബ ഇദ്നാദ റബ്ബഹു അന്നി മസ്സനിയ ദുർ ആ ഒരു ആയത്ത് ഇങ്ങനെ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. ഈ നമ്മുടെ രോഗ സന്ദർശന സമയത്തൊക്കെ ചില ആൾക്കാർ കുറച്ചൊരു അങ്ങനത്തെ തലത്തിൽ ചിന്തിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതൊന്ന് കേട്ടു നോക്കുകയാണെങ്കിൽ ഞാൻ കൊടുത്തു പോരലുണ്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലുള്ളൊരു പാരായണം. അപ്പോൾ വല്ലാത്തൊരു ഫീലാണ്. ഖുർആൻ്റെ ആയത്തും അതിൻ്റെ അർത്ഥവും ഒക്കെ കൂടുതൽ നമ്മുടെ ബി സ്റ്റഡി ശ്രോതാക്കൾക്കൊക്കെ അത് അറിയുന്ന കാര്യമാണ്. എന്നാലും ഞായറാഴ്ചയാകുമ്പോൾ പുതിയ ആൾക്കാർക്കൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണമല്ലോ.
0: യെസ്. ജമീല വി കെ പുനൂർ, മധുരം ഖുർആൻ മനോഹരമാണെന്ന്, അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ സഫ്ന മുഹമ്മദ് പാണക്കാട് അയച്ചൊരു മെസ്സേജ്, എൻ്റെ ഉമ്മച്ചി ഇത്തരം സ്ഥിരം എല്ലാ പ്രോഗ്രാമും കേൾക്കുന്ന ആളാണ്, ലൈവ് രണ്ട് പ്രാവശ്യം കേൾക്കലുണ്ട് മിക്കവാറും. ഒന്ന് ഞാൻ രാവിലെ വെക്കുമ്പോൾ കേൾക്കും, പിന്നെ റിവൈൻഡിലൂടെ ഒന്നുകൂടിയും കേൾക്കും. ഉമ്മച്ചി മെസ്സേജ് ഒന്നും അയക്കാറില്ല. ഇടയ്ക്ക് ഈവനിങ് ലൈവിൽ ഞാൻ ഉമ്മച്ചിയുടെ ഫോണിൽ നിന്ന് ക്വിസ് ആൻസർ അയക്കലുണ്ട്. അൽഹംദുലില്ലാ, റേഡിയോ കേട്ട് ദീനി കാര്യങ്ങളിൽ ഞങ്ങളിങ്ങനെ മക്കളേക്കാൾ അറിവാണ് ഉമ്മച്ചിക്കുള്ളത്. ഉമ്മച്ചി എപ്പോഴും പീസ് റേഡിയോക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കും. എൻ്റെ അനുഭവത്തിൽ ഉമ്മച്ചിയുടെ ദുആക്ക് പെട്ടെന്ന് ബാക്കിയുടെ കട്ടായിപ്പോയി. ഉമ്മച്ചിയുടെ ദുആക്ക് പെട്ടെന്ന് മറുപടി കിട്ടലുണ്ട്. അൽഹംദുലില്ലാ, കിട്ടുന്ന പെൻഷനിൽ നിന്ന് സ്ഥിരമായി ഉമ്മച്ചി കഴിയുന്ന കാര്യങ്ങളൊക്കെ റേഡിയോ സഹായിക്കുന്ന കാര്യം പറഞ്ഞ മനോഹരമായൊരു മെസ്സേജാണ് നമ്മളെ ചേർത്ത് വെച്ചിരിക്കുന്നത്. മാഷാ അല്ലാ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്.

0: കേൾവി. പക്ഷേ മെസ്സേജ് അയക്കുന്നിടത്ത് ചില പ്രതിബന്ധങ്ങളുള്ള ആളുകൾ, എന്നാൽ നമ്മളൊന്നും അറിയാതെ റേഡിയോയുടെ എങ്ങനെ എങ്ങനെ കേട്ട് പോകുന്ന ഒരുപാട് മനുഷ്യന്മാരുടെ ഒരനുഭവമാണ് ഇപ്പം പറഞ്ഞതിൽ ഒന്നാണിത്.
1: ഇതിലൊന്ന് സഫ്ന മുഹമ്മദ് പാണക്കാട് അയച്ച മെസ്സേജ്
0: നമ്മൾ വായിച്ചതല്ലേ?
1: ഓക്കെ, തൊട്ട് താഴെ സമീപമായ ഒരു മെസ്സേജ് ഉണ്ടല്ലോ, ഖദീജ തൊടുമ്പുഴ, മാഷാല്ലാ, ഞാൻ 10 വർഷമായി സ്റ്റേഡിയോ പീസ് റേഡിയോ കേൾക്കുന്നു. ആ സഹോദരൻ പറഞ്ഞതുപോലെ എനിക്കും നേരത്തെ മെസ്സേജ് അയക്കാൻ അറിയില്ലായിരുന്നു. നമ്മുടെ നസറുല്ലാ സലാഹി പറഞ്ഞതുപോലെ
0: മെസ്സേജ് അയക്കാൻ അറിയില്ലായിരുന്നു, അയച്ചു തുടങ്ങി.
1: യെസ്, അപ്പം നല്ലൊരു തുടക്കാവട്ടെ അല്ലേ?
0: അതെ അതെ അതെ അതെ.
1: ഇതിപ്പോ അറിയാത്ത ആളെ അയച്ച പോലെ അല്ല തോന്നണത് കേട്ടോ.
0: അല്ല, അവര്
1: നന്നായിട്ട് അയക്കാനും
0: അറിയില്ല എന്ന് പറയാൻ കാരണം അതിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുമ്പോഴാണല്ലോ നമ്മൾ അറിയാതിരിക്കുക. ചിന്തിക്കുമ്പോ നമ്മള് സ്വാഭാവികമായിട്ടും ഒന്ന് ശ്രമം നടത്തും, അത്രേ ഉള്ളൂ. പിന്നെ അതിന്റെ ഒരു പ്രസക്തി ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കും ചില ആൾക്കാർ. ഇപ്പം മെസ്സേജ് അയക്കണമെന്നില്ല, വേറെ ലോലൊക്കെ അയച്ചോളും. അങ്ങനെ പോകുന്ന കുറെ ആളുകൾ ഉണ്ടാവും, അതുകൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കണം.
1: ഈ ഒരു ഇന്ററാക്ഷൻ എപ്പോഴും നല്ലതാണ് അല്ലേ? നമ്മള് ഇപ്പോൾ ഒരു ക്ലാസ്സിലൊരു അധ്യാപകന് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു ഇൻട്രാക്ഷൻ കുട്ടികൾക്കും അധ്യാപകനും കുറച്ച് ആവശ്യം കിട്ടും. ഇപ്പം നമ്മളിവിടെ രാവിലെ മോർണിംഗ് ലൈവ് ഷോയിൽ ശരിക്കും പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മനസ്സിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു ഈ ഒരു മൂഡിലാവുമ്പം, ഒരു ഇൻട്രാക്റ്റീവ് മൂഡിലാവുമ്പോൾ ഒരുപാട് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് പല ശ്രോതാക്കളുടെ മെസ്സേജുകളിലൂടെ നമുക്ക് കിട്ടിയത്.
0: അങ്ങനെ ഒരു ഇന്ററാക്ഷൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുമ്പോൾ അത് ഓർമ്മപ്പെടുത്താൻ അവർ റെഡി ആവുന്നതും അല്ലേ? അതിൻ്റെ ഒരു ഗുണതാണ്. ഇപ്പോൾ ഇൻട്രോയിൽ നമ്മൾ ടെക്സ്റ്റിൽ ഉള്ളത് നമ്മൾ പെട്ടെന്ന് ആ സമയത്താണ് വായിച്ചതിൽ, ഹിജർ വർഷം 1447 എന്നാണ് വായിച്ചു. പക്ഷേ ടെക്സ്റ്റിൽ അങ്ങനെ മിസ്റ്റേക്ക് വന്നതാണ്, പക്ഷെ നമ്മളത് ചിന്തിക്കാതെ വായിച്ചതിലാണ് ഉടനെ തന്നെ തിരുത്തി. തിരുത്തിയാളാണ് അപ്പോൾ സലീമ ഒതുക്കങ്കൽ. നേരത്തെ വേറെ ആരെ പെട്ടെന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ടു ഹിജർ വർഷം 1448 പക്ഷേ 47 എന്ന് പറഞ്ഞതിനെ ഓർമ്മിപ്പിക്കുക. അപ്പോൾ ഒരു ഇൻട്രാക്ഷൻ സൗകര്യമുള്ളതുകൊണ്ട് നമുക്കത് കിട്ടുന്നു.
1: അതെ, തളിപ്പറമ്പ് നിന്ന് റിയാസ് സലാഹി, മധുരം ഖുർആൻ വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞ് സലാം പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി.
0: റിയാസ് സലാഹിക്ക് ഇവിടെ ഉണ്ട്. റിയാസ് സലാഹിന്റെ പിന്നെ നമ്മൾ ക്ലാസ്മേറ്റ് ആണ്
1: ആണല്ലേ.
0: റിയാസ് സലാഹി ജാമിയയിൽ നിന്ന് ഫൈനൽ കഴിഞ്ഞ് പോരുന്ന സമയത്തെ നമ്മള് ജാമിയയിൽ നമ്മള് പിന്നെ ഉപയോഗിക്കുന്ന സ്ഥാവര ജംഗമ സംഘടനകൾ ഉണ്ടാവല്ലോ, കഴിഞ്ഞ് തിരിച്ചു പോരും, 5-6 കൊല്ലമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ അതില് ഞാൻ പോരുന്ന സമയത്ത് എനിക്ക് വലിയൊരു കമ്പിളി പുതപ്പുണ്ട്. അത് എന്റെ അടുത്ത് തന്നു, ഇനി കൊണ്ടുപോയി കുറഞ്ഞു തന്നു. പക്ഷെ ആ പുതപ്പ് ഞാൻ വീട് ഇന്നും വീട്ടിൽ ആ പുതപ്പുണ്ട്. അതവിടെ കാരണം നശിച്ചു പോകുന്നില്ല, കേടുപറ്റുന്നില്ല. അപ്പോ നമ്മളത് ആലോചിക്ക, ചില ആളുകള് നമ്മൾ ആലോചിക്ക, അപ്പൊ ആ പുതപ്പുണ്ടാവുമ്പോൾ റിയാസ് സലാഹിനെ നമ്മൾ ഓർക്കും.
1: ശരി, അതാണ് പുതപ്പിനുള്ളിലെ റിയാസ് സലാഹി.
0: ഓക്കെ, നമ്മൾ തിരിച്ച് ഷെഡ്യൂളിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ നമുക്കിനി മധുരം ഖുർആനൊക്കെ കഴിഞ്ഞ് പീസ് ടൈമിലെ വാക്കുകൾ നമ്മൾ വായിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സുഹൃക്കൊന്ന് വായിച്ചോളൂ,
1: എന്താണ് പീസ് ടൈം എന്ന് പുതിയ ശ്രോതാക്കൾക്കൊന്ന് പറയണം, എന്നിട്ട് നമുക്ക് പറഞ്ഞു തുടങ്ങാം. അതായത് ഇപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് വായിച്ചതിൽ നല്ല ഹൃദയസ്പർശിയായ ചില മെസ്സേജുകൾ കണ്ടു. ഇതുപോലെ പീസ് റേഡിയോയിലേക്ക് അയക്കാൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള എക്സ്പ്രഷൻസ്, നമ്മുടെ ഇമോഷൻസൊക്കെ പീസ് റേഡിയോയുമായി പങ്കുവെക്കാൻ പറ്റിയ ഒരവസരമാണ് പീസ് റേഡിയോ ഫീഡ്ബാക്ക്. അതിലൂടെ അയച്ച നല്ല സെലക്റ്റീവായ മെസ്സേജുകൾ ഇവിടെ പീസ് റേഡിയോ ഇതുപോലെ പീസ് ടൈം എന്ന ഈ ഒരു സ്ലോട്ടിലൂടെ നമ്മൾ പ്രക്ഷേപണം ചെയ്യും. പീസ് ടൈമിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ദിവസവും എന്തെങ്കിലും പുതിയ അറിവ് സമ്മാനിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന റേഡിയോയാണ് പീസ് റേഡിയോ. അള്ളാഹു ഇതിൻ്റെ പ്രവർത്തകരെ അനുഗ്രഹിക്കട്ടെ എന്ന മെസ്സേജാണ് ഇന്നത്തെ പീസ് ടൈമിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് കുറച്ച് ആഴത്തിലുള്ളൊരു മെസ്സേജാണ്, വാക്കുകൾ കുറവാണെങ്കിലും അതിൻ്റെ ആഴം ഒരുപാടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അറിവ്, പിന്നെ പുതിയൊരു അറിവ് സമ്പാദിക്കുക എന്നുള്ളത് നമ്മളൊക്കെ സ്വപ്നം കാണുന്നൊരു കാര്യമാണ്. ഓരോ അറിവും ഓരോ തിരിച്ചറിവുകളാണ് നമുക്ക് നൽകുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു മെസ്സേജിൽ സലാംക്ക എനിക്ക് മനസ്സിലാണ്. ഒന്ന്, പുതിയ അറിവ് നമ്മൾ കണ്ടെത്തുക. ഓക്കെ, രണ്ടാമത്തത് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ഇത് രണ്ടും പീസ് റേഡിയോയിലൂടെ ലഭിക്കുന്നുണ്ട് എന്നാണ് ഇന്നത്തെ പീസ് ടൈമിലൂടെ നമ്മുടെ ഒരു സഹോദരൻ അയച്ചത്.
0: റാബിയ മീത്തൽ മങ്ങാട്, കാസർഗോഡ് നിന്നാണ്. പുതിയ പേരുകൾ ഇങ്ങനെ പുതിയതായിട്ട് കേൾക്കുന്നു, കുറേ ആൾക്കാരങ്ങനെ കാണുന്നുണ്ട്. അപ്പം നമ്മൾ വായിച്ചു പോയതാണ്. വാലിക്കും സലാം വറഹമത്തുള്ളാഹി വബറകാത്തു. സലാം പറഞ്ഞാണ് അബു വി എ അയക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്, കുറച്ചുകൂടി നർമ്മരസം കലർത്തിക്കൊണ്ടുള്ള ഒരു മെസ്സേജാണ്. നിങ്ങൾക്ക് നർമ്മ ഒന്ന് ഒന്ന് ഞാൻ വായിക്കാം. വൈഫ് ഇടയ്ക്ക് പറയാറുണ്ട്, മെസ്സേജ് അയച്ചാൽ ഫോണിൽ നിന്ന് പോകണില്ല, പക്ഷെ പൈസ അയച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് മെസ്സേജ് അയക്കുന്നത് പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഇത് ഈ മെസ്സേജ് അയക്കുന്നത് നമുക്ക് വന്നല്ലോ. അപ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ ഹസ്ബൻഡിൻ്റെ ഇതിൽ നിന്ന് തന്നെ മറ്റേലും എന്തോ കണക്ഷൻ പ്രോബ്ലം ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതൊന്ന് ഉറപ്പ് വരുത്താം.
1: നാദിർ ഇടമുഴിക്കൽ പറഞ്ഞതേ, അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ വബറകാത്തു. ഞാൻ എപ്പോഴാണോ ഉണരുന്നത് അതിൻ്റെ കൂടെ ഉണർത്തുന്ന ഒരാളാണ് പീസ് റേഡിയോ. ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി എന്നാണ്. ഐ
0: ഐ
1: അതാണല്ലോ,
0: ആയിക്കൊണ്ടേയിരിക്കുന്നു അല്ലേ. മറിയം ഹസീന ബിൻത്ത് അബ്ദുള്ള, തുടങ്ങിയത് മുതൽ ഞാൻ ഇതിൻ്റെ ശ്രോതാവാണ്. അപ്പം അവർ എനിക്ക് തോന്നുന്നത് ശ്രോതാവാണ്, ഇതുവരെ അയച്ചിട്ടില്ല, ഇപ്പം അയച്ചതാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനത്തെ ആൾക്കാർ അയച്ചാൽ മതി, അല്ലാത്ത ആൾക്കാർ നമുക്കറിയാം. ഇതുവരെ മെസ്സേജ് അയക്കാത്ത ആളുകൾ മാത്രം അയച്ചാൽ മതി, ആ കാര്യം പറഞ്ഞുകൊണ്ട് കേട്ടോ. ബാക്കിയുള്ളതല്ലേ,
1: എൻ്റെ ഉമ്മാക്ക് നല്ല ഇഷ്ടമാണ് ഫീഡ്ബാക്ക് അയക്കാൻ, ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു. പക്ഷേ അല്ലേ, സലാം ഫറൂഖാണ്, സലാം ഫറൂഖിന്റെ ഉമ്മാക്ക് ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ.
0: സലാമാണോ സൽമ ഫറൂഖോ?
1: സൽമ ഫറൂഖാണ് അല്ലേ. ആ യെസ് ഓക്കെ. സൽമ ഫറൂഖിന്റെ ഉമ്മാക്ക് ആ ഒരു മനസ്സിന് അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്.
0: ഈ സമയം കടന്നു പോവും, ഈ സമയം നമ്മുടേതാണ്. ജീവിച്ചിരിക്കുന്ന ഈ സമയത്താണ് അമലുകൾ ചെയ്യേണ്ടത്. അതിന് പ്രചോദനം നൽകുന്ന പീസ് റേഡിയോ പീസ് എന്ന വാക്കിനെ ജീവിപ്പിക്കുന്നു. ചേർത്ത് പിടിക്കാം ഈ റേഡിയോ എന്ന അറിവിൻ്റെ ഗോപുരത്തെ. അൻവർ എൻ ടി മുട്ടിൽ വയനാട് അയച്ച മെസ്സേജാണ്. നമുക്കിനി ബാക്കിയുള്ള മെസ്സേജുകളൊക്കെ ഉണ്ട്, പക്ഷേ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മോർണിംഗ് ലൈവിനെ വൈബാക്കുന്ന പ്രോഗ്രാമായ
1: ഇന്നത്തെ
0: പുലരിവട്ടം,
1: പുലരിവട്ടത്തിൽ
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
1: പുലരിവട്ടം, പുലരിവട്ടം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പെരുമാറ്റം നന്നാവാൻ എന്ന ടൈറ്റിലോടുകൂടിയാണ് ഇന്നത്തെ പീസ് റേഡിയോ പുലരിവട്ടം. പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമുക്ക് വലിയ മാറ്റം വരുത്താൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ വൈകാരികമായ നമ്മുടെ വികാരങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, നിയന്ത്രിക്കുക എന്നുള്ളത്. ഇത് പലപ്പോഴും മറ്റുള്ളവരുമായുള്ള പെരുമാറ്റത്തിൽ നമുക്ക് സാധിക്കാതെ വരുന്നൊരു കാര്യമാണ്. നമ്മൾ വൈകാരികമായി പോകും. വൈകാരികമായി പോകുമ്പോൾ സ്വാഭാവികമായും നമുക്കെന്താണ്, നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ സ്വഭാവങ്ങൾ എന്ത് ചെയ്യും, പലപ്പോഴും മറ്റുള്ളവർക്ക് വളരെ മോശമായ ഒരവസ്ഥയിൽ മനസ്സിലാവും. ഇത് നമുക്കറിയാം, ആരുടെ പെരുമാറ്റത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സാധാരണ പറയും, ഏറ്റവും അധികം സ്നേഹത്തോടെ കുട്ടികളോട് പെരുമാറേണ്ടതാണ് ഉമ്മ എന്ന് പറഞ്ഞാൽ. ഉമ്മ സ്നേഹം കാണിച്ചില്ലെങ്കിൽ പിന്നെ ആരാ കുട്ടിനോട് സ്നേഹം കാണിക്കുക? അത്തരം ഉമ്മമാർ കുട്ടികളോട് എത്ര ക്രൂരമായിട്ടാണ് പെരുമാറുന്നത് അല്ലേ. അവരെ അടിക്കുന്നു, അവരെ ചീത്ത പറയുന്നു, അവരെ കരയിപ്പിക്കുന്നു. ചില കുട്ടികളൊക്കെ ദയനീയമായി കരയണം നമ്മൾ കാണും. അപ്പോൾ എങ്ങനെയാണ് ഒരു ഉമ്മക്ക് അങ്ങനെ പെരുമാറാൻ പറ്റുന്നത്? വളരെ മോശമായിട്ട് നമ്മുടെ കീഴ്ജീവനക്കാരോട് മേൽജീവനക്കാർ പെരുമാറുന്നു. അവർ സഹകരിച്ചു പോകേണ്ട ആൾക്കാരല്ലേ. അപ്പം നമ്മളിങ്ങനെ ദേഷ്യപ്പെടുന്നത് കൊണ്ടും ആളുകളോട് വളരെ മോശമായി പെരുമാറുന്നതുകൊണ്ടൊക്കെ അവരിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ പെരുമാറാൻ നമുക്ക് സാധിക്കാത്ത നമ്മുടെ സ്വഭാവപരമായ തകരാറ് മാത്രമല്ല, പലപ്പോഴും നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സമ്മർദ്ദങ്ങളും നമ്മുടെ ആത്മനിയന്ത്രണം നഷ്ടപ്പെടുത്തി കളയും. മാനസിക സമ്മർദ്ദങ്ങൾ. അപ്പോൾ പലപ്പോഴും ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറേ വിഷമങ്ങളുണ്ടായിരിക്കും. ചിലപ്പോൾ ഭർത്താവിൻ്റെ പെരുമാറ്റങ്ങളുടെ പ്രശ്നങ്ങളുണ്ടായിരിക്കും, വീട്ടിലെ ജോലിഭാരങ്ങളുണ്ടായിരിക്കും, ഈ കുട്ടികളെ നോക്കുന്നതിലെ ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും, പല ടെൻഷനുകളുണ്ടാകും. ഈ ടെൻഷനുകളൊക്കെ ഈ സമ്മർദ്ദങ്ങളൊക്കെ ഈ കുട്ടികളോടുള്ള പെരുമാറ്റത്തിലാണ് പ്രതിഫലിക്കുക. അപ്പോൾ അത് കുട്ടികൾക്ക് ഭയങ്കരമായ മാനസിക സമ്മർദ്ദങ്ങളും മാനസിക പ്രയാസങ്ങളും ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ നമ്മുടെ ജീവിത പ്രതിസന്ധികളെ മുഴുവൻ ഉൾക്കൊള്ളാൻ പാകത്തിലുള്ള ഒരു വിശാലമായ മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. വളരെ പ്രതികൂലമായ പ്രബോധനാവസ്ഥകളിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ എണ്ണി പറയുമ്പോൾ അതിൽ ആദ്യം പറഞ്ഞ അനുഗ്രഹം തരും, അലം നഷ്റഹ് ലക സദ്റക, നിനക്ക് നിന്റെ മനസ്സിനെ വിശാലമാക്കി തന്നു. വവളഅന അൻക വിസ്റക, നിന്റെ ഭാരങ്ങളെ ഞാൻ നിനക്ക് ഇറക്കി തന്നു എന്നാണ്. അപ്പോൾ മനസ്സിനെ വിശാലമാക്കി തന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? തന്നോട് തൻ്റെ കുടുംബങ്ങളും ബന്ധുക്കളും ചോരയിൽപ്പെട്ട ആളുകളും നാട്ടിലൊക്കെ പാടത്ര മോശമായി പ്രതികരിക്കുമ്പോൾ ആ പ്രതികരണങ്ങളിലൊന്നും തളരാതെ, പിടിവിട്ടുപോവാതെ, വൈകാരികമായി പോകാതെ തൻ്റെ ആ പ്രവർത്തന, തൻ്റെ ആ സംസാരത്തിൻ്റെയും സ്വഭാവത്തിൻ്റെയും നിർമ്മലത, ആ ഒരു മയമായ സംസാരങ്ങൾ, ലീൻ, ആ അത് അതിനെ നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അത് അള്ളാഹു നബി ഇസ്ലാസിൻ്റെ കാര്യത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞു, വലൗ കുന്ത ഫള്ളൻ ഖലീൽ ഫബിമാ റഹ്മത്തി മിൻ അല്ലാഹി ലിന്ത ലഹു, അള്ളാഹിൻ്റെ കാരുണ്യം കൊണ്ടാണ് താങ്കൾ അവരോട് അലിവോടുകൂടെ പെരുമാറിയത്, ലോലമായി പെരുമാറിയത്. വലൗ കുന്ത ഫള്ളൻ ഖലീൽ അൽ ഖൽബ്, നീ കഠിന ഹൃദയനും പരിശുദ്ധ സ്വഭാവിയുമായിരുന്നെങ്കിൽ, ലൻഫള്ളു മിൻ ഹൗലിക്, അവരൊക്കെ നിന്റെ ചുറ്റുപാടിൽ നിന്നും അകന്നു പോകുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പിന്നെ മനസ്സ് നമ്മുടെ പ്രതിസന്ധികളെ, നമ്മുടെ ജീവിത പരീക്ഷണങ്ങളെ, ബുദ്ധിമുട്ടുകളെ, പ്രതികൂലതകളൊക്കെ ഉൾക്കൊള്ളാനുള്ള വിശാലമായൊരു മനസ്സ് നമുക്കുണ്ടാവാം. സ്വാഭാവികമായും നമുക്ക് ആളുകളോട് വളരെ നയത്തിലും മയത്തിലും പെരുമാറാൻ പറ്റും, നമ്മുടെ സ്വഭാവങ്ങൾ നമുക്ക് നന്നാക്കാൻ പറ്റും. അതിനെന്താണ് നമ്മൾ വേണ്ടത്? നമ്മുടെ ജീവിത പ്രതിസന്ധികളെ കുറിച്ച് നമുക്ക് പോസിറ്റീവായി അല്ലെങ്കിൽ അനുകൂലമായ, പ്രതികൂലമല്ലാത്ത ആലോചനകളും ചിന്തകളുണ്ട്. അത് വിശുദ്ധ ഖുർആൻ നമുക്ക് ധാരാളമായി നൽകുന്നുണ്ട്. അത് നമ്മൾ ഇന്നമായ ഉസ്ര പ്രയാസത്തോടൊപ്പമാണ് എളുപ്പം, എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ആ പ്രയാസങ്ങളൊക്കെ ആശ്വാസത്തിലേക്കുള്ള ഒരു കവാടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എനിക്ക് നമുക്ക് പ്രതിഫലമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇതൊന്നും എനിക്കൊരു നഷ്ടമാവില്ല എന്ന് നമ്മൾ ആലോചിക്കാം. അതോടൊപ്പം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി നിർത്താൻ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മൾ നിലനിർത്തുക, എല്ലാ കാര്യങ്ങളും നമ്മൾ അനുകൂലമായി ചിന്തിക്കുക. ഇങ്ങനെ നമ്മുടെ മനസ്സിനെ സ്വസ്ഥമാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ, നമുക്ക് എന്തെങ്കിലും പ്രതിസന്ധികളുണ്ടെങ്കിൽ അതിനെ നല്ല രൂപത്തിൽ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുക, അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എല്ലാവരോടും നല്ല രൂപത്തിൽ പെരുമാറാൻ പറ്റും, നമ്മുടെ സ്വഭാവങ്ങൾ നമുക്ക് നന്നാക്കാൻ പറ്റും, ആളുകൾ നമുക്ക് സ്വീകാര്യത ഉണ്ടാകും, നമ്മൾ പറയുന്ന ആളുകൾ സ്വീകരിക്കും. അത്തരത്തിലുള്ള ഒരു പെരുമാറ്റ രീതിയായി നമ്മുടെ സ്വഭാവത്തെ മാറ്റിയെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.
1: ആമീൻ.
4: മാഷാ, ഇന്നലെ പ്രസവ ആശുപത്രിയിൽ ഇങ്ങനെ ഡെലിവറി ഡേറ്റ് പറഞ്ഞാൽ സമയം കാത്തിരിക്കുന്നൊരു ശ്രോതാവ് ഇന്നലിങ്ങനെ പ്രസവത്തിൻ്റെ വേദനയിലാണുള്ളത്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് ആ ശ്രോതാവ് തന്നെയാണ്, അവർ പ്രസവിച്ചു 10:45 ഇന്നലെ പ്രസവിച്ചു, അൽഹംദുലില്ലാഹ് പെൺകുട്ടിയാണെന്നുള്ള സന്തോഷം അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ റേഡിയോ ഞാനപ്പോൾ അതിങ്ങനെ ആലോചിച്ച്, ഡെലിവറി വാർഡിലും റൂമിലും എവിടെയും അതാ അതിൻ്റെ ആ ശബ്ദങ്ങൾ എവിടെയൊക്കെ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളെന്ന് പറയുമ്പോൾ എവിടെ, നമ്മൾ സാധാരണഗതിയിൽ കേൾക്കുമ്പോൾ എവിടെ, പക്ഷേ അത് എനിക്ക് ഭയങ്കര ഒരു കൗതുകമായിട്ട് തോന്നി.
1: മാഷാല്ലാ, കേൾവി, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആ പ്രത്യേകിച്ച് ആ സമയത്തൊക്കെ പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ നമുക്ക് മനസ്സിനൊരു എൻ്റർടൈൻമെൻറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ
4: അൽഹംദുലില്ലാഹ്. ഓക്കെ, അപ്പോൾ നൗഫല്ലസ് ചുങ്കം കൂടെയുണ്ട്, ട്രെയിൻ യാത്രയിലാണ്, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുമല്ലോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മുടെ പുലരിവട്ടവുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും പെരുമാറ്റവുമായി ബന്ധപ്പെട്ട നല്ലൊരു മെസ്സേജ് നമുക്ക് ലഭിച്ചു.
1: പതിവ് പോലെ പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം ഇന്നും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് പകർത്താനുതകുന്ന നല്ലൊരു മെസ്സേജാണ്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ വാക്കുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയിരുന്നു, വിശുദ്ധ ഖുർആനിലെ ആ ആയത്തുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇന്നത്തെ പുലരിവട്ടവും ശ്രോതാക്കളിലേക്ക് എത്തിയിട്ടുള്ളത്. വാക്കുകൾ നന്നാക്കുക എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം പ്രാക്ടിക്കലാക്കാൻ പറ്റും എന്നത്, അതുകൊണ്ടുള്ള ഗുണഫലങ്ങളൊക്കെ നമ്മുടെ പുലരിവട്ടത്തിലൂടെ നമ്മൾ കേൾക്കുന്നുണ്ടായി. മധുരം ഖുർആനും പുലരിവട്ടവും ശ്രോതാക്കൾക്കും നമുക്കൊക്കെ കൂടുതൽ ഉപയോഗപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക കൂടി ചെയ്യുകയാണ്.
4: മറിയം ഹസീന ബിൻത് അബ്ദുല്ലാഹ്, ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും അള്ളാഹു നല്ലൊരു ജീവിതം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. ആമീൻ. വളരെ നല്ല സന്ദേശമാണ് ഇന്നത്തെ പുലരിവട്ടത്തിലൂടെ നമ്മുടെയൊക്കെ സ്വഭാവത്തിൽ നല്ല സ്വഭാവത്തിന് ഉടമകളാക്കി നമ്മൾ അള്ളാഹു മാറ്റട്ടെ എന്ന് ഷൊയ്ബായും വളപട്ടണം മെസ്സേജ് അയച്ചു.
1: അബ്ദുൽ ഹമീദ് സീക്ക് അഴിയൂർ പറയുന്നത്
4: എന്താ പറഞ്ഞത്?
1: നമ്മുടെ മാഷാല്ലാ റിയാസുല്ലാഹി ഞങ്ങളുടെ ഖതീബാണ്, നല്ല സാരോപദേശം തരുന്ന ആളാണ്, ദീർഘായുസും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്നാണ് ഒരു ശ്രോതാവ് പറഞ്ഞത്. അബ്ദുൽ ഹമീദ് സിക്കഴിയൂർ.
4: ഐദിൻ അഖീൽ പി, ഐദിൻ അക്കീൽ പീലിനെ കേട്ട് ഓർമ്മ ഉണ്ടോ? ഇല്ലല്ലോ. ഗ്രേറ്റ് പ്രോഗ്രാം, ഇറ്റ് ഇസ് വെരി യൂസ്ഫുൾ. ഐദിൻ അക്കീൽ പറഞ്ഞതാണ്. അപ്പൊ ഐദിൻ അക്കീൽ
1: ഇടയ്ക്ക് നമ്മൾ മെസ്സേജ് അയക്കാറുണ്ടല്ലോ.
4: ആണെങ്കിൽ സോറി, ഞാൻ അതേറ്റ് കണ്ട മാതിരിയിട്ട് എനിക്ക് തോന്നിയത്. പക്ഷെ ഇടയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിനാണ് ഇനി റിപ്ലൈ തരേണ്ടത്. പിന്നെ ദേഷ്യം എന്ന് തോന്നുന്നതെല്ലാം അഹങ്കാരമാവണമെന്നില്ല, ചിലപ്പോൾ അത് തളർന്ന മനസ്സിൻ്റെ നിലവിളിയാണ് എന്ന് ഒരു മെസ്സേജ് അയച്ചിരിക്കുകയാണ് ഷുഐബ് കാരാടൻ. നമ്മുടെ ഷുഐബ് കാരാടൻ ഇടയ്ക്ക് നമ്മുടെ കൂടെ കുറെ ഉണ്ടാവാറുണ്ടായിരുന്നു അല്ലേ. ഓക്കെ.
1: ഫാത്തിമ നവാൽ ബിൻ ത്രിയാസ് തളിപ്പറമ്പ് അയച്ചൊരു മെസ്സേജ്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. വാലൈക്കും സലാം റഹ്മത്തുള്ളാ വബറകാത്ത്. ഞാൻ സൺഡേ മദ്രസയിൽ പോകുമ്പോൾ എപ്പോഴും കേൾക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്.
4: സക്കിന ഉദരംപൊയിൽ അയച്ച മെസ്സേജ് ആണ്. എത്ര മനോഹരമായ ഉപദേശമാണ്. അല്ലാഹു മൗലവിക്ക് അറിവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അതുപോലെ
1: ഇംതിയാസ് തിരുവമ്പാടി അയച്ചൊരു മെസ്സേജ്. ട്രെയിനിൽ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് യാത്രയിലാണ്. ഇന്നലെ RCCയിലെ രണ്ട് രോഗികളെ കാണാൻ പോയതാണ്. പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി. അല്ലാഹു
4: രോഗ സന്ദർശനത്തെ അല്ലേ ശരിക്കും. അതുപോലെ ഇന്നലെ ക്യാൻസർ അത് പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വരുന്ന സംഗതി, ഒരു ഒരാളുടെ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ ക്യാൻസറുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ആളുകളുടെ ഒരു പെരുമാറ്റ രീതിയെ കുറിച്ച്, നമ്മൾ പെരുമാറ്റത്തെ കുറിച്ചാണല്ലോ പറഞ്ഞത്. അപ്പൊ അവിടെ ക്യാൻസർ ബാധിച്ചിട്ടുള്ള ആളുകൾ പരസ്പരം കാണിക്കുന്ന സഹവർത്തിത്വവും സ്നേഹവും, വേറെ ആൾ വരുമ്പോൾ അവർക്ക് ഒഴിഞ്ഞു കൊടുക്കുന്നതും വിട്ടുവീഴ്ചയും ഒരു പ്രത്യേക മാനസിക ഒരു സ്വഭാവ വൈശിഷ്ട്യം അവർക്കിടയിൽ കാണുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു പഠനവും അതിനെക്കുറിച്ചുള്ളൊരു അനുഭവം പുസ്തകത്തിൽ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാരണം എന്താന്നുള്ളത്, കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്യാൻസർ ബാധിച്ച ഒരാളെ സംബന്ധിച്ചിടത്താൽ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അയാൾക്ക് പിന്നെ വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, കുശുംബിൻ്റെ, അല്ലെങ്കിൽ വേറെന്തൊക്കെയോ നേടിയെടുക്കണതിൻ്റെ, ഇങ്ങനെ സ്വാർത്ഥതയുടെ ഈ ചിന്തകൾക്കൊന്നും അവിടെ പിന്നെ പ്രസക്തിയില്ല. അവിടെ പിന്നെ വളരെ വിശാലമായൊരു മാനസികാവസ്ഥയിലേക്ക് അവരെത്തുന്നു എന്നുള്ളതാണ് അതിൽ പറഞ്ഞത്. അപ്പം അതിൽ പണ്ഡിതൻ കണക്ട് ചെയ്യുന്ന വെച്ചാൽ അതാണ്, അവരുടെ മനസ്സിൽ ഏത് സമയത്തും മരിക്കാം. ക്യാൻസർ ബാധിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ എത്ര നീണ്ടു കഴിഞ്ഞാലും അത്ര അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് വരുത്തുമല്ലോ. അപ്പോൾ പിന്നെ ഉള്ള കാലം മനോഹരമായിട്ട് പോവുക എന്നുള്ള ചിന്തയിലേക്ക് വരികയാണ്. ഇതന്നെയാണ് എല്ലാവരുടെയും മനസ്സിലുണ്ടാവേണ്ടത്. ശരിക്കും ക്യാൻസർ ബാധിക്കുക മാത്രമല്ലല്ലോ, നമ്മൾ ഏത് സമയത്തും മരിക്കാമല്ലോ, ക്യാൻസർ ബാധിക്കണമെന്നൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ ഏത് സമയത്തും മരിക്കും എന്ന് തോന്നുമ്പോൾ നമുക്കൊരാളോട് എന്തില്ല, വെറുപ്പിന് അവിടെ സ്ഥാനം ഉണ്ടാവില്ല. ആ ചിന്ത മാറുമ്പോൾ വിദ്വേഷത്തിനോ പകക്കോ, അപ്പോൾ പിന്നെ പെരുമാറ്റം ഏറ്റവും മനോഹരമായി മാറും എന്നുള്ളതാണ് എന്നതിൽ പറഞ്ഞപ്പം ചേർത്ത് വെച്ച ഒരു ഒരു ചിന്ത. ശരി, നമ്മൾ അടുത്തൊരു പ്രോഗ്രാമിൽ ക്യുസിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്.
1: ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്, ഒരുപാട് ശ്രോതാക്കളുണ്ട്, ശ്രോതാക്കളുടെ ബന്ധുമിത്രാദികളൊക്കെ ഉണ്ട്. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന അവർക്ക് വേണം. അല്ലാതെ എല്ലാവരുടെയും പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കട്ടെ. അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ആ ഒരു അസുഖത്തിൽ നിന്നും മോചനവും, ഇനി നമുക്ക് എല്ലാവർക്കും
4: അത്തരം മാരകമായ അസുഖങ്ങളിൽ നിന്നുള്ള രക്ഷയും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ക്യുസ് കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നു. മെസ്സേജുകൾ ഒരുപാട് വന്നിട്ടുണ്ട്, വായിക്കാൻ ബാക്കി വെക്കുന്ന ബാക്കി വെച്ചുകൊണ്ട് നമുക്ക് ക്യുസിലേക്ക് പോവാം.
1: ഇന്നത്തെ ചോദ്യം വളരെ സിമ്പിളായിരിക്കും, അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരുങ്ങിക്കോളൂ. നമ്മൾ ചോദ്യങ്ങൾക്ക് ഉത്തരം അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ സ്ഥിരമായി പറയാറുണ്ടെങ്കിലും, ഞായറാഴ്ച എന്ന നിലയ്ക്ക് ഒരുപാട് പുതിയ ശ്രോതാക്കളെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ചില പേരുകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് പുതിയ ശ്രോതാക്കളൊക്കെ ഉണ്ട്. ഉത്തരം അയക്കേണ്ടത് പീസ് റേഡിയോ ലൈവ് ക്വിസ് എന്ന ഓപ്ഷനിലേക്കാണ് അയക്കേണ്ടത്. ലൈവ് ക്വിസ് സെലക്ട് ചെയ്തുകൊണ്ട് അയക്കണം. അയക്കുമ്പോൾ നമ്മുടെ പേരിൻ്റെ ഒപ്പം സ്ഥലം കൂടി ഉൾപ്പെടുത്തണം. പേരിൻ്റെ കൂടെ സ്ഥലം കൂടി ഉൾപ്പെടുത്തണം. മൂന്നാമത്തെ കാര്യം പറയാനുള്ളത്, ഓപ്ഷൻ മാത്രം അയച്ചാൽ മതി. ഏത് ഓപ്ഷനാണോ, എ ആണെങ്കിൽ എ, ബി ആണെങ്കിൽ ബി, സി ആണെങ്കിൽ സി എന്ന് മാത്രം അയക്കേണ്ടതുള്ളൂ. മറിച്ച് ഉത്തരം ഒന്നായിട്ട് മൊത്തത്തിൽ എഴുതണം എന്ന് ഇല്ല. ഓക്കെ,
4: ചോദ്യത്തിലേക്ക് പോലെ
1: ചോദ്യത്തിലേക്ക്
4: പോയിക്കോളൂ. യെസ്, അപ്പോൾ എല്ലാവരും റെഡിയാണല്ലോ, ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ചോദ്യം ഇതാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുമകൻ സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ഷഹീദായ യുദ്ധം ഏതാണ്? ഓപ്ഷൻ എ ഉഹ്ദ് യുദ്ധം, ബി മുഅ്ത യുദ്ധം, സി ഖൈബർ യുദ്ധം, ഡി ഹുനൈൻ യുദ്ധം.
1: ചോദ്യം ഒരു തവണ കൂടി വായിക്കാം. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുമകൻ സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു ഷഹീദായ യുദ്ധം ഏതാണ്? ഓപ്ഷൻ എ ഉഹദ് യുദ്ധം, ഓപ്ഷൻ ബി മുഅത്ത യുദ്ധം, ഓപ്ഷൻ സി ഖൈബർ യുദ്ധം, ഓപ്ഷൻ ഡി ഹുനൈൻ യുദ്ധം.
4: ഒരിക്കൽ കൂടി ചോദ്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുമകൻ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ഷഹീദായ യുദ്ധം ഏതാണ്? എ ഉഹദ് യുദ്ധം, ബി മുഅത്ത യുദ്ധം, സി ഖൈബർ, ഡി ഹുനൈൻ യുദ്ധം.
1: ഈ ഒരു ബീപ് ശബ്ദം അവസാനിക്കുന്നതോടുകൂടി ഉത്തരമയക്കാനുള്ള സമയവും അവസാനിക്കും. അതുകൊണ്ട് എല്ലാവരും ബീപ് ശബ്ദം അവസാനിക്കുന്ന മുമ്പ് തന്നെ അയക്കുക.
4: പിന്നെ ഈ പ്രോഗ്രാം സെലക്ട് ചെയ്തതേ, ചിലവരൊക്കെ ക്വിസ് പ്രോഗ്രാം സെലക്ട് ചെയ്ത് മാറി പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്നതിലേക്ക് മാറി വരുന്നുണ്ട്. വന്ന ആളുകൾക്ക് ഇന്ന് പറ്റിയൊരു തെറ്റായി മാറട്ടെ, അടുത്ത ദിവസങ്ങളിൽ അത് ശ്രദ്ധിക്കണം.
1: പുതിയ ആൾക്കാരാകുമ്പോൾ അങ്ങനെ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
4: പുതിയ ആൾക്കാരല്ല
1: ആണോ?
4: അപ്പം ഇതിന് പേരൊന്നും നമ്മൾ പറയണ്ടല്ലോ.
1: നമ്മൾ ഉത്തരയക്കാനുള്ള വെപ്രാളത്തിൽ ചിലപ്പോൾ പറ്റിയതായിരിക്കും.
4: യെസ്,
1: ഇംതിയാസ് വീണ്ടും വേദന കൊണ്ട് രോഗികൾ എത്ര ദേഷ്യപ്പെട്ടാലും കൂടെയുള്ളവർ എത്ര സമാധാനത്തോടെയാണ് പെരുമാറുന്നത്, ഇന്നലത്തെ അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവെക്കുകയാണ്. അതുപോലെ തന്നെ രണ്ട് ദിവസം മുമ്പ് ഇംതിയാസ് തീരുവമ്പാടിയെ നേരിൽ കാണാനും പരിചയപ്പെടാനും സാധിച്ചു, അൽഹംദുലില്ല എന്നാണ് നമ്മുടെ അൻവർ മുട്ടിൽ ഇവിടെ പങ്കുവെക്കുന്നത്.
4: പനിയും ചുമയുമാണ് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ഒരു ശ്രോതാവ് മെസ്സേജ് അയച്ചതുണ്ട്. അള്ളാഹു അവർക്ക് ശമനം പ്രദാനം ചെയ്യട്ടെ.
1: അതുപോലെ തന്നെ സുലൈഹ തിരുവാലി, എൻ്റെ ഉപ്പ രോഗം കൊണ്ട് പ്രയാസത്തിലാണ്, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം.
4: അള്ളാഹു ശമനം പ്രദാനം ചെയ്യട്ടെ, പ്രാർത്ഥിക്കാം.
1: ആമീൻ.
4: ഈ സംരംഭം എല്ലാവർക്കും ഉപകാരം ഇതുവഴി കിട്ടട്ടെ എന്നാണ് മറിയം ഹസീന ബിൻ അബ്ദുള്ളയുടെ മെസ്സേജ്.
1: കറക്കി കൊത്തിക്കൊണ്ടാണ് ഇന്ന് ജമീല വി കെ പൂനൂർ ക്വിസിനെ വരവേറ്റത്.
4: കറക്കി കുത്തി വിജയിക്കാം എന്ന പ്രതീക്ഷയിലാണ് അല്ലേ? പിന്നെ മോളുടെ മോൾക്ക് സുഖമില്ല, പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രാർത്ഥന കൊണ്ട് വസീത്ത് നൽകിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് സെമിയ ഉളിയിൽ, കണ്ണൂരാണ്. അപ്പം നമ്മൾ ഓരോരുത്തരെയും പിന്നെ പേരെടുത്ത് പറയുന്നില്ല. അന്ന് ഒരുപാട് മെസ്സേജ് നേരത്തെ കണ്ടു അല്ലേ? എല്ലാവരുടെയും രോഗശമനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹു ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ.
1: കറക്കിക്കോട്ടെ, പക്ഷേ കുത്തിയത് ശരിയായ ഉത്തരമാണോ എന്ന് ഇൻഷാല്ലാ നമുക്ക് വഴിയെ കേൾക്കാം അല്ലേ?
4: റേഡിയോ കേൾക്കാൻ തുടങ്ങിയതിന് ശേഷം നല്ലപോലെ ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാനും സഹിക്കാനൊക്കെ കഴിയുന്നുണ്ട്. അത് റേഡിയോ കേൾവിയുടെ ഒരു ഗുണമായി എടുത്ത് പറഞ്ഞിരിക്കുകയാണ് സൈനബ കരവാങ്കൽ.
1: ഇതാണോ എളുപ്പമുള്ളത്? ഏതായാലും കറക്കി കുത്തി പുതിയ ഒരു അറിവ് കിട്ടുമല്ലോ. നാദിറ ഇടുമുഴിക്കലാണ് ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചത്. അപ്പോൾ നാദിറ ഇടുമുഴിക്കലിന് ഇതൊരു പുതിയ ഒരു അറിവായിരുന്നു എന്നാണ് മനസ്സിലായത്. കറക്കി കുത്തിയാണ്.
4: അപ്പോൾ ക്യുസ് കഴിഞ്ഞോ എന്ന് ചോദിച്ച ഇടക്കാര സമീറ കെ എം താനൂർ ക്യുസ് കഴിഞ്ഞോ നേരത്തെ ചോദിച്ചതായിരിക്കാം അല്ലേ? ശരി, നമ്മളിനി അടുത്ത ഷെഡ്യൂളിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. കറക്കി കുത്തിയ ആളുകൾ അങ്ങനെ കറക്കി കുത്തിയതിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, പുലരിവട്ടം കേട്ടപ്പോൾ ഈ ഒരു പ്രാർത്ഥന ഓർമ്മ വന്നത് ചേർത്ത് വെച്ചിരിക്കുന്നു, റബ്ബിഷ്റഹലി സുദരി വൈസർലി അംരി എന്നുള്ളത്. ഓക്കെ, നമ്മൾ ഷെഡ്യൂളിലേക്ക് പോവാം.
1: പീസ് റേഡിയോ ശ്രോതാക്കളെ, അങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോഴും ഉണ്ടല്ലേ. ഇപ്പോൾ പിന്നെ ഇപ്പോൾ ഈ ഒരു ലാസ്റ്റ് മെസ്സേജ് ഉണ്ടല്ലേ, പ്രാർത്ഥനയാണ് ഓർമ്മ വന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെ ചില സമയത്തൊക്കെ നമ്മൾ നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പെട്ടെന്ന് കത്തുമ്പോൾ അപ്പോഴാണ് പീസ് റേഡിയോ ഓർമ്മയാവുക. എങ്ങനെ പീസ് റേഡിയോ നമുക്ക് ഒരു സെക്കൻഡ് ആ ഒരൊറ്റ മൊമെൻറ്റിൽ സഹായിക്കാൻ കഴിയും അല്ലേ? ഒരു നന്മ ചെയ്യാനുള്ളൊരു, അതും രഹസ്യമായി ചെയ്യാൻ പറ്റിയൊരു ഒരു അവസരമാണ്. ജസ്റ്റ് പീസ് റേഡിയോ എടുക്കുന്നു, ഈ ഒരു നന്മയുടെ യാത്രയിൽ ഇപ്പോൾ 24 മണിക്കൂറും വിവിധങ്ങളായ പ്രോഗ്രാമുകൾ, എത്ര ആൾക്കാരാണ് ഖുർആൻ പഠിക്കുന്നത്, എത്ര ആളുകളാണ് ഹദീസുകൾ പഠിക്കുന്നത്, ഓരോ ദിവസവും ഓരോ സാരോപദേശങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എത്ര എത്ര പ്രോഗ്രാമുകളാണ്, എത്ര എത്ര ആളുകളാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, അവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തുന്ന ആളുകൾ, അവരൊക്കെ അവരുടെ ജീവിതം മാറ്റി അള്ളാഹുവിലേക്ക് മാത്രം അവരുടെ പ്രാർത്ഥനകളൊക്കെ അർപ്പിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾക്ക് ഒരു വഴിത്തിരിവായി കടന്നു വന്ന പീസ് റേഡിയോ, ആ ഒരു നന്മയുടെ യാത്രയിലേക്ക് നമുക്ക് ഒരുപക്ഷെ നമ്മൾ നന്മ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ മാറ്റി വെക്കുന്നോ, ആ ഒരു സമയത്ത് പീസ് റേഡിയോ ഓർമ്മയാവുകയാണെങ്കിൽ വേഗം രണ്ട് മൂന്ന് ബട്ടൺ അമർത്തുന്നതോടുകൂടി പീസ് റേഡിയോയിലേക്ക് പൈസ അയക്കാൻ പറ്റും. അതെങ്ങനെയാണ് സലാംക്ക?
0: പീസ് റേഡിയോ ഡൊണേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് പിന്നെ സ്ഥിരമായിട്ട് ഇത് പരിചയമുള്ള ആളുകളുണ്ട്, ആരെങ്കിലും ഇങ്ങനെയൊന്ന് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് ഇത് പറയുന്നത്. റേഡിയോയിൽ നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ, ഈ റേഡിയോ ഓപ്പൺ ചെയ്തതിന് ശേഷം, ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൻ്റെ ഓപ്ഷനുകളൊക്കെ ഒന്ന് തീരെ പരിചയപ്പെടാത്ത ആളുകളുണ്ടാവും അല്ലേ, വ്യത്യസ്ത ഓപ്ഷനുകൾ ഉണ്ടാവും.
1: എവിടെയാണ് ഈ ഡൊണേറ്റ് ഉണ്ടാവുക?
0: ഡൊണേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഡൊണേറ്റ് ബട്ടൺ അതിൻ്റെ നേരെ താഴെ നോക്കിയാൽ കാണാൻ പറ്റുന്നതാണല്ലോ.
1: പ്ലേ ബട്ടന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സാധനമാണ് നമ്മൾ ഡൊണേറ്റ്.
0: യെസ്
1: അല്ലേ?
0: അതെ അതെ,
1: പ്ലേ ബട്ടന്റെ തൊട്ടടുത്താണ് ഡൊണേറ്റ്,
0: വലതുഭാഗത്തായിട്ട് കാണാം. യെസ്, അപ്പൊ അവിടെ നെക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് പരിശോധിച്ചാൽ
1: സംഭവിക്കാനിരിക്കുന്നത് വളരെ സിമ്പിളാണ്. അടുത്ത വിൻഡോയിൽ നമുക്ക് എത്രയാണ് പൈസ അയക്കേണ്ടതെന്നാണ്. ചിലപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സിൽ വരുന്ന സംഖ്യ അതിൽ നേരത്തെ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും, അത് അമർത്താം. അതല്ലെങ്കിൽ നമുക്ക് നമ്മൾ മനസ്സിൽ കരുതുന്ന ഒരു സംഖ്യ അതിൽ ഉൾപ്പെടുത്താം, എന്നിട്ട് പ്രൊസീഡ് ടു പേ എന്ന് അയച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് നെറ്റ് ബാങ്കിങ് വഴി പൈസ കയറും. ഈ ഒരു നന്മയുടെ യാത്ര നമുക്കും പങ്കുചേരാം.
0: ഓക്കെ, അപ്പോൾ
1: പ്രാർത്ഥിക്കാം.
0: ശരി, നമുക്കിനി വൺ മിനിറ്റ് ടോക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. വൺ മിനിറ്റ് ടോക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ബിസ്മില്ലാ, അൽഹംദുലില്ലാ. അശ്രദ്ധ എന്ന് പറയുന്നത് നമ്മളെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കും. അശ്രദ്ധവാന്മാരിൽ ഉൾപ്പെടരുത് എന്ന് അള്ളാഹു അടിക്കടി വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. എന്നാൽ അശ്രദ്ധയിൽ പെട്ടുപോകാൻ നിർബന്ധമായ ഒരു കാരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജുമുഅ ഒഴിവാക്കുക എന്നത്. ജുമുഅ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ ജുമുഅ പരിപൂർണമായി ഒഴിവാക്കുക എന്നത് മാത്രമല്ല, ജുമുഅക്ക് വൈകി വരുന്നതും അതിൽ പെടുമെന്നാണ്. ജുമുഅക്ക് വൈകി വരലും ജുമുഅയിൽ ഒരു അശ്രദ്ധമായി ഇരിക്കലും എല്ലാം ഇതിൽ പെടുമെന്നാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന് സീല് വെക്കാതിരിക്കാൻ, നമ്മൾ അശ്രദ്ധയുള്ള ആളുകളിൽ പെട്ടുപോവാതിരിക്കാൻ, നമ്മുടെ പരലോകം നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ ജുമുഅയുടെ വിഷയത്തിൽ നമ്മൾ നല്ല ജാഗ്രത പുലർത്തുക. അള്ളാഹു നമ്മെ എല്ലാവരെയും വെള്ളിയാഴ്ചയുടെ ജുമുഅ ദിവസത്തെയും ആ ഒരു ജുമുഅ ഖുത്ബയൊക്കെ വളരെ നന്നായി ശ്രദ്ധിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സലാംക, നമ്മളിന്ന് മധുരം ഖുർആനിലൂടെ കേട്ടൊരായത്തുണ്ട്. ആ ആയത്ത് വെള്ളിയാഴ്ചകളിലൊക്കെ നമ്മൾ സ്ഥിരമായി കേൾക്കാറുള്ളൊരായത്താണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ വെള്ളിയാഴ്ചയുടെ ഈ ഒരു പ്രത്യേകത ഒക്കെ നമ്മൾ വെള്ളിയാഴ്ചകളിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചില വെളിച്ചങ്ങളൊക്കെ ഷാഫി അൽ ഹിക്മിയുടെ സംസാരത്തിൽ നമ്മൾ ഇന്നത്തെ വൺ മിനിറ്റ് ടോക്കിലൂടെ കേട്ടു അല്ലേ.
0: അശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ അല്ലേ, പ്രത്യേകിച്ച് ആ വെള്ളിയാഴ്ച ദിവസം അശ്രദ്ധ കൊണ്ടുപോയി അവസാനം അതിൻ്റെ പുണ്യം നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ഒരു കുറഞ്ഞ സമയം കൊണ്ട് വളരെ കൃത്യമായിട്ട് നമ്മൾ ഓർമ്മിപ്പിച്ചു.
1: ഈ ഒരു ചെറിയൊരു കാര്യം ചെറിയ സമയം കൊണ്ട്, വലിയൊരു കാര്യം ചെറിയൊരു സമയം കൊണ്ട് നമുക്ക് കിട്ടുന്ന വൺ മിനിറ്റ് ടോക്ക് ഇതെങ്ങനെയാണ് ശ്രോതാക്കളിലേക്ക് എത്തുന്നത്? അത് വിസ്ഡം ഗ്ലോബൽ ടി വി വഴി എല്ലാ ശ്രോതാക്കൾക്കും എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കിട്ടുന്നുണ്ട്. ശ്രോതാക്കളെ,
0: യൂട്യൂബ് ചാനൽ അല്ലേ, ഗ്ലോബൽ ടി വി യൂട്യൂബ് ചാനൽ സന്ദർശിച്ചു കഴിഞ്ഞാൽ നമുക്കത് ലഭ്യമാവും. അതുപോലെ തന്നെ നേർവഴിയുമായി ബന്ധപ്പെട്ട കാര്യം സാധാരണ ഈ സമയത്ത് നമ്മൾ ഓർമ്മിപ്പിക്കാറുണ്ട് അല്ലേ.
1: നേർവഴി പീസ് റേഡിയോയിലൂടെ കേൾക്കാൻ, അത് 5:24 പീസ് റേഡിയോയിലൂടെ എല്ലാ ദിവസവും രാവിലെ 5:24 ഇന്ത്യൻ സമയം 5:24 കേൾക്കാം. അതല്ലാത്തവർക്ക് വിസ്ഡം ഗ്ലോബൽ ടി വി വഴിയും യൂട്യൂബ് ചാനൽ വഴിയും ഇത് കേൾക്കാവുന്നതാണ്. ചെറിയ ശകലങ്ങൾ അല്ലേ, ചെറിയ ചെറിയ മെസ്സേജുകൾ നമുക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ തോന്നും ഇതിപ്പോൾ എനിക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ എന്ന്. അപ്പോൾ അതിനുള്ളൊരു അവസരം കൂടി നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന് ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്.
0: ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ നമുക്കൊന്ന് കേട്ടുവരാം.

0: ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ഇന്ന് നമ്മൾ കേട്ടത് 2423 എപ്പിസോഡാണ്.
1: മധുരം ഖുർആൻ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് എന്തൊരു ഫീലാണോ, അതേപോലെ നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞ അടുത്ത വീണ്ടും ഖുർആനിൻ്റെ മനോഹരമായ കേൾവിയിലേക്ക്. മറ്റൊരു മധുരം ഖുർആനാണ് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ അല്ലേ.
0: അസ്സലാം ഖാ, അത് കേൾവിക്കപ്പുറം ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമുക്കതിൻ്റെ അർത്ഥം അതേ സമയത്ത് ഇങ്ങനെ സ്ക്രീനിൽ കാണാം.
1: അതെ അതെ.
0: അപ്പം ചില ആയത്തുകളൊക്കെ നമുക്കിങ്ങനെ ഇത് പിന്നെ ആളുകൾ ഒന്ന് കേട്ടിരുന്നെങ്കിൽ, അതായത് എന്തെങ്കിലും നമ്മളൊരു സുഹൃത്ത് എന്തെങ്കിലും ഒരു വിഷമം കാരണം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ മനസ്സിലേക്ക് ഇതുവരെ ഒന്ന് കേട്ടിരുന്നെങ്കിൽ, അപ്പോൾ അവർക്ക് നേരെ ഇത് അയച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിന് ഏറ്റവും നല്ല വഴി എന്താ വെച്ചാൽ നമ്മളെ സ്റ്റാറ്റസ് ആക്കിയത് വീഡിയോ വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും കാണാമല്ലോ.
1: നമുക്ക് പോലും പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കാം ചിലപ്പോൾ നമ്മൾ സേവ് നമ്പർ സേവ് ചെയ്ത ഒരാൾ. ഇങ്ങനെ പെട്ട ഓരോരുത്തരുടെയും മാനസികാവസ്ഥ എപ്പോഴാണ് എങ്ങനെയെന്ന് നമുക്ക് പ്രെഡിക്റ്റ്.
0: ഇന്ന് നമ്മൾ കേട്ടത് 2394 എപ്പിസോഡാണ് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോൻ്റെ.
1: നോക്കൂ, പീസ് റേഡിയോയിലെ നിരവധി പ്രോഗ്രാമുകൾ നമുക്കറിയാം. ഒരുപാട് അവതാരകരും ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ, വ്യത്യസ്തമായിട്ടുള്ള റേഡിയോ ഫാമിലി, അതിലെ പ്രോഗ്രാമുകളുടെ വൈവിധ്യങ്ങൾ, ഇതൊക്കെ നമ്മൾ വ്യത്യസ്ത സമയങ്ങളിലായിട്ട് പരിചയപ്പെടുന്നുണ്ട്. നമ്മൾ ഇന്ന് ഇപ്പോൾ ഒരു പ്രോഗ്രാം പരിചയപ്പെടുന്നത് തിരുനബിയോടൊപ്പം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ് ഈ ഒരു സമയത്ത് പരിചയപ്പെടുത്തുന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:50 ലൈവായിട്ടും മറ്റു സമയങ്ങൾ റിവൈൻഡിൽ ലഭ്യമാകുന്നൊരു പ്രോഗ്രാമാണ് തിരുനബിയോടൊപ്പം. റേഡിയോയിലെ ഒരുവിധ എല്ലാ അവതാരകരും ഈ ഒരു അവതാരകരെന്ത് ചെയ്യുന്നുണ്ട്, ഈ സെഷനുകളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് തിരുനബിയോടൊപ്പം. അല്ലേ, തിരുനബിയോടൊപ്പം പല ആൾക്കാരും നമ്മളെ ആങ്കേഴ്സിൽ വരുന്ന പലരും അത് അവതരിപ്പിക്കാറുണ്ട്. ഇന്ന് അള്ളാഹുവിൻ്റെ കാരുണ്യം എന്ന വിഷയത്തെക്കുറിച്ച് തിരുനബിയോടൊപ്പം പ്രോഗ്രാമിൽ ഇബ്രാഹിം സലഫിയുടെ സംസാരമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി ولا تموتن الا وانتم مسلمون رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي امين رب العالمين. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അളവറ്റ അങ്ങേയറ്റം കാരുണ്യമുള്ള, ആ കാരുണ്യം അടിമകൾക്കും നൽകിക്കൊണ്ടിരിക്കുന്നവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നലില്ലാഹി മിഅത്ത റഹ്മ, അല്ലാഹുവിന് 100 കാരുണ്യമുണ്ട്. അൻസല മിൻഹ റഹ്മതൻ വാഹിദതൻ ബൈനൽ ജിന്നി വൽ ഇൻസി വൽ ബഹായിമി വൽ ഹവാമി. ആ 100 കാരുണ്യത്തിൽ നിന്ന് ഒരു കാരുണ്യം മാത്രമാണ് ഇവിടെയുള്ള ജിന്നുകൾക്കും മനുഷ്യന്മാർക്കും മൃഗങ്ങൾക്കും പ്രാണികൾക്കുമെല്ലാമിടയിൽ അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ളത്. ഫബിഹായത്ത അത്തഫൂ നവബിഹായത്ത റഹമൂൻ, ആ ഒരു കാരുണ്യത്തിൽ നിന്നാണ് മൃഗങ്ങൾ, ജിന്നുകൾ, മനുഷ്യന്മാർ, പ്രാണികളെല്ലാം പരസ്പരം അനുകമ്പ കാണിക്കുന്നതും കരുണ കാണിക്കുന്നതും. വബിഹാത്ത അത്തിഫുൽ വഹ്ഷു അലാ വലദിഹ, ഒരു വന്യമൃഗം മാനിനെ കണ്ടാൽ കടിച്ചു കീറുന്ന കടുവ, സിംഹം, ഇവയെല്ലാം അവയുടെ കുട്ടികളോട് കാണിക്കുന്ന കാരുണ്യമുണ്ടല്ലോ, അനുകമ്പയുണ്ടല്ലോ, അത് അല്ലാഹുവിൻ്റെ 100 ഒരു കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. വഅഖറല്ലാഹു തിസ്അം വതിസ്ഈന റഹ്മത്തൻ, ഇനി ബാക്കിയുള്ള 99 ഭാഗം അല്ലാഹു പിടിച്ചു വെച്ചു. യർഹമു ബിഹാ ഇബാദഹു യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് തൻ്റെ അടിമകൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല അത് മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കാരുണ്യം അളവറ്റതാണ്, വിശാലമായതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. അല്ലാഹു തന്നെ പറഞ്ഞത് കാണാം, കത്തബ റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അലാ നഫ്സിഹി അർറഹ്മ, അവൻ്റെ മേൽ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. റഹ്മത്തിനെ, കാരുണ്യത്തിനെ അള്ളാഹു സുബഹാനഹുവത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്നഹൂമൻ അമിലമിൻകും സൂഅൻ ബിജഹാലത്തിൻ, നിങ്ങളിൽ നിന്നാരെങ്കിലും അറിവില്ലാത്ത സമയത്ത് മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ സുമ്മത്താബമിംബഅദിഹി, പിന്നീട് അതിനുശേഷം അവൻ തൗബ ചെയ്ത് മടങ്ങുകയും വ അസ്ലഹ ജീവിതത്തെ നന്നാക്കുകയും ചെയ്താൽ അന്നഹു ഗഫൂറു റഹീം, അള്ളാഹു എല്ലാം പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനായി പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവം നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കഴിഞ്ഞുപോയ സമുദായത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാളുടെ പ്രത്യേകത അസ്റഫ റജുൽ, അയാൾ ധാരാളമായിട്ട് ഇസ്രാഫ് ചെയ്തിരുന്ന, സ്വന്തം ശരീരത്തോട് അതിര് കവിഞ്ഞിരുന്ന വ്യക്തിയാണ്. അങ്ങനെ അയാളുടെ മരണമെത്തി. മരണമെത്തിയപ്പോൾ തൻ്റെ മക്കൾ വിളിച്ചുകൊണ്ട് അയാൾ പറയുകയാണ്, വസീയത്ത് കൊടുക്കുകയാണ്, ഞാൻ മരിച്ചാൽ ഫഹരിഖൂഹു, നിങ്ങൾ എൻ്റെ ആ മയ്യത്തിനെ നിങ്ങൾ കത്തിച്ച് ചാമ്പലാക്കണം, എന്നിട്ട് നിങ്ങൾ അതിലെ പകുതി ഭാഗം, കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ ചാരമുണ്ടാകുമല്ലോ, അതിൻ്റെ പകുതി ഭാഗം നിങ്ങൾ കരയിലെറിയണം. വ നിസ്ഫഹു ഫിൽ ബഹർ, ബാക്കി പകുതി കടലിലും നിങ്ങൾ വിതരണം. فَوَاللَّهِ لَئِنْ قَدَرَ اللَّهُ عَلَيْهِ لَيُعَذِّبَنَّهُ عَذَابًا لَا يُعَذِّبَهُ أَحَدًا مِنَ الْعَالَمِينَ. കാരണം അള്ളാഹുവിനെങ്ങാനും എന്നെ കിട്ടിയാൽ ലോകത്ത് ഒരാൾക്കും നൽകാത്ത അത്രയും വലിയ ശിക്ഷ അള്ളാഹു എനിക്ക് നൽകും, കാരണം അത്രയും പാപങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് ആ മനുഷ്യൻ പറഞ്ഞു. അങ്ങനെ അയാൾ മരിച്ചു. അയാൾ പറഞ്ഞതുപോലെ തന്നെ മക്കൾ അയാളുടെ ശരീരത്തെ ആ രൂപത്തിൽ ചെയ്തു. എന്നാൽ ഫ അമറല്ലാഹുൽ ബഹ്റ ഫജമഅമാ ഫീഹി വ അമറൽ ബറ ഫജമഅമാ ഫീഹി, അല്ലാഹു സുബ്ഹാനഹു വതആല കരയോട് പറഞ്ഞു, കടലിനോടും പറഞ്ഞു, അവ അയാളുടെ ആ ചാരങ്ങളെ ഒരുമിച്ച് കൂട്ടി അയാളെ ജീവനുള്ളതാക്കി അള്ളാഹുവിൻ്റെ മുന്നിൽ കൊണ്ടുവന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിച്ചു, ലിമ ഫഅൽത ഹാദ, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ചെയ്തത്? ആ മനുഷ്യൻ പറഞ്ഞു, മിൻ ഖശിയത്തിക്ക യാ റബ്, എൻ്റെ റബ്ബേ, നിന്നോടുള്ള ഭയം കാരണത്താലാണ് ഞാൻ നിന്നെ പേടിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. വ അൻത അഅലമു, നിനക്കറിയാലോ അള്ളാഹുവേ, എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നിനക്കറിയാലോ, അതുകൊണ്ട് ഞാൻ നിന്നെ പേടിച്ചുകൊണ്ട് ചെയ്തതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അയാൾക്ക് പൊറുത്തു കൊടുത്തു എന്നാണ്. അള്ളാഹുവിനോടുള്ള ആ ഭയം കാരണത്താൽ അള്ളാഹു അയാൾക്ക് പൊറുത്തു കൊടുത്തു. അപ്പോൾ പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യം അത്രയും വിശാലമാണ് എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലമ്മാ ഖലല്ലാഹുൽ ഖൽഖ കതബ കിതാബൻ ഫഹുവ ഇൻദഹു ഫൗക അർശിഹി, അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടികളെല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ അടുക്കലുള്ള ഒരു ഗ്രന്ഥത്തിൽ, അല്ലെങ്കിൽ അള്ളാഹു ഒരു സ്ഥലത്ത് രേഖപ്പെടുത്തി വെച്ചു എന്നാണ്. ഇന്ന റഹ്മത്തി സബഖത് ഗലബീ, അള്ളാഹു സുബ്ഹാനഹു വതആല എഴുതി വെച്ചതെന്താണ്, എൻ്റെ കോപത്തെ എൻ്റെ കാരുണ്യം അതിജയിച്ചിരിക്കുന്നു. എൻ്റെ കോപത്തേക്കാൾ മികച്ചു നിൽക്കുന്നത് എൻ്റെ കാരുണ്യമാണ് എന്നർത്ഥം. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അപ്പോൾ അള്ളാഹു നമുക്ക് ശിക്ഷ നൽകിയിരുന്നെങ്കിലോ? നമ്മുടെ ഓരോ തെറ്റുകൾക്കും അള്ളാഹു അതത് സമയത്ത് നമ്മളെ പിടിച്ചിരുന്നെങ്കിലോ? നമ്മൾ തെറ്റുകൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്നൊരു ഗന്ധം പുറത്തേക്ക് വരുന്ന ഒരു സിസ്റ്റം അള്ളാഹു ഉണ്ടാക്കി വെച്ചിരുന്നെങ്കിലോ? അള്ളാഹു കാരുണ്യവാനായതുകൊണ്ട് അതൊന്നും ചെയ്തില്ല. അതാണ് അള്ളാഹു പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു വതആല റഹ്മാനാണ്, അവൻ റഹീമുമാണ്. അളവറ്റ അനന്തമായ വിശാലമായ കാരുണ്യത്തിനുടമസ്ഥനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, ഇല്ലാമൻ താബ, തൗബ ചെയ്ത് മടങ്ങിയ ആളുകൾ, വ ആമന, വിശ്വസിക്കുകയും ചെയ്തവർ, വ അമില അമലൻ സ്വാലിഹ, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾ. അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്ത് പിന്നീട് തൗബ ചെയ്ത് മടങ്ങി വിശ്വാസം ശരിയാക്കി സൽക്കർമ്മങ്ങളാൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ അവരുടെ നന്മകൾ അവരുടെ തിന്മകളെ അള്ളാഹു അവർക്ക് നന്മകളാക്കി മാറ്റിക്കൊടുക്കും. വക്കാൻ അല്ലാഹു ഗഫൂറൻ റഹീമാ, അള്ളാഹു എല്ലാം പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. അപ്പം നിങ്ങൾ ആലോചിക്കുന്നു, നമ്മൾ ചെയ്ത് കൂട്ടിയ മുഴുവൻ തിന്മകളും അള്ളാഹു നന്മയാക്കിത്തരാമെന്ന് പറയുമ്പോൾ എത്രത്തോളം വിശാലമായ കാരുണ്യത്തിനുടമയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ കാരുണ്യം നമ്മൾ തിരിച്ചറിയണം. ആ കാരുണ്യവാനായ റബ്ബിൻ്റെ മുന്നിൽ നമ്മൾ കീഴൊതുങ്ങണം. ആ കാരുണ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ റഹ്മത്ത് നമുക്ക് നൽകി നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇബ്രാഹിം സലഫി പിലാമന്തോൾ, അദ്ദേഹത്തിൻ്റെ ഒരു നല്ല സംസാരമാണ് ഇന്നത്തെ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലൂടെ നമ്മൾ കേട്ടത്.
1: ഇന്ന് തിരുനബിയോടൊപ്പം പ്രോഗ്രാം നമ്മൾ ഇതുപോലെ പ്രോഗ്രാം പരിചയപ്പെടുത്തുന്ന ഒരു സ്ലോട്ടുകളിലാണ് നമ്മൾ, ചില സമയത്ത് മറ്റുള്ള പ്രോഗ്രാമുകളായിരിക്കും. ഇങ്ങനെ ഇതുവരെ നമ്മൾ റേഡിയോ കേട്ടിട്ട് ഈ ഒരു സ്ലോട്ടിലൂടെ പരിചയപ്പെട്ട് ആ പ്രോഗ്രാം കേട്ട് ഇടക്ക് കണ്ടറിഞ്ഞ് കേട്ട് വരുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊന്ന് കമൻ്റ് ചെയ്യാം. പരിചയപ്പെട്ടതിന് ശേഷം ആ പ്രോഗ്രാം ഞാൻ പിന്നെ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്, അത് നന്നായിരിക്കുന്നു എന്ന് തോന്നുന്ന അങ്ങനത്തെ ശ്രോതാക്കളുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ, കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ആളുകൾക്ക് കൂടി അതൊരു പ്രൊമോഷനായിരിക്കും അല്ലേ, അത് ഒരു ആ പ്രോഗ്രാമിനൊന്ന് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും.
0: അതെ, തിരുനബിയോടൊപ്പം പൂർണ്ണമായും കേട്ടപ്പോൾ തോന്നിയ ആളുകൾക്ക് മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും, നമ്മളെന്തൊക്കെ ചെയ്തിട്ടും അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യത്തിൽ മാത്രമാണല്ലോ നമ്മളിങ്ങനെ നടക്കുന്നത് അല്ലേ. നമ്മൾ ചെയ്തതിനനുസരിച്ചൊക്കെ ആണെങ്കിൽ അല്ലേ, നമുക്കിപ്പോൾ ഒരാൾ പിന്നെ ചെറിയൊരു കാര്യങ്ങൾ ചെയ്തു തന്നാൽ പോലും നമ്മൾ താങ്ക്സ് അല്ലെങ്കിൽ ജസാക്കല്ലാഹു ഖൈറ എന്ന് പറയും. പക്ഷെ അള്ളാഹു ഓരോ സെക്കൻഡിൽ നമുക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വിശാലത കൊണ്ടാണല്ലോ അത്, പിന്നെ പലപ്പോഴും പടപ്പുകളോട് നമ്മൾ നന്ദി പറയാൻ മടി കാണിക്കാറില്ല. അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് താങ്ക് യു വെരി മച്ച്, നന്ദി എന്നൊക്കെ പറയും. പക്ഷെ അത് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് കൂടി നമ്മൾ കാരുണ്യത്തിൻ്റെ അല്ലേ ഒരു ആ ഒരു പിന്നെ നന്ദിയുടെ അടയാളം കാണിച്ചു കൊടുക്കണം നല്ലതായിരിക്കുമെന്നാണ് ഈ ഒരു എപ്പിസോഡ് ഉടനീളം കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത്.
1: പീസ് റേഡിയോ പരിപാടികളെല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. രാവിലെ എന്നും കുറച്ച് കേൾക്കാറുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് മുഹമ്മദ് സി പി കോളിക്കൽ. പിന്നെ
0: ജംഷീർ മുട്ടിൽ അള്ളാഹുവിൻ്റെ കാരണം എല്ലാവർക്കും കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കട്ടെ. റബ്ബിൻ്റെ കാരണം കൂടെ ഉണ്ടെങ്കിൽ തകർന്ന ഹൃദയവും പുഞ്ചിരിക്കും. അവൻ്റെ കരുണയിൽ അവൻ്റെ കരുണയുടെ തണലിൽ മുറിവുകളും മാഞ്ഞു പോകും. ഷുഐബ് കാരാടനാണ് ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്. നമ്മളെ ഇത് കേട്ടതിന് ശേഷം, തിരുനബിയോടൊപ്പം കേട്ടതിന് ശേഷം,
1: യെസ്.
0: സീനത്ത് പാലക്കാട് പറഞ്ഞതുണ്ടോ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി. റബ്ബ് നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും കാരുണ്യം ചൊരിഞ്ഞ് തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
1: ഓക്കെ, നേരത്തെ നമ്മൾ വായിക്കാൻ മറന്നുപോയ അല്ലെങ്കിൽ മറന്നതല്ല മാറ്റിവെച്ച കുറേ മെസ്സേജുകൾ വേറെയും കുറേ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ അതിൻ്റെ ഇടയിൽ അത്രയും പ്രസക്തമാണെന്ന് നിങ്ങൾക്ക് അയച്ചത് തോന്നുന്നെങ്കിൽ അതൊന്ന് റീപോസ്റ്റ് ചെയ്യണം എന്ന് പറയണം, കാരണം ബാക്കിലേക്ക് പോകുമ്പോൾ ചിലതൊക്കെ മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട്. ഞങ്ങളുടെ ശാഖയിൽ നിന്ന് വിസ്ഡം ഡേ ആയിരുന്നു, അത് കഴിഞ്ഞിറങ്ങിയ ഉടനെയാണ് പുലരിവട്ടം കേൾക്കാൻ കഴിഞ്ഞത്. മാഷാല്ലാ, നല്ലൊരു ഉപദേശം ഇന്നും കിട്ടിയ അൽഹംദുലില്ലാഹ്. ഉസ്താദിനെ എം പി ആർ ഫാമിലി അള്ളാഹു അനുഗ്രഹിക്കട്ടെന്ന് സഫിയ എടപ്പാൾ.
0: വിസ്ഡം ഡേയിൽ ഒരുപാട് കാര്യങ്ങൾക്കുള്ള തുടക്കമാണ്, അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ അത്ര കുറഞ്ഞ സമയം കൊണ്ട് പറ്റിയോ എന്നുള്ളതാണ്.
1: മാഷാല്ലായിരിക്കും. എൻ്റെ ഉമ്മ, അതായത് കുഞ്ഞിക്കതിയുമ്മ ചെറുമുക്ക്, എന്നും ലൈവിൽ ക്യൂസിൽ പങ്കെടുക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. റസിയ ചങ്ങാനി.
0: റബ്ബിൻ്റെ കാരുണ്യത്താൽ വലുപ്പം എത്ര എന്ന് അറിഞ്ഞാൽ ഒരു നിരാശക്കും വഴിയില്ല. വധൂതായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്നാണ് ജമീല വി പി കാളികാവ് മെസ്സേജ് അയച്ചത്.
1: നമ്മളെ ഖലീലുദ്ദീൻ കുഞ്ഞ്, ഖലീലുദ്ദീൻക്ക് അയച്ച മെസ്സേജ്, തത്സമയ പരിപാടികൾ കേൾക്കാൻ കഴിയുന്നില്ല. സമയം കണക്കാക്കി പ്രോഗ്രാം നോക്കുമ്പോൾ മറ്റു പരിപാടികളാണ് കാണുന്നത്. സെറ്റിംഗ് മാറിക്കിടക്കുന്നതാണോ എന്തോന്ന് അറിയില്ല എന്നുള്ളൊരു കൺഫ്യൂഷൻ. ഇപ്പോ തത്സമയ പ്രോഗ്രാമിലാണ് ഇപ്പൊ ഉള്ളത്. ലൈവ് ക്ലിക്ക് ചെയ്താൽ കിട്ടണല്ലേ?
0: ലൈവ് ക്ലിക്ക് ചെയ്ത് ആ പ്ലേ ബട്ടൺ താഴെ ചിലപ്പോൾ നിർത്തേണ്ടി വരും, ഇല്ലെങ്കിൽ നേരിട്ട് കിട്ടേണ്ടതാണ്.
1: പിന്നെ ക്യുസുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ ലൈവിന്റെ അതിന്റെ ഉത്തരം കൂടെ തന്നെയുണ്ട്. ഇന്നത്തെ ഉത്തരം അറിയില്ല, അല്ല സോറി, ലൈവിന്റെ കൂടെ തന്നെ ഉള്ളത്, പക്ഷെ ലൈവ് എന്നെ ഉത്തരം അറിയില്ലായിരുന്നു, കറക്കി കുത്തിയതാണെന്നതാണ്. സീനത്ത് പാലക്കാട്. പിന്നെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്തായിട്ട് മെസ്സേജ് അയച്ചിരുന്നു. ഭർത്താവിന്റെ സഹോദരി സുഖമില്ലാതെ കിടക്കുകയാണ്, കേൾക്കാനും മിണ്ടാനും ഒക്കെ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അസുഖം കൂടുതലാണ്, എല്ലാവരും പ്രാർത്ഥിക്കണേ എന്നാണ്. ഐ മീൻ അവരുടെ അസുഖം അള്ളാഹു എത്രയും പെട്ടെന്ന് ശമനം നൽകട്ടെ, ഖൈറായത് അള്ളാഹു അവർക്ക് നൽകട്ടെ എന്നും പ്രാർത്ഥിക്കാം. ഐ മീൻ പിന്നെ
0: പ്രാർത്ഥന വസിയത്തുമായി ഒരുപാട് മെസ്സേജുകൾ ഉണ്ട് അല്ലേ?
1: അബ്ദുറസാഖ്,
0: ഇപ്പോൾ ഇവിടെ നല്ല മഴയാണ് എന്നാണ് പാറയിൽ നിന്നുള്ള നമ്മുടെ സമീജ എന്ന സഹോദരി.
1: സമീജ പാറാൽ അല്ലേ? പീസ് റേഡിയോ കേൾക്കുമ്പോൾ സന്തോഷം തോന്നുന്നു. അള്ളാഹു അതിനെ അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും തുടങ്ങി വെച്ച എല്ലാവർക്കും അതിൻ്റെ ഹൈറും ബർക്കത്തും അനുഗ്രഹമൊക്കെ നൽകട്ടെ എന്നാണ്. അബ്ദുറസാഖ് കുഞ്ഞത്തൂരിൽ നിന്നും
0: ഒരു വാണിംഗുള്ള ഒരു മെസ്സേജ് ഉണ്ട്.
1: എന്താണ്?
0: ഉമ്മുകുൽസു ചിറമംഗലം സലാം പറഞ്ഞതടക്കം മൂന്ന് മെസ്സേജ് അയച്ചു,
1: ഒന്നും വായിച്ചില്ല. അപ്പോൾ ഇനി ഈ മെസ്സേജ് അതോടുകൂടി എന്ത് ചെയ്തു? മറ്റതൊക്കെ ഡിലീറ്റ് ആയി.
0: അപ്പോൾ നാലാമത്തെ മെസ്സേജ്
1: നമ്മൾ വായിച്ചല്ലോ, അപ്പോൾ കഴിഞ്ഞു. അപ്പോ പിന്നെ അതുപോലെ തന്നെ
0: ശ്രദ്ധിക്കണുണ്ടോ?
1: ശരി, നമ്മൾ ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ കേട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഓരോ ദിവസവും നമ്മൾ ലഭിക്കുന്ന റേഡിയോ കേട്ട് ഈ അടുത്ത് കേട്ടതിൽ എനിക്ക് യോ അതങ്ങനെയായിരുന്നു അല്ലേ എന്ന് തോന്നിയിട്ടുള്ള ഒരു അറിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് എന്ത് ചെയ്യണം, മെസ്സേജായിട്ട് ഒന്ന് അയക്കണം. ഇപ്പോൾ ഈ അടുത്താണ് ഞാൻ റേഡിയോ കേട്ടതിന് ശേഷമാണ് എനിക്ക് ആ ഒരു അറിവ്, ഞാൻ പലപ്പോഴും അതുവരെ അതിൻ്റെ ഓപ്പോസിറ്റായിരുന്നു ധരിച്ചിരുന്നത് എന്ന് കേട്ടതിന് ശേഷം, ഇന്ന ഇന്ന പ്രോഗ്രാം കേട്ടതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു ധാരണ അതിലൂടെ ശരിയായൊരു അറിവ് കിട്ടി എന്നത് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അതൊന്ന് മെസ്സേജ് അയക്കണം എന്ന് ഓർമ്മിപ്പിക്കണം.
0: ഷാജിദ വീട്ടിൽ വല്ലപ്പോഴും അയച്ചൊരു മെസ്സേജ് ഉണ്ടോ? കണ്ടാണ്.
1: ഓക്കെ, പിന്നെ 5:35 വിസ്ഡം തുടങ്ങിയിരുന്നു, നിങ്ങൾ നേരത്തെ ചോദിച്ചില്ലേ?
0: അപ്പം സംസ്കാരം കഴിഞ്ഞ ഉടനെ തുടങ്ങിയിട്ടുണ്ടവര്. അതെ, വിസ്ഡം ഡേയിൽ ഒരുപാട് നന്മകൾക്കുള്ള തുടക്കം. 2 മാസക്കാലത്തെ നമ്മളെ
1: പ്രവർത്തനങ്ങൾ
0: മൊത്തം അവിടെ ചർച്ച ചെയ്ത് ഒരുപാട് പുതിയ പ്രോഗ്രാമുകൾ വന്ന് ഒരുപാട് നന്മകൾക്കുള്ള തുടക്കമാണ്. ഇൻഷാല്ലാഹ് മറ്റുള്ള സ്ഥലങ്ങളിലുള്ള ആളുകൾക്കൊക്കെ വിസ്ഡം ഡേ ഉടൻ തുടങ്ങാനും ഒക്കെ പ്ലാൻ ചെയ്യാൻ നല്ലൊരു അവസരമാണ്.
1: ശരിയാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് കേൾക്കാറുണ്ട്. തിരുമൊഴികൾ പോലെ ഒരു പ്രോഗ്രാമാണ്, തിരുനബിയോടൊപ്പം പ്രോഗ്രാമിനെ കുറിച്ച് ജമീല വിപി കളിക്ക വെച്ച മെസ്സേജാണ് ഇപ്പോൾ വായിച്ചത്.
0: അൻവർ എൻ ടി മുട്ടിൽ വയനാട് വേറൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടോ?
1: അതെന്താണ്?
0: ഇപ്പോഴും അദ്ദേഹത്തിന് 13 പെടുമോ, പെട്ടില്ലെങ്കിൽ പ്രശ്നമാണ്, ഞാൻ പ്രശ്നമല്ല, ഞാൻ ലൈവ് കേട്ടോളാന്നാണ്. കാലങ്ങളായി അദ്ദേഹം കേട്ടുകൊണ്ടേയിരിക്കുകയാണ്, ഇടയ്ക്ക് വിജയിയാകാറുണ്ട്,
1: പക്ഷെ
0: എപ്പോഴും 13 പെടുമോ എന്നുള്ള ആശങ്കയിലാണ്.
1: അത് ശരി. എന്നാൽ മറ്റൊരു ഭാഗത്ത് വന്നൊരു മെസ്സേജ് ഷൈബാം വളപ്പെട്ടെന്ന് അയച്ചത്, നമ്മുടെ വിസ്ഡം ഡേ ഇന്നാണ്, ചിലത് ഇന്നലെയാണ്, അല്ല ചില ആൾക്കാർ ഇന്ന് രാവിലെയാണ്, ഇനി ഇന്ന് വൈകുന്നേരമാണ്, അസറിന് ശേഷമാണ്. ആ തന്മീയ പരിപാടിക്ക് പോകാനുള്ള ഒരുക്കമാണ് രാവിലെ തന്നെ. അപ്പോൾ പിന്നെ മനാഫ് കെ വി പാലക്കാടി കൂടെ ഉണ്ട്, ടൈപ്പ് ചെയ്യാൻ കഴിയില്ല, ഇന്ന് ഞങ്ങളുടെ ഷാഖയിലെ വിസ്ഡം ഡേ ആണ്. അപ്പോൾ വിസ്ഡം ഡേയിൽ നിന്ന് പ്രോഗ്രാമിനിടയിൽ വിഷയം ശ്രദ്ധിച്ചുകൊണ്ട് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്, മാഷാല്ലാ. അപ്പോൾ പിന്നെ മുനീർ ഷംനാട് മെസ്സേജ് പലതും അയച്ചിരുന്നു, വായിച്ചിട്ടില്ല. അയൽവാസി ഒരു സഹോദരൻ മരണപ്പെട്ടു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അവരുടെ കബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കും. മറവട്ടെ, അമീൻ. ഇനി
0: ആമിന കാരക്കുന്ന് മാളിക പറമ്പ്, മാളിക പറമ്പിൽ നിന്ന് അയച്ച മെസ്സേജ്. മാഷാല്ലാ, തിരുനബിയോടൊപ്പം കേട്ടു, അള്ളാഹുവിൻ്റെ കാരുണ്യം അപാരം തന്നെ. നമ്മുടെ ഒരു ദിവസത്തെ ഓക്സിജൻ തന്നെ ആലോചിച്ച് നോക്കുക, മാഷാല്ലാ, ഭയങ്കര ഒരു തിരിച്ചറിവാണത്. ഒരു ദിവസം നമ്മൾ എടുക്കണ ഓക്സിജനെ അതിൻ്റെ വില അറിഞ്ഞത് വെന്റിലേറ്റർ സംവിധാനത്തിൽ നടക്കുന്ന കടന്ന പല ആളുകളും ഒരു ദിവസത്തെ ബില്ല് എത്രയായിരിക്കും.
1: അതെ അതെ,
0: കോവിഡ് സമയത്ത് നമുക്കൊക്കെ ഓക്സിജന്റെ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, ഓക്സിജൻ സിലിണ്ടറിന്റെ നല്ല പ്രശ്നം ഉണ്ടായിരുന്നല്ലോ.
1: അപ്പോഴാണ് നമ്മൾ ആ അനുഗ്രഹത്തെ കുറിച്ച് കൂടുതൽ ബോധമായത് അല്ലേ. പിന്നെ ഈ മർത്യൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്?
0: മർത്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നല്ലേ?
1: ആ മർത്യൻ എന്ന് പറഞ്ഞാൽ മരിച്ചു പോകുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. ഒരു പുസ്തകത്തിലേ വായിച്ചതാണ്. അപ്പോ മനുഷ്യൻ ആ മർത്യൻ എന്നുള്ള തന്നെ മരിച്ചു പോകുന്നതാണ് എന്ന് നമ്മൾ ആ പദം തന്നെ ഓർമ്മിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ തീർന്നു പോകുന്നൊരു തുച്ഛമായിട്ടുള്ള ജന്മത്തിൽ ആണ് നമ്മൾ ഓരോ ശ്വാസം ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മരണം നമ്മളെ സദാ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊരു പ്രത്യേകിച്ച് ഓരോ പ്രോഗ്രാമുകൾ കേൾക്കുമ്പോഴും വ്യത്യസ്തമായിട്ട് ഓരോ പ്രോഗ്രാമിലൂടെ അത് കേൾക്കുന്നു. ഇപ്പം നമ്മൾ സ്വരത്തിലൂടെയും അത് തന്നെയാണ് കേൾക്കുന്നത്.
0: ആ
1: ഇന്ന്
0: ഓക്കെ,
1: ഇന്നത്തെ സ്വരം ആറടി മണ്ണിൽ എനിക്കൊരു വീടുണ്ട് എന്ന് തുടങ്ങുന്ന, മരണാനന്തരം നമ്മളെവിടെ എന്ന് ഓർമ്മിപ്പിക്കുന്ന, അല്ലെങ്കിൽ മരണത്തെ ഓർമ്മിപ്പിക്കുന്ന മനോഹരമായൊരു ഗാനവുമായിട്ട് സ്വരത്തിലേക്ക്.

0: മാഷാല്ലാ, കർമ്മങ്ങൾ മാത്രം നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒരു വീട്ടിലേക്കാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിളിക്കേണ്ടത്. അല്ലാഹു ഒരുപാട് കർമ്മങ്ങൾ കൂട്ടിനുണ്ടാകുന്ന ആ വീട്ടിലേക്ക് സന്തോഷത്തോടെ കയറി ചെല്ലാൻ നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്നാണ് ഈ ഒരു പ്രാർത്ഥനയാണ്. ഈ ഒരു പാട്ട് കേട്ടിട്ട് എനിക്ക് തോന്നിയത്
1: അതുതന്നെയാണ്. നമ്മുടെ ശ്രോതാക്കളും അയച്ചിട്ടുള്ളത് മരണത്തെ ഓർമ്മിപ്പിക്കുന്ന അർത്ഥവത്തായ സ്വരം അതിമനോഹരമായി പാടി ബാറക്കല്ലാഹു ഫീക്കും സഫി എടപ്പാൾ. സ്വരം സൂപ്പറായി. ആദ്യമായിട്ടാണ് ഈ പാട്ട് കേൾക്കുന്നത്. ബാറക്കല്ലാഹു ഫീക്ക് ഹുസൈൻ എം എടത്തനാട്ടുകര. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മഗരിബിന് ശേഷമാണ് വിസ്ഡം ഡേ ഉള്ളത്. ജമീല വി കെ പൂനൂരാണ് മെസ്സേജ് അയച്ചത്. പിന്നെ നസീമ പി കെ കൊക്കാക്കടവ് ഒരു സ്ഥലമായിരിക്കും അല്ലേ. ഈ കക്കോവ് കക്കോവ് പറഞ്ഞ സ്ഥലം മുമ്പ് നമ്മൾ റേഡിയോയിൽ സ്റ്റാർ കോസ്റ്റ് പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കുമ്പോൾ ചെറിയ കുട്ടികളുടെ പേരിൽ അങ്ങനെ വരായിരുന്നു. ഞാൻ ഇന്നലെ മോളെയും കൊണ്ട് ഫറൂഖ് കോളേജിൽ ഒരു പിന്നെ അഡ്മിഷൻ്റെ അതിന് വേണ്ടിയിട്ട് ഞാൻ പോയിരുന്നു. അപ്പോൾ അതിലിങ്ങനെ അരീകോട് വഴി അങ്ങനെ പോയിട്ട് പിന്നെ നമ്മുടെ ഊർക്കടവ് എത്തിയിട്ട് അവിടെ നിന്ന് ഫറൂഖിലേക്കുള്ള വഴിയുണ്ട്. ആ വഴിക്ക് ഞാൻ ആദ്യം റൂട്ട് അറിയാം. ഇപ്പുറത്ത് വലത് ഭാഗത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മൾ മാവൂര് കഴിഞ്ഞ് മറ്റേ ഇവിടെ എത്തുമല്ലോ, എന്താ പറയുക, മെഡിക്കലുള്ള വഴി എത്തും. ഇപ്പുറത്തൂടെ അതേറ്റാണ് പോകുന്നത്. അങ്ങനെ പോയപ്പോഴാണ് ഈ കക്കോ എന്ന് പറഞ്ഞ സ്ഥലം അവിടെ നിന്ന് കണ്ടത് ആദ്യമായിട്ട്.
0: കക്കോ
1: കക്കോ. അപ്പോൾ അതേപോലെ ഇതിലൂടെ നമ്മളിങ്ങനെ ഓരോരുത്തരുടെ പേര്

0: യെസ്, ഓരോ സ്ഥലത്തുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഒരു എന്താ പറയുക, ഒരു ഇന്നർ കണക്ഷൻ എവിടേക്കോ നമുക്കിങ്ങനെ സ്ഥലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്.
1: പ്രഭാഷകളെ, ഈ സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 11:23 നമ്മൾ വിവിധങ്ങളായ പ്രോഗ്രാമുകളിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പാട്ട് കഴിഞ്ഞ് ഇനി നമുക്കൊരു വൈജ്ഞാനികമായ ഒരു ക്ലാസ് അല്ലേ. ഈ ക്ലാസ് എന്ന് പറയുമ്പോഴേ നമ്മൾ എല്ലാ ദിവസവും ഓരോ ഹദീസുകൾ പഠിക്കാറുണ്ടല്ലോ സലാമക്ക, അങ്ങനത്തെ ഒരു പ്രോഗ്രാം പി സ്റ്റുഡിയോയിലുണ്ടല്ലോ, നമുക്കതിലേക്ക് അല്ലെങ്കിൽ കിടക്കണ്ടേ?
0: തിരുമൊഴികൾ
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ സമുദായം 5 കാര്യങ്ങളെ അനുവദനീയമായി കണ്ടാൽ വലിയൊരു താക്കീതാണ് ഇന്നത്തെ തിരുമൊഴികളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ബഹുമാന്യനായ KV മുഹമ്മദ് അലി ആണ് ഇന്നും നമ്മളോടൊപ്പം തിരുമൊഴികളിൽ സംസാരിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ സ്തഹല്ലത് ഉമ്മത്തി ഖംസൻ ഫഅലൈഹിമുദ് ദിമാർ ഇദ ളഹറ തലഉനു വശരിബുൽ ഖുമൂർ ولبس الحرير واتخذ القيان واكتفى الرجال بالرجال والنساء بالنساء. പ്രശദകളെ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ് കേൾപ്പിച്ചത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അബു ഹംസ എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടിരുന്നു. ഖസറജ് ഗോത്രക്കാരനാണ്, അൻസാരി സ്വഹാബിയാണ്. ഹിജ്റക്കും 10 അദ്ദേഹം ജനിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവകനായി ഖാദിമായി അദ്ദേഹം അറിയപ്പെടുന്നു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിയോഗം വരെയും നബി മദീനയിൽ വന്നതിന് ശേഷം നബിയോടൊപ്പം തന്നെ അദ്ദേഹം ജീവിച്ചു എന്നതാണ് ചരിത്രം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവും ബസ്റയിൽ വെച്ചാണ് മരണപ്പെടുന്നത്. ബസ്റയിൽ അവസാനമായി മരിച്ച സ്വഹാബിയായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. 2286 ഹദീസുകൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു നിവേദനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മാതാവ് ഉമ്മു സുലൈം ബിന്ത് മൽഹാൻ എന്നിവരാണ്. ബർറ ബിൻ മാലിക് അദ്ദേഹത്തിൻ്റെ സഹോദരനുമാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ സ്തഹല്ലത് ഉമ്മത്തി ഖംസൻ, എന്റെ സമുദായം എന്റെ ഉമ്മത്ത് 5 കാര്യങ്ങൾ അനുവദനീയമായി കണ്ടാൽ, ഹലാലായി കണ്ടാൽ. ഇദ സ്തഹല്ലത്, ഇസ്തഹല്ല എന്നാണ് പ്രയോഗം. ഹലാലായി കാണുക, അനുവദനീയമായി മനസ്സിലാക്കുക, ആ രൂപത്തിൽ അതുമായി ബന്ധപ്പെട്ടാൽ. ഫഅലൈഹിമുദ്ദിമാറു, അപ്പോൾ അവരുടെ മേൽ നാശമുണ്ടാകും. ഫഅലൈഹിം അദ്ദിമാർ, ദിമാർ എന്ന നാശം, തകർച്ച എന്നൊക്കെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സമുദായത്തിൽ വരുന്ന ചില വിപത്തുകളെ, ചില സാംസ്കാരിക ശൂന്യതകളെ, അച്ചടക്ക ലംഘനങ്ങളെ, സ്വഭാവ ദൂഷ്യങ്ങളെ, ദുസ്വഭാവങ്ങളെ എടുത്തു പറയുന്നു. അത് സംഭവിച്ചാൽ, അത് പ്രാവർത്തികമാക്കിയാൽ, അത് സാർവത്രികമായാൽ അവരിൽ നാശമാണ് വരാനിരിക്കുന്നത്, ദിമാറാണ്, ഹലാക്കാണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5 കാര്യങ്ങൾ എണ്ണി പറയുന്നു. ഒന്ന്, ഇദ ളഹറത് തലഉൻ പ്രകടമായാൽ. തലഉൻ എന്ന് പറഞ്ഞാൽ പരസ്പരം ശപിക്കൽ, കസ്റത്തുൽ ലഅൻ, ശാപങ്ങൾ അധികരിപ്പിക്കുക. അതേപോലെ തന്നെ അനാവശ്യങ്ങൾ പറയുക, പരസ്പരം ശണ്ട കൂടുക, ആക്ഷേപങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് അധികരിച്ചാൽ അല്ലെങ്കിൽ അത് പ്രകടമായാൽ ഈ ഉമ്മത്തിൻ്റെ നാശമാണ് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. ലഅനത്ത് എന്നാണല്ലോ ശാപത്തിന്. ഒരിക്കലും ഒരാൾ മറ്റൊരാളെ ശപിക്കരുതെന്നും ശാപവാക്കുകൾ ഉപയോഗിക്കരുതെന്നുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിലും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഗൗരവത്തെക്കുറിച്ചും സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരാളെ കൊല്ലുന്നതിന് തുല്യമാണ് ശപിക്കൽ, അങ്ങനെ ഒരാളെ മോശമായ വാക്കുകൾ ഉപയോഗിക്കൽ. അയാൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ഇല്ലാതാകട്ടെ എന്നാണല്ലോ ശാപവാക്കുകളുടെ താല്പര്യം, ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള വാക്കുകൾ അതൊരിക്കലും ഒരു വിശ്വാസിയിലുണ്ടാകാൻ പാടില്ല, നാശത്തിന് കാരണമാണ്. രണ്ടാമത്തത് പറഞ്ഞത്, വശരിബുൽ ഹുമൂർ, അവർ മദ്യസേവ നടത്തുന്നവരാണ്. അതായത് പിന്നെ മുഖദ്ദറാത്തുകളടക്കം, ലഹരി വസ്തുക്കളടക്കം ഉപയോഗിക്കുന്നത് വർദ്ധിക്കും. ഈ ഉമ്മത്ത് അത് ഉപയോഗിക്കുന്നൊരവസ്ഥ വരുമ്പോൾ അവർ വലിയ നാശത്തിലെത്തും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീ നൽകിയത്. നമുക്കറിയാം, അതീവ ഗുരുതരമാണല്ലോ അതിൻ്റെ അവസ്ഥ. ദുരവ്യാപകമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ റസൂൽ മദ്യ സേവയുമായി അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നതുമായി കർശനമായ താക്കീതുകളാണ് നൽകിയിട്ടുള്ളത്. ഈമാൻ നഷ്ടപ്പെടുന്നവനായിട്ട് അവനെക്കുറിച്ച്

0: പറയുന്നു. തിന്മകളുടെ മാതാവാണ് മദ്യമെന്ന് പറയുന്നു, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നത്. കാരണം അതിലൂടെ പിന്നീടുണ്ടാകുന്ന ദുരന്തങ്ങൾ, ഒരുപാട് തിന്മകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളതൊക്കെ നിഷിദ്ധമാണ് എന്ന് പല സന്ദർഭങ്ങളിലും പറഞ്ഞത്. ഇവിടെ ശക്തമായൊരു താക്കീത് എന്ന നിലക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെ ലഹരി ഉപയോഗിക്കലെന്നത് വർദ്ധിക്കുമ്പോൾ, വളരെ പ്രകടമായി അത് വ്യാപകമാകുമ്പോൾ സമൂഹത്തിലെ എൻ്റെ സമുദായത്തിലും നാശം വരാൻ അത് മതി എന്നാണ്. തുടർന്ന് പറയുന്നു, വത്തഖദുൽ ഖിയാൻ, അവർ ഖിയാൻ സ്വീകരിക്കുന്ന അവസ്ഥ വരും. ഖിയാനുകളെ ഉപയോഗിക്കും. ഖിയാൻ എന്ന് പറഞ്ഞാൽ വിനോദ ഉപാധികൾക്കാണ് പറയുന്നത്. മാത്രവുമല്ല, ഖൈനത്തി എന്നതിൻ്റെ ബഹുവചന രൂപമാണ് ഖിയാൻ, പാട്ടുകാരികൾ എന്നാണ് ശരിക്കതിൻ്റെ അർത്ഥം, സംഗീതം നിർവഹിക്കുന്ന സ്ത്രീകൾ. എന്നാൽ വിശദീകരണങ്ങളിൽ കാണാം, സംഗീതവും സംഗീതോപകരണങ്ങളും അങ്ങനെ വ്യാപകമായ ഒരവസ്ഥയിലേക്ക് മ്യൂസിക്കുകൾ ഉപയോഗിക്കുക, അങ്ങനെയുള്ളവരോടൊപ്പം അതിനുവേണ്ടി സമയം ചെലവഴിക്കുക, അതിൽ ആവേശം കൊള്ളുക, പാട്ടിനോടും മ്യൂസിക്കിനോടും അതിലുള്ള ആവേശവും വല്ലാത്തടങ്ങാത്ത ദാഹവും ലഹരിയുമായി മാറുന്ന ഒരവസ്ഥ, അത് നാശത്തിലേക്കാണ് എത്തുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീദിനെ ഗൗരവമായിട്ട് എടുക്കേണ്ടതുണ്ട്. അല്ലാഹു റസൂൽ എന്നത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അഞ്ചാമതായി പറഞ്ഞു നോക്കൂ, അതിനിടയിൽ വ ലബിസുൽ ഹരീർ എന്നുകൂടി വന്നിട്ടുണ്ട്. വ ലബിസുൽ ഹരീർ, അവർ ഹരീർ ധരിക്കും. ഹരീർ എന്ന് പറഞ്ഞാൽ പട്ട് ധരിക്കുമെന്നാണ്. പുരുഷന്മാർ പട്ട് ധരിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ പട്ടുവസ്ത്രം പുരുഷന്മാർ ധരിക്കുന്നൊരവസ്ഥ വരും. അതിൻ്റെ ചില വിശദീകരണങ്ങളിൽ കാണാം. അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, സ്ത്രീകൾക്കാണല്ലോ പട്ടുവസ്ത്രം അനുവദനീയമായിട്ടുള്ളത്, അതേ രൂപത്തിൽ പുരുഷന്മാരും വസ്ത്രം ധരിക്കുന്നൊരവസ്ഥ വരും എന്നതാണ് സൂചന എന്ന് കാണാം. അതല്ലെങ്കിൽ പട്ട് എന്നത് വലിയ വില കൂടുതലുള്ളതാണ്, മനുഷ്യന്മാരിൽ പൊങ്ങച്ചവും അതേപോലെ തന്നെ ധൂർത്തും ആഡംബരങ്ങളും അനാവശ്യ ആഡംബരങ്ങളുടെ വർദ്ധനവിനെക്കുറിച്ചാണ് അള്ളാഹു റസൂൽ സൂചിപ്പിച്ചത് എന്നും ചില തഫ്സീറുകൾ ഹദീസിൻ്റെ ഷറഹുകളിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഞ്ച് കാര്യങ്ങളെ പറഞ്ഞത്, ഒന്ന്, ശാപങ്ങൾ, പരസ്പരമുള്ള ശാപവാക്കുകൾ, വർദ്ധിക്കൽ, അനാവശ്യ പദപ്രയോഗങ്ങൾ, നാശപ്രാർത്ഥന, അതൊക്കെ ഉണ്ടാകുന്നതാണ് ഒന്ന്. മറ്റൊന്ന്, ലഹരികൾ, മദ്യമടക്കമുള്ള ലഹരികളുടെ ഉപയോഗമാണ്. മൂന്നാമത്തത്, പട്ട് ഉപയോഗിക്കുക, ധരിക്കുക, അതാണ് എൻ്റെ വിശദീകരണമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അവസാനം നാലാമതായി എണ്ണിയതാണ് സംഗീതവും സംഗീതോപകരണങ്ങളും, സംഗീതം നിർവഹിക്കുന്ന പാട്ടുകാരികളെയൊക്കെ ആരാധിക്കുകയും അവരോടൊപ്പം നൃത്തം ചവിട്ടുകയൊക്കെ ചെയ്യുന്ന ആ ഒരവസ്ഥ വ്യാപകമായാൽ അത് വലിയ നാശമാണ്. അഞ്ചാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ ഒരു കാര്യം കൂടി ഇങ്ങനെ നമുക്ക് വായിക്കാം. വഖ്തഫൽ റിജാലു ബിറിജാലി വന്നിസ ഉബിന്നിസ, വഖ്തഫൽ റിജാലു ബിറിജാലി വന്നിസ ഉബിന്നിസ, പുരുഷന്മാർ പുരുഷന്മാരെയും സ്ത്രീകൾ സ്ത്രീകളെയും മതിയാക്കലാണ്. അതായത് പുരുഷൻ പുരുഷനെ തൃപ്തിപ്പെടലാണ്, ഒന്നിച്ച് ജീവിക്കലാണ്, സ്ത്രീ സ്ത്രീയെ തന്നെ പങ്കാളിയാക്കുന്നതിനെക്കുറിച്ചും അന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകി. സ്വർഗാനുരാഗം, സ്വർഗത്തിലുള്ള വിവാഹം കഴിക്കുക, അവർ ഒന്നിച്ച് പങ്കാളികളായി ജീവിക്കുക എന്നത് ഈ സമുദായത്തിലും വരും, അത് അവരുടെ വലിയ നാശത്തിന് കാരണമാകും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. വലിയ ദുരന്തങ്ങൾ സമ്മാനിക്കുന്ന ഒന്നാണത്, റബ്ബിന് ഏറെ കോപമുള്ളതാണ്, നാടിൻ്റെ നാശത്തിന് കാരണമാണ്, ഈ സമുദായത്തിൻ്റെ നാശത്തിനും കാരണമാണ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീത് ഈ സമുദായം ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ അനുവദനീയമായി കണ്ടാൽ വലിയ നാശത്തിലേക്കാകും എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശക്തമായ വാക്കുകളെ മുഖവിലക്കെടുക്കാനും ഈ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും തയ്യാറാവണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളിപ്പോൾ രാവിലെ മോർണിംഗ് ലൈവ് തുടങ്ങിയതിന് ശേഷം ഈ ഒരു സമയം വരെ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് സഞ്ചരിച്ചത്. ശ്രദ്ധിച്ചില്ലേ, നമ്മൾ മധുരം ഖുർആനിൽ തുടങ്ങി, പുലരി വെട്ടത്തിൽ ചെന്ന്, പിന്നെ ഒരു തിരുനബിയോടൊപ്പം ആ പ്രോഗ്രാമിൽ വന്ന്, ഇപ്പോൾ ദാ തിരുമൊഴികളിലെത്തി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരുപാട് മെസ്സേജുകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരുന്നുണ്ടാവും അല്ലേ. നമ്മൾ ആ തുടക്കത്തിൽ കിട്ടിയ ഒരു എന്താ പറയുക, നല്ലത് പറയുക അല്ലേ, വാക്കുകൾ നന്നാക്കുക, അതിന് പറ്റിയൊരു മെസ്സേജാണ് പുലരുവട്ടത്തിലൂടെ വന്നത്. മധുരം ഖുർആനിൽ വന്നതിൻ്റെ ഒരു പ്രാക്ടിക്കലായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു പുലരുവട്ടത്തിൽ വന്നു. ശേഷം അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നമ്മൾ തിരുമൊഴികളിൽ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിൽ കേട്ടു. പിന്നെ അതിന് ശേഷം അപ്പോൾ തിരുമൊഴികളിൽ വന്നപ്പോൾ നമുക്ക് കുറച്ച് താക്കീതുകളാണ് തന്നത് അല്ലേ. കുറച്ച് അപകടങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, അത് മനസ്സിലാക്കി ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാം. ഈ സമുദായം അഞ്ച് കാര്യങ്ങളെ അനുവദനീയമായി കണ്ടാലുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചായിരുന്നു തിരുമൊഴികളിലൂടെ ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി നമ്മളോട് പങ്കുവച്ചത്.
2: കുറച്ച് തിരക്കിലായിരുന്നു എൻ്റെ മെസ്സേജുകളൊന്നും ഇന്ന് വായിച്ച് കണ്ടില്ല. വായിക്കാഞ്ഞിട്ടാണോ അതോ ഞാൻ കേൾക്കാഞ്ഞിട്ടാണോ എന്ന സംശയമായിട്ടാണ് സെവ്യാക്കെ
1: തിരഞ്ഞെടുത്തത്.
2: വായിച്ചിട്ടുണ്ട്, നിങ്ങൾ കേൾക്കാഞ്ഞിട്ടാണ്.
1: പക്ഷെ ഇതൊരു പരാതിയായ മെസ്സേജ് ആയതുകൊണ്ടാണ് സലാമക്ക് അത് പ്രത്യേകം എടുത്ത് വായിച്ചത്. നമ്മൾ ഒരുപാട് ആളുകൾ വായിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, പക്ഷെ പെട്ടെന്ന് ഫ്രണ്ടിൽ കയറി വരുന്നതാണ് നമ്മൾ ആദ്യം വായിക്കുക അല്ലേ സലാമക്ക?
2: അതെ.
1: അപ്പോൾ ചിലരൊക്കെ വിളിച്ചിട്ട് അയച്ചിട്ട് പരാതി ഉണ്ടെങ്കിൽ, ഇനി എൻ്റേത് വായിച്ചിട്ടില്ലല്ലോ എന്ന് പരാതി ഉണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി അയക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് വളരെ വിനീതമായി ഓർമ്മപ്പെടുത്താനുള്ളത്.
2: എല്ലാം തെളിഞ്ഞ് പൂർണ്ണമാവുന്നതല്ല ജീവിതം. ഇന്നലെ ഈവനിങ് ലൈവിൽ ഇങ്ങനെ ഒരു വിഷയത്തിൻ്റെ പ്രോഗ്രാം കേൾക്കാനിടയായി. വളരെ ചിന്തനീയമായൊരു വിഷയം, കഥ പോലെ തുടങ്ങി കാര്യത്തിൽ അവസാനിച്ചു. വെരി ഗുഡ്. ഇന്നലെ ഈവനിങ് ലൈവിലാണ്, ഇന്നലെ ഈവനിങ് ലൈവിൽ രണ്ടായിരുന്നറിയില്ല. മാഷാല്ല. ഓക്കെ, അർത്ഥവത്തായ വരികൾ. നാളെ പോയി കിടക്കേണ്ട ഖബർ എന്ന വീട്ടിലേക്കുള്ള വിഭവത്തെക്കുറിച്ചൊക്കെയാണ്. പിന്നെ അബ്ദുൽ ഹമീദ് സി കെ അമീദ് കാങ്ങളോട് പറയണമെന്ന് വെച്ചാൽ, ഈ വോയിസ് ടെക്സ്റ്റ് അയക്കുന്ന സമയത്ത് ചിലതൊക്കെ നമ്മൾ ഊഹിച്ച് നമുക്ക് പറയാൻ പറ്റും, അതാണ് ഇതാണ് ഉദ്ദേശിച്ചതെന്ന്. പക്ഷെ ചില സമയത്ത് നമുക്ക് പോലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത രൂപത്തിൽ കേവലം അക്ഷരങ്ങൾ മാത്രമായി അതിവിടെ അവശേഷിക്കുകയാണ്. അപ്പോൾ ഹമീദ് ഒന്നുകൂടി അത് നോക്കണം, കാരണം നമ്മളത് വായിക്കുമ്പോൾ പിന്നെ അർത്ഥം മാറി തെറ്റായി പോകാൻ പാടില്ലല്ലോ. ഇൻഷാല്ലാ.
1: ഇന്ന് എന്നെ തീരെ പരിഗണിച്ചില്ല എന്നാണ് നഫീസ പി എ താമരശ്ശേരി.
2: ഇപ്പൊ പരിഗണിച്ചു
1: പരിഗണിച്ചു. ഈ എന്താണോ പറയാൻ ഉദ്ദേശിച്ചിരുന്നത് എന്ന് അയച്ചോളൂ. ഇൻഷാല്ലാ, മുകളിൽ വരികയാണെങ്കിൽ ഞങ്ങൾ വായിക്കാം.
2: നമുക്ക് ഒരു ചരിത്രം പറഞ്ഞാലോ.
1: യെസ്, നന്നോ.
2: ഇന്നലെ ഇതുപോലെ നമ്മൾ പറഞ്ഞ ചരിത്രത്തിൻ്റെ അനുബന്ധമായൊരു ഭാഗമാണ് നമ്മൾ പറയുന്നത്. ഇന്നലെ ഹംസ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞിരുന്നത്, അദ്ദേഹത്തിൻ്റെ ഇസ്ലാം ആശ്ലേഷണം. ഇന്ന് അതിൻ്റെ അനുബന്ധമായ ചില കാര്യങ്ങൾ ഒന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് കേട്ട ചരിത്രം, പക്ഷെ നമുക്ക് വീണ്ടും കൂടെ ആ ചരിത്രങ്ങൾ നമ്മളെ എവിടേക്കോ നമുക്ക് വലിയൊരു എനർജി നമുക്ക് പ്രദാനം ചെയ്യുന്നു. നമ്മളെവിടെ എന്നുള്ളൊരു ഒരു ചിന്ത നമ്മളിലേക്ക് എത്തിക്കുന്ന ചരിത്രമാണല്ലോ ഹംസ റളിയല്ലാഹുവിൻ്റേത്. ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ ശേഷം അദ്ദേഹത്തിന് ഒരുപാട് സവിശേഷതകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അസദുല്ല അദ്ദേഹത്തിനെ പറയുന്ന പേരാണ്. അതുപോലെ പിന്നെ അദ്ദേഹത്തിൻ്റെ ധീരതയും അദ്ദേഹവും റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തമ്മിലുള്ള ആ ബന്ധവും, ഒരു രണ്ട് വയസ്സിൻ്റെ അധികമാണ് അദ്ദേഹത്തിനുള്ള റസൂലിനേക്കാൾ. പിന്നെ അപ്പം അങ്ങനെയുള്ള ആ ഒരു ഇതൊക്കെ നിലനിൽക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സാമർഥ്യം, ധീരത, ഇതെല്ലാം ഇസ്ലാമിന് കുറഞ്ഞ കാലം കൊണ്ട് ഏറ്റവും പ്രസക്തമായി തന്നെ അദ്ദേഹത്തിന് നൽകാൻ കഴിഞ്ഞു ഇസ്ലാമിന്. ഇപ്പോൾ ബദർ യുദ്ധത്തിൻ്റെ മുമ്പ് രണ്ട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒന്ന് സരിയത്ത് സൈഫുൽ ബഹർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈനിക നീക്കം. അത് ശത്രുക്കളുടെ ഒരു ഇതുപോലെ തന്നെ ഒരു യാത്രാ സംഘത്തെ, അല്ലെങ്കിൽ ഒരു ഒരു സൈനിക നടപടിക്കെതിരെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം നയിക്കുന്ന മദീനയിലെത്തിയതിന് ശേഷം ആദ്യത്തെ സൈനിക നീക്കമാണ് സരിയത്ത് സൈഫുൽ ബഹർ. അതിൻ്റെ ക്യാപ്റ്റൻ ഹംസ റളിയല്ലാഹുവായിരുന്നു. പക്ഷെ അത് പിന്നീട് അത് ഫ്ലോപ്പായി പോയെന്ന് വെച്ചാൽ പിന്നെ കണ്ടു അത് പിരിഞ്ഞു പോകുന്നൊക്കെയാണ്. പിന്നെ ഒരു യുദ്ധത്തിൽ കലാശിച്ചില്ല. അതുപോലെ രണ്ടാമത് മറ്റൊന്നായിരുന്നു 70 വരുന്ന ആളുകൾക്കെതിരെ, ആളുകളുമായിട്ട് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം നടത്തിയിട്ടുള്ള മറ്റൊരു സൈനിക നീക്കമാണ് ഗസ്വത്ത് വദ്ദാൻ എന്ന് പറയുന്ന ഒന്ന്. അതിൻ്റെയും ജനറൽ ആരായിരുന്നു? ഹംസ റളിയല്ലാഹു അൻഹു, അതിൻ്റെ പതാകവാഹകൻ. അപ്പോൾ ഇസ്ലാമിലെ ആദ്യത്തെ ജനറൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാ? ഹംസ റളിയല്ലാഹു അൻഹു ആണ്. ആ ഹംസ റളിയല്ലാഹു അൻഹു ബദറിൻ്റെ ദിവസം ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ധീരതയുടെ ഏറ്റവും അത്ഭുതകരമായ അദ്ദേഹത്തിൻ്റെ ഈ ഒരു യോദ്ധാവ് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രകടനം ശത്രുക്കൾ ശരിക്കറിഞ്ഞ ദിവസമായിരുന്നു ബദർ. ബദറിൽ അദ്ദേഹത്തിൻ്റെ വാളിന് ഇരയാക്കപ്പെട്ട പ്രമുഖരായ പലരുണ്ടായിരുന്നു ശത്രുക്കളിൽ. അതിൽ ഉത്തുബണ്ട്, ഷൈബണ്ട് അല്ലേ, അവരൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ പല ആളുകളും ആണ് അത്രയും ധീരമായിട്ട് പോരാടിയ ഹംസ റളിയല്ലാഹു അൻഹു. ആ ബദറിന് ശേഷം പിന്നീട് ഉഹുദിൻ്റെ സന്ദർഭത്തിൽ വരുമ്പോൾ ശത്രുക്കളുടെ ഏറ്റവും വലിയ ടാർഗറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹംസയെ വധിക്കുക, മുഹമ്മദിനെ കൊല്ലുക. ഇത് രണ്ടാവർ പ്രധാനമായി കണ്ടത്, ആദ്യം ഹംസയെ കൊല്ലുക. ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവർ സാധാരണഗതിയിൽ ഒരാൾക്ക് കഴിയില്ല എന്ന് അവർക്കറിയാം. അവ നേരിട്ട് ഏറ്റുമുട്ടിയാൽ അദ്ദേഹത്തെ വധിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് വഹ്ശി എന്ന് പറയുന്ന അദ്ദേഹത്തെ ഒരു അടിമയാണ് നമുക്കറിയാലോ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. അദ്ദേഹം അതിവിദഗ്ധമായിട്ട് ചാട്ടുളി എറിയാൻ കുന്തമെറിയാൻ കഴിവുള്ള ആളാണ്. അപ്പം ദൂരെ മാറി നിന്നുകൊണ്ട് മുന്നിലില്ലാതെ പിറകിൽ നിന്ന് കുന്തമെറിഞ്ഞ് കൊല്ലണം, അല്ലെങ്കിൽ ചാട്ടുളി പ്രയോഗിച്ച് കൊല്ലണം. ഇതിന് അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു ഇരുമ്പ് പണിക്കാരൻ അങ്ങനെ ചരിത്രത്തിലൂടെ വായിച്ചു ഓർമ്മയുണ്ട്. നന്നായിട്ട് ഇരുമ്പ് നന്നായിട്ട് ആയുധം ഉപയോഗിക്കുന്നു, അത് ഉണ്ടാക്കുന്നു, അത് പ്രയോഗം ഇതൊക്കെ പഠിക്കുന്ന ആളാണ്. ഭയങ്കര സാമർഥ്യനായിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം വാഗ്ദാനം നൽകി ജുബൈർ ബിൻ മുത്തഈമിൻ്റെ പിതൃവ്യ സഹോദരനെ ബദറിൽ കൊന്നിട്ടുണ്ട്. ഹിന്ദിൻ്റെ പിന്നെ പിതാവിനെ ഹിന്ദിൻ്റെ പിതാവിനെയും ബദറിലാർ ഉത്വ ഹിന്ദു ബിൻ ഉത്വ ഉത്വയും. അപ്പോൾ ഇവർ രണ്ടുപേരും വഹ്ശിക്ക് ഹിന്ദു ധാരാളം സമ്മാനം കൊടുക്കാന്ന് പറഞ്ഞു, ജുബൈർ മോചിപ്പിക്കാന്ന് പറഞ്ഞു, വഹ്ശിക്ക് സ്വാതന്ത്ര്യനാക്കാന്ന് പറയുമ്പോൾ അത്ര ഇഷ്ടപ്പെട്ട കാര്യമാണല്ലോ. അങ്ങനെയാണ് ഇദ്ദേഹത്തെ ഷട്ടം കിട്ടിയ ഉഹുദിൽ. ഉഹുദിൻ്റെ ആദ്യത്തെ പകുതിയിൽ 30 വരുന്ന ആളുകളെ ആര് പിന്നെ ഹംസറുള്ളാഹുവിന് വധിക്കുന്നുണ്ട്. ഇസ്ലാമിൽ ആദ്യമായിട്ട് അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയത്, ബദർ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റിൽ തന്നെ അസ്വദ് ബിനു അബ്ദുൽ അസദ് എന്ന് പറയുന്ന അസ്വദിനെ കൊല്ലുന്നത്, ആ കിണറിൻ്റെ അടിയിലേക്ക് വന്നിട്ട് മുസ്ലിങ്ങളുടെ ഏറ്റുമുട്ടാൻ വന്ന ആളാ അവരെ ദ്വന്ദ് യുദ്ധത്തിലൂടെ പരാജയപ്പെടുത്തുന്നതും ഹംസറുള്ളാഹുവിനായിരുന്നല്ലോ. അപ്പോൾ ഉഹുദിലേക്ക് വരുമ്പോൾ ഉഹുദിൽ അത്രയും ആദ്യ പകുതിയിൽ 30 വരുന്ന ആളുകൾ ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഹംസറുള്ളാഹുവിൻ്റെ തന്നെ വാള് രണ്ട് കൈകൾ കൊണ്ട് വാള് പ്രയോഗിക്കുമായിരുന്നു. ഈ സമയത്താണ് വഹ്ശി പിറകിലൂടെ ഉന്നം നോക്കി നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാളെ വധിച്ച് പിറകിലേക്ക് തിരിഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെ ചാട്ടുളി എറിഞ്ഞു, അദ്ദേഹത്തിൻ്റെ കുന്തം എറിഞ്ഞു, നാഭിയിലൂടെ ആ കുന്തം പോയി പിറകിലൂടെ പുറത്തേക്ക് വരികയാണ്. ഈ സമയത്തും അദ്ദേഹം പിന്നെയും മുന്നോട്ട് തന്നെയാണ് പോയിരുന്നതെന്നാണ് വഹ്ശി അത് പറയുന്നത്. പിന്നെ വഹ്ശി പറയുന്നത്, അങ്ങനെ ഞാൻ അദ്ദേഹം മരിച്ചു എന്ന് കഴിഞ്ഞിട്ട് അടുത്തേക്ക് പോകാൻ എനിക്ക് പേടിയായിരുന്നു, അത്രയും പിന്നെ എണീറ്റ് വന്ന് എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടി. അങ്ങനെ അത് ഉറപ്പാക്കിയിട്ട് ഞാൻ എൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കി ഞാൻ പോയി. ഈ സംഭവം അദ്ദേഹം പറയണമെന്ന് വെച്ചാൽ വഹ്ശി പിൽക്കാലഘട്ടത്തിൽ മുസ്ലിമാവുന്നുണ്ട്. അത്ഭുതകരമായിട്ടുള്ള ഒരു നമുക്ക് ഭയങ്കര കൗതുകവും അതുപോലെ ഒരുപാട് പാഠമുള്ള സംഭവമാണല്ലോ. മുആവിയ റളിയല്ലാഹുവിൻ്റെ ഭരണകാലമാണ്. മുആവിയ റളിയല്ലാഹുവിന് ഭരിക്കുന്ന സമയത്ത് അന്ന് അദ്ദേഹത്തിന് വൃദ്ധനായിട്ടുണ്ട്, 19 ശേഷമാണ്. അന്ന് സിറിയയിലെ ഹെംസിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അവിടേക്ക് വിട്ടു, മദീനയ്ക്ക് വിട്ട് സിറിയയിലെ ഹെംസിൽ താമസിക്കുകയാണ്. ഈ സമയത്ത് താബിഈങ്ങളിൽപ്പെട്ട രണ്ടാളുകൾ വഹ്ശിയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. താബിഈങ്ങളിൽപ്പെട്ട ആൾ ഉബൈദുല്ലാഹ് ഇബ്ൻ അദി എന്ന് പറയുന്ന താബി, അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരന് കൂടിയിട്ടാണ്. അവരിങ്ങനെ യാത്ര പോകുമ്പോൾ മുഖമൊക്കെ മറച്ച് കെട്ടിയിട്ടാണ് യാത്ര പോകുന്നത്. വഹ്ശിയുടെ അരികിലേക്ക് ചെല്ലുന്നു. വഹ്ശിയിലേക്ക് അരികിലേക്ക് ചെല്ലുന്ന സമയത്ത് ഈ മുഖം മറച്ചിട്ട് പൊതുവെ അവരുടെ സഞ്ചാരത്തിൽ മുഖമൊക്കെ മൂടിയിട്ടാണല്ലോ അവരിപ്പോൾ. പക്ഷേ മുഖം വെളിവാക്കാതെ തന്നെ അടുത്തേക്ക് ചെന്നിട്ട് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അടുത്ത് ചെന്നിട്ട് വഹ്ശിനോട് ചോദിക്കണം, എന്നെ മനസ്സിലായോ? എന്നെ മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ അത് വഹ്ശിയുടെ ഒരു സാമർഥ്യം പിന്നെ വെളിവാക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ വഹ്ശി പറയണത് അദ്ദേഹത്തിൻ്റെ കാലിലേക്ക് ഇങ്ങനെ നോക്കി, കാലിലേക്ക് നോക്കിയിട്ട് മുഖം മറച്ചത് കൊണ്ട് ആളെ എനിക്ക് മനസ്സിലായിട്ടില്ല, പക്ഷെ കാല് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് താങ്കൾ അദിയിൻ്റെ മകനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ട് ഞാൻ മക്കയിലുണ്ടായിരുന്ന സമയത്ത് അദിയിൻ്റെ മക്കളെ ഞാൻ പരിപാലിച്ചിരുന്നു, അവരെ നോക്കിയിരുന്നു. അന്നത്തെ എനിക്ക് ആ ഒരു ഈ കാല് കണ്ടിട്ട് ആ അദിയിൻ്റെ കുട്ടിയാണെന്ന് തോന്നുന്നു. ശരിയായിരുന്നു, ഉബൈദുല്ലാഹി ബിൻ അദിയാണെന്ന്. അല്ല, ഈ ഖാഇഫ് എന്നാണ് ശരിക്ക് പറയാം, പാദശാസ്ത്രം. കാല് നോക്കിയിട്ട് പരമ്പര ഏതാണെന്ന് പറയും. അത് നബിയുടെ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ബുഖാരിയിൽ വന്നൊരു ഹദീസിലാണ്, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ചോദ്യത്തിൽ ചോദിച്ച ഉസാമത്ത് സെയ്ദ് ബിൻ ഹാരിസയും ഉസാമയും, ഉസാമയുടെ മകനാണ് സെയ്ദ്, അവർ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ഒരാൾ വന്നിട്ട് അപ്പം അവരും പുതപ്പിട്ട് മൂടിയിട്ടുണ്ട്, കാല് പുറത്താണ്. അപ്പോൾ കാല് കണ്ടിട്ട് ഈ വന്ന ആൾ പറയണത്രേ, ഇത് ഇയാളിൽ നിന്നാണ്, ഒരു കാല് നോക്കിയിട്ട് ഇത് ഇയാളിൽ നിന്നുള്ള കാലാണ്. അപ്പം നബിക്ക് ഫാജബ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഭയങ്കര കൗതുകമായി, ഭയങ്കര സന്തോഷമായി നാഷല്ലാന്ന് പറയുന്നുണ്ട് അത് കണ്ടപ്പോൾ. അത് അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. മറ്റൊരു സംഭവമാണ്, അത് അമവി കാലഘട്ടത്തിൽ തന്നെയാണ്. ആയിഷറല്ലാഹുവിൻ്റെ വീട് പിന്നെ ചില എന്തോ കാരണങ്ങൾ വന്ന് അത് തകർന്നു, പൊളിഞ്ഞു. അപ്പോൾ ഖബറ് അവിടെ നിന്ന് വീടിൻ്റെ അവിടെയാണുള്ള ഖബറുള്ളത്,
3: അപ്പോൾ അവിടുന്ന് കാല് കണ്ടു എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ആളുകളാകെ ഞെട്ടി. അപ്പോൾ അവർ വന്നിട്ട് ഇത് ഏതാണ് ഇത് കാല് നോക്കും. അപ്പം ഈ പാദശാസ്ത്ര ഇത് അറിയുന്ന ആളുകൾ ഖായിഫ് അവർ വന്നിട്ട് നോക്കി. നോക്കിയപ്പോൾ പറഞ്ഞവർ വന്ന് ഇത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലായിരുന്നു. അങ്ങനെ ഇത് വീണ്ടും അടച്ചു എന്നുള്ളതാണ് ഇത് ഹദീസിൽ കാണാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരാന്ന് വെച്ചാൽ അന്ന് ഇത് വലിയൊരു ശാസ്ത്രമായിട്ട് അവർ ഈ പരമ്പര ആളിൽ നിന്നാണ് കണ്ടെത്തുമായിരുന്നു. അങ്ങനെയാണ് ആ വൈദഗ്ധ്യം ആർക്കുണ്ട് വാഹിഷിക്കുണ്ട് റളിയല്ലാഹു അൻഹു. അങ്ങനെ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെയായിരുന്നു. അതിനാണ് ഉബൈദുള്ള ബിൻ അദി ചെല്ലുന്നത് നിങ്ങൾ എങ്ങനെയായിരുന്നു അംസറുള്ളവനെ കൊന്ന്. അദ്ദേഹം പറഞ്ഞാൽ ഇത് റസൂലിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം അവിടുന്ന് പറയുന്ന സംഭവമാണ് പിന്നീട് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. അന്ന് അതിന് ശേഷം ആ നേരത്തെ പറഞ്ഞ സംഭവം അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നതാണ്. ഉഹുദിൽ പിന്നീട് ആ ആൻസർ വഹ്ഷി പറയുന്നത് എനിക്ക് വാഗ്ദാനം നൽകപ്പെട്ടത് ഒരാളെ കൊല്ലുക എന്നുള്ളതും എനിക്ക് സ്വാതന്ത്ര്യം കിട്ടുക എന്നുള്ളതും. ഞാൻ പോയി, അത് കഴിഞ്ഞ് ഞാൻ ആ സ്ഥലത്തു നിന്ന് പോയി. എൻ്റെ പിന്നെ ഞാനവിടെ യുദ്ധഭൂമിയിൽ നിന്നിട്ടില്ല. പക്ഷെ പിന്നീട് വേറെ ചരിത്രത്തിലെ രൂപത്തിലൂടെ വരുന്നത് ഹിന്ദു ഇത് കാണുന്നുണ്ട്. ഹിന്ദു പിന്നെ അംസറുള്ളാഹുവിൻ്റെ ശരീരം വികൃതമാക്കുന്നതൊക്കെ വേറെ ചരിത്രത്തിൻ്റെ വേറെ രൂപത്തുകൾ വരുന്നുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത്, അതായത് പിന്നെ സൂറത്തുൻ നഹൽ, വ ഇൻ ആഖബ്തും ഫഅഖിബൂ ബിമിസ്ലി മാ ഉഖിബ്തും ബിഹി വലഇൻ സബർതും ലഹുവ ഖൈറുൽ സാബിരീൻ എന്ന വചനത്തിൻ്റെ തഫ്സീറിൽ സബൻ നുസൂലിൽ ചില മുഫസ്സിറീങ്ങളൊക്കെ ഇത് പറയുന്നത് വെച്ചാൽ ഇത് ഈ സന്ദർഭത്തിലായിരുന്നു. അംസറുള്ളാഹുവിൻ്റെ കൊല്ല ചെയ്യപ്പെട്ട സമയത്ത് വികൃതമായ ആ ശരീരം കണ്ട് പ്രവാചകൻ കരയാണ്. കരയുന്ന സമയത്ത് നബി അലൈഹി സല്ലമ അവിടുന്ന് പിന്നെ സുബൈറുള്ളാഹുവിനോട് പറയാണ് ഉമ്മ അങ്ങോട്ട് വരും. ഉമ്മ എന്ന് പറഞ്ഞാൽ സഫിയ, സഫിയ ഹംസയുടെ സഹോദരനാണല്ലോ. അതുമാത്രമല്ല ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരി ഹവ്വ, ഹവ്വയെ പിന്നെ അവരായിട്ടുള്ള ബന്ധമുണ്ടല്ലോ. അപ്പോൾ അവർ പിന്നെ അവരുടെ മകനാണ് ആര്, സഫിയുടെ മകനാണ് സുബൈർ. അപ്പോൾ സുബൈറിനോട് പറയാണ് ഉമ്മ ഇങ്ങോട്ട് വരുമ്പം എന്ത് ചെയ്യണം, തടഞ്ഞു വെക്കണം, ഉമ്മ ഇത് കാണാനായിട്ട് വരരുത്, സങ്കടമായി പോകും. അത്രക്കും നബി അങ്ങനെ ഉലച്ച് നല്ലൊരു സന്ദർഭമാണ്. അപ്പോൾ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സങ്കടം കൊണ്ട് നബി പറയുന്നു ഇതേപോലെ 30 ആളുകളെ, ശത്രുക്കളുടെ 30 ആളുകളെ ഇങ്ങനെ ഞാനും കാട്ടും നബി പറഞ്ഞു. അത്രക്കും വിഷമം കൊണ്ട് അപ്പോഴാണ് ഈ ആയത്ത് അവതരിച്ചത്. നിങ്ങൾ പ്രതിക്രിയ ചെയ്യുമ്പോൾ തുല്യമായ പ്രതിക്രിയ ചെയ്യണം. അതല്ല വലഇൻ സബർത്തും, ക്ഷമിക്കുകയാണെങ്കിൽ ലഹു ഖൈറുൽ സാബിരീൻ. അത്രയും മനോഹരമായി അത് ആയത്ത് കേട്ട ഉടനെ നബി പറഞ്ഞു ഇല്ല, ഞാൻ പ്രതിക്രിയ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് നബി അവിടുന്ന് ഒരു വാക്ക് പറയുന്നുണ്ട്, ഈ അംസറുള്ളാഹുവിൻ്റെ ശരീരത്തെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ ഇട്ടേച്ച് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അവിടുന്ന് ഓരോ മൃഗങ്ങളൊക്കെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരം തിന്നുപോയി കഴിഞ്ഞ് വ്യത്യസ്ത ഭാഗങ്ങളിലാവും. അങ്ങനെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് പുനർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന പുണ്യം അദ്ദേഹത്തിന് കിട്ടുന്ന വിചാരിച്ചു. പക്ഷേ അത് ഞാൻ ചെയ്യാത്തത്, എനിക്ക് ശേഷം ഇതൊരു ചരിയായി വരികയോ അല്ലെങ്കിൽ സഫിയക്ക് ഇത് വിഷമാവുകയും ചെയ്യും, അതുകൊണ്ടാണ്. അപ്പോൾ സഫിയ ഇനി ഈ ബോഡി കണ്ടാൽ തന്നെ സഫിയക്ക് ഭയങ്കര വിഷമാവും, തടയണമെന്ന് പറഞ്ഞു. സുബൈറുള്ളാഹു അൻഹു തടയുന്നുണ്ട്. തടഞ്ഞപ്പോൾ ആരാണ് അവസാനം നിൽക്കുന്നില്ല, രണ്ട് കഫം പുടവായിട്ടാണ് വരുന്നത്, നിൽക്കുന്നില്ല. അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് പിന്നെ ആരാണ് തടയാൻ പറഞ്ഞു, ഞാനല്ല ഉമ്മ നബി പറഞ്ഞതാണ്. അപ്പം അവിടെ നിന്നു എന്നാ സഫിറുള്ളാഹു അൻഹു, അപ്പം അവിടെ നിന്നു റസൂൽ പറഞ്ഞതാണോ എങ്കിൽ ഞാൻ മുന്നോട്ടില്ല. പക്ഷേ പിന്നീട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അനുവാദം കൊടുക്കുന്നു, കാണുന്നു ആ ശരീരം കണ്ട് സഫിറുള്ളാഹു അൻഹു കരയുന്നു, പക്ഷേ ക്ഷമിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, അസഫുള്ളാഹു പറയുകയാണ്, ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ക്ഷമിക്കുകയാണ്, അത് അംസറുള്ളാഹുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ സംഭവം അതവിടെ അവസാനിക്കുന്നുണ്ട് അദ്ദേഹത്തിന് വേണ്ടി. പിന്നെ അതിലാണ് അംസറുള്ളാഹുവിൻ്റെ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ ആ കഫം പുടവയിൽ ഒന്നിൽ അംസറുള്ളാഹുവിന് മറ്റൊരു അൻസാരിയെ ആ അടുത്ത് വന്ന രണ്ട് കഫം പുടയുണ്ട് അതിൽ പിന്നെ മറവ് ചെയ്യുന്നു. ആ നമസ്കാരത്തിൽ നബി സാധാരണയിൽ കവിഞ്ഞത്തെ കബീറുകൾ ചൊല്ലി എന്നതാണ് ഹദീസിൽ. നബി കൂടുതൽ തക്ബീറുകൾ ചൊല്ലിയിരുന്നു, അംസറുള്ളാഹുവിന് വേണ്ടി ധാരാളമായി പ്രാർത്ഥിച്ചു. പിന്നെ വഹ്ഷിയുടെ സംഭവം, പിന്നെ വഹ്ഷി തന്നെ പറയുന്നുണ്ട് നബി പിന്നെ വഹ്ഷി ഇസ്ലാം സ്വീകരിക്കണം, അത് മറ്റൊരു ഭാഗമാണ്. അപ്പം അവിടെ പോലെ ആ ചരിത്രം പറഞ്ഞു കൊടുക്കുമ്പോൾ റസൂലിൻ്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുമായിരുന്നു താടിരോപങ്ങളിലൂടെ. അത്രക്കധികം ഇഷ്ടമായിരുന്ന അംസറുള്ളാഹുവിൻ്റെ ആ വധം അത്, പക്ഷേ അതിൻ്റെ അവസാനം നമ്മൾ എന്താ പറയണത്, അംസറുള്ളാഹുവിനെ കൊന്ന വഹ്ഷിയെയും നമ്മൾ പറയുന്നു റളിയല്ലാഹു അൻഹു. അംസറുള്ളാഹുവിൻ്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു. ഒരു ഹദീസിൽ എങ്ങനെ ഓർമ്മ വരുന്നത്, നബി രണ്ടാ അള്ളാഹു സുബ്ഹാനഹു വതാല പരലോകത്ത് നിന്ന് രണ്ടാളുകളെ കണ്ട് ചിരിക്കുമെന്ന, ഒന്ന് ഹംസയെയും മറ്റൊന്ന് വഹ്ഷിയെയും സ്വർഗത്തിൽ. ഒന്ന് ഒരാൾ കൊന്ന് അതുവഴി ഷഹീദായി പിന്നെ സ്വർഗത്തിലെത്തുന്നു, മറ്റൊന്ന് ആഘാതകനും സ്വർഗത്തിലെത്തുന്നു. അതവർക്ക് നൽകി കിട്ടുള്ള എന്താണ്, തൗബയാണ്, ഇസ്ലാം സ്വീകരണമാണ്. ഇതാണ് ചരിത്രത്തിലൂടെ നമുക്ക് അതിൽ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്.
1: ക്ഷമ അല്ലേ, സബർ.
3: അതെ. അപ്പോൾ ചരിത്രങ്ങൾ നമുക്ക് ഒരുപാടല്ല, ഒരുപാട് പാഠങ്ങൾ ചിന്തിക്കും തോറും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന മനോഹരമായ ആ ഒരു ചരിത്രത്തിൻ്റെ ചില നിമിഷങ്ങളിലൂടെ നമ്മളങ്ങനെ കടന്നുപോയി. അപ്പോൾ ഹൈറുന്നീസ അഷ്റഫ് പടിഞ്ഞാറത്തറ, ചോദ്യത്തിൻ്റെ ഉത്തരം ഉണ്ടല്ലോ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായില്ല. ഗിസിൻ്റെ ആൻസർ പറഞ്ഞോ, ഉണ്ടല്ലോ എന്തേ പറയാത്തത് എന്നായിരിക്കും അല്ലേ. ഗിസിൻ്റെ ആൻസർ നമുക്ക് പറയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തു മകൻ സൈദ് ബിനു ഹാരിസ റളിയല്ലാഹു അൻഹു ഷഹീദായ യുദ്ധം ഏതാണ് എന്നതായിരുന്നു ചോദ്യം. ഓപ്ഷൻ ബി, മുഅ്ത യുദ്ധം, ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി അതിൽ കൺഫ്യൂഷനല്ലോ. പിന്നെ സെൽവ അബൂബക്കർ നന്ദി, റമദാൻ സീരീസിൽ ഉസ്താദ് അർഷദ് അൽ ഹിക്കമിയുടെ ക്ലാസ്സിൽ അംസറുള്ളവൻ്റെ ചരിത്രം ഞാൻ പഠിച്ചിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. ഈവനിങ് ഇന്നത്തെ ഈവനിങ് ലൈവിൽ ആ കഥ പറഞ്ഞു എന്ന, അതിൽ സെബീൽ ചെറുവാടിയായിരുന്നു ആങ്കർ. മാഷാല്ലാ,
1: സെബീൽ ചെറുവാടി അല്ലേ.
3: അതെ അതെ അതെ, ശരി. പിന്നെ ഷൈബാം വളപട്ടണം, നല്ലൊരു ചരിത്രം. ഇതിനെക്കുറിച്ചുള്ള ഒരു ഗാനം പണ്ടുണ്ടായിരുന്നു, ബദർ പോർക്കളം കണ്ട ധീരസ്വഹാബി ഹംസത്ത്, എതിർവെക്കാനില്ല പോരിൽ മറ്റൊരു മുത്ത് എന്ന് തുടങ്ങുന്ന ഗാനം. ആഹാ, ആ ഗാനം ഓർമ്മയിൽ വന്നു അല്ലേ.
1: സൈനബ കരുവാങ്കൽ അയച്ചൊരു മെസ്സേജ്, കുറച്ച് നേരത്തെ അയച്ചതാണ്, ഇനി നമ്മൾ വിട്ടുപോകുമെന്ന് കരുതി ഞാൻ പെട്ടെന്ന് വായിക്കാൻ മാത്രം. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി, വഅലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി വബറകാത്തു. ജുമാക്ക് വൈകിയാൽ അലസത വരുമെന്ന് ഈ ഒരു അറിവ്, ഇത് എനിക്ക് പുതിയ ഒരു അറിവാണ് എന്നാണ്.
3: മാഷാ
1: അല്ലാ, 1 മിനിറ്റ് ടോക്കിലൂടെ ഷാഫി അൽ ഹിക്മി നമ്മൾ ഓർമ്മിപ്പിച്ച ഒരു കാര്യം, അത് പുതിയൊരു അറിവായിട്ടാണ് സൈനബ കരുവാങ്കല് പറഞ്ഞത്.
3: മറ്റൊരു ശ്രോതാവിന്, മധുരം കുറാൻ കുറച്ചുകൂടി സമയമെടുക്കാമായിരുന്നല്ലോ എന്ന് തോന്നുന്നുണ്ട്. നമുക്കും പലപ്പോഴൊക്കെ തോന്നാറുണ്ട് അല്ലേ, കുറച്ചുകൂടി ഒന്ന് കേൾക്കരുത്, 2-3 മിനിറ്റെങ്കിലും വേണമെന്നാണ് പറയുന്നത്. ഏതായിരുന്നാലും അങ്ങനെ ഒരു മെസ്സേജ് അയച്ചതിന് സന്തോഷം.
1: ഉത്തരം ശരിയായതിൽ ഒരുപാട് ശ്രോതാക്കൾ ഭയങ്കര സന്തോഷത്തിലാണ്. പ്രത്യേകിച്ച് ഇവിടെ എടുത്തു പറയേണ്ട ആള്, ഏറ്റവും മുകളിൽ സലാം കണ്ടില്ലേ, ഇമ്രാൻ, ഇമ്രാൻ എൻ വി കുമരനെല്ലൂർ, ഉത്തരം ശരിയായി എന്നുള്ള സന്തോഷത്തിലാണ്. പക്ഷെ നോക്കാം, ഒരുപാട് ആൾക്കാർ ശരിയായ ഉത്തരം അയച്ചിട്ടുണ്ട്. പക്ഷെ ആര് ആണ് 13-ൽ വരിക എന്നുള്ളത് ഇൻഷാല്ലാ. ഷോയിബ് ചരിത്രമാണ്, കേട്ട ചരിത്രമാണെങ്കിലും സലാം സാറിൻ്റെ വാക്കിലൂടെ കേട്ടപ്പോൾ കണ്ണു നിറഞ്ഞു. ഷോയിബ് ബായസി,
3: എൻ്റെ കണ്ണൂർ. യെസ്, എൻ്റെ ഉത്തരം ശരിയാണ് അൽഹംദുലില്ല. ജമീല നെമ്മിനി.
1: യെസ്, പലരും നമ്മുടെ സ്ഥിരമായി കേൾക്കുന്ന സഫിയ പോലെയുള്ള ഒരുപാട് ശ്രോതാക്കളൊക്കെ ഇത് തന്നെ പറഞ്ഞിട്ടുള്ളത്, എൻ്റെ ഉത്തരം ശരിയായി എന്നുള്ള സമാധാനത്തിലാണ്. ചരിത്രം കേട്ട് കണ്ണ് നിറഞ്ഞുപോയി എന്നും റമദാൻ സീരീസിൽ ഉസ്താദ് അർഷദ് അൽ ഹിക്കമിയുടെ ക്ലാസ്സിൽ ഹംസ റളിയല്ലാഹു അൻഹു ചരിത്രം ഞാൻ പഠിച്ചിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. സെൽവ
3: നമ്മൾ വായിച്ചത്, മാഷാല്ലാ, ഉഹുദ് യുദ്ധവും വഹ്ഷിയുടെ സാമർഥ്യവും ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ശൂരതയും ഒക്കെ അടങ്ങിയ ചരിത്ര വിവരം കേട്ട് മനസ്സിലില്ലാത്ത വേദനയും കൂടെ നമുക്ക് ഒരുപാട് ഗുണം കിട്ടുന്നതാണ്. ഇതൊക്കെ മനസ്സിലാക്കാൻ നാഥൻ അനുഗ്രഹിക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ ചരിത്രം കേട്ട് കണ്ണ് നിറഞ്ഞുപോയി സഫിയ എടപ്പാൾ.
1: ബാപ്പച്ചിയുടെ പേര് മാറിയതാണ്, പറഞ്ഞത് അബൂബക്കർ അല്ല, അബ്ദുൽ ഖാദർ ആണ്.
3: ആണോ, ഓക്കെ. പിന്നെ അതുപോലെ
1: ഇന്നത്തെ ക്വിസിലൂടെ പുതിയ അറിവ് കിട്ടിയെന്ന് ചില ശ്രോതാക്കൾ പറയുന്നുണ്ട്. അതെന്താ വെച്ചാല് പിന്നെ ഉത്തരം തെറ്റിപ്പോയാല് ഉത്തരം തെറ്റിപ്പോയി എന്ന് പറയാൻ പറ്റില്ലല്ലോ, ഇങ്ങനെയും പറയാലല്ലേ,
3: ഇങ്ങനെയും പറയാം, മാറ്റി പറയാം അല്ലേ. ഓക്കെ, ഇവിടെ നല്ല മഴയാണ് അൽഹംദുലില്ലാഹ് എന്നാണ് മുഹമ്മദ് ഖബീർ. പുള്ളിപ്പാടത്ത് ഇത് ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞു. ഇവിടെ പുറത്തിപ്പം നമുക്ക് മഴ ഉണ്ടല്ലോ എന്നറിയില്ല അല്ലേ,
1: വരുമ്പോൾ നല്ല മഴ
3: മഴ ഉണ്ടായിരുന്നു. നജ്മ മുഹമ്മദ് അലി വളാഞ്ചേരിയിൽ നിന്നും, ചരിത്രം ഒരുപാട് പാഠം പഠിക്കാനുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് അയച്ചു. ഉത്തരം ശരിയാണ്, ഇനി സിസ്റ്റം കനിയുമോ എന്നറിയില്ല എന്നാണ് സൈനബ കരുവാങ്കൽ.
1: ഓക്കെ,
3: ശരി, നമ്മൾ ചരിത്രത്തിൽ തന്നെ ഉത്തരമുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. ചരിത്രത്തിൽ അതിൻ്റെ ഉത്തരമുണ്ടല്ലോ, നേരത്തെ ചരിത്രം പറഞ്ഞപ്പോൾ നമ്മൾ ഇതിൽ കണക്ട് ചെയ്ത് പറഞ്ഞല്ലോ. ശരി, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇനി അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകണ്ടേ അല്ലേ.
1: യെസ്,
3: നെക്സ്റ്റ്
1: അടുത്ത പ്രോഗ്രാമിലേക്ക് നമുക്ക് പോകാം. പക്ഷെ അതിനു മുമ്പ്
3: എന്താണ്,
1: പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രോതാക്കൾക്ക് ഇങ്ങനെ ചില അറിവുകളൊക്കെ കിട്ടണമല്ലോ. അപ്പം ഞാൻ നേരത്തെ കഴിഞ്ഞ ഞായറാഴ്ച ഇതേപോലെ നമ്മൾ പിന്നെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ മക്കൾക്ക് സ്കൂൾ ബാഗ് വാങ്ങിക്കുമ്പോൾ, അതേപോലെ മക്കൾക്ക് സ്കൂളിലെ സ്റ്റേഷനറീസൊക്കെ വാങ്ങിക്കുമ്പോൾ, ഇപ്പോൾ കൊടൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷനിൽ പെടാറുണ്ട് അല്ലേ. കൊടയേക്കാൾ വലിയ കാർട്ടൂൺ ചിത്രമൊക്കെ, അതേപോലെ കൊടയേക്കാൾ വലിയ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ സിമ്പിളായിട്ട് നമുക്ക് പിന്നെ പീസ് റേഡിയോ സ്കൂൾ ബാഗുകളുണ്ട്, പെൻസിലുകളുണ്ട്, അതേപോലെ പൗച്ച്, നെയിൻ സ്ലിപ്പ്, കുട, ടീഷർട്ട്, തൊപ്പി, ഇതൊക്കെ നമുക്ക് പീസ് റേഡിയോയുടെ മനോഹരമായ കളറിൽ, മനോഹരമായ രൂപത്തിൽ നമ്മൾ മക്കൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാനും ഇഷ്ടപ്പെട്ടവർക്കൊക്കെ വാങ്ങിക്കൊടുക്കാനും പറ്റിയ പീസ് റേഡിയോ ഇവിടെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ശ്രോതാക്കൾക്ക് കിട്ടാവുന്നതാണ്. നമ്മൾ പല പ്രോഗ്രാമുകളിലും പല ഡിസ്പ്ലേകളിലൊക്കെ കാണാറുണ്ട്, പക്ഷെ തിരക്ക് കാരണം പലർക്കും വാങ്ങാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ അങ്ങനത്തെ ഉള്ള ശ്രോതാക്കൾക്കൊക്കെ
3: വാങ്ങാൻ പറ്റാത്തവരുണ്ടെങ്കിൽ, ഇനി വാങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ,
1: നല്ലൊരു ഓപ്ഷനാണ്. ഇത് ആ നമ്പർ ഇവിടെ പറയാം, 97 950 0006. ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിൽ ഇൻഷാല്ലാ നിങ്ങളെ കൈകളിലേക്ക് അയച്ചു തരും. 97 950 0006. ഇനി സലാം കാം, സ്ഥിരമായി നമ്മുടെ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഒരുപക്ഷെ അറിയാവുന്ന കാര്യമായിരിക്കും, പക്ഷേ എന്നാൽ ചില ഓർമ്മപ്പെടുത്തലുകൾ ആവശ്യമാണല്ലോ. നമ്മൾ ഒരുപാട് പീസ് റേഡിയോ കേൾവിക്കപ്പുറം ചില പഠനങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് പീസ് റേഡിയോ കേൾക്കാൻ തുടങ്ങിയത് ഈ ഒരു കോഴ്സ് ചെയ്ത് തുടങ്ങിയിട്ടാണ് എന്ന് പറഞ്ഞ ഒരുപാട് ശ്രോതാക്കൾക്ക് അറിയാമല്ലോ. അപ്പോൾ പീസ് റേഡിയോയുടെ 500 കോഴ്സിൻ്റെ ചില ഓർമ്മപ്പെടുത്തലുകളാണ് നമ്മൾ ഇനി ഇവിടെ വരുന്നത്.
3: 500 കോഴ്സിൻ്റെ അപ്ഡേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് അല്ലേ. എല്ലാ ദിവസവും നമ്മൾ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ 500 മൊഡ്യൂൾ 16 34 ക്ലാസ് നാളെ രാത്രി 10 മണിക്കാണ്,
1: തിങ്കളാഴ്ച നാളെ.
3: യെസ്, അതെ. ഖുർആൻ ലേണിംഗ് പ്രോഗ്രാമിൻ്റെ 16 മൊഡ്യൂളാണ്. 13 മുതലാണ് അത് ആരംഭിച്ചത് അല്ലേ. അബ്ദുൽ ജബ്ബാർ മദീനയുടെ നേതൃത്വത്തിലുള്ള 108 സൂറത്തുൽ ബക്കറയിലെ 180 മുതൽ 187 വരെയുള്ള വചനം ആണ് ഈ മൊഡ്യൂളിൽ പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റേഡിയോ കോഴ്സ് ഓപ്ഷൻ ഉപയോഗപ്പെടുത്തിയിട്ട് എല്ലാവർക്കും ഏത് സമയത്ത് വേണമെങ്കിലും ഇത് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കത് ഇത് കോഴ്സ് ഓപ്ഷൻ സന്ദർശിച്ച്, റേഡിയോയിലെ കോഴ്സ് ഓപ്ഷൻ സന്ദർശിച്ച് ഇന്ന് തന്നെ നമുക്ക് പുതിയ ആളുകൾ അത് കേൾക്കാത്ത, പരിചയപ്പെടാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് എൻറോൾ ചെയ്യാൻ പറ്റും. അത് ശ്രദ്ധിക്കണം. മുൻപ് കഴിഞ്ഞു പോയ കോഴ്സുകളും ക്ലാസ്സുകളൊക്കെ നമുക്ക് ഓപ്ഷനിൽ ലഭ്യമാണ്. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 97 847 845 845 എന്ന നമ്പറാണ്.
1: ഓ, ഇന്നിപ്പോൾ നമ്മുടെ റേഡിയോയിൽ കയറിയിട്ടുള്ള പുതിയ ചില ശ്രോതാക്കളൊക്കെ ഉണ്ട്, അവരാദ്യമായിട്ടായിരിക്കും ഇത് കേൾക്കുന്നത്.
3: യെസ്.
1: അപ്പോൾ 16 മൊഡ്യൂളൊക്കെ എത്തിയില്ലേ. അതേപോലെ തന്നെ 180 സൂറത്തുൽ ബക്കറയിലെ 180 മുതൽ 187 വരെയുള്ള ആയത്തുകളാണല്ലോ ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ അതുവരെയുള്ളതൊക്കെ എനിക്ക് മിസ്സായി പോയില്ലേ. അവർക്ക് എന്തെങ്കിലും വഴിയുണ്ടോ?
3: അവർക്ക് വഴിയുണ്ട്. അവർക്ക് ഏത് സമയത്തും മിസ്സായ ഒരാൾക്ക് വീണ്ടും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പഴയത് മുഴുവനൊക്കെ കിട്ടും. പഴയ കോഴ്സുകൾ എല്ലാം ഇത് അപ്പോഴുള്ള എല്ലാ പഴയതെല്ലാം അവർക്ക് കേൾക്കാനും അതിൽ അറ്റൻഡ് ചെയ്യാനൊക്കെ പറ്റുന്ന സൗകര്യം തന്നെയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് സമയം കഴിഞ്ഞു എന്നൊരു പ്രശ്നം അവിടെ അല്ല,
1: സിമ്പിളാണ്. പീസ് റേഡിയോ എടുക്കുന്നു, വിൻഡോയിൽ കോഴ്സ് എന്നുള്ളൊരു ബട്ടൺ കാണാം. ജസ്റ്റ് കോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മുടെ അത് എൻറോൾ ചെയ്യണം. നമ്മുടെ ഫോൺ നമ്പറിൽ നമ്മളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള എൻറോളിങ് ചെയ്ത ശേഷം ഏത് കോഴ്സാണോ, ഇപ്പോൾ അറബി ഭാഷ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് പൈസ കൊടുത്തിട്ട് അല്ലേ,
3: അതെ അതെ,
1: അറബി ഭാഷ പഠിക്കാൻ വേണ്ടി, എന്നാൽ ശരിയായ രീതിയിൽ അതായി വരാറുമില്ല. അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ് പീസ് റേഡിയോയുടെ അറബി കോഴ്സ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 500 കോഴ്സ്.
3: ഇനി ഫാമിലി ലൈവ് ടെലിഗിസിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ജസ്റ്റ് ഓർമ്മിപ്പിക്കുകയാണ്. ഫാമിലി ലൈവ് ടെലിഗിസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ 90 20 840 840 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. രജിസ്റ്റർ ചെയ്യാനുള്ള ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പം ഇതൊക്കെ എന്നും കേൾക്കുന്ന ആളുകൾക്ക് ഒരു വിരസത തോന്നേണ്ടതില്ല. പുതിയ പുതിയ ആളുകൾക്ക് ഇതൊരു ഓപ്ഷനാണ്, സാധ്യതയാണ് അവർക്ക് പ്രവേശിക്കാൻ, ഇതിൽ പങ്കെടുക്കാനുള്ള. 90 20 840 840 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക.
1: കേൾവിക്കപ്പുറം ആസ്വാദനത്തിനപ്പുറം നമുക്ക് പരലോകത്തേക്ക് ചില, നമ്മളിപ്പോൾ നേരത്തെ ആ പാട്ടിൽ പറഞ്ഞില്ലേ, ആ ഒരു വീട്ടിലേക്കുള്ള ചില അമലുകളുണ്ടല്ലോ, അമലുകളാക്കി മാറ്റാൻ കിട്ടിയൊരവസരമാണ് പീസ് റേഡിയോ അന്നൂർ കോഴ്സ് പോലെയുള്ള തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കോഴ്സുകൾ. അപ്പോൾ പീസ് റേഡിയോ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പലരും പറയും, ഇത് ബന്ധപത്രം ഇങ്ങനെ കേൾക്കാൻ. പക്ഷെ അയാൾ കേൾക്കുന്നത് പീസ് റേഡിയോയിലെ ലൈവ് പ്രോഗ്രാമുകൾ മാത്രമല്ല,
2: മറ്റൊരുപാട് പറഞ്ഞാൽ ഏറ്റവും പ്രധാനം കോഴ്സുകളാണ് അല്ലേ,
1: അത് രണ്ടും മൂന്നും തവണ അഞ്ച് തവണ
2: കേൾക്കുന്ന
1: കേട്ട് എന്നിട്ട് എക്സാം എഴുതുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്താ പറയുക, അവർക്ക് ഇതിന് ആസ്വാദനം കിട്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് അത് ചെയ്യാനുള്ളൊരു തോന്നി.
2: നമുക്ക് സമയം കുറച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ചോദ്യവും ഒരു ഉത്തരവും അത് കേട്ടതിന് ശേഷം നമുക്ക് മറ്റു ഒരു പ്രോഗ്രാമിലേക്ക് തിരിച്ചു
1: വരാം.
4: പ്രത്യേക ദിനങ്ങളിൽ ഉദാഹരണത്തിന് മഹറം മാസത്തിലൊക്കെ പല വീഡിയോകളിലും ഇത്ര തവണ ഇന്ന ദുആ ചൊല്ലിയാൽ ഇന്നിന്ന ഫലങ്ങൾ ഉണ്ടാകും, ഇന്ന സൂറത്ത് ഇത്ര പ്രാവശ്യം പാരായണം ചെയ്താൽ ഇന്നിന്ന ആവശ്യങ്ങൾ നിറവേറും എന്നൊക്കെ കാണുന്നു. ഇങ്ങനെ കണക്ക് വെച്ച് പ്രത്യേക സൂറത്തുകൾ ചൊല്ലുന്നതിൽ വല്ല അപാകതയുമുണ്ടോ, ഇതിൽ പ്രാമാണികമായി എന്തെങ്കിലും തെളിവുണ്ടോ എന്നീ കാര്യങ്ങളാണ് ശ്രോതാവ് അന്വേഷിക്കുന്നത്.
5: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച എണ്ണവും വണ്ണവും അഥവാ രൂപവും സന്ദർഭവും ഒക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ ദിക്ര ദുആകൾ ചെയ്യൽ പുണ്യമാണ്, അത് ഏറെ ശ്രേഷ്ഠതയുള്ള സംഗതിയാണ്. ഉദാഹരണത്തിന് ഫറദ് നമസ്കാരത്തിന് ശേഷം അസ്തഗ്ഫിറുല്ലാ എന്ന് മൂന്ന് പ്രാവശ്യം പറയാം. അതേപോലെ അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്റാം ഇങ്ങനെയുള്ള ദിക്റുകൾ പറയാം. സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം, നൂറ് തികക്കാനായി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ ഇങ്ങനെയൊക്കെ പ്രത്യേകം എണ്ണം പറഞ്ഞു തന്നിട്ടുള്ള ദിക്റുകളും ദുആകളും അങ്ങനെ തന്നെ ചൊല്ലണം, ചെയ്യണം. അപ്പോൾ ഏതെങ്കിലും ഒരു മാസത്തിൽ ഇത്ര എണ്ണം ദിക്റ്, ഇത്ര സൂറത്ത്, ഇത്ര പ്രാവശ്യം എന്നൊക്കെ പറയണമെങ്കിൽ അങ്ങനെ തെളിവുകളുടെ പിൻബലം വേണമെന്നർത്ഥം. തെളിവുകളുടെ പിൻബലമില്ലാതെ മുത്തലക്കായി നിരുപാധികം വന്ന ഏതെങ്കിലും ഒരു ദിക്റ്, ദുആ അല്ലെങ്കിൽ ഖുർആൻ പാരായണം, ഖുർആനിൻ്റെ ആയത്ത്, അതിന് ഇത്ര എണ്ണം എന്ന് എണ്ണം നിശ്ചയിക്കുകയോ ഇന്ന ആവശ്യത്തിന് എന്ന് പ്രത്യേകം നിർദ്ദേശിക്കുകയോ ഇന്ന സന്ദർഭത്തിൽ ഇന്ന രൂപത്തിൽ എന്ന് പ്രത്യേകം രൂപവും കോലവും നിർണയിക്കുകയോ ചെയ്യൽ മതത്തിൽ പുതിയതായി നമ്മൾ ആചാരങ്ങൾ ഉണ്ടാക്കുന്ന ബിദ്അത്തുകൾക്ക് തുല്യമാണ്. അപ്പോൾ നിരുപാധികം നമുക്ക് വിട്ടു തന്നിട്ടുള്ള, ചെല്ലാൻ പറഞ്ഞിട്ടുള്ള, നിർദ്ദേശിച്ചിട്ടുള്ള അദ്കാറുകൾ, തസ്ബീഹുകൾ, തഹലീലുകൾ, അതേപോലെ ഖുർആൻ ആയത്തുകൾ, അതിനെ എണ്ണവും വണ്ണവും അതിൻ്റെ രൂപവും സന്ദർഭവുമൊക്കെ നമ്മൾ പ്രത്യേകം നിർദ്ദേശിക്കുമ്പോൾ നമ്മൾ ദീനിൽ പുതിയതായി ആചാരങ്ങൾ കടത്തിക്കൂട്ടലാണ്, അള്ളാഹുവിൻ്റെ അധികാരത്തിൽ കൈകടത്തലാണ്. അംലഹും ഷുറക്കാ ഉഷറഊലഹും മിനദ്ദീനി മാലം യഅദൻ ബിഹില്ല, സൂറത്തു ഷൂറയിൽ അള്ളാഹു ചോദിച്ചതുപോലെ. അള്ളാഹു നിർദ്ദേശിച്ചിട്ടില്ലാത്ത, അനുവദിച്ചിട്ടില്ലാത്ത കാര്യം മതത്തിൻ്റെ ഭാഗമായി കൽപ്പിച്ചു കൊടുക്കാൻ അവർക്ക് വല്ല പങ്കുകാരും ഉണ്ടോ എന്നാണ്. അപ്പോൾ ദീനിൻ്റെ ഓരോ കാര്യങ്ങളും ഇന്നത് ഇന്ന രൂപത്തിൽ ഇന്ന സന്ദർഭത്തിൽ ഇത്ര തവണ എന്നൊക്കെ പറഞ്ഞു തരേണ്ടത് അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ ദീൻ നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞയച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് പറഞ്ഞു തരണം. അങ്ങനെ ഖുർആനിൻ്റെയോ തിരുസുന്നത്തിൻ്റെയോ പിൻബലമില്ലാതെ ഖുർആനിലും സുന്നത്തിലുമൊക്കെ നിരുപാധികമായി പ്രത്യേകം ഒരു സമയവും സന്ദർഭവും ഒന്നും ബന്ധപ്പെടുത്താതെ പറഞ്ഞ ദിക്ർ ദുആകൾക്ക് നമ്മൾ എണ്ണവും വണ്ണവും സന്ദർഭവും സാഹചര്യവുമൊക്കെ നിർണയിച്ചുകൊണ്ട് ആചരിക്കൽ മതത്തെ വികൃതമാക്കലാണ്. ബിദ്അത്തുകളുടെ ഗണത്തിലായിരിക്കും അത് വരിക, സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ആമീൻ. സലാമുക്ക്. അന്നത്തെ ചോദ്യ ഉത്തരവും കേട്ടപ്പോൾ ഇന്നത്തെ വഴിവിളക്കിൻ്റെ പോസ്റ്ററും അതിനോട് ഏറ്റവും യോജിക്കുന്നു എന്ന് തോന്നുന്നു. ചോദ്യോത്തരം ആരായിരുന്നു എന്നുള്ള പറഞ്ഞോളി.
2: എങ്ങനെ,
1: നമ്മുടെ ചോദ്യോത്തരം ഷമീർ മദീനിയുടെ സംസാരമായിരുന്നു അതെ അല്ലേ? ഷമീർ മദീനിയാണ് ഒരു ആ ഒരു വിഷയത്തിൽ ഒരു വെളിച്ചമുള്ള സംസാരം നടത്തിയത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, 2577 ഇന്നത്തെ വഴിവിളക്കിൻ്റെ പോസ്റ്ററിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് അമിതവും അനിയന്ത്രിതവുമായ സോഷ്യൽ മീഡിയ ഉപയോഗത്തിൻ്റെ ദൂഷ്യഫലങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാൻ പ്രായ പരിധിയുൾപ്പെടെ നിയന്ത്രണങ്ങൾ വെക്കണമെന്ന് ഒരു നിർദ്ദേശമാണ് ഇന്നത്തെ വഴിവിളക്കിലൂടെ നമ്മൾ പൊതുസമൂഹത്തിലേക്ക് വെക്കുന്നത്. സോഷ്യൽ മീഡിയ കുട്ടിക്കളിയല്ല. ഓക്കെ,
2: നമുക്കിനി ക്യുസിൻ്റെ വിജയികളെ ജസ്റ്റ് വേഗം പ്രഖ്യാപിച്ചിട്ട് മുന്നോട്ട്
1: പോയല്ലോ.
2: ശേഷം ചിന്തയുടെ ചെറിയൊരു ക്ലിപ്പ് കേൾക്കണം, ബാക്കി നമുക്ക് ചിന്തിച്ച് തീരുമാന കുറേ കാര്യങ്ങൾ കിട്ടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ വേഗം വിന്നസ് തെരഞ്ഞെടുക്കപ്പെട്ട 13 ആളുകളെയാണ്: ഫാത്തിമ നവാൽ ബിൻ റിയാസ്,
1: ഹിൽമി ഇക്ബാൽ,
2: അബ്ബാസ്,
1: സൈനബ കരുവാങ്കല്ലേ,
2: മുംതാസ് ബേപ്പൂർ,
1: സാജിദ കാലിക്കറ്റ്,
2: മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ,
1: സഫിയ എടപ്പാൾ,
2: ബുഷ്ര കെ എം പട്ടർക്കടവ്,
1: അൻവർ എൻ ടി മുട്ടിൽ വയനാട്,
2: ഹുസൈൻ വി എം എടത്തനാട്ടുകര,
1: നാഫിയ പൊന്നാനി,
2: ആസിയ കെ കെ പാലപ്പറ്റ. ഒരിക്കൽ കൂടി വായിക്കാം,
1: എല്ലാവർക്കും വിജയാശംസകൾ.
2: ഒരിക്കൽ കൂടി ജസ്റ്റ് ഒന്ന് വായിക്കാം: ഫാത്തിമ നവാൽ ബിൻ റിയാസ്,
1: ഹിൽമി ഇക്ബാൽ,
2: അബ്ബാസ്,
1: സൈനബ കരുവാങ്കല്ലേ,
2: മുംതാസ് ബേപ്പൂർ,
1: സാജിദ കാലിക്കറ്റ്,
2: മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ,
1: സഫിയ എടപ്പാൾ,
2: ബുഷ്ര കെ എം പട്ടർക്കടവ്,
1: അൻവർ എൻ ടി മുട്ടിൽ വയനാട്,
2: ഹുസൈൻ വി എം എടത്തനാട്ടുകര,
1: നാഫിയ പൊന്നാനി,
2: ആസിയ കെ കെ പാലപ്പറ്റ. യെസ്. അപ്പോൾ വിജയികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്കും വിജയികൾക്കും ക്വിസിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകളും സന്തോഷവും ഒക്കെ നേരുകയാണ്. നമുക്ക് ഇനി ഒരു ചില വാക്കുകളൊന്ന് കേൾക്കാം.
6: എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള ദിവസങ്ങളാണ് ഇപ്പം കടന്നു പോണത് കേട്ടോ. ഞാൻ നടക്കാൻ കഴിയാത്ത ഒരാളായ ഇതിൻ്റെ പേരിൽ ഞാൻ ഏറ്റവും കരഞ്ഞ ദിവസമാണ് ഇപ്പം കടന്നു പോണത് കേട്ടോ. എന്തിനാണ് പഠിച്ചോ എൻ്റെ ഇങ്ങനെ സൃഷ്ടിച്ചതെന്ന് വരെ ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ. പലർക്കും ഞാനൊരു മോട്ടിവേഷൻ ആണെങ്കിലും എൻ്റെ സങ്കടം എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. എൻ്റെ ഓരോ ദിവസത്തെ കാര്യങ്ങൾക്കൊക്കെ ഞാൻ ആരുടെയും സഹായം ചോദിക്കാറിയട്ടോ. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും. രാവിലെ എണീറ്റാൽ പല്ല് തേക്കുന്നതും ഓതുണ്ടാക്കുന്നതും നിസ്കരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ടോയ്ലറ്റ് പോകുന്നതും കുളിക്കുന്നതും എല്ലാ കാര്യവും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണത്, മുഖം വെട്ടണത്, ഡ്രസ്സ് മാറണത്, ഭക്ഷണം കഴിക്കണത്, എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും. എൻ്റെ ബാത്റൂം പോയി നിലത്ത് കിടന്നിട്ടാണ് ഞാൻ കുളിക്കാറുള്ളതും എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത് കേട്ടോ. പൈപ്പിൻ്റെ സൗകര്യം താഴെ തന്നെ ഉള്ളത് കൊണ്ടേ ദേഹത്ത് വെള്ളമൊഴിച്ച് സോപ്പ് തേച്ചു വെള്ളമൊഴിച്ച് കണ്ട് ഞാൻ കുളിക്കും കേട്ടോ. എൻ്റെ ഉമ്മ മരിച്ചതിന് ശേഷമേ ഇതൊക്കെ ഞാൻ 10-15 വർഷത്തോളം ചെയ്ത് ഞാൻ ഇത് ശീലമായി കേട്ടോ. അതുപോലെ തന്നെ തല തോർത്താനും ഷർട്ട് ഇടാനും എല്ലാം ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചിട്ടോ. കാരണം നമ്മളൊരു ജീവിതത്തിൽ ഏറ്റവും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ടൈമിൽ നമുക്കൊരാളുണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കരുത്. ഇന്ന് എൻ്റെ വൈഫും ഫാമിലിയും എൻ്റെ കൂടെ ഉണ്ടെങ്കിലും അവർക്കും നമ്മളൊരു ബാധ്യത വരുത്. നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണം കേട്ടോ. എൻ്റെ ഫാമിലിനെ, എൻ്റെ വൈഫിനെ, എൻ്റെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള കാശ് ഞാൻ എന്തെങ്കിലും ചെറുതായിട്ട് ഫോണിലൂടെ വണ്ടി കച്ചവടം ചെയ്തിട്ടോ, കന്ന് കച്ചവടം ചെയ്തിട്ടോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും കല്യാണം ശരിയാക്കി കൊടുത്തിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ട് പ്രൊമോഷൻ ചെയ്തിട്ടോ ഒക്കെ ഞാൻ ജീവിക്കാനുള്ള മാർഗം ഉണ്ടാക്കും കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ ശരിക്കും തോറ്റിട്ടോ. ശരിക്കും തോൽക്കാനുള്ള ഒരു കാരണം എൻ്റെ വീട് പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വീട് പണി തുടങ്ങിയേക്കേ വീട് പണിക്കുള്ള ഫുൾ എമൗണ്ട് എനിക്ക് സംഘടിപ്പിക്കാൻ കഴിയണം കേട്ടോ. ഞാൻ ഈ കോലത്തിൽ നടക്കാൻ കഴിയാത്ത രൂപത്തിൽ എൻ്റെ കുടുംബത്തിന്
2: ഇത് ഈ സ്വാലിഹ് വളാഞ്ചേരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ബ്ലോഗറാണ്. പക്ഷേ ശരീരം കൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല കഴിഞ്ഞത്രയും ഒരു നമുക്ക് അതിൻ്റെ ഇത് പലപ്പോഴും പല ആളുകൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ എണീറ്റ് നിൽക്കാനോ ഇരിക്കാനോ കഴിയാത്ത ഒരാൾ എല്ലാം കിടന്നുകൊണ്ട് ഉരുണ്ട് മറിഞ്ഞിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന് കുറേ വീഡിയോസുകളുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വല്ലതും ഭയങ്കര നമ്മളെ പിടിച്ചുലക്കുന്നതാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എല്ലാം ഉണ്ടായിട്ട് ഒന്നും ചെയ്യാതെ ഇങ്ങനെ നിർനിമേഷനായി നോക്കി നിൽക്കുന്ന ആളുകളുടെ മുഖത്ത് നൽകുന്ന അടിയാണ് ശരിക്കും. കാരണം ഇത്ര ഒന്നും ചെയ്യാൻ കഴിഞ്ഞ് സ്വന്തം എല്ലാം ചെയ്യുമെന്ന് പറഞ്ഞു. ബാത്റൂമിൽ പോയിട്ട് കിടന്നിട്ടാണ് കുളിക്കുക, ഒരാളും നിലത്ത് കിടന്നിട്ട് ഇങ്ങനെ പൈപ്പ് എടുത്തിട്ട് കുളിക്കുക, ഡ്രസ്സ് ഇടുന്ന ഉരുണ്ട് മറിഞ്ഞ് സ്വന്തം ഡ്രസ്സ് ഇടുക, ഭാര്യയുണ്ട്, രണ്ട് മക്കളുണ്ട്, ആ ഭാര്യ പൊന്നുപോലെ നോക്കുന്നുണ്ട്, രണ്ട് കുട്ടികളുണ്ട്, അവർ മനോ പിന്നെ മാഷാല്ലാ നല്ല രണ്ട് കുട്ടികൾ. അപ്പോൾ അവരെ കുട്ടികളുടെ കൂടെ കളിക്കുന്നു, ബാക്കി സ്വന്തം അധ്വാനിക്കുകയാണ്. ഒരു വീട് പണിയുടെ ഒരു അവസ്ഥ എത്തിയപ്പോൾ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു സങ്കടായികൾ പറഞ്ഞു. പക്ഷെ അതെനിക്കൊണ്ട് അതിൽ ഒക്കെ പിന്നീട് നിവൃത്തി കിട്ടിയിട്ടുണ്ടാവും. ഞാൻ നമ്മളതോടെ ഇടാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നമ്മുടെ ഇല്ലായ്മയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിട്ട് നിരാശരാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഈ പിന്നെ ഈ ഫേസ്ബുക്ക് കൊണ്ടോ അതുകൊണ്ടൊക്കെ ഗുണമുണ്ട്, ഇതുപോലത്തെ ചില വീഡിയോസ് കാണുമ്പോൾ നമ്മൾ ചിന്തിപ്പിക്കേണ്ടത് അതൊക്കെയാണ്. അത് അതുകൊണ്ടാണ് നമ്മളതിവിടെ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞത്. ഉമ്മ ഉണ്ടാകുന്നത് വരെ എനിക്ക് ഉമ്മ ഉണ്ടായിരുന്നു, അതൊരു വല്ലാത്തൊരു വാക്കായിരുന്നു അത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഉമ്മ പോയതിന് ശേഷം പിന്നെ സ്വന്തം പഠിക്കണം. മര്യാദയ്ക്ക് ഒരു കൈയില്ല, മര്യാദയ്ക്ക് കാലില്ല,
3: എന്നിട്ട് അതുകൊണ്ടാണ് എല്ലാം സ്വന്തം പഠിക്കുകയാണ്, ഏൺ ചെയ്യുന്നു, കുട്ടികളും മദ്രസയിൽ സ്കൂളിൽ പറഞ്ഞേക്കണതും. ഒരു സ്ഥലത്തു നിന്ന് ഒരു വണ്ടിയിലേക്ക് പോകണം, വേറെ ആളെടുത്ത് വെക്കണം, പക്ഷെ വീട്ടിനകത്തു നിന്ന് ഉരുണ്ടും മറിഞ്ഞിട്ട് കിടന്ന് ഉരുണ്ടിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, വ്ളോഗ് ചെയ്യുന്നു, ആളുകൾക്ക് കമൻറ്റ് ചെയ്യുന്നു, നിസ്കരിക്കുന്നു. അതൊക്കെ ഭയങ്കരമായിട്ട് നിസ്കാരത്തിൻ്റെ നേരം പോകുന്നു കൊടുക്കുന്നു, അതൊക്കെ നമ്മൾ ആ വീഡിയോയിൽ കാണാൻ പറ്റും. അതുപോലെ പിന്നെ മുസല്ലിട്ടിട്ട് നിസ്കരി, ഇതൊക്കെ നമുക്ക് ഒന്നും പറയാനല്ല ശരിക്കും, അത് മതി നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മൾ എവിടെയെന്ന് നമ്മളെ ചിന്തിപ്പിക്കാൻ.
1: യെസ്, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ മോർണിംഗ് ലൈവ് ഷോയുടെ ഏറ്റവും അവസാന മിനിറ്റുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ശ്രോതാക്കൾ ഒരുപാട് മെസ്സേജുകളുമായി നമ്മുടെ ഒപ്പമുണ്ട്. എന്നാൽ എല്ലാവരുടെയും മെസ്സേജ് വായിക്കാൻ നമുക്ക് നിർവാഹമില്ല, കാരണം സമയം വളരെ വളരെ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. പീസ് റേഡിയോ എന്ന വലിയ സംരംഭത്തെ നാം എങ്ങനെ കൂടെ ചേർക്കണം? ഇതിൻ്റെ പ്രവർത്തനത്തെ എത്ര എഴുതിയാലും പുകഴ്ത്തിയാലും മതിയാവില്ല. കാരണം അങ്ങനെ അബ്ദുൽ ഹമീദ് സി കെ എൻ്റെ മെസ്സേജ് ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്.
3: അൻവർ, എനിക്ക് ഇന്ന് വിജയിയായതിൻ്റെ കുറേ കാലത്തെ പരിഭവങ്ങളൊക്കെ തീർന്ന സന്തോഷത്തിലാണുള്ളത്. ഉത്തരം ശരിയായതിൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ടും വിജയിൽ പെട്ടതിൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ടും ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിപ്പിക്കാനുള്ള ഒരു സമയത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ചിന്തയുടെ ശകലങ്ങൾ നമ്മുടെ ഹൃദയത്തെ തീർച്ചയായിട്ടും പിടിച്ചുലക്കാവുന്ന വാക്കുകളും ആ കാഴ്ചകളും നമുക്ക് ഗുണപാഠം ഉണ്ടാവുന്നതാവട്ടെ എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്
1: ഒരുപാട് പ്രാർത്ഥനാ വസിയത്തുമായി മെസ്സേജിലൂടെ നമ്മൾ കൂടെ ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഹോസ്പിറ്റലിലുള്ള രോഗികൾ, അവരുടെ കൂട്ടിനിരിക്കുന്ന ആളുകൾ, അയൽപ്പക്കത്തുള്ള മരണങ്ങൾ, ഇതിലെല്ലാം നമുക്കൊക്കെ ജീവിച്ചിരിക്കുന്ന നമുക്കൊക്കെ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്.
3: നമ്മളൊക്കെ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്, എത്ര നല്ല ഭാഗ്യവാന്മാരാണെന്നാണ് ഈ ചിന്തയുമായി ബന്ധപ്പെട്ട് ജമീല നെമ്മിനിയുടെ ഒരു മെസ്സേജ് ഇപ്പം നമ്മൾ കണ്ടു. ശരീരം അയച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ടും ചിന്ത വളരെയധികം ചിന്തിപ്പിച്ചു. ഈ വീഡിയോ കണ്ടിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ വല്ലാത്ത സങ്കടം തോന്നാറുണ്ട്. നമ്മൾ അനുതാപവും സങ്കടവും ഒക്കെ നമുക്ക് തോന്നും, അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകുന്നുണ്ട്, അവിടെയാണ് നമുക്ക് വിജയിക്കാൻ പറ്റുക. അത് നമ്മളെ ജീവിതത്തിൽ നമുക്കൊരു പ്രവർത്തനം, നമ്മളെ ആക്ഷൻ ചെയ്യിപ്പിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാവട്ടെ എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അവസാന സമയം, ഈ വീഡിയോ കണ്ട ഒരുപാട് ആളുകളുണ്ട്, പക്ഷേ കണ്ട ആളുകൾ തന്നെയാണ് മുനീർ വെങ്ങൂർ പറഞ്ഞത് നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണല്ലേ എന്നാണ് ചേർത്ത് വച്ചിരിക്കുന്നത്.
1: അങ്ങനെ ഇന്നത്തെ ഈ ഒരു മോർണിംഗ് ലൈവ് ഷോ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു നന്മയുടെ പ്രവാഹത്തിൽ നിങ്ങളോടൊപ്പം ഈ ഒരു കുറഞ്ഞ സമയം ഉണ്ടായിരുന്നത് ഞാൻ സുഹൈർ പാണ്ടിക്കാടിൻ്റെ കൂടെ,
3: വി ടി അബ്ദുൽ സലാം ആങ്കറിംഗ് ഡെസ്കിൽ നിന്നും, നമ്മൾ കൂടെ ടെക്നിക്കൽ വിംഗിൽ നിന്നും ഷിഹാബ്, ഷിബിലി, ഹനീഫ,

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, റേഡിയോ വൈബ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോർണിംഗ് ലൈവ് ഷോ കേട്ട് ക്വിസിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി എഴുതി വിജയികളായി ഒരുപാട് അറിവുകൾ നേടി ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ മനസ്സിലാക്കി നമ്മൾ വളരെ മനോഹരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റേഡിയോ വൈബ്സിൽ ഇന്ന് ധാരാളം പ്രോഗ്രാമുകൾ നമുക്ക് കേൾക്കാനുണ്ട്. ഇന്നത്തെ ഒരു ഞായറാഴ്ച ദിവസം ഒരു ഒഴിവു ദിവസം കൂടിയാണ്. താജുക്ക അന്ന് ആളുകളൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും കല്യാണങ്ങൾക്കോ സൽക്കാരങ്ങൾക്കോ മറ്റൊക്കെ പോകാനും ചിലപ്പോൾ സംഘടനാ ഉത്തരവാദിത്തങ്ങളും ദേവ ആക്ടിവിറ്റികളിലൊക്കെ ഇടപെടാനൊക്കെ ഉള്ള അവസരം കിട്ടുന്ന ഒരു ദിവസമായിരിക്കും.
1: കുറേ ആൾ ഉറങ്ങണിസായിരിക്കും, ഇപ്പം ഉറങ്ങായിരിക്കും, ഒരു റിവൈൻഡിലായിരിക്കും കേൾക്കുക. കേൾവിക്കാർ രണ്ട് മൂന്ന് ടൈപ്പാണ്. ഒന്ന് സ്പെസിഫിക് ആയ പരിപാടികൾ മാത്രം കേൾക്കണവർ, പുലരിവട്ടം മാത്രം കേൾക്കും, അല്ലെ അസ്കാർ മാത്രം കേൾക്കും, ഫുള്ള് കേൾക്കണവർ, പിന്നൊരു ക്രമമില്ലാതെ കേൾക്കണവർ. എന്തായാലും പറയാം, നോക്കാം അല്ലേ?
0: ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ എഴുതി അയക്കണം ഓരോ പ്രോഗ്രാമുകൾക്ക് ശേഷവും. അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ അയക്കുക. അത് നമുക്ക് ശ്രോതാക്കളോടൊപ്പം സെഷനിൽ അത്തരം കാര്യങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാം. ആദ്യത്തെ ഒരു പ്രോഗ്രാം റേഡിയോ വൈബ്സിൽ ഒന്നാമത്തെ പ്രോഗ്രാം ഇൻസൈറ്റ് ആണ്.
1: പ്രവാചക ജീവിതത്തോടുള്ള അടങ്ങാത്ത കലിയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഏറ്റവും വ്യാപകമായ വെറുപ്പ് നിർമ്മാണവും നടക്കുന്ന ഒരു കാലത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വവുമായി ബന്ധപ്പെട്ട് പ്രവാചകത്വം നബി അധികാരമോഹത്തിന് വേണ്ടി അവകാശപ്പെട്ടു വാങ്ങിയതാണ് എന്ന പ്രചാരണത്തിൻ്റെ മുനയൊടിക്കുന്ന ഒരു സംസാരമാണ് ആദ്യം.
0: സജ്ജാദ് ബിൻ അബ്ദുറസഖാണ് ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മളോട് സംസാരിക്കുന്നത്, കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി വകഫ, വസ്സലാമു അലാ മല്ലാ നബിയ അല്ലദീൻ അസ്തഫ, അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون رب اشرح لي صدري ويسر لي امري വഹലുൽ ഖദത്തമ്മിൽ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ബഹുമാനമുള്ള ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിലെല്ലാം വർഷിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ലോകരക്ഷിതാവായ അള്ളാഹുവിങ്കിൽ നിന്നുള്ള സമാധാനത്തിൻ്റെ സന്ദേശവുമായി ലോകത്തേക്ക് കടന്നു വന്ന ധാരാളം പ്രവാചകന്മാരിൽ അന്തിമനാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് ലോകത്തേക്ക് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും ഓരോരോ കാലഘട്ടങ്ങളിലേക്കും ഓരോരോ സമൂഹങ്ങളിലേക്കും മാത്രമായിരുന്നു എങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നില്ല. നേരെ മറിച്ച് ലോകാവസാനം വരെ കടന്നു വരാനുള്ള എല്ലാ കാലഘട്ടങ്ങളിലേക്കുമുള്ള എല്ലാ മനുഷ്യരിലേക്കുമുള്ള പ്രവാചകനായിട്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, പ്രവാചകൻ മുഹമ്മദ് നബിയെ അല്ലാഹു തആല നിയോഗിച്ചിരിക്കുന്നത്. വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബഷീറം വനദീറ വലാകിന്ന അക്സറ അന്നാസി ലാ യഅലമൂൻ. ഖുർആനിൻ്റെ 34-ാമത്തെ അധ്യായം സൂറത്ത് സബഇൻ്റെ 28-ാമത്തെ വചനമാണ്. പ്രവാചകരെ താങ്കളെ നാം നിയോഗിച്ചിട്ടേയില്ല, ഇല്ലാ കാഫത്തൻ ലിന്നാസ്, ജനങ്ങൾക്കെല്ലാവരിലേക്കുമായിക്കൊണ്ടല്ലാതെ, ലോകത്തുള്ള സർവ്വ മനുഷ്യരിലേക്കുമായിക്കൊണ്ടല്ലാതെ. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് നിയോഗിതനായിരിക്കുന്നത് ലോകത്തുള്ള എല്ലാ മനുഷ്യരിലേക്കും ഒരു പ്രവാചകൻ എന്ന നിലക്കാണ്, ലോകാവസാനം വരെ കടന്നു വരാനുള്ള എല്ലാ കാലഘട്ടങ്ങളിലേക്കുമുള്ള പ്രവാചകനായിട്ടാണ്, അന്ത്യനാൾ വരെ കടന്നു വരാനുള്ള എല്ലാ കാലഘട്ടങ്ങളിലുള്ള ജനങ്ങൾക്കും ശരിയായ മാർഗം വിശദീകരിച്ച് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി കടന്നു വന്ന ഒരു പ്രവാചകൻ കൂടിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പ്രവാചകൻ പഠിപ്പിച്ച ഒരു അധ്യാപനം ഇവിടെ വളരെ കൃത്യമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ പകൽ വെളിച്ചം പോലെ സത്യമാണ്. ഒരാൾക്കും പ്രവാചക ജീവിതത്തെ നിഷേധിക്കുക സാധ്യമല്ല. ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നിട്ടില്ല എന്ന പേരിൽ ജോസഫ് ഇടമറുഗ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇടമറുഗിന് എന്നല്ല, ഏതൊരു മനുഷ്യൻ കിണഞ്ഞു പരിശ്രമിച്ചാലും മുഹമ്മദ് നബി ജീവിച്ചിരുന്നിട്ടില്ല എന്ന പേരിൽ ആധികാരികമായൊരു പുസ്തകം എഴുതാൻ പറ്റുമോ? കഴിയൂല. കാരണം അത് സുവ്യക്തമായ രൂപത്തിൽ ആ പ്രവാചകൻ്റെ ചരിത്രം നമ്മുടെ മുമ്പിൽ ഉപലബ്ധമാണ്, ലഭ്യമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്ന് പറയുന്നത് തുറന്നു വെക്കപ്പെട്ട ഒരു പുസ്തകത്തിന് സമാനമാണ് എന്നും അത് എല്ലാം നമുക്കിന്ന് ലഭ്യമാണ് എന്നും പറയുന്നത് അറിയപ്പെടുന്ന ചരിത്രകാരന്മാരായ ഫിലിപ്പ് കിറ്റിയെ പോലെയുള്ള ആളുകളാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നിഷേധിക്കുക ഒരാൾക്കും സാധ്യമല്ല. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ, ആ ചരിത്രത്തെ, ആ മഹനീയമായ മാതൃകാ ജീവിതത്തെ കരിവാരിത്തേക്കാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ ആ സുന്ദരമായ സംസ്കാരങ്ങളെയും ജീവിതത്തെയും അവിടുന്ന് നമുക്ക് കാണിച്ചു തന്ന ഓരോ അധ്യാപനങ്ങളെയും കരിവാരിത്തേക്കാനും നിരന്തരമായ ശ്രമങ്ങൾ ചരിത്രത്തിൽ നടന്നതായിട്ട് കാണാൻ കഴിയും. പ്രവാചകൻ്റെ ചരിത്രം ഓറിയൻ്റലിസ്റ്റുകൾ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം എഴുതാൻ പല കാലഘട്ടങ്ങളിൽ പല ആളുകളും ശ്രമിച്ചിട്ടുണ്ട്. ഓറിയൻ്റലിസ്റ്റുകളുടെ ഭാഗത്തു നിന്ന് അത്തരമൊരു ശ്രമം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂലിനെ പല രീതിയിലും ആക്ഷേപിച്ചും വിമർശിച്ചും കൊണ്ട് ഓറിയൻ്റലിസ്റ്റുകൾ ഇസ്ലാം പ്രവാചകൻ്റെ ചരിത്രം എഴുതിയതായി നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതത്തിന് നേർക്ക് പല പുഴുക്കുത്തുകളും ആരോപിക്കുന്നൊരവസ്ഥാവിശേഷം ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലം മുതൽക്കേ ഉണ്ടായിട്ടുണ്ട്. ശേഷം ഇങ്ങോട്ട് പ്രവാചകൻ്റെ ജീവിതത്തിൽ പല രൂപത്തിലുള്ള ആരോപണങ്ങൾ നബി ജീവിതത്തിന് നേർക്ക് അഴിച്ചുവിട്ടതായി കാണാൻ കഴിയും. അതിലൊന്നാണ്, ഭയങ്കര അധികാരമോഹിയായിരുന്നു അള്ളാഹുവിൻ്റെ റസൂല്. മുഹമ്മദ് നബി ഭയങ്കര അധികാര തൽപരനായിരുന്നു, ഭയങ്കര സ്ഥാനമോഹങ്ങളുള്ള ആളായിരുന്നു, അധികാരത്തോട് അങ്ങേയറ്റം ഭ്രമമുണ്ടായിരുന്ന ആളായിരുന്നു എന്നൊക്കെ. ആ അത്തരമൊരു വിമർശനത്തെ നമ്മളൊന്ന് മുഖവിലക്കെടുത്ത് നോക്കുക. ചരിത്രത്തോട് തെല്ലും നീതി വെച്ചു പുലർത്താത്ത രീതിയിലുള്ള ശുദ്ധ അനീതിയിലധിഷ്ഠിതമായ രൂപത്തിലുള്ളൊരു ആരോപണമാണ് അത് എന്ന് വ്യക്തമാകാൻ പ്രവാചകൻ്റെ ജീവചരിത്രത്തെ ആദ്യാവസാനം മുഴുവനായിട്ടിരുന്ന് വായിക്കേണ്ട ഒരു ആവശ്യമില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ അകത്തെ ലൈബ്രറിയിൽ ജനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ചെറിയ രൂപത്തിലെങ്കിലും എഴുതിയിട്ടുള്ള ഏതെങ്കിലും ഒരു പുസ്തകം എടുത്ത് വായിച്ചാൽ പോലും, അല്ലെങ്കിൽ പ്രവാചകൻ ജീവിതത്തെ അറിയുന്ന ഏതെങ്കിലും ഒരാളുകളോട് സംസാരിച്ചാൽ പോലും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അധികാരമോഹിയായിരുന്നു എന്ന് പറയാൻ എന്ത് തെളിവാണ് ഇത്തരം വിമർശകരുടെ കയ്യിലുള്ളത് എന്ന് ആത്മാർത്ഥമായി നമ്മൾ ചിന്തിച്ചു നോക്കുക. ഒരു തെളിവ് പോലും, ഒരു മുട്ടുസൂചി പൊട്ടിന് സമാനമായ രീതിയിലുള്ള തെളിവ് പോലും ഇത്തരം ആളുകളുടെ കയ്യിലില്ല എന്നത് വ്യക്തമാണ്. ഇനി നമ്മൾ നേരെ മറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അധികാരമോഹിയായിരുന്നു. ആയിരുന്നു എങ്കിൽ പ്രവാചകൻ അധികാരത്തിനോട് അത്രയും താല്പര്യം കാണിക്കണമായിരുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, 40-ാമത്തെ വയസ്സിലാണ് അള്ളാഹുവിൻ്റെ റസൂല് പ്രവാചകനായി, പ്രവാചകത്വം ലഭിച്ച് നബിയായിക്കൊണ്ട് രംഗപ്രവേശനം ചെയ്യുന്നത്. അപ്പോൾ 40-ാമത്തെ വയസ്സ് വരെ പ്രവാചക ജീവിതത്തെ നമ്മളൊന്ന് വായിക്കാൻ ശ്രമിച്ചാൽ കാണാം, അൽ അമീൻ എന്നായിരുന്നു ആ നാട്ടിലുണ്ടായിരുന്ന ജനത അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അങ്ങേയറ്റത്തെ ഉദാത്തമായ ഉന്നതമായ സ്വഭാവ മാതൃക, ഉത്തമമായ സ്വഭാവത്തിൻ്റെ മഹിതമായ ആ രീതി, അതൊക്കെ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് പ്രവാചകനെ അവർ അൽ അമീൻ, വിശ്വസ്തൻ എന്ന പേരിൽ ഒരു സൽകീർത്തിയും സൽപേരും നൽകിപ്പോന്നത്. അപ്പോൾ 40 വയസ്സ് വരെ പ്രവാചകൻ അവർക്കിടയിൽ അങ്ങേറ്റം സുസമ്മതനാണ്. അങ്ങനെ ഹിറാ ഗുഹയിൽ വെച്ച് പ്രവാചകന് വഹി ലഭിക്കുന്നു. വഹി ലഭിച്ച് അള്ളാഹുവിൻ റസൂല് ഭാര്യ ഖദീജയുടെ അടുക്കലേക്ക് ഓടി വരുന്നു. എന്നിട്ട് ഖദീജയോട് പറയുന്നു, നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നു. ഖദീജ റളിയല്ലാഹു അൻഹ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഖദീജ ബീവിയുടെ കസിൻ ബ്രദറായ വറക്കത്ത് ബിൻ നൗഫലിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നു. വറക്കത്ത് ബിൻ നൗഫൽ വിഷയത്തിൻ്റെ ചുരുളഴിച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം വിശദമാക്കി കൊടുക്കുന്നു. ശേഷം പ്രവാചകൻ സ്വയം തന്നെ മനസ്സിലാക്കുന്നു, ഞാനൊരു പ്രവാചകനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അതിനുശേഷം പ്രബോധന പ്രവർത്തനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായപ്പോൾ പ്രവാചകത്വത്തിൻ്റെ ഉത്തരവാദിത്വവുമായി അള്ളാഹുവിൻ്റെ റസൂല് രംഗത്ത് വരികയാണ്. അപ്പോൾ അതിൻ്റെ ആദ്യ പടി എന്നോണം ചെയ്തൊരു കാര്യമായിരുന്നു എന്ത്? സൊഫാ കുന്നിൻ്റെ മുകളിലേക്ക് എല്ലാ ആളുകളെയും, പ്രത്യേകിച്ച് പ്രവാചകൻ്റെ അടുത്ത കുടുംബക്കാരെയൊക്കെ വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് എല്ലാവരെയും വിളിച്ച് സമ്മേളിപ്പിച്ചിട്ട് അള്ളാഹുവിൻ്റെ റസൂല് അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ കുന്നിൻ്റെ പിന്നിൽ നിന്ന് ഒരു സംഘം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? അവർ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു, മുഹമ്മദ്, താങ്കളത് പറഞ്ഞാൽ എങ്ങനെ ഞങ്ങൾക്ക് വിശ്വസിക്കാനാകും? കാരണം താങ്കൾ അൽ അമീനാണ്, വിശ്വസ്തനാണ്. ഇന്നേ വരെ നിങ്ങൾ കളവ് പറഞ്ഞതായിട്ട് ഞങ്ങളുടെ ആരുടെയും ശ്രദ്ധയിലില്ല, ഞങ്ങൾക്കറിയില്ല. പിന്നെ താങ്കൾ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ അവിശ്വസിക്കും? ഞങ്ങൾ ഒരിക്കലും അവിശ്വസിക്കൂല, താങ്കളത് പറഞ്ഞാൽ വിശ്വസിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അവരോട് പറയുന്നൊരു കാര്യമുണ്ട്, എങ്കിൽ നിങ്ങളറിയുക, ഈ ലോകത്തിന് ശേഷം ഒരു ലോകം വരാനുണ്ട്, പരലോകം. അവിടെ സ്വർഗമുണ്ട്, അവിടെ നരകമുണ്ട്. ആ സ്വർഗം നിങ്ങൾക്ക് പുൽകാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ഉപേക്ഷിക്കണം. എന്നിട്ട് നിങ്ങളുടെ സ്രഷ്ടാവായ ലോകരക്ഷിതാവായ അള്ളാഹുവിനെ കുറിച്ച് അറിയണം. ആരാധനകൾ അഖിലവും, പ്രാർത്ഥനകൾ അഖിലവും, തേട്ടങ്ങൾ അഖിലവും അവനോട് മാത്രമാക്കണം. ഏകദൈവാരാധനയിലേക്ക് നിങ്ങൾ കടന്നു വരണം. ആ സന്ദേശവുമായി ഞാൻ നിങ്ങളിലേക്ക് വന്ന പ്രവാചകനാണ്, നിങ്ങൾ എന്നെ പിൻപറ്റണം. പരലോകം എന്ന് പറയുന്ന ലോകത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചൊക്കെ പ്രവാചകൻ വാചാലമായി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്കിടയിൽ നിശബ്ദം

0: വൈഭവങ്ങൾ. അതിൽ പേടിച്ചു ഉറച്ച് ഖദീജ ബീവിയുടെ അടുക്കലേക്ക്, ഭാര്യയുടെ അടുക്കലേക്ക് ഓടി വരുമ്പോൾ ഖദീജ ബീവി പ്രവാചകനെ സാന്ത്വനിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും അവർക്ക് വേണ്ട ആശ്വാസ വചനങ്ങൾ പകർന്നു നൽകുകയും ശേഷം നടന്ന സംഭവത്തിൻ്റെ ചുരുളറിയാൻ വേണ്ടി വറക്കത്തുവിന് നൗഫലിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നുണ്ടല്ലോ. ഞാനത് നടയെ സൂചിപ്പിച്ചു, കുറച്ചു മുമ്പ് ഞാനത് പറഞ്ഞു. വറക്കത്തുവിന് നൗഫൽ എന്ന് പറയുന്നത് അന്ന് ആ നാട്ടിലുണ്ടായിരുന്ന മക്കയിൽ ജീവിച്ചിരുന്ന ഒരു പൂർവ്വവേദ ഗ്രന്ഥങ്ങളിൽ അങ്ങേയറ്റത്തെ അവഗാഹമുണ്ടായിരുന്ന ഒരു മഹാപണ്ഡിതൻ കൂടിയാണ്. വറക്കത്തുവിന് നൗഫൽ പ്രവാചകന് ഈ കാര്യങ്ങളൊക്കെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, താങ്കളെ അള്ളാഹു ഒരു പ്രവാചകനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. താങ്കളിലേക്ക് വന്നിരിക്കുന്ന ആ ദൂതൻ താങ്കൾക്ക് മുമ്പ് കടന്നു വന്ന പ്രവാചകന്മാരായ അബ്രഹാം, ഇബ്രാഹിം നബി, ഇസ്മയേൽ, ഇസ്മായിൽ അലൈഹിസ്സലാം, മോശെ അതായത് മൂസ അലൈഹിസ്സലാം, യേശു അതായത് ഈസാ അലൈഹിസ്സലാം, ദാവീദ് അതായത് ദാവൂദ് അലൈഹിസ്സലാം, ഈ പ്രവാചകന്മാരിലേക്കൊക്കെ വന്ന ഒരു മലക്കുണ്ട്. ആ മലക്ക് തന്നെയാണ് ജിബ്രീൽ, ഗബ്രിയേൽ മാലാക, ജിബ്രീൽ അലൈഹിസ്സലാം, ആ മലക്ക് തന്നെയാണ് താങ്കളിലേക്കും വന്നിരിക്കുന്നത്. താങ്കളെ അള്ളാഹു ഒരു പ്രവാചകനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ശേഷം വറക്കത്തുവിന് നൗഫൽ പ്രവാചകനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ജനത താങ്കളെ ഈ നാട്ടിൽ നിന്ന് മാറ്റി പുറത്താക്കും. അപ്പോൾ പ്രവാചകൻ അവരോട് നിഷ്കളങ്കമായി തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്നെ അല്ലമീൻ എന്ന് വിളിച്ച് കൊണ്ടു നടക്കുന്ന, ഇവർക്കിടയിൽ സുസമ്മതനായി ജീവിക്കുന്ന എന്നെ, ഈ ജനത ഇവരെന്നെ പുറത്താക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്താണ് ഈ പറയുന്നത്? അപ്പോൾ വറക്കത്തുവിന് നൗഫൽ പറയുന്നുണ്ട്, ഈ സന്ദേശവുമായി വന്ന എല്ലാ ആളുകളുടെയും അവസ്ഥ അത് തന്നെയായിരുന്നല്ലോ എന്ന്. എന്നിട്ട് വറക്കത്തുവിന് നൗഫൽ പറയുന്നുണ്ട്, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായും ഈ ജനങ്ങളിൽ നിന്ന് അവർ താങ്കളെ ഉപദ്രവിക്കുമ്പോൾ, താങ്കളെ നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കുമ്പോൾ എന്തു വില കൊടുത്തും താങ്കളെ സംരക്ഷിക്കാൻ, താങ്കളുടെ കൂടെ നിൽക്കാൻ ഞാൻ ഉണ്ടാകുമെന്ന്. പിന്നീട് അധിക കാലം വറക്കത്തുവിന് നൗഫൽ ജീവിച്ചിട്ടില്ല എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഞാൻ പറയുന്നത് വറക്കത്തുവിന് നൗഫൽ ആദ്യേ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പൂർവ്വവേദഗ്രന്ഥങ്ങളിൽ സന്ദേശവുമായി വന്ന പ്രവാചകന്മാർ പറഞ്ഞതനുസരിച്ചും ആ പ്രവാചകന്മാർക്കുണ്ടായ അനുഭവങ്ങളനുസരിച്ചും വറക്കത്തുവിന് നൗഫൽ ആദ്യേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം നബിക്കറിയാം ഈ സന്ദേശവുമായി ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഈ ജനത എന്നെ ആട്ടിപ്പുറത്താക്കുമെന്ന്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അധികാരം മോഹിച്ചിട്ട് ഈ സന്ദേശം, ഈ സത്യം മൂടി വെച്ചോ? ഒരിക്കലുമില്ലല്ലോ. അള്ളാഹുവിൻ്റെ റസൂൽ ഈ സ്ഥാനമാനങ്ങളെല്ലാം നഷ്ടപ്പെടുമെന്നറിഞ്ഞിട്ടും, ഈ ജനത എന്നെ കാർക്കിച്ച് തുപ്പുമെന്നറിഞ്ഞിട്ടും, എന്നെ ചവിട്ടി പുറത്താക്കുമെന്നറിഞ്ഞിട്ടും, ഈ മണ്ണെനിക്ക് നഷ്ടമാകുമെന്നറിഞ്ഞിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഈ കാര്യം പറഞ്ഞില്ലേ? തീർച്ചയായും പറഞ്ഞു. അപ്പോൾ അധികാരമായിരുന്നില്ല, സമ്പത്തായിരുന്നില്ല, പത്രാസായിരുന്നില്ല, പണമായിരുന്നില്ല, സ്ഥാനമോഹങ്ങളായിരുന്നില്ല പ്രവാചകൻ്റെ ലക്ഷ്യമെന്ന് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ ആമുഖ ഭാഗങ്ങളിലൂടെ കടന്നുപോയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ധാരാളം തെളിവുകൾ ഈ വിഷയകമായി നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പ്രവാചക ജീവിതത്തെ കരിവാരിത്തേക്കാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എങ്കിൽ അതിന് മുന്നോടിയായി നിങ്ങൾ ചരിത്രത്തെ വളരെ നേർക്കുനേരെ മുൻവിധികളില്ലാതെ അറിയാനുള്ള ഒരു സന്മനസ്സോടുകൂടി ഒന്ന് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വിമർശകനായി മാറാൻ, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നിങ്ങൾക്ക് കൊഞ്ഞനം കുത്താൻ കഴിയൂല എന്നുള്ളതാണ്. ഇഫ് യു നോ ഹിം യു വിൽ ലവ് ഹിം, ഇഫ് യു ലവ് ഹിം യു വിൽ ഫോളോ ഹിം. അതാണ് യാഥാർത്ഥ്യം. ഇഫ് യു നോ ഹിം, നിങ്ങൾ അദ്ദേഹത്തെ അറിയാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നടത്തിയാൽ യു വിൽ ലവ് ഹിം, ഒരു സംശയമില്ല. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ ഇഷ്ടപ്പെടും, കാരണം അത്രയും ഉത്തമമായ ജീവിതമാണത്. ഇഫ് യു ലവ് ഹിം യു വിൽ ഫോളോ ഹിം. നിങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സംശയം വേണ്ട, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു പിന്തുടർച്ചക്കാരനായി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നവനായി മാറും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രവാചക ജീവിതത്തിന് നേർക്ക് ഇത്തരം ആക്ഷേപങ്ങളും ആരോപണങ്ങളും അഴിച്ചുവിടും മുമ്പ് ആ ജീവിതത്തെ നല്ല രീതിയിലൊന്ന് തുറന്ന മനസ്സോടെ മുൻവിധികളില്ലാതെ ഒന്ന് വായിക്കാൻ നിങ്ങൾ ഈ സന്ദർഭത്തിൽ ശ്രമിക്കണമെന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. കാര്യങ്ങളെ കൃത്യമായി പഠിക്കാനും അത് ഉൾക്കൊള്ളാനും സത്യമെന്ന് ബോധ്യപ്പെട്ടതിൽ സ്വീകരിക്കാനുമുള്ള സന്മനസ് സർവേശ്വരനായ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പ്രവാചകൻ അധികാരമോഹിയാണോ എന്ന വിഷയമായിരുന്നു സജ്ജാദ് ബിൻ അബ്ദുൽ റസാഖ് നമ്മളോട് സംസാരിച്ചത്. ഇൻസൈറ്റ്, പൊതുവെ ഇസ്ലാം വിമർശനങ്ങൾക്കുള്ള മറുപടിയും ഇസ്ലാമിക സമൂഹത്തിന് ആവേശം പകരുന്നതും ഇസ്ലാമിന് പുറത്തുള്ളവർക്ക് വെളിച്ചം നൽകുന്നതുമായ സന്ദേശങ്ങളാണ് നമ്മൾ സംപ്രേഷണം ചെയ്തു വരുന്നത്.
2: ഓക്കെ, നമ്മളിനി ഒരു പാട്ട് കേൾക്കുകയാണ്. സ്വരത്തിലൂടെ അല്ലാ അഹദേ എന്ന് തുടങ്ങുന്നൊരു ഗാനം ഇപ്പോൾ സ്വരത്തിൽ നമുക്ക് കേൾക്കാം.

0: ഒക്കെ നല്ല പാട്ട്. തൗഹീദിൻ്റെ ആശയ സംഗ്രഹം ഒരു ഗാനമായി നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുന്നു. പീസ് റേഡിയോ മോർണിംഗ് വൈബ്സിലെ സംപ്രേഷണങ്ങൾ തുടരുന്നു. ഇനി ആരോഗ്യ വിചാരമാണ്.
1: ആരോഗ്യ വിചാരത്തിൽ നമ്മൾ ക്യാൻസറിനെ കുറിച്ചാണ് ഇന്ന് മനസ്സിലാക്കുന്നത്. ഭീതിയോടുകൂടി ആണ് ക്യാൻസറിനെ ആളുകൾ കാണാറുള്ളത്. എന്നാൽ നേരത്തെ തന്നെ ക്യാൻസറിനെ കുറിച്ച് മനസ്സിലാക്കിയാലും അറിഞ്ഞാലും അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നന്നാക്കി തീർത്താലും ശക്തമായ പ്രതിരോധം ക്യാൻസറിന് സാധിക്കും എന്നൊരു തിരിച്ചറിവ് എന്തായാലും നമുക്കുണ്ട്. അത്തരം ക്യാൻസറിനെ നേരത്തെ അറിയാനും കരുതലോടെ ജീവിക്കാനുമുള്ള ഒരു നിർദ്ദേശമാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നമ്മൾ കേൾക്കുന്നത്.
0: ഡോക്ടർ ജംഷീർ വി ടി, MES മെഡിക്കൽ കോളേജിലെ ഓങ്കോളജിസ്റ്റായി അദ്ദേഹം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു നല്ല സഹാനുഭൂതിയുള്ള എമ്പതിയുള്ള വ്യക്തിയായി ാണ് അദ്ദേഹത്തെ എനിക്ക് വളരെ അടുത്ത പരിചയമല്ല, പക്ഷേ നമ്മൾ ടീമിലെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിരുന്നു ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ. അദ്ദേഹം ജോയിൻ ചെയ്ത സന്തോഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി അദ്ദേഹം നമ്മളോടൊപ്പം ഇവിടെ പീസ് റേഡിയോയിൽ ഒന്നിലധികം എപ്പിസോഡുകൾ ആരോഗ്യ വിചാരത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ക്യാൻസറിനെ അറിയാം, കരുതലോടെ ജീവിക്കാം എന്നതാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ വിഷയം. ഡോക്ടർ ജംഷീർ വീട്ടിയെ നമ്മൾ പീസ് റേഡിയോ മോർണിംഗ് വൈബ്സിൽ കേൾക്കുന്നു.
2: ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ ഏവരെയും ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ആരോഗ്യ വിചാരം പരിപാടിയിൽ നമ്മോടൊപ്പം ഉള്ളത് ബഹുമാന്യനായ ഡോക്ടർ ജംഷീർ വി ടി. അദ്ദേഹം MES മെഡിക്കൽ കോളേജിലെ ക്യാൻസർ രോഗ വിഭാഗം സർജനാണ്. ശ്രോതാക്കളുടെ സംശയങ്ങൾ ദൂരീകരിക്കാവുന്ന തരത്തിൽ വിഷയത്തെ ആസ്പദമായി സംസാരിക്കുവാൻ അദ്ദേഹത്തെ ആരോഗ്യ ജന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഡോക്ടർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമുക്ക് ക്യാൻസറുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഓൺകോളജി എന്ന പദം സാധാരണ കേട്ടു വരാറുള്ളതാണ്. അതിനെക്കുറിച്ചൊന്ന് വളരെ ബ്രീഫായിട്ടൊന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും.
3: ക്യാൻസറിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങൾ ഡിവൈഡ് ചെയ്ത് ഒന്ന് രണ്ടാവുന്നതിന് ഒരു കൺട്രോളുണ്ട്. അപ്പോൾ ഈ കൺട്രോൾ നഷ്ടപ്പെടുമ്പോൾ ക്യാൻസർ വളരെ സ്ട്രോങ് ആയിട്ട് വളരും. സ്ട്രോങ് ആയിട്ട് വളരുന്നു വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്
2: കോശങ്ങൾ പരിധി വിട്ട് വളരുന്ന ആ ഒരു പ്രതിഭാസത്തിനാണ് ക്യാൻസർ എന്ന് പറയുന്നത്.
3: അപ്പോൾ അതിനെ നമുക്ക് ബ്ലഡിൻ്റെ ക്യാൻസറും മറ്റ് ശരീരഭാഗങ്ങളെ ക്യാൻസറും പൊതുവേ രണ്ടായിട്ടാണ് നമ്മൾ പറയുക. ബ്ലഡ് റിലേറ്റഡ് ക്യാൻസർ ബേസിക്കലി മരുന്ന് കൊടുത്തിട്ടാണ് ഇഞ്ചക്ഷൻ.
2: ഈ പ്രതിഭാസത്തെ ചികിത്സിക്കുന്ന
3: രീതി
2: വിഭാഗമാണ് ഓൺകോളജി.
3: ഓൺകോളജി അപ്പൊ അതിന് അതിൽ തന്നെ രണ്ട് മൂന്ന് സബ്സെക്ഷൻസ് ഉണ്ട്. അതിൽ ബ്ലഡുമായി ബന്ധപ്പെട്ടുള്ള പൂർണ്ണമായും അല്ലെങ്കിൽ ക്യാൻസറിനെ ചെറുതാക്കാൻ വേണ്ടി കീമോ ഇമ്യൂണോതെറാപ്പി കീമോതെറാപ്പി തുടങ്ങിയ രീതിയിലുള്ള ചികിത്സ കൊടുക്കുന്നതാണ് മെഡിക്കൽ ഓങ്കോളജി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ക്യാൻസറിൻ്റെ സൈസ് ചുരുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ക്യാൻസർ ഇരിക്കുന്ന ശരീരഭാഗത്തിന് ആ ക്യാൻസർ അവിടുത്തെ ചെറിയ നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ക്യാൻസറിനെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് റേഡിയേഷൻ ഉപയോഗിക്കുന്നത് മെത്തേഡുകളാണ് റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറയുന്നത്. പിന്നെ നമ്മളെ സർജിക്കൽ സ്പെഷ്യാലിറ്റി, സർജറി എന്ന് പറയുന്നത് ക്യാൻസർ സോളിഡ് ട്യൂമേഴ്സ് അല്ലെങ്കിൽ തടിപ്പായിട്ട് വരുന്ന ക്യാൻസറിന് പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്യൂർ കൊടുക്കാനുള്ള ഒരു മെത്തേഡാണ് സർജറി ചെയ്ത് ക്യാൻസറിനെ കളയുന്നത്. അതാണ് സർജിക്കൽ ഓങ്കോളജി. ഈ മൂന്ന് രീതിയിലാണ് ക്യാൻസർ ഓങ്കോളജി ഉള്ളത്.
2: ഓക്കെ, ഡോക്ടറുടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിനിടയിൽ കേരളത്തിൽ പൊതുവെ ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ?
3: ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതെന്നുള്ളത് നമ്മളെ കേരളത്തിൻ്റെ ഏജ്, ഓൾഡ് ഏജ് പോപ്പുലേഷൻ കൂടുന്നതുകൊണ്ടുള്ള ഒരു കാരണമാണ്. അതല്ലാതെ തന്നെ യങ് ഏജിൽ തന്നെ നമ്മളെ പല രീതിയിൽ 17 വയസ്സുള്ള ഒരു തൈറോയ്ഡ് ക്യാൻസർ നമ്മൾ ഒരു 6 മുമ്പ് ഓപ്പറേറ്റ് ചെയ്തിരുന്നു. ഒരു കഴിഞ്ഞ മാസം ഒരു 30 വയസ്സുള്ള ഒരു സ്ത്രീയിൽ 2 ക്യാൻസർ ഓപ്പറേറ്റ് ചെയ്തു. അപ്പം അങ്ങനെ വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അസുഖം തന്നെയാണ് ക്യാൻസർ.
2: പ്രത്യേകിച്ച് ഈ വർദ്ധനവിന്
3: കാരണം പലപ്പോഴും നമ്മൾ പൊതുവേ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജീവിതശൈലി മാറി, നമ്മളെ എക്സസൈസ് അല്ലെങ്കിൽ എഫേർട്ട് ഇടാനുള്ള ഇത് മാറി, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ അനങ്ങാതെയുള്ള ജീവിതമാണ് ഒന്ന്. രണ്ട്, ഫുഡ്, ഫാറ്റി ഫുഡ് പണ്ട് എങ്ങനെ ക്യാൻസർ ഉണ്ടാക്കുമെന്ന് സംശയിച്ചിരുന്നു. ഇന്നിപ്പോൾ പൊണ്ണത്തടി 13 ക്യാൻസർ ഉണ്ടാക്കുമെന്ന് ഓൾറെഡി തെളിഞ്ഞ് ബുക്കിലൊക്കെ എഴുതി തുടങ്ങിയതല്ല, ബുക്കിലെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഫാക്റ്റാണ്. പക്ഷേ നിർബന്ധമായിട്ട് ഉറപ്പിക്കണ ഒരു കാരണമാണ്. അപ്പോൾ അത് ഭക്ഷണം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോക്കിങ്ങിൻ്റെ, ആൽക്കോഹോളിസം.
2: ഭക്ഷണം എന്ന് പറയുമ്പോൾ പുറത്ത് സ്ട്രീറ്റിൽ നിന്ന്
3: കഴിക്കണമെന്നുള്ളതല്ല, നമ്മൾ ആവശ്യത്തിലധികം വേണ്ടതിലധികം കഴിക്കുക എന്നുള്ളത് നമ്മൾ തടി കൂടാനുള്ള കാരണം. പുറമെ നമ്മൾ വെയിറ്റ് കുറയ്ക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുന്നത് ക്യാൻസറിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. 13 ക്യാൻസറിന് ഒരു കാരണമാണ് പൊണ്ണത്തടി. 13 ക്യാൻസറുകൾക്ക് കാരണമാണ് പൊണ്ണത്തടി.
2: സാധാരണഗതിയിൽ ക്യാൻസർ രോഗികളും അവരുടെ കൂടെ വരുന്ന ബൈസ്റ്റാൻഡറും കുടുംബത്തെയൊക്കെ വർഷങ്ങളായി നിങ്ങളെ ഫേസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ലഭിച്ച, അതായത് പുസ്തകത്തിൽ നിന്ന് പഠിച്ചതും അല്ലാത്ത ആളുകളുടെ തെറ്റിദ്ധാരണകൾ, ഈ രോഗത്തെക്കുറിച്ചുള്ള ധാരണകളും തെറ്റിദ്ധാരണകളും നിങ്ങളെ എക്സ്പീരിയൻസിൽ നിന്നൊന്ന് പറഞ്ഞാലെങ്കിൽ.
3: നമ്മൾ പല രീതിയിൽ ചിന്തിക്കും, പല പല കാരണങ്ങളും പലതും പറയാൻ പറ്റുമായിരിക്കും. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ മരണത്തിന് തുല്യമാണ്. അല്ലെങ്കിൽ പിന്നെ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ അവരുടെ ജീവിതം ഫുൾ സ്റ്റോപ്പ് ഇട്ടു എന്നുള്ള രീതിയിലുള്ള ധാരണ 100%. സർജറി എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ പേഷ്യൻസ് പലരും സർജറി ചെയ്ത് നോർമൽ ലൈഫിലേക്ക് പോകുന്നുണ്ട്, അവർ ജോലിയിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്, കുടുംബജീവിതത്തിലേക്ക് പോകുന്നുണ്ട്. പിന്നെ പ്രായമുള്ള ആളുകളാണ് അവരവരെ പിന്നെ വീട്ടിലുള്ള കുക്കിങ്, കുട്ടികളെ നോക്കുക, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നുണ്ടെന്നുള്ളത് നമ്മളെ കണ്ണിന് മുന്നിലുള്ള സത്യമാണ്.
2: പക്ഷേ ജനങ്ങൾ ക്യാൻസർ എന്ന് വരുന്നതോടുകൂടി ഇതിന് ഇനി ചികിത്സ ഇല്ല, രക്ഷപ്പെടില്ല, മരണം എന്ന തരത്തിലേക്കാണ് കൂടുതൽ ആളുകളും
3: ചിന്തിക്കുന്നത്.
2: ഇപ്പം പീസറുടെ ശ്രോതാക്കളോട് പറയാനുള്ള ഒരു കാര്യം, ഇത് ക്യാൻസർ രോഗം വരുമ്പോഴേക്കും അങ്ങനെ മാനസികമായി തളർന്ന് ഇങ്ങനെ ചിന്തിക്കേണ്ട കാര്യം ഇല്ല എന്ന് ഡോക്ടറുടെ,
3: പ്രത്യേകിച്ച് തുടക്കത്തിലുള്ള ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജിലുള്ളവർക്ക് ഒരു നിലക്കും അത് ചിന്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
2: കണ്ടുപിടിക്കാൻ വളരെ മറ്റു രോഗങ്ങളെ പോലെ സർജറിയോ മറ്റു ചികിത്സകളൊക്കെ വെച്ച് ചികിത്സിക്കാവുന്നതാണ്,
3: നല്ല രീതിയിൽ ചികിത്സിച്ച് കൊണ്ടുപോകാവുന്നതാണ്.
2: ക്യാൻസർ ഒരു പകർച്ചവ്യാധിയാണോ, ഒരാളിൽ നിന്ന് മറ്റൊരാളേക്ക് പകരുമോ എന്ന ഒരു സംശയം പൊതുവെ സാധാരണക്കാരുടെ വ്യാപകമായുണ്ട്. എന്താണ് ഇതിനെക്കുറിച്ച്?
3: അതെ, ഈ ചോദ്യത്തിൻ്റെ ഏറ്റവും ബേസിക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രായ ആളുകളാണ് പൊതുവെ ക്യാൻസർ വരിക. ആ ആളുകൾ അവരെ വീട്ടിൽ സ്വാഭാവികമായിട്ടും പേരക്കുട്ടികളുണ്ടാവും, പിന്നെ അവരെ കാണാൻ ഒത്തിരി ആളുകൾ വരും. ഇങ്ങനെയുള്ള ആളുകളാണ് ഇത് ഇവരെ മനസ്സിൽ കൊണ്ടുനടക്കുക. മനസ്സ് ഒരിക്കലും ക്യാൻസർ ഒരാളിൽ നിന്ന് ഒരാൾക്ക് ഒരിക്കലും വരാറുള്ള സാധ്യത ഇല്ല എന്നല്ല, സീറോ ആണ്, അതൊരിക്കലും വരൂല. പക്ഷേ ഒരു ഇൻഫെക്ഷൻ, ഒരു HPV ഇൻഫെക്ഷൻ എന്നൊക്കെ പറയുന്നത് ലൈംഗിക ബന്ധത്തിലൂടെ ആ ഇൻഫെക്ഷൻ വരുമെങ്കിലും അത് കാരണം ക്യാൻസർ വരൂല. അത് കാരണം ക്യാൻസർ ഉണ്ടാക്കാം. പക്ഷെ നേരിട്ട് നമ്മൾ ഒരേ പ്ലേറ്റ് ഉപയോഗിക്കണമുണ്ടോ, നമ്മൾ അവരെ കെട്ടിപ്പിടിക്കണമുണ്ടോ, നമ്മൾ അവരെ സമാധാനിപ്പിക്കണം, നമ്മൾ തൊടണമുണ്ടോ, ക്യാൻസർ പലരും നമ്മളോട് ചോദിക്കും സർജറി ചെയ്യണോ നിങ്ങൾക്ക് ക്യാൻസർ വരും. ഒരിക്കലും അല്ല, ക്യാൻസർ ഒരാളെന്ന് ഒരാൾക്ക് ഒരിക്കലും വരൂല. അത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെന്ന് പറയുക, ഒരു ഇൻഫെക്ഷൻ കാരണം കൊണ്ടുള്ള ക്യാൻസർ, ഇൻഫെക്ഷൻ വന്ന് ആ ഇൻഫെക്ഷൻ പിന്നെ ക്യാൻസർ ആവുന്ന രീതിയിലൊക്കെ റയറായിട്ടുള്ള ഒരു എക്സാമ്പിൾ മാത്രമാണ് അതിലുള്ളത്.
2: പൊതുവെ ക്യാൻസർ വരാനുള്ള കാരണങ്ങൾ സാധാരണ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടതിനെ കുറിച്ചൊന്ന് വിശദീകരിച്ചു തന്നതായിരിക്കും.
3: കാരണങ്ങൾ എന്ന് പറഞ്ഞു
2: കഴിഞ്ഞാൽ
3: നമ്മൾ മുന്നേ പറഞ്ഞ ഒബിസിറ്റി ഒരു കാരണമാണ്. അതുപോലെ തന്നെ 40% ക്യാൻസർ ഉണ്ടാക്കുന്നത് മനുഷ്യന്മാരിലുള്ള 40% ക്യാൻസർ ഉണ്ടാക്കണ എന്നാൽ നമുക്കത് ഒഴിവാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സിഗരറ്റും സിഗരറ്റോട് ബന്ധപ്പെട്ട പുകയിലയോ അല്ലെങ്കിൽ വായയിൽ വെക്കുന്ന രീതിയിലുള്ളതോ. ഇതൊക്കെ നമ്മളെ ശരീരത്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തിൻ്റെ ക്യാൻസറിനും, വായ, നാവ്, അന്നനാളം, സംസാരിക്കുന്ന ലാരിങ്സ് തുടങ്ങിയ ഇത്രയും കാര്യങ്ങൾ, ഇതൊക്കെ ഒഴിവാക്കുക. പിന്നെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, ഭക്ഷണത്തിൽ പച്ചക്കറി ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തുക, ഇതൊക്കെ നമുക്ക് ക്യാൻസർ കുറയ്ക്കാൻ പറ്റില്ല. നമ്മളെ പരിശ്രമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ,
2: പുകവലി മദ്യപാനത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു, അതുപോലെ ഈയിടെ ഇതൊക്കെ പഴയതാണ്, ഇപ്പോൾ പലരും ഈ പാനെ മറ്റതുപോലെയുള്ള
3: വായയിൽ ഉപയോഗിക്കുന്നത്, വായയിൽ അവിടെ വായയിലുള്ള ക്യാൻസർ ഭയങ്കര കോമൺ ആണ്. എസ്പെഷ്യലി ഒരു 10-15 വർഷമൊക്കെ പിന്നെ എന്താ പറയുക, കവിളിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് കൊണ്ടുവരുന്ന ആളുകൾ ക്യാൻസർ നമുക്ക് ഭയങ്കര കോമൺ ആയിട്ട് ഓപ്പറേറ്റ്, താടിയിലൊക്കെ പൂർണ്ണമായിട്ട് എടുത്തൊഴിവാക്കേണ്ട സിറ്റുവേഷനിലാണ് ഈ ആളുകൾ വരാറുള്ളത്. ഭയങ്കര കോമൺ ആയിട്ടുള്ള അസുഖമാണ്.
2: ഇതിന് ജനറ്റിക് ഫാക്ടർ അഥവാ ഒരാൾക്ക് ഉണ്ടായി എന്നതുകൊണ്ട് പിന്നെ പാരമ്പര്യമായി കുടുംബത്തിൽ മറ്റാർക്കെങ്കിലും വരാനുള്ള സാധ്യത, ഈ ഡയബറ്റിക് പോലെ അങ്ങനെ ഒരു സാധ്യതയുണ്ടോ?
3: അത് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് എന്ന് പറയും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഒരു ആളുടെ ഉപ്പ അല്ലെങ്കിൽ മകന് അതുപോലെ ബ്രദർ, ഈ മൂന്ന് ആളുകൾക്ക് മീൻസ് ഉണ്ടെങ്കിൽ, അപ്പോൾ നമ്മളെ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിന് ക്യാൻസർ വരാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ നിർബന്ധമായിട്ടും സ്ക്രീനിങ് ടെസ്റ്റുകളൊക്കെ ചെയ്ത് ആ ക്യാൻസർ വരില്ല എന്ന് ഉറപ്പിക്കേണ്ടത് നിർബന്ധമാണ്.
2: സ്ക്രീനിങ് ടെസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യ ലക്ഷണങ്ങൾ എല്ലാവരും പോയി ടെസ്റ്റ് ചെയ്യുന്നത് ഒരു പ്രായോഗികമല്ലല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ കാണാറുള്ള ലക്ഷണങ്ങൾ ഇപ്പോൾ പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് സാധാരണഗതിയിൽ ടെസ്റ്റൊന്നും ചെയ്യാതെ മനസ്സിൽ
3: എങ്ങനെ സംശയിക്കാം,
2: എന്തെങ്കിലും പ്രത്യേക ലക്ഷണങ്ങൾ കൊണ്ട്?
3: എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മൂത്രമൊഴിക്കുക, മലം വരിക, അതുപോലെ തന്നെ അത് നമ്മളെ രണ്ട് ഹോളുകളാണ് മീൻസ്. അപ്പോൾ അവിടെ നിന്ന് ബ്ലഡ് വരികയാണെങ്കിൽ,
2: മൂത്രത്തിലൂടെയോ മലത്തിലൂടെ
3: ബ്ലഡ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോൾ രക്തം വരികയാണെങ്കിൽ, അത് മാറാത്ത ചുമ അതിൻ്റെ പുറമെ ബ്ലഡ് വരികയാണെങ്കിൽ ശ്വാസകോശത്തിൻ്റെ, മൂത്രമൊഴിക്കുന്നത് ബ്ലഡ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്രസഞ്ചി അല്ലെങ്കിൽ കിഡ്നീൻ്റെ ക്യാൻസർ, അതുപോലെ മലത്തിൽ ബ്ലഡ് വരികയാണെങ്കിൽ അത് മലദ്വാരത്തിൻ്റെ കുടലിനോട് ബന്ധപ്പെട്ടുള്ള, മലത്തിൽ കറുത്ത നിറത്തിൽ ബ്ലഡ് വരാൻ ടാറായിട്ട് വരികയാണെങ്കിൽ അതുപോലെ നമ്മളെ ആമാശയത്തിൻ്റെ അല്ലെങ്കിൽ സ്റ്റൊമക്കിൻ്റെ ക്യാൻസറൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ ഭാരം ഭയങ്കരമായിട്ട് കുറയുകയാണെങ്കിൽ, ഒരു 10% ഭാരം കുറയുകയാണ് ഒരു 6 മാസത്തിനുള്ളിൽ, അല്ലെങ്കിൽ നമ്മളെ ഷർട്ടൊക്കെ ഭയങ്കരമായിട്ട് ലൂസ് ആവുകയാണെങ്കിൽ നമുക്ക് ക്യാൻസർ സംശയിക്കാം ആണെന്നല്ല, ഇങ്ങനെയുള്ള ആളുകൾ നിർബന്ധമായിട്ടും ക്യാൻസർ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുന്നു. അതുപോലെ പ്രായമുള്ള ആളുകൾ അനീമിയ രക്തക്കുറവ് ഉണ്ടാവുകയാണെങ്കിൽ, ഒരു ഒരു ട്രീറ്റ് ചെയ്തിട്ട് മാറാത്ത രക്തക്കുറവ് ഉണ്ടെങ്കിൽ,
2: വിളർച്ച
3: ട്രീറ്റ് ചെയ്തിട്ട് മാറാത്ത രീതിയിലുണ്ടെങ്കിൽ നമ്മൾ ക്യാൻസറിനെ സംശയിക്കണം.
2: ഹീമോഗ്ലോബിന്റെ അളവ്
3: വളരെയധികം കുറയുകയാണ് ട്രീറ്റ് ചെയ്തിട്ട് കുറയണില്ലെങ്കിൽ, നിർബന്ധമായിട്ടും
2: അയൺ ടാബ്ലറ്റുകളും ഇഞ്ചക്ഷൻ ഒക്കെ എടുത്താലും വീണ്ടും കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്,
3: കുറയുകയാണെങ്കിൽ നിർബന്ധമായിട്ടും സംശയിക്കണം.
2: ഈ ലക്ഷണങ്ങളിൽ പലപ്പോഴും ഡോക്ടറുടെ ഈ പ്രായോഗിക ഇതിനിടയിൽ ജനങ്ങൾ അവഗണിക്കുന്നതായ വല്ലതും ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ?
3: മലം വരുന്നത് മലത്തിൽ രക്തം കാണും, പൈൽസ് ആണെന്ന് പറയും. അതുപോലെ തന്നെ ബ്രസ്റ്റിൽ തടിപ്പുണ്ടാവും, നോർമല് തടിപ്പാണെന്ന് മീൻസ് കുറയുമെന്ന് വിചാരിക്കും. വായൽ മുറിവുണ്ടാവും, അത് 2-3 ആഴ്ചയിലധികം ഉള്ള മുറിവുകൾ, അത് സാധാ മുറിവാണ് മാറുമെന്ന് വിചാരിക്കും. ഇങ്ങനെയൊക്കെ ആളുകൾ നമ്മളെ ഒ പിയിൽ പലപ്പോഴും വരാറുണ്ട് ലേറ്റ് ആയിട്ട്.
2: ഈ ലക്ഷണങ്ങളൊക്കെ കോമൺ ആയിട്ട് കാണുന്നു. ഇനി പെട്ടെന്ന് അപകടകരമായ സാഹചര്യത്തിൽ പെട്ടെന്ന് കാണിക്കേണ്ടതായ ലക്ഷണങ്ങൾ കുറച്ചും കൂടി ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ?
3: എന്ന് വെച്ചാൽ വെയിറ്റ് കുറയുക, അത് വലിയൊരു സിഗ്നൽ തന്നെയാണ്. പ്രായമായ ആളുകൾ ഡയറ്റ് എടുക്കാതെ, എക്സസൈസ് ഭയങ്കരമായിട്ട് ചെയ്യാതെ, ഭക്ഷണം നിയന്ത്രിക്കാതെ വെയിറ്റ് കുറയുക, അതാണ്. അപ്പം വലിയ രീതിയിലെ തളർച്ച, ക്ഷീണം, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
2: ഈ ലക്ഷണങ്ങളുടെ കാര്യത്തിൽ അതുപോലെ രോഗം ഡയഗ്നോസ് ചെയ്ത കാര്യത്തിലൊക്കെ ഈ ജെൻഡറിന് വല്ല റോളും ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്? അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകിച്ച് ഒരു വിഭാഗത്തിന് കൂടുതലെന്നോ കുറവെന്നോ
3: അങ്ങനെയൊന്നും ഇല്ല. സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ കുറച്ച് കോമൺ ആണ്. ഈവൻ ആണുങ്ങളിൽ 1% ബ്രസ്റ്റ് ക്യാൻസർ ആണുങ്ങളിലുണ്ട്. ശ്വാസകോശ അർബുദം 2 ആളുകളിലും ഉണ്ട്. ഗർഭപാത്രമായി അല്ലെങ്കിൽ ബന്ധപ്പെട്ടിട്ടുള്ള ക്യാൻസർ സ്ത്രീകളിൽ മാത്രമാണ്. നേരെ മറിച്ച് പുരുഷന്മാരിൽ കൂടുതലായിട്ട് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോക്ക് ചെയ്യുന്നവർക്ക് ശ്വാസകോശത്തിൽ, അങ്ങനെയൊക്കെയുള്ള മാത്രമുള്ളൂ. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്.
2: യുവാക്കളിലോ?
3: യുവാക്കളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട തന്നെ ഈ പുകയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള നാവിലുള്ള താടിയിലുള്ള ക്യാൻസറുകൾ യുവാക്കളിൽ കുറച്ച് കൂടുതലാണ്.
2: പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ ഈ പാനിന്റെ പാക്കറ്റുകൾ
3: ഭയങ്കര
2: റോഡ് സൈഡിൽ പോലും, പ്രത്യേകിച്ച് അന്യ സംസ്ഥാനക്കാരാണ് കൂടുതൽ
3: ആളുകളാണെങ്കിലും നമ്മളും അത് ആ സ്വഭാവം ശീലിച്ചു തുടങ്ങി.
2: കഠിനമായ ജോലി ചെയ്യുന്നവർക്ക് പലപ്പോഴും ഇത് ചെയ്യുന്നത് കാണുന്നുണ്ട്. കടുത്ത വെയിലൊക്കെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ചെയ്യുമ്പോൾ അവരിതൊരു ഒരു ഒരു ഉത്തേജനം അല്ലെങ്കിൽ ക്ഷീണത്തിന് ജോലിക്ക് ഉഷാറെന്ന് പറഞ്ഞിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇതിൽ ഇത്ര വലിയ അപകടകരമായ ഒരു സാഹചര്യം വരാനിരിക്കും എന്ന തിരിച്ചറിവ്
3: പലപ്പോഴും
2: അവർ ഉണ്ടാവുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. ക്യാൻസർ സ്ക്രീനിങ് എത്രത്തോളം പ്രാധാന്യമാണ്?
3: സ്ക്രീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ശരീരം എന്തെങ്കിലും സിഗ്നൽ കാണിച്ചതിന് ശേഷമാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകണമെങ്കിൽ പലപ്പോഴും അത് ക്യാൻസർ മേ ബി 2nd stage, 3rd stage എത്തിയിട്ടുണ്ടാവാം. നേരെ മറിച്ച് സ്ക്രീനിങ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ ഫാമിലിയിൽ ക്യാൻസർ ഉള്ള ആളുകൾ നേരത്തെ ചെയ്യണം. മറ്റുള്ള ആളുകൾ അവർക്കൊരു പ്രോട്ടോകോൾ ബേസ്ഡ് ഉണ്ട്. ഇപ്പം ബ്രസ്റ്റിൽ ഉണ്ടെങ്കിൽ 40 വയസ്സിന് മുകളിലുള്ള ആളുകൾ വർഷത്തിലൊരിക്കൽ മാമോഗ്രഫി എടുത്തു കഴിഞ്ഞാൽ ക്യാൻസർ ഒന്നാമത് വരാൻ സാധ്യതയില്ല. കാരണം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പറയും. ഇൻ കേസ് നമ്മൾക്ക് ഉണ്ടെങ്കിലും കഴിഞ്ഞൊരു വർഷത്തിൻ്റെ ഇടയിൽ ഉണ്ടായ ചെറിയൊരു തടിപ്പ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അവരെ ഹൈ ലൈക്കിലി അവർ 1st stage നമ്മൾ കണ്ടെത്തും. അതുപോലെ തന്നെ കൊളോണോസ്കോപ്പി 40 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 വർഷത്തിലൊരിക്കൽ കൊളോണോസ്കോപ്പി ചെയ്താൽ കുടലിന് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഇല്ലാന്ന് തന്നെ പറയാം.
2: അപ്പോൾ പി സിയുടെ ശ്രോതാക്കളോട് പറയാനുള്ള, പ്രത്യേകിച്ച് 40 വയസ്സിന് മുകളിലുള്ള
3: ആളുകൾ,
2: സ്ത്രീകൾ പ്രത്യേകിച്ചും ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കാര്യത്തിൽ സ്തന പരിശോധന മാമോഗ്രാഫി ഓരോ വർഷത്തിലൊരിക്കലെങ്കിലും ചെയ്യുക. അതുപോലെ തന്നെ മലദ്വാരത്തിലെ ക്യാൻസറുമായി ബന്ധപ്പെട്ട്
3: കൊടലുമായി ബന്ധപ്പെട്ടുള്ള ക്യാൻസറിന് കൊളോണോസ്കോപ്പി 10 വർഷത്തിലൊരിക്കൽ, 40 വയസ്സിന് മുകളിലാണ്, 10 വർഷത്തിലൊരിക്കൽ ചെയ്താൽ ഒരു 99% ആളുകൾക്കെന്ന് പറഞ്ഞ പോലെ പറയാവുന്ന കാര്യമാണ്. ക്യാൻസർ വരില്ല. ഇൻ കേസ് വരികയാണെങ്കിൽ നമുക്കത് കണ്ടെത്താനും അത് ഒഴിവാക്കാനും ചെയ്യും, നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാനും പറ്റും.
2: ക്യാൻസർ വന്നാൽ ജീവൻ രക്ഷിക്കാനാവില്ല എന്ന ധാരണ ശരിയല്ല എന്ന് നേരത്തെ ഡോക്ടർ സംസാരത്തിൽ വന്നു കഴിഞ്ഞു. നേരത്തെ കണ്ടെത്തിയാൽ ചികിത്സിക്കാവുന്ന, നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ കുറെ വിഭാഗം 10, 13, 14 എത്രയോ ടൈപ്പ് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതിൽ നേരത്തെ കണ്ടെത്തിയാൽ ചികിത്സിച്ച് പൂർണ്ണമായും നോർമൽ ലൈഫ് ചെയ്യാവുന്ന തരത്തിലുള്ള
3: തൈറോയിഡ് ക്യാൻസർ ഏകദേശം 100% 10 വർഷം ജീവിക്കുന്ന ഏകദേശം 100% ഉറപ്പാണ് ക്യാൻസർ നേരത്തെ കണ്ടെത്തണം. ഒന്ന് ബ്രസ്റ്റ് ക്യാൻസർ അതുപോലെ 90%ത്തിലധികമാണ്. അതുപോലെ വായലുള്ള നാവിലുള്ള ക്യാൻസർ ആണെങ്കിൽ അത് പൂർണ്ണ സർജറി മാത്രം മതി. നമ്മൾ റേഡിയേഷനോ കീമോ ഒക്കെ കൊടുത്ത് മുടി ഒഴിയുക, അങ്ങനെയുള്ള കൺഫ്യൂഷനുകളൊന്നും ഈ പറഞ്ഞ വായലുള്ള ക്യാൻസറിൽ ഇല്ല തുടക്കത്തിൽ കണ്ടെത്തുകയാണെങ്കിൽ.
2: ക്യാൻസർ തടയാൻ സാധാരണ ജനങ്ങൾക്ക് നൽകാനുള്ള എന്തെങ്കിലും നിർദ്ദേശം?
3: നമ്മൾ അഡിക്ഷൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അഡിക്ഷൻസ് സ്മോക്കിംഗ് എന്ത് കാര്യങ്ങൾ ഒഴിവാകുകയാണെങ്കിൽ ഏകദേശം 40% ക്യാൻസർ വരാനുള്ള റിസ്ക്, അതിൻ്റെ കോൺട്രിബ്യൂഷൻ സ്മോക്കിംഗ് എന്നാണുള്ളത്. പിന്നെ അതുപോലെ നമ്മൾ ഹെൽത്തി വെയ്റ്റ്, ഭക്ഷണം കൺട്രോൾ ചെയ്യുക, അനാവശ്യമായിട്ട് കൂടുതൽ ഭക്ഷണം കഴിക്കാതിരിക്കുക, ഒബിസിറ്റി വരാതെ നോക്കുക, നമ്മൾ ലൈറ്റ് എക്സസൈസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് തടയാനുള്ള മാർഗമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം.
2: ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്തുണ്ടായ ഡെവലപ്മെൻറ്റ്സ് ഈ ചികിത്സാ ശാസ്ത്രത്തിൽ, ഓൺക്കോളജിയിൽ മുൻകാലത്തെ അപേക്ഷിച്ച് ധാരാളം കണ്ടുപിടുത്തങ്ങളും പുതിയ പുതിയ നൂതന ചികിത്സാ രീതികളും ഒക്കെ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് ചെറുതായിട്ടൊന്ന്.
3: അത് ഒരു വലിയൊരു ടോപ്പിക്കാണ്. ഫോർ എക്സാമ്പിൾ, ബ്രസ്റ്റ് ക്യാൻസർ മുന്നേ നമ്മൾ പൂർണ്ണമായി സ്ഥാനം ഒഴിവാക്കിയിരുന്നു. ഇന്ന് നമ്മൾ ചെറിയ രീതിയിലുള്ള ക്യാൻസർ ആണെങ്കിൽ സ്ഥാനം പൂർണ്ണമായി ഒഴിവാക്കാതെ ആ ഭാഗം മാത്രം ഒഴിവാക്കും. അതൊരു ഡെവലപ്മെൻ്റ് ആണ്. അതുപോലെ കക്ഷത്തിൽ കഴല ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കക്ഷത്തിൽ നിർബന്ധമായിട്ടും കയ്യിൽ നീര് വന്ന് വീർത്ത് വലിയ രീതിയിൽ വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ അവിടെയും നമ്മൾ ഇതുപോലെ പൂർണ്ണമായി കഴല ഒഴിവാക്കാതെ കഴലകൾ ടെസ്റ്റിന് അപ്പത്തന്നെ ഓപ്പറേഷൻ്റെ സമയത്ത് തന്നെ നമ്മൾ ടെസ്റ്റിന് അയക്കും,
2: ബയോപ്സി എടുത്ത് അയക്കും
3: ഓപ്പറേഷൻ്റെ സമയത്ത് തന്നെ. എന്നിട്ട് അതിൽ വലിയ രീതിയിൽ ഇൻവോൾവ്മെൻ്റ് ഇല്ലെങ്കിൽ നമ്മൾ സർജറി അവിടെ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് അവിടെ ചെറിയ രീതിയിൽ റേഡിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് കുറയും. അതുപോലെ കീമോതെറാപ്പിയിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, റേഡിയേഷനിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാ ഫീൽഡിലും വളരെ ഇതിൽ മൊബൈലിൽ നമ്മൾ മാറിയതുപോലെ ബാക്കിയുള്ളതിലും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഗുണങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്.
2: ഈ കീമോതെറാപ്പി എന്ന് പറയുമ്പോൾ അതിൽ ഇഞ്ചക്ഷൻ മാത്രമാണോ അതോ ഗുളികകളും?
3: പല ക്യാൻസറും പ്രായമായ ബ്രസ്റ്റ് ക്യാൻസറിൽ ചില ആളുകൾ നമ്മൾ വെറും ഗുളികകൾ കൊടുത്തിട്ടാണ് സർജറിക്ക് ശേഷം അവരെ കൊണ്ടുനടത്തുക. അപ്പം ആളുകൾ ധാരണ മാത്രമാണ് എന്ത്, കീമോതെറാപ്പിയാണ് 100% മുടി കൊഴിയും, പിന്നെ ആളാകെ ഇല്ലാതാവും, ഛർദ്ദിക്കും. ഇതിനൊക്കെ നമ്മൾ തിരിച്ച് കൗണ്ടർ ട്രീറ്റ്മെൻറ്റും സപ്പോർട്ടും നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്.
2: കീമോതെറാപ്പിയിൽ തന്നെ ടാബ്ലറ്റും ഇഞ്ചക്ഷനും
3: നിർബന്ധമായിട്ടുണ്ട്,
2: വേറെ വേറെ ഉണ്ട്. ഇങ്ങനെ പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത തരത്തിൽ തന്നെ ഡീൽ ചെയ്യാവുന്ന ധാരാളം
3: മരുന്നുകളുണ്ട്. അതിൻ്റെ തന്നെ മോഡിഫിക്കേഷൻസ് ഉണ്ട്, ഇമ്മ്യൂണോതെറാപ്പി അല്ലെങ്കിൽ ടാർജറ്റഡ് തെറാപ്പി എന്നുള്ള രീതിയിലൊക്കെ. ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ക്യാൻസർ തിരിച്ചു വരാനുള്ള ചാൻസ് ഭയങ്കര കുറവ്.
2: പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും.
3: ആ, നമ്മൾ ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. നേരിട്ട് ശരീരത്തിന് മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യൂല, ക്യാൻസറുമായി ബന്ധപ്പെട്ടുള്ള കോശങ്ങൾ മാത്രമാണ് അഫക്റ്റ് ചെയ്യുക സാധാരണ.
2: റേഡിയേഷൻ ചികിത്സയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ചൊന്ന്.
3: റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളെ സർജറി ചെയ്യുമ്പോൾ നമ്മൾ സർജറി ക്യാൻസർ കോശങ്ങൾക്ക് ചുറ്റും നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചെറിയ രീതിയിലുള്ള കോശങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ആ ലോക്കൽ ഏരിയയിൽ നമ്മൾ റേഡിയേഷൻ കൊടുക്കുമ്പോൾ തിരിച്ച് ഈ കോശങ്ങൾ ഒരു കുറേ വർഷങ്ങൾക്ക് ശേഷം ക്യാൻസർ വരാനുള്ള സാധ്യത നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേഡിയേഷൻ ഉപയോഗിക്കുന്നത്.
2: സർജറി കഴിഞ്ഞ് ആ പരിസരത്തെ കോശങ്ങൾക്ക് റേഡിയേഷൻ കൊടുക്കുന്നത് വീണ്ടും അതിൽ
3: ക്യാൻസർ വരാനുള്ള സാധ്യത. ഈവൻ ഇപ്പോൾ പഠനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജറി റേഡിയേഷൻ ചെയ്തിട്ട് റെക്റ്റ് മലദ്വാരത്തിൻ്റെ അവസാന ഭാഗത്തുള്ള ക്യാൻസർ റേഡിയേഷൻ മാത്രം ചെയ്യുള്ളൂ. നമ്മൾ ആ മലദ്വാരം എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മളെ കൺട്രോൾ പോയിട്ട് മലം പോകാനുള്ള സംവിധാനങ്ങൾ നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് റേഡിയേഷൻ ചെയ്തിട്ട് നമ്മൾ സർജറി തന്നെ അവോയ്ഡ് ചെയ്യാനുള്ള രീതിയിലാണ് പല വൻകുടലിൻ്റെ അവസാന ഭാഗവും മലദ്വാരത്തിനുള്ള രീതിയിൽ റേഡിയേഷൻ മാത്രമാണ് കൊടുക്കുന്നത്. റേഡിയേഷനും കീമോയും മാത്രമാണ് പലപ്പോഴും. അതിൻ്റെ പഠനങ്ങൾ വന്നു തുടങ്ങി നല്ല രീതിയിൽ.
2: ഏതായാലും നമുക്ക് അനുവദിച്ച സമയം ഇവിടെ അവസാനിക്കുകയാണ്. ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട പി സി റേഡിയോ ശ്രോതാക്കൾക്ക് വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ തന്നിയ താങ്കൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ വിഷയം എവിടെയും എത്തിയിട്ടില്ല, ഇൻഷാല്ലാ മറ്റൊരു എപ്പിസോഡിൽ ഇതിൻ്റെ തുടർ ഭാഗം നമുക്ക് ശ്രോതാക്കൾക്ക് വേണ്ടി സംരക്ഷണം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകുമുല്ലാഹു ഖൈറാ ബാറകല്ലാഹു ഫീക്കും. നമുക്ക് വളരെ വ്യക്തമായ തിരിച്ചറിവുകൾ നൽകുന്ന, കാഴ്ചപ്പാടുകൾ നൽകുന്ന ഒരു പ്രോഗ്രാമായിരുന്നു ഇന്നത്തെ. ആരും
0: അതോ ഇതിൽ ഒരു കാര്യം പറഞ്ഞു വേണം തോന്നുന്നതാണ്, ഇങ്ങനത്തെ ഇത്രയും വലിയ മാരകമായ അസുഖങ്ങളൊക്കെ വന്നാൽ ആളുകളങ്ങോട്ട് ഇമോഷണൽ ലാബാണ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു കാര്യത്തിൽ വൈകാരികമായി പോയാൽ പിന്നെ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാൻ പറ്റില്ല. വികാരം എന്താണെങ്കിലും, വികാരം ദുഃഖമാണെങ്കിലും നിരാശയാണെങ്കിലും ദേഷ്യമാണെങ്കിലും ഒക്കെ, ഒരാളോട് നമ്മളൊരു വിഷയം സംസാരിക്കുമ്പോൾ അയാളെ തോൽപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴി അയാളെ ചൂടാക്കലാണ്. പിന്നെ എനിക്ക് നല്ല കാര്യമൊന്നും പറയാൻ ഇൻ്റലക്ച്വലി സംസാരിക്കാൻ കഴിയില്ല. ഇതേപോലെ എന്തെങ്കിലും കേൾക്കുമ്പോൾ നമ്മൾ തകരുക എന്നതല്ല വേണ്ടത്. ഇത് നല്ല ആരോഗ്യമേഖല നല്ലൊരു മാർക്കറ്റാണ്. നമ്മളടക്കിയും ചക്കയും വാങ്ങിയൊക്കെ വിൽക്കണ പോലെ മനുഷ്യൻ്റെ ആരോഗ്യപരമായ ആവശ്യങ്ങൾ സെയിൽ ചെയ്യുന്ന ഒരു മാർക്കറ്റ് പോയിൻ്റാണ്. ഇപ്പോൾ വൻ കുത്തകകളൊക്കെ അത് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പീസ് റേഡിയോ കുടുംബാംഗങ്ങളോട് നമ്മൾ പറയണേ, ഇങ്ങനത്തെ ഒരു വിഷയം ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൽ ആരെ കാണണം, എങ്ങനെ കാണണം, എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നതിലൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. നമുക്കതിന് സംവിധാനമുണ്ട്, വിസ്റ്റം യൂത്തിൻ്റെ അണ്ടറിൽ മെഡിക്കൽ ബോർഡുണ്ട്. ചെറിയൊരു ടൈം ഡിലേ ഉണ്ടാവും, എന്നാൽ പോലും ചിലത് അത്ര വളരെ ജാഗ്രതയോടെ കരുതലോടെ വേഗത്തിൽ ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യും. അപ്പം ക്യാൻസറിലൊക്കെ പ്രത്യേകിച്ചും ട്രീറ്റ്മെൻറ്റ് പ്ലാനാണ് പ്രധാനം. കുറേ മുന്നോട്ട് പോയതിൻ്റെ ശേഷം ഇങ്ങനെ ആയിരുന്നില്ല ചികിത്സ എന്ന ഉത്തരത്തിലല്ല എത്തേണ്ടത്. അപ്പോൾ ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കണടുത്ത്, ഡോക്ടറെ തിരഞ്ഞെടുക്കണടുത്ത്, ആളെ വയസ്സിനനുസരിച്ച്, നമ്മടുത്തുള്ള സാമ്പത്തികത്തിനനുസരിച്ചൊക്കെ അതിൽ നല്ല വ്യത്യസ്തമായ പ്ലാനുകൾ ശരിക്കും എന്ത് ചെയ്യണം, ആലോചിച്ച് മുന്നോട്ട് പോകണമെന്നും കൂടി സാന്ദർഭികമായിട്ട് പറയണം.
1: ഓക്കെ, എന്തായാലും അസുഖങ്ങൾ ഉള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് അസുഖങ്ങളിൽ നിന്ന് മോചനം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു ആരോഗ്യമുള്ളൊരു ജീവിതം നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
0: പീസ് റേഡിയോയിൽ ഇനി പ്രാർത്ഥനാ പഠനമാണ്. പീസ് റേഡിയോയുടെ ഏറ്റവും ഹിറ്റായിട്ടുള്ളൊരു പരിപാടിയാണ്. ഒരുപാട് ആളുകൾ, ഒരുപാട് അധികാരികൾ പഠിച്ച ഒരു സെഷനാണ്. പ്രാർത്ഥനയില്ലാത്തവരാണ് സെൽഫികൾ എന്ന് പ്രചരിപ്പിക്കുന്നതിനുള്ള പ്രായോഗിക ഉത്തരവായിട്ടാണ് 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ ഒരു സെഷൻ ആരംഭിച്ചത്. ഇനി പ്രാർത്ഥനാ പഠനമാണ്.
1: സഫീർ അൽ ഹിക്കമിയാണ് ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത്. മയ്യത്ത് നിസ്കാരത്തിലെ പ്രാർത്ഥനകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചത്. അതിൻ്റെ 4-ാമത്തെ ഭാഗം ഇന്ന് പ്രാർത്ഥനാ പഠനത്തിലൂടെ കേൾക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സല്ലി വസല്ലി മബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ജനാസ നമസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് നമ്മൾ പ്രാർത്ഥനാ പഠനം എപ്പിസോഡുകളിലൂടെ പഠിച്ചു വരുന്നത്. അതിൻ്റെ പ്രാർത്ഥനയുടെ വലിയൊരു ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅ്ഫു അൻഹു വഅക്രിം നുസ്ലഹു വവസ്സിഅ് മദ്ഖലഹു വഗ്സിൽഹു ബിൽ മാഇ വസ്സൽജി വൽ ബറദ്. ഇത്രയുമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. അള്ളാഹുവേ, ഇദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം കാണിക്കുകയും വിശാലത കാണിക്കുകയും സൗഖ്യം നൽകുകയും ചെയ്യണമേ. അതേപോലെ തന്നെ വിട്ടുവീഴ്ച നൽകുകയും ചെയ്യണമേ. ഇദ്ദേഹത്തിൻ്റെ പരലോക പ്രവേശനം ആദരപൂർവ്വമാക്കുകയും ഖബർ ജീവിതം വിശാലമാക്കുകയും വെള്ളം കൊണ്ടും മഞ്ഞുകൊണ്ടും ഐസ് കൊണ്ടും അള്ളാഹുവേ നീ ഇദ്ദേഹത്തെ കഴുകി ശുദ്ധിയാക്കുകയും ചെയ്യണമേ എന്നതാണ് നമ്മൾ ഇത്രയും സമയം പ്രാർത്ഥിച്ച് പഠിച്ച പ്രാർത്ഥനയുടെ അർത്ഥം. ബാക്കി എന്താണ്? വന ഖൈഹി മിനൽ ഖതായ കമാ നഖൈത സൗബൽ അബിയദ മിനൽ ദനസ് വനഖൈഹി മിനൽ ഖതായ കമാ നഖൈത സൗബൽ അബിയദ മിനൽ ദനസ് എന്നാണ്. ഇവിടെ ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില അക്ഷരങ്ങളുണ്ട്. ഒന്ന് വനഖൈഹി. വനഖൈഹി എന്നത് ഖാഫാണ്. നേരത്തെ അക്കിരിം എന്ന് പറഞ്ഞിടത്ത് കാഫ് ആയിരുന്നു. ഇവിടെ ഖാഫ്, പുള്ളിയുള്ള ഖാഫാണ്. അത് അണ്ണാക്കിൽ നിന്നും പുറപ്പെടേണ്ട അക്ഷരമാണ്. അണ്ണാക്കിൽ സ്പർശിക്കുന്ന രൂപത്തിലാണ് ഈ അക്ഷരം പുറപ്പെടേണ്ടത്. മാത്രമല്ല ഖാഫിന് ഷെദ്ദുണ്ട്, കട്ടി കൂട്ടി വനഖൈഹി നഖൈഹി എന്നാണ് ഉച്ചരിക്കേണ്ടത്. മിനൽ ഖതായ. ഖതായ എന്നിടത്ത് ഒന്ന് ഖ ആണ്, പുള്ളിയുള്ള ഖ, തൊണ്ടയുടെ മുകൾ ഭാഗത്തിൽ നിന്ന് പുറപ്പെടേണ്ട അക്ഷരം. രണ്ടാമത്തേത് ത എന്ന അക്ഷരമാണ്. ത എന്നത് നാവ് പല്ലിൻ്റെ തൊട്ട് മുകൾ മോണയിലായി നമ്മുടെ നാവ് സ്പർശിപ്പിച്ചു കൊണ്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ത എന്നത്. ത്വ എന്ന് വാവ് വന്നുകൊണ്ടല്ല ഉച്ചരിക്കേണ്ടത്, വായ നിറച്ച് പുറപ്പെടേണ്ട ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഖതായ കമാ നഖൈത. അവിടെ വീണ്ടും നഖൈത ഖാഫ്, ഷദ്ദുള്ള ഖാഫ് വന്നു. അസ്സൗബൽ അബിയദ. അസ്സൗബ്, സൗബ് എന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ വസ്സൽജി എന്ന് പറഞ്ഞിടത്തുള്ള അതേ അക്ഷരമാണ്. സ പല്ലിൻ്റെ അറ്റത്ത് നാവ് സ്പർശിച്ചോ സ്പർശിച്ചില്ല എന്ന രൂപത്തിൽ, ഒരു കാറ്റ് പുറത്തേക്ക് വരുന്ന രൂപത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഇവിടെയും സാഇന് ഷെദ്ദുണ്ട്, അത് കട്ടി കൂട്ടിയാണ് ഉച്ചരിക്കേണ്ടത്. നഖൈത സൗബൽ അബിയദ. അബിയദ എന്നത് ദാദാണ്. ദാദ് എന്ന അക്ഷരം പല്ല് ഇടതുഭാഗത്തോ വലതുഭാഗത്തോ ഉള്ള പല്ലിലേക്ക്, ഇടതുഭാഗത്തെ പല്ലിലേക്ക് നാവിൻ്റെ ഇടതുഭാഗം, അല്ലെങ്കിൽ വലതുഭാഗത്തെ പല്ലിലേക്ക് നാവിൻ്റെ വലതുഭാഗം സ്പർശിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. സൗബൽ അബിയദ മിന ദനസ്. ദനസ് ദാലാണ്, സാധാരണ ആളുകൾ തെറ്റിക്കാത്ത അക്ഷരമാണ്. അപ്പോൾ വനഖൈഹി മിനൽ ഖതായ കമാ നഖൈത സൗബൽ അബിയദ മിന ദനസ്. ഒന്നുകൂടി പറയാം, നിങ്ങൾ എൻ്റെ കൂടെ ഏറ്റു പറയണം. വനഖൈഹി മിനൽ ഖതായ കമാ നഖൈത കമാ നഖ എന്താണ് അതിൻ്റെ അർത്ഥം? വനഖൈഹി, അള്ളാഹുവേ ഇദ്ദേഹത്തെ നീ ശുദ്ധീകരിക്കണമേ. എങ്ങനെ? മിനൽ ഖതായ, ഇദ്ദേഹത്തിൻ്റെ തിന്മകളിൽ നിന്ന് നീ ഇദ്ദേഹത്തെ നീ ശുദ്ധിയാക്കണമേ. നീ ശുദ്ധിയാക്കിയതുപോലെ വെള്ള വസ്ത്രത്തെ ശുദ്ധിയാക്കിയതുപോലെ മിനദ്ദനസി അഴുക്കിൽ നിന്നും, അപ്പോൾ അള്ളാഹുവെ അഴുക്കിൽ നിന്നും വെള്ള വസ്ത്രത്തെ ശുദ്ധിയാക്കുന്നത് പോലെ ഇദ്ദേഹത്തിൻ്റെ പാപങ്ങളിൽ നിന്നും റബ്ബേ ഇദ്ദേഹത്തെ നീ ശുദ്ധിയാക്കണമേ എന്ന തിന്മകളൊന്നുമില്ലാത്ത രൂപത്തിൽ പടച്ചോനെ ഈ മരിച്ച ജനാസിയെ മയ്യത്തിനെ നീ ആക്കി തീർക്കണമേ എന്നാണ് ഈ പ്രാർത്ഥനയുടെ ഈ ഭാഗത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ വളരെ നല്ല അർത്ഥമുള്ള പ്രാർത്ഥനയാണ്. വനഖിഹി മിനൽ ഖതായ കമാ നഖൈത സൗബൽ അബിയദ മിനദ്ദനസ് എന്നത്. അള്ളാഹുവേ ഇദ്ദേഹത്തെ വെള്ളവസ്ത്രത്തിൽ നിന്നും അഴുക്കിൽ നിന്നും വെള്ളവസ്ത്രത്തെ ശുദ്ധിയാക്കുന്നത് പോലെ തിന്മകളിൽ നിന്നും ഇദ്ദേഹത്തെ ശുദ്ധിയാക്കണമേ എന്നാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ പകുതിയിലധികം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅ്ഫു അൻഹു വഅക്രിം നുസ്ലഹു വവസ്സിഅ മദ്ഖലഹു وغسله بالماء والثلج والبرد ونقه من الخطايا كما نقيت الثوب الابيض من الدنس ان شاء الله باقي باقي നമുക്ക് അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: സിഫറുൽ ഹിക്മയ അവതരിപ്പിച്ച പ്രാർത്ഥന ഉൾപ്പെടെയുള്ളത് ലഭിക്കാൻ ജമീൽ ആപ്പിലെ അദ്കാർ വിൻഡോയിൽ പോയാൽ നിങ്ങൾക്ക് അത് നോക്കി വായിച്ചെടുത്ത് പഠിക്കാൻ പറ്റും. വായിക്കാൻ അറിയാത്ത ആളുകൾക്ക് കേട്ട് കേട്ട് പഠിക്കാൻ പറ്റും. കാഴ്ച പരിമിതർക്ക് കേട്ട് കേട്ട് പഠിക്കാനുള്ള സൗകര്യം ജമീൽ ആപ്പിൽ ലഭ്യമാണ്.
1: പല പ്രാർത്ഥനകളുടെ ആപ്പുകളും ആളുകൾ ഉപയോഗിച്ചിട്ട് അത് ഈസി അല്ല, കാണാൻ പ്രയാസമാണ്, വലുപ്പമല്ല എന്നൊക്കെയാണ് പരാതി പറയാറുള്ളത്. അപ്പം ഇത് നമ്മുടെ ജമീലിലെ പ്രാർത്ഥനയുടെ ഭാഗം, അത് നമ്മുടെ കാഴ്ചയുടെ പവർ എത്രയാണോ അതിനനുസരിച്ച് വലുപ്പം കൂട്ടാനും കുറക്കാനും ഒക്കെ ഉള്ള അവസരം അതിലുണ്ട്. അപ്പോൾ ഈ ആപ്പ് അറിയാത്ത ആൾക്കാരുണ്ട്, അറിയാത്ത ആളുകൾക്ക് ഈ ജമീൽ ആപ്ലിക്കേഷൻ എത്തിച്ചു കൊടുക്കാൻ നമ്മളൊന്ന് ശ്രദ്ധിക്കുക ഇൻഷാല്ലാ.
0: ഓക്കെ, എന്ന് ഞായറാഴ്ചയാണ് നമ്മളെ ചങ്ങായിമാർക്കും ചങ്ങായിച്ചിമാർക്കും ഒരു പരിപാടി വേണമല്ലോ അല്ലേ?
1: അതെ,
0: കുട്ടികൾ വീട്ടിലുള്ള ദിവസമാണ്. കുട്ടികളപ്പം 24 മണിക്കൂറും ഇങ്ങനെ ഇരുത്തിയിട്ടൊരു ഓഡിയോ സെഷൻ ഒന്നും കേൾപ്പിക്കലൊന്നും നടക്കൂല, അത് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പോൾ പീസ് റേഡിയോ കുട്ടികളെ കേൾപ്പിക്കേണ്ട രൂപം എന്ന് പറയുന്നത് അവർക്കുള്ള പരിപാടികൾ അതിലവരെ ഇരുത്തുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, നമ്മൾ റേഡിയോ പ്രോഗ്രാമുകൾ പലതും വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട്, അതവരെ കേൾപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എന്തായാലും നമ്മളിപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള പീസ് റേഡിയോ പ്രോഗ്രാമാണ് പൂമരത്തണലിൽ.
1: പൂമരത്തണലിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഉമ്മയും ഉപ്പയും വാത്സല്യത്തിൻ്റെ ഉറവിടം എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികളെ, നമുക്ക് ഒരു അടിപൊളി പ്രോഗ്രാമാണ് ഇനി കേൾക്കാൻ പോകുന്നത്, ഉമ്മയും ഉപ്പയും വാത്സല്യത്തിൻ്റെ ഉറവിടം.
5: പൂമരത്തണലിലെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, ഇന്നും നിങ്ങളുടെ കൂടെ പൂമരത്തണലിൽ നിങ്ങളുടെ സ്വന്തം കൂട്ടുകാരൻ അൽഫഹദ് പൂന്തുറ. കൂട്ടുകാരെ, അസ്സലാം അലൈക്കും വറഹ്മത്തുള്ള. എന്താ വിശേഷങ്ങളൊക്കെ? സുഖം തന്നെയല്ലേ? നിങ്ങളോടൊപ്പം കുറച്ച് കാലമായി ഞാൻ പാട്ടുപാടി തരണുണ്ട്, കഥ പറഞ്ഞു തരണുണ്ട്, കുറേ കാര്യങ്ങൾ പറഞ്ഞു തരണുണ്ട്. എന്തൊക്കെയുണ്ട് നിങ്ങളുടെ ഹാലിപ്പോ? എന്താ ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ? എല്ലാവരും സന്തോഷത്തിലാണെന്ന് തോന്നുന്നുണ്ടല്ലോ, ആണോ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ, അല്ലേ? കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? വീടിനടുത്ത് കൂട്ടുകാരിപ്പോൾ നിങ്ങൾ കളിക്കാനൊന്നും വിളിക്കുന്നില്ല? നിങ്ങൾ കളിക്കാനൊന്നും പോണില്ലേ? ഇല്ലേ? ഇല്ലേ കൂട്ടുകാരെ? കൂട്ടുകാരോട് ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ സത്യസന്ധമായി മറുപടി പറയണം. ഞാനിപ്പോൾ നേരത്തെ പൂമരത്തണലിലെ കൂട്ടുകാരെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോ സലാം മടക്കി എത്ര ആളുകളുണ്ട് ഇവിടെ? പറയേ നിങ്ങള്, എത്ര ആളുകളുണ്ട് ഇവിടെ സലാം മടക്കിയ? എല്ലാരും മടക്കണം കേട്ടോ. ശരി കൂട്ടുകാരെ, ഇന്നത്തെ പൂമരത്തണലിലെ എപ്പിസോഡിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളോട് ഏറ്റവും വലിയ ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്താണെന്ന് അറിയാമോ? അറിയാമോ? കേൾക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ കൂട്ടുകാരെ? എങ്കിൽ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നോളൂ കേട്ടോ. ഞാൻ നിങ്ങളോടെ ഒരനുഭവം പങ്കുവെക്കാം. ഒരാളെ ഒരു അവസ്ഥ പറയണം കേട്ടോ. നമ്മുടെ വീടുകളിലും എന്തു ചെയ്യും, മരണങ്ങൾ സംഭവിക്കാറുണ്ട് അല്ലേ കൂട്ടുകാരെ? മരണമെന്ന് പറയുന്നത് എല്ലാവരെയും പെട്ടെന്ന് വന്ന് പിടികൂടുന്ന ഒരാണ്. മനുഷ്യൻ വിചാരിക്കാത്ത സമയത്ത് എപ്പോഴും വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും നമ്മളെ മരണം പിടികൂടും അല്ലേ കൂട്ടുകാരെ? മരിപ്പെന്ന് പറയുമ്പോൾ നമുക്ക് ഒരല്പം ഭയമാണ് അല്ലേ കൂട്ടുകാരെ? നമുക്ക് മനസ്സിലാക്കാം ഒരു സ്ഥലത്തെ ഒരു 37 വയസ്സുള്ള ഒരു സഹോദരിയുടെ മരണവാർത്ത നമ്മളറിയണം. ആ മരണവാർത്ത അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ നേരം വെളുക്കുന്നത്. ആ സ്ഥലത്തുള്ള ആളുകൾ നേരം വെളുത്ത് അവർ അറിഞ്ഞുകൊണ്ടാണ് അവരുടെ നേരം വെളുക്കുന്നത്. എല്ലാവരും മരണവീട്ടിലേക്ക് ഒരുമിച്ച് കൂടി മയ്യത്ത് കുളിപ്പിച്ചു. കൂട്ടുകാരെ, നമ്മളും ചില ദിവസങ്ങളിൽ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് മരണവാർത്ത കേട്ടുകൊണ്ടായിരിക്കും നമ്മൾ എഴുന്നേൽക്കുക അല്ലേ. ഒരു എൻ്റെ ഒരു കാര്യം വരട്ടെ കൂട്ടുകാരോട്. ഒരു ദിവസം ഞാൻ രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഉമ്മ വന്ന് വിളിക്കുന്നുണ്ട്, എൻ്റെ ഉമ്മ വന്ന് വിളിക്കുന്നുണ്ട്, മോനെ സമയമായി, സുബഹിക്ക് സമയമായി, എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഉമ്മ പറയുന്നുണ്ട്, പിന്നെ അടുത്ത വീട്ടിൽ എൻ്റെ അയൽവാസിയാണ് കേട്ടോ, എൻ്റെ കൂടെ എൻ്റെ പ്രായമുള്ള എൻ്റെ ഒരു കൂട്ടുകാരനാണ്, അവൻ്റെ ഉമ്മ മരണപ്പെട്ടു മോനെ എന്നിങ്ങനെ പറഞ്ഞു. ആ വാർത്ത കേട്ടപ്പോൾ കൂട്ടുകാരെ ഞാനിങ്ങനെ അതിശയിച്ചു പോയി. എന്താണ്, ഇന്നലെ വരെ ഞാൻ കണ്ട് സലാം പറഞ്ഞ് ഒരു കുഴപ്പം പോലും ഇല്ലാതിരുന്ന മനുഷ്യൻ ഇന്നലെ രാത്രി 1 മണിക്ക് ഒരു സൈലൻ്റ് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു എന്ന് ഡോക്ടർമാർ എഴുതിവിട്ടു. കൂട്ടുകാരെ, അതേപോലെ പല ദിവസങ്ങളിൽ നമ്മളും കേൾക്കാറില്ലേ, നമ്മൾ ഓരോരുത്തരും കേൾക്കാറില്ലേ മരണ വാർത്തയെപ്പറ്റി. നിങ്ങൾ പറയൂ, നിങ്ങൾ കേൾക്കുന്ന മരണ വാർത്തകളെപ്പറ്റി നിങ്ങൾ പറയൂ കൂട്ടുകാരെ, അല്ലേ? ഓരോ ദിവസവും നമ്മൾ കേൾക്കാറുണ്ട് കൂട്ടുകാരെ. അതേപോലെ ഈ 37 വയസ്സുള്ള ഒരു ഉമ്മ മരണപ്പെടുകയാണ്. ആ ഉമ്മയുടെ മരണവാർത്ത കേട്ടുകൊണ്ട് അയൽവാസികളും കൂട്ടുകാരും കുടുംബക്കാരും കൂട്ടുമിത്രാദികളും എല്ലാവരും ആ മരണ വീട്ടിലേക്ക് എത്തുകയാണ്. അവിടെ എല്ലാവരും ഒരുമിച്ച് കൂടി ചേർന്നു, മയ്യത്ത് കുളിപ്പിച്ചു, കഫൻ ചെയ്ത് പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുന്ന നേരത്ത് അകത്തുനിന്ന് അടക്കം പിടിച്ച തേങ്ങലോടുകൂടി, നോക്കണേ കൂട്ടുകാരെ, അടക്കം പിടിച്ച ഒരു തേങ്ങലോടുകൂടി ഒരു കുഞ്ഞ്, 2 കുഞ്ഞുങ്ങൾ കരയുന്നുണ്ട്. അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ വാപ്പ വന്ന് പറയുകയാണ്, അവസാനമായി എൻ്റെ മക്കൾക്ക് അവരുടെ ഉമ്മയെ ഒന്ന് കാണിച്ചു കൊടുക്കണമെന്ന് സങ്കടത്തോടുകൂടി കൂട്ടുകാരെ ആ വാപ്പ പറയണം. എന്നിട്ട് ആ മക്കൾ രണ്ടുപേരും, 2 ചെറിയ കുട്ടികളാണ്, അവർ വന്ന് ഉമ്മയുടെ മുഖത്തുള്ള കഫൻ പുടവ ഒരൽപ്പം നീക്കി ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി 1000 ഉമ്മ നൽകി

0: ണം നോക്കണേ, ഉമ്മ ഉണ്ടല്ലോ സ്കൂളിൽ പോകുമ്പോ നമ്മളെ ഒരുക്കി 1000 മുത്തം തരുന്ന ഉമ്മ. ഉമ്മ തന്ന് നമ്മളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്ന ഉമ്മയുടെ ആ രണ്ടു കുട്ടികളുണ്ടല്ലോ കൂട്ടുകാരെ, ആ ഉമ്മയുടെ കവിൾത്തടത്തിൽ ഇടതും വലതുമായി നിന്നുകൊണ്ട് മാറി മാറി മുത്തം വെക്കുകയാണ്, ഉമ്മ കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെ കൂടി നിന്ന് ആളുകളോട് ചോദിക്കുന്നു, ഞങ്ങളുടെ ഉമ്മാനെ നിങ്ങൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന്. ഞങ്ങളുടെ ഉമ്മാനെ നിങ്ങൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന്. കൂട്ടുകാരെ, ആ സദസ്സിലുണ്ടായിരുന്ന ആളുകളെല്ലാവരും എന്ത് ചെയ്തെന്നറിയോ, അവർക്ക് സങ്കടം സഹിക്കാൻ കഴിയാതെ ഒരു ഉമ്മ നഷ്ടപ്പെട്ടതിൻ്റെ വേദന ആ രണ്ട് കുഞ്ഞു പൈതങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർ അറിയാതെ ചോദിച്ചു പോയി, കൂട്ടുകാരെ ഞങ്ങളുടെ ഉമ്മാനെ നിങ്ങൾ എവിടേക്കാണ് കൊണ്ടുപോണത്. അടുത്തു നിന്ന ആളുകൾ കണ്ണു തുടച്ചു. അങ്ങനെ ആ ഉമ്മ നഷ്ടപ്പെട്ടു അവർക്ക്. ആ ഉമ്മ അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് യാത്ര തുടങ്ങി. സുഹൃത്തുക്കളെ, പൂമരത്തണലിലെ എൻ്റെ കൂട്ടുകാരുടെ ഈ കാര്യം പറയാനുള്ള കാരണം എന്താ അറിയോ? എനിക്ക് ഞാൻ പറയട്ടെ, നമ്മുടെ ഉമ്മയും ഉപ്പയും ഒരു വാത്സല്യത്തിൻ്റെ ഉറവിടമാണ്, ഒരു വാത്സല്യത്തിൻ്റെ ഉറവിടമാണ്. ആ പാവം ആ രണ്ട് കുഞ്ഞുങ്ങൾ കരയുകയാണ്. കൂട്ടുകാരെ, ആ ഉമ്മയില്ലാത്തതിൻ്റെ വേദന അവർ മനസ്സിലാക്കി. നോക്കൂ കൂട്ടുകാരെ, കണ്ണുള്ളവർക്ക് എന്ത് ചെയ്യൂല, കാഴ്ചയുടെ വേദന അറിഞ്ഞൂടെ അല്ലേ, വില അറിയില്ല അല്ലേ. കണ്ണുള്ളവർ കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ, സുന്ദരമായ കാഴ്ചകളൊക്കെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ കാണുമ്പോൾ അതിൻ്റെ വില അവർ മനസ്സിലാക്കുന്നില്ല. കണ്ണില്ലാത്തവർക്ക് അതിൻ്റെ വില അറിയാവൂ. നോക്കൂ, നമ്മുടെ ആ പുന്നാര ഉമ്മ നഷ്ടപ്പെട്ടാലേ നമുക്കതിൻ്റെ വില അറിയൂ. ആ ഉമ്മ നഷ്ടപ്പെട്ടതിൻ്റെ വേദന മനസ്സിലാക്കുന്ന രണ്ട് കുഞ്ഞുങ്ങളെയാണ് നമ്മൾ നേരത്തെ കണ്ടത്. നോക്കണേ, അവർക്ക് ഇത്രയും വേദന ഉണ്ട് എങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ഉമ്മ നഷ്ടപ്പെട്ടാൽ നമുക്ക് എത്ര വേദന ഉണ്ടാകും. നമ്മുടെ ഉമ്മാനെ നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ ഉമ്മ, ആ ഉമ്മയോട് നമ്മൾ വാത്സല്യം നമുക്ക് നൽകുന്ന ഉമ്മയോട് നമ്മൾ തിരിച്ചും വാത്സല്യത്തോടുകൂടി പെരുമാറണം. കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൂട്ടുകാർക്ക് പറഞ്ഞത് മനസ്സിലായി എന്ന് തോന്നുന്നു. മനസ്സിലായോ? ആയോ? നിങ്ങൾ ഉത്തരം പറയുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. മനസ്സിലായോടാ? ശരി കൂട്ടുകാരെ, ആ ഉമ്മ ഉണ്ടല്ലോ, ആ ഉമ്മയോട് നിങ്ങൾ നന്ദി കാണിക്കണം. മുമ്പത്തെ കഴിഞ്ഞുപോയ പൂമരത്തണലിൻ്റെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ആദ്യത്തെ കൽപ്പന എല്ലാം സംവിധാനിച്ചു തന്ന അള്ളാഹു, ആ അള്ളാഹുവിൻ്റെ ആദ്യത്തെ കൽപ്പന എന്താണ്? എന്താണ്? നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം. കൂട്ടുകാരെ, അതിനുശേഷം അള്ളാഹുവിൻ്റെ രണ്ടാമത്തെ കൽപ്പന എന്താണെന്നറിയോ? എന്താണെന്നറിയോ? വിശുദ്ധ ഖുർആൻ 17-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട്. എന്താണെന്നറിയോ കൂട്ടുകാരെ? വഖലാ റബ്ബുക അല്ലാ തഅബുദു. കൂട്ടുകാരെ നോക്കണേ, വഖലാ റബ്ബുക, വിശുദ്ധ ഖുർആൻ പറയുന്നു, വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. അല്ലാഹു സുബ്ഹാനഹു വതആല കൂട്ടുകാരെ നമ്മൾ ഓരോരുത്തരോടും ആദ്യമായി പറഞ്ഞു, നിങ്ങൾ എന്നെ ആരാധിക്കണം കേട്ടോ. ശേഷം അല്ലാഹു പറയണം, വഖലാ റബ്ബുക്കും അല്ലാ തഅബുദു. വഖലാ റബ്ബുക, അല്ലാഹു പറയണം, നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു, അല്ലാ തഅബുദു, എന്നെ ആരാധിക്കാനല്ലാതെ, എന്നെ ആരാധിക്കണമെന്നും, ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ, എന്നിട്ട് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം, അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്, അല്ല പറഞ്ഞു അല്ലേ. അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്. എന്നിട്ട് അതിനോടൊപ്പം നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ ഇഹ്സാന, നിങ്ങൾ നന്മ ചെയ്യണം. കൂട്ടുകാരെ, ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, ആ ഉമ്മയോട് ആ വാപ്പയോട് നമ്മൾ നന്ദി കാണിക്കണം. നമ്മൾ മനസ്സിലാക്കാനുള്ളത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ആദ്യത്തെ കൽപ്പന തന്നെ അല്ലാഹു അവനോട് നന്ദി കാണിക്കണമെന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആനിൻ്റെ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ എന്തു ചെയ്യണം? മനുഷ്യരെ, വിശ്വാസികളെ, അല്ലാഹുവിനെ ആരാധിക്കുന്നവരെ, അല്ലാഹുവിൻ്റെ സുഖാനുഭൂതികൾ ആസ്വദിക്കുന്നവരെ, കൂട്ടുകാരെ, നമ്മളെ അല്ലാഹു വിളിച്ച് പറയണേ, നിങ്ങൾ എന്നെ ആരാധിച്ചതിന് ശേഷം നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു ഒന്നിനു പോലും ഒരു നേരം പോലും നമ്മളെ പട്ടിണിക്കിടാത്ത, നമുക്ക് ആഹാരമുണ്ടാക്കി തരും നമ്മുടെ ഉമ്മ, നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മ, ആ ഉമ്മയോട് നമ്മൾ നന്ദി കാണിക്കണം. രാവെന്നില്ലാതെ, രാത്രി എന്നില്ലാതെ, പകലെന്നില്ലാതെ നമുക്ക് ടോയ്സ് വാങ്ങാൻ, നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി കൂട്ടുകാരെ, നമുക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അല്ലേ, നമുക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയാസമനുഭവിച്ച് നമുക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിത്തരാൻ വേണ്ടി ജോലിക്ക് പോകുന്ന വാപ്പ, മുതലാളിയുടെ വായിൽ നിന്ന് ചീത്ത കേട്ടിട്ടും എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് അല്ലോ ഇത് എന്ന ചിന്തയിൽ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന നമ്മുടെ വാപ്പ, ആ വാപ്പയോടും ആ ഉമ്മയോടുമാണ് നമ്മൾ രണ്ടാമതായി നന്ദി കാണിക്കേണ്ടത്. അപ്പോൾ രണ്ടാമതായി നന്ദി കാണിക്കേണ്ടത് നമ്മുടെ ഉമ്മയോടും വാപ്പയോടുമാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. നോക്കൂ കൂട്ടുകാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹു നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയിട്ടുണ്ട് കേട്ടോ, എങ്കിൽ ആ അനുഗ്രഹങ്ങൾ നിങ്ങൾ ആസ്വദിച്ചുകൊള്ളൂ, അത് അനുഭവിച്ചുകൊള്ളൂ, എന്നിട്ട് നിങ്ങൾ അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം, അല്ലാഹുവിൽ ഒരു പങ്കുകാരെയും നിങ്ങൾ ചേർക്കല്ലേ എന്ന് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നതാണ് ഏറ്റവും വലിയ പാപം. അതിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖൂഖുൽ വാലിദൈൻ, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ ഉപദ്രവം ചെയ്തു വെക്കുക എന്നതു തന്നെയാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ പാപമെന്ന്. അപ്പൊ സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, നമ്മുടെ ഉമ്മയെ, നമുക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന നമ്മുടെ ഉമ്മ അല്ലേ, നമ്മുടെ വാപ്പ അല്ലേ, ആ വാപ്പാക്കും ഉമ്മാക്കും നമ്മൾ അക്രമം ചെയ്താൽ എന്താ അവസ്ഥ നോക്കണേ. ആ അല്ലാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ നരകത്തിലേക്ക് പോകണം, മാതാപിതാക്കൾക്ക് ഉപദ്രവം ചെയ്താലും നമ്മൾ നരകത്തിലേക്ക് പോകേണ്ടി വരും. കൂട്ടുകാരെ, നമുക്കെല്ലാവർക്കും സ്വർഗത്തിലേക്കാണ് പോകേണ്ടത്. സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി കൂട്ടുകാരെ, നമുക്ക് അല്ലാഹുവിൻ്റെ തൃപ്തി ലഭിച്ചേ പറ്റൂ. കൂട്ടുകാരെ, ഈ പൂമരത്തണലിൽ കേൾക്കുന്ന പീസ് റേഡിയോയുടെ പൂമരത്തണലിൽ കേൾക്കുന്ന എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും എല്ലാ കുഞ്ഞു കൂട്ടുകാരികളും മനസ്സിലാക്കാനുള്ള എന്താറിയോ, ഇന്ന് നമ്മുടെ പൂമരത്തണലിൽ പഠിപ്പിച്ചത് എന്താ, ഇന്ന് മുതൽ ഇൻഷാല്ല എൻ്റെ ഉമ്മ പറഞ്ഞതിലപ്പുറം എനിക്കില്ല കേട്ടോ. എൻ്റെ ഉമ്മ നമസ്കരിക്കാൻ പറഞ്ഞാൽ ഞാനതനുസരിക്കും കേട്ടോ. എൻ്റെ ഉമ്മ എന്നോട് നോമ്പെടുക്കാൻ പറഞ്ഞാൽ ഞാനതനുസരിക്കും കേട്ടോ. എൻ്റെ ഉമ്മ ഉറക്കത്തീന്ന് ഉറങ്ങിക്കിടക്കുമ്പോൾ, മോനെ എഴുന്നേൽക്ക് മോനെ, വാ നമുക്ക് കടയിൽ പോയി സാധനം വാങ്ങി വാ മോനെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉറക്കമല്ല വലുത്, എൻ്റെ ഉമ്മായുടെ എൻ്റെ ഉമ്മ എന്നെ തൃപ്തിപ്പെടലാണ് എനിക്ക് വലുത്. അല്ലാഹു പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുകയാണ് കൂട്ടുകാരെ, അല്ലാഹുവിൻ്റെ തൃപ്തി ലഭിച്ചാൽ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അല്ലാഹു പറയണം, അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കണം, ഉമ്മയുടെ അല്ലെങ്കിൽ വാപ്പയുടെ മാതാ പിതാക്കളുടെ തൃപ്തിയിലാണ് അല്ലാഹുവിൻ്റെ തൃപ്തി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. ആരാ പഠിപ്പിക്കണത്? നമ്മുടെ റസൂൽ നബിയുടെ പേര് കേട്ട കൂട്ടുകാർ പറയുന്നുണ്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം? ആ മാതാപിതാക്കൾ തൃപ്തി. അപ്പോൾ അള്ളാഹിൻ്റെ തൃപ്തി കിട്ടിയാൽ നമുക്ക് സ്വർഗത്തിൽ പോകാം. അപ്പോൾ ഇന്നു മുതൽ പീസ് റേഡിയോയുടെ പൂമരത്തണൽ കേൾക്കുന്ന എല്ലാ കൂട്ടുകാരും, എനിക്ക് വിശ്വാസമുണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും ഇന്നു മുതൽ ഉമ്മയെ അനുസരിക്കുന്നവരാകും, വാപ്പയെ അനുസരിക്കുന്നവരാകും. നേരത്തെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്കൊരു പാട്ട് പാടി തന്നില്ലേ, സ്വഹദ്ദീഖു സബാഹൽ യൗമി, സ്വഹദ്ദീഖു സബാഹൽ യൗമി, ബാങ്കിൻ സൗത്തിൻ ചെവിയിലുമെത്തി, ഉപ്പ പറഞ്ഞു കുഞ്ഞാ അല്ലാ ഇംഷി ഇംഷി നഹ്വൽ മസ്ജിദ്. കൂട്ടുകാരെ, പള്ളിയിലേക്ക് പോകാൻ വേണ്ടി രാത്രി ഉറക്കത്തിന്ന് രാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ വാപ്പ വിളിച്ചാലും മടി കൂടാതെ നമ്മൾ എഴുന്നേൽക്കണം, ഉമ്മയും വാപ്പയും അനുസരിക്കണം, നമുക്കാവശ്യം പറയണം. ആര് ചോദിച്ചാലും, കൂട്ടുകാർ ചോദിച്ചാൽ, ആരൊക്കെ ചോദിച്ചാലും, എൻ്റെ ഇഷ്ടം എനിക്ക് സ്വർഗത്തിലെത്തണം, എനിക്ക് സ്വർഗത്തിലെത്തണമെങ്കിൽ നമ്മുടെ ഉമ്മയുടെ തൃപ്തി വേണം. അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടിയാലേ നമുക്ക് സ്വർഗത്തിലെത്താൻ പറ്റൂ. അതുകൊണ്ട് എൻ്റെ ഉമ്മയും എൻ്റെ വാപ്പയും എന്നെ തൃപ്തിപ്പെടണം, എങ്കിലെനിക്ക് സ്വർഗത്തിലെത്തിപ്പെടണം. അങ്ങനെയല്ലേ കൂട്ടുകാരെ നമ്മുടെ തീരുമാനം? അങ്ങനെയാകണം കൂട്ടുകാരെ നമ്മുടെ തീരുമാനം. അങ്ങനെ തീരുമാനമെടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? പോകണം. നോക്കൂ കൂട്ടുകാരെ, ഏറ്റവും വലിയ ബാധ്യത മനുഷ്യരിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി വന്ന് ചോദിക്കണം, റസൂലേ ഏറ്റവും വലിയ ബാധ്യത മനുഷ്യരുടെ കൂട്ടത്തിൽ വെച്ച് എനിക്കാരോടാണ് എൻ്റെ റസൂലേ എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറയുന്നു, ഉമ്മുക, നിന്റെ മാതാവിനോട്. സുമ്മമൻ യാ റസൂലല്ലാഹ്, പിന്നെ ആരോട് എൻ്റെ റസൂലേ? ഉമ്മുക, നിന്റെ ഉമ്മയോട്. ആരോട്? ഉമ്മുക, ഉമ്മു ക, ഉമ്മു ക. ആരോട്? ഉമ്മുക, നിന്റെ ഉമ്മയോട്, നമ്മുടെ ഉമ്മയോട്. നമ്മുടെ ബാധ്യത ആദ്യം നമ്മൾ നിർവഹിക്കണം, എങ്കിലേ നമുക്ക് സ്വർഗത്തിലെത്തിപ്പെടാൻ പറ്റുള്ളൂ. സ്വർഗത്തിലെത്തിപ്പെടണമെങ്കിൽ ഉമ്മയുടെ തൃപ്തി കിട്ടണം. ഉമ്മയുടെ തൃപ്തി കിട്ടാൻ ഉമ്മയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ബാധ്യതകളുണ്ട്, അതൊക്കെ നമ്മൾ ചെയ്യണം. രണ്ടു പ്രാവശ്യം ചോദിച്ചപ്പോഴും ഉമ്മുക്ക എന്ന്, നിന്റെ ഉമ്മയോട് ആദ്യം നീ ബാധ്യത തീർക്കണം കേട്ടോ എന്ന് പറഞ്ഞു റസൂല്. എന്നിട്ട് വീണ്ടും ചോദിച്ചു, സുമ്മമൻ യാ റസൂലല്ലാ, പിന്നെ ആരോടാണ് എൻ്റെ പ്രവാചകരെ എന്ന് ആ സ്വഹാബി വീണ്ടും ചോദിച്ചു. വീണ്ടും പറയാണ് പ്രവാചകൻ, ഉമ്മുക, നിന്റെ ഉമ്മയോട് തന്നെ. കൂട്ടുകാരെ, മൂന്ന് പ്രാവശ്യം പറഞ്ഞു റസൂല്. നമ്മുടെ പ്രവാചകൻ, സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ പറഞ്ഞതെന്താ? നിൻ്റെ ഉമ്മയോട് നീ ആദ്യം എന്ത് ചെയ്യും? നല്ലതുപോലെ ഉമ്മയെ അനുസരിച്ച് നല്ല കുട്ടിയായി ജീവിക്ക്. അതാണ് നീ ഏറ്റവും കൂടുതൽ മനുഷ്യരിൽ വെച്ച് ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കേണ്ടത് നിൻ്റെ ഉമ്മയോടാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ ആരോടാണെന്ന് നാലാമത് ചോദിക്കുമ്പോൾ, നിന്റെ വാപ്പയോട്, നിന്റെ വാപ്പയോടാണ് എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിപ്പിക്കും. അപ്പോൾ മനുഷ്യരിൽ വെച്ച് ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ നമുക്ക് ബാധ്യതയുള്ളത് നമ്മുടെ പിതാവിനോടും നമ്മുടെ മാതാവിനോടുമാണ്. കൂട്ടുകാർക്കൊരു സംശയം തോന്നുന്നുണ്ടാവും, എന്തുകൊണ്ട് മൂന്ന് പ്രാവശ്യവും നമ്മുടെ ഉമ്മയെയാണ് ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കേണ്ടതെന്ന് പറഞ്ഞു? അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് വിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ ലുഖ്മാനിലെ 14-ാമത്തെ വചനം. കൂട്ടുകാരെ നോക്കണേ, അല്ലാഹു പറയാണ്, മനുഷ്യൻ വവസൈനൽ ഇൻസാനബി വാലിദൈഹി, മനുഷ്യൻ തൻ്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ, മനുഷ്യന് അല്ലാഹു എല്ലാ മനുഷ്യന്മാർക്കും തനിക്കു നൽകിയിട്ടുള്ള മാതാപിതാക്കളുടെ കാര്യത്തിൽ അനുശ്വാസനം നൽകിയിരിക്കുന്നു. കാരണം എന്താ? ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ, ക്ഷീണത്തിന്മേലെ ക്ഷീണം സഹിച്ചുകൊണ്ടാണ് നമ്മുടെ ഉമ്മ നമ്മളെ വളർത്തി. അല്ലേ, നമ്മുടെ ഉമ്മ സഹിച്ചും നമുക്ക് വേണ്ടി ക്ഷീണത്തിന്മേൽ ക്ഷീണം സഹിച്ചും നമ്മളെ പോറ്റി വളർത്തിയ നമ്മുടെ പുന്നാരമ്മ. ആ ഉമ്മയെ മൂന്ന് പ്രാവശ്യം റസൂല് പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ്. അള്ളാഹു ബാക്കി പറയണം, വഫിസാലുഹു ഫി ആമൈനി അനിഷ്കുറുലി വലി വാലിദൈക ഇലയ്യൽ മസീർ. ക്ഷീണത്തിന്മേലെ ക്ഷീണം സഹിച്ച് ക്ഷീണവുമായിട്ടാണ് നിന്റെ മാതാവ് നിന്നെ ഗർഭം ചുമന്ന് നടന്നത്. നമ്മളെ ഗർഭം ചുമന്ന് നമ്മളെ ഉമ്മ നടന്നതേ ഭയങ്കര ക്ഷീണമൊക്കെ സഹിച്ചിട്ടാണ്. എന്നിട്ടോ അവൻ്റെ മുലകുളി നിർത്തുന്നതാകട്ടെ രണ്ടു വർഷം കഴിഞ്ഞിട്ട് നമ്മെ മാറോട് ചേർത്ത് വെച്ച് നമുക്ക് പാലു നൽകിയ നമ്മുടെ ആ ഉമ്മ, ആ ഉമ്മയോടാണ്. അതുകൊണ്ട് അള്ളാഹു പറയണ്, എന്നോടും നീ നിന്റെ ഉമ്മയോടും നിന്റെ മാതാപിതാക്കളോടും നീ നന്ദി കാണിക്കൂ, എൻ്റെ അടുത്തേക്കാണ് നിന്റെ മടക്കം. കാരണം എന്താ, മര്യാദയ്ക്ക് നീ നന്ദി കാണിച്ചോ, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അങ്ങനെ നന്ദി കാണിച്ച് നീ മടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ അടുക്കലേക്കാണ് നിന്റെ മടക്കം എന്നുള്ള കാര്യം എന്തു ചെയ്യണ്ട, നീ മറക്കണ്ട കേട്ടോ. നിന്നെ ഞാൻ പിടികൂടും, നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ വെച്ച് അള്ളാഹു സുബ്ഹാന തആല ചോദിക്കുമ്പോൾ നമുക്ക് മറുപടി പറയാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവേ, ഞാൻ എൻ്റെ ഉമ്മയും വാപ്പയും അനുസരിച്ചല്ലാം. അങ്ങനെ നല്ല പോലെ മറുപടി പറയുന്ന, നല്ല ഉമ്മയെ അനുസരിക്കുന്ന, വാപ്പയെ അനുസരിക്കുന്ന കുട്ടികളാകട്ടെ ഇന്നത്തെ പൂമരൽ തണൽ കഴിഞ്ഞ് ഇന്നത്തെ ഈ ക്ലാസ് കേട്ട എല്ലാ കുട്ടികളും നല്ലതുപോലെ ഉമ്മയെ അനുസരിക്കുന്ന, വാപ്പയെ അനുസരിക്കുന്ന കുട്ടികളായി മാറണം. മാറൂലേ, നിങ്ങളെല്ലാവരും മാറൂലേ, നല്ല കുട്ടികളായി മാറുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് ഇതേ സമയം ഇതേ ദിവസം കണ്ടുമുട്ടാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: അൽഫഹദ് പൂന്തുറ അവതരിപ്പിച്ച പൂമരത്തണലിൽ ഉമ്മയും ഉപ്പയും വാത്സല്യത്തിൻ്റെ ഉറവിടം എന്ന പ്രോഗ്രാമായിരുന്നു നമ്മൾ ഇത്രയും നേരം കേട്ടത്. പറഞ്ഞതുപോലെ കുട്ടികളെ നമ്മൾ പീസ് റേഡിയോയിൽ ഒരുപാട് ഉപയോഗിക്കാനുള്ള അവസരമുണ്ട്. ടെലി ക്വിസിൽ അവർക്ക് വരാം. അവരുടെ പരിപാടികൾ അവതരിപ്പിക്കുന്ന സ്റ്റാർ ക്വസ്റ്റും സ്റ്റാർ ക്വസ്റ്റ് പ്ലസുമുണ്ട്. പിന്നെ പ്രത്യേകമായ ഒക്കേഷനുകളിൽ ഓഗസ്റ്റ് 15 ബന്ധപ്പെട്ട്, റിപ്പബ്ലിക് ഡേ ആയിട്ട് ബന്ധപ്പെട്ട്, പെരുന്നാളുകൾക്ക് ഒക്കെ കുട്ടികൾക്ക്, പിന്നെ സ്ഥിരമായിട്ടെല്ലാ ആഴ്ചയിലും കുട്ടികളുടെ വ്യത്യസ്തങ്ങളായ പരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ പീസ് റേഡിയോയിലുണ്ട്.
2: എല്ലാ വൈകുന്നേരങ്ങളിലും നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാം റേഡിയോയിൽ സംപ്രേഷണം ചെയ്യാൻ അവസരമുണ്ട്.
1: മോർണിംഗ് ലൈവ് പോലെ തന്നെ ഈവനിങ് ലൈവ് ഉണ്ട്. ഈവനിങ് ലൈവിൽ കുട്ടികൾക്ക് പ്രാധാന്യം കൊടുത്താണ് നമ്മൾ ഈവനിങ് ലൈവ് തന്നെ കൊണ്ടുപോകുന്നത്.
2: വൈകുന്നേരം വാട്സപ്പ് എടുക്കുക, ആ നമ്പറിൽ ജസ്റ്റ് ഒരു വോയിസ് അയക്കുക, പാട്ടോ കഥയോ കവിതയോ കടങ്കഥയോ. ഈവനിങ് ലൈവിൽ പിന്നെ എന്തും പോകുന്നതാണ്.
1: ഈവനിങ് ലൈവ് എന്ന് പറഞ്ഞാല് അത് നിങ്ങളാരും കാര്യമായിട്ട് കേട്ടിട്ടില്ലെങ്കിലും പ്രശ്നമല്ല, കുട്ടികൾ കേൾക്കണം ഉറപ്പിച്ചാൽ മതി. അതൊരു കുതിരാളിയാണ്,
2: അതിലിരിക്കുന്ന ആൾക്കാർ നിങ്ങളെ പഞ്ഞിക്കിട്ടു.
1: ഇടാൻ വരട്ടെ, ഓലത് സീരിയസ് ആയിട്ട് അവതരിപ്പിച്ച ഓല നമ്മൾ വിടൂല, അത് അതിനുള്ള സമയമാണ്.
2: ഓക്കെ, എന്തായാലും അപ്പോൾ വൈകുന്നേരം, ഇന്ന് വൈകുന്നേരം ഒഴിവുള്ള സമയമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈവനിങ് ലൈവ് ഒന്ന് കേട്ടു നോക്കുക, നമ്മുടെ കുട്ടികളെ പ്രോഗ്രാമൊക്കെ ഒന്ന് അയച്ചു നോക്കി കുട്ടികളും തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. എൻ്റെ പ്രോഗ്രാം അയക്കണം, അതിലേക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ അത് നല്ലൊരു ശബ്ദ ക്ലാരിറ്റി ഉള്ള സ്ഥലത്ത് നിന്ന്, എക്കോ ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് അത് റേഡിയോക്ക് അയച്ചു കൊടുത്താൽ നിങ്ങൾ അറിയിക്കും റേഡിയോ ഏത് സമയത്താണ് സംപ്രേഷണം ചെയ്യണമെന്നുള്ളത്.
3: أعوذ بالله من الشيطان الرجيم.

0: തോന്നുന്ന ഒരു കാര്യം, എന്ത് പോയിന്റും നല്ലൊരു കോണ്ടന്റ് ആണെങ്കിൽ അത് പീസ് റേഡിയോ ശബ്ദമായി സംപ്രേഷണം ചെയ്യും. ഇപ്പം നിങ്ങളുടെ അനുഭവങ്ങളോ നിങ്ങളുടെ കഥകളോ നിങ്ങളുടെ കവിതകളോ നിങ്ങളുടെ യാത്രാനുഭവങ്ങളോ എന്തും ആർക്കും എഴുതാം. ജാതി മത വ്യത്യാസമില്ലാതെ ആർക്കും എഴുതാം. പീസ് റേഡിയോ മുന്നോട്ട് വെക്കുന്നൊരു ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യണതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സംപ്രേഷണം ചെയ്യും. ആ ഇനത്തിൽപ്പെട്ടതാണ് നുറുങ്ങുകൾ. ഇനി നമ്മൾ നുറുങ്ങുകളാണ് കേൾക്കുന്നത്.
1: വിധിയുടെ കനലാട്ടം എന്ന വിഷയത്തിൽ ഇബ്നു അലി എടത്തനാട്ടുകര രചിച്ച ഒരു രചനക്ക് സിദ്ദീഖ് സ്വലാഹി നിലമ്പൂരാണ് ശബ്ദം നൽകുന്നത്. സിദ്ദീഖ് സ്വലാഹിയുടെ ശബ്ദം കേൾക്കാം.
2: വിധിയുടെ കനലാട്ടം, രചന ഇബ്നു അലി എടത്തനാട്ടുകര. മെലിഞ്ഞുണങ്ങിയ ശരീരവും നീണ്ട താടിയും മുടിയുമായി ഒരു ആൾ രൂപം, കറുത്തു മെലിഞ്ഞ് കൂനിക്കൂടിയ ഒരു വൃദ്ധ സ്ത്രീ. സാമൂഹ്യ പ്രവർത്തകനായ സുഹൃത്ത് അദ്ദേഹം പറഞ്ഞ കഥ സത്യമെന്ന് തെളിയിക്കാനായി മൊബൈൽ ഫോണിൽ കാണിച്ചു തന്നതാണ് ഇവരുടെ ഫോട്ടോകൾ. കഥയല്ല, യാഥാർത്ഥ്യമാണ്. തമിഴ്നാടിനോട് ചേർന്ന സ്ഥലം. അവിടെ ഏതാനും കുടുംബങ്ങൾക്ക് മാസം തോറും ഭക്ഷണവും മറ്റും നൽകുന്നുണ്ട് സുഹൃത്തും സംഘവും. അയാളെ എന്തേ സഹായിക്കാത്തത് എന്ന് ചോദിച്ച കുട്ടികളാണ് ആ വീട് ചൂണ്ടിക്കാണിച്ചത്. ചെന്നു നോക്കിയപ്പോൾ ഒരു വികൃത രൂപം, കാലുകൾ തളർന്നിരിക്കുന്നു. സുഹൃത്ത് അയാളെ കൊണ്ടുപോയി ആശുപത്രിയിലാക്കി. വിദഗ്ധ ഡോക്ടറുടെ ചികിത്സ കൊണ്ട് നല്ല പുരോഗതിയുണ്ടായി. ചൂട് പിടിപ്പിക്കരുതെന്ന കർശന നിർദ്ദേശത്തോടെ ആയുർവേദ ചികിത്സ നടത്താൻ ഉപദേശിച്ചു. ഏറെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷം അയാൾ ഏതാണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തി. പിന്നീട് അവിടെ എത്തിയ സുഹൃത്തിനെ നാട്ടുകാർ വളഞ്ഞു. അവരുടെ അംഗീകാരമില്ലാതെ എന്തിനയാളെ ചികിത്സിച്ചു എന്നതായിരുന്നു അവരുടെ ചോദ്യം. ഒരു മനുഷ്യജീവിയാണല്ലോ അയാൾ, എന്ന നിലക്കാണ് ചികിത്സിക്കാൻ കൊണ്ടുപോയത് എന്ന മറുപടിക്ക് മനുഷ്യനല്ല മൃഗമാണവൻ എന്നായിരുന്നു അവരുടെ മറുപടി. അയാൾ ഒരു ലോറി ഡ്രൈവറായിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ ആഴ്ചകൾ നീണ്ട ഓട്ടത്തിനു ശേഷം ഇടക്ക് വീട്ടിലെത്തും.

0: മീൻ, ഇറച്ചി, പച്ചക്കറികൾ, പലചരക്ക് സാധനങ്ങൾ തുടങ്ങി വിവിധ സാധനങ്ങൾ സഹിതമാകും വീട്ടിലെത്തുക. പിന്നെ നീണ്ട ദിവസങ്ങൾ ഭക്ഷണം, ലഹരി, ഉറക്കം എന്നിവ മാത്രം. അതിനിടയിൽ ഭക്തി, പ്രാർത്ഥന എന്നിവയൊക്കെ അന്യം. ഭാര്യയും മകനും അയാളുടെ പ്രായമായ മാതാവുമായിരുന്നു വീട്ടിൽ താമസം. അമ്മായിയമ്മയും മരുമകളും മിക്കപ്പോഴും കലഹത്തിൽ ആയിരിക്കും. അയാൾ വീട്ടിലുണ്ടായിരുന്ന ഒരു ദിവസം പോര് കലശലാവുകയും ഭാര്യ കുട്ടിയെ കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ഒരു ദിവസം മദ്യസേവക്ക് വട്ടം കൂട്ടാൻ ഗ്ലാസ് ആവശ്യപ്പെട്ടത് എത്താൻ വൈകിയതിനാൽ അയാൾ പെറ്റമ്മയുടെ വയറ്റിൽ ആഞ്ഞു തൊഴിച്ചു. ചവിട്ടേറ്റ വൃദ്ധ തെറിച്ചു വീണു. അവന് ജന്മം നൽകിയ ഗർഭപാത്രം പുറത്തുവന്നു. ചോരയിൽ കുളിച്ചു കിടന്ന അവരെ നാട്ടുകാരാണ് ആശുപത്രിയിലെത്തിച്ചത്. ആഴ്ചകൾ ആശുപത്രിയിൽ കഴിഞ്ഞ ആ സ്ത്രീയുടെ ഗർഭപാത്രം നീക്കം ചെയ്തു. ജീവൻ തിരിച്ചുകിട്ടിയ അവർ വീട്ടിലേക്കു മടങ്ങി. വീട് വിട്ട് ജോലിക്കു പോയ മകൻ അവരെ തിരിഞ്ഞു നോക്കിയതേയില്ല. ഒരിക്കൽ ജോലിക്കുശേഷം ലോറിയിൽ നിന്ന് ഇറങ്ങിയ അയാളുടെ ഒരു കാലിന് ബലം കുറഞ്ഞ പോലെ തോന്നി. ഊന്നിയ രണ്ടാമത്തെ കാലിനും ബലമില്ല. അയാൾ നിലത്തിരുന്നുപോയി. നടക്കാൻ ശേഷി നഷ്ടപ്പെട്ട അയാളെ വണ്ടിയിലാണ് വീട്ടിലെത്തിച്ചത്. പെറ്റമ്മയെ കൊല്ലാക്കൊല ചെയ്ത് അയാളെ ചികിത്സിച്ചു ഭേദമാക്കിയ കൂട്ടുകാരനെ നാട്ടുകാർ ചീത്ത പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കഥ തീർന്നില്ല. കാലുകൾ പൂർവസ്ഥിതിയിലായാൽ തൊട്ടടുത്ത അമ്പലത്തിലെ കരലാട്ടത്തിൽ പങ്കെടുക്കാമെന്ന് അയാൾ നേർച്ച ചെയ്തിരുന്നുവത്രേ. കാലിൽ ചൂട് തട്ടിക്കരുതെന്ന ഡോക്ടറുടെ കർശന നിർദ്ദേശം വകവെക്കാതെ അയാൾ കനലാട്ടം നേർച്ച പൂർത്തിയാക്കി. അതോടെ വീണ്ടും കാലിന്റെ ശേഷി നഷ്ടപ്പെട്ടു. നടക്കാൻ വയ്യാതെ അയാൾ വീണ്ടും വീട്ടിലെ കട്ടിലിൽ ഒതുങ്ങിക്കൂടി. ഭാര്യ കുട്ടികളെയും കൂട്ടി അവളുടെ വീട്ടിലേക്കു മാറി. വയസ്സായ മാതാവും അയാളും തനിച്ചായി. പ്രായാധിക്യം, വളഞ്ച കുനിഞ്ഞ ശരീരവുമായി അയൽ വീടുകളിൽ പണിക്കുപോയി കിട്ടുന്ന സഹായം കൊണ്ടാണ് ജന്മം നൽകിയ ഗർഭപാത്രം ഒറ്റച്ചവിട്ടിന് തകർത്തു കളഞ്ഞ ആ മകനെ ഇന്ന് പെറ്റമ്മ പോറ്റുന്നത്. ഈ കഥ അല്ല, സംഭവം വിശ്വസിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് സുഹൃത്ത് മൊബൈൽ ഫോൺ ഗ്യാലറിയിൽ നിന്ന് ഫോട്ടോ കാണിച്ചു തന്നത്. വിശ്വാസികൾക്ക് പലതും പഠിക്കാനുണ്ട് ഈ മനുഷ്യജന്മങ്ങളുടെ സംഭവകഥയിൽ നിന്ന്.
1: സിദ്ദിഖ് സുലൈയുടെ ശബ്ദം നല്ല ശബ്ദമാണ്
2: അല്ലേ? അതെ, ഭയങ്കര അസൂയാണ് മൂപ്പരെ ശബ്ദം കേൾക്കുമ്പോൾ. അപ്പൊ നുറുങ്ങുകളുടെ നല്ലൊരു ഹൃദയഹാരിയായ, മനസ്സിനോട് സംവദിക്കുന്ന നല്ലൊരു ആശയമാണ് സംപ്രേഷണം ചെയ്തിട്ടുള്ളത്.
3: ഓക്കെ, ഇനി നമ്മൾ അസ്മാഉൽ ഹുസ്ന കേൾക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ ഓരോന്നായി നമ്മൾ പഠിച്ചു വരികയാണ്. ഈ അസ്മാഉൽ ഹുസ്നയുടെ സ്ഥിരം ശ്രോതാക്കളെ സംബന്ധിച്ചോളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി അവർ അടുത്തു കഴിഞ്ഞു. അള്ളാഹുവിനെ അവർ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു. സ്ഥിരം കേൾക്കുന്ന ആളുകൾക്ക് കിട്ടുന്നൊരു വലിയൊരു സൗകര്യമാണത്. പടച്ചവനെ കൂടുതൽ അറിയാനും അള്ളാഹുവുമായുള്ള സംഭാഷണങ്ങൾ ഒന്നുകൂടി ക്ലോസായി പടച്ചവനോട് കൂടുതൽ അടുത്ത് സംസാരിക്കാനും ഒക്കെയുള്ള അവസരങ്ങളാണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ നാമങ്ങൾ പഠിച്ചു മുന്നോട്ട് പോവുകയാണ്.
2: ഇതിലിപ്പം ഷമീർ മദീനിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അസ്മാഉൽ ഹുസ്ന അവതരിപ്പിച്ചത്. ഇത് 17-ാമത്തെ സെഷനാണ്. അഷഹീദ് എന്ന റബ്ബിൻ്റെ നാമത്തെയാണ് അദ്ദേഹം ഇന്ന് നമ്മളോട് അവതരിപ്പിക്കുന്നത്, നമ്മൾ പഠിക്കുന്നത്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിലാലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യനാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ അടുത്തറിയാനുള്ള ഏറ്റവും ശരിയായ മാർഗമാണ് അല്ലാഹുവിൻ്റെ നാമങ്ങളിലൂടെ, വിശേഷണങ്ങളിലൂടെ അല്ലാഹുവിനെ അറിയുക എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ ഏതൊരു പേജ് നമ്മൾ മറിച്ചു നോക്കിയാലും ഒട്ടുമിക്ക പേജുകളിലും നിരവധി തവണ ആയത്തുകൾ അവസാനിക്കുന്നിടത്ത് പ്രത്യേകിച്ചും അല്ലാതെ തന്നെ നേരിട്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നതുമൊക്കെയായ ധാരാളം ആയത്തുകൾ കാണുവാൻ സാധിക്കും. അത് ഈ വിഷയത്തിൻ്റെ പ്രാധാന്യവും മഹത്വവുമാണ് മനസ്സിലാക്കി തരുന്നത്. ഇത്രമാത്രം അള്ളാഹു ആവർത്തിച്ച് പറഞ്ഞ പരിശുദ്ധ ഖുർആൻ നിരന്തരം ഉണർത്തിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളെ സംബന്ധിച്ചും അവൻ്റെ മഹത്തായ വിശേഷണങ്ങളെ സംബന്ധിച്ചും നമ്മൾ എത്ര കണ്ട് മനസ്സിലാക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ അങ്ങനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ പടച്ചവനിലേക്ക് മനസ്സുകൊണ്ട് കൂടുതൽ അടുക്കുവാനും അവനെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും അവൻ്റെ സാന്നിധ്യം സദാ തിരിച്ചറിയാനും വിശ്വാസികൾക്ക് സാധിക്കുമെന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് അസ്മാഉൽ ഹുസ്ന എന്ന ഈ ക്ലാസുകൾ ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു മുതൽക്കൂട്ടും നമ്മുടെ വൈജ്ഞാനികമായ മേഖലയിലെ വികാസം എന്നതിനപ്പുറം നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾക്ക് നിമിത്തമാകുന്ന വലിയൊരു ആശയമായി അതിനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബ് അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. 37-ാമത്തെ നാമമായി നമ്മൾ പഠിക്കാനെടുക്കുന്നത് അഷ്ഷഹീദ് എന്ന അള്ളാഹുവിൻ്റെ ഉത്തമമായ നാമങ്ങളിൽപ്പെട്ട ഒന്നാണ്. അഷ്ഷഹീദ് എന്ന് പറഞ്ഞാൽ സാക്ഷി എന്നാണതിൻ്റെ മലയാള പരിഭാഷ. അള്ളാഹു സുബ്ഹാനഹു വതആല ഹുവല്ലദി ലാ യഗീബു അൻ ഇൽമിഹി ഷൈഉൻ, അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിൽ നിന്ന് യാതൊന്നും മറഞ്ഞു പോവുകയില്ല, നഷ്ടപ്പെട്ടു പോവുകയില്ല. എല്ലാം അള്ളാഹു അറിയുന്നു, എല്ലാം അള്ളാഹു കേൾക്കുന്നു, എല്ലാം അള്ളാഹു കാണുന്നു, അവൻ എല്ലാറ്റിനും സാക്ഷിയാണ്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് സൃഷ്ടികൾക്കെതിരിൽ മനുഷ്യന്മാർക്കെതിരിൽ തെളിവുകൾ ഹാജരാക്കിക്കൊണ്ട് അവൻ സാക്ഷി നിൽക്കും. അല്ലദി യഷ്ഹദു അലൽ ഖൽഖി യൗമൽ ഖിയാമ, മനുഷ്യന്മാർക്ക് ചെയ്ത ഒരു കാര്യവും നിഷേധിക്കാൻ പറ്റാത്ത രീതിയിൽ പടച്ചറബിൻ്റെ സാക്ഷ്യം അവിടെ വെളിപ്പെടുന്നതാണ്. പരിശുദ്ധ ഖുർആൻ ഈ രണ്ട് ആശയങ്ങളെയും നമുക്ക് പലതവണ ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുന്നുണ്ട്. 3-ാം അധ്യായം സൂറത്ത് ആലിമ്രാനിലെ 98-ാമത്തെ ആയത്തിൽ വല്ലാഹു ഷഹീദുൻ അലാ മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന് അള്ളാഹു സാക്ഷിയാണ്. നന്മകൾ ചെയ്യാനുള്ള പ്രചോദനവും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാനുള്ള ഒരു താക്കീതും ഒരു മനോഭാവവും ഈ പദം ഈ നാമം നമ്മൾ പഠിക്കുന്നതിലൂടെ ഇതിൻ്റെ അർത്ഥവും ആശയവും നമുക്ക് ശരിയായ രൂപത്തിൽ മനസ്സിലേക്ക് ആവാഹിക്കാൻ സാധിക്കുന്നതിലൂടെ തീർച്ചയായും നമ്മെ അതിന് പാകപ്പെടുത്തും എന്നതാണ്. അള്ളാഹു എന്നെ കാണുന്നു, അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നു, ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും അള്ളാഹു സാക്ഷിയാണ്. അള്ളാഹുവിനെ മറച്ചു പിടിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നൊരു തിരിച്ചറിവ്. അള്ളാഹു അഷ്ഷഹീദ്, അള്ളാഹു എല്ലാറ്റിനും സാക്ഷിയാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ് ആ നാമം നമുക്ക് നൽകുന്നത്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചറബിനോട് പരലോകത്ത് വച്ച് പറയുന്ന ഒരു സംസാരം പരിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 117-ാമത്തെ വചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ അവസാനത്തിൽ അള്ളാഹു പറഞ്ഞത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ വാക്ക് അവിടെ സംസാരം അവസാനിപ്പിക്കുന്ന ഒരു ഭാഗം, വ അൻ തഅലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അള്ളാഹുവേ നീ എല്ലാറ്റിനും സാക്ഷിയാണല്ലോ, നിനക്കറിയുമല്ലോ എല്ലാ കാര്യവും. അതേപോലെ സൂറത്തുൽ ഹജ്ജിലെ 17-ാമത്തെ ആയത്തിലും അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അള്ളാഹു എല്ലാ കാര്യത്തിനും സാക്ഷിയാണ്. പടച്ചറബിൻ്റെ സാന്നിധ്യമറിയിക്കുന്നൊരു നാമമാണ്. അള്ളാഹു കാണാതെ അള്ളാഹു അറിയാതെ ഒന്നും നടക്കുന്നില്ല. അള്ളാഹു എല്ലാം കേൾക്കുന്നു, അള്ളാഹു എല്ലാം കാണുന്നു, അള്ളാഹു എല്ലാം അറിയുന്നു. അവൻ്റെ ശ്രദ്ധയിൽ നിന്ന് അവൻ്റെ അറിവിൽ നിന്ന് മറച്ചു പിടിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ ഒരാൾക്കും സാധിക്കുകയില്ല. പടച്ചറബ് അശ്രദ്ധനല്ല. നമ്മൾ ആയത്തുൽ കുർസിയിൽ പഠിച്ചതുപോലെ സൂറത്തുൽ ബക്കറയിലെ 255-ാമത്തെ ആയത്ത് ആയത്തുൽ കുർസി, അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു തരുന്ന കുറേ ഏറെ കാര്യങ്ങൾ അതിലൂടെ പഠിക്കാനുണ്ട്. അതിൽ ഈ നാമവുമായി ബന്ധപ്പെട്ടൊരു പരാമർശമാണ് ലാ തഅഖുദുഹു സിനത്തും വലാ നൗം, അള്ളാഹുവിന് ഒരു ഉറക്കമോ മയക്കമോ ഒന്നും ബാധിക്കുന്നില്ല. പടച്ചറബ് എല്ലാം സജീവമായി നിന്നുകൊണ്ട് കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു എന്നത് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുജാദല 58-ാം അധ്യായത്തിലെ 7-ാമത്തെ വചനത്തിലൂടെ അത് ഒന്നുകൂടി സ്പഷ്ടമായി നമുക്ക് മുമ്പിൽ അനാവരണം ചെയ്തിട്ടുണ്ട്. മാ യകൂനു മിൻ നജ്വ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹു, വലാ ഹംസത്തിൻ ഇല്ലാഹു വസാദിസുഹും. മനുഷ്യന്മാർ മൂന്നാളുകൾ ചേർന്ന് ഒരു രഹസ്യ സംഭാഷണം നടത്തുകയാണെങ്കിൽ നാലാമതായി പടച്ചറബ് അവിടെയുണ്ട്. അള്ളാഹുവിൻ്റെ ദാത്തിയായൊരു സാന്നിധ്യം എന്നതല്ല, പടച്ചറബ് ആ മൂന്ന് പേരുടെയും ഇരുത്തവും സംസാരവും ആലോചനകളും ചർച്ചകളും എല്ലാം പടച്ചറബ് കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു എന്നതാണ്. അത് മൂന്ന് എന്നത് നാലായിരുന്നാലും അഞ്ചായിരുന്നാലും എത്ര ആളുകൾ കൂടുതലാകട്ടെ കുറവാകട്ടെ, അവരുടെ എല്ലാ സംഗമങ്ങളും തീരുമാനങ്ങളും ആലോചനകളും ചർച്ചകളും എല്ലാം പടച്ചറബ് അറിയും. അപ്പോൾ ഏറ്റവും വലിയ സാന്നിധ്യമായി, ഏറ്റവും വലിയ സാക്ഷ്യമായി, സാക്ഷിയായി അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കുമുണ്ട്. ആ പടച്ചറബ് ഏതൊരു കാര്യത്തിന് അവൻ്റെ സാക്ഷ്യം രേഖപ്പെടുത്തുന്നുവോ അത് ആ വിഷയത്തിൻ്റെ ഗൗരവം കൂടി സൂചിപ്പിക്കുന്ന ഒന്നാണ്. ഏറ്റവും വലിയ സാക്ഷ്യം അള്ളാഹുവിൻ്റെ സാക്ഷ്യം തന്നെയാണ്. തെറ്റാത്ത, നിഷേധിക്കാൻ സാധിക്കാത്ത അതിശക്തമായ രേഖയായി പടച്ചറബിൻ്റെ സാക്ഷ്യത്തെ, സാന്നിധ്യത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പടച്ചറബ് സാക്ഷ്യം വഹിച്ച കാര്യങ്ങൾ സഗൗരവം നമ്മൾ സ്വീകരിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നതിന് അള്ളാഹു സാക്ഷിയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സാക്ഷ്യത്തോളം പ്രബലമായ, ശക്തമായ വേറൊരു തെളിവ് ആർക്കും സമർപ്പിക്കുവാൻ സാധിക്കുകയില്ല. അള്ളാഹു ഏകനാണ്, അവന് സന്താനങ്ങളില്ല, അവന് സഹായികളില്ല, അവനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ എന്ന് സർവ വേദഗ്രന്ഥങ്ങളും അതേപോലെ തന്നെ സർവപ്രവാചകന്മാരും ഒക്കെ പറഞ്ഞ ആ കാര്യം, അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ ശക്തമായ തെളിവ് എന്നോണം അള്ളാഹു അതിന് സാക്ഷിയാണ്, അള്ളാഹു സാക്ഷ്യം വഹിച്ച കാര്യമാണ്. അപ്പോൾ തൗഹീദിൻ്റെ മഹത്വവും അതിൻ്റെ ഗൗരവവും നമുക്കതിലൂടെ മനസ്സിലാക്കാം. അതേപോലെ സൂറത്ത് അൽ ഖിയാമ 75 അധ്യായത്തിൽ അള്ളാഹു പറഞ്ഞു, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിനെ കൊണ്ട് ഞാനിതാ സത്യം ചെയ്തു പറയുന്നു, അഥവാ അതിൻ്റെ സാധ്യത അത് സത്യമാണ് എന്നതിന് പടച്ചറബിൻ്റെ സത്യം അള്ളാഹു സാക്ഷ്യം വഹിച്ച് ആണയിട്ട് പറഞ്ഞ കാര്യമാണ്. അങ്ങനെ എത്രയോ കാര്യങ്ങൾ അള്ളാഹു ഒരു കാര്യത്തെ പിടിച്ച് സത്യം ചെയ്തു പറയുമ്പോൾ, അത് ഉറപ്പിച്ചു പറയുമ്പോൾ അതിൻ്റെ ഗൗരവം വാസ്തവത്തിൽ ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു വശം, ആളുകൾ ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കള്ള സത്യം ചെയ്യാറുണ്ട്. അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. വല്ലാഹി എന്ന് പറഞ്ഞിട്ട് തൻ്റെ ഏതെങ്കിലും ഒരു ന്യൂനതയെ ന്യായീകരിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും താൽക്കാലികമായൊരു ലാഭത്തിനു വേണ്ടി ആളുകൾ കള്ളസത്യം ചെയ്യും. സത്യം ചെയ്യുമ്പോൾ പറയുന്നതിൻ്റെ താല്പര്യം എന്താണ്? ഞാൻ അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ചെയ്തു എന്നതിന് അള്ളാഹു സാക്ഷിയാണ് എന്നാണ് വല്ലാഹി എന്ന് പറയുമ്പോൾ, അള്ളാഹുവാണ് സത്യം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് ആരോപിക്കലാണത്. അപ്പോൾ നമ്മൾ സത്യം ചെയ്യുമ്പോൾ സത്യമല്ലാത്ത കാര്യം അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ അള്ളാഹുവല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യാനും പാടില്ല. രണ്ടും ഇസ്ലാം വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ചൊരു കാര്യമാണ്. ചില ആളുകൾ അള്ളാഹുവാണ് സത്യം, വല്ലാഹി സത്യം എന്ന് പറഞ്ഞാൽ അതിന് വലിയ ഒരു വിലയും അത് മനസ്സിൽ വല്ലാത്ത ഒരു മാറ്റവും ഒരു ഏശലും ഉണ്ടാക്കാതെ കടന്നു പോകുമ്പോൾ, അതിനേക്കാൾ താഴെയാണല്ലോ വേറെ എന്തും. വമാ ഖദറുല്ലാഹ ഹഖ ഖദരി, അള്ളാഹുവിനെ കണക്കാക്കേണ്ട പ്രകാരം അവർ കണക്കാക്കിയില്ല എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ, ഉമ്മയാണ് സത്യം, പള്ളിയാണ് സത്യം, അല്ലെങ്കിൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് സത്യം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് വല്ലാത്ത, ഓ അത് ഭയങ്കര സത്യമാണ്, മക്കളെ തന്നെയാണ് സത്യം എന്നൊക്കെ പറയും. പക്ഷെ ഇസ്ലാം പഠിപ്പിച്ചത് മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് കഫറ ഔ അശ്റക, അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് ആരെങ്കിലും പിടിച്ച് സത്യം ചെയ്താൽ ഒന്നുകിൽ അയാൾ അവിശ്വാസിയായി, അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസിയായി, അഥവാ അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ ഒരു വിശ്വാസിക്ക് പാടുള്ളൂ. ആ പറയുന്ന കാര്യം അള്ളാഹുവിനെ കൊണ്ടേ ഞാൻ സത്യം ചെയ്യുള്ളൂ, പക്ഷേ അള്ളാഹു അതിന് സാക്ഷിയാണ് എന്ന അർത്ഥത്തിലുള്ള സത്യം നമ്മൾ പറയുമ്പോൾ ഇല്ലാത്തൊരു കാര്യമാണ് പറയുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ പേരിൽ കുറ്റം ആരോപിക്കലാണ്. നമ്മളൊന്നാലോചിച്ചു നോക്കൂ, മനുഷ്യന്മാരായ നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മൾ വേറെ ആരെയെങ്കിലും പറ്റി അയാൾ സാക്ഷിയല്ലാത്ത, അയാൾ അംഗീകരിക്കാത്തൊരു കാര്യം അയാളുടെ പേരിൽ നമ്മൾ ആണയിട്ട് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? അത് അയാൾ അറിയുകയും കേൾക്കുകയും ചെയ്താൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? അപ്പോൾ മനുഷ്യരുടെ വിഷയത്തിലുള്ള പേടി അള്ളാഹുവിൻ്റെ വിഷയത്തിൽ നമ്മൾ പേടിക്കുന്നില്ല എന്ന് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വമാ ഖദറുല്ലാഹ ഹഖ ഖദരി മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, ഖുർആൻ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിന് ഒരു ഗാംഭീര്യം, ഒരു മഹത്വം കൽപ്പിക്കാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കാത്തത്, പരിഗണിക്കാത്തത്? ഖുർആൻ സൂറത്തുൻ നിസായിലെ 108-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ യസ്തഖ്ഫൂന മിനന്നാസ്, ചില ആളുകൾ മനുഷ്യന്മാരിൽ നിന്ന് പലതും മറച്ചുവെക്കുന്നു, അതല്ലെങ്കിൽ മനുഷ്യന്മാരെ സംബന്ധിച്ച് പല കാര്യങ്ങളും പേടിക്കുന്നു. വല യസ്തഖ്ഫൂന മിനല്ലാഹ് വഹുവ മഅഹും, എന്നാൽ പടച്ചറബിനെ സംബന്ധിച്ച് അവർക്ക് ആ പേടിയില്ല. പടച്ചറബിൽ നിന്നത് മറച്ചുവെക്കാൻ അവരാഗ്രഹിക്കുന്നില്ല, അഥവാ അത് ചെയ്യാതിരിക്കാൻ, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാതിരിക്കാൻ, പറയാൻ പാടില്ലാത്തത് പറയാതിരിക്കാൻ. ഇങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ളൊരു പേടിയും അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ ഞാൻ ആ രൂപത്തിൽ വരാതിരിക്കാനും ഒക്കെയുള്ളൊരു ജാഗ്രത. വഹുവ മഅഹും, അവനവരോടൊപ്പമുണ്ട് സദാസമയവും, അറിവുകൊണ്ട് അവൻ്റെ നിരീക്ഷണം കൊണ്ട് എല്ലാം. അപ്പോൾ മനുഷ്യന്മാരെ ഭയക്കുന്നത് പോലെ, മനുഷ്യന്മാരുടെ വിഷയത്തിൽ കാണിക്കുന്ന ജാഗ്രതയും ശ്രദ്ധയും പോലെ, അതിനേക്കാളൊക്കെ എത്രയോ ഗൗരവത്തിൽ പടച്ചറബിനെ കാണേണ്ടതും ഭയക്കേണ്ടതുമാണ്. ഷെയ്ഖ് സഅദി പറഞ്ഞതുപോലെ ഹാദാ മിൻ ളഉഫിൽ ഈമാൻ വ നുഖ്സാനിൽ യഖീൻ, മനുഷ്യൻ്റെ ഈമാനിൻ്റെ ദൗർബല്യവും യഖീനിൻ്റെ കുറവുമാണ്, ദൃഢവിശ്വാസത്തിൻ്റെ കുറവുമാണ് ഇത് അറിയിക്കുന്നത്. അൻ തകൂന മഖാഫത്തുൽ ഖൽഖി ഇൻദഹും അഅലം, സൃഷ്ടികളെ സംബന്ധിച്ച്, മനുഷ്യരെ സംബന്ധിച്ചുള്ള പേടി വല്ലാത്ത ഗൗരവം നിറഞ്ഞതാവുകയും പടച്ചറബിനെ സംബന്ധിച്ചുള്ള പേടി ഇല്ലാതെയായി പോവുകയും ചെയ്യുക എന്നത്. ആരുടെ പേരിലും സത്യം ചെയ്തു പറയും, അതിനൊക്കെ വലിയ പ്രാധാന്യം നൽകും. അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തു പറയാൻ യാതൊരു മടിയുമില്ലാതെ കളവാണ് എന്ന് ഉറപ്പുള്ള കാര്യത്തിന് വരെയും അത് പറഞ്ഞ് കാര്യം നേടുന്ന രീതി, അപ്പോൾ അത് വലിയ ഗൗരവമുള്ള സംഗതിയാണ്. അള്ളാഹു കാണുന്നു, അള്ളാഹു അറിയുന്നു. പരലോകത്ത് അനിഷേധ്യ സാക്ഷ്യങ്ങളുമായി പടച്ചറബ് ആ തെളിവുകൾ ഹാജരാക്കുമ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നന്മകൾ അധികരിപ്പിക്കാൻ, ആരും കണ്ടില്ലെങ്കിലും, ആരും അറിഞ്ഞില്ലെങ്കിലും, ആരും പറഞ്ഞില്ലെങ്കിലും, ആരും പ്രശംസിച്ചില്ലെങ്കിലും എൻ്റെ റബ്ബ് അതിന് സാക്ഷിയാണ്, അവൻ കണ്ടിട്ടുണ്ട്, അവൻ അത് പരിഗണിക്കുകയും ചെയ്യും എന്നൊരു ബോധം നന്മകൾ അധികരിപ്പിക്കുന്ന വിഷയത്തിലും, തിന്മകളുടെ കാര്യത്തിൽ ഭയപ്പാടോടുകൂടി പടച്ചറബിലേക്ക് ഖേദിച്ച് പശ്ചാത്തപിച്ചു മടങ്ങി തിരുത്തുവാനും പൊറുക്കലിനെ തേടുവാനുമൊക്കെ അശ്ശഹീദ്, അള്ളാഹു എല്ലാത്തിനും സാക്ഷിയാണ് എന്നൊരു നാമം പഠിക്കുമ്പോൾ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബ് നമ്മുടെ എല്ലാവരുടെയും വീഴ്ചകളും കുറവുകളും പരിഹരിച്ച് തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംന മാ യംഫഉന വംഫഉന ബിമാ അല്ലംതന റബ്ബി സിദ്ന ഇൽമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
3: അസ്മാഉൽ ഹുസ്ന അൽഹംദുലില്ലാഹ് നമ്മൾ കേട്ട് കഴിഞ്ഞു. അള്ളാഹുവിനെ കുറിച്ചറിയാൻ അള്ളാഹുവിൻ്റെ അശ്ഷഹീദ് എന്ന നാമം ശരിയായി പഠിക്കാൻ ഉള്ളൊരു അവസരം നമുക്ക് കിട്ടി. ഷമീർ മദീനി വളരെ വിശദമായി നമുക്കത് പകർന്നു നൽകി. ഒരു നാമവും നമ്മൾ പൂർണ്ണമായി പറയാൻ ഈ ഒരു ചെറിയ സമയം കൊണ്ട് സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. എങ്കിലും അസ്മാഉൽ ഹുസ്ന നമുക്ക് വീണ്ടും കേൾക്കാനും പഠിക്കാനൊക്കെ ഉള്ള അവസരം നേരത്തെ പറഞ്ഞതുപോലെ ജമീൽ ആപ്ലിക്കേഷനിലുണ്ട്. ജമീൽ ആപ്ലിക്കേഷനിൽ അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങളും പ്രത്യേകമായി എടുത്തു പറഞ്ഞ് പഠിപ്പിക്കുന്ന വിശദമായ ഓഡിയോകളും വീഡിയോകളും ജമീൽ ആപ്ലിക്കേഷനിൽ ലഭ്യമാണ്.
2: ജമീലിൻ്റെ ഒരു കാറ്റഗറി തന്നെ അസ്മാഉൽ ഹുസ്നയാണ്.
3: അതെ.
2: അപ്പം അത് അസ്മാഉൽ ഹുസ്ന ഓരോ ഇസ്മും അതിൻ്റെ വിശദാംശങ്ങൾ ഒരു തവണയെങ്കിലും കേൾക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നതൊരു നിർബന്ധമായ പഠനമാണ്. അത് അള്ളാഹുവിനെ അറിയാന്നുള്ളതൊരു ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഫർളായിനായിട്ടുള്ള കാര്യമായതുകൊണ്ട് എന്തായാലും നമ്മളതൊന്ന് കേട്ടു പോകണം.
3: ജനറൽ ആപ്ലിക്കേഷനിൽ നമ്മൾ ഓഡിയോ എന്ന ഭാഗെടുത്താൽ അവിടെ അൽ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി കാണും. അവിടെ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനി 63 ക്ലാസ്സുകളിലായി അൽ അസ്മാഉൽ ഹുസ്ന പഠിപ്പിച്ച വിശദമായ ഓഡിയോകളാണ് അവിടെ നമുക്ക് കേൾക്കാൻ പറ്റുക.
2: ശരി, ഇനി നമുക്ക് ഒരു കഥ കേട്ടു വരാം. കഥ എന്ന് പറയുമ്പോൾ പൊതുവെ സലാം വീട്ടിയാണ് പൊതുവെ നമ്മുടെ സ്ഥിരം ശ്രോതാക്കൾക്ക് ഓർമ്മ വരിക. സലാമാഷിൻ്റെ ഒരു കഥയാണ് ഇനി കേൾക്കുന്നത്.
3: അധ്വാനശീലർ എന്നതാണ് ഇന്നത്തെ കഥയുടെ ടൈറ്റിൽ. എന്താണ് കഥ എന്ന് നോക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുഞ്ഞുമക്കളെ, പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് കുട്ടികളുടെ വിശേഷങ്ങൾ? കഥ പറയാൻ പരിപാടി കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടതുപോലെ കേവലം ഒരു കഥയല്ല, ചരിത്ര കഥകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇന്നത്തെ കഥയുടെ പേര് പറയട്ടെ, അധ്വാനശീലർ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന ആളുകളാണല്ലോ മുഹാജിറുകൾ. കേട്ടിട്ടില്ലേ മുഹാജിറുകളെക്കുറിച്ച്? എല്ലാം ഉപേക്ഷിച്ച് വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ടായിരുന്നു അവരുടെ യാത്ര. എത്രങ്ങാനും ദൂരെയുള്ള സ്ഥലത്തേക്കാണ് ഇങ്ങനെ യാത്ര ചെയ്തു പോകുന്നത്. ദരിദ്രരായ മുഹാജിറുകളെ മദീനക്കാർ സ്വീകരിച്ചു. അപ്പം ആ മുഹാജിറുകളെ സ്വീകരിച്ച ആളുകൾക്ക് അൻസാറുകൾ എന്നാണ് അവരെക്കുറിച്ച് പറയുന്നത്. നമ്മൾ കേട്ടിട്ടില്ലേ മുഹാജിറുകളും അൻസാറുകളും? നമ്മൾ പറയാറുണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ ആളുകളെ നമ്മൾ മുഹാജിറുകളെന്നും, ഹിജറ ചെയ്തു വന്ന മുഹാജിറുകളെ മദീനയിൽ ഇരു കൈയും നീട്ടി സ്വീകരിച്ച ആളുകളെ അൻസാറുകളെന്നും നമ്മൾ പറയാറുണ്ടല്ലേ. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകളെയും അൻസാറുകളെയും പരസ്പരം സഹോദരന്മാരാക്കിയിട്ടുണ്ട്. എന്ത് രസമായിരിക്കും അല്ലേ, എല്ലാവരും ചേർത്ത് പിടിപ്പിച്ച് അവരെ പരസ്പരം അവർക്കിടയിൽ സ്നേഹബന്ധം ഊട്ടി ഉറപ്പിച്ച ചരിത്രമാണത്. വെറുതെ അല്ല കേട്ടോ, എന്ത് മനോഹരമായ സ്നേഹമായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത്. അങ്ങനെ മുഹാജിറായ അബ്ദുറഹ്മാൻ ബിൻ ഔഫിന് സഹോദരനായി നിശ്ചയിക്കപ്പെട്ടത് ആരെയാണെന്നറിയോ? അൻസാറുകളിലെ ധനികനായ സഅദ് ബിൻ റബീഇനെയാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫും നല്ല ധനികനായിരുന്നു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ആ ധനമെല്ലാം ഒഴിവാക്കി റസൂലിൻ്റെ കൂടെ ഇങ്ങ് മദീനയിലേക്ക് പോരുമ്പോൾ ഒന്നും കയ്യിലില്ല. അങ്ങനെ അൻസാറികളിൽ നിന്ന് കിട്ടിയിട്ടുള്ള സഅദ് ബിൻ റബീഇ, അദ്ദേഹം ആവട്ടെ നല്ല ധനമുള്ള വ്യക്തിയും, എന്നിട്ട് അദ്ദേഹം അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ്റെ അരികിലെത്തിയിട്ട് അദ്ദേഹത്തോട് പറയണേ, യാ അബ്ദുറഹ്മാൻ, നോക്ക്, ഞാൻ മദീനയിലെ വലിയ പണക്കാരനാണ്. എൻ്റെ പണത്തിൻ്റെ പകുതി ഭാഗം നിനക്ക് ഞാൻ തരാട്ടോ. നോക്ക്, നിങ്ങൾ എന്തൊരു നല്ല മനസ്സാണല്ലേ. ഇല്ലാത്ത ആളുകൾക്ക് കൊടുക്കാൻ അവർ കാണിച്ചത് ധനത്തിൻ്റെ പകുതി കൊടുക്കാന്നാ പറഞ്ഞത്. എൻ്റെ വീട്ടിലും തോട്ടങ്ങളിലും ഒരു പങ്ക് ഇനി നിനക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്നർത്ഥം. അപ്പോൾ വീട്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തോട്ടം എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഈത്തപ്പനം തോട്ടത്തിനൊക്കെ എന്തു വലിയ വിലയുള്ളതായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. ഇന്നും അങ്ങനെ തന്നെയാണ്, അതൊക്കെ പകുതി തരാംന്ന്. നോക്കൂ നിങ്ങൾ. പക്ഷേ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തൻ്റെ സഹോദരനാക്കി തനിക്ക് കിട്ടിയിട്ടുള്ള സഅദ് ബിനു റബീഇനോട് പറയാണ്, പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മഷാല്ലാ, അള്ളാഹു നിങ്ങളുടെ സമ്പത്തിലും കുടുംബത്തിലും കച്ചവടത്തിലൊക്കെ ബർക്കത്ത് നൽകട്ടെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാഗ്ദാനം നിരസിച്ചു, എനിക്കതൊന്നും വേണ്ട, അത് താങ്കൾക്ക് എന്നെ ഇരിക്കട്ടെ. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എനിക്ക് നിങ്ങളൊരു ഉപകാരം ചെയ്തു തന്നാൽ മതി. താങ്കൾ എനിക്ക് കച്ചവടച്ചന്ത എവിടെയാണ് ഇവിടെ ഉള്ളത്, മദീനയിൽ എവിടെയാണ് ആളുകൾ ബിസിനസ് നടത്തുന്ന കച്ചവടം ചെയ്യുന്ന സ്ഥലമുള്ളത്, ഇതൊന്ന് കാണിച്ചു തന്നാൽ മതി. അങ്ങനെ ആ കച്ചവടം ചെയ്യാനായി അദ്ദേഹം ചന്തയിലേക്ക് പോവാണ്. എന്നിട്ട് എന്താ സംഭവിച്ചത്? അങ്ങനെ കച്ചവടം ചെയ്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പിൽക്കാലത്ത് മദീനയിലെ ഏറ്റവും വലിയ ധനികനായി മാറി. എന്നിട്ടോ ആ പണം കൊണ്ട് ഇസ്ലാമിന് ഒരുപാട് ഉപകാരം ചെയ്തു. അദ്ദേഹത്തിൻ്റെ പരലോകത്തിൽ അദ്ദേഹത്തിന് വലിയ പ്രതിഫലമായി ആ പണമെല്ലാം പിന്നീട് മാറുകയാണ്. അപ്പം നോക്കൂ, നമുക്കും അങ്ങനെ കാവണ്ടേ? നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ നമ്മൾ വലിയ പൈസക്കാരാവണമെന്നൊക്കെ ആഗ്രഹിക്കും. എന്തിനാ പൈസക്കാരനാവുന്നത്? നമ്മൾ മരിക്കുന്നതോടുകൂടി നമ്മളെടുത്തു നിന്ന് തീർന്ന ഒരു പണമായിട്ട് തീരാനല്ല പണക്കാരനാവേണ്ടതല്ലേ? നമ്മൾ മരിച്ചാലും നാളെ സ്വർഗത്തിലേക്ക് നമുക്ക് വലിയ മുതൽക്കൂട്ടാവുന്ന, അതിനുപകരിക്കുന്ന ഒന്നായിട്ട് നമ്മുടെ പണം മാറണം. അങ്ങനെയുള്ള വലിയ പണക്കാരനായിട്ട് മാറാൻ നമുക്ക് ആഗ്രഹിക്കാം. ആ പണം എല്ലാവർക്കും കൊടുത്ത് അല്ലെ, അവകാശികൾക്ക് കൊടുത്ത്, പാവപ്പെട്ടവർക്ക് കൊടുത്ത്, അള്ളാഹുവിൻ്റെ ദീനെ സഹായിച്ച്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ്റെ ചരിത്രം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണപ്പോ കേട്ടോ, ഇൻഷാല്ലാ. അപ്പോൾ ഇന്നത്തെ കഥ അധ്വാനശീലർ എന്നതായിരുന്നു. ഈ ചരിത്ര കഥ കേൾക്കുമ്പോൾ നമുക്കൊരുപാട് ഗുണപാഠം കിട്ടട്ടെ. മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: എന്നത്തെയും പോലെ വളരെ നല്ല ഒരു കഥ നമ്മൾ കേട്ടു. ഗുണപാഠമുണ്ട്, ചിന്തിക്കാനുണ്ട്, കാഴ്ചപ്പാടുകൾ പകർന്നു നൽകുന്നതാണ്. സലാം വീട്ടിക്ക് പ്രത്യേകം നന്ദി. ശ്രോതാക്കൾ, ഇത്തരം കഥകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഓരോ പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഒക്കെ ഫീഡ്ബാക്കിൽ എഴുതി അയക്കണം. നമുക്ക് ശ്രോതാക്കളോടൊപ്പം സെഷനിൽ അത്തരം നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ പ്രത്യേകം എടുക്കാം ഇൻഷാല്ലാ.
2: ഓക്കെ, കഥ കേട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ പീസ് റേഡിയോ വൈബ്സ് സംപ്രേഷണം തുടരുമ്പോൾ നമ്മളിനി ജനക്ഷേമമാണ്. പീസ് റേഡിയോ വളരെ ഹിറ്റാക്കിയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ജനങ്ങൾക്ക് സർക്കാരിൽ നിന്നും സംവിധാനങ്ങളിൽ നിന്നും ലഭിക്കേണ്ട അവകാശങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലും അവരുടെ ജീവിതത്തിലെ വ്യത്യസ്ത തലങ്ങളിൽ ഉപകാരപ്പെടുത്തേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകളുമാണ് നമ്മൾ ജനക്ഷേമം പരിപാടിയിലൂടെ സംപ്രേഷണം ചെയ്ത് വരുന്നത്.
3: ഇന്ന് നമ്മൾ സംപ്രേഷണം ചെയ്യുന്നത് നേരത്തെ പീസ് റേഡിയോ സംപ്രേഷണം ചെയ്ത ഒരു പ്രോഗ്രാം തന്നെയാണ്. ജനക്ഷേമത്തിൽ നേരത്തെ സംപ്രേഷണം ചെയ്തൊരു വിഷയം തന്നെയാണ് ഇന്ന് സംപ്രേഷണം ചെയ്യുന്നത്. TDS TCS ന്യൂ ടാക്സ് റെജീം എന്നിവയെക്കുറിച്ച് നാം അറിയേണ്ട കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള മൂന്നാമത്തെ ഭാഗം. നേരത്തെ രണ്ട് എപ്പിസോഡുകൾ നമ്മൾ കേട്ടുകഴിഞ്ഞു, അതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്നത്തെ ജനക്ഷേമം പരിപാടിയിൽ നമ്മുടെ കൂടെ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ കേട്ടതുപോലെ തന്നെ നമ്മുടെ കൂടെ അതിഥിയായിട്ടുള്ളത് APTR & Company ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ മാനേജിംഗ് പാർട്ട്ണറായിട്ടുള്ള CA അബ്ദുള്ള സാറാണ്. സാർ, ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഇന്നത്തെ ഈ മൂന്നാമത്തെ എപ്പിസോഡിൽ നമുക്ക് ഒരു ചോദ്യമായിട്ട് ആദ്യത്തെ ചോദ്യമുള്ളത്, ഒരു വർഷം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ വർഷവും എങ്ങനെ റിട്ടേൺ ഫയൽ ചെയ്യൽ നിർബന്ധമാണ്?
7: ഒരു വർഷം ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വർഷവും റിട്ടേൺ ഫയൽ ചെയ്യണം നിർബന്ധമില്ല. നമുക്ക് ഇപ്പോൾ ഒരു വർഷം ഫൈനാൻസ് ട്രാൻസാക്ഷൻസ് ഉണ്ട്, നമുക്ക് ഇൻകം ഉണ്ട്, റിട്ടേൺ ഫയൽ ചെയ്യാം. അടുത്ത വർഷം ഇൻകം ഇല്ല എങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ നിർബന്ധമില്ല. പക്ഷേ നിങ്ങളൊരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടി എല്ലാ വർഷവും ഇൻകം ഫയൽ ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ പറയുന്ന പല ബെനിഫിറ്റുകളും ഉണ്ട്. ഇനി നമ്മൾ അറിയാതെ പോലെ ചില ട്രാൻസാക്ഷൻസ് വന്നിട്ടുണ്ടോ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷേ നിർബന്ധമില്ല. എന്താ, ഒരു വർഷം റിട്ടേൺ ഫയൽ ചെയ്തുകൊണ്ട് എല്ലാ വർഷവും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യൽ നിർബന്ധമില്ല.
6: അതിന് ശരിക്ക് ഈ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ഇങ്ങനെ അതിൻ്റെ ഒരു നിയമമായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അടുത്ത വർഷം ഇങ്ങനെ പുതുക്കുന്ന
7: അങ്ങനെ ഇല്ല,
6: ഇതില്ല.
7: ഒരു വർഷം ഫയൽ ചെയ്താൽ ആ വർഷം ക്ലോസ് ആയി. അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഇല്ല. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു വർഷം റിട്ടേൺ ഫയൽ ചെയ്തു, അടുത്ത വർഷം ഫയൽ ചെയ്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ഒരിക്കലും ഇൻകം ടാക്സിന് നോട്ടീസ് വരില്ല. നിങ്ങൾക്ക് ഫൈനാൻസ് ട്രാൻസാക്ഷൻ ഉണ്ടായിട്ട് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇൻകം ടാക്സിന് ചോദ്യമോ അല്ലെങ്കിൽ നോട്ടീസുകൾ വരുള്ളൂ.
6: ഓക്കെ, ഒരു ന്യൂ ടാക്സ് റെജിം അതുപോലെ തന്നെ ഓൾഡ് റെജിം ഇങ്ങനെ കേൾക്കാറുണ്ടല്ലോ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
7: വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം രണ്ട് രീതിയിൽ നമുക്ക് ഇൻകം ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാം. ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ എങ്ങനെയാണ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നത് പറഞ്ഞു. അത് പുതിയ സ്ലാബാണ്, ന്യൂ ടാക്സ് റെജിമാണ്. ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ച് എല്ലാവരും ന്യൂ ടാക്സ് റെജിമാണ് ഡീഫോൾട്ടായിട്ട് ഓപ്റ്റ് ചെയ്യുന്നത്. ഈ ന്യൂ ടാക്സ് റെജിമിൻ്റെ ഓൾഡ് ടാക്സ് റെജിമിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ന്യൂ ടാക്സ് റെജിമിൽ ടാക്സിന്റെ റേറ്റ് കുറവാണ്, ഓൾഡ് ടാക്സിൽ ടാക്സ് റേറ്റ് കൂടുതലാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ 20% ടാക്സ് അടയ്ക്കണം.
6: ഓൾഡിൽ
7: 10 ലക്ഷം മുകളിൽ 30% ടാക്സ് വരും. എന്നാൽ പുതിയ സ്കീമിൽ 15 ലക്ഷം മുകളിലാണ് 30% ടാക്സ് വരുള്ളൂ. പക്ഷേ ഇതിൽ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം പലരും ഇൻകം ടാക്സിൽ കുറേ ഡിഡക്ഷൻസ് എടുക്കുന്ന ആളുകളുണ്ട്, പ്രത്യേകിച്ച് സാലറീഡ് ആയിട്ടുള്ള ആളുകൾ. ഉദാഹരണം പറയുക ഹോം ലോൺ, ഹോം ലോൺ എടുക്കുന്ന ആളുകളുടെ 3 ലക്ഷം വരെ ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻ കിട്ടും. അത് അടയ്ക്കുന്ന പൈസ പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റ് എമൗണ്ടും കൂട്ടി ഏകദേശം 3 ലക്ഷം രൂപയുടെ അടുത്ത് നമുക്ക് എന്ത് കിട്ടും, ഇൻകം ടാക്സ് ഇൻകത്തിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ LIC ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, അത് മ്യൂച്വൽ ഫണ്ടിലുണ്ട്, പിന്നെ കുട്ടികളുടെ ട്യൂഷൻ ഫീസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഡിഡക്ഷൻസ് ഇൻകം ടാക്സിൽ ലഭിക്കും. മൊത്തം 1.5 ലക്ഷം വരെ ഇൻകം ടാക്സ് ഡിഡക്ഷൻസ് ലഭിക്കുന്ന സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഡിഡക്ഷൻസ് ഒന്നില്ലെങ്കിൽ ഒരാൾക്ക് ഓൾഡ് സ്കീം ഓപ്റ്റ് ചെയ്യാം, അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യേണ്ടി വരും, ഈ ഡിഡക്ഷൻസ് അദ്ദേഹത്തിന് ക്ലെയിം ചെയ്യാം. ന്യൂ സ്കീം ഓപ്റ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ ഡിഡക്ഷൻസ് ഒന്നും ലഭിക്കില്ല, നേരെ നിങ്ങളുടെ ഇൻകം എത്രയാണോ അതിനെന്ത് ചെയ്യും, ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ പലരും ചിന്തിക്കുകയാണ്, ഇപ്പോൾ എങ്ങനെ ഒരാൾക്ക് മനസ്സിലാവും എനിക്ക് പുതിയ സ്കീം ഞാൻ ഓപ്റ്റ് ചെയ്യണോ ന്യൂ സ്കീം ഓപ്റ്റ് ചെയ്യണോ, ഏതാണ് നല്ലത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു 2 ലക്ഷം മുകളിൽ ഒരാൾക്ക് ഡിഡക്ഷൻ എന്ന് വിചാരിക്കുക, എന്ന് വെച്ചാൽ ഈ രീതിയിൽ ഹോം ലോൺ ആയിട്ടോ LIC ആയിട്ടോ ട്യൂഷൻ ഫീ ആയിട്ടോ ഒരു വർഷം നിങ്ങൾ ചെലവഴിക്കുന്നതെന്ന് വിചാരിക്കുക, ഡിഡക്ഷൻസ് ഉള്ള എക്സ്പെൻഡിച്ചേഴ്സ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്യണം, നല്ലതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾഡ് സ്കീമായിരിക്കും നല്ലത്. ഇനി 2 ലക്ഷത്തി താഴെയാണ് നിങ്ങൾക്ക് ഡിഡക്ഷൻസ് എങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ന്യൂ സ്കീമായിരിക്കും മിക്കപ്പോഴും ബെറ്റർ ആയിട്ട് വരുന്നത്. പക്ഷെ അത് ഓരോരോ വ്യക്തികളുടെ കേസിൽ നമുക്ക് പ്രത്യേകമായിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും.
8: ഇവിടെ പിന്നെ ഈ സാലറി ഇൻകം ഉള്ള വ്യക്തികൾക്ക് പൊതുവെ TDS പിന്നെ ഡിഡക്ട് ചെയ്തിട്ടാണല്ലോ അവർക്ക് സാലറി ലഭിക്കുന്നത്, അവർ വീണ്ടും ഇൻകം ടാക്സ് പിന്നെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ?
7: സാലറി ഇൻകം ഉള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് ഗവൺമെന്റ് എംപ്ലോയീസ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് എംപ്ലോയീസ്, അവർക്ക് എല്ലാം അവരുടെ എത്രയാണോ ടാക്സ് ലയബിലിറ്റി, 15 ലക്ഷം രൂപ സാലറി ഒരു വർഷം ലഭിക്കുന്നുണ്ടെങ്കിൽ എത്രയാണോ അദ്ദേഹത്തിൻ്റെ മുഴുവൻ ടാക്സ് ലയബിലിറ്റി, ആ മുഴുവൻ തുകയും അവരുടെ എംപ്ലോയർ അവരുടെ സാലറിയിൽ നിന്നും കട്ട് ചെയ്തുകൊണ്ട് TDS ആയിട്ട് കട്ട് ചെയ്തുകൊണ്ട് ഗവൺമെന്റിലേക്ക് ഓൾറെഡി അടച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം ഇനിയില്ല. പക്ഷേ അവർക്ക് 3 ലക്ഷം മുകളിൽ വരുമാനമുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിടുക. പലരും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാറില്ല, കാരണം ടാക്സ് അടച്ചു കഴിഞ്ഞല്ലോ, പരിപാടി കഴിഞ്ഞല്ലോ, ആ പ്രൊസീജിയർ കഴിഞ്ഞല്ലോ എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഒരാള് ഇൻകം ഉണ്ടെങ്കിൽ എന്തായാലും എന്ത് ചെയ്യുക, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക. മാത്രമല്ല സാലറി ഇൻകം ഉള്ള ആൾക്ക് മറ്റു പല ഇൻകങ്ങളും ഉണ്ടാവാം, മനസ്സിലായില്ലേ, ചിലപ്പോൾ ചെറിയ കച്ചവടം ഉണ്ടാവാം. അപ്പൊ ഈ എമൗണ്ടുകൾ കാണിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യൽ നിർബന്ധമാണ്. TDS കട്ട് ചെയ്തുകൊണ്ട് മാത്രം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ, ടാക്സ് അടച്ചു എന്ന് വിചാരിച്ച് നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കാൻ പറ്റില്ല. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ന്യൂജൻ പ്രൊഫഷണൽസിൽ ബാംഗ്ലൂരും അതുപോലെ കൂടുതലും അങ്ങനെയാണ് കണ്ടിട്ടുണ്ട്, അവർക്കൊക്കെ നല്ല സാലറി ഉള്ള ആളുകളാണ്. അപ്പൊ അവർക്ക് ഓൾറെഡി ഒരു 2 ലക്ഷം 3 ലക്ഷം ഓൾറെഡി ടാക്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോ പല കൺസൾട്ടന്മാരും, എല്ലാവരും ഞാൻ പറയില്ല, ചില കൺസൾട്ടന്മാരും അവരെ സമീപിച്ചുകൊണ്ട് അടുത്ത് പറയും നിങ്ങളുടെ ടാക്സ് ഇപ്പൊ 3 ലക്ഷം രൂപ ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ പക്ഷെ അവരുടെ ആക്ച്വൽ ടാക്സ് ലയബിലിറ്റി ആയിരിക്കും, കാരണം എംപ്ലോയർ കട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് ആക്ച്വൽ ടാക്സ് ലയബിലിറ്റി, അവർക്ക് എത്ര ടാക്സ് വരുന്നത് അതാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാൻ റീഫണ്ട് മേടിച്ചതരാം, ടാക്സിന്റെ ഒരു നിശ്ചിത 2 ലക്ഷം രൂപ ഞാൻ റീഫണ്ട് മേടിച്ചതരാം, എനിക്കൊരു 10% 25% തന്നാൽ മതി. ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇവർ ഫേക്ക് ഡിഡക്ഷൻസ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹോം ലോൺ ഇല്ലാത്തവർക്ക് ഹോം ലോൺ കാണിക്കും, ഇല്ലാത്ത ഡിഡക്ഷൻസുകൾ കാണിച്ചും എക്സംഷൻസ് കാണിച്ചും എന്തുകൊണ്ട് പലരും അങ്ങനെ റീഫണ്ട് മേടിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഇന്നത്തെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിജിലന്റും എഫിഷ്യന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫേക്ക് ഡിഡക്ഷൻസ് ഒക്കെ മിക്കവർക്കും നോട്ടീസുകൾ അയക്കുന്നുണ്ട്, അവരുടെ പ്രൂഫ് നിങ്ങൾ ഡിസ്റ്റൻസ് കാണിച്ചാൽ അതിന്റെ പ്രൂഫ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് നല്ലൊരു കാര്യമല്ല, മാത്രമല്ല അങ്ങനത്തെ പിടിക്കപ്പെടും, ഇന്ന് പിടിക്കപ്പെട്ടില്ലെങ്കിൽ മറ്റു ദിവസം പിടിക്കപ്പെടും. അപ്പൊ അത് നല്ലൊരു പ്രവണതയായി തോന്നുന്നില്ല.
8: അതുപോലെ പിന്നെ നമ്മൾ ഈ ചെറുകിട ബിസിനസ് നടത്തുന്ന ആളുകളുണ്ട്, പൊതുവെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള കച്ചവടക്കാരാണല്ലോ, അപ്പോൾ അവരുടെ ഇൻകം ടാക്സിൽ എന്തെങ്കിലും ഇളവുകളുണ്ടോ, അവർക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള എളുപ്പത്തിലുള്ള മാർഗം എന്തായാലും?
7: ചെറുകിട ബിസിനസ്സുകാർ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം 3 കോടി രൂപ താഴെയുള്ള ടേൺ ഓവറുള്ള ആളുകൾക്ക് ചെറുകിട ബിസിനസ്സുകാരായിട്ടാണ് ഇൻകം ടാക്സ് ട്രീറ്റ് ചെയ്യുന്നത്.
8: ഒരു വർഷം 3 കോടി താഴെ
7: ടേൺ ഓവറുള്ള ആളുകൾ, ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ച് 3 കോടിയാണ്, പണ്ട് 2 കോടിയായിരുന്നു. അപ്പോൾ അവർക്ക് അവർ സാധാരണ ഒരു ബിസിനസ് നടത്തുമ്പോൾ നമുക്കറിയാം അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കണക്കുകൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുകയും അതിൻ്റെ കൃത്യമായി പ്രോഫിറ്റ് കണ്ടെത്തുകയും ആ പ്രോഫിറ്റിന് ഇൻകം ടാക്സ് അടയ്ക്കുകയും ചെയ്യണം. പക്ഷെ 3 കോടി താഴെയാണ് നിങ്ങൾ വരുമാനം എന്ന് അല്ല ടേൺ ഓവർ എന്ന് വിചാരിക്കുക, ബിസിനസ് ടേൺ ഓവർ എങ്കിൽ ആ 3 കോടിയുടെ 6% പ്രോഫിറ്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. ഉദാഹരണം, ഒരാൾക്ക് 1 കോടി രൂപയാണ് ടേൺ ഓവർ എന്ന് വിചാരിക്കുക, അദ്ദേഹത്തിന് 6 ലക്ഷം രൂപ ഇൻകായിട്ട് ഡിസ്ക്ലോസ് ചെയ്യാൻ നേരെ. അപ്പോൾ അദ്ദേഹത്തിന് ബുക്സ് ഒന്നും കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, കണക്കുകൾ കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, എത്രയും ടേൺ ഓവർ മാത്രം ശ്രദ്ധിച്ചാൽ മതി, ബാങ്കിൽ എത്ര പൈസ വരുന്നു ശ്രദ്ധിക്കുക, മൊത്തം ബിസിനസ്സിൻ്റെ സെയിൽ എത്രയും ശ്രദ്ധിക്കുക, ആ സെയിലിൻ്റെ 6%, ഇനി ക്യാഷ് ആയിട്ടാണ് പൈസ കിട്ടണമെങ്കിൽ 8%, ആ നിശ്ചിത ശതമാനം നിങ്ങൾ പ്രോഫിറ്റ് ആയിട്ട് അസ്യൂം ചെയ്തുകൊണ്ട് ആ എമൗണ്ടിൻ്റെ മേലെ ടാക്സ് അടച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പോൾ ഈ 6% നിങ്ങൾക്ക് പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്താൽ മതി.
8: ഓക്കെ,
7: അതാണ് ചെറുകിട ബിസിനസ്സുകാർക്ക് ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത്.
8: ഈ GST റിട്ടേൺ അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഉള്ള എല്ലാ ആളുകളും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും
7: GST ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഓൾറെഡി പാൻ ആയിട്ട് ലിങ്ക്ഡാണ്. നമ്മുടെ GST നമ്പറിലുള്ള നടുക്കത്തെ 10 ഡിജിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പാൻ കാർഡിലെ നമ്പർ തന്നെയാണ്. അപ്പോൾ ഓൾറെഡി ലിങ്ക്ഡാണ്. അപ്പോൾ ഒരാൾക്ക് GST ഇപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് എത്ര അദ്ദേഹത്തിന്റെ GST രജിസ്ട്രേഷൻ ഉണ്ടോ, അദ്ദേഹത്തിന്റെ GST രജിസ്ട്രേഷനിൽ എത്ര ടേൺ ഓവർ ഉണ്ട് എന്നുള്ള കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ GST രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇൻകം ഇല്ലാത്തവർക്ക് ഫയൽ നിർബന്ധമില്ല. പക്ഷേ എപ്പോഴും GST രജിസ്ട്രേഷനുള്ള ആളുകൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യൂ, അതുകൂടി ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്.
8: അതുപോലെ സാറേ, നമ്മളെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് അവസാനത്തെ ഒരു ചോദ്യത്തോടുകൂടി നമുക്ക് ഈ ഒരു എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. അവസാനത്തെ ചോദ്യം, നമ്മുടെ നാട്ടിൽ ഒരുപാട് സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള പിന്നെ പ്രൊഫഷണൽസ് ഉണ്ടല്ലോ, അവരെങ്ങനെയാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്? അവർക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഇൻകം ടാക്സ് ഇളവുകളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ?
7: പ്രൊഫഷണലുകളെ സംബന്ധിച്ചിടത്തോളം, പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ആർക്കിടെക്ട്സ്, ഇവരെല്ലാം പ്രൊഫഷണൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് പ്രത്യേകമായിട്ട് ഇൻകം ടാക്സ്. അവർക്ക് അവർ സെൽഫ് എംപ്ലോയിഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, സ്വന്തമായിട്ടൊരു ക്ലിനിക് ഇടുന്നു, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ആ ഒരു ബിസിനസ് ചെയ്യുന്നതാണെങ്കിൽ, സ്വന്തമായിട്ടൊരു ഫേം ഇട്ടാണ് ചെയ്യുന്നതെങ്കിൽ 50 ലക്ഷം രൂപയെ താഴെയാണ് അവർക്ക് ടേൺ ഓവർ എന്ന് വിചാരിക്കുക. 50 ലാക്സ് താഴെയാണ് ടേൺ ഓവർ എങ്കിൽ അവർക്ക് ഏകദേശം അതിൻ്റെ 50% എക്സ്പെൻസായിട്ട് നേരെ ക്ലെയിം ചെയ്യാൻ പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾക്ക് 20 ലക്ഷം രൂപയാണ് ടോട്ടൽ റവന്യൂ ലഭിക്കുന്നത് ഒരു വർഷം എങ്കിൽ 10 ലക്ഷം രൂപ നേരെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഡിഡക്ഷൻ ലഭിക്കും 50%. ബാക്കി 10 ലക്ഷം രൂപയ്ക്ക് ഇൻകം ടാക്സ് അടച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഗുണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന് ബുക്സ് അക്കൗണ്ട് കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, കണക്കുകൾ കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ എന്ത് ചെയ്യാം,
8: ചെറുകിടക്കാരെ കാര്യം പറഞ്ഞു.
7: പക്ഷെ നിങ്ങൾക്ക് സാലറി ആയിട്ട് ലഭിക്കണമെങ്കിൽ ഈ ഡിഡക്ഷൻ കിട്ടില്ല. ഇപ്പോൾ ഡോക്ടർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എഞ്ചിനീയർ IT കമ്പനിയിൽ വർക്ക് ചെയ്യണം, അവർക്ക് സാലറി ലഭിക്കുന്നത്, അവർ സ്വന്തമായിട്ട് സെൽഫ് എംപ്ലോയിഡ് അല്ല. അവർക്ക് സാലറി, അവർ എത്രയാണ് സാലറി ലഭിക്കുന്നത്, ആ സാലറി മുഴുവൻ തുകയ്ക്കും ടാക്സ് അടയ്ക്കേണ്ടി വരും.
8: പ്രിയമുള്ള ശ്രോതാക്കളെ, ഈ ഒരു എപ്പിസോഡിലും കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കേട്ടതുപോലെ തന്നെ ധാരാളം ഉപകാരപ്രദമായ കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയുടെ ഈ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റു അനുബന്ധമായ വിഷയങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: CA അബ്ദുള്ള പി അലിയും VT അബ്ദുസ്സലാമും തമ്മിൽ നടത്തിയ സംഭാഷണമാണ് നമ്മൾ ജനക്ഷേമത്തിൽ ഇന്ന് കേട്ട് കഴിഞ്ഞത്.
9: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: ഇന്ന് നമ്മൾ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പഠനത്തിൻ്റെ ഒരു അവസാന സമയത്ത് ഈ RMB ഷെമിൽ കേട്ടിട്ടുണ്ടോ? RMB എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഭാഗമാണ്, മണി ചെയിൻ ആണ്. അത് പല പേരുകളിൽ ഇന്നും ഉണ്ട്, ഇടക്കിടക്ക് ഇങ്ങനെ വരും, അതിങ്ങനെ പോവും, അങ്ങനെയുള്ളതാണ്. അപ്പോൾ RMB എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുപോലെ തന്നെ ഒരു മണി ചെയിൻ്റെ കമ്പനിയുടെ ഒരു അങ്ങനെ പ്രചാരം ശ്രദ്ധിച്ച സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് നിരന്തരമായിട്ട് എന്നെ ഉപദേശിച്ചു, ഞാൻ അതിലൊന്ന് ഒരു പ്രൊഡക്റ്റ് സാധനം മേടിച്ചിട്ട് എന്ത് ചെയ്യണം, അതൊന്ന് പിന്നെ അതിൽ സഹകരിക്കണം, അല്ലെങ്കിൽ ആ ഒരു വിഷയം. അപ്പോൾ അതിൻ്റെ കുറേ ഗൗരവങ്ങളൊക്കെ നമ്മളത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നമ്മളെക്കാൾ കൂടുതൽ എന്ത് ചെയ്യാം ശ്രോതാക്കൾക്ക് നന്നായിട്ട് അറിയാം. കാരണം നമ്മുടെ ഒരാളെ ചേർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത്, പിന്നെ എന്താ, എത്ര ആൾ നമ്മുടെ വലത് ഭാഗത്ത് ഇടത് ഭാഗത്ത് ഇങ്ങനെ ചേർന്ന് വരുന്നുണ്ടോ അത്രയും നമുക്ക് എന്ത് ചെയ്യാം ഫണ്ട് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ വെറുതെ ഇരുന്നാൽ തന്നെ എന്ത് ചെയ്യും പൈസ കിട്ടും എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇതിനു വേണ്ടി നിരന്തരമായിട്ട് എന്ത് ചെയ്യാണ് അദ്ദേഹം എന്നെ നിർബന്ധിക്കുകയും, എന്നിട്ട് ഞാൻ ആ സമയത്ത് എന്ത് ചെയ്തു, പിന്നെ ആ ഒരു അവരുടെ ഒരു ക്ലാസ്സിന് ഞാൻ പോവുകയും, കുറേ ആളുകളുള്ള ഒരു ക്ലാസ്സിനാണ്. പക്ഷെ അതിലൊരു ഇസ്ലാമികമായ ചില വശങ്ങൾ നമുക്ക് പിന്നെ അതിനോട് യോജിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളതിൽ പ്രതികാര മനോഭാവത്തോടെ എന്ത് ചെയ്തു, അതിൽ നമ്മുടെ നിഷേധക്കുറിപ്പ് നമ്മൾ അറിയിക്കുകയും നമ്മൾ പോരുകയും ചെയ്തു. അപ്പോൾ ഈ വ്യക്തി എന്ത് ചെയ്തു, അന്ന് അവരുടെ വീട്ടിലെ പെങ്ങളുടെയൊക്കെ സ്വർണം പണയം വെച്ചിട്ടാണ് ഇതിൽ ചേർന്നത്. ഈ പ്രൊഡക്റ്റ് മേടിച്ച് എന്ത് ചെയ്യണം അതിൽ പങ്കു ചേരണമല്ലോ. ഇതിൻ്റെ അവസാനത്തിൻ്റെ ഇതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു സ്വർണമൊക്കെ പണയം വെച്ചിട്ടൊക്കെ അല്ലെങ്കിൽ പലിശക്ക് എടുത്തിട്ടൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ഇറക്കുമ്പോൾ നല്ലോണം ആലോചിച്ചോളൂ, ഒന്നത് ഇസ്ലാമികമായിട്ട് ശരിയല്ല, അതുപോലെ ഇങ്ങനെ. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷം ഈ സഹോദരൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ അന്ന് വളരെ ചെറിയൊരു ക്യാഷിനാണ് ഇത് പണയം വെച്ചത്, പക്ഷേ ഇന്നും ആ പലിശയിൽ നിന്ന് എനിക്ക് മുക്തമാകാൻ സാധിച്ചിട്ടില്ല എന്നതാണ്. എന്ന് വെച്ചാൽ അതുകൊണ്ട് എനിക്കൊരു ബെനിഫിറ്റും അല്ലെങ്കിൽ ഒരു ഗുണവും എനിക്ക് അതുകൊണ്ട് ഉണ്ടായില്ല, കുറേ നഷ്ടങ്ങൾ വന്നു എന്നതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു തിരിച്ചറിവും അദ്ദേഹം അത് പിന്നെ കവർ ചെയ്യാൻ അദ്ദേഹം പിന്നീട് അത്തരം രൂപങ്ങളിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, പിന്നീട് ആ ഒരു സാമ്പത്തിക മേഖലയിലേക്ക് ശരിയായ ഇസ്ലാമിക വശത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ്. ഇതിലെ ഒരു വിഷയം സംഭവം ഇതാണ്, എന്താ വെച്ചാൽ പലിശയുടെ ഗൗരവം. പിന്നെന്താ വെച്ചാൽ ഒന്നതാണ്, അത് ആളുകൾ ശ്രദ്ധിക്കുന്നില്ല. അത് ചെറിയ പൈസക്കല്ലേ, അതൊക്കെ വീട്ടാലോ എന്ന് വിചാരിക്കും, പക്ഷെ എന്ത് ചെയ്യാൻ കഴിയില്ല, വീട്ടാൻ കഴിയില്ല. അതിങ്ങനെ എന്ത് ചെയ്യും, ഒരു നീറിപ്പുകഞ്ഞ് വലിയൊരു പ്രയാസമായിട്ട് നിൽക്കും. ഇപ്പോഴും കുറേ ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും, നിസ്സാര സംഖ്യക്കായിരിക്കും ചിലപ്പോൾ പലിശക്ക് എടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ പണയം വെച്ചിട്ടുണ്ടാവുക. എന്തെങ്കിലും ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ വേഗം കൊണ്ടുപോയിട്ട് പണയം വെക്കലാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യൂല, പലിശ സംബന്ധിച്ചമായിട്ടുള്ള ഇടപാടാണോ അതിൽ ബർക്കത്തുണ്ടാവില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ ഒരുപാട് ദുരന്തങ്ങൾ കയ്പുനീരുകൾ എന്ത് ചെയ്യേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. അത് അനുഭവത്തിൽ അയാൾ പറയാം, ഇത്രയും കാലം ഞാൻ വലിയ മെച്ചാവും, ഞാനിങ്ങനെ ഉഷാറായിട്ട് നിൽക്കും എന്നൊക്കെ വിചാരിച്ചത് എൻ്റെ ജീവിതം മുഴുവനും തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ്.
11: നമുക്ക് ഹലാലല്ലാത്തൊരു പൈസ അല്ലേ,
10: അതെ,
11: അധ്വാനിച്ച് നേടാത്തൊരു പണം എന്ന് പറയുന്നത്, അത് എല്ലാ നിലക്കും നമ്മളെപ്പോഴും പല പേരുകളിൽ, ഈ മണി ചെയിൻ എന്നത് മുമ്പ് വളരെ ഫേമസ്
10: മണി ചെയിൻ എന്നല്ല പറയണം, മണി ചീറ്റ് എന്ന് പറയണേന്,
11: പിന്നീട് അത് പല പേരുകളിലും പല
10: രൂപത്തിലൊക്കെ
11: ഉണ്ട്. അപ്പോ ആളുകൾക്ക് എന്താ വെച്ചാൽ ചിലതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല, പൈസ കിട്ടുന്ന കാര്യമാകുമ്പോൾ അതിലൊന്ന് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ.
10: ഇതുപോലെ ആരെങ്കിലും നമ്മുടെ ശ്രോതാക്കൾ ആരെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊരു ശ്രദ്ധിക്കണം, ആരെങ്കിലും നമ്മളില്ലെങ്കിൽ അവരോട് എന്ത് ചെയ്യാം, ഉണർത്തുകയും ചെയ്യണം.
12: والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخر

0: ഓക്കെ, നമ്മൾ ഇനി സ്നേഹക്കൂടിലേക്ക് പോകുന്നു. കുടുംബകങ്ങളിൽ കുളിർത്തന്നലായി സ്നേഹക്കൂട് എന്ന ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഹൃദയങ്ങളിലേക്ക് സന്തോഷവും സമാധാനവും ഇറങ്ങി വരികയാണ്. ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമായ, കുടുംബങ്ങൾക്ക് ആശ്വാസമായ പ്രശ്നങ്ങൾ അതിൻ്റെ ശരിയായ രൂപത്തിൽ മനഃശാസ്ത്രപരമായി മതപരമായ നിർദ്ദേശങ്ങളോടുകൂടി പരിഹാരങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ള പ്രോഗ്രാമാണ് പീസ് റേഡിയോ സ്നേഹക്കൂട്.
1: പ്രൊഫസർ കെ പി സാദ് അവതരിപ്പിക്കുന്ന അവിഹിത ബന്ധങ്ങളുടെ മനഃശാസ്ത്രം, അതിൻ്റെ ഭാഗം രണ്ടാണ് നമ്മൾ ഇന്ന് സ്നേഹക്കൂടിൽ കേൾക്കുന്നത്.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, വിവാഹേതര ബന്ധങ്ങൾ സാർവത്രികമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് വിവാഹേതര ബന്ധങ്ങൾ വർദ്ധിക്കുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരുപാട് കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പ്രഥമമായി പറയാൻ കഴിയുന്നത്, വിവാഹം എന്നുള്ളത് അല്ലാഹു ബലിഷ്ഠമായ ഒരു കരാർ എന്നുള്ള നിലയിൽ സംവിധാനിച്ച പവിത്രമായ ഒരു കാര്യമാണ്. വിവാഹത്തിൽ കൂടി മനുഷ്യൻ പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നത് സാമൂഹികവും മനഃശാസ്ത്രപരവും ജൈവികവുമായിട്ടുള്ള ഒരു ആവശ്യത്തിൻ്റെ പൂർത്തീകരണം കൂടിയാണ്. ഇണയായി ജീവിക്കുക എന്നുള്ളത് സാമൂഹ്യ ജീവിയായ മനുഷ്യൻ്റെ തേട്ടമാണ്. തൻ്റെ മനസ്സിലെ വികാരങ്ങൾ പങ്കുവെക്കാൻ ഒരു ഇണ ഉണ്ടാവുക എന്നുള്ളത് ഓരോ പുരുഷനും സ്ത്രീയും ആഗ്രഹിക്കുന്നു. അതിലുപരി തൻ്റെ ജൈവികമായിട്ടുള്ള ഒരാവശ്യമാണ് സെക്സ് അല്ലെങ്കിൽ ലൈംഗികത എന്നുള്ളത്. ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടും പരസ്പരം ആകർഷണമുണ്ട്. ആകർഷിക്കുന്ന രീതിയിലാണ് അല്ലാഹു രണ്ടുപേരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. വിവാഹത്തിൽ കൂടി ആത്യന്തികമായി ഉണ്ടാവേണ്ടത് ഈ ഒരു പാരസ്പര്യമാണ്. എന്നാൽ ലൈംഗികമായിട്ടുള്ള ഇഷ്ടം പരസ്പരം നഷ്ടപ്പെടുന്ന വേളയിൽ ദാമ്പത്യത്തിൻ്റെ കെമിസ്ട്രി നഷ്ടപ്പെടുന്നു. ആണിന് പെണ്ണിനെയും പെണ്ണിന് ആണിനെയും സംതൃപ്തിപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളത് വൈവാഹിക ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പുരുഷന് അവൻ്റെ സെക്സ്വൽ നീഡ്സ് പെണ്ണിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ രൂപത്തിലാണ് സംവിധാനിച്ചിരിക്കുന്നത്. ലൈംഗികമായിട്ടുള്ള ആവേശത്തോടുകൂടി താൽപ്പര്യത്തോടുകൂടി തൻ്റെ ഇണയെ പ്രാപിക്കാൻ വേണ്ടി വരുന്ന ഭർത്താവിനോട് നിഷേധാത്മകമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന ഭാര്യ ഇണ അങ്ങേയറ്റം മാനസികമായിട്ടുള്ള പിരിമുറുക്കവും പ്രതിസന്ധിയും ബെഡ്റൂമിൽ ഉണ്ടാവാൻ നിമിത്തമാവുന്നു. ഇത് പുരുഷൻ്റെ മനോഭാവത്തിൽ മാറ്റമുണ്ടാവാനും പെണ്ണിനോട് മാനസികമായി അടുപ്പം കുറയുവാനും കാരണമായിത്തീരും. ഇതുപോലെ തന്നെ തന്നെ പരിഗണിച്ചുകൊണ്ട് ലാളിച്ചുകൊണ്ട് സ്നേഹിക്കുന്ന നല്ല വാക്കുകൾ സംസാരിച്ചുകൊണ്ട് തന്നോട് സാമീപ്യം സംരക്ഷണം നൽകുന്ന ഒരു ഭർത്താവിനെയാണ് ഏതൊരു പെണ്ണും ഇഷ്ടപ്പെടുന്നത്. ഭർത്താവ് തൻ്റെ ലൈംഗികമായിട്ടുള്ള ദാഹം തീർക്കാനുള്ള ഒരു ഉപകരണം മാത്രമായി തന്നെ കാണുന്ന ഘട്ടത്തിൽ അവൾക്ക് നഷ്ടപ്പെടുന്നത് അസ്തിത്വമാണ്. അതുകൊണ്ട് തന്നെ പെണ്ണ് പുരുഷൻ്റെ ഭർത്താവിൻ്റെ ലൈംഗികമായിട്ടുള്ള താൽപ്പര്യങ്ങൾക്ക് വഴങ്ങുന്നതിൻ്റെ മുഖ്യമായിട്ടുള്ള ആധാരം അവളുടെ ജീവിതത്തിൽ അവൾക്ക് സുരക്ഷിതത്വവും സ്നേഹവും തലോടലും പരിഗണനയും ശ്രദ്ധയും കിട്ടുക എന്നുള്ളതാണ്. ഈ ഒരു പാരസ്പര്യത്തോടുകൂടി ജീവിതം മുന്നോട്ടു പോകുന്ന ഘട്ടത്തിൽ മാത്രമാണ് ദാമ്പത്യ ജീവിതം മനോഹരമാവുന്നത്. ഇത്തരത്തിലുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ്, പാരസ്പര്യം ഇണകൾക്കിടയിൽ നഷ്ടപ്പെടുന്നതാണ് യഥാർത്ഥത്തിൽ ലൈംഗിക ജീവിതത്തിലുള്ള അസംതൃപ്തിയാണ് പലപ്പോഴും പെണ്ണാവട്ടെ പുരുഷനാവട്ടെ വിവാഹേതര ബന്ധങ്ങളിലേക്ക് നീങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ അടുത്ത് എൻ്റെ അടുത്ത് രണ്ട് കുട്ടികളുള്ള ഒരു യുവതിയെ ഉപ്പയും ഉമ്മയും കൂടി കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. ഈ പെൺകുട്ടി ഏതോ ദിക്കിലുള്ള ബസ്സിൽ നിന്ന് പരിചയപ്പെട്ട ഒരു വ്യക്തിയുമായിട്ട് അവിഹിത ബന്ധത്തിലേക്ക് നീങ്ങുകയും ഈ കാര്യം പരസ്യമായപ്പോൾ നാട്ടിൽ അത് പിടിക്കപ്പെടുകയും അത് വിവാഹബന്ധം മുറിയുന്നതിലേക്ക് നീങ്ങുകയും ചെയ്തു. യഥാർത്ഥത്തിൽ തൻ്റെ ഭർത്താവിൽ നിന്ന് വേണ്ട രീതിയിലുള്ള ഒരു കെയറിങ് അല്ലെങ്കിൽ ഒരു സംരക്ഷണം അല്ലെങ്കിൽ ഒരു പരിഗണന അല്ലെങ്കിൽ ഒരു തലോടൽ കിട്ടിയിട്ടില്ല എന്നുള്ളതും ലൈംഗികമായിട്ടുള്ള തൻ്റെ ആവശ്യങ്ങൾ വേണ്ട രൂപത്തിൽ പരിഗണിക്കപ്പെടാതെ പോയി എന്നുള്ളതും ഒരു കാരണമായി കൗൺസിലിങ്ങിൽ ബോധ്യമാവുകയാണ്. യഥാർത്ഥത്തിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് തന്ത്രശാലിയായിട്ടുള്ള അപരിചിതനായിട്ടുള്ള ഒരു വ്യക്തി ബസ്സിൽ നിന്ന് ഈ പെൺകുട്ടി ഒരു ഹോസ്പിറ്റൽ യാത്രക്ക് ഹോസ്പിറ്റലിൽ കുട്ടിയെ കാണിക്കാൻ പോകുന്ന ഘട്ടത്തിൽ ബസ്സിൽ നിന്ന് പരിചയപ്പെടുകയാണ്. അത് രാത്രി സമയത്ത് ആരോരും അറിയാതെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഈ വ്യക്തി കിലോമീറ്ററുകൾ സഞ്ചരിച്ചുകൊണ്ട് എത്തുകയാണ്. ഈ രീതിയിലുള്ള അവിവേകം നിറഞ്ഞ അള്ളാഹുവെ ഒട്ടും സൂക്ഷിക്കാത്ത രൂപത്തിലുള്ള തലങ്ങളിലേക്ക് വൈവാഹിക ബന്ധങ്ങൾ നീങ്ങുന്നു എന്നുള്ളത് അങ്ങേയറ്റം പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാരണം ഇന്ന് സാർവത്രികമായിക്കൊണ്ടിരിക്കുന്ന വാട്സപ്പ് കൂട്ടായ്മകൾ തന്നെയാണ്. പ്രത്യേകിച്ച് സ്കൂളുകളിലും കോളേജുകളിലും പഠനം നടത്തുകയും പഠനം പൂർത്തിയാക്കി വർഷങ്ങൾ പിന്നിട്ടതിന് ശേഷം ഓൾഡ് സ്റ്റുഡൻസ്, പൂർവ്വ വിദ്യാർത്ഥികൾ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നു. ഇത്തരം വേദികളിൽ വെച്ച് പണ്ട് ക്ലാസ്സിൽ വെച്ചുണ്ടായ പ്രേമം, പ്രണയം വീണ്ടും പുനർജനിക്കാനുള്ള ഒരു സന്ദർഭം ഒരുങ്ങുകയാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സമാനമായിട്ടുള്ള ഒരു കേസ് എൻ്റെ അടുത്ത് വന്നു. പെൺകുട്ടി ഇതേപോലെ രണ്ട് കുട്ടികളുടെ ഉമ്മയാണ്. തൻ്റെ ഭർത്താവ് അങ്ങേയറ്റം കെയർ ചെയ്യുന്ന, പരിഗണിക്കുന്ന, സ്നേഹിക്കുന്ന, തൻ്റെ എല്ലാ ആവശ്യങ്ങളും നിർവഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ എന്നിട്ടുകൂടി ഒരു പൂർവ വിദ്യാർത്ഥി സംഗമത്തിൽ ഈ പെൺകുട്ടിയും അവളുടെ ക്ലാസ്മേറ്റും തമ്മിൽ പരസ്പരം കാണുകയും അവർ അവരുടെ ഓർമ്മകൾ അഴവർക്കുകയും ചെയ്യാണ്. അവിടെ ഗൾഫിലുള്ള ഭർത്താവ് തന്നെ പരിഗണിക്കുന്നുണ്ട് എങ്കിൽ പോലും അവൾ ഉദ്ദേശിച്ച രൂപത്തിലുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ്, വൈകാരികമായിട്ടുള്ള ബന്ധം ഈ ഭർത്താവും ഭാര്യയും തമ്മിലില്ല. ഇത് തന്നെ പ്രണയിച്ച ആ വ്യക്തിയുമായിട്ട് അവൾ പങ്കുവെക്കുകയാണ്. സമാനമായിട്ടുള്ള ഒരനുഭവം ആ പ്രണയിച്ച വ്യക്തി ഇവളോടും പങ്കുവെക്കുന്നു. അദ്ദേഹം കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു അധ്യാപികയാണ്. അവർ തമ്മിൽ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഇല്ല, വൈകാരികമായിട്ടുള്ള ബന്ധമില്ല. അങ്ങനെ രണ്ടുപേരും തമ്മിൽ, രണ്ടുപേർക്കും കുട്ടികളുണ്ട്. ഈ കുട്ടികളുള്ള പുരുഷനും സ്ത്രീയും വിവാഹിതരാണ്. അവർ വിവാഹേതര ബന്ധത്തിലേക്ക് നീങ്ങുകയാണ്. പിന്നീട് നാട്ടുകാർ ഇത് പിടികൂടുകയും അതൊരു പ്രശ്നമാവുകയും അങ്ങനെ കൗൺസിലറുടെ അടുത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായി സംസാരിച്ചപ്പോൾ ആ പെൺകുട്ടി ഒരു 24 വയസ്സോളം പ്രായമാകും. അവൾക്ക് അതിൻ്റെ ഗൗരവം അപ്പോൾ മാത്രമാണ് ബോധ്യമാവുന്നത്. ബോധ്യമായ മാത്രയിൽ അതിൽ നിന്ന് പിന്തിരിയാമെന്നും ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടാവുകയില്ല എന്നും അവൾ വാക്കു തന്നു. ഞാനിത് സൂചിപ്പിച്ചത് ഇന്ന് സാർവത്രികമായി കൊണ്ടിരിക്കുന്ന വാട്സപ്പ് കൂട്ടായ്മകൾ, പ്രത്യേകിച്ച് ഭർത്താവ് ഗൾഫിലായിരിക്കാം, ഇവിടെ അവളുടെ കയ്യിൽ ഫോൺ സംവിധാനമുണ്ട്, മുമ്പ് സ്കൂളിൽ പഠിച്ച അല്ലെങ്കിൽ കോളേജിൽ പഠിച്ച പ്രണയം പൂർത്തീകരിക്കപ്പെടാത്ത ബന്ധങ്ങൾ രണ്ടാമത് പുഷ്പിക്കാനും സമാഗമിക്കാനും അത്തരത്തിലുള്ള ഗെറ്റുഗതറുകളിൽ ഒന്നിച്ചു ചേരാനും ചാറ്റ് ചെയ്യാനും മെസ്സേജ് കൈമാറാനും ഒത്തുചേരാനുമുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങുകയാണ്. ഇത് മിസ്യൂസ് ചെയ്യുന്ന അവസ്ഥ വിവാഹേതര ബന്ധങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. മൂന്നാമത്തെ കാര്യം, വിവാഹം നീണ്ടുപോവുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. വിവാഹം നീണ്ടുപോകുന്ന ഘട്ടങ്ങളിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അത് സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, അവൻ്റെ ബയോളജിക്കൽ നീഡാണ്, ജൈവികമായിട്ടുള്ള ആവശ്യമാണ് തടയപ്പെടുന്നത്. സ്വാഭാവികമായി ഇതിന് താൽപ്പര്യപ്പെടുന്ന, എന്തും ചെയ്യാൻ വെമ്പൽ കൊള്ളുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. കാരണം സെക്സിനെ അങ്ങേയറ്റം പ്രൊമോട്ട് ചെയ്യുന്ന ചാനലുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു ഇൻഡസ്ട്രിയാണ്, അതൊരു വ്യവസായമാണ്. കൗമാരത്തിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്നത് ഇത്തരം പോൺ സൈറ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഇത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ വാതിൽ തുറക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരാൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു എഡിക്ഷൻ തലത്തിലേക്ക്, ലഹരി എന്നുള്ള തലത്തിലേക്ക് മാറുകയാണ്. പഠനത്തിൽ

എന്റെ കൂടെയുണ്ട്. ഞാൻ എത്ര രഹസ്യമായി എന്ത് ചെയ്യുകയാണെങ്കിലും അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്, കാണുന്നുണ്ട് എന്ന ഒരു വികാരവും വിചാരവും മനുഷ്യനെ മതിക്കുന്ന കാലത്തോളം തെറ്റിലേക്ക് പോകാൻ അവന് സാധിക്കുകയില്ല. എന്നാൽ അള്ളാഹുവെ സംബന്ധിച്ചുള്ള ശരിയായിട്ടുള്ള അറിവ് ഇല്ല എന്നുള്ളതും അള്ളാഹുവിന് വേണ്ടത്ര ഗൗരവം കൊടുക്കുന്നില്ല എന്നുള്ളതും ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. അതുകൊണ്ട് വിവാഹേതര ബന്ധത്തിലേക്ക് ഇതൊരു ചാനലായി മാറുന്നു. അള്ളാഹുവെ സംബന്ധിച്ചുള്ള ശരിയായിട്ടുള്ള ധാരണ ഉണ്ടാവുക എന്നുള്ളത്, ഒപ്പം തന്നെ വ്യഭിചാരത്തിൻ്റെ ആ തിന്മയുടെ ഗൗരവം ബോധ്യപ്പെടുത്തുക എന്നുള്ളത് അതിനുള്ള ഒരു പരിഹാരമാണ്. മറ്റൊന്ന്, ഇന്ന് നമ്മുടെ യുവാക്കളെയും യുവതികളെയും സ്വാധീനിക്കുന്നത് സിനിമയും സീരിയലുകളും അഡ്വർടൈസ്മെന്റും പരസ്യങ്ങളും തന്നെയാണ്. സിനിമയിലുള്ള ജീവിതത്തെ അനുകരിക്കുവാൻ കുട്ടികൾ തയ്യാറാവുകയാണ്. വിവാഹത്തിന് മുമ്പ് എത്ര ആളുകളുമായും ക്ഷയിച്ചാലും അത് ഒരു പ്രശ്നമല്ല. അല്ലെങ്കിൽ പ്രീ മാരിറ്റൽ സെക്സ് എന്നുള്ളതൊരു പാപമല്ല. താൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ട് രാത്രി പകൽ സമയങ്ങൾ ചെലവഴിക്കുന്നത് ഒരു തെറ്റല്ല എന്നുള്ള രീതിയിലുള്ള ഒരു മനഃശാസ്ത്രം ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് വളർത്തുന്നതിൽ ദൈവചിന്ത ഇല്ലാത്ത, ദൈവചിന്തയെ നിഷേധിക്കുന്ന ആളുകൾക്ക് പ്രധാനപ്പെട്ട പങ്കുണ്ട്. ഇതിൻ്റെ പിടിയിലാണ് ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന മിക്ക പെൺകുട്ടികളും ആൺകുട്ടികളും. അവരുടെ ജീവിതത്തിൽ അവരുടെ വ്യക്തിത്വത്തെ രൂപീകരിക്കുന്നതിൽ സോഷ്യൽ മീഡിയയ്ക്ക് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് ഏത് ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായും, അത് പെൺകുട്ടിയാവട്ടെ ആൺകുട്ടിയാവട്ടെ, ആരുമായിട്ടും ഏത് അറ്റം വരെ പോകാനും എന്ത് പ്രവൃത്തികളിൽ നിരതമാവാനും ഒരു തടസ്സവുമില്ല. ഇന്ന് നമ്മുടെ ഭരണകൂടം പോലും അത്തരത്തിലുള്ള നിയമനിർമ്മാണം നിർവഹിച്ചിട്ടുണ്ട്. ഓപ്പൺ സെക്സ്, ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തനിക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായി ഉഭയകക്ഷി സമ്മതത്തോടുകൂടി സെക്സ്വൽ ഇന്റർകോഴ്സ് നടത്താം. അതിന് നിയമപരമായിട്ടൊരു തടസ്സവുമില്ല. ഇത് ആൺകുട്ടികൾക്കും അറിയാം, പെൺകുട്ടികൾക്കും അറിയാം. ഈയിടെയായി കോളേജിൽ പോകുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും, ഹോസ്റ്റലിലേക്ക് അയക്കുന്ന കുട്ടികളും വീട്ടുകാരറിയാതെ അവരുടെ ലൈംഗികമായിട്ടുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് എക്സ്ട്രാ മെരിറ്റൽ റിലേഷൻഷിപ്പിന്, വിവാഹേതര ബന്ധങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. മറ്റൊന്ന്, ഇന്നത്തെ അത്യാധുനികമായിട്ടുള്ള IT സൗകര്യങ്ങൾ തന്നെ. ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും ആരുമായിട്ടും സമ്പർക്കം പുലർത്താൻ പറ്റുന്ന രീതിയിലുള്ള അത്യാധുനികമായിട്ടുള്ള മൊബൈൽ സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞു. തൻ്റെ മാതാപിതാക്കൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ നല്ല പെൺകുട്ടി എന്ന് വിചാരിക്കുന്ന ഒരു പെൺകുട്ടി മാതാപിതാക്കളെ കബളിപ്പിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുന്നതിൽ ഒരു തടസ്സവുമില്ല. കാരണം അവളുടെ മാതാപിതാക്കൾ അവൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തിട്ടില്ല എങ്കിൽ പോലും അവളുടെ കാമുകൻ, അവളെ മിസ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തി അവൾക്ക് മൊബൈൽ ഫോൺ രഹസ്യമായി നൽകാൻ തയ്യാറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മെസ്സേജുകളും ചാറ്റിങ്ങും വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും, ഇതെല്ലാം തന്നെ വിവാഹേതര ബന്ധങ്ങൾക്ക് ആക്കം കൂട്ടുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. കാരണം ഈ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം, തങ്ങളുടെ മാതാപിതാക്കളെയും അധ്യാപകരെയും കബളിപ്പിക്കുക എന്നത് വളരെ എളുപ്പമാണ്. കാരണം ഇവരെക്കാൾ മുതിർന്ന അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഇവർ കാട്ടിക്കൂട്ടുന്ന അല്ലെങ്കിൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഇവരത്ര മികവ് ഇല്ല എന്നുള്ളതും ഒരു പരമ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് സ്വകാര്യമായിട്ടുള്ള തങ്ങളുടെ മൊബൈൽ ഫോണ് ലോക്ക് ചെയ്തുകൊണ്ട് പാസ്വേഡ് നൽകിക്കൊണ്ട്
വളരെ നിഗൂഢമായിട്ടുള്ള ബന്ധങ്ങൾ

0: നിലനിർത്താൻ ഇത്തരം സാമൂഹ്യ മാധ്യമങ്ങൾ നമ്മുടെ പെൺകുട്ടികൾ ചാറ്റിങ്ങിനു വേണ്ടിയും മെസ്സേജിങ്ങിനു വേണ്ടിയും ഇതുപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. മറ്റൊന്ന്, പ്രധാനപ്പെട്ട കാരണം, കുറ്റങ്ങളെ ചെറുതായി കാണുന്ന ട്രെൻഡാണ്. പണ്ടെല്ലാം തെറ്റുകൾക്ക് അതിൻ്റേതായ ഒരു ഗൗരവമുണ്ടായിരുന്നു. ഇന്ന് ഏതൊരു തെറ്റും ചെയ്ത് ചെയ്ത് കേട്ട് കേട്ട് അത് ചെറുതായി കാണുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറി. അത് കൊലപാതകമാവാം, വ്യഭിചാരമാവാം, പിടിച്ചുപറിയാവാം, മനുഷ്യനെ അപമാനിക്കുന്നതാവാം, ഏത് തെറ്റുകളാണെങ്കിലും ആ തെറ്റുകളുടെ ഗൗരവങ്ങൾ കുറഞ്ഞു എന്നുള്ളത്. രണ്ട്, ഇത്തരം തെറ്റുകൾക്ക് നമ്മുടെ സമൂഹത്തിൽ അംഗീകാരമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മാന്യമായ ശിക്ഷ ലഭിക്കുന്നതിന് ബദൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾ വളരെ സുന്ദരമായി ജയിലുകളിൽ അടക്കപ്പെടാതെ ജാമ്യത്തിൽ ഇറങ്ങുന്നു, ശിക്ഷ അനുഭവിക്കാതിരിക്കുന്നു എന്നുള്ളത് ഇത്തരം തെറ്റുകൾ വർദ്ധിക്കാനും ആരുടെ ഭാര്യയെയും ആരുടെ പെൺകുട്ടിയെയും നിമിഷങ്ങൾ കൊണ്ട് വശീകരിക്കാനും തന്ത്രപരമായി കൊണ്ടുപോവാനും പറ്റുന്ന രീതിയിലുള്ള സാഹചര്യം, സാമൂഹ്യ സാഹചര്യം ഇന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഇത് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ്, വിവാഹേതര ബന്ധങ്ങൾ വർദ്ധിക്കാനുള്ള മറ്റൊരു കാരണമാണ്. മറ്റൊന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാവുന്ന ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, വൈകാരികമായിട്ടുള്ള ബന്ധങ്ങൾ ദിവസങ്ങൾ കഴിയുമ്പോൾ, മാസങ്ങൾ കഴിയുമ്പോൾ കുറയുകയും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഫ്ലേട്ടിംഗ് അല്ലെങ്കിൽ ശൃംഗാരം, പരസ്പരം ഇഷ്ടപ്പെട്ടുകൊണ്ടുള്ള ഇടപഴകൽ കുറഞ്ഞുവരുന്നു. ഈ കുറവ് യഥാർത്ഥത്തിൽ ഭാര്യ വിവാഹിതയായിക്കൊണ്ട് തന്നെ ഒന്നോ രണ്ടോ കുട്ടികളുടെ ഉമ്മയായിക്കൊണ്ട് തന്നെ തന്നോട് ചാറ്റ് ചെയ്യാൻ വരുന്ന, തന്നോട് സല്ലപിക്കാൻ വരുന്ന, തന്നോട് സ്നേഹം അഭിനയിക്കാൻ വരുന്ന ആളുമായി ഭർത്താവ് ജീവിച്ചിരിക്കെ അത്തരത്തിലുള്ള ഒരു ബന്ധത്തിലേക്ക് പോകുന്നത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, അത് സാർവത്രികമാണ് എന്നുള്ള രീതിയിൽ അംഗീകാരത്തോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം എന്നെ കേൾക്കാനോ എൻ്റെ കൂടെ സമയം ചിലവഴിക്കാനോ എൻ്റെ നൊമ്പരങ്ങൾ മനസ്സിലാക്കാനോ എൻ്റെ ഭർത്താവിൻ്റെ കൂടെയില്ല, അദ്ദേഹം എൻ്റെ ഒരു കാര്യങ്ങളും അന്വേഷിക്കുന്നുമില്ല. അങ്ങനെയുള്ള ഒരു ഭർത്താവിന് ഞാനൊരു അധികപ്പറ്റാണ് എന്ന് അവൾക്ക് തന്നെ തോന്നിത്തുടങ്ങുന്ന ഘട്ടത്തിൽ ഈ അവസരം മുതലാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ആളുകൾ വട്ടമിട്ട് പറക്കുകയും ഇങ്ങനെയുള്ള സ്ത്രീകളെ ട്രാപ്പ് ചെയ്യുകയും ചെയ്യുന്നത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, ലൈംഗിക ആസക്തി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഭക്ഷണക്രമം അല്ലെങ്കിൽ ഭക്ഷണശൈലി ഇതിനൊരു പ്രധാനപ്പെട്ട കാരണമാണ്. പണ്ടൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ലൈംഗികമായിട്ടുള്ള ചോദന ഉണ്ടാക്കുന്ന ഭക്ഷണക്രമമാണ് ഇന്നുള്ള സ്ത്രീയും പുരുഷനും ശീലിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ഓപ്പണായി ആർക്കും പ്രാപ്യമാവുന്ന രീതിയിൽ, ആർക്കും കേൾക്കാവുന്ന രീതിയിൽ, കാണാവുന്ന രീതിയിൽ, ഒരു ഒളിയും മറയുമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി എന്നുള്ളതും, വളരെ വിശുദ്ധമായും രഹസ്യമായും കണ്ടിരുന്ന സെക്സ്വൽ മാറ്റേഴ്സ് ഒരു ഓപ്പൺ തലത്തിലേക്ക് എത്തി എന്നുള്ളതും വിവാഹേതര ബന്ധങ്ങൾ വർദ്ധിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ്. മറ്റൊന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ദമ്പതിമാർക്കിടയിൽ പ്രധാനമായും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. പവിത്രമായിട്ടുള്ള ഈ ബന്ധം മുന്നോട്ട് പോകണമെങ്കിൽ വൃത്തി എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്രത്തിൽ നിശ്ചയിച്ച പല്ല് തേക്കുക, നഖം വെട്ടുക, കുളിക്കുക, അതുപോലെ തന്നെ രഹസ്യ ഭാഗങ്ങളിലുള്ള ഹെയേഴ്സ്, രോമങ്ങൾ വൃത്തിയാക്കുക, ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഉദാസീനത കാണിക്കുന്നവർ ഭർത്താവിന് ഭാര്യയോടും ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഇഷ്ടമില്ലാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഭർത്താവിൻ്റെ അടുത്തേക്ക് വരുന്ന സന്ദർഭത്തിൽ അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് ഏറ്റവും നല്ല സുഗന്ധം പൂശി ഭർത്താവിനെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് ബെഡ്റൂമിലേക്ക് വരേണ്ടത്. ഭാര്യയെ ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്കാണ് ബെഡ്റൂമിലേക്ക് വരേണ്ടത് എന്ന് ഇണയും തുണയും മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ അണിഞ്ഞൊരുങ്ങുന്ന വിഷയത്തിൽ വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ ശ്രദ്ധ ഉണ്ടാവുമെങ്കിലും കുട്ടികളൊക്കെ ആയി മുന്നോട്ടു പോകുമ്പോൾ ഭർത്താവിൻ്റെ ലൈംഗികമായിട്ടുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന വിഷയങ്ങളിൽ പിറകോട്ടു പോവുകയും മക്കളുടെ പരിപാലനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുമ്പോൾ ഭർത്താവിന് ഒരു അന്യതാബോധം തോന്നുകയാണ്. എൻ്റെ ഭാര്യയ്ക്ക് എന്നെ വേണ്ടത്ര പരിഗണിക്കാൻ സാധിക്കുന്നില്ല, എൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ അവളെ കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ തീർച്ചയായും വിവാഹേതര ബന്ധത്തിലേക്ക് കാര്യങ്ങൾ പോയേക്കാം. പ്രത്യേകിച്ച് ആദ്യത്തെ നാളുകളിൽ ഉണ്ടാവുന്ന ഇഷ്ടപ്പെട്ട സംസാരങ്ങൾ, ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സംസാരങ്ങൾ പിന്നീടുള്ള ദിവസങ്ങളിൽ കുറഞ്ഞു പോവുകയാണ്. ഈ സംസാരമില്ലായ്മ, ശൃംഗാരമില്ലായ്മ, ഏറ്റവും അടുപ്പം കാണിക്കേണ്ട ആ ഒരവസ്ഥ ഇല്ലാതെ വരിക, ഇതൊക്കെ തന്നെ മാനസികമായി അകൽച്ച ഉണ്ടാക്കുന്നതാണ്. സ്വാഭാവികമായി പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് റെസ്പെക്റ്റ് ചെയ്യാത്ത രൂപത്തിലേക്കുള്ള ഒരവസ്ഥ സംജാതമാവുക എന്നുള്ളതും വിവാഹേതര ബന്ധത്തിന് ആക്കം കൂട്ടുന്ന കാര്യമാണ്. ചിലരെങ്കിലും ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും ഇൻസൾട്ട് ചെയ്യുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ പരസ്യമായും രഹസ്യമായും നടത്താറുണ്ട്. അഭിമാനത്തിന് ക്ഷതം ഏൽക്കുക എന്നുള്ളത് ഒരു വലിയ സംഗതിയാണ്. അഭിമാനത്തിന് ക്ഷതം ഏറ്റുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിന് ഭാര്യയെയോ ഭാര്യയ്ക്ക് ഭർത്താവിനെയോ ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടായിരിക്കും. പിന്നീട് അവർ തമ്മിലുള്ള ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ്, ആ ഒരു വൈകാരിക ബന്ധം നഷ്ടപ്പെടുന്നു. അവർക്ക് പരസ്പരം അവരുടെ ആവശ്യങ്ങൾ, സെക്സ്വലായിട്ടുള്ള നീഡ്സ് പോലും പൂർത്തീകരിക്കുന്ന ഒരു തലം അപ്പോൾ ഉണ്ടാവില്ല. ഇതെല്ലാം തന്നെ പ്രധാനപ്പെട്ട ഒരു കാരണമായി വരുന്നുണ്ട്. മറ്റൊന്ന്, സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. സ്നേഹം ഉള്ളിലുണ്ടായാൽ പോരാ, ഉള്ളിലുള്ള സ്നേഹത്തെ പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ പരാജയപ്പെടുന്നു. ഈ പരാജയപ്പെടാൻ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ചില പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ടായിരിക്കും. ഒന്ന്, സാമ്പത്തികമായിട്ടുള്ള പരാധീനതകൾ, കടങ്ങൾ, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മറ്റ് പ്രയാസങ്ങളും പ്രശ്നങ്ങളും. ഇതൊന്നും മനസ്സിലാക്കാത്ത രൂപത്തിലായിരിക്കും സ്ത്രീയുടെ ഭാഗത്തുനിന്ന് ഭാര്യയുടെ ഭാഗത്തുനിന്ന് പെരുമാറ്റങ്ങളുണ്ടാവുക. ഇതും വിവാഹേതര ബന്ധങ്ങൾ പ്രമോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള അനവധി കാരണങ്ങൾ കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നായി വിവാഹേതര ബന്ധങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. തീർച്ചയായും പ്രശ്നങ്ങൾ മാത്രമാണ് നമ്മൾ സ്നേഹക്കൂടിൽ ചർച്ച ചെയ്തിരിക്കുന്നത്. അടുത്ത പംക്തിയിൽ, അടുത്ത നമ്മുടെ സെഷനിൽ ഈ വിവാഹേതര ബന്ധത്തിലേക്ക് പോവാതെ വിവാഹ ജീവിതത്തെ സന്തോഷദായകമാക്കാനുള്ള പരിഹാരങ്ങൾ എന്ത് എന്നുകൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായും ശ്രോതാക്കൾ കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.
1: സ്നേഹക്കൂട് നമ്മൾ കേട്ടുകഴിഞ്ഞു. അവിഹിത ബന്ധങ്ങളുടെ മനഃശാസ്ത്രം, അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് പ്രൊഫസർ കെ പി സാദ് ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ഈ ഒരു വിഷയത്തിൻ്റെ ഗൗരവവും അത് സമൂഹത്തിലുണ്ടാക്കുന്ന വലിയ പ്രശ്നങ്ങളുമൊക്കെ തിരിച്ചറിഞ്ഞ ആളുകൾ ഈ ക്ലാസ്സുകൾ കേൾക്കണം. ഇത് കേൾക്കേണ്ട ആളുകൾക്ക് നമ്മൾ അയച്ചു കൊടുക്കണം. അവർക്ക് ഇതിൽ നിന്ന് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ എന്നുകൂടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്.
2: ഇത് അയക്കുന്നതിന് മുമ്പ് വേറൊരു ഫയൽ കൂടി അയച്ചോളൂ. തയ്ച്ചു കഴിഞ്ഞതിന്റെ ശേഷം വേറൊരു ഫയൽ വയ്ക്കുക. അപ്പോ ചില ആളുകൾ അല്ലെങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് എടുക്കൂല, അത് ടെൻഷൻ അടിച്ചിട്ട് ഞാൻ പണ്ടേ ഒരു വഴിവിളക്ക്, ഈ മാറ്ററിലുള്ള വഴിവിളക്ക് നല്ല ഡിസൈനും ഇതൊക്കെ കണ്ടപ്പോൾ മൊത്തത്തിലൊന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്തു. അപ്പോൾ ആളുകൾ എന്തേ എങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ട്.
1: അങ്ങനെ പ്രശ്നമുണ്ടല്ലേ. ഓക്കെ, ഈ വിഷയം മനസ്സിലാക്കേണ്ട ആളുകൾക്ക് അയച്ചു കൊടുക്കുക. അതിപ്പോൾ അവരതിൻ്റെ ആളുകളാണെന്നുള്ളതൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്.
2: സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആരും പെട്ടുപോകാൻ സാധ്യതയുള്ള മേഖലയാണ്.
1: അതെ, അതിനെക്കുറിച്ച് ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കാനും പിന്നെ എങ്ങനെയാണ് അതിലേക്ക് എത്തിച്ചേരുന്നത് എന്നതിൻ്റെ മനഃശാസ്ത്രവുമൊക്കെ തിരിച്ചറിയാനുമൊക്കെ ഈ ഒരു പ്രോഗ്രാം സഹായിച്ചിട്ടുണ്ടാകും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതിയായിരിക്കും.
2: ഇനി ഈ എപ്പിസോഡിൽ അൽഉസൂലാണ്. ഇസ്ലാമിൻ്റെ ധാരാളം അടിസ്ഥാന നിയമങ്ങളെയും വിഷയങ്ങളെ മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനങ്ങളെയും നന്നായി പഠിപ്പിച്ച ഒരു സെഷൻ അബ്ദുൽ മാലിക് സൽഫിയാണ് ദീർഘകാലമായി ഈ സെഷനിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
1: ഇന്ന് നമ്മൾ ഇന്നലെ കേട്ടതിൻ്റെ ബാക്കി ഭാഗം തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. ഹദീസ് ഒരു പഠനം എന്ന വിഷയത്തിൻ്റെ തുടർച്ചയിൽ മൂന്നാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്ത്. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽഉസൂലിൻ്റെ കഴിഞ്ഞ ക്ലാസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നാം പഠിച്ചത്. ഏതൊക്കെ കാര്യങ്ങൾക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ എന്ന് പറയുക, ഏതൊക്കെ കാര്യങ്ങൾക്ക് സുന്നത്തുകൾ എന്ന് പറഞ്ഞുകൂടാ എന്നിത്യാദി കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസുകളിൽ പഠിച്ചത്. ഇന്ന് സുന്നത്തും അതിൻ്റെ വിപരീതമായിട്ടുള്ള ബിദഅത്തുകളെ സംബന്ധിച്ചും ചെറിയ ഒരു വിവരണം നൽകുവാനാണ് ഉദ്ദേശിക്കുന്നത്. പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കാണ് സുന്നത്തുകൾ എന്ന് പറയുക എന്ന് നമ്മൾ മനസ്സിലാക്കി. അതേസമയം ചില പ്രത്യേക കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളുടെ പ്രവർത്തനങ്ങളിലേക്ക് ചേർത്തിക്കൊണ്ടും സുന്നത്തുകൾ എന്ന് ചില സംഗതികളെക്കുറിച്ച് പറയാറുണ്ട്. അതിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ വിശുദ്ധ ഖുർആനിലോ അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലോ പരാമർശം കണ്ടെന്നു വരില്ല. എന്നിരുന്നാലും അവിടുത്തെ സ്വഹാബത്ത് അത് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവും അവൻ്റെ പ്രവാചകനും പുകഴ്ത്തി പറഞ്ഞിട്ടുള്ള ഒരു ജനസമൂഹം അവരുടെ ഇജ്തിഹാദിൻ്റെ ഫലമായിട്ടാകാം, അതല്ലെങ്കിൽ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ പിൻപറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാകാം. ഏതായിരുന്നാലും ചില കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സുന്നത്തുകൾ എന്ന് അവരുടെ പ്രവർത്തനങ്ങൾക്കും പറയാറുണ്ട്. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് മദ്യപാനിയുടെ ഹദ്ദുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മദ്യപിച്ച വ്യക്തിക്ക് എത്രയാണ് അടി കൊടുക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു നിർണിതമായ അളവ് ഉണ്ടായിരുന്നില്ല. ചില സന്ദർഭങ്ങളിൽ 40, വേറെ ചില സന്ദർഭങ്ങളിൽ 80 എന്നിങ്ങനെ കൊടുക്കും. ഇതായിരുന്നു അവിടുത്തെ കാലഘട്ടത്തിലെ പതിവ്. പണ്ഡിതന്മാർ അത് വിശദീകരിച്ചത് കാന തഅസീറു ശാരിബിൽ ഖംറി ഫി അഹദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈറ മുഅയ്യൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മദ്യപാനിക്കു നൽകപ്പെടുന്ന ശിക്ഷ അത് മുഅയ്യനായിരുന്നില്ല, ഒരു നിർണിതമായിരുന്നില്ല. ഫഖാനു യദ്രിബൂനഹു താറത്തൻ 40 ജൽദ വതാറത്തൻ യബ്ലുഗൂന 80 ജൽദ. ചിലപ്പോൾ അവർ 40 അടിയടിക്കും, ചിലപ്പോൾ 80 അടിയടിക്കും. ഇങ്ങനെയായിരുന്നു അവസ്ഥയുണ്ടായിരുന്നു. فلما كان احد عمر رضي الله عنه استشار الناس عمر بن الخطاب رضي الله عنه عند خلافتന്റെ കാലത്ത് അദ്ദേഹം ജനങ്ങളുമായി കൂടി ആലോചിച്ചു. فقال عبد الرحمن بن عوف رضي الله عنه അപ്പോൾ عبد الرحمن بن عوف رضي الله عنه അദ്ദേഹം പറഞ്ഞു, اخف الحدود 80, ഏറ്റവും ചെറിയ ഹദ്ദ് അത് 80 ആണല്ലോ. കാരണം വിചാരവുമായി കൊണ്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വിശുദ്ധ ഖുർആനിലെ സൂറത്തു നൂറിലെ പരാമർശങ്ങൾ, വിഭിചരിച്ചവനും വിഭിചരിച്ചവളും വിവാഹിതരല്ലെങ്കിൽ അവരെ നിങ്ങൾ 100 അടി അടിക്കണം. അസാനിയത്തു വസാനി ഫജിരിദൂഹുമ മിഅത്ത ജൽദ. സൂറത്തു നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, അസാനിയത്തു വസാനി ഫജിരിദൂ കുല്ല വാഹിദി മിൻഹുമ മിഅത്ത ജൽദ. വിഭിചരിച്ച പെണ്ണിനെയും വിഭിചരിച്ച ആണിനെയും നിങ്ങൾ ഓരോരുത്തരെയും 100 വീതം അടിക്കുക. ഇതാണ് ഒരു ശിക്ഷ. എന്നാൽ അതിൻ്റെ താഴെ 80നെക്കുറിച്ച് അല്ലാഹു പറയുന്നു, വല്ലദീന യർമൂന അൽമുഹ്സനാത്തി ഥുമ്മ ലം യഅതൂ ബി അർബഅത്തി ശുഹദാ ഫജ്ലിദൂഹും 80 ജൽദ. വിശ്വാസിനികളായ പവിത്രകളായ സ്ത്രീകളെക്കുറിച്ച് വ്യഭിചാര ആരോപണം കൊണ്ടുവരുന്ന ആളുകൾക്ക് നിങ്ങൾ 80 അടി അടിക്കണം. അതാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഖഫുൽ ഹുദൂദി 80. വിശുദ്ധ ഖുർആനിൽ അറിയപ്പെട്ടിട്ടുള്ള ഏറ്റവും ചുരുങ്ങിയ ഹദ് 80 ആണ്. അതുകൊണ്ട് നമുക്ക് മദ്യപാനികൾക്ക് 80 അടി കൊടുക്കാം എന്ന് പറഞ്ഞു. وقال علي رضي الله عنه نرى ان تجلده 80. നിങ്ങൾ അവർക്ക് 80 അടി കൊടുക്കണമെന്നാണ് നമ്മുടെ അഭിപ്രായം എന്ന് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അതിന് അദ്ദേഹം കാരണം പറഞ്ഞത്, ഒരു മനുഷ്യൻ മദ്യപിച്ചാൽ അവൻ്റെ സ്വബോധം നഷ്ടപ്പെടും, സക്കറ, അവൻ ലഹരി ബാധിക്കും. അവൻ ലഹരി ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ ഉള്ളതും ഇല്ലാത്തതും എല്ലാ കാര്യങ്ങളും അവൻ വിളിച്ചു പറഞ്ഞു എന്ന് വന്നേക്കാം. അപ്പോൾ ഒരു മനുഷ്യൻ്റെ പേരിൽ ആരോപണവും അയാൾ ആ മദ്യത്തിൻ്റെ അവസ്ഥയിൽ പറഞ്ഞേക്കാം എന്ന ഇല്ലത്ത് പറഞ്ഞുകൊണ്ട് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് മുശാവർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫജലദ ഉമർ ഫിൽ ഖംരി 80. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മദ്യപിച്ച വ്യക്തികൾക്ക് 80 അടിയാണ് കൊടുത്തിരുന്നത്. ഇത് ഇമാം സനാനി അദ്ദേഹത്തിൻ്റെ സുബുലുസ്സലാമിലും മഹാനി ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിൻ്റെ ഇലാമുൽ വഖീഇലും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് തന്നെ വഅല ഹാദ ഫതഹ്ദീദു സമാനിൻ ഹുവ സുന്ന അല്ലതി അമല അലൈഹ അസ്ഹാബ എന്ന് സാധാരണ പണ്ഡിതന്മാരെ പറയും. ഇത് സഹാബത്ത് അമൽ ചെയ്തിട്ടുള്ള ഒരു സുന്നത്താണ് മദ്യപിച്ച വ്യക്തിയെ 80 അടി അടിക്കുക എന്നുള്ളത്. സഹാബത്ത് കണ്ടെത്തി, സഹാബത്ത് ഇജ്മാഅായി അവർ ചെയ്ത ഒരു സുന്നത്താണ്. ബിജ്തിഹാദിഹിം വാജ്മഅു അലാ ഹാദൽ ഇജ്തിഹാദ്, അവർ സ്വന്തം ഇജ്തിഹാദ് കൊണ്ടാണ് ഇത് കണ്ടെത്തിയതെങ്കിലും അവരുടെ ഇജ്തിഹാദിൻ എല്ലാവരും ഏകോപിച്ചു എന്നുള്ള കാരണത്താൽ അതിനൊരു ഫലം ലഭിക്കുകയും അങ്ങനെ അത് സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് സഹാബത്തിൻ്റെ ഒരു സുന്നത്തായി പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറയാറുണ്ട്. അതുപോലെയുള്ള മറ്റൊരു ഉദാഹരണമാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ ഏടുകൾ നഷ്ടപ്പെടാതിരിക്കാൻ, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾക്ക് അത് ഭൂലോകത്തിരുന്ന് നഷ്ടം വരാതിരിക്കാൻ, വിശുദ്ധ കാര്യങ്ങൾ മരണപ്പെട്ടു പോകുന്നത് കാണുമ്പോൾ, മരണപ്പെട്ടു പോകുന്നത് കണ്ടപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നമുക്ക് ഈ ഖുർആൻ ഒരു മുസ്ഹഫിൽ ക്രോഡീകരിക്കണം. ആദ്യം അബൂബക്കർ റളിയല്ലാഹു അൻഹു അതിന് വിസമ്മതം കാണിച്ചുവെങ്കിലും പിന്നീട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ അഭിപ്രായത്തോട് അദ്ദേഹം അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും അങ്ങനെ ആ അഭിപ്രായം മാനിച്ചുകൊണ്ട് വേറെ ഇതര സഹാബിമാരുടെ അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്ത് മൊത്തത്തിൽ സഹാബത്തിൻ്റെ ഒരു ഇജ്മാഅ് എന്നുള്ള നിലയിൽ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ വിശുദ്ധ ഖുർആനിൻ്റെ ജംഅ് നടത്തുകയാണ്. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ സഹാബത്തിൻ്റെ ചര്യയാണ്, സഹാബത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്, സഹാബത്ത് ഏകോപിച്ചെടുത്ത തീരുമാനങ്ങളാണ്. ഈ തീരുമാനങ്ങളെയും വേണമെങ്കിൽ നമുക്ക് സുന്നത്ത് എന്ന് പറയാം. അതിനെന്താണ് തെളിവ്? മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാം. അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫായി റാശിദീൻ അൽ മഹ്ദിയീൻ. മറ്റൊരു വായത്തിൽ വസുന്നത്തിൽ ഖുലഫായി മഹ്ദിയീൻ റാശിദീൻ തമസ്സകൂ ബിഹ വഅല്ലു അലൈഹ ബിന്നവാജിദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഹദീസ് ഇതിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെ ഖുലഫാഉർ റാഷിദിൻ്റെ, പ്രത്യേകിച്ചും ഖുലഫാഉർ റാഷിദിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രവാചകൻ സുന്നത്ത് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇ റാഷിദീൻ. അപ്പോൾ പ്രവാചകൻ്റെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ അത് സുന്നത്താണ്, ഖുലഫാഉർ റാഷിദിൻ്റെതും സുന്നത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഇജ്മാഉള്ള കാര്യമാണ്. ഈ ഹദീസ് പ്രവാചകൻ പറയാനുണ്ടായ ഒരു പശ്ചാത്തലം ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇമാം അബൂ ദാവൂദ് അദ്ദേഹത്തിൻ്റെ സുനൻ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. അൽ അർബാദു ബിൻ സാരിയ റളിയല്ലാഹു അൻഹു പറയുന്നു, സല്ല ബിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ സും അഖ്ബല അലൈന فوعظنا موعظة بليغة ذرفت منها العيون ووجلت منها القلوب. പ്രവാചകൻ ഞങ്ങളെയും കൊണ്ട് നമസ്കരിച്ചു ഒരു ദിവസം, എന്നിട്ട് ഞങ്ങളിലേക്ക് തിരിഞ്ഞിരുന്നു, എന്നിട്ട് സാരസമ്പൂർണമായ ഒരു പ്രസംഗം. കണ്ണുകൾ നിറഞ്ഞൊഴുകി, ഹൃദയങ്ങൾ പേടിച്ചു വിറച്ചുപോയി. ഒരാൾ ചോദിച്ചു, യാ റസൂലുള്ളാ കഅന്നഹാദി മൗഇലത്തു മുവദ്ദിഅ്, ഒരു വിടവാങ്ങിപ്പോകുന്നവൻ്റെ ഉപദേശം പോലെയുണ്ടല്ലോ ഇത്. ഫമാദ തഅഹുദ് ഇലൈന, അങ്ങനെയാണെങ്കിൽ ഞങ്ങളിലേക്ക് എന്താണ് നിങ്ങൾക്ക് വസീയത്ത് നൽകാനുള്ളത്? ആ സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞു, ഊസീക്കും ബിത്തഖ്വല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, ഇതാണ് എനിക്ക് ഒന്നാമത് നൽകാനുള്ള വസീയത്ത്. വസ്സമഇ വത്താഅ വഇൻ അബദൻ ഹബശിയൻ, അവൻ ഒരു ഹബശിയായ അടിമയാണെങ്കിലും നിങ്ങൾ അവനനുസരിക്കണം നിങ്ങളുടെ നേതാവായി വന്നാൽ. فإنه من يعش منكم بعدي فصير اختلافا كثيرا, നിങ്ങൾ എനിക്ക് ശേഷം ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ കാണാം. فعليكم بسنتي, അപ്പോൾ നിങ്ങൾ എൻ്റെ സുന്നത്ത് മുറുകെ പിടിക്കണം. وسنتي الخلفاء المهديين الراشدين, ഖുലഫ الراشدينങ്ങളുടെ സുന്നത്തും നിങ്ങൾ മുറുകെ പിടിക്കണം. تمسكوا بها, നിങ്ങൾ അതിനെ അണച്ചു പിടിക്കുക. വഅല്ലു അലൈഹ ബിന്നവാജിദ്, അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുക. വഇയാകും വമുഹദസാത്തുൽ ഉമൂർ, പുത്തൻ കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന കുല്ല മുഹദസത്തിൻ ബിദഅ, എല്ലാ പുതുനിർമ്മിതികളും ബിദ്അത്താണ്. വകുല്ല ബിദ്അത്തിൻ ളലാല, നിങ്ങൾ മനസ്സിലാക്കണം എല്ലാ ബിദ്അത്തുകളും ളലാലത്തുകളാകുന്നു. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫായിൽ മഹ്ദിയീന റാഷിദീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ സ്വഹാബത്തിൻ്റെ ഇജ്മാഇനെയും സ്വഹാബത്തിൻ്റെ പ്രവർത്തനങ്ങളെയും ഒക്കെ ചിലപ്പോൾ സുന്നത്തുകളെന്ന് ഹദീസുകളിലും പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിലും വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇനി സുന്നത്തിൻ്റെ വിപരീതമാണ് ബിദഅത്ത് എന്നുള്ളത്. എന്താണ് ബിദഅത്ത് എന്ന് പറഞ്ഞാൽ, ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, മറ്റൊന്ന് പ്രവാചകന്റെ പേരിൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ബിദഅത്ത്. സുന്നത്തിൻ്റെ വിപരീതമാണ് ബിദഅത്ത്. ബിദഅത്ത് ഉണ്ടാകുന്നിടത്ത് സുന്നത്ത് ഉണ്ടാവുകയില്ല, സുന്നത്തുണ്ടാകുമ്പോൾ അവിടെ ഒരു ബിദഅത്ത് ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ, ആ സുന്നത്ത് നിലനിൽക്കുമ്പോൾ ആ സുന്നത്തിൻ്റെ കാര്യങ്ങൾ ആളുകൾ പരിഗണിച്ചു കൊണ്ടിരിക്കും. ബിദഅത്ത് എന്ന് പറഞ്ഞാൽ അൽ അംറുൽ മുഹ്തഹദസ് എന്നാണ് പണ്ഡിതന്മാർ അതിന് വിശദീകരണം നൽകി. പുതുതായി ഉണ്ടാക്കപ്പെട്ട ദീനിൻ്റെ പുതുതായി ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങൾ എന്നാണ്. ബദ എന്ന പദത്തിൽ നിന്നാണ് ബിദഅത്ത് ഉണ്ടായിട്ടുള്ളത്. ഇമാം ഷാത്തബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, ബദീഉ സമാവാത്തി വൽ അർദ്, അല്ലാഹുവിൻ്റെ ഒരു വിശേഷണമായി അല്ലാഹു പരിചയപ്പെടുത്തിയതാണ് ആകാശ ഭൂമികളെ മുൻമാതൃകയില്ലാതെ. ഐ മുഖ്തരിഉഹ മിൻ ഗൈരി മിസാലിൻ സാബിഖിൻ മുതഖദ്ദിം, മുമ്പ് ഒരു മാതൃകയില്ലാത്ത രൂപത്തിൽ ആ വിധത്തിൽ ആകാശഭൂമികളെ പടച്ചു. ഖുർആനിൽ തന്നെ കാണാവുമാ ഖുൽ മാ കുന്തു ബിദഅ മിൻ റുസുൽ, ഞാൻ പ്രവാചകന്മാരിൽ ഒരു മുൻമാതൃകയില്ലാത്തവനല്ല, യാനി ഞാൻ ആദ്യമായി കൊണ്ടുവന്നവനല്ല എന്നർത്ഥം. അപ്പോൾ ബിദഅത്ത് എന്ന് പറഞ്ഞാൽ, ഫിശ്ശറഈ തുലഖു അലാ കുല്ലി മാ അഹദസഹു അന്നാസു മിൻ ഖൗലിൻ വഅമലിൻ ഫിദ്ദീൻ വശഇഅരിഹി وشعائره مما لم يؤثر عن النبي صلى الله عليه وسلم وعن اصحابه. اذا بدعه شريعه الله ونده പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനെതിരായി അല്ലെങ്കിൽ അതിനേക്കാൾ അധികമായി, കുല്ലു മാ ഹദസഹു الناس, ജനങ്ങൾ പുതുതായി ഉണ്ടാക്കിയ കാര്യങ്ങൾ, അത് വാക്കാകാം പ്രവർത്തനമാകാം ദീനിന്റെ ശായിറുകളാകാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയോ പ്രവർത്തിക്കുകയോ പ്രോത്സാഹനം നൽകുകയോ സഹാബത്ത് ചെയ്യുകയോ ചെയ്യാൻ വേണ്ടി പ്രോത്സാഹനം നടക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾക്കാണ് ബിദഅത്ത്. ഇത് സുന്നത്തിൻ്റെ വിപരീതമാണ്. സുന്നത്ത് പഠിക്കുമ്പോൾ ഒരു ആമുഖം എന്നുള്ള നിലയിലാണ് ഞാനിത് സൂചിപ്പിക്കുന്നത്. അതല്ലാതെ ബിദഅത്തിൻ്റെ ആഴങ്ങളിലേക്കോ അതിനെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകളിലേക്കോ ഇവിടെ നാം പോകുവാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നമ്മുടെ ഈ വിഷയത്തിൻ്റെ ഭാഗവുമല്ല. നേരെ മറിച്ച് സുന്നത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ വിപരീതം എന്താണ് എന്ന് പറയുക എന്ന ഒരു ലക്ഷ്യത്തിൽ മാത്രമാണ് ഇവിടെ ബിദഅത്തിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. എന്താ ബിദഅത്തിൻ്റെ ഹുക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹദസ ഫി അംരിന ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്. ഈ ദീനിൻ്റെ കാര്യത്തിൽ അഥവാ നമ്മുടെ കാര്യത്തിൽ പൊതുനിർമ്മിതി ആരെങ്കിലും ഉണ്ടാക്കിയാൽ, ഫഹുവ റദ്, അത് തള്ളപ്പെടേണ്ടതാണ്. മൻ അമില അമല ലൈസ അലൈഹി അംറുന ഫഹുവ റദ്. ഇഷ്ടംപോലെ അനവധി നിരവധി പ്രമാണങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സുന്നത്തിൻ്റെ വിപരീതമാണ് ബിദഅത്ത് എന്ന് നമ്മൾ പറഞ്ഞു. ഫുലാനുൻ അല സുന്ന എന്ന് പറഞ്ഞാൽ, ഒരാൾ സുന്നത്തിലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്താണ്? ഇത അമില അല വിഫ്ഖിമ അമല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത അമില അല വിഫ്ഖിമ അമല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബു, നബിയും സഹാബത്തും ഏതൊരു കാര്യം അനുസരിച്ച് കൊണ്ടാണോ പ്രവർത്തിച്ചത് ആ പ്രവർത്തനത്തോട് മുവാഫഖത്തുണ്ടാവുക, ഇതാണ് റജുലുൻ അല സുന്ന. എന്നാൽ റജുലുൻ അൽ ബിദ എന്ന് പറഞ്ഞാൽ അയാൾ ബിദഅത്തിലാണ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾക്ക്, ദീനിയായ പുതിയ പുതിയ കാര്യങ്ങൾക്ക് വിരുദ്ധമായി, അല്ലെങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾക്ക് വിരുദ്ധമായതോ അല്ലെങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങളോ ദീനായിക്കൊണ്ട് ചെയ്യുക, ഇതാണ് ബിദഅത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സുന്നത്ത് അതുപോലെ തന്നെ ബിദ്അത്ത്, ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചു. സുന്നത്ത് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും ചില വേളകളിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് നമ്മൾ പറഞ്ഞു. അതുപ്രകാരം തന്നെ ഒന്നാം നൂറ്റാണ്ടിൽ ഉള്ള, അതല്ലെങ്കിൽ ആദ്യ നൂറ്റാണ്ടിൻ്റെ ഉള്ളിലുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ചിലപ്പോൾ മുൻകാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ സുന്നത്ത് എന്ന് പറയിക്കാറുണ്ട്. ഉദാഹരണം ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അസ്സുന്നത്തു ഇന്ദനാ അന്ന കുല്ലമൻ ശരിബ ശറാബൻ മുസ്കിറൻ ഫസക്കറ ഔ ലം യസ്കിർ ഫഖദ് വജബ അലൈഹിൽ ഹദ്. കള്ളുകുടിച്ചു, അവൻ ലഹരി ഉണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ, അവന് ഹദ് നിർബന്ധമാണ്. വസ്സുന്നത്തു ഇന്ദന, അതാണ് നമ്മുടെ അടുക്കലുള്ള സുന്നത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ഏകോപിച്ച് പറഞ്ഞ അഭിപ്രായത്തെക്കുറിച്ച് അദ്ദേഹം അസ്സുന്ന എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ ആശയ തലങ്ങൾ ഉൾക്കൊള്ളുന്നൊരു പദമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ. അതിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. അള്ളാഹു നമുക്കെല്ലാം അതിന് തൗഫീഖ് നൽകി അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. അവൻ്റെ ദീനിനെ ആഴത്തിൽ പഠിച്ച് അത് പകർത്തി മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നവരിൽ അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ ഉയർത്തിയ ഒരു വൈജ്ഞാനിക തലം, എല്ലാ പ്രധാന ഗ്രന്ഥങ്ങളും അറബി കോളേജുകളിൽ വലിയ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കണ അടിസ്ഥാനങ്ങൾ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളെ ഏറ്റവും ലളിതമായി സാധാരണക്കാരന് എത്തിച്ചു കൊടുക്കുകയാണ്. വൈജ്ഞാനികമായ അന്വേഷണം നടത്തുന്ന ആളുകൾക്ക് കേട്ടാൽ തീരാത്തത്ര, ഒരായുഷ്കാലം കേൾക്കാൻ പറ്റിയ അത്ര എപ്പിസോഡുകൾ പീസ് റേഡിയോ ഈ വിഷയത്തിൽ സംപ്രേഷണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
1: അല്ലുസൂലിന് ശേഷം ഇനി നമ്മൾ അടുത്ത പ്രോഗ്രാമുകളിലേക്ക് കടക്കുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: തൻ്റെ വീട്ടിൽ ഒട്ടും ഇടമില്ല എന്നതായിരുന്നു അയാളുടെ പരാതി. അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും രണ്ട് കുട്ടികൾക്കും കൂടി താമസിക്കാനുള്ള സ്ഥലമില്ല. പരാതിയുമായി അയാൾ ഗുരുവിനടുത്തെത്തി. ഗുരു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വീടിനെ വലുതാക്കാൻ സഹായിക്കാം, പക്ഷേ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. അയാൾ സമ്മതിച്ചു. നിങ്ങളുടെ കോഴികളെ കൂടി വീടിനകത്തേക്ക് കൊണ്ടുപോകൂ. അല്പം മടിച്ചിട്ടാണെങ്കിലും അയാൾ അങ്ങനെ ചെയ്തു. പിറ്റേ ദിവസം അയാൾ ഗുരുവിനോട് പറഞ്ഞു, വീട്ടിൽ ആകെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, ശരി, എങ്കിൽ ആടുകളെ കൂടി വീട്ടിനകത്ത് കെട്ടു. അങ്ങനെ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം അയാൾ വന്നു പറഞ്ഞു, എനിക്ക് ഭ്രാന്താണെന്ന് വീട്ടുകാർ പറയുന്നു, പക്ഷേ പശുവിനെ കൂടി അകത്തേക്ക് കെട്ടാനായിരുന്നു അപ്പോൾ ഗുരുവിൻ്റെ നിർദ്ദേശം. പാതി മനസ്സോടെ അയാൾ അപ്രകാരം ചെയ്തു. പിറ്റേ ദിവസം ഗുരുവിനെ കാണാനെത്തിയ അയാളോട് ഗുരു പറഞ്ഞു, ഇനി മൃഗങ്ങളെയെല്ലാം വീടിന് പുറത്താക്കൂ. ഒരു മണിക്കൂർ കഴിഞ്ഞ് അയാൾ മടങ്ങി വന്ന് പറഞ്ഞു, ഇപ്പോൾ വീട്ടിൽ ധാരാളം ഇടമുണ്ട്. ആയിരിക്കുന്ന അവസ്ഥയുടെ സൗന്ദര്യം മനസ്സിലാക്കാത്തവരെല്ലാം സാങ്കല്പിക സ്ഥലങ്ങളുടെ അഴകിൻ്റെ പിന്നാലെയായിരിക്കും, ഉള്ളതിൽ സംതൃപ്തരാകില്ല. പരിമിതികളെ ചുറ്റിപ്പറ്റിയാകും പ്രയാണം. തങ്ങൾക്കുള്ളവയെ ശരിയായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നതും അവയിൽ സന്തോഷം കണ്ടെത്താനാകുന്നില്ല എന്നതുമാണ് ഈ മാനസികാസ്വാസ്ഥ്യത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ. എന്തിനും അതിൻ്റേതായ അർത്ഥവും അലങ്കാരവുമുണ്ട്. അവയെ അനർത്ഥങ്ങളായി വ്യാഖ്യാനിച്ചാൽ ശരീരവും മനസ്സും അസ്വസ്ഥമാകും. അവയെ അനുഗ്രഹമായി കാണാൻ ശ്രമിച്ചാൽ ഓരോ നിമിഷവും ആഹ്ലാദമുണ്ടാകും. അതെ, നമുക്കുള്ളവയിൽ തൃപ്തിപ്പെടാൻ ശീലിക്കാം.
6: ഓക്കെ, അദ്ദേഹം പറഞ്ഞ ഈ ഒരു കഥയുണ്ടല്ലോ, ആ ഒരു കഥ വലിയ ഒരുപാട് ചിന്തകൾ നൽകുന്ന ഒരു കഥ തന്നെയാണ് അല്ലേ? ഒരു ചിന്ത തന്നെയാണ് ശരിക്കും. എന്താ വെച്ചാല് നമുക്ക് ചില സമയത്തൊക്കെ നമുക്ക് ഉള്ള അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല അല്ലേ? ഇപ്പോ ഇവിടെ അദ്ദേഹത്തിന് ഒന്നും ആ ഗുരു ചെയ്തു കൊടുത്തിട്ടില്ല.
7: ഇല്ല,
6: തന്റെ വീട്ടിൽ കുറച്ചും കൂടി അധികം കഞ്ചസ്റ്റഡ് ആക്കാൻ വേണ്ടി അയാൾ പറഞ്ഞു അല്ലെ,
7: കോഴികളെ
6: ആടുകളൊക്കെ വീട്ടിനുള്ളിൽ കയറ്റാൻ പറഞ്ഞു. അപ്പോ സലാമാഷ പറഞ്ഞ പോലെ ആ ഒരു കഥ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ആ ഒരു വീട്ടിൽ ഇപ്പോ വീട് ചെറുതാണ്, വീട്ടിൽ സൗകര്യം ഇല്ലാന്ന് പറഞ്ഞ ആൾക്ക് പിന്നീട് അത് ഭയങ്കര വിശാലത തോന്നി. എന്നുവെച്ചാൽ ഓൾറെഡി ഉണ്ട്, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യാത്തതാണ്. നമ്മളെ ചിന്തയുടെ ആംഗിളാണ് പലപ്പോഴും പ്രശ്നം.
7: സാധാരണ നമ്മള് മലയാളികൾ എപ്പോഴും പറയാറുള്ള കണ്ണുണ്ടാകുന്ന സമയത്ത് നമുക്ക് അതിന്റെ വില അറിയില്ല.
6: യെസ്,
7: കണ്ണ് പോയാലേ അതിന്റെ വില അറിയുന്നുണ്ട്. കണ്ണെന്ന് മാത്രല്ല ഏതൊരു കാര്യവും. ഇപ്പൊ ഞാൻ എന്റെ ഒരു അവസ്ഥ, ഒരു അനുഭവം പറയണെങ്കിൽ, കാലിന് ചെറിയൊരു പ്രശ്നം വന്നിട്ട് ഒരു 21 ദിവസം ബാൻഡേജ് ഇട്ട്. നമ്മള് വിചാരിക്കുമ്പോ എന്താ ഒരു കാലൊക്കെ ആകുമ്പോ മറ്റേ കാലുണ്ടല്ലോ. പക്ഷെ ആ ഒരു കാല് നിലത്ത് ചവിട്ടാതെ നടക്കാൻ പ്രയാസപ്പെടുന്നതും ബാത്റൂമിലൊക്കെ പോകുമ്പോഴുള്ള അനുഭവവും അതുപോലെ തിരിച്ചു വരുമ്പോൾ മറ്റൊരാളെ ആശ്രയിക്കാതെയോ അല്ലെങ്കിൽ വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടോ കൂടി അല്ലാതെയോ നടക്കാൻ കഴിയാത്തത് എന്ന് പറഞ്ഞാൽ വലിയൊരു അവസ്ഥയാണ്. അത് മാത്രല്ല, ആ കാലം അങ്ങനെ ചെയ്യുമ്പോൾ മറ്റേ കാലിന് പെയിൻ കൂടുന്നു, അതിന് സ്ട്രെസ് കൂടുന്നു, നമ്മളൊരു കൺട്രോൾ കിട്ടാത്ത പോലൊക്കെ വരും. അപ്പൊ ഉള്ള സമയത്ത് ഉള്ളതിൽ സംതൃപ്തി അറിഞ്ഞ് ജീവിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വേണ്ടതാണ് അല്ലേ. അതാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചത്, നിങ്ങൾ മുകളിലുള്ളവരിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്, മറിച്ച് എങ്ങോട്ടാണ്, താഴെയുള്ള. എന്നിട്ട് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തിനെ കുറിച്ച് നിന്ദ്യത ഇല്ലാതിരിക്കാൻ അതാണ്.
6: ഒരു ഹദീസൊക്കെ ഉണ്ടല്ലോ,
7: ഒരു നമ്മൾ ടെൻഷനൊക്കെ അനുഭവിക്കും, ഈ ഹദീസ് ഇങ്ങനെ മനസ്സിലേക്ക് വരുമ്പോ എന്താ അറിയോ, ഒരുപാട് ആശ്വാസവും സമാധാനമൊക്കെ നമുക്ക് കിട്ടും.
6: അതെ അതെ. അപ്പൊ എപ്പോഴും നമ്മൾ ഉള്ള സൗകര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് അൽഹംദുലില്ലാ പറയാൻ, ഹംദ് ചൊല്ലാൻ, ശുക്ർ ചൊല്ലാൻ.
7: അത് അറബികളുടെ ഒരു സ്റ്റൈല് ശരിക്കും അങ്ങനെയാണ് അല്ലേ. അവർ എന്ത് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, നമ്മൾ എന്തെങ്കിലും കഴിഞ്ഞാൽ എന്താ പറയാ, കുഴപ്പമില്ല എന്ന് പറയാം. അവിടെ ആ ശുക്റിന്റെ ഒരു മഹത്വം പലപ്പോഴും നമ്മള് മറക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതുപോലുള്ള കഥകളും ചിന്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്.
6: അതെ അതെ. അപ്പൊ ഏതായാലും ഇത്തരം ചിന്തകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കും. ആ നിലക്ക് നന്നായി നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് എപ്പോഴും ഒന്ന് ചിന്തിക്കാനും അൽഹംദുലില്ലാ ഹംദുകൾ പരമാവധി വർദ്ധിപ്പിക്കാനും ആ നിലക്കൊരു ഹൃദയവിശാലത ലഭിക്കാനും ഒക്കെ ഇന്നത്തെ ചിന്ത ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാക്കി
7: ശ്രോതാക്കളാണ്
6: കമന്റ് ചെയ്യേണ്ടത്.

0: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെമറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തുൻ നഹലിലെ 95-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 95-ാമത്തെ വചനമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. 93-ാമത്തെ ആയത്ത് മുതൽ ആദ്യമൊന്ന് പാരായണം ചെയ്യാം.

0: തും തഅലമൂൻ.
1: 95 ആയത്തുകളാണ് സൂറത്തുൻ നഹ്ലിൽ നിന്ന് നമ്മൾ മനഃപ്പാഠമാക്കിയിട്ടുള്ളത്. ആദ്യ വചനം മുതൽ എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്ത് പാരായണം ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു അവൻ്റെ ഗ്രന്ഥം നന്നായി പഠിക്കുന്നതോടൊപ്പം അത് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
2: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹ്ലിൽ നിന്നും 95-ാമത്തെ വചനമാണ് നാം ഇപ്പോൾ പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

മുഖമൊഴി. ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് മാറ്റാൻ കഴിയുമോ? തിന്മയെ മറ്റൊരു തിന്മ കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല. ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് മാറ്റാൻ കഴിയാത്തതുപോലെ ഇരുട്ടകറ്റാൻ വെളിച്ചം വേണം. അതുപോലെ തിന്മയെ കീഴടക്കാൻ നന്മയ്ക്ക് മാത്രമേ സാധിക്കൂ. പണ്ടൊരു ഗ്രാമത്തിൽ വലിയൊരു മാന്തോപ്പുള്ള ഒരു സമ്പന്നനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാന്തോപ്പിൽ നിറയെ മധുരമുള്ള മാമ്പഴങ്ങൾ കായ്ച്ചു നിന്നിരുന്നു. ഒരു ദിവസം ഒരു യുവാവ് അതിനരികിലൂടെ നടന്നു പോകവേ ഒരു പക്ഷിക്കുഞ്ഞ് താഴെ വീണ് കരയുന്നത് കണ്ടു. യുവാവ് അതിനെ എടുക്കാൻ തോട്ടത്തിൽ കയറിയത് കാവൽക്കാരൻ കണ്ടു. അയാൾ കള്ളൻ കള്ളൻ എന്ന് വിളിച്ച ആളെ കൂട്ടി. ഞാൻ കള്ളനല്ലെന്ന് വിളിച്ചു പറഞ്ഞുവെങ്കിലും ആരും അത് സമ്മതിച്ചില്ല. എല്ലാവരും ചേർന്ന് അവനെ മർദ്ദിക്കുകയും അപമാനിക്കുകയും ചെയ്തു. ഏതാനും മാസം കഴിഞ്ഞപ്പോൾ നാട്ടിൽ വലിയൊരു പ്രളയമുണ്ടായി. പുഴയുടെ അടുത്ത് താമസിച്ചിരുന്ന തോട്ടം കാവൽക്കാരന്റെ വീട് പൂർണ്ണമായും തകർന്നു. അയാൾ ഭാര്യയോടും കുട്ടികളോടുമൊപ്പം ഒരു കടത്തിണ്ണയിൽ അഭയം തേടി. ആരും അയാളെ സഹായിക്കാനുണ്ടായിരുന്നില്ല. ആ സമയത്ത് മുമ്പ് കള്ളൻ എന്ന് പറഞ്ഞ് കാവൽക്കാരൻ പിടികൂടിയ യുവാവ് വിവരമറിയുകയും തന്റെ ചെറിയ വീട്ടിലേക്ക് ആ കാവൽക്കാരനെയും കുടുംബത്തെയും സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. അവർക്ക് കഴിക്കാൻ ഭക്ഷണവും ഉടുക്കാൻ വസ്ത്രവും നൽകി. കാവൽക്കാരൻ അത്ഭുതത്തോടെയും സങ്കടത്തോടെയും ചോദിച്ചു, ഞാൻ നിന്നെ പണ്ട് നാട്ടുകാരുടെ മുന്നിൽ അപമാനിച്ചതല്ലേ? എന്നിട്ടും നീ എന്തിനാണ് എന്നെ സഹായിക്കുന്നത്? യുവാവ് പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, അന്ന് നിങ്ങൾ എന്നോട് ചെയ്തത് തെറ്റാണ്. അതിന് പകരമായി ഞാനും തെറ്റു ചെയ്താൽ നമ്മൾ തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? തിന്മയെ നന്മ കൊണ്ട് നേരിടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നന്മ ചെയ്യുക എന്നത് ഒരു ബലഹീനതയല്ല, മറിച്ച് വലിയൊരു മാനസിക കരുത്താണ്. നമുക്ക് ദോഷം ചെയ്യുന്നവരോട് തിരിച്ച് നന്മ ചെയ്യുമ്പോൾ നമ്മൾ അവരെക്കാൾ എത്രയോ ഉന്നതരാണെന്ന് തെളിയിക്കുകയാണ് ചെയ്യുന്നത്. പ്രതികാരത്തിന്റെ വഴി എന്നും നാശത്തിലേക്ക് നയിക്കൂ. എന്നാൽ ക്ഷമയുടെയും സ്നേഹത്തിന്റെയും വഴി ശത്രുവിനെപ്പോലും മിത്രമാക്കാൻ സഹായിക്കും. നല്ലതും ചീത്തയും സമമാവുകയില്ല. ഏറ്റവും നല്ലത് ഏതോ അതുകൊണ്ട് നീ തിന്മയെ പ്രതിരോധിക്കുക. അപ്പോൾ ഏതൊരുവനെയും നീയും തമ്മിൽ ശത്രുതയുണ്ടോ അവനതാ നിന്റെ ഉറ്റബന്ധു എന്നോണം ആയിത്തീരുന്നു. ക്ഷമ കൈക്കൊണ്ടവർക്കല്ലാതെ അതിനുള്ള അനുഗ്രഹം നൽകപ്പെടുകയില്ല. വമ്പിച്ച ഭാഗ്യമുള്ളവനല്ലാതെ അതിനുള്ള അനുഗ്രഹം നൽകപ്പെടുകയുമില്ല. വിശുദ്ധ ഖുർആൻ അധ്യായം 41 വചനം 34. തിന്മയെ തിന്മ കൊണ്ട് നേരിടുക എന്നത് എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ തിന്മയെ നന്മ കൊണ്ട് നേരിടുക എന്നത് അത്ര എളുപ്പമല്ല. അതിന് അങ്ങേയറ്റം ക്ഷമിക്കാനുള്ള കഴിവ് വേണം. അള്ളാഹു ക്ഷമാലുക്കളുടെ കൂടെയാണ് എന്ന തിരുവചനം അവന് സ്ഥൈര്യം നൽകുന്നു. അവിടെ അവൻ തന്റെ ഈഗോ മാറ്റിവെക്കുന്നു, ദേഷ്യം മടക്കിവെക്കുന്നു, മനസ്സിനെ നിയന്ത്രിക്കുന്നു. മറ്റുള്ളവർ തന്നെ കഴിവുകെട്ടവൻ എന്ന് ആക്ഷേപിക്കുമല്ലോ എന്ന് ചിന്തിക്കാതിരിക്കുന്നു.

0: സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. പാപമോചനത്തിൻ്റെ വഴികളും ആത്മീയ ശുദ്ധീകരണവും. മുഹസിൻ ചുങ്കത്തറയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: തെറ്റുകളും പിഴവുകളും സംഭവിക്കുക എന്നത് മനുഷ്യസഹജമാണ്. പൂർണമായും എല്ലാ തെറ്റുകളിൽ നിന്നും മുക്തമായ ജീവിതം മനുഷ്യർക്ക് സാധ്യമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്യുന്നവരാണ്, എന്നാൽ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമർ പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ്. സത്യവിശ്വാസികളോടുള്ള അള്ളാഹുവിന്റെ കൽപ്പനയാണ് അവന് പൂർണമായി കീഴ്പ്പെട്ട് ജീവിക്കുക, ഹറാമുകളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നത്. എന്നാൽ കേവലം ഈ ലക്ഷ്യത്തിൽ നിന്ന് മനുഷ്യരെ തടയുന്ന നിരവധി ഭൗതിക പരീക്ഷണങ്ങൾ ചുറ്റുപാടുമുണ്ട്. കൂട്ടുകെട്ടിൽ അകപ്പെട്ടോ അല്ലാതെയോ അശ്ലീല വീഡിയോകളും ചിത്രങ്ങളും മൊബൈൽ വഴി കാണുന്നവരുണ്ട്. ഇതിന്റെ ഫലമായി സ്വയംഭോഗത്തിനടിമപ്പെടുന്നവരുണ്ട്. പുകവലിയിൽ തുടങ്ങി ലഹരി വസ്തുക്കളിലേക്ക് എത്തിപ്പെടുന്നവരുണ്ട്. കളവു പറയൽ ഒരു തെറ്റേയല്ല എന്ന് കരുതുന്ന വിധം ഏതു രംഗത്തും മടികൂടാതെ പറയുന്നവരുണ്ട്. ഇതെല്ലാം നിരന്തരം ചെയ്യുന്നതിനാൽ വലിയ തെറ്റാണെന്ന് ബോധ്യമുണ്ടായാലും ഒഴിവാക്കാൻ ആഗ്രഹിച്ചാലും പലർക്കും അതിന് കഴിയാറില്ല. എത്ര തവണ മാറി നിൽക്കാൻ തീരുമാനിച്ചാലും വീണ്ടും വീണ്ടും മനസ്സതിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ഒരവസ്ഥയാണിത്. സൈക്കോളജി കൗൺസിലിംഗ് വിദഗ്ധരുടെ അടുത്തേക്ക് ഇത്തരം കേസുകൾ ധാരാളമായി എത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിരാശരായി തെറ്റുകളിൽ മുഴുകുകയല്ല വേണ്ടത്. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, നിങ്ങൾ പാപം ചെയ്യാത്തവരായിരുന്നുവെങ്കിൽ അള്ളാഹു നിങ്ങളെ നീക്കം ചെയ്യുകയും പകരം പാപം ചെയ്യുകയും തുടർന്ന് അള്ളാഹുവോട് പാപമോചനം തേടുകയും അള്ളാഹു അവർക്ക് പുറത്തുകൊടുക്കുകയും ചെയ്യുന്ന ഒരു ജനതയെ കൊണ്ടുവരുമായിരുന്നു. ഇത് പാപം ചെയ്യാനുള്ള പ്രോത്സാഹനമല്ല, മറിച്ച് മനുഷ്യ സഹജമായി ഒരു തെറ്റ് സംഭവിച്ചാൽ നിരാശപ്പെടാതെ അതിൽ നിന്ന് കരകയറാൻ ശ്രമിക്കണമെന്ന ഓർമ്മപ്പെടുത്തലാണ്. തിന്മകളുടെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാനും പാപങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കാനും സഹായിക്കുന്ന 20 പ്രേരകങ്ങൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ തന്റെ ഉദ്ദത്തു സ്വാബിരീൻ എന്ന കൃതിയിൽ വിവരിക്കുന്നുണ്ട്. അവ ഹ്രസ്വമായി പറയാം. ഒന്ന്, അള്ളാഹുവിന്റെ മഹത്വത്തെയും പ്രതാപത്തെയും കുറിച്ചുള്ള ബോധം. അള്ളാഹു നമ്മെ എപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെന്ന ബോധം ഉള്ളിൽ വളർത്തുക. 2, അള്ളാഹുവോടുള്ള യഥാർത്ഥ സ്നേഹം. ഇത് അള്ളാഹുവിനനുസരിക്കാനും അവൻ വെറുക്കുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കാനും പ്രേരിപ്പിക്കുന്നു. അനുഗ്രഹങ്ങളെയും ഔദാര്യങ്ങളെയും കുറിച്ചുള്ള ബോധം. അള്ളാഹു നൽകിയ നന്മകളെ അഥവാ അനുഗ്രഹങ്ങളെ, ആരോഗ്യം, സമ്പത്ത്, കാഴ്ച, ഇവയെല്ലാം അവനോടുള്ള അനുസരണക്കേടിനായി ഉപയോഗിക്കാതിരിക്കുക. അള്ളാഹുവിന്റെ കോപത്തെയും ശിക്ഷയെയും കുറിച്ചുള്ള ഭയം. അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്കുള്ള അവന്റെ കഠിനമായ ശിക്ഷയെക്കുറിച്ച് ബോധവാനാകുക. നഷ്ടങ്ങളെക്കുറിച്ചുള്ള ചിന്ത. പാപങ്ങൾ കാരണം ഇഹലോകത്തിലും പരലോകത്തിലും നഷ്ടപ്പെട്ടു പോകുന്ന വലിയ നന്മകളെയും നേട്ടങ്ങളെയും വിശ്വാസത്തിന്റെ മാധുര്യത്തെയും പ്രതിഫലങ്ങളെയും കുറിച്ച് തിരിച്ചറിയുക. പാപങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് സ്വന്തം നഫ്സിനോട് പോരാടുക. ഇത് പിശാചിനെ അപമാനിക്കാനും തോൽപ്പിക്കാനും സഹായിക്കും. പകരമായി ലഭിക്കുന്ന വലിയ പ്രതിഫലം. അള്ളാഹുവിനു വേണ്ടി ആരെങ്കിലും ഒരു തിന്മ ഉപേക്ഷിച്ചാൽ അള്ളാഹു അതിനേക്കാൾ ഉത്തമമായത് പകരം നൽകുമെന്ന പൂർണ്ണ വിശ്വാസം ഹൃദയത്തിൽ സൂക്ഷിക്കുക. അള്ളാഹുവിന്റെ പ്രത്യേകമായ കൂട്ട് ആഗ്രഹിക്കൽ, മഅയ്യത്ത് ആഗ്രഹിക്കൽ. ക്ഷമിക്കുന്നവർക്കും സൂക്ഷ്മതയുള്ളവർക്കുമായി അള്ളാഹു വാഗ്ദാനം ചെയ്ത പ്രത്യേകമായ സാമീപ്യവും സംരക്ഷണവും കാംക്ഷിക്കുക. പെട്ടെന്നുള്ള മരണത്തെക്കുറിച്ചുള്ള ചിന്ത. മരണമെപ്പോൾ വേണമെങ്കിലും കടന്നുവരാമെന്നും ഒരു പാപത്തിൽ ഏർപ്പെട്ടിരിക്കെ അള്ളാഹുവെ കണ്ടുമുട്ടാൻ ഇടവരരുതെന്നും നിരന്തരമോർക്കുക. പരീക്ഷണങ്ങളെയും ആഫിയത്തിനെയും കുറിച്ചുള്ള ബോധം. പാപങ്ങളാണ് യഥാർത്ഥ പരീക്ഷ.

0: ഉറപ്പിക്കണമെന്നും അള്ളാഹുവെ അനുസരിക്കുന്നതിലാണ് യഥാർത്ഥ ആത്മീയ സൗഖ്യമെന്നു മനസ്സിലാക്കുക. ഹൃദയത്തിലെ ആത്മീയ പ്രേരണങ്ങളെ ക്രമേണ വളർത്തൽ, അമിതമായ ലൗകിക ആഗ്രഹങ്ങൾക്കെതിരെ പൊരുതാൻ മനസ്സിനെ പരിശീലിപ്പിക്കൽ, തെറ്റായ ചിന്തകളെ തുടക്കത്തിലെ നുള്ളിക്കളയൽ, മനസ്സിൽ പാപങ്ങളെക്കുറിച്ചുള്ള ആലോചനകൾ വരുമ്പോൾ തന്നെ അവയെ തുടച്ചുമാറ്റുക, ചിന്തകൾ വളർന്ന് പ്രവൃത്തിയായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക, തിന്മകളിലേക്ക് നയിക്കുന്ന വഴികൾ അടക്കൽ, പാപങ്ങളിലേക്ക് മനസ്സിനെ വലിച്ചിഴക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും മോശം കൂട്ടുകെട്ടുകളിൽ നിന്നും പൂർണ്ണമായി അകന്നുമാറുക, ചിന്തകളെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലേക്ക് തിരിച്ചുവിടുക, പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങളെക്കുറിച്ചും അള്ളാഹുവിന്റെ ഏകത്വത്തെക്കുറിച്ചും ചിന്തിക്കാൻ മനസ്സിനെ ശീലിപ്പിക്കുക, ഇഹലോകത്തിന്റെ നശ്വരതയെക്കുറിച്ച് ചിന്തിക്കുക, ലൗകിക സുഖങ്ങൾ വളരെ പെട്ടെന്ന് അവസാനിക്കുന്നതാണെന്നും പരലോകമാണ് ശാശ്വതമെന്നും എപ്പോഴും ഓർക്കുക, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനോട് പ്രാർത്ഥിക്കുക. മനുഷ്യഹൃദയങ്ങൾ അള്ളാഹുവിന്റെ വിരലുകൾക്കിടയിലാണ്. അതിനാൽ നന്മയിൽ ഉറപ്പിച്ചു നിർത്താൻ അവനോടെപ്പോഴും പ്രാർത്ഥിക്കുക. യഥാർത്ഥ ആനന്ദം അള്ളാഹുവിനോടുള്ള സൂക്ഷ്മത തഖ്വയിലാണെന്ന് മനസ്സിലാക്കുക. പാപങ്ങൾ നൽകുന്ന താൽക്കാലിക സുഖം പിന്നീട് വലിയ മാനസിക ദുഃഖത്തിന് കാരണമാകും. യഥാർത്ഥ ആനന്ദം അള്ളാഹുവെ അനുസരിക്കുന്നതിലാണ്. അള്ളാഹു പാപമോചനം നൽകുന്നവനാണെന്ന് ഓർക്കുക. താൻ എത്ര വലിയ തെറ്റ് ചെയ്താലും മടങ്ങേണ്ടത് കാരുണ്യവാനായ അള്ളാഹുവിലേക്കാണെന്ന ബോധം എപ്പോഴും നിലനിർത്തുക.
1: പീസ് റേഡിയോ കവർ സ്റ്റോറി പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. UDF മാനിഫെസ്റ്റോയും കേരളത്തിലെ വിദ്യാഭ്യാസ ഭാവിയും. രചന സി മുഹമ്മദ് അജ്മൽ. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
0: UDF മാനിഫെസ്റ്റോയും കേരളത്തിലെ വിദ്യാഭ്യാസ ഭാവിയും. എഴുത്ത് സി മുഹമ്മദ് അജ്മൽ. പുതിയ സർക്കാർ അധികാരത്തിലേറിയിരിക്കുകയാണ്. വിദ്യാഭ്യാസം, തൊഴിൽ, സാങ്കേതിക വിദ്യാമേഖലകളിൽ ഒട്ടനവധി വാഗ്ദാനങ്ങൾ UDF പ്രകടനപത്രികയിലുണ്ട്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും ഇന്ന് ഒരു വഴിത്തിരിവിലാണ്. AI, പുതിയ തൊഴിൽ ലോകം, പരീക്ഷാ സംവിധാനങ്ങൾ, കോളേജ് നിലവാരം, ഗവേഷണം, നൈപുണ്യവിടവ്, തൊഴിൽക്ഷമത, ഇവയെല്ലാം ഇനി ഭാവിയിലെ പ്രശ്നങ്ങൾ അല്ല, ഇന്നത്തെ പ്രശ്നങ്ങളാണ്. ഈ വിഷയത്തിലെ വാഗ്ദാനങ്ങളുടെയും അവയുടെ പ്രായോഗികതയെയും വിശകലനം ചെയ്യുന്നതോടൊപ്പം എങ്ങനെ പ്രശ്നങ്ങൾ മറികടന്ന് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന ചിന്ത പങ്കുവെക്കുക കൂടിയാണ് നാം ഉദ്ദേശിക്കുന്നത്. വിദ്യാഭ്യാസത്തിലെ AI. UDF മാനിഫെസ്റ്റോയിൽ വിദ്യാഭ്യാസ മേഖലയിലെ നിർമ്മിത ബുദ്ധിയെക്കുറിച്ച്, AIയെക്കുറിച്ച് വ്യക്തമായ ചില വാഗ്ദാനങ്ങളുണ്ട്. സാധാരണ രാഷ്ട്രീയ രേഖകളിൽ കാണുന്ന പോലെ സാങ്കേതിക വിദ്യ ഉപയോഗിക്കും എന്ന പൊതുവായ വാചകമല്ല അവ. പകരം ചില കൃത്യമായ പ്രതിജ്ഞാബദ്ധതകളുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടത് 5 കാര്യമാണ്. ഒന്ന്, കേരള AI റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനം, എന്ന സംസ്ഥാന ഫണ്ടഡ് AI ഗവേഷണ സ്ഥാപനം സ്ഥാപിക്കുക. 2, കേരളത്തിലെ എല്ലാ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും AI വകുപ്പുകൾ തുടങ്ങുക. 3, എല്ലാ UG PG വിദ്യാർത്ഥികൾക്കും AI സാക്ഷരത നിർബന്ധമാക്കുക. 4, AI, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ബയോടെക്നോളജി തുടങ്ങിയ മേഖലകൾക്കായി ഫ്യൂച്ചർ റെഡിനെസ് തിങ്ക് ടാങ്ക് രൂപീകരിക്കുക. 5, മൂല്യനിർണയം, ചോദ്യപേപ്പർ നിർമ്മാണം, പരീക്ഷാ മേൽനോട്ടം എന്നിവയിൽ AI ഉപയോഗിക്കുക. കേൾക്കുമ്പോൾ ഇത് വളരെ പ്രതീക്ഷാനിർഭരമാണ്. ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മാനിഫെസ്റ്റോയിൽ AIയെക്കുറിച്ച് ഇങ്ങനെ വിശദമായി പറയുന്നത് സ്വാഗതാർഹവുമാണ്. പക്ഷേ ചോദ്യം ലക്ഷ്യബോധമുണ്ടോ എന്നല്ല, നടപ്പിലാക്കൽ ഉണ്ടാകുമോ എന്നതാണ്. മാനിഫെസ്റ്റോയിലെ ആകർഷകമായ കാര്യങ്ങൾ: 1, സ്റ്റം ഇതര വേർതിരിവ് പറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനമാണ്. AI വിദ്യാഭ്യാസമെന്ന് കേൾക്കുമ്പോൾ പലരും കരുതുന്നത് എല്ലാവരും പൈത്തൺ പഠിക്കണം, ന്യൂറൽ നെറ്റ്വർക്ക് പഠിക്കണം, കോഡിംഗ് പഠിക്കണം എന്നാണ്. അത് തെറ്റായ ധാരണയാണ്. ഒരു ചരിത്ര വിദ്യാർത്ഥിക്ക് AI പഠിക്കേണ്ടത് റഫറൻസ് പരിശോധനയ്ക്കും ഗവേഷണ സമഗ്രതയ്ക്കും വേണ്ടിയാണ്. ഒരു കൊമേഴ്സ് വിദ്യാർത്ഥിക്ക് AI പഠിക്കേണ്ടത് അക്കൗണ്ടിംഗ്, ഓഡിറ്റിംഗ്, സാമ്പത്തിക വിശകലനം എന്നിവ എങ്ങനെ മാറുന്നു എന്ന് മനസ്സിലാക്കാനാണ്. ഒരു ജേർണലിസം വിദ്യാർത്ഥിക്ക് AI പഠിക്കേണ്ടത് തെറ്റായ വിവരങ്ങൾ, വ്യാജ ഉള്ളടക്കങ്ങൾ, വസ്തുതാപരിശോധന എന്നിവയെ നേരിടാനാണ്. ഒരു സാഹിത്യ വിദ്യാർത്ഥിക്ക് AI പഠിക്കേണ്ടത് എഴുത്ത്, സർഗാത്മകത, ധാർമ്മികത എന്നിവയുടെ പുതിയ ചോദ്യങ്ങൾ മനസ്സിലാക്കാനാണ്. എല്ലാവർക്കും ഒരേ AI സിലബസ് കൊടുത്താൽ അത് പരാജയപ്പെടും. അതുകൊണ്ട് സ്റ്റെം ഇതര വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്ത ഘടകങ്ങൾ വേണം എന്ന ആശയം വളരെ ശരിയാണ്. 2, AI സാക്ഷരത നിർബന്ധമാക്കുന്നത് ശരിയായ ദിശയാണ് എന്ന കാര്യമാണ്. 2005 കമ്പ്യൂട്ടർ സാക്ഷരത എത്ര പ്രധാനമായിരുന്നോ, 2026 AI സാക്ഷരത അത്ര തന്നെ പ്രധാനമാണ്. AI ഒരു ഐച്ഛിക വിഷയമായി മാത്രം നിൽക്കാൻ പാടില്ല. കാരണം AI ഇനി കമ്പ്യൂട്ടർ സയൻസ് വകുപ്പിന്റെ മാത്രം വിഷയമല്ല, അത് നിയമം, വൈദ്യശാസ്ത്രം, വിദ്യാഭ്യാസം, ബിസിനസ്, മാധ്യമങ്ങൾ, ഭരണം തുടങ്ങി എല്ലാ മേഖലകളിലും കടന്നുകഴിഞ്ഞു. ഇത് കോളേജ് വിദ്യാർത്ഥികളിലേക്ക് മാത്രമല്ല സ്കൂൾ വിദ്യാർത്ഥികളിലേക്കും കൊണ്ടുവരേണ്ടതുണ്ട്. മൂന്നാമതായി, AI പരീക്ഷാ സംവിധാനത്തിൽ ഉപയോഗിക്കാമെന്ന ആശയം ഗൗരവമായി പരിഗണിക്കേണ്ടതാണ്. കേരളത്തിലെ പല സർവകലാശാലാ പരീക്ഷാ സംവിധാനങ്ങളും ഇന്ന് വലിയ പ്രശ്നങ്ങൾ നേരിടുന്നു. ഫലപ്രഖ്യാപനത്തിലെ താമസം, മാനുവൽ മൂല്യനിർണയത്തിലെ അസ്ഥിരത, ചോദ്യപേപ്പർ പ്രശ്നങ്ങൾ, ഭരണപരമായ കാര്യക്ഷമതയില്ലായ്മ പോലുള്ളവ ശരിയായി ഉപയോഗിച്ചാൽ AI സഹായത്തോടെയുള്ള സംവിധാനങ്ങൾ ഇതിൽ ചില പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. പക്ഷേ ഇനിയാണ് ജാഗ്രത വേണ്ടത്. AI എന്ന വാക്ക് ചേർത്താൽ മാത്രം സംവിധാനം മെച്ചപ്പെടില്ല. പലപ്പോഴും പഴയ പ്രശ്നങ്ങൾക്ക് മുകളിൽ പുതിയ സാങ്കേതികവിദ്യ ഒട്ടിച്ചാൽ പ്രശ്നം കൂടുതൽ വഷളായേക്കാം. ഈ വാഗ്ദാനങ്ങളുടെ പ്രായോഗികതയെ സംബന്ധിച്ച് ചില കടുത്ത ചോദ്യങ്ങൾ കൂടി ഉന്നയിക്കട്ടെ. 600+ കോളേജുകൾക്കുള്ള AI അധ്യാപകർ എവിടെ നിന്നാണ് വരുന്നത്? കേരളത്തിൽ 100+ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുണ്ട്. ഓരോ കോളേജിലും AI വകുപ്പ് തുടങ്ങണമെങ്കിൽ യോഗ്യതയുള്ള 3-4 അധ്യാപകരെങ്കിലും വേണം. അങ്ങനെ നോക്കുമ്പോൾ 1000+ AI യോഗ്യതാ അധ്യാപകർ വേണം. ഇത് വലിയ പ്രശ്നമാണ്. ഇന്ത്യയിൽ തന്നെ AI ML മേഖലയിൽ ഗൗരവമുള്ള PhD ഔട്ട്പുട്ട് പരിമിതമാണ്. IITകൾ, IISC, മുൻനിര സ്വകാര്യ സർവകലാശാലകൾ, സാങ്കേതിക കമ്പനികൾ ഇവയൊക്കെ ഈ പ്രതിഭകളെ ഇതിനകം തന്നെ ഉൾക്കൊള്ളേണ്ടതാണ്. അപ്പോൾ കേരളത്തിലെ എല്ലാ കോളേജുകളിലേക്കും AI പ്രൊഫസർമാരെ എങ്ങനെ കണ്ടെത്തും? കെട്ടിടം പണിയാം, ബോർഡ് വയ്ക്കാം, വകുപ്പ് ഉദ്ഘാടനം ചെയ്യാം. പക്ഷേ AI അധ്യാപകരെ 6 കൊണ്ട് നിർമ്മിക്കാൻ കഴിയില്ല. ഇതാണ് ഈ വാഗ്ദാനത്തിലെ ഏറ്റവും വലിയ തടസ്സം. AI വകുപ്പ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഇതിൽ വ്യക്തത വേണം. AI വകുപ്പ് എന്നത് 3 രീതിയിൽ അർത്ഥമാക്കാം. വിദ്യാർത്ഥികളെ AI ടൂളുകൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്ന കേന്ദ്രം, AI ML എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന അക്കാദമിക് വകുപ്പ്, യഥാർത്ഥ AI ഗവേഷണം നടത്തുന്ന ഗവേഷണ വകുപ്പ്. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ആദ്യത്തെ മാതൃകയാണ് ഏറ്റവും പ്രായോഗികം, അതായത് AI ടൂൾ സാക്ഷരത. AI ധാർമ്മികത മേഖലയുമായി ബന്ധപ്പെട്ട AI പ്രയോഗങ്ങൾ, പ്രൊജക്റ്റ് അധിഷ്ഠിത പഠനം. പക്ഷേ രണ്ടാമത്തെയും മൂന്നാമത്തെയും മാതൃക എല്ലാ കോളേജുകളിലും നടപ്പാക്കുക വളരെ ബുദ്ധിമുട്ടാണ്. അതിന് കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, ഉയർന്ന ഗുണനിലവാരമുള്ള അധ്യാപകർ, ഗവേഷണ ആവാസ വ്യവസ്ഥ, വ്യവസായ ബന്ധങ്ങൾ എന്നിവ വേണം. നിർവചനം വ്യക്തമാക്കാതെ മുന്നോട്ടു പോയാൽ എന്ത് സംഭവിക്കും? 600 കോളേജുകളിൽ AI ഒരവലോകനം എന്ന പേരിൽ പഴയ പാഠപുസ്തക വിവരങ്ങൾ പഠിപ്പിക്കുന്ന വകുപ്പുകളുണ്ടാകും. മാനിഫെസ്റ്റോ വാഗ്ദാനം സാങ്കേതികമായി നടപ്പിലാക്കപ്പെടും. പക്ഷേ യഥാർത്ഥ പഠനസ്വാധീനം വളരെ കുറവായിരിക്കും. കെയർ എന്ന പുതിയ സംവിധാനം സ്ഥാപനം വേണമോ? KAIR എന്ന പുതിയ സ്ഥാപനം വേണമോ? നിലവിലുള്ള സ്ഥാപനങ്ങളെ ശക്തമാക്കണോ? കേരള AI റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ആശയം കേൾക്കുമ്പോൾ നല്ലതാണ്. പക്ഷേ കേരളത്തിൽ ഇതിനകം തന്നെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, IITMK, സിഡാക്ക്, തിരുവനന്തപുരം, കുസാറ്റ് തുടങ്ങിയ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ പുതിയൊരു സ്ഥാപനം തുടങ്ങുന്നതിന് മുമ്പ് ചോദിക്കേണ്ടത്, കെയർ എന്ത് പ്രശ്നമാണ് പരിഹരിക്കുന്നത്? ഇത് നിലവിലുള്ള സ്ഥാപനങ്ങൾക്ക് പൂരകമോ അതോ അവയോട് മത്സരിക്കുമോ? ഇതിന് വ്യക്തമായ അധികാരമുണ്ടാകുമോ? ബജറ്റ് എവിടെ നിന്ന് വരും? അധ്യാപകർ ഗവേഷകർ എവിടെ നിന്ന് വരും? എന്റെ അഭിപ്രായത്തിൽ കെയറിനെ ഒരു ഒറ്റപ്പെട്ട സ്ഥാപനമായി തുടങ്ങുന്നതിന് പകരം കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആവാസ വ്യവസ്ഥയുടെ അല്ലെങ്കിൽ കുസാറ്റിൻ്റെ AI ഗവേഷണ വിഭാഗമായി രൂപപ്പെടുത്തുന്നതാണ് കൂടുതൽ പ്രായോഗികം. നിലവിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അധ്യാപക ശൃംഖല, ഭരണപരമായ പിന്തുണ എന്നിവ ഉപയോഗിക്കാം. ആവർത്തനം കുറയും, നടപ്പിലാക്കൽ വേഗത്തിലാകും. കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ വിടവ്. AI പഠനം പവർപോയിന്റ് പ്രസന്റേഷൻ കൊണ്ട് മാത്രം നടക്കില്ല. ഗൗരവമായ AI വിദ്യാഭ്യാസത്തിന് GPU ആക്സസ്, ക്ലൗഡ് ക്രെഡിറ്റുകൾ, അതിവേഗ ഇന്റർനെറ്റ്, ഡിജിറ്റൽ ലാബുകൾ, ഡാറ്റാ സൈറ്റുകൾ, പ്രൊജക്ട് ഇൻഫ്രാസ്ട്രക്ചർ എന്നിവ വേണം. നമ്മുടെ പല സർക്കാർ കോളേജുകളിലും അടിസ്ഥാന വൈഫൈ പോലും സ്ഥിരമായി ഇല്ലാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ എല്ലാ കോളേജുകളിലും AI വകുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് അടിസ്ഥാന ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഓഡിറ്റ് നടത്തണം. AI നയത്തിന് മുമ്പ് ഇന്റർനെറ്റ് നയം വേണം. AI ലാബിന് മുമ്പ് പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ലാബ് വേണം. AI മൂല്യനിർണയത്തിന് മുമ്പ് ഡിജിറ്റൽ പരീക്ഷാ വർക്ക് ഫ്ലോ വേണം. എങ്ങനെ പ്രായോഗികമാക്കാം? ചില നിർദ്ദേശങ്ങൾ പറയാം. 600 AI വകുപ്പുകൾ വേണ്ട. 10 മുതൽ 15 വരെ AI ഹബ്ബുകൾ മതി. എല്ലാ കോളേജുകളിലും AI വകുപ്പ് തുടങ്ങാൻ ശ്രമിക്കുന്നതിന് പകരം കേരളത്തിൽ 10-15 പ്രാദേശിക AI ഹബ്ബുകൾ തുടങ്ങണം. ഓരോ ജില്ലയിലും ഒരു ഹബ്ബ്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് പോലുള്ള സ്ഥലങ്ങളിൽ അധിക ഹബ്ബുകൾ. ഈ ഹബ്ബുകളിൽ പൂർണ്ണ ഇൻഫ്രാസ്ട്രക്ചർ വേണം. നല്ല അധ്യാപകർ, GPU, ക്ലൗഡ് ആക്സസ്, വ്യവസായ പങ്കാളിത്തം, പ്രൊജക്ട് ലാബുകൾ, ഗവേഷണ പിന്തുണ. മറ്റുള്ള കോളേജുകളെ സ്പോക്കുകളായി ബന്ധിപ്പിക്കാം. അതായത് ജില്ലാ ഹബിൽ നിന്ന് ഹൈബ്രിഡ് ഓൺലൈൻ AI കോഴ്സുകൾ നൽകാം. പ്രാദേശിക അധ്യാപകർക്ക് ഫെസിലിറ്റേറ്ററായി നിയമിക്കാം. ഇത് ഹബ് ആൻഡ് സ്പോക്ക് മാതൃകയാണ്. എല്ലായിടത്തും ശരിയായി പോകുന്നതിനേക്കാൾ കുറച്ച് സ്ഥലങ്ങളിൽ മികവ് സൃഷ്ടിച്ച് അത് ഡിജിറ്റലായി വ്യാപിപ്പിക്കുക എന്നതാണ് ശരിയായ പോംവഴി. AI സാക്ഷരത വ്യവസായ മേഖലയുമായി ചേർന്ന് പഠിപ്പിക്കണം. AI സാക്ഷരത നിർബന്ധമാക്കുമ്പോൾ മുഴുവൻ ഭാരവും അക്കാദമിക് രംഗത്തിനുമേൽ ഇടാൻ പാടില്ല. കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലുമുള്ള IT കമ്പനികൾ, സ്റ്റാർട്ടപ്പുകൾ, AI പ്രൊഫഷണലുകൾ, പ്രൊഡക്റ്റ് ടീമുകൾ, ഡാറ്റാ ശാസ്ത്രജ്ഞർ ഇവരെ അഡ്ജക്റ്റ് ഫാക്കൽറ്റി മാതൃകയിൽ കൊണ്ടുവരണം. DCS, ഇൻഫോസിസ്, USD പോലുള്ള കമ്പനികൾക്കുള്ളിൽ തന്നെ AI പരിശീലന ഘടകങ്ങളുണ്ട്. അവ കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാറ്റിയെടുക്കാം. സ്റ്റെം ഇതര വിദ്യാർത്ഥികൾക്ക് AI തിയറിയല്ല, AI ഫ്ലുവൻസിയാണ് വേണ്ടത്. ഒരു സോഷ്യോളജി വിദ്യാർത്ഥിക്ക് ബാക്ക് പ്രൊപ്പഗേഷൻ പഠിക്കേണ്ടതില്ല. പക്ഷേ AI നിർമ്മിത ഡാറ്റ വിശ്വസിക്കാമോ എന്ന് തിരിച്ചറിയാൻ അറിയണം. ഒരു ജേർണലിസം വിദ്യാർത്ഥിക്ക് ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ അറിയേണ്ടതില്ല. പക്ഷേ ഡീപ്പ് ഫേക്ക്, തെറ്റായ വിവരങ്ങൾ, AI സഹായത്തോടെയുള്ള ഗവേഷണം എന്നിവ കൈകാര്യം ചെയ്യാൻ അറിയണം. ഒരു കൊമേഴ്സ് വിദ്യാർത്ഥിക്ക് ന്യൂറൽ നെറ്റ്വർക്ക്, സമവാക്യങ്ങൾ പഠിക്കേണ്ടതില്ല. പക്ഷേ AI ടൂളുകൾ ഉപയോഗിച്ച് സാമ്പത്തിക വിശകലനം, ഓഡിറ്റ് റിസ്ക്, ഡാറ്റ വിഷ്വലൈസേഷൻ എന്നിവ ചെയ്യാൻ അറിയണം. AI സാക്ഷരത എന്നത് കോഡിംഗ് സാക്ഷരത മാത്രമല്ല, അത് ടൂൾ ഇൻഫ്ലുവൻസി, വിമർശനാത്മക ചിന്ത, ധാർമ്മികത, മേഖലയിലെ പ്രയോഗം എന്നിവയാണ്. പരീക്ഷകളിൽ AI കൊണ്ടുവരുന്നതിന് മുമ്പ് പരീക്ഷാ സംവിധാനം ഡിജിറ്റൈസ് ചെയ്യണം. AI സഹായത്തോടെയുള്ള മൂല്യനിർണ്ണയം നല്ല ആശയമാണ്. ചോദ്യപേപ്പർ നിർമ്മാണത്തിൽ AI ഉപയോഗിക്കാം. പ്ലേജിയറിസം കണ്ടെത്തുന്നതിൽ AI സഹായിക്കും. പക്ഷേ പേപ്പർ അധിഷ്ഠിതവും വിഘടിതവുമായ മാനുവൽ വർക്ക് ഫ്ലോയുടെ മുകളിൽ AI കൊണ്ടുവന്നാൽ ഇരട്ടിപ്പണിയാകാനാണ് സാധ്യത. ആദ്യം ചെയ്യേണ്ടത് ഡിജിറ്റൽ ചോദ്യബാങ്ക്, സുരക്ഷിതമായ ചോദ്യപേപ്പർ നിർമ്മാണ വർക്ക് ഫ്ലോ, ഡിജിറ്റൽ മൂല്യനിർണ്ണയ പൈപ്പ്ലൈൻ, പരീക്ഷാഫല പ്രക്രിയയുടെ ഓട്ടോമേഷൻ, പ്ലേജിയറിസം കണ്ടെത്തൽ, ഓഡിറ്റ് ട്രയൽ, ഡാറ്റ സംരക്ഷണ ചട്ടക്കൂട്. ഇവ വന്നതിനുശേഷം AI മൂല്യനിർണ്ണയം സ്വാഭാവികമായി വരാം. ടൈംലൈനും മെട്രിക്സും വേണം. വാഗ്ദാനം മാത്രം പോരാ, പൊതുജനങ്ങളോടുള്ള ഉത്തരവാദിത്തം വേണം. വർഷമൊന്ന് AI സാക്ഷരതാ പൈലറ്റ് പ്രൊജക്ട് കുറഞ്ഞത് 50 കോളേജുകൾ തുടങ്ങണം. കെയറിന് വ്യക്തമായ അധികാരം, ഡയറക്ടർ, പ്രാഥമിക ബജറ്റ് എന്നിവ വേണം. വർഷം 2 കുറഞ്ഞത് 5 ജില്ലകളിൽ AI ഹബ് ആൻഡ് സ്പോക്ക് മാതൃക പ്രവർത്തിക്കണം. സ്റ്റെം ഇതര ഘടകങ്ങൾ തയ്യാറാക്കണം. വർഷം 3 എല്ലാ സംസ്ഥാന സർവകലാശാലകളിലും AI സാക്ഷരത നിർബന്ധമാക്കണം. കുറഞ്ഞത് 200 വ്യവസായ പ്രൊഫഷണലുകൾ അഡ്ജങ്ക്ഡ് ഫാക്കൽറ്റി ശൃംഖലയിൽ വരണം. വർഷം 5 കേരളത്തിലെ ഓരോ കോളേജ് ബിരുദധാരിക്കും സാക്ഷ്യപ്പെടുത്തിയ AI വൈദഗ്ധ്യം ലഭിക്കണം. AI സഹായത്തോടെയുള്ള സംവിധാനങ്ങൾ പരീക്ഷാബല താമസം കുറയ്ക്കുന്നതിൽ അളക്കാവുന്ന സ്വാധീനം കാണിക്കണം. UDFന്റെ വിദ്യാഭ്യാസത്തിലെ AI കാഴ്ചപ്പാട് ഗൗരവമുള്ളതാണ്. പക്ഷേ അധ്യാപകർ, ഇൻഫ്രാസ്ട്രക്ചർ, സ്ഥാപനങ്ങൾ തമ്മിലുള്ള ആവർത്തനം തുടങ്ങിയവ മുന്നിൽ കണ്ട് പരിഹരിച്ച് മുന്നോട്ടു പോയില്ലെങ്കിൽ കോളേജുകളിൽ സെൻ ബോർഡുകൾ മാത്രം ബാക്കിയാവും.
1: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ കവർ സ്റ്റോറി. UDF മാനിഫെസ്റ്റോയും കേരളത്തിലെ വിദ്യാഭ്യാസ ഭാവിയും. രചന സി മുഹമ്മദ് അജ്മൽ. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
2: ഒരു കുടുംബയോഗം നടക്കുകയാണ്, ഒരു ഫാമിലി മീറ്റ്. ആ ഫാമിലി മീറ്റ് നടക്കുന്ന സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നയാൾ സ്റ്റേജിലേക്ക് കയറിയത് ഒരു ഗ്ലാസുമായിട്ടാണ്. ആ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമുണ്ട്. എന്നിട്ട് അയാൾ ചോദിച്ചു, ഈ ഗ്ലാസ്സിലുള്ള വെള്ളത്തിൻ്റെ കനം എത്രയാണ്, എത്ര തൂക്കം ഉണ്ടാവും? അപ്പോൾ പലരും പല ഉത്തരങ്ങൾ പറഞ്ഞു. അത് 100 ഗ്രാം ഉണ്ടാവും, 50 ഗ്രാം ഉണ്ടാവും, 25 ഗ്രാം ഉണ്ടാവും, 200 ഗ്രാം ഉണ്ടാവും. അങ്ങനെ പല ഉത്തരങ്ങളും അവർ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആ ഗ്ലാസ് അവിടെ താഴെ ടേബിളിൽ വെച്ചിട്ട് പറഞ്ഞു, ഇതിൻ്റെ കനം കണ്ടെത്താനുള്ള ഒരു സയൻസ് ചോദ്യമല്ല ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഞാൻ ഈ ഗ്ലാസ് എൻ്റെ കയ്യിൽ പിടിച്ചു നിന്നത് നിങ്ങളെല്ലാവരും ഉത്തരം പറയുന്ന ആ സമയത്രയാണ്. അത്ര നേരമാണ് എൻ്റെ കയ്യിൽ ഈ ഗ്ലാസ് പിടിച്ചു നിന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ കുടുംബയോഗം അവസാനിക്കുന്നതുവരെ ഞാൻ ഈ ഗ്ലാസ് കയ്യിൽ പിടിച്ചിങ്ങനെ ഈ സ്റ്റേജിൽ തന്നെ നിന്നാൽ എൻ്റെ കൈ കുഴഞ്ഞു പോകും, എനിക്ക് നല്ല പ്രയാസമുണ്ടാവും. ഇനി ഞാൻ ഈ ഗ്ലാസ് വൈകുന്നേരം വരെയല്ല, നാളെ വരെ മറ്റന്നാൾ വരെ ഈ സ്റ്റേജിൽ ഇങ്ങനെ കയ്യിലും പിടിച്ച് നിന്നാൽ എനിക്ക് അതിലേറെ പ്രയാസമുണ്ടാവും. അപ്പോൾ ഞാൻ എത്ര സമയം ഈ ഗ്ലാസ് കയ്യിൽ വെച്ച് നിൽക്കുന്നോ അത്രയധികം എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ആളുകളോട് പറഞ്ഞു, നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന സങ്കടങ്ങൾ, മറ്റൊരാളോടുള്ള വെറുപ്പ്, ഒരാളോടുള്ള വിദ്വേഷ്യം, അയാളോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനിഷ്ടം, അത് ഈ ഗ്ലാസ്സിലെ വെള്ളം പോലെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, അത് വലിയ തീരെ കനല്ല. പക്ഷെ അത് എത്ര ദിവസം നമ്മൾ കൊണ്ടു നടക്കുന്നു അത്രയധികം നമുക്കത് പ്രയാസമുണ്ടാക്കുമെന്നാണ് അദ്ദേഹം വളരെ ലളിതമായൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു തന്ന ആ കാര്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരാളോടുള്ള നമ്മുടെ അനിഷ്ടം, അയാളോടുള്ള വെറുപ്പ്, ദേഷ്യം, അയാളോടുള്ള പിന്നെ അയാൾ കാരണത്താൽ നമുക്കുണ്ടായ എന്തെങ്കിലും സങ്കടം, എന്തോ ആകട്ടെ, ഇനി ഒരു വ്യക്തി എന്നല്ല എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമുക്കുണ്ടായൊരു സങ്കടം, അതിങ്ങനെ മനസ്സിലിങ്ങനെ കുറേ കാലമായി കൊണ്ടു നടക്കുമ്പോൾ അതുകൊണ്ടുള്ള ദോഷം ശരിക്കാർക്കാണ്? ഈ സങ്കടത്തിന് കാരണമായ വ്യക്തിക്ക് അതുകൊണ്ട് വല്ല ദോഷമുണ്ടോ? ഇല്ലല്ലോ. നമ്മളെത്ര സമയം മനസ്സിലത് കൊണ്ടു നടക്കുന്നു അത്രയധികം നമ്മുടെ മനസ്സിനത് പ്രയാസമാണ് ഉണ്ടാക്കുക. അപ്പോൾ ജീവിതത്തിൽ ദുഃഖങ്ങളോ വിഷമങ്ങളോ മറ്റൊരാളോട് വെറുപ്പോ വിദ്വേഷമോ ഒക്കെ തോന്നിയാൽ അത് പരമാവധി എത്രയും നേരത്തെ മനസ്സിൽ നിന്നത് ക്ലിയറാക്കാൻ നോക്കിയാൽ അത്രയും ജീവിതത്തിൽ നമുക്ക് സമാധാനം കിട്ടും. ഈ പ്രയാസങ്ങൾ സഹിക്കുന്നതിനും ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനുമൊക്കെ വലിയ പ്രതിഫലം കൂടിയുണ്ട് എന്ന് ചിന്തിച്ചാലോ? അപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ നമുക്ക് തീരെ സങ്കടം ഉണ്ടാവില്ല, അത് വലിയൊരു പ്രയാസമായി തോന്നൂല. മാ യുസൈബുൽ മുസ്ലിം മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ അദ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാം, ഒരു സത്യവിശ്വാസിയെ ബാധിക്കുന്ന വിഷമമാകട്ടെ, വേദനയാകട്ടെ, ആശങ്കയാകട്ടെ, ടെൻഷനാകട്ടെ, മാനസിക സമ്മർദ്ദങ്ങളാകട്ടെ, അങ്ങനെ തുടങ്ങിയ എന്തെങ്കിലും ഉപദ്രവം, അവനെ ബാധിക്കുന്ന എന്ത് ഉപദ്രവവും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം പറഞ്ഞു, അവൻ്റെ കാലിലൊരു മുള്ളു തറക്കുന്നത് പോലും അവന് അവൻ്റെ പാപങ്ങൾ അത് മുഖേന പൊറുക്കപ്പെടും, അവൻ്റെ കർമ്മരേഖയിൽ നന്മയായി അത് രേഖപ്പെടുത്തും എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ അതെന്തോ വലിയ നഷ്ടമാണ്, വലിയ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ട് സമയം കളഞ്ഞ് ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യം നമുക്കുണ്ടാകാൻ പാടില്ല. അത് ചിലപ്പോൾ സങ്കടം ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായാൽ അതിൽ വിഷമമുണ്ടാവും. ആ വിഷമം എത്ര നേരത്തെ നമ്മൾ കയ്യിൽ നിന്ന് ഗ്ലാസ് താഴെ വെക്കുന്നോ അത്ര നേരത്തെ നമുക്ക് കയ്യിന് കടച്ചിൽ അവസാനിക്കും എന്ന് പറഞ്ഞതുപോലെ മനസ്സ് കേടുവരാതിരിക്കാൻ, മനസ്സ് വേദനിക്കാതിരിക്കാൻ എത്ര നേരത്തെ നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ മറ്റൊരാളോടുള്ള വെറുപ്പ്, ദേഷ്യം, അത് എത്ര നേരത്തെ നമ്മുടെ മനസ്സിൽ നിന്ന് ക്ലിയർ ചെയ്യുന്നോ അത്ര നേരത്തെ നമുക്കതുകൊണ്ട് ഗുണമുണ്ടാകും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം.

0: അടുത്തതായി ജീവിതപാഠങ്ങൾ, നാം നിർവഹിക്കേണ്ട ബാധ്യതകൾ എന്ന വിഷയത്തിൽ ഇന്ന് ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് ദാനിഷ് സുല്ലമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ വമൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ സ്വർഗം ലഭിക്കണം, നരകത്തിൽ നിന്നും രക്ഷ നേടണം എന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്നവരാണ്. അതിനുവേണ്ടി മാത്രം ജീവിതത്തിൻ്റെ ഒരുപാട് സന്തോഷങ്ങളെ ഒഴിവാക്കുകയും ഒരുപാട് പ്രയാസങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് സത്യവിശ്വാസികൾ. യഥാർത്ഥത്തിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ലക്ഷ്യങ്ങളുണ്ടായിരിക്കും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു മനുഷ്യന് വേണ്ടി സംവിധാനിച്ചു തന്ന വസ്തുക്കളാണ്. വിശുദ്ധ ഖുർആൻ അത് നമ്മെ കൃത്യമായി പഠിപ്പിക്കുമ്പോൾ മനുഷ്യന് വേണ്ടിയാണ് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും സംവിധാനിച്ചു തന്നിട്ടുള്ളത് എങ്കിൽ നമ്മൾ മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്നത് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു വല്ലാത്ത ചോദ്യമാണ്. വിശുദ്ധ ഖുർആൻ നമ്മെ കൃത്യമായി കൊണ്ട് അത് പഠിപ്പിക്കുന്നുണ്ട്. എന്തൊരു ലക്ഷ്യത്തിനാണ് നമ്മൾ ഈ ഭൂമിലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്? വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്ത് ദാരിയാത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അറിയിച്ചു തന്നിട്ടുണ്ട്, വമ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. അല്ലാഹു മനുഷ്യനെയും ജിന്നുകളെയും സൃഷ്ടിച്ചിട്ടുള്ളത് ആ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഇബാദത്തുകൾ എടുത്ത് ജീവിക്കാൻ വേണ്ടിയല്ലാതെ മറ്റൊന്നിനുമല്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് കൃത്യമായ ഇബാദത്തുകളെടുത്ത് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം തോന്നിയതുപോലെ ഒരിക്കലും ജീവിക്കാൻ സാധ്യമല്ല, അത് പറ്റുകയുമില്ല. നമ്മളുടെ ജീവിതം ഒരേ ഒരു ജീവിതമേ ഉള്ളൂ, അത് ഞാൻ പരമാവധി ആസ്വദിച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കും, പരമാവധി എൻജോയ് ചെയ്യും എന്നൊരർത്ഥത്തിലല്ല ഒരു സത്യവിശ്വാസി തൻ്റെ ജീവിതം എടുക്കേണ്ടത്. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും അധികം മാതൃകയുള്ളത് നമ്മുടെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അറിയിച്ചു തന്നിട്ടുണ്ട്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഏറ്റവും നല്ല മാതൃക ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പും ഒരുപാട് നബിമാർ ഇവിടെ കടന്നു പോയിട്ടുണ്ട്. ഈ പ്രവാചകന്മാരാണ് അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്ത ആളുകളെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇവരുടെയൊക്കെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നമ്മളൊന്ന് പഠിക്കേണ്ടതില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. അവർ പരമാവധി ആസ്വദിച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണോ ചെയ്തത്? ഒരിക്കലുമല്ല. അവരുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസം നിറഞ്ഞ സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. ഒരുപാട് മനോവിഷമങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽ ജനങ്ങൾ വധിച്ച, കൊല ചെയ്യപ്പെട്ട ആളുകൾ പ്രവാചകന്മാർ പോലുമുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഒരിക്കലും ഈ ദുനിയാവിലെ ജീവിതത്തിൽ അടിച്ചു പൊളിച്ച് ആസ്വദിച്ച് പരമാവധി എൻജോയ് ചെയ്ത് അവനവൻ്റെ വൈബിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ജീവിക്കുക എന്നതല്ല ഒരിക്കലും നമ്മുടെയൊന്നും ജീവിത ലക്ഷ്യമായി കടന്നു വരേണ്ടത്. പലപ്പോഴും ആളുകൾ പഠനം, അതിനുശേഷം നല്ലൊരു ജോലി, ആ ജോലിയിലൂടെ ലഭിക്കുന്ന വരുമാനം, സമ്പത്ത്, അതുകൊണ്ട് ഭംഗിയായി അടിച്ചു പൊളിച്ച് ജീവിക്കുക, ഹിമാലയം പോവുക, വേൾഡ് ട്രിപ്പ് പോവുക തുടങ്ങി അത്തരത്തിലുള്ള ഒരുപാട് പുറമെയുള്ള കുമിളകൾ പോലെ വീർത്തു പൊങ്ങുന്ന മോഹങ്ങളുമായിട്ടാണ് പലരും ജീവിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള ഒരു ഗോള് സെറ്റ് ചെയ്യാനോ ഒരു ലക്ഷ്യബോധത്തോടുകൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനോ, ഞാൻ എന്തിനു വന്നു ഈ ഭൂമിയിലേക്ക്, ഇനി എനിക്ക് എൻ്റെ ജീവിതം കൊണ്ട് ഇവിടെ എന്തെല്ലാം ചെയ്തു തീർക്കേണ്ടതുണ്ട്, ഇനി ഞാൻ എൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കലേക്ക് തിരിച്ച് മടങ്ങി ചെല്ലേണ്ടവനാണല്ലോ എന്ന ബോധ്യവും ഉണ്ടാവുകയാണ് നമുക്ക് വേണ്ടത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ചെയ്തു തീർക്കേണ്ടതുണ്ട്. പ്രധാനമായും നമുക്ക് ബാധ്യതകളും കടപ്പാടുകളുമൊക്കെ ഈ ജീവിതത്തിലുണ്ട്. അതല്ലാതെ അവനവൻ്റെ സുഖവും സൗകര്യവും മാത്രം നോക്കിയുള്ള ഒരു ജീവിതമല്ല ഈ ദുനിയാവിൽ നമുക്കുള്ളത്. നമ്മൾ ഇവിടെ എങ്ങനെയാണോ ജീവിക്കുന്നത്, അതിനനുസരിച്ചുള്ള റിസൾട്ടായിരിക്കും പരലോകത്ത് നമുക്ക് ലഭിക്കാനുള്ളത് എന്ന തിരിച്ചറിവ് ഓരോ സത്യവിശ്വാസികൾ എന്നുള്ള നിലക്ക് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു തന്ന കാര്യമാണ്, അല കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതി. അറിയണേ, നിങ്ങൾ ഓരോരുത്തരോടും ചോദ്യം ചെയ്യപ്പെടും. എന്തിനെക്കുറിച്ച്? നിങ്ങളുടെ കീഴിലുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെടും. മക്കളെക്കുറിച്ച് മാതാപിതാക്കളോട് ചോദ്യം ചെയ്യപ്പെടും. വിദ്യാർത്ഥികളെക്കുറിച്ച് അധ്യാപകരോട് ചോദ്യം ചെയ്യപ്പെടും. പ്രജകളെക്കുറിച്ച് ഭരണാധികാരികളോട് ചോദ്യം ചെയ്യപ്പെടും. ഓരോരുത്തരോടും തങ്ങൾക്ക് കീഴിലുള്ളതിനെക്കുറിച്ച് നാളത്തെ ലോകത്ത് ചോദ്യം ചെയ്യപ്പെടും. അവിടെ വെച്ച കാല് മുന്നോട്ടോ പിന്നോട്ടോ വെക്കാതെ നമുക്ക് അതിന് മറുപടി പറയേണ്ടൊരവസ്ഥയുണ്ടാകും. റബ്ബ് നൽകിയ ഓരോ അനുഗ്രഹങ്ങൾക്കും നാളെ റബ്ബിൻ്റെ കോടതിയിൽ നമ്മൾ മറുപടി പറയേണ്ടി വരുമെന്ന തിരിച്ചറിവ് നമുക്കോരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ സമ്പത്ത് എവിടെ നിന്ന് സ്വീകരിച്ചു, എന്തിൽ ചെലവഴിച്ചു, നമ്മുടെ ആരോഗ്യം, അതുപോലെ നമ്മുടെ ആയുസ്സിൽ, നമ്മുടെ സമയം, നമ്മുടെ ഒഴിവു സമയങ്ങൾ എല്ലാം തന്നെ നമ്മൾ ഏത് രൂപത്തിൽ വിനിയോഗിച്ചു എന്നത് റബ്ബിൻ്റെ മുന്നിൽ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടി വരുമെന്നത് ഒരു യാഥാർത്ഥ്യം. അവിടെ നമുക്ക് നമ്മുടെ ഇബാദത്തുകൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. ഇബാദത്തുകൾ കൃത്യമായി നിർവഹിക്കണമെങ്കിൽ നമ്മൾ കൃത്യമായി അറിവ് നേടിയ ആളുകളായിരിക്കണം. കൃത്യമായി അറിവ് നേടിയ ആളുകളാകുമ്പോൾ ആ അറിവ് വെച്ച് അഹങ്കരിച്ച് നടക്കുകയല്ല, മറിച്ച് അത് അമലാക്കിക്കൊണ്ട് ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ ശ്രമിക്കണം. അങ്ങനെ പഠിച്ച് പകർത്തിയ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള പരിശ്രമം നമ്മൾ ഓരോരുത്തരും തന്നെ കൃത്യമായി കൊണ്ട് നടത്തുകയും ചെയ്യേണ്ടതുണ്ട്. ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ, നിത്യമുള്ള നമ്മുടെ ദൈനംദിന ജീവിതത്തെ നമ്മൾ തന്നെ ഒന്ന് ക്രമീകരിച്ചെടുക്കണമെന്നതാണ് പറഞ്ഞതിൻ്റെ ഒരു ആകത്തുക. ഏതായിരുന്നാലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തീർക്കേണ്ടത് ഒരുപാട് ആസ്വാദനങ്ങൾക്ക് പിറകെ പോവുക എന്നതല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിർവഹിക്കേണ്ട ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, കടമകൾ, കടപ്പാടുകളെല്ലാം ഉണ്ടായിരിക്കും. കാരണം മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്, അതുപോലെ തന്നെ സഹപ്രവർത്തകരുണ്ട്, അയൽവാസികളുണ്ട്, കുടുംബക്കാരുണ്ട്, നാട്ടുകാരുണ്ട്. നമ്മൾക്ക് ഒരുപാട് ഘടകങ്ങൾ നമ്മളുടെ ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലൂടെ നമ്മോട് അടുത്തു വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ നമ്മെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യരല്ലാത്ത ഒരുപാട് സൃഷ്ടികളുണ്ടാകും. പറവകളുണ്ടാകും, പക്ഷികൾ, അതുപോലെ തന്നെ മറ്റ് മൃഗങ്ങൾ എല്ലാം. ഇവരെ എല്ലാവരെയും പരിഗണിച്ചു കൊണ്ടുള്ള ഒരു ജീവിതമാണ് ഈ ദുനിയാവിലെ ജീവിതത്തിൽ നമ്മൾ ക്രമീകരിച്ചെടുക്കേണ്ടത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരല്പസമയം ആശ്വാസം ഉണ്ടാകും, നമുക്ക് ആസ്വാദനത്തിന് സമയമുണ്ടാകും. അതിലേറെ നമ്മൾ നിർവഹിക്കേണ്ട കടമകളും കടപ്പാടുകളും ബാധ്യതകളുമെല്ലാം നിർവഹിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന ഒരു തിരിച്ചറിവ് നമ്മിൽ ഓരോരുത്തരിലും ഉണ്ടാവുക തന്നെ വേണം. നമുക്ക് കാണാൻ സാധിക്കും, നമുക്ക് രണ്ട് രൂപത്തിൽ ബാധ്യതകളുണ്ട്. ഒന്ന്, നമ്മെ സൃഷ്ടിച്ച നമ്മുടെ രക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വതആലക്കുള്ള ബാധ്യത. അത് ഒരു അടിമ തൻ്റെ ഉടമക്ക് നൽകുന്ന ബാധ്യതാ നിർവഹണമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിൽ ശിർക്ക് ചെയ്യാതെ പൂർണ്ണമായ തൗഹീദോടുകൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ആ റബ്ബിനെ ഇബാദത്ത് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കി, റബ്ബിനെക്കുറിച്ച് ബോധ്യപ്പെട്ട്, ആ റബ്ബിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് ആ റബ്ബിനു വേണ്ടി എല്ലാം ത്യജിക്കാൻ സന്നദ്ധനാവുക എന്നതാണ് ഒന്നാമതായിക്കൊണ്ട് ഒരു വിശ്വാസിയിൽ ഉണ്ടാവേണ്ടത്. അപ്പോഴാണ് അവൻ ഒരു മുസ്ലിമാകുന്നത്. എല്ലാ നിലക്കും റബ്ബിനെ സമർപ്പിച്ചവനായിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും മാറേണ്ടതുണ്ട്. അതിനുശേഷം പിന്നീട് നമുക്കുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഈ ദുനിയാവിൽ നൽകിയ ജീവിതത്തിൽ നമ്മോട് ഒപ്പം ജീവിക്കുന്ന സമസൃഷ്ടികളോടുള്ള ബാധ്യതകളാണ്. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാതാപിതാക്കൾ, മക്കൾ, നമ്മളുടെ കുടുംബക്കാർ, അയൽവാസികൾ, സഹപ്രവർത്തകർ, നമ്മുടെ നാട്ടുകാർ, അങ്ങനെ തുടങ്ങി നമ്മളുമായി ബന്ധപ്പെടുന്ന ആരൊക്കെയുണ്ടോ അവരോടൊക്കെ നമ്മൾ നിർവഹിക്കേണ്ട ഒരുപാട് ബാധ്യതകളും കടമകളും കടപ്പാടുകളും ഒക്കെ ഉണ്ടാകും. അതെല്ലാം പൂർണ്ണമായി കൊണ്ട് നിറവേറ്റുക എന്നത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് നേടാൻ സാധിക്കും. സമ്പത്ത് കൊണ്ട് സന്തോഷം നേടാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സമ്പത്ത് കൊണ്ട് സന്തോഷം നേടാൻ സാധിക്കും. എപ്പോൾ ആ സമ്പത്തിനെ ആവശ്യമുള്ള ആളുകൾ ആരാണെന്ന് കണ്ടെത്തി അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അവിടെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കും. നമുക്ക് ലഭിച്ച ആരോഗ്യം, ആ ആരോഗ്യം കൊണ്ട് പ്രയോജനം ലഭിക്കേണ്ടവർക്ക് പ്രയോജനം ലഭിക്കുമ്പോൾ മാത്രമാണ് അത് അർത്ഥപൂർണമാകുന്നത്. നമ്മുടെ സമയങ്ങൾ അത് വെറുതെ റീൽസ് കണ്ടും സോഷ്യൽ മീഡിയയിൽ പല നിലക്കും നമ്മളുടെ സമയം ചെലവഴിക്കുമ്പോൾ അതൊരിക്കലും നമുക്കോ മറ്റുള്ളവർക്കോ ഉപകാരപ്പെടുന്നില്ല. മറിച്ച് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന പല മേഖലകളിലൂടെ പ്രവർത്തിക്കാൻ സത്യവിശ്വാസികൾ എന്നുള്ള നിലക്ക് നമുക്ക് അതിന് സമയം കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അയ്യുൽ ഇസ്ലാമി ഖൈറുൻ, അള്ളാഹുവിൻ്റെ റസൂലെ, ഇസ്ലാമിൽ എന്തൊരു കാര്യമാണ് ഖൈറായിട്ടുള്ളൊരു കാര്യമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കി, അദ്ദേഹത്തിൻ്റെ പ്രകൃതം മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് മറുപടി കൊടുക്കുകയാണ്, തുഅഇമു ത്വആം വതഖ്റഉ സലാം അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്. നീ ഭക്ഷണം നൽകുക, ആളുകളെ ഭക്ഷിപ്പിക്കുക, അതുപോലെ തന്നെ വതഖ്റഉ സലാം, നീ സലാം പറയണം, അലാമൻ അറഫ്ത നിനക്കറിയുന്ന ആളുകളോട്, വമല്ലം തഅരിഫ് നീ അറിഞ്ഞിട്ടില്ലാത്ത, നിനക്കറിയാത്ത, പരിചയമില്ലാത്ത ആളുകളോടും നീ സലാം പറയണം എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങളാണ് അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഒന്ന് ആഹാരം നൽകുക എന്നുള്ളത്, എത്ര വളരെ നല്ല കാര്യമാണ്. ഭക്ഷണം നമുക്ക് റബ്ബ് നൽകിയ അനുഗ്രഹമാണ്. എന്നാൽ ഒരു നേരത്തെ വിശപ്പടക്കാൻ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഭക്ഷണം നൽകുക എന്നത് എത്ര പുണ്യകരമായ കാര്യമാണ്. അതുപോലെ തന്നെ വിശപ്പടക്കാൻ ഭക്ഷണം കഴിക്കാൻ വകുപ്പുള്ള ആളുകളായിരിക്കാം, എന്നാൽ അവരെ വിളിച്ച് നമുക്ക് പരിചയമുള്ള നമ്മളുടെ കുടുംബബന്ധം ചേർക്കുന്നതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ വലിയമ കൊടുക്കുന്നതിൻ്റെ ഭാഗമായി മറ്റ് പല സന്ദർഭങ്ങളിലായിക്കൊണ്ട് നമ്മുടെ വക ഒരു സമ്മാനം എന്നുള്ള നിലക്കോ അല്ലെങ്കിൽ അവർക്ക് നമ്മളുടെ വകയായിക്കൊണ്ട് ഒരു ഭക്ഷണം കൊടുക്കുക എന്നൊരു സന്തോഷത്തിൻ്റെ പേരിൽ കൊടുക്കുന്നത് ഒരു പുണ്യകരമായ കാര്യമാണ്. ആളുകളെ ഭക്ഷിപ്പിക്കുക എന്നത് തീർത്തും ദീനിൽ പുണ്യകരമായ കാര്യമാണ്. പക്ഷേ അവിടെ ധൂർത്തും ദുർവ്യയവും വരുന്നില്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. മറ്റൊരു കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് നമുക്ക് സലാം പറയുക എന്നുള്ളതാണ്. പരിചയമുള്ളവരോടും പരിചയമില്ലാത്തവരോടും സലാം പറയുക എന്നുള്ളത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായ ലളിതമായ ഒരു കാര്യമാണ്. അതൊക്കെ നമ്മൾ ചെയ്യുന്നതല്ലേ എന്ന് നമുക്ക് തോന്നും. പക്ഷേ ആ സലാമിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മളൊന്ന് ഓർത്തു നോക്കിയാൽ, സലാം പറയുക എന്നത് യഥാർത്ഥത്തിൽ നിനക്ക് ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് ഒരാളോട് പറയുകയാണ്. എത്ര ഉന്നതമായൊരു സംസാരമാണത്. ഏതൊരാളും ആഗ്രഹിക്കുന്ന കാര്യമാണല്ലോ സമാധാനം എന്നുള്ളത്, പീസ് എന്നുള്ളത്. അത് നിനക്ക് ഉണ്ടാവട്ടെ, നിനക്ക് ആ സമാധാനം ഉണ്ടാവട്ടെ എന്ന് ഒരാളോട് പറയുക എന്നുള്ളതാണ്. ഇതുപോലെ നമുക്കൊരുപാട് നന്മകളിലൂടെ നമ്മുടെ സമയത്തെ ചെലവഴിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു, അസ്സായി അലൽ അർമലത്തി വൽ മിസ്കീൻ കൽ മുജാഹിദ് ഫീ സബീലില്ല. അഗതികളുടെയും വിധവകളുടെയും കാര്യത്തിൽ പരിശ്രമിക്കുന്ന ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനെ പോലെയാണ്. ഔക്കല്ലദീ യസൂമു നഹാറ വയഖൂമു ലൈൽ, അല്ലെങ്കിൽ പകൽ മുഴുവൻ നോമ്പെടുത്ത് രാത്രിയിൽ നിന്ന് നിസ്കരിക്കുന്നവനെ പോലെയാണെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അറിയിച്ചു തരികയാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അഗതികളുടെ കാര്യത്തിൽ, അതുപോലെ തന്നെ വിധവകളുടെ കാര്യത്തിലൊക്കെ നമ്മൾ പരിശ്രമിക്കണം. അവർക്ക് വേണ്ട അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാനും വിധവകളുടെ പുനർവിവാഹത്തിൻ്റെ കാര്യത്തിലും അഗതികളുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും അവരെ കൈകാര്യം ചെയ്യുന്ന മേഖലകൾ, അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്ന കാര്യത്തിലൊക്കെ നമുക്ക് താല്പര്യമുണ്ടാകേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിച്ചു തന്നല്ലോ, കല്ലാ ബല്ല ചുക്രിമൂനല്ലേ ചീം. അബു പറയുകയാണ്, വേണ്ടടോ, എന്താണ്, പക്ഷെ നീ അനാഥയെ ആദരിക്കുന്നില്ല. വല്ല തുക്രിമൂന ലിയത്തീം, നീ അനാഥയെ ആദരിക്കുന്നില്ല. അത് നമ്മളൊക്കെ നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമല്ലേ? നമ്മളൊക്കെ, നമ്മുടെ നാട്ടിൽ ഒരുപാട് അനാഥ മക്കളുണ്ടല്ലോ. എത്ര പേരെ കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഒരുപാട് യത്തീംഖാനകളുണ്ട്, അതൊക്കെ അവർ നോക്കിക്കോളും. ഇനി അഥവാ ആ യത്തീംഖാനയുടെ പിരിവുമായിക്കൊണ്ട് ആരെങ്കിലൊക്കെ വന്നാൽ ഒരു 5 രൂപയുടെ നാണയം അവർക്കിട്ട് കൊടുത്ത് അതിൻ്റെ റെസീപ്റ്റും വാങ്ങി ഷോക്കേസിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാമായി എന്നൊരു ധാരണയിൽ നമ്മൾ എത്തരുത്. മറിച്ച് ഓരോന്നും കണ്ടറിഞ്ഞ് വേണ്ടവർക്ക് വേണ്ടത്, നമ്മളെക്കൊണ്ടാവുന്നത് ചെയ്തു കൊടുക്കാൻ ഇൻഷാല്ലാ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വതാല വീണ്ടും പറയുന്നു, വലാ തഹബ്ബൂന അലാ തഅമിൽ മിസ്കീൻ, പാവപ്പെട്ടവൻ്റെ ഭക്ഷണത്തെപ്പറ്റി നിങ്ങൾ പരസ്പരം പ്രോത്സാഹനം നൽകുന്നില്ല. പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്നില്ല എന്നല്ല, ആ ഒരു കാര്യത്തിൽ പരസ്പരം ഒരു പ്രോത്സാഹനം നൽകുന്നില്ല. ഒരു പാവപ്പെട്ട ആളുകളെല്ലാം വിളിച്ചുകൂട്ടി അവർക്ക് വേണ്ട ഭക്ഷണമെല്ലാം കൊടുക്കാൻ ചിലപ്പോൾ എല്ലാവരെ കൊണ്ടും സാധിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ട ഭക്ഷണം ഉള്ള ആളുകളിൽ നിന്ന് സമ്പത്തും മറ്റും സ്വരൂപിച്ച് അവർക്ക് വേണ്ട രീതിയിൽ എത്തിച്ചു കൊടുക്കാൻ, അതിനുവേണ്ടി സന്നദ്ധമായി ഇറങ്ങി പുറപ്പെടാൻ, അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒന്ന് മുന്നിട്ടിറങ്ങാൻ അത് ആർക്കും സാധിക്കും. ആരോഗ്യവും സമയവുമൊക്കെ നമുക്കുണ്ട് എങ്കിൽ, റബ്ബിൻ്റെ തൗഫീക്ക് കൊണ്ട് ആർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ക്ലബ്ബുകളുടെ പേരിലോ സംഘടനകളുടെ പേരിലോ ഒന്നുമല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള സമ്പത്ത് തരാൻ സാധിക്കുന്ന 1-2 ആളുകളെ പോയി കണ്ട്, അതല്ലെങ്കിൽ വാട്സപ്പിലൊരു മെസ്സേജ് അയച്ച് ഇത്ര ഇത്ര പാവപ്പെട്ട ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഇത്ര രൂപ ആവശ്യമുണ്ട്, ഞാനത് സ്വരൂപിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്, നിങ്ങളുടെ ഒരു വിഹിതമായി ഇത്ര രൂപ നൽകണം, അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് കഴിയുന്നൊരു വിഹിതം നൽകണമെന്ന് പറഞ്ഞ് ആളുകളിൽ നിന്നും അത് സ്വരൂപിച്ച് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ പുണ്യമാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപാട് സ്വത്തും മുതലും ഉണ്ടാക്കി വെച്ച് അതുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോവുക എന്നതിലപ്പുറമായിക്കൊണ്ട് സാമൂഹികമായ ഒരുപാട് കടമകളും ബാധ്യതകളുമൊക്കെ നമുക്ക് നിർവഹിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം. ചുരുക്കി പറയുകയാണ് എങ്കിൽ, നമ്മളുടെ കൂടെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരായ ആളുകളുണ്ട്. നമ്മുടെ ചുറ്റും നമ്മുടെ അയൽവാസികളായിക്കൊണ്ട് നമ്മളുടെ പ്രദേശത്ത് താമസിക്കുന്ന, നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന, നമ്മുടെ കൂടെ പഠിക്കുന്ന, നമ്മൾക്കറിയുന്ന, നമ്മുടെ കുടുംബത്തിലുള്ള, നമ്മളുടെ പരിചയത്തിലുള്ള, അങ്ങനെ ഒരുപാട് ആളുകൾക്ക് അവരുടേതായ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. അതിൽ നമ്മെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഇടപെട്ടുകൊണ്ട് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നന്മകൾ ചെയ്തു കൊടുക്കാൻ നമ്മൾ ഓരോരുത്തർ പരിശ്രമിക്കണം എന്നുള്ളതാണ്. നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. വിവാഹ കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കും, സഹായിക്കേണ്ടവരെ സഹായിക്കാൻ സാധിക്കും, പരസ്പരം മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ സാധിക്കും, പഠന രംഗത്ത് ഇനി ഏത് കോഴ്സ് എടുത്ത് പഠിക്കണമെന്നൊക്കെ കൺഫ്യൂഷനായി നിൽക്കുന്ന കുട്ടികൾക്ക് ദിശാബോധം നൽകാൻ, അതിനെക്കുറിച്ച് അറിവുള്ളവർക്ക് സാധിക്കും. ഏത് കാര്യത്തിലും നമ്മെക്കൊണ്ട് കഴിയുന്നത് എന്താണോ, നമുക്കറിയുന്ന ഒരു ഏരിയ ഏതാണോ, ആ ഒരു ഏരിയയിൽ നമ്മൾ മറ്റുള്ളവർക്ക് സഹായമേകാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം എന്നുള്ളതാണ്. വിധവകളെയും അനാഥകളെയും അഗതികളെയുമൊക്കെ കൃത്യമായി കൊണ്ട് പരിഗണിക്കാനും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാനും നമുക്ക് സാധിക്കണം. രോഗികളായി കിടക്കുന്ന ഒരുപാട് പേരുണ്ടാകും, അവരുടെയൊക്കെ കാര്യങ്ങളിൽ ഇടപെടാൻ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ, അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കാൻ, അവരുടെ അടുത്ത് പോയി ഇരുന്ന് അവർക്ക് പറയാനുള്ളതൊന്ന് കേൾക്കാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധമാവണം എന്നുള്ളതാണ്. അയൽപക്ക ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ആദർശ ബന്ധങ്ങളുമൊക്കെ പുതുക്കിക്കൊണ്ടുപോവുക, കാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ വ്യാപൃതരാവുക, ഇതൊക്കെ നമ്മൾ നമ്മുടെ കൂടെ ജീവിക്കുന്ന സമസൃഷ്ടികൾക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇർഹമു മൻ ഫിൽ അർളി ഇർഹമുക്കും മൻ ഫിസ്സമ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണമെങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കുമെന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല പരസ്പരം കാര്യങ്ങൾ ഉണർത്തിക്കൊണ്ട് പരസ്പരം സഹായിച്ച് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ജസാകുമുല്ലാഹു ഖൈർ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജീവിതപാഠങ്ങൾ, നാം നിർവഹിക്കേണ്ട ബാധ്യതകൾ എന്ന വിഷയത്തിൽ നമുക്ക് ക്ലാസ് എടുത്തത് മുഹമ്മദ് ദാനിഷ് സുല്ലമി.

0: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഡയലോഗ്. ഇന്ത്യൻ ചരിത്രവും മുസ്ലിങ്ങളും എന്ന വിഷയത്തിൽ സംസാരിക്കുന്നത് ടി കെ നിഷാദ് സലഫി.
1: അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഈൻ. അമ്മാ ബാദ്. ജനിച്ച മണ്ണ് ലോകത്ത് ഏതൊരു മനുഷ്യൻ്റെയും ഒരു വികാരമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് നാടുവിട്ടു പോകേണ്ടി വരുന്ന, ഹിജറ പോകേണ്ടി വരുന്ന നിർബന്ധിതമായ ആ ഒരു സാഹചര്യത്തിൽ പ്രവാചകൻ പറഞ്ഞ വാചകങ്ങൾ വളരെ പ്രസക്തമാണ്. ചരിത്രത്തിൽ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, മക്കയെ നിൻ്റെ മണ്ണ് അള്ളാഹുവിൻ്റെ ഏറ്റവും ഉത്തമമായ മണ്ണാണ്, എൻ്റെ നാട്ടുകാർ എന്നെ ആട്ടിപ്പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഈ നാട് വിട്ട് ഞാൻ പോകുമായിരുന്നില്ല. ജീവിക്കുന്ന നാടിനോടും കൂടെ കഴിയുന്ന സമൂഹത്തോടും അങ്ങേയറ്റത്തെ ഗുണകാംക്ഷ പുലർത്തിയാണ് പ്രവാചകനും പ്രവാചകാനുചരന്മാരും ജീവിച്ചിരുന്നത് എന്ന് തിരുനബിയുടെ ചരിത്രം പഠിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഒരു യഹൂദ സ്ത്രീയുടെ വിരുന്നിനുള്ള ക്ഷണം സ്വീകരിച്ച് ആ വീട്ടിലെത്തിയതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ മാംസത്തിൽ വിഷം കലർത്തി കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. പ്രവാചകൻ വിടുപറയുമ്പോൾ പ്രവാചകൻ്റെ പടയങ്കി ഒരു യഹൂദൻ്റെ കയ്യിൽ പണയത്തിലായിരുന്നു. ജീവിക്കുന്ന സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളോടും ഒത്തുചേർന്ന ഒരു സഹവർത്തിത്വത്തോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മുസ്ലിം സമൂഹം പ്രവാചകൻ്റെ ആ ഒരു ജീവിതപാത അനുധാവനം ചെയ്ത് ജീവിക്കാനാണ് പരിശ്രമിച്ചിട്ടുള്ളത്. ഇന്ത്യ രാജ്യത്തെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പലതരത്തിലുള്ള ജിഹാദി പ്രയോഗങ്ങൾ കേൾക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിലൊരു മുസ്ലിം പ്രതികരിച്ചാൽ ആ പ്രതികരണം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടാണോ അതുമായി ബന്ധപ്പെടുത്തി ജിഹാദിനെ ചേർത്ത് വെച്ചുകൊണ്ട് ജിഹാദി എന്ന വിളി ഒരു ആക്ഷേപ പ്രയോഗം പോലെ, ഒരു തെറിപ്രയോഗം പോലെ പ്രയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മറ്റു സമൂഹങ്ങളിൽ എന്ന പോലെ തന്നെ ഇന്ത്യ രാജ്യത്തും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഈ മണ്ണിനെ സ്നേഹിച്ച് ഈ നാടിനെ ഗുണം ചെയ്ത് ഇവിടുത്തെ ജനങ്ങളോട് ഗുണകാംക്ഷയുള്ളവരായി ജീവിക്കാൻ ആഗ്രഹിച്ചവരും അതിന് പരിശ്രമിച്ചിരുന്നവരുമാണ് എന്ന് മുസ്ലിം സമൂഹത്തിൻ്റെ ചരിത്രം, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ചരിത്രവും വർത്തമാനവും നമുക്ക് വ്യക്തമായ ഒരു ചിത്രം ആ വിഷയത്തിൽ നൽകുന്നുണ്ട്. ഏറെക്കുറെ ഇസ്ലാമിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം തുടങ്ങിയ ഒരു ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ, ഇസ്ലാമിൻ്റെ ഒരു ആദ്യ കാല നാളുകളിൽ തന്നെ ഇന്ത്യ രാജ്യത്തും ഇസ്ലാം എത്തിയിട്ടുണ്ട് എന്നാണ് പൊതുവിൽ കണക്കാക്കപ്പെടാറുള്ളത്. അവിടെ നിന്ന് ഇങ്ങോട്ടുണ്ടായ മുസ്ലിങ്ങളുടെ ഈ രാജ്യത്തോടും ഈ രാജ്യത്തെ ജനങ്ങളോടുമുള്ള സമീപനം എങ്ങനെയുള്ളതായിരുന്നു? ഇന്നിപ്പോൾ നമ്മൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ ലോകത്ത് മുസ്ലിം ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വിശാലമായ മുസ്ലിം ജനസമൂഹം ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ രാജ്യം. നോക്കൂ നിങ്ങൾ, ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സാധാരണ ജനങ്ങളായി, സാധാരണക്കാരായി ജീവിച്ചു, ഇവിടുത്തെ ഭരണകർത്താക്കളായി കടന്നു വന്നു. 8 നൂറ്റാണ്ടോളം ഇന്ത്യയിൽ മുസ്ലിം ഭരണാധികാരികൾ ഭരണം കൈയാളിയിട്ടുണ്ട്. എങ്ങനെയാണ് അവർ തങ്ങളുടെ ഭരണത്തെ ഉപയോഗപ്പെടുത്തിയത്? ഈ നാടിനെ പിന്നെ പരിപോഷിപ്പിക്കുവാനാണ് അവർ പരിശ്രമിച്ചത്. ഇവിടുത്തെ ചരിത്ര സ്മാരകങ്ങൾ, ഈ ഇന്ത്യ രാജ്യത്തെ മഹാനഗരങ്ങൾ, അതിവിശാലമായ ഗതാഗത റോഡുകൾ, സംവിധാനങ്ങൾ, ഇതിൻ്റെയൊക്കെ ചരിത്രങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ മുസ്ലിം ഭരണാധികാരികളുടെ നല്ല ആസൂത്രണ മികവും വ്യക്തമായ കയ്യൊപ്പും നമുക്ക് കാണാൻ കഴിയും. ഒരു വംശീയ ഉന്മൂലനത്തിൻ്റെ രാഷ്ട്രീയം ഒരു ഭരണാധികാരിയും ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് തെളിയിക്കപ്പെടാൻ കഴിയില്ല. പൊതുവെ വിശുദ്ധ ഖുർആനിലെ ചില വാചകങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്ത് മുസ്ലിം സമൂഹത്തിൻ്റെ പേരിൽ രംഗത്തു വരുന്ന വളരെ ന്യൂനപക്ഷമായ ചില ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ ഉദാഹരണങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് മുസ്ലിങ്ങളൊക്കെ കണ്ടടത്തു വെച്ച് കൊല്ലുന്നവരും അവസരം കിട്ടിയാലും ഭരണം കിട്ടിയാലും ഇവിടുത്തെ മുസ്ലിങ്ങളല്ലാത്തവരെ നശിപ്പിക്കുന്നവരുമാണ് എന്നൊക്കെ പ്രചണ്ഡമായ പ്രചാരണങ്ങൾ ഇവിടെ ഇസ്ലാം വിമർശകർ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും വലിയ അധികാരങ്ങൾ ഭരണകർത്താക്കളുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരായി ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾ കടന്നുപോയിട്ടും ഇവിടുത്തെ ആളുകൾക്കൊക്കെ ഈ നാടിനെ ചൂഷണം ചെയ്യുന്ന ഒരു രീതിയല്ല, ഇവിടുത്തെ സമ്പത്ത് ഊറ്റിയെടുക്കുന്ന രീതിയല്ല, മറിച്ച് ഈ രാജ്യത്തിൻ്റെ വിഭവങ്ങളെ സമ്പുഷ്ടീകരിക്കുന്ന ഒരു ഭരണക്രമമാണ് തങ്ങളുടെ ജീവിതങ്ങളിൽ ഉണ്ടായിരുന്നത് എന്ന് ഇന്ത്യ രാജ്യത്തെ ചരിത്രം നമുക്ക് കൃത്യമായി നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. പൊതുവിൽ ഇന്ത്യ രാജ്യത്തെ അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തെയും അവിടുത്തെ സമ്പത്തും അവിടുത്തെ വിഭവങ്ങളും ചൂഷണം ചെയ്ത് ഭരണം നിർവഹിക്കുന്ന ഒരു ചിത്രം ലോകത്താകമാനം പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഒരു കൊളോണിയൽ കാലഘട്ടത്തിലാണ്, ഭരണങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടത്തിലാണ്. പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത് വാസ്കോഡി ഗാമ വന്നതുമുതൽ, ഗാമയുടെ ആഗമനം മുതലാണ് ഇവിടുത്തെ ഭരണകർത്താക്കൾ ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് ഊറ്റിയെടുത്ത് കൊണ്ടുപോകുന്ന ഒരു ചിത്രമുണ്ടാകുന്നത്. രാജ്യത്ത് മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന ഓരോ മനുഷ്യൻ്റെയും ഈ രാജ്യത്തോടും ഈ നാട്ടിലെ ജനങ്ങളോടുമുള്ള ഗുണകാംക്ഷ ഏറ്റവും നന്നായി പ്രകടമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് സ്വാതന്ത്ര്യ സമരങ്ങളുടെ കാലഘട്ടത്തിലാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കൂ, അവിടെയെല്ലാം അവർ തങ്ങളുടേതായ ഉത്തരവാദിത്തം ഈ മണ്ണിൽ ജനിച്ചു വളർന്നവർ എന്ന നിലക്ക് വളരെ കൃത്യമായി പാലിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന, ശിപായി ലഹള എന്നൊക്കെ ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്ന ആ വലിയ സമരം രാജ്യത്തിൻ്റെ ഉത്തരേന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ആ സമരമുണ്ടായി. ദക്ഷിണേന്ത്യയുടെ വെല്ലൂർ പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട സമരങ്ങളുടെ അലയൊലികളുണ്ടായി. ആരാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുത്തത്, ആരെല്ലാമാണ് ഈ സമരത്തെ നയിച്ചിരുന്നത്, വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെയൊക്കെ മുസ്ലിങ്ങളുടെ പങ്ക് വളരെ വലുതായിരുന്നു. ഇപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ച് ബഹദൂർ ഷാ സഫർ രണ്ടാമനാണ് അതിൻ്റെ നേതൃപദവിയിൽ ഉണ്ടായിരുന്നത്. ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചിരുന്നത്. ബറേലിയിൽ ഖാൻ ബഹദൂർ ഖാനാണ് 1857 സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണി പോരാളിയായിട്ടുണ്ടായിരുന്നത്. ഫാസിയാബാദിൽ മൗലവി അഹമ്മദുള്ളയാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ചത്. ഞാൻ പറയുന്നത്, ഈ നാടിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി, ഇവിടുത്തെ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി, ഈ നാടിനെ വൈദേശികരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുന്നതിനു വേണ്ടി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃപദവിയിൽ ഉണ്ടായിരുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം 1857 ആരംഭിക്കുന്നത്, അവിടെ ആ സമയത്താണ് ഉണ്ടാകുന്നതെങ്കിലും പൊതുവിൽ 1857 സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആമുഖം എന്ന് പറയാറുള്ളത് വഹാബി മൂവ്മെൻ്റാണ്. പ്രത്യേകിച്ച് 1830 മുതൽ പിന്നെ അഹമ്മദ് ഷഹീദിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഷാ വലി വലിയുള്ള ദഹ്ലവിയുടെ ശിഷ്യന്മാരിലൂടെ കൈമാറി വന്ന ആ ഈ വൈദേശികർക്കെതിരായിട്ടുള്ളവരുടെ മൂവ്മെൻറ്റും അവരെ ഇവിടുത്തെ മുസ്ലിം പൊതുസമൂഹത്തിൽ നിന്നും ഈ രാജ്യത്തെ പൊതുജനങ്ങളിൽ നിന്നും അകറ്റി നിർത്തുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ അവരെ വഹാബികൾ എന്ന് ആക്ഷേപസ്വരത്തിൽ വിളിക്കുകയും ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തതും അന്നത്തെ ബ്രിട്ടീഷ് ജനറലായിരുന്ന സർ സിഡ്നി കോട്ടൺ പ്രത്യേകമായി വഹാബികളെ അടിച്ചമർത്തുന്നതിനു വേണ്ടി പ്രത്യേകമായ സൈന്യം രൂപീകരിച്ചതുമൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. 1850 മുതൽ 58 വരെയുള്ള കാലഘട്ടത്തിൽ വഹാബി മൂവ്മെന്റിനെതിരെ മാത്രം ബ്രിട്ടീഷുകാർ പ്രത്യേകമായ സൈനിക നടപടികൾ എടുത്തിരുന്നു എന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ദ ഹിസ്റ്ററി ഓഫ് ഫ്രീഡം മൂവ്മെൻറ്റ് ഇൻ ബീഹാർ എന്ന പുസ്തകത്തിൽ നമുക്കത് വായിക്കാൻ സാധിക്കും. അത് കേരളത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കേരളത്തിലെ സ്വാതന്ത്ര്യ സമരങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോഴും അതെ, നമുക്ക് അത്തരത്തിലുള്ള കൃത്യമായ മുസ്ലിങ്ങളുടെ ഇടപെടലിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് വിശദീകരിക്കാൻ കഴിയും. വളരെ ആവേശപൂർവ്വം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ട ഭൂമികയിൽ വലിയ

0: അങ്ങനെ തന്നെയാണ്. ഇന്ത്യയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോൾ മൗലാന അബുൽ കലാം ആസാദ് ഒന്നാമത്തെ വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹം നിയോഗിച്ച കമ്മീഷനുകൾ, ആ കമ്മീഷനുകളുടെ പഠനങ്ങളുടെ റിപ്പോർട്ടുകൾ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ഇപ്പോൾ പോലും ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയരൂപീകരണങ്ങൾ പോലും നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ രാജ്യത്ത് പലതരത്തിലുള്ള വിഭജന കാലം മുതൽ അതിനു മുമ്പ് മുതൽ പലതരത്തിലുള്ള വർഗീയ കലാപങ്ങളിലൂടെ രാജ്യം കടന്നുപോയിട്ടുണ്ട്. ഗുജറാത്ത് മാത്രമല്ല, മുംബൈ ബോംബെ കലാപം മാത്രമല്ല, മീററ്റിലുണ്ടായ കലാപം മാത്രമല്ല, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിഭജന കാലം മുതലുണ്ടായ കലാപങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നിട്ടും ഇവിടുത്തെ മുസ്ലിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ രാജ്യത്തിനെതിരെ, ഇവിടുത്തെ പൊതുസമൂഹത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയോ വിധ്വംസക പ്രവർത്തനങ്ങളുടെ ആളുകളായി മാറുകയോ ചെയ്തിട്ടില്ല. മറിച്ച് ഇവിടുത്തെ ജനാധിപത്യ പ്രക്രിയയിൽ അവർ പങ്കാളികളായി. ഇവിടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ എന്ന സംവിധാനങ്ങൾ ഉണ്ടായപ്പോൾ വാർഡ് മെമ്പർമാരായി, MLA മാരായി, MP മാരായി വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ചു. എല്ലാ മേഖലകളിലും ഒരു വേള ഇവിടുത്തെ ആളുകളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും, പലതരത്തിലുള്ള കലാപങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും, രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെയും മതേതര സങ്കല്പങ്ങളെയും കീറിമുറിച്ചുകൊണ്ട് ഇവിടെ രഥയാത്ര നടന്നിട്ട് പോലും, ബാബരി മസ്ജിദിൻ്റെ താഴികക്കുടങ്ങൾ തച്ചു തകർത്തിട്ട് പോലും ഇവിടുത്തെ ജനങ്ങൾ ഒരിക്കലും തീവ്രതയിലേക്ക് പോയിട്ടില്ല. വളരെ ന്യൂനപക്ഷമായിട്ടുള്ളൊരു വിഭാഗം അങ്ങനെ ചിന്തിച്ചപ്പോഴും അതിനെ ചെറുത്തു തോൽപ്പിച്ചത് ഇവിടുത്തെ നിയമ സംവിധാനത്തെക്കാൾ കൂടുതൽ മുസ്ലിം മത നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവുമായിരുന്നു എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, കേരളത്തിലെ ഫൈസൽ കുടിഞ്ഞു കൊല്ലപ്പെട്ടു. റിയാസ് മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു പള്ളിയിലെ ജീവനക്കാരൻ, ഒരു മുസ്ലിയാർ, അദ്ദേഹം പള്ളിക്കകത്ത് കിടന്നുറങ്ങുമ്പോഴാണ് സംഘപരിവാർ ആളുകൾ അവിടെ കയറി വന്ന് അദ്ദേഹത്തെ കൊന്നത്. പക്ഷേ കേരളത്തിൽ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള മോശമായൊരു പ്രതികരണം നമുക്ക് കാണാൻ സാധിച്ചോ? നിയമത്തിൽ വിശ്വസിക്കണമെന്ന്, നീതിന്യായ കോടതികളിൽ വിശ്വാസമർപ്പിക്കണമെന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്നതോടൊപ്പം ഈ രാജ്യത്ത് നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിനെതിരാണ് എന്ന് മതപണ്ഡിതന്മാർ ജനങ്ങൾക്ക് നൽകുന്ന കൃത്യമായ ഉപദേശങ്ങളിലൂടെ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ ജനങ്ങളെ, മുസ്ലിങ്ങളെ, ഒരു മതേതര സങ്കല്പങ്ങളുടെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് അല്ലെങ്കിൽ ജനാധിപത്യ രാജ്യത്തെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് സമാധാന ജീവിതം നയിക്കാനും അതോടൊപ്പം തന്നെ ഇവിടെ ഉള്ള സമാധാന അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുവാനും ഇവിടുത്തെ നീതിന്യായ കോടതികളിലും ജനാധിപത്യ സംവിധാനങ്ങളിലും വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോകണമെന്ന് പഠിപ്പിക്കാനുമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മതപണ്ഡിതന്മാരും രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ പരിശ്രമിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇവിടെ മന്ത്രിമാരുണ്ടായിട്ടുണ്ട്, ഇവിടെ MP മാരുണ്ടായിട്ടുണ്ട്, ഇവിടെ MLA മാരുണ്ടായിട്ടുണ്ട്, ഇവിടെ രാഷ്ട്രീയ പാർട്ടികളിൽ വലിയ ഉത്തരവാദിത്വങ്ങൾ മുസ്ലിങ്ങൾ നിർവഹിച്ചു പോന്നിട്ടുണ്ട്. ഒരിക്കൽ പോലും ഒരു നല്ല നിലക്ക് പോകുന്ന ഒരു രാജ്യത്തെ പുറംതിരിഞ്ഞുകൊണ്ട് രാജ്യത്തിൻ്റെ സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിലല്ല മുസ്ലിങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ സ്വാതന്ത്ര്യ സമര കാലം മുതൽ ഇന്നേ വരെയുള്ള മുസ്ലിങ്ങളുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥയൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെയെല്ലാം നേതൃപരമായ പങ്കുവഹിച്ചിരുന്നത് ആരാണ്? ദൈശനികമായ നേതൃത്വം മുസ്ലിം ഉമ്മത്തിന് നൽകിയിരുന്നത് ആരാണ്? അതൊക്കെ സലഫി ആദർശ ചേരിയുടെ കൂടെ നടന്നിരുന്ന ആളുകളാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സലഫികൾ കേരളത്തിൽ വർദ്ധിക്കുന്നതോടുകൂടിയാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരു ചരിത്ര അപനിർമ്മിതിക്കു വേണ്ടി സംഘപരിവാർ പാളയത്തോടൊപ്പം ചേർന്നുകൊണ്ട് ഒരു പുതിയ നരേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടി ചില ആളുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കേരളം മാത്രം എടുത്തു പരിശോധിച്ചാൽ സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങളുടെ ചരിത്രം, വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ചരിത്രം, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ചരിത്രമില്ലാത്ത കേരളത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രമുണ്ടോ? ഈ മൊയ്ദ് മൗലവിയുടെ ചരിത്രമില്ലാത്ത മലബാറിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രമുണ്ടോ? ഖിലാഫത്ത് കോൺഗ്രസിൻ്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ആദ്യകാല നേതാക്കളിൽ KM മൗലവി ഉണ്ടായിരുന്നു, NV അബ്ദുസ്സലാം മൗലവി, KM സീതി സാഹിബ്, ബക്കർ സാഹിബിനെ പോലെയുള്ള ആളുകൾ സ്വാതന്ത്ര്യ ഇന്ത്യയിലും ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പഠിപ്പിച്ച് ജനാധിപത്യത്തോടൊപ്പം നിൽക്കാൻ ഇവിടുത്തെ മതേതര സമൂഹത്തോട് ഇണകിച്ചേർന്ന് സ്വന്തം വിശ്വാസം നിലനിർത്തുമ്പോഴും സഹകരിച്ചും സഹവർത്തിച്ചും ജീവിക്കാൻ പഠിപ്പിക്കുമ്പോൾ അവരുടെയൊക്കെ വിശ്വാസപരമായ ആദർശങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അവരെല്ലാം സലഫി ആദർശ ചേരിയോടൊപ്പം നിന്നിരുന്നവരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവസാനിപ്പിക്കുന്നു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: ജസാക്കുമുല്ലാഹു ഖൈറാ. പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്ത്യൻ ചരിത്രവും മുസ്ലിങ്ങളും എന്ന വിഷയത്തിൽ TK നിഷാദ് സലഫി ഡയലോഗ് പ്രോഗ്രാമിൽ നിർവഹിച്ചു.

0: വളരെ ദേഷ്യക്കാരനായ ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യം കയറുകയും എന്തെങ്കിലും എടുത്തെറിയുകയും ചെയ്യുമായിരുന്നു. അവന്റെ മാതാപിതാക്കൾ അവന്റെ ദേഷ്യം കാരണം വളരെ കഷ്ടപ്പെട്ടു. എങ്ങനെയെങ്കിലും അവന്റെ ദേഷ്യം നിയന്ത്രിക്കണമെന്ന് തീരുമാനിച്ച അവന്റെ പിതാവ് ആണി നിറച്ചൊരു ബോക്സും ചുറ്റികയും അവന്റെ കയ്യിൽ കൊടുത്തിട്ട് അവനോട് പറഞ്ഞു, നിനക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ വീടിന്റെ പുറത്തുള്ള മരത്താൽ നിർമ്മിച്ച വേലിയിൽ ഓരോ ആണി വീതം അടിക്കുക. തന്റെ ദേഷ്യം നിയന്ത്രിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്ന കുട്ടി അത് സമ്മതിച്ചു. ആദ്യത്തെ ദിവസം അവൻ ആ വേലിയിൽ 37 ആണികൾ അടിച്ചു. അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അവനടിക്കുന്ന ആണികളുടെ എണ്ണം ക്രമേണ കുറഞ്ഞു വന്നു. അവൻ കോപം നിയന്ത്രിക്കാൻ തുടങ്ങി. ആണികൾ വേലിയിൽ അടിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുമെന്ന് അവൻ കണ്ടെത്തി. അങ്ങനെ ആ ദിവസം വന്നെത്തി. അല്പം പോലും ദേഷ്യം തോന്നാത്ത ആ ദിവസം അവൻ തന്റെ പിതാവിനോട് സ്നേഹപൂർവ്വം സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അവന്റെ പിതാവ് പറഞ്ഞു, നിനക്ക് ദേഷ്യം തോന്നാത്ത സമയങ്ങളിൽ ആ വേലിയിൽ നിന്നും ഓരോ ആണി വീതം പുറത്തെടുക്കണം. അങ്ങനെ അവൻ ഓരോ ആണികളായി പുറത്തെടുക്കുവാൻ തുടങ്ങി. ആണികൾ പൂർണ്ണമായി പറിച്ചെടുത്ത ശേഷം അവൻ പിതാവിന്റെ അടുക്കലെത്തി. അദ്ദേഹം അവനെ ആ വേലിക്കരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് അവനോട് പറഞ്ഞു, മിടുക്കൻ, നീ ഞാൻ പറഞ്ഞ കാര്യം നന്നായി ചെയ്തു. പക്ഷേ നോക്കൂ, ആണി ഊരിയെടുത്ത സ്ഥലങ്ങളിലെല്ലാം ഓരോ തുളകൾ രൂപപ്പെട്ടിട്ടുണ്ട്. മനുഷ്യന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ നമ്മൾ മറ്റുള്ളവരോട് മോശമായി പെരുമാറുകയും മറ്റുള്ളവരുടെ മനസ്സിൽ വലിയ മുറിവുണ്ടാക്കുകയും ചെയ്യും. ഒരുപക്ഷെ നമ്മുടെ ദേഷ്യം ശമിച്ചാലും നമ്മൾ മറ്റുള്ളവരിൽ ഉണ്ടാക്കിയ മുറിവുകൾ അവരുടെ മനസ്സിൽ മായാതെ തന്നെ കിടക്കും. അതുകൊണ്ട് ദേഷ്യം നിയന്ത്രിക്കാൻ നമുക്കും ശീലിക്കാം.
1: വളരെ മനോഹരമായ ഒരു കഥയിലൂടെ നമ്മുടെ നിത്യജീവിതത്തിന് വേണ്ട ഒരു കാര്യമാണ്. ഇതില് പലപ്പോഴും ഖുർആൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഉൽക്കാവുമീനൽ ലോയില്ല എന്ന് പറഞ്ഞൊരു ഒരു പദമാണ് ഓർത്തു പോകുന്നത്. ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത്
2: വിഴുങ്ങിക്കളയാ
1: എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് പാടും ആഴവും മുറിവും ഉണ്ടാക്കുന്ന കാര്യമാണ്.
2: അതെ അതെ.
1: അപ്പൊ ആ കുട്ടിയുടെ കാര്യത്തിൽ നോക്കുന്നെങ്കിൽ രണ്ട് കാര്യം എനിക്കതിൽ മനസ്സിലായി. ഒന്ന്, പിന്നെ ദേഷ്യം പ്രകടിപ്പിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ദേഷ്യം പുറത്തേക്ക് വിടുന്നതിനേക്കാൾ എളുപ്പം ദേഷ്യം കൺട്രോൾ ചെയ്യലാണെന്ന് കുട്ടിയെ പഠിപ്പിച്ചത്. ആണി അടിക്കാൻ പറഞ്ഞപ്പോൾ ആണി അടിക്കണേലാർ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിലേലാർ നല്ലത് എന്താണ് ആ ദേഷ്യത്തെ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണെന്ന് കുട്ടി തിരിച്ചറിഞ്ഞു. മറ്റൊന്ന്, ഏറ്റവും അവസാനം തിരിച്ചറിയുന്ന ഒന്ന്, ഈ പ്രകടിപ്പിച്ച ദേഷ്യങ്ങളെല്ലാം അവസാനം ആരിലേക്കാണോ അത് പ്രകടിപ്പിക്കുന്നത് അവരിൽ അവശേഷിപ്പിക്കുന്ന പാടുകൾ, ആഴത്തിലുള്ള മുറിവുകളാണ്.
2: അതൊന്നും നിലനിൽക്കുന്നതാണല്ലേ.
1: രക്ഷിതാക്കള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയ കാര്യമാണ്, നമുക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടെങ്കിൽ, ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ഇരകളാവ് ആരായിരിക്കും? ഏറ്റവും കൂടുതൽ നമ്മോടൊപ്പമുള്ള ആളുകളെ, ഏറ്റവും കൂടുതൽ വീട്ടില് ഉമ്മമാരുടെ കൂടെ ഏറ്റവും കൂടുതൽ ഉണ്ടാവും മക്കളാണ്. ഈ മക്കൾ ഇതിന്റെ ഇരകളായി മാറുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ടത്. ഒരു ഓഫീസിലാണെങ്കിൽ ഏറ്റവും സമയം കൂടെ ഉണ്ടാകുക സഹപ്രവർത്തകരോ അല്ലെങ്കിൽ കീഴ്ജവനക്കാരോ ആയിരിക്കും. ഇത് ഒരു 5-10 കൊല്ലൊക്കെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ മുൻശുണ്ഠിക്കാരൻ ദേഷ്യക്കാരനുമായ മേലുദ്യോഗസ്ഥന്റെ ഈർഷ്യതയുള്ള വാക്കുകൾ കേട്ട് കേട്ട് കേട്ട് അതിൻ്റെ മുറിവേറ്റ എത്രയോ ആളുകൾ ഈ വ്യക്തിയെ ശപിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. പുറമേക്ക് ചിലപ്പോൾ പ്രകടിപ്പിക്കുന്നത് ആ ഒരു ഓഫീഷ്യാലിറ്റി കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൻ്റെ കീഴ്വഴക്കങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടായിരിക്കുന്നുണ്ടാവും. പക്ഷെ മനസ്സിൽ അദ്ദേഹത്തെ കുറിച്ച് വളരെ മോശപ്പെട്ട അദ്ദേഹത്തിൻ്റെ വാക്കുകളേറ്റ മുറിവ് നീറിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. വീട്ടിലാണെങ്കിൽ ചെറിയ കുട്ടികൾ മുതൽ പെട്ടെളുപ്പം പറ്റുന്ന ചെറിയ ചെറിയ കുട്ടികളോട് ചൂടാവും എന്നുള്ളത്
2: തിരിച്ചൊന്നും പറയില്ലല്ലോ.
1: അപ്പൊ ഈ പക്ഷെ ഈ ചൂടാവലും ദേഷ്യപ്പെടലും ഒക്കെ നമ്മൾ വിചാരിക്കും ആ പറയുമ്പോൾ തീർന്നുണ്ടാവും, പക്ഷെ അത് തീരുന്നില്ല. അത് ആ കുട്ടി അടിച്ച ആണി പോലെ അവിടെ കിടക്കുന്നുണ്ടാവും. അവസാനം ഇത് തിരിച്ചു കിട്ടുകയാണ്, ഉമ്മാനെടുത്ത് ദേഷ്യപ്പെടുന്ന മക്കളായി മാറണം. കുറെ കഴിഞ്ഞിട്ട് ഉമ്മ ഒന്ന് പറഞ്ഞുപോയി രണ്ടെണ്ണം തിരിച്ചു കൊടുക്കണം. അപ്പൊ കുട്ടി എവിടുന്ന ഈ ദേഷ്യപ്പെടാൻ പഠിച്ചത്? ഉമ്മാന്റെ അടുത്തുനിന്ന്, വാപ്പാന്റെ അടുത്തുനിന്ന്. അല്ലെങ്കിൽ വലിയ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ, ജ്യേഷ്ഠന്മാരും ജ്യേഷ്ഠത്തിമാരും ഉണ്ടെങ്കിൽ അവർ ദേഷ്യപ്പെട്ടതിൽ നിന്ന് ചെറിയ കുട്ടി അത് പഠിച്ച് തിരിച്ച് അവർക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇത് തിരിച്ചു കിട്ടുന്ന ഒരു പ്രതിഭാസമാണ് എന്ന് പലപ്പോഴും വീട്ടിനകത്ത് നിന്ന് തിരിച്ചറിയാതെ പോകുന്നു. ഈ ആണി അടിക്കുന്ന തിയറി എന്ന് മനസ്സിലാക്കിയാൽ മതി. ശരിക്ക്
2: അഥവാ അതിനൊക്കെ ഒരു അനന്തരഫലം ഉണ്ടാവും അല്ലേ. നമ്മള് ഒഴിവാക്കി വിട്ടതാണെങ്കിലും നമ്മുടെ മനസ്സിൽ നിന്ന് പോയാലും അത് ആ ഒരു വ്യക്തിയിൽ നിന്ന് പോകാനുള്ളൊരു കൃത്യമായിട്ടൊരു ഫലം അതിനുണ്ട് എന്നാണല്ലേ. ഒരു ഇപ്പോൾ ഒരു കഥ പറയാറുണ്ടല്ലോ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്, പൂച്ചയെ തൊഴിച്ചത് ആര് എന്നുള്ളതൊരു ഒരു ഹെഡിങ് അതിൻ്റെ. ഓഫീസിൽ നിന്ന് സീനിയർ ആയിട്ടുള്ള ആൾ ജൂനിയർ ആയ ആൾ എന്ത് ചെയ്യാണ്, വല്ലാതെ ഷൗട്ട് ചെയ്യുന്നു. അതിൻ്റെ ഡിപ്രഷനിലേക്ക് അയാൾ വീട്ടിലേക്ക് വരുന്നു. വീട്ടിൽ ഭാര്യ സംസാരിക്കാനിരിക്കുമ്പോൾ ഭാര്യയെ ദേഷ്യപ്പെടുന്നു. ഭാര്യ ആ ദേഷ്യത്തിൽ എന്ത് ചെയ്യുന്നു, കുട്ടിയോട് ദേഷ്യപ്പെടുന്നു. ആ കുട്ടിയുടെ അടുത്തേക്ക് വന്നൊരു പൂച്ച പൂച്ചനെ ചവിട്ടുന്നു. അപ്പോൾ പൂച്ചനെ യഥാർത്ഥത്തിൽ ചവിട്ടിയ താര ആ തുടക്കത്തിലുള്ള ആ ഒരു ദേഷ്യമാണ്. ആ ദേഷ്യത്തിൻ്റെ പലപ്പോഴും നമുക്ക് ആ ദേഷ്യത്തൊന്ന് ആ ഒരു സമയത്തൊന്ന് കൺട്രോൾ ചെയ്യാൻ, ഈ അടുത്ത് ഇന്നലെ ഒരാൾ സ്റ്റാറ്റസ് ഇട്ട ഒരു പണ്ഡിതൻ്റെ ഒരു ക്ലാസ്, അപ്പം അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഭർത്താവ് എന്നോട് ദേഷ്യപ്പെടേണ്ട സാഹചര്യം ഉണ്ടായി അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പറഞ്ഞു. അപ്പം അതൊരു നല്ല കാര്യമാണ്. ദേഷ്യം വരുമ്പോൾ എന്ത് ചെയ്യുക, നിൽക്കാതിരിക്കുക, റസൂള പറഞ്ഞല്ലോ വുളു കൊടുക്കുക. അതൊരു കോപം, കോപം എന്ന് പറഞ്ഞൊരു ചൂടാണ്, അത് അതിനെ തണുപ്പിക്കാനാണ്. വുളു കൊടുക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിൽക്കുന്ന ആളാണെങ്കിൽ ഇരിക്കുക, ഇരിക്കുന്ന ആളാണെങ്കിൽ കിടക്കുക. ആ ഉള്ള അവസ്ഥയെ ഒന്നാണ് മാറ്റുക. അപ്പം അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ നിന്നാൽ കൂടുതൽ ദേഷ്യപ്പെടും. ഒന്ന് സാഹചര്യം ഒന്ന് മാറിയിട്ട് എന്ത് ചെയ്യുക, ഒരല്പസമയം കഴിഞ്ഞിട്ട് ഒരു സമയം ഒരു ഗ്യാപ്പാണ് കൊടുക്കുക എന്നാണ്. ഒരിക്കലും രാജാവിന് ദേഷ്യം വന്നപ്പോൾ രാജാവ് ഉടനെന്ത് ചെയ്യാണ്, അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടിയിട്ട് കത്തെഴുതാണ് മന്ത്രിക്ക്. അപ്പോൾ മന്ത്രി പറഞ്ഞു നമുക്ക് നാളെ ആക്കാം. ഓക്കെ, ഇന്നില്ലല്ലോ, ഒന്ന് നാളെ ആക്കാം. അപ്പോൾ പിറ്റേ ദിവസം മന്ത്രിയോട് പറഞ്ഞു, മന്ത്രി നമുക്ക് നാളെ ആക്കാം. അങ്ങനെ നാളെ ആക്കി, നാളെ ആക്കി അവസാനം രാജാവ് പറഞ്ഞു ഇനിയിപ്പോൾ എന്തിനാ നമ്മളയാളെ വധിക്കുന്നത്, ഒരു ചെറിയ പ്രശ്നമില്ല. ഒരു സമയം കിട്ടിയാൽ എന്ത് ചെയ്യും, ആ ദേഷ്യമൊക്കെ നമ്മൾ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ്.
1: അതുകൊണ്ട് തന്നെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ദേഷ്യം പിടിക്കുന്ന സമയത്ത് നിങ്ങൾ വിധി കൽപ്പിക്കരുത്. അത് പ്രത്യേകം ഉമർ റളിയല്ലാഹുവാണോ ഞാൻ നബി പറഞ്ഞു എനിക്കറിയില്ല, ചരിത്രത്തിൽ കാണാൻ പറ്റും. അമീർമാർക്ക് കൊടുത്ത ഉപദേശങ്ങളിലാണ് ദേഷ്യം വരുന്ന സമയങ്ങളിൽ ഒരു തീരുമാനം എടുക്കരുത്, കാരണം ആ തീരുമാനം തെറ്റായിരിക്കും. ചിലപ്പം അത് വികാരത്തിൻ്റെ ആസ്പദമായിട്ടുള്ള തീരുമാനമാണ്. അമിതമായ സന്തോഷത്തിൻ്റെ വേളയിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, വാഗ്ദാനങ്ങൾ കൊടുക്കരുത്. അവിടെയും എന്തല്ല, വിവേകത്തോടു കൂടിയാവില്ല, ഒക്കെ വികാരത്തിനെ അടിമപ്പെട്ടുകൊണ്ടാണ്. അതുകൊണ്ട് വൈകാരിക തലങ്ങളിൽ മനുഷ്യൻ്റെ വികാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദേഷ്യം. ദേഷ്യം വേണ്ടതാണ്, ദേഷ്യം വേണ്ടാത്തൊരു കാര്യമൊന്നുമല്ല. ഒരാൾക്ക് ഒരു ദേഷ്യം ഇല്ലെങ്കിൽ അത് പ്രശ്നമാണ്. പക്ഷെ ആ ദേഷ്യം എന്തിനാണ് വേണ്ടത്, വേണ്ട പോലെ വേണ്ട അളവിന് കൊടുക്കാനും കഴിയണം. പക്ഷെ കൺട്രോൾ ഇല്ലാതെ പോരുമ്പോൾ അവിടെയാണ് ദേഷ്യം കൊണ്ട് സംഭവിക്കുന്ന വിപത്തുകൾ. അത് വേറൊരാളെ, ദേഷ്യം പറഞ്ഞാൽ വേറൊരാളെ മാനഹാനി വരുത്താനോ നശിപ്പിക്കാനോ അവമതിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ എല്ലാണ്ട് അടിച്ച് ഏൽപ്പിച്ചിട്ട് അതിനോട് മുറിച്ചിടാനോ ഉള്ളതല്ല, മറിച്ചൊരു പ്രശ്നത്തെ പരിഹരിക്കാനായിരിക്കാം ദേഷ്യം. ഒരു വിഷയത്തിൻ്റെ ഗൗരവം കൊണ്ടുവരാനായിരിക്കാം. മക്കൾ ചെയ്യുന്നൊരു തെറ്റിന് ഉണ്ടെങ്കിൽ ആ തെറ്റിൻ്റെ ഗൗരവം ഓർമ്മപ്പെടുത്താൻ ദേഷ്യപ്പെടേണ്ടി വരും. പക്ഷെ ആ ദേഷ്യം എന്തിന് എന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്തുന്ന അവസ്ഥയാണ് പറയുന്നത്. പലപ്പോഴും കുട്ടികൾ എന്നോട് ബന്ധനം വെച്ച് ദേഷ്യപ്പെട്ട്, എന്നോട് ബന്ധനം വാപ്പ ചീത്താറിന് എന്തിനാ, എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ മനസ്സിലാവാത്ത കുറേ ദേഷ്യങ്ങൾ സ്വീകരിച്ചു പോകുന്ന, കുറേ കലമ്പലുകൾ കേട്ടു പോകുന്ന മക്കളെയല്ല നമ്മൾ സൃഷ്ടിക്കേണ്ടത്. അതേപോലെ ശ്രദ്ധിക്കേണ്ടത് കുട്ടിയെ ദേഷ്യം പിടിപ്പിക്കാതിരിക്കും. ചെറിയ കുട്ടികളെ അവർക്ക് ദേഷ്യം വരുമ്പോൾ ആ ദേഷ്യത്തെ എങ്ങനെ കൺട്രോൾ ചെയ്യണം അവരെ പഠിപ്പിക്കണം. അവരെ ശ്രദ്ധ മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ അവരോട് കൂളാവുക, അവരെ മുന്നിൽ കൂളാവുക. അവർ കുട്ടിയൊരു കാര്യത്തിന് ദേഷ്യം പറയുമ്പോൾ ഇരട്ടി അങ്ങോട്ട് പറയില്ലല്ലോ, മറിച്ച് എന്ത് ചെയ്യണം, കുട്ടിയെ ദേഷ്യം എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് കുട്ടീനെ പഠിപ്പിക്കണം. ശരിക്കും പലർക്കും അറിയില്ല എങ്ങനെ ദേഷ്യം കൺട്രോൾ ചെയ്യേണ്ടതെന്ന്. കുട്ടികൾക്ക് പ്രത്യേകിച്ചും അറിയില്ല, കാരണം കുട്ടിയുടെ ഇമോഷനാണ് എപ്പോഴും മുന്നിലുണ്ടാവുക. അമിഗ്ദല ഹൈജാക്കിംഗ് എന്ന് പറയും മനുഷ്യൻ്റെ, അതിൽ സൈക്കോളജിയിൽ ചിലപ്പോൾ അങ്ങനെ പറയണ്ട, മനുഷ്യൻ്റെ ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയും, അത് കുറച്ചുകൂടി പക്വത എത്തുമ്പോഴാണ് വികാരം ഓരോന്നിനെ വിവേകത്തോടുകൂടി പെരുമാറാൻ പഠിക്കുന്നത്, കുറച്ചുകൂടി ബുദ്ധി വികസിച്ച് കഴിഞ്ഞതിന് ശേഷം. പക്ഷെ കുട്ടികൾക്ക് വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നൂലൊളിക്കുന്ന കുട്ടിക്ക് കരച്ചിൽ എങ്ങനെ നിയന്ത്രിക്കേണ്ടതെന്ന് അറിയില്ല, ദേഷ്യപ്പെടുന്ന കുട്ടിക്ക് എങ്ങനെ ദേഷ്യം നിയന്ത്രിക്കേണ്ടതെന്ന് അറിയില്ല. അതിന് നമ്മൾ തിരിച്ച് അതേ ദേഷ്യം കൊടുക്കുമ്പോൾ കുട്ടി കൂടുതൽ പ്രയാസത്തിലേക്ക് അകപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ അവിടെ കുട്ടിയോട് കാമാവോ ക്വയറ്റാകുക, ശാന്തമായിട്ട് കുട്ടിയുടെ മുന്നിൽ നിൽക്കുക. അപ്പോൾ കുട്ടി സ്വാഭാവികമായിട്ടും പതിയെ പതിയെ കുട്ടീൻ്റെ ശ്രദ്ധ തിരിക്കാം. അങ്ങനെയൊക്കെയാണ് ആ കാര്യത്തിൽ. അപ്പോൾ ആ കുട്ടിനോട് ആണിയടിക്കാൻ പറഞ്ഞല്ലോ, അപ്പോൾ കുട്ടിക്ക് കിട്ടിയ വലിയൊരു പാഠം അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്.
2: ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് എന്ന് എന്ത് ചെയ്യണം, ദേഷ്യപ്പെടുന്ന ആളുകൾക്ക് ബോധ്യപ്പെടണം എന്നാണ്. റസൂലുള്ളാഹി അലൈഹി വസല്ലം ഒരിക്കലും രാവിലെ പള്ളിയിൽ നിസ്കരിക്കാൻ നിൽക്കുകയാണ്. അപ്പം അന്നത്തെ പള്ളി എന്ന് പറഞ്ഞാൽ ഇപ്പം മണലാണല്ലോ. അപ്പം റസൂലുള്ളാഹി ദേഷ്യപ്പെടുന്നുണ്ട്, റസൂലിൻ്റെ മുഖത്ത് ആ ദേഷ്യം കണ്ടു എന്നാണ് സ്വഹാബകൾ ഹദീസ് പറയും, ഹദീസിൽ കാണാം. അപ്പം എന്ത് റസൂൽ ദേഷ്യപ്പെടാൻ കാരണം, പള്ളിയിൽ കഫം കിടക്കുന്നുണ്ട്, തുപ്പലം കഫം അവിടെ കിടക്കുന്നുണ്ട്. അതെവിടെ കിടക്കുന്നത്? നേരെ കിബിലക്ക് മുന്നിലായിട്ടാണ്. അപ്പോൾ റസൂള്ള വല്ലാതെ ദേഷ്യപ്പെട്ടിട്ട് റസൂള്ള പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മുന്നിൽ തുപ്പാൻ പാടില്ല, നമ്മൾ അള്ളാഹിനോട് സംസാരിക്കല്ലേ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, ദേഷ്യപ്പെടുന്നു കാരണം പറഞ്ഞു കൊടുക്കുകയാണ്, എന്നിട്ട് പരിഹാരം പറഞ്ഞു കൊടുത്തു. നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇങ്ങനെ മുമ്പിലേക്ക് തുപ്പരുത്, തുപ്പാണെങ്കിൽ ഇടത്തെ ഭാഗത്തേക്ക് തുപ്പിയിട്ട് എന്ത് ചെയ്യുക, അവിടെ മണ്ണിട്ടിട്ട് മൂട്. കൃത്യമായ പരിഹാരം, എന്തിന് ദേഷ്യപ്പെട്ടു, ഇനി അത് അതിനുള്ള പരിഹാരം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ദേഷ്യം എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യാൻ പഠിപ്പിക്കുക അല്ലേ. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്തേക്ക് സുഫിയാർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ഒരു പലഹാരം കൊണ്ട് ചെന്നപ്പോൾ ആയിഷ ബീവി തട്ടുന്നുണ്ടല്ലോ, ആ സമയത്ത് റസൂലുള്ളാഹി അവർ അതാണ് അവിടെ എന്ത് ചെയ്യണം, അവരെ കമാവാൻ വേണ്ടി പഠിപ്പിക്കണം, മിണ്ടാതിരുന്നു. മിണ്ടാതെ എന്ത് ചെയ്തു, അതെല്ലാം പെറുക്കിയെടുത്ത് അത് അവിടെ പഠിപ്പിക്കലാണ്, ഒരു പാഠം അവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എത്ര ദേഷ്യമുണ്ടെങ്കിലും അതിനവിടെ കാമാക്കിക്കൊണ്ട് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ.
1: ഈ വിഷയത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കുറേ പോവാം, അത്രയും വിശാലമായ ഒരു കാര്യമുണ്ട്. കാരണം ഇതിൻ്റെ റെമഡിയൽ എല്ലാ രംഗത്തും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ യുദ്ധങ്ങളുടെ പിന്നിലും ഈ ദേഷ്യമായിരിക്കും, ചിലപ്പം ഒരു ദേഷ്യം കൊണ്ട് തുടങ്ങിയിരിക്കാം, കൊലപാതകത്തിന്റെ പിന്നിൽ ഈ ദേഷ്യമായിരിക്കാം.
2: ഈ അടുത്ത കാലത്ത് നടന്ന നമ്മുടെ സ്കൂളുകളിലൊക്കെ നടന്ന പല കൊലപാതകങ്ങളൊക്കെ അതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ അന്വേഷിച്ച ഒരു പക്ഷെ ഒരു ചെറിയ എന്തൊരു വാശിപ്പുറത്തുണ്ടായ ദേഷ്യം അല്ലേ, അതാണ് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കും.
1: അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ദിവസമോ ഒരു മാസമോ എപ്പോഴെങ്കിലും ചിന്തിക്കേണ്ടല്ല, ദിവസവും നമ്മൾ നമ്മുടെ ഈർഷ്യത എവിടെയെങ്കിലും പരിക്കുകളെ ഏൽപ്പിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ആ ദേഷ്യം എന്ന വികാരത്തെ ശരിക്കും എന്തിനു ഉപയോഗപ്പെടുത്തണമെന്ന് ചിന്തിക്കണം. ഇസ്ലാം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം.
3: പീസ് റേഡിയോ, സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
4: കൈത്തറി തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്ക് ക്യാഷ് അവാർഡ്. കൈത്തറി തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളുടെ മക്കളിൽ 2026 മാർച്ചിലെ SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സ്വർണപ്പതക്കം ക്യാഷ് അവാർഡിന് അപേക്ഷിക്കും. നിർദ്ദിഷ്ട ഫോമിലുള്ള അപേക്ഷ, SSLC സർട്ടിഫിക്കറ്റിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം ബന്ധപ്പെട്ട ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് June 30 മുമ്പായി സമർപ്പിക്കണം. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിലുള്ളവർ കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർക്കും, കോഴിക്കോട്, പാലക്കാട്, മലപ്പുറം ജില്ലക്കാർ കോഴിക്കോട് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർക്കും, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ ജില്ലക്കാർ എറണാകുളം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർക്കും, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലക്കാർ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർക്കുമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വിവരങ്ങൾക്ക് കണ്ണൂർ 0497-27-0995, കോഴിക്കോട് 0496-29-84709, എറണാകുളം 0484-23-74935, തിരുവനന്തപുരം 0471-233-1958.
5: أعوذ بالله من الشيطان الرجيم.
6: كذلك نقص عليك من أنباء ما قد سبق وقد

وجلا خشعت الأصوات للرحمن وخشعت

0: പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിനായി ഏർപ്പെടുത്തിയ പ്രോഗ്രാമാണ് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിലൂടെ സൂറത്തു ഹുജുറാത്തിലെ 78-ാം വചനം ക്ലാസ് എടുക്കുന്നു ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. സൂറത്തു ഹുജറാത്തിലെ 7-ാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനഃപ്പാഠമാക്കിയത്. അതിൻ്റെ ബാക്കി ഒരു ഭാഗമാണ് ഇൻഷാ അള്ളാ ഇന്ന് നാം പഠിക്കുന്നത്. കഴിഞ്ഞ 6-ാമത്തെ ആയത്ത് മുതൽ പാരായണം ചെയ്ത് നമുക്ക് ആരംഭിക്കാം.

0: അതുവരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത്. ഇൻഷാല്ലാ ബാക്കി നമുക്ക് മനഃപ്പാഠമാക്കാം.
1: ولكن الله حبب

إليكم الإيمان إليكم الإيمان.

0: ആയത്തിൻ്റെ അവസാന ഭാഗം പഠിക്കാനായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമിലൂടെ സൂറത്തു ഹുജറാത്തിലെ 78-ാമത്തെ വചനമാണ് നാം പഠിച്ചു കഴിഞ്ഞത്. നമുക്കുവേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജഅഫർ സലഫി.

0: നല്ല പര്യവസാനം. ക്ലാസ് എടുത്തുകൊണ്ട് മുഹമ്മദ് ജാസിം കരുളായി നമുക്കൊപ്പം ചേരുന്നു.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഹിജ്റ 7 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറെ പ്രാധാന്യം നിറഞ്ഞിട്ടുള്ള ഒരു യുദ്ധം നടന്ന വർഷമാണ്. മദീനക്ക് കുറച്ചപ്പുറത്ത് ഖൈബർ എന്ന സ്ഥലത്ത് വെച്ച് കോട്ടകളാൽ വളഞ്ഞിട്ടുള്ള ആ പ്രദേശത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ വളരെ വിജയകരമായി കൊണ്ട് പൂർത്തീകരിച്ചിട്ടുള്ള ഒരു യുദ്ധം. ഇൻഷാ അല്ലാ, ഈ ഒരു സംസാരത്തിലൂടെ അന്ന് ആ ഖൈബർ യുദ്ധ ദിനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഏതൊരു വിശ്വാസിയുടെയും ഹൃദയത്തിൽ വളരെ സൂക്ഷിക്കേണ്ടുന്ന ഒരു വചനം അതാണ് എന്നെയും നിങ്ങളെയും ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖൈബർ യുദ്ധവേളയിൽ സഹാബാക്കളെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു മനുഷ്യനെ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, ഹാദാ മിൻ അഹ്ലിന്നാർ, ഈ മനുഷ്യനുണ്ടല്ലോ, ഈ മനുഷ്യൻ നരകത്തിലാണ്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബാക്കളുടെയും കൂടെയാണ് ആ മനുഷ്യൻ ഖൈബറിലേക്ക് ഇറങ്ങുന്നത്. അഥവാ മുസ്ലിം സൈന്യത്തിനോടൊപ്പമാണ് ആ മനുഷ്യൻ യുദ്ധമുഖത്തേക്ക് ഇറങ്ങിത്തേക്കുന്നത്. ഇത് പറയുന്ന സമയത്ത് സഹാബാക്കൾ വല്ലാതെ അസ്വസ്ഥരാവുകയും, കാരണം അവരോടൊപ്പം തന്നെ യുദ്ധം ചെയ്യുന്നൊരു മനുഷ്യനാണ്, പക്ഷെ ആ മനുഷ്യൻ നരകത്തിലാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്നീട് പറയുന്നുണ്ട്, പ്രവാചകരെ, ആ മനുഷ്യനെ താങ്കൾ കാണുന്നില്ലേ? ആ മനുഷ്യൻ നരകത്തിലാണെന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അതിശക്തമായിക്കൊണ്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അതുമുഖാന്തരം അദ്ദേഹത്തിൻ്റെ ശരീരമാസകലം മുറിവുകളുണ്ട്, എന്നിട്ടും ആ മനുഷ്യൻ നരകത്തിലാണെന്നാണല്ലോ പ്രവാചകരെ താങ്കൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു മിൻ അഹ്ലിന്നാർ, ആ മനുഷ്യൻ നരകത്തിൽ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, കുറച്ചു സമയം കഴിയേണ്ടുന്ന താമസം, യുദ്ധം ഇങ്ങനെ അതിശക്തമായിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മനുഷ്യന് വല്ലാത്ത ഒരു മുറിവ് ബാധിക്കുകയും അത് അതിൻ്റെ വേദന ആ മനുഷ്യന് കടിച്ചമർത്തുവാൻ സാധിക്കാത്ത വിധം അദ്ദേഹത്തെ അലട്ടുകയും ഫഹ്വ ബിയദിഹി ഇലാ കിനാനതിഹി ഫൻതസഅ മിൻഹാ സഹ്മൻ വൻതഹറബിഹ, ആ മുറിവിൻ്റെ വേദന സഹിക്കവയ്യാതെ ആ മനുഷ്യൻ തൻ്റെ അമ്പുകൾ സൂക്ഷിച്ചിട്ടുള്ള ആ കൊട്ടയിൽ നിന്നും ഒരു അമ്പെടുക്കുകയും അത് നിലത്തോട് ചേർത്ത് തൻ്റെ നെഞ്ചിനോട് ചേർത്ത് വെച്ച് ആ മനുഷ്യൻ തൻ്റെ ജീവനെടുക്കുകയും അഥവാ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന ഒരു രംഗം സഹാബകൾ കാണുകയാണ്. ഇത് കണ്ടപാടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഇവരിങ്ങനെ ഓടി വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, യാ റസൂലല്ലാ, സദ്ദഖല്ലാഹു ഹദീസക, ഖദ് ഇൻതഹറ ഫുലാനുൻ ഫഖതല നഫ്സഹ, ആ മനുഷ്യൻ പ്രവാചകരെ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സംഭവം ഇവിടെ കൊണ്ട് കഴിയുന്നില്ല. അവിടെ വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യാ ബിലാൽ, ഖും ഫഅന്ദിൻ, ഖും ഫഅദ്ദിൻ, അല്ലയോ ബിലാൽ, താങ്കൾ എഴുന്നേറ്റുകൊണ്ട് ആളുകളോട് ഇങ്ങനെ പറയുക, ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ മുഅ്മിൻ, അള്ളാഹു സുബ്ഹാന വ തആലയുടെ സ്വർഗത്തിലേക്ക് മുഅ്മിനല്ലാത്തൊരു മനുഷ്യനും കടന്നുകൂടുകയില്ല, ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. വ ഇന്നല്ലാഹ ലയുഅയ്യിദു ഹാദദ്ദീന ബിർറജുലിൽ ഫാജിർ, വളരെ ഗൗരവമുള്ള വാക്കാണ്. അഥവാ അള്ളാഹു സുബ്ഹാന വ തആല ഈ ദീനിന് മോശപ്പെട്ടിട്ടുള്ള തമ്മാടികളായിട്ടുള്ള മനുഷ്യരെ കൊണ്ടും ഈ ദീനിന് ശക്തി പകരുമെന്നുള്ളതാണ്. അഥവാ അള്ളാഹു സുബ്ഹാന വ തആല ഈ ദീനിനെ സഹായിക്കുവാൻ തിരഞ്ഞെടുക്കുക വെറും വിശ്വാസികളെ മാത്രമല്ല, അല്ലാത്ത മോശപ്പെട്ട മനുഷ്യരെ കൊണ്ടും ഈ ദീനിനെ അള്ളാഹു സുബ്ഹാനഹു വതആല സഹായിക്കും. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളെല്ലാം തന്നെ ഈ ദീനിനു വേണ്ടിക്കൊണ്ട് നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ സഹായിക്കുന്നവരും അതിനു വേണ്ടിക്കൊണ്ട് പണിയെടുക്കുന്നവരുമാണ്. പക്ഷേ ഈ വാചകം എന്നുള്ളത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം ഉറക്കം കെടുത്തേണ്ടുന്ന വാചകമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ മതത്തെ, ഈ ദീനിനെ മോശപ്പെട്ട ആളുകളെ കൊണ്ടും സഹായിക്കുമെന്നുള്ളതാണ്. ദീനിൻ്റെ മാർഗത്തിൽ അഹാരാത്രം പണിയെടുക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ പര്യവസാനം നന്നാക്കുവാൻ അള്ളാഹുവിനോട് നിരന്തരം തേടേണ്ടുന്നത് വലിയ ആവശ്യകതയുള്ള കാര്യമാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ, അഥവാ ദീനിനു വേണ്ടിക്കൊണ്ട് ഇൽമു കരസ്ഥമാക്കി അറിവ് നേടിയിട്ടുള്ള മനുഷ്യർ വരെ മരണത്തോടടുത്ത വേളയിൽ നരകത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നരകത്തിൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകുന്ന വളരെയധികം വേദനാജനകമായിട്ടുള്ള സംഭവങ്ങൾ എത്രയോ ഇസ്ലാമിക ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആവർത്തിച്ചു പറയുന്നത്, നമ്മുടെ പര്യവസാനത്തെ നന്നാക്കുവാൻ നമ്മൾ ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്നുള്ളത് മാത്രമാണ്. മഹാനായ പണ്ഡിതന്മാർ, നമ്മുടെ മുൻഗാമികൾ അവരിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു എന്നെല്ലാം ചില ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും. അവരുടെ പ്രാർത്ഥന അള്ളാഹു സുബ്ഹാന വ തആലയെ വിളിച്ചുകൊണ്ട് അവർ അവരുടെ അവസാനത്തെ നന്നാക്കുവാൻ വേണ്ടിക്കൊണ്ട് അവർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഏതാണ്ട് ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ജഅൽ ഖൈറ അമലി ഖാതിമ വ ഖൈറ ഉംരി ആഖിറ. അല്ലാഹുവേ, ഞങ്ങളുടെ ഏറ്റവും നല്ല പ്രവർത്തനം അത് ഞങ്ങളുടെ ഏറ്റവും അവസാനത്തെ പ്രവർത്തനമാക്കി തീർക്കണമേ. ഞങ്ങളുടെ ഏറ്റവും നല്ല ആയുസ് എന്നുള്ളത്, ജീവിതത്തിൽ ജീവിച്ചിട്ടുള്ള ഏറ്റവും നല്ല സമയം എന്നുള്ളത്, അത് ഏറ്റവും അവസാനത്തെ സമയമാക്കി തീർക്കണമേ എന്ന് അവർ പ്രാർത്ഥിക്കുമായിരുന്നു. അതുതന്നെയാണ് മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹവും പ്രാർത്ഥിച്ചതായിക്കൊണ്ട് ഖുർആനിൽ കാണാം: തവഫനി മുസ്ലിമൻ വ അൽഹഖ്നി ബിസ്സാലിഹീൻ. അഥവാ മുസ്ലിമായിക്കൊണ്ട് മരിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു, അതല്ല എങ്കിൽ ദീനിനു വേണ്ടിക്കൊണ്ട് നമ്മളിങ്ങനെ ഓടി നടക്കുന്നു എന്നതുകൊണ്ടൊന്നും തന്നെ നമുക്ക് സ്വർഗത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുവാൻ സാധിക്കണമെന്നില്ല. അവസാന സമയത്ത് ഒരു കണ്ണിമ വെട്ടുന്ന നേരമെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ എതിർത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ചെയ്ത്, നരകക്കാരുടെ ഒരു പ്രവർത്തനം ചെയ്ത് നരകത്തിലേക്ക് വഴുതി വീണുന്ന വളരെയധികം വേദനാജനകമായിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് നമ്മളൊരിക്കലും എത്തിക്കൂടാ എന്നുള്ളത് തന്നെയാണ് വീണ്ടും വീണ്ടും പറയുവാനുള്ളത്. അതുകൊണ്ട് നിരന്തരമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ അവസാനത്തെ നന്നാക്കുവാൻ, നമ്മുടെ ഏറ്റവും അവസാനത്തെ സമയത്തെ, മരണത്തോടടുക്കുന്ന വേളയെ ഏറ്റവും നല്ല രൂപത്തിലാക്കി തീർക്കുവാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഏറ്റവും നല്ല രൂപത്തിൽ കണ്ടുമുട്ടുവാനുള്ള വലിയ തോഫിയക്കോടുകൂടി ഈ ജീവിതത്തിൽ നിന്നും പിരിഞ്ഞു പോകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുകയും ചെയ്യുക. അതിനുള്ള ഒരു തോഫിയൊക്കെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അതാണ് വലിയ ഭാഗ്യമെന്ന് നമ്മൾ തിരിച്ചറിയുക. അതല്ലാതെ ഒരിക്കലും തന്നെ നമ്മൾ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മളൊരിക്കലും തന്നെ വഞ്ചിതരായി പോകുവാൻ പാടില്ല എന്നുള്ളതാണ്. മറ്റുള്ളവർ ഒരു പക്ഷേ നമ്മെ നോക്കിക്കാണുന്നത് നല്ല രൂപത്തിലായിരിക്കാം. അതുകൊണ്ടാണ് ഖൈബർ യുദ്ധമുഖത്ത് ആ മനുഷ്യൻ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നും പോരാടുമ്പോൾ സഹാബാക്കൾ വരെ ആശ്ചര്യപ്പെട്ടുപോയി, അല്ലയോ പ്രവാചകരെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആ മനുഷ്യൻ യുദ്ധം ചെയ്യുന്നത് സഹാബാക്കളോടൊപ്പം പ്രവാചകനോടൊത്ത്. പക്ഷേ ആ മനുഷ്യൻ്റെ അവസാനം എന്നുള്ളത് നിർഭാഗ്യകരം. ആ മനുഷ്യൻ്റെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യൻ അങ്ങനെയാണ് കണക്കാക്കിയിട്ടുള്ളത്, നരകക്കാരുടെ പ്രവർത്തനം ചെയ്ത് നരകത്തിലേക്ക് എത്തിപ്പെടുന്ന വളരെയധികം വേദനാജനകമായിട്ടുള്ള ഒരവസ്ഥയിലാണ് ആ മനുഷ്യൻ അകപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമുക്ക് തുടർച്ച വേണം. എല്ലാ സമയത്തും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമായിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏതൊരു പ്രവർത്തനയും നമ്മൾ ക്രമപ്പെടുത്തണം. ഒരിക്കലും മറ്റുള്ളവരെ കാണിക്കുന്ന രൂപത്തിലാവരുത്. ഇഖ്ലാസോടുകൂടി നിരന്തരമായിക്കൊണ്ട് കർമ്മനിരതരായിക്കൊണ്ട് ജീവിക്കുക. അവസാന സമയത്തെ ഏറ്റവും നല്ല രൂപത്തിലാക്കി തീർക്കുവാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റിവെക്കുക. കാരണം നമുക്കറിയില്ല, ഒരു പക്ഷെ നമ്മൾ തിന്മയില്ലായിക്കൊണ്ടിരിക്കെ അള്ളാഹു എങ്ങാനും നമ്മുടെ റൂഹിനെ പിടിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ആ രൂപത്തിലായിരിക്കും നമ്മൾ റബ്ബിനെ കണ്ടുമുട്ടുക. അതുകൊണ്ട് തിന്മകൾ ഓരോന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ വളരെ ഗൗരവത്തിൽ നമ്മളതിനെ ഭയപ്പെട്ടുകൊണ്ട് തന്നെ അതിൽ നിന്നും പിന്മാറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ ആ തിന്മയിലായിക്കൊണ്ടായിരിക്കും ഒരു പക്ഷെ നമ്മൾ മരണപ്പെട്ടു പോവുക എന്നുള്ളത് കൂടി നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കുക, ഉറ്റാലോചിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുക, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും തന്നെ ഏറ്റവും നല്ല പ്രവർത്തി ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുവാനുള്ള വലിയ തോഫിയൊക്കെ അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വഖൂലു ഖൗലി ഹാദ വസ്തഗ്ഫിറുല്ലാഹ ലി വലകും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവത്തവാബുർ റഹീം.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരിഞ്ഞബിയോടൊപ്പം നല്ല പര്യവസാനം. ക്ലാസ് എടുത്തത് മുഹമ്മദ് ജാസിം കരുളായി. ഇപ്പോൾ നാം കേൾക്കുന്നത് കഥ പറയാം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണ പരിഷ്കാരങ്ങൾ. സാരോപദേശ കഥകളുമായി നമുക്കൊപ്പം ചേരുന്നത് അബ്ദുസ്സലാം വീട്ടി.
2: പ്രിയ കൂട്ടുകാരെ, പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്കപ്പോ എല്ലാവർക്കും സ്വാഗതം. വീണ്ടും രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഉമർ റളിയല്ലാഹുവിന്റെ ഭരണത്തിലെ പരിഷ്കാരങ്ങളുണ്ട്. ഈജിപ്തിലേക്ക് സൈനിക മുന്നേറ്റം നടത്താൻ ഈജിപ്തിനെ കുറിച്ച് നന്നായി അറിയാവുന്ന അമ്രു ബിൻ ആസ് ഉമർ റളിയല്ലാഹുവിനോട് സമ്മതം ആവശ്യപ്പെട്ടു. ഏറെ ചിന്തിച്ച ശേഷം ഉമർ സമ്മതിച്ചു. റോമക്കാരുടെ കോളനിയായിരുന്നു അന്ന് ഈജിപ്ത്. അവരുടെ ഭരണത്തിൽ അടിമകളായി ജീവിച്ചിരുന്ന അവിടുത്തെ ജനങ്ങൾക്ക് അമ്ര റളിയല്ലാഹുവിന്റെ വരവ് സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. അമ്ര ഈജിപ്ത് കീഴടക്കി, കിബുത്തികൾക്ക് മതസ്വാതന്ത്ര്യം നൽകി, നാടിന്റെ പുരോഗതിക്ക് വേണ്ടി പരിശ്രമിച്ചു, നൈൽ നദിയെയും ചെങ്കടലിനെയും ബന്ധിപ്പിക്കുന്നൊരു കനാൽ പുനഃസ്ഥാപിച്ചു. ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ കീഴിൽ വന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയോ? പറയട്ടെ. ഈജിപ്ത്, ഇറാഖ്, ഫലസ്തീൻ, പേർഷ്യ, സിറിയ. ഓ, എത്രയെത്ര രാജ്യങ്ങളല്ലേ. പിന്നെ അവർ സ്ഥാപിച്ച പട്ടണങ്ങളുണ്ട്. ആ കാലഘട്ടത്തിൽ സ്ഥാപിച്ച പട്ടണങ്ങൾ ഏതൊക്കെയാണെന്നറിയോ? കൂഫ, ബസറ, ഫുസ്താത്ത്. ശ്രദ്ധേയമായ കുറേ പരിഷ്കാരങ്ങളുണ്ട്. കൃഷിക്കാവശ്യമായ കനാലുകൾ, പൊതു റോഡുകൾ, പാലങ്ങൾ, അഭയകേന്ദ്രങ്ങൾ, അതിഥി മന്ദിരങ്ങൾ, കിണറുകൾ, ഭക്ഷണശാലകൾ, കാരാഗ്രഹങ്ങൾ, പട്ടാളത്താവളങ്ങൾ, ഇതെല്ലാം നിർമ്മിച്ചു. പട്ടാളം, പോലീസ്, വിദ്യാഭ്യാസം, നീതിന്യായ വകുപ്പ്, പൊതുനിർമ്മാണം, പൊതു ഖജനാവ്, ഈ വകുപ്പുകളൊക്കെ രൂപീകരിച്ചുകൊണ്ട് പുതിയൊരു ഭരണവ്യവസ്ഥയും സ്ഥാപിച്ചു. ന്യായാധിപന്മാരുടെ യോഗ്യത, സത്യസന്ധതയും ഇസ്ലാമിക നിയമവ്യവസ്ഥയിലുള്ള അറിവുമാക്കി മാറ്റി. 4 മാസത്തിൽ കൂടുതൽ കുടുംബത്തിൽ നിന്ന് പട്ടാളക്കാർ അകന്നു നിൽക്കരുത് എന്ന് നിയമം കൊണ്ടുവന്നു. സത്യസന്ധരും യോഗ്യരുമായവർക്ക് മാത്രം ഉന്നത സ്ഥാനങ്ങൾ നൽകി. സാധാരണ ശൈലിയിൽ ജീവിതം നയിക്കണമെന്ന് അവരോട് ഉറപ്പു വാങ്ങുകയും ചെയ്തു. പിന്നെ ഉമർ റളിയല്ലാഹുവിനു ഉദ്യോഗസ്ഥർക്ക് കൊടുത്ത ഉപദേശം അറിയോ? ഓർക്കുക, ഞാൻ നിങ്ങളെ ജനങ്ങളെ നിയന്ത്രിക്കുന്നവരോ ഭരിക്കുന്നവരോ ആയിട്ടല്ല നിയോഗിക്കുന്നത്. ജനങ്ങൾക്ക് മാതൃകയുള്ള നേതാക്കന്മാരായാണ് നിയോഗിക്കുന്നത്. നിങ്ങൾ അവരെക്കാൾ മികച്ചവരാണെന്ന് കരുതരുത്, അത് അനീതിക്ക് കാരണമാകും. ഗവർണർമാരും ഉദ്യോഗസ്ഥന്മാരും അവർക്കൊക്കെയുള്ള ചുമതലകൾ പരസ്യമായിട്ടാണ് ഏൽപ്പിച്ചിരുന്നത്. കാവൽക്കാരൊന്നുമില്ലാതെ ഉദ്യോഗസ്ഥരുടെ വാതിലുകൾ പരാതിക്കാരൻ്റെ മുമ്പിൽ എപ്പോഴും തുറന്നിടണം എന്നതായിരുന്നു നിയമം. നിയമിക്കുന്ന ഉദ്യോഗസ്ഥരുടെ സ്വത്ത് വിവരങ്ങൾ രേഖയാക്കി സൂക്ഷിച്ചു. ജോലി ഏറ്റെടുത്ത ശേഷം സമ്പത്ത് വർദ്ധിച്ചാൽ ശമ്പളവും ചെലവും കൂട്ടിനോക്കി കൂടുതലുള്ളത് അന്യായമാണെങ്കിൽ അത് പൊതുഖജനാവിലേക്ക് തിരിച്ചടക്കുമായിരുന്നു. ഹജ്ജിന് എല്ലാ ഉദ്യോഗസ്ഥരും മക്കയിൽ ഉണ്ടാകണമെന്ന് നിർബന്ധമായിരുന്നു. ഉദ്യോഗസ്ഥർക്കെതിരെ ആർക്കും പരാതി ബോധിപ്പിക്കാൻ തുറന്ന അവസരമുണ്ടായിരുന്നു. പരാതികൾ ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമായിരുന്നു. ഗവർണർമാരെ പറ്റി അന്വേഷിക്കുവാനായി ദൂതന്മാരെ നിയോഗിച്ചു. പ്രജകളുടെയും ഭരണകാര്യത്തിലുള്ളവരുടെ ശ്രദ്ധ അളക്കാനായിരുന്നു ഇത്. ദൂതന്മാരുടെ വിവരങ്ങൾക്കനുസരിച്ച് ചില ഗവർണർമാരോട് ഭരണം തുടരാനും മറ്റു ചിലരോട് പദവി ഒഴിയാനും അദ്ദേഹം നിർദ്ദേശിച്ചു. അദ്ദേഹം നിയമം നിർമ്മിക്കുക മാത്രമല്ല, അവ നടപ്പിൽ വരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. ഖലീഫ എന്ന നിലയിൽ തൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ ഒരിക്കലും അദ്ദേഹം വീഴ്ച വരുത്തിയിട്ടില്ല. ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകിയിരുന്ന ഖലീഫ വളരെ ചെറിയ ശമ്പളമാണ് ഖലീഫ പിൻപറ്റിയിരുന്നത്. രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് ഔദ്യോഗിക ഉത്തരവുകളും അറിയിപ്പുകളും എത്തിക്കാൻ ആവശ്യമായ തപാൽ സംവിധാനം ഏർപ്പെടുത്തി. അളവും തൂക്കവും പരിശോധിക്കാനും കൊള്ളയും വഞ്ചനയും പൂഴ്ത്തിവെപ്പും തടയാനും ശുചീകരണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനും ഒരു പ്രത്യേക വകുപ്പിനെ അധികാരപ്പെടുത്തി. ഹിജറയെ അടിസ്ഥാനമാക്കി ഇസ്ലാമിക് കലണ്ടറിന് തുടക്കം കുറിച്ചു. ഒന്ന് ഓർത്തു നോക്കേ, എന്തെല്ലാം പരിഷ്കാരങ്ങൾ ഉമർ റളിയല്ലാഹു കൊണ്ടുവന്നു. അത്ഭുതം തോന്നുന്നു അല്ലേ? ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. മറ്റൊരു ചരിത്രകഥയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കഥ പറയാം. ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ചായിരുന്നു ഇന്നത്തെ കഥയിലൂടെ അബ്ദുസ്സലാം വീട്ടി നമ്മെ ഉണർത്തിയത്.

0: സ്വരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മളെ സ്ലോട്ടിൽ സ്വരമുണ്ട്. ഓക്കെ, നമ്മൾ നേരെ സ്വരം
1: കേൾക്കില്ല.
0: ഇല്ലല്ലല്ല, സ്വരം കേട്ടില്ല ഒരിക്കലും, അത് അവസാനിക്കുന്നില്ല. ഇൻഷാ അല്ലാ നമ്മൾ നല്ലൊരു ഗാനത്തിലേക്ക്.

0: മഷാല്ല, നല്ലൊരു ഗാനമാണ് കേട്ടത്. ശ്രോതാക്കൾ ഒന്ന് ഒന്നുകൂടെ ഉണർന്നിരിക്കണം. നമ്മൾ നേരത്തെ എപ്പോഴാണെങ്കിൽ നമ്മൾ സ്വരം കേൾക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് അടുത്ത സ്വരം കേൾക്കുന്നത് ഇന്ന ആള് ആലപിച്ച ഗാനമാണ് എന്ന്. നമ്മളത് തുടക്കത്തിൽ പറയാതിരിക്കാൻ കാരണം എന്താ അറിയോ? ഇതിൽ വേണമെങ്കിൽ ശ്രോതാക്കൾക്ക് ഗസ് ചെയ്യാം. വേണമെങ്കിൽ ഇപ്പം ഒന്ന് രണ്ടാൾക്കാരൊക്കെ ശബ്ദം കേട്ടപ്പോൾ തന്നെ പരിചയമുള്ള ശബ്ദമാണെങ്കിൽ നിങ്ങൾക്ക് അതെന്ത് ചെയ്യാം, കമൻറ്റിൽ വരാം,
1: കമൻറ്റ് ചെയ്യാം.
0: ഇനി അതല്ല, കമൻറ്റ് തീർച്ചയായിട്ടും വരാം. ആരൊക്കെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയണം. അപ്പം ശ്രോതാക്കളെ, ഇത് ഇന്ന് നമ്മുടെ ഗാനം ആലപിച്ചത് ഈയൊരു മധുര ശബ്ദത്തിൽ

0: കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അറിയിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്താണ്.
1: പീസ് റേഡിയോയിൽ ഇനി ഖുർആൻ പാഠങ്ങൾ, ഒരു മഹത്തായ കച്ചവടം. ഈ വിഷയവുമായി പീസ് റേഡിയോ ശ്രോതാക്കളോടൊപ്പം ചേരുന്നു ബഹുമാന്യനായ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
2: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാഹ്. അമ്മാ ബഅദ്, പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. നാമൊക്കെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകളാണ്. ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക്, ഏതെങ്കിലും നിലക്കുള്ള കച്ചവടപരമായ വിഷയങ്ങളിൽ നാം എല്ലാവരും ഏർപ്പെടാറുണ്ട്. എന്നാൽ അതിൽ പലപ്പോഴും പല കച്ചവടങ്ങളും നമുക്ക് അങ്ങേയറ്റത്തെ നഷ്ടം സമ്മാനിക്കുന്നതാണ്. വേറെ ചില കച്ചവടങ്ങളാകട്ടെ, അതെല്ലാം ഈ ദുനിയാവുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. ഇപ്രകാരമാണ് ദുനിയാവിൽ നാം ബന്ധപ്പെടുന്ന കച്ചവടങ്ങളൊക്കെ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ ഒരു കച്ചവടത്തെ സംബന്ധിച്ച്, ഒരു മഹത്തായ കച്ചവടത്തെ സംബന്ധിച്ച് നമുക്ക് അറിയിപ്പ് നൽകുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്തു സ്വഫിലെ 10, 11, 12, 13 വചനങ്ങളിലാണ് ഈ ഒരു കച്ചവടത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത്. ഇവിടെ എന്താണ് കച്ചവടമെന്നും ആ കച്ചവടത്തിൻ്റെ ലാഭം എന്താണ് എന്നും കൃത്യമായി വിശദീകരിക്കുന്നു എന്നതാണ് ഈ വചനത്തിൻ്റെ മനോഹാരിത. നമുക്ക് സൂറത്തു സ്വഫിലെ 10-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല എന്താണ് പറയുന്നത് എന്ന് പരിശോധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളോട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഹൽ അദുല്ലുക്കും അലാ തിജാറ, ഞാൻ നിങ്ങൾക്ക് ഒരു കച്ചവടത്തെ സംബന്ധിച്ച് പറഞ്ഞു തരട്ടെയോ. അപ്പോൾ സത്യവിശ്വാസികളുടെ ഗൗരവതരമായ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് ഒരു കച്ചവടത്തെ സംബന്ധിച്ച് പറഞ്ഞു തരട്ടെയോ എന്ന ഒരു ചോദ്യം മുന്നിലേക്കിട്ടുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൻ്റെ ഗൗരവത്തിലേക്ക് അല്ലാഹു സത്യവിശ്വാസികളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ലാഭത്തെ സംബന്ധിച്ച് ആദ്യം തന്നെ അല്ലാഹു പറഞ്ഞു വെച്ചു. കച്ചവടം എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് അതിലെ ഏറ്റവും വലിയ ലാഭം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു ആ കച്ചവടത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. തുൻജീകും മിൻ അദാബിൻ അലീം, വേദനയേറിയ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന കച്ചവടമാണത്. വേദനയേറിയ ശിക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നരകശിക്ഷയാണ്. അതോടൊപ്പം ദുനിയാവിൽ അനുഭവിക്കേണ്ടി വരുന്ന അല്ലാഹുവിൽ നിന്നുള്ള മറ്റെല്ലാ ശിക്ഷകളും ഇതിൻ്റെ പരിധിയിൽ വരുന്നതുമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, വേദനയേറിയ നരകശിക്ഷയിൽ നിന്നും അതിനു പുറമെ ഈ ലോകത്ത് അനുഭവിക്കേണ്ടി വരുന്ന എല്ലാതരം അള്ളാഹുവിങ്കിൽ നിന്നുള്ള കഠിനമായ ശിക്ഷകളിൽ നിന്നും നമുക്ക് മോചനം നൽകുന്ന ഒരു കച്ചവടത്തെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ കച്ചവടത്തിൻ്റെ ലാഭം ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. വേറെയും ലാഭങ്ങളുണ്ട്, അത് തുടർന്നുള്ള വചനങ്ങളിൽ വിശദീകരിക്കുന്നു. ഇനി 11-ാമത്തെ വചനത്തിൽ എന്താണ് ഈ കച്ചവടം, ഈ ഒരു കച്ചവടത്തിൻ്റെ സ്വഭാവം എന്താണ് എന്നാണ് പറയുന്നത്. തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കണം. അല്ലാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈമാൻ കാര്യങ്ങൾ, വിശ്വാസകാര്യങ്ങൾ എന്തെല്ലാമാണോ അതിലെല്ലാം വിശ്വസിക്കണം. അതേപോലെ തന്നെ വറസൂലിഹി, അല്ലാഹുവിൻ്റെ റസൂലായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കണം. അപ്പോൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നതിൻ്റെ ഭാഗമാണ് അവനിൽ നിന്ന് അവതീർണമായ വേദഗ്രന്ഥമായ ഖുർആനിൽ വിശ്വസിക്കൽ. പ്രവാചകനിൽ വിശ്വസിക്കുന്നതിൻ്റെ ഭാഗമാണ് പ്രവാചകൻ കൊണ്ടുവന്ന ജീവിതചര്യകളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കൽ. ഇങ്ങനെ ഖുർആനും സുന്നത്തും അതനുസരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുക, അതാണ് ആ കച്ചവടം. അതുമാത്രമല്ല, വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബി അംവാലിക്കും വ അൻഫുസിക്കും, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങളുടെ ധനം കൊണ്ടും നിങ്ങളുടെ ശരീരം കൊണ്ടും നിങ്ങൾ ജിഹാദ് ചെയ്യുകയും വേണം, അഥവാ ത്യാഗപരിശ്രമം ചെയ്യേണ്ടതാകുന്നു. അപ്പോൾ കച്ചവടത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ഇത്രയുമാണ്. അല്ലാഹുവിലും റസൂലിലുമുള്ള വിശ്വാസം, അഥവാ ഖുർആനിലും സുന്നത്തിലും

0: ത്തിലുമുള്ള അതിൽ പരാമർശിപ്പിക്കപ്പെട്ട മുഴുവൻ കാര്യങ്ങളിലും ഉള്ള വിശ്വാസം, അതിനു പുറമെ ആ വിശ്വാസത്തിനനുരൂപമായി ഒരു ജീവിതം, അതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശരീരം കൊണ്ടും സമ്പത്തുകൊണ്ടുമുള്ള ജിഹാദ് എന്ന് പറയുന്നത്. അള്ളാഹു കൽപ്പിച്ച മാർഗങ്ങളിലെല്ലാം തൻ്റെ ശരീരം കൊണ്ടും തനിക്ക് നൽകപ്പെട്ട ധനം കൊണ്ടും കഠിനമായി അധ്വാനിക്കൽ, ഇതാണ് ആ ഒരു കച്ചവടം. ദാലിക്കും ഖൈറുല്ലക്കും ഇൻകുന്തും തഅലമൂൻ, നിങ്ങളറിയുന്നുവെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഖൈറായത്. അപ്പോൾ അള്ളാഹുവിലും റസൂലിലുമുള്ള വിശ്വാസവും ആ മാർഗത്തിലുള്ള ശരീരം കൊണ്ടും സമ്പത്തുകൊണ്ടുമുള്ള ത്യാഗപരിശ്രവുമാണ് അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ള ആ മഹത്തായ കച്ചവടം. ആ കച്ചവടത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ലാഭം നേരത്തെ പത്താമത്തെ ആയത്തിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞു. എന്താണത്? തുൻജീക്കും മിൻ അദാബിൻ അലീം, വേദനയേറിയ നരകശിക്ഷയിൽ നിന്നുള്ള മോചനം. അതുതന്നെ ഏറ്റവും വലിയ ലാഭമാണ്. എന്നാൽ അതിനു പുറമെയുള്ള മറ്റു ലാഭങ്ങളെക്കുറിച്ചാണ് പന്ത്രണ്ടാമത്തെ ആയത്തിൽ പറയുന്നത്. യഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങളൊക്കെ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. അത് വളരെ വലിയൊരു കാര്യമാണ്. മനുഷ്യർ ധാരാളം തെറ്റുകൾ ചെയ്യുന്നവരാണ്. രാത്രിയും പകലും ഒരേപോലെ ആ പാപങ്ങളൊക്കെ അള്ളാഹു വിശ്വാസത്തിലൂടെ സൽക്കർമ്മത്തിലൂടെ നമുക്ക് പുറത്തു തരും. അതിനു പുറമെ അതിനേക്കാൾ വലിയ ഒരു ലാഭമാണ് പിന്നെ പറയുന്നത്. വയുദ്ഖിൽകും ജന്നാത്തിൻ തജ്രീമിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗങ്ങളിലൂടെ അരുവികളൊഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഒരിക്കലും മരണമില്ലാത്ത, ഒരിക്കലും അവസാനമില്ലാത്ത, ആകാശഭൂമികളുടെ വിശാലതയുള്ള, എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ടും സമ്പന്നമായ സ്വർഗലോകത്ത് അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളെ പ്രവേശിപ്പിക്കും. വ മസാകിന ത്വയ്യിബതൻ ഫീ ജന്നാത്തി ആദിൻ, ആ സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗത്തിൽ ഏറ്റവും നല്ല ഭവനങ്ങൾ, ഏറ്റവും നല്ല വീടുകൾ, താമസ സൗകര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് ഏർപ്പെടുത്തി തരികയും ചെയ്യും. ദാലികൽ ഫൗസുൽ അദീം, അതാകുന്നു മഹത്തായ വിജയം. അപ്പോൾ ഈ കച്ചവടത്തിൻ്റെ ലാഭം സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗലോകത്തുള്ള താമസമാണ്. അതിനു പുറമെ പതിമൂന്നാമത്തെ ആയത്തിൽ ഒരു ലാഭം കൂടി പറയുന്നുണ്ട്. വ ഉഖ്റാ തുഹിബ്ബൂനഹ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മറ്റൊന്നു കൂടി. നസ്റും മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള സഹായം. വ ഫത്ഹുൻ ഖരീബ്, ഏറ്റവും സമീപസ്ഥമായ ഒരു വിജയം. വബശ്ശിരിൽ മുഅ്മിനീൻ, അതുകൊണ്ട് വിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അഥവാ സത്യനിഷേധികളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഒട്ടനവധി പീഡനങ്ങൾ അനുഭവിക്കുന്ന ആ ഒരവസ്ഥയിൽ നിന്ന് അള്ളാഹു മാറ്റം നൽകുകയും സത്യനിഷേധികൾക്കെതിരെ അള്ളാഹു സഹായം നൽകുകയും വിജയം നൽകുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഒരു മഹത്തായ കച്ചവടത്തെ സംബന്ധിച്ച് സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിലും റസൂലിലും വിശ്വസിച്ച് ഇസ്ലാമിൻ്റെ മാർഗത്തിലുള്ള ത്യാഗപരിശ്രമമാണ് ആ കച്ചവടം. അതിൻ്റെ ലാഭം നരകമോചനമാണ്, സ്വർഗപ്രവേശനമാണ്, പാപമോചനമാണ്, ദുനിയാവിലെ വിജയവുമാണ്. ഈ മഹത്തായ കച്ചവടത്തിന് ഉത്സാഹത്തോടുകൂടി മുന്നോട്ട് വരണം. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ജസാകുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ ഖുർആൻ പാഠങ്ങൾ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. ശ്രോതാക്കളോടൊപ്പം ചേർന്നത് ബഹുമാന്യനായ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.

0: السلام عليكم ورحمة الله. الحمد لله حمدا كثيرا طيبا مباركا فيه, وصلى الله على محمد وعلى آله وصحابه أجمعين. أما بعد, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: എന്തുകൊണ്ട് ഇതെല്ലാവർക്കും സന്തോഷം കിട്ടുന്നില്ല? ശാസ്ത്രലോകം തന്നെ അതിന് മനോഹരമായിട്ടൊരു ഉത്തരം നൽകിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന സന്തോഷമാണ് ഇതാണ്. പക്ഷേ ഇതിനൊരു ഡ്യൂപ്ലിക്കേറ്റ് ആശാനുണ്ട്, അദ്ദേഹത്തിന്റെ പേരാണ് സുഖം. ഇത് രണ്ടും ഏകദേശം ഒരേപോലെയാണ്, പക്ഷെ രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് ലോകത്തിന് പറഞ്ഞു കൊടുത്തൊരു മനുഷ്യനാണ് ഡോക്ടർ റോബർട്ട് ലെസ്റ്റിംഗ്. 2017 അദ്ദേഹത്തിന്റെ റിസർച്ച് വളരെ മനോഹരമാണ്. അതിൽ ഒന്നാമത് പറയുന്ന കാര്യം ഇതാണ്, ഈ സുഖം കിട്ടാൻ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുമ്പോൾ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടും. ഐസ്ക്രീം കഴിക്കുന്നു, ചില ചേട്ടന്മാര് വൈകിട്ട് എന്തെങ്കിലും അടിക്കുന്നു, സുഖം നിങ്ങൾക്ക് കിട്ടും. പക്ഷെ സന്തോഷം കിട്ടില്ല. സന്തോഷം കിട്ടണമെങ്കിൽ തൃപ്തിയുള്ള കാര്യങ്ങൾ ചെയ്യണം, ഉള്ളിന്റെ ഉള്ളിൽ തൃപ്തി തോന്നുന്ന കാര്യങ്ങൾ ചെയ്യണം. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, നല്ല സുഹൃത്തുക്കളായി സംസാരിക്കുമ്പോൾ, കുടുംബമായിട്ട് നല്ല ക്വാളിറ്റി ടൈം കൊടുക്കുമ്പോൾ ഒക്കെ ഈ സാധനം വരും. ഇതിന് സാധനങ്ങളുടെ പൈസയുടെ ഒരു ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം ഇതിന്റെ സമയമാണ്, ഡ്യൂറേഷൻ. ഈ സുഖം എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് ടൈം ആണ്, വളരെ ഷോർട്ട് ടൈം ആണ്, വളരെ കുറച്ചു നേരം മാത്രം. പക്ഷെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം മനുഷ്യന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു സംഭവമാണത്. ലോങ് ഡ്യൂറേഷൻ ആണ്, ഇവിടെ ഷോർട്ട് ടൈം ആണ്, ഭയങ്കര ഹൈ എനർജി ആണ് ഇവിടെ. ഒരു വ്യക്തി പാർട്ടിക്ക് പോകുന്നു, ഡി ജെ വെക്കുന്നു, ഡാൻസ് കളിക്കുന്നു, തുള്ളിച്ചാടുന്നു, ബുംന്ന് കയറും, അതേപോലെ പൂവും ചെയ്യും. മൂന്നാമത്തെ ഒരു കാര്യം, ഇവിടെ ലീഡ് ചെയ്യുന്ന ഹോർമോൺ ഡോപ്പമൈൻ ആണ്. ഡോപ്പമൈൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ആണ് സുഖത്തിൽ നമുക്ക് കിട്ടുന്നത്. ഇവിടെ സെറാട്ടോണിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇത് ശരിക്കും വളരെ തൃപ്തിയുള്ള ഒരു ഹോർമോൺ ആണ്. അപ്പൊ ഈ ഹോർമോണിന്റെ ഒരു പ്രശ്നമുണ്ട്, എന്താണോ നമുക്ക് സുഖം തരുന്നത് അത് നമുക്ക് അഡിക്ഷനിലേക്ക് നയിക്കും, അതൊരു ലഹരിയാക്കിയിട്ട് നമുക്ക് മാറ്റും. അതുകൊണ്ടാണ് കള്ളു കുടിച്ച ആളുകൾ വീണ്ടും വീണ്ടും കള്ളു കുടിക്കണം. പ്രശ്നം എന്താ, എത്ര കള്ളു കുടിച്ചു കഴിഞ്ഞാലും ആ വ്യക്തിക്ക് വിചാരിച്ച ഒരു സന്തോഷം ഒരിക്കലും കിട്ടാനും പോകുന്നില്ല. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ വേണ്ടായിരുന്നു എന്നുള്ള ചിന്തയാണ് വരുന്നത്. അപ്പൊ ഇത് പതുക്കെ ഒരു ലഹരി അവസ്ഥയിലേക്ക് ആളെ കൊണ്ടുപോകുന്നുണ്ട് ഈ ഹോർമോൺ. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക, ഈ ഇങ്ങനെയുള്ള ആളുകളുടെ മനസ്സ് വളരെ ദുർബലമാകും, വളരെ വീക്കായിട്ട് മാറുകയാണ്. ഒരു മദ്യപാനി എത്ര മദ്യപിച്ചാലും അവർ വിചാരിക്കുന്ന ഒരു സന്തോഷം അവർക്ക് കിട്ടാൻ പോകുന്നില്ല, ഒട്ടും തൃപ്തിയില്ലാത്തൊരു ജീവിതമായിരിക്കും ഇവര്. ഇവിടെയുള്ളവരോ അവർ ഭയങ്കര ഹാപ്പിയാണ്, എനർജറ്റിക് ആണ്, ഭയങ്കര സ്ട്രോങ് വിൽ പവർ ആയിരിക്കും ഈ കൂട്ടർ. ഇനി ഏറ്റവും വേദനിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ വരുന്നത് ഈ വിഭാഗം ആളുകളിൽ നിന്നായിരിക്കും. ഇനിയാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത്, നമ്മളുടെയും നമ്മുടെ കുടുംബത്തിന്റെയും ഏറ്റവും മികച്ച സമയം, എനർജി, പണം, ഇതിൽ ഏതിനായിരിക്കണം കൂടുതൽ ഉപയോഗിക്കേണ്ടത്? നിങ്ങൾ എല്ലാവരും ചിന്തിക്കുക.
3: ഞാൻ ഈ മെസ്സേജ് കണ്ടാലോ, വോയിസ് കേട്ട സമയത്ത് അല്ലെങ്കിൽ വീഡിയോ കണ്ട സമയത്ത് ഞാൻ അക്യുറേറ്റ്, അതായത് ഇസ്ലാം പറഞ്ഞ കാര്യത്തിന് അതിനങ്ങോട്ട് പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ കാര്യം തോന്നി. ആരാണെങ്കിലും സുഖത്തിന്റെ പിന്നാലെയാണ് പോയത്, പക്ഷെ സുഖം വളരെ നൈമിഷികമാണ്. ആ സുഖമാവട്ടെ, അതുകൊണ്ട് തന്നെ അത്തരം സുഖങ്ങളെയൊക്കെ ഇസ്ലാം വിലക്കി. മദ്യപാനം, വ്യഭിചാരം, ഇതൊക്കെ താൽക്കാലിക സുഖങ്ങളാണ്. ഈ സുഖങ്ങള് ഡോപ്പാമീൻ കൂട്ടുന്നുണ്ട്, അതൊരു തരം ലഹരിയാണ്. ആ ലഹരി മനുഷ്യനെ തകർക്കുകയും ചെയ്യുന്നു. എന്നാ തൊട്ടപ്പുറത്ത് അയാൾ പറയുന്ന രണ്ട് പാർട്ടുണ്ട്, ഒന്ന് സുഖവും ഒന്ന് സന്തോഷമാണ്. നമുക്ക് അത് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുള്ളൂ. അപ്പൊ ആ സന്തോഷത്തിന്റെ ഭാഗത്തുള്ള ആളുകൾക്ക് എപ്പോഴും ഹാപ്പിനെസ് ആണ്. ഹാപ്പിനെസ് ജീവിതം എൻ്റെ വരെ കൊണ്ടുപോകാൻ പറ്റും. ആ ഹാപ്പിനെസ് എന്താണ്, സെറോട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ആ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇസ്ലാം പറയുന്ന ഓരോ കാര്യങ്ങളും. ഉദൊന്ന് അള്ളാഹുമായിട്ടുള്ള കണക്ഷൻ, മറ്റൊന്ന് ജനങ്ങളുമായിട്ടുള്ള ബന്ധം, നല്ല ബന്ധങ്ങൾ നിലനിർത്തുക, കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുക, അയൽപ്പക്ക ബന്ധങ്ങൾ നിലനിർത്തുക, ക്ഷമിക്കുക, സഹിക്കുക. അപ്പൊ ആ സഹനവും ക്ഷമക്കും കൊണ്ട് മനുഷ്യന് ഹാപ്പിനെസ് നിലനിർത്താൻ പറ്റും. അതാണ് മനുഷ്യന്റെ സ്വസ്ഥതക്കും സമാധാനത്തിനും വേണ്ടത്. പക്ഷെ അതില്ല ആളുകൾ. ആളുകളൊക്കെ പോകുന്ന എവിടെയാണ്, ആരാണെങ്കിലും സുഖത്തിന്റെ പിന്നാലെ,
4: കുറച്ചേരത്തെ ആനന്ദത്തിന്,
3: അതെ, അല്പനേരത്തെ. അതിലാണ് അഡിക്റ്റ് ആവുന്നത്. ലഹരി അതിന് അഡിക്റ്റ് ആവാണ്. കുറച്ചു നേരത്തെ
4: പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അപ്പോഴൊരു സുഖം കിട്ടും, പക്ഷെ സുഖം മതിയായില്ല. സുഖം മതിയാകുന്നെങ്കിൽ അവിടെ നിർത്തുമല്ലോ. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചെയ്യണത്, മദ്യപാനത്തിലേക്ക് അല്ലെങ്കിൽ ലഹരിയിലേക്ക് പോകുന്നത് എന്നുള്ളത് സത്യമാണത്. അപ്പം ശരിക്കും ഒരു പൂർണ്ണ ആസ്വാദനം ലഭിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ആനന്ദം, സന്തോഷം കിട്ടുക എന്നുള്ളത് നേരത്തെ ഞങ്ങളാ സൂചിപ്പിച്ച ഒരു കണക്ഷൻ,
3: യെസ്,
4: ഒരു ആത്മീയമായിട്ടുള്ള മതപരമായിട്ടുള്ള
3: ഒരു ആയത്തില്ലേ എന്ന് പറഞ്ഞിട്ട് വാക്കിൻ്റെ ഓർമ്മയില്ല. അതായത് അവന് പിന്നെ അവിടെയാണ് ആ സുഖം വരുന്നത്. മനസ്സ് വളരെ വിശാലമാവുന്നു. എന്നാൽ പിന്നെ ഒരാൾ പേച്ച് വയ്യക്കൻ ഹറജാണ്, ഇടുങ്ങിയ മനസ്സിലേക്ക് പോകുന്നു. ആ ഇടുങ്ങിയ മനസ്സിൽ നിന്നാണ് പിന്നെ ഈ സുഖം തേടി പോകുന്നത്. പക്ഷെ അവനൊരിക്കലും സ്വസ്ഥത വരുന്നില്ല,
4: തീർച്ചയായിട്ടും.
3: അപ്പൊ അത് അവന് ഇത് നമുക്ക് ഇതൊരു ഒരു ഫിലോസഫിക്കലായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും അങ്ങനെ കാണില്ല. മനുഷ്യനെ ശരിക്ക് ചിന്തിപ്പിക്കാവുന്ന ഇപ്പൊ അയാൾ പറയുന്നത് ഒരു ഇസ്ലാമിക് പെർസ്പെക്റ്റീവല്ല, പക്ഷെ അയാൾക്ക് കൃത്യമായിട്ട് എന്താ ഉത്തരം കൊടുക്കുക, സന്തോഷത്തിന് എന്താ ഉത്തരം കൊടുക്കാൻ
4: പറ്റില്ല. ഇങ്ങനെ ഒരു ഒരു
3: സന്തോഷമാണ് എന്ന് പറയും,
4: ഓപ്ഷൻ ഉണ്ട്,
3: ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ആ ഓപ്ഷൻ ക്ലിയർ ആയിട്ട് നമുക്ക് ചേർത്ത് അവിടെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്.
4: അവിടെ ഇന്നത് ചെയ്താൽ അത് കിട്ടുമെന്ന് പറയാനുള്ള ഒരു മാർഗം പിന്നീട് എത്തിച്ചേരുന്നത് തീർച്ചയായിട്ടും ഈ മതപരമായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിൽ വരും.
3: അത് ഹാപ്പിനെസ് കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അയാൾ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അയാളുടെ മുമ്പിൽ ഒരു ചോദ്യം വന്നേക്കാം, ഞാൻ എന്തിനങ്ങനെ ചെയ്യണം?
4: അതെ,
3: തീർച്ചയായിട്ടും എന്തിനങ്ങനെ ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യണതിന്റെ നമുക്കൊരു എയിമുണ്ട്, ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു ലക്ഷ്യമാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും മനുഷ്യന്റെ ജീവിതത്തിലെ ഈ രണ്ട് വഴികളിൽ ഏത് തിരഞ്ഞെടുക്കുന്നു അവിടെയാണ് നമ്മൾ സക്സസ് ഉള്ളത്.
4: സന്തോഷത്തിന്റെയും
3: സുഖത്തിന്റെ പിന്നാലെ പോകുന്നത് നമ്മൾ താൽക്കാലികമായിട്ട് അവസാനിപ്പിച്ചു കഴിഞ്ഞ് സന്തോഷം തരുന്നതിന്റെ കാര്യത്തിന്റെ പിന്നാലെ പോവുക
4: എന്നുള്ളതാണ്.
5: أعوذ بالله من الشيطان الرجيم

0: പീസ് റേഡിയോയിൽ ഇനി റിയാദുസ് സ്വാലിഹീൻ. പ്രവാചക വചനങ്ങളെ വിഷയാധിഷ്ഠിതമായി ക്രോഡീകരിച്ച സർവാംഗീകൃതമായ പ്രസിദ്ധ ഗ്രന്ഥം റിയാദുസ് സ്വാലിഹീനിലെ ഹദീസുകളെ വിശദീകരിക്കുന്ന പഠന സമാഹാരമാണ് റിയാദുസ് സ്വാലിഹീൻ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് ഇന്ന് മുജീബ് റഹ്മാൻ സ്വലഹി ക്ലാസ് എടുക്കുന്നത്.
1: السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين ولا عاقبة للمتقين ولا عدوان إلا للظالمين والصلاة والسلام الأتمان الأكملان على المبعوث رحمة للعالمين وعلى آله وصحبه أجمعين أما بعد وعن نبي عبد الرحمن عبد الله بن مسعود رضي الله عنه قال كأني أنظر إلى رسول الله صلى الله عليه وسلم يحكي نبيا من الأنبياء صلوات الله وسلامه عليهم ضربه قومه فأدموه وهو يمسح الدم عن وجهه وهو يقول اللهم اغفر لقومي فإنهم لا يعلمون. متفق عليه. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റിയാദുസ് സ്വാലിഹൈനിലെ 36-ാമത്തെ ഹദീസാണ് ഇന്ന് നാം പഠനവിധേയമാക്കാൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ അബ്ദുല്ലാഹ് ബിനു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഈ ഹദീസ് ബുഖാരിയും മുസ്ലിമും റഹിമഹുമുള്ള ഉദ്ധരിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. അഥവാ ഇത് പറഞ്ഞു തരുന്ന സ്വഹാബി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹത്തിൻ്റെ വിളിപ്പേരാണ് അബൂ അബ്ദുറഹ്മാൻ. പ്രഗത്ഭനായ സ്വഹാബിയാണ്. ധാരാളം ഹദീസുകൾ റിവായത്ത് ചെയ്തിട്ടുള്ള ഒരു സ്വഹാബിയ കൂടിയാണ് അദ്ദേഹം. ആദ്യകാലത്ത് തന്നെ ഇസ്ലാം ആശ്ലേഷിച്ചിട്ടുള്ളവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാറുൽ അർഖം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പേ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആദ്യകാല വിശ്വാസികളാണ് മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇസ്ലാം സ്വീകരിച്ചവരിൽ 6-ാമത്തെ ആളായിട്ടാണ് ചരിത്രകാരന്മാരും ഹദീസ് വിശാരദന്മാരുമെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹം ഇസ്ലാമതം ആശ്ലേഷിച്ചതിൻ്റെ കാരണമായി പറയുന്നത്, അതിൻ്റെ ഒരു തുടക്കം അദ്ദേഹം തന്നെ പറയുന്നത്, ഉഖ്ബത്ത് ബിനു അബി മുഅയ്ത് എന്ന് പറയുന്ന ആളുടെ ആട്ടിൻപറ്റങ്ങളെ മേച്ചു നടക്കുന്ന ജോലിയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ജാഹിലിയാകാലത്ത് തന്നെ, അഥവാ ഇസ്ലാം ആശ്ലേഷിക്കുന്നതിന് മുമ്പ് തന്നെ, അദ്ദേഹം വിശ്വസ്തനും ആത്മാർത്ഥതയുമുള്ള വ്യക്തിയായിരുന്നു. താൻ നിർവഹിക്കുന്ന ജോലി വളരെ ഉത്തരവാദിത്തത്തോടുകൂടെ നിർവഹിക്കുന്ന ആളായിരുന്നു മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ജാഹിലിയത്തിൽ തന്നെയും അദ്ദേഹം അമീൻ ആയിരുന്നു, വിശ്വസ്തനായിരുന്നു, മുഖ്ലിസായിരുന്നു, ആത്മാർത്ഥതയുള്ള ആളായിരുന്നു, വരിയ ആയിരുന്നു എന്നൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. അദ്ദേഹം ഉഖ്ബത്ത് ബിൻ അബി മുഅയ്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ, ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവാണ് അദ്ദേഹം. അയാളുടെ ആട്ടിൻപറ്റങ്ങളെ മേച്ചു നടക്കുന്ന സമയത്ത് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തിൻ്റെ അരികിലൂടെ, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലൂടെ കടന്നുപോയി. റസൂലുള്ളാഹി ചോദിച്ചു, യാ ഗുലാം ഹൽ മിൻ ലബനിൻ, പാലുണ്ടോ എന്ന് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹുവിനോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ ആട്ടിൻപറ്റങ്ങളിൽ പാലുള്ള ആടുകളുണ്ട്, പക്ഷേ ഇതെല്ലാം ഞാൻ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യമാണ്, ഇവയെന്നെ വിശ്വസിച്ചേൽപ്പിച്ചതാണ് ഇവയൊക്കെ. അതുകൊണ്ട് തരാൻ നൽകിൽ പറ്റില്ല എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് വീണ്ടും ചോദിച്ചു, ഇവയിൽ പാല് ചുരത്താത്ത, പാലില്ലാത്ത ഏതെങ്കിലും ആടുകളുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇന്ന ഇന്ന ആടുകളവ, അവക്ക് പാലില്ല, പാലില്ലാത്തവയാണ്. അങ്ങനെ അതിനെ കൊണ്ടുവന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് പാല് കറന്നെടുത്തു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുഅ്ജിസത്താണ്. റസൂലുള്ള പാല് കറന്നെടുത്തു, പാലില്ലാത്ത ആ ആടിൻ്റെ അകിടിൽ സമൃദ്ധമായി പാലുണ്ടാകുകയും പ്രവാചകനത് കറന്നെടുക്കുകയും കൂടെയുണ്ടായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹും റസൂലുള്ളയുമൊക്കെ അത് യഥേഷ്ടം കുടിക്കുകയുമൊക്കെ ചെയ്തു. വിശപ്പ് മാറുന്നത് വരെ അവർ കുടിച്ചു. എന്നിട്ട് ആടിൻ്റെ അകിട് പഴയതുപോലെ തന്നെ ആയി മാറുകയും ചെയ്തു എന്നാണ് ഇമാം അഹമ്മദ് റഹിമഹുള്ള ഉദ്ധരിച്ചിട്ടുള്ള ഷേഖ് അൽ അർനാഊത്തി, അദ്ദേഹം ഹസനാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഈ സംഭവം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇദ്ദേഹം പറഞ്ഞു, അല്ലിംനീ മിനൽ ഖൗൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, താങ്കൾക്ക് ലഭിച്ചിട്ടുള്ള ഈ സന്ദേശം അതിൽ നിന്ന് എനിക്കും പഠിപ്പിച്ചു തരിക എന്ന് റസൂലുള്ളയോട് അദ്ദേഹം ആവശ്യപ്പെടുകയും റസൂലുള്ള അദ്ദേഹത്തിൻ്റെ തല തടവിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയുമൊക്കെ ചെയ്തു എന്നാണ്. തുടർന്നുകൊണ്ടാണ് അദ്ദേഹം ഇസ്ലാം മതം പരസ്യമായി പ്രഖ്യാപിക്കുന്നതും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതുമൊക്കെ. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഇസ്ലാമത ആശ്ലേഷണത്തിനുള്ള കാരണമായി അദ്ദേഹം തന്നെ വിവരിക്കുന്നതും ചരിത്രകാരന്മാരുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളതും. അങ്ങനെയാണ് ഒരുപാട് ഫലായിലുകൾ അദ്ദേഹത്തിൻ്റെതായി നമുക്ക് കാണാം. ശത്രുക്കൾക്കിടയിൽ പോയി കഅബയുടെ ചാരത്ത് വെച്ച് ആരാണ് വിശുദ്ധ ഖുർആൻ പരസ്യമായി പാരായണം ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ, ആ ഒരു ത്യാഗത്തിന് മുന്നോട്ട് വന്ന മഹാനാണ് മഹാനായ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം അവിടെ പോയി അർറഹ്മാൻ അല്ലമൽ ഖുർആൻ എന്ന അധ്യായം അദ്ദേഹം പരസ്യമായി ശത്രുക്കളുടെ മുമ്പിൽ പാരായണം ചെയ്ത് കേൾപ്പിച്ചു എന്ന് നമുക്ക് കാണാം. അതിൻ്റെ പേരിൽ ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളുമൊക്കെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ, അതോടൊപ്പം വിശുദ്ധ ഖുർആൻ അഗാധമായി പഠിച്ചിട്ടുള്ള, അതിൽ ആഴവും പരപ്പുമുള്ള വിജ്ഞാനമുള്ള ആളാണ് സഹാബികളുടെ കൂട്ടത്തിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞതായി നമുക്ക് കാണാം. ഇമാം ബുഖാരി റഹിമഹുള്ള തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പരാമർശം നമുക്ക് ഇങ്ങനെ വായിക്കാൻ സാധിക്കും. വലൗ അഅലമു അഹദൻ അഅലമ മിന്നീ ബികിതാബില്ലാ തബ്ലുഗുഹു അൽബിലു ലറകിബ്തു. അത് വിശുദ്ധ ഖുർആൻ എവിടെയാണ് അവതരിച്ചത്, ആരുടെ വിഷയത്തിലാണ് അവതരിച്ചത് എന്നൊക്കെ വളരെ കൃത്യമായി എനിക്കറിയാം. ഇനി വിശുദ്ധ ഖുർആനിൽ എന്നെക്കാൾ അറിവുള്ള ഒരാൾ ഇന്ന സ്ഥലത്ത് ഉണ്ടെന്നറിഞ്ഞാൽ അവിടേക്ക് ഒട്ടകം എത്തുന്നൊരു പ്രദേശമാണ്, സ്ഥലമാണതെങ്കിൽ ഞാൻ അവിടേക്ക് യാത്ര ചെയ്ത് അയാളുടെ അടുത്ത് പോയി അത് പഠിക്കുകയും നേടുകയും ചെയ്യും എന്ന് മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഖുർആനിൽ അഗാധമായ പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ഫലായിലുകളും ശ്രേഷ്ഠതകളും അദ്ദേഹം ദീനിന് വേണ്ടി നിർവഹിച്ചിട്ടുള്ള ത്യാഗ പരിശ്രമങ്ങളും നിരവധിയാണ്. അതെല്ലാം കൂടെ ഈ ഹ്രസ്വമായ ഒരു ക്ലാസ്സിൽ അവതരിപ്പിക്കുക പ്രയാസവുമാണ്, നാം അതിനുദ്ദേശിക്കുന്നുമില്ല. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൽ നിന്ന് ഖുർആൻ പാരായണം കേൾക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെന്നും പ്രവാചകന് അത് ഇഷ്ടമായിരുന്നുവെന്നും ഒരിക്കൽ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെടുകയും സൂറത്തുന്നിസാ പാരായണം ചെയ്യുകയും അങ്ങനെ സൂറത്തു നിസായിലെ 41-ാമത്തെ വചനമെത്തിയപ്പോൾ ഫകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിഷഹീദിൻ വജിഇനാ ബിക അലാ ഹാഉലാഇ ഷഹീദ എന്ന വചനമെത്തിയപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഹസ്ബുക്കല്ലാൻ, ഇപ്പോൾ മതി, നിർത്തുക. ഫൽതഫത്തു ഇലൈ, ഞാൻ റസൂലുള്ളയിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇരുകണ്ണുകളിൽ നിന്നും കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നതായി കണ്ടു എന്ന് പറയുന്ന വചനങ്ങളും പരാമർശങ്ങളുമൊക്കെ ഇത് സംബന്ധമായ, അഥവാ റസൂലുള്ളാഹിക്ക് അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്തു കൊടുത്തതായി നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹുവിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സന്ദർഭത്തിൽ പറഞ്ഞത്, വല്ലദീ നഫ്സി ബിയദി ലഹുമാ അസ്ഖലു ഫിൽ മീസാനി മിൻ ഉഹുദിൻ, അദ്ദേഹത്തിൻ്റെ രണ്ട് കാലുകളെ സംബന്ധിച്ച്, മെലിഞ്ഞ ശോഷിച്ച രണ്ട് കാലുകളെ സംബന്ധിച്ച് ഒരു സന്ദർഭത്തിൽ റസൂലുള്ള പറഞ്ഞതാണ്, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം, അള്ളാഹു തആല സത്യം. ലഹുമാ, അവ രണ്ടും, ആ രണ്ട് കാലുകൾ, അസ്ഖലു ഫിൽ മീസാൻ, മീസാനിൽ ഏറ്റവും ഘനം തൂങ്ങുന്നതാണ്, മിൻ ഉഹുദിൻ, ഉഹുദ് മലയേക്കാൾ ഘനം തൂങ്ങും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ, തൊബറാനി ഇവരെല്ലാം ഈ സംഭവങ്ങൾ ഉദ്ധരിച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു വസ്വയ്യത്തുണ്ട്, ധാരാളം വസ്വയ്യത്തുകൾ അദ്ദേഹം തൻ്റെ അനുചരന്മാർക്ക് നൽകിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട വളരെ പ്രസിദ്ധമായ ഒരു വസ്വയ്യത്താണ്, ഒരാൾ അദ്ദേഹത്തോട് വസ്വയ്യത്ത് തേടി, ഉപദേശം തേടി വന്നപ്പോൾ നൽകിയ ഒരു പ്രധാന വസ്വയ്യത്ത് ഇങ്ങനെയാണ്, ലാ തുശ്രിക് ബില്ലാഹി ശൈആ, നീ അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കുചേർക്കരുത്, വസ്വൽ മഅൽ ഖുർആൻ ഹൈതു സാല, ഖുർആൻ അത് നീങ്ങുന്നിടത്ത് ഒക്കെ നീയും നീങ്ങണമെന്ന് പറഞ്ഞാൽ ഖുർആൻ എന്താണോ പറയുന്നത് അതുമായിട്ടായിരിക്കണം നിന്റെ ജീവിതം ചുറ്റിപ്പറ്റി നിൽക്കേണ്ടത്, അതിൽ നിന്ന് പുറത്തു കടക്കരുത്. വമൻ ജാഅക ബിൽ ഹഖി ഫഖബൽ മിൻഹു, ആരെങ്കിലും നിനക്ക് സത്യം കൊണ്ടുവന്നു തന്നാൽ, സത്യം നിന്നോട് പറഞ്ഞാൽ, നീ അത് അവനിൽ നിന്ന് സ്വീകരിക്കണം. ഫൈങ്കാന ബഈദൻ ബഗീളൻ, ആ സത്യം നിനക്ക് കൊണ്ടുവന്നു തന്നവൻ നിന്നിൽ നിന്ന് ഒരു ബന്ധവുമില്ലാത്ത, നീയുമായി ഒരു ബന്ധവുമില്ലാത്ത, വളരെ അകന്നവനും നിനക്ക് വിദ്വേഷവും വെറുപ്പുമുള്ള വ്യക്തിയാണെങ്കിലും അയാൾ സത്യം പറഞ്ഞാൽ അത് നീ സ്വീകരിക്കണം. വമൻ ജാഅക ബിൽ ബാത്തിൽ ഫർദുദുഹു അലൈ, ആരെങ്കിലും നിനക്ക് ബാത്തിൽ, നിരർത്ഥകരമായ അസത്യം കലർന്ന കാര്യം ആരെങ്കിലും നിനക്ക് കൊണ്ടുവന്നു തന്നാൽ അതിനെ നീ തട്ടിക്കളയണം, അത് നീ സ്വീകരിക്കരുത്. വയിൻ കാന ഹബീബൻ ഖരീബൻ, ഈ ബാത്തിൽ കൊണ്ടുവന്ന തന്നവൻ അവൻ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനും എന്നോട് ഏറ്റവും അടുത്തവനാണെങ്കിലും ശരി, അതിനെ തള്ളിക്കളയണം. സത്യം സ്വീകരിക്കുവാനുള്ള മാനദണ്ഡം, ആ കൊണ്ടുവന്ന വ്യക്തി നിനക്ക് പ്രിയപ്പെട്ടവനാണോ അതല്ല നിന്റെ ശത്രുവാണോ നിനക്ക് വെറുക്കപ്പെട്ടവനാണോ എന്നതൊന്നുമല്ല, അയാൾ പറയുന്നത് സത്യമാണോ അല്ലേ എന്നത് മാത്രമാണ് അത് സ്വീകരിക്കുവാനുള്ള മാനദണ്ഡം എന്ന് മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ അടുക്കൽ ഉപദേശം തേടി വന്ന, വസ്വയ്യത്ത് തേടി വന്ന ഒരാൾക്ക് നൽകിയ പ്രസിദ്ധമായൊരു വസ്വയ്യത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചും ഇത്തരം വസ്വയ്യത്തുകൾ ജീവിതത്തിൽ എടുത്തണിഞ്ഞുകൊണ്ടും ജീവിതത്തെ സുരക്ഷിതമാക്കുവാനും ധന്യമാക്കുവാനും നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ജസാകുമുല്ലാഹു ഖൈറൻ. ഇന്ന് തെരിയാദു സ്വാലിഹീൻ പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, റിയാലിറ്റി ടു റിയാലിറ്റി ടു റിയാലിറ്റി ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ www.peaceradio.com.
3: അടുത്തൊരു സെഷനിലേക്ക് പോയാലോ, മജ്റം ഖുർആനിലേക്ക്.
4: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം.
5: വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽജൂഇ വനഖ്സ്.

0: മഷാല്ല, നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 155 മുതൽ 157 വരെയുള്ള ആയത്തുകളാണ് നാം കേട്ടത്. ഇന്നത്തെ മധുരം ഖുർആനിൽ ഖാരി ആയിക്കൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഖലീഫ അത്തുനൈജിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലായി നമ്മൾ മധുരം ഖുർആനിലൂടെയും പീസ് ഖുർആൻ റേഡിയോയിലൂടെയും ഒക്കെ അദ്ദേഹത്തിൻ്റെ പാരായണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആത്മീയതയും നിറഞ്ഞ പാരായണവും പ്രത്യേക ഒരു ശൈലിയും അദ്ദേഹത്തിനുണ്ട്. ലോകമെമ്പാടുമുള്ള ശ്രദ്ധ നേടിയ ഖുർആൻ ഖാരികളിൽ ഒരാളാണ് അദ്ദേഹം. UAE ഷാർജയിലാണ് അദ്ദേഹം ജനിച്ചത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ മുഴുവൻ ഹിഫ്ദ് പൂർത്തിയാക്കി അദ്ദേഹം പ്രശസ്തരായ ഉസ്താദുമാരുടെ കീഴിൽ ഉയർന്ന നിലവാരത്തിലുള്ള തജ്വീദ് ഖിറാഅത്ത് പഠനം നടത്തിയിട്ടുണ്ട്. ഇന്നത്തെ ആയത്തുകളിലേക്ക് നമ്മൾ വരുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വളരെ നമ്മൾ ഉൾക്കൊള്ളേണ്ട, അങ്ങേയറ്റം മനസ്സിലാക്കേണ്ട ചില വചനങ്ങളാണ്. നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 155 മുതലുള്ള 157 വരെയുള്ള വചനങ്ങൾ. അതിൽ വല നബ്ലുവന്നകും ബിഷൈഇ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസി മിനൽ അംവാലി വൽ അൻഫുസി വസമറാത്ത് വബശ്ശിരി സ്വാബിരിൻ. ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പരീക്ഷിക്കുന്ന കാര്യങ്ങൾ, അത് ഭയം കൊണ്ടാകാം, വിശപ്പ് കൊണ്ടാകാം, സ്വത്തുക്കളെ കൊണ്ടാകാം, ദേഹങ്ങളെ കൊണ്ടാകാം, ഫലങ്ങളെ കൊണ്ടാവാം, ആ ഫലങ്ങളിലെ കുറവ് കൊണ്ടാകാം, ഇങ്ങനെ വിവിധ മേഖലയിൽ അള്ളാഹു അവനുദ്ദേശിക്കുന്ന രൂപത്തിൽ നമ്മെ പരീക്ഷിക്കും എന്നുള്ളതാണ്. എന്നാൽ ആ പരീക്ഷണ ഘട്ടങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണ് അള്ളാഹു ഈ ആയത്തി അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് നൽകുന്ന സന്തോഷ വാർത്ത. അതേപോലെ തന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വല്ല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സംഭവിച്ചാൽ അവരാ സമയത്ത് എന്ത് പറയണം എന്നുള്ളതും അള്ളാഹു പഠിപ്പിക്കുന്നു. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അതായത് യാതൊരു കൂട്ടർക്ക് അവർക്ക് വല്ല ബാധയും ആപത്തും ഉണ്ടായിക്കഴിഞ്ഞാൽ ബാധിച്ചാൽ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. നമുക്ക് പ്രയാസമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകളുണ്ടാകുന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ പറയേണ്ടതാണ് ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. നമുക്കൊക്കെ അതിൻ്റെ അർത്ഥം അറിയും, ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ്, ഞങ്ങൾ അവങ്കലേക്ക് തന്നെ മടങ്ങുന്നവരുമാകുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇനി ഈ ആയത്ത് 157-ാമത്തെ ആയത്തിലൂടെ പറയുന്നത് ഉലായിക അലൈഹിം സലവാത്തു മിൻ റബ്ബിഹിം വറഹ്മ ഉലായികഹുമുൽ മുഹ്തദൂൻ. അക്കൂട്ടർ, അവരിൽ അവരുടെ റബ്ബിങ്കൽ നിന്നുള്ള അനുഗ്രഹാശിസ്സുകൾ കാരുണ്യവും ഉണ്ടായിരിക്കും, അക്കൂട്ടർ തന്നെയാണ് സന്മാർഗം പ്രാപിച്ചവർ. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടും അവനിൽ നിന്നുള്ള പ്രതീക്ഷകളെ യാതൊരു നിലക്കും കൈവിടാതെയും ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് പ്രയാസങ്ങളോടും വളരെ ക്ഷമയോടുകൂടി അതിനെ സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവൻ സന്തോഷവാനാകുന്നത് എന്നാണ്. അത്രക്കാരോട് അള്ളാഹുവിന് ഇഷ്ടമാണുള്ളത്. മാത്രമല്ല ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണമെന്നും ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്.
1: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രിയമുള്ള ശ്രോതാക്കളെ, പീസ് റേഡിയോയിൽ ഇനി ആരോഗ്യചിന്തകൾ. അലർജിയും വൈറ്റമിനും ആരോഗ്യചിന്തകളിൽ നമ്മോട് സംസാരിക്കുന്നു ഡോക്ടർ സാദിഖ് ബിൻ കാസിം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അലർജിയുമായി പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. നമുക്കറിയാം അലർജി എന്ന് പറയുന്നത് പലപ്പോഴും പലരും കരുതുന്നത് രോഗപ്രതിരോധ ശേഷി കുറയുന്ന ആളുകൾക്കാണ് അലർജി ഉണ്ടാകുന്നത് എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂടുതലായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഒരു റിയാക്ഷൻ, ഈ ഒരു അലർജി ഉണ്ടാകുന്നത് എന്നുള്ളതാകുന്നു സത്യം. ഒരു പ്രത്യേക പുറത്തുനിന്നുള്ള ഒരു ഏജൻറ്റിനായിട്ട് നമ്മുടെ ശരീരം കൂടുതൽ പ്രതിരോധിക്കുന്നു, അതിൻ്റെ കൂടുതൽ പ്രതിരോധിക്കുന്നു എന്നുള്ളത് കൊണ്ടാകുന്നു നമുക്കത് അലർജിയായിട്ട് കാണപ്പെടുന്നത്. ഈ അലർജിക്ക് നമ്മൾ മരുന്ന് കഴിക്കാറുണ്ട്, ചികിത്സകൾ തേടാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ചില ഭക്ഷണ കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വൈറ്റമിനുകളും മിനറൽസുകളും അലർജിയെ തടയാൻ ഒരുപാട് നമ്മെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. വൈറ്റമിനിൽ പ്രധാനമായിക്കൊണ്ടും വൈറ്റമിൻ ഡി. ഈ വൈറ്റമിൻ ഡി ഈ ഇൻഫ്ലമേഷൻസിനെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു വൈറ്റമിനാകുന്നു. പല ആളുകളും അലർജിയുള്ള ആളുകളുടെ രക്തപരിശോധന നടത്തിക്കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി കുറവുള്ളതായി കാണുവാൻ സാധിക്കും. ഈ വൈറ്റമിൻ ഡിയുടെ കുറവ്, നമ്മൾ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെന്ന് കണ്ടാൽ നേരെ മെഡിക്കൽ ഷോപ്പിൽ പോയി വൈറ്റമിൻ ഡി ക്യാപ്സ്യൂൾ കഴിക്കുക എന്നുള്ളതല്ല. കൃത്യമായിക്കൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വൈറ്റമിൻ ഡിയുടെ പരിശോധന നടത്തുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് അതിൽ അതിനു വേണ്ട മരുന്ന് കഴിക്കണോ ഇനി അതല്ല ഭക്ഷണ സാധനങ്ങൾ മാത്രം മതിയോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ തീരുമാനമെടുക്കേണ്ടത്. വൈറ്റമിൻ ഡി അടങ്ങിയ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ നമ്മുടെ ഉൾപ്പെടുത്തുക, നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാകുന്നു. മറ്റൊന്ന് സൂര്യപ്രകാശം, വെയിൽ ഏൽക്കുന്നത് ഈ വൈറ്റമിൻ ഡിയുടെ കുറവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു കാര്യമാകുന്നു. അപ്പോൾ വെയിൽ ഏൽക്കുക അഥവാ സൂര്യപ്രകാശം ഏൽക്കുക എന്നുള്ളത് വൈറ്റമിൻ ഡി കുറവുള്ള ആളുകൾ ശ്രദ്ധിക്കണം. മറ്റൊരു വൈറ്റമിനാകുന്നു വൈറ്റമിൻ സി. അലർജി കുറക്കാൻ വേണ്ടി അല്ലെങ്കിൽ അലർജി ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാകുന്നു വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ഈ വൈറ്റമിൻ സി സാധാരണ നമ്മൾ സിട്രിക് ഫ്രൂട്ട്സുകളിലൊക്കെ, ഓറഞ്ച് പോലെ, ചെറുനാരങ്ങ പോലെയുള്ള ഫ്രൂട്ട്സുകളിലെല്ലാം വൈറ്റമിൻ സി ഉണ്ട്. എന്നാൽ ഈ സിട്രസ് ഫ്രൂട്ടുകൾ പലപ്പോഴും അലർജിയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ കൂട്ടുകയാണ് ചെയ്യുക. അതിനാൽ അതിനേക്കാൾ വൈറ്റമിൻ സി കൂടുതൽ അടങ്ങിയ മറ്റു ഫ്രൂട്ട്സുകളുണ്ട്. ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ക്യാപ്സിക്കത്തിലാകുന്നു. ക്യാപ്സിക്കം, പേരക്ക, നെല്ലിക്ക, മാങ്ങ തുടങ്ങിയ ഭക്ഷണ ഫ്രൂട്ട്സുകൾ അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാകുന്നു അവർ ശ്രദ്ധിക്കേണ്ടത്. അതോടൊപ്പം തന്നെ മീനെണ്ണ, മീനെണ്ണയിലൊക്കെ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. മറ്റൊരു വൈറ്റമിൻ അലർജിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട മറ്റൊരു വൈറ്റമിൻ ആകുന്നു വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. ഈ വൈറ്റമിൻ ഇ ഈ ശ്വാസനാളത്തിൻ്റെ വികസനത്തിന് സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ആകുന്നു. അവോക്കാഡോ, ബദാം പോലെയുള്ള ഭക്ഷണങ്ങൾ വൈറ്റമിൻ ഇയുടെ ഉൽപ്പാദനത്തിൽ വൈറ്റമിൻ ഡി ഇയുടെ കുറവ് നികത്തുന്നതിന് സഹായിക്കുന്നതാണ്. അത് ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുകയാണ് അവർ ചെയ്യേണ്ടത്. ഈ വൈറ്റമിനുകൾക്ക് പുറമേ തന്നെ മിനറൽസ് ആയിട്ടുള്ള പൊട്ടാസ്യം, മഗ്നീഷ്യം പോലെയുള്ള മിനറൽസുകൾ കൂടി നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അവ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. അപ്പം നേരത്തെ പറഞ്ഞ ഭക്ഷണങ്ങൾ തന്നെ ഇത്തരത്തിലുള്ള മിനറൽസുകൾ അടങ്ങിയിട്ടുണ്ട്. പാൽ ഉൽപ്പന്നങ്ങളിലും ബദാം പോലെയുള്ള നട്സുകളിലും ഒക്കെ ധാരാളമായി കൊണ്ട് ഈ മിനറൽസുകൾ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ ഉൾപ്പെടുത്തുക, നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ അലർജിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പരിധിവരെ അലർജി കുറക്കാനും അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളെ നിയന്ത്രിക്കാനും സാധിക്കും എന്നതാകുന്നു സത്യം.
3: ഇതുവരെ നാം കേട്ടത് ആരോഗ്യ ചിന്തകൾ, അലർജിയും വൈറ്റമിനും. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ സാദിഖ് ബിൻ കാസിം.
5: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
0: നമ്മുടെ പീസ് ടൈം, നമുക്കറിയാം റേഡിയോയുമായി ബന്ധപ്പെട്ട് പല ശ്രോതാക്കളും അവരുടെ അഭിപ്രായങ്ങളും ഫീഡ്ബാക്കുകളും ഒക്കെ അയക്കാറുണ്ട്. അപ്പം ഇന്ന് നമുക്ക് ഒരു വായിക്കാനുള്ളത് താജുദ്ദീൻ സലാഹിയുടെ പ്രസംഗത്തിൽ എൻ്റെ ചെറുപ്പകാലം ഓർമ്മ വന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ ജനിച്ചത് ശിർക്ക് കലരാത്ത കുടുംബത്തിലാണ്. പക്ഷേ എന്നെ കല്യാണം കഴിച്ചത് ഒരു സുന്നി കുടുംബത്തിലേക്ക്. ഉപ്പയോ എന്നെ മാത്രം സുന്നിയിലേക്ക് കല്യാണം കഴിച്ചു എന്ന് വിഷമം പറയും. ഉപ്പ പറയും അത് അവനക്കൊരു ഹിദായത്ത് കിട്ടാനാ. 23 വർഷം മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു ഭർത്താവിൻ്റെ നന്മയ്ക്ക്. അൽഹംദുലില്ലാ, അള്ളാഹു ഹിദായത്ത് നൽകി. 15 വർഷമായി സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ജീവിക്കുന്നു. ഉമ്മു കുൽസു, ചിറമംഗലം.
6: ചിറമംഗലം. ഓക്കെ, നമ്മളെ സ്ഥിരം ശ്രോതാവാണ്. നമ്മുടെ റേഡിയോയിൽ സംപ്രേഷണം ചെയ്യുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ് അവർ വളരെ എന്താ പറയുക നല്ല രൂപത്തിലുള്ളൊരു കമൻ്റാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പീസ് ടൈമിൽ നിങ്ങൾ എങ്ങനെ പീസ് റേഡിയോയിൽ എത്തി എന്നുള്ളതിനെ നമ്മൾ കൂടുതലും ചെയ്യുന്നത് മെൻഷൻ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഓരോ പ്രോഗ്രാമിനെ കുറിച്ചുള്ള കാര്യങ്ങളും ചെയ്യാറുണ്ട് നമ്മുടെ സംസാരത്തിൽ, പിന്നെ സോറി നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയച്ചത് നമ്മൾ ഇവിടെ എടുത്തു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെന്ത് ചെയ്യണം, നിരന്തരം ഫീഡ്ബാക്കുകൾ അയക്കണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പോൾ അങ്ങനെ ഫീഡ്ബാക്കുകൾ അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വായിക്കണം എന്നുള്ളതായിരിക്കും അവർക്ക് പറയാനുണ്ടാവുക.
0: അതെ അതെ.
6: അപ്പോൾ ഇന്ന് കുറച്ചുകൂടെ നമുക്ക് ഇപ്പോൾ കുറച്ച് മെസ്സേജുകളിലേക്കും കൂടെ എന്താ ഈ സമയത്ത് പോകാം എന്നാണ് തോന്നുന്നത്.
0: ആ, നമ്മൾ ഈ പീസ് ടൈം വായിക്കുന്നതിലൂടെ ഒരു ഉദ്ദേശം കൂടിയുണ്ട് എന്ന് പറഞ്ഞാൽ, പിന്നെ ചില ആളുകൾക്ക് ജീവിതത്തിലേക്ക് റേഡിയോ അവരുടെ ലൈഫിലേക്ക് വന്നപ്പോഴാണല്ലോ ഫീഡ്ബാക്ക് അയക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഒരു നന്മയുടെ മാർഗത്തിലേക്ക് കാല് എടുത്തു വെക്കാനുണ്ടായൊരു പ്രചോദനം, അതിലൂടെ അവർക്കുണ്ടായ ചില അനുഭവങ്ങളും മാറ്റങ്ങളും ഒക്കെയാണ് ശ്രോതാക്കൾക്ക് കേൾക്കാൻ വേണ്ടി നമ്മൾ ചിലതൊക്കെ ഇവിടെ തിരഞ്ഞെടുത്ത് അല്ലെങ്കിൽ അയച്ചത് വായിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കിങ്ങനെ എപ്പോഴും ഫീഡ്ബാക്ക് ഇങ്ങനെ അയച്ചതാകുക എന്നുള്ളതിനപ്പുറത്ത് പുതിയ ആളുകൾക്കും ഇതിൽ നിലവിൽ തന്നെ ഫീഡ്ബാക്കിലൊന്നും വരാത്ത ആളുകൾക്കും പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രചോദനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക.
6: തീർച്ചയായിട്ടും നമ്മൾ നിങ്ങളുടെ ആ അത്തരം അഥവാ പലരും ഇതിലേക്ക് എത്താനുണ്ടായ കാരണം, എത്തിയതിന് ശേഷമുള്ള മാറ്റങ്ങൾ, അങ്ങനെ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളതെന്ത് ചെയ്യണം, കുറിച്ചിടണം. കാരണം അത് മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമാകാൻ അത് കാരണമാകുമെന്നുള്ളതാണ്.

0: ഈസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലി വസഹ്ബി അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അരവണ പായസം കഴിക്കുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നാണ്
2: ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഹദിയ എന്ന് പറയുന്ന അഥവാ ഒരാൾ മറ്റൊരാൾക്ക് പാരിതോഷികമായിട്ട് നൽകുന്ന ഒരു കാര്യം ഹദിയ. ഈ ഹദിയൻ്റെ അസില് അനുവദനീയമാണ് എന്നതാണ്. അത് മുസ്ലിമിൻ്റെ ഹദിയയും സ്വീകരിക്കാം, അമുസ്ലിമിൻ്റെ ഹദിയയും സ്വീകരിക്കാം. ആ വസ്തു ജായിസായ ഒരു കാര്യമാണെങ്കിൽ, ഇപ്പം കള്ളു പോലുള്ളതൊരു അമുസ്ലിം തരികയാണ് എങ്കിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂലല്ലോ. ഹദിയാണ് എന്ന് കരുതിയിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അനുവദനീയമായ ഭക്ഷ്യവസ്തുക്കളാകട്ടെ അല്ലാത്ത വസ്തുക്കളാകട്ടെ, അത് നൽകുന്നത് മുസ്ലിമാകട്ടെ അല്ലാത്തവനാകട്ടെ, അത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഇതാണ് അസ്ൽ. ഈ വസ്തു ഇനി ആര് നൽകുന്നു, എന്തുമായി ബന്ധപ്പെട്ട് നൽകുന്നു, ഈ വസ്തു എന്തുമായി ബന്ധപ്പെട്ടതാണ്, ഇത് മൂന്നും പ്രധാനമാണ്. ഉദാഹരണമായിട്ട്, നമുക്ക് നൽകുന്ന വസ്തു ഒരു ആരാധന, അള്ളാഹുവല്ലാത്തവരെ ആരാധിക്കുന്ന ഒരു ആരാധന, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റേതല്ലാത്ത ഒരു ആരാധന, ആ ആരാധന നിർവഹിക്കുമ്പോഴുള്ള ഒരു നിവേദ്യമായി ആരാധ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അമ്പലങ്ങൾ, അതേപോലെ തന്നെ ചർച്ചുകൾ തുടങ്ങിയ ഏത് ആരാധനാലയങ്ങളാണോ അത്തരം സ്ഥലങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു നിവേദ്യമാണ് എങ്കിൽ ഈ വസ്തു നമുക്ക് ഒരു ഹദിയ എന്ന നിലക്ക് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം ആ സുഹൃത്ത് അല്ലെങ്കിൽ ആ വ്യക്തി നമുക്കത് നൽകുന്നത് അതൊരു പുണ്യവസ്തുവാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത്തരമൊരു പുണ്യം ഈ വസ്തുക്കൾക്ക് കാണാൻ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. ഉദാഹരണമായിട്ട് അരവണം, ഇത് ഒരു ആരാധന നിർവഹിക്കുന്നതുമായും ഒരു തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു നിവേദ്യമാണ്. ആ നിവേദ്യം അതിൻ്റെ പുണ്യം സ്വീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ വസ്തു പുണ്യമായി കണക്കാക്കപ്പെടുന്നൊരു വസ്തു എന്ന നിലക്ക് അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കാൻ പറ്റില്ല. കാരണം അള്ളാഹ് പുണ്യം നൽകിയതിനെ നമുക്കൊരു പുണ്യം കാണാൻ പറ്റൂ. ഞാനതിന് പുണ്യം കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വസ്തു പുണ്യവസ്തു അല്ലാതാകില്ല. പുണ്യം കൽപ്പിക്കപ്പെടുന്ന ഒരു വസ്തുവാണ്, നമ്മൾ അത് സ്വീകരിക്കാൻ പറ്റില്ല എന്നത് തന്നെയാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഉദാഹരണമായിട്ട് നമുക്കൊരാൾ ഒരു വിഗ്രഹം നൽകി എന്ന് കരുതുക. ഞാനതൊരു ഒരു രൂപം എന്ന നിലക്ക് സ്വീകരിച്ചതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മറിച്ച് വിഗ്രഹം, നാം എന്ത് കണ്ടാലും വിഗ്രഹം വിഗ്രഹം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള നിവേദ്യങ്ങളായി കൊണ്ട് ലഭിക്കുന്ന വസ്തുക്കൾ, അത് ഭക്ഷ്യവസ്തുക്കളാകട്ടെ അല്ലാത്തവയാകട്ടെ, സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ ഹുക്കുമും ഇവിടെ ഇതും തമ്മിൽ വ്യത്യാസമായതെന്തുകൊണ്ട്? നേരത്തെ ഹദിയ നൽകുന്നത് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ അവൻ്റെ സന്തോഷത്തിന് നൽകുന്ന ഈ ഹദിയകൾ, അത് നമുക്ക് സ്വീകരിക്കാം എന്ന അടിസ്ഥാനത്തിലുള്ളതാണ്. രണ്ടാമത്തത്, ഇത് നൽകുന്നത് എന്തെങ്കിലുമൊന്നുമായി ആരാധനയുമായിട്ടല്ല, എന്നാൽ അതല്ലാത്ത പ്രാദേശികമായോ സാമൂഹികമായോ മതപരമായോ ഒക്കെയുള്ള ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ്. ഇവിടെ മുസ്ലിങ്ങളെയും അമുസ്ലിങ്ങളെയും നമ്മൾ വേർതിരിക്കേണ്ടതുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവന് പഠിപ്പിച്ചു കൊടുത്ത രണ്ട് ആരാധനാകർമ്മങ്ങൾ, ആ രണ്ട് ആരാധനാകർമ്മങ്ങളല്ലാതെ നിർവഹിക്കാൻ പാടില്ലാത്തവനാണ്. അതുകൊണ്ട് ഒരു അമുസ്ലിം നബിദിനം കഴിക്കുന്നു, അതൊരു ആഘോഷമാണ് അവനെ സംബന്ധിച്ചിടത്തോളം. ആ ആഘോഷം കഴിക്കുന്നതിനോടുള്ള വെറുപ്പ്, ഇസ്ലാമിൽ ഒരുന്ന് കടത്തിക്കൂട്ടിയതിനോടുള്ള വെറുപ്പ്, അത് പ്രകടിപ്പിക്കേണ്ടവനാണ് ഒരു മുസ്ലിം. ഇസ്ലാം എന്ന് പറയുന്ന ഈ ഒരു മതത്തെ അതിൻ്റെ ചിഹ്നങ്ങളിൽ, അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശ്രമങ്ങളെ അത് ഗൗരവമായി കാണേണ്ടവനാണ് മുസ്ലിം. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് നൽകപ്പെടുന്ന ഹദിയകൾ സ്വീകരിക്കാൻ ഒരു മുസ്ലിമിന് സാധ്യമല്ല, പാടില്ലാത്തതാണ്.

0: അത് പ്രകടിപ്പിക്കുന്ന ഒരു രംഗമാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. എന്നാൽ ഒരു അമുസ്ലിം, അവർക്ക് അവരുടെ ആഘോഷങ്ങൾ അവരുടെ പ്രത്യേകമായ സാമൂഹികമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലുള്ള ആഘോഷങ്ങൾ അനുവദിക്കപ്പെട്ടതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അതവർക്ക് നിർവഹിക്കാവുന്നതാണ്. അതവർ നിർവഹിക്കുന്ന സമയത്ത് അവർ നൽകുന്ന വല്ല പാരിതോഷികങ്ങളോ മറ്റോ ഉണ്ട് എങ്കിൽ, അതിന് നേരത്തെ പറഞ്ഞ ഹദിയയുടെ പാരിതോഷികങ്ങളുടെ അടിസ്ഥാനം ഹലാലാണ്, ജായിസാണ് എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് നൽകുന്ന പാരിതോഷികങ്ങൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് എങ്ങനെ സ്വീകരിക്കുന്നു എന്നതാണ്. ഒരു വസ്തു നമുക്ക് നമ്മളുള്ളിടത്തേക്ക്, നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ ഓഫീസിലേക്ക് നമുക്ക് സ്വതന്ത്രമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി നൽകുന്നതാണ് ഹദിയ എന്ന് പറയുന്നത്. ഒരാൾ ഒരു സദ്യയുണ്ടാക്കിയിട്ട് ആ സദ്യയിലേക്ക് ക്ഷണിച്ച് ആ സദ്യ പോയി ഭക്ഷണം കഴിക്കുന്ന ഞാൻ എൻ്റെ ഭക്ഷണം നിങ്ങൾക്ക് ഹദിയയായിട്ട് നൽകുന്നു എന്നതല്ല. അവിടെ നടക്കുന്നത് ഒരു ആഘോഷത്തിൽ പങ്കുചേരുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ്. ഒരാഘോഷത്തിൽ പങ്കുചേരുക എന്ന പ്രവർത്തനമാണ്. അത് വീട്ടിലാകട്ടെ, സ്ഥാപനത്തിലാകട്ടെ, മറ്റു രൂപങ്ങളിലാകട്ടെ, ഉണ്ടാക്കുന്ന ഒരു ആഘോഷത്തിൽ മറ്റു മതസ്ഥരുടെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റേതല്ലാത്ത ഒരു ആഘോഷത്തിൽ പങ്കുചേരുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. അവിടെ ഒരു ഹദിയ സ്വീകരിക്കലല്ല. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള ആഘോഷങ്ങളല്ലാത്ത മറ്റൊരു ആഘോഷം പാടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയോ മറ്റുള്ളവർ സംഘടിപ്പിക്കുന്നതിൽ പങ്കുചേരുകയോ ചെയ്യാൻ പാടില്ല എന്നതാണ് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും സദ്യകളിൽ പങ്കെടുക്കുക, ആഘോഷങ്ങളിൽ പങ്കുചേരുക, ഭക്ഷണം കഴിക്കുക എന്നതിനെ ഹദിയയുടെ വഴിയിലേക്ക് കൊണ്ടുവരികയും അത് ഹദിയ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രമാണങ്ങളെ അതിലേക്ക് കൂട്ടിക്കെട്ടുകയും ചെയ്യുന്ന പ്രവണത ഇവിടെയുണ്ട്. ഹദിയ വേറെയാണ്, അഥവാ പാരിതോഷികം നൽകുക എന്ന് പറയുന്നത് വേറെയാണ്, ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക, ആഘോഷങ്ങളിൽ പങ്കെടുക്കുക തുടങ്ങിയത് വേറെ ഒന്നാണ്. ഇതിനെ രണ്ടിനെയും ഒരേ പോലെയല്ല ഇസ്ലാം കണ്ടിട്ടുള്ളത്. ആഘോഷങ്ങളുടെ അടിസ്ഥാനം അത് തഅബ്ബുദിയാണ്. അത് പ്രമാണങ്ങളിലൂടെ സ്ഥിരപ്പെടുകയും അള്ളാഹുവും റസൂലും നിശ്ചയിക്കുകയും ചെയ്യേണ്ടുന്ന ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്നാൽ ഹദിയയുടെ പാരിതോഷികത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ജായിസാണ്, അനുവദനീയമാണ്. ഇതിനെ പരസ്പരം താരതമ്യം ചെയ്ത് ഇതിൻ്റെ തെളിവെടുത്ത് മറ്റതിന് വെച്ചുകൊടുക്കുക എന്ന് പറയുന്ന ഈ പ്രവണത ഒന്നുകിൽ അറിവില്ലായ്മയാണ്, അല്ലെങ്കിൽ അറിവുണ്ടായിട്ടും തിന്മക്ക് വേണ്ടി കൂട്ടുപിടിക്കുക, പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുക എന്ന് പറയുന്ന ഒരു രൂപമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ കാര്യം വേർതിരിച്ച് മനസ്സിലാക്കുക എന്നത് വിശ്വാസികളുടെ ബാധ്യതയാണ്. വല്ലാഹു അഅലം.
1: അരിഷ്ടങ്ങളും ആസവങ്ങളും ഉണ്ടാക്കുന്നത് വൈൻ ഉണ്ടാക്കുന്നത് പോലെയുള്ള പ്രോസസ്സിലൂടെയാണല്ലോ. അതിൽ ആൽക്കഹോൾ സ്വയമായി ഉണ്ടായി വരുന്നുണ്ടല്ലോ. അതുപോലെ ഹോമിയോ മരുന്ന് ആൽക്കഹോൾ വളരെ ചെറിയ അളവിൽ വേണമെങ്കിലും ചേർക്കുന്നുണ്ടല്ലോ. ഇവ മരുന്നായി ഉപയോഗിക്കുന്നതിൻ്റെ വിധി എന്താണ് എന്നാണ്?
2: ലഹരി ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും, അത് മണക്കുന്നതായിരിക്കാം, ശ്വസിക്കുന്നതായിരിക്കാം, കഴിക്കുന്നതായിരിക്കാം, കുടിക്കുന്നതായിരിക്കാം, ഇഞ്ചക്ഷനുകളായിരിക്കാം, എന്ത് തന്നെയായിരുന്നാലും ലഹരി ഉണ്ടാക്കുന്നുണ്ടോ എങ്കിൽ അത് നിഷിദ്ധമാണ്. ഖംറ് എന്ന വാക്കാണ് മദ്യത്തിനും ഇത്തരത്തിലുള്ള വസ്തുക്കൾക്കും അറബി ഭാഷയിൽ ഉപയോഗിക്കപ്പെടുന്ന വാക്ക്. ഖമറ എന്ന് പറഞ്ഞാൽ മറച്ചു കളഞ്ഞു എന്നാണ്. ഇവിടെ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി മദ്യം നിഷിദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. രണ്ട് മൂന്ന് ഘട്ടങ്ങളായി മൂന്നാമത്തെ ഘട്ടത്തിലൂടെ മദ്യം പരിപൂർണമായും വിട്ടുനിൽക്കണം എന്ന് ഖുർആൻ ശാസിക്കുന്നു. അതുകൊണ്ടാണ് മദ്യപിക്കുന്നവൻ, അത് വാറ്റുന്നവൻ, കുടിപ്പിക്കുന്നവൻ, വിൽക്കുന്നവൻ, വഹിച്ചു കൊണ്ടുവരുന്നവൻ, ഇങ്ങനെയുള്ള ആളുകളെല്ലാം ശാപത്തിന് വിധേയരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇമാം തിർമിദി അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ സൂറത്തു മാഇദയിലെ മദ്യം നിരോധിച്ചുകൊണ്ടുള്ള ആയത്ത് ഇറങ്ങിയ വേളയിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ, ഒരു യത്തീമിൻ്റെ വകയായി എൻ്റെ കയ്യിൽ അല്പം മദ്യമുണ്ട്.

0: ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ റസൂലുള്ളയുടെ മറുപടി അഹ്രിഖൂ, അത് ഒഴിച്ചു കളയുക, ഒഴിവാക്കുക എന്നായിരുന്നു. അൽബാനി സഹീഹാക്കിയ ഹദീസാണിത്. അതുകൊണ്ട് തന്നെ മദ്യം മരുന്നല്ല, മദ്യം വിനയാണ് എന്ന് മനസ്സിലാക്കണം. എന്നാൽ ഇന്ന് പലപ്പോഴും മരുന്നുകളിൽ, ഹോമിയോപ്പതിയാകട്ടെ അലോപ്പതിയാകട്ടെ, അതിലൊക്കെ തന്നെയും ആൽക്കഹോൾ മദ്യത്തിൻ്റെ മറ്റൊരു രൂപമാണ്, ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ആ മരുന്നുകൾ ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നാണല്ലോ ചോദ്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പക്ഷേ മരുന്ന് കേടുവരാതിരിക്കുവാനും സൂക്ഷിക്കുവാനും ഒക്കെയായി ചില മരുന്നുകളിൽ ആൽക്കഹോൾ ഉപയോഗിക്കാറുണ്ട്. ഈ ആൽക്കഹോൾ ഉപയോഗിച്ച മരുന്ന് അത് കൂടുതൽ ഉപയോഗിച്ചാലോ കുറച്ചുപയോഗിച്ചാലോ ഉപയോഗിച്ചാൽ ലഹരി ബാധിക്കുമെങ്കിൽ തീർച്ചയായും ആ മരുന്നിൻ്റെ അല്പം പോലും നമ്മൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ മനസ്സിലായെടുത്തോളം, വളരെ ചെറിയ ശതമാനത്തിൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ഈ മരുന്നുകൾ, അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരാൾ ലഹരിക്ക് അടിമപ്പെട്ടവനെപ്പോലെ ആകുകയില്ല എന്നാണ്. എങ്കിൽ ആ മരുന്ന് നമുക്ക് ഉപയോഗിക്കാം. അതല്ല, ആ മരുന്ന് കഴിച്ചാൽ ഒരു ലഹരി ബാധിച്ചവനെപ്പോലെ ആകുമെങ്കിൽ ആ മരുന്നിൻ്റെ ചെറിയ ഒരു അംശം പോലും ഉപയോഗിക്കുവാൻ പാടില്ല എന്നാണ് ആ ഒരു അഭിപ്രായമാണ് ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു സ്വാലിഹ് അൽ ഉസൈമീൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാഹു തആല അഅലം.
1: ഇശ്റാഖ് നിസ്കാരത്തിന്റെ സമയം എപ്പോഴാണ്, അതൊന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാമോ എന്ന്?
0: ഇശ്റാഖ് നമസ്കാരം എന്നത് സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നതുവരെ ഒരാൾ പള്ളിയിൽ ആ സ്ഥലത്ത് ഇരിക്കുകയും ശേഷം ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞ് 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്യുക. ഈ നമസ്കാരത്തിനാണ് ഇശ്റാഖ് നമസ്കാരം എന്ന് പറയുക. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ള പറഞ്ഞു, മൻ സല്ലൽ ഗദാത ഫീ ജമാഅത്തിൻ, ജമാഅത്തായി ഒരാൾ സുബ്ഹി നമസ്കരിച്ചു, സുമ്മ ഖഅദ യദ്കുറുല്ലാഹ ഹത്താ തത്ലുഅ അശ്ശംസു, തുടർന്ന് സൂര്യൻ ഉദിക്കുന്നതുവരെ അള്ളാഹുവിന് ദിക്റെടുത്ത് ഇരുന്നു, സുമ്മ സല്ല റക്അതൈനി, ശേഷം 2 റക്അത്ത് നമസ്കരിച്ചു. നമസ്കാരം വിരോധിക്കപ്പെട്ടൊരു സമയം, സൂര്യൻ ഉദിച്ചു ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് കഴിഞ്ഞാൽ ആ സമയവും കഴിഞ്ഞ് 2 റക്അത്ത് നമസ്കരിച്ചു. കാനത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറത്തിൻ താമത്തിൻ താമത്തിൻ താമ, അവന് പരിപൂർണമായ ഹജ്ജിൻ്റെ പ്രതിഫലമുണ്ടായിരിക്കും എന്ന് റസൂലുള്ളാഹി 3 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു. ഇമാം തിർമിദി അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ഈ ഹദീസ് ദുർബലമാണ് എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട്, അതല്ല അത് സ്വീകാര്യയോഗ്യമാണ് എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട്. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനിയെപ്പോലുള്ള പണ്ഡിതന്മാർ ഇത് ഹസനാണ് അഥവാ ഇതുകൊണ്ട് അമൽ ചെയ്യാം എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഇനി മറ്റു ചില ഹദീസുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹി നമസ്കാരം കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നതുവരെ അവിടെ തന്നെ ഇരുന്നിരുന്നു എന്ന അവിതർക്കിതമായ സ്വഹീഹ ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നു. ഏതായിരുന്നാലും ഇപ്രകാരം അമൽ ചെയ്യാവുന്നതാണ്. ഈ 2 റക്അത്ത് നമസ്കാരത്തിനാണ് ഇശ്റാഖ് നമസ്കാരം എന്ന് പറയുക. അഥവാ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുള്ള അഭിപ്രായപ്പെട്ടതുപോലെ ദുഹാ നമസ്കാരം തന്നെയാണ് ഇത്. ദുഹാ നമസ്കാരത്തിൻ്റെ ആദ്യ സമയമാണ്, ദുഹാ നമസ്കാരത്തിൻ്റെ അവസാന സമയം ദുഹ്ർ നമസ്കാരത്തിന് തൊട്ട് മുമ്പ് വരെയാണ്. അപ്പോൾ അതിൻ്റെ ആദ്യ സമയം എപ്പോഴാണ് ആരംഭിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. 6 മണിയാണോ 7 മണിയാണോ എന്നാണ്. അത് സത്യത്തിൽ അങ്ങനെ കൃത്യമായി പറയാൻ സാധിക്കുകയില്ല. കാരണം നമ്മുടെ ഈ വോയിസുകൾ കേൾക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു സംഖ്യ വെച്ചുകൊണ്ട് സമയം നിർണയിക്കുവാൻ സാധ്യമല്ല. മറിച്ച് സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് സൂര്യൻ സൺറൈസ് സമയം കഴിഞ്ഞ് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ആദ്യ സമയം. ഇപ്പോൾ ഉദാഹരണമായി ഇന്ന് സുബ്ഹി നമസ്കാരം 4:44 എന്ന് വിചാരിക്കുക, എങ്കിൽ ഇന്നത്തെ സൂര്യോദയം 6 മണിക്കാണ്. അപ്പോൾ ഒരു 6:20 കഴിഞ്ഞാൽ അയാൾക്ക് ഇശ്റാഖിൻ്റെ നമസ്കാരം നിർവഹിക്കാവുന്നതാണ്. അതോടുകൂടി അയാളുടെ ദുഹാ നമസ്കാരവും ആയി. ദുഹാ നമസ്കാരം നമസ്കരിക്കുവാൻ ഏറ്റവും പ്രതിഫലാർഹമായത് ദുഹറിന് അല്പം മുമ്പ്, ചൂട് വളരെ കഠിനമായ ആ സമയത്ത് നിർവഹിക്കലാണ് എന്നുകൂടെ നമ്മൾ അറിയേണ്ടതുണ്ട്. അല്ലാഹു തആല ആലം.
1: സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ സലാം പറയുന്നതിൽ തെറ്റുണ്ടോ എന്നാണ്.
2: വിശ്വാസികൾ പരസ്പരം കണ്ടുമുട്ടിയാൽ സലാം പറയുക എന്നത് അവരുടെ ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഹദീത്തുകളിൽ നിന്ന് അങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത്. സലാം പറയേണ്ട മര്യാദകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ കുട്ടികൾ മുതിർന്നവരോടും, നടക്കുന്നവർ ഇരിക്കുന്നവരോടും, ചെറിയ സംഘം വലിയ സംഘത്തോടുമൊക്കെ സലാം പറയണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെയാണ് അവിടെ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമതായി, അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ സലാം പറയുമ്പോൾ ഒരിക്കലും തന്നെ മനസ്സിൽ രോഗമുള്ള പുരുഷന്മാർക്ക് രോഗം വർദ്ധിക്കുവാൻ ആവശ്യമായ രൂപത്തിൽ, ശബ്ദത്തിൽ വശ്യതയും നൈർമല്യവും കൊണ്ടുവരുന്ന രീതി ഒരിക്കലും തന്നെ സ്ത്രീകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. സലാം കേട്ടാൽ തന്നെ അത് സലാം പറയുമ്പോഴും കേൾക്കുമ്പോഴും സലാം പറയുന്നതും മടക്കുന്നതുമൊക്കെ മറ്റു ഹറാമായ ചിന്തകളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും വഴി നടത്തുന്ന സാഹചര്യമുണ്ടെങ്കിൽ അത്തരം ഘട്ടങ്ങളിൽ അന്യപുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ സലാം പറയുന്നത് ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. സലാം പറയുന്ന സമയത്ത് മുസാഫഹത്ത് ചെയ്യൽ സുന്നത്തുണ്ട് എന്നതിനാൽ തന്നെ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലാണ് സലാം പറയുന്നത് എങ്കിൽ അവിടെ ആ രൂപത്തിൽ മുസാഫഹത്തും ചെയ്യേണ്ടതില്ല, ചെയ്യാൻ പാടുള്ളതല്ല, അത് ഹറാമാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു അഅലം.
1: ബാങ്ക് കൊടുക്കുമ്പോൾ വുദു എടുക്കാമോ എന്നാണ്.
3: ബാങ്ക് വിളിക്കുന്ന സമയത്ത് മറ്റു കാര്യങ്ങളൊക്കെ നിർത്തിവെച്ച് ആ ബാങ്കിന് ഇജാബത്ത് ചെയ്യണം എന്ന് ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. പൊതുവെ ബാങ്ക് വിളിക്കുന്നത് കേൾക്കുന്ന ഒരു വിശ്വാസി ബാങ്കിന് ഇജാബത്ത് ചെയ്യണം. എന്നാൽ അതിനേക്കാൾ പുണ്യകരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ബാങ്കിന് ഇജാബത്ത് ചെയ്യുക എന്നതിനേക്കാൾ പുണ്യകരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനം, അതവിടെ നിർത്തിവെച്ച് ഈ കർമ്മം ചെയ്യണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഉദാഹരണമായിട്ട്, ഒരാൾ രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ബാങ്ക് വിളിക്കുന്നത്. ബാങ്ക് വിളിക്ക് ഇജാബത്ത് ചെയ്യുക എന്ന് പറയുന്നത് പുണ്യമാണ്, നമസ്കരിക്കുക എന്ന് പറയുന്നതും പുണ്യമാണ്. അപ്പം നമസ്കാരം ഒഴിവാക്കിയിട്ട് അത് ചെയ്യേണ്ടതില്ലല്ലോ, ബാങ്ക് വിളിക്ക് ഇജാബത്ത് ചെയ്യേണ്ടതില്ലല്ലോ, ഉത്തരം നൽകേണ്ടതില്ലല്ലോ. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇൽമു പഠിപ്പിക്കുക എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ളത് ബാങ്കിന് ഇജാബത്ത് ചെയ്യുക എന്നതിനേക്കാൾ. അതുകൊണ്ട് തന്നെ ക്ലാസ്, ഖുർആൻ ക്ലാസ്, ഹദീസ് ക്ലാസ്, കർമ്മശാസ്ത്ര ക്ലാസ് തുടങ്ങി ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന ഇസ്ലാമിക വിശ്വാസങ്ങൾ, അതേപോലെ തന്നെ കർമ്മശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ആളുകൾ അത് പഠിപ്പിക്കുന്ന സമയത്ത് ബാങ്ക് കേൾക്കുമ്പോൾ നിർത്തിവെക്കേണ്ട ആവശ്യമില്ല. കാരണം ബാങ്കിന് ഇജാബത്ത് ചെയ്യുക എന്ന പുണ്യത്തെക്കാൾ പുണ്യകരമായ ഒരു കാര്യത്തിലാണ് അവർ ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പലപ്പോഴും ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ചില ആളുകൾ ചെയ്യുന്നത് കാണാൻ കഴിയും. ബാങ്ക് വിളിക്കുന്നത് വളരെ വിദൂരത്തുനിന്ന് കേൾക്കുമ്പോഴേക്ക് ക്ലാസ് എടുക്കുന്നവനോട് നിർത്താൻ വേണ്ടി ആവശ്യപ്പെടുന്നത്, അതാവശ്യമില്ല. കാരണം ഈ നടക്കുന്നതാണ് ഏറ്റവും പുണ്യകരമായിട്ടുള്ളത്. അദ്ദേഹം പറയുന്നതും അവർ കേൾക്കുന്നതും, ആ കേൾക്കുന്നതും പുണ്യമാണ്. അതിനിടയിൽ ഒരാൾക്ക് ഇജാബത്ത് ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുക എന്നല്ലാതെ അത് നിർത്തിവെക്കേണ്ടതില്ല. അതേപോലെ തന്നെയാണ് വുളു എടുക്കുന്ന സമയത്ത് ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ വുളു നിർത്തിവെച്ച് ചെയ്യേണ്ടതില്ല, വുളു തുടരാം. അതിനിടയിൽ ഇജാബത്ത് കൂടി നടത്താൻ കഴിയുമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ അതൊഴിവാക്കാം. ഇതാണ് വുളു എടുക്കുന്ന സമയത്ത് ബാങ്കിന് ഇജാബത്ത് ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ, വുളു എടുക്കുക എന്ന് പറയുന്നത് വളരെ പുണ്യകരമായ ഒരു കാര്യമാണ്, ഒരു സുന്നത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഫറളായ ഒരു കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ ഒരു ഫറളായ കാര്യമാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വുളു എടുക്കുക എന്ന് പറയുന്നത് നമസ്കരിക്കാൻ വേണ്ടി, ഫറള് നമസ്കാരത്തിന് വേണ്ടിയാണെങ്കിൽ അതിൻ്റെ ഹുക്കുമും ഫറളാണ്. അപ്പോൾ ആ ഒരു ഫറള് ഒഴിവാക്കിയിട്ട് സുന്നത്ത് ചെയ്യേണ്ടതില്ല. എന്നാൽ നമുക്ക് വുളു എടുക്കാൻ തുടങ്ങിയിട്ടില്ല, അവിടെ എത്തിയിട്ടുള്ളൂ, അപ്പോഴാണ് ബാങ്ക് വിളിക്കുന്നത് കേൾക്കുന്നത്. കഴിയുമെങ്കിൽ നമുക്ക് ആ ബാങ്കിന് ഇജാബത്ത് കൊടുത്തതിന് ശേഷം വുളു തുടങ്ങിയാൽ മതി. ഇങ്ങനെയൊക്കെ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നിൻ്റെയും മഹത്വവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഓരോന്നും നിർവഹിക്കാനും ഒഴിവാക്കാനുമൊക്കെ. ഇതാണ് ഈ രംഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വല്ലാഹു അഅലം.
1: മുസ്ലിമിന് അവയവദാനം ചെയ്യാൻ പാടുണ്ടോ?
0: ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് രണ്ട് വീക്ഷണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരു ആധുനിക വിഷയവുമാണല്ലോ. അതിലൊന്നാമത്തെ വീക്ഷണം, ഒരാളുടെ അവയവം വിൽക്കുവാൻ പാടില്ല. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ പോലുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായം ആ രൂപത്തിലാണ്. അതിനവർ തെളിവായി ഉദ്ധരിക്കുന്നത്, ഒരാൾക്ക് അയാളുടെ ശരീരത്തിൽ താൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ അനുവാദമില്ല. കാരണം അവൻ്റെ ശരീരം അവൻ്റെ മിൽക്കിയത്ത് അവൻ്റെ ഉടമസ്ഥതയിൽ പെട്ടതല്ല, മറിച്ച് അള്ളാഹു നൽകിയ ദാനമാണ്, നിഅമത്താണ്, അനുഗ്രഹമാണ്. തോന്നിയതുപോലെ പ്രവർത്തിക്കുവാൻ പാടില്ല. അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യൽ നിഷിദ്ധമാണ്, ശരീരത്തിൽ അംഗഭംഗങ്ങൾ ഉണ്ടാക്കൽ നിഷിദ്ധമാണ് എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചത്. അതേപോലെ തന്നെ രണ്ടാമത്തെ അവരുടെ പ്രമാണം, ലാ യുസാലു ബിമിസ്ലിഹി, ഒരു ഉപദ്രവകരമായ അവസ്ഥയുണ്ട് എങ്കിൽ ആ ഒരു ഉപദ്രവത്തെ മറ്റൊരു ഉപദ്രവം കൊണ്ട് നീക്കുവാൻ പാടില്ല എന്നാണ്. ഉദാഹരണമായി, മനുഷ്യ ശരീരം വെട്ടിമുറിക്കുക, അത് ഉപദ്രവമാണ്. ആ ഉപദ്രവത്തെ മറ്റൊരു ഉപദ്രവമാണ് ഒരാൾക്ക് അവയവം നൽകാതിരുന്നാൽ ഉണ്ടാവുന്ന ഉപദ്രവം, ആ ഉപദ്രവം കൊണ്ട് പരസ്പരം പരിഹരിക്കുവാൻ പാടില്ല. അഥവാ ഒരാൾക്ക് ശാരീരിക അവയവങ്ങൾ നൽകിയിട്ടില്ല എങ്കിൽ ഉപദ്രവം ഉണ്ടാവും, അത് ലഭിക്കണമെങ്കിൽ നൽകണമെങ്കിൽ മറ്റൊരു ശരീരത്തെ, ഒന്നുകിൽ ജീവനുള്ളവന് അല്ലെങ്കിൽ മരിച്ചുപോയ ആളുടെ ശരീരത്തെ വികൃതമാക്കേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ വെട്ടിമുറിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരു ഉപദ്രവം നീ കിട്ടുവാൻ വേണ്ടി മറ്റൊരു ഉപദ്രവം കൊണ്ടുവരുവാൻ പാടില്ല എന്ന ഒരു കായിദയും അതിലുണ്ട്. മാത്രമല്ല, അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കസ്റു അദ്മിൽ മയ്യിത്തി കസ്രി ഹയ്യ, മയ്യിത്തിൻ്റെ എല്ല് പൊട്ടിക്കൽ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ എല്ല് പൊട്ടിക്കുന്നതിനോട് സമാനമാകുന്നു എന്നാണ്. അതേപോലെ തന്നെ ആ വിഭാഗത്തിലുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായം, വലഖദ് കറംന ബനി ആദം, അള്ളാഹു സുബ്ഹാനഹു വതആല ആദം സന്തതികളെ ആദരിച്ചിരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ്റെ ശരീരം ആദരിക്കപ്പെടേണ്ടതാണ്, അനാദരവ് കാണിക്കുവാൻ പാടില്ല. ആ ശരീരത്തോട് അക്രമം കാണിക്കുവാൻ പാടില്ല, മുറിച്ചുകൊണ്ടും വെട്ടിക്കൊണ്ടും രൂപമാറ്റം വരുത്തിക്കൊണ്ടും വികൃതമാക്കിക്കൊണ്ടുമൊന്നും പാടില്ല. ഇതാണ് ഒന്നാമത്തെ അഭിപ്രായം. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ ചില നിബന്ധനകളോടുകൂടി, വളരെ കർശനമായ ചില നിബന്ധനകളോടുകൂടി മരണപ്പെട്ടുപോയ ഒരാളുടെ അവയവങ്ങൾ സ്വീകരിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ലോക മുസ്ലിം പണ്ഡിത സഭകൾ പലതും ഇത്തരത്തിലുള്ള യോഗങ്ങൾ, ഈ വിഷയത്തിലുള്ള യോഗങ്ങൾ കൂടുകയും അവരവരുടേതായ ഫത്വകൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ട ചില അഭിപ്രായങ്ങൾ, ഒന്ന്, മരണപ്പെട്ടുപോയ ഒരാളുടെ ശരീരഭാഗങ്ങൾ ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് സ്വീകരിക്കണമെങ്കിൽ അവർ വെച്ച അനുവദനീയമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വെച്ച നിബന്ധന, ഒന്ന്, പ്രസ്തുത അവയവം ഒരു രോഗിക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യന് ലഭിച്ചിട്ടില്ല എങ്കിൽ അയാളുടെ മരണം സുനിശ്ചിതമാവും. ഉദാഹരണമായി ഹാർട്ട്, അയാളുടെ വൃക്ക, കരൾ പോലുള്ളവ. അതല്ല എങ്കിൽ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ സുഖകരമായ ഗമനത്തിന് തടസ്സമായിത്തീരും. ഉദാഹരണമായി കാഴ്ച പോലുള്ളത്. ഈ അവസ്ഥയിൽ ഒരു മരിച്ച ആളുടെ ശരീരത്തിൽ നിന്നും അവയവങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. രണ്ടാമത്തെ നിബന്ധന, മരണത്തിന് മുമ്പ് തന്നെ ആ മനുഷ്യൻ അനുവാദം നൽകുകയോ മരണത്തിന് ശേഷം അയാളുടെ അനന്തരാവകാശികൾ അനുവാദം നൽകിയോ, അതല്ല മരിച്ച വ്യക്തിക്ക് വേണ്ടപ്പെട്ട ആളുകളൊന്നുമില്ല, അറിയപ്പെടാത്ത ഒരാളാണ് എങ്കിൽ ഭരണാധികാരി അതിന് അനുവാദം നൽകുകയോ ചെയ്യേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ ഒരു മരിച്ച വ്യക്തിയുടെ അവയവം സ്വീകരിക്കാൻ പാടുള്ളൂ. ആ രൂപത്തിലുള്ള പണ്ഡിതന്മാർ വെച്ച മൂന്നാമത്തെ നിബന്ധന, ഒരു കാരണവശാലും അവയവങ്ങൾ വിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ചുരുക്കത്തിൽ ഈ രണ്ട് അഭിപ്രായങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ഏകോപിപ്പിക്കുമ്പോൾ മനസ്സിലാകുന്നത്, വലിയ പ്രോത്സാഹനത്തോടുകൂടി ജനങ്ങൾക്കിടയിൽ പ്രചരണം നടത്തേണ്ട ഒരു വിഷയമല്ല ഇത്. മറിച്ച് വളരെ അത്യാവശ്യഘട്ടത്തിൽ ആ ഒരു അവയവം ലഭിച്ചിട്ടില്ല എങ്കിൽ രോഗിയുടെ മരണം സുനിശ്ചിതമാവും എന്ന ഘട്ടത്തിലൊക്കെ മേൽ പറയപ്പെട്ട നിബന്ധനകളുമായി മരണപ്പെട്ടുപോയ ഒരു വ്യക്തിയുടെ അവയവം സ്വീകരിക്കാവുന്നതാകുന്നു എന്നാണ് ഇവയിൽ നിന്ന് മനസ്സിലാകുക. അള്ളാഹുവാണ് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ.
4: മഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം.
5: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നുകിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ട് വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്ര വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.
4: പീസ് റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി പ്രവേശിക്കുന്നത് സ്വരം. നാദൻ നൽകിയ സ്വരമാധുരി കൊണ്ട് താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ ഇന്നത്തെ സ്വരത്തിൽ ഇരുകരവും നീട്ടി ഞാൻ എന്നാരംഭിക്കുന്ന ഗാനം ആലപിക്കുന്നത് അബ്ദുള്ള തിരൂർക്കാട്.

0: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: ഈസ് റേഡിയോയിൽ അടുത്തതായി കുരുന്നുകൾക്ക് കുളിരുപകരാൻ പൂമരത്തണലിൽ. പ്രായമുള്ളവർക്ക് കൺകുളിർമ നൽകുന്നവരാണ് കുരുന്നുമക്കൾ. നിഷ്കളങ്കമായ പ്രായത്തിൽ തന്നെ അവരുടെ മനസ്സിനെയും നന്മയിൽ വളർത്തേണ്ടത് അത്യാവശ്യ കാര്യമാണ്. പൂമരത്തണലിൽ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ അലിവുള്ള മനസ്സ് എന്ന വിഷയത്തിൽ അൽഫഹദ് പൂന്തുറ കൂട്ടുകാരോട് സംസാരിക്കുന്നു.
1: പൂമരത്തണലിലെ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എന്താ നിങ്ങളുടെയൊക്കെ വിശേഷം? സുഖം തന്നെയല്ലേ? എന്താണ് ഈ പൂമരത്തണലിലെ ആള്, എല്ലാ പ്രാവശ്യം വന്നാലും എന്താ നിങ്ങളുടെയൊക്കെ വിശേഷം, സുഖം തന്നെയല്ലേ എന്നല്ലാതെ വേറൊരു ചോദ്യം. പിന്നെ ഞാൻ എന്താ ഇങ്ങോട്ട് ചോദിക്കേണ്ടു? പറയൂ കൂട്ടുകാരെ. കൂട്ടുകാരെ, നമ്മൾ മനസ്സിലാക്കണം, പൂമരത്തണലിലെ കൂട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല ബോധമുള്ള നല്ല കുട്ടികളാണ് എന്നെനിക്ക് 100% ഉറപ്പുണ്ട്. അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോഴേ അവർ വഅലൈക്കും സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോഴേ അവർ സല്ലല്ലാഹു അലൈഹി വസല്ലം, മാതാപിതാക്കളുടെ കാര്യം പറയുമ്പോഴേ അവർ റബ്ബിർഹം ഹുമാകമ റബ്ബയാനി സുഹൈറാ, എന്റെ മാതാപിതാക്കൾക്ക് നീ പൊറുത്തു കൊടുക്കണേ അല്ലോ എന്ന് പ്രാർത്ഥിക്കുന്ന പൂമരത്തണലിലെ നല്ല കുട്ടികളാണെന്നുള്ള കാര്യം എനിക്കറിയാം. എങ്കിൽ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും നല്ല കുട്ടികളാണല്ലോ, നമ്മുടെ പ്രവാചകനില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് തൻ്റെ ജീവിതത്തെ മാതൃകയാക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ കൂട്ടുകാരെ? പ്രവാചകൻ്റെ ഒരു തെറ്റും ചെയ്യാത്ത പ്രവാചകൻ്റെ സ്വഭാവത്തെയല്ലേ നമ്മൾ മാതൃകയാക്കേണ്ടത്? കാരുണ്യത്തിൻ്റെ പ്രവാചകനായിരുന്നില്ലേ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം? ആ പ്രവാചകനെ പോലെയല്ലേ നമ്മൾ ഓരോരുത്തരും ആകേണ്ടത് അല്ലേ കൂട്ടുകാരെ? എങ്കിൽ സുഹൃത്തുക്കളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെറുപ്രായത്തിൽ പോലും തെറ്റുകളൊന്നും ചെയ്യൂല. നമ്മൾ മാതൃകയാക്കേണ്ടത് ചോട്ടാ ഭീമിനെ അല്ല, കുട്ടൂസിനെ അല്ല, മായാവിയല്ല, വേറെ ആരൊക്കെ ഉണ്ട് പറയൂ കൂട്ടുകാരെ? മിസ്റ്റർ ബീനല്ല, സ്പൈഡർമാനല്ല, പിന്നെ ആരെയാ? അവരാരുമല്ല കൂട്ടുകാരെ, നമ്മുടെ ഈ ചെറുപ്രായത്തിലെ കളിക്കൂട്ടുകാരൻ അവർ ആരുമല്ല. ആരാന്നറിയോ നമ്മുടെ ഈ ചെറുപ്രായത്തിലെ കളിക്കൂട്ടുകാരൻ? നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പണ്ടുകാലത്ത് അറബികളുടെ കാലഘട്ടത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ഉടനെ അവരുടെ ഇടയിലുള്ള ആളുകളുടെ ഒരു സമ്പ്രദായം എന്ന് പറഞ്ഞാൽ, അവർ കുട്ടികൾ ജനിച്ച ഉടനെ ഗ്രാമത്തിലേക്ക് എന്തു ചെയ്യും, ഗ്രാമത്തിലുള്ള സ്ത്രീകളോട് മുല കുടിക്കാൻ അവർക്ക് പാൽ കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കും. അങ്ങനെ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹലീമ ബീബിയുടെ അടുക്കലേക്കാണ് വന്നുപെട്ടത്. അവിടെ നിന്നാണ് പ്രവാചകൻ്റെ ബാല്യം. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊച്ചു കൂട്ടുകാരോടൊപ്പം ചേർന്ന്, ഹലീമ ബീവിയുടെ മക്കളോടൊപ്പം ചേർന്ന് കളിക്കും. അങ്ങനെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാളുകൾ വന്നു. എന്നിട്ട് പ്രവാചകൻ്റെ അടുക്കൽ വന്നിട്ടു, പ്രവാചകൻ എടുത്തു ഒരു പ്രതലത്തിൽ കൊണ്ട് കിടത്തി, എന്നിട്ട് നെഞ്ചിങ്ങനെ കീറി മുറിച്ചു. കൂട്ടുകാരെ, നമ്മുടെ ഹൃദയം കയറിയാൽ നമ്മൾ മരിക്കൂലേ? ഇത് അള്ളാഹുവിൻ്റെ ഒരു കഴിവാണ് കേട്ടോ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വന്ന മലക്കുകളാണ്. എന്നിട്ട് പ്രവാചകൻ്റെ ആ ചെറുപ്രായത്തിൽ തന്നെ പ്രവാചകൻ്റെ അകത്തു നിന്നൊരു രക്തപിണ്ഡമെടുത്ത് കഴുകി വൃത്തിയാക്കി അഴുക്ക രക്തപിണ്ഡമെടുത്ത് കളയുകയും നല്ല രക്തപിണ്ഡം അതിനകത്ത് വയ്ക്കുകയും ചെയ്തു, ഒരു തെറ്റും ചെയ്യാത്ത പ്രവാചകനായിട്ട്. കൂട്ടുകാരെ, അങ്ങനെ ആ പ്രവാചകൻ്റെ ആ ഹൃദയം വിശാലമുള്ള ഒരു ഹൃദയമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. ആ പ്രവാചകൻ അലിവുള്ള മനസ്സിൻ്റെ ഉടമസ്ഥനായിരുന്നു. ആ പ്രവാചകൻ ചെയ്തിരുന്ന പ്രവർത്തനങ്ങൾ, രണ്ട് ബാധ്യതകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിറവേറ്റിയിരുന്നു. ഇസ്ലാം എന്നാൽ രണ്ടു ഭാഗങ്ങളാണ്. എങ്ങനെയൊക്കെയെന്നറിയോ? അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ ഒന്ന്, രണ്ടെന്താണെന്നറിയോ? സൃഷ്ടികളോടുള്ള ബാധ്യതകൾ രണ്ട്. ഈ രണ്ടു ബാധ്യതകളിലാണ് മനുഷ്യൻ ഉൾക്കൊള്ളുന്നത്. ആ രണ്ടു ബാധ്യതകളും കൂട്ടുകാരെ നമ്മൾ ചെയ്യുമ്പോഴേ നമ്മൾ യഥാർത്ഥ വിശ്വാസിയായി മാറുള്ളൂ. അതുകൊണ്ട് ഇവ രണ്ടും കൃത്യമായി നമ്മൾ നിർവഹിക്കണം. എന്നാൽ സൃഷ്ടികളോടുള്ള ബാധ്യതാ നിർവഹണത്തിൽ ആ പ്രവർത്തനം ചെയ്യാൻ നമ്മളിൽ കുറേ ആളുകൾ എന്ത് ചെയ്യും? മടി കാണിക്കും, മാറി നിൽക്കും, സൃഷ്ടികളുടെ ബാധ്യത നിറവേറ്റൂല. അള്ളാഹുവിനോടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? കൃത്യമായി നമ്മൾ അനുസരിക്കും, അത് ചെയ്യും. എന്താ അള്ളാഹുവിനുള്ള ബാധ്യതകൾ? ഖുർആൻ പാരായണം ചെയ്യും, നമസ്കരിക്കും, നോമ്പെടുക്കും, സക്കാത്ത് നൽകും, എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമാകും. പക്ഷേ സൃഷ്ടികളോടുള്ള ബാധ്യതകളിലാണ് നമ്മൾ വീഴ്ച വരുത്തുന്നത്, അല്ലേ കൂട്ടുകാരെ? നമ്മുടെ കൂട്ടുകാരോട് നമ്മൾ എന്ത് ചെയ്യൂല? സ്നേഹത്തിൽ പെരുമാറൂല. തീരെ ക്ഷമയില്ലാത്ത അവസ്ഥയാണ് നമുക്ക്, അല്ലേ? ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന് കുറച്ച് ദിവസങ്ങളൊക്കെ ആയ സമയത്താണ് നമ്മളുള്ളത്, അല്ലേ? അപ്പോൾ സ്കൂളിൽ പോയി പുതിയ കൂട്ടുകാരെ കണ്ട്, പഴയ കൂട്ടുകാരെ കണ്ട്, അപ്പോൾ കൂട്ടുകാരെ തമ്മിൽ ചിലപ്പോൾ അടിവെക്കും. നമ്മൾ അടിവെക്കാൻ പാടില്ല കൂട്ടുകാരെ. നമ്മൾ യഥാർത്ഥ വിശ്വാസിയാണ് എങ്കിൽ അള്ളാഹുവിനെ അനുസരിക്കുന്ന, പ്രവാചകന്റെ പാത പിൻപറ്റി ജീവിക്കുന്ന വിശ്വാസിയാണ് എങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? ബാധ്യത നമ്മുടെ കൂട്ടുകാരോടും നല്ലതുപോലെ പെരുമാറണം, കേട്ടോ? അതായത് നമ്മുടെ മനസ്സ് ഒരല്പം സ്വല്പമൊക്കെ അലിവുള്ള മനസ്സായി മാറണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. പ്രവാചകൻ്റെ മനസ്സിൻ്റെ ദയ, ആ വിനയം എത്രത്തോളമായിരുന്നു എന്നറിയോ? നിങ്ങൾക്ക് അറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സിലേക്ക് കയറി വന്നപ്പോൾ പ്രവാചകൻ്റെ കൂടെ ഇരുന്ന അനുയായികളൊക്കെ എന്ത് ചെയ്തു എന്നറിയോ? എഴുന്നേറ്റ് നിന്ന് പ്രവാചകനെ കണ്ടപ്പോൾ അതിൻ്റെ ആദരവ് കാരണം, പ്രവാചകനോടുള്ള ആദരവ് കാരണം എഴുന്നേറ്റ് നിന്നു. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ കൂട്ടുകാരെ അല്ല, കൂട്ടുകാരും നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ടീച്ചറിനെ കാണുമ്പോൾ എന്ത് ചെയ്യും? എഴുന്നേറ്റ് നിൽക്കും. അതുപോലെ പ്രവാചകൻ്റെ കൂടെയുള്ള സ്വഹാബികൾ എന്ത് ചെയ്തു? പ്രവാചകനെ കണ്ടപ്പോഴത്തേക്കും എഴുന്നേറ്റ് നിന്നു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ എന്നെ കാണുമ്പോൾ എഴുന്നേൽക്കേണ്ടതില്ല കേട്ടോ. ഞാനും നിങ്ങളെപ്പോലെ നിസാരനായ അടിമയാണ്. എന്നെ കാണുമ്പോൾ നിങ്ങൾ എഴുന്നേൽക്കണമെന്നില്ല കേട്ടോ. ഇന്നമാ അന അബ്ദുൻ ആക്കിലു കമാ യഅക്കുലുൽ അബ്ദു വഅജ്ലിസു കമാ യജ്ലിസുൽ അബ്ദ്. ഞാനും നിങ്ങളെപ്പോലെ ഒരു അടിമയാണ്. നിങ്ങൾ ഭക്ഷിക്കുന്നതുപോലെ ഞാനും ഭക്ഷിക്കുന്നുള്ളൂ. നിങ്ങൾ തിന്നതുപോലെ ഞാനും തിന്നുന്നുള്ളൂ. നിങ്ങൾ ഇരിക്കുന്നത് പോലെ ഞാനും ഇരിക്കുന്നുള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പറയുകയാണ്. ഇത് കണ്ട് സ്വഹാബികളൊക്കെ അമ്പരന്നുപോയി. പ്രവാചകന്റെ ആ വിനയം നോക്കൂ. ഒരു സദസ്സൊന്നാകെ പ്രവാചകനോടുള്ള ബഹുമാനം കാരണം എഴുന്നേറ്റുന്നപ്പോ ആ ബഹുമാനമൊന്നും എനിക്ക് വേണ്ട, ഞാനും നിങ്ങളെപ്പോലത്തെ ഒരു നിസ്സാരനാണ് എന്നുള്ള ഒരു ഭാവം കാണിക്കൽ, അത് വിശ്വാസിയുടെ ഒരു ക്വാളിറ്റിയാണ്. നമ്മളും കൂട്ടുകാരെ അങ്ങനെ ആകണം, ആകണ്ടേ? നമ്മളും അങ്ങനെ വിശ്വാസിയുടെ ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കണ്ടേ? അല്ലാതെ കൂട്ടുകാരോട് ക്ഷമിക്കാതെ കൂട്ടുകാരോട് എപ്പോഴും മടിയും വെച്ച് പിണങ്ങി നടന്നാൽ നമുക്ക് എന്തെങ്കിലും ആകോ? നമ്മൾ ഏറ്റവും കൂടുതൽ കരുണ കാണിക്കുന്നവരാകണം. ആ പ്രവാചകന്റെ പാതയിൽ ലക്കദിക്കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന. തീർച്ചയായും ആ പ്രവാചകന്റെ മാതൃകയിൽ നമുക്കെന്തുണ്ട്? ഒരു ഉത്തമമായ, ഒരു ഉത്തമ സ്വഭാവ മാതൃക നമുക്കുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കൂട്ടുകാരെ, ആ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ നമ്മൾ കരുണയുടെ, കാരുണ്യമുള്ള മനസ്സായി മാറണം. ഇനി നമ്മൾ മനസ്സിലാക്കുക, സൃഷ്ടികളോട് നല്ല രീതിയിൽ പെരുമാറുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു പ്രതിഫലം എന്താ അറിയോ? അവർക്കുള്ള ഒരു പ്രതിഫലം, അവരെല്ലാം മനുഷ്യരിൽ വെച്ച് ഏറ്റവും ഉത്തമരായി മാറും. മനുഷ്യരിൽ വെച്ച് ഏറ്റവും ഉത്തമരായി മാറുന്ന ചെത്ര നിസ്സാര കാര്യ. നമ്മളെ കൂട്ടുകാരന്മാരൊക്കെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ നമ്മളെ കാണുമ്പോൾ, ഹായ്, മറ്റേ ഇന്നാൾ വരണം കേട്ടോ, നല്ല കുട്ടിയാണ് അവൻ എന്നിങ്ങനെ പറഞ്ഞ് മനുഷ്യർക്കാകെ ഇടയിൽ, ആ മനുഷ്യർ ഒട്ടാകെയുള്ളവരുടെ ഇടയിൽ നിന്ന് നമ്മളെ ഇങ്ങനെ പൊന്തിച്ച് പറയുന്ന, നമ്മളെ പുകഴ്ത്തി പറയുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ, അല്ലേ? അപ്പോൾ അങ്ങനെ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരാകും ആര്? ഒരു വിശ്വാസി. എങ്ങനത്തെ വിശ്വാസി? താഴേക്കിടയിലുള്ളവരുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് നമ്മുടെ കൂട്ടുകാരുടെ അവസ്ഥകൾ, ഗതിവിശേഷങ്ങൾ മനസ്സിലാക്കുന്നവർ, അവർക്ക് എന്ത് കിട്ടും? ഇങ്ങനത്തെ കുറച്ച് ഓഫർ കിട്ടും. ഒന്ന്, അവർ മനുഷ്യരിൽ ഉത്തമരാകും കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ടല്ലോ, നമ്മൾ ചെയ്യാത്തൊരു അമലിൻ്റെ പ്രതിഫലം കിട്ടും. എന്തറിയോ? രാത്രി നമസ്കാരക്കാരൻ്റെയും നോമ്പുകാരൻ്റെയും പ്രതിഫലം ഒക്കെ അത് തരും. അവർക്ക് എത്രത്തോളം അള്ളാഹു പ്രതിഫലം കൊടുക്കുന്നോ അത്രത്തോളം പ്രതിഫലം നമുക്കും അള്ളാഹു തരും. നമ്മൾ രാത്രികളിൽ എഴുന്നേറ്റ് നമസ്കരിക്കാറുണ്ടോ കൂട്ടുകാരെ? ഇല്ലല്ലോ. രാത്രി 3 മണിക്കും 4 മണിക്കൊക്കെ എണീക്കാൻ വന്നാൽ അള്ളാ നടക്കണ കാര്യമല്ലായിട്ടാ, ഉറങ്ങണ്ടേ നമുക്ക്, അല്ലേ? അതുകൊണ്ട് നമ്മൾ ഉറങ്ങും. പക്ഷേ നമ്മൾ ഉറങ്ങിക്കോ, പ്രശ്നമൊന്നുമില്ല. ഇങ്ങനത്തെ ഒരു പ്രവർത്തനം ചെയ്താൽ നമുക്ക് ആ പ്രവൃത്തി ചെയ്തതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടിയല്ലേ. ഒന്ന് കൂട്ടുകാരോടും സ്നേഹത്തിൻ്റെ വാക്കുകൾ സംസാരിച്ചാൽ പോരെ, അലിവിൻ്റെ സംസാരങ്ങൾ സംസാരിച്ചാൽ പോരെ, ദേഷ്യപ്പെടാതെ നല്ല കുട്ടിയായിരുന്നാൽ പോരെ, നമുക്ക് കിട്ടാനുള്ള എല്ലാം നമുക്ക് കിട്ടൂലേ കൂട്ടുകാരെ. അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. പിന്നെ സ്വർഗത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം. നമ്മൾ കണ്ടിട്ടില്ലാത്ത പ്രവാചകൻ അല്ലേ കൂട്ടുകാരെ? നമ്മുടെ ഈ തലമുറ കണ്ടിട്ടില്ലാത്ത നമ്മുടെ പ്രവാചകൻ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുടെ സാമീപ്യം നമ്മുടെ കൂടെ നമുക്ക് എല്ലാ ആവശ്യങ്ങളും ചെയ്തു തരാൻ വേണ്ടി അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ വെച്ചിട്ട് ആര് കൂടെ വരും? നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ കൂടെ വരുമെന്ന്. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. അലിവ് കാണിക്കണം, കരുണ കാണിക്കണം. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കണം, യർഹമു മൻ ഫിൽ അർദി യർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ച് കൂട്ടുകാരെ, നമ്മുടെ കൂടെ ഉള്ളവരോട് നമ്മൾ കരുണ കാണിച്ചാൽ ആകാശത്തുള്ള നമ്മുടെ അള്ളാഹു ഉണ്ടല്ലോ, കരുണക്കടലായ കാരുണ്യനിധിയായ അള്ളാഹു ഉണ്ടല്ലോ നമ്മളോട് കൂട്ടുകാരെ, കരുണ കാണിക്കുമെന്ന് നോക്കു കൂട്ടുകാരെ. എത്ര സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ താഴേക്കിടയിലും അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചില്ലേ, ഉൻറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും ഫലാ തൻദുറു മൻ ഹുവ ഫൗകകും. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കാണ്, നിങ്ങൾ നിങ്ങളെ താഴെ ഉള്ളവരിലേക്ക് നോക്കണം, നിങ്ങൾ മുകളിലുള്ളവരിലേക്ക് നോക്കലും പ്രായത്തിൽ കൂടുതലല്ല കേട്ടോ. നമുക്കിപ്പോൾ 3 നേരം കഴിക്കാൻ ഭക്ഷണമുണ്ട്, അള്ളാഹിൻ്റെ തോഫീക്കുണ്ട്, വീട്ടിലൊരു കാറൊക്കെ ഉണ്ട്, ബൈക്കൊക്കെ ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അള്ളാഹിൻ്റെ തോഫിക്കുണ്ട്. പക്ഷേ അതൊന്നും ഇല്ലാത്ത കുറേ ആളുകളുണ്ട്. എന്നാലും നമ്മൾ അപ്പുറത്തെ വീടിൻ്റെ വലിയ ബിൽഡിങ്ങേ നോക്കുള്ളൂ അല്ലേ, അതിൻ്റെ ചൊറുക്കും ചന്തവും അയ്യേ അതുപോലെ എനിക്കും കിട്ടിയില്ലല്ലോ എന്നുള്ള ചിന്തകളായിരിക്കും നമുക്കുണ്ടാകുക അല്ലേ കൂട്ടുകാരെ. അത് പാടില്ല. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ആ വീട്ടിൽ മറ്റേ അങ്ങനത്തെ ചെറുക്കന് എന്നെക്കാളും വലിയ കൂടിയ പെൻസിൽ ഉണ്ടല്ലോ, എനിക്കിത് മാത്രമേ ഉള്ളൂ, അത് വാങ്ങണം എന്നുള്ള ചിന്ത നമുക്ക് പാടില്ല. അലിവ് കാണിക്കുന്നവരെ പോലെ ആയാൽ ഇതെങ്കിലും റബ്ബ് എനിക്ക് തന്നല്ലോ, എൻ്റെ അപ്പുറത്തെ ബെഞ്ചിൽ ഇരിക്കുന്നവൻ പാവമാണ്, അവൻ്റെ കയ്യിൽ ഒരു പെൻസിൽ പോലും ഇല്ല, ആരെങ്കിലും ഉപയോഗിച്ച് അവശേഷിപ്പിക്കുന്ന പെൻസിൽ അവൻ പറുക്കിയെടുത്ത് അത് വൃത്തിയാക്കി അവൻ എഴുതുന്നവനാണ്, അവൻ പാവമാണ്. അങ്ങനത്തെ ചിന്തകൾ നമുക്കുണ്ടാകണം കൂട്ടുകാരെ. അങ്ങനെ ഏറ്റവും കൂടുതൽ താഴെ കിടയിൽ പ്രയാസമനുഭവിക്കുന്ന കുറെ ആളുകൾ, അവരെ കാണാൻ, അവരെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. സുഹൃത്തുക്കളെ, നമ്മൾ നോക്കിയിട്ടുണ്ടോ എത്രയേ ആളുകൾ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്? മാറാ രോഗങ്ങളുണ്ട്. അള്ളാഹു അവരുടെ രോഗങ്ങളൊക്കെ മാറ്റിക്കൊടുക്കട്ടെ. കുട്ടികളെ, നമുക്ക് പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി, അല്ലേ? മാറാ രോഗങ്ങളുണ്ട്. ചില ഉമ്മമാരും വാപ്പമാരൊക്കെ പാപം കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? രാത്രിയിൽ ഉറക്കമില്ലാതെ, പകലിൽ ഉറക്കമില്ലാതെ മകന് വേണ്ടി അല്ലെങ്കിൽ മകൾക്ക് വേണ്ടി ഹോസ്പിറ്റലിൻ്റെ വരാന്തകളിൽ കിടന്നുറങ്ങുന്ന, സമാധാനമില്ലാതെ കിടക്കുന്ന കുറേ ആളുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? അതുപോലെ ഒരു നേരത്തെ വസ്ത്ര ഒരു ഒരു ഒരു ഉടുതുണിക്ക് പകരം മറുതുണി ഇല്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾ, നമുക്ക് എത്രങ്ങാനും ഷർട്ടും പെൻസാ ഉള്ളത് അല്ലേ? നമ്മളെല്ലാവരും എന്ത് ചെയ്യും? മറ്റുള്ളവരെ നോക്കും. ആ, അവൻ നോക്കി, അടിപൊളി, സൂപ്പർ ഷർട്ടൊക്കെ ഇട്ടിക്കുന്നത്, ഞാനാണെങ്കിലോ ഇങ്ങനത്തെ ഷർട്ടുകളും എന്നുള്ള ചിന്തയാണ് അല്ലേ നമുക്ക്? അതുകൊണ്ടാണ് കൂട്ടുകാരെ പറയുന്നത്, നമ്മൾ ഒരല്പമൊക്കെ അലിവൊക്കെ കാണിച്ച് താഴെ ഉള്ളവരിലേക്കൊന്ന് ഇറങ്ങിച്ചെന്ന് നോക്കി വസ്ത്രമില്ല. ഇനി വേറൊരു ഉദാഹരണം പറയട്ടെ, ആഹാരം പോലും കഴിക്കാനില്ലാത്ത ആളുകൾ എത്ര പേരുണ്ട്? നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുന്നില്ലേ, ഇല്ലേ? അപ്പോ ആ ഭക്ഷണത്തിനൊന്നും നമുക്ക് മുടക്കം അള്ളാഹു തരുന്നില്ല. കുറേ ആളുകൾ ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുന്ന കുറേ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അവരൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളല്ലേ? നമുക്ക് അവരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹത്തെക്കുറിച്ച് നമുക്ക് ഓർക്കാൻ പറ്റില്ല കൂട്ടുകാരെ. അങ്ങനെ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു സമാധാനം ഉണ്ടാകൂലേ, നമ്മൾ ഏറ്റവും കൂടുതൽ അലിവുള്ളവരായി മാറൂലേ. അങ്ങനെ അലിവുള്ള, കരുണയുള്ള കുട്ടികളായി, കൂട്ടുകാരായി മാറാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. ഇന്നത്തെ ഈ പൂമരത്തണലിൽ കേൾക്കുന്ന ഈ എപ്പിസോഡ് കേട്ട എല്ലാ കുട്ടികളും ദയയുള്ള അലിവുള്ളവരായി മാറുക. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകട്ടെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇനിയും ഒരു കാര്യവും, ഇനിയും പല കാര്യങ്ങളും, ഇത്തിരി നേരവും ഒത്തിരി കാര്യങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അടുത്ത എപ്പിസോഡിൽ ഇൻഷാ അല്ലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: പീസ് റേഡിയോയിലൂടെ കൂട്ടുകാർ ഇതുവരെ കേട്ടത് പൂമരത്തണലിൽ, അലിവുള്ള മനസ്സ് എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അൽഫഹദ് പൂന്തുറ.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ.

0: നമ്മുടെ ശ്രോതാക്കളുമായിട്ട് നമുക്ക് പങ്കുവെക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു അധ്യായമാണല്ലോ അബൂലഹബിൻ്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട്. അപ്പം നമ്മൾ ആ ചരിത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വളരെ മനോഹരമായ ഒരു ചരിത്ര ഭാഗമാണ് അവിടെ നമ്മൾ കാണുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് ഒരായത്തിലൂടെ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരായത്താണ് വഅൻദിർ അഷീറതകൽ അഖ്റബീൻ, ഓ പ്രവാചക, അങ്ങ് താങ്കളുടെ അടുത്ത ബന്ധുക്കൾക്ക് താക്കീത് നൽകുക എന്ന് വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സൂചിപ്പിക്കുകയുണ്ടായി. ആ സൂചിപ്പിച്ച വേളയിൽ മഹാനായ അലിയു ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു നടത്തുന്ന ശ്രദ്ധേയമായ ഒരു ഹദീസ് നമുക്ക് ഇങ്ങനെ വായിച്ചെടുക്കാൻ കഴിയും. യാ അലി, എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് എന്റെ അടുത്ത ബന്ധുക്കളോട് താക്കീത് നൽകാൻ എന്റെ റബ്ബ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തിനാണ് അലി റളിയല്ലാഹുവിനെ വിളിച്ചത്? മുമ്പേ തന്നെ പ്രവാചകനിൽ വിശ്വസിക്കുകയും കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ പ്രവാചകനിൽ വിശ്വസിച്ച ഒരാളാണ് അലി റളിയല്ലാഹു അൻഹു. 10 or 12 വയസ്സേ. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണ അലി, നമുക്കൊരു സദ്യ ഒരുക്കണം, അതിൽ പാനീയങ്ങളും ഭക്ഷണവുമായിട്ട് നീ റെഡിയാക്കണം, എന്നിട്ട് നമ്മളുടെ കുടുംബത്തിലെ, അതായത് ഖുറൈശി എന്ന് പറഞ്ഞാൽ 10 കബീലകൾ ചേർന്നിട്ടുള്ള ഒരു വലിയൊരു കുടുംബമാണ്,
1: ചെറിയ ചെറിയ ഗോത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയൊരു
0: കുടുംബം, അവരെ എല്ലാവരെയും വിളിച്ചു ചേർത്ത് ഒരു സദ്യ നടത്തുക. അങ്ങനെ സദ്യയുടെ മർമ്മം ഇതാണ്, ഭക്ഷണം കൊടുത്തതിന് ശേഷം ഇവരോട് തൻ്റെ ദൗത്യത്തെക്കുറിച്ച് പറയണം. ആദ്യം തൻ്റെ വീട്ടിലാണല്ലോ അത് പറയേണ്ടത്. അങ്ങനെ മഹാനായ അലി റളിയല്ലാഹു അൻഹു ഭക്ഷണമൊരുക്കി, അവർക്ക് കുടിക്കാനുള്ള പാനീയങ്ങളൊരുക്കി. ഏകദേശം അലി റളിയല്ലാഹു അൻഹു അതിൽ പറയുന്ന ഒരു റിപ്പോർട്ട് പ്രകാരം 40 ആളുകൾ അതിൽ പങ്കെടുത്തു. പ്രഗത്ഭരായ ആളുകളാണ്, ഹംസ, അതേപോലെ തന്നെ പിന്നെ അബൂലഹബ്,
1: അബൂ ത്വാലിബ്,
0: ഇവരൊക്കെ അതിൽ സന്നിഹിതരാണ്. അങ്ങനെ പിന്നെ ഭക്ഷണം കൊടുത്തു. അപ്പം അതിലൊരു ഒരു ചെറിയൊരു അത്ഭുതം സംഭവിക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു 2 or 3 ആളുകൾ ഇരുന്ന് കഴിച്ചാൽ തീരാവുന്ന ഭക്ഷണേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത് അവിടെ സംഭവിക്കുകയാണ്.
1: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മുഅ്ജിസത്ത്
0: സംഭവിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ആ ഉണ്ടാക്കിയ ഭക്ഷണം ഇവരെല്ലാവരും കഴിച്ചതിന് ശേഷവും അങ്ങനെ തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് പല സന്ദർഭങ്ങളിലായിട്ട് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഭാഗമാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത്. ഇത് കുറഞ്ഞ ആളുകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഒരുപാട് ആളുകൾ കഴിക്കുന്ന സംഭവങ്ങൾ നമുക്ക് അനേകം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഇവരെല്ലാവരും ഭക്ഷണം കഴിച്ച് പാനീയവും കഴിച്ച് ഇങ്ങനെ വിശ്രമിക്കുന്ന ഒരു വേളയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരോട് കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത സമയം. അപ്പോൾ ഏകദേശം ഒരു 3 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുന്ന രഹസ്യ പ്രബോധനത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്ന അബൂലഹബ് ഇത് എന്തോ ഒരു ഒരു ഒരു ഒരു കെണിയാണെന്ന് മനസ്സിലാക്കിയിട്ട്, അതായത് അവരുടെ ഭാഷയിലാണ് ഒരു കെണി എന്ന് പറയുന്നത്, മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുക്കുന്ന ഒരു ഒരു ഒരു തന്ത്രമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഭക്ഷണം കഴിച്ച ഉടനെ ആരെഴുന്നേറ്റു? അബൂലഹബും. അപ്പം അദ്ദേഹം സീനിയർ നേതാവല്ലേ, അപ്പം അവർ എഴുന്നേറ്റപ്പോൾ കുറച്ച് ആളുകൾ അവരുടെ കൂടെ ഇറങ്ങിപ്പോവുകയും ചെയ്തു. അപ്പം അന്ന് എന്ത് ചെയ്തില്ല, അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചതുപോലെ കാര്യം നടന്നില്ല. വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എന്തോ ഒരു സദ്യ കൂടി ഒരുക്കണം. അങ്ങനെ മുൻപ് സംഭവിച്ച ആ ഒരു ഇത് സംഭവിക്കാതിരിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ച ഉടനെ എഴുന്നേറ്റ് നിന്നിട്ട് പറയും, തന്നിൽ ഏൽപ്പിച്ച ആ ദൗത്യത്തെക്കുറിച്ച്, അള്ളാഹു തന്നെ നബിയായി തിരഞ്ഞെടുത്തതിനെക്കുറിച്ച് സവിസ്തരം പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങളെന്നെ സഹായിക്കില്ലേ എന്ന് ചോദിക്കാം. അവരാരും മിണ്ടിയില്ല, എല്ലാവരും മൗനം പാലിച്ചു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു പറയാണ്, ബാലനായിരുന്ന ഞാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, ഞാൻ അങ്ങയെ സഹായിക്കാം. അപ്പം അതിനെ അബൂലഹബ് പരിഹസിക്കുന്നുണ്ട്. അബൂലഹബ് പരിഹസിക്കുന്ന ഈ ചെറിയൊരു പിന്നെ ബാലൻ്റെ നമ്മൾ അനുസരിക്കണം എന്നാണോ ഈ ഭക്ഷണം തന്ന് മുഹമ്മദ് നമ്മളോട് പറയുന്നത്? മറ്റുള്ള ചില പിന്നെ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും, മറ്റുള്ളവർ മക്കാർ മുഹമ്മദിനെ കൈ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ തന്നെ അവൻ്റെ കൈ പിടിക്കണം എന്ന് പറയുന്ന രൂപങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും.
1: ശരിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കുടുംബക്കാരൊക്കെ വിളിച്ചു വരുത്തി, കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട് ആദ്യം അദ്ദേഹം പ്രതീക്ഷിക്കുകയാണ്.
0: അതെ.
1: അപ്പോൾ എത്രമാത്രം ആത്മാർത്ഥതയോടെയാണ് തൻ്റെ കുടുംബത്തിനോടുള്ള ഒരു സ്നേഹവും അവരുള്ള ബഹുമാനവും നിലനിർത്തി കുടുംബത്തിലെ കബീലകളിലെ ഓരോരുത്തരോടും പ്രത്യേകം അദ്ദേഹം വീട്ടിൽ വിളിച്ചു വരുത്തി, അദ്ദേഹം വളരെ കൃത്യമായി അവരോട് തന്നെ സഹായിക്കണം, ഈ ദൗത്യ നിർവഹണത്തിൽ തൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് പറയുമ്പോൾ, അതിന് വിമർശിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാകുന്ന ആ ഒരു മനോവേദന എത്രത്തോളമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്.
0: അതുമാത്രമല്ല, നമ്മളുടെ പ്രബോധനം ആരംഭിക്കേണ്ടതിൻ്റെ ഒരു ഒരു ക്രൈറ്റീരിയ അവിടെ പഠിപ്പിക്കുന്നുണ്ട്.
1: തീർച്ചയായും
0: സ്വന്തം കുടുംബത്തിൽ നിന്ന് നമ്മുടെ ദീൻ ആരംഭിക്കണം,
1: പ്രയോറിറ്റി എങ്ങനെയാണ് നിശ്ചയിക്കേണ്ടത്.
0: അതെ. പിന്നീട് നമ്മൾ കാണുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫാ മലയുടെ മുകളിൽ കയറാൻ. അപ്പോൾ സഫാ മലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ അറിയിപ്പുകൾ നൽകുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരാൾ കയറിയിട്ട് ഒരു പ്രഖ്യാപനം നൽകുന്ന ഒരു സമയത്ത് എല്ലാവരും അതിന് താഴെ തടിച്ചുകൂടും. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ മുകളിൽ കയറി ഓരോ ഗോത്രങ്ങളെയും പേരെടുത്ത് പറയണം, അവരെ വിളിക്കുകയാണ്. എന്നിട്ട് അവരോടൊക്കെയും പറയണം, നിങ്ങൾ നിങ്ങളുടെ തടിയെ നരകത്തിൽ നിന്ന് രക്ഷിക്കണം. അതിൽ പറയുന്നുണ്ട്, യാ ഫാത്തിമ അൻകിദി നഫ്സക്കി മിൻ നാർ. ഉപ്പാക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇവിടെ നിനക്ക് എല്ലാം ചെയ്തു തരാൻ കഴിയും, പക്ഷേ അവിടെ എനിക്കൊന്നും, ഞാൻ നിസ്സഹായനാണ് എന്ന രൂപത്തിലൊക്കെ പറയണം. എന്നിട്ട് അവിടെ കൂടിയ ആളുകൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു ഒരു ഇൻട്രോ, ഒരു ആമുഖം പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ ആമുഖം? ഈ മലക്കു പിന്നിൽ ഒരു സംഘം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ?
1: തീർച്ചയായും.
0: അപ്പം അവരുടെ ഒന്നടങ്കമുള്ള മറുപടി നമുക്ക്. അതെ. ഇതുവരെ പിന്നെ ഞങ്ങളൊരു കളവ് പറയുന്നത്, നിങ്ങളൊരു കളവ് പറയുന്നത് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനു ശേഷം സുന്ദരമായി തൗഹീദും റിസാലത്തും ആഖിറത്തും ഒക്കെ അവിടെ പറഞ്ഞു കൊടുക്കട്ടെ. അവിടെ നിന്നാണ് നമ്മുടെ ഈ അനുഭവത്തിൻ്റെ ചരിത്രപാഠത്തിൻ്റെ മർമ്മത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. തബ്ബല്ലക് അലിഹാദ ജമാഅത്തന, നീ നശിച്ചു പോവട്ടെ, ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത് എന്ന് ആരാ പറയുന്നത്? സ്വന്തം ചോരയാണ് എഴുന്നേറ്റ് എന്നിട്ട് പറയുന്നത്.
1: വാപ്പയുടെ സ്ഥാനമുള്ള,
0: അതെ,
1: വാപ്പ മരണപ്പെട്ട വാപ്പയെപ്പോലെ തന്നെ സംരക്ഷിക്കേണ്ട തൻ്റെ പിതൃവ്യൻ.
0: മാത്രമല്ല, അഗാധമായ ബന്ധം. പ്രവാചകൻ്റെ രണ്ട് മക്കളെ അവിടേക്ക് മരുമക്കളായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. ഈ ഒരു പ്രഖ്യാപനത്തിന് ശേഷം വളരെ മോശപ്പെട്ട രൂപത്തിൽ അദ്ദേഹം ഈ അബൂലഹബ് തൻ്റെ മക്കളെ നിർബന്ധിച്ചുകൊണ്ട് തൊലാക്ക് ചെല്ലുന്നുണ്ട്. വളരെ മോശമായ രൂപത്തിൽ അതിലൊരു മരുമകൻ പ്രവാചകനോട് പിന്നെ ശക്തമായ രൂപത്തിൽ എതിർക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹു ആ ഒരു വചനം തന്നെ എടുത്തിട്ട് ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന വിശ്വാസികൾക്കൊരു പാഠമായിട്ടത് നമ്മൾ പാരായണം ചെയ്യണം. തബ്ബത്തിയത അബീലഹബിം വതബ്ബ്, അല്ലേ? അബൂലഹബ് പിന്നെ നശിച്ചു പോകട്ടെ. മൂന്ന് തവണയാണ് ലഹബ് എന്നത് ഖുർആനിൽ കാണാൻ കഴിയുക. രണ്ടെണ്ണിടത്ത് ലഹബ് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് നരകത്തിനോട് ചേർത്തിട്ടാണ്. ഒരു ഭാഗത്ത് ഈ ഒരു പിന്നെ സൂറത്തിലുമാണ് പിന്നെ കാണാൻ കഴിയുന്നത്. മാത്രമല്ല നമ്മൾ ആ ചരിത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വളരെ മോശപ്പെട്ട ഒരു പര്യവസാനമായിരുന്നു അബൂലഹബിന് ഉണ്ടായിരുന്നത് എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പിന്നെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിച്ചൊരു വിഷയം ഇതാണ്, നമ്മൾ വിശ്വസിക്കുന്നത് 100-ൽ 110 പ്യുവർ പ്യൂരിറ്റിയുള്ള ഒരു ആദർശമാണ്. ഒരാളോടും നമുക്ക് മടിച്ചു നിൽക്കേണ്ടതില്ല, ആരോടും ഇത് നമുക്ക് പറയാം, അത് നമ്മുടെ ബാധ്യതയാണ്. അതാരംഭിക്കേണ്ടത് പ്രഥമമായി ആദ്യമായി തുടങ്ങേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. അതിൻ്റെ മാതൃകയാണ് നമ്മളിവിടെ കണ്ടത്. അതിൽ എന്തൊന്നും പ്രതിസന്ധികളുണ്ടായാലും സ്വന്തം ചോരയെ മുൻനിർത്തിക്കൊണ്ട് പഠിപ്പിക്കുന്ന ചരിത്രത്തിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. പ്രവാചകൻ്റെ ജനനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അടിമയെ മോചിപ്പിച്ചു ഈ അബൂലഹബ്. ആ അബൂലഹബാണ് എന്ത് ചെയ്തത്, പ്രവാചകൻ്റെ ദാവത്തിന് തടസ്സമായി സ്വന്തം കുടുംബത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മരണം വരെ നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ളൊരു ടാസ്ക്കാണ് വമാ ഖലഖ്തുൽ ജിന്ന വൽഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുക എന്നുള്ളൊരു ടാസ്ക്. അത് പ്രഖ്യാപിക്കുന്നവരിലും നമ്മൾ മുൻപന്തിയിൽ ഉണ്ടാകണം എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്താനുള്ളത്.
2: പ്രമുഖരുടെ ജുമാ ഖുതുബകൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന അൽമിംബർ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.
3: نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد.

أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد. ونفق في الصور ذلك يوم الوعيد. സത്യ വിശ്വാസികൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിക്കണേ എന്നു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ മുഴുവൻ മേഖലയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവാവസാനം വരെ റബ്ബിന്റെ ദീനിന് വേണ്ടി ആത്മാർത്ഥമായി സേവനം ചെയ്യാനുള്ള തൗഫീഖ് റബ്ബ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് സമയത്ത് എപ്പോൾ എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടെ മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മയെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു ഖാഫിലെ 19-20 വചനങ്ങളാണ് ഓതി വെച്ചത്. കഴിഞ്ഞ 2-3 ഖുതുബകളിൽ നാം സൂചിപ്പിച്ചതുപോലെ മരണമെന്നത് യാഥാർത്ഥ്യമാണ്. ആ മരണത്തെ ഓർക്കലും അതി പ്രധാനമാണ്. ദുനിയാവിൽ കാലാകാലം താമസിക്കുമെന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഏത് സമയത്തും പോകേണ്ടി വന്നേക്കാവുന്ന ഒരു യാത്രയെക്കുറിച്ച് ആലോചിക്കുകയും അതിനായി ഒരുങ്ങി തയ്യാറായിരിക്കുകയും ചെയ്യുക എന്നത് ബുദ്ധിമാന്മാരുടെ ലക്ഷണമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയും എടുത്തു പറഞ്ഞിരിക്കുന്നത്. മരണം ഓർക്കാനുള്ള വ്യത്യസ്തമായ വഴികളിൽ ഒന്ന് നാം കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു. ഖബറുമായി ബന്ധപ്പെട്ട നമ്മുടെ ചിന്തകളും ഖബർ സന്ദർശനവും മനസ്സിനെ അതുമായി ബന്ധിപ്പിക്കുന്ന കാര്യങ്ങളുമൊക്കെ മരണത്തെ ഓർക്കാൻ പര്യാപ്തമായ ഒന്നാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് രോഗി സന്ദർശനം എന്ന്. പൊതുവെ നമ്മളൊക്കെ രോഗികളെ കാണാൻ പോകാറുണ്ട്. പക്ഷേ പലപ്പോഴും അത് ഒരു ശരഈയായ ബാധ്യതാ നിർവഹണം എന്ന നിലയ്ക്കല്ല നമ്മളൊന്നും ചെയ്യാറുള്ളത്. കുടുംബക്കാരായ ആളുകൾ, പരിചയക്കാരായ ആളുകൾ, അവരൊക്കെ രോഗികളായി കഴിയുമ്പോൾ പലപ്പോഴും ചെന്നില്ലെങ്കിൽ മോശമല്ലേ, അവരെന്താണ് വിചാരിക്കുക എന്നൊക്കെയുള്ള മനസ്സാണ് രോഗിയെ സന്ദർശിക്കാൻ പലപ്പോഴും നമുക്കൊക്കെ പ്രചോദനമായി മാറാറുള്ളത്. അതിലപ്പുറത്തുള്ള ചില തലങ്ങൾ രോഗി സന്ദർശനത്തിലുണ്ട്. ഇത്ര വലിയ ആരോഗ്യവാനും രോഗം ബാധിച്ചേക്കാം എന്നത് യാഥാർത്ഥ്യമാണ്. രോഗം മനുഷ്യരെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതേ ആരോഗ്യം ഇതേ നിലയുമെന്നും എന്നും ഉണ്ടാകണമെന്നില്ല എന്നും ഏത് സമയത്തും സാഹചര്യങ്ങൾ മാറി മാറി വന്നേക്കാമെന്നുമൊക്കെയുള്ള ഓർമ്മപ്പെടുത്തലുകൾ അതിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ കൂടി ഭാഗമാണ് രോഗിയെ ചെന്ന് കാണുക എന്നത്. അതിൽ ചില പാഠങ്ങൾ സ്വയം ഉൾക്കൊള്ളാൻ നമുക്ക് ലഭിക്കും. വിശേഷിച്ച ചില പ്രത്യേകമായ രോഗങ്ങൾ രോഗികളൊക്കെ കാണുമ്പോൾ തീർച്ചയായും ചില തിരിച്ചറിവുകൾ, ഇങ്ങനെയൊന്നും ആയാൽ പറ്റില്ല, മാറണമെന്ന ബോധ്യം മാനസികമായി ഉണ്ടാകാൻ ചിലപ്പോൾ അത് നിമിത്തമായി മാറും. അതോടൊപ്പം വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യം കൂടിയാണ് രോഗികളെ ചെന്ന് കാണുക എന്നത്. വിശ്വാസികൾ തമ്മിലുള്ള ഹക്കായി പറയപ്പെടുന്ന നബി തങ്ങൾ പറഞ്ഞു, ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. വിശ്വാസികൾ പരസ്പരമുള്ള ബാധ്യതകൾ ആറെണ്ണമാണ് എന്ന് ഒരു ഹദീസിൽ, അഞ്ചെണ്ണമാണ് എന്ന് മറ്റു ഹദീസിലും കാണാം. ആ രണ്ടിലും എടുത്തു പറഞ്ഞ ഒന്നാണ് രോഗിയായാൽ സന്ദർശിക്കുക എന്നത്. വിശ്വാസികൾ തമ്മിലുള്ള ബാധ്യതപ്പെട്ട ഇയാദത്തുൽ മരീദ്, ഒരു വിശ്വാസിയായ മനുഷ്യൻ

രോഗമാണ് എന്നറിഞ്ഞാൽ ചെന്ന് കാണുക. പരിചയമുണ്ടോ ഇല്ലേ എന്നതല്ല. ഒരു ബന്ധുവാണോ അയൽവാസിയാണോ കുടുംബക്കാരനാണോ അയാൾ അറിയുമോ അതൊന്നും വിഷയമല്ല. ഒരു വിശ്വാസിയാണോ മുഅ്മിനാണോ മുസ്ലിമാണോ എങ്കിൽ അയാളുമായി നമുക്കൊരു ബാധ്യതയുണ്ട്. ആ ബാധ്യതപ്പെട്ടതാണ് റിയാദത്തുൽ മരീദ്, രോഗിയെ സന്ദർശിക്കുക എന്നത്, ജനാസയെ അനുഗമിക്കുക എന്നത് മറ്റൊന്നാണ്. മരിച്ചാൽ പരിചയമുള്ള ആൾ മരിച്ചാൽ മാത്രമല്ല പോകേണ്ടത്. ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചാൽ ആ ജനാസയെ അനുഗമിക്കുക, ഇത്തിബാ ഉൽ ജനാഇസ്, ജനാസയെ അനുഗമിക്കുക എന്നത് ബാധ്യതയാണ്. എന്നതുപോലെ തന്നെ ബാധ്യതയാണ് മുസ്ലിമായ മനുഷ്യൻ രോഗിയായ സന്ദർശിക്കുക എന്നത്. മറ്റു ഹദീസ് പ്രത്യേകമായി നമ്മോട് കരിപ്രാശ്രയത്തിൽ തന്നെ പറഞ്ഞ നാലഞ്ച് കാര്യങ്ങൾ, അത്രയുമുൽ ജാഇഅ വഊദു അൽ മരീദ്, വിശക്കുന്നതിന് നിങ്ങൾ ഭക്ഷണം നൽകുക, വഊദു അൽ മരീദ്, രോഗിയെ നിങ്ങൾ സന്ദർശിക്കുക എന്ന് പ്രത്യേകമായി നബി നമ്മോട് നിർദ്ദേശിക്കുന്നത് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ കാണാൻ കഴിയും. മാത്രവുമല്ല രോഗിയെ സന്ദർശിക്കുന്നവന് വലിയ പ്രതിഫലമുണ്ട് എന്നാണ് ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്. നബി ഞങ്ങളെ പറയുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മൻ ആദ മരീദൻ ഔ സാറ അഖല്ലഹു ഫില്ലാ, പടച്ച റബ്ബിന്റെ മാർഗത്തിൽ ഒരു രോഗി ഒരാൾ കാണാനായി പോകുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ തന്റെ സഹോദരനെ, മുസ്ലിമായ വിശ്വാസിയായ സഹോദരനെ സന്ദർശിക്കാൻ പോകുന്നു, രോഗമുണ്ടായിട്ടല്ല, അല്ലെങ്കിലും അത് വിശ്വാസിയാണ്, നമ്മളും വിശ്വാസികളാണ്, ആ നിലക്കൊരു ആത്മബന്ധം, ഒരു ഒരു ആദർശബന്ധം, ആ ബന്ധം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി അയാളെ സന്ദർശിക്കാനായി പോകുന്നു എങ്കിൽ, നാദാഹു മുനാദിൻ, വിളിച്ചു പറയുന്ന ഒരാൾ, ഒരു മലക്ക് വിളിച്ചു പറയുമെന്നാണ്, നീ ചെയ്തത് ഏറ്റവും നല്ല തയ്യബായ കാര്യമാണ്, എന്റെ ഈ നടത്തം പോലും ഏറ്റവും നല്ല മാർഗത്തിലാണ്, സ്വർഗത്തിൽ ഒരു ഭവനം നീ ഒരുക്കി കഴിഞ്ഞു, തയ്യാറാക്കി കഴിഞ്ഞുവെന്ന് ഒരു മലക്ക് വിളിച്ചു പറയുമെന്ന് നബിതങ്ങൾ പഠിപ്പിക്കുന്നു. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത സ്വീകാരയോഗ്യമായ ഹദീസാണ്. മലക്കുകൾ വിളിച്ചു പറഞ്ഞു, നീ ചെയ്തത് വളരെ നല്ല കാര്യമാണ്, ഇനി നടത്തം ഏറ്റവും നല്ല മാർഗത്തിലാണ്, സ്വർഗത്തിൽ ഒരു മൻസിൽ, ഒരു ഭവനമില നീ തയ്യാറാക്കിയിരിക്കുന്നു, നീ ഒരുക്കിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് ആ മലക്ക് വിളിച്ചു പറയും. മാത്രവുമല്ല പരലോകത്ത് വെച്ച് അല്ലാഹു തആല ചോദിക്കുന്ന ചോദ്യമുണ്ട് എന്ന് നബി ഞങ്ങളെ പഠിപ്പിക്കുന്ന ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹു തആല പറയുന്ന, അല്ലാഹു അസ്സ വ ജല്ല യഖൂലു യൗമൽ ഖിയാമ, അന്ത്യ നാളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കും വിശ്വാസികളായ അടിമയോട്, അല്ലാഹു ചോദിക്കും, ഇബ്നു ആദമ മരിത്തു ഫലം തഉദ്നി, അല്ലയോ മനുഷ്യപുത്ര, ഞാൻ രോഗിയായിട്ട് നീ എന്നെ സന്ദർശിച്ചില്ലല്ലോ എന്ന് അല്ല ചോദിക്കുമെന്ന, മരിത്തു ഞാൻ രോഗിയായി പക്ഷേ ഫലം തഉദ്നി, നീ എന്നെ സന്ദർശിച്ചില്ല എന്ന് റബ്ബ് ചോദിക്കുമ്പോൾ ഈ അടിമ ചോദിക്കും, റബ്ബേ, യാ റബ്ബി കൈഫ അഊദുക വഅൻത റബ്ബുൽ ആലമീൻ, റബ്ബേ നീ റബ്ബുൽ ആലമീൻ ആണല്ലോ, എനിക്ക് രോഗമാവുകയോ എന്നെ സന്ദർശിക്കുകയോ അതെങ്ങനെയാണ്? അബ്ബ പറയും, അതെ, അമാ അലിംത അൻ അബ്ദി ഫുലാൻ മരിദ, നീ അറിഞ്ഞില്ലേ എന്റെ ഇന്ന അടിമ അവൻ രോഗിയായി എന്ന്, നീ അറിഞ്ഞില്ലേ, ഫലം തഉദുഹു, നീ അവനെ സന്ദർശിച്ചില്ലല്ലോ, നീ അമാ അലിംത അന്നക ലഉത്തഹു ലവജത്തനി ഇന്ദ, നീ അവനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ നിന്നെ അവന്റെ പക്കൽ എന്നിലേക്ക് കാണാമായിരുന്നു, കണ്ടെത്താമായിരുന്നു എന്ന് അബ്ബ തിരിച്ചു പറയുമെന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുന്നു. അഥവാ അത്രയേറെ പ്രാധാന്യമാണ് അതിനുള്ളത് എന്നത്, പടച്ച റബ്ബിന്റെ സാമീപ്യം ലഭിക്കാൻ, പടച്ച റബ്ബുമായി കുറുമ്പത്ത് തകർവ് ഉണ്ടാവാൻ കൂടി പറ്റുന്ന മാർഗമാണ് രോഗിയെ ചെന്ന് കാണുക എന്നത്. ആ നിലക്കുള്ള നിയ്യത്ത് ഈ രോഗിയെ സന്ദർശത്തിൽ തീർച്ചയായും നമുക്കുണ്ടാവേണ്ടതുണ്ട്. അതല്ലാതെ കേവലം ഒരു ഒരു ബന്ധം ചേർക്കാൻ വേണ്ടിയോ, ഒരു മോശത്തരം ഒഴിവാകാൻ വേണ്ടിയോ, എല്ലാവരും പോയി ഞാൻ പോയിട്ടില്ല, അയാൾ എന്താണോ വിചാരിക്കുക, ഞാൻ സുഖമില്ലാതെ കിടന്നപ്പോ അയാൾ വന്നതാണ്, നമ്മൾ പോയില്ലെങ്കിൽ മോശമാണ്, അതൊക്കെ ദുനിയാവിന്റെ കാര്യമാണ്. ആ ഉദ്ദേശത്തിലാണെങ്കിൽ അത് നടക്കുമെന്നല്ലാതെ ഈ പറയപ്പെട്ട പ്രതിഫലവും ഇത്രയും വലിയ ഓഫറുകളൊന്നും അയാൾക്കതിന് അർഹത ഉണ്ടാവുക ഇല്ല. മാത്രവുമല്ല ആ രോഗിക്ക് ഒരു പക്ഷേ നമ്മുടെ സന്ദർശനം ഒരുപാട് നന്മകൾക്ക് നിമിത്തമായേക്കാം.
നല്ല ഉപദേശങ്ങൾ നൽകുക, പരലോകം രൂപപ്പെടുത്താം, അവന് വേണ്ടി പ്രാർത്ഥിക്കാം. അതൊക്കെ അതിന്റെ മര്യാദയാണ്. നിവിധങ്ങൾ വന്നാൽ പ്രാർത്ഥിക്കുമായി, നിവിധങ്ങൾ പറഞ്ഞില്ല, സാരമില്ല, എല്ലാം സുഖമാകും, ശരിയാകും, ഇൻഷാല്ലാ. അല്ല ഉദ്ദേശിച്ചാൽ എല്ലാം സുഖമാകുമെന്ന് സമാധാനിപ്പിക്കും. അത് രോഗിയെ സമാധാനിപ്പിക്കൽ അതിന്റെ ഭാഗമാണ്, അതിനും പ്രതിഫലം വേറെ കിട്ടും. അതുപോലെ നിബിധങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹു റബ്ബൽ നാസ് അദ്ഹി ബിൽ ബസ് ഇഷ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅ ലാ യുഗാദിറു സഖമ. അല്ലാഹു റബ്ബൽ നാസ് ജനങ്ങൾ രക്ഷിതാവേ, നീയാണ് ശിഫ നൽകുന്നവൻ, നിന്റെ ശിഫയല്ലാതെ മറ്റു ശിഫ ഇല്ല. അതുകൊണ്ട് റബ്ബേ നീ ശിഫ നൽകണേ, പരിപൂർണമായ ശമനം, ഒരു അസുഖവും ബാക്കിയില്ലാത്ത വിധമുള്ള ശമനം നീ നൽകണേ അല്ലാഹ് എന്ന് നിബിധങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. രോഗിയെ ചെന്ന് കണ്ട ദുആ ചെയ്ത ആൾക്കും പ്രതിഫലമാണ്. ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ അയാൾക്ക് വേണ്ടി നേട്ടമുണ്ട്, അയാൾക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കുന്നു. അതുകൊണ്ട് ആ ദുആ സ്വീകരിക്കപ്പെട്ട് ശിഫ കിട്ടിയാൽ അൽഹംദുലില്ലാ, അത് നല്ല കാര്യം. ശിഫ കിട്ടിയില്ല എന്നാലും ശരി, ആ ദുആ ചെയ്ത പ്രതിഫലം ഏതെന്നാലും തടയപ്പെടുന്നില്ല. ഈ നിലക്കെല്ലാമുള്ള ഒരുപാട് ലാഭങ്ങൾ ഇതിലൂടെ നേടാൻ കഴിയും. മാത്രവുമല്ല നിബിധങ്ങൾ പഠിപ്പിക്കുന്ന മറ്റു ഹദീസിൽ കാണാം, മാ മിൻ മുസ്ലിമിൻ യുസീബുഹു അദൻ മിൻ മറദിൻ ഫമാ സിവാഹു. ഒരു മുസ്ലിമായ മനുഷ്യന് രോഗമോ ആളുകളുടെ മറ്റു പ്രയാസങ്ങളോ ബാധിക്കുന്നുവെങ്കിൽ ആ പ്രയാസ നിമിത്തമായി അവന്റെ പാപങ്ങളെ കൊടുത്തു കൊടുക്കാതിരിക്കില്ല. ഒരു മരത്തിൽ നിന്ന് ഇലകൾ പൊഴിയുന്നത് പോലെ അവന്റെ പാപങ്ങൾ ഓരോന്നായി ഒഴിഞ്ഞു പോകുമെന്നാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. അതൊക്കെ നമുക്ക് രോഗിയെ ഓർമ്മിപ്പിക്കാം. ഒരു അസുഖം വന്ന ആൾക്ക് അത്തരം സമാധാനത്തിന്റെ മക്കൾ സാരമില്ല, പ്രതിഫലം കിട്ടുകയാണ്, 24 മണിക്കൂറിലേക്ക് കൂടി കിട്ടുകയാണ്, വലിയ നേട്ടമാണ് എന്ന മട്ടിൽ നമുക്ക് ബോധിപ്പിക്കാൻ കഴിയും. ഷെയ്ഖ് ഉസ്താദ് ഇബ്നു തൈമിയ റഹിമഹുള്ളാ രോഗങ്ങളും പരീക്ഷണവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോ അദ്ദേഹം പറഞ്ഞ പ്രയോഗമുണ്ട്, അൽ മസ്വാഇബു നിഅമ യഥാർത്ഥത്തിൽ മുസീബത്തുകളെല്ലാം നിഅമത്തുകളാണ് എന്നാണ്. എല്ലാ മുസീബത്തും നിഅമത്താണ് എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത്, അതിന്റെ മഹത്വം അറിയുന്നുവെങ്കിൽ അതിനേക്കാളും വലിയ നിഅമത്ത് മറ്റൊന്നില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം പാപങ്ങൾ പൊറുക്കുന്നു, വലിയ നിഅമത്താണ്. 24 മണിക്കൂറും ദോഷം ഇങ്ങനെ പുറത്തുകൊണ്ടിരിക്കുന്നു, വലിയ നിഅമത്താണ്. പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്നു, നിഅമത്താണ്. അവന് വേണ്ടി ഒരുപാട് ആളുകൾ ദുആ ചെയ്യുന്നു, അതിന് കൂലി കിട്ടുന്നു, നിഅമത്താണ്. അവനും പ്രാർത്ഥിക്കുന്നു, അതിന് പ്രതിഫലം കിട്ടുന്നു, നിഅമത്താണ്. അതേപോലെ ഒരുപാട് ഖൈറുകൾക്ക് ഒരു പക്ഷത് നിമിത്തമായി മാറുന്നു, ഒരുപാട് സിറുകളിൽ നിന്ന് മാറി നിൽക്കാൻ അത് വഴിയായി മാറുന്നു. ഒരു അസുഖവും ഇല്ലെങ്കിൽ അങ്ങാടിലേക്ക് ഇറങ്ങി എല്ലാ വേണ്ടാവശ്യം ഇടപെട്ട് ഹറാമുകളും തോന്നിവാസവും നിയമത്തും നമീമത്തും കളവും വഞ്ചനയും ചതിയും പരിഹാസവും എല്ലാമായി പോകുമായിരുന്നിടത്ത് സുഖമില്ലാതെ വീട്ടിലിരുന്നുകൊണ്ട് ഒരുപാട് തിന്മയിൽ നിന്ന് രക്ഷ കിട്ടി, ഒരുപാട് വേണ്ടാത്ത ഒഴിവായി കിട്ടി. വലിയ നിഅമത്താണ് നിഅമത്താണ് എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുള്ള പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. സഹോദരങ്ങളെ, എപ്പോഴും ഒരു യാത്രക്കുള്ള ഒരുക്കം, അതിന്റെ ഭാഗമാണ് ഇതൊക്കെ. അസുഖത്തെ കുറിച്ച് ഓർക്കുക, രോഗം വന്നാൽ അതിനെ ഹൈവായവർക്ക് ഉപയോഗപ്പെടുത്തുക, രോഗികളെ ചെന്ന് കാണുക, മരിച്ചുവെന്ന് കേട്ടാൽ ആ ജനാസയെ അനുഗമിക്കുക, കഴിയുമെങ്കിൽ ജനാസയുടെ തജ്ഹീസ് അതിൽ പരിപാലത്തിൽ കുളിപ്പിക്കതിൽ കഫൻ ചെയ്യലിൽ മറമാടലിൽ എല്ലാം പറ്റുമെങ്കിൽ ഭാഗമാക്കാൻ പരിശ്രമിക്കുക, അവർ സന്ദർശിക്കുക. ഇങ്ങനെ തുടങ്ങി അവനവന്റെ യാത്രയുമായി ബന്ധപ്പെട്ട ഒരു ഓർമ്മ നിലച്ചു പോകാതിരിക്കാൻ, അതെപ്പോഴും ഇങ്ങനെ ലൈവായി ആ ഓർമ്മയുണ്ടാകാനുള്ള തരം വഴികളെ നമ്മളൊക്കെ സ്വീകരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഒരുപാട് ഓർമ്മപ്പെടുത്തലുകൾ അതിലൂടെ പടച്ചവർപ്പ് നമുക്കെല്ലാം നൽകുന്നുണ്ട്. അഹങ്കാരമുണ്ടാകും സ്വാഭാവികമായും, എല്ലാം തികഞ്ഞ സമയത്ത്. നല്ല ആരോഗ്യമുണ്ട്, ഇഷ്ടം പോലെ പണമുണ്ട്, ആരെയും പേടിക്കാനില്ല, എവിടെയും ഓടിച്ചാൽ എത്താൻ കഴിയുന്നുണ്ട്, എല്ലാ വിചാരിച്ച കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സ്വാഭാവികമായി ഒരു ചെറിയ കിബറ്, ഒരു ചെറിയ അഹങ്കാരം മനുഷ്യർക്കുണ്ടാകും. അവിടെ ഒന്ന് വിനയപ്പെടാൻ, ഒരു താഴ്മയുണ്ടാവാൻ, ഞാൻ വിചാരിച്ച പോലെയൊന്നുമല്ല കാര്യങ്ങൾ, ഏത് സമയത്തും മാറി മറിയാം, മനുഷ്യൻ ദുർബലനാണ് എന്ന് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട് തന്നെ ദുർബലനായിക്കൊണ്ടാണ്, ഞാൻ ഒന്നുമല്ല, എന്റെ പക്കൽ ഒന്നുമില്ല, ഏറെ ദൗർബല്യമുള്ളവനാണ് എന്ന തിരിച്ചറിവുണ്ടാവുകയും വിനയവും താഴ്മയും എല്ലാം പഠിക്കാനും അഹങ്കാരം ആനക്കുള്ള പൊന്നച്ചങ്ങൾ അതൊക്കെ ഒന്ന് കുറയാനും എല്ലാമുള്ള നിമിത്തമാണ് പലപ്പോഴും രോഗങ്ങൾ എന്നത്. അങ്ങനെയൊക്കെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു വിശ്വാസിക്ക് ആ രോഗാവസ്ഥയെയും വലിയ ഖൈറാക്കി മാറ്റാൻ കഴിയും, അബിലേക്ക് അടുക്കാൻ അതൊരു മാർഗമാക്കി മാറ്റാൻ കഴിയും. അതേപോലെ വസീയത്തുകൾ ചെയ്യാൻ കഴിയും, രോഗം വന്നാൽ വസീയത്തുകൾ ചെയ്യാൻ കഴിയും.
പെട്ടെന്നുള്ള മരണത്തെക്കാളേറെ രോഗം വന്നുള്ള കുറച്ചു കാലം രോഗിയായി കിടന്നാൽ സ്വാഭാവികമായും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് തിരിച്ചറിവുണ്ടാവുകയും ഒരു യാത്രയുണ്ട് എന്ന് ബോധ്യമാവുകയും കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിക്കാൻ, വസീയത്തുകൾ ചെയ്യാൻ, തൗബ ചെയ്യാൻ എല്ലാം അത് ഒരു അവസരമായി ഉപയോഗപ്പെടുത്താം. ഒരു ഒരു യാത്ര ഉറപ്പിക്കുമ്പോൾ എന്ന് പറഞ്ഞ ഒരു ഫിറാഖാണ്, വേർപാടാണ്, പോവുകയാണ്, കുഞ്ഞാമില്ല, ഞാൻ യാത്ര പോവുകയാണ് എന്ന ഒരു തിരിച്ചറിവുണ്ടാകുമ്പോ അതിന് വേണ്ട ഒരുക്കങ്ങൾ ഒന്നുകൂടെ ചെയ്യാൻ, കഴിഞ്ഞ കാലത്തെപ്പറ്റി ഓർക്കാൻ ഒക്കെ അത് നിമിത്തമായി മാറും. എന്റെ കഴിഞ്ഞ കാലം ജീവിതം എന്തായിരുന്നു, പ്രായപൂർത്തിയായ കാലം മുതൽ ഇതുവരെ കഴിഞ്ഞു പോകുന്ന ജീവിത രീതി അത് എന്തായിരുന്നു, ഒരുപാട് തിന്മകൾ, ഒരുപാട് തോന്നിവാസങ്ങൾ, ഒരുപാട് വേണ്ട ആവർത്തികൾ എല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഓർക്കാൻ, നയമിറക്കാൻ അബ്ബേ പൊറുക്കണേ എന്ന് റബ്ബിനെ ആത്മാർത്ഥമായി ഒന്ന് പറയാൻ, പ്രാർത്ഥിക്കാൻ എല്ലാം രോഗം ഒരു മനുഷ്യന് നിമിത്തമാക്കി മാറ്റും. അങ്ങനെ നോക്കുമ്പോൾ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ള പറഞ്ഞ പോലെ അൽ മസ്വാഇബു നിഇമ, മുസീബത്തുകൾ നിഇമത്താണ് എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ മനുഷ്യന് ബോധ്യപ്പെടുന്ന അവസരമാണ് അതൊക്കെ. ഇതൊക്കെ തൗഹീദ് ഉണ്ടെങ്കിൽ, തഖ്‌വയുണ്ടെങ്കിൽ, ദീൻ ഉണ്ടെങ്കിലാണ് ഇതൊക്കെ ലഭിക്കുന്നത്. ഇല്ലെങ്കിലോ നഷ്ടവുമാണ്. അതൊന്നുമില്ല എങ്കിൽ രോഗമേതാലും സഹിക്കണം, വേദന അവൻ അനുഭവിക്കണം, അതോടൊപ്പം അത് പ്രതിഫലം കൂടി കിട്ടുന്നില്ല എങ്കിൽ അവനേക്കാൾ നഷ്ടക്കാരൻ മറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ അസുല് തൗഹീദാണ്, വിശ്വാസമാണ്. ഈ മനുഷ്യരിയാണെങ്കിൽ, തൗഹീദ് ശരിയാണെങ്കിൽ, പരത്രികമായ ബോധം കൃത്യമായി ഉണ്ട് എങ്കിൽ, അള്ളാഹിനെ കുറിച്ചുള്ള ശരിയായ ബോധമുണ്ട് എങ്കിൽ, ഒരു വിശ്വാസ കേൾക്കുന്ന ഏത് സാഹചര്യങ്ങളിലും അവന് ഖൈറാക്കി മാറ്റാൻ കഴിയും. അതുകൊണ്ടാണ് നബി ഞങ്ങൾ പറഞ്ഞത് അജബല്ലി അംലിൽ മുഅ്മിൻ, മുഅ്മിന്റെ കാര്യം വല്ലാത്ത അത്ഭുതമാണ്, സത്യവിശ്വാസിയുടെ കാര്യം വല്ലാത്ത അത്ഭുതമാണ്. ഇൻ അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന്റെ മുഴുവൻ കാര്യങ്ങളും അവന് ഖൈറാണ്. ഒടി സദാലികരി അഹദിൻ ഇല്ലാലിൽ മുഅ്മിനി, അത് മുഅ്മിൻ അല്ലാതെ മറ്റാർക്കുമില്ല. എല്ലാം ഖൈറായി മാറുന്ന ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതൊക്കെ ഖൈറ്, ഖൈറല്ലാത്ത ഒന്നുമില്ല. നബി തങ്ങൾ വിശദീകരിച്ചു, ഒരു ബുദ്ധിമുട്ട് വന്നാൽ അവൻ ക്ഷമിക്കുന്നു, ഫക്കാന ഖൈറല്ല, അവൻ ഖൈറായി മാറുന്നു. സന്തോഷവും ആശ്വാസവും വന്നാലോ, ശക്കറ, അവൻ ശുക്ർ കാണിക്കുന്നു, ഫക്കാന ഖൈറല്ല, അതും അവന് ഖൈറായി മാറുന്നു. അപ്പൊ ഖൈറല്ലാത്ത ഒന്നുമില്ല, എല്ലാം ഖൈറാണ്. അത് മുഅ്മിന് മാത്രമുള്ള, അല്ലാഹുവിനെ കുറിച്ച് ബോധമുള്ള, പരലോക ബോധമുള്ള, തൗഹീദുള്ള, തഖ്‌വയുള്ള, ദീനുള്ള ആളുകൾക്ക് മാത്രമാണ് ആ ഒരു ഖൈറ് അനുഭവപ്പെടുക. അല്ലാത്തിന് എല്ലാം പ്രയാസമായിരിക്കും, എല്ലാം ബുദ്ധിമുട്ടും കട്ടപ്പാടും, എന്നും എല്ലാത്തിനെയും പഴിചാരി ആകെ കുറ്റപ്പെടുത്തി ഒരു സമാധാനവുമില്ല, വല്ലാത്തൊരു അസ്വസ്ഥതയെ കൊണ്ടാവും അവൻ ജീവിക്കുക. വിശ്വാസിക്കതല്ല, എന്ത് വന്നാലും അൽഹംദുലില്ലാഹ്. ഇനി ഞങ്ങളെ പറയുമായിരുന്നു അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, എല്ലാ അവസ്ഥയിലും അൽഹംദുലില്ലാഹ്, എന്ത് വന്നാലും അൽഹംദുലില്ലാഹ്, എല്ലാം റബ്ബിലേക്ക് മടക്കി, ആ റബ്ബിലേക്ക് സമാധാനം അടഞ്ഞ്, ഇന്നാബില്ലാം ഇന്നാ ഇലൈഹി റാജിഊൻ, നാം എല്ലാം റബ്ബിനുള്ളവരാണ്, ആ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണ് എന്ന ആ ബോധത്തോടുകൂടി ജീവിതത്തിന്റെ എല്ലാ മുസീബത്തുകളെയും നേരിടാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ സമാധാനം മറ്റെന്താണുള്ളത്. അതുകൊണ്ട് തിരിച്ചറിവുകൾ തീർച്ചയായും ജീവിതത്തിൽ ഉണ്ടാകണം. ഓരോ ദിവസം കഴിഞ്ഞു പോകുമ്പോഴും ആയുസ്സങ്ങൾ കഴിയുകയാണ്, പരലോകത്തേക്ക് അടുക്കുകയാണ്, ദുനിയാവിൽ നമ്മൾ അകന്നുകൊണ്ടിരിക്കുകയാണ് എന്ന തിരിച്ചറിവ്. അലീബ് പറഞ്ഞ വചനം പലപ്പോഴായി ഖുത്ബയിൽ ഓർമ്മിപ്പിച്ചതാണ്, അലാ ഇന്ന ദുനിയാ മുദ്ബിറ വഇന്ന ആഖിറ മുഖബില വലികുല്ലി മിൻഹുമാ ബനൂന, ദുനിയാവത നമ്മിൽ നിന്ന് അങ്ങനെ പിറകോട്ട് പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ആഹ്റമായിട്ട് നമ്മിലേക്ക് ഇങ്ങനെ മുന്നിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വലികുല്ലി മിൻഹുമാ ബനൂന, അത് രണ്ടിനുമുണ്ട് സന്തതികൾ, ദുനിയാവിന്റെ മക്കളുമുണ്ട്, ആഖിറത്തിന്റെ മക്കളുമുണ്ട്. ഫകൂനു ഇബാദൽ ആഖിറ, ഫകൂനു അബ്നാ അൽ ആഖിറ വലാ തകൂനു മിൻ അബ്നാഇ ദുനിയാ, നിങ്ങൾ ഫകൂനു മിൻ അബ്നാഇ ആഖിറ, നിങ്ങൾ ആഖിറത്തിന്റെ മക്കളാവണം, ദുനിയാവിന്റെ മക്കളായിക്കൂടാ എന്നാണ്. ദുനിയാവ് നമ്മിൽ നിന്ന് കഴിഞ്ഞു പോവുകയാണ്, ആഖിറമായിട്ട് നമ്മിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോ നിമിഷം കഴിയുമ്പോഴും നാം ആഖിറത്തേക്ക് അടുക്കുകയാണ്, ദുനിയാവിനെ അങ്ങനെ അകന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടിനുമുണ്ട് സന്താനങ്ങൾ, ദുനിയാവിന് സന്താനങ്ങളുണ്ട്, ആഖിറത്തിലെ സന്താനങ്ങളുമുണ്ട്. നിങ്ങൾ ആവേണ്ടത് ആഖിറത്തിലെ സന്താനങ്ങളാണ് എന്ന അലീ നബി ത്വാലിബിന്റെ ആ ഒരു നസീഹത്ത്, ആ ഉപദേശം നമ്മളൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ഒരു അടിവരയിട്ട് കൊണ്ട് ഉൾക്കൊള്ളേണ്ടുന്ന വചനമാണ്. ആ നിനക്ക് ജീവിതത്തിന്റെ ലക്ഷ്യത്തെ പറ്റി കൃത്യമായ ബോധ്യമുണ്ടാവുകയും പരലോകം നഷ്ടപ്പെട്ടുകൂടാ എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി ജീവിതത്തെ ക്രമീകരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക. അപ്പോൾ സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാം.

0: الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരന്മാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് നാം ഉള്ളത്. ഇന്ന് മുഹറം മൂന്നായി. ശഹറുല്ലാഹ്, അല്ലാഹുവിന്റെ മാസമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മാസത്തെ വിശേഷിപ്പിച്ചത്. റബ്ബിലേക്ക് ചേർത്തി പറയുമ്പോൾ പല കാര്യങ്ങളെ ചേർത്തി പറയാറുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മഹത്വം പരിഗണിച്ചുകൊണ്ട്, ശ്രേഷ്ഠത പരിഗണിച്ചുകൊണ്ട് റബ്ബിലേക്ക് ചേർത്തി പറയും. ബൈത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ഭവനം എന്നാണ് പള്ളികളെ പറ്റി പറയാറുള്ളത്. സ്വാലിഹ് നബിയുടെ ഒട്ടകത്തെ പറ്റി പറയുമ്പോൾ നാഖത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ഒട്ടകം എന്നാണ് അവിടെ വിശേഷിപ്പിച്ചത്. എന്നതുപോലെ ശഹറുല്ലാഹ്, അല്ലാഹുവിന്റെ മാസം, അത്രയേറെ പവിത്ര മുഹറം മാസത്തിനുണ്ട് എന്നർത്ഥം. യുദ്ധം ഹറാമായ നാല് മാസങ്ങളിൽപ്പെട്ട ഒന്നാണ് മുഹറം. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, പിന്നെ റജബ്. ഇങ്ങനെ നാല് മാസങ്ങൾ യുദ്ധം ഹറാമായ അക്രമങ്ങൾ പാടില്ലെന്ന് പ്രത്യേകം പഠിപ്പിച്ച സൂറത്തു തൗബയിൽ എടുത്തു പറഞ്ഞ നാല് മാസങ്ങൾ അതിൽപ്പെട്ടതാണ് മുഹറം മാസം. ആ മാസത്തിലാണ് നാം ഉള്ളത്. അതോടൊപ്പം ഹിജറ വർഷത്തിൽ ഒന്നാമത്തെ മാസം മുഹറമാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ് ഹിജറ കലണ്ടർ എന്ന ഒരു സംവിധാനം ഉണ്ടായി വന്നത്. ഒരു ഡേറ്റ് കണക്കാക്കുന്ന സിസ്റ്റം വേണം എന്നൊരു ആവശ്യം ഭരണരംഗത്തുണ്ടായി വരുന്നു. അതുവരെ അങ്ങനത്തെ രീതി ഉണ്ടായിരുന്നില്ല. ഒന്നാകെ വർഷം കണക്കുകൂട്ടി പോണ ശൈലി അതുവരെ ഇല്ല. അന്ന് പ്രത്യേക ഒരു സംഭവം ഉണ്ടായാൽ ആ സംഭവത്തിൽ നിന്ന് കണക്കൂട്ടിപ്പോയി, അത് കഴിഞ്ഞ് അഞ്ചു കൊല്ലമായി, അത് കഴിഞ്ഞ് പത്ത് കൊല്ലമായി എന്നൊക്കെ പറയുന്ന അന്നത്തെ പതിവ്. മറ്റു സംഭവം ഉണ്ടാകുമ്പോൾ പിന്നെ അതിൽ നിന്ന് പുതിയതായിട്ട് ഒരു കണക്ക് പറയും. അതായിരുന്നു അന്നത്തെ കാലത്തെ രീതി. നമ്മുടെ നാട്ടിലും പഴയ കാലത്ത് അങ്ങനെ തന്നെയായിരുന്നു. അവളെ പ്രസവിച്ചത് എനിക്ക് ഇത്ര വയസ്സാണ്, അവളെ കെട്ടിച്ചത് എനിക്ക് ഇത്ര വയസ്സാണ്, ഉമ്മ മരിക്കും എനിക്ക് ഇത്ര വയസ്സാണ്, ഇതൊക്കെ അന്ന് പറയും. അല്ലാതെ കൃത്യമായ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്ന ശൈലി അടുത്ത കാലത്ത് നമ്മളും തന്നെ വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങി. ജാഹിയ കാലത്ത് നിന്നും അങ്ങനത്തെ ഒരു ഡേറ്റ് നോക്കുന്ന സംവിധാനങ്ങളില്ല. പിന്നീട് ഉമർ ഖത്താബിന്റെ കാലം വന്നപ്പോഴാണ് ഒരുപാട് പ്രദേശങ്ങൾ ഇസ്ലാമിന് കീഴിലേക്ക് വന്നു. അവിടേക്കെല്ലാം കത്തുകൾ അയക്കലും മറുപടി വരലുമൊക്കെ സാധാരണയായി. ഈ കത്തുകളൊക്കെ പലപ്പോഴും ആദ്യം വന്ന കത്തത്, പിന്നെ വന്ന കത്തത് എന്നൊക്കെ വേർതിരിക്കാൻ പലപ്പോഴും പ്രയാസമായി മാറിയപ്പോഴാണ് ഇത് തിരിച്ചറിയാൻ ഒരു സംവിധാനം വേണമല്ലോ, അങ്ങനെ ചില നിർദ്ദേശങ്ങൾ വന്നത്. കത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു അടയാളം വെക്കാം എന്ന് നമുക്ക് ആ കത്ത് ഏത് കാലത്ത് എടുത്തുനോക്കിയാലും അറിയാമല്ലോ ഏതാണ് ആദ്യം പിന്നെ ഏതാണെന്നൊക്കെ. അങ്ങനെയാണ് ഒരു ഡേറ്റ് രേഖപ്പെടുത്തി കത്തയക്കാമെന്നൊരു ആശയം രൂപപ്പെട്ടു വരികയും ഇത് എവിടെ മുതൽ ഡേറ്റ് കണക്കാക്കണം. പല ചർച്ചകൾ വന്നു. ആ ചർച്ചകൾക്കിടയിൽ അവസാന തീരുമാനമായതാണ് നിബിദങ്ങളുടെ ഹിജറ മുതൽ നമുക്ക് കണക്കാക്കാം. ഇസ്ലാം ഏറ്റവും വലിയ വിജയമുണ്ടായ ഒരു ഘട്ടമാണ് ഹിജറ. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ രണ്ട് വശങ്ങളായി വേർതിരിക്കാവുന്ന ഹിജറക്ക് മുമ്പും ഹിജറക്ക് ശേഷവുമുള്ള രണ്ട് സന്ദർഭങ്ങൾ. അതുകൊണ്ട് ഹിജറയെ നമുക്കൊരു ഒരു ഫുർഖാനായി ഒരു വേർതിരിക്കുന്ന രംഗമായി കണക്കാക്കുന്നത് കൊണ്ട് തന്നെ ആ ഹിജറ മുതൽ നമുക്ക് കണക്കാക്കാം. അങ്ങനെയാണ് ഹിജറ വർഷം കണക്കുകൂട്ടുക എന്ന രീതി രണ്ടാം ഖലീഫ ഉമർ ഖത്താബിന്റെ കാലം മുതൽ തുടങ്ങിയത്. മുഹറം മാസമാണ് ഒന്നാമത്തെ മാസമായി കണക്കാക്കുന്നത്. അതുകൊണ്ട് ഒരു പുതുവർഷം, ഹിജറ വർഷത്തിൽ ഒരു പുതുവർഷത്തിലാണ് ഈ മുഹറമോട് കൂടി നമ്മൾ പ്രവേശിച്ചത് എന്നർത്ഥം. ആ നിലക്ക് ചില പാഠങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാനും അന്വേഷിക്കാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാം. പറഞ്ഞ പോലെ ഓരോ മാസം കഴിയുമ്പോഴും ഓരോ സമയം കഴിയുമ്പോഴും പരലോകത്തേക്ക് നമ്മൾ അടുക്കുകയാണ്. അപ്പൊ ദുനിയാവിലെ ചെറികളികളും അതിന്റെ വിനോദങ്ങളും ബഹളങ്ങളും അതിൽ മാത്രമായി നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയിക്കൊള്ളു. ദുനിയാവിൽ പലതും ഉണ്ടാവും, അവിടെ പല ബഹളങ്ങളും കളികളും എല്ലാം ദുനിയാവ് അങ്ങനെ തന്നെയാണ്. അല്ലാത്ത ദുനിയാവിൽ സംവിധാനിച്ചത് അങ്ങനെയാണ്. സുഖവും ദുഃഖവും സന്തോഷവും പ്രയാസവും സന്താപവും എല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന രൂപത്തിലാണ് അല്ലാഹു ദുനിയാവിനെ സംവിധാനിച്ചു വെച്ചിരിക്കുന്നത്. സ്വർഗം അങ്ങനെയല്ല, നരകം അങ്ങനെയല്ല. അതുകൊണ്ട് നമ്മളൊക്കെ സ്വർഗം ആഗ്രഹിക്കുന്ന, നരകത്തെ ഭയപ്പെടുന്ന ആളുകളാണ് എന്ന നിലക്ക് ആ സ്വർഗ പ്രവേശനത്തിന് കോട്ടം തട്ടുന്ന ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. വ്യത്യസ്തമായ ആർഭാടങ്ങൾ, വ്യത്യസ്തമായ കളിവിനോദങ്ങൾ, വേൾഡ് കപ്പ് അടക്കമുള്ള സംവിധാനങ്ങൾ ഒക്കെ ലോകത്ത് നടക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതൊക്കെ വേണ്ടെന്ന് ഒഴിവാക്കണം എന്നല്ല സൂചിപ്പിക്കുന്നു. പക്ഷേ നമ്മുടെയൊക്കെ സമയവും നമ്മുടെ പണവും ഒക്കെ ചെലവഴിക്കുന്നിടത്ത് കൃത്യമായ കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ധാരാളം മണിക്കൂറുകൾ അതിനുവേണ്ടി ചെലവഴിച്ച് രാത്രി പോലും ഉറക്കം ഒഴിവാക്കി മാതിരാ സമയത്ത് പോലും ഇരുന്ന് അതൊക്കെ കണ്ട് ആവേശം കൊണ്ട് അവസാനം സുഭീസ്കാരം പോലും ഇല്ലാതെ കിടന്നുകിപ്പോകുന്ന സാഹചര്യങ്ങൾ എന്തു പറഞ്ഞാലും ലാഭമല്ല, നഷ്ടം മാത്രമാണ്. അതിനുവേണ്ടി വലിയ വലിയ പണം ചെലവഴിച്ച് പരസ്പരം പന്തയം വെച്ച് വലിയ കട്ടൗട്ടുകൾ സ്ഥാപിച്ച് അതിലൂടെയൊക്കെ എന്താ നമുക്ക് നേടാനുള്ള ഒന്നുമില്ല. ഇതിനെ കളി വേണ്ട എന്നല്ല, ഒരു പക്ഷേ നമ്മുടെ ഒരു സമാധാനത്തിലോ ഒരു ആശ്വാസത്തിലൊക്കെ പക്ഷെ വേണ്ടി വന്നേക്കാം. പക്ഷെ അവിടെയൊക്കെ ചില മര്യാദകൾ, തിരിച്ചറിവുകൾ നമുക്ക് ഉണ്ടാവേണ്ടത്. ജീവിതം തന്നെ കളിയായി മാറുന്ന സാഹചര്യം ഉണ്ടായിക്കൊണ്ട് ദുന്യാവിൽ അല്ല വെച്ചത് അങ്ങനെയാണ് അല്ല പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ദുന്യാവ് എന്ന് പറഞ്ഞാൽ അത് ലഅബും വലഹ്വും വസീഖത്തും വതഫാഖുറും ബൈനകും വതകാഫും ഫിൽ അംവാലി വലൗലാദ്. ഐഹിക ജീവിതം എന്നത് ലഅബും വലഹ്വും, കളിയും വിനോദവുമാണ്. തഫാഖുറാണ് പരസ്പരം പെരുമ കാണിക്കലാണ്. തകാസുർ പരസ്പരം ആധിക്യം നടിക്കുകയാണ്. എനിക്കാണ് കൂടി, ഞാൻ അത്ര ഉള്ളവനാണ്, ഞാൻ എത്ര ഉള്ളവനാണ്, എന്റെ മക്കൾ എങ്ങനെയാണ്, എന്റെ സമ്പത്ത് എത്രയാണ് എന്ന് പറഞ്ഞ തകാസുർ അതിന്റെ ആധിക്യം പറഞ്ഞുകൊണ്ട് വലിപ്പത്തരം കാണിക്കുക, അതാ ദുനിയാവ്. കളിയും വിനോദവുമായി പോവുക, തഫാഖുർ ഫഖ്ർ കാണിക്കുക. എന്നുള്ള ഉദാഹരണം പറഞ്ഞ ഒരു ഒരു മഴ പോലെയാണ്. മഴ പെയ്ത് വരണ്ട ഭൂമിയിൽ ഒന്നാകെ മുളച്ചു പൊന്തി വരും ചെടികളും സസ്യങ്ങളും ഒക്കെ. പക്ഷെ അതങ്ങനെ ഒന്നങ്ങനെ വളർന്ന് പച്ചപ്പിടിച്ച് നിൽക്കുമ്പോൾ വല്ലാത്ത രസമാണ് അത്. ഇന്നല്ലെങ്കിൽ നാളെ വാടിക്കരിഞ്ഞ് ഉണങ്ങി ഇല്ലാതായി പോകാനുള്ളതാണ്. ഇതുപോലെ മാത്രമാണ് ഐഹികമായ ജീവിതം എന്ന്. കുറച്ച് പൈസയും കുറച്ച് ആരോഗ്യവും കുറച്ച് സൗകര്യമൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാം തോന്നും, പക്ഷെ അതൊന്നും ശാശ്വതമല്ല. അത് ഇന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞു, നാളെ ഉണ്ടാകുമോ ഇല്ലേ യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുകയും നട്ടക്കാരായി മാറാതിരിക്കാനുള്ള പ്രത്യേകമായ ശ്രദ്ധ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യണമെന്നാണ് എന്നെയും നിങ്ങളെയും ഒക്കെ ഓർമ്മപ്പെടുത്താനുള്ള. നമുക്ക് സ്വർഗം കിട്ടിയേ പറ്റൂ, നരകം സഹിക്കാൻ കഴിയില്ല. ദുനിയാവിലെ നിസ്സാരമായ തീ പോലും സഹിക്കാൻ കഴിയാത്ത ദുർബലന്മാരാണ് നമ്മളൊക്കെ എങ്കിൽ ഇതിന്റെ 69 70 ഇരട്ടി എന്നൊക്കെ ഹദീസിൽ പഠിപ്പിക്കപ്പെട്ട ആ ചൂടുള്ള നരകാഗ്നി അത് സഹിക്കാൻ ഒരിക്കലും സാധ്യമല്ല. സ്വർഗം കിട്ടിയേ പറ്റൂ, ആ ഒരു നിർബന്ധ ബുദ്ധി നമുക്ക് ഉണ്ടാവുകയും അതിനുവേണ്ടി ആത്മാർത്ഥമായ പരിശ്രമം നിർവഹിക്കുകയും വിശ്വാസങ്ങളും കർമ്മങ്ങളും ഒക്കെ അതിനനുസൃതമായി ക്രമീകരിക്കാൻ നാം പരിശ്രമിക്കുക. ദീനു പഠിക്കുക, കിതാബും സുന്നത്തും അടിസ്ഥാനമാക്കി ദീനു പഠിച്ച് തൗഹീദ് പഠിച്ച് ആ വഴിയിൽ ജീവിതത്തെ ക്രമീകരിക്കാൻ നാം പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ ഹയാഇ മിൻഹും വൽ അംവാത് إنك مجيب الدعوات وقاضي الحاجات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم على محمد وآله وصحبه أجمعين
1: ما شاء الله بارك الله فيكم نامي دوري كتد بيس راديو المنبر വേങ്ങര ചേറൂർ റോഡിലുള്ള ദാറുസ്സലാം സലഫി മസ്ജിദിൽ വെച്ച് ഫൈസൽ മൗലവി നിർവഹിച്ച ജുമാ ഖുതുബയാണ് നാം ഇതുവരെ കേട്ടത്. രോഗി സന്ദർശനം എന്തിന്.
2: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: ITI പ്രവേശനം അപേക്ഷ ഇപ്പോൾ നൽകാം. കേരളത്തിലെ സർക്കാർ ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഏകജാലക പ്രവേശനത്തിന് ജൂലൈ 30 വൈകിട്ട് 5 ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ സമർപ്പിക്കുന്നതിന് www.itiadmissions.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. 108 സർക്കാർ ITIകളിലായി ആകെ 78 ട്രേഡുകളുണ്ട്. എല്ലായിടത്തേക്കും ഒറ്റ അപേക്ഷ മതി. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള NCVT പാഠ്യപദ്ധതി അനുസരിച്ചുള്ള ട്രേഡുകളും സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള NCVET പാഠ്യപദ്ധതി അനുസരിച്ചുള്ള ട്രേഡുകളും ഉണ്ട്. 100 രൂപയാണ് അപേക്ഷാ ഫീസ്. അപേക്ഷയ്ക്കൊപ്പം സർട്ടിഫിക്കറ്റുകളും മറ്റ് രേഖകളും അപ്ലോഡ് ചെയ്യണം. രേഖകളുടെ അസൽ കോപ്പി വെരിഫൈ ചെയ്യുകയും വേണം. ഇതിനായി June 15 മുതൽ July 3 വരെ വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിലുള്ള ഏതെങ്കിലും സർക്കാർ ITIകളിൽ നേരിട്ടെത്തണം. വെരിഫിക്കേഷന് ശേഷം അപേക്ഷയിൽ മാറ്റം വരുത്താനാകില്ല. അപേക്ഷ നൽകുമ്പോൾ ITIകൾ മുൻഗണനാക്രമത്തിൽ നൽകേണ്ടതില്ല. തിരഞ്ഞെടുക്കുന്ന എല്ലാ ITIകളിലേക്കും അപേക്ഷ പരിഗണിക്കും. എന്നാൽ അപേക്ഷകർ തിരഞ്ഞെടുക്കുന്ന ഓരോ ITIയിലുമുള്ള ട്രേഡുകൾ മുൻഗണനാക്രമത്തിൽ നൽകണം. ITIകളുടെ പട്ടികയും ലഭ്യമായ ട്രേഡുകളും യോഗ്യതയും വെബ്സൈറ്റിലെ പ്രോസ്പെക്റ്റസിലുണ്ട്. അപേക്ഷ നൽകുന്നതിനുള്ള സഹായ കേന്ദ്രങ്ങൾ എല്ലാ ITIകളിലുമുണ്ട്. July 7 റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതാണ്. പ്രവേശന യോഗ്യത: 10ാം ക്ലാസ് ജയിച്ചവർക്കും തോറ്റവർക്കും നോൺ മെട്രിക് ട്രേഡുകളിലേക്ക് അപേക്ഷിക്കാം. മെട്രിക് ട്രേഡുകളിലേക്ക് 10 വിജയിച്ചവർക്ക് മാത്രമേ അപേക്ഷിക്കാനാകൂ. പ്രവേശനത്തിന് പരിഗണിക്കുന്ന മാനദണ്ഡങ്ങൾ: 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ്, കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങളിലെ മാർക്കുകൾ പരിഗണിച്ചാണ് പ്രവേശനം. CBSE, ICSE സ്കീമുകളിൽ പഠിച്ചവരുടെ ഇംഗ്ലീഷ്, കണക്ക്, സയൻസ് വിഷയങ്ങളുടെ ആകെ മാർക്കാണ് പരിഗണിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് www.itiadmissions.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
3: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് റേഡിയോയിൽ ഇനി ദൃശ്യം. ബീഹാറിലേക്കൊരു കല്യാണ യാത്ര. അവതരിപ്പിക്കുന്നത് അബ്ദുസ്സലാം വീട്ടി, കൂടെ നസറുല്ല സലാഹി.
1: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാത്രയുടെ മനോഹരമായ അനുഭവങ്ങളെ കോർത്തിണക്കുന്ന പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് സമർപ്പിക്കുന്ന വളരെ പ്രത്യേകമായ പരിപാടിയാണല്ലോ ദൃശ്യം. കഴിഞ്ഞ ദൃശ്യം എപ്പിസോഡുകളിലൂടെ ബീഹാർ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള ഒത്തിരി വിശേഷങ്ങളൊക്കെ നമ്മൾ പങ്കുവച്ചിരുന്നു. ഇന്നത്തെ ദൃശ്യം എപ്പിസോഡിൽ നമ്മുടെ കൂടെയുള്ളത് ഞാൻ വി ടി അബ്ദുൽസലാം, അതുപോലെ തന്നെ നസറുല്ല സലാഹിയും കൂടെയുണ്ട്. നസറുല്ല സലാഹി, അപ്പോൾ നമ്മൾ പിന്നെ മുമ്പ് നടത്തിയിട്ടുള്ളൊരു പഴയ ബീഹാർ യാത്രയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊക്കെ ഒരുപാട് പലരും കേട്ടിട്ടുണ്ടാവും.
2: അതെ,
1: ഇന്ന് നമ്മളൊരു പുതിയ യാത്രയിലേക്കാണ് പോകുന്നത് അല്ലേ?
2: തീർച്ചയായിട്ടും. നമ്മുടെ കഴിഞ്ഞ യാത്രയിലെ ഒരു തുടർച്ച എന്ന് വേണമെങ്കിൽ അതിന് പറയാം. നമ്മുടെ സുഹൃത്തിൻ്റെ ബീഹാർ കല്യാണത്തിന്
1: അതെ
2: പങ്കെടുക്കാൻ വേണ്ടിയിട്ടും കൂടെയുള്ള ഒരു യാത്രയാണ്.
1: യെസ്.
2: യാത്രയുടെ ഒരു പിന്നെ മനോഹാരിത അവിടെ സംഭവിക്കണമെന്ന് വെച്ചാൽ, കഴിഞ്ഞ യാത്രക്ക് നമ്മൾ പോയ നാലാളും ഈ യാത്രക്കും നമുക്ക് കൂടെ ഉണ്ടായി എന്നുള്ളതാണ്. അതങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞതിൽ നമ്മൾ ട്രെയിനിലായിരുന്നു യാത്ര പോയിരുന്നത്. അപ്പോൾ അങ്ങോട്ടൊരു 3 ദിവസം, തിരിച്ചിങ്ങോട്ടൊരു 3 ദിവസം. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ ഉണ്ട്. പിന്നെ പോയടുത്തൊക്കെ തന്നെയാണ് പിന്നെയും പോണത് എന്നതിൻ്റെയൊക്കെ ഒരു നമ്മൾ മൊത്തത്തിലൊരു അതിൻ്റേതായിട്ടുള്ളൊരു മുഷിപ്പ് ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടുണ്ട്.
1: നമുക്ക് സമയത്തിൻ്റെ പ്രശ്നമുണ്ട്,
2: സമയത്തിൻ്റെ പ്രശ്നം, നമ്മളെ ലീവും കാര്യമൊക്കെ ആയിട്ട്.
1: എങ്ങനെയാണ് നമ്മൾ ഫ്ലൈറ്റിൽ പോകാൻ തീരുമാനിച്ചത്?
2: അതെ, ഫ്ലൈറ്റിന് ആലോചിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ഏകദേശം നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള ടിക്കറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്, ആ ഒരു നമ്മൾ വിചാരിച്ച റേറ്റിൽ. അഥവാ പിന്നെ ട്രെയിൻ ടിക്കറ്റിൻ്റെ പുറമേ നമ്മുടെ 3 ദിവസത്തെ യാത്രയുടെ ആ ചിലവിൻ്റെ കാര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ ഒരൊറ്റ ദിവസത്തിൻ്റെ ഉള്ളിൽ അവിടെ എത്തുന്ന രൂപത്തിൽ നമുക്ക് ഫ്ലൈറ്റ് നമുക്ക് കിട്ടും.
1: അഥവാ നമ്മുടെ യാത്ര തുടങ്ങുന്നത് കഴിഞ്ഞ
2: സെപ്റ്റംബർ 4
1: നമ്മൾ യാത്ര.
2: അതെ,
1: നമ്മൾ കൊച്ചിന്നാണ് കയറുന്നത്.
2: കൊച്ചിന്ന് അവിടെ നമ്മൾ എത്തുമ്പോഴത്തേനും നമുക്ക് യാത്രക്ക് നമ്മൾ എപ്പോഴും പറയാറുണ്ട് 5 മിനിറ്റ് മുമ്പേ ഇറങ്ങണം എന്ന് പറയില്ലേ. പക്ഷെ നമ്മളിവിടെ നിന്ന് രാവിലത്തെ വണ്ടിക്ക് ഇവിടെ നിന്ന് പോയി. പക്ഷേ അവിടെ എത്തുമ്പോൾ ഒരു എനിക്ക് തോന്നുന്നു പിന്നെ ആലുവ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങണത്.
1: അവിടുന്ന്
2: പിന്നെ
1: വണ്ടി വിളിച്ച്
2: പോകേണ്ടി വന്നു. ചെറിയൊരു പിന്നെ ലാഗിങ്, എന്തൊക്കെ ചെറിയൊരു ഭക്ഷണം കഴിക്കാൻ ടൈം കിട്ടിയില്ല എന്നാണ് പറഞ്ഞു തരുന്നത്. രാവിലെ നമ്മൾ വണ്ടി കയറുന്നതിന് മുമ്പേ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതേ ഓടി ചെന്ന് കയറുന്ന ആ ഒരു പിന്നെ സിറ്റുവേഷനാണ് ഉണ്ടായിട്ടുള്ളത്.
1: അപ്പോൾ യാത്രയിൽ ഞാൻ സൊലായി, അതുപോലെ തന്നെ
2: നിസാർ ദേവാലയും
1: ബഷീർ മാഷും.
2: അതെ, ഏകദേശം അൽഹംദുലില്ലാ നമ്മൾ രാവിലെ അവിടെ നിന്ന് പുറപ്പെടുന്നു. ഹൈദരാബാദ് വഴിയാണ് നമ്മുടെ യാത്ര. ഹൈദരാബാദിൽ ഒരു ജോയിൻറ്റ് ഫ്ലൈറ്റ് അവിടെ നിന്നാണ്.
1: നിങ്ങൾക്ക് എന്ന് വെച്ചാൽ മുമ്പ് ഇതുപോലെ ഇന്ത്യക്കകത്ത് ഫ്ലൈറ്റ് യാത്ര മുമ്പ് നടത്തി പരിചയം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൽ ബാക്കി 3 ആളുകൾക്കും നമ്മൾ ഇന്ത്യക്കകത്തുള്ള ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫ്ലൈറ്റ് യാത്ര ആദ്യമായിട്ടാണ്.
2: അതെ അതെ, നിസാർ ഫസ്റ്റ് യാത്രയാണ്, ഫ്ലൈറ്റിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ആ ഒരു പിന്നെ താല്പര്യം കൂടെയാണ്, കുറച്ച് പൈസ ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും നിസാർ നമ്മളെ കൂടെ ഓടുന്നത്. എന്തായാലും
1: നമ്മൾ അവിടെ നിന്ന് യാത്ര തുടങ്ങി
2: നേരെ ഹൈദരാബാദ് നമ്മൾ ഇറങ്ങി. ഹൈദരാബാദ് കണക്ഷൻ ഫ്ലൈറ്റ് ആണ്.
1: യെസ്, ദർഭംഗയിലേക്ക്, ബീഹാറിലെ ദർഭംഗ.
2: അതെ അതെ, അതിലുള്ളൊരു പിന്നെ യാത്രയുടെ ഇടയിലുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടുന്ന് ട്രെയിനിൽ പോകണത് ഏകദേശം ആ ഒരു പിന്നെ സംഭവം തന്നെയായിരുന്നു. അതായത് ആ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഫ്ലൈറ്റിനകത്തുണ്ടായിരുന്നത്. കാരണം ഇവിടെ നിന്നുള്ള ഭായിമാരാണ് കൂടുതലും, ബീഹാറിലേക്കൊക്കെയുള്ള ഭായിമാരാണ് കൂടുതലും ഈ വണ്ടിയിലുണ്ടായിരുന്നത്. ഏകദേശം ഒരു ട്രെയിനിൽ എങ്ങനെയാണോ അവരുടെ ആ ഒരു പിന്നെ അറ്റ്മോസ്ഫിയർ, ആ രൂപത്തിൽ തന്നെയാണ് അവർ ഫ്ലൈറ്റിലും. ഒരു എക്സിക്യൂട്ടീവ് യാത്ര എന്നുള്ളതിനപ്പുറത്ത് അവർ സാധാ ഒരു ഒച്ചയും ബഹളമൊക്കെ ഇട്ടായിട്ടുള്ള ഒരു യാത്ര,
1: കുറേ സാധനങ്ങളും കീസും കവറും കുറേ ലഗേജും.
2: ദർഭംഗയിൽ നമ്മൾ ഇറങ്ങുന്നത് ഉച്ച സമയത്ത് 2 മണി.
1: അതെ, പക്ഷെ അതിൻ്റെ മുന്നേ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇവിടെ ഹൈദരാബാദിൽ ഇറങ്ങിയപ്പം അത് ഹൈദരാബാദ് എയർപോർട്ട് അതിമനോഹരമായിട്ടുള്ള, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമല്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാലും നമുക്കത് എന്നെ സംബന്ധിച്ചിടത്തോളം സൊലായിൻ്റെ മുമ്പേ പറയണ്ടായിരുന്നല്ലോ ഹൈദരാബാദിൻ്റെ ഭംഗിയും അതിൻ്റെ മതുകളൊക്കെ പറഞ്ഞു. പക്ഷെ അതാ പറഞ്ഞ പോലെ തന്നെ, പക്ഷെ നമുക്ക് അതിൻ്റെ എല്ലാം കാണാനൊന്നും കഴിഞ്ഞിട്ടില്ല. നമ്മൾ ജസ്റ്റ് നേരെ നമ്മൾ ദർഭംഗയിലേക്ക് പോകാനുള്ള അവിടെ നിന്നുള്ള ഫ്ലൈറ്റിലേക്ക് കണക്ഷനിലേക്ക് വേഗം അങ്ങോട്ട് കയറുന്നു. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അധികം വെയിറ്റ് ചെയ്യാനില്ല.
2: എന്നാലും കുറച്ചൊരു ടൈം ലാഗിങ് ഉണ്ടായെങ്കിലും പിന്നെ അവിടെ നിന്നുള്ള യാത്രയ്ക്ക് അൽഹംദുലില്ല നല്ല ഇതായിട്ടുണ്ട്.
1: ദർഭംഗയിൽ നമ്മൾ ഇറങ്ങുന്നത്
2: 2:30.
1: 2:30 ഈ ദർഭംഗ എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനി ഇപ്പം ഈ ഹൈദരാബാദിന് സമാനമായിട്ടുള്ള ഏകദേശം അത്രയൊക്കെ വരുന്ന ഒരു ഒരു എയർപോർട്ടിനെ കുറിച്ച് ചിന്തിച്ചു. നേരെ പാടത്ത് പോയിട്ടാണ് ഇറങ്ങുന്നത്.
2: അതെ, ശരിക്കൊരു കട്ടപ്പാടം അല്ലേ, ഒരു ചെറിയൊരു വയൽ. ആ വയലിനകത്ത് 2-3 ഫ്ലൈറ്റ് നിർത്താനുള്ള ഒരു എയർപോർട്ട്.
1: ഞാനപ്പോൾ വിചാരിച്ചത് എന്താണോ, ഇതിന്ന തൽക്കാലം ഇവിടെ എന്തോ പ്രശ്നമായിട്ട് ഞാൻ ഇറക്കിയിട്ട് ഇവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാണ്ടെന്നൊക്കെ വിചാരിച്ചു. അപ്പം തന്നെയാണ് ദർഭംഗ.
2: അതെ അതെ അതെ, ഏകദേശം ഒരു ട്രെയിനിൻ്റെ റെയിൽവേ സ്റ്റേഷൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ പിന്നെ നമ്മളൊരു ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ, മറ്റു റെയിൽവേ സ്റ്റേഷനെ അപേക്ഷിച്ച് ഫറൂഖ് എന്നൊക്കെ പറയുമ്പോഴുള്ള ആ ഒരു രൂപത്തിൽ ഒരു ചെറിയൊരു എയർപോർട്ട്, അവിടെ നിന്ന് നേരെ പുറത്തേക്ക് നമ്മൾ പുറത്തേക്ക് നടന്നാണ് നമ്മൾ പോരുന്നത്.
1: പുറത്തേക്ക് നമ്മൾ നടന്നിറങ്ങി
2: ചെയ്തിരുന്നു. അതെ അതെ അതെ. പിന്നെ അതെ, അവിടെ നമ്മളെ ജാമ്യ മിഫ്താഹുലുമിലെ ബനാത്തിൻ്റെ ഹദീജത്തുൽ കുബ്ര ബനാത്തിലെ അവിടുത്തെ പ്രിൻസിപ്പളും അവിടുത്തെ കാര്യദർശിയായിട്ടുള്ള നമ്മുടെ ഷറഫുദ്ദീൻ ഉസ്താവ് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഇനി ആരായാലും വേണ്ടില്ല,
1: വിശപ്പുണ്ടായിരുന്നു,
2: അത്ര നല്ല വിശപ്പായിരുന്നു. കാരണം രാവിലെ നമുക്ക് ഇവിടുന്ന് ഒരു ചായ കുടിക്കാനുള്ള ടൈം മാത്രമേ
1: കിട്ടിയിട്ടുണ്ടായിരുന്നു.
2: നമ്മൾ പെട്ടെന്ന് കുടിച്ചിറങ്ങിയേക്കാണ് അവിടുന്ന് പോണ പോക്കിൽ. അതന്നെ നമുക്ക് യൂബർ, ഒരു ഊബർ വണ്ടി കിട്ടി നമ്മൾ എയർപോർട്ടിൽ എത്തുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം പറയുന്നുണ്ട് വേണമെങ്കിൽ പെട്ടെന്നൊരു ചായയും കേക്കും കുടിച്ചോ, എന്നിട്ടാണ് നമ്മൾ കൊച്ചിന്ന് കയറുന്നത്. കുറഞ്ഞ ടൈമിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഫ്ലൈറ്റിന് ഏതായാലും നമുക്ക് ഫുഡൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അത് ഉണ്ടാവാറ സ്വാഭാവികം ഉണ്ടാവാറില്ല. പിന്നെ നമ്മളിവിടെ ഇറങ്ങുന്നു, നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോകണം.
1: അത് അത് നമ്മൾ ഏകദേശം 2-3 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് തോന്നുന്നത്. ഒരു പ്രത്യേക നമ്മൾ കൊണ്ടുപോയി ഇറക്കുന്ന ഒരു ഹോട്ടലിൽ
2: അവർക്ക്
1: പ്രത്യേകം പറഞ്ഞിരുന്നു അവിടെ തന്നെ ഇറക്കിയാൽ മതി എന്നുള്ളത്.
2: അതൊരു പിന്നെ അവിടുത്തെ ഒരു ട്രഡീഷണൽ ഫുഡായിട്ടാണ് പിന്നെ അറിയപ്പെടുന്നത്.
1: ഒരു കലത്തിലാണ് വേവിക്കുന്നത്,
2: ആ കലത്തിൽ ഓരോരുത്തർക്കും ഓരോ പാർട്ട് കലത്തിൽ. അത് മട്ടൻ,
1: മട്ടൻ
2: റൊട്ടി,
1: നല്ല ടേസ്റ്റ്, അപ്പാരെ ടേസ്റ്റ്.
2: അത് ബിരിയാണിയൊക്കെ ദമ്മിടുന്നത് പോലെ ഈ കലത്തിൻ്റെ അകത്ത് ഒരു പാർട്ട്, അതായത് നാലൊക്കെ കഴിക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റിയുള്ള നേരെ ഇതിലേക്ക് ആക്കിയിട്ട് അത് നേരെ കനലിലിട്ട് ചൂടാക്കി അങ്ങനെ തന്നെ നമ്മളെ മുമ്പിൽ കൊണ്ടുവെക്കണ ഒരു നല്ല ഫുഡ്. ആ വിഭവം ഗുജറാത്തി വിഭവമാണെന്നാണ് അവർ പറയുന്നത്. എന്തായാലും അവിടെ നമ്മൾ ഫുഡ് കഴിച്ചു,
1: പിന്നെ നമ്മൾ പോവുകയാണ്. നേരെ നമ്മൾ പോകുന്നത് ബേരിയ കമാൽ ജാമിയ മിഫ്താൽ ഉലൂമിലേക്കാണ് പോകുന്നത്,
2: സൂപ്പോൾ.
1: പക്ഷെ അതിൻ്റെ ഇടക്ക് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് സമയം ഇറങ്ങി അസർസ്കാരത്തിന് ഇറങ്ങുന്നു. കുറച്ച് റോഡ് നേരെ റോഡാണല്ലോ അവിടെ, കുറച്ച് സമയം നമ്മൾ ഇറങ്ങുന്നുണ്ട് അല്ലേ. ലെസ്സിൻ തേടി നടക്കുന്നുണ്ട് കുറേ,
2: ലെസ്സി വേണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ.
1: ലെസ്സി നിർബന്ധം പിടിച്ചിട്ട് ലെസ്സിക്ക് വേണ്ടി കുറേ നടന്നു, പക്ഷേ ലെസ്സി കിട്ടിയില്ല. അവസാനം
2: അവസാന മഗരിബാന ടൈമാണ് നമുക്ക് ലെസ്സി കിട്ടുന്നത്. അഥവാ അസർ നിസ്കരിക്കാനുള്ളൊരു പള്ളി നമ്മൾ, ലുഹുറ
1: നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല.
2: ലുഹുർ അസർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പള്ളി തിരഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഡ്രൈവർ പറയുന്നുണ്ട് ഇനി ഇവിടെ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ എവിടെയൊരു പള്ളി ഉണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ അവിടെ നിസ്കരിക്കും, ഇല്ലെങ്കിൽ പിന്നെ കിട്ടൂല. അപ്പോൾ രണ്ട് ഭാഗം നമ്മൾ കഴിഞ്ഞിട്ടാണ് പോണത്. അങ്ങനെ നമുക്ക് പള്ളി, ചെറിയൊരു പള്ളി കിട്ടി, അവിടെ നമ്മൾ നിസ്കരിക്കുന്നു.
1: നിസ്കരണം കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണ്,
2: പിന്നെ ലസ്സി തേടി ഇറങ്ങി,
1: ലസ്സി തേടിയൊക്കെ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം
2: നേരെ നമ്മൾ മിഫ്താഹുലുമിലേക്കാണ്,
1: മിഫ്താഹുലുമിലെത്തുന്നത്.
2: അപ്പോഴേക്കും അവിടെ അവർ വിളിക്കേണ്ടത്, അവിടെ എത്തി എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കേണ്ടത്, രാത്രി ഏകദേശം രാത്രിക്ക് മുമ്പേ അവിടെ എത്തണം എന്നിട്ട്. അവിടെ
1: രാത്രി അവിടെ നിൽക്കുന്നു,
2: ആ രാത്രി അവിടെ നിന്നു. പിറ്റേന്ന് അതിരാവിലെ നമ്മുടെ ഷറഫുദ്ദീൻ ഉസ്താദിൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടെ നിന്ന് നമുക്ക് പെട്ടെന്ന് കുറച്ച്,
1: അല്ല പിറ്റേന്ന് നമ്മൾ പോകുന്നത് അല്ല, അന്ന് അവിടെ നിന്നിട്ട് പിറ്റേന്നത്ത് രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തീരുമാനം എടുക്കുന്നത് നമുക്ക് ഈ സാധനം വാങ്ങണം.
2: അതെ, ആ നമ്മുടെ മദ്രസയിലേക്കുള്ള,
1: ആ മദ്രസയിലേക്കുള്ള നമ്മൾ പറഞ്ഞ 100 ബെഞ്ചും ഡെസ്കിനുള്ള പിന്നെ കമ്പി പട്ട മറ്റേ ബാക്കി സാധനങ്ങളൊക്കെ വേണം.
2: അതിനാണ് കാര്യമായിട്ട് നമ്മൾ ഇവിടുന്ന് പോകുക,
1: അതിനാണ് നമ്മൾ പോകുന്നതല്ലോ.
2: പിന്നെ സാധനം നമ്മൾ
1: അത് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ നേരെ പിന്നെ അവിടെ ഉസ്താദ്, അവിടുത്തെ സ്ഥാപനത്തിന്റെ പ്രതിനിധിയെയും കൂട്ടിയിട്ട്, നമ്മുടെ ഷർഫീദ് ഉസ്താദിനെ കൂട്ടിയിട്ട് നമ്മൾ വണ്ടിയിൽ നേരെ
2: ഫോർബസ്ഗഞ്ചിലേക്ക്. ഫോർബസ്ഗഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറാറിയ ജില്ലയാണ്, അതായത് നമ്മളുള്ളത് സൂപ്പോൾ ജില്ലയാണ്. സൂപ്പോളിൽ തന്നെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ നമ്മൾ ബസ്മതിയ പോലുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ നമ്മൾ പോയി, പക്ഷെ അതിനേക്കാൾ കുറച്ച് ലാഭത്തിൽ ഈ ഫോർബസ്ഗഞ്ചിൽ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ നമ്മളവിടെ കമ്പി സാധനങ്ങൾ എടുക്കാൻ വേണ്ടി അവിടെ പോയി, അവരായിട്ട് കരാർ ഉറപ്പിച്ചു, അവിടെ നിന്ന് സാധനം ലോഡ് ചെയ്തു. അതിൻ്റെ മുകളിലടിക്കാനുള്ള മരത്തിൻ്റെ പലക കിട്ടുന്നത് കുറച്ചുകൂടെ ലാഭം കിട്ടുന്നത് ബസ്മതിയിലാണെന്ന് പറഞ്ഞു. നമ്മൾ നേരെ അവിടെ നിന്ന് ബസ്മതിയിലേക്ക് തിരിച്ചു വന്നു, അവിടെ നിന്ന് ലോഡ് ചെയ്തിട്ട്
1: എത്ര കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന് ഏകദേശം, ശരിക്കും നമുക്ക്
2: 60 കിലോമീറ്റർ,
1: 60-70 കിലോമീറ്റർ ഏകദേശം ഉണ്ട് അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തുന്നു വൈകുന്നേരമായിട്ടുണ്ട്.
2: അതെ അതെ,
1: കാരണം നമ്മൾ രാത്രി വണ്ടി പോരുമ്പോൾ നമ്മൾ ലോഡിറക്കിയ വണ്ടി മുന്നോട്ട് ഇരുട്ടത്ത് പോകുന്ന കാര്യം.
2: യെസ് ഉണ്ട്, മുമ്പിലുണ്ട് വണ്ടി ഉണ്ടായിരുന്നു. അത് നമുക്ക് ബസ്മതിയിൽ വന്നിട്ട് രണ്ടാമത്തെ ലോഡും കൂടെ അതിൽ കയറ്റിയിട്ടാണ് അവർ പോകുന്നത്. അവിടുന്ന് കമ്പിയും പട്ടയും കയറി അവിടുന്ന് നമ്മൾ ഈ മരത്തിൻ്റെ കാര്യങ്ങളൊക്കെ കയറി നേരെ മദ്രസയിൽ കൊണ്ട് ഇറക്കാണ് അവർ ഇറക്കി. പിന്നെ നമ്മൾ അത് ഇറക്കാൻ വേണ്ടിയിട്ട് വിട്ടു. നമ്മൾ നേരെ പോകുന്നത് ഈ നമ്മൾ കരാറുകാരൻ്റെ അടുത്തേക്കാണ്, ആശാരിയുടെ അടുത്ത്,
1: ആശാരിൻ്റെ അടുത്ത്.
2: അദ്ദേഹം ഒരു മുസ്ലിം സുഹൃത്താണ്. പിന്നെ മുസ്ലിങ്ങൾ അവിടെ ആശാരിപ്പണി ചെയ്യുന്നില്ല,
1: അത് വളരെ ഒരു ഒരു ഒരു ഒറ്റൊരു കുഗ്രാമത്തിൽ.
2: അതെ അതെ, വളരെ ആദിവാസി കോളനി എന്നൊക്കെ പറയുന്ന പോലെ അതേപോലത്തെ ഒരു കോളനിയിലാണ്. പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വർക്ക്, അത്യാവശ്യം നല്ല വർക്കാണെന്ന് അറിഞ്ഞു. അവൻ്റെ അടുത്ത് പോയിട്ട് കരാറും കാര്യമൊക്കെ ചെയ്ത് നമ്മൾ നേരെ
1: അവിടെ സാധനങ്ങൾ രാത്രിക്കാണ് നമ്മളവിടെ ഇറക്കുന്നത് അല്ലേ.
2: നമുക്ക് ഒരു കാര്യം കൂടെ ഉണ്ട്, നമുക്ക് നാളെ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്ത ദിവസം നമുക്ക് പൂർണ്ണയിൽ കല്യാണമുണ്ട്. കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ പണി തുടങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവനോട് കരാർ കഴിച്ചിട്ട് പോകണത്. അവൻ എന്ത് ചെയ്തു, ആ കരാറിൽ നിന്നു, അവൻ്റെ സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിക്കൊടുത്തിരിക്കുകയാണ്. ഇത് പിന്നെ കമ്പിയും പട്ടയും ഈ അവൻ്റെ ബ്ലേഡ് അടക്കം, കട്ട് ചെയ്യാൻ ബ്ലേഡ് അടക്കം നമ്മൾ വാങ്ങിക്കൊടുത്തുകയറി. അവന് മെഷീനും കൊണ്ട് മാത്രം വന്നാൽ മതി, എത്ര ഇതിലാണ് നമ്മൾ ചെയ്തത്. നമ്മളതിൻ്റെ കണക്കൂട്ടി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ ലാഭം തന്നെയാണ് മനസ്സിലാക്കിയിട്ടാണ് ഇവനൊരു ബെഞ്ചും ഡെസ്ക് ഉണ്ടാക്കി എത്ര കൂലി എന്നുള്ള രൂപത്തിലാണ് നമ്മൾ അവൻ ചെയ്തത്.
1: അവിടെ നിങ്ങളിങ്ങനെ പിന്നെ കണക്കും കാര്യങ്ങളും പിന്നെ അവിടെ എല്ലാ രീതി കൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് ഒരു വളരെ ദരിദ്രമായിട്ടുള്ളൊരു ഫാമിലിയാണല്ലോ. അപ്പോൾ അവർ അകത്ത് പിന്നെ ഈ ഓല കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കുഞ്ഞു ഒരു വീടാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പുറത്താണുള്ള ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ആലുണ്ട്. അപ്പൊ ആലിന്റെ ആലിന്റെ ഉള്ളിൽ പശു, ഒരു പശു, രണ്ട് കുട്ടികളും രണ്ട് മൂന്ന് പശു ഉണ്ട്. പശുവിന്റെ സൈഡിൽ തന്നെ ബെഡും ഉണ്ട്, ഫാനും ഉണ്ട്. അപ്പൊ പശുവിന് ഇപ്പൊ ബെഡിൽ കിടന്നുറങ്ങുന്ന ഞാൻ കൺഫ്യൂഷൻ. അപ്പൊ അതിന്റെ അടുത്തൊരു ഒരു വൃദ്ധനായ ഒരാളുണ്ട്. അപ്പൊ അയാളോട് ചോദിച്ചു ഇത്, അപ്പൊ അയാൾ കിടക്കല ഈ പശുവിന്റെ അടുത്ത് ഈ ബെഡിലാണ്
2: ഫുൾ കോട്ടിൽ.
1: അപ്പോ പിന്നെ ആലയിൽ തന്നെയാണ് അയാൾ ഫാൻ, പശുവിനും ഫാൻ ഉണ്ട്, ഇനി അയക്കും ഫാൻ രണ്ടും അവിടെ ഫാൻ സൗകര്യങ്ങൾ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കൊതുകും ഇടിയും കൊണ്ട് ഇവിടെ കിടക്കുന്ന ചോദിക്കുമ്പോ അപ്പൊ അയാള് അവിടെ തന്നെ കിടക്കല് പശുവിന്
2: സംരക്ഷണമായിട്ട്
1: അരയിൽ കൊണ്ടുപോവോ?
2: അതെ,
1: അങ്ങനെയൊക്കെയുള്ള
2: അതിൽ രണ്ട് കാര്യമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതൊരു പിന്നെ മുസ്ലിം ഗല്ലി അല്ല.
1: അല്ല,
2: അപ്പൊ അവര് പശുവിനെ അത്രത്തോളം
1: ഇതാക്കുന്ന സ്ഥലമാണ്,
2: ബഹുമാനിക്കുന്ന അങ്ങനെ ഒരു ആദരിക്കുന്ന ഒരു സ്ഥലം കൂടെ ആയതുകൊണ്ട് അതിന് കാവല്. പിന്നെ പുള്ളിക്ക് വേറെ പണിയില്ല.
1: അതെ,
2: അതെല്ലോ. അപ്പൊ ആ ഒരു പിന്നെ അത് കഴിഞ്ഞ് നമ്മളിവിടെ ഏൽപ്പിച്ചു. നേരെ നമ്മൾ മദ്രസയിലേക്ക് മടങ്ങിയപ്പോഴേക്ക് രാത്രി ആയിട്ടുണ്ട്. രാത്രി കഴിഞ്ഞ് നമ്മൾ നേരെ
1: മദ്രസയിലേക്ക്
2: അവിടെ നമുക്കുള്ള ഫുഡും കാര്യമൊക്കെ അവർ റെഡി ആക്കി.
1: പക്ഷെ അന്ന് രാത്രി അവിടെ നമ്മൾ ആ റൂമിൽ എല്ലാവരും പാടെ ഒന്നിച്ച് കിടക്കുന്നു, കൊണ്ടുവരണു.
2: പണി പൂർത്തിയാകാത്ത വീട്,
1: പണി
2: പൂർത്തിയാകാത്ത വീട്ടിൽ
1: പഴയ പോക്കിൽ നമുക്ക് അവിടെ നിൽക്കാൻ
2: പറ്റിയിട്ടില്ല. അതെ, അതെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പുള്ളി ആ ഒരു വാശിക്കാണ് എന്റെ വീട്ടിൽ എന്തായാലും വരണം എന്ന് പറഞ്ഞ് നമ്മൾ നിർബന്ധിക്കുന്നു.
1: അവിടുന്ന് രാത്രിക്കകത്ത് ഫുഡൊക്കെ കഴിഞ്ഞ്
2: പിറ്റേന്ന് രാവിലെ നമ്മള് ശുഭഹിംസ്കാരം കഴിഞ്ഞ് ആ ഗ്രാമത്തിലൂടെ അങ്ങനെ വെറുതെ നടക്കുന്നുണ്ട്. ആളുകളൊക്കെ നമ്മളെ ഒരു ആശ്ചര്യത്തോടെ നോക്കുകയും അവിടെ നെല്ലാണ് കൂടുതൽ. ആ നെല്ല് സംഭരിക്കുന്ന അതിൻ്റെ ഒരു മില്ലും അത് സംസ്കരിക്കുന്ന ഒരു മില്ലും അത് സംഭരിക്കുന്ന വലിയൊരു പിന്നെ ഭണ്ഡാര കാര്യങ്ങളൊക്കെ അവിടെ കാണിച്ചു തന്നു. പിന്നെ അവിടുന്നാണ് പുറത്തേക്ക് കയറ്റിയേക്കാറുള്ളത് എന്ന് ഷറഫ് നമുക്ക് പറഞ്ഞു. അതിന് തൊട്ട് മുമ്പൊരു അംഗൻവാടിയോ അങ്ങനെ എന്തൊക്കെ സ്ഥാപനം കാര്യമുണ്ട്. പിന്നെ അവരുടെ ബന്ധുക്കളും കാര്യങ്ങളായിട്ടുള്ള ആളുകളാണ് കൂടുതൽ അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഭാര്യ വീട് അടുത്താണ്. അവിടെ നമ്മൾ അവരെ പോയി കാണുന്നു. അവിടുത്തെ ഗ്രാമപ്രദേശവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ നേരെ പിറ്റേന്ന് നമുക്ക് നമ്മളെ പൂർണ്ണിയയിലെ നമ്മളെ റഹ്മത്തിൻ്റെ കല്യാണത്തിന് പോകണം. അതിൻ്റെ ഒരുക്കപ്പാടും കാര്യങ്ങളൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ എങ്ങനെ പോകും, എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. എന്തായാലും മദ്രസയിലേക്ക് കൊണ്ട് നമ്മൾ പോകുന്നു. അവിടുന്ന് പോകാനുള്ള കാര്യം ഈ മിഫ്താഹുലുമിലേക്ക് നമ്മളവിടെ ചെല്ലുന്നു. ചെന്നതിന് ശേഷം മദീനയായിട്ട് സംസാരിക്കുന്നു കാര്യങ്ങളൊക്കെ. അന്ന് മദീന അവിടെ ഇല്ല, പുള്ളി പുറത്താണ്.
1: അപ്പോഴത്തേന് പോയിട്ടുണ്ട്,
2: അവൾ ഒരു ഗൾഫിലേക്ക് കളക്ഷനുമായിട്ട് വന്നപ്പോൾ പോയിട്ടുണ്ട്. അന്ന് നമ്മൾ വേറൊരു കാര്യം ചെയ്തു. അവിടെ നമ്മളവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഫുഡ്,
1: അതായത് ജമിയ മിഫ്താലൂലും ക്യാമ്പസിലെ കുട്ടികൾക്ക് ഫുഡിന് വേണ്ടിയിട്ടുള്ള ഒരു അറിവൊക്കെ
2: അറിവാണ്. അതെ, അപ്പോൾ അവിടുന്ന് ഒരു മൃഗത്തെ വാങ്ങി അവരുടെ മുമ്പ് തന്നെ അറുത്ത് അവർക്കുള്ള ഫുഡും കാര്യമൊക്കെ നമ്മൾ ചെയ്തു. പോലെ ഈ പിന്നെ അവിടുത്തെ ഒരു സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിടങ്ങളൊക്കെ വലിയ കെട്ടിടങ്ങളായിരുന്നു. ആ കിച്ചണുകൾ ശ്രദ്ധിച്ചില്ലേ?
1: അതെ, അതെ, അതെ.
2: കിച്ചണും അനുബന്ധ അവരുടെ ഡൈനിങ് ഹാളും ഒക്കെ ഭയങ്കര സെറ്റപ്പ്.
1: അതായത് അന്ന് നമ്മൾ പോണതിന്റെ മുന്നേ, എവിടെ നമ്മൾ കല്യാണത്തിന് പോണതിന്റെ മുമ്പായിട്ട് കുറഞ്ഞൊരു വണ്ടി വരാനുള്ള ഒരു ഗ്യാപ്പ് ഉള്ള സമയമാണ്. അപ്പൊ നിങ്ങളും അതുപോലെ നെസറും അതുപോലെ നിസാറും പാടെ പുറത്തിറങ്ങി പോയിരുന്നു. ആ സമയത്ത് ഞാനും ബഷീർ മാഷാ അവിടെ ഉള്ളത്. അന്ന് രാവിലത്തെ ഫുഡ് അവർ കഴിക്കുന്നത് ഈ ആ ശരി ഇന്നിപ്പോ ഒരു പൂരി
2: പൂരി പൂരി
1: പൊരി അതാണ് അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു. അതിക്കൊരു കറി, കടലക്കറി ഉണ്ടാവും. അതാണ് അവരുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഇതൊക്കെ. ഞങ്ങൾ ശരിക്കും അതിന്റെ ഒരു പ്രിപ്പറേഷനും അതുപോലെ തന്നെ അത് വിളമ്പി കൊടുക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ശരിക്കും അവിടെ കണ്ടിരുന്നത്.
2: പൊരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നമ്മളെ വീട്ടുകാർക്കോ ഒന്നും ചിലപ്പോൾ അത് മനസ്സിൽ കൊണ്ടുവരാൻ അങ്ങനെ ഇമേജ് ചെയ്യാൻ
1: പറ്റാത്ത
2: ആ ഒരു ഇതുണ്ട്. കാരണം നമ്മൾ ചോളാപ്പൊരി അതുപോലെ തന്നെ അരിപ്പൊരി, അരിപ്പൊരി അവരുടെ നേരത്തെ ഫുഡാണ്. അതിലേക്ക്
1: അന്ന് ഉച്ചക്കുള്ള ഫുഡിനല്ലേ നമ്മൾ ഓർഡർ ചെയ്തത്? അപ്പോഴേക്കും നമ്മൾ പോയി
2: പോയി യെസ്
1: അല്ലേ. ഉച്ചക്കുള്ള ഫുഡ് നമ്മൾ കഴിഞ്ഞാൽ അതിന്റെ ഒരു തുടക്കമൊക്കെ ആക്കിയിട്ട്
2: നമ്മൾ പോയി. അതെ,
1: പിന്നെ നമ്മൾ നേരെ
2: വണ്ടി എടുത്ത് അവിടുന്ന് വണ്ടി എടുപ്പിച്ച. അതിന് മുമ്പേ നമുക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെ പോകും എന്നുള്ളത്, നമുക്കൊരു ധാരണ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവിടുന്ന് ട്രെയിനിന് പോവുകയാണെങ്കിൽ നമ്മൾ പൂർണ്ണിയയിൽ ഇറങ്ങിയിട്ട് പൂർണ്ണിയെന്ന് എങ്ങനെയാണ് റഹ്മത്തിന്റെ വീട്ടിലേക്ക് എത്തുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ചെറിയൊരു ആശങ്കയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്തത്, ഇവിടുന്ന് വണ്ടി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് വണ്ടി ഏർപ്പാടാക്കി നമ്മൾ നേരെ പോകാനുള്ള തയ്യാറെടുപ്പ് ചെയ്യുന്നത്.
1: അങ്ങനെയാണ് കല്യാണത്തിന്
2: പോകണം.
1: അപ്പൊ കല്യാണത്തിനേക്ക് നമ്മള് നമുക്ക് വണ്ടിക്കാരൻ ഡ്രൈവർ നമുക്ക് സെപ്പറേറ്റ് അവിടെ കൊണ്ടുപോയിട്ട് കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുന്നവരെ നമ്മളെ കൂടെ ഉണ്ടാവും. ആ രൂപത്തിലായി പോയി.
2: അതെ, ആ ഒരു എഗ്രിമെന്റിലാണ്.
1: ഏകദേശം നമ്മൾ പൂർണ്ണിയെന്ന് രാംഘട്ടിലേക്കുള്ള
2: രാംഘട്ട്
1: ഏകദേശം എത്ര സമയം എടുത്തിട്ടുണ്ടാവും?
2: സുപ്പോൾ നിന്ന് നമ്മളിവിടെ സുപ്പോൾ നിന്ന് രാംഘട്ട് അതായത് പൂർണ്ണിയ വരെ 160 കിലോമീറ്റർ
1: നമ്മൾ എത്തുമ്പോൾ 10, 11, 12 മണിയൊക്കെ ആയിട്ടുണ്ട് അല്ലേ.
2: അതിന്റെ മുമ്പേ നമ്മൾ തിന്നിട്ട്
1: അതിന്റെ മുന്നേ
2: 11.5 നമ്മൾ എത്തിയിട്ടുണ്ട്. കാരണം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നിസ്കരിക്കാനൊക്കെ പോകണത് അവിടെ.
1: ആദ്യമായിട്ടാണ് ബീഹാറിലെ ഒരു കല്യാണത്തിന്റെ എൻവയോൺമെന്റിലെ ഒരു വീടും അതിന്റെ ചുറ്റും പഴയ നമ്മുടെ റഹ്മത്തുള്ളസ്താഹിന്റെ വീട്ടിന്റെ മുമ്പിലേക്കും എത്തുമ്പോൾ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ഒരു നമ്മളെ നാട്ടിലെ, ചിലപ്പോൾ നമ്മളെ നാട്ടിലേക്കാട്ടിലും നമ്മളെ നാട്ടിൽ പൊതുവെ ഓഡിറ്റോറിയം മോഡലായതുകൊണ്ട് കല്യാണത്തിൻ്റെ അടുത്ത് ആ ഒരു വൈബ് ചിലപ്പം പണ്ടത്തെ അടുത്ത് കിട്ടില്ല. പണ്ടത്തെ ആ പന്തലൊക്കെ ഇട്ടിട്ട് വളരെ കളർ
2: സാരിയൊക്കെ ചുറ്റി
1: കുറെ ആളുകൾ വട്ടത്തിൽ ഇരിക്കുന്നു
2: ചെല്ലുന്നവർക്ക് നമ്മൾക്ക് കയറിന്റെ ബെഡൊക്കെ
1: ഇട്ടുന്നു, പിന്നെ പ്രത്യേക വെള്ളം കുടിക്കാൻ കൊണ്ടുവരുന്നു.
2: പിന്നെ അന്ന് അവിടെ എത്താൻ നമ്മൾ ചെറുതായിട്ടൊന്ന് കറങ്ങി. പൂർണ്ണയിലെത്തിയിട്ട് നമ്മൾ ചെല്ലണ സമയത്ത് അവിടെ റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ രാംഘാട്ടിലേക്കുള്ള പഴയ
1: ആദ്യത്തെ.
2: കറങ്ങി തിരിഞ്ഞ് ഒരുപാട് വയലിൽ കൂടെയൊക്കെയാണ് പോകുന്നത്.
1: പക്ഷേ അതിലെ ഏറ്റവും രസകരമായ വേറൊന്നു വെച്ചാൽ കുറച്ച് സമയമുണ്ട്, ഇനി പുതിയ അപ്പോൾ പുറപ്പെടാൻ കുറച്ച് ഗ്യാപ്പ് ഉള്ളത്, നമ്മളൊന്ന് പുറത്തിറങ്ങി. പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുന്ന സമയത്താണ് വഴിയിൽ നിന്ന് ഒരാളെ നമ്മൾ കാണുന്നത്. അത് എൻ്റെ നാട്ടിൽ കുറേ മുമ്പ് പള്ളിയിൽ ഇരുന്നിരുന്ന ഇമാമായിട്ട് ഇരുന്നിരുന്നവർ തന്നെ കാണുന്നു. അത് ഒരു സർപ്രൈസ് ആയിട്ട് കണ്ടു. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നടന്ന് നമ്മൾ ഒരു സ്ഥാപനത്തിലേക്ക് പോകുന്നത്,
2: അവിടുത്തെ പിന്നെ തഹ്ഫീദുൽ ഖുർആന്റെ
1: സ്ഥാപനത്തിലേക്ക്.
2: അതിനു മുമ്പ് നമ്മൾ കടല
1: കൃഷിയുടെ നിലക്കടല
2: അത് പറിച്ചെടുക്കുന്ന സമയമാണ് അപ്പോൾ.
1: അതെ അതെ.
2: അപ്പോൾ അത് സംസ്കരിക്കുക, കുട്ടികളെല്ലാവരും കൂടി വന്നിട്ട് സ്കൂളിലൊന്നും പോവാതെ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണുന്നു. അതിലൂടെ ഫുള്ള് ഗ്രാമമാണ് നമ്മൾ ആ ഒരു യാത്രയിൽ.
1: നല്ല വെയിലും ഉണ്ടായിരുന്നു,
2: നല്ല വെയിലുണ്ട്,
1: എന്നാലും
2: അതെ നല്ല വെയിലാണ്. അതോടൊപ്പം ഈ ഗ്രാമത്തിലൂടെ നമ്മൾ നടന്നു പോന്നു. പിന്നെ നമ്മളിങ്ങനെ പോകണ കണ്ടിട്ടുണ്ട് അപ്പുറത്തപ്പുറത്തുള്ള ആൾക്കാർ എവിടുക്കാന്ന് ചോദിക്കുന്നുണ്ട്,
1: കൗതുകത്തിൽ നോക്കുന്നുണ്ട്. നമ്മൾ രൂപം ഭാവമൊക്കെ അവിടുത്തെ ആളല്ലാന്ന് അവർക്ക് അറിയാലോ.
2: ഒന്നാമത് നമ്മുടെ കയ്യിൽ, നമ്മുടെ നിസാറിന്റെ കയ്യിൽ ക്യാമറ,
1: നല്ല ക്യാമറ ഉണ്ട്. ഈ ക്യാമറയിലേക്ക് കുട്ടികൾ കൗതുകത്തോട് നോക്കുന്നത്, എന്നെ ഫോട്ടോ എടുക്കും, എന്നെ ഫോട്ടോ എടുക്കുന്നു.
2: വലിയ ആളുകൾ തന്നെ ചോദിക്കുന്നുണ്ട്, അവര് ചോദിക്കുന്നുണ്ട് ടിവിയുടെ ചാനലിന്റെ ആളുകളാണോ.
1: അതെ അതെ അതെ. അന്നൊരു ഇലക്ഷന്റെ ഒരു ടൈം കൂടി,
2: അതായത് മുന്നോടിയുള്ള രാഹുൽ ഗാന്ധി അവിടെ വന്ന് പോയതിന്റെ പിറ്റേ ദിവസം,
1: അതിന്റെ പിറ്റേ ദിവസങ്ങളിലാണ് ജോഡോ യാത്രയോ ജോഡോ യാത്രയാണോ അതോ ഇനി പൂർണ്ണ അവിടുത്തെ ബീഹാറിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട രാഹുൽ
2: ഗാന്ധി
1: യാത്ര ഉണ്ടായിരുന്നല്ലോ.
2: അപ്പോ യാത്ര കഴിഞ്ഞിട്ട് പിറ്റേന്നാണ് നമ്മൾ അവിടെ എത്തുന്നത്.
1: പിന്നെ നമ്മൾ പോയിട്ട് ആ സ്ഥാപനത്തിലേക്ക് എത്തുമ്പോൾ, സലൈക്ക് മുംബൈ പരിചയമുള്ള ഒരുപാട് സഹായം ചെയ്ത് കൊടുത്ത ഒരു സ്ഥാപനത്തിലേക്ക് എത്തുമ്പോൾ അത്ഭുതകരമായ ഒരു സംഭവം ഉണ്ട്. അത്ഭുതം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കൗതുക സർപ്രൈസ് ഉണ്ടായെന്ന് വെച്ചാൽ, അവിടുന്ന് നമ്മുടെ റമദാൻ ഭായിയെ, നമ്മൾ
2: ഹാഫിസ് റംസാൻ
1: ജാമിയ നദബിയിലെ ഒരുപാട് കാലത്തെ 10-40 വർഷം നിന്ന അധ്യാപകൻ, നമ്മുടെ എൻ്റെ കൂടി അധ്യാപകൻ എന്ന് പറയാം
2: തന്നെ,
1: അദ്ദേഹത്തെ അവിടുന്ന് കാണുന്ന അത്ഭുത ഭയങ്കര ഒരു ഒരു
2: ആ സ്ഥാപനവും റംസാൻ ഭായിയായിട്ട് ഒരു വേറൊരു ബന്ധമുണ്ട്. ഈ റംസാൻ ഭായിയുടെ ഭാര്യയുടെ പിതാവ്, ഭാര്യ പിതാവ് അമ്മോശൻ, പുള്ളിയാണ് ഈ സ്ഥാപനത്തിൻ്റെ ആജീവനാന്ത സെക്രട്ടറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അയാളാണ് സെക്രട്ടറി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് രണ്ട് ആൺമക്കളും ഉണ്ടായിരുന്നു അവിടെ. എനിക്ക് തോന്നുന്നു സുഹൈലിനെയൊക്കെ നമ്മൾ ഇവിടെ നിന്ന് പരിചയമുള്ള ആളാണ്. അപ്പോൾ രണ്ട് പിന്നെ അവർ രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഭായി ഉണ്ടായിരുന്നു. നമ്മൾ ചെല്ലുന്നൊരു സർപ്രൈസാണ് അവർക്ക്, കാരണം നമ്മൾ മുമ്പ് അറിയിക്കാതെയാണ് ചെല്ലുന്നത്. അപ്പോൾ അവരാകെ, നമ്മളവിടെ ചെന്നാൽ അതിൻ്റെ മുമ്പേ പോയതുകൊണ്ട് അവിടുത്തെ ഉസ്താദുമാർക്കൊക്കെ നമ്മൾ അറിയുകയും ചെയ്യാം. പക്ഷെ പെട്ടെന്ന് നമ്മൾ കണ്ടപ്പോൾ അവർ ഭയങ്കരമായിട്ട്, കുട്ടികളും ആ ഉസ്താദുമാരും ആകെ
1: എല്ലാവരും, കുട്ടികളില്ലേ, ഒരുപാട് കുട്ടികളും ഉണ്ട് എല്ലാവരും. പിന്നെ അവർക്ക് നമ്മളെ സൽക്കരിക്കാനുള്ള ആ ഒരു ധൃതിയും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ നമുക്ക് കല്യാണത്തിന് പോകണം, സമയമില്ല. എന്നാലുള്ളതിൽ വെള്ളവും പറ്റും ഇതൊക്കെ തന്നെ ലോറിസ്കാരം അവിടെ
2: നിന്ന്
1: നമ്മളെ വണ്ടിയിൽ, പിന്നെ ഇങ്ങോട്ട് നടന്നു പോകുന്ന നമ്മൾ പിന്നെ അങ്ങോട്ട്
2: വണ്ടിയിലാക്കി
1: തന്നു. അപ്പോഴേക്കും കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്
2: റഹ്മത്തിന്റെ വീട്ടിൽ.
1: അപ്പൊ അവിടുന്ന് ആ റഹ്മത്തിന് നമ്മളെ കാണുന്ന
2: രൂപമുണ്ടല്ലോ, പുതുമാരനിറങ്ങിയ ഒരു കാഴ്ച, വലിയ സംഭവമാണ്. നമ്മൾ പഴയ കാലത്ത്, എനിക്ക് തോന്നുന്നു നമ്മൾ കുട്ടിക്കാലത്ത് നമ്മുടെയൊക്കെ ആ കാലഘട്ടത്തിൽ നടന്നിരുന്ന കല്യാണങ്ങളിൽ നോട്ടുമാല സംസ്കാരം ഉണ്ടായിരുന്നു. അന്ന പോലെ വരുന്നവരൊക്കെ നോട്ടുമാല ഇട്ട് അവനെ സ്വീകരിച്ച് കയ്യിലൊക്കെ മഞ്ഞ തേച്ച്,
1: മഞ്ഞളൊക്കെ തേച്ചിട്ടുണ്ട്.
2: മഞ്ഞൾ തേക്കാന്ന് പറഞ്ഞാല്
1: മഞ്ഞളിൽ കുളിച്ചൊക്കെയാണ്,
2: മഞ്ഞൾ ശരിക്കും അവനെ കുളിപ്പിച്ച്
1: മഞ്ഞൾ കല്യാണം.
2: ആ അതാണ് ശരിക്കും അവിടെ ഈ ഹൽദി കല്യാണം അവിടുന്നാണ് നമ്മളെ നാട്ടിലേക്ക് എന്ത് ചെയ്യണത്, ഇപ്പൊ നമ്മളെ മഞ്ഞ കല്യാണവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അവന് ശരിക്കും മഞ്ഞ കളറായിട്ടുണ്ട്, മുഖമൊക്കെ മഞ്ഞ കളറ്. പിന്നെ ഒരു തൊപ്പിയും കാര്യമൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും കുടുംബത്തിലുള്ള എല്ലാവരെയും ഒപ്പം നിർത്തി നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത്.
1: അപ്പോൾ ഏതായിരുന്നാലും ഇത് വളരെ മനോഹരമായൊരു യാത്രയും യാത്രയിലെ അനുഭവങ്ങളും ഒക്കെ കോർത്തിണക്കിയുള്ള ദൃശ്യത്തിൻ്റെ ഈ ആദ്യ എപ്പിസോഡ് ഇവിടെ തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി കല്യാണ വിശേഷങ്ങൾ മറ്റു കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയാൻ തോന്നുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ദൃശ്യം, ബീഹാറിലേക്കൊരു കല്യാണ യാത്ര. അവതരിപ്പിച്ചത് അബ്ദുസ്സലാം വി ടി, നസറുല്ലാ സലാഹി.
3: പ്രിയ ശ്രോതാക്കൾ, തുടർന്ന് കേൾക്കുന്നു വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാളം പരിഭാഷയാണ് ഈ സ്ലോട്ടിലൂടെ നാം കേൾക്കുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റും പ്രമുഖ ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഹിജ്റ വർഷം 1448 മുഹറം 11 തീയതി 2026 ജൂൺ 26 തീയതി മസ്ജിദുൽ ഹറാമിൽ മാലി ഷെയ്ഖ് അൽസ്താദ് ഡോക്ടർ അബ്ദുറഹ്മാൻ അദുസ്സദ് അസ്സുദൈസ് ഹഫിള്ളാഹു താല ഒത്തവല്ല അവറുകൾ നിർവഹിച്ച ജുമാ ഖുത്തുബയുടെ ആശയ സംഗ്രഹമാണ് ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിലാലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക, അതാണ് നമ്മുടെ സഹായി, അതാണ് നമ്മുടെ ബലം, നമ്മുടെ കരുത്ത് തഖ്‌വയാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാനും ഈ ഭൂമിയിൽ അന്തസ്സായി ജീവിക്കുവാനുമുള്ള പാധേയം അത് തഖ്‌വ മാത്രമാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാന. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാന. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും വേണ്ടതിൻ്റെയും വേണ്ടാത്തതിൻ്റെയും ഇടയിലുള്ള കൃത്യമായ വകതിരിവ് അള്ളാഹു നിങ്ങൾക്കുണ്ടാക്കിത്തരും. വൈകഫിർ അങ്കും സയ്യിആത്തികും, നിങ്ങളുടെ വീഴ്ചകൾ അള്ളാഹു താല വിട്ടുവീഴ്ച ചെയ്തു തരും. വയഗ്ഫിർ ലക്കും, നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരും. വല്ലാഹു ദുൽ ഫളിൽ അലീം, അള്ളാഹു മഹത്തായ ഔദാര്യത്തിൻ്റെ ഉടമയാണ്. സഹോദരങ്ങളെ, തഖ്‌വയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ശക്തിമത്തായ പാശം, നമ്മുടെ പിടിക്കയർ. കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറുന്ന കാലത്ത് നമുക്കൊരുപാട് ഗുണങ്ങൾ പഠിക്കാനുണ്ട്. രാത്രിയും പകലും പിന്നിട്ട് വരുമ്പോൾ പലതരത്തിലുള്ള ഗുണപാഠങ്ങളും അള്ളാഹു അവയിൽ കൂടി നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു പുതിയ മാസം, ഹിജ്റ വർഷത്തിൻ്റെ ഒരു പുതിയ മാസം, ആ മാസം നല്ല വിശുദ്ധമായ കർമ്മങ്ങളോടും മനസ്സോടും കൂടിയാണ് നമ്മൾ ആരംഭിച്ചത്. അഫ്ളലു സിയാമി ബാദ റമളാൻ ഷഹറുല്ലാഹിൽ മുഹറം, റമളാനിന് ശേഷം ഈ മുഹറം മാസത്തിലെ നോമ്പിനാണ് അള്ളാഹു താല ഏറ്റവും ശ്രേഷ്ഠത നൽകിയത് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ആശുറ ദിവസവും അതിൻ്റെ മുമ്പോ പിമ്പോ ഒരു ദിവസവും കൂടി നോമ്പ് നോൽക്കുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് നമ്മൾ നോമ്പ് തോറ്റത്. സഹോദരങ്ങളെ, ഹിജ്റ വർഷത്തിൻ്റെ തുടക്കമാണിത്. ഇത് ഒരു വിജയത്തിൻ്റെ കൂടി തുടക്കമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ, അതിൻ്റെ ചരിത്രം വിശ്വാസികളുടെ വിജയത്തിൻ്റെ ചരിത്രമാണ്. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാ, നിങ്ങൾ ആ പ്രവാചകനെ സഹായിച്ചില്ലെങ്കിൽ അദ്ദേഹത്തെ അള്ളാഹു സഹായിച്ചിട്ടുണ്ട്. ഇത് അഖ്റജഹുല്ലദീന കഫറു സാനിയസ്നൈൻ ഇദ്ഹുമാ ഫിൽ ഗവാർ ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇല്ലല്ലാഹ മഅനാ. തൻ്റെ കൂടെ അബൂബക്കർ സിദ്ദീഖിനെയും കൂട്ടി, രണ്ടാളുകളെയും കൂട്ടി, അള്ളാഹു താല ആ രണ്ടുപേരെയും മക്കയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന സന്ദർഭം, അവർ വഴിയിൽ ആ ഗുഹയിൽ ഒളിച്ചിരുന്ന സന്ദർഭം, അബൂബക്കർ റളിയല്ലാഹുവിനെ പേടിച്ചപ്പോൾ, ശത്രുക്കളുടെ കാലുകൾ കണ്ട് പേടിച്ചപ്പോൾ, അവർ നമ്മളെ കണ്ടെത്തുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറഞ്ഞപ്പോൾ നബി പറഞ്ഞ മറുപടി, ലാ തഹ്സൻ ഇല്ലല്ലാഹ മഅനാ, നീ ദുഃഖിക്കരുത്, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്നതാണ്. അള്ളാഹുവിൻ്റെ സാമീപ്യമുള്ള ഒരു യാത്രയായിരുന്നു അത്. ഹിജ്റയുടെ ചരിത്രവും നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ സാന്നിധ്യം, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് പലായനം ചെയ്താൽ നമുക്കുണ്ടാകും എന്നതാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് നബി പറയുന്നതായി ഉദ്ധരിക്കപ്പെട്ട് കാണാം, യാ അബൂബക്കർ മാലക ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമ, അബൂബക്കറെ നിങ്ങൾ എന്തിന് നമ്മൾ രണ്ടാളെപ്പറ്റി പേടിക്കണം, നമ്മുടെ കൂടെ മൂന്നാമനായി അല്ലാഹു ഉണ്ടല്ലോ. സഹോദരങ്ങളെ, നമ്മുടെ കൂടെ അല്ലാഹു ഉണ്ട്. അല്ലാഹുവിൻ്റെ മാർഗത്തിലേക്ക് നാം പലായനം ചെയ്താൽ നമ്മുടെ മനസ്സുകൊണ്ട്, ശരീരങ്ങൾ കൊണ്ട്, കർമ്മങ്ങൾ കൊണ്ട് അല്ലാഹുവിൻ്റെ മാർഗത്തിലേക്ക് നാം തിരിഞ്ഞു നടന്നാൽ തീർച്ചയായും നമ്മളെ സഹായിക്കാൻ അല്ലാഹു ഉണ്ടായിരിക്കുമെന്ന ഉറപ്പോടുകൂടിയായിരിക്കണം ഈ പുതിയ ഒരു വർഷത്തെ നമ്മൾ കണ്ടെത്തേണ്ടത്. ഈ മതം നമുക്ക് അല്ലാഹു എളുപ്പമാക്കി തന്നിട്ടുണ്ട്. ഈ മതം അല്ലാഹു നമുക്ക് വലിയ ഒരു അനുഗ്രഹമാണ് നൽകിയത്. ആ അനുഗ്രഹമാകുന്ന ദീനുൽ ഇസ്ലാമിനെ അനുഗ്രഹമായി തന്നെ നമ്മൾ ജീവിതത്തിൽ കാണണം. ജീവിതത്തിലെ നന്മകൾ, ജീവിതത്തിലെ വിശുദ്ധി, അതൊക്കെ ദീനുൽ ഇസ്ലാമിൽ നിന്ന് നമുക്ക് കിട്ടിയതായതുകൊണ്ട് ഈ മതത്തിനോളം ഈ മതത്തിൻ്റെ വിശുദ്ധി നമ്മുടെ ജീവിതത്തിലും നമ്മൾ കാണണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്.

ഇതിനെയും നേരിടേണ്ടതും ഏത് പ്രതിസന്ധിയെയും അഭിമുഖീകരിക്കേണ്ടതും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദാസന്മാരെ, ദീന് സത്യവിശ്വാസം ഉൾക്കൊള്ളുന്ന ഒരു മഹത്തായ വിശുദ്ധ ജീവിതം എല്ലാ രംഗത്തും നമ്മൾ മുറുകെ പിടിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴി കാണിച്ചു തന്ന ഒരു ലളിതമായ ജീവിതമുണ്ട് നമുക്ക്. ആ ജീവിതത്തെ നമ്മൾ പിന്തുടരുക. നാം ആ ദീനിൻ്റെ ഗുണപാഠങ്ങൾ, ആ ദീനിൻ്റെ അധ്യാപനങ്ങൾ നാം ഉൾക്കൊള്ളുക. വിശ്വാസപരമായ വ്യതിയാനങ്ങളിൽ നിന്ന്, ചിന്താപരമായ പിഴവുകളിൽ നിന്ന് എല്ലാം നാം സ്വയം പിൻവാങ്ങുക. നന്മയുടെ മാർഗത്തിലേക്ക് നമ്മുടെ നാം തിരിച്ചു വരിക. ആ നന്മയിൽ കൂടി തന്നെ അടുത്ത തലമുറയെയും വളർത്തിയെടുക്കാനുള്ള ശക്തി നമ്മുടെ ഇളം തലമുറകൾക്ക് നാം നൽകുക. വളർന്നു വരുന്ന ആ തലമുറ കാണുന്ന ഈ ഭൗതിക ലോകത്ത് കാണുന്ന ഒരുപാട് വഴികേടുകളുണ്ട്, ഒരുപാട് തിന്മകളുണ്ട്. ആ തിന്മകളിൽ നിന്ന് അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള ശേഷി നാമാണ് നമ്മുടെ വിശ്വാസത്തിൽ കൂടി നൽകേണ്ടത്. നാമാണ് അവർക്ക് നമ്മുടെ മാതൃകാ ജീവിതത്തിൽ കൂടി നൽകേണ്ടത്. രാജ്യത്തെ വളർത്തിയെടുക്കാൻ, സമൂഹത്തെ വളർത്തിയെടുക്കാൻ, സമൂഹത്തിൽ നല്ല നല്ല നാഗരികതകളെ പരിപോഷിപ്പിക്കുവാൻ യഥാർത്ഥത്തിൽ വേണ്ടത് വിശ്വാസമാണ്, വിശുദ്ധമായ ജീവിതമാണ് സഹോദരങ്ങളെ. അല്ലാഹു തആല നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അല്ലാഹു നന്മ തരാം, നിങ്ങൾക്ക് ശക്തി തരാം. വഅദല്ലാഹുല്ലദീന ആമനു മിൻകും വഅമിലുസ്സാലിഹാത്, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ച ആളുകൾക്ക് അല്ലാഹു തആല കരാറ് ചെയ്തിരിക്കുന്നു, ലയസ്തഖലിഫന്നഹും ഫിൽ അർദ് കമസ്തഖലഫല്ലദീന മിൻ ഖബ്ലിഹിം, മുമ്പുള്ളവർക്ക് ഭൂമിയിൽ ശക്തി നൽകിയതുപോലെ നിങ്ങൾക്കും ഭൂമിയിൽ അധികാരവും ശക്തിയും നൽകും. വലയുമക്കിലല്ലഹും ദീനഹുമുല്ലതിർത്തലാലഹും, അല്ലാഹു നിങ്ങൾക്കിഷ്ടപ്പെട്ട ആദർശത്തെ അത് പ്രചരിപ്പിക്കാൻ, അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ, ജീവിക്കാൻ അല്ലാഹു തആല നിങ്ങൾക്കിവിടെ സൗകര്യം നൽകും. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ, ഭയപ്പാടുകൾക്ക് ശേഷം നിർഭയത്വം അല്ലാഹു തആല പകരമാക്കി തരും. പക്ഷേ നമ്മൾ ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. യഅബ്ദൂനനി, എന്നെ മാത്രം ആരാധിക്കുന്ന മുവഹ്ഹിദുകളായിരിക്കണം നിങ്ങൾ. ലായുശരിക്കൂന ബീ ശൈഅ, എന്നെ മാത്രമാണ് ആരാധിക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും ശിർക്ക് ചെയ്തുകൊണ്ട് തൗഹീദ് സ്വീകരിക്കുന്ന ആ വിഭാഗത്തിൽ നമ്മൾ പെടരുത്. തൗഹീദാണ് ജീവിതമെന്ന് പറയുകയും ജീവിതത്തിൽ തൗഹീദിന് വിരുദ്ധമായ ശിർക്ക് വരികയും ചെയ്യുന്നത് അപകടമാണ്, നമ്മുടെ വിശ്വാസത്തെ നശിപ്പിക്കുന്നതാണ്. വമൻ കഫറ ബഅദാലിക, ആരെങ്കിലും ഇതിനുശേഷവും നിഷേധിക്കുകയാണെങ്കിൽ ഫഉലാഇകഹുമുൽ ഫാസിഖൂൻ, അവരാണ് ദുർമാർഗികൾ. സഹോദരങ്ങളെ, ആ ദുർമാർഗികളിൽ പെടാതെ ജീവിക്കാനുള്ള ശക്തി സംഭരിക്കുകയാണ് നാം ഇപ്പോൾ വേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു പുതിയ വർഷം നാം അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ജീവിക്കുന്ന ഗതകാലത്തെയും വേണം നാം കാണുക. എല്ലാവിധ സുരക്ഷിത മാർഗങ്ങളും നാം സ്വീകരിക്കേണ്ടതുണ്ട്. കൊടും ചൂടിലാണ് വർഷം പിറന്നുകൊണ്ടിരിക്കുന്നത്. നാം ശ്രദ്ധിക്കുക, പലതരത്തിലുള്ള മാരകമായ രോഗങ്ങളും വരാൻ കാരണമുള്ള ഒരു കാലഘട്ടമാണിത്. ഇതിൽ നിന്നെല്ലാം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമസ്കാരം പോലും കൊടും ചൂടാണെങ്കിൽ അല്പം തണുക്കാൻ വേണ്ടി കാത്തിരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ നന്നായി ശ്രമിക്കണം. അതുപോലെ ഏത് തരത്തിലുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ദീർഘമായ യാത്രകൾ, ഉല്ലാസയാത്രകൾ ഇതൊക്കെ നമുക്കാവാം, പക്ഷേ ഇതൊക്കെ നമ്മുടെ ശരീരത്തിലും നമ്മുടെ ഭൗതികമായ ജീവിതത്തിലും അപകടങ്ങൾക്ക് കാരണമാകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ സമയങ്ങളും നമ്മുടെ സൗകര്യങ്ങളും നല്ല നിലക്ക് നമ്മൾ വിനിയോഗിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിനിയോഗിച്ചവർക്കാണ് സമയത്തെയും ജീവിത സൗകര്യങ്ങളെയും, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിനിയോഗിച്ചവർക്കാണ് രക്ഷയുള്ളത് എന്ന് അള്ളാഹു തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് യഥാർത്ഥ വിശ്വാസിയായി ജീവിച്ച് മരിക്കാൻ നമ്മൾക്ക് സമയം കണ്ടെത്തുക, അതിനുള്ള തയ്യാറെടുപ്പ് നടത്തുക, അങ്ങനെയുള്ള വിശ്വാസിയായി തീരാൻ നമ്മുടെ വിലപ്പെട്ട സമയം

0: നാം ഇടം കണ്ടെത്തി സൽക്കർമ്മങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കും രാജ്യത്തിനും എല്ലാ ആളുകൾക്കും തനിക്കു തന്നെയും തൻ്റെ കുടുംബത്തിനും ഗുണകരമായി ഭവിക്കുന്ന നല്ല ജീവിതത്തിൽ ഇടപെടുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
1: മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെ ഉണ്ടായിരുന്നത് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
2: ഒരു നഗരത്തിന്റെ മധ്യത്തിലുള്ള തിരക്കേറിയ ഒരു കമ്പനിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുന്നും അല്ലാതെയുമൊക്കെ ജോലി ചെയ്യുന്ന ഒരു ചങ്ങാതി. അവൻ ജീവിതത്തിലൊരു സമാധാനം കിട്ടുന്നില്ല, ഒരു സന്തോഷം കിട്ടുന്നില്ല. അപ്പോൾ ആ സന്തോഷം തേടി അവൻ യാത്ര പോകുന്നത് ഒരു കാടിനുള്ളിലേക്ക് ട്രക്കിങ്ങിന് പോവുകയാണ്. മലകൾ കയറിയും കുന്നുകൾ കയറിയും കാട്ടിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചും അവിടുത്തെ വെള്ളം കുടിച്ചും അവിടുത്തെയുള്ള ജീവിതങ്ങൾ കണ്ടുമൊക്കെ യാത്ര പോയി മനസ്സൊന്ന് ഫ്രീ ആകാൻ വേണ്ടി അവൻ കാട്ടിലേക്ക് യാത്ര പോയതാണ്. അപ്പോൾ കാട്ടിനുള്ളിൽ വെച്ച് അയാളൊരു ആദിവാസിയെ കണ്ടു എന്നാണ് കഥ. അങ്ങനെയാണ്, ആദിവാസിയെ കണ്ടിട്ട് അയാൾ ഒന്നുമില്ല, ഫ്രീ ആയി നടക്കുകയാണ്. വേറെ ടെൻഷനൊന്നുമില്ലാതെ കാട്ടിനുള്ളിലൂടെ പഴങ്ങൾ പറിച്ചും തേന് എടുത്തും അരുവിയിൽ നിന്ന് വെള്ളം കുടിച്ചും അയാളങ്ങനെ നടക്കണ കണ്ടു. അപ്പോൾ അയാളോട് ചോദിച്ചു എന്നാണ്, നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിൽ ഇത്ര ഒരു സംതൃപ്തിയോടുകൂടി സന്തോഷത്തോടുകൂടി നടക്കാൻ കഴിയുന്നത്? അപ്പോൾ അയാൾ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാതെ ഒരു കണ്ണാടി എടുത്തു കൊടുത്തു എന്നാണ് കഥ. അപ്പോൾ കണ്ണാടിയിൽ ചളികളുണ്ട്, കുറച്ച് ഭാഗങ്ങൾ പൊട്ടിയിട്ടുണ്ട്, പൂർണ്ണമായില്ല, ചില ഭാഗമൊന്ന് ബൾജ് ചെയ്ത് വന്നിട്ടുണ്ട്, പൊങ്ങി നിൽക്കുകയാണ്, ഒരു വൃത്തിയില്ലാത്തൊരു കണ്ണാടി. എന്നിട്ട് പറഞ്ഞു, ഈ കണ്ണാടിയിൽ നോക്കൂ. അയാൾ കണ്ണാടിയിൽ നോക്കിയപ്പോൾ തൻ്റെ മുഖം വൃത്തിയിൽ കാണുന്നില്ല. അയാളുടെ ഓഫീസിൽ നീളത്തിലുള്ള കണ്ണാടിയിൽ നടന്നു പോകുമ്പോഴും എവിടെ പോകുമ്പോഴും കണ്ണാടിയും ഒക്കെ ആയി ഭംഗിയുള്ള കണ്ണാടിയാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തീരെ വൃത്തിയില്ല കാണാൻ എന്ന മറുപടി പറഞ്ഞു. അപ്പോൾ ആ പിന്നെ ആദിവാസിയായ ആ ഗോത്രവർഗ്ഗക്കാരനായ അയാൾ പറഞ്ഞു കൊടുത്ത കാര്യം, നിങ്ങൾ ജീവിതത്തെ എപ്പോഴും നോക്കിക്കാണുന്നത് പൊട്ടിയ കണ്ണാടിയിലൂടെയാണ്, മറ്റുള്ളവരുടെ ജീവിതമാണ് നിങ്ങൾ അതിലൂടെ നോക്കുന്നത്. നിങ്ങൾ വൃത്തിയുള്ള നിങ്ങളുടെ ജീവിതത്തെ നല്ല കണ്ണാടിയിലൂടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ പ്രശ്നത്തിനൊക്കെ പരിഹാരമാകുന്നതാണ്. ഇയാളെ സംബന്ധത്തോളം നല്ല ജോലിയുണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്യാനുള്ള ഒരു നല്ല സ്പേസ് ഉണ്ട്, നല്ല വരുമാനമുണ്ട്. എന്നിട്ടും അയാളുടെ ടെൻഷൻ ഓഫീസിലേക്ക് വരുമ്പോഴും വൈകും മടങ്ങിപ്പോകുമ്പോഴുള്ള ബ്ലോക്കിനെ പറ്റിയാണ്. ബ്ലോക്കിൽ പോകാൻ അദ്ദേഹത്തിനൊരു കാറുണ്ട്, വീട്ടിൽ കാത്തിരിക്കാൻ ആളുണ്ട്, ഇതൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചിന്തയല്ല. വിശക്കുമ്പോൾ കഴിക്കാൻ ഭക്ഷണം ലഭിക്കുന്നുണ്ട്. ഇത്തരം അനുഗ്രഹങ്ങളും നന്മകളും ഒന്നും അദ്ദേഹത്തിന് കിട്ടുന്ന സന്തോഷത്തിൻ്റെ അളവൊന്നും ശമ്പളത്തിൻ്റെ അളവൊന്നും അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിന് കാരണമാകണില്ല. അപ്പോൾ മറ്റുള്ളവരെ വിലയിരുത്തി അവരെ ജീവിതം നോക്കി സ്വന്തം നിരാശപ്പെട്ട് അതും സോഷ്യൽ മീഡിയയിലൂടെ ആവും. ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരുടെയും ജീവിതം കാണുന്നു, അപ്പോൾ സ്വന്തത്തിനൊരു സന്തോഷം കിട്ടാതാവുന്നു. ആ ഒരവസ്ഥ എന്തായാലും ഒരാൾക്ക് സമാധാനമല്ല, അസമാധാനമാണ് നൽകുക.
3: നമ്മൾ നേരത്തെ ലൈവിലൊരിക്കൽ എനിക്കൊന്ന് ഷെയർ ചെയ്തൊരു കാര്യം ആണ് എനിക്ക് ഓർമ്മയിൽ വരുന്നത്. കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലെ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ഒരു നമ്പർ വൺ ട്രീറ്റ്മെൻറ്റ്, പുതിയൊരു ട്രീറ്റ്മെൻറ്റ് രീതി സ്വീകരിക്കുന്ന ആളാണ് നമ്മുടെ സുഹൃത്ത് ഡോക്ടർ റഫീഖ്. അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ, അദ്ദേഹത്തിൻ്റെ കൂടെ സംസ്ഥാന സമിതിയിലൊക്കെ നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു അനുഭവം അദ്ദേഹം ഒരിക്കൽ പറയണ്ടായി. ഒരു സൈഡ് സ്ട്രോക്ക് വന്ന് പാരലൈസ് ചെയ്ത് തളർന്ന് ആണ് എന്ത് ചെയ്യണത്, അദ്ദേഹത്തെ ഹോസ്പിറ്റലൈസ് ചെയ്യണത്. അങ്ങനെ വെന്റിലേറ്ററൊക്കെ കടന്ന് അയാൾ ഐ സി യുവിൽ വന്ന് റൂമിൽ വന്ന് ദീർഘകാലത്തെ ചികിത്സ കൊണ്ട്, ചെറിയ ഒരു നല്ല സമയമെടുത്തിട്ടുള്ളൊരു ചികിത്സ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ സ്ട്രക്ചറിൽ വന്ന ആൾ നടന്ന് കാറിൽ കയറി പോണ ഒരവസ്ഥ ഉണ്ടായി. അപ്പോൾ ഒരു ചികിത്സിക്കുന്ന ഒരു ഡോക്ടർക്ക് അതിലുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. ഇപ്പോൾ റഫീഖൊക്കെ നമുക്ക് സാധാരണ മെസ്സേജ് അയക്കും, ഇന്ന് എനിക്ക് വളരെ ഒരു പ്രധാനപ്പെട്ടൊരു കേസുണ്ട്, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ആത്മീയമായ കാര്യങ്ങളെ കാണുന്ന ആളുകൾക്കുള്ള ഒരു പ്രത്യേകതയാണ്. അതിൻ്റെ ഗുണം രോഗിക്കാണ്, രോഗിൻ്റെ കുടുംബത്തിനാണ്. അപ്പം എല്ലാവരോടും പ്രാർത്ഥിക്കാം, മെസ്സേജ് കൂടും അദ്ദേഹം. അപ്പോൾ ഈ രോഗിനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ കാറിൽ കയറി ഇരുന്നതിൻ്റെ ശേഷം ഈ രോഗി ഇങ്ങനെ ഒരു വിരലിൻ്റെ അറ്റങ്ങനെ കാണിച്ചിട്ട് വന്നു, ഡോക്ടർ ഇവിടെ ചെറിയൊരു തരിപ്പുണ്ട്, ഈ തരിപ്പണ വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു എന്നറിഞ്ഞു. അപ്പോൾ അയാൾ ബാക്കോട്ട് ആലോചിക്കണില്ല, അയാൾ പൊട്ടിയ കണ്ണാടിയിലൂടെയാണ് ഫുള്ള് നോക്കണമെന്ന് ഞാൻ പറഞ്ഞത്, ഈ തരിപ്പമൊക്കെ അയാൾ നോക്കണുള്ളൂ. അയാൾക്ക് പലപ്പോഴും അയാൾക്ക് ഉണ്ടായിരുന്നൊരു സാഹചര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ പറ്റണില്ല. ഈ വയസ്സായ ആളുകൾ അല്ലെങ്കിൽ വീടുകളിലുള്ളവരൊക്കെ ഉരവേദന, മുട്ടുവേദന, തലവേദന, മൈഗ്രെയിന് ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഇല്ലാത്തതുകൊണ്ടല്ല, കള്ള തന്നെയാണ്. പക്ഷെ ഒരു പ്രായമാകുമ്പോൾ, ഒരു ഏജ് ആകുമ്പോൾ ഒക്കെ മനുഷ്യന് എപ്പോഴും ഒരേപോലെ ആകൂല, പ്രശ്നങ്ങൾ വരും. അപ്പോൾ ചുറ്റുമുള്ള കുറേ മനുഷ്യരിലേക്ക് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമുക്ക് തിരുത്താൻ കഴിയും. ഇപ്പോൾ എൻ്റെ ഉമ്മ എനിക്കൊരു വോയിസ് ഫോർവേഡ് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം. ഞങ്ങളുടെ നാട്ടിലുള്ളൊരു സഹോദരിയാണ്, അവരും ഒരു വിധവയാണ്. അവരുടെ പെൺമക്കൾ, വിവാഹിതരായ രണ്ട് പെൺമക്കളുണ്ട്. അവരാണ് കുടുംബം പോറ്റുന്നത്. അവർ ഷോപ്പിലോടെ ഇവിടെയൊക്കെ നിന്നിട്ടാണ്. അപ്പോൾ അവർ പിന്നെ അവരുടെ ശരീരത്തിൽ നിന്നിപ്പോൾ ഇങ്ങനെ സർജറി ചെയ്തൊരു ഭാഗത്തു കൂടെ ഇങ്ങനെ മലം വരുന്നൊരവസ്ഥയാണ്. കാർഡിയാക്ക് നോക്കണം, കൊളോണോസ്കോപ്പി ചെയ്യണം, ഇതിനൊക്കെ പൈസ വേണം. ഒരു മാസം മുഴുവൻ അവർ ജോലി ചെയ്താൽ ഒരു കൊളോണോസ്കോപ്പിൻ്റെ പൈസ കിട്ടാത്തത്ര ചെറിയ ശമ്പളത്തിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നോക്കുമ്പോൾ ചുറ്റുള്ള എല്ലാം കുറച്ചും കൂടിയും എന്താ പറയുക, ഇപ്പോൾ നമ്മളെ വീട്, നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള ഉള്ളിൽ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പിന്നെ നിങ്ങൾ പറഞ്ഞ കഥയിലൊരു ചുരുക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഉന്ദുറു ഇലാ മൻ ഹു അസ്ഫല മിൻകും വലാ തന്ദുറു ഇലാ മൻ ഹു ഫൗകകും ഹു അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ നോക്കണം, നിങ്ങളെക്കാളും താഴെയുള്ളവരിലേക്ക് നോക്കണം. സൗകര്യങ്ങൾ കൂടിയ, നിങ്ങളെക്കാളും ജീവിത നിലവാരം കൂടിയ ആളുകളിലേക്ക് നോക്കിയിട്ട് നെടുവീർപ്പിടല്ല വേണ്ടത് എന്ന വലിയ മെസ്സേജ് യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്.
2: ഈ മറ്റുള്ളവരുടെ ജീവിതം നോക്കിയാൽ സങ്കടപ്പെടാനും ഉള്ള വഴിയുണ്ടാവും, അതോടൊപ്പം ആശ്വസിക്കാനുള്ള വഴികളും ഉണ്ടാവും എന്നുള്ള തന്നെയാണ് നിങ്ങൾ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം. പലപ്പോഴും മറ്റുള്ളവരുടെ ജീവിതം നോക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിൽ അതിലൊരു പ്രശ്നം. സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരും അവനവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹര നിമിഷങ്ങൾ മാത്രമേ പങ്കുവെക്കുള്ളൂ എന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ നിറഞ്ഞ കഠിനമായ അവസ്ഥകൾ ഒരിക്കലും പങ്കുവെക്കൂല. അപ്പോൾ അവരുടെ ജീവിതം വലിയ സന്തോഷത്തിലാണ്, ഓല് ഭയങ്കര ഹാപ്പിയാണ്, അവിടെ എപ്പോഴും രസങ്ങൾ മാത്രമാണ്. അതിങ്ങനെ ഓരോരുത്തരുടെ ലൈഫ് വ്ളോഗുകളോ ഫാമിലി വ്ളോഗുകളോ ഒക്കെ നോക്കി ഓലെ ഫാമിലി അടിപൊളിയാണ് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവിടെ മോശപ്പെട്ട അവസ്ഥകൾ പലതും ഉണ്ട്, അത് പുറത്തു വരുന്നില്ല എന്നുള്ളൂ. അത് ചിലപ്പോൾ പലരുടെയും ജീവിതത്തിൻ്റെ അവസ്ഥകൾ പുറത്തു വരുന്നൊരു സാഹചര്യം ഉണ്ടാവും, വരണം എന്നല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ സാഹചര്യത്തിൽ ചിലപ്പോൾ മനസ്സിലാവും അതിൻ്റെ പ്രശ്നങ്ങൾ എത്രമാത്രം ഗൗരവം ഉണ്ടായിരുന്നു, അവർക്കിടയിലുള്ള അന്ധചിത്രങ്ങൾ എത്ര ഗൗരവമുള്ളതായിരുന്നു എന്നൊക്കെ പിന്നീടാണ് ചിലപ്പോൾ തിരിച്ചറിയുക.
3: രാവിലെ നല്ല അടിപൊളിയായിട്ട് ചിരിക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്ത് വൈകുന്നേരം ആകുമ്പോൾ കൂട്ടാത്മഹത്യ നടത്തിയ സംഭവങ്ങളും നമ്മുടെ മുന്നിലുണ്ട്.

0: പീസ് റേഡിയോയിൽ ഇനി ഹൃദയവസന്തം കേൾക്കാം. സൂറ സബയിലെ 48 മുതൽ 50 വരെ വചനങ്ങൾ. സത്യത്തോടാണ് പ്രതിബദ്ധത എന്ന ഭാഗം ക്ലാസ് എടുക്കുന്നത് ജാസിൽ ജാഫർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലാ നബിയിഹിൽ മുസ്തഫ വഅല ആലിഹി അഹ്ലി സിദ്ഖി വൽ വഫാ. ഏറെ പ്രിയം നിറഞ്ഞ ഹൃദയവസന്തം ശ്രോതാക്കളെ, സൂറത്തു സബയിലെ 48-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത്. 45, 46, 47 എന്നീ ആയത്തുകളിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ അവർ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങളും അവർ ഉന്നയിക്കാൻ സാധ്യതയുള്ള എന്നാൽ അവർ ഉന്നയിക്കാതെ പോയ ആരോപണങ്ങളും എല്ലാത്തിനെയും മുന്നിൽ കണ്ടുകൊണ്ട് ഒരു മറുപടി എന്നോണമാണ് 46-ാമത്തെയും 47-ാമത്തെയും ആയത്തിനെ നമ്മൾ വായിച്ചത്. 48-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ചര്യയെക്കുറിച്ച് പറയുകയാണ്. ഖുൽ ഇന്ന റബ്ബി യഖ്ദിഫു ബിൽ ഹഖി അല്ലാമുൽ ഗുയൂബ്. ഖുൽ ഇന്ന റബ്ബി യഖ്ദിഫു ബിൽ ഹഖി അല്ലാമുൽ ഗുയൂബ്. ഖുൽ ഇന്ന റബ്ബി യഖ്ദിഫു ബിൽ ഹഖി അല്ലാമുൽ ഗുയൂബ്. ഖുൽ എന്ന കൽപ്പനയുടെ അതേ ക്രിയയാണ് ഇവിടെയും ആവർത്തിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയേണ്ടുന്ന, ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ട കാര്യത്തിൽ വളരെ ഗൗരവപ്പെട്ടതും പ്രധാനമായതുമാണ് ഈ കാര്യമെന്നാണ് അല്ലാഹു പഠിപ്പിച്ചു തരുന്നത്. ഖുൽ, നബിയെ താങ്കൾ പറയുക, ഇന്ന റബ്ബി, തീർച്ചയായും എൻ്റെ റബ്ബ്, യഖ്ദിഫു ബിൽ ഹഖി, സത്യത്തെ ഇട്ടിരിക്കുന്നു, സത്യത്തെ ഇട്ടു തരുന്നു. അല്ലാമുൽ ഗുയൂബ്, ആരാണ് ആ റബ്ബ്? അദൃശ്യകാര്യങ്ങൾ നല്ലവണ്ണം അറിയുന്നവനാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സുന്നത്തിൽപ്പെട്ടതാണ് ഹഖ് അല്ലാഹു വെളിവാക്കുമെന്നത്. ബാത്തിലിന് എത്ര തന്നെ സ്ഥാനം ലഭിച്ചാലും ഹക്കിനെ മറച്ചു കടക്കുന്ന, ഹക്കിനെ പൊതിയുന്ന, അതിനെ ആവരണം ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം ഒരിക്കലും ഉണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വഹാബാക്കളെ, അനുചരന്മാരെ വിട്ടേച്ചു പോകുന്ന സന്ദർഭത്തിൽ അവരോട് പറഞ്ഞു കൊടുക്കുന്നത് തറക്തു മഅലൽ ബൈദ, വളരെ വ്യക്തമായ പാതയിലാണ് ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത്. ലൈലുഹ കനഹാരിഹ, അതിൻ്റെ രാത്രി എന്നത് പകലുകൾക്ക് സമാനമാണ് എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അതായത് ഹക്ക് അത് വെളിവാകും. എത്ര തന്നെ ബാത്തിലിൻ്റെ ആളുകൾ എല്ലാവരും ഒത്തുകൂടി സത്യത്തെ തമസ്കരിക്കാൻ എത്ര തന്നെ പരിശ്രമിച്ചാലും സത്യത്തെ തമസ്കരിക്കാൻ സാധിക്കുകയില്ല എന്നത് അല്ലാഹുവിൻ്റെ സുന്നത്താണ്. പ്രബോധകന്മാരെ സംബന്ധിച്ചിടത്തോളം സത്യത്തിന് മുൻതൂക്കം നൽകുന്ന, സത്യത്തോട് കൂറുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും സമാധാനമേകുന്ന ആയത്താണ് സൂറത്തു സബയിലെ നമ്മൾ ഓതിവെച്ച 48-ാമത്തെ ആയത്ത്. ഖുൽ, നബിയെ താങ്കൾ പറയുക, ഇന്ന റബ്ബി, എൻ്റെ റബ്ബ്, ഖദഫ യഖ്ദിഫു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറിയാന്നാണ്. അല്ലാഹു ഹഖിനെ ഇട്ടുകൊടുക്കും, അതിനല്ലാഹു മുൻതൂക്കം നൽകും. അല്ലാഹു അല്ലാമുൽ ഗുയൂബാണ്. എത്ര തന്നെ ബാത്തിലുകളൊക്കെ കടന്നു വന്നാലും ആ ബാത്തിലുകളിൽ എന്തൊക്കെ സത്യങ്ങളും അസത്യങ്ങളുമെല്ലാം കൂട്ടിക്കലർത്തി ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാലും എല്ലാ ഗൈബും അറിയുന്ന, എല്ലാ ബാത്തിലിൻ്റെ ആളുകളുടെയും അതീവ രഹസ്യങ്ങളും സംസാരങ്ങളും എല്ലാം അറിയുന്ന ആ റബ്ബ് ഹഖിനാണ് മുൻതൂക്കം നൽകുക. അവൻ അദൃശ്യകാര്യങ്ങൾ ഏറ്റവും നന്നായി അറിയുന്നവനാകുന്നു എന്നാണ് ആയത്തിൻ്റെ സാരം. 49-ാമത്തെ ആയത്തും ഹഖുമായി ബന്ധപ്പെട്ട അതേ വിഷയമാണ്. ഖുൽ ജാഅൽ ഹഖു വമാ യുബ്ദിഉൽ ബാത്തിലു വമാ യുഈദ്. ഖുൽ ജാഅൽ

ഈദ് ആയത്തിൻ്റെ സാരം നീ പറയുക. സത്യം വന്നു കഴിഞ്ഞു. അസത്യം യാതൊന്നിനും തുടക്കം കുറിക്കുകയില്ല, യാതൊന്നും പുനർസ്ഥാപിക്കുകയുമില്ല. കുൽ നബിയെ താങ്കൾ പറയുക. കഴിഞ്ഞ ആയത്തുകളിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കുൽ എന്ന ഫിഅലു അമ്ര്, അമ്രിൻ്റെ സ്വരത്തിലുള്ള ക്രിയയാണ് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത്. ജാ അൽ ഹഖു, സത്യം വന്നിരിക്കുന്നു. ജാ അ വന്നു, അൽ ഹഖു സത്യം വന്നിരിക്കുന്നു. വമാ യുബ്ദി ഉൽ ബാത്തിലു വമാ യുഈദ്, ബാത്തിലു വന്നിട്ടുമില്ല, വരാത്തതുകൊണ്ട് തന്നെ അത് പുനർസ്ഥാപിക്കുകയുമില്ല എന്നാണ്. ബാത്തിലു വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് പുനർസ്ഥാപിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. സൂറത്തുൽ അംബിയയിലെ 18-ാമത്തെ ആയത്തിൽ ബൽ നഖ്ദിഫു ബിൽ ഹഖ്ഖി അലൽ ബാത്തിൽ, ഹഖ്ഖിനെ നാം എടുത്തുകൊണ്ട് ബാത്തിലിൻ്റെ മേലെറിയും. ഫയദുമഗുഹു, അങ്ങനെ ആ ഹഖ് ബാത്തിലിനെ ഇല്ലാതാക്കും. ഫഇദാ ഹുവ സാഹിഖ്, അങ്ങനെ ബാത്തിൽ നിഷ്പ്രഭമാകും. ബാത്തിൽ അത് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഇല്ലാതെയാകും എന്ന ഒരാശയം വരുന്ന ആയത്ത് സൂറത്തുൽ അംബിയയിലെ 18-ാമത്തെ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫത്ഹ് മക്കയുടെ സമയത്ത് മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിച്ച് കഅബയുടെ ചുറ്റുമായി 360 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നതാണ്. കഅബയുടെ അങ്ങും ഇങ്ങുമൊക്കെ ആയിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വടി ഉപയോഗിച്ച് എല്ലാത്തിനെയും നശിപ്പിക്കുകയും എന്നിട്ട് പാരായണം ചെയ്ത ആയത്ത് വഖുൽ ജാ അൽ ഹഖു, സത്യം വന്നിരിക്കുന്നു. വസഹഖൽ ബാത്തിലു, ബാത്തിൽ നിഷ്പ്രഭമായിരിക്കുന്നു. ഇന്നൽ ബാത്തില കാന സഹൂഖ, ബാത്തിൽ മങ്ങുന്നതും നിഷ്പ്രഭമാകുന്നതും നശിച്ചു പോകുന്നതുമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ ഓതി വെച്ച സൂറത്തു സബയിലെ 49-ാമത്തെ ആയത്തും പാരായണം ചെയ്തു. ഖുൽ ജാ അൽ ഹഖു, സത്യം വന്നു കഴിഞ്ഞു. വമാ യുബ്ദി ഉൽ ബാത്തിലു വമാ യുഈദ്, ബാത്തിൽ ഇനി തുടക്കം കുറിക്കുകയുമില്ല, പുനർസ്ഥാപിക്കുകയുമില്ല എന്നാണ്. ഇബ്നു കസീർ റഹിമഹുല്ല ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നത് ലം യബ്ഖലിൽ ബാത്തിലി മഖാലതൻ വലാ റിയാസതൻ വലാ കലിമ, അതായത് ബാത്തിലിന് യാതൊരു വഴിയും കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നാണ്. ആ രൂപത്തിൽ ബാത്തിൽ ജനങ്ങളുടെ ഇടയിൽ നിന്ന് നിഷ്പ്രഭമായി എന്നാണ് ആയത്തിൻ്റെ സാരം. ഈ പറഞ്ഞ നമ്മൾ ഓതി വെച്ച ഈ ആയത്തുകളിലെല്ലാം ഹഖിനെക്കുറിച്ചും ആ ഹഖിനാണ് മുൻതൂക്കം ലഭിക്കുക, ബാത്തിലിന് മുൻതൂക്കം ലഭിക്കുകയില്ല എന്നുമാണ് രണ്ട് ആയത്തും മുന്നോട്ട് വെക്കുന്ന ആശയം. അടുത്ത ആയത്ത് ഖുൽ ഇൻ ദലൽതു ഫഇന്നമാ അദില്ലു അലാ നഫ്സി വഇനിഹ്തദ

0: കുൽ നബിയെ, താങ്കൾ പറയുക, ഇൻ ദലൽതു, ഞാൻ വഴിപിഴച്ചു പോയിക്കഴിഞ്ഞാൽ, ഫഇന്നമാ അദില്ലു അലാ നഫ്സി, ഞാൻ പിഴച്ചതിൻ്റെ ദോഷം എനിക്ക് തന്നെയാണ്, ഞാൻ പിഴച്ചു പോകാനുള്ള കാരണം ഞാൻ തന്നെയാണ്. വ ഇനിഹ്തദൈതു, ഇനി എനിക്ക് നേർമാർഗം പ്രാപിച്ചു കഴിഞ്ഞാൽ, നേർമാർഗം ലഭിച്ചു കഴിഞ്ഞാൽ, ഫബിമാ യൂഹി ഇലയ്യ റബ്ബി, എൻ്റെ രക്ഷിതാവ് എനിക്ക് വഹി നൽകിയതിൻ്റെ ഫലമാണത്. ഇന്നഹു സമീഉൻ ഖരീബ്, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും ഏറ്റവും സമീപസ്ഥനുമാണ് റബ്ബ്. ഇവിടെയും കുൽ എന്ന അതേ ക്രിയ വെച്ചുകൊണ്ടാണ് ആയത്ത് ആരംഭിച്ചിട്ടുള്ളത്. അതിനുശേഷം പറയുന്ന കാര്യം വളരെ പ്രാധാന്യമർഹിക്കുന്ന വിഷയമായതുകൊണ്ടാണ്. ഇൻ ദലൽതു ഫഇന്നമാ അദില്ലു അലാ നഫ്സി, ഞാൻ വഴിപിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ ഞാൻ തന്നെയാണ്. ഇനി അതല്ല, ഇനിഹ്തദൈതു, ഞാൻ നേർമാർഗം പ്രാപിച്ചിട്ടുണ്ടെങ്കിലോ, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ടാണ്, അവൻ്റെ അനുഗ്രഹം മൂലമാണ്. ഇന്നഹു സമീഉൻ ഖരീബ്, അള്ളാഹു എല്ലാം കേൾക്കുകയും ഏറ്റവും സമീപത്താണ് അള്ളാഹു ഉള്ളതും. ഈ പറഞ്ഞ മൂന്ന് ആയത്തുകളിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്. അതിലൊന്നാമത്തെ പാഠം, ഹക്കിനായിരിക്കും എപ്പോഴും വിജയമുണ്ടാവുക. സമൂഹത്തിലെ അവസ്ഥ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ബാത്തിലിനു വേണ്ടി ആരൊക്കെ നിലകൊണ്ടിട്ടുണ്ടോ അവരൊക്കെ സമൂഹത്തിൽ നിന്ദ്യരായ ചരിത്രം മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കുള്ളൂ. എത്ര ആളുകളുണ്ടെങ്കിലും, എത്ര കോപ്പുകളുണ്ടെങ്കിലും, എത്ര സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എങ്കിലും, ബാത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണോ അത് എങ്കിൽ അതിൻ്റെ കൂടെ ആളുകൾ ഉണ്ടാവുകയില്ല. അത് നിഷ്പ്രഭമായി പോകും. ആദ്യമൊക്കെ ചിലപ്പോൾ ചില ആളുകളൊക്കെ അതിൻ്റെ പിന്നിൽ ഉണ്ടായി എന്ന് വരാം. എന്നാൽ കാലവും സമയവും കഴിയുംതോറും അതിൻ്റെ പൊള്ളത്തരങ്ങളും അതിലടങ്ങിയിട്ടുള്ള വിഡ്ഢിത്തരവും ജനങ്ങൾക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രാമുഖ്യം നൽകേണ്ടത് ഹഖിനാണ്, സത്യത്തിനാണ് നമ്മൾ പ്രാമുഖ്യം നൽകേണ്ടത്. അതുകൊണ്ട് ഒന്നാമത്തെ പാഠം, സത്യം, അത് സത്യമാണ്. അത് പ്രചരിക്കുകയും അസത്യത്തിന്മേൽ വെളിപ്പെടുകയും തന്നെ ചെയ്യും എന്നത് അള്ളാഹുവിൻ്റെ സുന്നത്താണ്. അതുകൊണ്ട് സമൂഹത്തിൽ എത്ര വലിയ തിന്മകൾ പടർന്നു പന്തലിച്ചാലും, എത്ര വലിയ സത്യം ആളുകൾ ഏറ്റെടുക്കാൻ ഒരുങ്ങിയാലും, സത്യം വെളിപ്പെടുന്ന ഒരു കാലം വരും എന്ന റബ്ബിൻ്റെ വാഗ്ദാനം അത് മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം ഓരോ പ്രബോധകനും തൻ്റെ പ്രബോധനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. രണ്ടാമത്തെ പാഠമെന്നത്, ഹക്കിന് നമ്മൾ മുൻതൂക്കം നൽകണമെന്ന് പറയുമ്പോൾ, ഹക്ക് എന്നത് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ഏതെങ്കിലും വ്യക്തിയുടേതോ അതല്ലെങ്കിൽ ആ വ്യക്തിയുടെ അഭിപ്രായത്തിനനുസൃതമായിട്ടോ അല്ല അഹ്ലു സുന്നത്തി വൽ ജമാഅ സത്യവും അസത്യവും തീരുമാനിക്കുന്നത്. മറിച്ച് മാ വാഫഖൽ ഖുർആന വമാ വാഫഖസ് സുന്ന, ഖുർആനിനോട് യോജിച്ചതും സുന്നത്തിനോട് യോജിച്ചതും അതാണ് ഹക്ക്. മൂന്നാമത്തേത്, അഹ്ലുസുന്നയുടെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ് വ്യക്തികളെ നോക്കിയിട്ടല്ല അഹ്ലുസുന്ന ഹക്ക് മനസ്സിലാക്കുക, മറിച്ച് ഹക്കിനെ വെച്ചിട്ടാണ് വ്യക്തികളെ മനസ്സിലാക്കുക എന്നാണ്. ആള് എത്ര വലിയ ആളായാലും, നല്ല വലിയ അറിയപ്പെട്ട പ്രാസംഗികനായാലും, മുഖാമുഖത്തിലും ഗണ്ണനങ്ങളിലുമെല്ലാം അറിയപ്പെട്ട വ്യക്തിയായാലും ശരി, അദ്ദേഹം അസത്യത്തിൻ്റെ മേലാണ് നിലകൊള്ളുന്നതെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ സഹായിക്കുകയോ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യേണ്ടതില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, തെറ്റിലും ശത്രുതയിലും നമ്മൾ പരസ്പരം സഹായിക്കാൻ പാടില്ല. അതുകൊണ്ട് മൂന്നാമത്തെ പാഠമെന്നത് വ്യക്തികളെ നോക്കിയിട്ടല്ല സത്യം മനസ്സിലാക്കുക, സത്യത്തെ നോക്കിയിട്ടാണ് വ്യക്തികളെ നമ്മൾ മനസ്സിലാക്കുക. നാലാമത്തെ പാഠമെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കം വിജയിച്ചടക്കിയപ്പോൾ തൻ്റെ കയ്യിലേക്ക് അധികാരം ഏൽപ്പിക്കപ്പെട്ടു കൊടുത്തപ്പോൾ ബാത്തിലിൻ്റെ എല്ലാ ചിഹ്നങ്ങളെയും തച്ചുടച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ കഴിവിലുള്ള എന്തൊക്കെ ബാത്തിലുകൾ നമ്മുടെ വീടുകളിലോ സമൂഹത്തിലോ നമുക്ക് തടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് എങ്കിൽ അവിടെയെല്ലാം നമ്മൾ കൈകൊണ്ട് തന്നെ തടുക്കേണ്ടതുണ്ട്. നന്മ വിരോധിക്കുക എന്നതും തിന്മ നന്മ കൽപ്പിക്കുക എന്നതും തിന്മ വിരോധിക്കുക എന്നതും ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ്. എന്നാൽ ആ അടിസ്ഥാനം പലപ്പോഴായി പല ആളുകളും അശ്രദ്ധയിലാവുകയോ അതല്ലെങ്കിൽ അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷമുണ്ടായിട്ടുണ്ട്. ഹക്ക് അത് തുറന്നു പറയാൻ സാധിക്കണം. ബാത്തിൽ അതിനെ വിമർശിക്കാൻ, അതിനെ നഖശിഖാന്തം എതിർക്കാൻ, അതിൻ്റെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും എല്ലാം ജനങ്ങൾക്ക് മുമ്പാകെ തുറന്നു കാട്ടിക്കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അടുത്ത പാഠം 50-ാമത്തെ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠമാണ്. അതായത്, നമുക്ക് ഹിദായത്ത് ലഭിച്ചത് അത് അള്ളാഹുവിൻ്റെ വഹി കൊണ്ട് മാത്രമാണ്. അതല്ലാതെ അതിൻ്റെ പിന്നിൽ ഏതെങ്കിലും വ്യക്തിയുടേതോ ഏതെങ്കിലും ശക്തിയുടേതോ യാതൊരു കഴിവുമില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ ഫളാണ് നമുക്ക് ലഭിച്ച ഹിദായത്ത്. വഇനിഹ്തദൈതു, എനിക്ക് ഹിദായത്ത് ലഭിച്ചാൽ, ഫബിമാ യൂഹി ഇലയ്യ റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് വഹി മുഖേന അറിയിച്ചു തന്നതുകൊണ്ടാണ്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ വഹി അത് നമുക്ക് പിൻപറ്റാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ഹിദായത്തിൻ്റെ മാർഗത്തിലാണ്. ഹിദായത്തിൻ്റെ മാർഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സന്മാർഗത്തിൻ്റെ മാർഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഖുർആനും സുന്നത്തിൻ്റെയും മാർഗമാണ്. നമ്മുടെ ബുദ്ധി വെച്ചുകൊണ്ട്, ബുദ്ധിയെ അളവുകോലാക്കി അത് സ്വീകരിക്കുന്നതല്ല ഹിദായത്തിൻ്റെ മാനദണ്ഡം. ഈ ആയത്ത് അതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വഇനിഹ്തദൈതു, ഞാൻ ഹിദായത്തിലായാൽ, ഫബിമാ യൂഹി ഇലയ്യ റബ്ബി, ഞാൻ ഹിദായത്തിലായിട്ടുണ്ട്, അതെന്തുകൊണ്ടാ? ഫബിമാ യൂഹി ഇലയ്യ റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് ബോധനം നൽകിയതുകൊണ്ടാണ്, വഹി നൽകിയതുകൊണ്ടാണ്. ഇവിടെ രണ്ട് ഫിഇലുകളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തേത് ഖുൽ ഇൻ ദലൽതു ഫഇന്നമാ അദില്ലു അലാ നഫ്സി, ഞാൻ ദലാലത്തിലായിക്കഴിഞ്ഞാൽ അതെൻ്റെ നഫ്സിനെ മാത്രമാണ് ബാധിക്കുക. ഞാൻ ഹിദായത്തിലായാലോ, അത് അള്ളാഹുവിൻ്റെ ഫദ്ല് കൊണ്ടാണ്. ഇവിടെ ദലാലത്ത് എന്ന് പറയുമ്പോൾ ഫിഇല് മുദാരി ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫിഇല് മുദാരി ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആയാൽ എന്നാണ്, ആവുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ അതേ സമയത്ത് ഹിദായത്തിലായിട്ടുണ്ട് എന്ന പദം ഉപയോഗിച്ച സമയത്ത് മാളിയായിട്ടാണ്, പാസ്റ്റായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിദായത്ത് ലഭിക്കുകയും ആ ഹിദായത്ത് മറ്റുള്ള ആളുകളിലേക്കും എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രവാചകനാണ്. മറ്റൊരു പാഠം 50-ാമത്തെ ആയത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നത്, ഇന്നഹു സമീഉൻ ഖരീബ്, ആര് നമ്മെ കേൾക്കാനില്ല എങ്കിലും, നമ്മുടെ വേവലാതികളും നമ്മുടെ ആവലാതികളും ആരും ചെവി കൊടുക്കുന്നില്ല എങ്കിൽ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് ചെവി കൊടുക്കുന്നുണ്ട്. അള്ളാഹു സമീഉആണ്, നമ്മുടെ എല്ലാ വിളികളും അള്ളാഹു കേൾക്കുന്നുണ്ട്. എത്ര നേരിയ ശബ്ദം കൊണ്ടാണ് നമ്മൾ വിളിക്കുന്നതെങ്കിലും അത് അള്ളാഹു അറിയുന്നുണ്ട്. അതിന് അള്ളാഹുവിന് ഉത്തരം നൽകാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അള്ളാഹു എല്ലാം കേൾക്കുന്നവൻ എന്ന് പറയുമ്പോൾ ചില ആളുകളുടെയും മനസ്സിൽ ഒരു സംശയം വരാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് എല്ലാം കേൾക്കുക? അള്ളാഹു വിദൂരത്തല്ലേ എന്നൊക്കെ. അതിനെ, ആ സംശയത്തെ ഇല്ലാതാക്കുകയാണ് അടുത്ത വാചകത്തിലൂടെ ചെയ്തിട്ടുള്ളത്. ഖരീബ്, അള്ളാഹു കേൾക്കുന്നവനുമാണ്, അള്ളാഹു സമീപസ്ഥനുമാണ്. അള്ളാഹു കേൾക്കുന്നവനും അള്ളാഹു സമീപസ്ഥനുമാണ്. ഇതാണ് സൂറത്തു സബയിലെ 50-ാമത്തെ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം. അള്ളാഹു അടുത്താണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് യോജിച്ച രൂപത്തിലുള്ള അടുപ്പമാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. ഒരിക്കലും അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അവനെ സൃഷ്ടികളോട് തുലനം ചെയ്യുവാനോ സൃഷ്ടികൾക്കുള്ള വിശേഷണം അവന് ചേർത്ത് വെച്ച് കൊടുക്കുവാനോ പാടില്ല എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയ വസന്തം, സൂറത്തു സബയിലെ 48 മുതൽ സൂറത്തു സബയിലെ 48 മുതൽ 50 വരെ വചനങ്ങൾ. ക്ലാസ് എടുത്തത് ജാസിൽ ജാഫർ.

അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറമാ ഫി ഹാദിഹി ലൈല വഖൈറമാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫി ഹാദിഹി ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മാഇൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഈവനിംഗ് ലൈവ് ശ്രോതാക്കളെ, നമ്മുടെ ലൈവ് ആരംഭിക്കുകയാണ്. ഈവനിംഗ് ലൈവ് ഇന്ന് നമ്മുടെ മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്ന് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഞാൻ സൈനുൽ ആബിദ് മലോറം. ഇനി നമ്മുടെ കൂടെ മൂന്ന് കൂട്ടുകാരുണ്ട്, നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ആദ്യം ആരാണ് പരിചയപ്പെടുന്നത്?
1: എൻ്റെ പേര് നിഹ്ല ബിൻത് സൈൻ.
0: ഓക്കെ, നിഹ്ല മോള് ഇതിനു മുമ്പ് ഇവിടെ ലൈവിലൊക്കെ വന്നിട്ടുള്ള ആളാണ്, അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ പരിചയം ഉണ്ടാവും. നിഹ്ല മോളെ, നീ ഏത് മദ്രസയിലാണ് പഠിക്കുന്നത്?
1: സലഫി മദ്രസ ചമൽ.
0: സലഫി മദ്രസ ചമൽ. ആ, ഇപ്പോൾ ഇന്ന് നമ്മുടെ സലഫി മദ്രസയിൽ നിന്നുള്ള കൂട്ടുകാരാണ് നമ്മുടെ കൂടെയുള്ളത്. ചമൽ സലഫി മദ്രസയിൽ നിന്നുള്ള കൂട്ടുകാരികളാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് ഓരോരുത്തരായി പരിചയപ്പെടാം. നിഹലമോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
1: ആറാം ക്ലാസ്സിൽ.
0: ആറാം ക്ലാസ്സിൽ അല്ലേ. ഓക്കെ, അടുത്ത ആളാരാണ്?
2: എൻ്റെ പേര് അൽഹന ഫെമി.
0: അൽഹന ഫെമി. അൽഹന മോള് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
2: ആറാം ക്ലാസ്സിൽ.
0: ആറാം ക്ലാസ് തന്നെ അല്ലേ. ആ, അപ്പോൾ വീട്ടിലാരൊക്കെയാണ് ഉള്ളത്?
2: ഉമ്മണ്ട്, ഉപ്പപ്പണ്ട്, താത്തണ്ട്, അനിയനുണ്ട്.
0: ആ, കുറേ ആൾക്കാരുണ്ടല്ലേ, മാഷാല്ലാ. അപ്പം കുറേ ആൾക്കാരുള്ള ഒരു കുടുംബത്തിലാണ് നമ്മൾ അൽഹന മോളുള്ളത്. അടുത്തൊരാളിവിടെ ഉണ്ട്, നമുക്ക് പരിചയം.
1: എൻ്റെ പേര് ഇസാനൗറ.
0: ഇസാനൗറ. ഇസമോളെ, മോള് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
1: നാലാം ക്ലാസ്സിൽ.
0: മോളും സലഫി മദ്രസയിൽ തന്നെ, ചമ്മല മദ്രസ തന്നെ അല്ലേ. ഓക്കെ, അപ്പം നാലാം ക്ലാസ്സുകാരിയായ ഇസാനൗറയും ഉണ്ട് നമ്മുടെ കൂടെ. ഇസമോള് വീട്ടിലാരൊക്കെയാണല്ലോന്നൊക്കെ ഒന്ന് പറഞ്ഞു.
1: ഉപ്പുണ്ട്, ഉമ്മണ്ട്, രണ്ട് കാക്കന്മാരുണ്ട്, ഉപ്പപ്പണ്ട്, ഉമ്മമ്മണ്ട്.
0: മാഷാല്ലാ, അപ്പം വലിയൊരു കുടുംബമാണ് ഇസമോളത്, അല്ലേ. ആ, മാഷാല്ലാ. അപ്പം നിന്ന് എന്തൊക്കെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാനുള്ളത്?
2: അറബി ഗാനം,
0: പിന്നെ
2: ഇസ്ലാമിക് ഗാനം,
0: ഇസ്ലാമിക് സോങ്. പിന്നെന്താ ഉള്ളത് ഇസമോളെ? വേറെന്താ പരിപാടി ഉണ്ടോ?
1: രണ്ട് പാട്ട്.
0: രണ്ട് പാട്ടുണ്ട്, എൻ്റെ വക. ആ, നിഹലയോ?
1: ഞാൻ സംഭാഷണ ഗാനവും വേറൊരു പാട്ടും.
0: ഓക്കെ, അപ്പോൾ കുറേ പാട്ടുകൾ ഇന്ന് കേൾക്കാനുണ്ടാവും, മാഷാല്ലാ. നമുക്ക് നോക്കാം, നമ്മുടെ കൂടെ ലൈവിൽ കുറേ ആളുകൾ ഫീഡ്ബാക്കിൽ വന്നിട്ടുണ്ട്, ആരൊക്കെയാണ് വന്നത് നോക്കാം. അമീർ ടി അടുത്ത നാട്ടുകാർ, സലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂടെ ചേർന്ന ആളുകൾ, ഷാദിയ ഒറ്റപ്പാലം, ഷമീജ പാറൽ, മെഹനാസ് ഗഫൂർ, നഫീസ പി എ, താമരശ്ശേരി, ഷംനാദ് ഖാൻ, ഉമൈറ, തൃശൂർ, വള്ള, പിന്നെ വേറെ ആരുണ്ടോ? ഇവരൊക്കെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേറെ അതുപോലെ തന്നെ മുംതാസ് ബ ആലപ്പുഴ, സെറീന ചമൽ, ഇവരൊക്കെ സലാം പറയുന്നുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അമീർ സാഹിബ് ഒരു മെസ്സേജ് അയച്ചിട്ട് നമുക്കൊന്ന് വായിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ കുടുംബങ്ങളിലോ പരിസരങ്ങളിലോ പല തരത്തിലുള്ള രോഗങ്ങളാലും പരീക്ഷണങ്ങളാലും പ്രയാസപ്പെടുന്ന ആളുകൾ ഒരു പക്ഷേ നാം ഉണ്ടായേക്കാം. നാം അവരെയൊക്കെ സന്ദർശിക്കാറുണ്ടോ? അവരെ സന്ദർശിക്കുകയും അവരോട് ആശ്വാസകരമായ വാക്കുകൾ പങ്കുവെക്കുകയും ചെയ്യുക എന്നത് കേവലം ഒരു സാമൂഹിക കടമ മാത്രമല്ല, വലിയൊരു മാനസിക ഔഷധം കൂടിയാണ്. ശാരീരിക വേദനകൾ കേൾക്കാൻ, സോറി, ശാരീരിക വേദനകളേക്കാൾ ഉപരിയായി പലപ്പോഴും രോഗികൾ അനുഭവിക്കുന്ന കടുത്ത മാനസികമായ ഒറ്റപ്പെടലിനെ ഇല്ലാതാക്കാൻ നമ്മുടെ സാന്നിധ്യത്തിന് സാധിക്കും. അനാവശ്യമായി രോഗവിവരങ്ങൾ ചർച്ച ചെയ്ത് അവരെ കൂടുതൽ ഭയപ്പെടുത്താതെ ശുഭപ്രതീക്ഷ നൽകുന്ന വാക്കുകൾ പറയുന്നതും അവർക്ക് ആവശ്യമായ സമയങ്ങളിൽ ചെറിയ സഹായങ്ങൾ ചെയ്തു നൽകുന്നതും വലിയ ആശ്വാസമാണ്. പലപ്പോഴും സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ അവർക്ക് വേണ്ടത് നമ്മുടെ സാന്നിധ്യം മാത്രമായിരിക്കാം. അതിനാൽ ഹ്രസ്വമായി സന്ദർശിച്ച് സ്നേഹം പ്രകടിപ്പിച്ച് മടങ്ങുന്നത് അവരുടെ മനസ്സിന് വലിയ ഉന്മേഷം നൽകും. മനുഷ്യനാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ മരുന്ന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഇത്തരം സ്നേഹപൂർണമായ ഇടപെടലുകളാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ വേദനയിൽ പങ്കുചേരാൻ സമയം കണ്ടെത്തുന്നത് നമ്മുടെ ജീവിതത്തെയും കൂടുതൽ അർത്ഥവത്താക്കുന്നു. അള്ളാഹു എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഇത് വളരെയേറെ ചിന്തിക്കേണ്ട ഒരു മെസ്സേജാണ് അല്ലേ. നിഹല മോളെ, ഈ മെസ്സേജിൽ നമുക്കൊക്കെ രോഗങ്ങൾ വരാറുണ്ട് അല്ലേ. അപ്പം നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ കിടക്കുന്ന ഒരാൾ നമ്മളെടുത്ത് വന്നാൽ നമുക്ക് സന്തോഷമല്ലേ അല്ലേ. നമ്മൾ സന്ദർശിക്കാൻ ഒരാൾ വന്നാൽ അല്ലേ, ഇതുപോലെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പല ആളുകളുണ്ടാവും, അവരൊക്കെ നമുക്ക് സഹായിക്കാൻ കഴിയും. എങ്ങനെ? അവരൊന്ന് സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വരിക എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു സുന്നത്താണ്. എന്ന് മാത്രമല്ല, റസൂൽ പറഞ്ഞല്ലോ, നമ്മൾ മറ്റൊരാളുടെ കാര്യത്തിന് വേണ്ടി സഹായത്തിലായിക്കൊണ്ടോളം കാലം അള്ളാഹു തആല നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഇത്തരം ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ നമ്മളെ കൊണ്ടാകുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, ചെയ്തു കൊടുക്കണം നന്മകളെല്ലാം അല്ലേ. അൽഹനമോൾ, അതുപോലെ ഇനി ആരാണ് നമ്മുടെ കൂടെ ചേർന്നുള്ളത്? നഫീസ പി എ താമരശ്ശേരി, അമാന അംന നിയ നിയ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ജമീല വി കെ പൂനൂർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സാജിദ കാലിക്കറ്റ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏതായാലും വളരെയേറെ ആളുകൾ നമ്മുടെ കൂടെ ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് സാരോപദേശം കേട്ടിട്ട് ഇൻഷാല്ല നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെ പ്രോഗ്രാമിലേക്കൊക്കെ വരാം. ഇൻഷാല്ല നമുക്ക് സാരോപദേശത്തിലേക്ക് പോകാനുള്ള സമയം ഏകദേശമായിട്ടുണ്ട്. നോക്കാം സാരോപദേശത്തിലേക്ക് കയറാം.

0: السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، കൂട്ടുകാരൊരുമിച്ചിരിക്കുമ്പോൾ അവിടെ സംഭവിക്കാറുള്ളത് പരസ്പര വർത്തമാനങ്ങളാണ്. എന്താണ് നമ്മൾ പരസ്പരം പറയാറുള്ള കാര്യങ്ങൾ? അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം കൂട്ടുകാരോടാണെങ്കിലും കുടുംബക്കാരോടാണെങ്കിലും നമ്മൾ ആരോടായിരിക്കുന്നു സംസാരിക്കുന്നത് എന്നത് വിഷയമല്ല. പക്ഷേ നാം സംസാരിക്കുന്ന ഏതൊരു വാക്കും മലക്കുകൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്നത് നാം ഒരിക്കലും മറക്കാൻ പാടില്ല. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരു വാക്കുപോലും സൂക്ഷ്മ നിരീക്ഷകരായിട്ടുള്ള, സദാസമയം നമ്മുടെ കൂടെയുള്ള, മലക്കുകൾ രേഖപ്പെടുത്താതെ എഴുതി വെക്കാതെ ഒരു വാക്കു നമുക്ക് പറയാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ കൂട്ടുകാരൊത്ത്, നമ്മുടെ കുടുംബക്കാരൊത്ത്, നമ്മുടെ കസിൻസൊത്ത്, നമ്മുടെ ജോലിക്കാരൊത്ത്, നമ്മൾ യാത്രയിലായിരിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും എവിടെയായിരിക്കുമ്പോഴും പറയുന്ന വാക്കുകൾ മലക്കുകൾക്ക് കേൾക്കാൻ കൊള്ളുന്നതാണോ? അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റുന്ന കാര്യമാണോ? നമുക്ക് പരലോകത്ത് എതിരായിട്ട് മാറുമോ എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി അനാവശ്യമായ എല്ലാ സംസാരത്തിൽ നിന്നും മാറി നിൽക്കണം എന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് കൂടുതൽ ആളുകൾ നരകത്തിൽ പോകാൻ കാരണം? നാവുകൊണ്ടാണ്. ഇല്ല ഹസാ ഇതി അൽസിനത്തിക്കും. അവരുടെ നാവുകൾ കൊയ്തെടുത്തത് കാരണത്താലാണ് അധിക പേരും നരകത്തിലേക്ക് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അനാവശ്യമായ വർത്തമാനങ്ങൾ, പലപ്പോഴും വേണ്ടാത്ത കുറേ കാഴ്ചകളും അതുപോലെ തന്നെ റീൽസും ഷോർട്സും ഒക്കെ കണ്ടിരിക്കുന്ന പതിവുള്ള ആളുകൾ, അവരുടെ ഒരു തൊഴിലെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കണ്ട മാലിന്യങ്ങളും തോന്നിവാസങ്ങളും അശ്ലീലങ്ങളും ഒക്കെ മറ്റുള്ളവരോട് പറയുക എന്നുള്ളതാണ്. അതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? അയാൾ കണ്ടതോ വലിയ തെറ്റ്, അയാളത് മനസ്സിൽ കൊണ്ട് നടക്കുന്നതോ അതിനെക്കുറിച്ച് ആലോചിക്കുന്നതോ തെറ്റ്. അത് മറ്റുള്ളവർക്ക് കൂടെ ആ ഒരു ചിന്തയും ആ ഒരു ആലോചനയും ആ ഒരു ടെൻഡൻസിയും ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അപകടം തന്നെയാണ് അതിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. ഒരു ജനറേഷൻ തന്നെ നശിച്ചു പോകാൻ, ഒരു കുടുംബം തന്നെ നശിച്ചു പോകാൻ ഒക്കെ അത് കാരണമായി മാറും. അതുകൊണ്ട് നമ്മുടെ വാക്ക് അത് ഏറ്റവും നല്ല വാക്കുകളായി മാറണം. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വജ്തനിബു ഖൗലസ്സൂരി, നിങ്ങൾ അനാവശ്യമായ വാക്കുകളിൽ നിന്ന് മാറി നിൽക്കണം എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനയാണ്. അത്തരം സംസാരങ്ങൾ നടക്കുന്ന ഇടങ്ങളിൽ നമ്മളുണ്ടായിരുത്. അത്തരം തോന്നിവാസങ്ങളും അശ്ലീലങ്ങളും സിനിമാ കഥകളും ഒക്കെ പറയുന്ന ആളുകളുടെ കൂടെ നമ്മൾ നടക്കരുത്. അങ്ങനെ സംസാരിക്കാനിരിക്കുന്ന ആളുകളോട് അവർക്ക് അതിനുവേണ്ട സപ്പോർട്ട് നമ്മൾ കൊടുക്കരുത്. എനിക്കിത് ഇത്തരം കാര്യങ്ങൾ ഇഷ്ടമില്ലെന്ന് അത്തരം ആളുകളോട് നമ്മൾ തുറന്ന് പറയുന്നതോടുകൂടെ പിന്നീട് നമ്മുടെ മുമ്പിൽ വെച്ച് അത്തരം കാര്യങ്ങൾ പറയാൻ അവർ ധൈര്യം കാണിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെയും ഈ ഒരു ചിന്ത നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. നമ്മൾ ഓരോ വാക്കും മലക്കുകൾ എഴുതി വെക്കുകയും പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുമെന്നത് നമ്മൾ ഒരിക്കലും മറക്കാതെ വേണം നമ്മുടെ വാക്കുകൾ ഓരോന്നും പ്രയോഗിക്കാൻ, ഓരോ സംഗതികൾ നമ്മൾ പറയാൻ. തെറ്റായ കാര്യങ്ങൾ പറയുന്നതിലൂടെ നമുക്കൊരുപാട് കുറ്റം കിട്ടുമെങ്കിൽ നല്ല കാര്യങ്ങൾ പറയുന്നതിലൂടെ നമുക്കൊരുപാട് പ്രതിഫലം കിട്ടുമെന്നത് നമ്മൾ മറക്കാതിരിക്കുക. അപ്പോൾ നല്ല കാര്യങ്ങൾ പറയുക, സമാധാനം കൊടുക്കുന്ന, സന്തോഷം കൊടുക്കുന്ന, ദീനീ ചിന്ത വളർത്തുന്ന, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, ആരാധനയിലേക്ക് കൂടുതൽ കൂടുതൽ പ്രചോദനം നൽകുന്ന നല്ല വാക്കുകൾ, നല്ല സംസാരങ്ങൾ, വിശേഷങ്ങൾ അന്വേഷിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ സംസാരത്തിൽ കൊണ്ടുവരുമ്പോൾ അത് നമുക്ക് സ്വതക്കയും നമുക്ക് കൂടുതൽ പുണ്യവുമായിരിക്കും. കൊണ്ടുവന്ന് തരിക എന്നത് തിരിച്ചറിയുക. പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് നമ്മൾ കേൾക്കുന്നതും നമ്മൾ പറയുന്നതുമൊക്കെ നമ്മുടെ ഉള്ളിൽ അത് തറഞ്ഞു പോവുകയും ഭാവിയിൽ അതിൻ്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ്, സ്വാധീനം, അതിൻ്റെയൊക്കെ ഒരു ഫലം ഭാവിയിൽ അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നല്ലത് മാത്രം പറയാൻ, നല്ലത് മാത്രം പറയുന്നവരോടൊപ്പം ഇരിക്കാൻ, അതിന് പ്രോത്സാഹനം കൊടുക്കാൻ, ചീത്ത വാക്കുകളും ചീത്ത പ്രയോഗങ്ങളും ചീത്ത കഥകളും ഒക്കെ പറയുന്നവരിൽ നിന്ന് അതിനോടുള്ള വെറുപ്പും അകൽച്ചയും അവരെ അറിയിച്ചുകൊണ്ട് മാറി നിൽക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ടൊരു ഗുണമാണ് യഥാർത്ഥത്തിൽ ഇത്തരം അനാവശ്യ വാക്കുകളിൽ നിന്ന്, അവസരങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നത്. ആ ഒരു ക്വാളിറ്റി നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല മുസ്ലിമായി, ഈമാനുള്ളവരായി, പടച്ച റബ്ബിനെ സൂക്ഷിക്കുന്നവരായി മരണം വരെ കഴിച്ചു കൂട്ടാനും മരണത്തിന് ശേഷം അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ അല്ലാ, നല്ലൊരു സാറുപദേശമാണ് നമ്മളിപ്പോൾ കേട്ടത്. നിങ്ങളൊക്കെ നാവിനെ സൂക്ഷിക്കലുണ്ടോ? ഉണ്ടോ? ക്ലാസ്സിൽ നിന്ന് കുട്ടികളെ കളിയാക്കലില്ലേ? ഇല്ലേ, പരസ്പരം കളിയാക്കലും തമാശ പറയുമ്പോഴൊക്കെ കളവ് പറയലൊക്കെ അല്ലേ? അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നല്ല കുട്ടികളായി മാറി ഇൻഷാല്ലാ. നമ്മുടെ കൂടെ ഇനി ആരാണുള്ളത് വന്നിട്ടുള്ളത്? ജമീല വി കെ പൂനൂർ. രോഗികളെ സന്ദർശിക്കുന്നത് മഹത്വായ കാര്യം തന്നെ ആണല്ലോ. നമുക്ക് എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ. അതുപോലെ നമ്മുടെ അമീർ സാഹിബിൻ്റെ ഒരു ചോദ്യമുണ്ട്. സ്വാലിഹ് നബി അലൈഹി സ്ലാമയുടെ ഒട്ടകത്തെ പറ്റി ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ള ഒരു പേര് എന്താണ്? സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? കേട്ടോ, സ്വാലിഹ് നബിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലേ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഒരു മോജിസത്ത് ഉണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മോജിസത്ത്? ഒരു ഒട്ടകമായിരുന്നു. ആ ഒട്ടകത്തിൻ്റെ പ്രത്യേകത എന്താ? ഒരു
2: പാറ പിളർന്ന്.
1: ആ വെരി ഗുഡ്, മാഷാല്ലാ. അതാണ് ആ ഒട്ടകത്തിന് ഖുർആനിൽ പ്രയോഗിച്ച ഒരു പ്രയോഗമുണ്ട്. അതാണ് ചോദിച്ചിട്ടുള്ളത്.
2: ഒട്ടകം,
1: ഒട്ടകം എന്ന് പറഞ്ഞാൽ പോരാ. ഒട്ടകം നല്ല പറയേണ്ടത്. അതിന് ഖുർആനിൽ പറഞ്ഞ പദം എന്താണെന്ന ചോദ്യം. ജമീല വാലി
2: വലിയ
1: ജമൽ നിന്നല്ല. സഫിയാക്കെ തിരുരങ്ങാടി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞത് അതുപോലെ. ജമീല വലിയ കോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. അപ്പോഴേ ആരാണ് ഫസ്റ്റ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്?
2: ഞാനും
1: അൽഹനയും. അപ്പൊ നിഹലയും അൽഹനയുമാണ് ഫസ്റ്റ് പ്രോഗ്രാം. ഗ്രൂപ്പ് സോങ് അല്ലെ സംഭാഷണ ഗാനോ? സംഭാഷണ ഗാനം. എന്താണ് അതിലെ കണ്ടന്റ്? വസ്ത്രത്തെ കുറിച്ച്. അപ്പോ മാഷാ അള്ളാ, നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം. ആരാ തുടങ്ങുന്നത്? തുടങ്ങിക്കോളൂ.

0: കുറച്ച് കൂട്ടുകാർ അവതരിപ്പിച്ചത്. ഇനിയും ഇതുപോലുള്ള പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവൂലേ. അപ്പോൾ നമ്മുടെ അസ്സലാമു അലൈക്കും മാഷാ അടിപൊളി പാട്ട് സഫിയാക്കെ തിരുവരങ്ങാടി, അതുപോലെ ബാറക്കല്ലാഹു ഫീക്കും മാഷാ നല്ല ഗാനം സെറീന ചമൽ താമരശ്ശേരി, അബൂബക്കർ സുലൈമാൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള സംഭാഷണ ഗാനം മാഷാ സൂപ്പർ, യത്തീം ഖാനയിലെ സാഹിത്യ സമാജം ഓർമ്മ വന്നു സൽമ ഫറോക്ക് എന്ന് പറഞ്ഞത് ചെറുപ്പത്തിലുള്ള മദ്രസിൽ പോകുമ്പോഴുണ്ടെങ്കിൽ സംഭാഷണ ഗാനൊക്കെയാണ് ഓർമ്മ വന്നത് ഈ പാട്ട് ഇങ്ങനെ കേട്ടാറ്. ഏതായാലും ചില ചെറുപ്പത്തിൽ കുറേ വിദ്യാർത്ഥികളൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ വന്നു പോയിട്ടുണ്ടാവും, അതിൻ്റെ ഒരു ഭാഗമായിട്ട് അത്തരം പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്തപ്പോൾ പാടിയ പാട്ടുകളാണ് ഓർമ്മ വന്നത്. മാഷാല്ലാ ബാറക്കല്ലാ മക്കൾ എന്ന് പറഞ്ഞിട്ട് സ്നാമലോറം റൊക്കിയ വടക്കുമുറി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അമീർട്ടി അടുത്ത നാട്ടുകാര, ഇന്നത്തെ അതിഥികൾ വളരെ എനർജറ്റിക് ആണ്, വളരെ അർത്ഥവത്തായ ഒരു സംഭാഷണ ഗാനം മാഷാല്ലാ ബാറക്കല്ലാ ഫീക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ നിങ്ങളെ പാട്ട് ഏതായാലും കലക്കിയിട്ടുണ്ട്, പാട്ടിൻ്റെ ആശയം എന്താണ്? വസ്ത്രം എങ്ങനെ ഉണ്ടായിരുന്ന പഠിച്ചത്? ആൺകുട്ടികളുടെ വേഷം ധരിച്ച് പോകാൻ പറ്റുമോ? പിന്നെ ഈ നഗ്നത കാട്ടി നടക്കുന്നവർക്ക് എന്താ കിട്ടുക നാളെ പരലോകത്ത്? സ്വർഗത്തിൽ നരകം, സ്വർഗത്തിന്റെ വാസന പോലും കിട്ടൂല അല്ലേ. ഏതായാലും നല്ല ടോപ്പ് പാട്ടായിട്ടുണ്ട്. അതുപോലെ സുലേഖ തിരുവാലി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ജമീല വി കെ പൂനൂർ സാറോപദേശം സൂപ്പറായി, ജീവിതത്തിൽ പകർത്താൻ നമുക്ക് കഴിയട്ടെ ശരി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു കുസൃതി ചോദ്യം ചോദിച്ചാലോ? അതിനു മുമ്പ് നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, അതാരൊക്കെ നമുക്ക് പറയാം. അതിനു മുമ്പ് ഒരു കുസൃതി ചോദ്യം. അസ്സലാമു അലൈക്കും, കുസൃതി ചോദ്യം, സമയത്തെ മുറിച്ചാൽ എന്ത് കിട്ടും? സമയത്തിനെ മുറിച്ചാൽ എന്ത് കിട്ടും? കുറേ ചോദ്യങ്ങളുണ്ട്, അപ്പോൾ അതിലൊരു ചോദ്യമാണ് ചോദിച്ചത്, കുസൃതി ചോദ്യം. സമയത്തിനെ മുറിച്ചാൽ കിട്ടുന്നത് എന്ത്? ടൈമിനെ മുറിച്ചാൽ എന്ത് കിട്ടും? അതുപോലെ സഫിയാക്ക് തിരുവരങ്ങാടി, അസ്സലാമു അലൈക്കും മാഷാല്ലാ അടിപൊളി പാട്ട്. അതുപോലെ അംന അമാന നെയ്ല, ഇവർ മൂന്നാളുകൂടെ ആ നമ്മൾ നേരത്തെ ചോദിച്ചില്ലേ സാലിഹ് നബിയുടെ ഒട്ടകത്തിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? അതിൻ്റെ ഉത്തരം ശരിയുത്തരം അയച്ചിട്ടുണ്ട്. നോക്കാം നമുക്ക് ഇനി ആരൊക്കെയാണ് നമ്മുടെ കൂടെ പാട്ടിനെ കുറിച്ച് അഭിപ്രായങ്ങളുമായി കൂടെ ചേർന്നിട്ടുള്ളത് എന്ന്. ടോപ്പ് പാട്ടായിട്ടുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. സൽമ ഫറോഖ്, സമയത്തിനെ മുറിച്ചാൽ എന്ത് കിട്ടുന്നുണ്ടതിന് മയം എന്ന് പറഞ്ഞിട്ടുണ്ട്. ടൈമിനെ മുറിച്ചാൽ എന്ത് കിട്ടുന്നതാണ് ചോദ്യം ശരിക്കും വരേണ്ടിയിരുന്നത്.
1: മയം,
0: സ മയം, അപ്പോൾ സ മുറിച്ചാൽ മയം, അതല്ല ശരിയുത്തരം. അതുപോലെ ഷംനാദ് ഖാൻ നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ സ്വാലിഹ് നബിയുടെ ഒട്ടകത്തിനെ കുറിച്ച്, അതിൻ്റെ ശരിയുത്തരം അയച്ചിട്ടുണ്ട്. സലീമ ഒതുക്കുങ്ങൽ, അസ്സലാമു അലൈക്കും, ഗാനം സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. മാഷാല്ലാ നല്ല പാട്ട്, ഉഷാറായി പാടി. മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ, മാഷാല്ലാ അടിപൊളി പാട്ട്. ആരാണ്? സുലൈഹ തിരുവാലി. നഫീസ പി എ താമരശ്ശേരി സ്വാലിഹ് നബിയുടെ ഒട്ടകത്തിന് ഖുർആൻ വിശേഷിപ്പിച്ച പേര് പറഞ്ഞിട്ടുണ്ട്. നല്ല സംഭാഷണ ഗാനം മാഷാല്ലാ. ആരാണ്? അംന അമാന ആൻഡ് നൈല. ജമീല വി കെ പുനൂർ, പാട്ട് സൂപ്പറായി, ഇനിയും പാടാൻ കഴിയട്ടെ, ആമീൻ. അതുപോലെ സഫീക കെ തിരുവരങ്ങാടി, മാഷാല്ലാ നല്ല പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ അവിടെ പാട്ട് ഉഷാറായിട്ടുണ്ട്, അതിങ്ങനെ അങ്ങനെ പൊളിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തൊക്കെ ഉള്ളത്? നൂറമോക്ക് ഇങ്ങനെ സങ്കടം, ഓളം കൊണ്ട് ഒറ്റ പരിപാടി അവതരിപ്പിച്ചില്ലാന്നല്ലേ. അപ്പൊ നവറമോള് ഒരു പാട്ട് കേൾക്കാം അല്ലേ. നവറ ഐഷ നവറ, നല്ലൊരു പാട്ട്. സോറി,
2: അസ്സലാമു അലൈക്കും.

0: ഓക്കെ, മാഷാല്ലാ. ഇവിടെ കിട്ടുന്നില്ലല്ലേ. സാറില്ല, ഇൻഷാല്ലാ നമുക്ക് അടുത്ത ഇതിലേക്ക് നമുക്കൊന്നുകൂടി ഉഷാറാക്കി പാടാം. ഓക്കെ, ഇൻഷാല്ലാ. ഏതാണ് ടോപ്പായിരുന്നു പാട്ട്? നമ്മുടെ സമ്മേളനം ഇങ്ങനെ ഓർമ്മ വന്നു. കോഴിക്കോട് കടപ്പുറത്ത് നടത്തിയ നമ്മുടെ ഒരു സമ്മേളനത്തിൽ പാട്ടുകൾ ഇങ്ങനെ ആവേശം കൊള്ളിച്ചുകൊണ്ട് ഇങ്ങനെ കേട്ടപ്പോൾ ഇപ്പോഴും ആ ജന ബാഹുല്യവും ആ കടലിൻ്റെ തീരത്തൂടെ ഇങ്ങനെയുള്ള യാത്രയൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ്. ഏതായാലും നല്ല ടോപ്പ് പാട്ടായിരുന്നു. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഇവിടെ കുറേ വന്നിട്ടുണ്ട്. റുഖിയ വടക്കുംമുറി നല്ല ഉത്ബോധന ഗാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ശംന, നമ്മൾ സ്വാലിഹ് നബിയുടെ ഒട്ടകത്തെക്കുറിച്ച് ചോദിച്ചല്ലോ, അതിൻ്റെ ശരിയുത്തരം വന്നു. അത് പറയാൻ തോന്നുന്നുണ്ട്, നാക്കത്തുള്ള എന്നുള്ളതാണ് ശരിയുത്തരം. അള്ളാഹുവിൻ്റെ ഒട്ടകം ഓർമ്മയില്ലായിരുന്നില്ലേ, ഇപ്പോൾ കിട്ടിയോ? ആ, നാക്കത്തുള്ള. അതുപോലെ പിന്നെ ആരാണ്, ഗാനം അടിപൊളി, നല്ല സൗണ്ട്, ജമീല സലാം. അതുപോലെ ജംഷീന വി കെ മേപ്പാടി വയനാട്, മാഷാല്ല നല്ല ആശയമുള്ള ഗാനം. ഇതെഴുതിയ ഉസ്ന ടീച്ചർക്കും പാടിയ മക്കൾക്കും അള്ളാഹു ഹൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ ഇമ്രാൻ വി എൻ വി കുമരനല്ലൂർ, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. അടുത്തതൊരു ചോദ്യമാണ്, അതിന് മുമ്പേ നമ്മൾ നേരത്തെ ചോദിച്ചിരുന്നല്ലോ, ടൈമിനെ മുറിച്ചാൽ എന്ത് കിട്ടും? എന്താ കിട്ടുക? ടൈം പീസ്. ടൈം പീസ്, ടൈം പീസ് എന്ന് കിട്ടിയില്ലേ? ഉസ്രതി ചോദ്യമാണ് ആദ്യം പറഞ്ഞിരുന്നോ, ഇപ്പം മനസ്സിലായോ? ഓക്കെ, മാഷാല്ലാ. അതുപോലെ അടുത്തൊരു ചോദ്യം ചോദിക്കാം, ഒരു കടം കഥ എന്ന് അല്ല എന്ന് പറയാം. എന്താ അറിയോ, പച്ചപ്പത്തായത്തിൽ 1000 ഗുളികകൾ, എന്താണ് ഉത്തരം? പച്ചപ്പത്തായത്തിൽ 1000 ഗുളികകൾ.
1: ചക്ക?
0: ചക്ക അല്ല. പച്ചപ്പത്തായത്തിൽ 1000, പത്തായം എന്ന് പറഞ്ഞാൽ എന്താ? ആ, പണ്ടുള്ളൊരു ഈ മഞ്ച പോലുള്ള ഒരു വലിയൊരു ബോക്സ്, അതിൻ്റെ ഉള്ളിൽ ഉള്ളു കാലിയായിരിക്കും, പുറമല്ല അടിച്ചുറപ്പിലായിരിക്കും. അപ്പോൾ ഉള്ളിൽ കുറേ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കും, ധാന്യങ്ങളൊക്കെ, നെല്ലും സാധനങ്ങളൊക്കെ കൊണ്ടു വെക്കുന്ന സ്ഥലമാണ്. അതുപോലെ പച്ചപ്പത്തായത്തിൽ
1: ഫോട്ടോസിന്തസിസ്,
0: അങ്ങനെ പറഞ്ഞാൽ എന്താ? അതൊന്നുമല്ല, ഫോട്ടോസിന്തസിസ് അല്ല, അതെന്താണ്? സൂര്യപ്രകാശവുമായി ബന്ധപ്പെട്ടിട്ട് ഇലൻ്റെ ഉള്ളിൽ കാലിയാണോ?
1: കാലിയല്ല.
0: ആ, ഇത് ഉള്ളു കാലിയാണ്, അതിൻ്റെ ഉള്ളിൽ കുറേ ഗുളികകൾ എന്നാ പറഞ്ഞത്.
1: ഗുളികകൾ? അതിൻ്റെ ഉള്ളില് കാലിയല്ലല്ലോ. അപ്പോൾ
0: ഉസ്നാ മലോറം ഇസമോൾ, മാഷാല്ല, സമ്മേളനം ഓർമ്മിപ്പിച്ചു, ബാറക്കല്ലാഹു ഫീക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്ന അമാന നെയ്ല, സമയം എന്ന വാക്കിൻ്റെ പകുതി ഭാഗം, അത് തെറ്റാണ്, നമ്മൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. മാഷാല്ല, സൂപ്പർ സോങ്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഷംനാദ് ഖാൻ. അബൂബക്കർ സുലൈമാൻ, മാഷാല്ല മാഷാല്ല, നല്ല പാട്ട്, ഹൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ പച്ചപ്പത്തായത്തിൽ 1000 ആരാണ് ശരിയുത്തരം അയക്കുക എന്ന് നോക്കാം. ഉത്തരം വന്നു, മുംതാസ് പാലപ്പുഴ. അതുപോലെ ജമീല സലാം, ബത്ത എന്ന് പറഞ്ഞത് അത് ഏതായാലും ശരിയല്ല. അതുപോലെ ജമീല വി കെ, ബത്തക്കായിരിക്കാ പറഞ്ഞത്, അത് ശരിയല്ല. ജമീല വി കെ കാളികാവ്, കുരുമുളക് എന്ന് പറഞ്ഞത് അതും തെറ്റിപ്പോയിട്ടുണ്ട്. സുലേഹ തിരുവാലി, മാഷാല്ല, കടപ്പുറം സമ്മേളനം ഓർമ്മ വന്നു. അള്ളാഹ്, അത് ഒരു സംഭവമായിരുന്നു. അർത്ഥവത്തായ വരികൾ. ജമീല സലാം, അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. പാട്ട് സൂപ്പർ, മാഷാല്ല,
1: ജസാകല്ലാഹ്.
0: നല്ല ഗാനം ഇസ, മാഷാല്ല. നൂറമോളുടെ പാട്ട് സൂപ്പറായി. നൗറ, നൂറ എന്ന് എഴുതിയത് അത് നമ്മളിവിടുന്ന് പറഞ്ഞതിന്റെ പ്രശ്നമാണ്. നൗറ എന്നാണ് നമ്മളെ, ഇസ നൗറ അല്ലേ. നൗറമോളെ പാട്ട് സൂപ്പറായി, അർത്ഥവത്തായ പാട്ട്, ഇനിയും പാടാൻ കഴിയട്ടെ. ജമീല,
1: പച്ചമുളകാണോ?
0: അല്ല.
1: എന്താവാത്ത?
0: അതെന്താവാത്തെന്ന് വെച്ചാൽ ശരിയുത്തരം അല്ലായിട്ട്, ശരിയുത്തരം പറഞ്ഞാലല്ലേ ശരിയാവുള്ളൂ അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം, ശരിയുത്തരങ്ങൾ പറയണം.
1: ശരിയുത്തരം വെച്ചാലും മുളകും വരൂലേ?
0: ഇല്ലല്ലോ,
1: പച്ച കളറല്ല, അതിന്റെ ഉള്ളിൽ കുറെ ഗുളിക മാത്രമേ സാധനല്ലേ.
0: ഇനി പറഞ്ഞതൊക്കെയാണ് അശ്വരം, ചോദ്യം ചോദിച്ച ആള് പറഞ്ഞ ഉത്തരം അതല്ല. അപ്പൊ പിന്നെ അതേ നമ്മൾ ഇവിടെ സ്വീകരിക്കും. സുലേഹ തിരുവാലി, മഞ്ചാടിക്കുരു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹുസ്ന മലോറം, ചക്കക്കുരു. ചക്കക്കുരു, ചക്കക്കുരു എങ്ങനെ അതാകുക? അപ്പോ പിന്നെ ആരാണ്, മെഹനാസ് ഗഫൂർ പാലത്തിങ്കൾ ശരിയുത്തരം അയച്ചിട്ടുണ്ട്.
1: രണ്ടാമത്
0: ശരിയുത്തരം പറഞ്ഞു. ഒരു ചോദ്യം കൂടെ വന്നിട്ടുണ്ട്, ചോദ്യം ചോദിക്കൂല, കാരണം ചോദ്യങ്ങൾ നമ്മൾ ഇവിടുന്ന് ചോദിക്കണമെങ്കിൽ ആ ഉത്തരം പറയുന്നതല്ല. ചോദ്യം ചോദിക്കുന്ന ആളെന്ത് ചെയ്യണം, അതിന്റെ ഉത്തരം കൂടെ ഇതിന്റെ കൂടെ അയച്ചു തരണം. അപ്പം ഒരിക്കൽ കൂടെ ആരിഫ കാക്കയങ്ങാടാണ് ചോദ്യം ചോദിച്ചത്. അപ്പം എന്ത് ചെയ്യാം, ആ ചോദ്യത്തിന്റെ കൂടെ അതിന്റെ ഉത്തരവോടെ വെച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ആ ചോദ്യം റീസ്പോസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഷാല്ലാ ചോദിക്കാം. അതുവരെ ഈ ചോദ്യം അവിടെ കിടക്കട്ടെ. നമ്മൾ നേരത്തെ ആരാ ഞാൻ ചോദ്യം ചോദിച്ചിരുന്നു പറഞ്ഞാൽ, നമ്മള് ഷമീജ പാറൽ തീപ്പെട്ടി എന്ന് പറഞ്ഞിട്ട്, മെഹനാസ് ഗഫൂർ പറഞ്ഞത് ശരിയാണ്, അമ്ന അമാന നൈല ശരി ഉത്തര അയച്ചിട്ടുണ്ട്. അപ്പം നോക്കാം നമുക്ക് ആരാ ഞാൻ ചോദ്യം, ആ ജമീല സലാമാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അല്ല
1: പച്ചപ്പത്തായത്തിൽ 1000 ഗുളിക
0: ജമീല സലാം വേറെയും കുറച്ച് ചോദ്യങ്ങൾ. ഇത് ജമീല സലാം അല്ല,
1: തീപ്പെട്ടി
0: പച്ചപ്പത്തായത്തിൽ
1: ആർക്കറിയാം?
0: തീപ്പെട്ടിയല്ല, അത് ശരി ഉത്തരമല്ല. ഉത്തരം വന്നിട്ടുണ്ട് അതൊക്കെ, പക്ഷേ അത് ശരി ഉത്തരമല്ല. നഫീസ പിയ താമര ശരിയാണ് ചോദിച്ചത്, പച്ചപ്പത്തായത്തിൽ 1000 ഗുളികകൾ. അതുപോട്ടെ, ഇനി കുറേ ചോദ്യങ്ങൾ വേറെയും വന്നെടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ചോദ്യം വന്നിട്ടുള്ളതാണ്, ശരീരത്തിൽ എല്ലുകൾ ഇല്ലാത്ത ജീവി ഏത്?
1: ശരീരത്തിൽ എല്ലുകൾ ഇല്ലാത്ത ജീവി?
0: അത് ചോദിച്ചത് ജമീല സലാം.
1: പാറ്റ.
0: ഒരു പറഞ്ഞ ഉത്തരം വേറെയാണ്,
1: ഞണ്ട്.
0: ഞണ്ടിനൊന്നുമല്ല ശരി ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അതാണ് നിൽക്കുന്നത്, നമ്മൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് പറയാം. അതിന് മുമ്പായിട്ട് ഇനി എന്തൊക്കെ പ്രോഗ്രാമുകൾ ഉണ്ട് നിങ്ങളത് ബാലൻസ് ഉള്ളത്? ഒരു 4-5 പാട്ടുകൂടി കേൾക്കാൻ സമയമുണ്ടോ? ആ അപ്പം അതാ ജമീല വി പി കാളികാവ് അമീബ എന്ന് പറയുന്നുണ്ട്. അതുപോലെ ജംഷീന വി കെ മേപ്പാടി പച്ചപ്പത്തായത്തിൽ 1000 ഗുളികകൾ എന്നുള്ള വെണ്ട എന്ന് പറഞ്ഞിട്ട്. വെണ്ടയും ഒരു നിലക്ക് ശരിയായി വരാം, പക്ഷേ ചോദിച്ച ആള് പറഞ്ഞു തരാം അതൊന്നുമല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടെ സസ്പെൻസ് വേണ്ട, ഇല്ല സസ്പെൻസ് കുറച്ചേരം നിലനിർത്തിക്കേണ്ട വേണം, അതാണ് എൻ്റെ ഒരു സുഖം. മാഷാല്ലാ പാട്ട് സൂപ്പർ. ഇസമോളെ ബാറക്കല്ലാഹു ഫീക്കും സെറീന ചമൽ താമരശ്ശേരി. അപ്പോ കുറഞ്ഞ സമയം നമുക്ക് കാത്തിരിക്കാം ശരി ഉത്തരത്തിന് വേണ്ടിയിട്ട്. വെണ്ടൊക്കെ പറഞ്ഞാലും എന്താ പറയുക, ഒരു നിലക്ക് നോക്കിയാൽ ശരി ഉത്തരമാണ്. നിഹല പറഞ്ഞ പച്ചമുളകും ഒരു നിലക്ക് ശരിയാന്ന് പറയാം. എല്ലില്ലാത്ത ജീവി ഏതാന്നുള്ളതിന് ഉത്തരം ഇതാകുന്ന പാമ്പ് വന്നിട്ടുണ്ട്, നീരാളി വന്നിട്ടുണ്ട്, കൂന്തൾ വന്നിട്ടുണ്ട്, സ്നേക്ക്, മണ്ണിര. ഇതിലിപ്പോ എന്താ സംഭവം എന്നറിയോ, നമ്മൾ ജമീല സലാം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ കുറച്ച് പ്രയാസം, കാരണം കുറേ ജീവികളുണ്ട് എല്ലില്ലാത്ത. അപ്പോൾ അതിൽ കുറേ എണ്ണം ശരിയുള്ളതുകൊണ്ട് സമയം കുറിച്ചാൽ എന്താ എന്നതിൻ്റെ ആൻസർ എന്താണ്? ടൈം പീസ്. ടൈം പീസ് കുസൃതി ചോദ്യമാണ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, അപ്പം അത് ടൈം പീസാണ്.
1: ടൈം പീസായി പോയി.
0: ഓക്കെ മാഷാല്ലാ. അപ്പോഴേ അടുത്തൊരു പാട്ട് കേൾക്കണം.
1: അൽഹന ഫമി
0: അൽഹനമോളാണ് പാടുന്നത്. ഓക്കെ എന്നാൽ അൽഹനമോൾ പാടിക്കോ.
2: അസ്സലാമു അലൈക്കും.

0: ശുക്രൻ.
1: മാഷാ ബാർക്ക് ലഹ്ഫിക്ക്, ടോപ്പ് പാട്ടുണ്ട്, അറബിക് സോങ് ഉഷാറായിട്ടുണ്ട് കേട്ടോ. ബാർക്ക് ലഹ്ഫി. അപ്പോഴേ നമ്മൾ നേരത്തെ ചോദിച്ച എല്ലുകളില്ലാത്ത ജീവി എന്നുള്ള ചോദ്യം നമ്മൾ എന്ത് ചെയ്യാറ് പിൻവലിക്കുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, കുറേയേറെ ഉത്തരങ്ങൾ പലതും ശരിയായത് വരുന്നുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ച ആൾ പറഞ്ഞ ഉത്തരം നമുക്കൊന്ന് പറഞ്ഞിട്ട് പിൻവലിക്കാൻ തോന്നുന്നല്ലേ, അതല്ല എൻ്റെ ശരി. അപ്പോൾ ആരായിരുന്നു ജമീല സലാം അല്ലേ? തെരണ്ടി എന്നാ പറഞ്ഞിട്ടുള്ളത്. തെരണ്ടിക്ക് എല്ലുണ്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ. തെരണ്ടിൻ്റെ വാലിൻ്റെ ഉള്ളിൽ കൂടി ഒരു എല്ലിൻ്റെ ഒരു പോകുന്നുണ്ട്, മുള്ളിൻ്റെ അതൊക്കെ പോലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തോ അള്ളാഹുമല്ലോ, ഏതായാലും അതുകൊണ്ട് ഞാൻ ആ ചോദ്യം ചെയ്തു പറയും പിൻവലിച്ചു. പക്ഷേ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യമുണ്ട്, പച്ചപ്പത്തായത്തിലെ 1100 ഗുളികകൾ അതിവിടെ ബാക്കി കിടക്കുകയാണ്. അതിൻ്റെ ഉത്തരം പറയാനുള്ള സമയമായിട്ടുണ്ട്, കാരണം ഒരു കടങ്കഥ കൂടെ വന്നിട്ടുണ്ട്. പപ്പായ, പച്ചപ്പപ്പായ. പച്ചപ്പപ്പായൻ്റെ പ്രത്യേകം എന്താണ്? ഉള്ളി ശരിക്കൊരു എന്താണ് പത്തായം പോലെ തന്നെ കാലിയായിരിക്കും അല്ലേ. നമ്മൾ പത്തായം മുറിച്ചിട്ടുണ്ടല്ലേ, ഉള്ളിലൊന്നുമില്ല, സൈഡിൽ കൂടി കുറച്ച് ഗുളികകൾ മാത്രമേ ഉണ്ടാകും അല്ലേ. മുളകിനായാലും വെണ്ടക്കായാലും കുറച്ച് ഉള്ളിൽ ഒരു വേറൊരു സാധനം കൂടി
0: ഉണ്ടായിട്ടുണ്ട്.
1: ആ ഒരു നാര് പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഇതൊന്നും ഇല്ലാതെയാണ് പച്ചപ്പപ്പായ ഉണ്ടാകുക. അതാണ് അതിൻ്റെ ശരി ഉത്തരം. അപ്പോഴേ ആരിഫ കാക്കയങ്കാട് നേരത്തെ ചോദിച്ച ചോദ്യം നമുക്ക് ചോദിക്കാം. ജീവനുണ്ട്, ശ്വാസമില്ല, എപ്പോഴും ഓടിക്കൊണ്ടിരിക്കും. ജീവനുണ്ട്, ശ്വാസമില്ല, എപ്പോഴും ഓടിക്കൊണ്ടിരിക്കും.
0: കുപ്പായം,
2: കാലി,
1: കാലല്ല,
0: വണ്ടി,
1: വണ്ടിയല്ല. ജീവനുണ്ട്, ശ്വാസമില്ല, എപ്പോഴും ഓടിക്കൊണ്ട്. വണ്ടിയൊക്കെ എപ്പോഴെങ്കിലൊക്കെ നിൽക്കൂലേ, ഇതെപ്പോഴും 24 hours ഓടിക്കൊണ്ടിരിക്കുന്ന.
0: ജീവനുണ്ട്, ശ്വാസം.
1: ജമീല വി കെ പോനൂർ, തിരണ്ടിക്ക് എല്ലുണ്ട് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് എനിക്കൊരു സംശയം വന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്, അത് തൽക്കാലം കട്ട് ചെയ്തു ചോദ്യം. ഷെറീന തമൽ താമരശ്ശേരി, അസ്സലാമു അലൈക്കും. അടിപൊളി പാട്ട്, മാഷാ ബാറക്കല്ലാഹു ഫീക്കും, സൂപ്പർ സോങ്. പാട്ട് സൂപ്പർ, നല്ലോണം ആസ്വദിച്ച് ഇനിയും പാടാൻ കഴിയട്ടെ. ജമീല വി കെ പൂനൂർ. അപ്പോൾ ഏതായാലും നിങ്ങളെ പാട്ട് കലക്കിയിട്ടുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്, ജീവനുണ്ട്, ശ്വാസമില്ല, എപ്പോഴും ഓടിക്കൊണ്ടിരിക്കും. അമീർ ടി അടുത്തനാട്ടുകര ഉത്തരം അയച്ചിട്ടുണ്ട്, ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായി, എഴുതിയത് തെറ്റിയിട്ടുണ്ട്, ഏതായാലും ഉത്തരം ശരിയാണ്. അതുപോലെ മുംതാസ് പാലപ്പുഴ ക്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ മുംതാസ് പാലപ്പുഴ രണ്ടുത്തരം അയച്ചിട്ടുണ്ട്, ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും അല്ല ശരി ഉത്തരം. അമീർ സാഹിബ് ഉത്തരം അയച്ചിട്ടുണ്ട്, ഉത്തരം അയച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നോക്കാം നമുക്ക്. അതുപോലെ ജംഷീന വി കെ മേപ്പാടി രക്തം എന്ന് പറഞ്ഞിട്ടുണ്ട്, സെലീന തോട്ടശ്ശേരിയറ ക്ലോക്ക്. അപ്പോൾ അതൊന്നും അല്ല ശരി ഉത്തരം. നോക്കാം നമുക്ക് ആരെങ്കിലുമൊക്കെ ഉത്തരം പറയാമെന്നുള്ളത്. ഏതായാലും നമ്മുടെ ഒരു കൂട്ടുകാരികൾക്കൊക്കെ ഉത്തരങ്ങൾ ഏകദേശം അറിയാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഉത്തരം. അതിപ്പോൾ നീല ഗസ് ചെയ്ത് കറക്കിക്കുത്തി അല്ലേ നീല, അല്ലേ നീല മോള് കറക്കിക്കുത്തി. പുഴ എന്നുള്ളതാണ് ശരി ഉത്തരം. നന്ദി എന്നാണ് നമ്മളെ തെറ്റിപ്പോയതാണ്. അപ്പൊ നമ്മൾക്കൊക്കെ അക്ഷര തെറ്റുകൾ സംഭവിക്കൂലേ, മനുഷ്യന്മാരാണ് എന്ത് ചെയ്യും, മനുഷ്യനാണോ തെറ്റ് സംഭവിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, അത് നമ്മൾ തിരുത്തുക എന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യരുത്, തമാശയാക്കാൻ പാടില്ല. ഓക്കെ. മുഹിബ അൻവർ മഞ്ചേരി ക്ലോക്ക്, അതുപോലെ ഷമീജ പാറൽ മേഘം, ജംഷിന വി കെ മേപ്പാടി രക്തം, ഇതൊന്നും അല്ല ശരി ഉത്തരം, പുഴയാണ് ശരി ഉത്തരം. അപ്പോൾ നമുക്കൊരു ചോദ്യം കൂടെ ചോദിക്കാനുള്ള അവസ്ഥ, അതൊരു എന്താ പറയുക ജനറൽ നോളജാണ്. ഷാഹിറ ചെറുവണ്ണൂർ ഫറോക്ക് കണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഷംനാദ് ഖാൻ വാച്ച്, അമ്ന അമാന നൈല, നമ്മൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞ ശേഷമാണ് നദി എന്നൊരു ഉത്തരം അയച്ചത്. ഏതായാലും ഒരു ചോദ്യം ചോദിക്കാം, ഭൂമിയുടെ സഹോദരൻ എന്നറിയപ്പെടുന്ന ഗ്രഹം?
0: സൂര്യൻ
1: അല്ല,
0: ചന്ദ്രൻ, നക്ഷത്രം,
2: ചൊവ്വ.
1: ചൊവ്വയല്ല, തിങ്കൾ മുതൽ ഇങ്ങനെ തുടങ്ങിക്കോളി നാളുകള്.
0: തിങ്കൾ, ചൊവ്വ, ബുധൻ,
1: എല്ലാ പേരും പറഞ്ഞാ തീർന്നല്ലേ.
0: നക്ഷത്രം.
1: ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം എന്നാട്ട ചോദ്യം. ആരാ ചോദിച്ചതെന്നറിയോ?
0: ജമീല
1: സലാം. അല്ല, നക്ഷത്രം ഒന്നല്ല, ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം, അതാണ് ചോദ്യം. ആരൊക്കെ ഉത്തരം ആക്കി നോക്കി, ആദ്യം ഉത്തരം ആക്കി ആരാ നോക്കട്ടെ.
2: ചന്ദ്രൻ.
1: ചന്ദ്രനല്ല,
0: കുറച്ചേ പച്ച കളറിലെ ഏതെങ്കിലും ഗ്രഹം പറയണ്ട.
1: നിങ്ങൾ എത്ര ഗ്രഹത്തിന്റെ പേര് പഠിച്ചിട്ടുണ്ട്, ഓരോന്ന് നിങ്ങൾ പറഞ്ഞിരിക്കുന്നല്ല. അവിടെ ഉത്തരം അയച്ചു കഴിഞ്ഞു, ശരി ഉത്തരം വന്നു. ജമീല വി പി കാളികാവ് ശരി ഉത്തരം അയച്ചു. ഇനി ആരൊക്കെ അയക്കു നോക്കാം.
2: ജൂപിറ്റർ.
1: കറക്കിക്കുത്തൽ നിർത്തി,
0: കറക്കിക്കുത്തി അല്ല, ഓള് ശരിക്കും പറഞ്ഞതാ.
1: ഇനി എന്ത് ചെയ്യാറിയോ? നോക്കാം, കുറച്ച് സമയം കാത്തിരിക്കാം. അതിനു മുമ്പ് നിഹലയുടെ ഒരു പാട്ട് കേൾക്കാം. നിഹല പാട്ട് പഠിക്കാം.

0: കഴിഞ്ഞോ?
1: മാഷാല്ലാ, നല്ല ടോപ്പ് പാട്ടായിരുന്നു. ഫുള്ള് പാടിയില്ലല്ലോ നിഹല, എന്ത് പറ്റി? ഏ, തൊണ്ട വലിയുന്നു. ഓക്കെ, ശബ്ദത്തിൻ്റെ ചെറിയൊരു പ്രയാസം വന്നിട്ടാണ് നിഹലമോട് പാട്ട് തൽക്കാലം വൈകി നിർത്തിയിട്ടുണ്ട്. ഏതായാലും നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരങ്ങൾ ശരി ഉത്തരം കുറേ ആളുകൾ വീണ്ടും വെച്ചു. ഫസ്റ്റ് അയച്ചത് നമ്മൾ പറഞ്ഞാരായിരുന്നു ജമീല വി പി കാളികാവ്, അമീർ ടി അടുത്തനാട്ടുകര, സൽമ ഫറൂഖ്, അംന അമാന നെയ്ല, മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ, സെലീന തോട്ടശ്ശേരിയറ. ഭൂമിയുടെ ഇരട്ട സഹോ എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് എന്നുള്ളതാണ്. അത് പിന്നെ ആരാണ്
2: വേറെ
1: ശുക്രൻ അഥവാ വീനസ് എന്ന്
2: പറഞ്ഞിട്ടുണ്ട്.
1: വി കെ മേപ്പാടി, ജംഷിന വി കെ മേപ്പാടി, സഫിയ കെ തിരുവങ്ങാടി വീനസ് അയച്ചിട്ടുണ്ട്. ഏതായാലും അതാണ് ശരി ഉത്തരം, ശുക്രൻ എന്നുള്ളതാണ് ശരി ഉത്തരം. അടുത്തൊരു കുസൃതി ചോദ്യം, അത് ചോദിച്ചത് അമ്നെ അമാനയും നെയ്ലയും കൂടെയാണ്. ഇവർ മൂന്നാൾ നിങ്ങളെ മദ്രസയിലാന്ന് തോന്നുന്നുണ്ടല്ലോ. അവർ മൂന്നാളും കൂടെ ഒരുമിച്ചിരുന്നിട്ടാണ് പ്രോഗ്രാം കേൾക്കുന്നത്. നമ്മുടെ കൊച്ചു കൂട്ടുകാരികൾ മൂന്നാളും കൂടെ. തലയുണ്ട് പക്ഷേ ബുദ്ധിയില്ല, കണ്ണുണ്ട് പക്ഷേ കാഴ്ചയില്ല, എന്താണ് ഉത്തരം?
2: തലയുണ്ട്
1: പക്ഷേ ബുദ്ധിയില്ല. അത് നിങ്ങളെ കളിയാക്കി ചോദിച്ചതാണോ, എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെയാണോ? തലയുണ്ട് പക്ഷേ ബുദ്ധിയില്ല, കണ്ണുണ്ട് പക്ഷേ കാഴ്ചയില്ല എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഓരോരെ കുറിച്ച് പറഞ്ഞതാണോ? ഏതായാലും ഉത്തരം വരട്ടെ. കുസൃതി ചോദ്യമാണ്, തലയുണ്ട് പക്ഷേ ബുദ്ധിയില്ല, കണ്ണുണ്ട് പക്ഷേ കാഴ്ചയില്ല, എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഉത്തരങ്ങൾ ഇപ്പൊ വരുന്നില്ല. ഇനി എന്തൊക്കെ പ്രോഗ്രാമുകളാണ് ബാക്കിയുള്ളത്? നിഹലന്റെ എന്താ പ്രോഗ്രാം ഉള്ളത്? ഒരു പാട്ടുകൂടെ ഉണ്ട്, പിന്നെ എന്റെ എന്തോ പാട്ടുണ്ടോ? ആ, രണ്ട് പാട്ടുകളോടുള്ള സമയമുണ്ട് അല്ലേ, അത് പെട്ടെന്ന് നമുക്ക് അതിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പം ആരാണ് ഇനി പാടുന്നത്?
2: അബ്ദുൽ അഹദ്.
1: അപ്പോ ആ പഠിക്കും, മോള് പഠിക്കും.
2: അസ്സലാമു അലൈക്കും,

0: അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാ, നല്ല ടോപ്പ് ഒരു പാട്ട് നമ്മൾ കേട്ടു. ഇനി നമ്മളെ അൽഹന മോൾക്ക് ഒരു പാട്ട് കൂടി പാടാനുണ്ടല്ലേ. അൽഹന മോൾ പാട്ട് പാടിയോ.
0: അസ്സലാമു അലൈക്കും.

0: മാഷാല്ലാ ബാറക ബഫിക്ക്, നല്ല ടോപ്പ് പാട്ടായിട്ടുണ്ട്. കുറേ ഫീഡ്ബാക്ക് വന്നു, നോക്കാം. നല്ല ഗാനം എന്ന് പറഞ്ഞിട്ട് നിഹലമോളെ പാട്ടിനെ കുറിച്ച് ജംഷീന വി കെ മേപ്പാടി, മാഷാല്ലാ നിഹലമോളെ പാട്ട് സൂപ്പറായി. അതുപോലെ ആരിഫ കാക്ക, ഞങ്ങൾ നേരത്തെ ചോദ്യത്തിനെ കുറിച്ച് പറഞ്ഞത് അറിയോ, നമ്മുടെ ഒരു മണ്ഡലം ഗേൾസിൻ്റെ തെന്മിയ പ്രോഗ്രാം ഇന്ന് രാവിലെ നടന്നു. അവിടെ കുട്ടികൾക്ക് ക്വിസ് നടത്തി. അതിൽ ചോദിച്ച ചോദ്യം ആണ് ഈവനിങ് ലൈവിൽ ചോദിക്കണമെന്ന് അപ്പോൾ തന്നെ തീരുമാനിച്ചു. ഏതാണെന്നുള്ള ചോദ്യം പുഴേനെ കുറിച്ച് നമ്മൾ ചോദിച്ചില്ലേ, ജീവനുണ്ട് പക്ഷെ ശ്വാസമില്ല എന്നുള്ള ചോദ്യം. അതുപോലെ നേരത്തെ ചോദിച്ചിരുന്നു, കണ്ണുണ്ട് തലയുണ്ട് ബുദ്ധിയില്ല പക്ഷേ കാഴ്ചയില്ല, കണ്ണുണ്ട് കാഴ്ചയില്ല എന്നാണ് അതിൻ്റെ ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. ഹെൽമെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഷംനാദ് ഖാൻ, അമീർട്ടി അടുത്ത നാട്ടുകാരെ കോയിൻ, മെഹനാദ് ഗഫൂർ കോയിൻ കോയിനില്ലേ, തേങ്ങ ശരി ഉത്തരം തേങ്ങയാണ്. തേങ്ങ എന്ന് പറഞ്ഞത് മെഹനാദ് ഗഫൂർ, സെലീന തോട്ടശ്ശേരിയറ ഇവർ രണ്ടാളും ശരി ഉത്തര അയച്ചിട്ടുണ്ട്. സഫിയ കെ തിരുരങ്ങാടി ചെമ്പ് എന്ന് പറഞ്ഞിട്ട്, അമ്ന അമാന നൈല നല്ല ഗാനം, ഞങ്ങൾക്ക് സർഗവസന്തം ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ മൂന്നാളെ പാട്ടിനെ കുറിച്ചാണ്. ജമീല വി കെ പൂനൂർ, മാഷാല്ലാ എല്ലാ പരിപാടികളും സൂപ്പറായി അൽഹംദുലില്ല. അതുപോലെ സെറീന ചമ്മൽ, മാഷാല്ലാ കുട്ടികൾ പൊളിച്ചു, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകർക്കും പീസ് റേഡിയോ അണിയറക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ജസാക്ക് അള്ളാഹു ഖൈറ. അപ്പോഴേ നമുക്ക് നമ്മുടെ പാഠക്കുറിപ്പ് കേൾക്കാം.
1: السلام عليكم ورحمة الله وبركاته الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرضاه أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم إرسنا هنرنا كتغاري وديارتي قلعي وديارتي نقلعي رسول صلى الله عليه وسلم دار على معلق لأي آك شيء بيچ بارنجة تند تنجيو ذاتيل پالي چيري كيانده اتوم ഗൗരവം നിറഞ്ഞ മര്യാദകളെ മാറ്റിവെച്ച് പ്രവാചകൻ പറഞ്ഞതിന് എതിരാകുന്നൊരു സാഹചര്യങ്ങളുണ്ടോ എന്നതൊരു വിശ്വാസി പരിശോധിക്കേണ്ട ആളാണ്. അങ്ങനെ പരിശോധിച്ചിട്ടില്ല എങ്കിൽ പ്രവാചകൻ ആക്ഷേപിച്ച് പറഞ്ഞ വിഭാഗത്തിൽ നമ്മളും ഉൾപ്പെടുമെന്നൊരു ഭയപ്പാട് നമുക്കുണ്ടായിരിക്കണം. നമ്മളൊക്കെ വേഷം വസ്ത്രം ഒക്കെ സ്വീകരിക്കുന്ന ആ കാര്യത്തിൽ മാന്യത കാണിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് മക്കൾ കുട്ടികൾ എന്ന നിലക്കൊക്കെ വലിയ പ്രൗഢിയോടുകൂടെ ഒരല്പം തൃപ്തിയോടുകൂടെ നമ്മളൊക്കെ മനസ്സിൽ ഇഷ്ടത്തോടുകൂടെ കൊണ്ടു നടക്കുന്നൊരു കാര്യമാണ് നമ്മുടെ വസ്ത്രധാരണം. പുതിയ വസ്ത്രം വാങ്ങിക്കഴിഞ്ഞാൽ മറ്റ് കൂട്ടുകാർ നമ്മൾ നോക്കുമ്പോൾ മാഷാല്ലാ പുതിയ വസ്ത്രം എന്നൊക്കെ പറഞ്ഞ് നമ്മെ അവരഭിസംബോധന ചെയ്യുന്നത് നമുക്ക് കേൾക്കാൻ തന്നെ വല്ലാത്തൊരു അനുഭൂതിയായിരിക്കും. അത് നമ്മുടെ മനസ്സിലുണ്ടായത് കൊണ്ട് തന്നെ അതൊരു ഇഷ്ടമുള്ള കാര്യമാണ് നമുക്ക്. സ്വാഭാവികമായും ഈ വേഷവിധാനങ്ങളൊക്കെ നമുക്ക് അനുവദിച്ച രൂപത്തിലാകുമ്പോൾ അവിടെ ഒന്നുകൂടെ ഇസ്ലാമികപരമായി അതിനൊരു പത്തരമാറ്റ് വർദ്ധിക്കുകയാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്നൊരു വ്യക്തി എന്നൊക്കെ നല്ലൊരു വേഷവിധാനമൊക്കെ സ്വീകരിച്ച് അള്ളാഹ് വസ്ത്രത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താതെ മുന്നോട്ട്, എത്ര വലിയ സന്തോഷമുള്ള കാര്യമാണത്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിച്ച് പറഞ്ഞ ലഅനത്ത് പറഞ്ഞ വിഭാഗങ്ങളിൽ പെടുന്ന ഒരു കൂട്ടം ആളുകൾ, അവരുടെ സ്വഭാവം അൽ മുത്തശബ്ബിഹീന മിനൽ റിജാലി ബിന്നിസ, സ്ത്രീകളുമായി സാദൃശ്യപ്പെടുന്ന സാദൃശ്യം തോന്നിക്കുന്ന രൂപത്തിലുള്ള വേഷവിധാനം സ്വീകരിക്കുന്ന പുരുഷന്മാർ, അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. വൽ മുത്തശബ്ബിഹാത്തി മിനൻ നിസാഇ ബിറിജാൽ, പുരുഷന്മാരോട് സാദൃശ്യം തോന്നിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിക്കുന്ന സ്ത്രീകൾ, രണ്ടും വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് ഏരിയ ആണ്. ട്രെൻഡിൻ്റെ ഒരു കാലഘട്ടമാണ്, ട്രെൻഡ് എല്ലാം ട്രെൻഡാണല്ലോ. ഇപ്പോൾ നമ്മൾ വസ്ത്രത്തിൻ്റെ ഡ്രസ്സിൻ്റെ കടയിലൊക്കെ ചെന്ന, ജെൻസിൻ്റെയും ലേഡീസിൻ്റെ ഒക്കെ ഷോപ്പിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വസ്ത്രങ്ങൾ വിപണിയിൽ ധാരാളം കിട്ടും. നമ്മൾ ഏത് നമ്മൾ ഇഷ്ടമുള്ള വസ്ത്രം നമുക്ക് കിട്ടും. അതിലൊക്കെ കൂടുതലും ഒരു പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതായിരിക്കും ഉണ്ടാവുക. അതല്ലാത്തതും നമുക്ക് ലഭിക്കും, നമ്മുടെ ചോയ്സാണല്ലോ നമ്മൾ ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ളത്. നമ്മുടെ ചോയ്സിനൊത്തതൊക്കെ നമുക്ക് വിപണിയിൽ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ വസ്ത്രധാരണത്തിൻ്റെ വിഷയത്തിൽ വളരെ മാന്യത നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്ക് പറഞ്ഞ വസ്ത്രം അത് നാട്ടിലറിയപ്പെട്ടതാണ്, പുരുഷന്മാർക്ക് പറഞ്ഞ വസ്ത്രവും നാട്ടിലറിയപ്പെട്ടതാണ്. പുരുഷന്മാർക്ക് സ്ത്രീകളുടെ വസ്ത്രം ധരിക്കേണ്ട ആവശ്യമില്ല. ഒരു പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ഇടയിലേക്ക് കടന്നു വരുന്ന ഒന്നാണെന്ത്, സ്ത്രീകൾ പെൺകുട്ടികൾ സ്കൂളിലൊക്കെ പെൺകുട്ടികൾ പുരുഷന്മാരുടെ ആൺകുട്ടികളുടെ വേഷം ധരിക്കുക, പാൻറ്റും ഷർട്ടും ഇട്ട് വരുന്നൊരവസ്ഥ, ആൺകുട്ടികളുടെ വേഷം പെൺകുട്ടികൾ സ്വീകരിക്കുന്നൊരവസ്ഥ വല്ലാതെ നമുക്കിടയിലുണ്ട്. അപ്പോൾ പെൺകുട്ടികൾക്ക് അതൊരു നാണമായി തോന്നാതെ അവരുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ടൈറ്റായ രൂപത്തിൽ കാണുന്ന രൂപത്തിൽ അവർ വേഷം ധരിക്കുക, ഒരു പക്ഷേ ആൺകുട്ടികൾ ധരിക്കുന്നതിനേക്കാൾ മോശമായ രൂപത്തിലേക്ക് അവരുടെ വസ്ത്രധാരണം പോകുന്നൊരു സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് സ്കൂളുകളിലും മറ്റും കാണാൻ പറ്റും. ഇവിടുത്തെ നിയമങ്ങൾ അത്ര മാറിയാലും ഇവിടെ കോടതികളിൽ നിന്ന് വരുന്ന നിയമ സംവിധാനങ്ങളിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇവിടെ ആളുകൾ മാറിയാലും വിശ്വാസി എന്ന നിലക്ക് നമുക്കൊരു നിലപാടും നമുക്കൊരു സമീപനവും ഒക്കെ ഈ വിഷയത്തിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. എന്നിട്ട് നമ്മൾ വേഷവിധാനത്തിൻ്റെ കാര്യത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ പ്രവാചകനും പ്രവാചകൻ്റെ സ്വഹാബികളും എങ്ങനെയായിരുന്നു എന്നതും പ്രവാചകൻ്റെ ഭാര്യമാരെങ്ങനെയായിരുന്നു ഒക്കെ അറിയപ്പെട്ട കാര്യമാണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി കൃത്യമായി നമ്മൾ വേഷവിധാനത്തിൻ്റെ കാര്യത്തിൽ ആണിൻ്റെ വേഷത്തിലും പെൺപെണ്ണിൻ്റെ വേഷത്തിലും മുന്നോട്ട് പോകുന്നൊരു ഘട്ടത്തിലേക്ക് നമ്മൾ ആയി വരണമെന്നത് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്താൻ അള്ളാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹുറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: അലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാ, നമ്മൾ ഫസ്റ്റ് നമ്മൾ പാടിയ പാട്ടുകാർ ബന്ധപ്പെട്ടാണ് നമ്മൾ പാടക്കുറിപ്പ് കേട്ടത്. സ്ത്രീ നമ്മൾ വേഷത്തിൽ ആണുങ്ങളെ വേഷം ധരിക്കുന്ന പെണ്ണിനെയും പെണ്ണിൻ്റെ വേഷം ധരിക്കുന്ന ആണിനെയും അള്ളാഹു തആല ഈം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ ശപിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ മാഷാഅല്ലാ നല്ല സോങ് റാബിയ മീത്തൽ, അതുപോലെ നല്ല പാട്ട് എന്ന് പറയുന്നത് അമ്ന അമാന നെയ്ല സഫിയാക്കെ തിരുവങ്ങളി അസ്സലാം വലൈക്കും മോളുടെ പാട്ട് അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമുക്ക് നമ്മുടെ സമയം ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. ചോദ്യങ്ങൾക്കൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. ഒരു ഫോൺ വന്നു, ആരാണ് നഫീസ പി എ താമരശ്ശേരി. അതുപോലെ സഫിയാക്കെ തിരുവങ്ങാടി അസ്സലാം വലൈക്കും മോളുടെ പാട്ട് അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമുക്ക് പിരിയാനുള്ള സമയമാകുകയാണ് അല്ലേ. ഇന്ന് ഒരു മണിക്കൂർ നമ്മളിപ്പോൾ പീസ് റേഡിയോയിൽ വന്നു. ഇനിയും ഇൻഷാ വരൂലേ, ഒരു മണിക്കൂറായോ നിനക്ക് അത്ഭുത. നമ്മളെ അൽഹനമോട് ഇങ്ങനെ നെഹ്ലനോട് ചോദിക്കാൻ പറ്റില്ലേ, ഒരു മണിക്കൂറോന്ന്. ഒരു മണിക്കൂറേ നമ്മളിവിടെ വന്നിട്ട്. ഏതായാലും നമുക്ക് ഇൻഷാള വീണ്ടും കാണാം. ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സൈനുൽ ആബിദ് മലോറം. ഇൻഷാള്ള അടുത്തുള്ള ലൈവിൽ നോക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

പീസ് റേഡിയോ സ്വരം കരുണയും അലിവും നിറഞ്ഞ പ്രവാചകന്റെ അനുപമ വ്യക്തിത്വത്തിന്റെ ഈരടികൾ. ഗാനം അൻപവൻ പുകളമ്പിയ. ഗാനരചന ടി പി ആലിക്കുട്ടിക്കുരുക്കൾ. ഈണം നൽകിയത് വി എം കുട്ടി. ആലപിക്കുന്നു നിദാമോൾ.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഓർമ്മ. കെ എം മൗലവി ചരിത്രത്തിലിടം നേടിയ മഹാത്യാഗി. കേട്ടതിനേക്കാൾ ചരിത്രങ്ങൾ ബാക്കിയുണ്ട്. നമ്മോടൊപ്പം ചേരുന്നത് നസറുല്ല സ്വലാഹി, കൂടെ സിഹാജുദ്ദീൻ ഇടത്തനാട്ടുകര.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഓർമ്മ പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡ് ഇൻഷാല്ലാ നാം കേട്ടു തുടങ്ങുകയാണ്. കെ എം മൗലവിയുടെ ജീവിത ചരിത്രങ്ങളിലൂടെയുള്ള യാത്രകളാണ് കഴിഞ്ഞ ഒരുപാട് എപ്പിസോഡുകളിൽ നാം കേട്ടുകഴിഞ്ഞത്. മൗലവി സാഹിബുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ യാത്രകൾ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിലെ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ, മതപരമായും സ്ഥാപനപരമായും അദ്ദേഹം നടത്തിയ സാമൂഹിക മുന്നേറ്റങ്ങൾ എന്നുവേണ്ട, സമുദായത്തിന് അവരുടെ നാനാതുറകളിലും വിജയം കൈവരിക്കാനാവശ്യമായ ഇടപെടലുകൾ കെ എം മൗലവി എന്ന ഒറ്റയാൻ നടത്തിയിരുന്നു എന്ന് നമ്മൾ കാണുന്നു. പണ്ഡിതനും രാഷ്ട്രീയ പ്രാസംഗികനും സാമൂഹിക സാംസ്കാരിക നേതൃത്വം വഹിച്ചിരുന്ന ധീരനായ നേതാവുമായിരുന്ന കെ എം മൗലവിയുടെ രാഷ്ട്രീയവും സാമൂഹികവുമായ ഏതാനും ഇടപെടലുകളെ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. സംഭവബഹുലമായ മൗലവിയുടെ ജീവിതത്തിൻ്റെ മറ്റൊരു ഏട് ഇൻഷാല്ലാ ഇവിടെ തുറക്കുകയാണ്. കെ എം മൗലവിയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ പീസ് റേഡിയോ ഓർമ്മ പ്രോഗ്രാമിൻ്റെ അവസാന എപ്പിസോഡ് ഇൻഷാല്ലാ നാം കേൾക്കുന്നു.
2: വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ആലി മുസ്ലിയാർ, ചെമ്പ്രശ്ശേരി സീതിക്കോയത്തങ്ങൾ, അലവിക്കുട്ടി സാഹിബ് തുടങ്ങിയവരായിരുന്നു ലഹളക്കാരുടെ മുൻപന്തിയിൽ. അക്രമമാർഗങ്ങളിൽ നിന്നും വീരസാഹസിക കൃത്യങ്ങളിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാൻ പരേതൻ തീവ്രയത്നം ചെയ്തു. ജനാബ് അബ്ദുറഹ്മാൻ സാഹിബ്, കെ പി കേശവമേനോൻ, കെ മാധവമേനോൻ, ഇ മൊയ്തു മൗലവി തുടങ്ങിയവരോടൊത്ത് സ്മര്യപുരുഷൻ ഗ്രാമാന്തരങ്ങളിൽ ചുറ്റി നടന്നു. ജനങ്ങളെ അക്രമമാർഗങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ടിരുന്നു. മാതൃഭൂമി പത്രത്തിൻ്റെ സ്ഥാപനകാലത്ത് മൗലവി സാഹിബ് വരിക്കാരെയും ഷെയറുകാരെയും ശേഖരിക്കാൻ വളരെയേറെ പാടുപെടുകയുണ്ടായി. അക്കാലത്ത് രസകരമായൊരു സംഭവം നടന്നു. പരേതനായ കെ മാധവൻ നായരും മൗലവി സാഹിബും മാതൃഭൂമിക്ക് വരിക്കാരെ ചേർക്കാൻ ഇറങ്ങിത്തിരിച്ചതായിരുന്നു. ഫറൂഖിൽ വെച്ച് ഏതാനും പോലീസുകാർ അവരെ കണ്ടുമുട്ടി. ഇരുവരും ധരിച്ചിരുന്ന ഗാന്ധി തൊപ്പി പോലീസുകാർ എടുത്തു വലിച്ചെറിഞ്ഞു. തങ്ങൾക്ക് തലവേദനയുണ്ടാക്കിക്കൊണ്ടിരുന്ന മൗലവി സാഹിബിനെ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. വിധി നടത്തുന്നതിന് 3 മാസത്തെ അവധിയുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് മൗലവി സാഹിബിനെ രക്ഷപ്പെടുത്താൻ ഇ കെ മൗലവിയും മർഹൂം എം സി സി അബ്ദുറഹ്മാൻ മൗലവിയും മറ്റും ഈ സമയം ഉപയോഗപ്പെടുത്തി. അവരുടെ നിർദ്ദേശമനുസരിച്ച് അദ്ദേഹം 1340 ജമാദുൽ അവ്വൽ 10 കൊടുങ്ങല്ലൂർക്ക് ഒളിച്ചോടി. സാഹസപൂർണമായ ആ യാത്രക്കിടയിൽ സംഭ്രമജനകമായ ഒരു സംഭവമുണ്ടായി. മലബാറിൽ നിന്ന് ലഹളക്കാർ ഓടിപ്പോകുന്നത് നോക്കാൻ സുശക്തമായ പോലീസുകാവലുണ്ടായിരുന്നു. കടലിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു മൗലവി സാഹിബ്. ചാവക്കാട് വിട്ടപ്പോൾ പോലീസുകാരെ കണ്ടു. എന്തുവേണം, യഥാർത്ഥ വിവരം വെളിപ്പെടുത്തണോ? കൂടെയുള്ളവർ അദ്ദേഹത്തോട് ആരാഞ്ഞു. നേര് പറഞ്ഞാൽ മതി, അങ്ങനെയാണെങ്കിൽ പോലീസിൻ്റെ പിടിയിൽ അകപ്പെടേണ്ടി വന്നാൽ ഒരൊറ്റ ഖേദമേയുള്ളൂ. കളവു പറഞ്ഞാൽ ആ മനസാക്ഷിക്കുത്തിന് പുറമേ പിടിയിൽ അകപ്പെടേണ്ടിയും വരും. അതായിരുന്നു മൗലവി സാഹിബിൻ്റെ പ്രതികരണം. പോലീസുകാർ തോണി തടഞ്ഞുവെച്ച് എവിടെ പോകുന്നുവെന്ന് തിരക്കി. പാടൂർക്കാണെന്ന് കടത്തുകാരൻ പറഞ്ഞപ്പോൾ അവർ പോകാൻ അനുവദിച്ചു. ഇതിനെപ്പറ്റി മൗലവി സാഹിബ് കടത്തുകാരനോട് ചോദിച്ചപ്പോൾ തൻ്റെ നാട് പാടൂരാണെന്നും ആ ഓർമ്മ വെച്ച് പറഞ്ഞു പോയതാണെന്നും അയാൾ സമാധാനം പറഞ്ഞു. അയാളെ ആക്ഷേപിച്ചുകൊണ്ട് മൗലവി സാഹിബ് നിർദ്ദേശിച്ചു, എന്നാൽ നമുക്ക് പാടൂർക്ക് പോകാം. അങ്ങനെ പാടൂരിലേക്ക് തുഴഞ്ഞു. അവിടെ ഇറങ്ങി ഇശാ നമസ്കാരവും മറ്റും കഴിഞ്ഞ ശേഷമേ പിന്നെ യാത്ര തുടർന്നുള്ളൂ. ഇതുപോലെ ഒരു സംഭവം ഷൊർണൂരിൽ വെച്ചുണ്ടായി. വണ്ടിക്ക് ചെന്നിറങ്ങിയ അദ്ദേഹത്തെ ഒരു കോൺസ്റ്റബിൾ തടഞ്ഞു നിർത്തി വിവരങ്ങൾ അന്വേഷിച്ചു. അദ്ദേഹം ഒളിവിൽ കഴിയുന്ന കാലമായിരുന്നു അത്. പക്ഷേ താൻ ആരാണെന്ന് അദ്ദേഹം നേരു പറഞ്ഞു. എന്തോ ആ കോൺസ്റ്റബിൾ ഒന്നും ചെയ്തില്ല. ഇതിനെപ്പറ്റി സ്നേഹിതന്മാർ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത് വിധിയുണ്ടെങ്കിൽ എന്തു പറഞ്ഞാലും പിടിക്കുമെന്നാണ്. സീതി സാഹിബിൻ്റെ വീട്ടിലാണ് പരേതൻ താമസിച്ചിരുന്നത്. പക്ഷെ പോലീസുകാർ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ 9 വീടുകളിൽ മാറി താമസിക്കേണ്ടി വന്നു. ഇക്കാലത്ത് ഒരു രഹസ്യ പോലീസ് ഉദ്യോഗസ്ഥൻ മൗലവിയുടെ ശിഷ്യനായി കുറച്ചുകാലം കഴിച്ചുകൂട്ടി. അധിക നാൾ കഴിഞ്ഞില്ല, 35 പോലീസുകാർ അദ്ദേഹത്തെ പിടിക്കാൻ വീട് വളഞ്ഞു. അത്ഭുതകരമാം വണ്ണം അദ്ദേഹം രക്ഷപ്പെട്ടു. കൊച്ചിയിൽ ഒരു വഴക്ക് തീർക്കാൻ സീതി സാഹിബിനും മണപ്പാട്ട് കുഞ്ഞു മുഹമ്മദ് ഹാജിക്കും പോകേണ്ടതുണ്ടായിരുന്നു. ഹാജി സാഹിബിന് സുഖമില്ലാത്തതിനാൽ അപ്രതീക്ഷിതമായി മൗലവിക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നു. പോലീസുകാർ രാത്രി വീട് വളയുന്നതിന് ഏതാനും മണിക്കൂർ മുമ്പാണ് അദ്ദേഹം സ്ഥലം വിട്ടത്. അവർ വിഷണ്ണരായി മടങ്ങി. പിന്നീട് അദ്ദേഹത്തെ പിടിക്കാനുള്ള ശ്രമം അവർ തുടരുകയുണ്ടായില്ല. വളരെ കൊല്ലങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷുകാർ തൻ്റെ മേൽ ചുമത്തിയ കുറ്റം പിൻവലിച്ചപ്പോൾ മൗലവി സാഹിബ് തിരൂരങ്ങാടിക്കു മടങ്ങി. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ പത്രാധിപത്യത്തിൽ അൽമുർഷിദ് അറബി മലയാള മാസിക ആരംഭിച്ചത്. പത്രപ്രവർത്തനത്തിൽ അദ്ദേഹം പ്രത്യേകം താൽപ്പര്യം കാണിച്ചു. അൽ ഇർഷാദ്, അൽ ഇസ്ലാഹ്, മുസ്ലിം ഐക്യം എന്നീ വാരികകളുടെ ജീവനാഡിയായിരുന്നു അദ്ദേഹം. ഇതിനു പുറമെ അറബി മാസികാ പത്രങ്ങളിലും നിരവധി ലേഖനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ചന്ദ്രികയുടെ ഉറ്റ ബന്ധുവായിരുന്ന അദ്ദേഹം അതിലും വിജ്ഞാനപ്രദങ്ങളായ ഒട്ടേറെ ലേഖനങ്ങൾ എഴുതുകയുണ്ടായി. പരേതൻ എഴുതിയ ഫത്വകൾക്ക് കയ്യും കണക്കുമില്ല. ധാരാളം പുസ്തകങ്ങളും ലഘുലേഖകളും ആ തൂലികയിൽ നിന്ന് നിർഘടിക്കുകയുണ്ടായി. അദ്ദുആ വൽ ഇബാദ, അൽ വിലായത്ത് വൽ കറാമ, ഖുതുബത്തുൽ ജുമുഅ, ഫത്ഹുൽ ഖവി, അന്നഫുൽ അമീം, അസ്സലാത്ത്, കൈഫിയത്തുൽ ഹജ്ജ്, ഇസ്ലാമും സ്ത്രീകളും മുതലായവ പ്രത്യേകം എടുത്തു പറയത്തക്കതാണ്. ലോകമുസ്ലിങ്ങളുടെ അടിയന്തര ശ്രദ്ധയ്ക്ക് വിഷയീഭവിക്കേണ്ട ചില കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹം മുസ്ലിം ലോകത്തോട് ഒരാഹ്വാനം എന്ന പേരിൽ ഒരു അറബി ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഷെയ്ഖ് റഷീദ് റിലായുടെ അൽ വഹയുൽ മുഹമ്മദി എന്ന വിശ്രുത ഗ്രന്ഥം ഒട്ടുമുക്കാലും അദ്ദേഹം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് മരണം പാഞ്ഞെത്തി. മുമ്പ് കോഴിക്കോട്ടെ ലിറ്ററേച്ചർ സൊസൈറ്റി പ്രസിദ്ധീകരിച്ച ഖുർആൻ പരിഭാഷ ഒന്നും രണ്ടും ഭാഗം തയ്യാറാക്കിയത് കെ എം മൗലവി, പി കെ മൂസ മൗലവി, എം സി സി അബ്ദുറഹ്മാൻ മൗലവി എന്നിവരാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വേണ്ടി എണ്ണമറ്റ ത്യാഗങ്ങൾ വരിച്ച പല മുസ്ലിങ്ങളും പിൽക്കാലത്ത് മുസ്ലിം ലീഗിലേക്ക് വരികയുണ്ടായി. അക്കൂട്ടത്തിൽ മൗലവി സാഹിബും കോൺഗ്രസ് വിട്ട് ലീഗിൽ ചേർന്നു. കേരള സ്റ്റേറ്റ് മുസ്ലിം ലീഗിൻ്റെ വൈസ് പ്രസിഡൻ്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹം. മുസ്ലിം ലീഗ് 1906 സ്ഥാപിച്ചതെങ്കിലും കേരളത്തിൽ 3 ദശവത്സരക്കാലം കഴിഞ്ഞാണ് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. സീതി സാഹിബ് ആദ്യമായി തലശ്ശേരിയിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. 10 പേരുള്ള ഒരു കമ്മിറ്റി തിരൂരങ്ങാടിയിൽ കെ എം മൗലവിയും സ്ഥാപിച്ചു. കോഴിക്കോട് ഇതംപ്രദമായി ഒരു ലീഗ് കമ്മിറ്റി ഉണ്ടാക്കിയത് ജനാബ് ഹൈദ്രോസ് വക്കീൽ, കാദിരിക്കോയ ഹാജി എന്നിവരുടെ സഹായ സഹകരണങ്ങളോടെ മൗലവി സാഹിബായിരുന്നു. മർഹൂം പി വി മുഹമ്മദ് മൗലവി ഇക്കാര്യത്തിൽ അദ്ദേഹത്തെ സഹായിച്ചു.
1: മാഷാഅല്ലാ, കെ കെ മുഹമ്മദ് മദനിയുടെ എഴുത്തിൽ നാം കണ്ടത് സംഭവബഹുലമായ ചരിത്രത്തിൻ്റെ പച്ചയായ ചില യാഥാർത്ഥ്യങ്ങൾ മാത്രം. ഇനിയും എഴുതിയാൽ തീരാത്ത അനുഭവങ്ങൾ അവരെപ്പോലുള്ള ആളുകൾക്ക് കെ എം മൗലവിയെക്കുറിച്ച് പങ്കുവെക്കാനുണ്ടാകും. സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവും മതപരവുമായി ഇത്രത്തോളം ഇടപെടാനും ഇടപഴകാനും ഒരു പണ്ഡിതനെ എങ്ങനെ സാധിച്ചു എന്നത് ഇളം തലമുറയിൽപ്പെട്ട നാമൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അറിയണം ഇത്രത്തോളമുള്ള പണ്ഡിതന്മാരെക്കുറിച്ച്, പഠിക്കണം അവരുടെ യഥാർത്ഥ ജീവിത ചരിത്രങ്ങളെക്കുറിച്ച്, മനസ്സിലാക്കണം അവരെങ്ങനെയാണ് സമൂഹത്തെ ഇത്രത്തോളം സ്വാധീനിച്ച നേതൃസ്ഥാനത്തേക്ക് കടന്നു വന്നത്. പച്ചയായ സത്യത്തെ യാതൊരു വളച്ചുകെട്ടലുമില്ലാതെ ഇഖ്ലാസോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ നിൽക്കുന്ന ഏതൊരുത്തനും തീർച്ചയായും അവസാനം വിജയമാണുണ്ടാവുക. എന്നും ഓർത്തുകൊണ്ടേയിരിക്കുന്ന കെ എം മൗലവിയെപ്പോലുള്ള ഒരുപാട് മഹാരഥന്മാർ നമ്മുടെ മുമ്പിൽ ജീവിച്ച് ഇഹലോകവാസം വെടിഞ്ഞ് അള്ളാഹുവിലേക്ക് യാത്രയായിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരുടെ പിന്നണിപ്പടയാളികളായി ഞങ്ങളുണ്ടെന്ന് പറയാനും ഇനിയും ഒരുപാട് തലമുറകൾ ഈ ഭൂമിലോകത്ത് ജീവിക്കേണ്ടതുണ്ട്. അവർക്ക് ബാക്കി വെക്കാൻ ഇവരെപ്പോലുള്ള പണ്ഡിതന്മാരും സതീർത്ഥന്മാരും എഴുതിവെച്ചതും പറഞ്ഞുവെച്ചതുമായ ഒരുപാട് ഓർമ്മകൾ ഇനിയും ബാക്കിയുണ്ടാകും. വരും തലമുറയിലേക്ക് കാത്തുസൂക്ഷിക്കാൻ പീസ് റേഡിയോ ഓർമ്മ പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡുകൾക്കായാൽ കെ എം മൗലവിയുടെ ഓർമ്മകൾ ഇവിടെ നിൽക്കാൻ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ഒരു ചെറിയ അംശമാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കെ എം മൗലവി ഓർമ്മ പുസ്തകത്തിൻ്റെ അവസാനാധ്യായം ഇവിടം കൊണ്ടു തീരുമ്പോൾ കെ എം മൗലവിയുടെ ചരിത്രത്തിലെ ഇനിയും നാം അറിയാത്ത എത്രയോ സംഭവബഹുലമായ ചരിത്രങ്ങൾ ബാക്കിയുണ്ട് എന്ന സത്യം നാം മറച്ചു വെച്ചുകൂടാ. അതെ, ഇനിയും അദ്ദേഹത്തെക്കുറിച്ച് കേട്ടതിനപ്പുറം ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ ഇനിയുമുണ്ടാകാം. വിമർശനങ്ങൾ ഏതുമാകാം, പക്ഷേ അത് യാഥാർത്ഥ്യത്തോട് നീതി പുലർത്തുന്നതായിരിക്കണമെന്ന് മാത്രം. നമ്മളെത്ര തന്നെ വിമർശിച്ചാലും ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും സത്യം ഇവിടെ നിലനിൽക്കണമെന്ന് അള്ളാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് അനുസ്യൂതം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ആരു തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ഇത്തരം മഹാരഥന്മാരുടെ ചരിത്രം ഈ ലോകം അവസാനിക്കും വരെ നിലനിൽക്കുക തന്നെ ചെയ്യും. അള്ളാഹു അവരിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അവരോടൊപ്പം നമ്മെയും സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഓർമ്മ പ്രോഗ്രാമിൻ്റെ കെ മൗലവി ചരിത്രത്തിൻ്റെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മറ്റൊരു ചരിത്രഭാഗവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാല്ലാ, പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഓർമ്മ, കേട്ടതിനേക്കാൾ ചരിത്രങ്ങൾ ബാക്കിയുണ്ട്, കെ എം മൗലവി, ചരിത്രത്തിലിടം നേടിയ മഹാത്യാഗി. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് നസറുല്ലാ സ്വലാഹി, കൂടെ സിഹാജുദ്ദീൻ എടത്തനാട്ടുകര.
3: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ

0: ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ, 5 മുതൽ 10 വരെ ക്ലാസുകളിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മികച്ച CBSE വിദ്യാഭ്യാസത്തോടൊപ്പം താമസിച്ചു പഠിക്കാം. ഇവിടെ വെറുമൊരു ഹോസ്റ്റലല്ല, കുട്ടികളുടെ മനസ്സറിഞ്ഞുള്ള പരിചരണമാണ്. ഖുർആൻ, ഹിഫ്ദ്, ദീനി പാഠങ്ങൾ, സ്വഭാവ സംസ്കരണം, പ്രാർത്ഥനാ പഠനങ്ങൾ, അതെ, പൂർണമായും ധാർമ്മികമായ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് പഠിക്കാം. പഠനത്തിൽ പിന്നിലാവുമോ എന്ന പേടി വേണ്ട. അഡീഷണൽ അക്കാദമിക് സപ്പോർട്ടും മത്സര പരീക്ഷകൾക്കായി പ്രത്യേക വാരാന്ത്യ പരിശീലനവുമുണ്ട്. മാത്രമല്ല, കുട്ടികളുടെ കലാ കായിക കഴിവുകൾ വളർത്താൻ ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ സൗകര്യങ്ങളും പ്രകൃതിയെ തൊട്ടറിയാൻ എക്കോ ക്ലബ്ബ് പ്രവർത്തനങ്ങളും സജീവമാണ്. കൂടാതെ പീസ് റേഡിയോ വിദ്യാർത്ഥികൾക്ക് അസുലഭമായ അവസരം നൽകുന്നു. മികച്ച ഭക്ഷണവും താമസ സൗകര്യവും ഉറപ്പു നൽകുന്ന ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്യാമ്പ് 2026 ഏപ്രിൽ 11. നിങ്ങളുടെ കുട്ടിയുടെ ശോഭനമായ ഭാവിക്ക് ഇന്നു തന്നെ തിരഞ്ഞെടുക്കുവോ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ, നെല്ലിക്കാപറമ്പ് മുക്കം. ബന്ധപ്പെടേണ്ട നമ്പർ 90-61-74-66-00.
1: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിന്റേത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെപ്പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. പ്രിയ ശ്രോതാക്കളെ, കൃത്യമായ ആരോഗ്യ സംരക്ഷണം നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. അതുകൊണ്ടുതന്നെ പീസ് റേഡിയോ ശ്രോതാക്കൾക്കായി ഒരുക്കിയ ആരോഗ്യ ചിന്തകളിൽ ഇപ്പോൾ ബ്ലഡ് ഷുഗർ കൂടാൻ ചില കാരണങ്ങളെക്കുറിച്ചാണ് ബഹുമാന്യനായ ഡോക്ടർ സാദിഖ് ബിൻ ഖാസിം നമ്മോട് സംസാരിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ല. രക്താതി സമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ അഥവാ ബ്ലഡ് പ്രഷർ കൂടുക, അത് ഇന്ന് പല ആളുകൾക്കും കാണുന്നതാണ്. നമ്മുടെ അതിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട് ഈ രക്തസമ്മർദ്ദം കൂടാൻ കാരണമാകുന്ന. ഒന്ന്, കുറഞ്ഞ വൈറ്റമിൻ ഡി. ഇന്ന് വൈറ്റമിൻ ഡിയുടെ അളവ് പല ആളുകളും വളരെ കുറഞ്ഞ രീതിയിൽ കാണുന്നുണ്ട്. ഒന്നാമത് വെയിൽ കൊള്ളുന്നില്ല എന്ന് പറയാം, പക്ഷേ വെയിൽ കൊള്ളുന്ന ആളുകളിൽ പോലും വൈറ്റമിൻ ഡി കുറഞ്ഞതായിട്ട് ഇന്ന് കാണുന്നുണ്ട്. ഈ വൈറ്റമിൻ ഡി ഹൃദയവുമായിട്ട് ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു ഘടകം കൂടിയാണ്. അപ്പോൾ കൃത്യമായ ഹൃദയത്തിൻ്റെ പ്രവർത്തനം ഉണ്ടാകാൻ വൈറ്റമിൻ ഡിക്ക് കൃത്യമായ ഒരു ധർമ്മമുണ്ട്. നമുക്കറിയാം, വൈറ്റമിൻ ഡി പൊതുവെ നമ്മൾ കേൾക്കാറുള്ളത് നമ്മുടെ ഒന്ന് കാലുവേദനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുടികൊഴിച്ചിലുമായി ബന്ധപ്പെട്ട് കാൽഷ്യവുമായി ബന്ധപ്പെട്ട ഒരു നിലക്കാണ്. അതോടൊപ്പം തന്നെ ഈ രക്തക്കൊയലുകളുടെ പ്രവർത്തനങ്ങളിലും വൈറ്റമിൻ ഡിക്ക് അതിൻ്റേതായ ചില പങ്കുകളുണ്ട്. അപ്പോൾ രക്തം കൃത്യമായ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ വൈറ്റമിൻ ഡി ഒരു പങ്ക് വഹിക്കുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കി, നമ്മുടെ വൈറ്റമിൻ ഡിയുടെ അളവ് നമ്മിൽ കുറവുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് പ്രഷർ വരാനുള്ള ഒരു സാധ്യത നമുക്കതിൽ കാണാം. മറ്റൊന്ന്, ഉറക്കമില്ലായ്മയാണ്. കൃത്യമായ വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, 6 മുതൽ 7 മണിക്കൂറൊക്കെയാണ് ഒരാൾ ഉറങ്ങേണ്ട സമയം. തുടർച്ചയായി 6 മുതൽ 7 മണിക്കൂർ ഒരാൾക്ക് വിശ്രമം ആവശ്യമാണ്. അത് മിനിമം 5 അല്ലെങ്കിൽ 6 മണിക്കൂർ എന്താ 5 മണിക്കൂർ മുതൽ 6 മണിക്കൂർ എന്തായാലും ഒരാൾ ദിവസം റെസ്റ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഉറക്കം കുറയുന്നത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ വിശ്രമമില്ലാതെ വരുന്നത് ബ്ലഡ് പ്രഷർ കൂട്ടാനുള്ള ഒരു കാരണമായി നമുക്ക് കാണാം. മറ്റൊന്ന്, സാമൂഹികമായിട്ടുള്ള ഒറ്റപ്പെടലുകൾ. നമ്മൾ കൂട്ടത്തിൽ, മനുഷ്യരെന്ന് പറഞ്ഞാൽ പൊതുവെ ഒരുമിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു സംഘമായിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ ഒറ്റപ്പെട്ടു പോവുക, ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടെൻഷൻ കൂടുതലും അവരുടെ ഹോർമോണുകൾ, ഇത്തരത്തിലുള്ള ഹോർമോണുകൾ അമിതമായി ഉൽപ്പാദിപ്പിക്കുകയും സമ്മർദ്ദ ഹോർമോണുകൾ അമിതമായി ഉൽപ്പാദിപ്പിക്കുകയും അത് അവരുടെ ജീവിതത്തിന് സ്ട്രെസ്സ് കൂട്ടുകയും അത് ബ്ലഡ് പ്രഷർ കൂട്ടുന്നതിന്, രക്തസമ്മർദ്ദം കൂട്ടുന്നതിന് കാരണമാവുകയും ചെയ്യുന്ന ഒരു ഘടകമാണ്. ഇതോടൊപ്പം തന്നെ നമുക്ക് വായിക്കുന്ന നമ്മുടെ മരുന്നുകളുടെ അമിതമായ ഉപയോഗം, മരുന്നുകളുടെ അമിതമായ ഉപയോഗം. ഇപ്പോൾ ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് തന്നെ മരുന്നുകൾ കഴിക്കുക, വേദന, തലവേദന കാര്യങ്ങളൊക്കെ വരുമ്പോൾ, തൊണ്ടവേദനയൊക്കെ വരുമ്പം നമ്മൾ സാധാരണ പെട്ടെന്ന് പോയിട്ട് മരുന്ന് വാങ്ങി കഴിക്കുന്ന രീതി, അതൊന്ന് വെയിറ്റ് ചെയ്യാതെ എന്തുകൊണ്ടാണത് വന്നതെന്ന് അന്വേഷിക്കാനോ അല്ലെങ്കിൽ ഒരു ഇതില്ലാതെ പെട്ടെന്ന് പോയിട്ട് അമിതമായിക്കൊണ്ട് മരുന്ന്, എന്തിനും പെട്ടെന്ന് മരുന്ന് കഴിച്ച് മാറ്റുക എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് വരുമ്പോൾ അമിതമായ മരുന്നിൻ്റെ ഉപയോഗം നമ്മുടെ ശരീരത്തെ ബാധിക്കുകയും അത് ഇത്തരത്തിൽ ബ്ലഡ് പ്രഷർ വർദ്ധിപ്പിക്കാൻ കാരണമാകും. കിഡ്നിയെ ബാധിക്കുന്ന വഴിയാണ് ഇവിടെ പ്രധാനമായിക്കൊണ്ടും രക്തസമ്മർദ്ദം വർദ്ധിക്കാൻ കാരണമാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മരുന്നുകളുടെ ഉപയോഗത്തിൽ കൃത്യമായൊരു നിയന്ത്രണം നമ്മൾ വരുത്തേണ്ടതുണ്ട്.
0: ജസാക്കല്ലാഹു ഖൈറ. ഇന്നത്തെ ആരോഗ്യ ചിന്തകൾ ഇവിടെ സമാപിക്കുകയാണ്. നമ്മളിൽ പലരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണല്ലോ ബ്ലഡ് പ്രഷർ. ഈ ജീവിതശൈലി അസുഖത്തെ നിയന്ത്രിക്കാൻ, അത് കൂടാനുള്ള കാരണങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകേണ്ടതുണ്ട്. അത്തരമൊരു ചർച്ചയായിരുന്നു ബഹുമാന്യനായ ഡോക്ടർ സാദിഖ് ബിൻ ഖാസിം നമ്മോട് പങ്കുവച്ചത്.
2: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
3: കവർ സ്റ്റോറി പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.
2: ലിപ്സ്റ്റിക്, ചുണ്ടുകളെ ചതിക്കുന്ന ചായങ്ങൾ. എഴുത്ത് ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ്. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പണ്ടുമുതലേ എന്ത് വില കൊടുത്തും സൗന്ദര്യവും ആകർഷണീയതയും നേടുക എന്നത് പൊതുവെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അനുപേക്ഷണീയമായ ഒന്നായിരുന്നു. അതിനായി വളരെ വിചിത്രമെന്ന് തോന്നാവുന്ന പല രീതികളും അവർ സ്വീകരിച്ചിരുന്നു. തിളങ്ങുന്ന കണ്ണുകളും തേജസ്സുള്ള ചർമ്മനിറവും ലഭിക്കാനായി ആർസനിക് എന്ന കൊടിയ വിഷം ഓസ്ട്രേലിയയിലെ ചില സ്ത്രീകൾ വിഴുങ്ങിയിരുന്നതായി 1850s തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കഴിക്കുന്ന പോഷകങ്ങളെല്ലാം ശരീരത്തിൽ നിന്ന് വലിച്ചെടുത്ത് മെലിഞ്ഞ് കൂടുതൽ സുന്ദരിയാവാം എന്ന ഭ്രാന്തമായ ലക്ഷ്യത്തോടെ ടേപ്പ് വേം എന്ന ഒരിനം വിരകളുടെ മുട്ടകൾ വിഴുങ്ങുന്നവർ അക്കാലത്തുണ്ടായിരുന്നു. രൂപവും ഭാവവും മാറിയെങ്കിലും അത്തരം മാരകമായ സൗന്ദര്യഭ്രമം ഇന്നും ഒട്ടും കുറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, കൂടുതൽ ഭീകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കമ്പോളങ്ങൾ സൃഷ്ടിക്കുന്ന പുതിയ നോർമൽ. ഇന്ന് ലിപ്സ്റ്റിക് ഉപയോഗിക്കുക എന്നത് വസ്ത്രം ധരിക്കുന്നതുപോലെ നോർമലായ ഒന്നായി മാറിയിരിക്കുന്നു. അല്ല, വിപണി അതിനെ അങ്ങനെ മാറ്റി തീർത്തിരിക്കുന്നു. നമ്മുടെ സൗന്ദര്യബോധം നമ്മെ കാണുന്നവരുടെ കണ്ണുകളിലാണ് എന്ന മിഥ്യാധാരണയെ വളരെ വിജയകരമായി സ്ത്രീജനങ്ങളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ കമ്പോളങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പാർട്ടികളിലും വിവാഹാഘോഷങ്ങളിലും മാത്രമല്ല, മരണവീടുകളിൽ പോലും ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ മൃതദേഹത്തിനടുത്തിരുന്ന് കരയുമ്പോൾ ചുണ്ടിൽ ചായമില്ലാതെ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് പലരും മാറിയിരിക്കുന്നു. ചെറിയ മക്കളെ അണിയിച്ചൊരുക്കുന്ന അമ്മമാർ മുതൽ കുട്ടികൾ അവരുടെ വളർച്ചയിൽ മാതൃകയാക്കുന്ന മോഡേൺ വയോധികമാർ വരെ ഈ സംസ്കാരത്തെ സ്വാഭാവികവൽക്കരിക്കുന്നതിൽ പങ്കാളികളാണ്. ഇത്തരം സൗന്ദര്യ സങ്കല്പങ്ങളുടെ മായിക വലയങ്ങളിൽപ്പെട്ട് വിപണി സൃഷ്ടിക്കുന്ന പുതിയ ശീലങ്ങളിലേക്ക് എത്തിപ്പെടാൻ നെട്ടോട്ടമോടുന്ന പുതിയ തലമുറയുടെ മനോഗതിയിൽ നമ്മെ ഭയപ്പെടുത്തുന്ന മറ്റൊരു സാമൂഹിക വശമുണ്ട്. സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്നവരും ഭിന്നശേഷി വിഭാഗത്തിലുള്ളവരുമെല്ലാം ഈ പറയപ്പെടുന്ന കൃത്രിമ സൗന്ദര്യത്തിന്റെ നോർമൽ മാനദണ്ഡങ്ങൾ പാലിക്കാൻ പല കാരണങ്ങളാൽ കഴിയാത്തവരാകുമല്ലോ. ഇത്തരം വികലമായ സൗന്ദര്യ സങ്കല്പങ്ങൾ ദുരിതങ്ങൾ പേർ ജീവിക്കുന്ന അവർ സമൂഹത്തിൽ കൂടുതൽ പാർശ്വവൽക്കരിക്കപ്പെടാനും മുഖ്യധാരയിൽ നിന്നും അകന്നുപോകാനും കാരണമാകുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. ലിപ്സ്റ്റിക്കിന്റെ വ്യാപനം ഒട്ടും നിഷ്കളങ്കമല്ല. വാനിറ്റി ബാഗിൽ നിന്ന് സ്കൂൾ ബാഗിലേക്കും അവിടെ നിന്ന് കൊച്ചു വിദ്യാർത്ഥിനികളുടെ പോക്കറ്റുകളിലേക്കുമുള്ള ലിപ്സ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ യാത്ര ഒരിക്കലും യാദൃശ്ചികമല്ല. കേവലം സൗന്ദര്യ പ്രദർശനത്തിനപ്പുറം ആത്മവിശ്വാസത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും സ്വന്തം അസ്തിത്വത്തിൻ്റെയും അതുവരെ പ്രതീകമായി അതിനെ പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള മാർക്കറ്റിംഗ് തന്ത്രം ഒട്ടും നിഷ്കളങ്കവുമല്ല. ഇന്ത്യയടക്കമുള്ള മൂന്നാം ലോകരാജ്യങ്ങൾ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായിട്ടാണ് ഈ മേഖലയിൽ ഇത്രമേൽ സജീവമാകുന്നത്. ഇന്ന് LP ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ലിപ്സ്റ്റിക്കിൻ്റെ വിവിധ ഷേഡുകൾ മനഃപ്പാഠമാണ്. അവർ കാണുന്ന സെലിബ്രിറ്റികളുടെ മുഖത്തെ ചായങ്ങളും സോഷ്യൽ മീഡിയയിലെ ട്രെൻഡിംഗ് റീലുകളും വീഡിയോകളുമൊക്കെ ഓരോ ദിവസവും താൻ എങ്ങനെയായിത്തീരണമെന്ന് നമ്മുടെ മക്കളെ അക്ഷരാർത്ഥത്തിൽ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുകയാണ്. അതുകൊണ്ടാണല്ലോ ഈയിടെ ഒന്നാം ക്ലാസ്സിലെ ഒരു ടീച്ചർ തൻ്റെ അനുഭവം പങ്കുവച്ചപ്പോൾ, ഓരോ തവണ ബോർഡിൽ എന്തെങ്കിലും എഴുതാൻ ഞാൻ തിരിയുമ്പോഴേക്കും കുട്ടികൾ ഡെസ്കിനടിയിലേക്ക് തലതാഴ്ത്തുകയും പിന്നീട് തല പൊക്കുമ്പോൾ അവരുടെ ചുണ്ടുകൾ ചുവന്ന് തുടുത്തിരിക്കുന്നതും കാണാനായി എന്ന് പറഞ്ഞത്. കോവിഡും ലിപ്സ്റ്റിക് എഫക്റ്റും. കോവിഡിന്റെ സമയത്ത് നടന്ന രസകരവും എന്നാൽ പേടിപ്പിക്കുന്നതുമായൊരു പഠനം ലിപ്സ്റ്റിക് എഫക്റ്റിനെക്കുറിച്ച് പറയുന്നുണ്ട്. ലോക്ക്ഡൌൺ കാലത്തെ ഏകാന്തതയിലും മാസ്ക് ധരിക്കേണ്ടി വന്ന സാഹചര്യത്തിലും പോലും ഡിജിറ്റൽ സ്ക്രീനുകളിൽ സ്വന്തം മുഖം നിരന്തരം കണ്ട് തങ്ങളുടെ സ്വാഭാവിക ശരീരപ്രകൃതിയോട് വിരക്തി തോന്നുന്ന ബോഡി ഡിസ്ഫോർമിയ മറികടക്കാൻ സ്ത്രീകൾ ലിപ്സ്റ്റിക് പോലുള്ള താൽക്കാലിക ആഡംബരങ്ങളെ അമിതമായി ആശ്രയിച്ചിരുന്നുവെന്നാണ് ഈ മനഃശാസ്ത്ര പ്രതിഭാസം വ്യക്തമാക്കുന്നത്. ബാഹ്യ സൗന്ദര്യത്തിനു വേണ്ടിയുള്ള ഈ അന്ധമായ ഓട്ടം ഒടുവിൽ ചുണ്ടുകൾക്ക് നിറം നൽകിയില്ലെങ്കിൽ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു കടുത്ത മാനസിക അഡിക്ഷനിലേക്കാണ് മഹാമാരിയുടെ സമയത്ത് പോലും സ്ത്രീ സമൂഹത്തെ കൊണ്ടെത്തിച്ചത്. ലോക്ക്ഡൌൺ കാലത്ത് 30% വലിയ നഷ്ടമാണ് സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ കമ്പോളങ്ങൾക്ക് ആഗോളതലത്തിലുണ്ടായത്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു വൈറസും വെറും 5 രൂപ വില വരുന്ന മാസ്കുകളും സർവ്വവ്യാപമായപ്പോൾ കോർപ്പറേറ്റുകൾക്ക് മുഖം പൊത്തി ഓടേണ്ടി വന്നു. എന്നാൽ തുടർച്ചയായി മാസ്ക് ധരിച്ചതുമൂലം ചുണ്ടിനു ചുറ്റും താടിയിലുമുണ്ടാകുന്ന മുഖക്കുരുവും അലർജിയും കോവിഡ് കാലത്ത് വ്യാപകമായിരുന്നു. ഇതിനെ കൂടുതൽ കെമിക്കലുകളടങ്ങിയ മാസ്ക് പ്രൂഫ് ലിപ്സ്റ്റിക്കുകളും ആന്റി ആക്നെ ഫൗണ്ടേഷനുകളും വിപണിയിൽ ഇറക്കിക്കൊണ്ടാണ് കോസ്മെറ്റിക് ഇൻഡസ്ട്രി അന്ന് നേരിട്ടത്. എന്നിരുന്നാലും കോവിഡ് കാലത്തെ വലിയ നഷ്ടത്തിൽ നിന്ന് കരകയറാനുള്ള വ്യത്യസ്ത വിപണന തന്ത്രങ്ങൾ ഇന്നും മെനഞ്ഞുകൊണ്ടേയിരിക്കുകയാണവർ. അറിഞ്ഞു വീഴുങ്ങുന്ന അർബുദകാരികൾ, നിങ്ങൾ ആരെങ്കിലും ഒരു ഫേസ് ക്രീമോ മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ഒരു പുതിയ സോപ്പോ പേസ്റ്റോ വാങ്ങുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ഉള്ളടക്കം എന്താണെന്ന് നോക്കാറുണ്ടോ? നോക്കാറില്ലെന്ന് മാത്രമല്ല, നമ്മുടെ ഈ അജ്ഞതയെ മുതലെടുക്കുന്ന കോസ്മെറ്റിക് ഇൻഡസ്ട്രികളുടെ കെണികളിൽ കുടുങ്ങുന്നവരാണ് 90% ആളുകളും. അമേരിക്കയിലെ പ്രശസ്തമായ ലോറൻസ് ബർക്കിംഗ് നാഷണൽ ലബോറട്ടറി നടത്തിയ പഠനമനുസരിച്ച് ലിപ്സ്റ്റിക്കുകൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നവർ ദിവസേന ഏകദേശം 24 mg പ്രൊഡക്റ്റ് അറിയാതെ വിഴുങ്ങുന്നുണ്ട്. എന്നാൽ അമിതമായി അല്ലെങ്കിൽ കൂടുതൽ തവണ ഉപയോഗിക്കുന്നവർ ദിവസേന ഏകദേശം 87 mg ഉള്ളിലാക്കുന്നുണ്ട്. ഒരു സ്ത്രീ തന്റെ ജീവിതകാലയളവിൽ ശരാശരി 1.5 മുതൽ 3 kg വരെ ലിപ്സ്റ്റിക് അറിയാതെയാണെങ്കിലും ഭക്ഷണത്തോടൊപ്പം വിഴുങ്ങുന്നുവെന്നാണ് കണക്കുകൾ പറയുന്നത്. വർഷങ്ങൾ നീളുന്ന ഉപയോഗത്തിലൂടെ കിലോഗ്രാം കണക്കിന് മാരക വിഷാംശങ്ങൾ വൃക്ക അടക്കമുള്ള ശരീരത്തിലെ ഓരോ അവയവത്തിലേക്കും എത്തുന്നു. സ്ഥിരമായി ലിപ്സ്റ്റിക് ഉൾപ്പെടെയുള്ള മേക്കപ്പ് ഉപയോഗിക്കുന്നവരിൽ ഒട്ടനേകം ഗുരുതരമായ ശാരീരിക പാർശ്വഫലങ്ങളാണ് കണ്ടുവരുന്നത്. ഉൽപ്പന്നങ്ങളുടെ നിലവാരം ഉറപ്പാക്കാതെ സ്വന്തം സ്കിൻ ടൈപ്പ് ഏതാണെന്ന് ശ്രദ്ധിക്കാതെ, ബ്രഷുകളും ബ്ലൈൻഡറുകളും വൃത്തിയാക്കാതെ, ഉറങ്ങുമ്പോൾ പോലും അവയെ നീക്കം ചെയ്യാതെ വൃത്തിഹീനമായി നടക്കുന്നവരെല്ലാം വിവിധ അർബുദ രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തുകയാണ്. ഇനി പറഞ്ഞ മുൻകരുതലുകളെ എല്ലാം സ്വീകരിച്ച് തന്നെ ഉപയോഗിച്ചാലോ? ലിപ്സ്റ്റിക്കിലും മേക്കപ്പിലുമടങ്ങിയ അതിമാരകമായ കെമിക്കലുകൾ അതിനുള്ള ഉത്തരം നൽകും. മെർക്കുറി, ലെഡ്, കാഡ്മിയം, ക്രോമിയം, അലുമിനിയം തുടങ്ങിയ ഹെവി മെറ്റലുകളാണ് ഇതിലെ പ്രധാന വില്ലന്മാർ. ലിപ്സ്റ്റിക്കുകൾ കേടുകൂടാതിരിക്കാനും മൃദുത്വം നൽകാനും ഉപയോഗിക്കുന്ന പാരാബെൻസ്, ഫ്ലാറ്റ്ലേസ് പോലുള്ള പ്രിസർവേറ്റീവുകൾ ശരീരത്തിലെ ഹോർമോൺ വ്യവസ്ഥയെ തെറ്റിക്കാൻ കെൽപ്പുള്ളവയാണ്. ഈ രാസവസ്തുക്കൾ ശരീരത്തിലെ ഈസ്ട്രജൻ അടക്കമുള്ള ഹോർമോണുകളുടെ അളവിൽ വലിയ വ്യതിയാനം വരുത്തുന്നു. ഇത് സ്ത്രീകളിൽ PCOD, വന്ധ്യത, സ്തനാർബുദം എന്നിവയ്ക്കുള്ള സാധ്യത വൻതോതിൽ വർദ്ധിപ്പിക്കുന്നു. മാത്രമല്ല ലിപ്സ്റ്റിക്കുകളിൽ അടങ്ങിയിരിക്കുന്ന സിന്തറ്റിക് ഡ്രൈകളും പെട്രോളിയം ഉപോൽപ്പന്നങ്ങളും ചുണ്ടുകളിലെ മെലാനിൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ഹൈപ്പർ പിഗ്മെന്റേഷൻ കാരണമാവുകയും ചെയ്യും. ചുരുക്കത്തിൽ, ചുണ്ടുകൾ ചുവപ്പിക്കാൻ തേക്കുന്ന ചായം ഒടുവിൽ അവയുടെ സ്വാഭാവിക നിറം കെടുത്തുന്ന പാണ്ടായി മാറുമെന്നാണ് ആധുനികമായ ചില പഠനങ്ങൾ പോലും മുന്നറിയിപ്പ് നൽകുന്നത്. ലിപ്സ്റ്റിക് നൽകുന്ന സ്യൂഡോ കോൺഫിഡൻസ്. അമേരിക്കയിൽ ഈയിടെ നടന്ന ഒരു പഠനം വ്യക്തമാക്കുന്നത് ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നവരിൽ 49% വനിതകളും ആത്മവിശ്വാസത്തിനു വേണ്ടിയാണ് ഇത് വാരിത്തേക്കുന്നതെന്നാണ്. 20% പേർ പ്രായമാകുന്നത് മറച്ചുവെക്കാനും ഉണ്ട്. ലിപ്സ്റ്റിക്കുകൾ ചുണ്ടുകൾക്ക് നൽകുന്ന ഈ വിധ നിറങ്ങൾ യഥാർത്ഥത്തിൽ സ്ത്രീകൾക്കൊരു സ്യൂഡോ കോൺഫിഡൻസ്, വ്യാജ ആത്മവിശ്വാസം മാത്രമാണ് നൽകുന്നത്. സ്വന്തം സ്വാഭാവിക ശരീരപ്രകൃതിക്കപ്പുറം വിപണി നിശ്ചയിക്കുന്ന കൃത്രിമ സൗന്ദര്യ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ മാത്രമേ തനിക്ക് സമൂഹത്തെ അഭിമുഖീകരിക്കാനാകൂ എന്ന തരത്തിലുള്ള ഒരു താൽക്കാലിക പ്രതിരോധ കവചമാണിത്. ലിപ്സ്റ്റിക്കുകൾ ഉപയോഗിച്ചില്ലെങ്കിൽ എന്റെ കൂട്ടുകാരികൾക്കിടയിൽ ഞാൻ മോശക്കാരിയാകുമോ? എന്നെ കാണുന്ന പുരുഷന്മാർക്കിടയിൽ എനിക്ക് ശ്രദ്ധ ലഭിക്കാതെ പോകുമോ? ലിപ്സ്റ്റിക് ഇടാത്ത സമയത്തെങ്ങാനും ആരുടെയെങ്കിലും ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടേണ്ടി വരുമോ എന്നെല്ലാമുള്ള ഭയമാണ് യഥാർത്ഥത്തിൽ അവരെ വേട്ടയാടുന്നത്. കേവലം ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ കഴുകിയാൽ ഒലിച്ചുപോകുന്ന ഈ വ്യാജ ആത്മവിശ്വാസത്തിനു വേണ്ടി മാരകമായ രാസവസ്തുക്കളെ ദിവസേന ഉള്ളിലേക്കെടുത്തുകൊണ്ട് സ്വന്തം ആരോഗ്യം പണയപ്പെടുത്തണോ എന്ന് ഓരോരുത്തരും ഗൗരവമായി തന്നെ ചിന്തിക്കണം. സ്വന്തം ശരീരത്തെയും വർണ്ണത്തെയും പ്രകൃതിയാലുള്ള നിമ്നോന്നതികളെയും അതിൻ്റെ സ്വാഭാവികതയിൽ ഉൾക്കൊള്ളാൻ പഠിക്കുകയും ഇതാണ് എൻ്റെ നോർമൽ എന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോഴാണ് ആത്മവിശ്വാസം പാരമ്യത്തിലെത്തുക. പുരുഷന്മാരും ഇന്ന് സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പിറകിലല്ല. കുറച്ച് മുടി കൊഴിയുമ്പോഴേക്കും എവിടെയെങ്കിലും നരയ്ക്കുമ്പോഴേക്കും പേടിച്ച് ടെൻഷനടിച്ച് എല്ലാം തീർന്നു എന്ന് ചിന്തിക്കുകയും എത്ര പണം ചിലവഴിച്ചും അതിനുള്ള പരിഹാരം തേടി അലയുകയും ചെയ്യുന്ന യുവാക്കളും ഈ കമ്പോള സംസ്കാരത്തിൻ്റെ ഇരകളാണ്. ലിപ്സ്റ്റിക്കും മതധാർമ്മിക മൂല്യങ്ങളും വ്യക്തിത്വത്തിൻ്റെ വിശുദ്ധി അത് കെടുത്തിക്കളയുന്ന ഇത്തരം അമിത മേക്കപ്പ് സംസ്കാരം മതപരമായ മൂല്യങ്ങൾക്ക് തികച്ചും വിരുദ്ധമാണ് എന്നതിൽ സംശയമില്ല. സ്ത്രീയുടെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള അവകാശം. സമൂഹമധ്യേ അവളുടെ രക്ഷാകർത്താവിൽ നിന്ന് കരാറിലേർപ്പെട്ട് അവളെ വിവാഹം കഴിക്കുന്ന ഭർത്താവിന് മാത്രമേയുള്ളൂ എന്നതാണ് മതത്തിന്റെ കാഴ്ചപ്പാട്. സ്വന്തം ഭർത്താവിന് മുന്നിൽ അണിഞ്ഞൊരുങ്ങുന്നതും അതിനായി ശരീരത്തിന് ഹാനികരമല്ലാത്ത സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നതും മതം വിലക്കുന്നില്ല. ഒരു മുസ്ലിം സ്ത്രീയുടെ സൗന്ദര്യം അവൾ പരപുരുഷന്മാർക്ക് മുന്നിൽ കാണിക്കാൻ പാടില്ല. മറ്റുള്ളവർക്ക് അങ്ങനെ അവളെ നോക്കാനും മതത്തിൽ അനുവാദമില്ല. ഇസ്ലാമിലെ സ്ത്രീയുടെ വസ്ത്രധാരണ രീതി പോലും അവളുടെ സൗന്ദര്യത്തെ കേവലം കച്ചവട ചരക്കാക്കി മാറ്റുന്ന പുതിയ കാല ഫാഷൻ ഇൻഡസ്ട്രികൾക്കുള്ള മികച്ച മറുപടിയാണ്. ഈ മതനിയമങ്ങൾ അവൾക്ക് നൽകുന്ന സംരക്ഷണവും സുരക്ഷിതത്വവും തിരിച്ചറിയാൻ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലെയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെയും സ്ത്രീ പീഡനങ്ങളുടെ കണക്കുകളിലെ വ്യത്യാസം മാത്രം പരിശോധിച്ചാൽ മതി. ബാഹ്യ സൗന്ദര്യത്തിനായി കൃത്രിമ ചായങ്ങളിലൂടെ ശ്രദ്ധ നേടാൻ ശ്രമിക്കുന്ന പ്രവണത വ്യക്തികൾക്ക് സമൂഹത്തിൽ അർഹമായ ബഹുമാനവും അന്തസ്സും ഇല്ലാതാക്കുകയുള്ളൂ എന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട്. പല മോശം പേരുകളിലും വിളിക്കപ്പെട്ട് സ്വന്തം മാന്യത കൈവിട്ടുപോകുന്ന അവസ്ഥ ഒടുവിൽ ആ വ്യക്തിക്ക് മാത്രമല്ല അവർ ഉൾപ്പെടുന്ന കുടുംബത്തിന് തന്നെയും വലിയ അപമാനം വരുത്തിവെക്കാൻ ഇടയാക്കുകയും ചെയ്യും. പരിഹാരങ്ങൾക്കായി ഒന്നിക്കാം. കൊല്ലം ജില്ലയിൽ ശിശുക്ഷേമ വകുപ്പിന്റെ പരിഹാരങ്ങൾക്കായി ഒന്നിക്കാം. കൊല്ലം ജില്ലയിൽ ശിശുക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈയിടെ നടപ്പിലാക്കിയ മാതൃകാപരമായ ലിപ്സ്റ്റിക് ഫ്രീ സ്കൂൾ പ്രഖ്യാപനം ദേശീയ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയായതുപോലെ ഇന്ത്യയൊട്ടാകെ കേരളത്തെ മാതൃകയാക്കുന്ന രീതിയിൽ രാജ്യത്തെ എല്ലാ വിദ്യാലയങ്ങളും ഇത്തരം പ്രതിരോധ പരിപാടികൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. കേരളത്തിൽ വ്യാജവും ഗുണനിലവാരമില്ലാത്തതുമായ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വിൽപ്പനയ്ക്കെതിരെ സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നടത്തിവരുന്ന പരിശോധനയായ ഓപ്പറേഷൻ സൗന്ദര്യ പോലുള്ള പദ്ധതികൾ ഇനിയുള്ള നാളുകളിൽ കൂടുതൽ കാര്യക്ഷമവും ഊർജിതവുമായി മുന്നോട്ടു കൊണ്ടുപോകേണ്ടതും അനിവാര്യമാണ്. ഇതിനോടൊപ്പം തന്നെ വിദ്യാലയങ്ങളിലും വിപണികളിലും ഡ്രഗ്സ് കൺട്രോൾ ബ്യൂറോയിലുമെല്ലാം ഒരുമിച്ച് ശ്രമിച്ചാൽ മാത്രമേ കൃത്രിമ സൗന്ദര്യഭ്രമത്തിന്റെ ഈ കടന്നുകയറ്റത്തെ നമുക്ക് ഒരു പരിധിവരെയെങ്കിലും തടഞ്ഞു നിർത്താൻ സാധിക്കുകയുള്ളൂ. ഒരു വിദ്യാലയത്തെ ലിപ്സ്റ്റിക് ഫ്രീ ആയി പ്രഖ്യാപിച്ച ഒരു പ്രധാനാധ്യാപികയുടെ അനുഭവം ഈയിടെ കേൾക്കുകയുണ്ടായി. ആ നിയമം നിലവിൽ വന്നതിന്റെ തൊട്ടടുത്ത ദിവസം ഇതറിയാതെ ടീച്ചർ ട്രെയിനിങ്ങിനായി വന്ന ഒരു പെൺകുട്ടി ലിപ്സ്റ്റിക് ഇട്ട് ക്ലാസ്സിലെത്തിയപ്പോൾ ഒന്നാം ക്ലാസ്സിലെ കൊച്ചുകുട്ടികൾ വലിയ പ്രതിഷേധവുമായി പ്രധാനാധ്യാപികയുടെ മുറി വളഞ്ഞുവത്രേ. ഈ സംഭവം നിയമങ്ങൾ കുട്ടികൾ എത്രമാത്രം ഗൗരവത്തോടെയാണ് ഉൾക്കൊള്ളുന്നത് എന്നതിന്റെ തെളിവാണ്. അതുകൊണ്ടുതന്നെ അധ്യാപകർ മാത്രമല്ല വീട്ടിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ അനുകരിക്കുന്ന മാതാക്കളും മൂത്ത സഹോദരിമാരും ഈ സംസ്കാരത്തിൽ നിന്ന് സ്വയം മാറി നിൽക്കേണ്ടതുണ്ട്. കാരണം കുട്ടികളിലേക്ക് ഇത്തരം ഉൽപ്പന്നങ്ങൾ എത്തുന്നത് സ്വന്തം വീടുകളിൽ നിന്ന് തന്നെയാണ്. അടിസ്ഥാനപരമായി ഓരോ പെൺകുട്ടിയും തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യം, നാളെ മണ്ണോട് ചേരേണ്ട നമ്മുടെ ഈ ശരീരത്തെ നാം എന്തുമാത്രം തേച്ചുമിനുക്കിയാലും അപ്രതീക്ഷിതമായി കടന്നുവരുന്ന മരണം വരെയുള്ള ആയുസ് മാത്രമേ അതിനുള്ളൂ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മണ്ണിനടിയിലെ പുഴുക്കൾക്ക് ഭക്ഷണമായി മാറേണ്ട വെറുമൊരു ഭൗതിക ശരീരത്തെ വൃത്തിയാക്കി നടക്കുക എന്നതിനപ്പുറം വെളുപ്പിക്കാനും ചുവപ്പിക്കാനും വേണ്ടി പണം ദൂർത്തടിക്കുമ്പോൾ ജീവിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭിക്കാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെ കൂടി നാം ഓർക്കണം. കമ്പോളങ്ങൾ ചുണ്ടിൽ പുരട്ടിത്തരുന്നത് വെറുമൊരു നിറമല്ല, വരും തലമുറയുടെ സ്വാഭാവിക സൗന്ദര്യത്തെക്കുറിച്ചുള്ള അപകർഷതാബോധം കൂടിയാണ്. സൗന്ദര്യവർദ്ധക വസ്തുക്കളോടുള്ള ഈ ഭ്രമത്തിന് വിരാമം കുറിക്കാനും നമ്മുടെ മക്കളെ അതിൽ നിന്ന് രക്ഷിച്ചെടുക്കാനും നമുക്കൊന്നിച്ച് കൈകോർക്കാം.
4: ഈ സാധാരണ ആളുകളോട്, വല്ലാതെ സംസാരിക്കുന്ന ആളുകളോട് പറയാറുള്ളൊരു പ്രതികരണം, എന്തത് റേഡിയോമായി ഒന്നും ഉണ്ടാതക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് സംസാരിക്കാൻ അനുവദിക്കാതെ ഇങ്ങോട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന ആളുകളെ പറ്റി നമ്മൾ റേഡിയോ എന്ന് പറയും.
1: പീസ് റേഡിയോ റേഡിയോ അല്ല, സത്യത്തിൽ പീസ് റേഡിയോ ശ്രോതാക്കൾ എനിക്കുള്ളത് ലക്ഷങ്ങൾ കവിഞ്ഞ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്. അത് നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ എന്നുള്ളത് ഒരു വലിയ ലോകമാണ് ശരിക്കും പറഞ്ഞത്. മാത്രമല്ല ഇപ്പൊ റിവൈൻഡ് ഓപ്ഷൻ ഒക്കെ വന്നത് റേഡിയോ ശ്രോതാക്കൾ ഞങ്ങൾക്ക് ആ പരിപാടി.
5: ഒരു സന്തോഷ വാർത്ത, പീസ് റേഡിയോ പുതിയൊരു കാൽവെപ്പ് കൂടി നടത്തിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ അതാത് ദിനങ്ങളുടെ പശ്ചാത്തലങ്ങൾ കൂടി ഉൾപ്പെടുത്തി തത്സമയ പ്രഭാത പ്രക്ഷേപണത്തിന് തുടക്കമായി.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
6: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
7: രണ്ടാമത്തേതിനകത്ത് ഞാൻ വെച്ചാൽ, ഈ NEP നടപ്പാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണല്ലോ. ഈ പൊളിറ്റിക്കൽ അജണ്ട എന്താണ് നമുക്കറിയാം. അപ്പോൾ അത് അതിലിപ്പോൾ ആ പ്രൊജക്റ്റ് വെച്ചാൽ സിലബസ് പരിഷ്കരണം നടക്കണം. സിലബസ് പരിഷ്കരണത്തിൻ്റെ ഒരു കാതലെന്ന് പറയുന്നത് ഇവിടെ ഉള്ള ഈ ദേശീയതയെ, സംസ്കാരത്തെ റീഡിഫൈൻ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മൾക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏകീകരണം അത് ഈ പറയുന്ന സോക്കോൾഡ് ദേശീയതയല്ല, മറിച്ച് നാനാത്വത്തെ അംഗീകരിച്ചതിലൂടെയുള്ള ഒരു ഏകീകരണമാണ്. അപ്പോൾ 1500 ഈ നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്ന, ഭാഷകളുണ്ടായിരുന്ന, മറ്റേ വിവിധ ഗോത്ര സമൂഹങ്ങളടക്കമുള്ള ഒരു ഒരു രാജ്യത്തെ ഏകീകരിപ്പിച്ചത് ഇതിനെയെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ദേശീയ സമവാക്യമുണ്ടായതുകൊണ്ടാണ്. ഇന്ന് ഇതിനകത്തൂടെ ഇവർ BJP കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്താണ്, ഈ നാനാത്വമില്ലാത്ത ഒരു ഏകശിലാരൂപമുള്ള ഒരു ദേശീയത കൊണ്ടുവരാൻ ശ്രമമാണ്. ഇത് ഇതിൻ്റെ ഒന്നാമത്തെ അപകടം ഇത് രാജ്യത്തിന് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിന് രാജ്യത്തെ ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. അപ്പോൾ സ്വാഭാവികമായും തുടക്കത്തിൽ അല്ലെങ്കിൽ ഒരു പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ ആദ്യമൊക്കെ നമുക്ക് എന്താണ് ഇതിങ്ങനെ നടപ്പാക്കി വരുമ്പോൾ പ്രശ്നമില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ പോലും അതിൻ്റെ ഈ അനുരണനങ്ങൾ സമൂഹത്തിലേക്ക് വരുന്നതോടെ ഇത് വ്യാപകമായ തോതിൽ ഉള്ള ചർച്ചയ്ക്ക് വിധേയമാകാം, അല്ലെങ്കിൽ സംഘർഷങ്ങൾക്കൊക്കെ കാരണമാകാം. കാരണം പ്രാദേശികമായിട്ടുള്ള പലതിനെയും അത് ഇല്ലാതെ ആക്കാൻ ശ്രമിക്കും. ഇപ്പം ഇൻഡിജീനിയസ് എന്നതിന് അവർ കൊടുക്കുന്ന വ്യാഖ്യാനം എന്താണ്, അത് ബ്രാഹ്മണിക്കലായിട്ട് ഇവിടെയുള്ള കൾട്ടുകളെ മുഴുവനും പിന്നെ ഇതിനകത്തേക്ക് കൊണ്ടുവരലാണ്. അതല്ലാതെ ഈ ഗോത്രങ്ങളുടെയും മറ്റേ വിവിധ വിഭാഗങ്ങളുടെയൊക്കെ ആ വ്യതിരിക്തതയെ അംഗീകരിക്കലായിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വൺ നേഷൻ വൺ മറ്റേ സ്റ്റുഡൻ്റ് കളറുണ്ടല്ലോ, ആ ഒരു വണ്ണിലേക്ക് ഇതിനെ ചുരുക്കാനുള്ള ശ്രമമാണ് വിദ്യാഭ്യാസത്തിനകത്തൂടെ വിപ്ലവം എന്ന രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഫെഡറലിസത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിപ്പോൾ നമുക്കറിയാം, ഇത് ഈ നേരത്തെ വിദ്യാഭ്യാസം എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റേറ്റ് അഫെയർ ആയിരുന്നു, അതിനെ കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുവന്ന് അടിയന്തരാവസ്ഥ കാലത്ത് ആണ്. ഇപ്പോൾ ഏതാണ്ട് അതെന്തായി, സെൻറ്ററിൻ്റെ ഒരു ഇതിൽ സെൻട്രലൈസ്ഡ് സാധനമായിട്ട് മാറുകയോ അല്ലെങ്കിൽ മാറ്റപ്പെടുകയോ ചെയ്യുകയാണ്. അപ്പോൾ ഈ അടിച്ചേൽപ്പിക്കപ്പെടുന്നതിൻ്റെ പിറകിലുള്ള തത്വം എന്താണ്, അവരുദ്ദേശിക്കുന്ന ഒരു ചിന്താമണ്ഡലം, അവരുദ്ദേശിക്കുന്ന ഒരു സാമൂഹ്യ പരിസരം സൃഷ്ടിച്ചെടുക്കലാണ്. അപ്പം നമ്മുടെ മുൻപിൽ ഇപ്പോൾ നമുക്ക് ഈ നമ്മുടെ മന്ത്രിസഭയോട് ചോദിക്കാനുള്ള, അല്ലെങ്കിൽ പുതിയ UDFൻ്റെ നേതാക്കളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഒരു നവകേരളം സൃഷ്ടിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ UDF എന്ന് പറയുന്ന ഈ ഒരു പുതുയുഗം സൃഷ്ടിക്കാൻ. ആ പുതുയുഗം സൃഷ്ടിക്കാൻ ഈ ഫണ്ട് വാങ്ങി അവർ പറയുന്ന പ്രയോറിറ്റികളുള്ള നയങ്ങൾ നടപ്പാക്കിക്കൊണ്ട് കഴിയുമോ എന്നുള്ളത് തന്നെയാണ്. കാരണം ഇവിടെ ഒരു നമ്മുടെ മുൻപിലുള്ള പ്രധാനപ്പെട്ടൊരു ചോദ്യം എന്ന് പറയുന്നത്, ഈ കേരളീയ ഫണ്ട് വാങ്ങിക്കുന്നതിലൂടെ ഈ കേരളീയ സമൂഹത്തിനെ വർഗീയവൽക്കരിക്കാൻ നമ്മൾ നിന്നുകൊടുക്കണമോ, അതോ ഈ ഫണ്ട് നമ്മൾ തിരസ്കരിച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു നവകേരളത്തിൻ്റെ സൃഷ്ടിക്ക് നമ്മൾ ശ്രമിക്കണമോ എന്നുള്ളതാണ്. തീർച്ചയായും പല കാലങ്ങളിലും പല കുടുംബങ്ങളും പല സമൂഹങ്ങളൊക്കെ കുറച്ച് അരയൊക്കെ മുറുക്കിയിട്ട് ജീവിച്ചിട്ടുണ്ട്. ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമാണത്. ഈ ഫണ്ടുകൾ നൽകാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല, അതിൻ്റെ പരിമിതികൾ പരിക്കുകൾ നമ്മളെ സമത്തോളം ഉണ്ടാകും, പക്ഷേ അതിനെ നമ്മൾ ചെറുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് നമ്മുടെ ഈ ഒരു കേരളീയ സമൂഹത്തിന് നിലനിൽക്കുന്ന ഒരു ഐഡൻറ്റിറ്റിയെ കൂടെ ഇല്ലാതെയാക്കും എന്നുള്ളൊരു ബോധ്യത. അപ്പോൾ ഞാൻ മനസ്സിലാ അത് ആ ഇവിടെ ഒരു കാര്യം കണ്ടെന്ന് വെച്ചാൽ, ഈ മന്ത്രിസഭയിൽ തന്നെ ഇത് പല വഴിക്ക് പോകേണ്ട അവസ്ഥയാണ്, ഒരു മാസമായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ മന്ത്രിസഭയിൽ നമുക്കറിയാം CPI ഇതിനെ ശക്തമായിട്ടന്ന് എതിർത്തിട്ടുണ്ട്, അവർ രണ്ടാം കക്ഷിയായിരുന്നു. മന്ത്രിസഭയിൽ രണ്ടാം കക്ഷിയായിരുന്നു. പക്ഷേ അതിനെ വളരെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അതിൻ്റെ അനന്തരഫലം, അല്ലെങ്കിൽ സമാനമായ എടുത്ത നിലപാടുകളുടെ അനന്തരഫലം രണ്ടാം പിണറായി സർക്കാർ കൃത്യമായിട്ട് അനുഭവിച്ചു എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ലീഗാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഇപ്പം, അല്ലെങ്കിൽ ഒരു വിഭാഗമാണ് ഏറ്റവും കൂടുതൽ എതിർത്തുകൊണ്ടിരിക്കുന്നത്. അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ശ്രമമെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത് വളരെ ആസൂത്രണത്തോടെ, പരസ്പര ധാരണയോടെ കൃത്യമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട വിഷയമാണ്. അതിലൊരിക്കലും തന്നെ ഒരു തെറ്റായ, ഒരു കേവലം ഫണ്ടിൻ്റെ മാത്രം കാരണം പറഞ്ഞുകൊണ്ട് ഇതുവരെ നമ്മൾ എന്താണ് ഛർദ്ദിച്ചൊക്കെ അകത്തേക്ക് എടുക്കുന്നൊരു സമീപനം എന്തായാലും ഉണ്ടാകരുതെന്ന് തന്നെയാണ്.
8: അതെ അതെ. പി എം ശ്രീ വിഷയത്തിൽ എന്താണ് അടയാളെ?
9: ഇപ്പോൾ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പുള്ള ഇവരുടെ ഭയങ്കര ആർജവത്തോടുള്ള സംസാരം പി എം ശ്രീക്കെതിരെ, അതായത് യു ഡി എഫിൻ്റെ ഒരു സമീപനവും അവരുടെ ശൈലിയും അവരുടെ പ്രഭാഷണവും ഒക്കെ, ഇപ്പോൾ അറബിക്കടൽ വളരെ ഇതാണല്ലോ. അപ്പോൾ ഏതായിരുന്നാലും അത്രയും സജീവമായി ചർച്ച ചെയ്തു. മാത്രമല്ല അതിൻ്റെ തൊട്ട് മുമ്പ് പിന്നെ ഇന്ത്യയിൽ തന്നെ മൂന്ന് സംസ്ഥാനങ്ങൾ പി എം ശ്രീയെ അംഗീകരിച്ചില്ല. അപ്പോൾ ഒന്ന് കേരളം, അതുപോലെ തമിഴ്നാട്, പശ്ചിമ ബംഗാൾ. ഈ സമയങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് വ്യക്തമായ വ്യാപകമായ ചർച്ചയും പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ വളരെ ക്ലാരിറ്റിയുള്ളൊരു വിഷയം ഈ സമയത്ത് ഇവർ മന്ത്രിസഭയിൽ എത്തിയപ്പോൾ എങ്ങനെയാണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടായത് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ആശങ്കയുണ്ട്, അതുപോലെ ഒരു സംശയത്തിനുണ്ട്. തീർച്ചയായിട്ടും ഇതിൽ പി എം ശ്രീൻ്റെ അപകടങ്ങളെക്കുറിച്ച് പലപ്പോഴും പല സന്ദർഭങ്ങളിലും സംസാരിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്തതാണ്. ഏതായിരുന്നാലും നമുക്ക് ഈ ഭരണാധികാരികളോട് ചോദിക്കാനുള്ള സംഗതി, ഇപ്പോൾ ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാവ്യവൽക്കരണവും രാഷ്ട്രീയവൽക്കരണവുമാണ് ശരിക്കും പി എം ശ്രീൻ്റെ ഒരു ലക്ഷ്യമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതേപോലെ തന്നെ സംസ്ഥാനങ്ങളുടെ ഒരു സ്വയം ഭരണാവകാശമുണ്ട്. ഇപ്പോൾ കൺകറൻ്റ് ലിസ്റ്റിൽ പെട്ടതാണ് വിദ്യാഭ്യാസം. അത് ഇപ്പം നേരത്തെ പ്ലസ് ടുവിൻ്റെ സിലബസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മാഷ് പറഞ്ഞു. അതിൽ എസ് സി ആർ ടിൻ്റെയും എൻ സി ആർ ടിൻ്റെ ഉണ്ട്. എസ് സി ആർ ടിൻ്റെ ഇപ്പോൾ ഭാഷാ പുസ്തകങ്ങളൊക്കെ എസ് സി ആർ ടിയാണ് ഇപ്പോൾ പുതിയ ഈ വർഷം മുതൽ പരിഷ്കരിച്ചിട്ടുണ്ട് പുസ്തകങ്ങൾ. അപ്പോൾ ഇത് രണ്ടും പഠിപ്പിക്കുന്നുണ്ട്. അത് കാരണം എന്ന് വെച്ചാൽ വിദ്യാഭ്യാസ അവകാശമാണ്. ഈ അവകാശത്തെ എടുത്തെറിയുന്നതാണ് പി എം ശ്രീ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതിനോട് ശരിക്കും നമ്മളെ ഗവൺമെൻറ് വിയോജിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് സ്വീകരിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് വ്യക്തമായതി. അതേപോലെ തന്നെ മറ്റൊന്നാണ് വിദ്യാഭ്യാസ മേഖലയിലുള്ളൊരു വിവേചനം നടക്കും. കാരണം ചില കുട്ടികൾക്ക് ഇന്ന സൗകര്യത്തോടുകൂടി അവർ പഠിക്കുന്നു, വേറെ ചില കുട്ടികൾക്ക് ആ സൗകര്യം ലഭിക്കാതെ വരുന്നു. അങ്ങനെ വ്യത്യസ്തങ്ങളായ ഒരു വിവേചനം തീർച്ചയായിട്ടും കുട്ടികൾക്കിടയിലുണ്ട്. അതിനെ നമ്മൾ ഗവൺമെൻറ് അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് പിന്മാറാണ് വേണ്ടത്. അതേപോലെ തന്നെ ഇതിലൊരു സ്വകാര്യവൽക്കരണമുണ്ട്. ഇതിൽ ഈ പി എം ശ്രീൻ്റെ ഒരു പോളിസി പ്രകാരം അത് എൻ ജി ഒസിനും അതുപോലെ തന്നെ സ്വകാര്യ വ്യക്തികൾക്കും ഇതിൽ ഇടപെടാമെന്നാണ്. അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ ആ സ്വകാര്യ വ്യക്തികളുടെ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും അനുസരിച്ച് എൻ ജി ഒസിൻ്റെ ആശയങ്ങൾക്കനുസരിച്ച് കൊണ്ട് ഈ സ്കൂളിനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം യഥാർത്ഥത്തിൽ നമ്മൾ ഗവൺമെൻറ് അംഗീകരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാവുന്ന ഒരു കാര്യമാണ്.
7: അതെ.
9: അതേപോലെ തന്നെ ഈ കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക സമ്മർദ്ദത്തിന് വിധേയമാകാണ് നമ്മുടെ സ്റ്റേറ്റ്. അപ്പോൾ അതിന് നമ്മൾ നിന്ന് കൊടുക്കണോ? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ, ഭാഷാപരമായിട്ടുള്ള അടിച്ചേൽപ്പിക്കലും ഇതിലുണ്ട്. പി എം ശ്രീയിൽ തീർച്ചയായും ത്രിഭാഷ പറഞ്ഞല്ലോ, അതിൽ പ്രധാനമായിട്ട് ഹിന്ദി. ഇപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ് അധികവും ഇതിനെ എതിർക്കാൻ ഒരു കാരണം അവരുടെ ഭാഷയെ നിരാകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് 100% നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ രാഷ്ട്രീയ ബ്രാൻഡിങ് ഇത് വരും ഉറപ്പാണ്. ഈ ഒരു സ്കൂൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ബി ജെ പിൻ്റെയാണ്, ആർ എസ് എസിൻ്റെയാണ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ബ്രാൻഡ് ചെയ്യപ്പെടും. എന്നിട്ട് അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടും. ആ രൂപത്തിൽ ഒരു പിന്നെ ഒരു വിഭാഗീയതയും ഒരു വിഭജനവും നാട്ടിൽ നടക്കും. ഇത്ര മാരകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഈ സംവിധാനത്തെ നമുക്ക് വലിച്ചെറിയാൻ എന്താണ് ഒരു മടി എന്ന് നമുക്ക് ഗവൺമെന്റിനോട് ചോദിക്കാവുന്നതാണ്.
10: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.
11: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
12: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട്, പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
11: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
12: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകരുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
11: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. تحصى شواطئه.

0: പീസ് റേഡിയോയിൽ ഇനിയിപ്പോൾ നാം കേൾക്കുന്നത് റിയാലുസ് സ്വാലിഹീൻ. ഇമാം നവവി റഹിമഹുള്ളയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ജമാഅത്ത് നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ ولا عدوان الا على الظالمين واصلي واسلم على نبينا رحمه للعالمين وعلى اله وصحبه اجمعين اما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ ഫളായിലുകൾ, ശ്രേഷ്ഠതകൾ, മഹത്വങ്ങൾ വിവരിക്കുന്ന കിതാബിൽ ജമാഅത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുന്നതിന് ലഭിക്കുന്ന ശ്രേഷ്ഠതയും മഹത്വവും അതിൻ്റെ പ്രാധാന്യവും ഉണർത്തുന്ന ബാബ് 191-ാമത്തെ അധ്യായത്തിൽ, ബാബു ഫദ്ലി സ്വലാത്തിൽ ജമാഅ, ജമാഅത്ത് നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയുടെ അധ്യായം. ഗ്രന്ഥകാരൻ റഹിമഹുല്ലാ, ഇമാം നബവി റഹിമഹുല്ലാ ഉദ്ദേശിക്കുന്നത് ബയാന ഫദ്ലി സ്വലാത്തി മഅൽ ജമാഅ, നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കുന്നതിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുവാൻ വേണ്ടിയാണ്. وقد اتفق العلماء على ان صلاه الجماعه من افضل العبادات. പണ്ഡിതന്മാർ ഏകോപിച്ച കാര്യമാണ്, നിശ്ചയമായും ജമാഅത്ത് നമസ്കാരം, സംഘടിതമായി നമസ്കരിക്കുന്നത്, നമസ്കാരം നിർവഹിക്കുന്നത് ജമാഅത്തായി സംഘടിതമായി നിർവഹിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനകളിൽപ്പെട്ടതാണ്. വജല്ലി തഅത്ത്, ഏറ്റവും മഹത്തായ അള്ളാഹുവിനുള്ള ഇബാദത്താണ്, അള്ളാഹുവിന് വഴിപ്പെടലാണ്. ലാക്കിൻ ഇഖ്തലഫു, പക്ഷേ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അൽഹിയ സുന്ന, അത് സുന്നത്തുസ്കാരമാണോ, ഔ വാജിബ്, വാജിബായ നമസ്കാരമാണോ, ഔ ഷർത്തുൽ സിഹത്തി സ്വല, അതല്ല ഈ ജമാഅത്ത് നമസ്കാരം, അത് നമസ്കാരം ശരിയാവാനുള്ള നിബന്ധനയാണോ, അതല്ല ജമാഅത്ത് നമസ്കാരം നിർബന്ധമാണോ, അതല്ല ജമാഅത്ത് നമസ്കാരം സുന്നത്താണോ, ഇങ്ങനെയൊക്കെ ചർച്ചകൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. അതിൽ മൂന്ന് അഭിപ്രായങ്ങളാണുള്ളത്. ഒന്നാമത്തേത്, ജമാഅത്ത് നമസ്കാരം അന്നഹ സുന്ന, അത് സുന്നത്താണ്. ഇൻഖാമ ബിഹൽ ഇൻസാൻ ഉസീബ അല ദാലിക, നിശ്ചയമായും ഒരാൾ അത് നിർവഹിച്ചാൽ അതിന് പ്രതിഫലം ലഭിക്കും. വൈൻ ചറക്കഹ ഫല ഇസ്മ അലൈഹി, ജമാഅത്ത് നമസ്കാരം ഇനി ഉപേക്ഷിക്കുകയാണെങ്കിൽ അയാൾക്കതിന് കുറ്റമില്ല. അതാണ് ഒന്നാമത്തെ അഭിപ്രായം. വൽ ഖൗലുസാനി, രണ്ടാമത്തെ അഭിപ്രായം, അന്നഹ വാജിബത്തുൻ അലൽ ഇൻസാൻ, മനുഷ്യൻ്റെ മേൽ നിർബന്ധമായ കാര്യമാണ്, വാജിബത്താണ്, അയ്യുസല്യമ അൽ ജമാഅ, ജമാഅത്തിൻ്റെ കൂടെ സംഘടിതമായി നമസ്കരിക്കുക എന്നുള്ളത്. ഫൈലം യഫ് അൽ ഫഹു ആസിമൻ വസ്വലാത്തുഹു സഹിഹ, അവനത് ചെയ്തിട്ടില്ലെങ്കിൽ അവന് നമസ്കാരം ശരിയാവും, പക്ഷേ അവൻ തെറ്റുകാരനാണ്, കുറ്റം ലഭിക്കുന്ന കാര്യമാണ്. വൽ ഖൗലു സാലിസ്, മൂന്നാമത്തെ ഒരു അഭിപ്രായം, അന്നൽ ജമാഅത്ത് ഷർത്തുൽ സിഹത്തി സ്വലാ, ജമാഅത്തായി നിസ്കരിക്കുക എന്നുള്ളത്, ജമാഅത്തായി നമസ്കാരം നിർവഹിക്കുക എന്നുള്ളത് നമസ്കാരം ശരിയാവാനുള്ള നിബന്ധനയാണ് എന്ന്. വ അന്നഹു ഇദാലം യുസല്ലി മഅൽ ജമാഅത്തി ഫസലാത്തുഹു ബാത്തില, നിശ്ചയമായും ഒരാൾ ജമാഅത്തിൻ്റെ കൂടെ നമസ്കരിച്ചിട്ടില്ല എങ്കിൽ അയാളുടെ നമസ്കാരം ബാത്തിലാണ് എന്നുള്ളത്. വലാ തുഖബ്ബലു മിൻഹു, അത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന്. ഈ അവസാനം പറയപ്പെട്ടതായ അഭിപ്രായം, അത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അവിടുത്തെ അഭിപ്രായമാണ്, മാത്രമല്ല ഇമാം അഹമ്മദ് റഹിമഹുള്ളയിൽ നിന്ന് റിവായത്ത് ചെയ്ത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയാണ് ആ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അത്രത്തോളം സഹോദരങ്ങളെ ഗൗരവമായി കൊണ്ടാണ് ജമാഅത്ത് നമസ്കാരത്തെ സലഫുകൾ കണ്ടത്, അവരതിനെ പരിഗണിച്ചത് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയിൽ നിന്നുള്ള ഒരു റിവായത്തിൽ, ഒരു റിപ്പോർട്ടിൽ, അന്നൽ ഇൻസാന ഇദാ സല്ല വഹ്ദഹു ബിദൂനി ഉദ്രിൻ ശറഈൻ, മതപരമായ ശറഈയായ ഒരു ഒഴിവ് കഴിവില്ലാതെ ഒരാൾ ഒറ്റക്ക് നമസ്കരിച്ചാൽ, ഫഇൻ സ്വലാത്തുഹു ലാ തുഖ്ബൽ, നിശ്ചയമായും അയാളുടെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. കല്ലദി യുസല്ലി ബിഗൈരി വുദു, വുദു ഇല്ലാതെ നമസ്കരിച്ചവനെ പോലെയാണ്. വഅല്ലലു ദാലിക, അവരതിന് കാരണം കണ്ടെത്തിയത്, അന്ന സ്വലാത്തുൽ ജമാഅത്തി വാജിബത്തുൻ, ജമാഅത്ത് നമസ്കാരം നിർബന്ധമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നു ഇവിടെ ഒരു ഖാഇദ മനസ്സിലാക്കാനുണ്ട്, ഒരു നിയമം, അന്നമൻ തറക വാജിബൻ ഫി സ്വലാത്തി ബത്തലത്തു സ്വലാത്തുഹു, മനഃപൂർവ്വം ഒരാൾ നമസ്കാരത്തിൽ ഒരു വാജിബ് അതിൻ്റെ നിർബന്ധമായ ഘടകം. അത് ഉപേക്ഷിച്ചാൽ അവന് നമസ്കാരം ബാത്തിലായി. ലാക്കിന്നൽ ഖൗല റാജിഹ് അന്നഹ വാജിബത്തുൻ യഅസമുൽ ഇൻസാനു ബിതർക്കിഹ. എന്നാൽ റാജിഹായ ഖൗല്, ഒരാൾ തെറ്റ് ചെയ്താൽ, ഒരാൾ ജമാഅത്ത് നമസ്കാരം ഉപേക്ഷിച്ചാൽ തെറ്റുകാരനാകും. വാജിബത്ത് ഉപേക്ഷിച്ചാൽ, അന്നഹ വാജിബത്തുൻ യഅസമുൽ ഇൻസാനു ബിതർക്കിഹ, ജമാഅത്ത് നമസ്കാരം നിർബന്ധമാണ്, അതൊരാൾ ഉപേക്ഷിച്ചാൽ അവൻ തെറ്റുകാരനാവും. വലാക്കിന്നഹു ഇദാ സല്ല വഹ്ദഹു ഖുബിലത്ത് സ്വലാത്തുഹു. എന്നാൽ അവൻ ഒറ്റയ്ക്ക് നമസ്കരിച്ചാൽ നമസ്കാരം സ്വീകരിക്കും. ജമാഅത്ത് നിർവഹിച്ചിട്ടില്ല എന്നുള്ള കുറ്റവും തെറ്റും അയാൾക്കുണ്ടാകും. അപ്പോൾ ഫലൈസത്ത് ശർത്തല്ലി സിഹത്തി സ്വല, നമസ്കാരം ശരിയാവാനുള്ള കണ്ടീഷനായിക്കൊണ്ടൊന്നും പറയപ്പെട്ടിട്ടില്ല ജമാഅത്ത് നമസ്കാരം. എന്നിരുന്നാലും സഹോദരങ്ങളെ, ഇതിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും ഏറെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, സ്വലാത്തുൽ ജമാഅത്തി അഫ്ളു മിൻ സ്വലാത്തിൽ ഫദ്ദി ബിസബ്ഇ വഇശ്രീന ദറജ. ഈ അധ്യായത്തിലെ ആദ്യത്തെ ഹദീസാണ്. സ്വലാത്തുൽ ജമാഅത്തി അഫ്ളു മിൻ സ്വലാത്തിൽ ഫദ്ദി ബിസബ്ഇ വഇശ്രീന ദറജ. ജമാഅത്ത് നമസ്കാരം ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാളും 27 ഇരട്ടി പ്രതിഫലമുള്ളതാണ്. എങ്ങനെ മനസ്സിലാക്കാം? ഒരാൾ ജമാഅത്തായി നമസ്കരിച്ചിട്ടില്ല എങ്കിൽ അയാളതിന് കുറ്റക്കാരനാണ്. എന്നാൽ ഒറ്റയ്ക്ക് നമസ്കരിച്ചാൽ ആ നമസ്കാരം സ്വീകരിക്കും. ആ തെറ്റ്, ആ കുറ്റക്കാരൻ, അതിന് കാരണക്കാരനായ അയാൾ തെറ്റുകാരനാവും എന്ന് നമ്മൾ മനസ്സിലാക്കുക. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജമാഅത്ത് നിർവഹിക്കുവാനുള്ള പ്രേരണ നൽകുകയാണ്. മഹത്തായ ശ്രേഷ്ഠതയാണ് ജമാഅത്ത് നമസ്കാരത്തിനുള്ളത്. ധാരാളം ഹദീസുകളിൽ അതിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും ഉണർത്തിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നവൻ്റെ പ്രതിഫലവും ജമാഅത്തായി നമസ്കരിക്കുന്നവൻ്റെ പ്രതിഫലവും വ്യത്യസ്തമാണ്. ജമാഅത്തായി നമസ്കരിക്കുന്നവന് ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നവനേക്കാൾ 27 ഇരട്ടി ദറജയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. അപ്പോൾ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നവനും പ്രതിഫലം ലഭിക്കും. അതിൻ്റെ 27 ഇരട്ടിയാണ് ജമാഅത്തായി നമസ്കരിക്കുന്നവർക്ക് ലഭിക്കുക. മറ്റൊരു ഹദീസിൽ കാണാം, മറ്റൊരു റിവായത്തിൽ, സ്വലാത്തുൽ ജമാഅത്തി തഅദിലു 25 മിൻ സ്വലാത്തിൽ ഫദ്, ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 25 ഇരട്ടി മടങ്ങ് പ്രതിഫലമാണ് ജമാഅത്തായി നമസ്കാരം നിർവഹിക്കുമ്പോൾ. മാത്രമല്ല, വേറെയും ഹദീസുകൾ കാണാം, സ്വലാത്തുൻ ഫിഅലി ഇമാമി അഫ്ളു മിൻ 25 സ്വലാത്തൻ യുസല്ലിഹ വഹ്ദഹു. ഒരാൾ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാളും 25 ഇരട്ടി ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ഇമാമിൻ്റെ കൂടെ നമസ്കരിക്കുക എന്നതിന്. സഹോദരങ്ങളെ, ഇമാമിൻ്റെ കൂടെ ജമാഅത്തായി പള്ളിയിൽ അത് നിർവഹിക്കുമ്പോൾ അതിൻ്റെ ശ്രേഷ്ഠത ഏറെ വർദ്ധിക്കുകയാണ്. വ്യത്യസ്തമായ റിവായത്തുകളിൽ 27 എന്നും 25 എന്നും ഒക്കെ കാണാൻ സാധിക്കും. നമസ്കാരത്തിൻ്റെയും നമസ്കാരക്കാരുടെയും അവസ്ഥകളനുസരിച്ച് അത് ലഭിക്കുമെന്നുള്ളതാണ്. 27 കിട്ടുന്നവരുണ്ട്, 25 കിട്ടുന്നവരുണ്ട്. അത് നമസ്കാരത്തിൻ്റെ പൂർണ്ണതക്കനുസരിച്ചാണ് ലഭിക്കുക. അത് നിർവഹിക്കുന്ന രൂപത്തിലും അതിൻ്റെ ഖുശൂഇലും ജമാഅത്ത് എത്ര കൂടുതലായി നിർവഹിക്കുന്നുണ്ട്, അതിൻ്റെ ശ്രേഷ്ഠത, ആ സ്ഥലത്തിൻ്റെ മഹത്വം. ഒരിക്കലും തന്നെ സലഫുകൾ, മുൻഗാമികൾ, ലായ തഖല്ലഫൂന അനിൽ ജമാഅ, ജമാഅത്തിൽ നിന്ന് പിന്തി നിൽക്കാറില്ല എന്നുള്ളതാണ്. അവരതിൽ വയഹരിസൂന അലൈഹ, അങ്ങേറ്റത്തെ താല്പര്യവും ഉള്ളവരായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുനു പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഹദീസിൽ കാണാം, ജമാഅത്തിലേക്ക് വേണ്ടി കൊണ്ടുവരപ്പെടും രണ്ടാളുടെ തോളിൽ കൈവച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ഒരാളിങ്ങനെ താങ്ങി നിർത്തിയിട്ടൊക്കെ കൊണ്ടുവരാറുണ്ട്. അവരതിൻ്റെ ലിദാഫിഹി വഅദമി ഖുദ്റത്തിഹി, നടക്കാൻ കഴിയാതെ ഒരാളെ വേച്ച് വേച്ച് നടക്കുന്ന രൂപത്തിൽ ഷോൾഡറുകളിൽ പിടിച്ചുകൊണ്ടുവരെ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കാൻ വേണ്ടി വന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിലും അതുതന്നെയായിരുന്നല്ല അവസ്ഥ. ലിമാ യഅരിഫുഹു മിൻ ഫളിൽ ജമാഅ, ജമാഅത്തിൻ്റെ ശ്രേഷ്ഠത അറിയിക്കുവാൻ വേണ്ടി. ജമാഅത്ത് നമസ്കാരത്തിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും ഈ ഒരു ഹദീസ് കൊണ്ട് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുന്നതാണ്. ഒറ്റയ്ക്ക് നമസ്കരിക്കുകയല്ല വേണ്ടത്, മുസ്ലിം പുരുഷന്മാർ അവർ ജമാഅത്തായി പള്ളിയിൽ വെച്ച് നമസ്കരിക്കണമെന്നതാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ദറജകൾ ഉയർത്തപ്പെടാൻ കാരണമാകുന്നതാണ്. അൽഫദ് സ്വലാത്തുൽ ഫദ്ദി എന്നത് സ്വലാത്തുൽ ഫർദ്, സിംഗിളായിട്ട് ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനെ ആണ് ഫദ് എന്ന് പറയാം. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം എല്ലാം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ദറജ എന്നത് സ്ഥാനമാണ്, ജുസ് ആണ്. ഏതൊരു ഭാഗമാണോ നൽകപ്പെടുന്നത് ആ ഒരു ഭാഗം ദറജ ഉയർത്തപ്പെടുന്നതായ പദവിയാണ്. തഫ്ദുൽ സ്വലാത്തുൽ ജമീഅ് സ്വലാത്ത് അഹദിക്കും വഹ്ദഹു ബി ഖംസി വഅശ്രീന ജുസ്അ. 25 മടങ്ങ് കൂടുതലാണ് ജമാഅത്തായി നമസ്കരിക്കുന്നതിന്. 25 എന്നുണ്ട് വ്യത്യസ്തമായ ഹദീസുകളിൽ നമുക്കത് കാണുവാൻ സാധിക്കും. വ്യത്യസ്തമായ റിവായത്തുകളിൽ ഈ ഒരു വിഷയം നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ മടങ്ങ് ദറജ ദിഅഫ് അതിൻ്റെ ഇരട്ടിയായിക്കൊണ്ട് നൽകപ്പെടുന്നതാണ്. ഇതിൻ്റെ എല്ലാം ആന ഒന്നാണ്. ജുസ് ആണെങ്കിലും ദറജയാണെങ്കിലും ദിഅഫ് ആണെങ്കിലും എല്ലാം ഒരേ അർത്ഥത്തിലാണ്. 27 ഇരട്ടി ദറജ ഉയർത്തപ്പെടുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജമാഅത്ത് നമസ്കാരം ഇമാമോടുകൂടി തന്നെ നമസ്കരിക്കുവാൻ വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
0: മാഷാഅല്ലാഹ് ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാദുസ് സാലിഹീൻ. ജമാഅത്ത് നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത വിശദീകരിക്കുന്ന ഹദീസ് നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: يا من يرى ما في الضمير ويسمع انت المعد لكل
3: വളരെ വിദഗ്ധനും പ്രസിദ്ധനുമായ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും കാണാറുള്ളത് ലോകത്ത് 4-ൽ ഒരാൾക്ക് സ്ട്രോക്ക് വരുന്നുണ്ടെന്നും ഓരോ മിനിറ്റിലും 20 ലക്ഷം ആളുകൾ സ്ട്രോക്ക് ബാധിച്ച് തളർന്ന് വീഴുന്നുണ്ട് എന്നുമാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ എനിക്ക് സ്ട്രോക്ക് വന്നില്ലല്ലോ എന്നാലോചിച്ചൊരു അൽഹംദുലില്ല പറയാം. സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും തെറ്റുന്ന, ശരീരത്തിലൊരു ഭാഗം നിശ്ചലമായി പോകുന്ന, അത് മരണത്തിന് വിധേയമാകുന്ന, പാതി ശരീരം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ മറ്റൊരാളുടെ സാന്നിധ്യമോ ട്യൂബുകളോ ആവശ്യമായി വരുന്ന ഒരു ജീവിതം അരികത്തുണ്ടെന്ന ബോധ്യമാകണം. നമുക്ക് ചുറ്റുമുള്ളവരുടെ നേരെ നാം സ്വീകരിക്കുന്ന സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും.
4: പണം എത്രയോ ചെലവഴിക്കുന്നുണ്ട് നാം. ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന്, വാഹനത്തിന്, യാത്രയ്ക്ക് തുടങ്ങി പല പല വഴികളിൽ. ഇതിന്റെ എല്ലാം ഫലം നമ്മിലോ വീട്ടുകാരിലോ കൂട്ടുകാരിലോ ഒതുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോ മാസങ്ങളോ അങ്ങേയറ്റം ഏതാനും കൊല്ലങ്ങളോ മാത്രം നിലനിൽക്കുന്നു. വൈകാതെ അതെല്ലാം ഓർമ്മയിൽ നിന്നും പോലും വേറിട്ടു പോകുന്നു. എന്നാൽ കൊല്ലങ്ങൾ നീളുന്ന, 10,000-ലേക്കെത്തുന്ന, അവരിൽ നന്മയുടെ പ്രഭ പരത്തുന്ന ചില വസ്തുതകളുണ്ട്, ചില സംഗതികളുണ്ട്. പീസ് റേഡിയോ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹത്തായ ഒരു സവിശേഷമായ സംഗതിയാണ്. നിങ്ങൾ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുകയുടെ അനന്തരഫലം ശബ്ദമായി, ടെക്സ്റ്റായി, വീഡിയോയായി ലക്ഷങ്ങളിൽ മാനസാന്തരമുണ്ടാക്കും. ഒരുപക്ഷേ നമ്മുടെ മരണശേഷം പോലും അവ നിലനിൽക്കും. ആയിരങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും പീസ് റേഡിയോ. പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കൂ. നീണ്ടകാലം വറ്റാത്ത പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
1: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം, വീട്ടിൽ ട്രൗസർ ഇട്ട് നടക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന്.
2: അന്യരുടെ മുമ്പിൽ ഒരു പുരുഷന്റെ അവറത്താണ് മുട്ടുപൊക്കലിന് താഴെ ഇടയിലുള്ള ഭാഗം. അപ്പൊ അന്യരുണ്ടെങ്കിൽ മുട്ടുപൊക്കലിനിടയിലുള്ള ഭാഗം മറച്ചിരിക്കണം. അത് വീട്ടിൻ്റെ പുറത്തായാലും വീട്ടിനകത്തായാലും അന്യരുടെ സാന്നിധ്യത്തിൽ. നിര്യാണിക്ക് താഴെ വസ്ത്രം പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പോകാൻ പാടുള്ളതല്ല. അത് വീട്ടിൻ്റെ ഉള്ളിലും പാടില്ല, പുറത്തും പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിര്യാണിക്ക് താഴെ വസ്ത്രം പോകുന്നത് നരകത്തിലെന്ന് പറഞ്ഞപ്പോൾ അത് വീട്ടിൻ്റെ അകത്താണോ പുറത്താണെന്നോ വേർതിരിച്ചിട്ടില്ല. നിഗളിച്ച് എവിടെ വസ്ത്രം വലിച്ച് നടന്നാലും അത് വലിയ അപരാധമാണ്. ലാ യംബുറുല്ലാഹു ഇലാ മൻ ജറ സൗബഹു ഖുയല, അഹങ്കാരിയായി വസ്ത്രം വലിച്ചേക്കുന്നവനിലേക്ക് അല്ലാഹു കാരുണ്യത്തോടെ നോക്കില്ല എന്നുള്ളതാണ് അതിൽ വന്ന മുന്നറിയിപ്പ്. അത് വീട്ടിനകത്തായാലും പുറത്തായാലും ഒരുപോലെയാണ്. അത് മനുഷ്യന് അഹങ്കാരവും നിഗളിപ്പും താൻഭാവവും സമ്മാനിക്കും. അതുകൊണ്ട് തന്നെ അത് പാടില്ല. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ നിര്യാണിക്ക് താഴെ വസ്ത്രം തൂക്കിയിടാൻ അനുവാദമുണ്ട്. അവരുടെ ആവർത്തനെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും ഒരുപോലെയല്ല. അവർക്ക് മഹറമായ ആളുകളുണ്ടാവും അവരുടെ മുമ്പിൽ അവരുടെ ആവർത്ത്, അതേപോലെ പരപുരുഷന്മാരുടെ മുമ്പിൽ അവരുടെ ആവർത്ത്. ഇതൊക്കെ വ്യത്യസ്തമാണ്. പരപുരുഷന്മാരാണോ അവരുടെ മുഖവും മുൻകൈ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ആവർത്താണ് എന്നൊരു വിഭാഗം പണ്ഡിതന്മാർ, അതല്ല ശരീരം മുഴുവനും ആവർത്താണ് എന്നുള്ളത് മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസത്തിലാണ്. എന്നാൽ മഹ്റമുകൾക്കിടയിലാണ് അവർ എങ്കിൽ, മഹ്റമുകൾ എന്ന് പറഞ്ഞാൽ അവരോട് വിവാഹബന്ധം പാടില്ലാത്ത പവിത്രന്മാർ, അവരുടെ ആങ്ങളന്മാർ, പിതാക്കന്മാർ പോലുള്ളവർ, അവരുടെ തലമുടി, അതേപോലെ മുൻകൈ, കാൽഭാഗങ്ങൾ, ഇതൊക്കെ ഈ മഹ്റമുകളുടെ മുമ്പിൽ അവറത്തല്ല എന്നാണ് തെളിവുകളെ മുന്നിൽ വെച്ച് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ളത്. ഇവിടെ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത് പുരുഷൻ്റേതാണെന്ന് തോന്നുന്നു.

0: ഒരാളുടെ ശാരീരികമോ മാനസികമോ സംസാരത്തിലോ അയാളുടെ കഴിഞ്ഞ ജീവിതത്തിലെ തിന്മകളോ ഒക്കെ എടുത്ത് അയാളുടെ സാന്നിധ്യത്തിലോ അസാന്നിധ്യത്തിലോ പറയുന്ന യാഥാർത്ഥ്യങ്ങൾക്കാണ് റീബത്ത് എന്ന് പറയുക. ഐ യുഹിബ്ബു അഹദുക്കും അയ്യ കുലലഹ്മ അഖീഹി മൈത മരിച്ചു കിടക്കുന്ന നിങ്ങളുടെ സഹോദരന്റെ മാംസം കഴിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നാണ് റീബത്തിനെ കുറിച്ച് ഖുർആൻ ചോദിക്കുന്നത്. ദിക്റുക അഹാകവിമായ നിന്റെ സഹോദരൻ അനിഷ്ടകരമായത് അവനെക്കുറിച്ച് പറയുക എന്നതാണല്ലോ റീബത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് പാടില്ലാത്തതാണ്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ സഫിയ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞു, കുറുകിയവളാണ്, നീളം കുറഞ്ഞവളാണ് എന്ന ആംഗ്യം കാണിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എതിർത്തു. അതേപോലെ തന്നെ റസൂലുള്ള പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, ഞാൻ ഒരാളെക്കുറിച്ച് ഒരാംഗ്യത്തിലൂടെ കാണിച്ചു കൊടുത്ത് നബിക്ക്, അയാൾ ഇന്ന ഇന്ന രൂപത്തിലാണ് ഇന്ന്. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, വഅന്നലി കദാ വകദാ, അങ്ങനെ ഒരു ആംഗ്യം കാണിക്കുക അയാളെ അത്തരം ഒരു മോശമായ രൂപത്തിൽ പരിഹസിക്കുവാൻ വേണ്ടി ആംഗ്യം കാണിച്ചാൽ ദുനിയാവിൽ ഇന്നതും ഇന്നതും ഇന്നതും ഒക്കെ തരാം എന്ന് പറഞ്ഞാലും ശരി, ഞാൻ അതിന് സമ്മതിക്കുകയില്ല എന്നാണ്. സഫിയ റളിയല്ലാഹു അൻഹ നീളം കുറഞ്ഞവളാണ് എന്ന് ആയിഷ റളിയല്ലാഹു വാക്കിലൂടെയോ ആംഗ്യത്തിലൂടെയോ കാണിച്ചപ്പോൾ ആയിഷ നീ പറഞ്ഞത് ലോ മസജ്തി ബി കലിമത്തിൻ ലഖദ് മസജ്തി ബി കലിമത്തിൻ ലോ മസജ്തി ബിഹാ മാ അൽ ബഹ്റി ലമുസിയത്, അത് സമുദ്രത്തിലിട്ട് കഴിഞ്ഞാൽ സമുദ്രം കലങ്ങാൻ വരെ ആ വാക്ക് മതി എന്നാണ്. അതുകൊണ്ട് ഒരാളുടെ വാക്കിൽ പിഴ എടുത്ത് അയാളുടെ സാന്നിധ്യത്തിലോ അസാന്നിധ്യത്തിലോ അയാളെ പരിഹസിക്കുക എന്നർത്ഥം, തമാശ പരിഹാസമായി തീരരുത്, അങ്ങനെ ചെയ്യുവാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യരുടെ അഭിമാനത്തിന് വില കൽപ്പിക്കണം എന്നാണ് ഇസ്ലാമിൻ്റെ നിലപാട്.
1: അക്കീക്ക് ആടിനെ അറുക്കണമെന്നാണല്ലോ ഹദീസുകളിലുള്ളത്, എന്നാൽ പോത്തിനെ അറുത്താൽ പ്രതിഫലത്തിൽ കുറവുണ്ടാവുമോ? പോത്തിനെ അറുത്താൽ നമ്മുടെ സന്തോഷത്തിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കാൻ സാധിക്കുമല്ലോ എന്നാണ്.
2: ഇന്ന് നമ്മുടെ നാടുകളിൽ നടത്തുന്ന പലതും പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് ഹദീസുകളിൽ സ്ഥിരപ്പെടാത്ത കാര്യങ്ങളാണ്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യമായി നമ്മൾ എന്താണ് കുട്ടി, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നൊക്കെ ചോദിക്കുന്ന രീതി സാധാരണഗതിയിൽ കാണാറുണ്ട്. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കസീർ ബിനു ഉബൈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാനത്ത് ആയിഷത്ത് റളിയല്ലാഹു അൻഹ ഇദാ വുലിദ ഫീഹി മൗലൂദുൻ യഅനി ഫി അഹ്ലിഹ ലാ തസ്അലു ഉലാമൻ വലാ ജാരിയ. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ, കുടുംബത്തിലൊരു കുട്ടി പിറന്നു കഴിഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കലും തന്നെ കുട്ടി ആണായിരുന്നോ പെണ്ണായിരുന്നോ എന്ന് ചോദിക്കാറുണ്ടായിരുന്നില്ല. മറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കാറുണ്ടായിരുന്നത് കുട്ടിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന ചോദ്യം ചോദിക്കാറുണ്ടായിരുന്നു. ഫഇദാ ഖീല നഅം, ഇല്ല പ്രശ്നമൊന്നുമില്ല എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഖാലത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുട്ടി ജനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിക്കൊണ്ട് എന്താണ് കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കുന്ന രീതി അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. ആണായാലും പെണ്ണായാലും അള്ളാഹു നമുക്ക് നൽകിയ സമ്മാനമാണ് എന്നുള്ള നിലക്ക് വല്ല പ്രയാസവും ആ കുട്ടിക്കുണ്ടോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. മാത്രവുമല്ല അള്ളാഹുവിനെ ആ രംഗത്ത് സ്തുതിക്കുകയാണ് വേണ്ടത് എന്ന കാര്യം നമ്മൾ ആദ്യമായി മനസ്സിലാക്കുക. അതുപോലെ തന്നെ കുട്ടിക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കൽ സുന്നത്തുകളിൽ സ്ഥിരപ്പെട്ടതായി കാണുന്നതാണ്. അഥവാ ആ കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി, കുട്ടിക്ക് ബർക്കത്ത് ലഭിക്കുവാൻ വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കുക എന്നുള്ളത് സുന്നത്താണ്. അവിടെ പ്രത്യേകമായി കൊണ്ട് അതിനു വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ വന്നിട്ടില്ല എങ്കിൽ പോലും ആ കുട്ടിയുടെ ദുനിയാവിലെയും ആഖിറത്തിലെയും ജീവിതം നന്നാകുവാൻ വേണ്ടിയും അതിന് ജീവിതത്തിൽ ബർക്കത്ത് ലഭിക്കുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുക എന്നത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നത് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള കുട്ടികൾക്ക്, ജനിച്ച കുട്ടികൾക്ക് മധുരം നൽകുക എന്നത് സുന്നത്താണ്. മധുരം നൽകുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മധുരമുള്ള ഈത്തപ്പഴമോ കാരക്കയോ ആണ് നൽകേണ്ടത്. അതാണ് ഏറ്റവും ബറക്കത്താക്കപ്പെട്ട കാര്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ലഭിക്കാത്ത സാഹചര്യത്തിൽ,

0: പഴമോ കാരക്കയോ ലഭിക്കാത്ത സാഹചര്യത്തിൽ ശുദ്ധമായ തേനും കുട്ടികൾക്ക് നൽകാവുന്നതാണ് എന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ കുട്ടി ജനിച്ച ഉടനെ തന്നെ വേണമെങ്കിൽ കുട്ടികൾക്ക് പേരു നൽകാവുന്നതാണ്. മൂന്നാമത്തെ ദിവസം നൽകുന്നതും അതുപോലെ തന്നെ ഏഴാമത്തെ ദിവസം നൽകുന്നതുമെല്ലാം സുന്നത്തിൽ സ്ഥിരപ്പെട്ടതുപോലെ തന്നെ ഒന്നാമത്തെ ദിവസം തന്നെ ജനിച്ച സമയത്തു തന്നെ കുട്ടിക്ക് പേരു നൽകുക എന്നതും സുന്നത്തായ കാര്യത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിതാവിൻ്റെ പേരിലേക്ക് ചേർത്തുകൊണ്ട് ഏറ്റവും നല്ല പേരുകൾ കുട്ടികൾക്ക് നൽകുക എന്നത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാൻ സാധിക്കും. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് എന്ന് പറയുന്നത് അബ്ദുള്ള വ അബ്ദുറഹ്മാൻ, അബ്ദുള്ള എന്നും അബ്ദുറഹ്മാൻ എന്നും അതുപോലെ തന്നെ ഹാരിസ്, പിന്നെ ഹുമാം പോലെയുള്ള പേരുകളെല്ലാം ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നത് കാണാൻ സാധിക്കും. അർത്ഥമുള്ള ഏറ്റവും നല്ല പേരുകൾ തന്നെ കുട്ടികൾക്ക് നമ്മൾ നൽകുവാൻ തയ്യാറാകേണ്ടതുണ്ട്. ആ പേരുകളുടെ കൂടെ പിതാവിൻ്റെ പേരുകൂടി ചേർക്കുന്ന രീതി അത് ഇസ്ലാം പഠിപ്പിച്ച രീതിയാണ് എന്നതുകൊണ്ട് തന്നെ പിതാവിലേക്ക് ചേർത്തുകൊണ്ട് നമ്മൾ പേര് വിളിക്കുകയാണ് വേണ്ടത്. ഇതാണ് പ്രസ്തുത വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. അതോടൊപ്പം തന്നെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ നമുക്ക് ഓമനപ്പേരുകൾ വിളിക്കാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹു, കുട്ടിയായ അനസ് റളിയല്ലാഹു അൻഹുവിനെ യാ ഉനൈസ് എന്ന് വിളിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ മകളായ സൈനബ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കളിപ്പിക്കുന്ന സമയത്ത് യാ സുവൈനബ് എന്നൊക്കെ വിളിക്കുന്ന ചെറിയ അഥവാ ഓമനപ്പേരുകൾ, പേരിനെ ചെറുതാക്കി പറയുന്ന ഒക്കെ രീതി കാണാവുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കുനിയത്ത് നൽകുകയും സുന്നത്തായ അഥവാ സ്ഥിരപ്പെട്ട കാര്യത്തിൽ പെട്ടതാണ് എന്ന് നമുക്ക് ഹദീസുകളിൽ നിന്ന് കാണാൻ സാധിക്കും. കുനിയത്ത് നൽകുക എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അബു എന്ന് കൂട്ടിക്കൊണ്ട് കുട്ടികൾക്ക് പേര് നൽകാവുന്നതാണ്. ഉദാഹരണത്തിന് അബൂബക്കർ, അബു അബ്ദുല്ല, അബു ഹംസ എന്നൊക്കെയുള്ള രൂപത്തിലൊക്കെ നമുക്ക് പേര് നൽകാവുന്നതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പേര് നൽകിയിരുന്നു, കുട്ടികളെ അങ്ങനെ വിളിച്ചതായിട്ടൊക്കെ കാണാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥകളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഏഴാമത്തെ ദിവസം കുട്ടിക്ക് വേണ്ടി അഖീഖ്, അത് അറുക്കൽ സുന്നത്താണ്. അഖീഖിൻ്റെ വിഷയത്തിൽ ആൺകുട്ടിയാണെങ്കിൽ രണ്ടാടും പെൺകുട്ടിയാണെങ്കിൽ ഒരു ആടുമെന്നത് തന്നെയാണ് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. മറ്റു മൃഗങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് റിപ്പോർട്ടുകളോ കാര്യങ്ങളോ വന്നിട്ടില്ല എന്നു മാത്രമല്ല, ചില സഹാബിമാരെങ്കിലും അതിനെ എതിർത്തതും നമുക്ക് ഹദീസുകളുടെയും ചരിത്രങ്ങളുടെയും അടിസ്ഥാനത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആൺകുട്ടിക്ക് രണ്ട് ആട്, പെൺകുട്ടിക്ക് ഒരാട് എന്ന അർത്ഥത്തിലാണ് നമ്മൾ അഖീഖ് നൽകേണ്ടത്. അത് മാംസം വിതരണം ചെയ്യുകയോ അതല്ല എങ്കിൽ പ്രത്യേകമായി സദ്യയുണ്ടാക്കി അതിലേക്ക് കുടുംബക്കാരെയും അയൽവാസികളെയൊക്കെ വിളിക്കുകയോ ഏത് രീതിയും സ്വീകരിക്കാവുന്നതാണ്. അറക്കുന്നതോടുകൂടി യഥാർത്ഥത്തിൽ അഖീഖ് തീർന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ അന്നേ ദിവസം മുടി കളയുന്നതും സുന്നത്തായി പഠിപ്പിച്ച കാര്യമാണ്. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും മുടി കളയാവുന്നതാണ്. ചില ആളുകളെങ്കിലും പെൺകുട്ടികളെ മുടി കളയുവാൻ പാടില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അത് ഹദീസിൻ്റെ നെസ്സിന് എതിരായി കൊണ്ടാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും മുടി കളയാവുന്നതാണ്. ആ മുടിയുടെ തൂക്കത്തിന് അനുസരിച്ച് ഒരു വെള്ളി, അത് വെള്ളി ദാനം ചെയ്യൽ പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ മുടി തൂക്കി അതിൽ ലഭിക്കുന്ന ഭാരത്തിനനുസരിച്ച് വെള്ളി വെള്ളി നമ്മൾ ദാനം ചെയ്യുക എന്നത് പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. അഖീഖ് അറുക്കുവാൻ കാശില്ല എങ്കിൽ ആ രംഗത്ത് കടം വാങ്ങാവുന്നത് കടം വാങ്ങിക്കൊണ്ട് അറുക്കാൻ കഴിയുമെങ്കിൽ കടം വാങ്ങട്ടെ എന്ന് പോലും മുൻകാല പണ്ഡിതന്മാർ പ്രസ്തുത വിഷയത്തിൽ സൂചിപ്പിച്ചത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അഖീഖിൻ്റെ വിഷയം നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മുടി കളഞ്ഞു കഴിഞ്ഞാൽ ജാഹിലിയ കാലഘട്ടത്തിൽ ആടിനെ അറുത്ത് ആടിൻ്റെ രക്തം തലയിൽ പുരട്ടുന്ന രീതിയുണ്ടായിരുന്നു. ആ രീതിയെ ഇസ്ലാം വിമർശിക്കുകയും പിന്നീട് അതിന് പകരമായിക്കൊണ്ട് സഅഫറാൻ അഥവാ കുങ്കുമം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികളുടെ തലയിൽ അതിന് പകരമായിക്കൊണ്ട് പുരട്ടുവാൻ ആവശ്യപ്പെട്ടതും എല്ലാം ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. സാധിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള കാര്യവും ചെയ്യാവുന്നതാണ്. ഈ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യേകമായിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ടത്. അറുക്കുന്ന സമയത്ത് ബിസ്മില്ല, വല്ലാഹു അക്ബർ, അല്ലാഹു മലക്ക, വ ഇലൈക ഹാദിഹി അഖീഖതു ഫുലാനിൻ, അഥവാ ഫുലാൻ എന്നുള്ള ഭാഗത്ത് കുട്ടിക്ക് നമ്മൾ എന്ത് പേരാണോ നിശ്ചയിച്ചിട്ടുള്ളത് ആ നിശ്ചയിച്ച പേര് കൂട്ടിക്കൊണ്ട് പറയുകയാണ് വേണ്ടത്. ബിസ്മില്ല, അള്ളാഹുവിൻ്റെ നാമത്തിൽ. അള്ളാഹു അക്ബർ, അള്ളാഹു ആകുന്ന ഏറ്റവും വലിയവൻ. അള്ളാഹു മലക്ക വ ഇലൈക്ക, അള്ളാഹുവേ നിനക്ക് വേണ്ടി നിന്നിലേക്ക്. ഹാദിഹി അഖീഖത്തു ഫുലാൻ, ഇത് ഇന്നാലിന്നയാളുടെ അഖീഖയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അറുക്കുന്ന രീതിയാണ് നമ്മൾ ആ രംഗത്ത് സ്വീകരിക്കേണ്ടത്. ഇമാം ബൈഹഖി റഹിമഹുള്ള ഉദ്ധരിച്ച ഹദീസാണിത്. ഇതിനെക്കുറിച്ച് ഇമാം നവവി റഹിമഹുള്ള ഹദീസ് ഹസനാണ് എന്ന് റിപ്പോർട്ട് ചെയ്തത് കാണാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കുട്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നേരത്തെ സൂചിപ്പിച്ച വെള്ളി ദാനം ചെയ്യുക എന്നതുമായി ബന്ധപ്പെട്ട ഹദീസ് ഇമാം അഹമ്മദാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഹെലുക്കി റസഹു, അവൻ്റെ തല നീ മുണ്ടനം ചെയ്യുക, അഥവാ ആയിഷ റളിയ ഫാത്തിമ ബീവിയോട് ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, വതസദ്ദഖി ബിവസ്നി ശഅരിഹി ഫില്ലതൻ അലൽ മസാകീൻ, അവൻ്റെ മുടിയുടെ തൂക്കത്തിന് അനുസൃതമായിക്കൊണ്ട് പാവപ്പെട്ടവർക്ക് നീ ദാനം ചെയ്യുകയും ചെയ്യുക, വെള്ളി ദാനം ചെയ്യുകയും ചെയ്യുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. പല ആളുകളും ബാങ്കും ഇഖാമത്തൊക്കെ നൽകുന്നത് കാണാൻ സാധിക്കും. ഇതൊന്നും ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു അഅലം.
1: ഇമാമിന്റെ കൂടെ നിസ്കരിക്കുമ്പോൾ വൈകി വന്നാൽ ഫാത്തിഹ ഓതി റുക്കു ചെയ്യണോ അതോ ഫാത്തിഹ പാരായണം ചെയ്യാതെയാണോ റുക്കു ചെയ്യേണ്ടത് എന്നാണ്?
2: ഇമാമിനെ അനുധാവനം ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്ന മജ്ഉഇലൽ ഇദ്മാമു ലി ഉത്തമ ബി, ഇമാമിനെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തെ അനുഗമിക്കുവാൻ വേണ്ടിയാണ്, പിന്തുടരുവാൻ വേണ്ടിയാണ്. ഫൈദാ കബ്ബറ ഫകബ്ബിറു, അദ്ദേഹം തക്ബീർ ചൊല്ലിയാൽ നിങ്ങളും തക്ബീർ ചൊല്ലുക, അദ്ദേഹം റുക്കുവിൽ പോയാൽ നിങ്ങളും റുക്കുവിൽ പോവുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തി. പതുക്കെ പോകുന്ന നമസ്കാരങ്ങളിൽ വൈകി വരുന്ന മസ്ബൂക്കായി വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഫാത്തിഹ ഓതിത്തീരുന്നതിന് മുമ്പായി ഇമാം റുക്കുവിലേക്ക് പോയിക്കഴിഞ്ഞാൽ രണ്ട് അവസ്ഥകളുണ്ടാവും. ഒന്നുകിൽ ഫാത്തിഹ ഓതിത്തീരാൻ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, ഇമാമിൻ്റെ കൂടെ റുക്കുവിൽ അനുഗമിക്കുവാൻ സാധിക്കും, എങ്കിൽ അപ്രകാരം ചെയ്യുക. ഇമാം റുക്കുവിൽ പോയി അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ റുക്കുവിൽ പങ്കെടുക്കുവാൻ സാധിക്കുമെങ്കിൽ. ഇനി അതല്ല, ഫാത്തിഹ ഓതിക്കഴിഞ്ഞതിന് ശേഷമാണ് നാം റുക്കുവിൽ പങ്കെടുക്കുന്നത് എങ്കിൽ ഇമാം റുക്കുവിലെത്തി കുറേ കഴിഞ്ഞതിന് ശേഷം എത്തുകയോ അല്ലെങ്കിൽ ഇമാം റുക്കുവിൽ നിന്നും ഉയർന്നതിന് ശേഷമാണ് നമ്മുടെ ഫാത്തിഹ ഓതിക്കഴിയുന്നതെങ്കിലോ, അത്തരം സന്ദർഭങ്ങളിൽ അവിടെ ഫാത്തിഹ പൂർത്തിയാക്കാതെ നേരെ റുക്കുവിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്, അഥവാ ഇമാമിനെ പിന്തുടരുകയാണ് ചെയ്യേണ്ടത്. അടിസ്ഥാനം ഇമാമിനെ പിന്തുടരുക എന്നുള്ളതാണ്. പതുക്കെ ഓതുന്ന നമസ്കാരങ്ങളിൽ ഫാത്തിഹ മസ്ബൂക്കിനെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിട്ടില്ല എങ്കിൽ പിന്നീട് നഷ്ടപ്പെട്ട റക്കാത്തുകൾ വീണ്ടെടുക്കുകയാണ് വേണ്ടത്.
1: റമദാനിൽ ഒരു പള്ളിയിൽ തറാവി നിസ്കാരം കഴിഞ്ഞ ശേഷം അതേ പള്ളിയിൽ പിന്നെ ഖിയാമുല്ലൈൽ നിസ്കരിക്കുന്നതിൻ്റെ പ്രാമാണികത എന്താ എന്നാണ്?
3: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില ആളുകൾ പഠിച്ചിടത്ത് അല്ലെങ്കിൽ മനസ്സിലാക്കിയിടത്ത് വലിയ അബദ്ധം പറ്റിയതാണ് ഇങ്ങനെയൊക്കെ വരാൻ കാരണം. ചിലർ ഖിയാമു റമദാൻ അഥവാ തറാവീഹ് വേറെയാണ്, ഖിയാമുല്ലൈൽ വേറെയാണ്, തഹജ്ജുദ് വേറെയാണ്, വിത്ര് വേറെയാണ് എന്നിങ്ങനെ എല്ലാം വെവ്വേറെയായി മനസ്സിലാക്കി എല്ലാം കൂടി നമസ്കരിക്കുന്ന ആളുകളുണ്ട്. ഇത് ഒരിക്കലും ശരിയല്ല. മുസ്ലിം ലോകത്ത് പണ്ഡിതന്മാരൊക്കെ തറാവീഹ്, അതേപോലെ തന്നെ ഖിയാമുല്ലൈൽ, ഖിയാമു റമദാൻ എന്നൊക്കെ പറയുന്നത് ഒരു നമസ്കാരത്തിൻ്റെ വ്യത്യസ്ത പേരുകൾ വ്യത്യസ്ത സന്ദർഭങ്ങളിലുള്ള പേരുകളായിട്ടാണ്. ഇപ്പം തറാവീഹ് എന്നത് ഹദീസുകളിലൊന്നും കാണില്ല, അത് പിൽക്കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ അതിന് നൽകിയ ഒരു പേരാണ്. രണ്ട് റക്കായത്ത് അല്ലെങ്കിൽ നാല് റക്കായത്ത് കഴിഞ്ഞ് ഒരൽപ്പം വിശ്രമിച്ച് പിന്നീട് നമസ്കരിക്കുന്ന രൂപത്തിലാണല്ലോ. അതുകൊണ്ട് അങ്ങനൊരു ആശ്വാസമെടുക്കുന്നു എന്ന അർത്ഥത്തിലാണ് തറാവീഹ് എന്ന പേരുണ്ടായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമു റമദാൻ, ഖിയാമുൽ ലൈൽ, തഹജ്ജുദ് എന്ന രൂപത്തിലൊക്കെയാണ് അതിന് പേര് നൽകിയിട്ടുള്ളത്. ഇത് എല്ലാ ദിവസങ്ങളിലുമുള്ള ഒരു നമസ്കാരമാണ്. ഇഷാ നമസ്കാരം കഴിഞ്ഞ് സുബ്ഹിക്ക് മുമ്പായിട്ട് ഒരാൾക്ക് നിർവഹിക്കാൻ പറ്റിയ ഒരു റക്അത്ത് മുതൽ 11 റക്അത്ത് വരെ നമസ്കരിക്കാൻ പറ്റിയ ഒരു നമസ്കാരമാണ് ഖിയാമുൽ ലൈൽ എന്ന് പറയുന്നത്, രാത്രി നമസ്കാരം. ഈ രാത്രി നമസ്കാരം റമദാനിലാണെങ്കിൽ അതിന് തറാവീഹ് എന്ന് പണ്ഡിതന്മാർ ഇടുന്നു, അതേപോലെ തന്നെ ഖിയാമു റമദാൻ എന്നിടുന്നു. ഖിയാമു റമദാൻ എന്ന് ഹദീസുകളിൽ തന്നെ വന്നിട്ടുണ്ട്. അതൊക്കെ ആ നിസ്കാരത്തിന് റമദാനിലാകുമ്പോഴുള്ള പേരാണ്. കാരണം റമദാനിലാണ് ഇത് ജമാഅത്തായിട്ട് നമസ്കരിക്കുക എന്ന് പറയുന്നത് സുന്നത്തായിട്ടുള്ളത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തി കാണിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ നമസ്കാരത്തിന് ഖിയാമു റമദാൻ അല്ലെങ്കിൽ തറാവീഹ് എന്ന് പേരിടുന്നു. ഈ നമസ്കാരം തന്നെ ഉറങ്ങിയെഴുന്നേറ്റ് ഒരാൾ നമസ്കരിക്കുകയാണെങ്കിൽ റമദാനിലാണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും അതിന് പറയുന്ന പേരാണ് തഹജ്ജുദ് എന്ന്. ഈ നമസ്കാരത്തിൻ്റെ രൂപം അവസാനത്തിൽ ഒറ്റയാക്കിക്കൊണ്ടാണ് എന്നതുകൊണ്ട് അത് പരിഗണിച്ചാണ് വിത്ർ എന്ന് പറയുന്നത്. അപ്പോൾ വിത്ർ എന്ന് ആ നിസ്കാരത്തിൻ്റെ മൊത്തത്തിലുള്ള പേരാണ്. അവസാനത്തിലുള്ള ഒരു റക്അത്തിന് മാത്രമായിട്ട് അല്ല വിത്ർ എന്ന് പറയുന്നത്. എന്നാൽ ഒരു റക്അത്ത് കൊണ്ട് നമ്മൾ വിത്ർആക്കുന്നു എന്ന അർത്ഥത്തിൽ ഇനി വിത്ർആണ് എന്ന് നമുക്ക് പറയാം. എന്നാൽ ആ നിസ്കാരത്തിൻ്റെ മൊത്തത്തിലുള്ള പേരുകളിൽ ഒന്ന് തന്നെയാണ് വിത്ർ എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ഒരു ദിവസത്തിൽ തന്നെ 2-3 വിത്ർ നിസ്കരിക്കുന്ന ആളുകളുണ്ട്. അതൊരു അബദ്ധമാണ്, തെറ്റാണ്. ഇനി ഒരാൾക്ക് തറാവീഹ് നമസ്കരിച്ച ഒരാൾക്ക് അതിന് ശേഷം നമസ്കരിച്ചുകൂടെ? തീർച്ചയായും നമസ്കരിക്കാവുന്നതാണ്. തറാവീഹ് നമസ്കരിച്ച ഒരു മനുഷ്യന്, പള്ളിയിൽ വെച്ച് തറാവീഹ് നമസ്കരിച്ച ഒരു മനുഷ്യന് വീട്ടിൽ വെച്ച് ഇനിയും കൂടുതൽ നിസ്കരിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഈ രണ്ട് റക്അത്തുകളായിട്ട് അവന് ഇഷ്ടമുള്ള അത്ര നമസ്കരിക്കാം. മുത്തലഖ് സുന്നത്തായിട്ട് ഇഷ്ടമുള്ള അത്ര അവന് നമസ്കരിക്കാവുന്നതാണ്. വുളു എടുത്തുകൊണ്ട് വുളുവിൻ്റെ സുന്നത്തായിട്ട് നിസ്കരിക്കുക, അതേപോലെ തന്നെ മുത്തലഖ് സുന്നത്തായിക്കൊണ്ട് ഓരോരുത്തർക്കും നമസ്കരിക്കാവുന്നതാണ്. എത്ര വേണമെങ്കിലും നമസ്കരിക്കാവുന്നതാണ്. രാത്രിയോ പകലോ ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വതആല നമസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിരോധിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച സമയങ്ങളിലല്ലാത്ത ഏത് സമയത്തും 2 റക്അത്തോ 4 റക്അത്തോ 8 റക്അത്തോ തുടങ്ങി നമുക്കിഷ്ടമുള്ള അത്ര ഈ രണ്ട് റക്അത്ത് നമസ്കരിക്കാവുന്നതാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ ആണ് പിന്നീട് നമസ്കരിക്കണമെന്ന ആഗ്രഹമുള്ള ആളുകൾ ഒറ്റക്കായിട്ടോ അല്ലെങ്കിൽ ഇമാമിൻ്റെ കൂടെയായിട്ടോ നമസ്കരിക്കേണ്ടത്. വിത്രിൽ ഇമാമിൻ്റെ കൂടെ അല്ലെങ്കിൽ ഖിയാമുൽ ലൈലിയിൽ തറാവീഹിൽ ഇമാമിൻ്റെ കൂടെ 11 റക്അത്ത് നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ ഒറ്റയാക്കരുത്, പിന്നെ ഈ രണ്ട് റക്അത്തായിട്ടാണ് നമസ്കരിക്കേണ്ടത്. ഇതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. വല്ലാഹു അഅലം.
4: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ, സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള സമ്പാദ്യമൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാനിടയുണ്ട്. അക്കൗണ്ടിലെ ബാലൻസ് മാത്രമേ ഒരുപക്ഷെ അറിയാനിടയില്ലാത്തതുള്ളൂ. അവിടെ പറമ്പുണ്ട്, ഇവിടെ കടമുറിയുണ്ട്, ഇവിടെ കൃഷിഭൂമിയുണ്ട്, അവിടെ തെങ്ങുണ്ട്, ഇവിടെ കവുങ്ങുണ്ട്, അവിടെ കുരുമുളകുണ്ട്, ഒരു കൊച്ചു വീടും 5 സെന്റുമുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ച് എല്ലാവർക്കും അവരുടേതായ സമ്പാദ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ആരുമറിയാത്ത സ്വകാര്യമായൊരു നിക്ഷേപം നമുക്ക് വേണം. നമ്മുടെ ഉള്ളൻ കൈയിൻ്റെ ഉള്ളിലെ വിരലുകൾ പോലും പരസ്പരം അറിയാതെ കൈമാറ്റം ചെയ്യപ്പെട്ട സ്വതക്കയുടെ ഒരു സമ്പാദ്യം പല പള്ളികളിൽ, പല മദ്രസകളിൽ, പല മനുഷ്യരുടെയും വീട്ടിലെ ഭക്ഷണപാത്രത്തിൽ പല മനുഷ്യരുടെയും വേദനയരിക്കുന്ന ശരീരത്തിലേക്കുള്ള മരുന്നിൻ്റെ വിലയായി, മറ്റു പലരുടെയും മൂത്രം പുറത്തു കളയാനുള്ള ട്യൂബായി, അതുമല്ലെങ്കിൽ പീസ് റേഡിയോ പോലെയുള്ള മഹാനന്മകളുടെ വിജ്ഞാന പ്രവാഹങ്ങളുടെ ഒക്കെ കാരണമായി ഒക്കെ നമുക്കും മക്കൾക്കും ഭാര്യക്കും കുടുംബങ്ങൾക്കും ഒന്നും അറിയാത്ത, ആരോടും പറയാത്ത കുറച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ വേണം. ആ സ്വകാര്യ നിക്ഷേപത്തിൽ ഒരു നല്ല ഐഡിയ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. എല്ലാ ആഴ്ചയും എല്ലാ പിന്നെ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മളെ സൗകര്യം പോലെ ഒരു തുക നിങ്ങൾക്ക് പീസ് റെഡിയൊക്കെ കൊടുക്കുക. അതൊരു സ്വകാര്യ നിക്ഷേപമായി, ആരും അറിയാത്തൊരു പണമായി അതവിടെ കിടക്കട്ടെ. അത് നമ്മളുടെ മയ്യത്തും കൊണ്ടുപോകുമ്പോൾ എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയാനുള്ളതാകട്ടെ. അത് നമ്മളുടെ പിന്നെ ആത്മാവ് കൊണ്ട് ഒന്നാനാകാശത്ത് എത്തുമ്പോൾ ആ കവാടം തുറന്നു കിട്ടാനുള്ളതാകട്ടെ. ആ രീതിയിൽ ഒരു സ്വകാര്യമായ നിക്ഷേപം നമുക്കൊക്കെ ഉണ്ടാകണം. ആരും അറിയാത്തൊരു തുക, ആരും അറിയാത്തൊരു സമ്പാദ്യം അത് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
8: ബി എസ് എന്നിൽ 115 ഒഴിവ്. ബി എസ് എന്നിൽ രാജ്യത്താകെ 100 ജൂനിയർ ടെലികോം ഓഫീസർ ഒഴിവുണ്ട്. കേരളത്തിൽ 15 ഒഴിവുണ്ട്. നാളെ ജൂലൈ 3 വരെയാണ് ഓൺലൈനായി അപേക്ഷകൾ നൽകേണ്ടത്. പ്രായം 20 മുതൽ 30 വരെ. ശമ്പളം 16,400 തുടക്കം. 40,500 രൂപ വരെ. ബി എസ് എല്ലിലെ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട് സ്ട്രീമിൽ ജനറൽ മാനേജറുടെ 15 ഒഴിവ്. പ്രായപരിധി 50. ശമ്പളം 2,25,000 രൂപ. 100 ജൂനിയർ ടെലികോം ഓഫീസർ ബി എസ് എൻ എൽ 115 ഒഴിവ്. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കാം www.bsnl.co.in.
7: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
8: PGIMER നഴ്സിംഗ് അലൈഡ് ഹെൽത്ത് പഠനം. ചണ്ഡീഗഡിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ BSc നഴ്സിംഗ്, പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് പ്രോഗ്രാമുകളിലേക്ക് ഓൺലൈനായി അപേക്ഷകൾ നൽകാം. ജൂലൈ 24 നടത്തുന്ന പരീക്ഷ വഴിയാണ് പ്രവേശനം. അലൈഡ് ഹെൽത്ത് ബാച്ചിലർ ഓഫ് പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാമുകൾക്ക് ജൂലൈ 2 വരെ അപേക്ഷിക്കാം. ജൂലൈ 31 പ്രവേശന പരീക്ഷ. 1,500 രൂപയാണ് അപേക്ഷാ ഫീസ്. മെഡിക്കൽ ലബോറട്ടറി സയൻസ്, ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് തെറാപ്പി, ഓപ്റ്റോമോട്രി, ഫിസിയോതെറാപ്പി, പബ്ലിക് ഹെൽത്ത്, മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, റേഡിയോ തെറാപ്പി ടെക്നോളജി, ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജ്മെന്റ്, മെഡിക്കൽ ആനിമേഷൻ ആൻഡ് ഓഡിയോ വിഷ്വൽ ക്രിയേഷൻ. PGIMER നഴ്സിംഗ് അലൈഡ് ഹെൽത്ത് പഠനം സംബന്ധിച്ച വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കാം www.pgimer.edu.in.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: മദീനയിലെ മാർക്കറ്റ് സജീവമായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലോകാനുഗ്രഹിയായ പ്രവാചകൻ കടന്നുവരുന്നു. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റിയില്ലാതെ, ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ അതിലെ നടന്നുകൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന വേഷവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനവചരിത്രത്തിൻ്റെ ആത്മീയ നേതാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. പെട്ടെന്ന് ചത്തുകിടക്കുന്ന ഒരാട് തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ആടിനെ അതിൻ്റെ ചെവികളിൽ തൂക്കിപ്പിടിച്ച് പ്രവാചകൻ ചോദിച്ചു, ഇതിനെ ആർക്കാണ് വേണ്ടത്? പൊടുന്നനെ ആ തെരുവ് നിശ്ചലമായി. എല്ലാവരും തിരുനബിയുടെ മുന്നിൽ തടിച്ചുകൂടി. നബിയെ, ഒരു ചത്ത ആടിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആരൊരാൾ ചോദിച്ചു. ഒരു ദിർഹമിന് ഇതിനാർക്കാണ് വേണ്ടത് എന്ന ചോദ്യം മാറ്റി ഇതിന് വെറുതെ ആർക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ആർക്കും വേണ്ടായിരുന്നു. അവിടെ വെച്ച് ലോകത്തിൻ്റെ അധ്യാപകൻ
9: നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അതിതായിരുന്നു, നിങ്ങൾ കടിപിടി കൂടുന്ന ദുനിയാവിന് ഈ ചത്താടിൻ്റെ വില പോലുമില്ല. സ്വാർത്ഥരായി മനുഷ്യർ ഓടുകയാണ്. അവൻ്റെ ബാങ്ക് ബാലൻസിലേക്ക് നോക്കി അവൻ നൊമ്പരപ്പെടുകയാണ്. അവൻ്റെ നഷ്ടങ്ങളിലേക്ക് നോക്കി അവൻ അസ്വസ്ഥനാവുകയാണ്. എന്നാൽ ശ്വാസം നിലക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന മറ്റൊരു ജീവിതമുണ്ട്. അവിടേക്കെന്ത് ബാലൻസ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഖുർആൻ മനുഷ്യൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത്തരം ചിന്തകൾ അവനെ നൊമ്പരപ്പെടുത്തുന്നില്ല. എൻ്റെ ആരാധനകൾ, എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ റബ്ബുമായുള്ള എൻ്റെ ആത്മബന്ധങ്ങൾ ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നവൻ ചിന്തിക്കുന്നില്ല. പലരുമായി പിണക്കത്തിലാണ്. വിദ്വേഷത്തിൻ്റെ അഗ്നിപർവ്വതങ്ങൾ ഹൃദയത്തിൽ പൊട്ടുകയാണ്. ആരുടെ മുന്നിലും തോൽക്കില്ല, എല്ലാവരുടെ മുന്നിലും ജയിക്കുമെന്ന ഭാവമാണ്. വിട്ടുവീഴ്ചയും മാപ്പും പൊറുക്കലും ഒന്നുമില്ല. കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ നിന്ന് വിദ്വേഷത്തിൻ്റെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ബാലൻസുകളില്ലാത്ത യാത്രയ്ക്ക് ആരംഭമാകുന്നു. തിരുത്ത് പൊടുന്നനെ ഉണ്ടാകേണ്ട ഒന്നാണ്, അത് കാത്തിരിക്കേണ്ടതല്ല. കാത്തിരിപ്പിന് മുൻപേ ഒരു പക്ഷേ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിൻ്റെ കാലൊച്ചകൾ നാം കേട്ടു തുടങ്ങും.
7: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
10: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മൈൻ. അമ്മാ ബഅദ്. ചരിത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ചില സംഭവങ്ങൾ നമുക്ക് ഒന്നിലധികം ഗുണപാഠങ്ങളെ പലപ്പോഴും നമുക്ക് നൽകുന്നതാണ്. മാത്രമല്ല, അത്തരം ചരിത്ര സംഭവങ്ങൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ അതുപോലെ നമുക്ക് ഓർത്തു വയ്ക്കാൻ പറ്റും മറ്റു കാര്യങ്ങളെക്കാൾ. അപ്പോൾ ആ സംഭവങ്ങളെപ്പോഴും നമുക്കൊരു വഴിവിളക്കായി, ഒരു വെളിച്ചമായി നമുക്കെപ്പോഴും വഴി കാട്ടിക്കൊണ്ടിരിക്കും. അത്തരമൊരു സംഭവമാണ് അംറു ബിൻ അബസ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിലേക്ക് അദ്ദേഹം കടന്നു വന്ന ഒരനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത്, ഈ ജാഹിലിയ കാലഘട്ടത്തിലെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് തോന്നുന്നത് ഇതൊന്നൊരു ശരിയല്ല, ഇതൊന്നും ഒരു ശരിയായ രൂപങ്ങളല്ല, ആചാരങ്ങളല്ല എന്ന് അന്നത്തെ ബിംബാരാധനയെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് തോന്നിയിരുന്നു. അപ്പോൾ അതിലൊരു മടുപ്പ് ഇങ്ങനെ വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് എന്തു ചെയ്യണത്, മക്കയിൽ ഒരാൾ ഉണ്ടെന്നും അദ്ദേഹം ചില വിവരങ്ങൾ പറയുന്നുണ്ട് എന്നും അത് താൻ ആഗ്രഹിക്കുന്ന, താൻ തേടുന്ന അതേ ആശയങ്ങളും വിശ്വാസങ്ങളുമാണ് എന്ന് അദ്ദേഹം അറിയാനിടയായി. അങ്ങനെ വേഗം ഒരു വാഹനമെടുത്ത് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി ചെല്ലാണ്. ആ സമയത്ത് ശത്രുക്കളുടെ ശക്തമായ മർദ്ദനങ്ങൾ കാരണവും പീഡനങ്ങൾ കാരണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒളിച്ച് താമസിച്ച് രഹസ്യ പ്രബോധനങ്ങൾ നടത്തുന്ന ഒരു സന്ദർഭമായിരുന്നു അത്. അങ്ങനെ അന്വേഷിച്ച അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം കണ്ടെത്തി മക്കയിലെത്തിയിട്ട്. അങ്ങനെ പിന്നെ നബിയോട് അദ്ദേഹം ചോദിച്ചു, മാനത്ത താങ്കൾ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പ്രവാചകനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ചോദിക്കുന്നത്, എന്താണ്, എന്തു കാര്യവുമായിട്ടാണ് താങ്കൾ നിയോഗിക്കപ്പെട്ടത്? അപ്പോൾ ഐ ഷെയ്ഇൻ അർസലക്ക, എന്ത് കാര്യവുമായിട്ടാണ് അള്ളാഹു നിന്നെ നിയോഗിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറുപടി, അതായത് ഇസ്ലാം, ഒരു ഇസ്ലാമിനെക്കുറിച്ചൊരു ധാരണയുമില്ലാത്ത ഒരാൾ എന്താണ് താങ്കളുടെ ദൗത്യം എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന മറുപടിയാണ്, എന്താണ്, എന്നെ ഞാൻ നിയോഗിക്കപ്പെട്ടത് ബിസിലത്തിൽ അർഹാം, കുടുംബ ബന്ധങ്ങൾ ചേർക്കുക, വക്കസിലിൽ ഔസാൻ, അതേപോലെ തന്നെ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന പ്രതിരൂപങ്ങൾ അതിനെ തകർക്കുക, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ സ്ഥാപിക്കാം, അവന് പങ്കു ചേർക്കാതിരിക്കുക, ഈ കാര്യങ്ങളാണ് പറയപ്പെട്ടിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇസ്ലാമിനെ ഏറ്റവും തീവ്രമായും ശക്തമായും അതിനെ അക്ഷരം പ്രതി പാലിക്കണം എന്ന് വിചാരിച്ച് വാശി പിടിച്ച് മറ്റുള്ളവരുടെ എല്ലാം ഇസ്ലാമിനെ ചെറുതായി കാണുകയും ചെയ്യുന്ന ചില മനോഭാവങ്ങൾ ചില ആളുകൾക്ക് പെട്ടെന്നുണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുന്നൊരു കാര്യം, ഇസ്ലാം പ്രാഥമികമായി പഠിപ്പിക്കുന്നൊരു കാര്യമാണ് എന്ത്, കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത്. പക്ഷെ അവർ ഇസ്ലാമിക ആചാരങ്ങളിലേക്കും വിശ്വാസങ്ങളിലേക്കും വരുന്നതോടുകൂടെ വാപ്പക്കും ഉമ്മക്കും കൂടിയും അവരെ എന്തു ചെയ്യാണ്, അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്താം. കുടുംബങ്ങളിൽ നിന്ന് മുഴുവൻ ഒറ്റപ്പെട്ട്, നാട്ടിൽ നിന്ന് മുഴുവൻ ഒറ്റപ്പെട്ട്, ഒരു ഒറ്റപ്പെട്ടവനായി ഒറ്റയാനായി ജീവിക്കുന്നൊരവസ്ഥ വിശേഷം ഉണ്ടാവുന്നത്. അതായത് അതുവരെ കുടുംബബന്ധങ്ങൾ പാലിച്ചിരുന്ന ആൾ കുടുംബങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾ വേണ്ടപ്പെടാത്തവനായിത്തീരും. ഇത് അവരുടെ ആദർശപരമായ കാര്യങ്ങൾ ഉപദേശിക്കുന്നു കൊണ്ട് വരുന്ന ഒറ്റപ്പെടലല്ല അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കുടുംബത്തിൽ നിന്ന് ബഹിഷ്കരിക്കും. പക്ഷെ അതല്ലത്, സ്വാഭാവികമായും ഞാനൊരു മുസ്ലിമായി ജീവിക്കുമ്പോൾ എനിക്ക് മറ്റുള്ളവരുടെ കൂടെ ജീവിച്ചാൽ അതെൻ്റെ ഇസ്ലാമിനെ ബാധിക്കും എന്ന് വിചാരിച്ചുള്ള ഉൾവലിയലാണ്. അതേപോലെ തന്നെ സാധാരണഗതിയിൽ ഒരു മാതാപിതാക്കൾ എന്ന നിലക്ക് അവരുടെ അറിവില്ലായ്മകളും അവരുടെ അവസ്ഥകളെയും പരിഗണിച്ചുകൊണ്ട് എന്തായിരുന്നാലും അവിശ്വാസികളാണെങ്കിൽ പോലും മാതാപിതാക്കളുടെ ബന്ധം സ്ഥാപിക്കപ്പെടണമല്ലോ. അപ്പം ഈ കുടുംബബന്ധങ്ങളൊക്കെ മുറിച്ചെറിഞ്ഞ് നമ്മൾ പോകുന്ന ഒരു ഇസ്ലാം, അതിനെന്തൊരു തെളിവാണുള്ളത്? ഇസ്ലാമിനെ തേടി വരുന്ന വ്യക്തിക്ക് മക്ക ജീവിത കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്ന ഒന്നാമത്തെ കാര്യം, അർസലനി ബിസ്ലത്തിൽ അർഹാം, അള്ളാഹുവിനെ നിയോഗിച്ചത് എങ്ങനെയാണ്, കുടുംബബന്ധങ്ങൾ ചേർക്കണമെന്ന് പറയാനാണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞാൽ എന്താണ്, തൗഹീദാണ്. അതായത് ഒരു മുസ്ലിം തൻ്റെ വിശ്വാസത്തിലും പ്രബോധനത്തിലും മുൻഗണനാക്രമത്തിലും ഒന്നാമത് കാണേണ്ട തൗഹീദാണ്. ഇസ്ലാമിലെ ഏറ്റവും മൈന്യൂട്ടായ കാര്യങ്ങളിൽ പോലും തീവ്രത പുലർത്തുന്നവർ ഒരാളോടെങ്കിലും അവൻ്റെ തെറ്റായ വിശ്വാസങ്ങളെക്കുറിച്ചോ ഷിർക്കിനെക്കുറിച്ചോ പറയാൻ മനസ്സ് വരാത്തൊരവസ്ഥയിലേക്കാവണം അവൻ്റെ ഇസ്ലാമിക വളർച്ച അവനെ എത്തിച്ചത്. അതെന്ത് ഇസ്ലാമാണ്? വിശ്വാസവും ദീനും നന്നായി പഠിച്ചപ്പോഴേ അവരതിനു മുമ്പ് നടത്തിയിരുന്നൊരു പ്രാഥമിക ആരെ കണ്ടാലും അള്ളാഹനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ, അള്ളാഹുവിലേക്ക് മടങ്ങണം എന്ന് പറഞ്ഞ് ഇവിടുത്തെ അന്ധവിശ്വാസങ്ങളെയും ഷിർക്കിനെയും എതിർത്തിരുന്ന വ്യക്തിയുടെ മനസ്സിൽ നിന്ന് ആ പ്രബോധന മനസ്സ് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഒരു മുസ്ലിം എന്ന് പറയുമ്പോൾ പ്രാഥമികമായി അവൻ ഉൾക്കൊള്ളേണ്ടതും പ്രബോധനം ചെയ്യേണ്ടതും എന്താണ്, തൗഹീദാണ്. ആ തൗഹീദിലുള്ളൊരു സ്പിരിറ്റ് ഉണ്ടല്ലോ, അതവൻ നഷ്ടപ്പെട്ടു പോവുകയാണ്. അവൻ അവനിലേക്ക് ഒതുങ്ങുകയാണ്. അവൻ്റെ പ്രബോധന കാര്യങ്ങളും വിഷയങ്ങളും എന്താണ്, ഇസ്ലാമിലെ മറ്റു വിഷയങ്ങളിലേക്ക് മടങ്ങാണ്. അത് വായിച്ചോ, ഇത് പഠിച്ചോ, ഇത് ചെയ്തോ എന്നൊക്കെ ചോദിക്കുമ്പോഴും ഷിർക്കിൽ കഴിയുന്ന ഒരു മനുഷ്യനെ കുടുംബത്തിലോ നാട്ടിലോ സ്വന്തം മാതാപിതാക്കളായവരിൽ പോലും തൗഹീദിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, ആ മനസ്സിൻ്റെ ഒരു താല്പര്യം നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ഇസ്ലാമിലെ പ്രാഥമികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്താണ്, കുടുംബബന്ധം ചേർക്കലും അതേപോലെ തന്നെ ആ തൗഹീദിൻ്റെ മഹത്വമാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഏതായിരുന്നാലും മനസ്സ് വല്ലാതെ ഇസ്ലാമികമായി പാകമാകാത്ത ഒരു വ്യക്തി എന്ന നിലക്ക് ഒരു പ്രതിസന്ധി നിറഞ്ഞ സമയത്ത് ഇസ്ലാമിനെ തേടി വന്നപ്പോൾ ആ മനുഷ്യനെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്ന വാക്കെന്താ അറിയോ, ഇന്നക്കലൻ തസ്തത്തി അദാലിക യോമക്കഹാദ, ഇന്ന് നിനക്ക് എന്തു ചെയ്യാൻ പറ്റൂല, അത് എന്തു ചെയ്യാൻ പറ്റില്ല, സ്വീകരിക്കാൻ പറ്റൂല എന്നാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തോട് തിരിച്ചു പോകാൻ വേണ്ടി പറയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫ ഇദാ സമിഅത ബി കദ ദഹർത്തു ഫഅതിനി, ഞാൻ ഇസ്ലാമികമായി വിജയിച്ചു എന്ന് കാണുന്നൊരു സമയം വരുമ്പോൾ നീ എൻ്റെ ഇടയ്ക്ക് വരണം, ആ സമയത്ത് നീ എന്തു ചെയ്യണം, എന്നിലേക്ക് വരണം എന്നാണ്. അങ്ങനെ അദ്ദേഹം തിരിച്ചു പോവുകയാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയി മദീനത്തെത്തിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും വരികയാണ്. അങ്ങനെ വന്ന് അദ്ദേഹം മദീനത്ത് ചെന്നു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി വീണ്ടും സംഗമിക്കണം. ഇത് നബിയോട് അദ്ദേഹം ചോദിച്ചു, ആ താരിഫിനി നിങ്ങൾക്ക് എന്നെ അറിയുമോ എന്ന് ചോദിച്ചു. അന്ന് കണ്ട് മടങ്ങിപ്പോയ വ്യക്തിയാണ്. അപ്പോൾ നബി പ്രതികരിച്ചത്, നാം അൻതല്ലദി ലഖൈതനി ബിമക്ക, മക്കയിൽ വെച്ചുകൊണ്ട് എന്നെ കണ്ടുമുട്ടിയ ആ ആളല്ലേ നീ എന്ന് ചോദിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തു, അദ്ദേഹത്തിന് ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതും എനിക്കറിയാത്തതുമായ കാര്യങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരണം, എനിക്ക് നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു തരണം എന്നാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം അതിൻ്റെ ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമസ്കാരത്തിൻ്റെ സമയം, അതിൻ്റെ വക്ത്, ഓരോന്നും പഠിപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ നമസ്കരിച്ചാലും അതേപോലെ തന്നെ ഒളിവെടുത്താലൊക്കെ കിട്ടുന്നതിൻ്റെ മഹത്വങ്ങൾ പറയുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അതായത് നമ്മൾ പല ആളുകളും നിസ്കരിക്കാറും ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ മഹത്വങ്ങൾ നമ്മൾ അറിയുമ്പോൾ അത് പെർഫെക്റ്റായിട്ട് ചെയ്യും. ഇപ്പോൾ ഒളിവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഒരാൾ ഒളിവ് ചെയ്യുകയാണ്. അപ്പോൾ അയാൾ ശരിക്ക് കുപ്പിളിച്ച് അതേപോലെ തന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി അങ്ങനെ ഓരോന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത് എന്താ വെച്ചാൽ, അങ്ങനെ ചെയ്യുമ്പോൾ ഇല്ലാ ഹറത്ത് ഹത്തായ വജീഹി, അവൻ്റെ മുഖം ശരിയായ രൂപത്തിൽ അവൻ കഴുകുമ്പോൾ അല്ലെങ്കിൽ അവൻ കുപ്പിളിക്കുമ്പോൾ അതേപോലെ തന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോൾ അവൻ്റെ ഹൈഷൂമിലൂടെ അവൻ്റെ മൂക്കിലൂടെ അവൻ്റെ പാപങ്ങൾ പുറത്തു പോകുന്നു. പിന്നെ തുമ്മ ഇദാ ഗസല വജൂഹു കമാ അമറഹുല്ല, അള്ളാഹ് നിർദ്ദേശിച്ച പോലെ അവൻ അവൻ്റെ മുഖം കഴുകുകയാണെങ്കിൽ ഇല്ലാ ഹറത്ത് ഹത്തായ വജീഹി മിൻ അത്രാഫി ലിഹിയത്തിഹി മഅൽമാ, ആ കഴുകണ വെള്ളം പുറത്തു പോകുമ്പോൾ അവൻ്റെ താടിയിലൂടെ തന്നെ എന്ത് ചെയ്യും, അവൻ്റെ പാപങ്ങളും പുറത്തു പോകുന്നു. അപ്പോൾ ആലോചിച്ചു നിങ്ങൾ, നമ്മൾ മുഖം കഴുകണ സമയത്ത് നമുക്കിത് ഓർമ്മ വരികയാണെങ്കിൽ നമ്മൾ എത്ര കൃത്യമായി ചെയ്യും. കാരണം ഓരോ താടി രൂപങ്ങളിലൂടെയും നമ്മുടെ പാപങ്ങളാണ് പുറത്തു പോകും. നബി ഓരോന്ന് പറയുമ്പോൾ അതിൻ്റെ ഫലം പറയണം. പിന്നെ അവൻ്റെ സുമയംസഹു റഅ്സു, പിന്നെ തലതടവും, തലതടവിൽ ഇല്ല ഹറത്ത് ഹത്തായ റഅ്സിഹി മിൻ അത്രാഫി ഷഅരിഹി മഅൽമാ, എന്തിയും അവൻ്റെ തലമുടിയുടെ ഓരോ അറ്റങ്ങളിലൂടെയും എന്തിയും അവൻ്റെ പാപങ്ങൾ കൊഴിഞ്ഞു പോകും. നമ്മൾ ആ തല തടവുമ്പോൾ തലയോട് ചേർത്ത്, മുടിയോട് ചേർത്ത്, അത് തടവുമാണ്. പിന്നെ കാല് കഴുകുമ്പോൾ, നെരിയാണി വരെ കാല് കഴുകുമ്പോൾ അവൻ്റെ കാൽ വിരലിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്ന പോലെ പാപവും ഒഴുകിപ്പോകുകയാണെന്ന്. എന്നിട്ട് പിന്നെ ഒന്ന് നിസ്കരിച്ചു, ഫഹമിദല്ലാ വാസന അലൈഹി വ മജ്ജദഹു, അങ്ങനെ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തി. വ ഫറ കൽബുഹുലില്ല, അള്ളാഹുവിന് വേണ്ടി അവൻ്റെ ഹൃദയത്തെ അവൻ എന്ത് ചെയ്തു, അങ്ങോട്ട് വേറൊരു ചിന്തയില്ലാതെ നമസ്കാരത്തിൽ മാത്രം കേന്ദ്രീകരിച്ചു. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താണ്, ഇല്ലൻ സറഫ മിൻ ഹത്തി അത്തിഹീം ക ഹൈ അത്തിഹീം യൗമ വലദത്തുഹു ഉമ്മുഹു. ഈ പറഞ്ഞ ആ ഒരു പെർഫെക്ഷനോടുകൂടെ ശരിയായ നിലക്ക് അവൻ ആ നിസ്കാരം നിർവഹിച്ചാൽ അവൻ ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ ആവുന്നു. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് നമസ്കാരം പഠിപ്പിച്ചു കൊടുക്കുന്ന രൂപമാണ് നമ്മൾ ഈ കാണുന്നത്. ഓരോന്ന് ചെയ്യുമ്പോഴും കിട്ടുന്ന ഫളലുകൾ, ഫലായിലുകൾ നമ്മൾ മനസ്സിലാക്കണം. ഒരു സുബഹിൻ്റെ രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ കിട്ടുന്ന ഫളല്, അത് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് നിസ്കരിക്കാൻ തോന്നുള്ളൂ. ഈ ദുനിയാവിലുള്ളത് എല്ലാം കിട്ടുന്നതിനേക്കാളും വലുതാന്ന് പറഞ്ഞാൽ അത് മനസ്സിൽ ഓർമ്മ വരുമ്പോൾ ആ നിസ്കാരം പിന്നെ പോവില്ല. അപ്പോൾ ഈ ഒരു വ്യക്തിയുമായി, ഈ സഹാബിയുമായി ബന്ധപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സഹവാസം, ആ പഠിപ്പിച്ചു കൊടുക്കൽ, ധാരാളം പാഠങ്ങളുണ്ട്, ധാരാളം ഗുണപാഠങ്ങൾ. പ്രബോധനത്തിൻ്റെ ചില മനഃശാസ്ത്രങ്ങൾ അതിലുണ്ട്. അതേപോലെ തന്നെ പ്രബോധനത്തിൻ്റെ വിഷയങ്ങളിലുള്ള മുൻഗണനാക്രമത്തിൻ്റെ ചില കാര്യങ്ങൾ അത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒരാൾക്ക് ഇൽമ് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ രൂപം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളെ നമ്മൾ മാതൃകകളായി സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തെ ഉൾക്കൊള്ളുവാനും പ്രബോധന രംഗത്ത് അത്തരമുള്ള മര്യാദകളെ കൈക്കൊള്ളുവാനും നമ്മൾ ശ്രമിക്കണം. അള്ളാഹുവിൻ്റെ തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ.
7: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
11: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
12: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
11: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശുദ്ധ ഖുർആനിന്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങളിലൂടെ. ഖുർആനിലെ മനോഹരമായ ഉപമ വിശദീകരിച്ചുകൊണ്ട് അബ്ദുറൌഫ് അൽ ഹിക്കമിയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലദീ ഹദാന ലിഹാദ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഉപമകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ ഉപമകളിലൂടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലാഹു നമ്മോട് പറയുന്നുണ്ട്. അത്തരത്തിലൊരു ഉപമ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനകാര്യമായ വിശ്വാസകാര്യത്തിനെക്കുറിച്ച് ക്ലിയറാക്കാൻ വേണ്ടി ഒരു ഉപമ വിശുദ്ധ ഖുർആനിൽ 22:73 വചനത്തിൽ അല്ലാഹു നമുക്ക് ഉപമിച്ച് നൽകുന്നുണ്ട്. അവിടെ ജനങ്ങളെയെന്ന് വിളിച്ചുകൊണ്ടാണ് അല്ലാഹു ആരംഭിക്കുന്നത്. വിശ്വാസികളെയെന്നല്ല, മതമില്ലാത്തവരെയെന്നല്ല, അല്ലെങ്കിൽ കാഫിരീങ്ങളെയെന്നല്ല, മറിച്ച് യാ അയ്യുഹന്നാസ്, അല്ലാഹു പൊതുവായി സംസാരിക്കുന്നത് ജനങ്ങളോടാണ്. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം പോലും ജനങ്ങളോടുള്ള സംസാരമാണ്. ജനങ്ങളെ മാർഗദർശനം നടത്തി അവർക്ക് ശരിയായ പാന്താവ്, ശരിയായ പാത കാണിച്ചു കൊടുക്കുവാനും അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരുവാനുമാണ് വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം തന്നെ. ചില ആളുകൾ തെറ്റിദ്ധരിച്ചതുപോലെ മുസ്ലിമീങ്ങളുടെ ഗ്രന്ഥമല്ല വിശുദ്ധ ഖുർആൻ എന്നത്, മറിച്ച് ആ ഖുർആൻ ലോകർക്കുള്ളതാണ്, ലോകർക്കുള്ള മാർഗദർശനമാണ്. അതുകൊണ്ട് ഖുർആനെ ഒരു ആവർത്തി പഠിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഏതായാലും ഈ ആയത്തിൽ അല്ലാഹു ഉപമിക്കുന്നത് ഇങ്ങനെയാണ്, യാ അയ്യുഹന്നാസ് ദുരിബ മസലും ഫസ്തമിഊല. ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു തരാം. ഫസ്തമിഊല, അതിനെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും വേണം എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ശ്രദ്ധ പിടിച്ചു പറ്റിയതിന് ശേഷം ആ വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാ, എന്താണ് ഉപമ എന്ന് വെച്ചാൽ നിങ്ങൾ അല്ലാഹു അല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ആ പ്രാർത്ഥിക്കപ്പെടുന്നവർ ലയഹുലുഖു ദുബാബ, അവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കുന്നില്ല എന്നാണ്. അപ്പോ ആരാധിക്കേണ്ടത് ആരെയാണ്? സ്രഷ്ടാവായ അല്ലാഹുവിനെയാണ്. എന്നാൽ ഇന്ന് അല്ലാഹുവിന് പുറമെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഏതേത് ശക്തികളാണെങ്കിലും ശരി, അവരൊന്നും ഒരിക്കലും നിസാരമായ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിച്ചിട്ടില്ല എന്നത് വളരെ വ്യക്തമാണ്. വലവിജ്തമഊല, അതിനുവേണ്ടി ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിലുള്ള ദുർമൂർത്തികൾ മുഴുവൻ, ആരാധ്യന്മാർ മുഴുവൻ ഒരുമിച്ചു കൂടിയാലും ശരി, ഒരു നിസാരമായ ഈച്ചയെ സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് ഈ ആരാധിക്കപ്പെടുന്നവരെന്ന് വിശുദ്ധ ഖുർആനിൽ ഉപമയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വഈ യസ്ലുബുഹും അദ്ദുബാബ്, ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ അശക്തതയെ ബോധ്യപ്പെടുത്തി തരുന്ന ഒരു ഉദാഹരണം കൂടി പഠിപ്പിച്ചു തരുന്നുണ്ട്. വഈ യസ്ലുബുഹുമുദ്ദുബാബു ഷൈഅ, ഇനി ഇത്തരം ആരാധ്യരുടെ മുന്നിൽ വച്ചിരിക്കുന്ന നിവേദ്യത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന്, ഒരു ഈച്ച വന്ന്, ഒരു ഈച്ചയെ സൃഷ്ടിക്കാൻ കഴിയില്ല എന്നു മാത്രമല്ല, അങ്ങനെയുള്ള ഒരു ഈച്ച, നിസാരമായ ഒരു ജീവി ഇത്തരം ആരാധ്യന്മാരുടെ മുമ്പിൽ വച്ചിരിക്കുന്ന നിവേദ്യത്തിൽ നിന്ന് എന്തെങ്കിലുമൊന്ന് തട്ടിയെടുത്തുകൊണ്ടുപോയാൽ പോലും, ലാ യസ്തൻഖിദൂഹു മിൻഹു, ആ നിവേദ്യം എടുത്തുകൊണ്ടുപോയ ഈച്ചയിൽ നിന്ന് തിരിച്ചെടുക്കാൻ ഇവർക്ക് സാധ്യമല്ലതാനും. അതായത് സ്വന്തം മുന്നിലുള്ള നിവേദ്യം ഈച്ച തട്ടിയെടുത്തുകൊണ്ടുപോകുമ്പോൾ ഒരീച്ച എത്രയായിരിക്കും അതിനെടുക്കാൻ കഴിയുക? അപ്പോൾ അതുപോലും ആ ഈച്ചയിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ കഴിയാത്ത അത്രയും അശക്തത നിറഞ്ഞവരെയാണ് ഈ ലോകത്ത് അല്ലാഹു അല്ലാത്ത ഏതേത് ശക്തികളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അവരെല്ലാം ഇത്രയും അശക്തത നിറഞ്ഞവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹു പറയുന്നത്, ദഅഫ ത്വാലിബു വൽ മത്ലൂബ്, വിളിക്കുന്നവനും തേടുന്നവനും തേടപ്പെടുന്നവനും ദുർബലർ തന്നെ എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. എത്ര മനോഹരമായ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവനു പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ അശക്തതയെ ബോധ്യപ്പെടുത്തി തരുന്നത്. ഇവിടെ പ്രധാനമായും രണ്ടു കാര്യങ്ങൾ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. ഒന്ന്, അല്ലാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ആരാധിക്കപ്പെടുന്ന ദുർമൂർത്തികൾ, അവരിൽ ഒരാളുപോലും ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല എന്നത്. അപ്പോൾ ആരാധിക്കപ്പെടേണ്ടത് സ്രഷ്ടാവായ റബ്ബിനെയാണ് എന്നത് ഈ ആയത്തിൽ നിന്ന് വ്യക്തമാണ്. അല്ലാഹുവല്ലാതെ ഒരു ശക്തിയും ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല എന്നത് കാലമിത്രയും തെളിയിച്ച പരമസത്യമാണ്. അവിടെ അല്ലാഹു പ്രത്യേകം എടുത്തു പറഞ്ഞത് വലവിജ്തമഊലഹു, ഒരു ഈച്ച, അത് ഏറ്റവും നിസ്സാരമായ ജീവിയാണല്ലോ, ഏറ്റവും ചെറിയ ജീവിയാണ്. ആ ചെറിയ ജീവിയെ സൃഷ്ടിക്കാൻ ഈ ലോകത്ത് ആരാധിക്കപ്പെടുന്ന ഒരു ദൈവത്തിന് എന്നല്ല, മറിച്ച് ദൈവങ്ങളെന്ന് അവകാശപ്പെടുന്നതോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതോ ആയ ഒരു ശക്തിക്കും അവരെല്ലാവരും കൂടി ഒരുമിച്ചുകൂടിയാൽ പോലും ഒരീച്ചയെ സൃഷ്ടിക്കാൻ പടയ്ക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ്. അപ്പോൾ ഒരീച്ചയെപ്പോലും പടയ്ക്കാൻ കഴിയാത്തവരെയാണ് ഇന്ന് ലോകം ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് വസ്തുതയാണ്. ഒന്നിനെയും സൃഷ്ടിക്കാൻ കഴിയാത്ത അത്രയും അശക്തരായ ദുർമൂർത്തികളെയാണ് ഇന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വ്യക്തം. രണ്ടാമത്തേത്, അവിടെ അവരുടെ ദുർബലത സൃഷ്ടിക്കാൻ കഴിവില്ല എന്നതിനപ്പുറം അവരുടെ മുമ്പിലുള്ള സാധനത്തിനെ കൊണ്ടുപോയാൽ പോലും അവർക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ലെങ്കിൽ ഇന്ന് ആളുകൾ എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഇത്തരം അല്ലാഹുവല്ലാത്ത ശക്തികളിലേക്ക്, ദർഗകളിലേക്ക്, ജാറങ്ങളിലേക്ക്, മക്ബറകളിലേക്ക്, അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ ദുർമൂർത്തികളുടെ അടുക്കലേക്ക് ആളുകൾ പോകുന്നതെന്തിനാണ്? എന്തെങ്കിലും ഒരു ഉപകാരമുണ്ടാകാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദോഷം മാറിക്കിട്ടാൻ. ഈ രണ്ടാലൊരു കാര്യത്തിനല്ലാതെ ഒരാളും ഇത്തരം ശക്തികളിലേക്ക് അഭയം പ്രാപിക്കുന്നില്ല. എന്നാലോ സ്വന്തം മുമ്പിൽ നടക്കുന്ന കാര്യത്തെപ്പോലും തടുക്കുവാനോ അതിൽ നിന്ന് തിരിച്ചു പിടിക്കാനോ കഴിയാത്ത ഇത്തരം ദുർമൂർത്തികളെയാണ് മനുഷ്യർ അതിനഭയം പ്രാപിക്കുന്നത് എന്ന് പറയുമ്പോൾ എത്ര മൂഢന്മാരുമാണ്, എത്ര ദുർബലരാണ് മനുഷ്യരെന്നും അതുപോലെ തന്നെ ആരാധിക്കപ്പെടുന്ന ദുർമൂർത്തികളും എത്ര ദുർബലരാണ് എന്ന് ഈ ആയത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ഏത് ആവശ്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ പ്രതിസന്ധികൾ അത് തരണം ചെയ്യാൻ റബ്ബിനു മാത്രമാണ് സഹായിക്കാൻ കഴിയുക. നമ്മുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു നൽകാൻ റബ്ബിനു മാത്രമാണ് കഴിയുക. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു യാഥാർത്ഥ്യം, നമുക്കെന്തു സംഭവിച്ചാലും അത് അല്ലാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് എന്ന് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും അതിൽ അടിയുറച്ച് വിശ്വസിക്കുവാനും അതിലൂടെ മനസ്സമാധാനം കണ്ടെത്തുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം അല്ലയല്ലാത്ത ഒരു ശക്തിയെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലയല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ ചെയ്യുന്ന, പ്രയാസങ്ങൾ മാറാൻ, പ്രശ്നങ്ങൾ ദൂരീകരിക്കാൻ യാതൊരു നിലക്കും അല്ലാഹുവല്ലാത്ത ആളുകളിലേക്ക്, ഏതെങ്കിലും ഒരു നൂലിലേക്കോ ഒരു ഏലസിലേക്കോ മറ്റേതെങ്കിലും ശക്തികളിലേക്കോ അഭയകേന്ദ്രങ്ങളിലേക്കോ നമുക്ക് പോകേണ്ടതില്ല. ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് എല്ലാം റബ്ബിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ജീവിതമാണ് യഥാർത്ഥത്തിൽ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, ഖുർആനിലെ മനോഹരമായ ഉപമ. ക്ലാസ് എടുത്തത് അബ്ദുറൌഫ് അൽഹിക്കമി, തിരുവനന്തപുരം.
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ നാം കേൾക്കുന്നത് പ്രാർത്ഥനാ പഠനമാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയുടെ ആദ്യ ഭാഗമാണ് ഇന്ന് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. തനിക്ക് ഒരു ജോലിക്കാരിയെ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ റബ്ബ സമാവാതി സബഇ വറബ്ബൽ അർശിൽ അലീം റബ്ബന വറബ്ബ കുല്ലി ഷൈഇൻ മുൻസിൽ തൗറാത്തി വൽ ഇൻജീലി വൽ ഖുർആനി ഫാലിഖൽ ഹബ്ബി വന്നവ അഊദു ബിക മിൻ ഷർരി കുല്ലി ഷൈഇൻ അൻത ആഖിദുൻ ബിനാസിയതിഹി أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء وأنت الظاهر فليس فوقك شيء وأنت الباطن فليس دونك شيء اقل عني الدين وأغنني من الفقر. പ്രാർത്ഥനയുടെ അർത്ഥം: ഏഴ് വാനങ്ങളുടെയും മഹത്തായ സിംഹാസനത്തിന്റെയും ഞങ്ങളുടെയും എല്ലാ വസ്തുക്കളുടെയും നാഥനായ അല്ലാഹുവേ, തൗറാത്തും ഇഞ്ചീലും ഫുർഖാനും അവതരിപ്പിച്ചവനായ, വിത്തുകളും ധാന്യങ്ങളും മുളപ്പിച്ചവനായ അല്ലാഹുവേ, നിന്റെ പിടുത്തത്തിലുള്ളതായ എല്ലാ വസ്തുക്കളുടെയും തിന്മയിൽ നിന്ന് ഞാനിതാ നിന്നോട് രക്ഷ തേടുകയാണ്. അല്ലാഹുവേ, നീയാണ് ഒന്നാമൻ, നീയാണ് അൽ ഔവൽ, നിനക്ക് മുമ്പ് യാതൊന്നുമില്ല. നീ തന്നെയാണ് അൽ ആഖിർ, നിന്റെ ശേഷം യാതൊന്നുമില്ല, നീയാണ് അവസാനമുള്ളത്. നീയാകുന്നു അല്ലാഹിർ, നിനക്ക് മീതെ യാതൊന്നുമില്ല. അല്ലാഹുവേ, നീയാണ് അൽ ബാത്തിൻ, നിന്റെ അറിവ് കൂടാതെ യാതൊന്നും ഉണ്ടാവുകയില്ല. നീ എൻ്റെ കടം വീട്ടണമേ, ദാരിദ്ര്യത്തിൽ നിന്ന് നീ എന്നെ കരകയറ്റുകയും ചെയ്യണമേ എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. സുദീർഘമായൊരു പ്രാർത്ഥനയാണ്, നമുക്ക് ഇതിൻ്റെ ഒരു ആദ്യ ഭാഗം മാത്രം പഠിക്കാം. അല്ലാഹുമ്മ റബ്ബസ് സമാവാതി, അല്ലാഹുമ്മ റബ്ബസ് സമാവാതി സബഇ, അല്ലാഹുമ്മ റബ്ബസ് സമാവാതി സബഇ വറബ്ബൽ അർശിൽ അലീം വറബ്ബൽ അർശിൽ അലീം. അല്ലാഹുമ്മ റബ്ബ സമാവാതി സബഇ വറബ്ബൽ അർശിൽ അലീം റബ്ബനാ വറബ്ബ കുല്ലി ഷൈഇൻ റബ്ബനാ വറബ്ബ കുല്ലി ഷൈഇൻ റബ്ബനാ വറബ്ബ കുല്ലി ഷൈഇൻ മുൻസിൽ തൗറാത്തി വൽ ഇൻജീലി റബ്ബനാ വറബ്ബ കുല്ലി ഷൈഇൻ മുൻസിൽ തൗറാത്തി വൽ ഇൻജീലി വൽ ഖുർആൻ മുൻസിൽ തൗറാത്തി വൽ ഇൻജീലി വൽ ഖുർആൻ ഫാലിഖൽ ഹബ്ബി ഫാലിഖൽ ഹബ്ബി വന്നവ ഫാലിഖൽ ഹബ്ബി വന്നവ അഊദു ബിക മിൻ ശർരി കുല്ലി ഷൈഇൻ أعوذ بك من شر كل شيء أنت آخذ بناصيته أنت آخذ بناصيته أنت آخذ بناصيته.

0: ആയിക്കൊണ്ട് അത് പ്രാവർത്തികമാക്കാനുമുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയുടെ ആദ്യ ഭാഗമാണ് ഇപ്പോൾ നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ.
2: പീസ് റേഡിയോയിൽ അടുത്തതായി സ്നേഹക്കൂട്. ഇന്നത്തെ സ്നേഹക്കൂടിൽ ചർച്ച ചെയ്യുന്ന വിഷയം സൈബർ സെക്സ്, പ്രശ്നങ്ങൾ, അതിൻ്റെ പരിഹാരങ്ങൾ. ഇന്നത്തെ സ്നേഹക്കൂട് നിയന്ത്രിക്കുന്നത് പ്രൊഫസർ കെ പി സഅദ്, ഷമീം എം വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹി, വസ്സലാത്ത് വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മാഇൻ. പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരെ, ഇന്ന് വീണ്ടും നമ്മൾ ഒരു പുതിയ എപ്പിസോഡുമായി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് സൈബർ സെക്സുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാരണങ്ങൾ എന്ത്, അതിൻ്റെ പ്രശ്നങ്ങൾ എന്ത് എന്നൊക്കെയായിരുന്നു. ഇന്നും ഇൻഷാല്ലാ ആ സൈബർ സെക്സിൻ്റെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, ഇനിയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയാണ്, അതിനു വേണ്ട പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ പരിഹാരങ്ങൾ, എങ്ങനെയാണ് ഇതുപോലെയുള്ള ഒരു മായാകെണിയിൽ അകപ്പെട്ട യഥാർത്ഥ ജീവിതത്തിൽ നിന്നും ഒരുപാട് ഒരുപാട് അകലെ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ യഥാർത്ഥ വഴിയിലേക്ക് കൊണ്ടുവരാനുള്ള പരിഹാരങ്ങൾ എന്ത് എന്നൊക്കെയാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു എപ്പിസോഡിൽ പ്രധാനമായും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇത് മുഖേന ഉണ്ടാവുന്ന അശ്ലീല സൈറ്റുകൾ, സൈബർ സെക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇത് മുഖേനയൊക്കെ ഉണ്ടാവുന്ന ഇനിയുമുള്ള വലിയ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒന്ന് ചർച്ച ചെയ്ത് അതിൻ്റെ പരിഹാരത്തിലേക്ക് വരാം. സർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്ന് വീണ്ടും നമ്മൾ പീസ് റേഡിയോ സ്നേഹക്കൂടിൽ, സ്നേഹക്കൂട് എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ ഓരോ അംഗങ്ങളും വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു എപ്പിസോഡാണ് സ്നേഹക്കൂടിലെ ഓരോ എപ്പിസോഡുകളും. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ സൈബർ സെക്സുമായി ബന്ധപ്പെട്ടുള്ള കാരണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു, അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. പക്ഷേ ഇനിയും കുറച്ച് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഇത് മുഖേന ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യാത്ത പ്രധാനപ്പെട്ട പ്രശ്നങ്ങളില്ലേ, ആ ഒരു പ്രശ്നങ്ങളിലേക്ക് കടന്നുപോയി നമുക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്.
4: അശ്ലീല ചിത്രങ്ങൾ അല്ലെങ്കിൽ സൈബർ സെക്സിന് അടിമയാവുന്നത് മുഖേന ഒരാൾക്കുണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം പാരൻസുമായിട്ടുള്ള ഡിസ്റ്റൻസിങ് ആണ്.
3: യഥാർത്ഥത്തിൽ
4: അതായത് ഒരു രക്ഷിതാവ് വലിയ പ്രതീക്ഷയിലാണ് ഓരോ മക്കളെയും വളർത്തുന്നത് അല്ലെ. അതുകൊണ്ട് ഈ രക്ഷിതാക്കൾ അറിയാതെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ രക്ഷിതാക്കളിൽ നിന്ന് മറഞ്ഞുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു തെറ്റായ കാര്യമാണല്ലോ ഇത്. അതുകൊണ്ട് കുട്ടികളും രക്ഷിതാക്കളും തമ്മിൽ ഈ ഒരു ഫോൺ എഡിക്ഷനിലേക്ക് നീങ്ങുന്നതോടുകൂടി അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ് മൂർധന്യാവസ്ഥയിലെത്തുകയാണ്. കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ ചെയ്യുന്ന കാര്യം ഏറ്റവും വലിയ തെറ്റാണ്, അല്ലെങ്കിൽ മനസാക്ഷി കുത്തുണ്ടാക്കുന്ന ഒരു തെറ്റാണ് അയാൾ ചെയ്യുന്നത്. അത് ഭാര്യയുള്ള ഒരു ഭർത്താവാണെങ്കിൽ ഭാര്യ അറിയാതെ അത്തരത്തിലുള്ള സൈറ്റുകൾ പരതുകയും അല്ലെങ്കിൽ അത്തരം ഡീഡിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ അയാൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ പാരൻസുമായിട്ട് ഉള്ള റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ ബന്ധത്തെ ഇത് ബാധിക്കുന്നുണ്ട്. ഇതാണ് കുടുംബജീവിതത്തിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ ഒരു രണ്ട് അറ്റങ്ങളിലേക്ക് വഴിമാറുന്നു എന്നുള്ളത് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്.
3: ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് സാർ ഇപ്പോൾ സൂചിപ്പിച്ചത്. നല്ല റിലേഷൻഷിപ്പുകൾ അകന്നകന്നു പോകുന്നു, രക്ഷിതാക്കളുമായിട്ടുള്ള അകൽച്ച കുട്ടികൾ ഉണ്ടാവുന്നു, അതുപോലെ തന്നെ കുട്ടികളിൽ നിന്നും രക്ഷിതാക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അകലും.
4: തീർച്ചയായും, അതായത് രക്ഷിതാവിനാണ് ഈ ഒരു പ്രോബ്ലം ഉള്ളത് എങ്കിൽ രക്ഷിതാവ് ഹൈഡ് ചെയ്യാണ്, മക്കളിൽ നിന്നും ഇത് ഹൈഡ് ചെയ്യും. പക്ഷെ മക്കൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉപ്പ അല്ലെങ്കിൽ ഈ ഉമ്മ ഇതിന് യോഗ്യതയില്ലാത്ത ഉമ്മയാണ് അല്ലെങ്കിൽ ഉപ്പയാണെന്ന് അവർക്ക് ബോധ്യമാവാണ്. കാരണം ധാർമ്മിക നിഷ്ഠയുള്ള ഒരു ജീവിതം, എത്തിക്കൽ ലൈഫ് നയിക്കുമ്പോഴല്ലേ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുള്ളൂ. പക്ഷെ അത് നയിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരുന്നു. കാരണം ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അയാള് ഈ രക്ഷിതാവ് മക്കൾക്ക് ഗൈഡൻസ് കൊടുക്കുന്നു, ഉപദേശങ്ങൾ കൊടുക്കുന്നു, ഇതൊന്നും കുട്ടികളെ അക്സെപ്റ്റ് ചെയ്യൂല. കാരണം എന്താണ്, ഈ രക്ഷിതാവ് അയാളുടെ സ്വകാര്യ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള വൃത്തികെട്ട കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കുട്ടികൾക്ക് ബോധ്യമാവുമ്പോൾ ആ കുട്ടിയും രക്ഷിതാവും തമ്മിൽ അകൽച്ചയിലേക്ക് പോവുകയാണ്. പലപ്പോഴും ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് പല കുടുംബങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്.
3: അതെ, നമ്മൾ വളരെയധികം

0: മനസ്സിൽ. ഇപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാർ. ഉറക്കക്കുറവ്, അതുപോലെ തന്നെ ശ്രദ്ധയില്ലായ്മ, ഉത്തരവാദിത്തത്തിൽ നിന്നും പിന്തിരിഞ്ഞ് പുറംതിരിഞ്ഞ് മാറുന്ന സാഹചര്യം, അതുപോലെ തന്നെ താല്പര്യം, ജീവിതത്തിനോടുള്ള ഒരു കാര്യത്തിനോട് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ, ഇപ്പം ഇന്ന് പുതിയ ഒരു വലിയ പ്രശ്നമാണ് സാർ പറഞ്ഞത്. ഇതുപോലെ ഇനിയും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇത് മുഖേന ഉണ്ടാകും?
1: അതായത് മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ആരോഗ്യം അല്ലേ. ഇപ്പോൾ കുളിക്കുക, പല്ല് തേക്കുക, വൃത്തിയാക്കുക, അതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ജീവിതം നയിക്കുക, ഇതിലൊന്നും ഇത്തരം ആളുകൾക്ക് താല്പര്യം ഉണ്ടാവില്ല. ഹൈജീൻ അല്ലെ, ഒരാളുടെ ജീവിതത്തിൽ വൃത്തിയും വെടിപ്പും ഇല്ലാത്ത രൂപത്തിലായിരിക്കും. കാരണം അയാൾ വേറൊരു ലോകത്താണ്. കാരണം ഇയാൾക്ക് ഈ ഒരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഇതൊരു എഡിക്ഷൻ സ്റ്റാറ്റസിലേക്ക്, ഒരു ലഹരിയുടെ തലത്തിലേക്ക് ഇത് വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ ലൈഫിൽ നിന്ന് അയാൾ ഒരുപാട് വിദൂരമായി പോകും. അതുകൊണ്ട് നോർമൽ ലൈഫിൽ വേണ്ട കാര്യമാണ് ഭക്ഷണം, ആരോഗ്യം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത്തരം ആരോഗ്യ ശ്രദ്ധയിൽ നിന്ന് ഇതിന് അഡിക്റ്റഡ് ആയിട്ടുള്ള ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും അകന്നുപോകും എന്നുള്ളത് പഠനങ്ങൾ തെളിയിക്കുന്ന കാര്യമാണ്.
0: ഡ്രഗ് അഡിക്ഷനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷെ ആ ഡ്രഗ് അഡിക്ഷൻ കൊണ്ടുണ്ടാകുന്നതിനേക്കാൾ വലിയ വിപത്തുകൾ ഫോൺ അഡിക്ഷൻ കൊണ്ട് ഉണ്ടാകുന്നു എന്നത് പ്രിയ പ്രേക്ഷകരെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതാണ് പ്രത്യേകിച്ച് പറഞ്ഞത്. പ്രത്യേകിച്ചും നമ്മൾ താല്പര്യം കാണിക്കേണ്ട മേഖലയിൽ നിന്നും പിൻവാങ്ങാനും പിൻവലിയാനുള്ള ഒരു ത്വര, അല്ലെങ്കിൽ പിൻവലിയുന്ന ഒരു സ്വഭാവം ഇത്തരക്കാരായ ആളുകളിൽ ഒരു വലിയ പ്രശ്നമായിട്ട് നമ്മൾ കാണണം എന്നുള്ളതാണ്.
1: പിന്നുണ്ടാവുന്ന വലിയ പ്രശ്നമാണ് സെൽഫ് ഹാമിങ്ങും സൂയിസൈഡ് അറ്റംപ്റ്റും. കാരണം പിന്നെ ജീവിത ലക്ഷ്യം കൃത്യമായി അറിയുന്ന ആളുകൾ അവര് വിശുദ്ധി കാത്തു സൂക്ഷിക്കും. കാരണം ദൈവ സാമീപ്യം ഉണ്ടാവും, ആരാധനകളിൽ കൃത്യത ഉണ്ടാവും. പക്ഷെ ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ആരാധനകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, ദൈവ സാമീപ്യം കരസ്ഥമാക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും സ്വന്തത്തോട് ഒരു തരം അവജ്ഞയും പുച്ഛവും കണ്ടംറ്റും ഫീൽ ചെയ്യുന്നു. അപ്പൊ പിന്നെ അവർ ചിന്തിക്കുകയാണ്, വൈ ഷുഡ് ഐ ലിവ്, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് അവരുടെ സ്വകാര്യ ജീവിതത്തിൽ അവർ സ്വന്തത്തെ തന്നെ പിന്നെ കുറ്റപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന, സെൽഫ് ഹാം ചെയ്യുന്ന, വേദനിപ്പിക്കുന്ന, അപ്പോൾ ബ്ലേഡ് എടുത്തിട്ട് സ്വന്തം നരമ്പ് മുറിക്കുന്ന, അല്ലെങ്കിൽ ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും പോൺ എഡിക്ഷൻ മനുഷ്യനെ എത്തിക്കുന്നുണ്ട്. വിഭ്രാന്തി ഉണ്ടാക്കുന്നു, ആങ്സൈറ്റി ഉണ്ടാക്കുന്നു, ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്നു. ഇതൊക്കെ അതിൻ്റെ സൈഡ് ഇഫക്ട്സ് ആണ്, പാർശ്വഫലങ്ങളാണ്.
0: നോക്കൂ, സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക്, ആത്മഹത്യാ ശ്രമത്തിലേക്ക്, അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് പലപ്പോഴും പോൺ അഡിക്ഷൻ കൊണ്ട് ഉണ്ടാവുന്നു, എത്തുന്നു എന്നുള്ള പ്രശ്നമാണ്. അതിലുപരി പ്രിയ രക്ഷിതാക്കളെ, നമ്മൾ നമ്മുടെ മക്കളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യത്തിലേക്ക് അദ്ദേഹം വിരൽ ചൂണ്ടി. അഥവാ സ്വയം പരിക്കുകൾ ഏൽപ്പിക്കുന്ന, സ്വയം സെൽഫ് ഹാമിങ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് സ്വയം പരിക്കുകൾ ഉണ്ടാക്കുക. എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല, അതുകൊണ്ട് ഞാൻ എന്തിന് ജീവിക്കണം. കൈകളിലും ശരീരത്തിലൊക്കെ പോറലുകൾ ഏൽപ്പിക്കുക, ബ്ലേഡ് കൊണ്ട് മറ്റു മാരക ആയുധങ്ങൾ കൊണ്ട് പോറലേൽപ്പിക്കുന്ന ഒരു സ്വഭാവം ചില കുട്ടികളിലെങ്കിലും കാണാറുണ്ട് എന്നുള്ളതൊരു ഗൗരവതരമായ കാര്യമാണ്. അതിനുള്ള ഒരു കാരണം ഒരു പക്ഷേ അവരുടെ ഇതുപോലെയുള്ള ദുസ്വഭാവങ്ങളാവാം എന്നുള്ളത് കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ കൂട്ടി വായിക്കേണ്ടതാണ്.
1: തീർച്ചയായും. അതുപോലെ ഡിപ്രഷൻ, ഡിപ്രഷന്റെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മള് ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റാവുമ്പോ അത് ഞാൻ ചെയ്യുന്നു, പക്ഷെ എനിക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, കൺട്രോള് മൊത്തത്തിൽ നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഈർഷ്യം, ദേഷ്യമൊക്കെ വർദ്ധിക്കുന്നത്. അപ്പോ പിന്നെ അയാള് പിന്നെ ജീവിതത്തോട് തന്നെ ഒരു വിരക്തി, ഒരു ഡിപ്രസീവ് മൂഡിലേക്ക് അയാള് മ്ലാനമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് മാറുകയാണ്. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഉത്തരവാദിത്ത നിർവഹണമാണ് അല്ലെ. നമ്മള് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോൾ അത് നമ്മുടെ കോൺഫിഡൻസ് സ്റ്റാറ്റസ് വർദ്ധിപ്പിക്കും അല്ലെ. പീസ് റേഡിയോ പോലുള്ള ഈ ഒരു സംവിധാനത്തിൽ കൂടി സ്നേഹക്കൂട് എന്നുള്ള പ്രോഗ്രാമിന് ഇത്തരം കാര്യങ്ങൾ നമ്മൾ സംവദിക്കുമ്പോൾ ആയിരക്കണക്കിന് പ്രേക്ഷകർ ഈ പ്രോഗ്രാം കാണുകയാണ്, കേൾക്കുകയാണ്, അവർക്ക് ഒരു അറിവ് ലഭിക്കുകയാണ്. ഈ അറിവ് ലഭിക്കുമ്പോൾ തീർച്ചയായും അവരുടെ ഭാഗത്തു നിന്ന് വലിയ പ്രാർത്ഥന നമുക്കുണ്ട് അല്ലേ. ഒരുപാട് കുടുംബങ്ങളിൽ ഒരു കുളിർ തന്നലായി, ആശ്വാസമായി, സമാധാനം നൽകുന്ന ഒരു കർമ്മമായിട്ടാണ് ഇത് പോകുന്നത്. എന്നാൽ ഒരാള് ജീവിക്കുമ്പോൾ അയാള് മൊത്തത്തിൽ കുടുംബത്തിന് ഭാരമാവുന്നു, സ്വന്തത്തിന് തന്നെ ഭാരമാവുന്നു. ഞാൻ എന്തിനാ ജീവിക്കുന്നത്? കാരണം പൈശാചികതയാണ് അയാളെ സ്വാധീനിക്കുന്നത്. പിശാച് അവനെ ക്ഷണിക്കുന്നത് നരകത്തിലേക്കും അന്ധകാരത്തിലേക്കുമാണ് എന്ന് മനസ്സിലാവാതെ അവന് അത് ആ കുഴിയിൽ പെടുകയാണ്. പിന്നീട് ഒന്നിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ വീണ്ടും അതേ കുഴിയിലേക്കാണ് അവൻ ആപതിക്കുന്നത്. അതുകൊണ്ട് ഒരു ഡിപ്രസീവ് മൂഡിലേക്കാണ് ഇത്തരത്തിലുള്ള കക്ഷികൾ എത്തിപ്പെടുക.
0: നിരാശ ഒരിക്കലും ഒരു വിശ്വാസിക്ക് ഉണ്ടാവാൻ പാടില്ലാത്തല്ലേ. ഒരു നിരാശ, ജീവിത നൈരാശ്യം ബാധിച്ച് എന്നെ ഒന്നിനും പറ്റാത്തവനാണ്, എനിക്കും എവിടെയും സ്ഥാനമില്ല എന്ന രൂപത്തിൽ ഡിപ്രസ്ഡായി പോവാനുള്ള ഒരു സാഹചര്യം അതൊരു വലിയ പ്രശ്നമായി ഇതുപോലെയുള്ള അശ്ലീലതകൾ കാണുന്നതിലൂടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്.
1: അതായത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അയാളുടെ ഏറ്റവും വലിയ പർപ്പസ് എന്താ, ജീവിതത്തിൽ വിജയം വരിക്കുക, നല്ലൊരു ജോലി സമ്പാദിക്കുക, നല്ല ശമ്പളം വാങ്ങുക, ഇതൊക്കെ അവർ ആഗ്രഹിക്കുന്ന കാര്യമാണ്. പക്ഷേ പഠിക്കാൻ വേണ്ടി പുസ്തകം നിവർത്തി വെക്കുമ്പോൾ ആ പുസ്തകത്തിൽ നിറയെ അവൻ കാണുക ഇത്തരം അശ്ലീലങ്ങളായിരിക്കും. കാരണം താൻ എന്താണ് പ്രവർത്തിക്കുന്നത്, താൻ എന്താണ് കാണുന്നത്, അതായിരിക്കുമല്ലോ അവിടെ എപ്പോഴും ഉണ്ടാവുക. അതുപോലെ ആരാധനകളിൽ അയാൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല, സ്വാഭാവികമായിട്ട് ജീവിതത്തോട് തന്നെ വെറുപ്പ്, അതാണ് ഈ നിരാശാബോധം ഡിപ്രസീവ് മൂഡിലേക്ക് അവൻ എത്തുന്നത്. അതുകൊണ്ടാണ് ശ്രദ്ധ ലഭിക്കാത്തത് കൊണ്ടാണ് പഠിക്കാൻ പറ്റാത്തത്. കാരണം പഠനം എന്നുള്ളത് മെമ്മറി വർക്കൗട്ട് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. നിരന്തരമായിട്ട് റിഗറസ് ആയിട്ട് ഇത്തരം രതി വൈകല്യത്തിലേക്ക് പോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മെമ്മറി പോലും മിസ്സിംഗ് ആവുന്നു. കാരണം വേണ്ടാത്ത ഒരു കാര്യമാണ്, നെഗറ്റീവായ പ്രതികൂലമായ തന്റെ മാനസികാരോഗ്യത്തെ തളർത്തുന്ന കാര്യമാണ് അയാൾ ചെയ്യുന്നത്, അയാൾക്ക് തന്നെ ബോധ്യമുണ്ട്. പക്ഷെ അയാളുടെ ആ ഒരു എർജ്, അയാളുടെ ഇൻസ്റ്റിങ്ക്ട്, ആ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും, അതായത് നൈമിഷികമായ സുഖങ്ങൾ ആസ്വദിക്കാനും അത് പൂർത്തീകരിക്കാനുമുള്ള വ്യഗ്രതയാണ് ഇന്ന് നമ്മുടെ കുട്ടികളെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണോ ആഗ്രഹിച്ചത് അത് അപ്പോൾ തന്നെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അത് പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് അസ്വസ്ഥത ഉണ്ടാവുകയാണ്. അതുകൊണ്ടാണ് മൊബൈൽ ഫോണ് വാങ്ങി വെക്കുന്ന ഒരു വിദ്യാർത്ഥി പോയി ആത്മഹത്യക്ക് പരിശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാറ്റസിലേക്കായിരിക്കും ഇത്തരം ആളുകൾ എത്തിപ്പെടുക. വൈകാരികമായ ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് എന്ന് പറയും അല്ലേ. സാധാരണ നമ്മളിപ്പോ ഒരാളോട് നമ്മളെ ആളുകളായിട്ടൊക്കെ സംസാരിക്കുമ്പോ ചില ആളുകള് നമ്മൾ പറയുന്ന മുഴുവൻ കേൾക്കില്ല, കേൾക്കുന്നതിന് മുമ്പ് കാണാൻ പൊട്ടിത്തെറിക്കുന്നു അല്ലെ. യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിലേക്ക് പ്രഷർ കുക്കർ, ഒരു പ്രഷർ കുക്കർ പോലെ ഒരുപാട് വൈകാരികത ഉണ്ട്, അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ദേ നെവർ റിലീസ് ടു അതേഴ്സ്. അവരുടെ പ്രശ്നങ്ങൾ ഒരാളും അറിയില്ല, ഭാര്യ അറിയില്ല, ഭർത്താവ് ഭാര്യയോട് പറയില്ല, അല്ലെങ്കിൽ ഭർത്താവിനോട് ഭാര്യ പറയില്ല. സ്വാഭാവികമായിട്ട് ഇതിങ്ങനെ കുമിഞ്ഞുകൂടാണ്, വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം അവതരിപ്പിക്കുന്ന സമയത്തായിരിക്കും ഇയാള് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ്, സന്ദർഭത്തിന് പറ്റാത്ത രീതിയിൽ പ്രതികരിക്കുന്നത്,
0: വൈകാരികമായി
1: പൊട്ടിത്തെറിക്കുക, ലൈക്ക് എ ബോംബ് ബ്ലാസ്റ്റ്. ബോംബ് പൊട്ടിത്തെറിക്കുന്നത് പോലെ തന്നെ പൊട്ടിത്തെറിക്കുന്ന, കൃത്യമായി തീരുമാനമെടുക്കാൻ സാധിക്കാത്ത, കുടുംബജീവിതത്തിലൊക്കെ വലിയ പ്രശ്നങ്ങളായിരിക്കും. കാരണം സന്ദർഭോചിതമായിട്ടാവില്ല ഇവര് പെരുമാറുക. കാരണം അവര് വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ആരോട് എപ്പോ എവിടെ വെച്ച് പറയണം എന്നുള്ള കൃത്യത, ആ ഒരു നോർമൽ ബിഹേവിയർ അവരിൽ നിന്ന് മിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ടാവും. അതാണ് ഇങ്ങനെയുള്ള ഒരു പെരുമാറ്റത്തിലേക്ക് അവര്
0: സാധാരണ പറയാറുണ്ട്, വാട്ട്, വൈ, ഹൗ. ഈ ഒരു മൂന്ന് ചോദ്യം, എന്ത് ഞാൻ ചെയ്യുന്നു, അത് എന്തുകൊണ്ട് ചെയ്യുന്നു, എങ്ങനെ ഞാൻ ചെയ്യുന്നു, ഈ ഒരു തീരുമാനം എടുക്കാൻ പലപ്പോഴും ഇത്തരക്കാരായ ആളുകൾക്ക് സാധിക്കില്ല. പൊട്ടിത്തെറിച്ച് സാഹചര്യത്തിനും സമയത്തിനും ഒന്നും അല്ലാത്ത രൂപത്തിലായിരിക്കും ഇവർ ക്ഷോഭിക്കുക.
1: അവർക്ക് ഒരിക്കലും അവരുടെ വികാരങ്ങളെ അല്ലെങ്കിൽ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ദേഷ്യം എന്നുള്ള വികാരം പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആണ്. എന്നാൽ അത് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ വലിയ നഷ്ടങ്ങളാവും ഉണ്ടാവുക. പല ആളുകൾക്കും സംഭവിക്കുന്ന ഏറ്റവും വലിയ അപാകത എന്താ, ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരാൾ വന്ന് ഉപദേശം അന്വേഷിച്ചപ്പോ 3 തവണ ആവർത്തിച്ച ഉപദേശം എന്താണ്, ലാ തഗളബ്, നീ കോപിക്കരുത് എന്നുള്ളതാണ് അല്ലെ. നമ്മുടെ കൺട്രോൾ നമുക്ക് മിസ്സായി കഴിഞ്ഞാൽ ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് ജീവിതത്തിൽ സംഭവിക്കും. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഏറ്റവും വലിയ സംഗതി ഇമോഷണൽ മെച്ചൂരിറ്റിയാണ്, വൈകാരികമായ പക്വതയാണ്. അപ്പൊ ആ വൈകാരിക പക്വത നഷ്ടപ്പെടുന്ന ഒരു രംഗം കൂടി ഇത്തരം എഡിക്ഷൻ, അതായത് സൈബർ എഡിക്ഷൻ, ഓരോ വ്യക്തിക്കും ഉണ്ടാക്കുന്നു.
0: ഒന്ന്, ആത്മഹത്യാ പ്രവണത ഈ ആളുകളിൽ ഉണ്ടാവുന്നു. അതുപോലെ ഉത്തരവാദിത്തത്തിൽ നിന്നും പിൻവലിയുന്നു, പൊട്ടിത്തെറിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു, ആത്മ ഡിപ്രഷൻ അതുണ്ടാവുന്നു. അതുപോലെ തന്നെ സ്വയം പരിക്കുകൾ ഉണ്ടാക്കുക, സ്വയം മുറിവ്,
1: അതുപോലെ ഉണ്ടാവുന്ന മറ്റൊരു പ്രശ്നം സർ ഈ കുടുംബത്തിലുള്ള സംഘർഷമാണ്. കാരണം ഈ വ്യക്തി ഈ ചെയ്യുന്ന തെറ്റ് അയാളിൽ മാത്രം പരിമിതപ്പെടില്ല. കാരണം ഇയാൾക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്. ഭാര്യയുമായിട്ട് മക്കളുമായിട്ട് നല്ല ഒരു റാപ്പോ ബിൽഡപ്പ് ചെയ്യാത്തത് കൊണ്ട് അയാളുടെ സെക്സ്വൽ ലൈഫ് പരാജയമായിരിക്കും. ഭാര്യ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവില്ല. സ്വാഭാവികമായിട്ട് ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്നും പ്രശ്നം ഉണ്ടാവും. ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം ഉണ്ടാവുമ്പോൾ ആ വീട്ടിലുള്ള മാതാപിതാക്കൾ തമ്മിൽ പ്രശ്നത്തിലേക്ക് എത്തിക്കും, മക്കളുടെ പ്രശ്നത്തിലേക്ക് എത്തിക്കും. കാരണം ഇയാൾ കൃത്യമായ ഉത്തരവാദിത്തം നിർവഹിക്കാത്തത് കൊണ്ട് സ്കൂളിൽ പി ടി എ മീറ്റിംഗ് വിളിച്ചാൽ ഇയാൾ പോയില്ല. അപ്പോ ഈ കുട്ടിക്കത് അവന്റെ പഠനത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോ എല്ലാം പരസ്പരം ഇന്റർ റിലേറ്റഡ് ആണ്, ഇന്റർ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പോൺ എഡിക്ഷൻ എന്നുള്ളത് സംഘർഷഭരിതമായ ഒരു കുടുംബാന്തരീക്ഷമായിരിക്കും ഉണ്ടാക്കുക. ഇത് അതുണ്ടാക്കുന്ന ഏറ്റവും വലിയ ഒരു വിപത്താണ്.
0: കുടുംബാന്തരീക്ഷത്തിൽ സംഘർഷങ്ങൾ അതൊരു വലിയ പ്രശ്നമാണ്.
1: ഒരു ഒരു പ്രശ്നം കൂടി എനിക്ക് പറയാനുള്ളത്, ഈ ഡ്രഗ് എഡിക്ഷൻ എന്നുള്ളതിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത ഇത്തരം ആളുകൾക്ക് കൂടുതലാണ്. കാരണം പൊതുവെ അവർക്ക് കുറെ കഴിയുമ്പോൾ, അതായത് പോൺ എഡിക്ഷന്റെ ഒരു സ്റ്റേജ് മൂന്നോ നാലോ ഒക്കെ ആവുമ്പോൾ അവർക്ക് ബോധ്യമാവാണ് എനിക്ക് ഒരിക്കലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അത് മറക്കാൻ വേണ്ടി, ആ സംഗതി പാടെ മറക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചില ഫ്രണ്ട്സ് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ലഹരി. ഇന്ന് പ്രത്യേകിച്ച് സിന്തറ്റിക് ലഹരികൾ, MDMA പോലെയുള്ള വളരെ മാരകമായിട്ടുള്ള വിഷ ലഹരികൾ ഇവർ ഉപയോഗിക്കാൻ തുടങ്ങുകയാണ്. അത് ഉപയോഗിക്കുന്നതോടുകൂടി അയാളുടെ അന്ത്യം ഉറപ്പാവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇന്ന് ഈ പോൺ എഡിക്ഷൻ അല്ലെങ്കിൽ സൈബർ എഡിക്ഷൻ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ഭീതിജനകമായിട്ടുള്ള പ്രതിഫലനങ്ങൾ.
0: പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരെ, നിങ്ങൾ ഈ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്നാലും ഞാനത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. പോൺ അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ, അവർ പലപ്പോഴും മറ്റു അഡിക്ഷനുകളിലേക്കും എത്തിച്ചേരാനുള്ള സാധ്യതകളുണ്ട് എന്നാണ്. പോൺ അഡിക്ഷൻ എന്നത് തന്നെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാളും വലിയ ദുരന്തങ്ങളാണ്, പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സാറ് സൂചിപ്പിച്ച ലഹരി, ലഹരിയുമായി ബന്ധപ്പെട്ടുള്ളൊരു എപ്പിസോഡ് എന്തായിരുന്നാലും നമ്മൾ ചെയ്യേണ്ടി വരുമെന്നുള്ളത് തീർച്ചയാണ്. കാരണം അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ, പ്രശ്നങ്ങൾ, അത് എന്താണ്, എങ്ങനെയാണ് പരിഹരിക്കുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് വരുന്നുണ്ട്. എന്തായിരുന്നാലും അത് ആ ഒരു മേഖലയിൽ നമുക്ക് ഇൻഷാല്ലാ ചർച്ച ചെയ്യാം, മറ്റൊരു എപ്പിസോഡ് ചർച്ച ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ, ഈ പോൺ അഡിക്ഷൻ, ഇതിൽ നിന്നും മോചനം സാധ്യമാണോ?
1: മോചനം സാധ്യമാണ്, പക്ഷെ അതിന്റെ സ്റ്റേജ്, ഇപ്പോ മദ്യപിക്കുന്ന ഒരാള് ഫസ്റ്റ് സ്റ്റേജിലും സെക്കൻഡ് സ്റ്റേജിലും തേർഡ് സ്റ്റേജിലും ഒക്കെ എത്തും. അപ്പൊ ഫസ്റ്റ് സ്റ്റേജിലാണ് ഒരു പിന്നെ ലഹരി നുണഞ്ഞ വ്യക്തിയെങ്കിൽ അയാളുടെ പ്രശ്നത്തിന്റെ പരിഹാരം എളുപ്പമാണ്. എന്നാൽ സെക്കൻഡ് സ്റ്റേജിലേക്കും തേർഡ് സ്റ്റേജിലേക്കും അത് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ശ്രമകരമായ ദൗത്യമാണ്. അതുകൊണ്ടാണ് ഇത്തരം റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, അതായത് ഡി എഡിക്ഷൻ സെന്റേഴ്സ്, ഡി എഡിക്ഷൻ സെന്ററൊക്കെ ശരിക്കും വർക്ക് ചെയ്യുന്നത് ലഹരി മുക്ത ചികിത്സ എന്നുള്ള തലത്തിലാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള പോൺ എഡിക്ഷനും കൃത്യമായിട്ടുള്ള ലഹരി മുക്ത ചികിത്സ ആവശ്യമാണ്.
0: അപ്പൊ
1: നോർമലി ന്യൂ ഹോപ്പ് ഡി എഡിക്ഷൻ സെന്റർ, പെരിന്തൽമണ്ണ ചെറുകരയിൽ വർക്ക് ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ആ ഒരു എഡിക്ഷൻ സെന്റർ, ആ രംഗത്ത് ഇന്ന് കൃത്യമായ സേവനം നിർവഹിക്കുന്ന ഒരു സ്ഥാപനമാണ്. കാരണം ഇസ്ലാമികമായ പരിപ്രേക്ഷ്യത്തിൽ കൂടി ഒരാളെ ലഹരി മുക്തമാക്കാൻ എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് കൃത്യമായിട്ട് ഒരു ഗൈഡ്ലൈൻസ് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആളുകളോട് നമുക്ക് പറയാനുള്ളത്, ചികിത്സ ലഭ്യമാണ്, സാധ്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രോഗികളാണ് ഇവര്, അവര് രോഗികളാണല്ലോ. അപ്പൊ ആ രോഗികളോട് നമ്മള് ഒരു എംപതറ്റിക് അപ്രോച്ചാണ് സ്വീകരിക്കേണ്ടത്. എംപതറ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ സഹാനുഭൂതിയോടുകൂടിയിട്ടാണ് നമ്മൾ അവരോട് പെരുമാറേണ്ടത്. സാധാരണഗതിയിൽ നമ്മള് ഒരു അനുകമ്പയാണ് പ്രകടിപ്പിക്കാറുള്ളത്, അല്ലെ? സിമ്പതി. സിമ്പതി അല്ല വേണ്ടത്, യഥാർത്ഥത്തിൽ വേണ്ടത് എംപതിയാണ്. എംപതി എന്ന് പറഞ്ഞാല് ആ പ്രശ്നം അനുഭവിക്കുന്ന വ്യക്തിയുടെ പ്രശ്നം എനിക്കായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ഞാൻ അതുകൊണ്ട് പ്രതികരിക്കുക. ആ ഒരു സ്ഥാനത്ത് നമ്മൾ നിന്നുകൊണ്ട് ചിന്തിക്കുകയും അയാളെ ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആവശ്യമായ മുൻകരുതലുകളും ചികിത്സയും കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് ഈ ചികിത്സയുടെ ഒന്നാമത്തെ രീതി.
0: കുറ്റപ്പെടുത്തി മാറ്റി നിർത്തലല്ല പരിഹാരം, മറിച്ച് കൂടെ നിന്ന് അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ദുരന്തം, അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രശ്നം, ആ പ്രശ്നം എനിക്കായിരുന്നെങ്കിൽ ഞാൻ എന്തായിരിക്കും ഈ ഒരു അവസ്ഥ, ഈ ഒരു സാഹചര്യത്തിലുണ്ടാവുക, അത് മനസ്സിലാക്കി കൂടെ നിൽക്കുക, ആ കൂടെ നിന്ന് അതിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവരിക എന്നതാണ് ഒന്നാമത്തെ പരിഹാരം.
1: അതായത് പ്രണയത്തിൽ അകപ്പെട്ട ഒരാള്, പ്രണയജീവിതം പരാജയപ്പെട്ടു, വേറൊരു ദാമ്പത്യത്തിലേക്ക് പ്രവേശിച്ചു, സ്വാഭാവികമായി പ്രണയ നൈരാശ്യം ഉണ്ടാക്കിയ ഒരുപാട് വിനകളുണ്ട്. അങ്ങനെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ സെക്സ്വൽ ലൈഫ് അവിടെ പരാജയപ്പെട്ടിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് ചില ഫ്രണ്ട്സ് ഇയാളെ മിസ്ഗൈഡ് ചെയ്തു, പോൺ അഡിക്ഷനിലേക്ക് പോയി. അപ്പോൾ അതിന്റെ മൂല കാരണം യഥാർത്ഥത്തിൽ പ്രണയ നൈരാശിയാണ്. വഖാറത്ത് അള്ളാഹുവെ കണക്കാക്കേണ്ട മുറപ്രകാരം കണക്കാക്കി, ദൈവസാമീപ്യം കരസ്ഥമാക്കി, ജീവിതത്തിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ ഇത്തരം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആ റൂട്ടിലേക്ക് അവർ പോവില്ല. സ്വാഭാവികമായിട്ട് ഇത്തരം ലഹരി മാഫിയയിലേക്കാവും അവരെത്തിപ്പെടുക. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് സഹാനുഭൂതിയാണ്. രണ്ടാമത്തെ കാര്യം, അവരെ നമ്മൾ തുറന്ന് കേൾക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളോട് നമ്മൾ സമീപിക്കേണ്ടത്, അവര് ഒരു വലിയ കുറ്റവാളിയല്ല
0: അല്ലേ.
1: അപ്പൊ ഇനി ഒരു കൊലപാതകം നിർവഹിച്ച ഒരു വ്യക്തി പോലും നമ്മുടെ മുമ്പിൽ എത്തുമ്പോ അതിന് ചില കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോ കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ, കുതിരവട്ടം എന്ന പേരിൽ അറിയപ്പെടുന്ന മാനസികാരോഗ്യ കേന്ദ്രത്തില് സെല്ലിലുള്ള പേഷ്യൻസ് ഉണ്ട്. ആ സെല്ലിലുള്ള പേഷ്യൻസില് ഒരു വിഭാഗം ഇത്തരം മേഡേഴ്സ് നിർവഹിച്ചവരാണ്. പക്ഷെ ആ മേഡർ പോലും, കൊലപാതകങ്ങൾ പോലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ അവർ ചെയ്തതാണ്. അതുകൊണ്ട് ആ ക്രൈമിനെ നമ്മൾ തീർച്ചയായും വെറുക്കേണ്ടതുണ്ട്. പക്ഷെ ആ ക്രിമിനൽ അയാളൊരു വ്യക്തിയാണ്. ആ വ്യക്തിയെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിന്റെ ബാധ്യതയാണ്. അല്ലാതെ ഒരു കുറ്റം ചെയ്ത ആളെ വീണ്ടും വീണ്ടും കുറ്റവാളിയാക്കുന്നതിന് ബദൽ നമ്മുടെ കുടുംബം സ്വീകരിക്കേണ്ട സമീപനം എന്താണ്? ആ കുറ്റം ചെയ്ത വ്യക്തിയെ സ്നേഹിക്കുകയും കുറ്റത്തെ വെറുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരെ തുറന്ന് കേൾക്കണം. അപ്പൊ തുറന്ന് കേൾക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ അവര് എല്ലാ കാര്യങ്ങളും വളരെ നല്ല രൂപത്തിൽ നമ്മോട് അവതരിപ്പിക്കും. ആ അവതരിപ്പിക്കുന്നത് കേൾക്കുക എന്നുള്ളത് തന്നെ പരിഹാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നായികക്കല്ലാണ്.
0: രണ്ട് പരിഹാര കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒന്നാമത്തത് സഹാനുഭൂതിയോടുകൂടി എംപതറ്റിക് ആയിട്ട് അവരായിട്ടുള്ള ഒരു അപ്രോച്ച് നമ്മൾ ഉണ്ടാക്കുക. രണ്ടാമത് ലിസണിങ്, നമ്മൾ നന്നായി കേൾക്കാൻ സന്നദ്ധരാവുന്നുണ്ട്. അഥവാ ഇവർക്ക് അവർ ചെയ്തത് എന്തുകൊണ്ട്, ഈ ഒരു സാഹചര്യത്തിലേക്ക് അവർ എന്തുകൊണ്ടാണ് എത്തിപ്പെട്ടത്, ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ അവരെന്ത് പറയുന്നുവോ അത് ശ്രദ്ധാപൂർവം കേൾക്കുകയും അത് കേട്ട് അവരുടെ മനസ്സിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ റിലീസാവുന്നതോട് കൂടിയിട്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് കൗൺസിലിംഗ് രംഗത്ത് പരിചയമുള്ള പ്രൊഫസർ കെ പി സഹസർ നമ്മളോട് പറഞ്ഞത്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു പരിചയം, അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഏതൊരു പ്രശ്നത്തിനും പരിഹാരമുണ്ട്. രണ്ട് പരിഹാരമാണ് ഇവിടെ നിർദ്ദേശിച്ചത്. ഇനി അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകാം സർ.
1: മൂന്നാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ കൗൺസിലിംഗ് തന്നെയാണ്. കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇസ്ലാമിക് പരിപ്രേക്ഷ്യത്തിലാണ് ഇത്തരം ആളുകൾക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ടത്. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ നമുക്ക് ഏറ്റവും വലിയ മാതൃക. ഇപ്പോൾ പള്ളിയിൽ വന്ന് മൂത്രമൊഴിക്കുന്ന ആള് അല്ലേ, ആ മൂത്രമൊഴിക്കുന്ന ആളെ ആദ്യം മൂത്രമൊഴിക്കാൻ അനുവാദം കൊടുക്കുക ചെയ്യുന്നത്. കാരണം അത് അയാളുടെ ഒരു നീഡാണ്. ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ അവസരം കൊടുത്തതിന് ശേഷം പിന്നെ അദ്ദേഹത്തെ തിരുത്തി കൊടുക്കുക ചെയ്യുന്നത്. ഇതേ രീതി തന്നെയാണ് കൗൺസിലിംഗിലും നമ്മൾ നിർവഹിക്കുന്നത്. കാരണം അദ്ദേഹം ഒരു രോഗിയായതുകൊണ്ട് ആ രോഗത്തിൽ നിന്ന് അയാളെ മോചിപ്പിക്കാനുള്ള ഒരു എംപതറ്റിക് അപ്രോച്ച് നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ ക്ലയന്റിന് ബോധ്യമാവുകയാണ് ഇയാൾ എൻ്റെ കൂടെയുണ്ട്, അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് കുടുംബക്കാർ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് അവരെ ട്രീറ്റ്മെന്റിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരു ജിഹാദ് അവിടെ നിർവഹിക്കേണ്ടി വരും. അത് പോൺ അഡിക്റ്റ് ആണെങ്കിലും ഡ്രഗ് അഡിക്റ്റ് ആണെങ്കിലും ഇത്തരം എഡിക്ഷനിൽ എത്തിയ ആള് ഒരിക്കലും സമ്മതിക്കില്ല ഞാനൊരു രോഗിയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളെ വളരെ തന്ത്രപൂർവം വളരെ നല്ല രൂപത്തിൽ അവരോട് പെരുമാറി അവരെ ട്രീറ്റ്മെന്റിന് നമ്മൾ എത്തിക്കണം. എത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ കൗൺസിലിംഗ് സെഷൻ ഉണ്ട്. ആ കൗൺസിലിംഗിൽ കൂടി അയാളെ ബോധ്യപ്പെടുത്താൻ സാധിക്കും നീ ട്രാപ്ഡ് ആണ്, അല്ലെങ്കിൽ നിന്റെ ജീവിതം നഷ്ടപ്പെടുകയാണ്. സ്വാഭാവികമായിട്ട് അതിന് എന്തെല്ലാം സാഹചര്യങ്ങൾ കൊണ്ടാണ് ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് എങ്കിൽ ആ സാഹചര്യങ്ങൾ ഇല്ലാതാക്കാൻ കൂടി ഫാമിലി കൗൺസിലിംഗ് അനിവാര്യമായിരിക്കും. അപ്പോൾ ഭാര്യക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരും, നീ മക്കൾക്കാണ് ഈ പ്രശ്നമെങ്കിൽ വാപ്പക്കും ഉമ്മക്കും കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു കൗൺസിലിംഗിൽ കൂടി മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. ആ കൗൺസിലിംഗിന് ശേഷം പുനരധിവാസ പ്രവർത്തനങ്ങൾ സജീവമാക്കണം. അപ്പോൾ 21 ദിവസം നമ്മൾ ഡി അഡിക്ഷൻ സെന്ററിൽ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോയി അവിടുത്തെ ട്രീറ്റ്മെന്റൊക്കെ കിട്ടി അവിടുന്നുള്ള തർബിയത്തൊക്കെ കിട്ടി പുറത്തു വന്നു കഴിഞ്ഞാൽ വീണ്ടും പഴയ സാഹചര്യം തന്നെയാണ് ആ പേഷ്യന്റിന് കിട്ടുന്നതെങ്കിൽ അവർ ചീത്തയാവും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ടാണ് അവർക്ക് നല്ല ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ബാധ്യതയാണ്, കുടുംബത്തിന്റെ ബാധ്യതയാണ്. അതാണ് മൂന്നാമത്തെ പരിഹാരം.
0: കുടുംബത്തിന്റെ ഉത്തരവാദിത്തമാണ് ഇതുപോലെയുള്ള ആളുകളെ യഥാസ്ഥലങ്ങളിലേക്ക് കൗൺസിലിംഗിന് കൊണ്ടുപോവുക എന്നുള്ളത്. വ്യക്തിയെ മാത്രമല്ല, അഥവാ പോൺ അഡിക്റ്റഡ് ആയ ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ മാത്രമല്ല, അല്ലെങ്കിൽ ഉപ്പയാണെങ്കിൽ ഉപ്പയെ മാത്രമല്ല, ആ കുടുംബത്തിലെ അംഗങ്ങളൊക്കെ അയാളുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാവരും കൗൺസിലിംഗിന് വിധേയമാവേണ്ടതുണ്ട് എന്നുള്ളതാണ്. അഥവാ കൗൺസിലിംഗിലൂടെയാണ് ഇവരെ സ്വാഭാവികമായിട്ടും സാറ് സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ഒരു പോൺ അഡിക്റ്റഡ് ആണ് അല്ലെങ്കിൽ ഡ്രഗ് അഡിക്റ്റഡ് ആയ ആളുകൾ ഡ്രഗ് അഡിക്റ്റഡ് ആണ് എന്ന് സമ്മതിക്കില്ല. അപ്പോൾ അവർ അതിന് അഡിക്റ്റഡ് ആണ് എന്ന് ബോധ്യപ്പെടണമെങ്കിൽ ഒരു നല്ല കൗൺസിലിംഗ് വിദഗ്ധൻ്റെ അടുത്ത് എത്തിപ്പെട്ടാൽ സ്വാഭാവികമായും അവർ നിർദ്ദേശിക്കുമ്പോൾ താൻ ഈ അകപ്പെട്ടത് ഒരു വലിയ ട്രാപ്പിലാണ്, അദ്ദേഹം ഉപയോഗിച്ച വാക്കൺ വലിയൊരു ട്രാപ്പിലാണ്, എൻ്റെ ജീവിതം നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇനിയും ഞാൻ തുടർന്നാൽ എൻ്റെ ലൈഫ് മാത്രമല്ല എൻ്റെ കുടുംബം ഒന്നാകെ ഒരു നാശത്തിൻ്റെ നഷ്ടത്തിൻ്റെ വക്കിലെത്തുമെന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഒന്ന്, സഹാനുഭൂതിയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യുക. രണ്ടാമത്തെ, നന്നായി അവരെ കേൾക്കുക. മൂന്നാമത്തെ പോയിന്റ് അദ്ദേഹം പറഞ്ഞത് കൗൺസിലിങ്ങിന് വിധേയമാക്കുക എന്നുള്ളതാണ്. ഇതുപോലെ 1, 2, 3, 4 എന്നുള്ള പോയിന്റുകളാകുമ്പോൾ തീർച്ചയായും ഈ പരിഹാര മാർഗം നമ്മുടെ പ്രേക്ഷകർക്ക് യഥാർത്ഥ രൂപത്തിലേക്ക് എത്തുമെന്നതിൽ സംശയമില്ല. അള്ളാഹു ഖൈർ ചെയ്യട്ടെ. ബാക്കിയുള്ള കാര്യങ്ങൾ
1: അവിടെ ഒരു അനുഭവം ഞാൻ സൂചിപ്പിക്കുകയാണ്. കഴിഞ്ഞ നമ്മുടെ പ്രോഫ് കോണില് നമ്മുടെ പ്രോഗ്രാമിൽ ഫസ്റ്റായിട്ട് എൻ്റെ അടുത്തൊരു കൗൺസിലിംഗ് കേസ് വന്നു. ആ കൗൺസിലിംഗ് കേസ് നമ്മുടെ ലോകറിയേണ്ട കൗൺസിലിംഗ് കേസാണ്. ക്ലയൻ്റ് ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ കേസ് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത്, സാറെടുത്ത് ഞാൻ വരുന്നത് ഇത് എൻ്റെ വ്യക്തിപരമായ പ്രശ്നം മാത്രമല്ല, സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗം ആളുകളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ്, ഒരു പ്രതിനിധിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ അന്വേഷിക്കായിരുന്നു ആരുടെ മുമ്പിലാണ് ഇത് ഞാൻ പറയേണ്ടത്. അങ്ങനെയാണ് നിങ്ങളുടെ അടുത്തെത്തിയത്. അപ്പം ഞാൻ അന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ട് ായിരുന്നു, തീർച്ചയായും നമ്മുടെ സംഘടനാ ഭാരവാഹികളെയും അതുപോലെയുള്ള പ്രധാനപ്പെട്ട ആളുകളെയും ഈ സന്ദേശം ഞാൻ എത്തിക്കും, പറയും, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പീസ് റേഡിയോ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഹോമോസെക്സ്വാലിറ്റി എന്നുള്ള ഒരു സംഗതി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പലപ്പോഴും തുടങ്ങുന്നത് സ്വവർഗരതി, അത് തുടങ്ങുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. ഒരു കുട്ടി ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ അവന് ഏറ്റവും കൂടുതൽ ജിജ്ഞാസയുള്ള, അങ്ങേ അറ്റം അന്വേഷണത്വരയുള്ള ഒരു മേഖലയാണ് സെക്സ്വൽ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലൈംഗികമായിട്ടുള്ള ആ ഒരു ത്വര എല്ലാ കുട്ടികൾക്കും, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉണ്ടാവും. അപ്പോൾ കുടുംബത്തിൽ നിന്ന് തന്നെ സെക്സ്വലി മിസ്യൂസ്ഡ് ആവുന്ന, ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്ന സാഹചര്യം, ചിലപ്പോൾ അത് കുടുംബത്തിലെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ തന്നെയായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ നിന്നാണ് ഒരു വ്യക്തി, നമുക്കറിയാലോ ഇന്ന് HIV എന്നുള്ള ഒരു സംഗതി, ഹ്യൂമൻ എയ്ഡ്സിൻ്റെ പിന്നെ എന്താണ് ഒരു ആ വൈറസ്, പിന്നെ അതിനടിമപ്പെട്ടതാണ് ഈ പയ്യൻ. അപ്പോൾ അയാൾ വിവാഹം കഴിച്ചിട്ടുണ്ട്. അദ്ദേഹം കല്യാണം കഴിച്ചതും എയ്ഡ്സ് ബാധിച്ച ഒരു പെണ്ണിനെയാണ്, എന്ന് വെച്ചാൽ HIV വാഹകയായിട്ടുള്ള ഒരു ഒരു പെണ്ണിനെയാണ് അവർ വിവാഹം കഴിച്ചത്. ഇതിൻ്റെ മൂല കാരണം എന്തെന്ന് വെച്ചാൽ, സ്വന്തം കാരണം കൊണ്ടല്ല അയാൾ ഒരിക്കലും ഇവിടെ എത്തിപ്പെട്ടത്. അയാൾ പറയുന്ന സങ്കടകരമായ അവസ്ഥ, ചെറുപ്പത്തിൽ ബാല്യകാലത്ത് ഞാൻ മിസ്യൂസ് ചെയ്യപ്പെട്ടു, ലൈംഗികമായി ഹോമോസെക്സിന് വിധേയമായി, പിന്നീട് നിരന്തരം അതിന് വിധേയമാവുകയാണ്, പിന്നീട് ഒരു 10-18 വയസ്സായതിനു ശേഷമാണ് ഇതിൻ്റെ ഗൗരവാവസ്ഥ എന്താണ് എന്ന് എനിക്ക് തന്നെ ബോധ്യമായതെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ അപ്പോഴേക്കും ആ ഒരു ഗാംഗിൽ നിന്ന്, ആ ഒരു നെറ്റ്വർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത രൂപത്തിൽ അതിൻ്റെ ഒരു എഡിക്ഷൻ സ്റ്റാറ്റസിലേക്ക്, ഹോമോസെക്സ്വൽ ലൈഫിലേക്ക് അയാൾ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം പിന്നീട് അദ്ദേഹത്തെ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ ഇദ്ദേഹം ഒരു HIV വാഹകനാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാണ്. മെഡിക്കൽ കോളേജിൽ നിന്നാണ് അത് ടെസ്റ്റ് ചെയ്തത്. ടെസ്റ്റ് ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് എയ്ഡ്സ് ഉണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. സ്വാഭാവികമായി കല്യാണം അന്വേഷിച്ചപ്പോൾ മറ്റുള്ള ഒരാളും അയാൾക്ക് പെണ്ണു കൊടുക്കൂല. അപ്പോൾ അതിന് സമാനതയുള്ള മറ്റൊരു ഫാമിലിയിൽപ്പെട്ട ഒരു പെൺകുട്ടി, അവളും ഒരിക്കലും സെക്സ്വൽ ഇന്റർകോഴ്സ് മറ്റൊരു വ്യക്തിയുമായി ചെയ്തിട്ടല്ല, അവൾക്ക് അവളുടെ ഉമ്മയിൽ നിന്നാണ് ഈ ഒരു HIV കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ്, ഇങ്ങനെ HIV വാഹകരായിട്ടുള്ള ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. അവരൊന്നും തന്നെ അവരുടെ സ്വന്തം തെറ്റുകൊണ്ടല്ല ഇതിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, തങ്ങളുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ഇത്തരം സ്വവർഗരതിയിൽ എത്തിപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പിന്നീട് അവരുടെ ജീവിതം ഏറ്റവും വലിയൊരു ദുരന്തമായി തീരുകയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ വളരെ നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധം, അത് നമ്മൾ പാരന്റ്സ് ആണ് കൊടുക്കേണ്ടത്. അത് കൊടുത്തിട്ടില്ല എങ്കിൽ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് LGBTQ, നമുക്കൊക്കെ അറിയാലോ ഇത് സാർവത്രികമായി അത് ഒരവസ്ഥയായി ചിത്രീകരിക്കപ്പെടുകയും അതൊരു അവകാശവാദമായി മാറുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ ഇതിനെ സംബന്ധിച്ചുള്ള ശരിയായ ബോധം നമ്മുടെ സമൂഹത്തിന് കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇവിടെ പ്രത്യേകമായി സൂചിപ്പിച്ചത്.
0: വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു പോയിന്റിലേക്കാണ് അദ്ദേഹം നമ്മളെ എത്തിച്ചിട്ടുള്ളത്. അഥവാ രക്ഷിതാക്കളായ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഈ ആധുനിക കാലഘട്ടത്തിലെ വരും വരായികളെ കുറിച്ച്, അതുപോലെ തന്നെ ചെയ്തികളെ കുറിച്ച്, സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിൽ പോലും കുടുംബങ്ങളിൽ നിന്നുണ്ടാകുന്ന മിസ്യൂസുകൾ, അതുപോലെ തന്നെ അബ്യൂസുകൾ നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ മക്കളോട് തുറന്നു പറയുകയും അവർക്ക് അതുപോലെയുള്ളൊരു സാഹചര്യം ഇല്ല എന്ന് മനസ്സിലാക്കുകയും അവർക്കതിനു വേണ്ട പ്രോത്സാഹനങ്ങൾ അഥവാ ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് രക്ഷിതാക്കളോട് വന്ന് തുറന്നു പറയാനുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്നുള്ളതാണ്, അഥവാ യഥാർത്ഥ അവബോധം മക്കൾക്ക് നൽകുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പരിഹാരം.
1: തീർച്ചയായും.
0: ഇനി അടുത്ത
1: അവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇമോഷണൽ സപ്പോർട്ട് അല്ലേ. ഇപ്പോ ഓരോ പ്രായത്തിലും കുട്ടികൾക്ക് വേണ്ടത് വൈകാരിക പിന്തുണയാണ്. അപ്പൊ രക്ഷിതാക്കൾ ചിലപ്പോഴെങ്കിലും ഈ മക്കൾ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ പിന്നെ അവരെ ഒരു കൺവിക്ട് ആയിട്ട് കാണാറുണ്ട്. അതായത് കുട്ടികൾ അവരുടെ നിഷ്കളങ്കത കൊണ്ട് ചിലപ്പോ എനിക്ക് ഇന്നാള് പ്രേമ കത്ത് തന്നു, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചു, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇന്ന രൂപത്തിൽ പ്രതികരിച്ചു എന്നൊക്കെ വന്ന് ഓപ്പണായിട്ട് മക്കൾ പറയും. അങ്ങനെ നമ്മോട് വന്ന് പറയുമ്പോൾ അവരെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കണം. നേരെ മറിച്ച് ചില രക്ഷിതാക്കൾ പിന്നീട് സംശയത്തോടുകൂടി ആ കുട്ടിയെ ഫോളോ ചെയ്യാണ്, പിന്നെ ഒരിക്കലും താല്പര്യമില്ലാത്ത ആ കുട്ടി ആ ട്രാപ്പിലേക്ക് അകപ്പെടുകയാണ്. ഇതുകൊണ്ട് രക്ഷിതാവ് മനസ്സിലാക്കേണ്ടത് ഈ പ്രായത്തിൽ അത് സ്വാഭാവികമാണ് അല്ലെ. ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവുന്ന ഒരു സമയമാണ്. പലപ്പോഴും ഈ പ്രണയമില്ലാത്ത കുട്ടികൾ ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിരലിൽ എണ്ണാവുന്നതായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ അതിന് പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ വളരെ ഗുണകാംക്ഷയോടുകൂടി തിരുത്തി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് വേണ്ടത് വൈകാരികമായ പിന്തുണയാണ്. അതുകൊണ്ട് ഈ ഒരു എന്താണ് പോൺ അഡിക്ഷനിലേക്ക് പോയിട്ടുള്ള കേസിലും നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ക്ലയന്റിനോട് വൈകാരിക പിന്തുണ നൽകി സപ്പോർട്ടീവായി സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അയാളെ രക്ഷപ്പെടുത്താൻ.
0: അവരുടെ ഭാഗത്ത് ഈ ജീവിതത്തിന്റെ ഒരു സാഹചര്യത്തിൽ ഒരു തെറ്റ് വന്നു, അതിന്റെ പേരിൽ കുറ്റവാളികളായി കണക്കാക്കേണ്ടവരല്ല അവർ, മറിച്ച് അവർ ചെയ്ത കുറ്റത്തിനെ നേരത്തെ പറഞ്ഞ പോലെ വെറുക്കണം. പക്ഷെ അവരെ സ്നേഹിച്ച് അവർക്ക് വേണ്ട ഇമോഷണൽ സപ്പോർട്ട്, വൈകാരികമായൊരു പിന്തുണ, ഞങ്ങൾ കൂടെയുണ്ട്, നീ ഒറ്റപ്പെടേണ്ടവനല്ല എന്നൊരു ബോധ്യം കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്.
1: എഡ്യൂക്കേറ്റ് ചെയ്യണം നമ്മള്. അതായത് ഇപ്പൊ അറിയാലോ സൈബർ സെക്സ് ഉണ്ടാക്കുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ പല രക്ഷിതാക്കൾക്കും അറിയില്ല, കുട്ടികൾക്കും അറിയില്ല അല്ലെ. ഇപ്പൊ ഈ അടുത്ത് ഒരു പെൺകുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. കൗൺസിലിങ്ങിന് കൊണ്ടുവന്ന സമയത്ത് ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള പയ്യൻ ഇൻസ്റ്റാഗ്രാമിൽ കൂടി സുന്ദരിയായ ഈ പെൺകുട്ടിയുമായിട്ട് എഫയറിലേക്ക് എത്തുകയാണ്. എഫയറിലെത്തിയിട്ട് ആദ്യമായിട്ട് സെക്സ് അബ്യൂസിനാണ് വിധേയമാവുന്നത്. ആ പെൺകുട്ടി വളരെ നിഷ്കളങ്കയാണ്. ഇങ്ങനെ സെക്സ് അബ്യൂസിന് വിധേയമാവുന്ന കുട്ടികൾ അവരവരുടെ ഫോട്ടോ ഷെയർ ചെയ്യുന്നു, വീഡിയോ ഷെയർ ചെയ്യുന്നു, അവരുടെ ന്യൂഡായിട്ടുള്ള ഫോട്ടോസാണ് ആദ്യം അവർ എടുക്കുന്നത്. ഇതൊന്നും ഈ പെൺകുട്ടികൾ മനസ്സിലാക്കുന്നില്ല. പിന്നീട് അവരെ ഈ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാണ്. അതുകൊണ്ട് ഇത്തരം പോൺ എഡിക്ഷനിലേക്ക് എത്തുന്ന ആളുകൾക്ക് തങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ട്രാജഡീസിനെ സംബന്ധിച്ച്, ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് സവിസ്തരം പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന വിദ്യ നൽകുക എന്നുള്ളത് സമൂഹത്തിന്റെ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ പാർശ്വഫലങ്ങൾ, ഈ ഇപ്പോ മെറിറ്റൽ ലൈഫ് ഫെയിലിയർ ആണ് എന്നുള്ള ഒരു സംശയമില്ല. കാരണം അവരുടെ ദാമ്പത്യ ജീവിതം പരാജയപ്പെടും. കാരണം ഈ പോണിൽ കാണുന്ന, സൈബർ വേൾഡിൽ കാണുന്ന സെക്സ്വൽ ലൈഫിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും യഥാർത്ഥ ജീവിതം നയിക്കാൻ പറ്റില്ല. അത് ഫെയിലിയർ ആയിരിക്കും. ഭാര്യ തന്നെ സഹകരിക്കുകയില്ല. അതുകൊണ്ട് ഇത്തരം വശങ്ങളെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ശരിയായിട്ടുള്ള അവബോധം നമ്മൾ കൗൺസിലിങ്ങിൽ കൂടി കൊടുക്കുകയാണെങ്കിൽ എന്റെ അനുഭവത്തിൽ എനിക്ക് ബോധ്യമായിട്ടുള്ളത് ഒരു നല്ല പരിധിവരെ കുട്ടികൾ മാറും. പലപ്പോഴും രക്ഷിതാക്കളിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ ഇത്തരം കൗൺസിലിംഗ് ക്ലാസുകൾ അവർക്ക് കിട്ടുന്നില്ല. ഇനി നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഇഫക്റ്റീവായിട്ടുള്ള, കാര്യക്ഷമതയുള്ള, ഫലപ്രാപ്തിയുള്ള നല്ല ക്ലാസുകൾ എടുക്കുന്ന ആളുകളുണ്ട്. അവരെ കൊണ്ടുവന്ന് സ്ഥാപനത്തിൽ ക്ലാസ് എടുപ്പിച്ചുകൊണ്ട്, കൗൺസിലിംഗ് ക്ലാസുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിന് പരിഹാരം തേടേണ്ടത് അനിവാര്യമാണ്. അതാണ് ഇന്ന് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം.
0: സാർ, ഇവിടെ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള കാര്യം, നമ്മുടെ സ്റ്റുഡൻസ് വിങ് നടത്തുന്ന CRE ക്ലാസുകൾ,
1: തീർച്ചയായും
0: അതുപോലെ തന്നെ ടീൻ സ്പേസുകൾ, പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന പ്രൊഫഷണൽ കോൺഫറൻസുകൾ, ഇതൊക്കെ ഒരു പരിധി വരെ നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലെയുള്ള അവബോധങ്ങൾ കൊടുക്കുന്നു. അതിൽ ഒതുങ്ങുന്നതല്ല, സാർ സൂചിപ്പിച്ചതുപോലെ വിദഗ്ധരായ ആളുകളെ കൊണ്ടുവന്ന് ഇതുപോലെയുള്ള അറിവുകൾ, വിജ്ഞാനങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുക എന്നതും ഇതിനൊരു പരിഹാരമാണ്. നമ്മൾ രക്ഷിതാക്കളായ ആളുകൾ, അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തകർ അതിനുവേണ്ട വേദികൾ ഒരുക്കണമെന്നാണ്. അതുപോലെ സാറ് സൂചിപ്പിച്ച മറ്റൊരു കാര്യം, പണ്ട് കാലത്തിലുള്ള പ്രേമങ്ങൾ പോലെയല്ല ഇന്നത്തെ പ്രേമം എന്ന് പറയുന്നത്. തീർച്ചയായും ആദ്യ സ്റ്റെപ്പിൽ തന്നെ പണ്ടൊക്കെ ഒരു പേപ്പറിലൊരു കത്തെഴുതിയാൽ അതുപോലും കൊടുക്കാൻ ധൈര്യമില്ലാത്തൊരു കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഒരു വളരെ പെട്ടെന്ന് തന്നെ പ്രേമത്തിലകപ്പെട്ട് കഴിഞ്ഞാൽ പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്കാണ് പോകുന്നത്, അഥവാ ഒരു സെക്സൽ റിലേഷൻഷിപ്പിലേക്കാണ് അവർ പോകുന്നത്. അതുകൊണ്ട് പിന്നീട് സാറ് പറഞ്ഞ പോലെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഫോട്ടോയിലേക്കും വീഡിയോ ഒക്കെ എടുത്ത് ഈ കുട്ടികളെ നിരന്തരം അതിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായൊരു ധാരണ, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
1: അതായത് പല രക്ഷിതാക്കൾക്കും ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അധ്യാപകനായി വർക്ക് ചെയ്യുമ്പോൾ മക്കള് 100% ഓക്കെയാണ്, എന്റെ കുട്ടി അത് ചെയ്യില്ല. ഈ ഒരു അമിതമായ ഓവർ എക്സ്പെക്ടേഷനും ഓവർ കോൺഫിഡൻസും രക്ഷിതാക്കൾക്ക് മക്കളെ കുറിച്ചുണ്ട്. പലപ്പോഴും മൊബൈൽ ഫോൺ തുറന്ന് കൊടുക്കുകയാണ്, എന്നിട്ട് ആ മൊബൈലിലാണ് കുട്ടികൾ തന്നെ, പ്രായപൂർത്തിയായ പെൺകുട്ടികൾ, അവരെത്ര ഭക്തരാണെങ്കിലും ശരി, ആ കുട്ടി ആ മൊബൈൽ ഫോൺ മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവരുടെ പ്രായവും അവരുടെ വികാരങ്ങളും അതിനനുസൃതമാണ് എന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കുന്നില്ല. ഇനി രക്ഷിതാക്കൾ അവർക്ക് ഫോണ് കൊടുക്കുകയാണെങ്കിൽ പോലും ഇത് അവരെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ മേഖലയിലാണ് പരതുന്നത്, ആരോടൊക്കെയാണ് ചങ്ങാത്തം ഉണ്ടാക്കുന്നത്, ഇതൊക്കെ ട്രേസ് ഔട്ട് ചെയ്യാൻ, കണ്ടെത്താൻ പറ്റുന്ന ഒരുപാട് സോഫ്റ്റ്വെയർസ് ഇന്ന് ലഭ്യമാണ്. അത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് ഏറ്റവും നല്ല പരിഹാരമാണ്. എന്നാൽ രക്ഷിതാക്കൾക്ക് ഇത്തരത്തിലുള്ള ടെക്നോളജിക്കൽ ഗാഡ്ജെറ്റ്സ് അല്ലേ, സാങ്കേതികമായ ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന വിദ്യ അറിയില്ല. വിദ്യ അറിയില്ല എന്ന് മാത്രമല്ല, അത് ഓപ്പണായിട്ട് മക്കളോട് തന്നെ പറയും, എനിക്കിതൊന്നും നോക്കുന്ന അറിയില്ല. അതുകൊണ്ട് കുട്ടികൾ വളരെ ഭംഗിയായി തന്ത്രപരമായിട്ട് അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ് പോലെയുള്ള സംവിധാനങ്ങളിൽ കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് സെക്സ്വലി അപ്പീൽ ചെയ്യാൻ അങ്ങനെയുള്ള ഫോട്ടോസാണ് അയച്ചു കൊടുക്കുന്നത്. ഇന്ന് ഫാഷൻ ഭ്രമം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഓരോ പെൺകുട്ടിയും എക്സിബിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു അല്ലെ, അവരുടെ ആന്തരികമായ സൗന്ദര്യത്തെ പരമാവധി മറ്റുള്ളവരെ മോഹിപ്പിക്കാനുള്ള വസ്ത്രധാരണ രീതിയും കോസ്മെറ്റിക്സും ആണ് കുട്ടികൾ പോലും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ട്രാപ്പ് ചെയ്യപ്പെടുന്നു. ട്രാപ്പ് ചെയ്യപ്പെട്ടതിന് ശേഷം കൗൺസിലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും റിസൾട്ട് ഉണ്ടാവില്ല. കാരണം ഈ വൈറസ് അത്ര മാരക ശേഷിയുള്ള വൈറസാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഇവർ സെക്സ്വൽ കോണ്ടാക്റ്റിലേക്ക് എത്തിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പ്രണയത്തിൽ നിന്ന് പിൻവാങ്ങുക എന്നുള്ളത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് എനിക്ക് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്.
0: രോഗം വരാതെ സൂക്ഷിക്കുക, അതുതന്നെയാണ് പ്രിവെൻഷൻ, അതാണല്ലോ പ്രതിരോധമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. നമ്മുടെ മക്കളാരും ഇങ്ങനെയുള്ളൊരു അപകടങ്ങളിലേക്ക് എത്താതിരിക്കാൻ നമ്മളും അതുപോലെ ഒരു സൈബർ കുറ്റകൃത്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് അശ്ലീലതകളിലേക്ക് എത്തിച്ചേരാതിരിക്കാൻ ശ്രമിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം.
1: മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ കുട്ടികളുടെ സമയം, എനർജി അല്ലെ, നമ്മൾ കുട്ടികളോട് നോ നോ നോ പറയാൻ നമ്മൾ മിടുക്കരാണ്. എന്നാൽ യെസ് പറഞ്ഞ് അവരെ എൻഗേജ് ചെയ്യിപ്പിക്കുക അല്ലെ, ക്രിയേറ്റീവ് ആയിട്ടുള്ള, സൃഷ്ടിപരമായിട്ടുള്ള, ക്രിയാത്മകമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്നുള്ള തലമുറക്ക് ചെയ്യാൻ സാധിക്കും. അതിനാദ്യം വേണ്ടത് അവരിൽ ഒരു പോസിറ്റീവ് സെൽഫ് എസ്റ്റീമും പോസിറ്റീവ് ഫെയ്ത്തും ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ അവരുടെ ശേഷികളും താല്പര്യങ്ങളും കണ്ടെത്തി അത് പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങളിൽ അവരെ ഇൻവോൾവ് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ആ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടികൾ ഒരു നല്ല മാറ്റം അവരിൽ ഉണ്ടാകും. അതായിരിക്കും ഏറ്റവും വലിയ പരിഹാരം എന്ന് എനിക്ക് തോന്നുന്നു.
0: ഇൻഷാല്ലാ, നമ്മൾ ഏകദേശം അത്യാവശ്യം വേണ്ട എല്ലാ പരിഹാര മാർഗങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു എന്നാണ്. സഹാനുഭൂതിയോടുള്ള നമ്മുടെ പെരുമാറ്റങ്ങൾ വേണം, അതുപോലെ തന്നെ അവരെ കേൾക്കാൻ നമ്മൾ സന്നദ്ധരാവണം. നല്ല കൗൺസിലിംഗ് രംഗത്തേക്ക് അവർ എത്തിക്കേണ്ടതുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യണം. ഈവൺ ഇനി കൗൺസിലിംഗ് വിദഗ്ധർ നിർദ്ദേശിക്കുന്ന ഒരു മെഡിക്കേഷൻ അല്ലെ, ചില
1: സന്ദർഭങ്ങൾ മെഡിക്കേഷൻ കൂടി വേണം,
0: ഒരു ഡോക്ടറുടെ സേവനം, ചില മരുന്നുകൾ, അത്ര ഹാനികരമല്ലാത്ത മരുന്നുകൾ ഒരു പക്ഷെ ഉപയോഗിക്കേണ്ടി ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ
1: ഞാൻ പറയാൻ വിട്ടുപോയതാണ്, മെഡിക്കേഷൻ കൂടി, സൈക്കോതെറാപ്പി മെഡിക്കേഷൻ എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെഡിക്കേഷനിൽ കൂടി ഈ കുട്ടിയുടെ ബ്രെയിനിൽ ഉണ്ടാവുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാനും, മെഡിക്കേഷൻ മെഡിറ്റേഷൻ, ധ്യാനം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്.
0: അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രാർത്ഥനയോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ അതുപോലെ ട്രീറ്റ്മെൻ്റ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ അത് കൗൺസിലിംഗ് വിദഗ്ധർ നിർദ്ദേശിക്കുകയാണെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. എല്ലാത്തിലും ഉപരി നമ്മുടെ മക്കൾക്ക് വേണ്ട സാഹചര്യങ്ങൾക്കനുസരിച്ച ആ വിവരങ്ങൾ, ധാർമ്മികമായ ബോധ്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അതിന് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിനുള്ള വേദികൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക, ഇത്രയും കാര്യങ്ങൾ, നല്ലൊരു റിലേഷൻഷിപ്പ് നമ്മൾ കീപ്പ് ചെയ്യുക, ഇതൊക്കെയാണ് അശ്ലീലതകൾ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള അഡിക്ഷൻ ആണെങ്കിലും അതിനുള്ള പരിഹാരം എന്നത്. സ്വാഭാവികമായും ഇന്നത്തെ ഒരു എപ്പിസോഡ് നിങ്ങൾ ഏവരും പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു എപ്പിസോഡായിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ, ഇതുപോലെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട, നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, കുടുംബങ്ങളിൽ നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, അതുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് മുഖേന നിങ്ങൾ അറിയിക്കുക. അതിനുള്ളൊരു പരിഹാരം ഇൻഷാല്ലാ ഇസ്ലാമിക രീതിയിൽ, ഒരു ഇസ്ലാമിക മേഖലയിൽ നിന്നുകൊണ്ടുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ് പീസ് റേഡിയോ നിങ്ങൾക്ക് നൽകാറുള്ളത്. അതാണ് ഏറ്റവും ഉത്തമമായ പരിഹാരം എന്നതിൽ യാതൊരു സംശയവുമില്ല. കാര്യങ്ങൾ പഠിച്ച് ജീവിതത്തിൽ പകർത്താനും തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്താനും ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളാനും നമുക്കൊക്കെ സാധിക്കട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇൻഷാല്ലാ പീസ് റേഡിയോ അത് പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളുമായിട്ടാണ് ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ കാണാനും കേൾക്കാനും ഒക്കെ നമ്മൾ സമയം ചെലവഴിക്കുക. നാഥൻ തുണക്കട്ടെ. വാഹിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: ജസാകുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സ്നേഹക്കൂട്.
3: പീസ് റേഡിയോ സലഫി ദുറൂസ്. മുൻഗാമികളുടെ മാതൃകകൾ അറിയാൻ നുബുവത്തിന്റെ തെളിവുകൾ, സൂറത്തുൽ ഇഖ്ലാസിന്റെ പ്രത്യേകത. അവതരിപ്പിക്കുന്നത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റ് അബൂബക്കർ സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിൻ്റെ തെളിവുകളാണ് നമ്മൾ പറയുന്നത്. അതിലെ ഏറ്റവും വലിയ തെളിവ് പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആൻ ദൈവികമാണ്, അമാനുഷിക ഗ്രന്ഥമാണ് എന്ന് സൂചിപ്പിക്കുന്ന അനേകം തെളിവുകളുണ്ട്. അമാനുഷിക ഗ്രന്ഥം എന്ന പ്രയോഗത്തിൽ ചെറിയൊരു അബദ്ധമുണ്ട്. മനുഷ്യർക്ക് കഴിയാത്തത് എന്നാണ്. വാസ്തവത്തിൽ ഒരു സൃഷ്ടിക്കും കഴിയാത്തത് എന്നാണ് ഇജാസുൽ ഖുർആൻ അല്ലെങ്കിൽ മൗജിസത്ത് എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം. അപ്പോൾ വിശുദ്ധ ഖുർആൻ സമമായി അല്ലെങ്കിൽ അതുപോലെയുള്ളത് കൊണ്ടുവരാൻ ഒരാൾക്കും കഴിയില്ല. ഈ ഗ്രന്ഥത്തിൻ്റെ ദൈവികത തെളിയിക്കാൻ അനേകം രൂപങ്ങൾ അല്ലെ വിവിധ വശങ്ങളിലൂടെ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ കഴിയും. ഒന്നതിൻ്റെ ഭാഷ, അതിൻ്റെ സാഹിത്യ ശൈലി, അതുപോലെ അതിലടങ്ങിയ പൂർവ ചരിത്രങ്ങൾ, അതുപോലെ അതിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ, അത് മുന്നോട്ട് വെക്കുന്ന ജീവിത രീതി, അങ്ങനെ തുടങ്ങി അനേകം കാര്യങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ ദൈവികമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. അത് വിശുദ്ധ ഖുർആൻ്റെ വെല്ലുവിളിയെപ്പറ്റിയാണ്. പരിശുദ്ധ ഖുർആൻ വെല്ലുവിളി നടത്തുന്നത് മുസ്ലിങ്ങൾ ഏറ്റവും ദുർബലാവസ്ഥയിൽ മക്കയിൽ കഴിയുന്ന കാലഘട്ടത്തിലാണ്. രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഈ വെല്ലുവിളി നമുക്ക് കാണാം. ആ മൂന്ന് അധ്യായങ്ങളും ഇറങ്ങുന്നത് മക്കയിൽ വെച്ചാണ്. എതിരാളികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന ചോദ്യം എടുത്തുദ്ധരിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അതിനവരെ തിരിച്ച് വെല്ലുവിളിക്കുന്നത്. അം യഖൂലൂന ഇഫ്തറാഹു, അവർ പറയുന്നുവോ അത് നബി നിർമ്മിച്ചുണ്ടാക്കിയതാണെന്ന്. എന്നാൽ ഖുൽ ഫഅതൂബി അശരി സുവരി മിസ്ലിഹി, അതിന് സമാനമായ അതിലുള്ള അധ്യായങ്ങൾ 10 അധ്യായങ്ങൾക്ക് സമാനമായത് എന്നാൽ നിങ്ങൾ കൊണ്ടുവരൂ. ഇവിടെ 10 അധ്യായമാണ് പറയുന്നത്. അതിൻ്റെ മുമ്പ് സൂറത്ത് ഇസ്രായിലെ വിശുദ്ധ ഖുർആൻ പറയുന്നത് ഖുൽ ലയിൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅതൂബി മിസ്ലി ഹാദൽ ഖുർആൻ. പറയുക ദൂതരെ, മനുഷ്യരും ജിന്നുകളുമെല്ലാം ഒരുമിച്ച് കൂടിയാൽ അലാൻ യഹ്തൂബി മിസ്ലി ഹാദൽ ഖുർആൻ, ഈ ഖുർആനെ പോലെയുള്ള ഒന്ന് കൊണ്ടുവരാൻ അവരെല്ലാവരും സമ്മേളിച്ചാൽ, ലാ യഹ്തൂ നബി മിസ്ലിഹി, അതുപോലെയുള്ളത് അവർ കൊണ്ടുവരികയില്ല. അപ്പോൾ ആദ്യം വിശുദ്ധ ഖുർആൻ മുഴുവനായി എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഖുർആനെ പോലെയുള്ള ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ അവർക്ക് സാധ്യമല്ല. അതിന് മനുഷ്യർ മാത്രമല്ല, അവരെ സഹായിക്കാനായി അവർക്ക് ആരൊക്കെ കിട്ടുമോ, അത് ജിന്നുകളാണെങ്കിലും ഇനി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരാണെങ്കിലും ഒരാൾക്കും ഇതുപോലെയുള്ളത് കൊണ്ടുവരാൻ സാധ്യമല്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇതും മക്കയിൽ വെച്ചാണ് ഈ വചനം ഇറങ്ങുന്നത്. വളരെയേറെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്താണ്. അപ്പോൾ ഇത്ര ധൈര്യത്തിൽ ഒരു കാര്യം പറയണമെങ്കിൽ അതൊരു ദുർബലാവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് കഴിയില്ല. ഇതുപോലെ സൂറത്ത് ഹൂദിലെ അള്ളാഹു ചോദിക്കാണ്, അം യഖൂലു നഫ്തറാഹു, അത് നബി തിരുമേൻ നിർമ്മിച്ചുണ്ടാക്കിയതാണ് എന്നാണോ അവർ പറയുന്നത്. ഖുൽ പറയുക, ഫൗത്തു ബി അശരി സുവരി മിസ്ലി, എന്നാൽ നിങ്ങൾ അതുപോലെയുള്ള 10 കൊണ്ടുവരൂ. ഇനി സൂറത്ത് യൂനുസിൽ വീണ്ടും അള്ളാഹു അവർക്ക് ഇളവ് കൊടുക്കുകയാണ്. ആദ്യം ഖുർആനു സമാനമായി കൊണ്ടുവരാൻ പറഞ്ഞു. ഇനി അതിന് കഴിയില്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് അധ്യായങ്ങളുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 10 തിരഞ്ഞെടുത്തോളൂ, എന്നിട്ട് അതിന് സമാനമായത് കൊണ്ടുവന്നോളൂ. അതിനും അവർക്ക് സാധ്യമല്ല എന്ന് കണ്ടപ്പോൾ ഖുർആൻ അടുത്ത പടി ഒന്നും കൂടി ഇറങ്ങി. അം യഖൂലൂന ഇഫ്തറാഹു, നബി തിരുമേനി കറ്റുകെട്ടി ഉണ്ടാക്കിയതാണ് എന്നാണോ അവർ പറയുന്നത്. എന്നാൽ ഖുൽ പറയുക, ഫഅതു ബിസൂറത്തിം മിസ്ലിഹി, അതുപോലെയുള്ള ഒരു അധ്യായം കൊണ്ടുവരൂ എന്നാണ്. അപ്പോൾ ഈ 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ, നബി തിരുമേനിയെ സഹായിക്കാൻ വളരെ കുറച്ച് ആൾക്കാർ മാത്രമുള്ള സമയത്ത്, നബി തിരുമേനിയെ പിൻപറ്റിയവർ നിരന്തരമായി മർദ്ദിക്കപ്പെടുന്ന സമയത്ത്, ഈ സമയത്താണ് ഈ 3 വെല്ലുവിളികളും അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ ഈ ആയത്തുകൾ വെച്ച് വെല്ലുവിളിക്കുന്നത്. എന്നിട്ട് സൂറത്ത് ഹൂദിൽ പറയുന്നൊരു കാര്യം കൂടിയുണ്ട്, ഫൈല്ലം യസ്തജീബുലക്കും, ഇനി അവർ ഉത്തരം നൽകുന്നില്ലെങ്കിൽ, അവരിത് അംഗീകരിക്കുന്നില്ല, അതുപോലെ നബി തിരുമേനി നിർമ്മിച്ചുണ്ടാക്കിയതാണ് എന്നൊക്കെയുള്ള പറയുന്നത് എങ്കിൽ ഇതുപോലുള്ള അവർ കൊണ്ടുവരട്ടെ. അതിനവർ ഉത്തരം നൽകുന്നില്ലെങ്കിൽ, ഫഅലമു, നിങ്ങൾ അറിയുക, അന്നമ ഉൻസില ബിഇൽമില്ല, ഈ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് അള്ളാഹുവിൻ്റെ അറിവോടുകൂടിയാണ്. അതുപോലെ അല്ലാ ഇലാഹില്ലാ, അവനല്ലാതെ ആരാധ്യനേയില്ല, ഫഹൽ അൻതും മുസ്ലിമൂൻ, നിങ്ങൾ കീഴൊതുങ്ങി ജീവിക്കാൻ തയ്യാറുണ്ടോ എന്നാണ് അവിടെ വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. വളരെ കഷ്ടപ്പെട്ട കാലത്താണ് സൂറത്ത് ഹൂദ് ഇറങ്ങുന്നത് എന്ന് നമുക്കൊക്കറിയാം. മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അബൂ തോലീബ് മരിച്ച ആ വർഷം, അതുപോലെ ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ച ആ സമയം ദുഃഖത്തിൻ്റെ വർഷം എന്ന് ചരിത്രകാരന്മാർ പറയുന്ന, നബി തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം ദുഃഖത്തിൻ്റെ വർഷമാണ് ആ വർഷം. അത്രയേറെ പ്രതിസന്ധികളിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുപോയത് ആ സമയത്ത്. ഈ നേരമൊക്കെ തന്നെ എതിർക്കുന്നവരോട് റസൂൽ തിരുമേനി പറയുന്ന കാര്യം, ഞാൻ അള്ളാഹുവിനാൽ അയക്കപ്പെട്ട ദൂതനാണ്, ഞാൻ ഓതുന്ന വിശുദ്ധ വചനങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അതവരെ എതിർക്കുമ്പോൾ അത് നിങ്ങൾ നിർമ്മിച്ചുണ്ടാക്കിയതാണ് അല്ലെങ്കിൽ ആരോടോ ചോദിച്ചു വാങ്ങുന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ, എങ്കിൽ അതിന് സമാനമായി നിങ്ങൾ കൊണ്ടുവരൂ, നിങ്ങൾക്ക്, ഞങ്ങൾ വളരെ ദുർബലരാണ് ഇവിടെ, എന്നാൽ നിങ്ങൾക്കെല്ലാം സ്വാധീനമുണ്ടല്ലോ, സാഹിത്യകാരന്മാരും നിറഞ്ഞു നിൽക്കുകയാണ്, അതിന് പുറം വേറെ പുറത്തുനിന്ന് ആരെങ്കിലും കൂട്ടാൻ എന്നേക്കാൾ കഴിയുന്നത് നിങ്ങളാണല്ലോ, നിങ്ങൾ കൂട്ടാവുന്നത് വരെയൊക്കെ, അതിന് പുറമെ ജിന്നുകളെ കൂട്ടാമെങ്കിൽ അതും കൂട്ടിക്കോ, എല്ലാവരെയും കൂട്ടി വിശുദ്ധ ഖുർആന് സമാനമായത് അല്ല, വിശുദ്ധ ഖുർആനിലെ 10 അധ്യായത്തിന് സമാനമായത്. വീണ്ടും ഇറങ്ങി പറയാണ്, പരിശുദ്ധ ഖുർആനിലെ 1 സൂറത്തിന് സമാനമായത്. അവസാനം ഹിജ്റക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പോയപ്പോഴും ഈ വെല്ലുവിളി ആവർത്തിച്ചു. അത് മറ്റൊരധ്യായത്തിലാണ്, അത് സൂറത്ത് അൽ ബഖറയിലാണ്. അവിടെ നിങ്ങൾ എൻ്റെ അടിമക്ക് ഇറക്കിയതിൽ സംശയത്തിലാണെങ്കിൽ ഫഅതൂബി സൂറത്തിൻ മിൻ മിസ്ലിഹി, നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് സമാനമായത് ഒന്ന് നിങ്ങൾ കൊണ്ടുവരിക. വധു ശുഹദാക്കും ബിന്ദൂനിൽ, അള്ളാഹ്ക്ക് പുറമെ ആരൊക്കെ നിങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടാൻ പറ്റുമോ അവരെ മുഴുവനും നിങ്ങൾ വിളിച്ചോളൂ. എന്നിട്ട് ഈ വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു അധ്യായത്തിന് സമാനമായത് നിങ്ങൾ കൊണ്ടുവരൂ. ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ. എന്നിട്ട് വീണ്ടും അള്ളാഹു വെല്ലുവിളിക്കാൻ, ഫഇല്ലം തഫ്അലു, നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ, വലൻ തഫ്അലു, നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഫത്തഖുന്നാറ അല്ലത്തി ഉഇദ്ദത്ത് ലിൽ കാഫിരീൻ, സത്യനിഷേധികൾക്ക് തയ്യാർ ചെയ്യപ്പെട്ട നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. ഇതാണ് താക്കീദ് എന്ന നിലക്ക് പരിശുദ്ധ ഖുർആൻ അവർക്ക് നൽകുന്നത്. ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ ഇമാം ഖുർത്തുബി ഇങ്ങനെ പറഞ്ഞു, വലൻ തഫ്അലു, നിങ്ങൾ ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ അർത്ഥം എന്താണ്? ഐ ലൻ തുതീഖു ദാലിക്, നിങ്ങൾക്കൊരിക്കലും കഴിയില്ല എന്നാണ്. ഇതെന്തിനാണ് ഇങ്ങനെ പറയുന്നത്? വഫി ഇസാറ ലി ഹിമമിഹിം, അവരെ മനക്കരുത്തൊന്ന് ഇളക്കി വിടാനാണ്. ഇത്ര വലിയ ഭീഷണിയാണെങ്കിൽ ഇങ്ങനെ വലിയ വെല്ലുവിളിയാണ്, അതൊന്ന് നേരിടണമല്ലോ എന്ന് അവർക്കൊന്ന് തോന്നാൻ വേണ്ടിയിട്ടാണ്. വ തഹരീക്കുല്ലി നുഫൂസിഹിം, അവരുടെ മനസ്സുകളെ ഒന്ന് ഇളക്കി വിടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളത് ചെയ്യുന്നില്ല, നിങ്ങൾക്കിനി അത് ഒരിക്കലും കഴിയില്ല, കഴിയുമെങ്കിൽ ഒന്ന് നോക്ക് ധൈര്യമുള്ളവരുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം അവർക്ക് അത്രയേറെ വെറുപ്പാണ് നബി തിരുമേനിയോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ജനങ്ങൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നു, അതിലേക്ക് ആൾക്കാർ വർദ്ധിക്കുമോ എന്ന പേടി അവർക്കുണ്ട്. അതുകൊണ്ട് ഇതിന് തടയിടുക എന്നതാണ് അവരുടെ ഏറ്റവും വലിയ ആവശ്യം. അപ്പോൾ അവർക്ക് കഴിയുമെങ്കിൽ ഏറ്റവും നല്ല മാർഗം എന്താണ്? ഈ ഖുർആനിന് സമാനമായത്, ഖുർആനിലും എല്ലാ വചനങ്ങൾക്കും വേണ്ട, എല്ലാ അധ്യായങ്ങൾക്കും വേണ്ട ഏതെങ്കിലും ഒരു അധ്യായം, പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായമാണ് ഇന്ന അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. 3 വചനങ്ങളുണ്ട്, അതും വളരെ ചെറിയ വചനങ്ങൾ, ഒരൊറ്റ വരിയിൽ എഴുതാവുന്ന ഒരധ്യായം. അതിന് സമാനമായിട്ട് പോലും കൊണ്ടുവരാൻ അവർക്ക് എന്തേ കഴിയാതിരുന്നത്? അതൊരു അത്ഭുതമല്ല? അള്ളാഹ് പറയണം, ഒരിക്കലും നിങ്ങൾക്ക് കഴിയില്ല, കഴിയുമെങ്കിൽ നോക്കിക്കോളൂ എന്ന രൂപത്തിലാണ്. അപ്പോൾ ഈ സമയം അവർ പല രൂപത്തിലുള്ള പ്രതിസന്ധി ജീവിക്കുകയാണ്. അവർക്ക് ആ പ്രതിസന്ധി ഇല്ലാതിരിക്കാനുള്ള ഏറ്റവും നല്ല പരിഹാരം എന്താണ്? ഈ വെല്ലുവിളി ഒന്ന് സ്വീകരിക്കുക, ഏതെങ്കിലും അദ്ധ്യായത്തിന് പകരമായി ഒന്ന് കൊണ്ടുവരാം, എന്നാൽ മുഹമ്മദിനെ നമുക്ക് തടയിട്ട് നിർത്താം. ഇങ്ങനെയല്ല അവർ ചിന്തിക്കേണ്ടത്. പക്ഷെ അവർക്കറിയാം അത് കഴിയില്ല. അവർ വലിയ സാഹിത്യകാരന്മാരാണ്, പക്ഷേ ആ സാഹിത്യം ഇത് തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇതിനെ മറികടക്കാൻ നമുക്ക് കഴിയില്ല, വെറുതെ വഷളാവാൻ നിൽക്കണ്ട. അതുകൊണ്ട് പിന്നെ അവർ ഈ വെല്ലുവിളിക്ക് ഉത്തരം നൽകുന്നതിന് പകരം അവർ ചെയ്യുന്ന ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വ്യക്തിഹത്യ നടത്തുക, അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനെ പറ്റി വസ്തുനിഷ്ഠമായി പറയാതെ അത് ആരോ എഴുതി കൊടുക്കുന്നതാണ്, ആരോ പറഞ്ഞു കൊടുക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് യഥാർത്ഥ വെല്ലുവിളിയിൽ നിന്ന് മാറി മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് വാസ്തവത്തിൽ അവർ ചെയ്ത്. വാസ്തവത്തിൽ ഇതിനവർക്ക് മറുപടി കൊടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അവർക്കിടെ യുദ്ധങ്ങളുണ്ടാകുമായിരുന്നില്ല. എന്തിനാണ് ഈ പ്രശ്നങ്ങളൊക്കെ സഹിക്കുന്നത്? ഇതിന് പകരമായി മറ്റൊന്ന് കൊണ്ടുവന്നാൽ മതിയല്ലോ, അതോടെ അവർക്ക് നബി തിരുമേനി പരാജയപ്പെടുത്താം. ബദർ യുദ്ധത്തിൽ അവരുടെ കൂട്ടത്തിൽ 70 ആൾക്കാർ മരിച്ചു, എന്തിനാണത്? ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് 70 ആൾക്കാരെ പിടിച്ച് ബന്ധിക്കുകയും ചെയ്തു. അങ്ങനെ 140 ആൾക്കാരെ അവരുടെ കൂട്ടത്തിൽ നിന്ന് മുസ്ലിങ്ങൾ പിടിച്ചിട്ട് യുദ്ധത്തിൽ കൊന്നത് 70ഉം ബന്ധനസ്ഥർ 70ഉം. ഇങ്ങനെയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായി എന്തിനു നടക്കണം? വളരെ എളുപ്പമുള്ള ഒരു വിഷയമാണെങ്കിൽ അവരെ സാഹിത്യ തറവാട്ടിലെ കാരണവന്മാരൊക്കെ ഉള്ള ഒരു പ്രദേശമുള്ള അന്ന് സാഹിത്യത്തിൽ വളരെ പ്രസിദ്ധി ആർജിച്ചവരാണ് അന്നത്തെ അറബികൾ. അവരൊക്കെ പാടൊരു മീറ്റിംഗ് കൂടിയിട്ട് അവർക്കൊന്ന് ഇരുന്ന് ഒരു ഗ്രന്ഥം ഉണ്ടാക്കിയാൽ മതിയല്ലോ, ഗ്രന്ഥം വേണ്ട, വിശുദ്ധ ഖുർആനിലെ 10 വചനത്തിന് സമാനമായ അത് ഏറ്റവും ചെറുത് 5 ജുസ് എന്ന് എടുത്തോട്ടെ, എന്നിട്ട് ഏറ്റവും ചെറുത് തിരഞ്ഞെടുത്തിട്ട് അതിന് സമാനമായതൊന്നും ഉണ്ടായിക്കൂടെ, ഇനി അത് വേണ്ട, അതിൽ തന്നെ ഏറ്റവും ചെറുത് നോക്കുക, അതിന് സമാനമായതൊന്നും നോക്കിയല്ലേ എന്ന് ഒരൊറ്റ കുട്ടി ആലോചിച്ചിട്ടില്ല. കാരണം അവർക്കറിയാം അതിൻ്റെ കഴിവുകേട്, വിശുദ്ധ ഖുർആൻ്റെ പ്രത്യേകത അവർക്ക് നന്നായി അറിയാം, അത് മനുഷ്യരുടെ മനസ്സിൽ സ്വാധീനമുണ്ടാക്കുന്നത്, അതുപോലെ സ്വാധീനമുണ്ടാക്കുന്ന ഒരു വാചകം പറയാൻ അവർക്ക് കഴിയില്ല എന്നവർക്ക് ബോധ്യമാണ്. അതുകൊണ്ട് അവർ പിന്നെ ചെയ്യുന്നത് എന്താണ്, പിന്നെ വിശുദ്ധ ഖുർആനെ പറ്റി, അത് സിഹറാണ്, അത് എന്തയോ പിശാചുമായി ബന്ധപ്പെട്ട് മറ്റുള്ള ആൾക്കാരുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് കിട്ടുന്ന കാര്യമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുക. ഇതൊക്കെ പറഞ്ഞാലും ഇതൊക്കെ അവർക്കും ചെയ്യാമല്ലോ, നബി തിരുമേനിക്ക് വളരെ കുറച്ചാളേ ഉള്ളൂ അവിടെ, എന്നാലോ അവരുടെ ആൾക്കാരാണ് അവിടെ ലോകം നിറഞ്ഞു നിൽക്കുന്നത്. ഈ പറഞ്ഞതൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് അവർ സമാനമായത് കൊണ്ടുവരാത്തത്? അവർക്ക് കഴിയില്ല. ഖുർആൻ വെല്ലുവിളിച്ചതാണ്, വലൻ തസ്തത്യു ഫൈലം തഫലു വലൻ തഫലു, നിങ്ങൾ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഒരിക്കലും അത് ചെയ്യാൻ കഴിയില്ല എന്നാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. അപ്പോൾ ഇതൊരു വലിയ വെല്ലുവിളിയാണ്. ഇതിൻ്റെ അടുത്ത ഭാഗം ഇൻഷാല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്.
3: മാഷാഅല്ലാഹ് ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് സലഫി ദുറൂസ്, നുബുവത്തിൻ്റെ തെളിവുകൾ, സൂറത്തുൽ ഇഖ്ലാസിൻ്റെ പ്രത്യേകത. ഈ വിഷയത്തിൽ നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് അബൂബക്കർ സലഫി. പുതിയ അധ്യയന വർഷം ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കുട്ടികൾക്ക് ഇനിയും മികച്ചൊരു സ്കൂൾ ബാഗോ ലഞ്ച് ബാഗോ വാങ്ങാൻ സാധിച്ചില്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ പ്രൊമോഷന്റെ ഭാഗമായുള്ള ക്വാളിറ്റി ബാഗുകൾ, ലഞ്ച് ബാഗുകൾ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന മനോഹരമായ കുടകൾ, നെയിം സ്ലിപ്പുകൾ എന്നിവ ഇപ്പോൾ ലഭ്യമാണ്. കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള തുക അയച്ചു തന്നാൽ പോസ്റ്റ് വഴി ഈ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമായി നിങ്ങളുടെ വീട്ടിലെത്തിക്കും. വൈകിക്കേണ്ടതില്ല. ഓർഡറുകൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. ഫോൺ 9746950006. പീസ് റേഡിയോ, എന്നും എപ്പോഴും നന്മയോടൊപ്പം.
5: പീസ് റേഡിയോ, tuned to reality.
6: أعوذ بالله من الشيطان الرجيم.

അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.

0: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: സവിശേഷത്തിൽ പീസ് റേഡിയോ പ്രതിനിധി അബ്ദുസ്സലാം വീട്ടിയുടെ കൂടെ അധിനിവേശ സസ്യങ്ങളെ കണ്ടെത്താനുള്ള ആപ്പുമായി ദേശീയ പുരസ്കാരം നേടിയ എൻ അലീമാണ് ഇന്നത്തെ സവിശേഷം പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേരുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ സവിശേഷം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് സവിശേഷത്തിൽ നമ്മൾ കൂടെ വളരെ വിശിഷ്ടമായിട്ടുള്ളൊരു ഗസ്റ്റ് നമുക്കുണ്ട്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ നാട്ടിൽ പലപ്പോഴും പത്രവാർത്തകളിലൂടെയൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് അധിനിവേശ സസ്യങ്ങൾ, അതിൻ്റെ പ്രശ്നങ്ങൾ, കർഷകരൊക്കെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ പരിസ്ഥിതി പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ അവർ പറയുന്നത്, അതുപോലെ മക്കളൊക്കെ പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് ആ ഒരു വിഷയത്തിൽ ഏറ്റവും അനുയോജ്യനായ ഒരു ഗസ്റ്റിനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. അലീം യൂസുഫ് എൻ, അദ്ദേഹം സീനിയർ റിസർച്ച് ഫെല്ലോ, റിസർച്ച് സ്കോളറാണ്, മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോർ പ്ലാന്റ് സയൻസ്, കോഴിക്കോടിലെ റിസർച്ച് സ്കോളറായിട്ടുള്ള അദ്ദേഹത്തെ ആദ്യമായി നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യാണ്. അസ്സലാമു അലൈക്കും
2: വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: സാറപ്പോൾ പറഞ്ഞ പോലെ, പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു ഈ ഒരു വിഷയത്തിൽ ഈ പരിസ്ഥിതിയിൽ വലിയൊരു ഭീഷണിയായി മാറുന്ന അധിനിവേശ സസ്യങ്ങളെക്കുറിച്ചുള്ള ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ അടുത്ത് പിന്നെ താങ്കൾക്കൊരു അവാർഡ് കിട്ടി, ദേശീയ പുരസ്കാരം ലഭിക്കേണ്ടായി. ആ പുരസ്കാരം ഇപ്പോൾ എത്രയായി ഇപ്പോൾ കിട്ടിയതിന് ശേഷം?
2: രണ്ട് മാസം
1: മുമ്പാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഗതിയാണ്, കാരണം അതൊരു ഒരു ചെറിയ സംഗതിയല്ല. അപ്പോൾ അതിൽ വലിയൊരു സംഭാവന നൽകിയിരിക്കുകയാണ്. അധിനിവേശ സസ്യങ്ങളെ കണ്ടെത്താനുള്ള ഒരു ആപ്പ്, ഇതുവരെ പലതും പലർക്കും അത് കഴിയില്ലായിരുന്നു, സംശയമുണ്ട്. പക്ഷേ ആ ആപ്പ് വഴി, അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ട് നമുക്ക് സാറിൻ്റെ പേഴ്സണലായിട്ട് മറ്റു കാര്യങ്ങളൊക്കെ പറയും. ഇൻട്രോ എന്നുള്ളവർക്ക് എനിക്ക് തോന്നുന്നു ആളുകൾക്ക് എന്താണ് സാറിൻ്റെ ഒരു പ്രത്യേകത അറിയാൻ ആപ്പും അതുമായി ബന്ധപ്പെട്ടൊന്ന് പറയാൻ
2: തോന്നുന്നു. അധിനിവേശ സസ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ തനതായി കാണാത്ത സസ്യങ്ങളെയാണ് അധിനിവേശ സസ്യങ്ങൾ എന്ന് പറയുന്നത്. ആ പേര് പോലെ തന്നെ അതൊരു വിദേശിയല്ല, വിദേശ സസ്യങ്ങൾ തന്നെയാണ്. പക്ഷേ വിദേശ സ്വഭാവം മാത്രമല്ല അവർ അധിനിവേശ സ്വഭാവം കൂടെ കാണിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന നമ്മൾ കമ്മ്യൂണിസ്റ്റ് അപ്പാലി, കമ്മ്യൂണിസ്റ്റ് പച്ച, പല നാടുകൾ പല പേരില പറയപ്പെടുന്നത്, ക്രോമലീൻ ഔഡേറ്റ എന്ന് പറഞ്ഞ ശാസ്ത്രീയനാമമുള്ള ആ ഒരു ശരി എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം അത് ആ വരുന്ന 19 വർഷമായിട്ട് നമ്മുടെ നാട്ടിൽ അതിന് മുമ്പേ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് കമ്മ്യൂണിസ്റ്റം പരക്കുന്ന സമയത്താണ് ലോകത്ത് സ്പ്രെഡായത്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് ആ ഒരു പേര് വന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ട് കോമൺ ആയിട്ട് കാണുന്ന കുറേ ചെടികളുണ്ട്. സിമ്പിളായിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത്, സാധാരണക്കാരൻ മനസ്സിലാവുന്ന ഭാഷയിൽ ഇപ്പോൾ സൂര്യകാന്തിനെ പോലെ ചെറിയൊരു പൂവ് നമ്മുടെ പാടശേഖരങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മളൊന്ന് തൊട്ട് വലിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, മൊത്തമായിട്ട് വരുന്ന 10 ചെടികളെയാണ് നമ്മൾ അധിനിവേശ സസ്യങ്ങളെന്ന് പറയുന്നത്. അപ്പം അത് കണ്ടെത്താനുള്ള ഒരു മൊബൈൽ ആപ്പാണ് അത്. അത് എൻ്റെ മാത്രം ഒരു ഇതല്ല, ഞങ്ങളുടെ ടീം, നമ്മുടെ പല സുഹൃത്തുക്കളെ കൂട്ടിയിട്ടാണ് നമ്മളത് തുടങ്ങി, അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്.
1: അപ്പോൾ അതിൽ ഈ ആപ്പ് നിർമ്മിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ പുരസ്കാരം
2: ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ പുരസ്കാരം
1: കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു ദേശീയ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്, വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇത്തരം ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്ന കുറേ ശ്രോതാക്കളുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് ഈ സവിശേഷം ഒരുപാട് കൗതുകമുള്ള ഒരു പ്രോഗ്രാമായിട്ട് ഇതിനെ വീക്ഷിക്കാമെന്ന് തോന്നുന്നതാണ്. അധിനിവേശ സസ്യത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ, ഈ കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാനും മുമ്പൊക്കെ ഇങ്ങനെ എന്തിനു ഈ കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറഞ്ഞപ്പോൾ സാറാ പറഞ്ഞപ്പോഴേക്കും എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റി, ആ കാലത്താണ് അത് വന്നത്. അതുപോലെ ഈ ആപ്പ് നിർമ്മിച്ചതിൻ്റെ ആപ്പിൻ്റെ അതിൻ്റെ പിന്നെ ചിത്രം തന്നെ,
2: അതെ,
1: ഇതുകൊണ്ട് നമ്മൾ അതിന് ശരിക്കും എന്താ പറയാ, ആ ഒരു
2: അത് സിംഗപ്പൂർ ഡേയ്സി എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂര്യാന്തിനെ പോലെ ചെറുത് കാണുന്നത്, അതാണ് നമ്മൾ ആപ്പിൻ്റെ ഐക്കണാക്കി വെച്ചിട്ടുള്ളത്. കാരണം അത് സാധാരണക്കാരെ കൂടെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ഐക്കൺ എന്ന രീതിയിലാണ് അത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് സിംഗപ്പൂർ ഡേയ്സി എന്നാണ് അതിന് സാധാരണമായിട്ട് പറയുന്ന പേര്. അതിന് സ്പാനറ്റിക്കുള്ള ട്രൈലോബേറ്റാണ് ശാസ്ത്രീയ നാമം, ആസ്ട്രേസിയ എന്ന് പറയുന്ന കുടുംബത്തിലാണ്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു പൂവിൽ നിന്ന് തന്നെ ആയിരക്കണക്കിന് വിത്തുകൾ ഉണ്ടാവും എന്നുള്ളത് അതിൻ്റെ പ്രശ്നം. അതാണ് ഈ അധിനിവേശ സസ്യങ്ങളെ പെട്ടെന്നുള്ള സ്വഭാവം എന്ന് പറയുന്നത്.
1: ഒന്ന് ഈ അധിനിവേശം പറയുമ്പോൾ ഒന്ന് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്നു എന്നുള്ള ഇതും, മറ്റൊന്ന് ഒരു സ്ഥലത്ത് നിന്നിട്ട് എല്ലാറ്റിനെയും അധിനിവേശം നടത്തുന്നു എന്നുള്ള ആ അർത്ഥത്തിലും
2: അതെ, അത് നമ്മൾ എക്സോട്ടിക് എന്ന് പറയും, അഥവാ വിദേശി അർത്ഥത്തിൽ എക്സോട്ടിക് എന്ന് പറയും. അപ്പോൾ അധിനിവേശ സ്വഭാവം കാണിക്കുക എന്ന് പറയുമ്പോൾ ഈ എക്സോട്ടിക് ആയുള്ള ചെടികളെന്ന് ചെല്ലുന്നത് അധിനിവേശ സ്വഭാവം കാണിക്കും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പണ്ട് കാലം മുതലേ പല വിദേശികൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ നാടുമായിട്ട് കച്ചവടം നടത്തുന്നുണ്ട്. പക്ഷേ ബ്രിട്ടീഷുകാർ അതുപോലെ ചില ആളുകൾ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, ഇവിടുത്തെ റിസോഴ്സ് നമ്മുടെ സാധനങ്ങൾ മൊത്തം കൊള്ളടിച്ചിട്ട് പോയിട്ടുള്ളൂ. അപ്പം അതേപോലെ തന്നെ എന്താണ്, വിദേശ സസ്യങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലെ പല പഴവർഗ്ഗങ്ങളൊക്കെ എന്തായിരിക്കും, വിദേശിയായിരിക്കും. പക്ഷെ അവർ അധിനിവേശ സ്വഭാവം കാണിക്കൂല. അധിനിവേശം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള, ഇവിടെ വന്നു അവരിവിടെയുള്ള മറ്റു തനതായുള്ള ചെടികളെ മൊത്തം ചെയ്യുന്നു, ഒഴിവാക്കി ഇവർ ഹൈജാക്ക് ചെയ്യുന്നു. അത് നമ്മുടെ ജൈവവൈവിധ്യത്തിന് പ്രശ്നമാകുന്നു, നമ്മുടെ അഗ്രികൾച്ചർ പ്രശ്നമാകുന്നു. ഈവൻ ചില ആളുകൾക്ക് അലർജി വരെ ഉണ്ടാവുന്നുണ്ട് ഇതിൻ്റെ പൂമ്പൊടി ചില പൂക്കളുടെ. അപ്പം അത്രയും എന്ത് ചെയ്യുന്നുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എക്കണോമിക്കലായിക്കൊണ്ട് ബയോളജി അതുപോലെ എൻവയോൺമെൻ്റായിക്കൊണ്ട് ജൈവവൈവിധ്യത്തിൻ്റെ ഭീഷണിയാവുന്ന ചെടികളെയാണ് നമ്മൾ മൊത്തത്തിൽ ഇത് ഈ ഒരു കാറ്റഗറി നമ്മൾ ഉൾപ്പെടുത്തുന്നത്.
1: ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മൾ ഇനി കുറേ കാര്യങ്ങൾ അതിൽ വളരെ ക്യൂരിയസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പക്ഷേ സാറിൻ്റെ ഒരു കുടുംബ പശ്ചാത്തലങ്ങളും പഠനം ഈ ഒരു രംഗത്തേക്ക് എത്തിയത് ഒന്ന് ചുരുക്കി പറയാമോ?
2: ഞാൻ ജനിച്ചത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരടുത്ത് മമ്പാട് പന്തലി എന്ന് പറഞ്ഞ സ്വദേശത്താണ്. സ്കൂൾ വിദ്യാഭ്യാസം എല്ലാം കേരള സിലബസ് തന്നെയായിരുന്നു. മമ്പാട് എം ഇ എസിലാണ് 8 മുതൽ പ്ലസ് ടു വരെ പഠിച്ചത്. അതിനുശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മഞ്ചേരി എൻ എസ് കോളേജിലാണ് എൻ്റെ ഡിഗ്രി. BSc പ്ലാന്റ് സയൻസ് ആയിരുന്നു. അപ്പോൾ അന്ന് മുതൽ നമുക്കൊരു 10-ാം ക്ലാസ് സമയം മുതലേ നമുക്കൊരു ബയോളജി അല്ലെങ്കിൽ ഒരു പ്രകൃതിനോട് കുറച്ച് താല്പര്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ബോട്ടണി സസ്യശാസ്ത്രം എന്നുള്ളത് ഞാനായിട്ട് ഇഷ്ടപ്പെട്ടെടുത്താൽ നമുക്ക് കുറച്ചുകൂടി ഒരു സോളജി ചെയ്യുന്ന താല്പര്യം. പക്ഷേ നമ്മുടെ ഒരു മലബാറിൻ്റെ അതുപോലത്തെ മലപ്പുറത്തിൻ്റെ പശ്ചാത്തലത്തിൽ അന്നത്തെ ഒരു മാർക്ക് വെച്ച് നമുക്ക് അവിടെയാണ് കിട്ടിയത്. അതിനുശേഷം PG കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അപ്പോൾ 2018-20 ബാച്ച് ആ സമയത്താണ് നമ്മുടെ നാട്ടിൽ ഈ വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്, 18-19 കാലഘട്ടത്തിൽ. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ആ ഒരു രീതിയിലേക്ക് കൂടെ നമ്മുടെ നാടിനെ കൂടെ ബാധിക്കുന്ന രീതിയിലേക്ക് കുറച്ചുകൂടി ഇടപെടണം എന്ന രീതിയിലാണ് പിന്നെ നമ്മളൊരു ഗവേഷണമായ ഒരു ഫീൽഡിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത്.
1: അങ്ങനെ ഇത് പഠിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കൂടുതൽ ഇതിൽ എന്തൊക്കെ റിസർച്ച് നടത്തണമെന്ന് തോന്നുകയും ഈ ഒരു ആപ്പിലേക്ക് എത്താനുണ്ടായ പശ്ചാത്തലം എന്തായിരിക്കും?
2: ഈ ഒരു ആപ്പിലേക്ക് എത്താനുള്ള പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ 2018 നമ്മുടെ കേരളത്തിൽ മെയിൻ ഉള്ള ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. 19 നിലമ്പൂര് പോലെയുള്ള മലയോര പ്രദേശങ്ങൾ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ ഈ 19 ശേഷം നമുക്ക് കാണാൻ പറ്റുന്ന ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന സിംഗപ്പൂർ ഡെയ്സി അതുവരെ നമ്മുടെ നാട്ടിൽ കാണുന്നില്ലായിരുന്നു കോമൺ ആയിട്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള പിന്നത്തെ വർഷം നമ്മുടെ പാടശേഖരണിലേക്ക് എത്തി, പിന്നത്തെ വർഷം വീടിൻ്റെ മുകളിലുള്ള ജംഗ്ഷനിലേക്ക് എത്തി, കഴിഞ്ഞ വർഷം വീടിൻ്റെ തൊട്ട് മുമ്പിൽ ഇപ്പം നമ്മുടെ റോഡ് സൈഡിൽ കാണാൻ പറ്റും. വീടിൻ്റെ പറമ്പിലേക്ക് കയറാതിരിക്കാനും വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്കത് കാണാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പം മാത്രമല്ല നമ്മൾ ഒരു എക്കോളജി ഒരു ഇൻട്രസ്റ്റുള്ള ആളായതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് നോക്കിയപ്പോൾ ഇങ്ങനെ ഫ്ലഡും കാര്യങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കൂടുതൽ സ്പ്രെഡിങ്ങിന് കാരണമാണെന്ന് മനസ്സിലാവുകയും അപ്പം പിന്നെ ഗവേഷണം ആ ഒരു ഫീൽഡിലേക്ക് സെലക്ട് ചെയ്യാമെന്ന ഉദ്ദേശത്തിലാണ് ഈ ഒരു അധിനിവേശ സസ്യങ്ങളെ കുറിച്ചാണ് ഞാൻ PhD ചെയ്യുന്നത്. പക്ഷേ ഈ പറയുന്ന ആപ്പും എൻ്റെ PhD തമ്മിൽ ബന്ധമല്ല, രണ്ടും അധിനിവേശ സസ്യങ്ങളെ കുറിച്ചാണ് എന്നുള്ളൊരു കണക്ഷൻ മാത്രമേ
1: ഉള്ളൂ. ഇപ്പോ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ കോഴിക്കോട് അല്ലേ, അവിടെ റിസർച്ച് സീനിയർ റിസർച്ച് ആണ്,
2: സീനിയർ റിസർച്ച് ഫെലോ ആണ്. 2 കഴിഞ്ഞു, 2 നമ്മൾ ജൂനിയർ റിസർച്ച് ഫെലോ ആയിരിക്കും, അതിനുശേഷമാണ് നമ്മൾ സീനിയർ റിസർച്ച് ഫെലോ ആവുന്നത്.
1: ഈ പിന്നെ ഓരോ പ്രകൃതിയിൽ ഓരോ പ്രദേശത്തിനനുസരിച്ച് ആ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അവിടെയാണ് അധിനിവേശ സസ്യം നമുക്ക് വലിയൊരു വെല്ലുവിളിയായിട്ട് മാറുന്നു പറഞ്ഞല്ലോ. സാർ ആദ്യമായി കണ്ട അധിനിവേശ സസ്യം ഏതാണ്?
2: ആദ്യമായി കണ്ടതെന്ന് പറയുമ്പോൾ നമ്മളതിനൊരു നമ്മൾ സാധാരണ ഈ എല്ലാവർക്കും പറയുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് നമ്മൾ ആദ്യം പണ്ട് മുതലേ കാണുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു വ്യാപ്തി നമ്മൾ മനസ്സിലാക്കിയത് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സിംഗപ്പൂർ ഡെയ്സി നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അതിൻ്റെ വ്യാപ്തി ഇപ്പോഴും പല ആളുകൾക്ക് മനസ്സിലാവാതെ നമ്മുടെ വയനാട് എന്തുകൊണ്ടാണ് വന്യ മൃഗങ്ങളും മനുഷ്യന്മാരുള്ള പ്രശ്നം എന്തുകൊണ്ട് മനസ്സിലാക്കുമ്പോൾ അതിന് ആദ്യത്തെ ഉത്തരവാദി എന്ന് പറയുന്നത് അധിനിവേശ സസ്യമാണ്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ കാട്ടിൽ നോക്കുകയാണ്, കാടെന്ന് പറഞ്ഞാൽ വനം എന്ന് പറഞ്ഞാൽ അവിടെ പല വൈവിധ്യത്തിലുള്ള പല ചെടികളുണ്ടാവും, പല സസ്യങ്ങളുണ്ട്, പല വലിപ്പത്തിലുള്ള സസ്യങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾ വയനാട് വന്യജീവി സങ്കേതം ആലോചിച്ച് നോക്കണം, സാധാ ഒരു ഫോറസ്റ്റ് അല്ല, വന്യജീവി സങ്കേതത്തിൽ നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ സെന്നാ സ്പെറ്റാബലിസ് അഥവാ മഞ്ഞക്കൊന്ന എന്ന് പറയുന്ന ഒരു ഒറ്റ ചെടിയാണ് ആ ഒരു സങ്കേതത്തിന് 40% കൈയടക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ മഞ്ഞക്കൊന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ കണിക്കൊന്നൻ്റെ ഒരു സഹോദരൻ എന്ന് വേണമെങ്കിൽ പറയാം, ഒരേ കുടുംബത്തിൽപ്പെട്ട ആളാണ്. അതിൻ്റെ പേര് സെന്നാ സ്പെറ്റാബിലിസ് എന്നാണ്. അപ്പം അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇതുപോലെ പുറത്തുനിന്ന് കൊണ്ട് വന്ന് നമ്മൾ നട്ടതാണ്, ഒരു മരമന്ത്രിയിൽ നട്ടു. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് പടർന്ന് പന്തലിക്കുകയാണ്. നമ്മൾ ഈ കരിവേപ്പില അതിൻ്റെ എന്ത് വേരുന്ന് പൊട്ടുന്ന പോലെ ഇത് പൊട്ടി മുളച്ച് മൊത്തം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല എല്ലാ അധിനിവേശ സസ്യങ്ങളുടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ അവരുടെ ഇലകളിൽ ഒരു പ്രത്യേക കെമിക്കൽ ഉണ്ടാവും, അലീലോ കെമിക്കൽ എന്നാണ് അതിന് പറയാം. ആ കെമിക്കൽ എന്തുണ്ടാവും, ഇത് ഇല താഴെ വീഴുമ്പോൾ മണ്ണിലേക്ക് എത്തും, അപ്പം ഈ മണ്ണിൽ പിന്നെ വേറൊന്നും മുളക്കൂല,
1: അതാണ്,
2: അതായത് വേറെ ചെറിയ വിത്തുകളൊന്നും മുളക്കൂല, അപ്പം ഇത് മാത്രം അവിടെ കാണുന്നുള്ളൂ. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന പുൽമേടുകൾ ഒന്നും ഉണ്ടാവില്ല. ഈ പുൽമേടുകളാണ് സത്യം പറഞ്ഞാൽ
1: ഈ മൃഗങ്ങൾക്ക്,
2: ആ മൃഗങ്ങളെ പറയുമ്പോൾ രണ്ട് മൃഗങ്ങളും സസ്യബുക്കും മാംസബുക്കും കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പുൽമേടാണ്. അത് ചതുപ്പ് പോലെ പ്രദേശങ്ങൾ, അവിടെയാണ് ഈ ഫോട്ടോഗ്രാഫർമാരും എല്ലാം പോയി നിൽക്കുക. കാരണം എന്ത് ചെയ്യും, ഇവരിത് കാണാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന ഇപ്പോൾ വയനാട് വന്യ സങ്കേതത്തിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 20 കറക്റ്റ് എണ്ണം എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അത്ര വയലുകളുണ്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ചതുപ്പ് പ്രദേശങ്ങളിൽ. അപ്പോൾ അങ്ങോട്ട് മൊത്തം എന്ത് ചെയ്യുന്നു, ഈ മരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിപ്പോൾ ഗവൺമെൻറ് അതുപോലെ തന്നെ നമ്മുടെ വനംവകുപ്പൊക്കെ നന്നായിട്ട് അതിനെ ശ്രദ്ധിക്കുന്നുണ്ട്, ഈ ഒരു ഏരിയ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഈ 40% ഇത് വെട്ടി ഒഴിവാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. ഏകദേശം 56 crore എങ്ങാനും കഴിഞ്ഞ വർഷം നമ്മുടെ കേരള സർക്കാർ അതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്, ഇത് മാറ്റാൻ വേണ്ടി,
1: മരങ്ങൾ
2: ഒഴിവാക്കാൻ
1: വേണ്ടി.
2: അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഈ സസ്യബുക്കുകൾക്ക് ഗ്രാസ് അല്ലെങ്കിൽ നമ്മൾ പുല്ലുവർഗ്ഗം വേണം, ഇവർക്കതില്ല. അപ്പോൾ ഇവരെങ്ങോട്ട് പോകും, ഈ പറഞ്ഞ പോലെ. പിന്നെ അവർ കാണുന്ന ഏതാണ്, ഈ പറയുന്ന കൃഷിക്കാർ കൃഷി ചെയ്യുന്ന പച്ചപ്പുള്ള വേനൽക്കാലത്ത് ഇവരെ പച്ചപ്പുള്ള, ഇവരെ സംബന്ധിച്ച് ഇത് കാടാണ് നാടാണെന്നില്ല, അവർ വരും, അവരെ പിന്നാലെ ആര് വരും, ഈ പറയുന്ന ബാക്കിയുള്ള സസ്യബുക്കുകളും വരുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് തൊട്ടപ്പുറം നോക്കുകയാണെങ്കിൽ നമ്മുടെ മുതുമല ബന്ദിപ്പൂർ പോലുള്ള സ്ഥലങ്ങൾ, നമ്മൾ ഊട്ടി മൈസൂർ പോകുമ്പോൾ കാണുന്ന സ്ഥലങ്ങൾ, അവിടെ നമ്മൾ മൊത്തം പോയാൽ നമ്മൾ അരിപ്പൂവാണ് കാണപ്പെടുന്നത്, നമ്മൾ ചെറിയ ഒരു ഒരു കായ് പോലെ ഉണ്ടാവുന്ന അരിപ്പൂവ്. ഇതും ഇതേപോലെ വന്നതാണ്, ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ വന്നതാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് എങ്ങനെയാണ് ഒരു മാനി ജീവിക്കാൻ പറ്റുക? പ്രത്യേകിച്ച് ഈ ഒരു പുലിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഹണ്ട് ചെയ്ത് പിടിക്കുക എന്ന് പറയുന്നത്, പിന്നാലെ ഓടി പിടിക്കണം. ഈ ഇത് മൊത്തം കാടായി നിൽക്കുന്ന സ്ഥലത്ത് എങ്ങനെ അതിന് ഒരു ഇരനെ കാണാൻ പറ്റും, ഇരൻ്റെ പിന്നാലെ പോകാൻ പറ്റും? അപ്പം സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു വ്യാപ്തി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് വലിയൊരു ടോപ്പിക്കാണ് ഈ അധിനിവേശ സസ്യം. അധിനിവേശ സസ്യങ്ങൾ എന്നല്ല, അധിനിവേശ സ്വഭാവം, ബയോ ഇൻവേഷൻ എന്ന് പറയാം, ജൈവ അധിനിവേശം എന്നാണ് പറയാം ഇതിൻ്റെ മൊത്തത്തിൽ. നമ്മൾ പ്ലാന്റ്സിൻ്റെ കേസ് മാത്രമേ പറയുന്നുള്ളൂ, അതിൽ അനിമൽസ് ഉണ്ട്. ഇപ്പം നമ്മൾ കോവിഡ് വേണമെങ്കിൽ ഒരു അധിനിവേശമായി കൊണ്ട് പറയാം, കാരണം മനുഷ്യന്മാരെ കാണാത്ത ഒരു വൈറസ് നമ്മളെ എഫക്റ്റ് ആവുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് പറയാൻ പറ്റും.
1: അപ്പോൾ പിന്നെ ഈ കേരളത്തിലിപ്പോൾ നിങ്ങളെ പഠനത്തിൽ മൊത്തത്തിൽ കണ്ട അധിനിവേശങ്ങൾ പറഞ്ഞാൽ,
2: നമ്മൾ ഏകദേശം നമ്മൾ ഈ ആപ്പിൽ 96 അധിനിവേശ സസ്യങ്ങളാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് ഓരോ വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ പുതിയ സസ്യങ്ങൾ, നമ്മൾ അധിനിവേശ സ്വഭാവമുള്ള സസ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടെത്തി വരുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു.
1: ഇതിൽ ശരിക്ക് സർക്കാർ പിന്നെ വനംവകുപ്പിൻ്റെ കീഴിലോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഈ ഇത്തരം പഠനത്തിൻ്റെ കീഴിൽ എന്തെങ്കിലും എടുത്ത നമ്മളെ ഒരു സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? ഈ പറഞ്ഞ പോലെ മരങ്ങൾ കുറച്ച് വെട്ടി, അതല്ലാതെ ഒരു ബോധവൽക്കരണം, അത് ഒരു സമൂഹം അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ പദ്ധതി?
2: അത് സമൂഹത്തിൽ ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ ഞാനെപ്പോഴും പറയാറുണ്ട്, നമ്മളൊരു പ്ലാസ്റ്റിക് കണ്ടാൽ നമ്മളെന്ത് ചെയ്യും, ഒരു എറിഞ്ഞു കിടക്കുന്ന ഒരു പ്ലാസ്റ്റിക് നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യും, അത് നിക്ഷേപിക്കേണ്ട സ്ഥലത്തോളം. ഞാൻ പറയുന്നത് അതിലേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു അതിനുമേ സ്വഭാവമുള്ള സസ്യത്തെ കണ്ടാൽ നമ്മൾ പെഴുതു മാറ്റാൻ ശ്രമിക്കണം. കാരണം പ്ലാസ്റ്റിക് പിന്നെയും അവിടെ ഉണ്ടാവും, ഒരു 2 വർഷം കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് അവിടെ തന്നെ ഉണ്ടാവും. ഇതങ്ങനെയല്ല, ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന സിംഗപ്പൂർ ഡേയ്സിൻ്റെ ഒരു പൂവ് ഈ വർഷം ഒരു പൂവായിരിക്കാം, അടുത്ത വർഷം ആ പൂവിൽ നിന്ന് 1000 പുതിയ ചെടികൾ ഉണ്ടാവും
1: എന്നുള്ളതാണ്.
2: അപ്പൊ അതാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്.
1: ഇത് ഹെൽത്തി ആയിട്ട് നമുക്ക് മനുഷ്യനെ വേറെ എന്തെങ്കിലും ഡയറക്റ്റ് ദോഷം ചെയ്യുന്നുണ്ട്,
2: ചില ആളുകൾക്ക് ചില ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ പാർത്തീനിയം എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ അത്ര കോമൺ അല്ല, പക്ഷെ കുറച്ച് തണുപ്പുള്ള സ്ഥലങ്ങൾ ഈ പറഞ്ഞ പോലെ മുതുമലയിൽ കാണപ്പെടുന്നുണ്ട്, വയനാട് ചില സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന പാർത്തീനിയം എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്, അത് നമ്മുടെ മൈസൂര് അവിടെയൊക്കെ കാണപ്പെടാൻ പറ്റും. അതായത് ഒരു കുറച്ച് പൊടി, വെളുത്ത പൊടിയുള്ള ഒരു ചെടിയാണ്, അത് അലർജിക്കാണ്. ഇപ്പം ഞാനൊരു അലർജി പേഷ്യൻ്റ് അല്ല നിലവിൽ, അപ്പോൾ എനിക്ക് പോവുകയാണെങ്കിൽ മാക്സിമം തട്ടിയാൽ ചൊറിയേ ഉള്ളൂ. ചില ആളുകൾക്ക് നല്ല ശ്വാസം മുട്ടൽ തടസ്സങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അതും എന്താണ്, അപ്പം ആ രീതിയിൽ നമ്മളിത് അങ്ങനെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ അനിമൽസിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇവരെ കൺട്രോൾ ചെയ്യാൻ ഈ ഒരു നമ്മൾക്ക് പറയാം ഒരു ഇര വേണം, ആ ഇരനെ കഴിക്കാൻ എന്ത് വേണം, ഒരു പ്രേ പ്രിഡേറ്റർ എന്നാണ് പറയാം. അതില്ലാത്തത് കൊണ്ട് നമ്മൾ സിമ്പിളായിട്ട് പറയണമെങ്കിൽ ഈ റബ്ബറുള്ള സ്ഥലങ്ങളിൽ മുപ്പിളിവണ്ട് എന്ന് പറയുന്നത്, കോട്ടരമ എന്ന് പറയുന്ന ചെറിയ, അത് സത്യം പറഞ്ഞാൽ അധിനിവേശമാണ്. ജൈവ അധിനിവേശത്തിൻ്റെ ഒരു അനിമൽസിൽ പറയാവുന്ന ഒരു ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇത്. പിന്നെ ആഫ്രിക്കൻ മുഴി എന്ന് പറയുന്ന നമ്മുടെ ഫിഷ്, പിന്നെ ആഫ്രിക്കൻ ഒച്ച്, ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതിൽ പെടുന്നത് തന്നെയാണ്.
1: സസ്യങ്ങൾ മാത്രമല്ല ചില ജന്തുക്കൾ, ഈ വളത്തിലൂടെ ഇതുപോലെ പലതും വരുന്നുണ്ട് നമ്മുടെ നാട്ടില്. അതിന്റെ അത് ശരിയാണോ?
2: ആ അത് വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാല് സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പം ഈ നേരത്തെ പറഞ്ഞ ഈ പറയുന്ന സിംഗപ്പൂർ ഡേയ്സൊക്കെ സത്യം പറഞ്ഞാല് സൗത്ത് അമേരിക്കയിൽ നിന്ന് വരുന്നതുണ്ട്, ആഫ്രിക്കയിൽ നിന്ന് വരുന്നുണ്ട്. അവിടെയാണ് അവരുടെ തുടക്കം എന്ന് പറയുന്നത്. അപ്പം അത് എങ്ങനെ ഇങ്ങോട്ട് എത്തിയെന്ന് പറഞ്ഞാല് നേരത്തെ പറഞ്ഞ പോലെ ട്രേഡ്, ട്രാൻസ്പോർട്ട്, ട്രാവൽ, ഇത് മൂന്നാണ് പൊതുവെ പറയാനുള്ളത്.
1: അതൊരു ചോദ്യമാണ് എങ്ങനെ ഇവിടെ എത്തുന്നു,
2: എങ്ങനെ ഇവിടെ എത്തിയെന്നുള്ളത്. അപ്പോൾ സിമ്പിളായിട്ട് ഏറ്റവും വലുതായിട്ട് പറയും, നമ്മൾ ജൈവദിനേഷം എടുത്ത് നോക്കുകയാണെങ്കിൽ കപ്പലാണ് ഏറ്റവും കൂടുതൽ കാരണം ഒന്ന്. അത് ഞാൻ പ്ലാന്റ്സിൻ്റെ കേസിലല്ലേ പറയുന്നത് മൊത്തത്തിൽ. അതെന്താണെന്ന് വെച്ചാൽ ഒരു കപ്പൽ ഇപ്പോൾ ഒരു ബ്രസീലിൻ്റെ തീരത്ത്, സൗത്ത് അമേരിക്കയിലെ ബ്രസീലിൻ്റെ തീരത്ത് നിന്നുകൊണ്ട് ഒരു കപ്പൽ ഇന്ത്യയിലേക്ക് പുറപ്പെടുകയാണെങ്കിൽ ഇത് ബാലൻസ് ക്ലിയർ ആക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും, കുറച്ച് വെള്ളം ഇതിലേക്ക് നടക്കും, ഈ കപ്പലിലേക്ക് വലിയ എമൗണ്ട് വെള്ളം നടക്കും. ഈ ബ്രസീൽ തീരത്ത് എന്ത് ചെയ്യുന്നു, വെള്ളം കയറ്റുമ്പോൾ ആ വെള്ളത്തിൽ എന്തുണ്ടാവും, പല ജന്തുക്കളുടെയും മുട്ടകളുണ്ടാവും, വിത്തുകളുണ്ടാവും, ഇത് മൊത്തമുണ്ടാവും. ഇതിങ്ങോട്ട് വന്ന് കേരള തീരത്ത് എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, നമ്മൾ കോസ്റ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ വെള്ളം കളയും. അപ്പം എന്ത് ചെയ്തു, ഇങ്ങോട്ടെത്തി. പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ പലപ്പോഴും എത്തുന്നത് നമ്മുടെ ശരീരത്തിൽ, ഇപ്പോൾ നമ്മളൊരു ഇപ്പോൾ ഒരു ഡ്രസ്സ് ഇട്ട്, ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ എന്താ, ഇതിലെന്താ നമ്മൾ കാണാത്ത പല ജീവികളുണ്ടാവും, ആ രീതിയിൽ എന്ത് ചെയ്യും, ഇത് പോവാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ പലതും നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്നാണ്. കാരണം ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ ബൊട്ടാണിക് ഗാർഡനിലേക്ക് നല്ല കാണാവുന്ന പല ചെടികളെയും കൊണ്ടുവന്നു. ആ ചെടികളാണ് പിന്നെ എന്ത് ചെയ്തത്, ഇവിടെ അതിൻ്റെ സ്വഭാവം കാണിച്ച് അരിപ്പൂ എന്നൊക്കെ പറയുന്നത്. അതുപോലെ നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ പൊതുവേ നമ്മൾ റോഡ് സൈഡിൽ കാണുന്ന പല ചെടികൾ, അത് മിക്കവാറും എന്താണ് ഇതേപോലെ, ഇത് ഇതേപോലെ ഗാർഡൻ എസ്കേപ്പ് എന്ന് പറയും, ഗാർഡൻ എസ്കേപ്പ് ആയി പോയത്. ഇപ്പം നമ്മളന്നെ നമ്മുടെ വീട്ടിൽ ഗാർഡനിൽ ഒരു ചെടി കുറേ പടർന്ന് പന്തലിച്ച് നമ്മളെന്ത് കട്ട് ചെയ്തിട്ട് പറമ്പിൽ കൊണ്ടുപോയിടും, അത് അവിടുന്ന് പടർന്ന് പന്തലിക്കുകയാണെങ്കിൽ ഗാർഡൻ എസ്കേപ്പ് എന്ന് ആ ഒരു ഇതിനെ പറയുന്നത് തന്നെ. പിന്നെ ഇപ്പം നമ്മൾ ടൗണിലൂടെയൊക്കെ പോവുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് കാണാൻ പറ്റും പല ഏതൊക്കെ സ്ഥലങ്ങളുണ്ട് അവിടെ പടർന്ന് പന്തലിച്ച് നല്ല കളറുള്ള പൂവുണ്ടാവും. ഇതൊക്കെ അതിനുശേഷം സ്വഭാവം കാണിക്കുന്ന ചെടികൾ തന്നെയാണ്.
1: നമ്മൾ പിന്നെ ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ അത് നമ്മളുടെ ഒരു ആവാസ ഇവിടുത്തെ ഒരു വ്യവസ്ഥിതിക്കും കാര്യങ്ങൾക്കും ദോഷിൻ്റെ ഒന്ന്. ഇപ്പോൾ വയനാടിൻ്റെ കാര്യത്തിൽ പറഞ്ഞു ഇങ്ങോട്ട് മൃഗങ്ങൾ വരുന്നു, പിന്നെ കാർഷിക മേഖലയിൽ എത്രമാത്രം അതൊരു ഒരു വെല്ലുവിളിയാണെന്നുള്ളത്.
2: കാർഷിക മേഖലയിൽ നമ്മളെ സംബന്ധിച്ച് അത് നമ്മുടെ മലയാളികൾ ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കാർഷിക വൃത്തിന് ആ ഒരു കൾച്ചർ നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് കർഷകരോട് കറക്റ്റ് ചോദിക്കുകയാണെങ്കിൽ അവർ കൃത്യമായി ഇത് പറഞ്ഞുതരും. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ 2 മാസം മുമ്പ് കണ്ണൂർ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ PhD അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി അവൻ്റെ കൂടെ പോയി. അപ്പോൾ അവിടുത്തെ കർഷകനാണ്, കർഷകൻ എന്നോട് പറഞ്ഞു തരാണ് ഇത് അതിന് ഇത് ഇവിടുത്തെ ആളല്ല, അതിനുശേഷം നാളെ പറഞ്ഞു വിദേശിയാണ്, ഇത് കമ്മ്യൂണിസ്റ്റ് അപ്പയാണ് പണ്ട് വന്നത്, പിന്നെ ഇത് വന്നു, ആൾ ഓരോന്ന് പറഞ്ഞുതരാ. പിന്നെ ഇപ്പൊ നിലവിലുള്ളത് ഈ പറയുന്ന ചെടിയാണെന്ന് പറഞ്ഞ ആൾ എനിക്ക്
1: പറഞ്ഞുതരാം.
2: കാരണം അവര് കൃഷിയുമായി ബന്ധപ്പെടുന്നുണ്ട്, ഭൂമിയുമായി ബന്ധപ്പെടുന്നുണ്ട്, ഭൂമിയത്തെ മാറ്റം മനസ്സിലാക്കുന്നുണ്ട്. കർഷകരെ സംബന്ധിച്ചെന്ന് വെച്ചാല് ഒരു തവണ എങ്ങാനും ഈ സാധനം വന്നാൽ പിന്നെ പോവില്ല. ഞാൻ നേരത്തെ പറഞ്ഞു സിംഗപ്പൂർ ഡേയ്സ് ഈ ചെറിയ സൂര്യകാന്തി പോലത്തെ പൂവെന്ന് പറഞ്ഞാൽ ഒരു തവണ വന്നാൽ പിന്നെ അത് പോകാൻ ബുദ്ധിമുട്ടാണ്.
1: പോകാൻ ബുദ്ധിമുട്ട് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ അതിനെ നശിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ വേറെ എന്തോ,
2: അതെന്താ വെച്ചാല് ഈ ഇവരെങ്ങനെ പ്രജനനം നടത്തുന്നുള്ളത് സാധാരണ കേസ് നമ്മൾ വിചാരിക്കും വിത്ത് എന്നുള്ളതാണ്. പക്ഷെ അധിനിവേശ സ്വഭാവം കാണിക്കുന്ന ചെടികളെ പ്രത്യേകം അവർക്ക് ഒന്നിൽ കൂടുതൽ പ്രജനന രീതികളുണ്ടാവും. ഇപ്പൊ ഇവരെ സംബന്ധിച്ച് ഒരു നമ്മൾ കട്ട് ചെയ്തൊന്ന് വെച്ചാൽ മതി, എന്തേലും ഒരു തണ്ട് ബാക്കിയായാൽ മതി, അവിടുന്ന് അവർ പൊട്ടി ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ വിത്തൊക്കെ അതായത് ഒരു പൂവ് ഉണ്ടാവുന്നതിന് മുമ്പ് നമ്മൾ വെട്ടി ഒഴിവാക്കിയാലും ഒരു തണ്ടുണ്ട് അത് മണ്ണിൽ കുത്തിയിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും ഉണ്ടാവും. അപ്പോൾ നമ്മളൊക്കെ പൊതുവെ ചില സ്ഥലങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെ കാടുകളിൽ ഈ പറയുന്ന വയൽ പ്രദേശങ്ങൾ നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് അപ്പേക്ക് വന്ന സ്ഥലങ്ങൾ വർഷാവർഷം എന്ത് ചെയ്യാണ്ട് ഇത് പിഴുതെറിയാൻ പോവാറുണ്ട്. അപ്പോൾ പിഴുതെറിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ചില പിഴുതിട്ട് അവരിപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇന്ന് പിഴുത് മാറ്റിയ ഒരു ആഴ്ച കേട്ടാൽ ചിലപ്പോൾ മാറ്റുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ തണ്ട് താഴോട്ടും വേര് മുകളിലോട്ടായിട്ടാണ് കൂട്ടിയിടുക. കാരണം വേരൊരിക്കലും പിന്നെ മണ്ണ് തട്ടരുത്, അങ്ങനെ നമ്മൾ കൂട്ടിയിടുക,
1: അങ്ങനെ കൂട്ടിയിടാം. അപ്പോൾ തീർച്ചയായും നമുക്ക് തോന്നുന്നു ഈ ഒരു എപ്പിസോഡിൻ്റെ നെക്സ്റ്റ് ഭാഗങ്ങളിലൂടെ ഇനി കുറേ കാര്യങ്ങൾ പറയണ്ട, നമ്മുടെ സമയം ഏകദേശം ആയിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കണേ. ഇൻഷാല്ലാ ഇതിലെ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കുറച്ചുകൂടിയും ക്യൂരിയോസിറ്റി ഉള്ള കുറേ വിഷയങ്ങൾ ചർച്ച ചെയ്യാം. ഈ ഒരു എപ്പിസോഡ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സാറിന് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ഇൻഷാല്ലാ ഈ ഒരു സവിശേഷം പ്രോഗ്രാം കേട്ടിട്ടുള്ള ശ്രോതാക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: നാം ഇതുവരെ കേട്ടത് സവിശേഷം. ഇന്നത്തെ സവിശേഷത്തിൽ നമ്മോടൊപ്പം ചേർന്നത് ദേശീയ പുരസ്കാരം നേടിയ എൻ അലീം, അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധി വി ടി അബ്ദുൽ സലാം.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സദഖ ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
2: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
3: പ്രിയ ശ്രോതാക്കളെ, ഇനി നാം കേൾക്കാൻ പോകുന്നത് യുഗചരിതം, ആകാശത്തു നിന്നും ഭക്ഷണത്തളിക ഭാഗം ഒന്ന്, ബുക്ക് പ്രകാശം പരത്തിയ പ്രവാചകന്മാർ, ഭാഗം ആറ്, രചന ഹുസൈൻ സലഫി, അവതരിപ്പിക്കുന്നത് സിദ്ദീഖ് സ്വലാഹി.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണ് യുഗചരിതം പ്രോഗ്രാമിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൻ്റെ തുടർച്ച കേൾക്കാം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളെ തൗഹീദിലേക്ക് അഥവാ ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിച്ചതിനുള്ള ഉദാഹരണം കൈക്കടത്തലുകൾക്ക് വിധേയമായ പുതിയ നിയമത്തിൽ നിന്ന് തന്നെ നാം കാണുകയുണ്ടായി. അപ്രകാരം തന്നെ പരലോകവിശ്വാസത്തെ സംബന്ധിച്ചും അദ്ദേഹം ജനങ്ങളെ ഉത്ബോധിപ്പിച്ചതായി കാണാം. നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുകയാണ് മനുഷ്യജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. നശ്വരമായ ഈ ലോകത്തിലെ സുഖഭോഗങ്ങളെക്കാൾ ഉദാത്തം അനശ്വരമായ സ്വർഗരാജ്യത്തിലെ ശാശ്വതവാസമാണെന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളെ പഠിപ്പിക്കുകയുണ്ടായി. എത്ര സുന്ദരമായ ഉദാഹരണങ്ങളിലൂടെയാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചതെന്ന് കാണുക. ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത്, തുരുമ്പും കീടങ്ങളും അത് നശിപ്പിക്കും, കള്ളന്മാർ തുരന്ന് നശിപ്പിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വെക്കുക, അവിടെ തുരുമ്പും കീടങ്ങളും അത് നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയില്ല. മത്തായി 6:19-21 വചനങ്ങൾ. ശരീരം മുഴുവൻ നരകാഗ്നിയിൽ പതിക്കുന്നതിനേക്കാൾ ഉത്തമം ഇവിടെ വെച്ച് പാപഹേതുവാകുന്ന അവയവങ്ങൾ ഛേദിച്ചു കളയുന്നതാണെന്ന് കർക്കശമായി പഠിപ്പിക്കുന്നു യേശുക്രിസ്തു. ഇഹലോകത്ത് ജീവൻ തന്നെ നഷ്ടപ്പെട്ടാലും പരലോകത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് ഉത്തമം എന്നും അദ്ദേഹം ജനങ്ങളെ ഉപദേശിച്ചതിൽ നമുക്ക് കാണാവുന്നതാണ്. നീ പാപം ചെയ്യാൻ നിന്റെ കൈ കാരണമാകുന്നുവെങ്കിൽ അത് വെട്ടിക്കളയുക. ഇരുകൈകളുമായി നരകത്തിൽ വീഴുന്നതിനേക്കാൾ നല്ലത് വികലാംഗനായി ജീവനിൽ പ്രവേശിക്കുന്നതാണ്. പാപം ചെയ്യാൻ നിന്റെ കാൽ കാരണമാകുന്നുവെങ്കിൽ അത് വെട്ടിക്കളയുക. രണ്ട് കാലുള്ളവനായി നരകത്തിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് മുടന്തനായി ജീവനിൽ പ്രവേശിക്കുന്നതാണ്. നീ പാപം ചെയ്യാൻ നിന്റെ കണ്ണ് കാരണമാകുന്നുവെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് കളയുക. ഇരു കണ്ണുകളുമായി നരകത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ നല്ലത് ഒറ്റ കണ്ണുമായി ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതാണ്. ആ നരകത്തിൽ അവരുടെ പുഴുക്കൾ നശിക്കുന്നതല്ല, തീ കെടുന്നതുമല്ല, കാരണം എല്ലാവരിലും തീ കൊണ്ട് ഉപ്പ് ചേർക്കും. മാർക്കോസ് 9:43-50 വചനങ്ങൾ. നന്മകൾ ചെയ്യുന്നിടത്ത് ആത്മാർത്ഥതയാണ് വേണ്ടതെന്നും ജനങ്ങളെ കാണിപ്പിക്കരുതെന്നും ഈസാ ജനങ്ങളെ പഠിപ്പിച്ചു. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുന്നിൽ വെച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ, അല്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവെങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. മത്തായി 6:1. വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയാതിരിക്കട്ടെ, രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. 6:4. കൊല്ലരുതെന്നും വ്യഭിചരിക്കരുതെന്നും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളെ അനുശാസിച്ചിരുന്നു. ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവരുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. മത്തായി 5:27-28 വചനങ്ങൾ. പലിശക്കെതിരിലും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ശക്തമായി സംസാരിച്ചിട്ടുണ്ട്. അത് ഇന്ന് ക്രൈസ്തവർക്ക് അനുവദനീയമാണ് എന്നതാണ് വിചിത്രം. സ്ത്രീ വേഷവിധാനത്തെപ്പറ്റി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് പറഞ്ഞത് കാണുക. സ്ത്രീ മൂടുപടമിടുന്നില്ലെങ്കിൽ മുടി കത്രിച്ചു കളയട്ടെ. കത്രിക്കുന്നതോ ക്ഷൗരം ചെയ്യിക്കുന്നതോ സ്ത്രീക്ക് ലജ്ജയെങ്കിൽ മൂടുപടം ഇട്ടുകൊള്ളട്ടെ. 1 കൊരിന്ത്യർ 11:6. പുരുഷന്റെ വസ്ത്രം സ്ത്രീയും സ്ത്രീയുടെ വസ്ത്രം പുരുഷനും ധരിക്കരുത്, അങ്ങനെ ചെയ്യുന്നവരൊക്കെയും നിന്റെ ദൈവമായ യഹോവക്ക് വെറുപ്പാകുന്നു. ആവർത്തന പുസ്തകം 22:5. അന്ത്യപ്രവാചകന്റെ വരവിനെക്കുറിച്ചും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളെ അറിയിച്ചിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ഇന്നും ബൈബിളിൽ നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ വേദപുരോഹിതർ ആ സന്ദേശത്തെ ദുർവ്യാഖ്യാനിച്ച് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഏതു കള്ളനും ചില അടയാളങ്ങൾ ശേഷിപ്പിക്കുമെന്ന് പറയുന്നതുപോലെ പല സത്യങ്ങളും ഇന്നും അവയിൽ അവശേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പോകുന്നത് നിങ്ങളുടെ നന്മക്കാണ്. ഞാൻ പോകാതിരുന്നാൽ സഹായകൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഇനിയും പല കാര്യങ്ങളും എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്കത് താങ്ങാൻ സാധ്യമല്ല. സത്യാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ എല്ലാ സത്യത്തിലേക്കും നയിക്കും. സ്വന്തം അധികാരത്തിൽ ഒന്നും അവൻ പറയുകയില്ല. എന്നാൽ താൻ കേൾക്കുന്നതെന്തും അവൻ പറയും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും. യോഹന്നാൻ 16:12-14 വചനങ്ങൾ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ത്യപ്രവാചകന്റെ വരവിനെപ്പറ്റി അറിയിച്ചതിനെക്കുറിച്ച് ഖുർആൻ ഇപ്രകാരം പറയുന്നു. മറിയമിന്റെ മകൻ ഈസാ പറഞ്ഞ സന്ദർഭവും ശ്രദ്ധേയമാകുന്നു. ഇസ്രായേൽ സന്തതികളെ, എനിക്ക് മുമ്പുള്ള തൗറാത്തിനെ സത്യപ്പെടുത്തുന്നവനായിക്കൊണ്ടും എനിക്ക് ശേഷം വരുന്ന അഹ്മദ് എന്നു പേരുള്ള ഒരു ദൂതനെപ്പറ്റി സന്തോഷവാർത്ത അറിയിക്കുന്നവനുമായിക്കൊണ്ടും നിങ്ങളിലേക്ക് അള്ളാഹുവിന്റെ ദൂതനായി നിയോഗിക്കപ്പെട്ടവനാകുന്നു ഞാൻ. അദ്ദേഹം അങ്ങനെ വ്യക്തമായ തെളിവുകളും കൊണ്ട് അവരുടെ അടുത്തു ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇത് വ്യക്തമായ ജാലവിദ്യയാകുന്നു. വിശുദ്ധ ഖുർആൻ 61:6. ഈസാ നബിക്ക് അള്ളാഹു നൽകിയ ഇഞ്ചീൽ പുരോഹിതന്മാർ അങ്ങേയറ്റം വികൃതമാക്കി. അതിനാൽ തന്നെ ഇന്ന് ക്രിസ്ത്യാനികളുടെ പക്കലുള്ള ബൈബിളിനെ ഒരു വേദഗ്രന്ഥത്തിന്റെ സ്ഥാനത്ത് നാം കണ്ടുകൂടാ. ബൈബിളിൽ ഖുർആനിനോടോ സുന്നത്തിനോടോ യോജിപ്പുള്ള ആശയങ്ങൾ കണ്ടാൽ ആ സന്ദേശം ദൈവികമാകാൻ സാധ്യതയുണ്ടെന്നും വിയോജിപ്പുള്ളവയാണെങ്കിൽ അത് തീർത്തും ദൈവിക ഗ്രന്ഥത്തിൽ നടത്തിയ കൈക്കടത്തലാണെന്നും ഖുർആനിലും സുന്നത്തിലും ഉള്ളവക്ക് എതിരാകാതിരിക്കുകയോ അനുകൂലമാകാതിരിക്കുകയോ ചെയ്യുന്നതാണെങ്കിൽ അതിനെപ്പറ്റി മൗനം പാലിക്കുകയാണ് ചെയ്യേണ്ടത് എന്നുമാണ് ബൈബിളിനോട് മുസ്ലിം സ്വീകരിക്കേണ്ട സമീപനമെന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓരോ മതക്കാർക്കും അവരുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കുവാൻ ഈ ലോകത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഇതരമതക്കാരുടെ വിശ്വാസ ആചാരങ്ങളെ പഠനവിധേയമാക്കി സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്നതിനും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഈ സ്വാതന്ത്ര്യം ഒരിക്കലും കയ്യേറ്റങ്ങൾക്കോ വൈകാരിക പ്രകടനങ്ങൾക്കോ ഇടയായിക്കൂടാ. ആശയങ്ങൾ തമ്മിൽ പരസ്പരം മാറ്റുരച്ച് വിശദീകരിക്കുക മാത്രമാണ് ഈ സ്വാതന്ത്ര്യത്തിൽ ഒതുങ്ങി നിന്ന് ചെയ്യേണ്ടത്. ഇപ്രകാരം മനുഷ്യർക്കിടയിൽ പഠനങ്ങളും വിമർശനങ്ങളും ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് തെറ്റും ശരിയും വേർതിരിച്ച് മനസ്സിലാക്കാനും പരസ്പരം അടുക്കാനും സാധിക്കും. ഇത്തരം ആശയപ്രചാരണം നടക്കാതിരുന്നാൽ തെറ്റുദ്ധാരണകൾ വർദ്ധിക്കും. അത് മാനുഷിക ബന്ധങ്ങളെ സാരമായി ബാധിക്കും. ഈസാ നബി ജനങ്ങളെ ശുദ്ധമായ തൗഹീദിലേക്ക് ക്ഷണിച്ചു. എന്നാൽ എല്ലാ പ്രവാചകന്മാർക്കും ശത്രുക്കൾ ഉണ്ടായതുപോലെ അദ്ദേഹത്തിനും സ്വന്തം സമൂഹത്തിൽ നിന്ന് ശത്രുക്കൾ ഉണ്ടായി. അദ്ദേഹത്തെ അവർ കൊല്ലാൻ തയ്യാറായി. അവർക്കതിന് സാധിച്ചില്ല എന്നുമാത്രം. ആ കാര്യങ്ങൾ നാം മുമ്പ് വിശദീകരിച്ചു. ശത്രുത വർദ്ധിച്ചപ്പോഴും പ്രബോധന വീഥിയിൽ നിന്ന് അദ്ദേഹം പിന്മാറിയില്ല. ഇൻഷാല്ലാ, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് യുഗചരിതം, ആകാശത്തു നിന്നും ഭക്ഷണത്തളിക, ഭാഗമൊന്ന്, ബുക്ക് പ്രകാശം പരത്തിയ പ്രവാചകന്മാർ, ഭാഗം 6, രചന ഹുസൈൻ സലഫി, അവതരിപ്പിച്ചത് സിദ്ദീഖ് സുലാഹി.
5: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്നത് കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭ അവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ. സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിന്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാർ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം വിനയമുള്ളവരാവുക. വിഷയം അവതരിപ്പിക്കുന്നു അജീബ് കരുവാരകുണ്ട്.
3: ഏറെ പ്രിയ നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ദീനിന്റെ മാർഗത്തിൽ ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വഹാബത്തിന് അവിടുത്തെ ജീവിതത്തിൽ നിന്ന് ധാരാളം സ്വഭാവഗുണ വിശേഷണങ്ങൾ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് ഇത്തരം ഓരോ സൽസ്വഭാവങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതും ദുസ്വഭാവങ്ങളിൽ നിന്ന് സ്വഹാബത്തിനെ വിലക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ രീതിയിലുള്ള ദുസ്വഭാവങ്ങൾ കടന്നു വന്നിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ മാറ്റേണ്ടതായിട്ടുള്ള ദുസ്വഭാവങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കേണ്ട സ്വഭാവങ്ങൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കി അതിനുള്ള പ്രതിവിധി, അതിനുള്ള പരിഹാരം നാം ഓരോരുത്തരും തേടേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കുക, മറ്റുള്ളവർക്ക് അക്രമം ഉണ്ടാക്കുന്ന സംസാരം, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ, ആ രീതിയിലുള്ള സ്വഭാവം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൂടാ എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ഉറപ്പിക്കാൻ സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബത്തിന് പഠിപ്പിച്ചു നൽകുന്നൊരു സ്വഭാവമാണ് ഇൻഷാല്ലാ നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നിങ്ങൾ വിനയമുള്ളവരാകൂ, ഒരാളും മറ്റൊരാളുടെ മേൽ ദുരഭിമാനം നടിക്കരുതെന്നും അതിക്രമം കാണിക്കരുതെന്നും അള്ളാഹു എനിക്ക് ബോധനം നൽകിയിരിക്കുന്നു. റസൂലുള്ള പറഞ്ഞതെന്താ പ്രിയപ്പെട്ടവരെ, ഇന്നല്ലാഹ ഔഹ ഇലയ്യ അൻ തവാളു. അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളക്ക് ബോധനം നൽകിയിരിക്കുന്നത് എന്താ? അൻ തവാളു, നിങ്ങൾ വിനയം കാണിക്കുക, വിനയമുള്ളവരായിത്തീരുക. എത്രത്തോളം എന്ന് വെച്ചാൽ, മറ്റുള്ളവരുടെ മേൽ നിങ്ങൾ അഹങ്കാരം നടിച്ച്, മറ്റുള്ളവരുടെ മേൽ ദുരഭിമാനം നടിച്ചുകൊണ്ട് നടക്കുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടാകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബത്തിനും ഈ ഉമ്മത്തിനൊട്ടാകെ പഠിപ്പിച്ചു നൽകുക. വലാ യബ്ഗി അഹദുൻ അലാ അഹദിൻ, ഒരാൾക്കും മറ്റൊരാളുടെ മേൽ ദുരഭിമാനം നടിക്കാൻ പാടില്ല. അത് നമ്മോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും ഇത്തരത്തിലുള്ള ദൂഷ്യ സ്വഭാവങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ദൂഷ്യ സ്വഭാവങ്ങൾ, ദുസ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കും, നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ റിസ്ഖിൽ, നമ്മുടെ പരലോക ജീവിതത്തിലും അത് വളരെയധികം ബാധിക്കുമെന്ന്, ദോഷകരമായി ബാധിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യം നാം ഓരോരുത്തരും മനസ്സിലാക്കണം. എത്രത്തോളം എന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരു വിലയും ഇല്ലാതെയാകുന്ന രീതിയിൽ, അതിനൊക്കെ പുറമെ അള്ളാഹുവിൻ്റെ അടുക്കൽ വിലയില്ലാത്ത ഒരവസ്ഥ നമുക്കുണ്ടാകും. പ്രിയപ്പെട്ടവരെ, തിന്മകൾ ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അവരുടെയൊക്കെ പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകാരയോഗ്യമാക്കി തീർക്കുന്നതിൽ അത് പിന്തള്ളിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. റബ്ബു സുബ്ഹാനഹു വതആല ധാരാളം കരുണയുള്ളവനാണ്, നമുക്ക് ധാരാളം പുറത്തു നൽകുന്നവനാണ്. എന്നിരുന്നാലും നാം മനസ്സിലാക്കേണ്ടത് ആ റബ്ബ് നമ്മോട് കൽപ്പിച്ച കാര്യമാണ്, നിങ്ങൾ നല്ല നിലക്ക് വർത്തിക്കുക, നല്ല സ്വഭാവമുള്ളവരാവുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കേണ്ട ഒരു സ്വഭാവമാണ് വിനയം ഉണ്ടാവുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ വിനയം നാം ഓരോരുത്തരും ഓർക്കേണ്ടത്. പല സ്വഹാബിമാരും ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സന്ദർഭത്തിൽ ഒരാൾക്കൂട്ടത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണെന്ന് സംശയിക്കുന്ന വിധത്തിലായിരുന്നു റസൂലുള്ളയുടെ നടത്തവും ഇരുത്തവും ഒക്കെ. കാരണം പ്രത്യേകിച്ച് റസൂലുള്ളക്ക് ഒരു അടയാളമില്ല, പ്രത്യേകിച്ച് ഒരു ആഡംബരമില്ല, പ്രത്യേകിച്ച് ഒരു കടന്നുവരവോ അങ്ങനെ ആർഭാടമോ ഒന്നുമില്ലാത്ത നമ്മുടെ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളയുടെ പാതയാണ് നാം സ്വീകരിക്കേണ്ടത്. അത്രയും അഷ്റഫുൽ ഖൽഖായ, ഈ ലോകത്തിനെല്ലാവർക്കും മാതൃകയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബത്തിനോട് വർത്തിച്ചിരുന്നത് എത്ര വിനയത്തോടുകൂടിയാണെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാതൃകയാക്കാൻ സാധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ള നമ്മോട് പഠിപ്പിച്ചു നൽകിയത്. റബ്ബ് സുബ്ഹാനഹു വതആല റസൂലുള്ളക്ക് ബോധനം നൽകിയിരിക്കുന്നത് നിങ്ങൾ വിനയമുള്ളവരാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിനയമുള്ളവരായി നമ്മുടെ അയൽപ്പക്കക്കാരോടും കുടുംബക്കാരോടും മാതാപിതാക്കളോടും സുഹൃത്തുക്കളോടും എല്ലാവരോടും നല്ല നിലയിൽ വർത്തിക്കാൻ അഹങ്കാരമോ അസൂയയോ ഒന്നും വെച്ചു പുലർത്താതെ അത്തരത്തിലുള്ള സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവർ, നാം മനസ്സിലാക്കേണ്ടത് ഈ അഹങ്കാരം കൊണ്ടോ അഹംഭാവം കൊണ്ടോ ദുരഭിമാനം നടിക്കുന്നതിലൂടെയോ നമുക്കൊന്നും നേടാൻ സാധിക്കുകയില്ല. ധാരാളം വെറുപ്പ് സമ്പാദിക്കാൻ ചിലപ്പോൾ സാധിച്ചേക്കാം, മറ്റൊരു ഉപകാരവും ഇത്തരത്തിൽ നടന്നതുകൊണ്ട് നമുക്കൊരു ഉപകാരം ഉണ്ടായിത്തീരുന്നതല്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവരേണ്ടത് വിനയത്തിൻ്റെയും സൽസ്വഭാവത്തിൻ്റെയും നല്ല വർത്തമാനത്തിൻ്റെയും പുഞ്ചിരിയുടെയും നിഷ്കളങ്കതയുടെയും മനസ്സാണ്. ആ സ്വഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കേണ്ടത്. പലർക്കും ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്ന അവരുടെ നടത്തത്തിലും ഇരുത്തത്തിലും വർത്തമാനത്തിലും മറ്റുള്ളവരോട് ഇടപഴകുന്ന രീതിയിൽ വലിയവരോട് എങ്ങനെ സംസാരിക്കണമെന്നറിയാത്ത തൻ്റെ ബന്ധുക്കളോട് അയൽപ്പക്കാരോട് അവരോടൊക്കെ ഏത് രീതിയിലാണ് വർത്തിക്കണം എന്നറിയാത്ത ധാരാളം ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ അയൽക്കാരോട് സംസാരിക്കുമ്പോൾ, നമ്മുടെ ബന്ധുമിത്രാദികളോട് സംസാരിക്കുമ്പോൾ വിനയത്തോടുകൂടി താഴ്മയോടുകൂടി അവർക്ക് ഒരു ഉപദ്രവവും നമ്മുടെ സംസാരത്തിൽ നിന്ന് ഉണ്ടായിക്കൂടാ എന്നുള്ള ദൃഢബോധ്യത്തോടുകൂടി സംസാരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് മാതൃകയാക്കാവുന്ന ധാരാളം ആളുകളുണ്ട്. ചരിത്ര താളുകൾ എടുത്തു നോക്കിയാൽ ധാരാളം സലഫ് സ്വാലിഹീങ്ങൾ, അവരുടെയൊക്കെ ജീവിതം നമുക്ക് മാതൃകയാക്കാൻ സാധിക്കും. കാരണം അവരൊക്കെ ജീവിച്ചു വന്ന സന്ദർഭങ്ങളിലൂടെ നമുക്കൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ അവരൊക്കെ തൻ്റെ മാതാപിതാക്കളോടും സുഹൃത്തുക്കളോടും ഏതൊരു ഘട്ടത്തിലും ഏതൊരു സാഹചര്യത്തിലും താഴ്മയോടും വിനയത്തോടുകൂടി സംസാരിക്കുന്ന അഹങ്കാരത്തിൻ്റെയും അഹംഭാവത്തിൻ്റെയും ദുരഭിമാനത്തിൻ്റെയും ഒരംശം പോലും മനസ്സിൽ വെക്കാതെ സംസാരിക്കാൻ, ഇടപഴകാൻ, സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ സാധിച്ചവരായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈ ദീനിൻ്റെ മാധുര്യം മറ്റുള്ളവരിലേക്ക് കാണിച്ചു കൊടുക്കാൻ സാധിച്ചത്. ഇന്ന് പലരും ഈ ദീനിനെ വേറെ രൂപത്തിൽ ചിത്രീകരിച്ച് കാണിക്കുന്ന അവസ്ഥയാണ്. ദീനെന്ന് പറഞ്ഞാൽ, ഇസ്ലാമെന്ന് പറഞ്ഞാൽ അത് തീവ്രവാദമാണ് ആ രീതിയിലുള്ള സംസാരമൊക്കെയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്നാൽ അങ്ങനെയല്ല, ഈ മഹത്തായ ദീൻ ഇസ്ലാം ഒരു പുഞ്ചിരിക്ക് പോലും സ്വതക്ക കൽപ്പിച്ച, പ്രതിഫലമുണ്ടെന്ന് കൽപ്പിച്ച ഈ മഹത്തായ ദീൻ ഇസ്ലാമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചുമലുന്നത്. നാം ഓരോരുത്തരും ഏറ്റെടുത്ത് നടത്തേണ്ടത് ഈ മഹത്തായ ദീൻ ഇസ്ലാമാണ്. അത്രത്തോളം മഹത്തരമുണ്ട് ഈ ദീനിനെന്ന് നാം മനസ്സിലാക്കണം. സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനം പകർന്നു നൽകുന്നതിൻ്റെയും മതമാണ് ഈ ദീൻ ഇസ്ലാമെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹും അവൻ്റെ റസൂലും നമുക്ക് പഠിപ്പിച്ച് നൽകിയതും അതുതന്നെയാണ്. അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതും കൊണ്ടു നടക്കേണ്ടതും മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകേണ്ടതുമെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വിനയമുള്ള ആളുകളായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വതആല എന്താ പറഞ്ഞത്? ഇബാദുർ റഹ്മാൻ, ഇബാദുർ റഹ്മാൻ ആരാണെന്നാ പറഞ്ഞത്? അവർ ഭൂമിയിലൂടെ ഈ ലോകത്ത് താഴ്മയോടുകൂടി വിനയത്തോടുകൂടി നടക്കുന്ന സൽസ്വഭാവികളായ ആളുകളാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, റസൂലുള്ളയും അള്ളാഹു സുബ്ഹാനഹു വതആലയും നമ്മോട് കൽപ്പിക്കുന്നത് വിനയമുള്ളവരായി താഴ്മയോടുകൂടി ജീവിക്കാനാണ്. അഹങ്കാരത്തിൻ്റെയും അഹംഭാവത്തിൻ്റെയും ദുരഭിമാനത്തിൻ്റെയും ആളുകളായിട്ടല്ല നാം ജീവിക്കേണ്ടത്, മറിച്ച് എല്ലാവരോടും നല്ല നിലയിൽ വർത്തിച്ചുകൊണ്ട് ജീവിക്കാൻ, എല്ലാവർക്കും താഴ്ന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവർ, നമുക്ക് മറ്റുള്ളവർക്ക് താഴ്ന്നു കൊടുത്തു, മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് താഴ്മയോടുകൂടി വർത്തിച്ചു സംസാരിച്ചു എന്നുള്ളത് പേരിൽ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ ദരജ വർദ്ധിപ്പിച്ച് നൽകുക തന്നെയുള്ളൂ, മറ്റൊരു കുറവും നമുക്കുണ്ടാവുകയില്ല. റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് നമ്മുടെ ദരജ വർദ്ധിപ്പിച്ച് നൽകും, നമുക്ക് ഔന്നിത്യം നൽകും. നാം മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, ആ രീതിയിലുള്ള ജീവിതം നയിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. സത്യത്തെ നിരാകരിക്കലും ജനങ്ങളെ നിസാരവൽക്കരിക്കലും ആ രീതിയിലുള്ള, അതാണ് അഹങ്കാരമെന്നുള്ളത്. ആ അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കാൻ ഏത് സാഹചര്യത്തിലും, ഏതെങ്കിലും ഒരു മേഖലയിൽ മികച്ചു നിൽക്കുന്നവനാണെങ്കിൽ പോലും അവൻ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്മയോടുകൂടി വിനയത്തോടുകൂടി വർത്തിക്കാൻ, സംസാരിക്കാൻ, പ്രവർത്തിക്കാൻ ഏവർക്കും സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വതആല ആ രീതിയിൽ ജീവിതം നയിക്കുന്ന, റസൂലുള്ള പറഞ്ഞില്ലേ, അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളക്ക് ബോധനം നൽകിയിരിക്കുന്നത്, ഇന്നല്ലാഹ ഔഹാ ഇലയ്യ അൻ തവാളഉ, നിങ്ങൾ വിനയമുള്ളവരായി തീരുക എന്നുള്ളതിനാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ രീതിയിൽ റസൂലുള്ള പഠിപ്പിച്ചതുപോലെ പ്രാവർത്തികമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് ആ രീതിയിൽ ജീവിച്ച് മരിച്ചു പോകുന്ന യഥാർത്ഥ വിശ്വാസികളുടെ, വിശ്വാസിനികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിച്ചതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് തിരുനബിയോടൊപ്പം വിനയമുള്ളവരാവുക. വിഷയം അവതരിപ്പിച്ചത് അജീബ് കരുവാരക്കുണ്ട്. പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ, സൂറ അന്നഹ്ൽ, വചനം 94, പാരായണം ജാഫർ സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 94-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: وتذوق السوء
1: وتذوق السوء بما

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവും കേൾവിയും എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഹിഫ്ളുൽ ഖുർആൻ സൂറ അന്നഹൽ വചനം 94 പാരായണം നിർവഹിച്ചത് ജാഫർ സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഇന്ന് നുറുങ്ങുകളിൽ ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി. ഡോക്ടർ യാസ്മിൻ എം അബ്ബാസ് എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: കുഞ്ഞുമക്കളുടെ ആദ്യ വിദ്യാലയം വീടാണെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ജീവിതത്തിന്റെ അടിസ്ഥാന പാഠങ്ങൾ പലതും വീട്ടിൽ നിന്നാണ് കുട്ടികൾ മനസ്സിലാക്കുന്നത്. കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും അനുഭവങ്ങളിലൂടെയും അതിനെല്ലാം അപ്പുറം അവർക്ക് തോന്നുന്ന സംശയങ്ങൾ നമ്മോട് ചോദിക്കുന്നതിലൂടെയൊക്കെയാണ് അവർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത്. മാതാപിതാക്കൾ തുറന്ന പുസ്തകങ്ങളാവുക. കുട്ടികൾ അവരുടെ ചുറ്റുപാടുകൾക്കനുസരിച്ച് പലവിധ സംശയങ്ങളും നമ്മോട് ചോദിക്കാറുണ്ട്. നമ്മൾ

0: കൊടുക്കുന്ന മറുപടികളിലൂടെ അവർ അവരുടെ അറിവുകൾ വളർത്തിയെടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ലൈംഗിക വിഷയങ്ങൾ പരാമർശിക്കേണ്ടി വരുന്ന സംശയങ്ങൾ കുട്ടികൾ ചോദിക്കുമ്പോൾ രക്ഷിതാക്കൾ അതിനു നേരെ കണ്ണടക്കുകയാണ് പതിവ്. പലപ്പോഴും തെറ്റായ ഉത്തരങ്ങൾ നൽകുകയോ ചോദ്യത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുകയോ കളിയാക്കുകയോ ഒക്കെയാണ് പലരും ചെയ്യുക. മിക്ക കുട്ടികളിൽ നിന്നും ഇത്തരത്തിൽ ഏറ്റവും ആദ്യമായി രക്ഷിതാക്കളോട് ഉന്നയിക്കുന്ന സംശയമാണ് ഞാൻ എങ്ങനെ ഉണ്ടായി എന്നത്. ഉമ്മ ഹോസ്പിറ്റലിൽ പോയാൽ വീണ്ടും ഒരു കുട്ടിയെ കിട്ടുമോ എന്നും ചുറ്റുപാടും കാണുന്ന പൂച്ച പട്ടി തുടങ്ങിയ ജീവജാലങ്ങളുടെ കുട്ടികൾ എങ്ങനെയാണ് വയറ്റിൽ നിന്ന് പുറത്തു വരുന്നത് എന്നും കുട്ടികൾ ചോദിക്കാറുണ്ട്. ഇത്തരം സംശയങ്ങൾ കുട്ടികളിൽ ഉണ്ടാകുന്നത് അവർ അതിനെക്കുറിച്ച് അറിയാൻ സമയമായി എന്നതാണ് സൂചിപ്പിക്കുന്നത്. അവരുടെ പ്രായത്തിനനുസരിച്ച് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇത്തരം സംശയങ്ങൾ നമ്മൾ ദൂരീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ ശരിയായ അറിവോടെയും കാഴ്ചപ്പാടുകളോടെയും അവർ വളർന്നു വരും. എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ അവരിൽ നിന്ന് ഒളിച്ചോടുകയാണെങ്കിൽ കുട്ടികൾ അത് തിരിച്ചറിയുകയും പിന്നീട് അത്തരത്തിലുള്ള സംശയങ്ങളോ മാതാപിതാക്കളെ അനിവാര്യമായും അറിയിക്കേണ്ട സംശയങ്ങളോ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് പ്രകടിപ്പിക്കാൻ അവർ മടിക്കും. അവർക്ക് നിർബന്ധമായും ഉത്തരം കിട്ടേണ്ട ചോദ്യം ചോദിക്കാതിരിക്കും. അത് ഒരു വേള ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് മക്കളെ നയിച്ചേക്കാം. അറിവില്ലായ്മയും തെറ്റായ അറിവുകളും ഒരുപോലെ വില്ലൻ. മക്കൾക്ക് മാതാപിതാക്കളോട് തുറന്ന് സംസാരിക്കാനുള്ള അവസരങ്ങൾ നഷ്ടമാകുമ്പോൾ പ്രധാനമായും രണ്ട് അപകടങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. ഒന്നാമതായി, അവർ വളരുന്നതിനനുസരിച്ച് അവരിലെ സംശയങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയും വീട്ടിൽ നിന്നും ഉത്തരം കിട്ടാത്ത പല സംശയങ്ങളും അവരെ മറ്റു പല അന്വേഷണങ്ങളിലേക്കും എത്തിക്കുകയും ചെയ്യും. ഒരുപക്ഷെ അതുവഴി അവർ തെറ്റായ പല കാര്യങ്ങളും മനസ്സിലാക്കാനും ഇടയുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ അറിവുകൾ തേടാൻ ഒരുപാട് അവസരങ്ങൾ അവർക്ക് മുന്നിലുണ്ടെങ്കിലും അവയുടെ ആധികാരികത പരിശോധിക്കാനോ ശരിതെറ്റുകൾ മനസ്സിലാക്കാനോ അവർക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുപോലെ തന്നെയാണ് കൂട്ടുകെട്ടുകളിലൂടെയുള്ള അറിവുകളുടെ കാര്യവും. ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് കടക്കുന്നതോടുകൂടി കുട്ടികൾ പരസ്പരം ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും പലപ്പോഴും ഈ സംസാരങ്ങളിലൂടെ അവർ പല കാര്യങ്ങളും തെറ്റായി മനസ്സിലാക്കാൻ കാരണമാവുകയും ചെയ്യുന്നു. കുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്നു. ശരിയായ ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ അഭാവം മൂലം സംഭവിക്കുന്ന മറ്റൊരു അപകടകരമായ കാര്യമാണ് കുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നത്. ലിംഗപ്രായഭേദമന്യേ ലൈംഗിക ചൂഷണങ്ങൾക്കിരയാക്കപ്പെടുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. മറ്റൊരു വ്യക്തി തന്നോട് സംസാരിക്കുന്നതിലും പെരുമാറുന്നതിലും അസ്വാഭാവികമായ വല്ലതുമുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള അത്തരത്തിൽ വല്ലതും കുട്ടികൾ നേരിട്ട് കഴിഞ്ഞാൽ അത് യാതൊരു ഭയമോ മടിയോ കൂടാതെ തുറന്നു പറയാൻ മാത്രമുള്ള അടുപ്പവും വിശ്വാസവും കുട്ടികൾക്ക് മാതാപിതാക്കളോട് ഉണ്ടാവുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. കാരണം ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്ന ആളുകളുടെ പ്രധാന ആയുധം കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് ധാരണയില്ല എന്നതാണ്. ഇതൊക്കെ സ്വാഭാവികമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ആരോടെങ്കിലും പറഞ്ഞാൽ കൊന്നുകളയുമെന്നോ മറ്റോ ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച്, ഈ രണ്ട് വാചകങ്ങൾ പലപ്പോഴും സമൂഹ മാധ്യമങ്ങൾ വഴിയും മറ്റും നമ്മൾ കേൾക്കാറുണ്ട്. കുട്ടികളെ നിർബന്ധമായും പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു അടിസ്ഥാന കാര്യമാണത്. ഒരു കുട്ടിക്ക് തന്റെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളെക്കുറിച്ചും ധാരണയുണ്ടായിരിക്കുകയും അവയിൽ സ്വകാര്യത നിലനിർത്തേണ്ട ഭാഗങ്ങളെ പ്രത്യേകം തിരിച്ചറിയുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടതിന്റെ അനിവാര്യത അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. ചുണ്ട്, നെഞ്ച്, രണ്ട് കാലുകൾക്കിടയിലുള്ള ഭാഗങ്ങൾ, നിതംബം തുടങ്ങിയ ഭാഗങ്ങളിൽ അന്യരായ ആളുകൾ അനാവശ്യമായി സ്പർശിക്കുന്നതാണ് ബാഡ് ടച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ സംശയാസ്പദമായ പെരുമാറ്റം ആരിൽ നിന്നെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ അതിന് വിസമ്മതിക്കുകയും ആ വ്യക്തിയിൽ നിന്ന് സുരക്ഷിതമായ മറ്റൊരിടത്തേക്ക് മാറുകയും തനിക്കുണ്ടായ അനുഭവം ഭയമോ മടിയോ കൂടാതെ ഏറ്റവും വിശ്വസ്തരായവരോട് പറയുകയും ചെയ്യണമെന്ന അടിസ്ഥാനപരമായ അറിവ് നമ്മുടെ കുട്ടികൾക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഏറ്റവും മാന്യമായ ഇടപെടലുകളിലൂടെ ഉണ്ടായേക്കാവുന്ന ഷെയ്ക്ക് ഹാൻഡ് പോലെയുള്ള സ്പർശനമാണ് ഗുഡ് ടച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിത്രങ്ങളുടെയോ മറ്റോ സഹായത്താൽ ഇവ രണ്ടും കുട്ടികൾക്ക് വേർതിരിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയും അതിലൂടെ ആളുകളുടെ പെരുമാറ്റങ്ങളെ സ്വയം വിലയിരുത്താനുള്ള പ്രാപ്തി ശരിയായ രീതിയിൽ അവരിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്.
1: പീസ് റേഡിയോ ഹൃദയ വസന്തം, സൂറ ബക്കറ 38-39 വചനങ്ങൾ അവതരിപ്പിക്കുന്നു ഷഹൽ അരിപ്പഴ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين

الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد. أعوذ بالله من الشيطان الرجيم. قلنا اهبطوا منها جميعا فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. والذين كفروا وكذبوا بآياتنا أولئك أصحاب النار هم فيها خالدون. ഏറെ പ്രേം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞാനടക്കം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ലോകരക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കലാം പഠിക്കുന്ന ആ ഒരു ഉദ്ദേശത്തോടുകൂടി പരിശുദ്ധ ഖുർആൻ നിവർത്തി വെച്ച് അതിലെ വരികൾ നോക്കി, പദങ്ങൾ നോക്കി പാരായണം ചെയ്യുമ്പോൾ മനസ്സിൽ അതുപോലെ ഖുർആൻ നോക്കി ഓതുകയും ചെയ്യാൻ മനസ്സ് കാണിക്കുന്ന ഈ നിലയ്ക്കൊരു ഖുർആൻ്റെ സദസ്സിലാണ്, ഖുർആൻ പഠിക്കുന്ന സദസ്സിലാണ് ഇരിക്കുന്നത് എന്ന ബോധ്യത്തോടുകൂടി ഇരിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് നഷ്ടമാവില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു കർമ്മത്തെ നമ്മിൽ നിന്ന് സ്വർഗം ലഭിക്കാൻ നിമിത്തമാകുന്ന അമലായി ഗണിക്കുമാറാവട്ടെ. രണ്ടാം അധ്യായം സൂറ അൽ ബഖറയിലെ 38-39 വചനങ്ങളാണ് നമ്മളിപ്പോൾ ആമുഖമായി ഓതി വെച്ചത്. തിലാവത്തിൻ്റെ ചില നിയമങ്ങൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ അത് പാരായണം ആവർത്തിക്കാം. ഖുൽന ഹബിത്തൂ മിൻഹാ ജമീഅ. നേരത്തെ പറഞ്ഞ പോലെ ഖുൽന ഹബിത്തൂ, ഖുൽന ഹബിത്തൂ എന്നൊന്നും ഓതാൻ പാടില്ല. കൂട്ടി ഓതുമ്പോൾ ഖുൽന ഹബിത്തൂ, ഖുൽന ഹബിത്തൂ, ത്വാ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ജമീഅ എന്ന് വഖഫ് ചെയ്യാൻ പാടില്ല. ജമീഅ. فَإِمَّا يَأْتِيَنَّكُمْ مِنِّي هُدًى فَمَن تَبِعَ هُدَايَ وَقَفْ جَيْبُ هُدَايَ فَمَن تَبِعَ هُدَايَ عَنْ لَكَنَ وَقَفْ جَيْبُ പിന്നെ അടുത്തു വന്നോ വഖഫ് ഇല്ലാത്ത ഏത് സ്ഥലത്ത് നമുക്ക് നിർത്താം, പക്ഷേ നിർത്തിയടുത്ത് വെച്ച് തന്നെയാണ് തൊട്ട് മുമ്പെന്ന് എടുത്തു ഓതേണ്ടതുണ്ട്. ഇവിടെ ഫലാ ഖൗഫുൻ അലൈഹിം, ഖൗഫുൻ ഇളഹാറാണ്, ഖൗഫുൻ അലൈഹിം വലഹും യഹ്സനൂൻ. ഹും ഹും കിട്ടുള്ള ആണ്, തൊണ്ടക്കുഴിയിൽ നിന്ന് വരുന്ന മഹ്റജ് അക്ഷരമാണത്. പിന്നെ യഹ്സനൂൻ, ഒന്ന് ഹ ആണ് പിന്നെ ഹ ആണ്. വലഹും യഹ്സനൂൻ. 39-ാമത്തെ വചനം നോക്കൂ. വല്ലദീന കഫറു വകദബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുന്നാർ. വകദബു ദാലിന് ശബ്ദം, വകദബു ബിആയാതിനാ അനൂന് ഉലൈക അതിനോട് ചേർത്ത് നമ്മൾ ഓതുമ്പോൾ അവിടെ മദ്ദുണ്ട്, മദ്ദ് മുൻഫസിലാണ്. ഉലൈക അവിടെ മദ്ദ് മുത്തസിലാണ്, മദ്ദുൽ ഫറാഴിയാണ്, അസാമാന്യമായി നേട്ടം നൽകേണ്ടതുണ്ട്. അസ്ഹാബുന്നാർ, അസ്ഹാബു എന്ന് പറയാൻ പാടില്ല, അസ്ഹാബുന്നാർ. ഹും ഫീഹാ ഖാലിദൂൻ. ഇങ്ങനെയാണ് അതിൻ്റെ തിലാവത്തിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ചില സ്ഥലങ്ങൾ സൂചിപ്പിക്കാനായി നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല തൊട്ട് മുമ്പിൽ സൂചിപ്പിച്ചു, മുമ്പുള്ള കഴിഞ്ഞ ക്ലാസ്സിലെ രണ്ട് വചനങ്ങൾ സൂചിപ്പിച്ചു, പിശാജ് ആദം ഹവ അലൈഹി വസ്സലാത്തു വസ്സലാം ഈ രണ്ടുപേരെയും പിശാജ് എന്ത് ചെയ്തു, അരുത് എന്ന് പറഞ്ഞ ആ മരത്തിലേക്ക് അവർ പിശാജിൻ്റെ ദുർബോധനം കാരണം അതിലേക്ക് അടുത്തു, അതിൽ നിന്നവർ ഭക്ഷിച്ചു. അത് കാരണം നിങ്ങൾ ഇറങ്ങിപ്പോയിക്കൊള്ളുക, ഭൂമിയിൽ നിങ്ങൾക്ക് സ്ഥിരവാസമുണ്ട്, പാർപ്പിടവും വിഭവവുമുണ്ട് ഒരു കാലം വരെ, പക്ഷേ നിങ്ങൾ ചിലർ ചിലർക്ക് ശത്രുവാണ് എന്നൊക്കെ അള്ളാഹു ബോധ്യപ്പെടുത്തി. അവർ ചെയ്ത തെറ്റിന് ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങുകയും ചെയ്തു. അങ്ങനെ അള്ളാഹു അവരുടെ പശ്ചാത്തലം സ്വീകരിച്ചു.
അള്ളാഹു തവ്വാബാണ്, റഹ്.

0: കരുണാനിധിയുമാണ് ഏറ്റവും കൂടുതൽ പശ്ചാത്തപം സ്വീകരിക്കുന്നവരും കരുണാനിധിയുമാണ് എന്നൊക്കെ പറഞ്ഞു. ശേഷം അള്ളാഹു തുടരുന്നു, നാം പറഞ്ഞു, മുമ്പ് പറഞ്ഞ വാക്കാണല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വാക്ക് തന്നെയാണ് ആ വാക്ക്. ഇഹ്ബിത്തൂ, നിങ്ങൾ ഇറങ്ങിപ്പോകുവിൻ, മിൻഹ, അതിൽ നിന്ന്, ഇതിൽ നിന്ന്, ജമീഅൻ, മുഴുവനായും, നിങ്ങൾ മുഴുവനും ഇറങ്ങി പുറപ്പെട്ടു കൊള്ളുവിൻ, ഇറങ്ങിപ്പോയി കൊള്ളുവിൻ. ഫഇമ്മായത്തിയന്നക്കും, എന്നിട്ട് നിങ്ങൾക്ക് നിശ്ചയമായും, യഅതിയന്നക്കും, അത്തയത്തിയെന്ന വന്നു എന്നാണ്, യഅതിയന്നക്കും, നിങ്ങൾക്ക് വരിക തന്നെ ചെയ്യും. അപ്പം എന്നിട്ട് നിങ്ങൾക്ക് നിശ്ചയമായും വരുമ്പോൾ, മിന്നി, മിന്നി, എന്നിൽ നിന്ന്, എന്ത്, എൻ്റെ പക്കൽ നിന്ന് എന്ത് വരിക, ഹുദൻ, ഒരു മാർഗദർശനം, സന്മാർഗം, ആ മാർഗദർശനം എൻ്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് വരുമ്പോൾ, ആ വരുന്ന സമയത്ത്, ഫമൻ തബിഅ ഹുദായ, ഫമൻ തബിഅ, ഫ അപ്പോൾ ആര്, ഫമൻ അപ്പോൾ ആര്, തബിഅ പിൻപറ്റിയോ, തബിഅ എന്ന് പറഞ്ഞാൽ പിൻപറ്റി, ഹുദായ എൻ്റെ മാർഗദർശനം, എൻ്റെ ആ ഹുദായ ഹിദായത്ത്, എൻ്റെ സന്മാർഗദർശനത്തെ ആര് പിൻപറ്റിയോ, ഫലാ ഖൗഫുൻ അലൈഹിം, ഫലാ ഖൗഫുൻ, എന്നാൽ ഒരു ഭയവുമില്ല, അലൈഹിം, അവരുടെ മേൽ, അവരുടെ മേൽ ഭയപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല, വലാഹും, വലാഹും, അവരല്ലതാനും, യഹ്സനൂന, ഹസിനാണ് ദുഃഖിച്ചു, യഹ്സനൂൻ, അവർ ദുഃഖിക്കുക, അവർ ദുഃഖിക്കേണ്ടി വരികയും ചെയ്യുകയില്ല. അപ്പോൾ അള്ളാഹു പറയാണ്, നാം പറഞ്ഞു, ഇഹ്ബിത്തൂ മിൻഹാ ജമീഅ, നിങ്ങൾ മുഴുവനും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളുക, ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദ, എന്നിട്ട് എൻ്റെ പക്കൽ നിന്ന് വല്ല മാർഗദർശനവും നിങ്ങൾക്ക് വരികയാണെങ്കിൽ, ഫമൻ തബിഅ ഹുദായ, അപ്പോൾ എൻ്റെ മാർഗദർശനം ആര് പിൻപറ്റിയോ, ഫലാ ഖൗഫുൻ അലൈഹിം, അവരുടെ മേൽ യാതൊരു ഭയവുമില്ല, വലാഹും യഹ്സനൂന, അവർ വ്യസനിക്കുകയുമില്ല, ദുഃഖിക്കുകയുമില്ല, ദുഃഖിക്കേണ്ടി വരികയുമില്ല. വല്ലദീന കഫറു, വല്ലദീന ഒരു കൂട്ടർ, കഫറു അവർ നിഷേധിച്ചു, അവർ അവിശ്വസിച്ചു, അവ കെദബു, അവർ കളവാക്കി, അവർ വ്യാജമാക്കുകയും ചെയ്തു, കളവാക്കുകയും ചെയ്തു, ബി ആയാത്തിന, ആയത്ത് ജമ്മു ആയാത്ത്, ബി ആയാത്തിന, നമ്മുടെ ആയത്തുകളെ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവർ കളവാക്കുകയും ചെയ്തു, ഉലായിക്ക, അക്കൂട്ടരാണ്, ഹാ ഉലായി എന്നാണ് ഈ കൂട്ടർ, ഉലായിക്ക എന്നാണ് അക്കൂട്ടർ, അക്കൂട്ടർ അസ്ഹാബുൻ നാർ, സ്വാഹിബ് അതിൻ്റെ ജമ്മാണ്, ബഹുവചനാണ് അസ്ഹാബ്, അവർ ആളുകളാണ്, ആൾക്കാരാണ്, അന്നാർ എന്തിൻ്റെ, നരകത്തിൻ്റെ ആൾക്കാരാണ്, അസ്ഹാബുൻ നാർ, നരകക്കാരാണവർ അക്കൂട്ടർ, ഹും അവരാകട്ടെ, ഫീഹ അതിൽ, ആ നരകത്തിൽ, ഖാലിദൂന സ്ഥിരവാസികളായിരിക്കും, ശാശ്വതന്മാരായിരിക്കും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ സൂചിപ്പിക്കുകയാണ്, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അവിടുത്തെ ഇണയായ ഹവ്വ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഇബ്ലീസിനെയും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോൾ, പുറത്താക്കിയപ്പോൾ, ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോൾ, അതായത് മനുഷ്യ സന്തതികളെ മൊത്തത്തിലാണ് ഉദ്ദേശം, അവിടെ എന്തു ചെയ്യും, ആ മനുഷ്യവർഗത്തിൻ്റെ മാതാപിതാക്കളായ ആദമിനെയും ഹവ്വ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഭൂമിയിലേക്ക് അയക്കുമ്പോൾ, ഇബ്ലീസുണ്ടല്ലോ കൂടെ, അവർ മുഖാന്തരം ഒരു മനുഷ്യ സന്താനങ്ങൾക്ക് ആഗമാനം വേണ്ടി അള്ളാഹു നൽകിയ മറ്റൊരു അറിയിപ്പാണിത്. എന്ത്, ഫഇമ്മായത്തിയന്നകും മിന്നി ഹുദൻ, അല്ലേ, അപ്പോൾ സന്മാർഗം എൻ്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് വന്നു കിട്ടുമ്പോൾ, ഫമൻ തബിഅ ഹുദായ, എൻ്റെ ആ സന്മാർഗം ആര് പിൻപറ്റിയോ, അവർക്ക് എന്ത് ചെയ്യണ്ട, അവർക്ക് പേടിയോ ദുഃഖമോ ഒന്നും അനുഭവിക്കേണ്ടി വരൂല എന്ന് മുന്നറിയിപ്പ് കൊടുക്കണം. നല്ലതും ചീത്തയും, ഗുണവും ദോഷവും, നന്മയും തിന്മയും, സുഖവും ദുഃഖവും കലർന്നൊരു ജീവിതമാണ് നിങ്ങൾക്കവിടെ ആ ഭൂമിയിൽ നേരിടാനുള്ളത്. നിങ്ങളുടെ നന്മക്കും ഗുണത്തിനും ആവശ്യമായ മാർഗദർശനങ്ങൾ ഞാൻ നൽകിക്കൊണ്ടേയിരിക്കും. അതായത് സയൻസിലു അൽ കുത്തുബ വയബഅസു അൽ അംബിയാ, വേദഗ്രന്ഥങ്ങൾ അള്ളാഹു ഇറക്കിത്തരും, പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചയക്കും, വർറുസുല ദൂതന്മാരായേക്കും, കമ ഖാല അബുൽ ആലിയ അൽ ഹുദ അയ്യ അൽ അംബിയാ വർറുസുൽ, ഹുദ ആ മാർഗദർശനം, സന്മാർഗത്തിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ അത് പ്രവാചകന്മാരും ദൂതന്മാരുമാണ്. വൽ ബയ്യനാത്ത് വൽ ബയാൻ, വ്യക്തമായ തെളിവുകളും അവർ നൽകുന്ന വിശദീകരണങ്ങളുമാണ്, അതാണ് ആ ഹുദ കൊണ്ട് ഉദ്ദേശമെന്നാണ്. അങ്ങനെ ഫമൻ തബിഅ ഹുദായ, എൻ്റെ ആ ഹിദായത്ത്, എൻ്റെ ആ സന്മാർഗത്തിൻ്റെ വഴി, ആ മാർഗദർശനം ആര് പിൻപറ്റിയോ, ഐമൻ അക്ബല അലാമ അൻസൽതു ബിഹിൽ കുതുബ വഅർസൽതു ബിഹിർ റുസുല, ഞാൻ അയച്ച വേദഗ്രന്ഥങ്ങൾ, ഞാൻ ഇറക്കിക്കൊടുത്ത വേദഗ്രന്ഥങ്ങൾ കൃത്യമായി സ്വീകരിച്ചവർ, ഞാൻ ആ വേദഗ്രന്ഥങ്ങളുമായി അയച്ച പ്രവാചകന്മാരെ, ദൂതന്മാരെ കൃത്യമായി അവരിൽ വിശ്വസിച്ചവർ, അങ്ങനെയുള്ള ആളുകൾക്ക് ഫലാ ഖൗഫുൻ. അപ്പം ആ ഭൂമി ലോകത്ത് പ്രവാചകന്മാർ, വേദഗ്രന്ഥങ്ങൾ, സന്ദേശങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ മുതലായവ വഴി നിങ്ങൾക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് എൻ്റെ പക്കൽ നിന്ന് ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. ആ മാർഗദർശനങ്ങൾ സ്വീകരിച്ച് ഫലാ ഖൗഫുൻ അലൈഹിം ഐ ഫീമാ യസ്തഖ്ബിലുനഹു മിൻ അംരിൽ ആഖിറ, പരലോകത്തിൻ്റെ കാര്യത്തിൽ അവർ സ്വീകരിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും വളരെ ആത്മാർത്ഥമായി സ്വീകരിച്ചിട്ടുള്ള ആളുകൾക്ക് ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഭയപ്പെടേണ്ടി വരികയില്ല. വലാഹും യഹ്സനൂൻ അലാ മാ ഫാതഹും മിൻ ഉമൂരി ദുനിയ, ദുനിയാവിൻ്റെ കാര്യങ്ങളിൽ നിന്ന് അവർക്ക് നഷ്ടപ്പെട്ടത് ഓർത്ത് ദുഃഖിക്കുകയും ചെയ്യേണ്ടി വരികയില്ല എന്നാണ്. സൂറത്ത് ത്വാഹയിൽ അള്ളാഹു പറഞ്ഞത് കാണാം, ഖാല ഹബിത്താ മിൻഹാ ജമീഅ, നിങ്ങൾ മുഴുവനായും അതിൽ നിന്ന് ഇറങ്ങിക്കൊള്ളുവിൻ. ബഅദുക്കും ലിബഅദിൻ അദുവ്, നിങ്ങൾ ചിലർ ചിലർക്ക് ശത്രുവാണ്. ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ, മാർഗദർശനം എൻ്റെ പക്കലിൽ നിന്ന് നിങ്ങൾക്ക് വന്നു കിട്ടുകയാണെങ്കിൽ ഫമനിത്തബഅ ഹുദായ, ആ എൻ്റെ മാർഗദർശനന്മാരെ പിൻപറ്റുന്നുവോ, ഫലാ യദില്ലു വലാ യഷ്ഖ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ത്വാഹയിലെ 123-ാമത്തെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഫലാ യദില്ലു ഫിൽ ദുനിയ, ദുനിയാവിൽ അവൻ വഴിപിഴച്ചു പോവുകയില്ല. അള്ളാഹു നൽകിയ ഹുദയെ പിൻപറ്റിയയാൾ, വലാ യഷ്ഖ എന്ന് പറഞ്ഞാൽ വലാ യഷ്ഖ ഫിൽ ആഖിറ, പരലോകത്ത് അവർക്ക് ദൗർഭാഗ്യം ഉണ്ടാവുകയുമില്ല. ഖുർആനിൽ തന്നെ കാണാം, സൂറത്ത് ത്വാഹയിലെ തന്നെ 123-124 ആയത്തിൽ കാണാം, വമൻ അഅദ അൻ ദിക്രി ഫഇന്ന ലഹു മഅയ്ഷത ദൻക. ഈ ആയത്തിൻ്റെ വിശദീകരണമായിക്കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ആയത്തുകളാണ് ഓർമ്മപ്പെടുത്തുന്നത്. വമൻ അഅദ അൻ ദിക്രി, എൻ്റെ ഉത്ബോധനത്തെ തൊട്ട് ആരെങ്കിലും തിരിഞ്ഞു കളയുന്ന പക്ഷം, ആര് തിരിഞ്ഞു കളഞ്ഞുവോ, ഫഇന്ന ലഹു മഅയ്ഷത ദൻക, അവന് ഇടുങ്ങിയ ജീവിതം നയിക്കേണ്ടി വരും. വനഹ്ഷുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ, ഖിയാമത്ത് നാളിൽ, ആ ദിവസം അന്ധനായി നാം അവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. ഇതൊക്കെ പരിശുദ്ധ ഖുർആനിൽ തന്നെ ഈ ഒരു ആയത്തിൻ്റെ വിശദീകരണമെന്നോണം പഠിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ പറയുന്ന കാര്യം വളരെ കൃത്യമാണ്. ഈ ദുനിയാവിൽ വെച്ച് അല്ലേ അവർ ദുനിയാവിലേക്ക് അയക്കപ്പെട്ടു. ബിലീസിനടക്കം ആദം അലൈഹിസ്സത്തു വസ്സലാമയും ഹവ്വ അലൈഹിസ്സത്തു വസ്സലാമയും ഒക്കെ അയച്ചു. ഇന്ന് നമുക്ക് ദുനിയാവിൽ ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന ആളുകളാണ്. ആ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോ ഫത്രത്തിലായിക്കൊണ്ട്, ഓരോ കാലയളവിലായിക്കൊണ്ട് പ്രവാചകന്മാരെയും വേദഗ്രന്ഥങ്ങളുമായി, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ദൈവിക ഗ്രന്ഥങ്ങളുമായി, അല്ലെ തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഖുർആൻ, അല്ലെ മൂസ, ഈസ, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം, അജ്മായീൻ, അഫ്സാനുൽ ഖുർആൻ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ വേദഗ്രന്ഥങ്ങളുമായി പ്രവാചകന്മാരെ, അല്ലെ സുഹഫുകളെ കൊണ്ട്, സുഹഫ് ഇബ്രാഹിമ മൂസ, ആ ഏടുകളെ കൊണ്ട് പറഞ്ഞയച്ചു. അങ്ങനെ ദൈവത്തിങ്കിൽ നിന്നുള്ള ദൈവിക ഗ്രന്ഥങ്ങളും ദൈവത്തിങ്കിൽ നിന്ന് അയക്കുന്ന ദൂതന്മാരും പ്രവാചകന്മാരും അവർ പറയുന്ന സത്യനിർദ്ദേശങ്ങളും അള്ളാഹുവിൻ്റെ ദിവ്യബോധനപ്രകാരം, വഹയപ്രകാരം അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കുകയും കേട്ടും മനസ്സിലാക്കിയും അവരെ പിൻപറ്റിയും നിൽക്കുന്ന ആളുകൾക്ക് അതാണ് ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. ആ എൻ്റെ പക്കൽ നിന്നുള്ള ഹിദായത്തിനെ പിൻപറ്റിയവരാരോ അവർക്ക് ഈ ദുനിയാവിൽ ദുഃഖിക്കേണ്ടി വരികയോ അവർക്ക് ഭയപ്പെടേണ്ടി വരികയോ ഇല്ല. ദുനിയാവിനെക്കുറിച്ചും ആഖിറത്തിനെക്കുറിച്ചും അവർക്കൊരു സങ്കടം വേണ്ട, ഒരു ഭയം വേണ്ട. വലുദിന കഫറു, അങ്ങനെ പ്രവാചകന്മാരായേക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സമാവിയായ വാനലോകത്തു നിന്നുള്ള ദൈവികമായ വേദഗ്രന്ഥങ്ങൾ ആ പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങൾ ഇറക്കി കൊടുക്കുമ്പോൾ ആ പ്രവാചകന്മാരെയും ആ പ്രവാചകന്മാർ പറയുന്ന അള്ളാഹുവിൻ്റെ റിസാലത്തിനെയും സന്ദേശങ്ങളെയും വല്ലതിനെ കഫറു, കളവാക്കുന്നവർ, വല്ലതിനെ ഒരു കൂട്ടർ കഫറു, അവർ കളവാക്കി, അവർ അവിശ്വസിച്ചു. വക്കരുതബു, അവർ കളവാക്കി. കഫറന്നാ അവിശ്വസിച്ചു, കരുതബെന്ന് പറഞ്ഞാൽ കളവാക്കി. വക്കരുതബു ബി ആയാസിനാണ്, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് അവർ കളവാക്കുകയും ചെയ്തു. ഉലായിക അക്കൂട്ടർ അസ്ഹാബുൻ നാർ, അവരാണ് നരകവാസികൾ, നരകത്തിൻ്റെ ആളുകൾ. ഹും ഫീഹാ ഖാലിദൂൻ, അവരതിൽ നിത്യവാസികളുമായിരിക്കുമെന്നാണ്, ശാശ്വതരായി കഴിയേണ്ടി വരും. ഐ മുഖല്ലദൂന ഫിഹ ലാ മഹൈദ ലഹും അൻഹ വലാ മഹൈസ്, അവർക്കതിനെ തൊട്ട് തെന്നിമാറിപ്പോകാൻ വേറൊരു സ്ഥാനം, വേറൊരു സ്ഥലവും ഉണ്ടാവില്ല. അവർക്ക് വേറൊരു അഭയകേന്ദ്രം ഉണ്ടാവില്ല. അവർ ആ നരകത്തിൽ തന്നെ അവിടുത്തെ നരകാഗ്നി ആസ്വദിച്ച്, അത് രുചിച്ച് സഹിക്കാൻ പറ്റാത്ത ആ ചൂടനുഭവിച്ച് കാലാകാലം കഴിയേണ്ടി വരുന്ന അവസ്ഥയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ കളവാക്കിയ, അള്ളാഹു ഇറക്കിക്കൊടുത്ത വേദഗ്രന്ഥങ്ങളെ കളവാക്കിയ അള്ളാഹുവിങ്കിൽ നിന്നുള്ള സന്ദേശങ്ങളെ അതിന് മനസ്സുവെക്കാതെ അതിനെത്തൊട്ട് തിരിഞ്ഞു കളഞ്ഞ ആളുകൾക്ക് വളരെ ഇടങ്ങേറ് പിടിച്ച പ്രയാസം നിറഞ്ഞ ജീവിതമാണ് പരലോകത്ത് നരകത്തിൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ഓരോന്നും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു ഖുർആൻ ഇറക്കിക്കൊടുത്തു. ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുർആനിൽ നാം വിശ്വസിക്കണം. അതിൽ മാത്രമല്ല, മുൻകഴിഞ്ഞ പ്രവാചകന്മാരിലും മുൻകഴിഞ്ഞ മുമ്പ് ഇറക്കിക്കൊടുത്തിട്ടുള്ള വേദഗ്രന്ഥങ്ങളിലുമെല്ലാം വിശ്വസിക്കേണ്ടതുണ്ട് അല്ലേ. വിശ്വാസികളെന്ന് പറയുമ്പോൾ വിശ്വാസപരമായ മുഴുവൻ കാര്യങ്ങളിലും ആറ് കാര്യങ്ങളിലും കൃത്യമായി വിശ്വസിക്കേണ്ടതുണ്ട് അല്ലേ. ഏതെങ്കിലും ഒരു പ്രവാചകനെ, അള്ളാഹുവിൻ്റെ പ്രവാചകനെ വിശ്വസിക്കാത്ത പക്ഷം അവൻ്റെ വിശ്വാസം പൂർണ്ണമാവുകയില്ല. അതുകൊണ്ട് ആ രൂപത്തിൽ വിശ്വസിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും കൃത്യമായി വിശ്വസിച്ച് അള്ളാഹുവിൻ്റെ ഖുർആനിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് റബ്ബ് നിശ്ചയിച്ച ഒരു നിശ്ചിത സമയമുണ്ട്, നിശ്ചിത ടാർഗറ്റുണ്ട്. ആ നിശ്ചിത സമയമെത്തുമ്പോൾ നമ്മുടെ ജീവിതം അവിടെ അവസാനിക്കും. അതുവരെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് അനുസൃതമായി ധിക്കാരം കാണിക്കാതെ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കാൻ നമ്മൾ സന്നദ്ധരാവുക. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ റബ്ബിൻ്റെ ആയത്തുകളെ കളവാക്കാതെ, റബ്ബ് വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ നിഷേധിക്കാതെ റബ്ബിൻ്റെ വക്കിൽ നിന്നുള്ള ഹിദായത്തിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ച് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് അല്ലേ, ഹൃദയങ്ങൾ മാറ്റിമറിക്കുന്ന അള്ളാഹുവേ, എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ തമ്പുരാനെ എന്നുള്ള പ്രാർത്ഥനാ വാചകത്തോടുകൂടി നമ്മൾ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളായി മാറാൻ നമ്മൾ പ്രത്യേകം പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ മരണം വരെ ഹിദായത്തിലായിക്കൊണ്ട് ജീവിക്കാനുള്ള മഹൽ ഭാഗ്യം ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും മറാവട്ടെ. മരണശേഷം അള്ളാഹു വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള മഹത്തായ ഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യും മറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവാബുർ റഹീം. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബീനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ഇന്നത്തെ ഹൃദയ വസന്തത്തിൽ നിങ്ങൾ കാതോർത്തത് സൂറ അൽ ബഖറ 38-39 വചനങ്ങൾ, അവതരിപ്പിച്ചത് ഷഹൽ അരിപ്ര.
2: ഒരു സന്തോഷവാർത്ത, കാഴ്ചപരിമിതരുടെ സുഹൃത്താകുവാൻ പീസ് റേഡിയോ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. വിസ്ഡം യൂത്ത് എൻവിഷൻ പദ്ധതിയുടെ ഭാഗമായി കാഴ്ചപരിമിതിയുള്ളവർക്ക് വേണ്ടിയുള്ള ഖുർആൻ പഠനം പീസ് റേഡിയോ 500 കോഴ്സ് വഴി തുടക്കം കുറിക്കുന്നു. കാഴ്ചപരിമിതരുടെ പരീക്ഷയും റിസൾട്ടും സ്വതന്ത്രമായിരിക്കും. ഈ സൗകര്യം ലഭ്യമാകുന്നതിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ കാഴ്ചപരിമിതരാണോ എന്നത് ടിക്ക് ചെയ്യേണ്ടതുണ്ട്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാത്രി 10 മണിക്കായിരിക്കും ക്ലാസുകൾ നടക്കുന്നത്. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിലും ലഭ്യമായിരിക്കും. ഓരോ ക്ലാസിന്റെ കൂടെയും 3 ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരു മാസം ആവുമ്പോൾ ഈ ചോദ്യങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും മൊഡ്യൂളുകളുടെ നിശ്ചിത ഇടവേളകളിൽ ഖുർആൻ ക്വിസ് മത്സരങ്ങളും വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9846411412. മറ്റൊരു നമ്പർ 6282499814.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ലക്കും ഫിൽ ഖൽബി ആലാഫുൽ മആ.
5: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രമറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
6: പീസ് റേഡിയോ.
2: Tune to reality.

0: നിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇനി നേർരേഖ, മകന് ഒരു സമ്മാനം. ഈ തലക്കെട്ടിലാണ് ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നമ്മോട് സംസാരിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സുഹൃത്തുക്കളെ, ആൺകുട്ടികൾ ഉണ്ടാകണം എന്ന് എല്ലാ രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നു. ആദ്യത്തെല്ലാം പെൺകുട്ടിയാണെങ്കിൽ ഒരാൺകുട്ടി വേണം, എല്ലാം ആൺകുട്ടികളാണെങ്കിൽ ഒരു പെൺകുട്ടി വേണം എന്ന ചിന്തയും ഉണ്ടാവാറുണ്ട്. ഒരാൺകുട്ടി, ആൺകുട്ടിയും പെൺകുട്ടിയും എല്ലാം നല്ലത് തന്നെ. പക്ഷെ ചിലപ്പോഴെല്ലാം ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും രക്ഷിതാക്കൾ ചിന്തിക്കാറുണ്ട്, എൻ്റേത് ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരാൺകുട്ടിയായിരുന്നെങ്കിൽ. അങ്ങനെ ചിന്തിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നത് കുട്ടികൾ നമ്മൾ വിചാരിച്ചതുപോലെ ആവാതിരിക്കുമ്പോൾ, അവരെ നമുക്ക് ശരിയായ രൂപത്തിൽ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ സാധിക്കാതെ വരുമ്പോഴാണ് അത്തരത്തിലുള്ള ആലോചനകൾ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഇവിടെ ആൺകുട്ടി ആയതുകൊണ്ടോ പെൺകുട്ടി ആയതുകൊണ്ടോ അല്ല പ്രശ്നം. എന്താണ് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുവാനുള്ള കാരണം എന്നതിനെക്കുറിച്ച് ശരിയായ ബോധവും അത് പരിഹരിക്കും

0: വേണ്ട ശരിയായ അറിവുമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം. നമ്മളെല്ലാവരും നമ്മുടെ സ്വന്തം ജീവിതത്തെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ചില ജോലികളുണ്ട്, നമ്മുടെ ജീവിത മാർഗങ്ങൾക്ക് വേണ്ടിയുള്ള ചില തൊഴിലുകളുണ്ട്. നമുക്ക് ജീവിതത്തിൻ്റെ വലിയൊരു സമയം ആ തൊഴിലിന് വേണ്ടിയാണ് നമ്മൾ ചിലവഴിക്കുന്നത്. ആ തൊഴിൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ആരാധനകൾ നടത്താനും വിശ്രമിക്കാനുമുള്ള ഒരു സമയം മാത്രമേ നമുക്കുള്ളൂ. ജീവിതത്തിൻ്റെ സമയം എന്തെങ്കിലും കാര്യത്തിൽ വിനിയോഗിക്കപ്പെട്ടു കൊണ്ടിരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജീവിതത്തിൽ ഏറ്റവും അധികം കർമ്മശേഷിയുള്ള, ക്രിയാത്മകമാകുന്ന ഒരു സമയമാണ് കൗമാരപ്രായമെന്നത്. ഒരു 5-ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 8-ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന സമയമാകുമ്പോഴേക്കും എന്തും ചെയ്യുവാനുള്ള മാനസിക കരുത്തും ശാരീരികമായിട്ടുള്ള ശക്തിയും നമ്മുടെ കുട്ടികൾ കൈവരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവൻ ഒരു തിരക്ക് പിടിച്ച് ജീവിതത്തിലേക്ക് പോകുന്നത് 25-ാമത്തെ വയസ്സിലോ 28-ാമത്തെ വയസ്സിലോ കൗമാരപ്രായം പിന്നിട്ട് യുവത്വത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമാണ്. ഇവിടെ സ്കൂൾ പഠനം അല്ലെങ്കിൽ കോളേജിലെ പഠനം, ഇത്തരം പഠന സമയങ്ങൾ തന്നെ കളിയുടെ സമയങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഈ പഠന സമയം കഴിഞ്ഞാൽ, ഒരു 9 മണി മുതൽ 3 മണിവരെയോ 4 മണിവരെയോ കഴിഞ്ഞാൽ, അത് കഴിഞ്ഞിട്ടുള്ള സമയം രാവിലെ ഒരു 6-ഓ 7-ഓ 8-ഓ മണിവരെ ഇവരെന്തു ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മക്കളെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കാത്ത പല രക്ഷിതാക്കന്മാരും പരീക്ഷിച്ച് വിജയിച്ച ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ അവർക്കെന്തെങ്കിലും താല്പര്യമുള്ള കാര്യങ്ങളിൽ അവരെ നിരതരാക്കുക എന്നത് ഏറ്റവും നല്ല ഒരു പരിഹാരമാണ്. അപകടകരമല്ലാത്ത ചില കാര്യങ്ങളിൽ അവരെ എൻഗേജ് ആക്കാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായും അവരെക്കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അവസാനിപ്പിക്കുവാൻ നമുക്ക് പറ്റും. ഇങ്ങനെ ചില പ്രത്യേകമായ ചില ജോലികളിലേക്ക്, ചില തിരക്കുകളിലേക്ക് നമ്മൾ അവരെ നയിച്ചില്ലെങ്കിൽ ആ സമയത്തിന് അവർ മറ്റെന്തെങ്കിലും കാര്യം അവർ സ്വയമേ കണ്ടെത്തും. അതവരുടെ സുഹൃത്തുക്കളിൽ നിന്ന് ലഭിക്കുന്നതോ അവരുടെ ഇച്ഛകൾക്കനുസരിച്ച് കൊണ്ട് അവർ രൂപപ്പെടുന്നതുമായ കാര്യങ്ങളായിരിക്കും. അങ്ങനെയാണ് പല കുട്ടികളും മൊബൈലിന് അഡിക്റ്റ് ആവുന്നത്, അതേപോലെ തന്നെ അഫയറുകൾ ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ ചില ദുശ്ശീലങ്ങളും ദുസ്വഭാവങ്ങളും ഉണ്ടാവുന്നത്, സിനിമകൾക്കും മ്യൂസിക്കുകൾക്കും അടിമയാകുന്നതെല്ലാം അവൻ്റെ ഒഴിവു സമയത്തെ അവൻ്റെ ദേഹേച്ഛകൾക്കനുസരിച്ചുകൊണ്ട് അവൻ ഉപയോഗിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ ഏത് രൂപത്തിൽ നമ്മുടെ കുട്ടികളെ നമുക്ക് എന്തെങ്കിലും ജോലിയിൽ നിരതരാക്കാം എന്നത് പ്രധാനപ്പെട്ട ഒരു ആലോചനയാണ്. ഒരുപക്ഷെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണെങ്കിൽ ദാരിദ്ര്യം നിറഞ്ഞ കുടുംബാന്തരീക്ഷങ്ങളിൽ വീട്ടിലെ ജോലികൾ അല്ലെങ്കിൽ വീട്ടിലെ ഭക്ഷണം നടന്നു പോകാൻ മുതിർന്നു വരുന്ന, ജോലി ചെയ്യാനാകുന്ന കുട്ടി കഠിനമായി ജോലി ചെയ്യേണ്ടി വന്നിരുന്ന കുടുംബ സാഹചര്യങ്ങൾ മുമ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഒഴിവില്ല. കളിക്കാനും മറ്റു കാര്യങ്ങൾക്കും ഒഴിവ് കിട്ടാത്തത് കൊണ്ട് തന്നെ അവർ കൊണ്ട അപകടങ്ങൾ വല്ലാതെ പറയപ്പെട്ടിരുന്നില്ല. എന്നാൽ ഇന്ന് നമ്മുടെ കുട്ടികൾ ഫുൾ ഫ്രീ ആണ്. അവർക്ക് വീട്ടിൽ വന്ന് കൂടുതൽ പഠിക്കാനൊന്നുമില്ല. പിന്നെ നിരന്തരമായ പഠനങ്ങൾക്കും ട്യൂഷനുകൾക്കുമൊക്കെ പോകുന്ന കുട്ടികളുണ്ടാവാം. എങ്കിൽ പോലും അവർക്ക് ഒഴിവ് സമയങ്ങൾ ധാരാളമായി ജീവിതത്തിൽ ലഭിക്കുന്നു എന്നതാണ് വസ്തുത. എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരെക്കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കുകയാണെങ്കിലും അതവൻ്റെ ഇഷ്ടത്തിലും താല്പര്യത്തിലും ചെയ്യുന്ന കാര്യമായിരിക്കണം. നമ്മുടെ നിർബന്ധത്തിന് വഴങ്ങിയോ അല്ലെങ്കിൽ നമ്മളവനെ ബുദ്ധിമുട്ടിച്ചോ ഭയപ്പെടുത്തിയോ മറ്റെന്തെങ്കിലും പിന്നെ അവനെ എന്തെങ്കിലും സിമ്പതികൾ ഉണ്ടാക്കിയോ ഒന്നും ചെയ്യേണ്ട കാര്യമല്ല. അവനവൻ്റെ ഇഷ്ടമനുസരിച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ഗുണഫലങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ മാതാപിതാക്കളെ നകലുവാനും ജീവിതമൊരു പ്രയാസകരമായി തോന്നുവാനുമൊക്കെയുള്ള ഒരവസ്ഥയിലേക്കായിരിക്കാം അത്തരം കാര്യങ്ങൾ എത്തിച്ചേരുക. വളരെ ലളിതമായ ചില ഉദാഹരണങ്ങൾ അതിനുവേണ്ടി പറയുകയാണ്, പ്രായോഗികമായി ചിന്തിക്കാൻ വേണ്ടി. ഒന്ന്, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികൾ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കണമെന്ന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. പക്ഷെ പലപ്പോഴും ചെറിയ കുട്ടികളാകുമ്പോൾ അവരെ ദൂരെയുള്ള കോളേജുകളിലോ അല്ലെങ്കിൽ ഹിഫ്ല് സ്ഥാപനങ്ങളിലോ കൊണ്ടുപോയി ആക്കുമ്പോൾ കുട്ടികളിൽ നിന്ന് വേറിട്ട് നിൽക്കുവാനുള്ള പ്രയാസം, അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ എന്താകുമെന്ന ആശങ്കകളുണ്ടാകും. എന്നാലും നല്ല നല്ല സ്ഥാപനങ്ങളും അവസരങ്ങളും ഉള്ളതുകൊണ്ട് ധാരാളം കുട്ടികൾക്ക് അത് പഠിക്കുവാൻ അവസരം ലഭിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് നമ്മുടെ പൂർവിക പണ്ഡിതന്മാരുടെയും അതേപോലെ തന്നെ പൂർവികന്മാരുടെയും ചരിത്രം പരിശോധിച്ചാൽ ചെറുപ്രായത്തിൽ വീടുകളിൽ വെച്ചുകൊണ്ട് അവരെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാൻ പ്രേരിപ്പിച്ചിരുന്നു എന്നും മാതാപിതാക്കളുടെ നിയന്ത്രണത്തിലും നേതൃത്വത്തിലും അവർ ഹിഫ്ളാക്കിയിരുന്നു എന്നും നമുക്ക് കാണാൻ പറ്റും. കുട്ടികൾക്ക് ചെയ്യാവുന്ന കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഒരു രണ്ടോ മൂന്നോ വർഷം കൊണ്ട് ഒരു കുട്ടിക്ക് യഥാർത്ഥത്തിൽ അത് സാധ്യമാകും. വളരെ കൃത്യമായിട്ടുള്ള ഒരു സമയക്രമം നിശ്ചയിച്ച് അവൻ എന്തെങ്കിലും അവാർഡുകളോ സമ്മാനങ്ങളോ പ്രഖ്യാപിച്ചാൽ അവൻ്റെ ഉദ്ദേശം മാറാത്ത രൂപത്തിൽ തന്നെ നമുക്ക് അവനെ എന്ത് ചെയ്യും, നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. പുരുദാനം പറയുകയാണെങ്കിൽ ഒരു 12 വയസ്സോ 13 വയസ്സോ ഒക്കെ പ്രായമുള്ള നമ്മുടെ ഒരു കുട്ടി, അപ്പോഴാണല്ലോ എന്തെങ്കിലുമൊക്കെ ജോലികളിലേക്കും തിരക്കുകളിലേക്കും അവൻ പോകാനുള്ള ഒരു സന്ദർഭം അതാണല്ലോ, കൂട്ടുകെട്ടിലേക്കൊക്കെ. അപ്പോൾ നമ്മൾ പറയുകയാണെന്താ, ഒരു 18 വയസ്സ്, 5 വർഷം കൊണ്ട് നീ എന്താണ് വിശുദ്ധ ഖുർആൻ, ഒരു വർഷത്തിലൊരു 3 ജുസു ഒക്കെ നമ്മൾ, അല്ലെങ്കിൽ ഒരു 6 ജുസു ഒക്കെ പഠിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇത് പഠിക്കാൻ പലപ്പോഴും നമ്മൾ ചിന്തിക്കുക, എങ്ങനെയാണ് പഠിപ്പിക്കുക, നമുക്ക് ഖുർആൻ്റെ നിയമങ്ങളനുസരിച്ച് ഓതുവാനോ കഴിയില്ലല്ലോ എന്നാണ്. ഒരു പ്രയാസവും ഇന്നില്ല. നമ്മളിന്ന് ഉപയോഗിക്കുന്ന ഖുർആൻ സോഫ്റ്റ്വെയറുകളിൽ നമുക്ക് ആ ഖുർആൻ്റെ ടെക്സ്റ്റിൽ തന്നെ അതിൽ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇഷ്ടമുള്ള കാര്യത്തിൻ്റെ ഖുർആൻ്റെ പാരായണം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. ഡൗൺലോഡ് ചെയ്യുക മാത്രമല്ല, ഒരായത്ത് പാരായണം ചെയ്യുന്ന സമയത്ത് അവിടെ ഓപ്ഷനുണ്ട്, 2 പ്രാവശ്യം, 3 പ്രാവശ്യം, 4 പ്രാവശ്യം, 5 പ്രാവശ്യം ഒക്കെ റിപ്പീറ്റ് ചെയ്ത് ഓതിത്തരും. ഇപ്പോൾ ഏതെങ്കിലും നല്ലൊരു കാര്യത്തിൻ്റെ ഓത്ത് സെലക്ട് ചെയ്തിട്ട് നമ്മളതിൻ്റെ രൂപം കാണിച്ചു കൊടുത്താൽ ഒരായത്ത് 4, 5, 6 പ്രാവശ്യം കേൾക്കുമ്പോൾ അതിൻ്റെ പാരായണ രീതി ശരിക്കും അവന് മനസ്സിലാവും. ഒരുപക്ഷെ നിയമങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ പോലും അതുപോലെ പാരായണം ചെയ്യാൻ കുട്ടികൾക്ക് സാധ്യമാകും. അപ്പോൾ ഒരു ദിവസം 2 ആയത്തോ 3 ആയത്തോ ഒക്കെ മനഃപ്പാഠമാക്കി അവനൊരു 3 കൊല്ലം കൊണ്ട്, 15 വയസ്സ് മുതൽ ഒരു 18 വയസ്സാകുമ്പോൾ 3 വർഷം കൊണ്ട് അവൻ വിശുദ്ധ ഖുർആൻ അവൻ്റെ സ്കൂളും അവൻ്റെ പഠന തിരക്കുകൾക്കും കഴിഞ്ഞ് ബാക്കിയുള്ള സമയത്ത് അവനത് ചെയ്യുകയാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും, അവനൊരു ബേക്ക് വാങ്ങിക്കൊടുക്കും. അല്ലെങ്കിൽ അവന് നമ്മൾ കൊടുക്കൽ നിർബന്ധമായിട്ടുള്ളൊരു സംഗതി അവന് നമ്മൾ നൽകും എന്ന് പറയുമ്പോൾ അവൻ്റെ മനസ്സിലൊരാഗ്രഹം ജനിക്കും. അവൻ ഒഴിവുള്ള സമയങ്ങൾ മുഴുവനും ഇതിനു വേണ്ടി ഉപയോഗിക്കും. എത്ര പെട്ടെന്നത് സാധ്യമാകുന്നുവോ അത്ര പെട്ടെന്നത് സാധ്യമാക്കാനുള്ള ശ്രമങ്ങളുണ്ടാകും. അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വിചാരിച്ചാൽ, കുട്ടികൾ ചെയ്യേണ്ട അനിവാര്യമായ ജോലികൾക്ക് നമ്മൾ അവാർഡുകളോ സമ്മാനങ്ങളോ പ്രോത്സാഹനങ്ങളോ നൽകുമ്പോൾ നാം നൽകുന്നതിനൊരു വിലയുണ്ടാകും. ഒരു പക്ഷേ ഒരു കുട്ടി മുതിർന്നു വരുമ്പോൾ നിങ്ങൾ അവനൊരു ബൈക്ക് വാങ്ങിക്കൊടുക്കേണ്ടി വരും. ഒരു 10 ഒരു ലക്ഷമോ 1.5 ലക്ഷമോ 1.5 ലക്ഷമോ ഒക്കെ കൊടുത്ത് നിങ്ങളൊരു ബൈക്ക് അവന് വാങ്ങിക്കൊടുക്കുമ്പോൾ ആ ഒരു 1.5 ലക്ഷത്തിൻ്റെ വില അവനറിയാൻ സാധ്യമല്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ മുഴുവനും ഹിഫ്ളാക്കിയാൽ നിനക്ക് ഞാനൊരു ബൈക്ക് വാങ്ങിത്തരും എന്ന് പറയുമ്പോൾ ആ ത്യാഗങ്ങൾ അവൻ്റെ മനസ്സിലുണ്ട്. ആ പണം അവൻ്റേതാണ്, അവൻ അധ്വാനിച്ച് നേടിയതാണ്. ആ വസ്തു ഉപയോഗിക്കുന്നതിലും കൊണ്ടു നടക്കുന്നതിലും ഒക്കെ സൂക്ഷ്മതയും ശ്രദ്ധയും യഥാർത്ഥത്തിൽ അവനുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല. ഇപ്പം നമുക്കറിയാം, നമ്മളൊരു വാഹനം വാങ്ങുകയാണെങ്കിൽ അത് ഉപയോഗിക്കുമ്പോൾ ആദ്യത്തെ ആഴ്ചകളിലും മാസങ്ങളിലും ഒക്കെ എത്ര സൂക്ഷ്മതയോടെയും എത്ര ശ്രദ്ധയോടു കൂടെയാണ് നമ്മളത് ഉപയോഗിക്കുക. എന്നാൽ നമ്മുടെ കുട്ടികൾക്കൊരു പുതിയ ബൈക്ക് നമ്മൾ വാങ്ങിക്കൊടുത്താൽ എങ്ങനെയായിരിക്കും അതുകൊണ്ട് അവൻ പോകുന്നുണ്ടായിരിക്കുക? എന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നവുമില്ല എന്നിട്ട് ആ വാഹനത്തെ ഒരു നിലക്കും ശ്രദ്ധിക്കാതെ തന്നെ പോവുക. അപ്പോൾ എന്തെങ്കിലും ജോലി ഖുർആൻ ഇഫ്ളാക്കുക, അല്ലെങ്കിൽ വീട്ടിലെ തന്നെ എന്തെങ്കിലും ജോലികൾ, അല്ലെങ്കിൽ ഭാഗികമായി നിങ്ങളുടെ ജോലിയെ സഹായിക്കുന്നു, ഒരു 4 മണി മുതൽ 6 മണി വരെ അതിന് നിങ്ങളൊരു 50 രൂപ അവൻ വേതനം നിശ്ചയിക്കുന്നു, അതൊരു മാസത്തിൽ അവൻ നൽകുന്നു, അത് അവൻ്റെ ആവശ്യങ്ങൾക്ക് നൽകുന്നു, അപ്പോൾ അവൻ്റെ ഫീസ് അവൻ നൽകുന്നു. നിങ്ങൾ കൊടുക്കേണ്ട കാശ് നിങ്ങളിൽ നിന്ന് അധ്വാനിച്ച് ഒരു കൂലിയായി ഒരു പാരിതോഷികമായി വാങ്ങി ചിലവഴിക്കുമ്പോൾ നാം കൊടുക്കുന്ന പണത്തിന് വിലയുണ്ടാവുകയും അത് ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഉപയോഗിക്കുകയും അധ്വാനിക്കുവാനുള്ളൊരു ശീലവും അതേപോലെ തന്നെ കൂലി വാങ്ങുവാനുള്ള ഒരു മനോഗതിയും ഒക്കെ അവന് സൃഷ്ടിച്ചെടുക്കുവാനും അവൻ്റെ സമയം നല്ലതിൽ ഉപയോഗപ്പെടുത്തുവാനും തിന്മയിൽ നിന്ന് അവൻ്റെ സമയങ്ങളെ തിരിച്ചു കൊണ്ടുവരുവാനും പറ്റും. കുടുംബ ജീവിത സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്താൽ വളരെ വിജയകരമായി നടപ്പിലാക്കാൻ പറ്റുന്ന, നമ്മുടെ കുട്ടികളെ നമ്മുടെ നിയന്ത്രണത്തിലും നന്മയിലും വളർത്താൻ പറ്റുന്ന ഏറ്റവും നല്ല രൂപമാണത്. ഒഴിവു സമയം അതാണ് ഏറ്റവും അപകടകരമായ കാര്യം. ഒഴിവു സമയത്തെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളിൽ നമ്മുടെ കുട്ടികളുടെ ശ്രദ്ധ തിരിച്ചുവിടുവാനും അതിലൂടെ നല്ല സന്താനങ്ങൾ വാർത്തെടുക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു. മകന് ഒരു സമ്മാനം ഈ വിഷയത്തിലുള്ള ഒരു അവതരണമായിരുന്നു ഇന്ന് നമ്മൾ കേട്ടത്. അവതരിപ്പിച്ചത് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരിചേരുക, വായിക്കുക,

0: പീസ് റേഡിയോ ഇൻസൈറ്റ്, ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഉദ്ഘോഷിക്കുന്ന പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. പരലോക വിശ്വാസം ഇസ്ലാം വ്യതിരിക്തമാകുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുൽ മാലിക് സലഫി നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ബഹുമാനരായ സഹോദരന്മാരെ, പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിശ്വാസ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പരലോക വിശ്വാസം എന്നുള്ളത്, അഥവാ മനുഷ്യൻ്റെ ഭൗതികമായ ഈ ജീവിതത്തിന് ശേഷം അവനൊരു ജീവിതമുണ്ടെന്നും ഈ ജീവിതത്തിൽ അവൻ ചെയ്തിട്ടുള്ള നന്മകളും തിന്മകളും അവിടെ വിചാരണ ചെയ്യപ്പെടുമെന്നും അവൻ്റെ പ്രവർത്തനങ്ങൾക്കനുസൃതമായ രീതിയിൽ അവിടെ രക്ഷയും ശിക്ഷയും ഉണ്ടെന്നുമുള്ള വിശ്വാസമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പരലോക വിശ്വാസത്തിൻ്റെ കാതൽ. നമുക്കറിയാം, മുസ്ലിംകളല്ലാത്ത ഇതര മതവിശ്വാസികളും പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ്. സ്വർഗമുണ്ട്, നരകമുണ്ട് എന്നൊക്കെ

വിശ്വസിക്കുന്നവരാണ്. പക്ഷേ ആ ഒരു വിശ്വാസത്തിൽ നിന്ന് ഭിന്നമായ രീതിയിൽ വളരെ കൃത്യമായ, നീതിയുക്തമായ, പ്രാമാണികമായ ഒരു വിശ്വാസമാണ് പരിശുദ്ധ ഇസ്ലാം ഈ വിഷയത്തിൽ മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ പരലോക വിശ്വാസം എന്നുള്ളത് മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, പരലോകമെന്നുള്ളത് മറ്റു പല ദർശനങ്ങളും സങ്കല്പമാണ്. പക്ഷേ പരിശുദ്ധ ഇസ്ലാം പറയുന്ന കാര്യം അതൊരു സങ്കല്പമല്ല, യൗമുൽ ആഖിറ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ഈ സംസാരിക്കുന്നത് ഖമാനക്കും തന്തിക്കും, നിങ്ങൾ ഈ സംസാരിക്കുന്നത് എപ്രകാരം സത്യമാണോ അതിനേക്കാൾ വലിയൊരു സത്യമാണ്, യാഥാർത്ഥ്യമാണ് പരലോകം എന്നുള്ളത്. മറ്റു പല ആശയങ്ങളിലും പരലോക സങ്കല്പമാണ്, ഇത് ഇസ്ലാമിൽ ഉള്ളതല്ല. ഇഹലോകത്തെ സംബന്ധിച്ചിടത്തോളം ആ പരലോകത്തേക്കുള്ള ഒരു കൃഷിയിടവും കൃഷി സ്ഥലവുമാണ് ഈ ദുനിയാവ് എന്ന് പറഞ്ഞത്. വൈനദ്ദാർ അല്ലാഹിറ ഹിയൽ ഹയവാൻ, പരലോകത്താണ് യഥാർത്ഥത്തിൽ ജീവിതമുള്ളത്. ബൽ തുഹ്സിറൂൻ അൽഹയാത്ത് ദുനിയ വൽആഖിറത്തു ഖൈറും വഅബഖ, നിങ്ങൾ ദുനിയാവിനാണ് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നതെങ്കിലും പരലോകമാണ് നിങ്ങൾക്ക് ഏറ്റവും ഖൈറായിട്ടുള്ളതും എന്നെന്നും അവശേഷിക്കുന്നതും പരലോകമാണ്. ഈ ഒരു സങ്കല്പമല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ് എന്നതാണ് ഇസ്ലാമിൻ്റെ ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. രണ്ടാമത്തെ വിഷയം അതിൻ്റെ പൂർണ്ണമായ നീതിയാണ്. ഇസ്ലാം പറയുന്നത് ഫമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഷറൻ യറ. ഒരു അണുമണി തൂക്കം ഒരാൾ നന്മ ചെയ്താൽ അതവൻ പരലോകത്ത് കാണും. അണുമണിത്തൂക്കം തിന്മയാണ് അവൻ ചെയ്തതെങ്കിൽ അതും പരലോകത്ത് കാണും. അപ്പോൾ പൂർണ്ണമായ നീതിയിൽ അധിഷ്ഠിതമായ ഒരു ലോകമാണ് പരലോകം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ഒരു പക്ഷേ ഭൂമിയിൽ എല്ലാവർക്കും പൂർണ്ണമായ നീതി കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമുക്കറിയാം, ഒരു കുറ്റവാളി അയാൾ ഒരുപാട് പേരെ കൊന്നു, ഒരുപാട് ആളുകൾ ഉപദ്രവിച്ചു, അയാൾക്കൊരു പ്രാവശ്യമേ നമുക്ക് ശിക്ഷ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ, കൊലക്കുറ്റം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ വധിച്ച ആൾക്കാർ ഭൂമിയിലുണ്ടായിട്ടുണ്ട്. അവർക്കൊന്നും പൂർണ്ണമായ ശിക്ഷ കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇനി പലപ്പോഴും ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥ ഈ ഭൂമിയിലുണ്ട്. അവർക്ക് പൂർണ്ണമായ നീതി കൊടുക്കാനും ഈ ഭൂമിയിൽ നമുക്ക് സാധ്യമല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പൂർണ്ണമായ ഒരു നീതിയുടെ അടിസ്ഥാനത്തിലുള്ളതാണ് പരലോകത്തെ വിശ്വാസം, അഥവാ യൗമുൽ അദിൽ, നീതിയുടെ ദിവസമായിരിക്കും. കാരണം എന്തുകൊണ്ടാണ് നീതിയുടെ ദിവസമാകുന്നത്? ഏറ്റവും വലിയ നീതിമാനായ പടച്ച റബ്ബാണ് ആ ദിവസത്തിൻ്റെ അധികാരി, മാലിക് യൗമുദ്ദീൻ. ദീനിൻ്റെ അഥവാ പ്രതിഫല നാളിൻ്റെ, ആളുകൾക്ക് പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിൻ്റെ ഉടമസ്ഥൻ പടച്ച റബ്ബാണ്. ആ പടച്ച റബ്ബാവട്ടെ ലാ യദ്രി മിസ്ഖാൽ ദറത്തിൻ, ഒരു അണുമണി തൂക്കം പോലും തൻ്റെ അടിമകളോട് ഒരിക്കലും തന്നെ ളുൽമ് ചെയ്യാത്തവനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല. ആ പടച്ച റബ്ബിൻ്റെ കോടതിയും അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ അടുക്കലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിക്കൊണ്ട് നീതി ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ ഒരു കാഴ്ചപ്പാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ടാമത്തെ വിഷയം ഇതാണ്. മൂന്നാമത്തൊരു വിഷയം, ഈ ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പരലോക വിചാരണക്കാവശ്യമായിട്ടുള്ള എല്ലാ ഡോക്യുമെൻ്റ്സുകളും എല്ലാ സാമഗ്രികളും എല്ലാ തെളിവുകളും അള്ളാഹു സുബ്ഹാനഹു വതാല ഒരുക്കി വെക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ മാ ഇൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദീഹി റഖീബുൻ അതീദ്, ഈ ഭൂമിയിൽ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ മുഴുവനും എഴുതാൻ റഖീബും അതീദുമായ സൂക്ഷ്മ നിരീക്ഷകന്മാരും തയ്യാറായി നിൽക്കുന്ന മലക്കുകളുണ്ട്. ആ മലക്കുകൾ എഴുതി വെക്കുന്ന രേഖകളുണ്ട്. അതേപോലെ തന്നെ അവൻ്റെ കണ്ണുകൾ, അവൻ്റെ കാതുകൾ, അവൻ്റെ ശരീരം, അവൻ്റെ കൈ, കാല്, തൊലി, എല്ലാ കാര്യങ്ങളും അവന് എതിരായിക്കൊണ്ട് സാക്ഷി പറയുന്ന, അവൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സാക്ഷി പറയുന്ന ഒരവസ്ഥയുണ്ട്. അതിനൊക്കെ പുറമെ
അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ കൃത്യമായിക്കൊണ്ട് ബോധ്യപ്പെടുത്തി വിചാരണ ചെയ്തതിന്

0: ശേഷമാണ് ഒരു മനുഷ്യൻ അള്ളാഹു ശിക്ഷ വിധിക്കുന്നത്. അപ്പോൾ ഇസ്ലാമിൻ്റെ ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന് പരലോക വിശ്വാസം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ആ പരലോകത്തിൽ കൃത്യമായ, വ്യക്തമായ, നീതിയുക്തമായ വിചാരണകൾ നടന്നതിന് ശേഷം മാത്രമാണ് ഒരു മനുഷ്യൻ ശിക്ഷിക്കപ്പെടുകയോ അതുപോലെ തന്നെ രക്ഷപ്പെടുകയോ ചെയ്യുക എന്ന കൃത്യമായ ബോധ്യം ഇസ്ലാം ഒരു മനുഷ്യന് കൊടുക്കുന്നുണ്ട്. അഥവാ ഒരു മനുഷ്യൻ്റെ കെയർ ഓഫിലോ, അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യൻ്റെ ചുളിവിലോ, മറ്റൊരു മനുഷ്യൻ്റെ തണലിലോ പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന ബോധ്യം ഒരു മനുഷ്യനും അള്ളാഹു നൽകുന്നില്ല. ഒരു മനുഷ്യൻ്റെ കൃത്യമായ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ടും വിചാരണ നടത്തിക്കൊണ്ടുമാണ് വൈനമ തോഫാൻ ഊജുറക്കും യോമൽ ഖിയാമ. ഖിയാമത്ത് നാളിത് പൂർണ്ണമായിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അമലുകൾക്കനുസരിച്ച് കൊണ്ടാണ് നിങ്ങളുടെ വിചാരണ ഉണ്ടാകുക. അപ്പം ഇത് വല്ലാത്തൊരു ഒരു മനസ്സമാധാനമാണ്, അതോടൊപ്പം തന്നെ ഒരു ക്ലാരിറ്റിയാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് വിചാരണ നടത്താതെ ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ അടിസ്ഥാനപരമായിക്കൊണ്ട് പ്രവേശിപ്പിക്കുകയില്ല. ആ വിചാരണ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അനീതിയുടെ കണം പോലും സ്പർശിക്കാത്ത രീതിയിൽ ഓരോ കാര്യങ്ങൾക്കും സുമ്മലതുസ് അലുന്നയോമദിൻ അനുനയും, നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക്, നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾക്ക് അവിടെ ചോദ്യമുണ്ടാകും. ഈയൊരു വിശ്വാസം മറ്റു പല വിശ്വാസങ്ങളുമില്ല. കാരണം ഞാനൊരു ജൂതനായിരുന്നാൽ എനിക്കവിടെ ശിക്ഷക്കളവുണ്ട്. ലൻ തമസ്സനാറും ഇല്ല അയ്യാമമാതൂത്, ഇതാണ് ജൂതന്മാരുടെ വാദം. ഞങ്ങൾ അള്ളാഹുവിൻ്റെ പുത്രന്മാരാണ്, വഹിബാഹു അള്ളാഹുവിൻ്റെ സ്നേഹക്കാരാണ്, അള്ളാഹുവിൻ്റെ കൂട്ടുകാരാണ്, അള്ളാഹുവിൻ്റെ അടുപ്പക്കാരാണ്, അതുകൊണ്ട് ഞങ്ങൾക്കവിടെ രക്ഷപ്പെടാൻ കഴിയും. ഈ ഒരു വിശ്വാസം ഇസ്ലാം പുലർത്തുന്നില്ല. അങ്ങനെയൊക്കെയാണ് ജൂത ക്രിസ്ത്യാനികളുടെ മതങ്ങളിൽ അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്, ഒരു മനുഷ്യൻ അള്ളാഹുവും അവൻ്റെ പ്രവാചകനും പഠിപ്പിച്ച കാര്യങ്ങൾ നീതിയുക്തം പുലർത്തി ജീവിക്കുന്നവനാണെങ്കിൽ അവൻ രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ അവൻ ആരായിരുന്നാലും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇത് കൃത്യമായ വിചാരണയുടെ അടിസ്ഥാനത്തിൽ, നീതിയുടെ അടിസ്ഥാനത്തിൽ, യുക്തിയുടെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസമാണ് പരലോക വിശ്വാസവുമായിക്കൊണ്ട് ബന്ധപ്പെട്ട് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാലാമത്തൊരു പ്രത്യേകത, ഇസ്ലാമിൻ്റെ പരലോക വിശ്വാസത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ അത് അനന്തമാണ്. അതിനൊരിക്കലും പരിധികളില്ല. ഖാലിദീൻ ഫീഹ അബദൻ, പരലോകത്തെ സംബന്ധിച്ചിടത്തോളം അവർ അവിടെ നിത്യവാസികളായിരിക്കും. അവിടെ മരണം എന്ന ഒന്ന് ഇല്ല, അതാണ് ഇസ്ലാമിൻ്റെ സങ്കല്പം. അതോടുകൂടി ആസ്വാദനമാണെങ്കിൽ പൂർണ്ണമായ ആസ്വാദനവും, അതുപോലെ തന്നെ ശിക്ഷയാണെങ്കിൽ പൂർണ്ണമായ ശിക്ഷയും. ആ ശിക്ഷയിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ചില കാര്യങ്ങൾ ഇളവ് നൽകും, അത് വേറെ വിഷയം. മൊത്തത്തിൽ ഇസ്ലാമിൻ്റെ ഈ ഒരു വിഷയത്തിലെ കാഴ്ചപ്പാടുകൾ നോക്കിക്കഴിഞ്ഞാൽ, മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പൂർണ്ണമായ യുക്തിയും പൂർണ്ണമായ നീതിയും പൂർണ്ണമായ സമാധാനവും അക്രമമില്ലാത്ത, അനീതിയില്ലാത്ത ഒരു പരലോകമാണ് അള്ളാഹുവിൻ്റെ ദീൻ മുന്നോട്ട് വെക്കുന്ന പരലോകം. അവിടെ കക്ഷിത്വത്തിന് വിലയില്ല. അതുപോലെ തന്നെ സമ്പത്തിനോ, യോമല എംഫോ മാലും വല ബനൂൻ, സന്താന ബലത്തിനോ സാമ്പത്തിക ബലത്തിനോ ഒരു പവറും ഇല്ലാത്ത, ഒന്നും ചെയ്യാൻ കഴിയാത്ത, നീതിയുക്തമായ കുല്ലില്ലാഹിൽ അമ്രു ജമിഅൻ, അള്ളാഹുവിനാണ് മുഴുവൻ കാര്യങ്ങളും. ആർക്കാണ് അധികാരമെന്ന് ചോദിക്കുമ്പോൾ അത് അള്ളാഹുവിന് മാത്രം അധികാരം. നീതിയുടെ പര്യായമായിട്ടുള്ള, നീതി കൊണ്ട് മാത്രം വിധിക്കുന്ന പടച്ചറബിൻ്റെ ദിവസം, ആ ദിവസത്തിൽ മനുഷ്യന്മാർ എല്ലാവരും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങി നിൽക്കുന്ന ദിവസമാണ്. ഇങ്ങനെ ഒരു സുന്ദരമായ, ഒരു നീതിയുക്തമായ ഒരു പരലോക വിശ്വാസമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പരലോക വിശ്വാസം. ഈ ഒരു പരലോക വിശ്വാസം മനുഷ്യന്മാർക്ക് നൽകുന്ന നന്മകൾ ചെറുതല്ല. ഇതൊരു കേവല സങ്കല്പ വിശ്വാസമാണെങ്കിൽ ആളുകൾ പലതും തെറ്റിദ്ധരിക്കാനും അല്ലെങ്കിൽ തെറ്റിപ്പോകാനും സാധ്യതയുണ്ട്. പക്ഷേ ഇസ്ലാമിൻ്റെ ഈ കൃത്യമോ വ്യക്തവുമായ പരലോക വിശ്വാസം കൊണ്ട് മനുഷ്യന്മാർക്ക് ലഭിക്കുന്ന നന്മകൾ എന്തൊക്കെയാണ്? അതിലൊന്ന്, മനുഷ്യന്മാരെ സദാചാരനിഷ്ഠയുള്ളവരാക്കി തീർക്കാൻ ഈ വിശ്വാസം കൊണ്ട് സാധിക്കുന്നുണ്ട്. എന്ത് രഹസ്യത്തിലും ഏത് പരസ്യത്തിലും ഞാൻ എൻ്റെ കർമ്മങ്ങൾ ചെയ്താലും എനിക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. അതൊരു അണുമണിത്തൂക്കം നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്താലത് എനിക്ക് കാണാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം ഉണ്ടാകുമ്പോൾ മനുഷ്യന്മാരുടെ ജീവിതത്തെ സദാചാരത്തിലേക്ക് കൊണ്ടുവരാനും ദുരാചാരങ്ങളിൽ നിന്നും, വൃത്തികേടുകളിൽ നിന്നും, മ്ലേച്ഛതകളിൽ നിന്നും അകന്ന് ജീവിക്കാനും ഒരു മനുഷ്യനെ കൃത്യമായി കൊണ്ട് പ്രേരിപ്പിക്കുന്നത് പരലോക വിശ്വാസമാണ്. അതുകൊണ്ടാണ് വിശ്വാസികളുടെ സ്വഭാവം അല്ലാഹു വിശുദ്ധ ഖുർആൻ എണ്ണിയപ്പോൾ ഒബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ, പരലോകത്തിൽ അവർ ദൃഢമായി വിശ്വസിക്കുന്നവരാണ്. പരലോകത്തിൽ കേവല വിശ്വാസമല്ല, ദൃഢവിശ്വാസമാണ്. അപ്പം ആ ദൃഢവിശ്വാസം ഒരു മനുഷ്യനെ സദാചാര നിഷ്ഠയുള്ളവനാക്കും, സദാചാര ബോധ്യമുള്ളവനാക്കി മാറ്റും, നല്ല ഉത്തമനായ മനുഷ്യനാക്കി മാറ്റും. രണ്ടാമത്തൊരു കാര്യം, ഈ വിശ്വാസം അവന് ക്ഷമ നൽകുന്നു. കാരണം ദുനിയാവിൽ എന്ത് പ്രയാസം വന്നാലും എനിക്ക് പരലോകമുണ്ട്, ഒരു പ്രതീക്ഷ നൽകുന്നു. ആ ക്ഷമയ്ക്ക് ശേഷം ഒരു തുറവി വരാനുണ്ട്. ഫഇന്നമൽ ഉസ്രി യുസ്ര, ഒരു പ്രയാസത്തിൻ്റെ കൂടെ ഒരു യുസ്റുണ്ട് എന്നൊരു ബോധ്യം ഒരു മനുഷ്യനെ സംബന്ധിച്ചോത്തോളം ഉണ്ടാകും. മൂന്നാമത്തെ കാര്യം, ഈ ദുനിയാവിൻ്റെ എന്ത് അലങ്കാരങ്ങൾ അവൻ കാണുമ്പോഴും അവൻ അതിരുവിടാതെ, അവൻ പരിധി ലംഘിക്കാതെ, ഇതൊന്നുമല്ല എനിക്കുള്ള ജീവിതം, ഇനി എനിക്ക് വരാനുള്ള ജീവിതം ഇതിനേക്കാൾ സുന്ദരമാണ്, ഇതിനേക്കാൾ വലുതാണ്, ഇതിനേക്കാൾ മഹത്വമേറിയതാണ് എന്ന് തിരിച്ചറിയുന്നൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ അവൻ പരിധി വിടാതെ വല്ലാഹിറത്തു ഖൈറും വഅബഖ, ഏറ്റവും ഖൈറായതിലേക്ക് അവൻ്റെ മനസ്സിനെയും അവൻ്റെ ചിന്തകളെയും അവൻ്റെ പ്രവർത്തനങ്ങളെയും അവൻ്റെ സംസ്കാരത്തെയും അവൻ്റെ എല്ലാ കാര്യങ്ങളെയും അവൻ അതിലേക്ക് ചുരുട്ടി അതിനനുസൃതമായ രീതിയിൽ മരണാനന്തര ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു മനുഷ്യനെയായിരിക്കും ദുനിയാവിൽ നമ്മൾ കാണാം. ഈ പരലോക വിശ്വാസം ശരിയല്ലെങ്കിൽ എന്തും ചെയ്യാം. യുക്തിവാദികൾ പറയുന്ന പോലെ, ഇൻഹി ഇല്ല ഹയാത്തുന ദുനിയ നമൂത്തു വനഹയ ഒമാനഹനു ബിമബഅസീൻ, പരലോകത്തൊരു ജീവിതമില്ല, അതുകൊണ്ട് നമ്മൾക്ക് അടിച്ചു പൊളിക്കുക, ജീവിതം ഒന്നേ ഉള്ളൂ നമുക്ക് അടിച്ചു പൊളിക്കാം എന്ന വിശ്വാസം തെറ്റാണ്. ജീവിതം ഒന്നല്ല, ഇത് യഥാർത്ഥ ജീവിതവുമല്ല, യഥാർത്ഥ ജീവിതം പരലോകത്താണ് എന്ന വിശ്വാസമുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതത്തിൽ അവന് ചില അതിരുകളും അതിർവരമ്പുകളും പരിധികളും പരിമിതികളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അതിൽ അവർ ക്ഷമിക്കുന്നവരായിരിക്കും, സദാചാരം കൈവിടാത്തവരായിരിക്കും. അതേസമയത്ത് പരലോക വിശ്വാസമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തലയില്ലാത്ത തെങ്ങാണ് ദുനിയാവെന്ന് പറഞ്ഞാൽ, ഒരറ്റമുണ്ടാവില്ല, അന്തം കുന്തും ഉണ്ടാവില്ല. അതുകൊണ്ട് അതല്ല വിശ്വാസിയുടെ ജീവിതം. അവൻ്റെ ജീവിതത്തിന് ഒരർത്ഥവും പൂർണ്ണതയും കൈവരിക്കപ്പെടുന്നത് അവൻ്റെ ഈ പരലോക വിശ്വാസത്തിൻ്റെ ദൃഢതയിലും ബോധ്യത്തിലുമാണ്. ആ കൃത്യമായ വിശ്വാസമാണ് പരിശുദ്ധ ഇസ്ലാം നൽകിയിട്ടുള്ളത്. അത് ഇസ്ലാമിൻ്റെ മാത്രം പ്രത്യേകതയായി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, പരലോക വിശ്വാസം ഇസ്ലാം വ്യതിരിക്തമാകുന്നത്. ക്ലാസ് എടുത്തത് അബ്ദുൽ മാലിക് സലഫി.
2: ഈ സാധാരണ ആളുകളോട്, വല്ലാതെ സംസാരിക്കുന്ന ആളുകളോട് പറയാറുള്ള ഒരു പ്രതികരണം, എന്താ ഇത് റേഡിയോമായി ഒന്നും ഉണ്ടാതക്ക് എന്ന് പറഞ്ഞിട്ട്, അങ്ങോട്ട് സംസാരിക്കാൻ അനുവദിക്കാതെ ഇങ്ങോട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന ആളുകളെ പറ്റി നമ്മൾ റേഡിയോ എന്ന് പറയും.
3: പീസ് റേഡിയോ റേഡിയോ അല്ല. സത്യത്തിൽ പീസ് റേഡിയോ ശ്രോതാക്കൾ എനിക്കുള്ളത് ലക്ഷങ്ങൾ കവിഞ്ഞ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്. അത് നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ എന്നുള്ളത് ഒരു വലിയ ലോഗാണ് ശരിക്കും പറഞ്ഞാൽ. മാത്രമല്ല ഇപ്പോൾ റിവൈൻഡ് ഓപ്ഷനൊക്കെ വന്നത് റേഡിയോ ശ്രോതാക്കൾ ഞങ്ങൾക്ക്
4: ഒരു സന്തോഷ വാർത്ത. പീസ് റേഡിയോ പുതിയൊരു കാൽമേപ്പ് കൂടി നടത്തിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ അതാത് ദിനങ്ങളുടെ പശ്ചാത്തലങ്ങൾ കൂടി ഉൾപ്പെടുത്തി തത്സമയ പ്രഭാത പ്രക്ഷേപണത്തിന് തുടക്കമായി.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയ ശ്രോതാക്കളെ, മോർണിംഗ് ഷോ കഴിഞ്ഞാൽ നമ്മൾ ഏറെ പ്രതീക്ഷയോടുകൂടി കാതോർക്കാൻ ഇരിക്കുന്ന ഒന്നാണല്ലോ നമ്മുടെ റേഡിയോ വൈബ്സ്. ഇന്നത്തെ റേഡിയോ വൈബ്സിൽ നിങ്ങളോടൊപ്പം പി മൂസ, കൂടെ ഞാൻ മുസ്തഫ മാസ്റ്റർ എപ്പിക്കാട്. ഇൻഷാല്ലാ നമ്മുടെ യാത്രയിൽ ഒരുപാട് വിജ്ഞാനപ്രദമായ കാര്യങ്ങളെ ചർച്ച ചെയ്തുകൊണ്ടും അറിഞ്ഞുകൊണ്ടും പഠിച്ചുകൊണ്ടുമുള്ള ഒരു യാത്രയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പതിവിന് വിപരീതമല്ലാത്ത രൂപത്തിൽ നമ്മൾ തുടങ്ങുന്നത് ഇൻസൈറ്റിലൂടെയാണ്. ഒരു ദീർഘ കാഴ്ചയിലൂടെ നമ്മൾ ഇന്നത്തെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു. മതം പഠിപ്പിച്ച ദാമ്പത്യമെന്ന മഹത്തായ ജീവിത കാര്യങ്ങളെ സംബന്ധിച്ച് മുസ്തഫ മദനി മമ്പാടാണ് നമ്മോടൊപ്പം ചേരുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്നേഹമുള്ള സത്യാന്വേഷികളെ, സഹോദരങ്ങളെ, സമാധാനപൂർണമായ

ഒരു കുടുംബജീവിതത്തെയാണ് ഇസ്ലാം ദാമ്പത്യത്തിലൂടെ പ്രദാനം ചെയ്യുന്നത്. കുടുംബകോടതികളിൽ സഹധർമ്മിണിയെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചുമുള്ള പരാതികളുടെ കെട്ടുകൾ കുന്നുകൂടുന്ന ഒരു കാലഘട്ടത്തിൽ ഹിന്ദുമതമെന്നോ ക്രിസ്തുമതമെന്നോ ഇസ്ലാം മതമെന്നോ വ്യത്യാസമില്ലാതെ കണ്ണീരും കഥനഭാരവും കൈപ്പുനീരുമായി ദാമ്പത്യ ജീവിതം മുന്നോട്ടു പോകുമ്പോൾ ഇസ്ലാം എങ്ങനെയാണ് വിജയകരമായ ഒരു ദാമ്പത്യത്തെ മുന്നോട്ടു കൊണ്ടുപോവാൻ സാധിക്കുക എന്ന ശരിയായ കാഴ്ചപ്പാട് നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. ഒരു പെൺകുട്ടിയുടെ അച്ഛനിൽ നിന്ന് ഉപ്പയിൽ നിന്ന് അവളെ ഏറ്റെടുക്കുമ്പോൾ എന്ത് കരാറാണ് ആ പുരുഷൻ തൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ടത്? ദാമ്പത്യ ജീവിതത്തെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവാൻ ദൈവികമായ അധ്യാപനങ്ങളിലൂടെ മാത്രമേ മനുഷ്യ സമൂഹത്തിന് സാധിക്കുകയുള്ളൂ. ചതിയും വഞ്ചനയും നിലനിൽക്കുന്ന ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ അന്യപുരുഷന്മാരോട് കൊഞ്ചിക്കുഴഞ്ഞ് അവർക്ക് കിടപ്പറ അനുവദിച്ചു കൊടുക്കുന്ന, ഭർത്താവിൻ്റെ സമ്പത്തുകൊണ്ട് തോന്നിവാസം ചെയ്യുന്ന കഥകളൊക്കെ നാം ധാരാളം നമ്മുടെ സമൂഹത്തിൽ കേട്ടിട്ടുണ്ട്. ഇവിടെയാണ് മനുഷ്യരുടെ കുടുംബജീവിതത്തെ എങ്ങനെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കൃത്യമായ കാഴ്ചപ്പാട് ദൈവിക മതമായ ഇസ്ലാമിലൂടെ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിജയകരമായ ദാമ്പത്യം നയിക്കുന്നവർക്ക് മരണാനന്തര ജീവിതത്തിൽ വമ്പിച്ച പ്രതിഫലം ഓഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജീവിതം ഒരു പരീക്ഷണമാണ് എന്ന് നോക്കിക്കാണുന്ന മതമാണ് ഇസ്ലാം. അല്ലാതെ സ്വന്തം അസ്തിത്വത്തെ കുരങ്ങിലേക്ക് വകവെച്ചു നൽകുകയും പിന്നീട് മരണം ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മുജ്ജന്മ പാപത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ആത്മനിന്ദയു ഉളവാക്കുന്ന ആശയങ്ങൾ വിളിച്ചു പറയുകയും ഒരു സുപ്രഭാതത്തിൽ പട്ടിയെപ്പോലെ പൂച്ചയെപ്പോലെ ചത്തുപോകുന്ന ഒരവസ്ഥയെ മനുഷ്യനുള്ളൂ എന്ന് പറയുകയും ചെയ്യുന്ന ആശയങ്ങളെ, മനുഷ്യനെ അവമതിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളെ ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ആയതുകൊണ്ട് തന്നെ മനുഷ്യനെ ആദരിച്ചു വലഖദ് കറംന ബനി ആദം, ആദം സന്തതികളെ, ആദിമ മനുഷ്യനായ ആദമിനെയും അദ്ദേഹത്തിനുണ്ടായ മുഴുവൻ സന്തതികളെയും നാം സൃഷ്ടിപ്പ് കൊണ്ട് ആദരിച്ചവരാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ലജ്ജയുള്ള, മൂല്യങ്ങളുള്ള, ബുദ്ധിയും വിവേകവും വകതിരിവുമുള്ള, കെട്ടുറപ്പുള്ള ഒരു സമൂഹം. തീർച്ചയായും അവരുടെ സൃഷ്ടിപ്പിനെ അങ്ങനെ പറഞ്ഞ ഇസ്ലാം അവരുടെ ദാമ്പത്യ ജീവിതത്തിന് വെളിച്ചം വീശും, സംശയമില്ല. അത്തരം ഒരു ചിന്തയിലേക്കാണ് ഇന്നിൻ്റെ ഇൻസൈറ്റ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ദാമ്പത്യ ജീവിതത്തെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവാൻ ഇസ്ലാം പഠിപ്പിച്ച ഒന്നാമത്തെ മൂല്യമാണ് പരസ്പരമുള്ള സ്നേഹം എന്ന് പറയുന്നത്. വിവാഹം കഴിക്കുമ്പോൾ തന്നെ തസവ്വജു അൽ വലൂദ് അൽ വദൂദ് എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ സന്താനലബ്ധിയുള്ള, നന്നായി സ്നേഹിക്കുന്ന കുടുംബത്തിൽ നിന്ന് നിങ്ങൾ ഒരു പെൺകുട്ടിയെ സ്വീകരിക്കണമെന്നതാണ്. വഴക്കും വക്കാണവും അടിപിടിയുമില്ലാത്ത, കൂടപ്പിറപ്പുകളും കൂട്ടുകുടുംബവും എന്നും സ്നേഹം നിലനിർത്തുന്ന, സ്നേഹത്തിൻ്റെ തെളിമയിലും പൊലിമയിലും വളർന്ന ഒരു പെൺകുട്ടിയെ തൻ്റെ ജീവിതത്തിലേക്ക് വിളിക്കാൻ ആവശ്യപ്പെടുന്നിടത്ത് സ്നേഹമെന്നതിന് ദാമ്പത്യ ജീവിതത്തിൽ വലിയ വിലയുണ്ട് എന്നതാണ് ആ അധ്യാപനം നമുക്കറിയിച്ചു തരുന്നത്. സ്വർഗാവകാശികളായ സ്ത്രീകളെക്കുറിച്ച് പ്രവാചക തിരുമേനി പറഞ്ഞിടത്ത് നിസാ ഉക്കുമിൻ അഖിലിൽ ജന്ന, സ്വർഗം കിട്ടുന്ന സ്ത്രീകൾ അവർ അൽ വദൂദ് എന്നാണ്. അങ്ങേയറ്റം സ്നേഹിക്കുന്ന തൻ്റെ ഭർത്താവിനെ, ഭർത്താവിലുണ്ടായ മക്കളെ, തൻ്റെ വീടിനെ, ഭർത്താവിൻ്റെ പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തിലുള്ളവരെ, എല്ലാവരെയും ഹൃദയം തുറന്ന് സ്നേഹിക്കുന്ന ഒരു പെണ്ണ് സ്വർഗാവകാശിയാണ് എന്ന് പറയുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹത്തിന് എത്രമാത്രം വിലയുണ്ട്. സ്നേഹമെന്നത് ഉള്ളിൽ അടക്കി ഒതുക്കി വെക്കാനോ ഒളിപ്പിച്ച് സൂക്ഷിക്കാനോ ഉള്ളതല്ല. സ്നേഹിക്കപ്പെടാൻ ആശിക്കുന്നയാളുടെ ഇംഗിതമറിഞ്ഞ് കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴാണ് സ്നേഹത്തിന് നനവും ജീവനും ആത്മാവും ഉണ്ടാകുന്നത്. സ്നേഹത്തിൻ്റെ പ്രഥമോപാധിയായി പ്രവാചകൻ പഠിപ്പിച്ചത് ഹസ്തദാനം ചെയ്ത് സലാം പറയണമെന്നതാണ്. ജോലിക്ക് പുറത്തിറങ്ങുന്നതിന് തൊട്ടുമുമ്പ് ആരും കാണാതെ തൻ്റെ ഭാര്യയുടെ നെറുകിലോ ചുണ്ടിലോ ഒരു ഉമ്മ കൊടുക്കുന്നിടത്ത് ആ സ്നേഹം നിലനിൽക്കുന്നു, അത് പ്രതിഫലിക്കുന്നു. ക്ഷീണിച്ച് പരവശനായി തിരിച്ചു വരുമ്പോഴും സന്ധ്യാസമയത്ത് വീടണയുമ്പോഴും തൻ്റെ സഹധർമ്മിണിയെ ആരും കാണാതെ തന്നോട് ചേർത്ത് പിടിച്ച് സ്നേഹം പങ്കുവെക്കുമ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നൊരു പെണ്ണ് തിരിച്ചറിയുന്നു. ഭക്ഷണം വിളമ്പിക്കൊടുത്തിടത്ത് തൻ്റെ ഭർത്താവിൻ്റെ സാഹചര്യവും സന്ദർഭവും പരിഗണിച്ച് അയാളുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു പെൺകുട്ടി കാണിക്കുന്ന സ്നേഹപ്രകടനങ്ങൾ, അവരുടെ സ്വകാര്യതകളിൽ കൈകോർത്തു പിടിച്ച് കിടപ്പറ പങ്കിട്ട് അവർ കൈമാറുന്ന ആ സ്നേഹപ്രകടനങ്ങളിൽ ഒരു ദാമ്പത്യം നിലനിൽക്കുന്നു എന്നത് ഇസ്ലാം നമുക്ക് അറിയിച്ചു തരികയാണ്. വൈകിട്ട് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് പുറപ്പെടും മുമ്പ്

0: പ്രിയപ്പെട്ടവളെ വിളിച്ച് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സമ്മാനം തൻ്റെ കയ്യിൽ കരുതുന്നത്, ഉച്ചഭക്ഷണത്തിൻ്റെ എന്ത് തിരക്കിലാണെങ്കിലും ആ സമയത്ത് തൻ്റെ സഹധർമ്മിണിയെ ഓർത്ത് ഭക്ഷണം കഴിച്ചോ എന്ന ഒരു ചോദ്യവും, അസുഖം മാറിയോ എന്ന ഒരു ചോദ്യവും, അന്വേഷണവും പറച്ചിലും ദാമ്പത്യ ജീവിതത്തിലെ പരസ്പര സ്നേഹത്തിൻ്റെ അടയാളങ്ങളാണ്. അതുകൊണ്ട് തമ്മ് തമ്മിൽ സ്നേഹിക്കാനുള്ള കാഴ്ചപ്പാട് ദാമ്പത്യ ജീവിതത്തിൽ രണ്ടു പേരും സത്യസന്ധമായി സ്വീകരിച്ചാൽ മൂല്യമുള്ള, മൂല്യബോധമുള്ള ഒരു ദാമ്പത്യം നിലനിർത്താൻ നമുക്ക് സാധിക്കും. ഇന്നിൻ്റെ സമൂഹത്തിലെ ഏറ്റവും വലിയ പരാതിയാണ് എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന പരാതി. ആ പരാതി പരിഹരിക്കാൻ സ്നേഹം പ്രകടിപ്പിക്കുക വഴി മാത്രമേ സാധിക്കുകയുള്ളൂ. ആയിരങ്ങളും പതിനായിരങ്ങളും കൊണ്ടുവന്നു കൊടുത്ത് കേട്ടാൽ അറപ്പുളവാക്കുന്ന തെറിയാഭിഷേകങ്ങൾ നടത്തുന്ന ഒരു ഭർത്താവ് എത്ര നാണയക്കെട്ടുകൾ കൊണ്ടുവന്നിട്ടാലും, എത്ര നാണയത്തുട്ടുകൾ കൊണ്ടുവന്നിട്ടാലും, എത്ര പണം വലിച്ചെറിഞ്ഞ് അട്ടിയട്ടിയായി കൊടുത്താലും, അയാളോട് സ്നേഹം വരണമെങ്കിൽ സ്നേഹമസ്രണമായ ഒരു പെരുമാറ്റത്തിലൂടെ മാത്രമേ അത് സാധ്യമാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. സെക്കൻഡ്ലി, പരസ്പരമുള്ള വിശ്വാസമാണ്. ഇന്ന് നഷ്ടപ്പെട്ടതും അത് തന്നെയാണ്. പരസ്പര വിശ്വാസമെന്നത് ദാമ്പത്യ ജീവിതത്തിൻ്റെ ആണിക്കല്ലാണ്. ഒരു ലവ് ചിഹ്നത്തിൻ്റെ ഇമോജിയിലൂടെ ആ വിശ്വാസം നഷ്ടപ്പെടും. ഐ ലവ് യു എന്ന് ഏതോ ഒരു പെണ്ണയച്ച എട്ടക്ഷരം കൊണ്ട് ഒരു ദാമ്പത്യ ജീവിതം തകരും. തൻ്റെ ഭർത്താവ് താനറിയാതെ ആരോടൊക്കെയോ കിന്നാരം പറയുന്നു എന്നൊരു പെണ്ണിന് ബോധ്യപ്പെടുന്ന നിമിഷം മുതൽ അവർക്കിടയിൽ സംശയം മുളപൊട്ടും. പിന്നീട് എൻ്റെ ഭാര്യ സംശയരോഗിയാണ് എന്ന് വിലപിച്ചതുകൊണ്ട് അവിടെ കാര്യമുണ്ടാവുകയില്ല. എല്ലാവരും കൂടണഞ്ഞ് കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സമയത്ത് വീട് വിട്ട് പുറത്തിറങ്ങിപ്പോവുകയും കൂട്ടുകാരോടൊത്ത് തിന്നുകറങ്ങുകയും കള്ളുകുടിക്കുകയും പിന്നീട് നേരം പുലരാറാവുമ്പോൾ മാത്രം കയറി വരികയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഇടപെടലുകളിലൂടെ ഒരു പെണ്ണിന് സംശയമുണ്ടായാൽ, അതിനൊരിക്കലും ഒരു പെണ്ണിനെ സംശയരോഗി എന്ന് മുദ്രകുത്തിയതുകൊണ്ട് കാര്യമുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവർത്തനവും വരാതെ സൂക്ഷിക്കലാണ് ദാമ്പത്യ ജീവിതത്തിൽ വേണ്ടത്. അൽമക്റു വൽ ഖിദാഉ ഫന്നാറു ഔലാബിഹി, ചതിയും വഞ്ചനയും കുതന്ത്രവും മുതൽക്കൂട്ടായി കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് അർഹതപ്പെട്ടത് കത്തിയാളുന്ന നരകമാണ് എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വൈവാഹിക ജീവിതത്തിൽ മതബോധവും ധർമ്മനിഷ്ഠയും ദൈവഭയവുമില്ലാത്തവളെ കല്യാണം കഴിച്ചാൽ തുക്കുൻ ഫിൽ അർളി ഫിത്ന, ഭൂമിയിൽ കുഴപ്പങ്ങൾ വ്യാപിക്കുകയും ഫസാദുൻ അരീൽ, വിശാലമായ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ ഉടലെടുക്കുകയും ചെയ്യുമെന്ന് ധർമ്മവിശുദ്ധിയില്ലാത്ത ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നവരോട് ഇസ്ലാം ശക്തമായി നിഷ്കർഷിച്ചിട്ടുണ്ട്. വിവാഹത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ കണ്ണിൽ കണ്ട പുരുഷന്മാരുടെ കൂടെയെല്ലാം കറങ്ങി നടന്നവളും കണ്ണിൽ കണ്ട പെണ്ണിൻ്റെ കൂടെയെല്ലാം കറങ്ങി നടന്നവനും ദാമ്പത്യ ജീവിതത്തിൽ എന്ത് സത്യസന്ധതയാണ് പുലർത്താൻ സാധിക്കുക? അതുകൊണ്ട് തന്നെ പരസ്പര വിശ്വാസമെന്നതിന് വില കൽപ്പിക്കുന്ന ദാമ്പത്യങ്ങൾക്ക് മാത്രമേ സമാധാനപൂർണമായ ഒരു നിലനിൽപ്പുണ്ടാവൂ എന്ന് ഇസ്ലാം നിഷ്കർഷിക്കുന്നു. മറ്റൊന്ന് പരസ്പരമുള്ള കാരുണ്യമാണ്. പരസ്പരമുള്ള കാരുണ്യമെന്ന് പറഞ്ഞാൽ വയ്യാണ്ടാകുന്ന സമയത്ത് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് താങ്ങും തണലും ശുശ്രൂഷയും സേവനവുമായി ഒരു പെണ്ണ് നിൽക്കുന്നിടത്തും, തൻ്റെ ഭർത്താവ് രോഗാതുരമായി കിടക്കുന്നിടത്ത് ഒരു പെണ്ണിൻ്റെ ഒത്താശ ലഭിക്കുന്നിടത്തും, തിരിച്ച് ഒരു പെണ്ണ് വയ്യാണ്ടിരിക്കുന്ന സമയത്ത് അവൾക്ക് താങ്ങും തണലുമായി മാറുന്നിടത്താണ് പരസ്പരമുള്ള കാരുണ്യം നിലനിൽക്കുന്നത്. പ്രവാചകൻ അയ്യൂബ് എന്നറിയപ്പെടുന്ന പൂർവകാല അമ്പിയാക്കളിലെ പ്രമുഖനായ പ്രവാചകൻ, അദ്ദേഹം ശരീരം വ്രണം ബാധിച്ച് ദുർഗന്ധം വമിക്കുമാറ് പരീക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അതീവ സുന്ദരിയായിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ പക്ഷേ നാട്ടിലെ ആളുകളുടെയും സമ്പന്നരുടെയും പണക്കാരുടെയും വശീകരണത്തിനും പ്രലോഭനത്തിനും വഴങ്ങാതെ ഒരു പ്രതീക്ഷയുമില്ലാത്ത വിധം പരീക്ഷിക്കപ്പെട്ട ഒരു പ്രവാചകൻ്റെ കൂടെ അദ്ദേഹത്തെ സേവിച്ചും സ്നേഹിച്ചും കൈയൊഴിയാതെ കൈവിടാതെ അദ്ദേഹത്തിൻ്റെ ഒറ്റപ്പെടലിൽ താങ്ങും തണലുമായി നിന്നുകൊടുത്ത ചരിത്രം പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളിലും പ്രവാചക അധ്യാപനങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാം. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് വയ്യാണ്ടാകുമ്പോഴേക്ക് കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നതും മാരാരോഗങ്ങളും മഹാമാരികളും കടന്നു വരുമ്പോഴേക്ക് ഭാര്യയെ കൈയൊഴിയുന്നതും തൻ്റെ ഭർത്താവ് ഒരു രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നതോടുകൂടി കണ്ണു കണ്ടവരുടെ കൂടെ ഇറങ്ങിപ്പോകുന്നവരുടെയും എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കിടപ്പ് മുറിയിൽ കാണിക്കുന്ന സ്നേഹപ്രകടനങ്ങൾക്കപ്പുറത്ത് അനുഭവിക്കുന്ന ആസ്വാദനങ്ങൾക്കപ്പുറത്ത് പരസ്പരമുള്ള ത്യാഗവും സമർപ്പണവും ക്ഷമയും നിലനിൽക്കുന്നതാണ് ദാമ്പത്യം എന്ന കാഴ്ചപ്പാട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നു. അതുകൊണ്ട് തന്നെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ പെരുമ്പറ കൊട്ടുന്ന മനസ്സുമായി വേദനിച്ച് പ്രാർത്ഥിച്ച് ഒന്നും പറ്റരുത് എന്ന ആയിരം വട്ടം പടച്ചവനോട് തേടുന്ന ഒരു വ്യക്തി കാണിക്കുന്ന വികാരത്തിൻ്റെ പേരാണ് കാരുണ്യമെന്ന് പറയുന്നത്. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ രോഗിയായി കിടക്കുന്ന സമയത്ത് അടുത്തു ചെന്നിരുന്ന് അവൾക്ക് കഞ്ഞി വിളമ്പിക്കൊടുത്ത് അത് കോരി കുടിപ്പിക്കുന്ന ഒരു ഭർത്താവ് കാണിക്കുന്ന സ്നേഹപ്രകടനത്തിൻ്റെ പേരാണ് കാരുണ്യമെന്ന് പറയുന്നത്. ആ കാരുണ്യം പ്രത്യേകിച്ച് അസുഖങ്ങളിലും വിഷമങ്ങളിലും നാം പ്രകടിപ്പിക്കുമ്പോൾ ദാമ്പത്യ ജീവിതം തൃപ്തിയോടെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. അതേപോലെ തന്നെയാണ് പരസ്പരമുള്ള ക്ഷമയും വിട്ടുവീഴ്ചയും. ഒരു തെറ്റുപറ്റിപ്പോയാൽ അതിൻ്റെ പേരിൽ സദാസമയവും കുറ്റപ്പെടുത്തി പരിഹസിച്ച് അപമാനിച്ച് വ്യക്തിത്വത്തെ ഇടിച്ചു താഴ്ത്തുന്ന പ്രവണത ശരിയല്ലാത്തതാണ്. കല്യാണ വീട്ടിലും സമൂഹ മധ്യത്തിലും ശകടനിലയങ്ങളിലും ബസ് സ്റ്റാൻഡുകളിലും വെച്ചുവരെ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ അപമാനിക്കും വിധത്തിൽ തെറി പറയുന്നവരും വഴക്കുകൂടുന്നവരെയും നമുക്ക് കാണാം. ഒരാളുടെ മുമ്പിലും തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അഭിമാനത്തെ ഞാൻ ക്ഷതപ്പെടുത്തുകയില്ല, ഇടിച്ചു താഴ്ത്തുകയില്ല എന്ന ഒരു പുരുഷൻ്റെ ആ പൗരുഷമാണ് യഥാർത്ഥത്തിൽ അവനെ ക്ഷമയുള്ളവനാക്കി മാറ്റുന്നത്. പ്രവാചകന്റെ ഒരു അനുജനൻ തൻ്റെ സഹധർമ്മിണിയോട് പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിൽ കാണാം. ഇൻ റഅയ്തനി ഖൽബാന, നീ എന്നെ ദേഷ്യപ്പെട്ട് കാണുമ്പോൾ ഫഅർലീനി, നീ എന്നെ സോപ്പിട്ട് മയപ്പെടുത്തി നീ ഒതുങ്ങണം. വ ഇൻ റഅയ്തുകി ഖൽബ, നിന്നെ ഞാൻ കോപിഷ്ഠയായി കണ്ടാൽ ഫഅർലീക്ക്, ഞാൻ നിന്നെയും സോപ്പിട്ട് ശരിയാക്കിക്കൊള്ളാം. അംഗക്കോഴികൾ കണ്ടതുപോലെ ഏറ്റുമുട്ടുന്നതിനു പകരം ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ അടുത്തയാൾക്ക് മിണ്ടാതിരിക്കാനുള്ള വിവേകത്തിൻ്റെ പേരാണ് ഈ പറയുന്ന വിട്ടുവീഴ്ച, ക്ഷമ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് പരസ്പരമുള്ള ക്ഷമക്ക് ദാമ്പത്യ ജീവിതത്തിൽ അങ്ങേയറ്റത്തെ വിലയുണ്ട്. സാമ്പത്തികമായ ഒരു കുറവ് അനുഭവിക്കുമ്പോഴേക്ക്, തൻ്റെ സൗകര്യങ്ങളിൽ എന്തെങ്കിലും ഒരു പോരായ്മ അനുഭവിക്കുമ്പോഴേക്ക് പുരുഷന്മാരുടെ വ്യക്തിത്വത്തെ പോലും ഇടിച്ചു താഴ്ത്തി അയാളൊരു ആണു പോലുമല്ല എന്ന തരത്തിൽ സംസാരിച്ച് ഇകഴ്ത്തുന്ന സഹോദരിമാരെയും നമുക്ക് കാണാം. ഇവിടെയാണ് ഉലായിക യുജ്സൗന അൽഗുർഫത ബിമാ സബറു, ക്ഷമയോടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയതിനാൽ അവർക്ക് സ്വർഗമുണ്ട്, സ്വർഗത്തിൽ ഉറുഫയുണ്ട്, മണിമാളികയുണ്ട് എന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യാനുള്ള കാരണം. മറ്റൊന്ന് പരസ്പരമുള്ള ഷെയറിംഗ് ആണ്. ഒരു പെണ്ണിനൊരു സങ്കടം വന്നാൽ അത് കൗൺസിലറുടെ മുമ്പിലോ തന്നെ ജനിപ്പിച്ചുണ്ടാക്കിയ ഉമ്മയുടെ മുന്നിലോ അല്ല അവൾ കരയേണ്ടത്. ഭർത്താവിൻ്റെ നെഞ്ചിൽ കിടന്ന് എന്ത് ദുഃഖങ്ങളും ഇറക്കി വെക്കാൻ ഒരത്താണിയായി ഒരു പുരുഷൻ മാറുന്നിടത്താണ് ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോവുക. തൻ്റെ ദുഃഖങ്ങളും സങ്കടങ്ങളും പങ്കുവെക്കാനും അതിൽ സമാശ്വസിപ്പിക്കുവാനും ഒരു പെണ്ണ് മതിയൊത്തവളാണ് എന്ന് പുരുഷൻ്റെ മതിപ്പിലാണ് ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകുന്നത്. മറ്റൊന്ന് കെയറിംഗ് ആണ്. ഒരു പുരുഷൻ്റെ ദൈനംദിന ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും ഒരു പെണ്ണ് നിർവഹിച്ച് നിറവേറ്റിക്കൊടുക്കാൻ അവൾ ത്യാഗങ്ങൾ സഹിക്കുന്നത് പോലെ ഒരു പെണ്ണിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കാൻ രാവും പകലും അധ്വാനിച്ചുണ്ടാക്കി ഓടി നടന്ന് വിയർപ്പ് കൊണ്ട് മണ്ണിൽ പണിയെടുത്ത് ഒരു പുരുഷൻ നടത്തുന്ന ത്യാഗം ഇസ്ലാം പുണ്യമുള്ള നന്മയായി നോക്കിക്കാണുന്നുണ്ട്. ഒരു ജോലിക്കും പോവാതെ, ഒരു കൂലിയും സമ്പാദിക്കാതെ ഒരു പെണ്ണ് കെട്ടിക്കൊണ്ടുവന്ന് അവളെ വഴിയാധാരമാക്കുന്ന ഇരുകാലു ജന്തുക്കളെ ഇസ്ലാം ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല. പകല് മുഴുവൻ പട്ടിയെപ്പോലെ തല്ലിച്ചതച്ച് രാത്രിയാകുമ്പോൾ കാര്യം കാണാൻ അടുത്തുകൂടുന്ന ഇരുകാലു ജന്തുക്കളെയായിട്ടല്ല ഇസ്ലാം ഒരു ഭർത്താവിനെ പരിഗണിച്ചിട്ടുള്ളത്. മറിച്ച് ഒരു പെണ്ണിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി അന്തസ്സോടെ അവളെ സമൂഹ മധ്യത്തിൽ പോറ്റി അവളുടെ അഭിമാനം സംരക്ഷിച്ച് അവൾക്ക് വേണ്ടി ജീവിക്കുന്നിടത്ത് ഇസ്ലാം പഠിപ്പിച്ച മൂല്യങ്ങളിലൂടെ ഒരു ദാമ്പത്യം മുന്നോട്ട് പോകുന്നതായി നമുക്ക് കാണാം. ഇതൊരു വിശാലമായ വിഷയമാണ്. തീർച്ചയായും ഇസ്ലാമിലെ കുടുംബജീവിതത്തെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ചൂണ്ടുപലക മാത്രമാണ്. കൂടുതൽ പഠനങ്ങൾക്കും അന്വേഷണങ്ങൾക്കും വിധേയമായാൽ ശാന്ത സമ്പൂർണമായ സമാധാന നിർഭരമായ ഒരു ജീവിതത്തെ ദൈവിക മതത്തിലൂടെ പുൽകാൻ നമുക്കും സാധിക്കും. സർവശക്തനായ അള്ളാഹു ശരിയിലേക്ക് വഴി നടത്തി ദൈവിക മതത്തിൻ്റെ അനുയായികളായി ജീവിക്കാൻ നമ്മെയെല്ലാം സഹായിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്. നമ്മളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, മതം പഠിപ്പിച്ച ദാമ്പത്യം എന്ന വിഷയത്തെക്കുറിച്ചാണ് മുസ്തഫ മദനി മമ്പാട് നമ്മോട് സംസാരിച്ചത്. നമുക്കെല്ലാവർക്കും പല കാര്യങ്ങളിലും സംശയം ഉണ്ടാവും. പ്രത്യേകിച്ച് മതപരമായിട്ട് നമ്മൾ ദാമ്പത്യ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ മതപരമായിട്ട് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഓരോ തലങ്ങളും എന്ന് മനസ്സിലാക്കാൻ ഉപകാരപ്പെട്ട ഒരു പ്രോഗ്രാമാണ് നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞത്. ഇൻഷാല്ലാ ഇനി നമ്മൾ പ്രവേശിക്കുന്നത് പീസ് റേഡിയോ സ്വരം പ്രോഗ്രാമിലേക്കാണ്. അപ്പോൾ പാട്ട് കേൾക്കുക എന്നുള്ളത് മനസ്സിന് കൂടുതൽ ആശ്വാസവും സമാധാനവും ഒക്കെ ലഭിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും പാട്ട് കേൾക്കുക എന്നുള്ളത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മളിനി പ്രവേശിക്കുന്നത്. പ്രപഞ്ചമാകെ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇപ്പോൾ സ്വരത്തിൽ നമ്മൾ കേൾക്കുന്നത്.

മാഷാല്ല, നമ്മൾ ഒരു ഗാനം കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മൾ ഓരോ പ്രോഗ്രാമുകൾ കേൾക്കുമ്പോഴും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിൽ, ഫീഡ്ബാക്കിൽ നിർദ്ദേശിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ ദാമ്പത്യപരമായ വിഷയത്തിലൊക്കെ നമുക്ക് ഒരുപാട് അജ്ഞതകളെയും അതുപോലെ തന്നെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ വിഷയത്തെ സംബന്ധിച്ചാണെങ്കിൽ അതും, ഇപ്പോൾ സ്വരത്തെക്കുറിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പക്ഷേ ഗാനങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാട്ടുകളുണ്ടാകാം. അതൊക്കെ നിങ്ങൾക്ക് ഫീഡ്ബാക്കിൽ പ്രതികരിക്കാവുന്ന

0: ിലും മുതിർന്നവരിലും സാധാരണ കാണുന്ന വേദനകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ ആരോഗ്യ വിചാരം ചർച്ച ചെയ്യുന്നത്. ഈ ഒരു ചർച്ചയിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഡോക്ടർ ജസീൽ കെ, പീസ് റേഡിയോ പ്രതിനിധി സുഹർ പാണ്ടിക്കാട് എന്നിവരാണ് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആരോഗ്യ വിചാരം കേട്ട് തിരിച്ചെത്താം.
1: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ആരോഗ്യ വിചാരം പ്രോഗ്രാമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിൽ ഇൻഷാല്ലാ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തതിൻ്റെ ഒരു ബാക്കി എന്നോണമാണ് ഇൻഷാല്ലാ ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കഷനായി വരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ ജസീൽ കെ ആണ് നമ്മളോടൊപ്പം ഇപ്പോഴും ഉള്ളത്. നമ്മുടെ ആളുകളിൽ ഏതൊക്കെ പ്രായത്തിലുള്ള ആളുകളാണെങ്കിലും എല്ലാവരും ഒരിക്കൽ പോലും അറിയാത്ത, മനസ്സിലാക്കാത്തൊരു ഫീലിങ്സാണ് വേദന. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും വേദനയുടെ വില. അതുകൊണ്ട് തന്നെ കുറച്ച് ഏജായി, കുറച്ച് പ്രായമായ ആളുകളിൽ, അതുപോലെ തന്നെ നമ്മൾ സ്ത്രീകളിലൊക്കെ വേദന കൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ അവർ പറയാറുണ്ട്. എന്താണ് ഇതിന് പരിഹാരം? ഏതൊക്കെ വേദനകളാണ് സാധാരണ ഈ ആളുകൾക്ക് ഉണ്ടാവാറുള്ളത് എന്നതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഇൻഷാല്ലാ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മളോടൊപ്പം ഡോക്ടർ ജസീൽ കെ ആണുള്ളത്. ഇൻഷാല്ലാ ഡോക്ടറെ, അസ്സലാമു അലൈക്കും
2: വറഹ്മത്തുള്ളാഹി. അസ്സലാം.
1: കഴിഞ്ഞ എപ്പിസോഡിൽ ഡോക്ടർ വേദനകളെക്കുറിച്ച് മൊത്തത്തിലൊരു ഐഡിയ, അതായത് സ്പോണ്ടേനിയസ് ആയിട്ട് പെട്ടെന്നുണ്ടാണ് വേദനകൾക്കുള്ള ചെറിയ പരിഹാരങ്ങളും എല്ലാ കുറച്ച് ടിപ്പുകളൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ ഈ എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ പ്രായ ആളുകളിൽ അവർ വേദന കാരണം ഉറങ്ങാൻ പോലും പറ്റാറില്ല, ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, കാരണം പറയാറുള്ളത് വേദനയാണ്. ഇന്നലെ ഇപ്പോൾ എനിക്ക് ആരാധനകൾ ശരിയായ രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം വേദന കൊണ്ടാണ്. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണിത്. പ്രായമുള്ള ആളുകളിൽ ഈ വേദന ഉണ്ടാവാനുള്ള കാരണം എന്താണ്? എന്താണ് അതിനുള്ള പരിഹാരം? സാധാരണ വേദന വരുമ്പോൾ ശരിക്ക് ചെറിയ കുട്ടികൾ കരയുന്നത് പോലെ കരയുന്നതാണല്ലോ നമ്മൾ കാണാം പ്രായമുള്ള ആൾക്കാർ. അപ്പോൾ അവർ വേഗം ഒരു മരുന്നിലേക്ക് ചാടുന്നതിന് മുമ്പ് ആ വേദനയും അതിൻ്റെ പരിഹാരങ്ങളും ഒന്ന് ഡോക്ടറൊന്ന് പറയാമോ?
2: എന്തായാലും വാർദ്ധക്യം നമുക്ക് തടയാൻ പറ്റുന്നൊരു സംഗതിയല്ല. അപ്പോൾ വാർദ്ധക്യത്തിൽ വേദനകൾ സ്വാഭാവികമാണ്, പക്ഷേ ചില കാര്യങ്ങളൊക്കെ നമുക്ക് തടയാൻ പറ്റും, അതിൽ നമുക്ക് ഇടപെടാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാർദ്ധക്യം വരുമ്പോൾ നമ്മളെ ഈ കൊളാജൻ കുറയും, അതായത് നമ്മളെ ഈ ലിഗമെൻ്റ് ടെൻഡൻ എന്നൊക്കെ പറയില്ലേ പാടകൾ, ഈ മസിലിൻ്റെ അറ്റങ്ങളാണത് വരിക, അവിടെ നമുക്ക് ഈ പറയുന്ന സംഗതികൾ സ്വാഭാവികമായിട്ടും കുറയും. അതാ കുറയും മാത്രമല്ല, കോശങ്ങൾ നശിക്കുന്നതിൻ്റെ അനുസരിച്ചിട്ട് തന്നെ തിരിച്ച് പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ തോത് കുറയും. അതാണ് അതിൽ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാത്രമല്ല വെള്ളത്തിൻ്റെ അംശം കൂടി ഈ പ്രായമായ ആളുകളിൽ എല്ലാ ടിഷ്യൂലും കുറയും, അവരെ സ്കിന്നും ഒക്കെ നമുക്കറിയാലോ, സ്കിന്നൊക്കെ അവരങ്ങനെ ചുളിഞ്ഞു വരും. അപ്പം അത് എഗെയിൻ ഈ കൊളാജനും വെള്ളം കുറയുന്നതാണ്. അപ്പോൾ ഇതന്നാണ് അവരെ വേദനകളിലേക്കും നയിക്കുന്നത്. അപ്പം അതിൽ പ്രധാനമായിട്ട് അവർ പറയുന്നത് മുട്ടുവേദന ആയിരിക്കും പറയാം. അപ്പോൾ ഈ മുട്ടുവേദനയിൽ നമ്മൾ ഈ തേയ്മാനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പ്രശ്നം കൊണ്ട് മുട്ടിൻ്റെ ഉള്ളിൽ പാട്, മുട്ടിൻ്റെ ഒരു സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വെയിറ്റ് ബെയറിംഗ് ജോയിൻ്റ് ആണ്. അപ്പം നമ്മൾ ശരീരം എത്ര വെയിറ്റ് ഉണ്ടോ അത് കുറേ സമയം നിന്നാൽ നമ്മൾ അവിടെയാണ് അതിനെ വഹിക്കുന്നത്. നടുവിൻ്റെ അവസ്ഥ തന്നെയാണ്, നമ്മൾ നട്ടലിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെ. അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ അധികം നിൽക്കുന്നത് ഒഴിവാക്കുക. നടത്തം ഒരു പ്രശ്നമായിട്ട് പറയുന്നില്ല, കാരണം നടക്കുന്ന സമയത്ത് നമ്മൾ ഡൈനാമിക്കാണ് ശരീരം, ആ വെയിറ്റ് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ നൃത്തം ഇങ്ങനെ ഒഴിവാക്കുക, ഒരേ കുറേ സമയം നിൽക്കുന്നത് ഒഴിവാക്കിയാൽ നല്ലതാണ്, പ്രത്യേകിച്ച് വേദനിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. രണ്ടാമത്തെ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പടി കയറുക ഇറങ്ങുക. ഒരു 70 കിലോ ഉള്ള ഒരാൾ പടി സ്പീഡിൽ കയറുകയാണെങ്കിൽ അയാളെ മുട്ടിൽ 70 കിലോ അല്ല, അത് ചിലപ്പോൾ 100 കിലോ അല്ലെങ്കിൽ 90 കിലോ ആണ് അവിടെ വരുന്ന ഇമ്പാക്റ്റ് ഫോഴ്സ്. ഒരു സമയത്ത് വരുന്നത് സ്പീഡിൽ ഇറങ്ങിയാലും ഇതന്നെ സംഭവിക്കുന്നത്, ആ വെയിറ്റിനേക്കാളും കൂടുതൽ ഫോഴ്സ് വരികയാണ്. അപ്പം അത് മുട്ടിൻ്റെ വേദന ഉള്ളൊരു ഈ പരമാവധി പടികേറിലിറങ്ങൽ ഒഴിവാക്കുക. ഇനി ചെയ്യുകയാണെങ്കിൽ പതുക്കെ ചെയ്യുക, അത്യാവശ്യ ഘട്ടങ്ങളിൽ ചെയ്യേണ്ടി വരികയാണെങ്കിൽ. അത് ശ്രദ്ധിച്ചാൽ തന്നെ കുറേ കാര്യം, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, മസിൽസ് വീക്കായി തുടങ്ങും പ്രായമാകുമ്പോൾ. ഏകദേശം 40 വയസ്സ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ മസിൽ വീക്കായി തുടങ്ങുന്നതാണ് പറയുന്നത്. അപ്പോൾ ആ സമയം മുതൽ നമ്മൾ എന്ത് ചെയ്യുക, മസിൽ സ്ട്രെങ്തനിങ് ചെയ്യുക. ഇപ്പോൾ പ്രായമായ ആളുകളിൽ തന്നെ ഇപ്പോൾ നമ്മളടുത്ത് വരുന്ന രോഗികളിൽ എക്സസൈസ് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ടോ, അവരിൽ ആ വ്യത്യാസം കാണാനുണ്ട്. അവരിൽ ഈ പറയുന്ന ഡീഹൈഡ്രേഷനും ഈ കൊളാജൻ നഷ്ടപ്പെടുന്നതും ഒക്കെ ഒരു പരിധി വരെ അവർക്ക് തടയാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ വാർദ്ധക്യം തടയാൻ പറ്റൂലെങ്കിലും കുറച്ചും കൂടി നീട്ടിക്കൊണ്ടുപോകാൻ അവർക്ക് പറ്റുന്നുണ്ട്. മാത്രമല്ല അവർ കുറെ കൂടി ആക്റ്റീവ്, മെൻ്റലി അവർ ആക്റ്റീവ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ്, അതിന് നമ്മൾ ഒരുപാട് ജിമ്മിൽ പോയി ഓടിക്കാ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല.

0: പ്രത്യേകിച്ച് പ്രായമാകുമ്പോൾ ഓടാതെ ഇരിക്കണതാണ് നല്ലത്. കാരണം നമ്മൾ ഒരു മസിലും ആലോചിക്കരുത്, നമ്മൾ ഹാർട്ടും എല്ലാ നമ്മൾ ശരീരം മൊത്തം ആലോചിക്കണം. പിന്നെ ഉറക്കം, ഉറക്കം ഇല്ലെങ്കിൽ വേദന കൂടും, അതൊരു പ്രശ്നമാണ്. പിന്നെ ഈ അമിതമായിട്ട് നമ്മളെ ബാധിക്കാത്ത കാര്യങ്ങളിൽ നമ്മൾ ഈ സ്ട്രെസ് ഒഴിവാക്കുക, അത് ചെറുപ്പക്കാരും ചെയ്യേണ്ടതാണ്. പക്ഷെ പ്രായമായ ആളുകളിൽ ചിലപ്പം നമ്മൾ വിചാരിക്കാത്ത പ്രശ്നത്തിലൊക്കെ ആവുക ഒരു സ്ട്രെസ് വരിക. അപ്പം എനിക്ക് ഓർമ്മയുണ്ട് ഈ നമ്മളെ സി എ എൻ്റെ ഒക്കെ കാലത്ത് ഇവിടുന്ന് പോകേണ്ടി വരുമെന്ന് വിചാരിച്ച് പേടിച്ചിട്ട് മുട്ടുവേദന കൂടിയ ഒരാളൊക്കെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പം അത്തരം സംഗതികൾ നമ്മൾ ആവശ്യമില്ലെങ്കിൽ വെറുതെ അത് അതിൽ അങ്ങനെ. അപ്പം അവരത് ഒന്നിക്കെ നമ്മൾ വീട്ടിലുള്ള ബാക്കിയുള്ളവരെ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. അപ്പം സ്ട്രെസ്സ്, ഉറക്കം ഇതെല്ലാം ബാധിക്കും. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു പരിധി വരെ. പിന്നെ വീട്ടിൽ നിന്ന് നമുക്ക് ഓയിൻമെൻറ്റുകൾ ഉപയോഗിക്കാം, ചൂട് തണുപ്പ് പിടിക്കാം, അങ്ങനത്തെ കാര്യങ്ങൾ. ചൂട് പിടിച്ചാലൊക്കെ വേദന കുറയും, റെസ്റ്റ് എടുക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി.
1: പ്രായമായ ആളുകൾക്ക് ഡോക്ടർ പറഞ്ഞതുപോലെ അവരുടെ ശരീരത്തിൽ ഇതിൻ്റെയൊക്കെ കുറവുകൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. അപ്പോൾ അതുകൊണ്ടുണ്ടാവുന്നതാണ് വേദനകൾ. അപ്പോൾ അതിനെ റിക്കവർ ചെയ്യാൻ ഡോക്ടർ എക്സസൈസുകൾ പറഞ്ഞ കൂട്ടത്തിൽ, നമ്മളിപ്പോൾ ഒരു കിടക്കുന്ന ഒരാളാണെങ്കിൽ, കുറച്ച് കിടപ്പിലുള്ള ആളാണെങ്കിൽ, അവർക്ക് കിടന്ന സ്ഥലത്ത് നിന്ന് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും എക്സസൈസ് ഉണ്ടോ?
0: ഉണ്ട്. കിടക്കുന്ന ആളുകൾക്ക് പൊതുവേ ഇപ്പോൾ ഈ പറഞ്ഞ മുട്ടുവേദന അങ്ങനത്തെ പ്രശ്നങ്ങൾ അവർ പറയലുള്ള സാധ്യത കുറവാണ്, നേരത്തെ ഉണ്ടെങ്കിലേ ഉള്ളൂ. പിന്നെ കിടന്നുകൊണ്ട് ഇപ്പോൾ കാലിൻ്റെ ഈ തൊടൻ്റെ മസിലുകളെ സ്ട്രെങ്തനിങ് ചെയ്യുക. അപ്പോൾ ഒരു ടർക്കി റോൾ ചെയ്തിട്ട് കാലിൻ്റെ മുട്ടിൻ്റെ അടിയിൽ വെച്ചിട്ട് അത് അമർത്തുക, അങ്ങനത്തെ എക്സസൈസുകൾ ചെയ്യുക. പിന്നെ അവരെ കൈ, അവർക്ക് അവരെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടവ കൈയായിരിക്കും. അപ്പം ഈ സ്ട്രോക്ക് വന്ന അങ്ങനത്തെ കൈയല്ല, അതിനും നമ്മൾ എന്ത് ചെയ്യുക, ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി എക്സസൈസ് ചെയ്താലേ പിന്നീട് ആ കൈയിൻ്റെ ബലം കുറച്ചെങ്കിലും ഉള്ളത് നിലനിർത്താനോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനോ കഴിയുള്ളൂ. അപ്പം കൈയിനെ ബലപ്പെടുത്താനുള്ള ചെറിയ ഡംബലുകൾ, പിന്നെ ഈ സോഫ്റ്റ് ബോൾ ഇങ്ങനെ അമർത്തിയിട്ട് ഫിംഗർ മസിൽസിൻ്റെ എക്സസൈസുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരിൽ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നതാണ്.
1: ഭക്ഷണത്തിൽ ഇവർ എന്തെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
0: ഭക്ഷണത്തിൽ ഇല്ല, അവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറം അമിതമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ നന്നായിട്ട് കഴിക്കാൻ നോക്കണം, അതൊരു പ്രധാന ഘടകമാണ്. ഈ പ്രായമാകുമ്പോൾ നമ്മൾ നമ്മളെ ഒരു നാടിൻ്റെ ഒരു ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇപ്പം ചെറുപ്പക്കാർ മാറിത്തുടങ്ങി, പക്ഷേ പ്രായമുള്ള ആളുകൾ ഒരു പക്ഷേ ഇപ്പോഴും ആ ഒരു കൂടുതൽ അരി ഭക്ഷണം അങ്ങനെയൊക്കെ പോകുന്നുണ്ടാവും. അപ്പം കൂടുതൽ പ്രോട്ടീൻ കഴിക്കാൻ നോക്കുക, അതും വല്ലാതെ ആവാൻ അഡ്വൈസ് അല്ല, അപ്പോൾ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക. പക്ഷേ പ്രോട്ടീൻ കുറച്ചും കൂടി കൂട്ടുക, അതിൽ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ കൊളാജൻ കാര്യങ്ങളൊക്കെ കൂട്ടുക. ഈ കൊളാജൻ മാത്രം സപ്ലിമെൻ്റായിട്ടൊക്കെ ഇപ്പം കിട്ടുന്നുണ്ട്. അപ്പോൾ ചില പ്രായമുള്ളവരിൽ ചിലപ്പോൾ ഡോക്ടർമാർ അത് സജസ്റ്റ് ചെയ്യാറുണ്ട്, പക്ഷെ എല്ലാവർക്കും ഒരുപോലെ നമുക്കത് പറയാൻ കഴിയില്ല. നോക്കിയിട്ട്
1: തുടർച്ചയായി ഉണ്ടാകുന്ന വേദനകൾ, അതിലിപ്പോൾ ഡോക്ടർ ഏജ് ആയ ആളുകൾക്ക് ഉണ്ടാകുന്ന വേദനയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഇതുപോലെ തന്നെ പ്രായ ആളുകളിൽ കാണുന്നതാണ് ബാക്ക് പെയിന്. സ്ത്രീകൾക്കൊക്കെ പ്രത്യേകിച്ചും കുറച്ചൊരു ഒരു പ്രസവമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബാക്ക് പെയിൻ പറയാറുണ്ട്. അതിനെന്താണ് ഡോക്ടർ, വരാതിരിക്കാൻ, ഇപ്പോൾ വരാതിരിക്കാൻ എന്തെങ്കിലും പരിഹാരങ്ങളുണ്ടോ? വന്ന ആളുകൾക്ക് എന്തെങ്കിലും റിക്കവറൻസിന് എന്തെങ്കിലും സൊല്യൂഷൻസ് കൊടുക്കാനുണ്ടോ?
0: ബാക്ക് പെയിന് ഒരു 95% നമുക്ക് ഈ പറഞ്ഞ റീഹാബിലിറ്റേഷൻ എക്സസൈസുകളിലും മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട്. പിന്നെ അവർക്ക് ചിലപ്പോൾ മരുന്ന് കൊടുക്കേണ്ടി വരും, അത് ഈ വേദന സംഹാരി മരുന്നുകൾ താൽക്കാലികമാണ്. ചിലപ്പം ബാക്ക് പെയിൻ നിലവിൽ ഉള്ള ഒരാൾ എക്സസൈസൊക്കെ ചെയ്ത് തുടങ്ങിയാലും അവർക്ക് ചിലപ്പോൾ വർഷത്തിൽ ഒന്നോ രണ്ടോ എപ്പിസോഡ് അത് കൂടുന്നൊരു സാഹചര്യം ഉണ്ടാവാം. ആ സമയത്ത് വേദന സംഹാരിയൊക്കെ കൊടുക്കുക എന്നല്ലാതെ അത് അല്ലാത്ത ഘട്ടത്തിൽ അവർ ഈ ബാക്ക് പെയിൻ കുറയാനുള്ള മറ്റ് ചില സപ്ലിമെൻസും മരുന്നുകളൊക്കെ കൊടുത്തുകൊണ്ട് എക്സസൈസിൽ ഇമ്പ്രൂവ് ചെയ്യാൻ തന്നെ പറ്റും. 5% സർജറിയിലേക്ക് പോകേണ്ടി വരും, അത് പ്രായരിൽ പൊതുവെ കുറവാണ്. അങ്ങനെ ഈ ചെറുപ്പം ഉള്ള ആളുകളിലാണ് കൂടുതലും അങ്ങനെ സർജറിയിലേക്ക് പോകുന്നത് കണ്ടുവരാറുള്ളത്. സ്ത്രീകളിലെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, സ്ത്രീകളിൽ ഈ ബാക്ക് പെയിൻ ഈ പ്രസവത്തിൻ്റെ സമയത്ത് അവരൊരു പോസ്ചറിൻ്റെ ഒരു വ്യത്യാസം വരും, അവരെ വയറ് ഇങ്ങനെ മുന്നോട്ട് തള്ളി നിൽക്കുന്ന ഒരു സമയത്ത് അവരെ ബാക്കിൽ ആ ഒരു വളവ് വരും, ആ സമയത്ത് അവിടെ ഒരു ഇത് വരും. പൊതുവെ ബാക്ക് പെയിനെ പൊതുവെ എല്ലാവരും ഒറ്റ സാധനമായിട്ടൊക്കെയാണ്, ഡിസ്കിൻ്റെ പ്രശ്നമായിട്ടൊക്കെയാണ്. ചിലപ്പോൾ അത് ഡിസ്കിൻ്റെ പ്രശ്നം ആവണമെന്നില്ല, ചിലപ്പോൾ അത് അവിടെയുള്ള ചെറിയ ഫേസറ്റ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ജോയിൻറ്റുകളുണ്ട് അതിലുള്ള പെയിനാവും. ഡിസ്കിൻ്റെ പ്രശ്നമാണെങ്കിൽ അത് ചിലപ്പോൾ കാലിലേക്കും മറ്റൊക്കെ പെയിനായിട്ട് വരും. അപ്പം അതിനും എക്സസൈസ് ചെയ്യുക. പിന്നെ ഈ പ്രസവം കഴിഞ്ഞ് ഒരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഈ വയറിൻ്റെ മസിൽ സ്ട്രെങ്തനിങ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ വേദനകൾ പരിഹരിക്കാൻ പറ്റും. സിസേറിയനാണ് വേറൊരു വലിയ പ്രശ്നം. പലപ്പോഴും ആളുകൾ അതിനെ കണക്ട് ചെയ്യൽ ഇഞ്ചക്ഷൻ വെച്ച സൂചിയുമായിട്ടാണ്, സൂചിയാണ് പ്രശ്നക്കാരെന്നുള്ള പഠനങ്ങൾ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ പറയുന്നത് സൂചിയല്ല പ്രശ്നം, ഈ സിസേറിയൻ ചെയ്യുമ്പോൾ വയറ് കീറിയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ ഈ മുന്നിലത്തെ വയറ് വലിയൊരു സപ്പോർട്ടാണ് ഈ ബാക്കിലെ ഈ സ്പൈൻ്റെ നട്ടലിൻ്റെ. അപ്പം അത് സ്ട്രെങ്തനിങ് ചെയ്യാണ് ശരിക്കും വേണ്ടത്. പക്ഷേ സിസേറിയൻ കഴിഞ്ഞ് ഉടനെ അതിനെ എക്സസൈസ് ചെയ്യരുത്, കാരണം ആ മസിൽ കൂടി യോജിക്കാനുള്ള സമയമെടുക്കും. പുറത്ത് തൊലി 7 ദിവസം കൊണ്ട് ഉണങ്ങും, പക്ഷെ ഉള്ളിലെ മസിൽ ഉണങ്ങാൻ സമയമെടുക്കും. അപ്പോൾ നേരത്തെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെർണിയ പോലത്തെ പ്രശ്നങ്ങൾ വരും. പിന്നെ അഗെയിൻ നമ്മൾ യൂട്രസ് കോൺട്രാക്ട് ചെയ്ത് അതിനൊരു 38 ദിവസം 40 ദിവസം ഒരു സമയമെടുക്കും. നമ്മൾ പഴയ കാലത്ത് 40 എന്ന് പറയുന്നത് 38 ദിവസമാണ് അത് കാണുന്നത്, ആ ഒരു സമയം യൂട്രസ് തിരിച്ച് ആ സ്റ്റേജിലെത്താൻ. അത് ആ സമയത്തും വല്ലാണ്ട് എക്സസൈസും കാര്യങ്ങളിലേക്ക് പോകാതിരിക്കണത് നല്ലതാണ്. പക്ഷേ ചില എക്സസൈസുകൾ ചെയ്യണം, ഇപ്പോൾ പെൽവിക് മസിൽസ് സ്ട്രെങ്തനിങ് ചെയ്യണം, അങ്ങനെ ഈ ഗുഹ്യഭാഗത്തുള്ള മസിൽസ് സ്ട്രെങ്തനിങ് ചെയ്യണം, അതൊക്കെ ചെയ്യാം. പക്ഷെ മറ്റ് എക്സസൈസുകളിലേക്ക് പോവാതെ, പക്ഷേ അതേസമയം റീഹാബിലിറ്റേഷൻ കാര്യങ്ങൾ ചെറിയ രീതിയിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തിലൊക്കെ പോകുന്നതിൽ തെറ്റില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വീട്ടിൽ നിന്ന് നമുക്കൊരു ജനറലായിട്ട് പറയുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് 6 മാസത്തിന് ശേഷം, അപ്പോൾ ഏകദേശം മസിൽ ഉണങ്ങിയിട്ടുണ്ടാവും, എന്നിട്ട് എക്സസൈസ് ചെയ്യുക. ഒരു 6 മാസം അടുപ്പിച്ച് ചെയ്താൽ തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ പരിഹരിക്കപ്പെടാം.
1: ഓക്കെ ഡോക്ടർ, ഇപ്പം സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന വേദനകളെ കുറിച്ച് പറയുമ്പോൾ ഡോക്ടർ ഒ പി തന്നെ ഒരു പക്ഷേ സ്ത്രീകൾ കുത്തിച്ചുളർക്കുക, തരിപ്പ്, അങ്ങനത്തെ കുറേ ലക്ഷണങ്ങളായിട്ട് വരാറുണ്ടല്ലോ, ഇത് സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ കൂടുതലുണ്ടാവുക എന്ന് ഒന്ന് പറഞ്ഞ്, സ്ത്രീകൾക്കാണെങ്കിൽ എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം എന്ന് പറയാം.
0: സ്ത്രീകൾക്ക് തന്നെ തീർച്ചയായിട്ടും സ്ത്രീകളിലാണ് കൂടുതൽ അങ്ങനെ. അത് ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഈ ഫൈബ്രോമയാൾജി എന്നാണ് പണ്ട് അതിനെ ഇങ്ങനെ പറഞ്ഞിരുന്നത്. പിന്നെ അതൊരു വാദവുമായിട്ട് ഒരു കണക്ട് ചെയ്ത് പറയാറുണ്ട്, ഒരു സീറോ നെഗറ്റീവ് സ്പോണ്ടിലാർത്രോപതി എന്നൊക്കെയാണ് നമ്മളെ ഭാഷ. പക്ഷേ യഥാർത്ഥത്തിൽ അത് ശരീരം മൊത്തം വേദന, അവർക്ക് ചിലപ്പോൾ ഷോൾഡറിലാവും വേദന, കാലിൻ്റെ അടിയിൽ തണുപ്പ് കാലം വരുമ്പോൾ അത് കൂടും, കാലിൻ്റെ അടിയിൽ വേദന വരും, പിന്നെ ഈ കയ്യിലേക്ക് ചിലവർക്ക് തരിപ്പ് വരും, പുറത്ത് വേദന വരും. അത് ഈ നട്ടലിനാവില്ല, ഈ ബാക്ക് സൈഡിൽ രണ്ട് സൈഡിലായിട്ട് വേദന വരുന്ന ആളുകളുണ്ട്, ഇങ്ങനെയൊക്കെ വരും, ചിലർക്ക് മുട്ടുവേദന അങ്ങനെയൊക്കെ വരും. അപ്പം ഈ ഒരു സംഗതി നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു സ്ട്രെസ്സും എല്ലാം ഇതിന് കണക്റ്റഡ് ആണ്. പിന്നെ രണ്ടാമത് സ്ത്രീകളിൽ ആർത്തവകാലത്ത് അവർക്ക് ബ്ലഡ് ലോസ് ഉണ്ടാവും, അപ്പോൾ അവർ ഹീമോഗ്ലോബിൻ്റെ അളവ് രക്തത്തിൽ കുറയുമ്പം അത് തിരിച്ച് റീപ്ലെനിഷ് ചെയ്യാനുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും അവർ ശ്രദ്ധിക്കാത്ത ആളുകളിൽ അത് കൂടാം. തൈറോയിഡുമായി ബന്ധപ്പെട്ടിട്ടും ഇങ്ങനെ വേദന വരുന്നവരുണ്ട്. പിന്നെ ഈ വേദനകൾ കാരണം തലവേദന അതിൻ്റെ കൂടെ വരുന്ന ആളുകളുണ്ട്.
1: വേദന ഒരു തലവേദനയായി മാറും,
0: മസിൽസൊക്കെ പെയിൻ ആകുമ്പോൾ തലവേദനയായിട്ട് കാണിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നന്നായിട്ട് വെള്ളം കുടിക്കുക, പിന്നെ അവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ്സ് പരമാവധി കുറയ്ക്കുക, നല്ല ഉറക്കം ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ സ്ത്രീകളിൽ കാണുന്ന ഒരു വലിയ പ്രശ്നം, അവർ കുറേ നിന്ന് ജോലി ചെയ്യും. അധ്യാപകരെക്കാളും കൂടുതൽ ഒരുപക്ഷെ നിൽക്കുന്നത് സ്ത്രീകളാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പം ഞാനവരോട് പറയും, ആദ്യം അവർ ചിരിക്കും, ഇത് നിങ്ങൾ ഉള്ളി കട്ട് ചെയ്യുന്നതും തക്കാളി കട്ട് ചെയ്യുന്നതും ഇരുന്നിട്ടാക്കണം, പിന്നെ നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം നിൽക്കുക, അതും തന്നെ നിങ്ങൾ ഇങ്ങനെ നടന്ന് നടന്ന് കുക്ക് ചെയ്തോ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം ചിരിക്കും. പക്ഷേ അത് പിന്നെ അവർ ശ്രമിച്ച് നോക്കുന്നവരിൽ അവരെന്നെ വന്ന് പറയും അത് ഫലപ്രാപ്തി കാണുന്നുണ്ടെന്ന് പറഞ്ഞ കുറേ പേരുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ കുറേ മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ചിലത് മരുന്ന് അത്യാവശ്യമാണ്, ഈ വേദന സഹിച്ചു കഴിഞ്ഞാൽ വേദന കൂടുക ചെയ്യുള്ളൂ, അങ്ങനെയുണ്ട്. പലരും വിചാരിക്കുക കുറച്ച് സഹിച്ചാൽ ഇനി ശരിയാവും എന്നുള്ളൊരു ധാരണയല്ലാണ്. അപ്പോൾ അത് ബ്രെയിന് കൂടുതലായിട്ട് അതിനെ സെൻസിറ്റൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം മരുന്ന് കൊടുക്കേണ്ട ഘട്ടത്തിൽ മരുന്ന് കൊടുത്ത് കുറച്ചിട്ട് പതുക്കെ കുറച്ച് കൊണ്ടുവരാനാണ് നോക്ക്.
1: നിന്ന് കുറേ സമയം ജോലി ചെയ്യുന്നത് മുട്ടിനാണോ അതോ ബാക്ക് പെയിനാണോ കൂടുതൽ വരുന്നത്?
0: രണ്ടും പ്രശ്നം മുട്ടും പ്രശ്നമാണ്, ബാക്ക് പെയിനും പ്രശ്നമാണ്. മുട്ടായിരിക്കും കൂടുതൽ പ്രയാസമുണ്ടാക്കുക, കാരണം നമ്മൾ വെയിറ്റാണല്ലോ അവിടെ വരുന്നത്. അപ്പോൾ ഈ ബാക്ക് പെയിനേക്കാളും മുട്ടിനാ പ്രശ്നം വരും. ബാക്ക് പെയിൻ രണ്ടിനും അഡ്വൈസബിൾ അല്ല നൃത്തം. ബാക്ക് പെയിൻ ഉള്ളവരോടും മുട്ടുവേദന ഉള്ളവരോടും നമ്മൾ പറയുന്നൊരു സംഗതിയാണ് നിൽക്കരുത് അധികം എന്നുള്ളത്. നടക്കലവർക്കൊരു പ്രയാസമല്ല. അതുപോലെ കയറ്റം കയറുക ഇറങ്ങുക, പ്രത്യേകിച്ച് സ്റ്റെപ്പ് കയറുക ഇറങ്ങുക, ഇത് പരമാവധി അവർ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്.
1: ഈ സെയിൽസ്മാൻ്റെ ജോലി ചെയ്യുന്ന കുറേ ആളുകളുണ്ടല്ലോ, അവരൊക്കെ സംബന്ധിച്ചിടത്തോളം നിന്ന് സെയിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് അവരോട് ഡോക്ടർക്ക് പറയാനുള്ളത് എന്താണ്? ഒരേ പൊസിഷൻ തന്നെ നിന്ന് ചെയ്യുന്ന ആൾക്കാർ
0: നൃത്തം പരമാവധി ഒഴിവാക്കണം. അത് സെയിൽസ്മാൻ ആയാലും ഒരു 4 മണിക്കൂർ നിന്ന് സർജറി ചെയ്യുന്ന സർജനായാലും അധ്യാപകനായാലും നിങ്ങൾ ചിലത് നമുക്കിപ്പോൾ ഒഴിവാക്കാൻ പറ്റില്ല. ഇരുന്ന് സർജറി ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കണം, ഇരുന്ന് സെയിൽസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കണം, നടന്ന് അധ്യാപനം ചെയ്യാനുള്ള സൗകര്യം വേണം, നടന്ന് ജോലി ചെയ്യാനുള്ള സൗകര്യം വേണം. നടക്കുകയാണെങ്കിൽ വലിയ പ്രയാസം ഉണ്ടാവില്ല, നടക്കൽ ഇതിനൊന്നും ഒരു ദോഷമായിട്ട് പറയുന്നില്ല. വേദനിക്കുന്നുണ്ടെങ്കിൽ വേദന ഒരു പക്ഷേ കൂടി തോന്നിയേക്കാം, പക്ഷേ ഈ പ്രശ്നത്തിന് വഷളാക്കില്ല. നൃത്തം പ്രശ്നം, പ്രത്യേകിച്ച് വെയിറ്റുള്ള ആളുകൾ, ഈ വെയിറ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് അത്ര പ്രായോഗികമാവില്ല പല ആളുകളുടെ കാര്യത്തിലും. അവർക്കതൊരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പം ഈ സ്ത്രീകളുടെ കാര്യത്തിൽ തന്നെ ഈ അവർ ചിലപ്പം വെയിറ്റ് കുറക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവർക്കത് വലിയ പ്രയാസമായിട്ട് തോന്നാറുണ്ട്. പക്ഷെ അവരെ ബാക്കി പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി അവർ അപ്പുറത്ത് വെയിറ്റ് കുറയ്ക്കാൻ, അപ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് വരും, അങ്ങനെയൊക്കെ കിട്ടാറുണ്ട്.
1: ചടഞ്ഞിരുന്ന് പഠിക്കുന്ന കുട്ടികൾക്കും നടന്ന് അവരൊക്കെ ഇടയ്ക്ക് ഞാൻ നടന്ന് പഠിക്കണതാണല്ലോ, അതിന് പിന്നിലൊരു സയൻസ് ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് കേട്ടോ.
0: തീർച്ചയായിട്ടും അത് ചടഞ്ഞിരുന്ന് പഠിക്കലൊക്കെ അത് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇപ്പം ഈ അങ്ങനെ പഠിത്തത്തിലെ സ്ട്രെസ്സും കൂടി കൂട്ടി കുഴക്കുകയാണെങ്കിൽ അവർക്കത് ഈ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അത് അവരെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വയറ്റിന്ന് പോകാൻ തോന്നുക, അങ്ങനെ അത് ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. വയറുറക്ക, കോൺസ്റ്റിപ്പേഷൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്.
1: ഇപ്പം മക്കളെ ഒരു ഒരു ടേബിളിൻ്റെ തൊട്ട് അടുത്തൊരു കസേര ഇട്ട് കസേരയിൽ തന്നെ ഇരുത്തി പഠിപ്പിക്കുന്ന രക്ഷിതാക്കളോട് നമുക്ക് പറയാനുള്ളത് ഇതാണ്, ശരിക്കും മക്കളെ ഇടയ്ക്കൊന്ന് നടക്കാനും നടന്നു വായിക്കാനൊക്കെ ഉള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. അത് കൂടുതൽ ഇതുപോലത്തെ ഒന്ന് റിലാക്സൊക്കെ ഇവിടെ ഡോക്ടർ പറഞ്ഞ പോലത്തെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനൊക്കെ സാധ്യതകളുണ്ട്.
0: IT പ്രൊഫഷണൽസും IT പ്രൊഫഷണൽസ് കുറേ വരാറുണ്ട്. അവരെ പ്രശ്നം ഈ ഇങ്ങനെ ഇരുത്തം അവർക്ക് എണീക്കാൻ പറ്റില്ല, കാരണം അവരെ കോൺസെൻട്രേഷൻ അവരെ ജോലിയിലാണ്. അപ്പം അവർക്ക് ഈ ഒരു ബോധം ഇങ്ങനെ പോവും, ഇത് എണീറ്റ് നടക്കണം എന്നൊക്കെ ഉള്ളത്. മറ്റേത് പഠിക്കുന്നവർ പിന്നെ അറ്റ്ലീസ്റ്റ് ഒരു 40 മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ അവർക്കൊരു ഇത് വരും. അവർ പോസ്റ്റർ, ഇരിക്കുന്ന പോസ്റ്റർ കറക്റ്റ് ചെയ്യണം, ഇടയ്ക്കൊന്ന് നടക്കണം, അങ്ങനെയൊക്കെ അഡ്വൈസ് ചെയ്യാറുണ്ട് നമ്മൾ.
1: ഡോക്ടർ നേരത്തെ സ്ത്രീകളോട്, അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളോട് പറഞ്ഞു, ഒന്ന് ഇങ്ങനെ നമ്മൾ ചെയ്യാൻ സാധിക്കുന്ന ചില ജോലികളെങ്കിലും ഇരുന്ന് ചെയ്യാം, ബാക്കിയുള്ളത് നിന്ന് ചെയ്യാം, കുറച്ചൊക്കെ ഇടയ്ക്കൊരു നടത്തം അങ്ങനെ ശീലാക്കണത് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ പലരും എന്താ ചെയ്യച്ചാൽ ഈ നടക്കാൻ പഠിച്ചിട്ട് എന്ത് ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെറിയൊരു സ്പേസിൽ തന്നെ എല്ലാം കൂടി ഒതുക്കി വെക്കുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ കാണാറുള്ളത്. അടുക്കളകളെ ചുരുക്കുന്ന ഒരു സിസ്റ്റമാണ് കാണുക, എന്നാൽ മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ട് വിശാലമായൊരു അടുക്കള വേറെ ഉണ്ടാവും. അപ്പോൾ ശരിക്കൊന്നിങ്ങനെ ഒരു ജോലിക്കിടയിൽ ഒരു ചെറിയൊരു മൂവ്മെൻ്റ് നല്ലതാണെന്നാണ് ഡോക്ടർ അഭിപ്രായം.
0: മൂവ്മെൻ്റ് നല്ലതാണ്, പക്ഷേ ഈ നൃത്തം ഒഴിവാക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മൂവ്മെൻറ്റിൽ കുഴപ്പമൊന്നുമില്ല, അവരെ ആരോഗ്യം വെച്ച് അവർക്ക് മൂവ് ചെയ്യാം, കുഴപ്പമില്ല. ഈ നൃത്തമാണ് ഒഴിവാക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ പരമാവധി ഇരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. സ്ത്രീകൾ അടുക്കളയിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇപ്പം വീട്ടിൽ വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ് അവരായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഫുഡ് വേസ്റ്റേജ്. എല്ലാവരും പറയും ഭക്ഷണം കളയരുത്, ഒരുപാട് പേര് പട്ടിണി എടുക്കുന്നത്. പക്ഷേ ഈ ബാക്കിയായ ഭക്ഷണം ആരാ കഴിക്കുന്നത്? അത് പിറ്റത്ത് രാവിലെ സ്ത്രീകളാണ് കഴിക്കുന്നത് അല്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ സ്ത്രീകളോട് എന്താ പറയുക, അവർ ആ വീടിൻ്റെ റാണിയാണെന്നോ എന്ത് പറഞ്ഞാലും ശരി, അവരാ ലീഡർഷിപ്പിലേക്ക് വരണം. അതായത് വീട്ടിൽ 10 പത്തിരി ബാക്കിയായാൽ ആ 10 പത്തിരി അവർ രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ എൻ്റെ തടി കൂടിയെന്നോ അല്ലെങ്കിൽ എനിക്ക് ഷുഗർ വന്നൊന്നും പറയില്ല, കാര്യമില്ല. അപ്പം ആ അതൊക്കെ വലിയ സ്ട്രെസ്സാണ്. ഇപ്പോൾ വീട്ടിലൊരു ഫംഗ്ഷൻ വെച്ച് 10 ആളെ വിളിച്ചു, 5 പേരെ വന്നുള്ളൂ, ബാക്കി 5 പേരെ ഭക്ഷണം ബാക്കിയായി, ആരെ കഴിക്കുക? അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ അവസരങ്ങൾ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ കുറേ പ്രയാസങ്ങൾ അവർ നേരിടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ അവരെ സ്ട്രെസ് ലെവലും കൂടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവർ രാത്രി ഉറങ്ങുന്നത് ഒക്കെ ചിലപ്പോൾ ക്വാളിറ്റി ഉണ്ടാവില്ല ഉറക്കത്തിൻ്റെ, അങ്ങനെ കുറേ പ്രയാസങ്ങൾ അവർ നേരിടുന്നുണ്ട്. അതെല്ലാം ഈ സ്ത്രീകളെ വേദനകൾ ഒരുപാടായിട്ട് കൂട്ടുന്നുണ്ട്.
1: പുതുതലമുറ പൊതുവെ എപ്പോഴും ജോലി അതുപോലെ തന്നെ ബിസി ലൈഫാണ്. ജോലി അതേപോലെ തന്നെ അവരുടെ പിന്നെ നിത്യ കർമ്മങ്ങൾ ഇതിൻ്റെയൊക്കെ ഇടയിൽപ്പെട്ടിട്ട് ബിസി ആയിട്ടുള്ള ഓട്ടാണ്. അപ്പോൾ അവർക്ക് ഡോക്ടർക്ക് ഇത്തരം വേദനകൾ വരാതിരിക്കാൻ എന്ത് ഗൈഡ്ലൈൻസാണ് കൊടുക്കാനുള്ളത്?
0: പുതുതലമുറനെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതലും സ്ക്രീൻ ടൈം ആയിരിക്കും അവർ ഏറ്റവും വലിയൊരു സംഗതിയായിട്ട് പറയാവുന്നത്. ഇപ്പോൾ ഈ മൈഗ്രെയിൻ ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ അവരോട് രാത്രി നേരത്തെ ഉറങ്ങണം, സ്ക്രീൻ ടൈം കുറക്കണം, ഉറങ്ങുന്നതിൻ്റെ 2 മണിക്കൂർ മുന്നേ ഫോൺ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ബ്ലൂ ലൈറ്റ് എങ്കിലും ഒഴിവാക്കണം. ബ്ലൂ ലൈറ്റ് ആണ് അതിലൊരു വലിയ വില്ലനായിട്ട്. അത് പറയുമ്പോൾ അവർക്ക് അത് പറ്റുന്നില്ല എന്ന് പറയാം. അപ്പോൾ എന്താ പറ്റാതെ എന്താ നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് അവരത് കേൾക്കാൻ. കാരണം അവരെ ഇൻഫർമേഷൻ ഗ്യാതറിങ് ഫുള്ള് ഇപ്പം നമ്മളീ പറയുന്ന റീൽസും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾക്ക് ഒരു പക്ഷേ ആദ്യമൊക്കെ നമ്മൾ ചിരിക്കും, പക്ഷേ പിന്നെ നമുക്ക് മനസ്സിലാവില്ല ഇവർ ലോകവിവരം കിട്ടുന്നത് ഇവർക്ക് ഇതിൽ നിന്നാണ്. അപ്പോൾ അവർക്കത് ഒരു പക്ഷേ ലോകത്ത് വിപ്ലവം നടക്കുന്നവരെ ചിലപ്പോൾ റീൽസുമായിട്ടായിരിക്കാം. അപ്പം ചിലപ്പോൾ അത് നമ്മൾ നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ അവർക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സ്ക്രീൻ ടൈം അവരും അങ്ങനെ പ്രയാസം ഉണ്ടെങ്കിൽ അത് അവർ മനസ്സിലാക്കി കൊടുക്കണം. രണ്ടാമത് അവരെ പൊസിഷനിങ് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ സ്ക്രീൻ ടൈം അപ്പം നമ്മളാണെങ്കിലും ഫോൺ നോക്കാൻ നമുക്കൊരു പ്രത്യേക പൊസിഷൻ, നമ്മളിങ്ങനെ തല താഴ്ത്തിയിട്ട് ഇങ്ങനെ ഒരു അതിന് പുതിയ പദങ്ങൾ വരെ വന്നു തുടങ്ങി അങ്ങനെ കഴുത്ത് വെച്ചിട്ട് വേദന വരുന്നതിന്. അപ്പം അത് പൊസിഷനിങ് കറക്റ്റാണ്. അതായത് ഇങ്ങനെ വല്ലാണ്ട് തല കുനിച്ചിട്ടോ തല പൊക്കി നോക്കിയിട്ടോ അങ്ങനെ തല നോർമൽ രീതിയിൽ നിലനിർത്തിയും കൊണ്ട് തന്നെ അവർ ഉപയോഗിക്കാൻ നോക്കുകയെന്നുള്ളത്. ഐ ടി പ്രൊഫഷണൽസ് നേരത്തെ പറഞ്ഞ പോലെ അവരും ഈ ഒരു പ്രശ്നം വല്ലാതെ ഫേസ് ചെയ്യുന്നുണ്ട്. അവർ ഈ മോണിറ്റർ അവരെ ഈ കണ്ണിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലെവലിൽ നിലനിർത്താൻ ഒക്കെ നമ്മൾ പറയുമ്പോഴാണ് പലർക്കും അത് പറ്റുന്നില്ല. ലാപ്ടോപ്പൊക്കെ ഇങ്ങനെ ചിരിച്ച് വെച്ച് താഴ്ത്തി വെച്ചിട്ട് ഇങ്ങനെ കുറേ സമയം കുനിഞ്ഞിരുന്ന് നോക്കുന്നൊക്കെ പ്രയാസങ്ങൾ അവർ അനുഭവപ്പെടുന്നുണ്ട്.
1: ഓക്കെ, ഏതായാലും നമ്മളിപ്പം വൃദ്ധരായ ആളുകളിൽ നിന്ന് തുടങ്ങി സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പുതുതലമുറക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള പരിഹാരങ്ങളാണ് നമ്മൾ ശ്രോതാക്കളുമായി പങ്കുവച്ചത്. ഏതായാലും കുറഞ്ഞ സമയമാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ പീസ് റേഡിയോ ശ്രോതാക്കളുമായി പങ്കുവച്ചു. ജസാക്കല്ലാഹു ഖൈറ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ ജസീൽ കെ ആയിരുന്നു. അദ്ദേഹം കോഴിക്കോട് ബഡ്ഡീസ് ഹെൽത്ത് കെയർ ഹബ്ബിലെ ഇൻവെൻഷണൽ പെയിൻ സ്പെഷ്യലിസ്റ്റാണ്. അദ്ദേഹം പീസ് റേഡിയോ ശ്രോതാക്കളോടൊപ്പം 2 എപ്പിസോഡുകളിലൂടെയായി ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ജസാക്കല്ലാഹു ഖൈറ, ബാരക്കല്ലാഹു ഫീക്കും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, ആരോഗ്യ വിചാരത്തിൽ നമ്മൾ പതിവ് പോലെ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായൊരു സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. സ്ത്രീകളിലും മുതിർന്നവരിലും സാധാരണ കാണുന്ന വേദനകളെ സംബന്ധിച്ചുള്ള ചില വിശദമായ പഠന സംസാരങ്ങളാണ് ഡോക്ടർ ജസീൽ കെ യുടെ സംസാരത്തിലൂടെ നമ്മൾ കേട്ടത്. കൂടെ സുഹേർ പാണ്ടിക്കാട്, പീസ് റേഡിയോ പ്രതിനിധി കൂടി ഉണ്ടായിരുന്നു.
3: പീസ് റേഡിയോ വൈബ്സ് തുടരുമ്പോൾ ഇനി നമ്മൾ പ്രാർത്ഥനാ പഠനം എന്ന പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. പ്രാർത്ഥന നമുക്ക് അറിയാം, എല്ലായ്പ്പോഴും നമുക്ക് ആവശ്യമുള്ള സംഭവമാണ്. ജീവിതത്തിൻ്റെ പല മേഖലകളിലും പല രീതിയിലുള്ള പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കുക, അത് ആ സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു വിശ്വാസത്തെ സംബന്ധിച്ച് വളരെയധികം മനസ്സിന് സംതൃപ്തിയും സന്തോഷവും നൽകുന്ന കാര്യമാണ്. അപ്പോൾ ചില ആളുകൾ പ്രാർത്ഥനയൊക്കെ പഠിച്ചിട്ടുണ്ടാകും, പക്ഷേ അവർക്ക് ആ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ മറന്നു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ ഒന്നുകൂടിയും അത് പഠിച്ചുകൊണ്ട് ശരിക്കും പ്രാർത്ഥിക്കണം. ഈ ആ വിഷയത്തിന് വേണ്ടിയിട്ട് നമുക്ക് തോഫീക്ക് ഉണ്ടാവാൻ, പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ തോഫീക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതവിടെ പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രാർത്ഥനാ പഠനത്തിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗം മയ്യത്ത് നിസ്കാരത്തിലെ പ്രാർത്ഥന, അതിൻ്റെ ഭാഗം 3. അപ്പോൾ ഇതിൻ്റെ 2-1 നേരത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗം 3 ഇന്ന് കേൾക്കുന്നത്. മയ്യത്ത് നിസ്കാരത്തിലെ പ്രാർത്ഥനയുടെ ഭാഗം 3 ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ കേൾക്കുന്നത്. സഫീർ അൽഹിക്കമിയാണ് ക്ലാസ് എടുക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏറെ സ്നേഹം നിറഞ്ഞ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, നമ്മൾ മയ്യത്ത് നമസ്കാരത്തിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് പഠിച്ചു വരുന്നത്. അതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ പഠിച്ചു. അല്ലാഹുമ്മ ഗഫിർ ലഹു വറഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സിഅ മദ്ഖലഹു. ഇത്രയും ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ ബാക്കി ഭാഗം, വഗ്സിൽഹു ബിൽമാഇ വസ്സൽജി വൽ ബറദ്. വഗ്സിൽഹു ബിൽമാഇ വസ്സൽജി വൽ ബറദ്. ഇവിടെ ശ്രദ്ധിച്ച് ഉച്ചരിക്കേണ്ട കുറേ അക്ഷരങ്ങളുണ്ട്. വഗ്സിൽഹു, ഇവിടെ വഗ്സിൽഹു എന്നാണ്. നേരത്തെ വഅക്രിംഹു വഅക്രിം നുസലഹു എന്നാണ്. വഅക്രിം, ആ എന്നത് തന്നെയാണ് ഉച്ചരിച്ചത്. വഅക്രിം എന്നല്ല, വഅക്രിം എന്നാണ് നമ്മൾ ഉച്ചരിച്ചത്. ഇവിടെ വഹസിൽഹു വഅഹസിൽഹു എന്നല്ല, വാവിലേക്ക് ചേർത്താണ് ഇഹസിൽഹു എന്നത് പറയുന്നത്. വഅഹസിൽഹു എന്നല്ല, വഹസിൽഹു വഹസിൽഹു. ആ ഗൈന് തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണ്, ഹറൂഫുൽ ഹൽഖിൽ പെട്ടതാണ്, അതിന് സുക്കൂനാണ്, ശ്രദ്ധിച്ചുച്ചരിക്കേണ്ടതാണ്. എന്നത് ആദ്യത്തെ സ എന്ന അക്ഷരമാണ്, സ അല്ല വസൽജി എന്ന് സീനായി ഉച്ചരിച്ചാൽ തെറ്റാണ്. സീനിന് സമാനമായ ഉച്ചാരണമാണ് മലയാളത്തിൽ സായും ഇംഗ്ലീഷിൽ എസും ഒക്കെ. എന്നാൽ സ എന്ന അക്ഷരം മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഇല്ലാത്തതിനാൽ പല ആളുകളും തെറ്റിക്കാറുണ്ട്. സ എന്ന അക്ഷരം നാവ് മുൻപല്ലിൻ്റെ അറ്റത്ത് വെച്ച് പല്ലിലേക്ക് സ്പർശിച്ചു സ്പർശിച്ചില്ല എന്ന രൂപത്തിൽ, ഒരു എയർ കാറ്റ് പുറത്തേക്ക് വരുന്ന രൂപത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് സ എന്നത്. അതിന് ശബ്ദിട്ട് കൊണ്ടാണ് ഇവിടെ ഉള്ളത് വസൽജി. അപ്പോൾ ഒന്ന് കട്ടി കൂട്ടിയാണ് ഉച്ചരിക്കേണ്ടത്, വസൽജി എന്നല്ല വസൽജി. വസൽജി ബിൽ മാഇ വസൽജി വൽബറദ്, വൽബറദ് എന്നിടത്ത് റോ ഇന് ഫച്ചഹാണുള്ളത്, ബറ ബറദ് എന്നാണ്. പല ആളുകളും ബർദ് എന്ന് റോ ഇന് സുക്കൂനിട്ടുകൊണ്ട് ഉച്ചരിക്കാറുണ്ട്. അപ്പോൾ നേരത്തെ പഠിച്ചവർക്ക് തന്നെ ഈ ഒരു തെറ്റായ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതുണ്ട്. ബർദ് എന്നതും ബറദ് എന്നതും അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്, അത് ഇൻഷാല്ലാ നമുക്ക് പറയാം. അപ്പോൾ ഏതായാലും ഇതിൻ്റെ ഉച്ചാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വഗ്സിൽഹു ബിൽമാഇ വസൽജി വൽബർദ്, വഗ്സിൽഹു ബിൽമാഇ വസൽജി വൽബർദ്. സൽജിൻ്റെ ലാമിന് സുക്കൂനാണ്, എന്നാൽ ബറദ് രണ്ടാമത്തെ റോഇന് ഫതഹച്ചാണ് ഉള്ളത്. എന്നാണ് ഇതിൻ്റെ അർത്ഥം. വഗ്സിൽഹു, അള്ളാഹുവേ നീ ഇദ്ദേഹത്തെ കഴുകുകയും ചെയ്യണമേ, അല്ലെങ്കിൽ കുളിപ്പിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ട്? ബിൽമാ, വെള്ളം കൊണ്ട് കുളിപ്പിക്കണം. ബിൽമാഇ വസൽജി, മഞ്ഞ് കൊണ്ടും അള്ളാഹുവേ നീ ഇദ്ദേഹത്തെ കുളിപ്പിക്കണം, കഴുകണം. അതേപോലെ തന്നെ വൽബറദ്, ബറദ് എന്ന് പറഞ്ഞാൽ ഐസൺ, ഐസ് കൊണ്ടും അള്ളാഹുവേ നീ ഇദ്ദേഹത്തെ കഴുകി വൃത്തിയാക്കണമേ എന്നാണ്. നമ്മൾ പറഞ്ഞു ബറദ് എന്ന റോഇന് ഫതഹത്താണ്, ബർദ് എന്ന റോഇന് സുക്കൂനാണെങ്കിൽ അത് തണുപ്പ് എന്നാണ് അർത്ഥം വരിക. അപ്പോൾ ബർദ് എന്ന് പറയുന്ന അള്ളാഹു തണുപ്പ് കൊണ്ട് ഇദ്ദേഹത്തെ കഴുകണമേ എന്നാകും അർത്ഥം. അത് തണുപ്പ് എന്നത് കൊണ്ട് ഒരിക്കലും കഴുകാൻ കഴിയില്ല, ഐസ് കൊണ്ടാണ് നമ്മൾ കഴുകാൻ കഴിയുക. വസ്തു ഐസാണ്, തണുപ്പ് എന്നത് ഒരു അവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഉച്ചാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വഗ്സിൽഹു ബിൽമാഇ വസൽജി വൽബർദ്, അള്ളാഹുവേ ഇദ്ദേഹത്തെ നീ വെള്ളം കൊണ്ടും മഞ്ഞ് കൊണ്ടും ഐസ് കൊണ്ടും അള്ളാഹുവേ നീ കഴുകി ശുദ്ധിയാക്കണമേ എന്നാണ്. ഈ ജനാസയെ നീ കഴുകി ശുദ്ധിയാക്കണമേ എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. അപ്പോൾ വളരെ അർത്ഥപൂർണമായ പ്രാർത്ഥനയാണ്. ഇന്നതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ പഠിച്ചത്. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കാം. വഗ്സിൽഹു ബിൽമാഇ വസൽജി വൽബർദ്, ഒന്നുകൂടി ഞാൻ പറയാം, നിങ്ങൾ ഏറ്റു ചൊല്ലണം. വഗ്സിൽഹു ബിൽമാഇ വസൽജി വൽബറദി, വഗ്സിൽഹു ബിൽമാഇ വസൽജി വൽബറദി. അപ്പോൾ പ്രാർത്ഥനയുടെ കൂടുതൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സിഅ് മദ്ഖലഹു വഗ്സിൽഹു ബിൽമാഇ വസൽജി വൽബർദ്. അല്ലാഹുവേ ഇദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം കാണിക്കുകയും വിട്ടുവീഴ്ച നൽകുകയും സൗഖ്യം നൽകുകയും ചെയ്യണമേ. പരലോക പ്രവേശനം ആദരപൂർവ്വമാക്കുകയും ഖബർ ജീവിതം വിശാലമാക്കുകയും വെള്ളം കൊണ്ടും മഞ്ഞ് കൊണ്ടും ഐസ് കൊണ്ടും ഇദ്ദേഹത്തിന് നീ കഴുകി ശുദ്ധിയാക്കുകയും ചെയ്യണമേ എന്നാണ് ഇത്രയും പ്രാർത്ഥനയുടെ അർത്ഥം. ഇൻഷാല്ലാ ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നമ്മൾ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം പിന്നെ മുസ സാഹിബ് ഓർക്കുന്നുണ്ടാവും. പിന്നെ റേഡിയോ വൈബ്സിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ഈ മോർണിംഗ് ഷോ കഴിഞ്ഞാൽ പിന്നെ ആളുകൾ കുറച്ചൊന്ന് അശ്രദ്ധരായി പോകുന്നൊരു സമയമാണ്. പക്ഷേ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഏറെ പഠനാർഹമായ പലതും നമുക്ക് ലഭ്യമാകുന്ന ക്ലാസ്സുകളാണ് യഥാർത്ഥത്തിൽ. ഇപ്പം നമുക്കറിയാം മൈദ സംസ്കാരം എന്ന് പറഞ്ഞാൽ അതിലെ പ്രാർത്ഥനകളും അതിൽ എന്തൊക്കെ പ്രാർത്ഥനകൾ ഇപ്പോൾ നാല് തക്ബീറിൽ ഓരോ തക്ബീറിലുള്ള പ്രാർത്ഥനകൾ ഏതൊക്കെ രൂപത്തിലുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് വളരെ കൃത്യമായി അദാൻ റസൂൽ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ പിന്നെ ഒരു പക്ഷേ നമുക്ക് വേണ്ടി നമ്മുടെ വീട്ടിലെ മക്കൾ ആദ്യം നമസ്കരിക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ ആ മക്കൾക്ക് വേണ്ടി നമ്മൾ ആദ്യം മയ്യത്ത് നമസ്കരിക്കേണ്ടി വരുമോ എന്നതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായി നമ്മൾ മനഃപ്പാഠമാക്കുകയും അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിർവഹിക്കാൻ വേണ്ടി തയ്യാറായി വെക്കുകയും ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് മയ്യത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥന. അപ്പോൾ അത്തരമൊരു പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് വേണം പ്രാർത്ഥനാ പഠനത്തെ നമ്മൾ സമീപിക്കാൻ. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നാം പഠിച്ചത് മയ്യിത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥനയുടെ ഭാഗം 3 സഫീർ അലിഹിക്കമിയാണ് അവതരിപ്പിച്ചത്.
3: ഇനി നമുക്കൊരു പൂമരത്തണൽ പ്രോഗ്രാം കേൾക്കാം. നമ്മൾ കൊച്ചുകൂട്ടുകാർ അവേശത്തോടെ കേൾക്കുന്ന അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ വളരെ ആഴത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന പ്രോഗ്രാമാണ് പൂമരത്തണലിൽ. അല്ലെ, ചെറിയ കുട്ടികളെ അവരുടെ ഒരു മനസ്സിന് അനുയോജ്യമായ രീതിയിലാണ് ആ പൂമരത്തണലിൽ നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ കരുണാനിധിയായ അള്ളാഹു എന്നതാണ് ഇന്നത്തെ പൂമരത്തണലിലെ വിഷയം. അവതരിപ്പിക്കുന്നത് അൽഫഹദ് പൂന്തുറ.
5: പൂമരത്തണലിലെ സ്നേഹം നിറഞ്ഞ എന്റെ കൂട്ടുകാരെ, കുഞ്ഞനുജന്മാരെ, കുഞ്ഞഞ്ചത്തിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. കൂട്ടുകാർക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ എന്ന് ഞാൻ കരുതുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയുണ്ട് നമ്മുടെ കൂട്ടുകാരെ, നമ്മുടെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയുണ്ട്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ കൂട്ടുകാരെ? പൂമരത്തണലിൻ്റെ തണലത്തിരിക്കുന്ന നമ്മളെല്ലാവരും സുന്ദരമായ കാഴ്ചകൾ കാണുന്നുണ്ട് അല്ലേ? അള്ളാഹുവിൻ്റെ സുന്ദരമായ ഈ ഭൂമി, അതിലുള്ളതെല്ലാം അല്ലേ, എല്ലാം എല്ലാം ആരാണ് നമുക്ക് വേണ്ടി വിധാനിച്ചത്? ആരാം കൂട്ടുകാരെ, ആരാണ് നമുക്കെല്ലാം നൽകിയത്? എല്ലാം എല്ലാം കണ്ണും കാതും കാലും ഇരു കൈകളും എല്ലാം സുന്ദരമായുള്ള കാഴ്ചകളും എല്ലാം നൽകിയത് ആരാണ് കൂട്ടുകാരെ? നമുക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് ആരാണ്? നമ്മളെല്ലാവരും ഒറ്റ സ്വരത്തിൽ മറുപടി പറയുന്നത് എന്താണ്? എന്താണ് നമ്മളെല്ലാവരും ഒറ്റ സ്വരത്തിൽ നമ്മളോട് ഒരാൾ വന്ന് ചോദിക്കുന്നു, എന്താണ്, ആരാണ് നിങ്ങൾക്ക് ഇതൊക്കെ നൽകിയത് അല്ലേ? സുന്ദരമായ ചിത്രശലഭങ്ങളെ നമ്മൾ കാണുന്നുണ്ട് ഇല്ലേ, കാണുന്നില്ലേ? അതുപോലെ തന്നെ ഭൂമി, ചന്തമുള്ള ഭൂമി, രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ നോക്കൂ കൂട്ടുകാരെ, കോഴി ഉണർന്നു, കിളികൾ ഉണർന്നു, നമ്മളും ഉണരും അല്ലേ, രാവിലെ എണീക്കും. കൂട്ടുകാരെ, ബാങ്കിന് മുമ്പ് കോഴി ശബ്ദമുണ്ടാക്കുമ്പോൾ കോഴി ഉണരും, കിളികൾ ഉണരും, അങ്ങനെ എല്ലാ സർവ്വജീവജാലങ്ങളും ഉണരും. അപ്പൊ നമ്മളും ഉണരൂലേ രാവിലെ ഉണരുമ്പോ? ഇപ്പൊ പറയ, രാവിലെ എഴുന്നേൽത്തോളിയും കേട്ടോ, രാവിലെ എഴുന്നേൽക്കണം. എന്തിനു വേണ്ടി? നടന്നു നടന്നു എവിടെ പോവാൻ? പള്ളിയിൽ പോണ്ടേ, പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇപ്പൊ വിളിക്കും, അങ്ങനെ രാവിലെ നമ്മൾ എഴുന്നേൽക്കും, അങ്ങനെ നമ്മൾ പള്ളിയിൽ പോകണം. ബർദിൻ്റെ ബുറുദിൻ്റെ ചോട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഉപ്പ വിളിക്കും, മോനെ മോനെ ബഷീറേ എഴുന്നേൽക്കടാ, അവിടെ നിന്ന് പള്ളിയിൽ പോകാൻ സമയമായില്ലടാ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ എഴുന്നേൽക്കും. അങ്ങനെ നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് വരുമ്പോഴേ കൂട്ടുകാരെ, പള്ളിയിലൊക്കെ പോയിട്ട് വരുമ്പോഴേ രാവിലെ എഴുന്നേറ്റ് നമ്മൾ പള്ളിയിൽ പോകും. അങ്ങനെ പള്ളിയിലോട്ട് പോകുന്ന വഴിയിൽ ഒരു ശബ്ദങ്ങളൊക്കെ കേൾക്കും, കിളിയുടെ ശബ്ദം, കാക്കയുടെ ശബ്ദം. നോക്കൂ കൂട്ടുകാരെ, അങ്ങനെ പള്ളി വിട്ട് തിരിച്ചു വരുന്ന സന്ദർഭത്തിലാണ് അഷ്റഫ് ഉണ്ടല്ലോ നമ്മുടെ കഥയിലെ. കൂട്ടുകാർക്ക് കഥ ഇഷ്ടല്ലേ? ആ, എന്നാ ഞാനൊരു കഥ പറയാം കേട്ടോ. നമ്മുടെ കഥയിലെ അഷ്റഫ് പള്ളി പിരിഞ്ഞ് നേരം പുലരുന്ന നേരത്ത് കൂട്ടുകാരെ, വർണ്ണ ഭംഗിയോടുകൂടി നമ്മുടെ ഭൂമി ആയിത്തീരുന്ന സമയം, കോഴി ഉണരുന്ന സമയം, നേരം പുലരുന്ന സമയം ഇതാ. പള്ളിയിൽ നിന്ന് നമ്മുടെ അഷ്റഫ് ഉണ്ടല്ലോ ഇങ്ങനെ തിരിച്ചു വരാം കേട്ടോ. അവൻ ഇങ്ങനെ അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ പോയി നമസ്കരിച്ച് തിരിച്ചു വരുമ്പോൾ അവൻ ഇങ്ങനെ കുറേ കാഴ്ചകൾ കണ്ടു. കോഴിയെ കാണുന്നുണ്ട്, കിളി, നല്ല സുന്ദരമായ കിളികൾ, നല്ല മനോഹാരിതയിൽ അതതിൻ്റെ ഗാനങ്ങൾ ഇങ്ങനെ പുറപ്പെടുവിപ്പിക്കുന്ന ആ സാഹചര്യത്തിൽ നമ്മുടെ അഷ്റഫ് ഇങ്ങനെ പള്ളിയിൽ നിന്ന് വരേണ്. വാപ്പ ഇങ്ങനെ വിളിച്ചുണർത്തി അവനെ പള്ളിയിലോട്ട് കൊണ്ടുപോയി. തിരിച്ചു വരുന്ന സാഹചര്യത്തിൽ അവൻ ഇങ്ങനെയൊക്കെ കാണുന്നു. നോക്കൂ കൂട്ടുകാരെ, അങ്ങനെ അവൻ പള്ളിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഇതൊക്കെ കണ്ടു. കൂട്ടുകാരെല്ലാവരോടും ഞാൻ ഒരൊറ്റ വാക്കിലൊരു ചോദ്യം ചോദിക്കട്ടെ, ഇതെല്ലാം ആരാ നമുക്ക് വേണ്ടി വിധാനിച്ചത്? ആരാ നമുക്ക് വേണ്ടി ഇതെല്ലാം വിധാനിച്ചത്? നമ്മളെല്ലാവരും ഒറ്റ സ്വരത്തിൽ എന്താ പറയാ, അല്ലാഹു അല്ലേ? അല്ലേ കൂട്ടുകാരെ, അല്ലാഹു ആണ് നമുക്കെല്ലാം വിധാനിച്ചത്. എല്ലാ സൗകര്യങ്ങളും എല്ലാ സുഖാനുഭൂതികളും കൂട്ടുകാരെ നമുക്ക് വേണ്ടി ഒരുക്കി തന്നത് ആരാ? നമ്മുടെ അല്ലാഹു ആണ് അല്ലേ? ആ അല്ലാഹു സുബ്ഹാനഹു തആലയാണ് നമുക്ക് കണ്ണു നൽകിയത്, നമുക്ക് ആരോഗ്യം നൽകിയത്, നമുക്ക് വേണ്ടി സ്വർഗമൊരുക്കി വച്ചിരിക്കുന്നത് ആ അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. കൂട്ടുകാരെ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അള്ളാഹുവാണ്. നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമയം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യവും നമുക്ക് തന്നത് ആരാ കൂട്ടുകാരെ? കൂട്ടുകാരെ, എല്ലാം നൽകിയതാരാ? മനുഷ്യർക്കാവശ്യമായ എല്ലാം എല്ലാം നൽകിയത് ലോകരക്ഷിതാവായ അള്ളാഹുവാണ് അല്ലേ? ആ അള്ളാഹു സുബ്ഹാനഹു തആല എത്രത്തോളം നമ്മളോട് കരുണ കാണിക്കുന്നുണ്ടെന്ന് അറിയോ? നിങ്ങൾക്ക് അറിയോ കൂട്ടുകാരെ? അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാൻ പോകുന്നത്. ഇങ്ങനെയൊക്കെ നമുക്ക് വേണ്ടി സംവിധാനിച്ച അള്ളാഹു, ആ അള്ളാഹു കാരുണ്യവാനായ കരുണാനിധിയായ അള്ളാഹു, അവൻ ഏറ്റവും കൂടുതൽ കരുണയുള്ളവനാണ് കൂട്ടുകാരെ. അവൻ നമ്മളോട് കാണിക്കുന്ന കരുണയിൽ നമ്മൾ എന്തു ചെയ്യണമെന്നറിയോ? തിരിച്ചവനോട് നന്ദി പ്രകടിപ്പിക്കേണ്ടതുണ്ട്. വേണ്ടേ, തിരിച്ചവനോട് നമ്മൾ നന്ദി പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് എല്ലാം നൽകി. നമ്മുടെ ശരീരത്തിലെ അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഈ ഭൂമി ലോകത്ത് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള കൂട്ടുകാരെ എല്ലാ കാര്യങ്ങൾക്കും, ആ എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് അല്ലേ കൂട്ടുകാരെ? ആ ഒരു കാര്യം പോലും നമുക്ക് ആവശ്യമില്ലാത്തതായില്ല, ആവശ്യമില്ലാത്തതായി ഇല്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ ആ അള്ളാഹു സുബ്ഹാനഹു തആല ഒരു ദിവസം നമ്മുടെ കണ്ണിന്, നമ്മുടെ കണ്ണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ കൂട്ടുകാരെല്ലാവരും പറയൂ, കണ്ണില്ലാത്തവരുടെ അവസ്ഥ എന്താ? കണ്ണില്ലാത്തവരുടെ അവസ്ഥ എന്താ കൂട്ടുകാരെ? എത്രയും ആളുകളുണ്ട് കണ്ണില്ലാതെ, കാഴ്ചയില്ലാതെ ഇരിക്കുന്നവർ. കൂട്ടുകാർ ഓരോരുത്തരും പറയൂ, അള്ളാഹുവിൻ്റെ പല അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ടവർ ആരൊക്കെയുണ്ട്? നിങ്ങൾ പറയൂ, ഏതൊക്കെ രീതിയിലാണ് അവർക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ളത്? നോക്കൂ, കിഡ്നി തകരാറിലായവർ, ആമാശയം ചുരുങ്ങിപ്പോയവർ, നാവ് ചലിക്കാനാകാത്തവർ, കണ്ണുകാണാത്തവർ, കാൽമുട്ട് മടങ്ങാത്തവർ. കൂട്ടുകാരെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ നിങ്ങളെ? സുഹൃത്തുക്കളെ, നമ്മുടെ കിഡ്നി എങ്ങാനും തകരാറിലായാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മുടെ ആമാശയം ചുരുങ്ങിപ്പോയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അതുപോലെ തന്നെ നമ്മുടെ കണ്ണ് അത് കാണാതിരുന്നാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അതുപോലെ തന്നെ കൂട്ടുകാരെ, നമ്മുടെ കാൽമുട്ടുകൾ മടങ്ങാൻ സാധിക്കാത്ത അവസ്ഥ നമുക്കുണ്ടായിരുന്നുവെങ്കിൽ, അത് മടക്കുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ കൂട്ടരെ, എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നോക്കൂ കൂട്ടുകാരെ, അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാം കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ് അല്ലേ? എല്ലാം കാണാൻ കാഴ്ച അൽഹംദുലില്ലാ നമുക്ക് നൽകിയില്ലേ അള്ളാ? കേൾക്കാൻ കാത് നമുക്ക് നൽകിയില്ലേ അള്ളാഹു? ഇല്ലേ, കാൽമുട്ടിന് ഒരു കുഴപ്പവുമില്ല അല്ലേ? കേൾക്കാൻ കാതുകളുടെ കേൾവി ശക്തിക്കൊരു കുറവുമില്ല, അൽഹംദുലില്ലാ. എല്ലാ സൗഭാഗ്യങ്ങളും അള്ളാഹു നമുക്ക് നൽകിയില്ലേ കൂട്ടുകാരെ? ആ അള്ളാഹുവിനോട് ഈ സൗഭാഗ്യങ്ങളൊന്നുമില്ലാതെ പ്രയാസപ്പെടുന്ന, കഷ്ടപ്പെടുന്ന എത്ര ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും? പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് അതൊന്നും നൽകി, അൽഹംദുലില്ലാ അല്ലേ? എങ്കിൽ ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ അള്ളാഹുവിനോട് നന്ദി കാണിച്ചിട്ടുണ്ടോ കൂട്ടുകാരെ? നമ്മുടെ അള്ളാഹുവിനോട് നമ്മൾ നന്ദി പ്രകടിപ്പിച്ചിട്ടുണ്ടോ? എല്ലാ സൗഭാഗ്യങ്ങളും അള്ളാഹു നമുക്ക് നൽകിയില്ലേ? എത്ര കരുണയുള്ള അള്ളാഹുവാണ് നമ്മളോട് അല്ലേ? അള്ളാഹു ആരാണ്? അർറഹ്മാൻ അർറഹീം അല്ലേ? കരുണ കാണിക്കുന്നവനും കരുണ കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും നല്ല കരുണാനിധിയുമായ അള്ളാഹു അല്ലേ കൂട്ടുകാരെ? ആ കരുണയുള്ള അള്ളാഹു അല്ലേ നമുക്ക് സ്വർഗം ഒരുക്കി വച്ചിരിക്കുന്നത്? അള്ളാഹു നമ്മളോട് ഈ ഭൂമി ലോകത്ത് നമുക്ക് ആവശ്യമായ എല്ലാ സുഖ സൗകര്യങ്ങളും നമുക്ക് ഒരുക്കി നൽകിയപ്പോ നമ്മൾ തിരിച്ച് അള്ളാഹുവിനോടും നന്ദി കാണിക്കേണ്ടതില്ലേ കൂട്ടുകാരെ? എങ്കിൽ ഇതൊക്കെ നൽകിയിട്ട് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ആദ്യത്തെ കൽപ്പന എന്താണെന്നറിയോ കൂട്ടുകാർക്ക്? ഇതൊക്കെ അള്ളാഹു നൽകി, അള്ളാഹു സുബ്ഹാന തആല വിശുദ്ധ ഖുർആൻ സൂറത്തു ബഖറയിലെ 21-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറയുകയാണ്. എന്താണെന്നറിയോ കൂട്ടുകാരെ? അള്ളാഹു എല്ലാ മനുഷ്യരെയും, അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് പറഞ്ഞു, ജനങ്ങളെ, എല്ലാ ജനങ്ങളും കേൾക്കണം കേട്ടോ, അള്ളാഹു പറഞ്ഞു. അതായത് ഇങ്ങനെ അറബിയിൽ അള്ളാഹു ഉച്ചരിച്ച വാക്കെന്താ അറിയോ? യാ അയ്യുഹന്നാസ്. എന്താ കൂട്ടുകാരെ? യാ അയ്യുഹന്നാസ്. അല്ലയോ ജനങ്ങളെ, കേൾക്കണുണ്ടെങ്കിൽ അള്ളാഹു പറയണേ. നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയിട്ടും അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, നിങ്ങൾക്ക് കാണാൻ കണ്ണെന്ന ഞാനല്ലേ, നിങ്ങൾക്ക് ശ്വസിക്കാൻ വായു നൽകിയത് ഞാനല്ലേ. അല്ലേ, നമുക്കെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ കൂട്ടുകാരെ? അള്ളാഹു അല്ല എന്ന്. ആ അള്ളാഹു പറഞ്ഞൊരു കാര്യം എന്താ അറിയോ? ആദ്യമായിട്ടുള്ള അള്ളാഹിന്റെ കൽപ്പന എന്താണ്? എന്താണ് നിങ്ങൾ പറയൂ? അള്ളാഹുവിനെ ആരാധിക്കുക എന്നത് മാത്രമാണ്. ആ കരുണാനിധിയായ അള്ളാഹുവിനെ നമ്മൾ ആരാധിക്കണം. നമ്മളെല്ലാവരും ഈ ഇടയ്ക്ക് സമയത്ത് കാലങ്ങളിൽ കളിയുടെ പിന്നാലെ നമ്മൾ പോയിരുന്നു അല്ലേ? ആ കളിക്കാരൻ എന്തു ചെയ്യുന്നോ അതുപോലെ നമ്മൾ ചെയ്യും. മുടി വെട്ടിയാൽ അതുപോലെ മുടി വെട്ടും. ഫാൻസ് അല്ലേ കൂട്ടുകാരെ? കളിയൊക്കെ വേണം, പക്ഷേ നമ്മുടെ ജീവിതം തന്നെ കളിയായി മാറരുത് കേട്ടോ. നമ്മുടെ ജീവിതം തന്നെ കളിയായി മാറരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ കൂട്ടുകാരോട്, എല്ലാവരോടും പറയാണ്, അള്ളാഹുവിനോട് നിങ്ങൾ നന്ദി കാണിക്കണം. അവനെ മാത്രം നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കണം. അവനിൽ യാതൊന്നിനെയും നിങ്ങൾ പങ്കുചേർക്കരുത്. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതാരാ? അള്ളാഹുവാൻ. ആ അള്ളാഹുവിനെ, അള്ളാഹുവിനോടുള്ള ആദ്യത്തെ നമ്മുടെ കൽപ്പന എന്ന് പറയുന്നത്, അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള കാര്യം എന്താണ്? യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. കൂട്ടുകാരെ, ജനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ മനുഷ്യരല്ലേ, നമ്മളൊക്കെ അതിൽ പെടും. അള്ളാഹു നമ്മളെല്ലാം വിളിച്ചിട്ട് പറയണം, ബഷീറേ, അഹമ്മദേ, മുഹമ്മദേ, പാത്തുമ്മ, സൈനബ ബീവി, എല്ലാവരും കേൾക്കണം, എല്ലാവരും. അള്ളാഹു പറഞ്ഞു, കൂട്ടുകാരെല്ലാവരും കേൾക്കണേ, എന്ത്? യഅബുദു റബ്ബുക്കുമുല്ലദീ ഖലഖക്കും, യഅബുദു റബ്ബുക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലുക്കും ലഅല്ലക്കും തത്തഖൂൻ. കൂട്ടുകാരെ, അള്ളാഹു പറയണ എന്തെന്നറിയോ? ജനങ്ങളെ, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും നോക്കൂ. നമ്മളിപ്പോൾ ഈ ലോകത്ത് അള്ളാഹിൻ്റെ കാരുണ്യം അനുഭവിക്കാൻ വേണ്ടി ജീവിക്കുന്നുണ്ട്. നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ കുറേ ആളുകളുണ്ട് ഇല്ലേ, അവരൊക്കെ ഈ അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിച്ച് ജീവിച്ചപ്പോൾ അവരെന്ത് ചെയ്തു? അള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അള്ളാഹുവിൻ്റെ ആദ്യത്തെ കൽപ്പന എന്ത് ചെയ്തു കൂട്ടുകാരെ? അവരത് അംഗീകരിച്ചു, അതവരനുസരിച്ചു അല്ലേ. അങ്ങനെ അവർ നല്ല അള്ളാഹുവിനെ സൂക്ഷിച്ച്, അള്ളാഹുവിൽ ഏറ്റവും കൂടുതൽ സൂക്ഷ്മത പാലിക്കുന്ന ആളുകളായി മാറി. നോക്കൂ കൂട്ടുകാരെ, അപ്പോൾ അള്ളാഹുവിൻ്റെ ആദ്യത്തെ കൽപ്പന എന്താണ്? അള്ളാഹു പറഞ്ഞു, എന്നെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കണം, നിങ്ങളുടെ മുൻഗാമികൾ പ്രാർത്ഥിച്ചോളെ. കാരണം എന്താ? അള്ളാഹു പറയുകയാണ് അവിടുത്തെ ആയത്തിലൂടെ, അല്ലദീ ജഅല ലകുമുൽ അർള, അള്ളാഹു ഇങ്ങനെ ഭൂമിയെ സൃഷ്ടിച്ച കഥ ഇങ്ങനെ പറയണം, അത് നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നില്ലേ. അള്ളാഹു പറയണ് നിങ്ങൾക്ക് വേണ്ടി. നോക്കൂ കൂട്ടുകാരെ, നോക്കൂ നോക്കൂ കൂട്ടുകാരെ, കരുണയുള്ള നമ്മുടെ അള്ളാഹു, കാരുണ്യവാനായ നമ്മുടെ അള്ളാഹു ഭൂമിയെ തൊട്ടിലാക്കി നമുക്ക് തന്നു അല്ലേ. അള്ളാഹു അത് തന്നെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ എന്താണ്? നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ ഞാൻ ഒരു മെത്തയാക്കി തന്ന്, ആകാശത്തെ നിങ്ങൾക്ക് മേൽക്കൂരയാക്കി തന്നു. ആകാശത്ത് നിന്ന് നമുക്ക് കുടിക്കാൻ വെള്ളം, നമുക്ക് കുളിക്കാൻ വെള്ളം, നമ്മുടെ ആവശ്യങ്ങൾക്കെല്ലാം അള്ളാഹു എന്ത് ചെയ്യണം? ആകാശത്ത് നിങ്ങൾക്ക് വെള്ളം ഞാൻ ചൊരിഞ്ഞ് തന്നിട്ട് അത് മുഖേനെ നിങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണങ്ങൾ, ധാന്യവർഗങ്ങൾ, കായ്ക്കനികൾ ഉൽപ്പാദിച്ചു തരികയും ചെയ്ത നാഥനെ, അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അവനിൽ സമന്മാരെ ഉണ്ടാക്കരുത് എന്ന് മാത്രമാണ്. അപ്പോൾ നമ്മളോട് ഏറ്റവും കൂടുതൽ കരുണ കാണിക്കുന്ന നമ്മുടെ അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ, ആ അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്ത രീതിയിൽ അള്ളാഹുവിനെ, അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കേണ്ട അവസരത്തിൽ അള്ളാഹിനെ മാത്രം നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കാം അല്ലേ? അള്ളാഹുവിനെ മാത്രമേ കൂട്ടുകാരെ നമ്മളോട് ഏറ്റവും കൂടുതൽ കരുണ കാണിച്ചത് ആരാ? നമ്മുടെ അള്ളാഹു അല്ലേ? നമുക്ക് വേണ്ടി എല്ലാം സംവിധാനിച്ചു തന്നത് ആരാ? അള്ളാഹു അല്ലേ കൂട്ടുകാരെ? ആ കരുണാനിധിയായ കാരുണ്യത്തിന്റെ കടലായ അല്ലേ, നോക്കൂ കൂട്ടുകാരെ, കാരുണ്യത്തിന്റെ കടലായ അള്ളാഹു, കരുണാനിധിയായ അള്ളാഹു, കണ്ണു തന്ന ചെവികൾ നൽകിയ അള്ളാഹു, ആ അള്ളാഹുവിനോട് നമ്മൾ നന്ദി കാണിക്കണം. അങ്ങനെ നന്ദി കാണിക്കുന്ന നല്ല കൂട്ടുകാരായി നമ്മളെല്ലാവരും മാറണം. അതാണ് ഇന്നത്തെ പൂമരത്തണൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ആ അള്ളാഹുവിൽ നമ്മൾ വേറെ ഒരാളെയും അള്ളാഹുവിന് പകരം ഒരു ചങ്ങന്മാരുടെ അടുക്കലോ ബീവിമാരുടെ അടുക്കലോ അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ അടുക്കലേക്കൊന്നും എന്ത് ചെയ്യാൻ പാടില്ല കൂട്ടുകാരെ, പോയി പ്രാർത്ഥിക്കാൻ പാടില്ല കൂട്ടുകാരെ. നമുക്ക് സ്വർഗ്ഗമല്ലേ വേണ്ടത് അല്ലേ? ആ സ്വർഗത്തിന് വേണ്ടിയല്ലേ നമ്മൾ കഷ്ടപ്പെടാനുള്ളത്? അപ്പോൾ നമുക്ക് വേണ്ടി നമ്മളോട് ഏറ്റവും കൂടുതൽ കരുണ കാണിക്കുന്ന നമ്മുടെ അള്ളാഹുവിനോട് നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കണം. ആ അള്ളാഹുവിന് വേണ്ടി നമ്മൾ ചെയ്യാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യണം. അങ്ങനെ നല്ല കുട്ടികളായി മാറണം. പൂമരത്തണലിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടെത്താം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സന്ദേശം, കരുണാനിധിയായ അള്ളാഹുവിനെ ആരാധിക്കണം. കാരുണ്യവാനായ അള്ളാഹു നമ്മളോട് ഏറ്റവും കൂടുതൽ കരുണ കാണിച്ചിട്ടുള്ള ആരാണ്? അള്ളാഹു. ആ അള്ളാഹുവിനെ ആരാധിക്കണം കേട്ടോ. അടുത്ത എപ്പിസോഡിൽ അള്ളാഹുവിൻ്റെ രണ്ടാമത്തെ കൽപ്പന എന്താണ് അത് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് കേൾക്കാനും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ഈ ഇന്നത്തെ പൂമരത്തണലിലെ വിഷയത്തെക്കുറിച്ച് നമ്മളൊന്ന് സൂചിപ്പിക്കുമ്പോൾ, നമുക്കറിയാം ഒരു കുട്ടിയുടെ മനസ്സിൽ ഏറ്റവും പ്രിയപ്പെട്ടത് അവരുടെ മാതാപിതാക്കളും ടീച്ചേഴ്സും ആയിരിക്കും, അല്ലെങ്കിൽ അവരെ ഏറെ കൊഞ്ചിക്കുന്ന, താലോലിക്കുന്ന, കളിപ്പിക്കുന്ന, അവരോടൊപ്പം ഇങ്ങനെ കൂടിച്ചേരുന്നവരായിരിക്കും. എന്നാൽ അതൊക്കെ നമ്മളെ ഓരോ ഏജിൽ മാത്രം നിലനിൽക്കുന്ന കാര്യങ്ങളാണല്ലോ. ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അത്തരത്തിലുള്ള താലോലങ്ങളും അതുപോലെ തന്നെ താളനകളൊക്കെ കുറച്ച് കുറഞ്ഞു പോകും. പക്ഷേ നമുക്ക് ഈ ദുനിയാവിൽ ജീവിച്ച എല്ലാ മനുഷ്യർക്കും ഒരേ പ്രായത്തിൽ അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു സന്ദർഭം പരലോകം. അവിടുന്ന് നമുക്ക് ഇതൊക്കെ ചെയ്തു തന്ന വാപ്പാനേയും ഇമ്മാനേയും എല്ലാവരെയും നമുക്ക് നൽകിയ ഒരാൾ, ആ ഒരാളെക്കുറിച്ച് അതാണല്ലോ അള്ളാഹു. അപ്പം അങ്ങനെയുള്ള ആ റബ്ബിനെ കുറിച്ചുള്ള അവൻ്റെ കരുണയെക്കുറിച്ചും ഇഷ്ടങ്ങളെക്കുറിച്ചും അവൻ നമുക്ക് ചെയ്തു തരാമെന്ന് വാഗ്ദാനം നൽകിയ പല വിജ്ഞാനങ്ങളെക്കുറിച്ചും ഒക്കെ മക്കൾക്ക് അറിയാൻ സാധ്യമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവരുടെ വിശ്വാസം ത്തിനൊരു ഊട്ടി ഉറപ്പിക്കാൻ സാധ്യമാകുന്ന ഒരു കാര്യം അവിടെ കടന്നു വരുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്ന് യഥാർത്ഥത്തിൽ ഈ പൂമരത്തണലിലൂടെ നമ്മൾ കേട്ടത്. അൽ ഫഹദ് പൂന്തുറയുടെ അവതരണം കരുണാനിധിയായ അള്ളാഹു എന്ന വിഷയത്തിലായിരുന്നു. മാഷാല്ലാ, വളരെ ഭംഗിയായ ഒരു പ്രോഗ്രാമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
3: ഇനി നമ്മൾ നുറുങ്ങുകൾ എന്ന പ്രോഗ്രാമാണ് കേൾക്കുന്നത്. നമുക്കറിയാം നുറുങ്ങുകളിലൂടെ കുറേ കുറഞ്ഞ വരികളിലൂടെ നമ്മൾ മനസ്സിലേക്ക് വലിയൊരാശയത്തെ എത്തിക്കാൻ പറ്റുന്നൊരു പ്രോഗ്രാമാണ്. അത് നേർപ്പദം വാരികയിലൊക്കെ ഈ നുറുങ്ങുകളിലെ പംക്തികൾ വരാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കുന്നത് ഇബ്നു അലി ഇടത്തനാട്ടുകാരെ രചന നിർവഹിച്ച് സിദ്ദീഖ് സുലാഹി നിലമ്പൂർ ശബ്ദം നൽകിയ ബറക്കത്ത് എന്ന നുറുങ്ങുകളാണ് നമ്മൾ കേൾക്കുന്നത്.
6: ബറക്കത്ത് രചന ഇബ്നു അലി ഇടത്തനാട്ടുകാര. ഒരു വിദേശ രാജ്യത്ത് വെച്ച് ഹോട്ടലിൽ നിന്ന് രുചികരമായ പുട്ടും കടലയും ഇഡ്ഡലിയും ചട്ടിണിയും കഴിക്കുന്നതിലെ സന്തോഷം ഒന്ന് വേറെയാണ്. നാട്ടിലെ ഒട്ടും കുറയാത്ത സ്വാദിനൊപ്പം മനസ്സിനോട് ഒട്ടിനിൽക്കുന്ന കൂട്ടുകാരോടൊപ്പം ആകുമ്പോൾ ആഹാര ആസ്വാദനത്തിന് സ്വാദ് ഇരട്ടിക്കും. കൂട്ടത്തിലെ വിദേശത്ത് കച്ചവടമുള്ള സുഹൃത്ത് പതുക്കെ പറഞ്ഞു, ആ ഹോട്ടലിൽ അദ്ദേഹത്തിന് ഷെയർ ഉണ്ടെന്ന്. എങ്ങനെ വേറിട്ട ആ രംഗത്ത് എത്തി എന്ന സംശയത്തിനു മറുപടി, തുടക്കം ഒരു ചതിയിൽ നിന്നാണ് എന്നായിരുന്നു. ഇലക്ട്രിക് ഉപകരണങ്ങൾ വിൽക്കുന്ന ഒരു കട നിർത്തുകയാണെന്ന് അറിഞ്ഞ സുഹൃത്ത് അതിലെ സ്റ്റോക്ക് മൊത്തമായി വാങ്ങി. സ്റ്റോക്കിന്റെ ഇനം തിരിച്ചുള്ള ലിസ്റ്റ് ഉടമ അയച്ചുകൊടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പരിചയക്കാരൻ ഇടനിലക്കാരനായി ഉള്ളതുകൊണ്ട് കടയും ചരക്കും നേരിൽ കാണാതെയാണ് ലക്ഷങ്ങൾ നൽകി കച്ചവടം നടത്തിയത്. കുറച്ച് പണവും ബാക്കിക്ക് ചെക്കും ആണ് നൽകിയിരുന്നത്. എന്നാൽ പിന്നീട് കട നേരിൽ കണ്ട് പരിശോധിച്ചപ്പോഴാണ് സംഗതി മനസ്സിലായത്. പറഞ്ഞതിൻ്റെ പത്തിലൊന്നുപോലും സ്റ്റോക്കില്ല. അടുക്കിവച്ച പല പെട്ടികളുടെയും അകം കാലിയായിരുന്നു. ഇത് ചതിയാണ്. കച്ചവടത്തിന് താൽപ്പര്യമില്ല എന്ന് പറഞ്ഞെങ്കിലും വിറ്റയാൾ സമ്മതിച്ചില്ല. കൊടുത്തതിൻ്റെ പകുതി പണമെങ്കിലും തിരികെ ചോദിച്ചെങ്കിലും അയാൾ വഴങ്ങിയില്ല. ഇല്ലാത്ത ചരക്കു വാങ്ങി ലക്ഷങ്ങൾ നഷ്ടം. ഒടുക്കം ഒരു തലശ്ശേരിക്കാരനെ കൂട്ടുപിടിച്ച് ആ കട ഹോട്ടലാക്കി മാറ്റി. ഇന്ന് അതിൽ മോശമല്ലാത്ത കച്ചവടം നടന്നുവരുന്നു. ഭക്ഷണം കഴിച്ച ശേഷം കാറിൽ കുറച്ചു ദൂരം താണ്ടി. കാർ ഒരു ഉൾ റോട്ടിൽ നിർത്തി സുഹൃത്ത് ഒരു സ്ഥാപനം ചൂണ്ടിക്കാണിച്ചു തന്നു. ഒരു കൺസ്ട്രക്ഷൻ കമ്പനി. പിന്നെ ചിരിയോടെ പറഞ്ഞു, അത് തന്റെ സ്ഥാപനമാണെന്ന്. ജോലിയില്ലാതെ കഷ്ടപ്പെട്ടിരുന്ന ഒരാളെ അത് നടത്താൻ ഏൽപ്പിച്ചു. സ്ഥാപനം ഇന്ന് ഭംഗിയായി നല്ല ലാഭത്തിൽ നടന്നുവരുന്നു. പക്ഷേ കുറേ കാലമായി സുഹൃത്തിന് ലാഭവിഹിതം ഒന്നും കിട്ടുന്നില്ല. വിശ്വാസ വഞ്ചനയുടെ മറ്റൊരു മുഖം. ഒത്തുതീർപ്പിന് ചർച്ച നടക്കാനിരിക്കുന്നു എന്നും എന്നാൽ പ്രതീക്ഷയില്ലെന്നും സുഹൃത്ത്. അടുത്ത ദിവസം മറ്റൊരു ഭാഗത്ത് നഗര കാഴ്ചകൾ കണ്ട് വിസ്മയിച്ച് നടക്കുമ്പോൾ കൂടെയുണ്ടായിരുന്ന സുഹൃത്തിന്റെ മകനും ജോലിക്കാരനും തിരക്കുള്ള തെരുവിലെ കടകളുടെ നിരയിൽ ഒന്നിലേക്ക് നടന്നു മറഞ്ഞു. ഉടനെ എത്താം എന്നു പറഞ്ഞു. കുറച്ചു നേരത്തിനു ശേഷം മടങ്ങിയെത്തിയ അവരുടെ മുഖത്ത് നിരാശ നിഴലിച്ചിരുന്നു. വേറെ ചില കാഴ്ചകൾ കൂടി കണ്ടു മടങ്ങവേ വീണ്ടും അതേ കടയിലേക്ക് അവർ പോയി, ഒപ്പം സുഹൃത്തും. പോകുന്നതിനു മുമ്പ് സുഹൃത്തു പറഞ്ഞു, മാസങ്ങൾക്ക് മുമ്പ് ചില ചരക്കുകൾ നൽകാമെന്ന് പറഞ്ഞു പണം പറ്റിയതാണ്. ഇപ്പോൾ സാധനവുമില്ല, പണവുമില്ല. പണം തിരികെ ചോദിക്കാനാണ് പോകുന്നതെന്നും പ്രതീക്ഷ തീരെയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടിക്കാഴ്ച പരാജയമാണെന്ന് മടങ്ങിയെത്തിയ അവരുടെ ശരീരഭാഷയിൽ നിന്ന് തന്നെ മനസ്സിലായി. പണമോ ചെക്കോ ചോദിച്ചിട്ട് നൽകാൻ കൂട്ടാക്കിയില്ല. പിറ്റേന്ന് പണം അക്കൗണ്ടിൽ നിക്ഷേപിക്കാം എന്നായിരുന്നു എത്രേ മറുപടി. ഒട്ടും പ്രതീക്ഷയില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. തന്റെ സ്ഥാപനത്തിന്റെ നടത്തിപ്പ് ചുമതല നിർവഹിച്ചിരുന്ന ഒരു സുഹൃത്ത് തിരിമറികൾ നടത്തുന്നുവെന്ന് ബോധ്യപ്പെട്ടപ്പോൾ കട മൊത്തമായി അയാൾക്ക് ഏൽപ്പിച്ചുകൊടുത്ത കഥ മുമ്പരിക്കൽ കൂട്ടുകാരൻ പറഞ്ഞത് ഓർമ്മ വന്നു. വിശ്വസിച്ചവർ തന്നെ ചതിച്ചപ്പോഴും കഷ്ടപ്പാടിൽ താൻ സഹായിച്ചവർ വഞ്ചന കാട്ടിയപ്പോഴും കടുത്ത വാക്കുപോലും പറയാതിരുന്ന ആ മനുഷ്യനിന്ന് നാല് രാജ്യങ്ങളിൽ സ്ഥാപനങ്ങളുണ്ട്. വഞ്ചന കാണിച്ചവർക്കെതിരെ നിയമ നടപടികളോ മറ്റു മാർഗങ്ങളോ സ്വീകരിച്ചുകൂടെ എന്ന ചോദ്യത്തിന് നിറചിരിയായിരുന്നു മറുപടി. കൂടെ അൽഹംദുലില്ലാ എന്ന സ്തുതിയും. തളർന്നവരെ കൂട്ടുപിടിച്ചു വളർത്തി. വിശ്വസിച്ച് കൂടെ കൂട്ടിയവർ പിന്നിൽ നിന്ന് കുത്തി. പക്ഷേ ആ സുമനസ്സിന് പടച്ചവൻ അളവില്ലാതെ നൽകി. ഒരു ബസ് തൊഴിലാളി മാത്രമായിരുന്ന വ്യക്തി ഇന്ന് വിവിധ രാജ്യങ്ങളിൽ കുറേ സ്ഥാപനങ്ങളും ധാരാളം തൊഴിലാളികളും വാഹനങ്ങളുമൊക്കെയുള്ള തൊഴിലുടമയായി വളർന്നത് നമ്മെ പലതും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്.
2: മാഷാല്ലാ, നുറുങ്ങുകളിൽ നമ്മൾ ഓരോ ദിവസവും വ്യത്യസ്തമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ നുറുങ്ങുകളിൽ ബറക്കത്ത് എന്ന ഇബ്നു അലി അടത്തനാട്ടുകാരുടെ രചനയ്ക്ക് സിദ്ദീഖ് സരായി നിലമ്പൂരാണ് ശബ്ദം നൽകിയത്. മാഷാല്ലാ, ഇനി നമ്മൾ വളരെ ആഴത്തിലുള്ള പല വിഷയങ്ങളും നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്ന മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു. റേഡിയോ വൈബ്സിൻ്റെ ഈ നിമിഷങ്ങളിൽ ഏറെ ആഴത്തിലുള്ള അറിവുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ഒരു ക്ലാസ്സിലേക്ക് ആണ് ഇനി പോകുന്നത്. അസ്മാഉൽ ഹുസ്നയാണ്. അസ്മാഉൽ ഹുസ്ന എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഉത്തമമായ നാമങ്ങളെക്കുറിച്ച് കേൾക്കാനും പഠിക്കാനും ആഴത്തിൽ അറിയാനുമുള്ള വലിയ അവസരമാണ് അഷാക്കിർ അഷക്കൂർ അല്ലേ എന്ന രണ്ട് നാമങ്ങളെക്കുറിച്ച് ബഹുമാനനായ ഷമീർ മദീനി നമ്മുടെ മുമ്പിലേക്ക് വരും.
7: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്നത് 35-ാമത്തെയും 36-ാമത്തെയും നാമമായി അശാക്കിർ വശക്കൂർ എന്നീ രണ്ട് നാമങ്ങളാണ്. ശാക്കിർ എന്ന് പറഞ്ഞാൽ കൃതജ്ഞൻ, നന്ദിയുള്ളവൻ എന്നാണ് അർത്ഥം. അശക്കൂർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സൂപ്പർ ലേറ്റീവ് സീഗത്തുൽ മുബാലഗ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കൃതജ്ഞതയുള്ളവൻ, ധാരാളമായി നന്ദി കാണിക്കുന്നവൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വതആല എങ്ങനെയാണ് നന്ദി കാണിക്കുക? അള്ളാഹുവിന് നമ്മുടെ ഒന്നും വേണ്ട, നമ്മളൊന്നും അള്ളാഹുവിന് കൊടുത്തിട്ട് അതിനൊരു നന്ദി കാണിക്കേണ്ടുന്ന അവസ്ഥ അള്ളാഹുവിനില്ല. കാരണം അല്ലദീ യുത്ഇമു വലാ യുത്അം, അള്ളാഹുവാണ് നമ്മെ തീറ്റിപ്പോറ്റുന്നവൻ, അവനെ ആരും തീറ്റിപ്പോറ്റേണ്ടതില്ല. ഈ ലോകത്തുള്ള എല്ലാവരും നന്ദി കെട്ടവരായി മാറിയാലും അള്ളാഹുവിൻ്റെ അധികാര പരിധിയിൽ നിന്നൊന്നും ഒരു കുറവും വരുത്തുകയില്ല. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും, ആദ്യം മുതൽ അവസാനം വരെയുള്ള സർവ മനുഷ്യരും, ഏറ്റവും നല്ല ഒരു മുത്തഖിയായ അള്ളാഹുവിൻ്റെ നല്ല ഒരു ദാസൻ്റെ മനസ്സോടുകൂടി വർത്തിക്കുന്ന രീതിയിലേക്ക് ഉയർന്നാലും അള്ളാഹുവിൻ്റെ ആധിപത്യത്തിലും അധികാരത്തിലും ഒരു വർദ്ധനവും അത് വരുത്തുകയില്ല. അപ്പോൾ എന്താണ് അള്ളാഹുവിൻ്റെ ശുക്ർ? അള്ളാഹു നന്ദി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു, അല്ലദി യസ്ഖൂ ഇൻദഹുൽ ഖലീലു മിൻ അഅ്മാലിൽ ഇബാദ്, അള്ളാഹുവിൻ്റെ അടിമകൾ സമർപ്പിക്കുന്ന അവർ ചെയ്യുന്ന ചെറിയ ചെറിയ കർമ്മങ്ങൾ, നിഷ്കളങ്കവും ആത്മാർത്ഥവുമായിട്ടാണ് അവർ ആ കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ പടച്ചിറബ് അത് സ്വീകരിക്കുകയും അത് വളർന്നു വലുതാവുകയും ചെയ്യും. ഫയുലാഇഫു ലഹുൽ ജസാ, എന്നിട്ട് അള്ളാഹു അവർക്ക് പ്രതിഫലങ്ങൾ ഇരട്ടിയായി, പതിന്മടങ്ങായി അവർക്ക് കൊടുക്കും. അതേപോലെ അവർക്കെന്തെങ്കിലും വീഴ്ചകളും കുറവുകളും പറ്റിക്കഴിഞ്ഞാലോ പടച്ചിറബ് അവൻ്റെ ശുക്രിൻ്റെ ഭാഗമായി അത് പുറത്തു കൊടുക്കും. പരിശുദ്ധ ഖുർആൻ, വമൻ തതവ്വഅ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം, സൂറത്തുൽ ബഖറയിലെ 158-ാമത്തെ ആയത്തിൽ, ഇന്ന സഫാ വൽ മർവത മിൻ ഷഅഇറില്ലാ എന്ന ആയത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞു, ഇന്നല്ലാഹ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം, അല്ലാഹു നന്ദിയുള്ളവനും കൃതജ്ഞനും അതേപോലെ എല്ലാം അറിയുന്നവനുമാണ്. നന്മകൾ ചെയ്യുന്നത് പടച്ചിറബിൻ്റെ ഔദാര്യവും തൗഫീക്കും കൊണ്ടാണ്. വാസ്തവത്തിൽ നമുക്കൊരു നല്ല കാര്യം ചെയ്യാൻ സാധിക്കുക എന്നത് അതേപോലെ ഒരു ദിക്കറാണെങ്കിൽ പോലും, നമ്മൾ സുബ്ഹാനല്ലാ അൽഹംദുലില്ലാ എന്നൊക്കെ ദിക്കറുകൾ പറയുന്നു, അത് വാസ്തവത്തിൽ അള്ളാഹുവിൻ്റെ ഔദാര്യമല്ലേ, അള്ളാഹുവിൻ്റെ അനുഗ്രഹമല്ലേ? ആ നാവും ചുണ്ടും ആരോഗ്യവും ശേഷിയും ഒക്കെ നൽകിയത് അള്ളാഹുവാണ്, അങ്ങനെ പറയാൻ തോന്നിപ്പിച്ചത് അള്ളാഹുവാണ്. എന്നിട്ടും അത് അള്ളാഹു സ്വീകരിക്കുകയും ആ ദിക്കറിന് നമുക്ക് നന്മകളായി പുണ്യങ്ങൾ അധികരിപ്പിച്ചു തരികയും ചെയ്യുമ്പോൾ പടച്ചിറബിൻ്റെ എത്രമാത്രം വലിയ നന്ദിയും കൃതജ്ഞതയുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ, നമ്മൾ ചെയ്യുന്ന ദുആകൾ എല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ റുക്കുഉം സുജൂദും ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ ശരീരവും നമുക്ക് വേണ്ടുന്ന മജ്ജയും രക്തവും മാംസവും ആരോഗ്യവും ചലനശേഷിയും എല്ലാം പടച്ചിറബ് നൽകിയതാണ്. അത് മുഖേന അള്ളാഹുവിന് നമ്മൾ ആ ഇബാദത്ത് ചെയ്യുമ്പോൾ ആ ചെയ്തതിന് കൂടി നന്ദിയായി മറ്റൊരു ഇബാദത്ത് ചെയ്യേണ്ടെന്ന രീതിയിൽ കടപ്പെട്ടവരാണ് നമ്മൾ. അത്രമാത്രം ദുർബലരും നിസ്സാരരുമാണ് നമ്മളെങ്കിലും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയും അത് പല ഇരട്ടികളാക്കി നമുക്കവൻ തരികയും ചെയ്യും എന്നാണ്. അല്ലാമ അബ്ദുറഹ്മാൻ ഇബ്നു നാസർ അസ്സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, وهو الذي يشكر القليل من العمل الصالح الخالص النقي النافع ويعفو عن الكثير من الزلل. മനുഷ്യന്മാർ ചെയ്യുന്ന കർമ്മങ്ങൾ അത് സംശുദ്ധവും ഉപകാരപ്രദവും അതേപോലെ തന്നെ സൽക്കർമ്മങ്ങളിലും പെട്ടതാണെങ്കിൽ, അത് ചെറുതാണെങ്കിൽ പോലും, ചെറിയ കർമ്മങ്ങളാണെങ്കിൽ പോലും, അള്ളാഹുവിൻ്റെ വജുഹുദ്ദേശിച്ചുകൊണ്ട് നിഷ്കളങ്കമായി ചെയ്യുന്ന പ്രവൃത്തി ദിയാഇൻ്റെയും സുമഅത്തിൻ്റെയും അഥവാ പേരും പ്രശംസയും ആഗ്രഹിക്കാത്ത പ്യുവറായി സംശുദ്ധമായി അള്ളാഹുവിന് സമർപ്പിച്ച കർമ്മം, അന്നാഫിഅ, ആ വ്യക്തിക്കും സമൂഹത്തിനും ഉപകാരം കിട്ടുന്ന നന്മയാണ് അയാൾ ചെയ്യുന്നതെങ്കിൽ, യഷ്കുറുൽ ഖലീൽ, ആ ചെറുതുപോലും അള്ളാഹു സ്വീകരിച്ച് കൃതജ്ഞത കാണിക്കും. വയഅഫു അനിൽ കസീർ മിന സലൽ, മനുഷ്യനിൽ നിന്ന് സംഭവിക്കുന്ന വീഴ്ചകളും കുറവുകളും അതെത്ര തന്നെ ധാരാളമുണ്ടെങ്കിലും അധികമുണ്ടെങ്കിലും അതെല്ലാം പടച്ചിറബ് മാപ്പാക്കി വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും ചെയ്യും. വലാ യുളീഉ അജ്റ മൻ അഹ്സന അമല, നന്നാക്കി ചെയ്യുന്ന ഒരാളുടെയും കർമ്മം അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിൻപറ്റിക്കൊണ്ട് ഒരാൾ ചെയ്യുന്ന കർമ്മം അത് അള്ളാഹു ഒരിക്കലും പാഴാക്കി കളയുകയില്ല. ബൽ യുളാഇഫുഹു അളആഫൻ മുളാഅഫ, അത് പതിന്മടങ്ങ് ഇരട്ടികളാക്കി അള്ളാഹു അയാൾക്ക് തിരിച്ചു കൊടുക്കുമെന്നാണ്. ഒന്നിന് പത്തും നൂറും എഴുന്നൂറുമൊക്കെയായി പ്രതി

ഷിബ്റൻ തഖർറബ്തു ഇലൈഹി ദിറാഅൻ. ഒരു ചാൺ അള്ളാഹുവിലേക്ക് നമ്മൾ അടുത്താൽ അള്ളാഹു ഒരു മുഴം അടുക്കുമെന്നാണ്. ഒരു മുഴം നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്താൽ ഒരു മാറ് അള്ളാഹു നമ്മിലേക്ക് അടുക്കും. നമ്മൾ നടന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് ചെന്നാൽ അള്ളാഹു നമ്മിലേക്ക് ഓടി വരും. അത്രമാത്രം കൃതജ്ഞതയും നന്ദിയുമുള്ളവനാണ് പടച്ച റബ്ബ്. നന്മകൾ ഇഖ്ലാസോടുകൂടി ചെയ്യാൻ ഈ നാമവും വിശേഷണവും നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. നമുക്കത് പ്രേരണയും പ്രചോദനവുമാണ്. നമ്മൾ ചെയ്യുന്ന ഏത് കർമ്മവും ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ഏത് അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും വീഴ്ചകളും ആത്മാർത്ഥമായി തൗബയിലൂടെ പശ്ചാത്താപത്തിലൂടെ ഇസ്തിഗ്ഫാറിലൂടെ അള്ളാഹുവിനോട് ഏറ്റുപറയാനും പൊറുക്കലിനെ തേടുവാനും ഈ നാമവും വിശേഷണവും നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിലേക്ക് നന്ദിയുള്ളവരാകാൻ അള്ളാഹുവിൻ്റെ അനേകായിരം അനുഗ്രഹങ്ങൾ ആസ്വദിക്കുമ്പോൾ നമ്മൾ അതിന് നന്ദി കാണിക്കേണ്ടവരാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കത് നൽകുകയും ചെയ്യുന്നുണ്ട്. സൂറത്ത് ഇബ്രാഹീമിൽ ഏഴാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ ഇൻ ശക്കർത്തും ല അസീദന്നക്കും, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ഉറപ്പായും ഞാൻ നിങ്ങൾക്ക് അധികരിപ്പിച്ചു തരും എന്നാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാനും അള്ളാഹുവിൽ നിന്ന് വർദ്ധനവ് പ്രതീക്ഷിക്കുവാനുമൊക്കെയാണ് ആ ഒരു നാമം നമ്മളോട് ആവശ്യപ്പെടുന്നത്. എങ്ങനെയാണ് പടച്ചറബിനോട് നമ്മൾ നന്ദി കാണിക്കുക? ഒന്ന്, ഇഅ്തിറാഫും ബിൽ ഖൽബ്. നമ്മൾ അനുഭവിക്കുന്ന ഏത് അനുഗ്രഹവും ഏത് സുഖവും സൗകര്യവും അള്ളാഹുവിൻ്റെ ദാനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സ് കൊണ്ട് അത് അംഗീകരിക്കുക, സമ്മതിക്കുക എന്നതാണ് ഒന്നാമത്തെ നന്ദി. രണ്ടാമത്തേത് അത് നാവുകൊണ്ട് ഏറ്റുപറയുക എന്നതാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഇന്നത് കിട്ടി, അൽഹംദുലില്ല. അപ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹുവിൻ്റെ ആ ഔദാര്യത്തെ എടുത്തു പറയുകയും ചെയ്യുക എന്നത് നമ്മൾ അള്ളാഹുവിനോട് കാണിക്കുന്ന നന്ദിയുടെ ഭാഗമാണ്. മൂന്നാമതായി അതിനനുസരിച്ച് നമ്മുടെ അവയവങ്ങളിലൂടെ ആ വഅമലും ബിൽ ജവാരിഹ്, അവയവങ്ങളിലൂടെ അത് കർമ്മപദത്തിൽ കൊണ്ടുവരിക എന്നതാണ്. അള്ളാഹു നൽകിയ ആരോഗ്യം അതുപയോഗിച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്ന മേഖലയിൽ നമ്മൾ സജീവമായി പ്രവർത്തിക്കുന്നു. അള്ളാഹു നൽകിയ സംസാര വൈഭവം കൊണ്ട് ശേഷി കൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന നല്ല കാര്യങ്ങൾ പറയുന്നു. അള്ളാഹു തന്ന നാവുകൊണ്ട് അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു. അള്ളാഹു തന്ന കണ്ണുകൊണ്ട് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കാണുന്നു. അള്ളാഹ് കാണാൻ പാടില്ല എന്ന് പറഞ്ഞ ഹറാമുകളിലേക്ക് പോകാതെ നോക്കുന്നു. ഇതെല്ലാം അമലും ബിൽ ജവാരിഹ്, അവയവങ്ങളിലൂടെ അള്ളാഹുവിന് നമ്മൾ നന്ദി കാണിക്കലാണ്. ഇങ്ങനെ അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കുവാൻ അള്ളാഹു ഷാക്കിറാണ് ഷക്കൂറാണ് എന്ന നാമങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് പ്രചോദനമായി മാറേണ്ടതുണ്ട്. അള്ളാഹുവിനോട് മാത്രമല്ല സഹജീവികളോട് മറ്റുള്ളവരോടും നമുക്ക് നന്ദി കാണിക്കാൻ സാധിക്കണം. നന്ദികേട് ചെയ്യുന്നവരെ അള്ളാഹുവിനും ഇഷ്ടമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലാ യഷ്കുറുല്ലാഹു മൻ ലാ യഷ്കുറുന്നാസ്, ജനങ്ങളോട് നന്ദി കാണിക്കാത്ത ആളുകളോട് അള്ളാഹു നന്ദി കാണിക്കൂല. അതേപോലെ അതിൻ്റെ വ്യത്യസ്തങ്ങളായ റിവായത്തുകളിൽ കാണാം, ഒരാൾ മനുഷ്യനോട് നന്ദി കാണിക്കാത്തവനാണോ എങ്കിൽ അയാൾ അള്ളാഹുവിനോടും നന്ദി കാണിക്കൂല. വളരെ അർത്ഥവത്തായ ആശയതലങ്ങളാണ് അതിലുള്ളത്. നമുക്ക് ഉപകാരം ചെയ്ത ഒരു വ്യക്തിയോട് നമ്മൾ നന്ദി രൂപം അതിനെ നന്ദിയോടുകൂടി സ്മരിക്കുകയും നന്ദി കാണിക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതം മനുഷ്യർക്കില്ലെങ്കിൽ അവൻ ഏറ്റവും വലിയ ഔദാര്യവാനായ അനുഗ്രഹദാതാവായ പടച്ചവനോടും നന്ദി കാണിക്കുകയില്ല എന്നാണ്. അതേപോലെ അവരോട് നന്ദി കാണിക്കുക എന്നത് അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ്. മഹാന്മാരായ പ്രവാചകന്മാർ നന്ദിയുടെ വിഷയത്തിൽ അതെല്ലാം ശ്രദ്ധിക്കുകയും പാലിക്കുകയും ചെയ്ത ആളുകളാണ് എന്ന് കാണുവാൻ സാധിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പ്രത്യേകം പറഞ്ഞു സൂറത്ത് നഹലിലെ 120-121 ആയത്തുകളിൽ, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ ശാക്കിറൻ ലിഅൻഉമിഹി ഇജ്തബാഹു വഹദാഹു ഇലാ സിറാത്തി മുസ്തഖീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന് സ്വന്തത്തെ സമർപ്പിച്ച ഒരു നേതാവായിരുന്നു, ഒരു സമൂഹം കണക്ക് പ്രവർത്തിച്ച വക്താവായിരുന്നു എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹു പറഞ്ഞു ഷാക്കിറൻ ലിഅൻഉമിഹി, അദ്ദേഹത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന ആളുമായിരുന്നു അദ്ദേഹം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു

0: സൂറത്തുൽ ഇസ്രായിലെ മൂന്നാമത്തെ വചനത്തിലൂടെ പറഞ്ഞു, ഇന്നഹു കാന അബ്ദൻ ഷക്കൂറ, ധാരാളമായി നന്ദി കാണിക്കുന്നൊരു ദാസനായിരുന്നു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് പടച്ചറബിൻ്റെ അളവറ്റ അനുഗ്രഹങ്ങളും ഔദാര്യവും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന നമ്മൾ അള്ളാഹുവിനോട് അങ്ങേയറ്റം നന്ദി കാണിക്കുവാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ ശരിയായ രൂപത്തിൽ നന്ദി നിർവഹിക്കുവാൻ അശക്തരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ നന്ദി കാണിക്കുവാൻ വേണ്ടിയുള്ള തൗഫീഖിനോട് അതിനുവേണ്ടി കൂടി അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ദുആയാണ്. അള്ളാഹുവേ, നീ എന്നെ സഹായിക്കണമേ. ഓരോ ഫർള നമസ്കാരത്തിന് ശേഷവും നടത്തുന്ന പ്രാർത്ഥനകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രാർത്ഥന നമ്മൾ ഉൾപ്പെടുത്തണം. അള്ളാഹുമ്മ അള്ളാഹുവേ, അഇന്നി അലാ ദിക്രിക, നിന്നെ സ്മരിക്കാൻ നീ എന്നെ സഹായിക്കണമേ. വ ശുക്രിക, നിനക്ക് നന്ദി കാണിക്കുവാനും നീ എന്നെ സഹായിക്കണമേ. നിനക്ക് ശരിയായ രൂപത്തിൽ നന്ദി കാണിക്കാൻ ഞാൻ അശക്തനാണ്, കഴിവില്ലാത്തവനാണ്, നീ എന്നെ അതിന് സഹായിക്കണമേ. വ ഹുസ്നി ഇബാദത്തിക, നിനക്ക് നല്ല രൂപത്തിൽ ആരാധനകൾ അർപ്പിക്കുവാനും നീ എന്നെ സഹായിക്കണമേ എന്നാണ്. നമ്മൾ ചെയ്യുന്ന നന്ദികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഖുർആൻ എടുത്തു പറഞ്ഞു. സൂറത്തു സുമറിലെ 66-ാമത്തെ ആയത്തിൽ, ബലില്ലാഹ ഫഅബുദ് വകും മിനശ്ശാക്കിരീൻ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, എന്നിട്ട് നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽപ്പെടുക എന്നാണ്. അപ്പോൾ അള്ളാഹു അല്ലാത്തവർക്ക് നമ്മൾ ആരാധനകൾ അർപ്പിക്കുമ്പോൾ, നേർച്ചകളായിരുന്നാലും വഴിപാടുകളായിരുന്നാലും പ്രാർത്ഥനകളായിരുന്നാലും സഹായതേട്ടങ്ങളായിരുന്നാലും വരമേൽപ്പിക്കലായിരുന്നാലും ഒക്കെ, അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏതെങ്കിലും ഒന്ന് അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഏതെങ്കിലും ഒന്ന് അള്ളാഹു അല്ലാത്തവർക്ക് ആർക്കെങ്കിലും നമ്മൾ വകവെച്ചു കൊടുത്താൽ, അങ്ങനെ പങ്കുചേർത്താൽ അഥവാ ശിർക്ക് ചെയ്താൽ ഏറ്റവും വലിയ നന്ദികേടായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിച്ചു, അയ്യുദ്ദംബി അഅലം അയ്യുദ്ദംബി അക്ബർ ഇൻദല്ലാ. വ്യത്യസ്ത റിവായത്തുകളിൽ അങ്ങനെ കാണാം. അള്ളാഹുവിൻ്റെ പക്കൽ ഏറ്റവും ഗുരുതരമായ പാപമേതാണ്, തിന്മയേതാണ് നബിയെ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അൻ തദ്ഊഹു നിദ്ദൻ വഹുവ ഖലഖക. വേറെ റിവായത്തിൽ, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ അൻ തദ്ഊ ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക അൻ തദ്ഊ ലില്ലാഹി നിദ്ദൻ. നീ അള്ളാഹുവിന് ഒരു പങ്കാളിയെ, ഒരു തുല്യനെ സങ്കൽപ്പിച്ചുകൊണ്ട് അവനോട് നീ പ്രാർത്ഥിക്കുകയാ എന്നതാണ്. അള്ളാഹുവാണ് നിന്നെ സൃഷ്ടിച്ചവൻ എന്നിരിക്കെ അവനോടാണ് നീ സങ്കടങ്ങളും ആവലാതികളും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത്, നിന്റെ നേർച്ചകളും വഴിപാടുകളും ആരാധനകളും സമർപ്പിക്കേണ്ടത് എന്നിരിക്കെ അള്ളാഹുവല്ലാത്ത ഒരാളെ നീ നിശ്ചയിക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നത് ഏറ്റവും വലിയ പാതകമാണ്, ഏറ്റവും വലിയ തിന്മയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് അങ്ങേയറ്റം കൃതജ്ഞതയുള്ള, ധാരാളമായി നന്ദി കാണിക്കുന്ന പടച്ചറബിനോട് നമ്മൾ വളരെയധികം കീഴ്പ്പെടുകയും നന്ദി കാണിക്കുകയും ചെയ്യണം. ഇന്നഹു ഗഫൂറുൻ ഷക്കൂർ, അവൻ അങ്ങേയറ്റം പൊറുക്കുന്നവനും വളരെ നന്ദി കാണിക്കുന്നവനുമാണ്. തെറ്റ് സംഭവിച്ചാൽ പൊറുക്കുന്നവനാണ് അല്ലാഹു ഗഫൂർ, നന്മ ചെയ്താൽ സ്വീകരിക്കുന്നവനാണ് അല്ലാഹു ഫഹുവ ഷക്കൂർ. വീഴ്ചകളും കുറവുകളും ഉണ്ടായാൽ അവദാനതയോടെ അവൻ നമ്മെ പിടിച്ച് ശിക്ഷിക്കാതെ സഹനശീലനായി നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുന്നവനാണ്. ഫഹുവ ഹലീം, വല്ലാഹു ഷക്കൂറുൻ ഹലീം, വഹുവൽ ഇന്ന റബ്ബന ലഗഫൂറുൻ ഷക്കൂർ, ഇന്നഹു ഗഫൂറുൻ ഷക്കൂർ എന്നൊക്കെ ഖുർആൻ വ്യത്യസ്തങ്ങളായ രീതിയിൽ ആ നാമത്തെ പരിചയപ്പെടുത്തിയത് കാണുവാൻ സാധിക്കും. സൂറത്ത് ഫാത്തിറിലെ 30-34 വചനങ്ങൾ, സൂറത്ത് ഷൂറയിലെ 23-ാമത്തെ ആയത്ത്, സൂറത്ത് തഗാബുൻ 64-ാം അധ്യായത്തിലെ 17-ാമത്തെ വചനം ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതാണ്. അപ്പോൾ നമുക്ക് ഉപകാരങ്ങൾ ചെയ്ത, നന്മകൾ ചെയ്ത അള്ളാഹുവിനെ നാവുകൊണ്ട് പുകഴ്ത്തുക, പ്രകീർത്തിക്കുക എന്നതോടൊപ്പം അള്ളാഹുവിനെ മറന്നുകൊണ്ട് ഉള്ള ഒരു ജീവിതം നയിക്കാതെ, ധിക്കാരത്തിൻ്റെതായ ഒരു വഴി സ്വീകരിക്കാതെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. നന്ദികെട്ട പലരെയും ഖുർആൻ നമുക്ക് ഉദാഹരണമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഏറെ സമ്പത്ത് നൽകപ്പെട്ട കാറൂൻ പറഞ്ഞതുപോലെ ഇതെല്ലാം എന്റെ കഴിവുകൊണ്ട് നേടിയതാണ് എന്ന് പറഞ്ഞ് അഹങ്കരിക്കുവാനോ? ധാരാളം ആധിപത്യവും അധികാരവും ലഭിച്ച ഫിർഔൻ ധിക്കാരിയും തമ്മാടിയുമായി പടച്ചറബിന്റെ അനുഗ്രഹങ്ങൾ നിഷേധിച്ചതുപോലെ നിഷേധിയായിത്തീരാതെ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ റബ്ബിലേക്കല്ലാതെ ചേർത്തു പറഞ്ഞ് പടച്ചവന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിക്കാതെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞ് അത് മഴയായിരുന്നാലും രോഗം മാറിയതായിരുന്നാലും കുട്ടി ജനിച്ചതായിരുന്നാലും ജോലി കിട്ടിയതായിരുന്നാലും ഒക്കെ പടച്ചറബിൻ്റെ അനുഗ്രഹങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് അള്ളാഹുവിലേക്ക് തന്നെ അതിനെ ചേർത്തി പറയാൻ നമുക്ക് സാധിക്കണം. യഅരിഫൂന നിഅമത്ത് നിഅമത്തല്ലാഹി സുമ്മ യുൻകിറൂനഹ വഅക്സറുഹുമുൽ കാഫിറൂൻ. അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ മനസ്സിലാക്കുന്നു എന്നിട്ടത് നിഷേധിക്കുന്നു. അവരിൽ ഭൂരിഭാഗവും നന്ദികെട്ടവരാണ്, നിഷേധികളാണ് എന്ന് ഖുർആൻ സൂറത്തുൻ നഹലിലെ 83-ാമത്തെ വചനത്തിൽ പറഞ്ഞ ആ വിഭാഗത്തിൽ നമ്മൾ പെട്ടുപോകാതിരിക്കാൻ. ഷാക്കിർ അശക്കൂർ, ധാരാളം നന്ദി കാണിക്കുന്ന കൃതജ്ഞനായ അള്ളാഹുവിനെ അറിയുവാനും അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുവാനും അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി ജീവിച്ച് വിധിവിലക്കുകൾ പാലിച്ച് അള്ളാഹുവിൻ്റെ നന്മകൾ അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങൾ നേടിയെടുക്കുവാനും നമ്മൾ അർഹരാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മഷാഅല്ലാ, അസ്മാൽ ഹുസ്ന എന്ന ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ രണ്ട് ഭാഗങ്ങളാണ് പഠിച്ചത്. മന്നനെ ഷമീർ മദീനി ആയിരുന്നു.

0: ഇനി കഥ പറയാം എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.
1: ഇൻഷാല്ലാ ഇന്നത്തെ കഥ പറയൽ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേരുന്നത് കുട്ടികളുടെയൊക്കെ വീട്ടി അങ്കിൾ അബ്ദുസലാം വീട്ടിയാണ്. നമുക്കറിയാം കഥ ഇഷ്ടപ്പെടാത്ത ആരുമില്ല. നമ്മൾ പലപ്പോഴും കഥയെക്കുറിച്ച് വാചാലമാകാറുണ്ട്. കാരണം ഏത് പ്രായത്തിൽ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ മുതൽ വയോവൃദ്ധരായ ആളുകൾക്ക് പോലും കേട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒന്ന് കഥയാണ്. കാരണം കഥയുടെ ഒരു പ്രത്യേകത, അതിൽ ഗുണപാഠങ്ങളുണ്ടാകും, അതുപോലെ നമുക്ക് അടുത്തതെന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അല്ലേ. അതെ, ആകാംക്ഷ ഉണ്ടാവും,
0: ആശ്ചര്യങ്ങൾ
1: ഉണ്ടാകും, അതിൻ്റെ ക്ലൈമാക്സ് എന്താവുന്നുള്ള വലിയ സങ്കല്പങ്ങൾ മനസ്സിലേക്ക് ഇങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് കടന്നു വരും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആ ഒരു ആവേശം കഥ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകും. എന്നാൽ ഇസ്ലാമികമായിട്ടും കുട്ടികൾക്ക് ഗുണപാഠങ്ങൾ സമ്മാനിക്കുന്നതുമായ ഒത്തിരി കഥകളാണ് പീസ് റേഡിയോയിലൂടെ നമ്മൾ കഥ പറയാം പ്രോഗ്രാമിലൂടെ സംപ്രേഷണം ചെയ്യുന്നത്. ഇന്നത്തെ കഥ പറയലിലൂടെ ഈ നന്മകൾ ഒരുമിച്ചാൽ സ്വർഗമുണ്ട് എന്ന വിഷയവുമായിട്ടാണ് അബ്ദുസലാം വീട്ടി നമ്മോടൊപ്പം ചേരുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ കുഞ്ഞുമക്കളെ, കൂട്ടുകാരെ, കഥ പറയാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഈ നന്മകൾ ഒരുമിച്ചാൽ സ്വർഗമുണ്ട്, ഇതാണ് ഇന്നത്തെ കഥയുടെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിജ്ഞാനത്തിന്റെ സദസ്സാണ് കേട്ടോ. സഹാബികളൊക്കെ നബിയുടെ സംസാരത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ്. നബിയുടെ മുമ്പിൽ ആളുകൾ എങ്ങനെ ഇരിക്കുക നിങ്ങൾക്കറിയോ? അനങ്ങോതിരിക്കും. ആൾക്കാരുടെ തലയിൽ വന്നിട്ട് ജീവനില്ലാത്തതാന്ന് വിചാരിച്ചിട്ട് മരാന്നൊക്കെ കരുതിയിട്ട് കിളികൾ വന്ന് നിൽക്കാൻ പാകത്തിലായിരിക്കും അവരിരിക്കുക. അത്രയും ശ്രദ്ധയോടുകൂടിയിട്ടായിരിക്കുക. ഈ സമയത്ത് നബി അവരോട് ചോദിച്ചു, നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് സുന്നത്ത് നോമ്പ് നോറ്റിട്ടുണ്ടോ? അപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, നബിയെ, ഞാൻ നോമ്പുകാരനാണ്. അപ്പൊ നബി വീണ്ടും അവരോട് ചോദിച്ചു, നിങ്ങളിൽ ആരെങ്കിലും ഇന്നൊരു ജനാസയെ അനുഗമിച്ചിട്ടുണ്ടോ? അപ്പോഴും അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാനിന്നൊരു ജനാസയെ അനുഗമിച്ചിട്ടുണ്ട്. മൂന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടായി ചോദിച്ചു, ഇന്ന് ആരെങ്കിലും ഒരു പാവപ്പെട്ടവന് ഭക്ഷണം നൽകിയോ? അബൂബക്കർ റളിയല്ലാഹു അൻഹു അപ്പോഴും പറഞ്ഞു, നബിയെ, ഞാൻ നൽകിയിട്ടുണ്ട്. നാലാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇന്ന് ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചോ? അതിനും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടിയാണ്, ഞാൻ ചെയ്തു നബിയെ. അപ്പൊ പ്രവാചകൻ പറയാണ്, ഈ നന്മകളൊക്കെ ഒരാളിൽ ഒന്നിച്ചാൽ അവൻ പിന്നെ സ്വർഗത്തിലായി. കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, നമുക്കും ഓരോ ദിവസവും എത്ര നന്മകൾ ഇതുപോലെ ചെയ്യാൻ പറ്റും ഒന്നാലോചിച്ച് നോക്കി. എന്നിട്ടൊരു ഡയറി എടുത്തിട്ട് നമ്മൾ എഴുതി വെക്കുക. നമ്മൾ ചെയ്ത നന്മകൾ ആർക്കും കാണിച്ചു കൊടുക്കണ്ട, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്തിങ്ങനെ നോക്കാൻ പറ്റണം, ഇത്ര ഇത്ര നന്മകളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന്. അപ്പോൾ ഈ കഥയിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ പറ്റണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാഹ്, മനോഹരമായ ഒരു കഥയാണ് ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത്. വീട്ടി അങ്കിൾ എന്ന് നമ്മൾ കുട്ടികൾ ഓമനപ്പേരിട്ട് വിളിക്കുന്ന നമ്മുടെ അബ്ദുസലാം വീട്ടി സാറിൻ്റെ കഥയാണ് നമ്മൾ കേട്ടത്. ഈ നന്മകൾ ഒരുമിച്ചാൽ സ്വർഗമുണ്ട് എന്നതായിരുന്നു ഇന്നത്തെ കഥയുടെ പേര്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ കഥ പറയാമെന്ന പ്രോഗ്രാം. ഇൻഷാല്ലാ ഇനി അടുത്ത ദിവസത്തെ കഥ പറയാൻ കേൾക്കാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം.
1: അതെ, അതും റേഡിയോ വൈബ്സിന്റെ സമയത്ത് കഥ കേൾക്കുമ്പോൾ ആ ഒരു വൈബ് നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം എല്ലാത്തിനും അതിൻ്റെതായ വൈബുണ്ട്. പക്ഷെ ഓരോന്ന് ഉൾക്കൊള്ളുന്നിടത്ത് കഥ ഉൾക്കൊള്ളുന്നത് പോലെയല്ല അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ എല്ലാം വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അതൊരു വൈബിൻ്റെ സമയം കൂടിയാണ്.
3: നേരിൻ്റെ വരമൊഴി നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിൻ്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിൻ്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഹമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിൻ്റെ വരമൊഴി.
1: ഇനി അടുത്തൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ, ജനങ്ങൾക്ക്, ഏറ്റവും പൊതുജനങ്ങൾക്ക് അവിടെ മതപരമായ വിഷയങ്ങൾക്ക് അപ്പുറത്തും ജനങ്ങൾക്ക് ലഭിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഒരു സൊസൈറ്റിയിൽ നമുക്കറിയേണ്ട പല കാര്യങ്ങളും അറിയാതെ പോകാൻ പാടില്ല. അത് എവിടുന്ന് ലഭിക്കുമെന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് പീസ് റേഡിയോ സമ്മാനിക്കുന്നു എന്നതാണ്. ജനക്ഷേമം പ്രോഗ്രാം തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ്. ഇന്നത്തെ ജനക്ഷേമത്തിൽ നമ്മോടൊപ്പം ചേരുന്നത്
0: സി എ അബ്ദുള്ള പി അലി, വി ടി അബ്ദുസ്സലാം തുടങ്ങിയവരാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. അതിൻ്റെ ഇന്നത്തെ ജനക്ഷേമത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയം ഇൻകം ടാക്സ് പ്രവാസികൾ കർഷകർ എന്നിവർ അറിയേണ്ടതിൻ്റെ ഭാഗം രണ്ടാണ് നമ്മൾ ഇന്നത്തെ ജനക്ഷേമ പ്രോഗ്രാമിൽ ചർച്ച ചെയ്യുന്നത്.
2: അസ്സലാമലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്നത്തെ ജനക്ഷേമം പരിപാടിയിൽ നമ്മുടെ അതിഥിയായിട്ടുള്ളത് എ പി ടി ആർ ആൻഡ് കമ്പനി ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ മാനേജിംഗ് പാർട്ണർ സി എ അബ്ദുള്ള സാറാണ്. സാറെ ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ അതിൻ്റെ അനുബന്ധമായി കുറച്ചുകൂടി കാര്യങ്ങൾ ജനങ്ങൾക്ക് അറിയേണ്ട കുറേ വിഷയങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമുക്കതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമെന്ന് തോന്നുന്നു. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഈ രണ്ടാമത്തെ ഈ എപ്പിസോഡിൻ്റെ ആദ്യത്തെ ചോദ്യമെന്ന് പറയുന്നത് കാർഷിക വരുമാനത്തിനുള്ള ഇൻകം ടാക്സ് അടക്കേണ്ടതുണ്ടോ, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ?
4: നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് ഉള്ള ഒരു വരുമാനം കൃഷി അല്ലെങ്കിൽ കാർഷിക വരുമാനം എന്ന് പറയുന്നത്. ഇൻകം ടാക്സിൻ്റെ നിയമം അനുസരിച്ച് കാർഷിക വരുമാനത്തിന് നിങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതില്ല.
2: ഇല്ല,
4: പക്ഷേ ഇൻകം ടാക്സിൽ മറ്റൊരു നിയമം കൂടി പറയുന്നുണ്ട്. കാർഷിക വരുമാനമല്ലാത്തൊരു വരുമാനം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് വിചാരിക്കുക, അത് 300,000 മുകളിലുണ്ട് എന്ന് വിചാരിക്കുക, എങ്കിൽ കാർഷിക വരുമാനത്തിന് സാധാരണ വരുന്ന ടാക്സ് വരില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് പുതിയ സ്ലാബ് പ്രകാരം ഇപ്പോൾ 300,000 വരെ ടാക്സ് ഇല്ല എന്ന് പറഞ്ഞു. 300,000 മുതൽ 600,000 വരെ 5% ടാക്സ് അടയ്ക്കണം. 600,000 മുതൽ 900,000 വരെ ആ എമൗണ്ടിന് 10% ടാക്സ് അടയ്ക്കണം. 900,000 മുതൽ 1,200,000 വരെ 15% ടാക്സ് അടയ്ക്കണം. 1,200,000 മുതൽ 500,000 വരെ 20% ടാക്സ് അടയ്ക്കണം. 1,500,000 മുകളിലേക്ക് 30% ടാക്സ് അടയ്ക്കണം. അപ്പോൾ ഹൈ ഇൻകം ഉള്ള ആളുകൾക്ക് ഏകദേശം 30% വരെ ടാക്സ് ആയിട്ട് വരുന്നതാണ്. പക്ഷേ അഗ്രികൾച്ചർ ഇൻകം ഉള്ള ഒരാൾക്ക്, പ്യുവർലി ഒരാൾക്ക് അഗ്രികൾച്ചർ ഇൻകം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ കാർഷിക വരുമാനം മാത്രമേ ഉള്ളൂ, അദ്ദേഹത്തിന് ഒരു രൂപ പോലും ഇൻകം ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കാർഷിക വരുമാനം അല്ലാത്ത വരുമാനം 300,000 മുകളിലുണ്ടെങ്കിൽ കാർഷിക വരുമാനത്തിനും ചെറിയൊരു റേറ്റ് ടാക്സ് വരുന്നതാണ്. ആ റേറ്റ് കമ്പ്യൂട്ടറിന് പ്രത്യേക രീതിയുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ നോർമലി വരുന്ന ഇൻകത്തിനുള്ള ടാക്സ് റേറ്റ് വരുന്നില്ല, 30% 20% വരുന്നില്ല. ഏകദേശം ചെറിയൊരു റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സ് ആയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ കമ്പ്യൂട്ടേഷൻ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടേഷൻ ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ ടാക്സ് വരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക.
2: അപ്പോൾ ഇവിടെ ഈ ടാക്സ് അടക്കുന്നതിൽ നമുക്കില്ല എന്ന് പറയുന്നത് ഈ അഗ്രികൾച്ചറിൽ മാത്രമേ ഉള്ളൂ, ഇല്ലേ? ഒരളവിൽ നമുക്ക് അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇല്ല എന്ന് പറയാം, ചെറിയ രൂപത്തിലുണ്ട്. ഓക്കെ ഓക്കെ, ഇന്ത്യ ഒരു കാർഷിക രാജ്യമായതുകൊണ്ട്
4: കർഷകർക്കുള്ള
2: ഒരു ആനുകൂല്യം ആയിരിക്കാം. ഓക്കെ, ഇങ്ങനെ നമ്മുടെ അടുത്തൊരു ചോദ്യം, ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രവാസികളുണ്ടല്ലോ, അപ്പോൾ അവർക്ക് ഇൻകം ടാക്സ് ബാധകമാണോ, അവരെങ്ങനെയാണ് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടത്? അത് പ്രവാസികളുടെ ഒരു ചോദ്യമായിട്ടുള്ള ഒരു സംശയമാണത്.
4: നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് പ്രവാസികളുണ്ട്. ഇൻകം ടാക്സിൽ ഡിഫൈൻ ചെയ്യുന്നത് നോൺ റെസിഡൻറ് ഇന്ത്യൻ എന്നാണ്. ഇപ്പം ഗൾഫിൽ പോകുന്ന എല്ലാവരും നോൺ റെസിഡൻറ് ഇന്ത്യൻ ആവണം എന്ന് നിർബന്ധമില്ല, കാരണം ഇൻകം ടാക്സ് പ്രത്യേകമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഒരാൾ 182 ദിവസത്തോ അതിൽ താഴെയോ ആണ് താമസിക്കുന്നതെങ്കിൽ, വെച്ചാൽ 365 ദിവസത്തിൽ 182 ദിവസത്തിൽ താഴെയായിരിക്കണം ഇന്ത്യയിൽ താമസിക്കുന്നത്.
2: 182
4: ദിവസത്തിൽ താഴെ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം നോൺ റെസിഡൻ്റ് ആവും. അപ്പോൾ ഈ നോൺ റെസിഡൻറ്റും റെസിഡൻ്റായും റെസിഡൻറ്റും ഇത് തമ്മിൽ എന്താ വ്യത്യാസം എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് പലരും. ഇൻകം ടാക്സിൽ നല്ല വ്യത്യാസമുണ്ട്. കാരണം ഒരു റെസിഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, കാരണം നമ്മൾ നാട്ടിൽ ജീവിക്കുന്ന റെസിഡൻറ്റിനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഗ്ലോബൽ ഇൻകം ടാക്സ് ചെയ്യും. അഥവാ അദ്ദേഹത്തിന് ഗൾഫിൽ നിന്ന് വരുമാനം ഉണ്ടെങ്കിലും അല്ല വിദേശത്തു നിന്നോ അമേരിക്കയിൽ നിന്നോ യൂറോപ്പിൽ നിന്നോ ഏത് രാജ്യത്തു നിന്ന് വരുമാനം ലഭിച്ചാലും അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, ഇന്ത്യയിൽ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരും. പക്ഷേ ഒരു നോൺ റെസിഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഗൾഫിൽ നിന്നുള്ള വരുമാനമായിരിക്കും പ്രധാനമായിട്ടുള്ളത്. അതിന് ഇന്ത്യയിൽ ഇൻകം ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ഇന്ത്യയിൽ നിന്നൊരാൾക്ക് വരുമാനം കിട്ടുന്നു വിചാരിക്കുക. ഇപ്പോൾ പ്രധാനപ്പെട്ട പ്രവാസികൾക്ക് വരുമാനം കിട്ടുന്ന ഒന്ന് വാടക വരുമാനം കിട്ടാറുണ്ട്. അതുപോലെ ഇപ്പോൾ ലാൻഡ് വിൽക്കാറുണ്ട്. ലാൻഡ് ട്രാൻസാക്ഷൻസ് ഒരുപാട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഷെയർ മാർക്കറ്റിൽ പലരും ട്രേഡ് ചെയ്യാറുണ്ട്, പുതിയ പ്രവാസികൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ആ ഒരു വരുമാനത്തിന് എന്ത് ചെയ്യണം, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയും ടാക്സ് അടയ്ക്കുകയും ചെയ്യണം.
5: പിന്നെ അതിന്റെ ഇതും നേരത്തെ നമ്മൾ പറഞ്ഞ അതേ അളവിൽ
4: അതേ അളവിൽ തന്നെയാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു റിബേറ്റ് ഉണ്ട്. റിബേറ്റ് എന്ന് പറഞ്ഞാൽ 3 ലക്ഷം 7 ലക്ഷം വരെ ടാക്സ് അടയ്ക്കണ്ട എന്ന് പറഞ്ഞ റിബേറ്റ്, അത് പ്രവാസികൾക്ക് ലഭിക്കില്ല, അത് നാട്ടിൽ താമസിക്കുന്നവർക്ക് ലഭിക്കുകയുള്ളൂ. പ്രവാസികൾക്ക് 3 ലക്ഷം വരെയാണ് ടാക്സ് എക്സംഷൻ ഉള്ളൂ. 3 ലക്ഷം മുകളിലേക്ക് വരുന്ന എമൗണ്ടിന് എന്ത് ചെയ്യണം, ടാക്സ് അടയ്ക്കേണ്ടി വരും. പിന്നെ ഞാൻ പലപ്പോഴും എല്ലാവരും അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം ഇന്നലെ തന്നെ ഒരു പ്രവാസിയുടെ ഒരു അപ്പീൽ ഞാൻ ഫയൽ ചെയ്തു. അപ്പീൽ ഫയൽ ചെയ്യാനുള്ള കാരണം എന്താ പറഞ്ഞാൽ, അദ്ദേഹം ഫൈനാൻഷ്യൽ ഇയർ 17-18 ഒരു ലാൻഡ് പർച്ചേസ് ചെയ്തു, എന്നുവെച്ചാൽ ഒരു ലാൻഡ് മേടിച്ചു, 1 കോടി രൂപയ്ക്ക് ഒരു ലാൻഡ് മേടിച്ചു. നിയമപരമായിട്ട് അദ്ദേഹം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്താ, അദ്ദേഹത്തിൻ്റെ NRI മണി കൊണ്ട് നാട്ടിൽ ഒരു ലാൻഡ് മേടിച്ചു, വിറ്റതല്ല മേടിച്ചതാണ്. പക്ഷെ ഇൻകം ടാക്സിന് ആ ഇൻഫർമേഷൻ ലഭിച്ചു, ഇൻകം ടാക്സ് അദ്ദേഹത്തിന് നോട്ടീസ് അയച്ചു. നോട്ടീസ് അയച്ചത് കാരണം നിങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുക്കുക, എന്ത് സോഴ്സിൽ നിന്നാണ് വരുമാനം കിട്ടിയത്, അതിൻ്റെ സോഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സോഴ്സ് ചോദിച്ചതുകൊണ്ടാണ് ഇൻകം ടാക്സ് നോട്ടീസ് അയച്ചത്. ഇന്നത്തെ കാലത്ത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കൂടുതലും നോട്ടീസുകൾ അയക്കുന്നത് ഇമെയിലിലൂടെയാണ്. അപ്പോൾ പലരും ഇമെയിൽ ശ്രദ്ധിക്കാറില്ല, അത് പക്ഷേ ഇദ്ദേഹം ശ്രദ്ധിച്ചില്ല. അങ്ങനെ 4 വർഷം കഴിഞ്ഞാണ് ഇദ്ദേഹത്തിന് നോട്ടീസ് വരുന്നത്. ഇദ്ദേഹം പല നോട്ടീസ് വന്നെങ്കിലും ഇദ്ദേഹം ശ്രദ്ധിച്ചില്ല. അവസാനം ഓർഡർ വന്നു. ഓർഡർ വന്നപ്പോൾ ഡിമാൻഡ് വന്നത് 2 കോടി രൂപയാണ്. 1 കോടി രൂപയുടെ ലാൻഡ് പർച്ചേസിന് 2 കോടി ഡിമാൻഡ്. നിയമപരമായിട്ട് അദ്ദേഹം 1 രൂപ പോലും ഇൻകം ടാക്സ് അടയ്ക്കണമെങ്കിലും ആ കംപ്ലയിൻസ് കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു, ഓർഡറായിട്ട് വന്നു, പിന്നെ അതിന് അപ്പീൽ ഫയൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത്, പ്രവാസികൾ നിങ്ങൾ നാട്ടിൽ ഒരു ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാട്ടിലുള്ള എന്തെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യൽ നല്ലതാണ്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളും നോട്ടീസുകളും ഒഴിവായി കിട്ടും.
5: അതെ അതെ, ശരിയാണ്, തീർച്ചയായിട്ടും. അപ്പോൾ അടുത്തൊരു ചോദ്യം പോവുകയാണെങ്കിൽ, നമ്മൾ ടാക്സ് അടക്കാതെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ സാധിക്കുമോ?
4: തീർച്ചയായിട്ടും. ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിങ്ങിന് ടാക്സ് അടയ്ക്കണമെന്ന് നിർബന്ധമില്ല. ഞാൻ പറഞ്ഞു, ഇപ്പോൾ റെസിഡൻ്റ് ആയിട്ട് ഒരാൾക്ക് 7 ലക്ഷം വരെ ടാക്സ് അടയ്ക്കാതെ തന്നെ റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക്, പ്രവാസികൾക്ക് 3 ലക്ഷം വരെ ടാക്സ് അടയ്ക്കാണ്ട് റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതാണ്. മറ്റൊരു കാര്യം, ഞാൻ പറഞ്ഞു 7 ലക്ഷം രൂപ വരെ ടാക്സ് അടയ്ക്കേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ 7 ലക്ഷത്തിൽ നിന്നും 1 രൂപ കൂടി എന്ന് വിചാരിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് ടാക്സ് വരുന്നത് ആ കൂടിയ എമൗണ്ടിനല്ല, 3 ലക്ഷം മുതൽ കമ്പ്യൂട്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ 25,000 ഒരാൾക്ക് ടാക്സ് അടച്ച് റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് വിചാരിക്കുക. അദ്ദേഹത്തിന് മിനിമം 25,000 രൂപയെങ്കിലും ടാക്സ് അടയ്ക്കേണ്ടി വരും. അതീ കുറഞ്ഞൊരു എമൗണ്ടിന് ടാക്സ് അടച്ച് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്നിൽ നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കാണ്ട് ഫയൽ ചെയ്യാൻ പറ്റും ഇൻകം കുറവാണെങ്കിൽ, അല്ലെങ്കിൽ മിനിമം എത്ര അടയ്ക്കേണ്ടി വരും, ഏകദേശം 25,000 രൂപയുടെ അടുത്ത് ടാക്സ് അടയ്ക്കേണ്ടി വരും.
5: ഇൻകം ടാക്സ് റിട്ടേൺ എപ്പോഴാണ് ഫയൽ ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു ഡ്യൂ ഡേറ്റ്സോ അതുമായി ബന്ധപ്പെട്ട് പറയാം.
4: ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ഒരു ഫൈനാൻഷ്യൽ ഇയറിലേക്കാണ് വരുന്നത്. ഞാൻ പറഞ്ഞു 1 April മുതൽ 31 March വരെയാണ്. അപ്പോൾ ഫൈനാൻഷ്യൽ ഇയർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാം. അതിൻ്റെ ഫസ്റ്റ് ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 31 July 31 July ആണ് വരുന്നത്. അപ്പോൾ പെനാൽറ്റി കൂടാതെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 31 July ആണ്. ഓഡിറ്റുള്ള ആളുകൾക്ക് ഡേറ്റ് 31 October വരെ ഉണ്ട്. ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൽ 1 കോടി മുകളിൽ ടേൺ ഓവർ ഉള്ള ആളുകൾക്ക് ഓഡിറ്റ് ചെയ്യൽ നിർബന്ധമായ സാഹചര്യത്തിലാണെങ്കിൽ
5: 1 കോടിക്ക് മുകളിൽ
4: ടേൺ ഓവർ ഉള്ള ആളുകൾക്ക് ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യകത വരും. അപ്പോൾ അവർക്ക് മാത്രം 31 October എന്നുള്ള ഡേറ്റ് ആണ്. അല്ലാത്തവർക്ക് എപ്പോഴാണ്, 31 July ആണ്. ഇനി നമുക്ക് പെനാൽറ്റി അടച്ചുകൊണ്ട്, 5,000 രൂപ പെനാൽറ്റി അടച്ചതുകൊണ്ട് 31 December വരെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. 5,000 രൂപ വരെ പെനാൽറ്റി അടച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും 31 December വരെ.
5: ഓക്കെ, അതുപോലെ ഈ അഡ്വാൻസ് ടാക്സ് എന്ന് പറഞ്ഞിട്ടല്ലോ, അതെന്താണ്, ആരൊക്കെയാണ് ഈ അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ട ആളുകൾ?
4: അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് നേരത്തെ അടയ്ക്കണതിനാണ് നമ്മൾ അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത്.
5: നേരത്തെ
4: മുൻകൂട്ടി അടച്ചു വയ്ക്കുന്നതിന്. ഇൻകം ടാക്സിൽ നിയമം പറയുന്നത് ഒരാൾക്കൊരു ടാക്സ് ലയബിലിറ്റി 10,000 മുകളിലുണ്ട് എന്ന് വിചാരിക്കുക. ഞാൻ പറഞ്ഞു മിനിമം 25,000 വ്യക്തികൾക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ടാക്സ് അടയ്ക്കുന്ന ആളുകൾക്ക് ഓരോ ക്വാർട്ടറായിട്ട് 4 ക്വാർട്ടർ ഉണ്ട്. ക്വാർട്ടർ ഉണ്ട്, ഇപ്പോൾ 15 June 15 September 15 December 15 March ഇങ്ങനെ 4 ഡ്യൂ ഡേറ്റുകളുണ്ട്. ഓരോ ഡ്യൂ ഡേറ്റിലും ഒരു നിശ്ചിത തുക, ഇപ്പോൾ ഒരു വർഷം നമുക്ക് 1 ലക്ഷം രൂപയാണ് ടാക്സ് ലയബിലിറ്റി എന്ന് വിചാരിക്കുക. എങ്കിൽ ആദ്യത്തെ ക്വാർട്ടറിൽ, ഫസ്റ്റ് ക്വാർട്ടറിൽ 15,000 രൂപ 15% ടാക്സ് അടയ്ക്കുക. സെക്കൻഡ് ക്വാർട്ടറിൽ 30%, അതിപ്പോൾ 30,000 രൂപ ടാക്സ് അടയ്ക്കുക. തേർഡ് ക്വാർട്ടറിൽ 30%, 30,000 രൂപ ടാക്സ് അടയ്ക്കുക. ലാസ്റ്റ് ക്വാർട്ടറിൽ ബാക്കിയുള്ള 25%, 25,000 രൂപ ടാക്സ് അടയ്ക്കുക. അങ്ങനെ അഡ്വാൻസ് ആയിട്ട് ടാക്സ് അടയ്ക്കണമെന്നാണ് ഇൻകം ടാക്സ് പറയുന്നത്. ഇനി നമ്മൾ അങ്ങനെ ടാക്സ് അടച്ചില്ല, നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് വരെ നമുക്ക് ടാക്സ് അടയ്ക്കാം. അപ്പോൾ അങ്ങനെയാണ് ടാക്സ് അടയ്ക്കണമെങ്കിൽ അദ്ദേഹത്തിന് ആ അടയ്ക്കാത്ത ഇൻകം ടാക്സ് അഡ്വാൻസ് ടാക്സ് അടയ്ക്കാത്തത് കൊണ്ട് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നതാണ്. അപ്പോൾ 12% വരെ ഇൻകം ടാക്സ് എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും, അങ്ങനെ അഡ്വാൻസ് ടാക്സ് അടയ്ക്കാത്ത പക്ഷം. അപ്പോൾ പല ബിസിനസ്സുകാരും അല്ലെങ്കിൽ പല വലിയ ടാക്സ് ഉള്ള ആളുകളുണ്ട്, ഇപ്പോൾ 10 ലക്ഷം ടാക്സ് അടയ്ക്കുന്ന ആളുകളുണ്ട്, അവർ പൊതുവേ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്തായിരിക്കും ഈ മുഴുവൻ തുകയും ടാക്സ് ആയിട്ട് അടയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 10 ലക്ഷം രൂപ ടാക്സ് അടയ്ക്കുന്ന ആൾക്ക് ഏകദേശം 120,000 അതിൽ കൂടുതലോ ഇൻട്രസ്റ്റ് ആയിട്ട് എക്സ്ട്രാ അടയ്ക്കേണ്ടി വരും,
5: അടയ്ക്കേണ്ടി വരും.
4: അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ എമൗണ്ട് ടാക്സ് അടയ്ക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക, അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് എത്ര വർഷം, ഒരു വർഷം എത്ര ടാക്സ് വരുന്നു കാൽക്കുലേറ്റ് ചെയ്യുക, ആ ടാക്സ് ഓരോ ക്വാർട്ടർ ആയിട്ട് ഓരോ നിശ്ചിത ശതമാനം അടച്ചു പോവുക.
5: അവർക്ക് ആ ഇൻട്രസ്റ്റ് ലാഭമായിരിക്കും,
4: ഇൻട്രസ്റ്റ് ലാഭമായിട്ട് കിട്ടും.
5: ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ നാം പലപ്പോഴും കേൾക്കാറുള്ള ഒരു വാക്കുകളാണ് ഈ TDS, TCS, ഇതെന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ?
4: TDS അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ടാക്സ് ഡിഡക്റ്റ് അറ്റ് സോഴ്സ്, TCS ടാക്സ് കളക്ട് അറ്റ് സോഴ്സ്. ഇത് എന്ന് പറയുന്നത് ആ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ തന്നെ ഒരു പാർട്ട് ഓഫ് ഇൻകം നമ്മൾ എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ്റിലേക്ക് ടാക്സ് ആയിട്ട് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ബാങ്കിൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്യുന്ന പല കേസുകളുണ്ട്. അപ്പോൾ 20 ലക്ഷത്തിന് മുകളിൽ ടാക്സ്, 20 ലക്ഷത്തിന് മുകളിൽ ബാങ്കിൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് എന്ത് ചെയ്യും, അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം TDS ആയിട്ട് കട്ട് ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കും. ഇനിയിപ്പോൾ നമുക്ക് ഒരാൾ ഒരു നമുക്കൊരു കച്ചവട സ്ഥാപനത്തിന് റെൻറ്റിന് കൊടുത്തു, വാടകയ്ക്ക് കൊടുത്തു, അദ്ദേഹം 240,000 മന്ത്ലി റെൻ്റ് എന്ന് വിചാരിക്കുക എങ്കിൽ അദ്ദേഹം നമുക്ക് റെൻറ്റ് തരുമ്പോൾ 10% ടാക്സ് കട്ട് ചെയ്തിട്ട് ബാക്കിയാണ് തരുള്ളൂ. ആ എമൗണ്ട് എന്ത് ചെയ്യും, ഗവൺമെൻറ്റിലേക്ക് നമ്മുടെ പാൻ കാർഡിൻ്റെ അക്കൗണ്ടിൽ എന്ത് ചെയ്യും, അടയ്ക്കും. അതുപോലെ ഞാൻ പറഞ്ഞു ഹജ്ജിന് പോകുന്ന ആളുകൾ, അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, TCS ആയിട്ട് എമൗണ്ട് കളക്ട് ചെയ്യുന്നുണ്ട്, 30,000 രൂപ വരെയും കളക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ മിക്കവർക്കും ശ്രദ്ധിക്കാത്തൊരു ട്രാൻസാക്ഷനാണ്, പ്രത്യേകിച്ച് പ്രവാസികൾ ശ്രദ്ധിക്കാത്ത ഒരു ട്രാൻസാക്ഷനാണ്, നമ്മൾ 10 ലക്ഷം മുകളിൽ ഒരു വണ്ടി മേടിക്കുമെന്ന് വിചാരിക്കും, അതിൻ്റെ 1% TCS ആയിട്ട് കളക്ട് ചെയ്യുന്നുണ്ട്. ആ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യും, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തുകൊണ്ട് റീഫണ്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ TDS TCS ആയിട്ട് കളക്ട് ചെയ്യുന്ന പൈസ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണോ ടാക്സ് ലയബിലിറ്റി വരുന്നത് ആ ടാക്സ് ലയബിലിറ്റിയിൽ നിന്ന് കുറച്ച് ബാക്കി എമൗണ്ട് നമുക്ക് ടാക്സ് ആയിട്ട് അടച്ചാൽ മതി. ഇനി നമുക്ക് ടാക്സ് ഇല്ല, പക്ഷെ TDS ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ TCS കളക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ എമൗണ്ട് റീഫണ്ടായിട്ട് ലഭിക്കുന്നതുമാണ്.
5: സാറേ, ഇവിടെ നമ്മൾ സാന്ദർഭികമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്യുന്ന ഒരു ഒരു ചോദ്യം അവിടെ വരുന്നുണ്ട്, ഈ TCS ഹജ്ജുമായിട്ട് എങ്ങനെയാണ് നമ്മൾ ഹാജിമാരുമായിട്ട് എങ്ങനെയാണ് അത് ബന്ധപ്പെടുന്നത്, അത് അതിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്താണ്?
4: ഒരാൾ ഹജ്ജിന് പോകുമ്പോൾ ഏകദേശം നമുക്കറിയാം 5 ലക്ഷം മുതൽ 6 ലക്ഷം ആ എമൗണ്ട് ചെലവഴിച്ചാണ് ഹജ്ജിന് പോകുന്നത്. ഈ ചെലവഴിക്കുന്ന തുകയിൽ ഒരു നിശ്ചിത എമൗണ്ട് TCS ആയിട്ട് ഗവൺമെൻറ് കളക്ട് ചെയ്യുന്നുണ്ട്, ഒരു 30,000 രൂപ എന്ന് പറയുന്നത്. ഈ രൂപ 30,000 രൂപ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 6 ലക്ഷം രൂപ ചെലവഴിച്ചാണല്ലോ അദ്ദേഹം എന്ത് ചെയ്യുന്ന ഹജ്ജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ അദ്ദേഹത്തിന് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തുകൊണ്ട് ആ എമൗണ്ട് റീഫണ്ടായിട്ട് ലഭിക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം പല ഹാജിമാരും വയസ്സായ ആളുകളായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ ഇൻകം ഇല്ലാത്ത ആളുകളായിരിക്കാം, അവരുടെ മക്കളുടെ പൈസ വെച്ചായിരിക്കും ചിലപ്പോൾ ഹജ്ജിന് പോകുന്നത്. പക്ഷെ മക്കളുടെ പൈസ വെച്ച് ഹജ്ജിന് പോകുമ്പോൾ അദ്ദേഹത്തിന് ഇൻകം ഇല്ല, മനസ്സിലായല്ലോ. കാരണം മക്ക ഒരു മകൻ അതിൻ്റെ ഫാദറിന് അല്ലെങ്കിൽ മദറിന് എന്ത് ചെയ്യുന്നു, പൈസ കൊടുക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം വർഷങ്ങളായിട്ട് സേവ് ചെയ്ത് വെച്ച പൈസ ആയിരിക്കും ഹജ്ജിന് പോകുന്നത്. അപ്പോൾ അതിനും ഈ ചെറിയ എമൗണ്ട് ആണെങ്കിൽ ഓരോ വർഷം സേവ് ചെയ്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2 ലക്ഷം 3 ലക്ഷമൊക്കെയാണ് ഒരു വർഷം ഇൻകം ഉണ്ടെങ്കിൽ മാത്രം ഇൻകം ടാക്സ് അടച്ചാൽ മതി. സേവ് ചെയ്ത പൈസ ആകുമ്പോൾ നമുക്ക് ഇൻകം ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇൻകം ഡിസ്ക്ലോസ് ചെയ്യാതെ തന്നെ, ഇൻകം ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ ഇൻകം ഡിസ്ക്ലോസ് ചെയ്യാതെ തന്നെ നമുക്ക് ആ റീഫണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ചെയ്തുകൊണ്ട് റീഫണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ പാൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ഇത്ര കാര്യങ്ങൾ ഒരു എപ്പോഴും നല്ലത് സ്വന്തമായിട്ട് ചെയ്യുമോ അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻറ്റിനെ ഏൽപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ആ എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് ആയിട്ട് തന്നെ റീഫണ്ട് ആയിട്ട് കിട്ടും.
5: പക്ഷേ ഇത് ഈ റീഫണ്ടിനെ കുറിച്ച് പലർക്കും ആജിമാർക്ക് പലപ്പോഴും അറിയാറില്ല. അതുകൊണ്ട് ആ ഫണ്ട് അപ്പോൾ എന്താ, അത് ശരിക്കും
4: അത് സത്യം പറഞ്ഞാൽ ഗവൺമെന്റിലേക്ക് പോകുന്നതാണ്. പ്രവാസികൾക്കും അറിയില്ല പല കാര്യങ്ങളും, അതുപോലെ ഹാജിമാർക്കും പലതും അറിയില്ല. പക്ഷേ ഇത് കൃത്യമായിട്ട് ഫയൽ ചെയ്യുകയാണെങ്കിൽ 30,000 രൂപയോളം വരും ഏകദേശം ഒരു ഹാജിന്ന്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷായിട്ട് റീഫണ്ട് ലഭിക്കും
5: ചെയ്യും. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്, ഒരു വിവരമാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഹാജിമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രിയമുള്ള ശ്രോതാക്കളെ, നമ്മൾ ഇതുവരെ ജനക്ഷേമം പരിപാടിയിൽ ഓരോ പൗരനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്തിലുള്ള ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബിസിനസ് സംബന്ധമായിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഓരോക്കെ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയ ഇൻഫർമേഷനാണ്, വിവരമാണ് നമുക്കിതുമായി ഈ ജനക്ഷേമം പരിപാടിയിലൂടെ സാറിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ അനുബന്ധമായ മറ്റു വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. തൽക്കാലം ഇവിടെ ഇത് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, ജനക്ഷേമത്തിൽ നാം ഇതുവരെ കേട്ടത് ഇൻകം ടാക്സ്, പ്രവാസികളും കർഷകരുമൊക്കെ അറിയേണ്ട സുപ്രധാനപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ച് അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നാം കേട്ടത്. സി എ അബ്ദുള്ള പി അലി ആൻഡ് പീസ് റേഡിയോ പ്രതിനിധിയായിക്കൊണ്ട് വി ടി അബ്ദുസലാമുമാണ് പങ്കെടുത്തത്.
0: മോസ്തമാശിനി, ഇപ്പം നമ്മൾ അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകുന്നത് ഓരോ ആളുകളുടെയും മനസ്സിനെ അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ അവർ ആ കുടുംബത്തിലും അത്യാവശ്യമായ നമ്മളൊരു പ്രോഗ്രാമിൻ്റെ സ്നേഹക്കൂട് എന്നുള്ളത്, കുടുംബങ്ങളിൽ കുളിർത്തന്നലായി എന്ന് നമ്മൾ ആ ഒരു ടൈറ്റിൽ പറയുന്ന ആ സ്നേഹക്കൂടിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഇന്ന് വിഷയം, ഇന്നത്തെ സ്നേഹക്കൂടിലെ വിഷയം എന്ന് പറഞ്ഞാൽ അവിഹിത ബന്ധങ്ങളുടെ മനഃശാസ്ത്രം, അതിൻ്റെ ഭാഗം ഒന്നാണ് ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് പ്രൊഫസർ കെ പി സഹദാണ്. അപ്പോൾ ഈ ഒരു സ്നേഹക്കൂട് എല്ലാവരും കേൾക്കുക. ഇൻഷാല്ലാ നമ്മൾ സ്നേഹക്കൂട് കേട്ട് തിരിച്ചെത്താം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലാണ് നമ്മളുള്ളത്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മുടെ കൂടെയുള്ളത് ഫാമിലി കൗൺസിലിംഗ് രംഗത്ത് വളരെ ശ്രദ്ധേയമായ പങ്ക് നിർവഹിക്കുന്ന ബഹുമാന്യനായ പ്രൊഫസർ സഹദ് സാറാണ്. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ചില ചോദ്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട നാം ഏറെ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളിലൂടെയാണ് ഇൻഷാല്ലാ ഇന്നത്തെ ചർച്ച കടന്നു പോകുന്നത്. ബഹുമാന്യനായ പ്രൊഫസർ സഹദ് സാറെ ഇന്നത്തെ ഈ ഒരു ചർച്ചയിലേക്ക് വളരെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. എല്ലാ ശ്രോതാക്കളെയും ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആദ്യത്തെ ഒരു ചോദ്യം, ഫാമിലി കൗൺസിലിംഗ് രംഗത്ത് ഇന്ന് ധാരാളം ആളുകൾ കൗൺസിലിംഗിന് വേണ്ടി വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈയൊരു ദാമ്പത്യ രംഗത്ത് ഇണകൾക്കിടയിലുള്ള ബന്ധം വഷളാകുന്നതിന് പിന്നിലുള്ള, ആ ബന്ധത്തിൽ തകർച്ച സംഭവിക്കുന്നതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്?
7: താങ്കളുടെ ചോദ്യം ഏറെ പ്രാധാന്യമർഹിക്കുന്നതും പ്രസക്തവുമാണ്. ഇന്ന് നമ്മുടെ അടുത്ത് വരുന്ന ഫാമിലി കൗൺസിലിംഗ് കേസുകളിൽ നല്ലൊരു ശതമാനം വിവാഹ ജീവിതം മുന്നോട്ടു പോകുന്നതിൽ തടസ്സം നിൽക്കുന്ന ഭർത്താക്കന്മാരുടെയും ഭാര്യമാരുടെയും വിവാഹേതര ബന്ധങ്ങൾ തന്നെയാണെന്ന് പറയാൻ സാധിക്കും. മുമ്പ് കാലങ്ങളിൽ നാം കേൾക്കാത്തത്ര വർദ്ധനവ് വിവാഹപൂർവ ബന്ധങ്ങളിലും വിവാഹത്തിന് ശേഷമുള്ള വഴിവിട്ട ലൈംഗിക ബന്ധങ്ങളിലും ഇന്നുണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള കേസുകൾ വളരെ സാധാരണത്വത്തോടുകൂടിയാണ് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
6: ദാമ്പത്യ ജീവിതത്തിലെ ഒരു പരാജയത്തിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ആ ബന്ധ തകർച്ചയിലേക്ക് പോകുന്ന ചില കാരണങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. വിവാഹപൂർവ വിവാഹേതര ബന്ധങ്ങളിലേക്ക് കഴിഞ്ഞ നാളുകളിലേക്കാൾ ആളുകൾ പോകുന്ന, അതിനൊരു സാധാരണ അവസ്ഥയിൽ കാണുന്നൊരു സാഹചര്യമുണ്ട് എന്നതാണ് ഈ ഒരു മറുപടിയുടെ അവസാനത്തിൽ നമ്മൾ കേട്ടത്. വിവാഹത്തിന് ശേഷവും ഇത്തരത്തിലുള്ള വിവാഹേതര അവിഹിത ബന്ധങ്ങളിലേക്ക് സ്ത്രീയും പുരുഷനും പോകുന്നതിനു പിന്നിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? എന്തൊക്കെയാണ് ആ കാരണങ്ങൾ?
7: തീർച്ചയായും ഉണ്ടെന്ന് പറയാം. ഒന്നാമതായി, ഇന്നത്തെ സാമൂഹ്യ കുടുംബ ചുറ്റുപാടുകൾ ഏറെ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ നമ്മുടെ തറവാട്ടിലെ മുതിർന്ന കാരണവന്മാർ ഉപ്പയും വെല്ലുപ്പയും അമ്മാവന്മാരുമൊക്കെ കുട്ടികളുടെയും വിവാഹം കഴിഞ്ഞവരുടെയും ജീവിതത്തിലെ പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു. ഇന്നത്തെ ന്യൂജൻ തലമുറ അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ നിലപാടും സമീപനവുമാണ് കൈക്കൊള്ളുന്നത്. എല്ലാം ധൃതിയിൽ കൈവശപ്പെടുത്താൻ വ്യാമോഹിക്കുന്ന യുവതലമുറക്ക് അതിർവരമ്പുകളും നിയന്ത്രണങ്ങളും ഒട്ടും ഇഷ്ടമില്ല. ഒന്നിനും വെറുതെയില്ലാതെ വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ യുവതയെ നിയന്ത്രിക്കുന്നത് മൊബൈൽ ഫോണും നവ സാങ്കേതിക ഉപകരണങ്ങളുമാണ്. കയ്യിൽ ഇഷ്ടം പോലെ പണം വരുന്നതുകൊണ്ട് സെൽഫിയുടെ ലോകത്താണ് അവർ ജീവിക്കുന്നത്. സ്വാർത്ഥമായ താൽപ്പര്യങ്ങളും വികാരങ്ങളുമാണ് അവരുടെ ഭാവിയെ നിർണയിക്കുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത്. മുതിർന്നവരുടെ അനുഭവ സമ്പത്തിൽ നിന്ന് പാഠമുൾക്കൊള്ളാൻ അവരുമായി കൂടിയാലോചന നടത്താൻ സാരോപദേശങ്ങൾ സ്വീകരിക്കാൻ ഇന്നത്തെ യുവാക്കൾക്ക് നീരസവും വെറുപ്പുമാണ്. അവരുടെ ജീവിതത്തിലെ ലക്ഷ്യം നിർണയിക്കുന്നത് നൈമിഷിക സുഖാസ്വാദനങ്ങളാണ്. ഏറെ വിദ്യാഭ്യാസം തങ്ങൾക്കുണ്ടെന്ന് അവകാശപ്പെടുന്ന ഇവർ അനുകരിക്കുന്നത് സിനിമ നായിക നായകന്മാരെയും സ്പോർട്സ് താരങ്ങളെയൊക്കെയാണ്. സൃഷ്ടിപരമായി ചിന്തിക്കാനോ കൂടിയാലോചനയിൽ കൂടി ക്രിയാത്മക ചിന്താ മനോഭാവം ഉൾക്കൊള്ളാനോ ഇന്നത്തെ തലമുറക്ക് കൂടുതൽ താൽപ്പര്യം കാണുന്നില്ല. എല്ലാം ധൃതിയിൽ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ യുവതക്ക് സാവകാശത്തിൽ കാര്യങ്ങൾ അപഗ്രഥനം ചെയ്യാനുള്ള കർമ്മശേഷി നഷ്ടപ്പെടുകയാണ്. പരമ്പരാഗതമായി നമ്മുടെ മുസ്ലിം കുടുംബങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അറേഞ്ച്ഡ് മാരേജുകളിൽ ഇന്നത്തെ യുവതീ യുവാക്കൾക്ക് താൽപ്പര്യം കുറഞ്ഞു വരികയാണ്. മുൻകൂട്ടി പരസ്പരം അറിഞ്ഞും പരിചയപ്പെട്ടും ഇഷ്ടപ്പെട്ടും നടക്കുന്ന വിവാഹമാണ് വിവാഹമോചനങ്ങൾ ഒഴിവാക്കാൻ ഏറ്റവും അഭികാമ്യമായ കാര്യമെന്ന് അവർ വിശ്വസിക്കുന്നു. ഇസ്ലാം അടിസ്ഥാനപരമായി വിലക്കുന്ന കാര്യമാണ് നിക്കാഹിന് മുമ്പുള്ള സ്ത്രീ പുരുഷ പ്രണയവും മറ്റു ബന്ധങ്ങളും. ആദർശ നിഷ്ഠയുള്ളവർ എന്ന് സമൂഹത്തിൽ ഉദ്ഘോഷിക്കുന്നവർ പോലും തങ്ങളുടെ മക്കളുടെ വിവാഹം ഇസ്ലാമിക നിയമങ്ങൾ കാറ്റിൽ പറത്തി നടത്തുകയാണ്. നിക്കാഹിൽ കൂടി മാത്രമേ അന്യ പുരുഷനും സ്ത്രീയും ഒന്നിക്കാനും സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും യാത്ര ചെയ്യാനും എല്ലാം പാടുള്ളൂ. എന്നാൽ വിവാഹനിശ്ചയം കഴിഞ്ഞ ഉടനെ പല മുസ്ലിം കുടുംബങ്ങളിലും കൈമാറുന്നത് മൊബൈൽ ഫോണാണ്. മാതാപിതാക്കളുടെ സഹകരണത്തോടുകൂടി നിക്കാഹ് നടക്കുന്നതിനു മുമ്പ് തന്നെ ഒന്നിച്ച് ഡ്രസ്സെടുക്കാനും പരിചയപ്പെടാനും ടൂറ് പോവാനും ഭക്ഷണം കഴിക്കാനും അവസരം ഒരുക്കി അനുവാദം നൽകുന്ന ഭൗതിക സാഹചര്യം ഇന്ന് പല മുസ്ലിം കുടുംബങ്ങളിലും നിലനിൽക്കുന്നതായി നമ്മൾ കാണുകയാണ്. എന്ത് ന്യായീകരണങ്ങൾ നിരത്തിയാലും ഇത്തരത്തിലുള്ള വിവാഹപൂർവ്വ ബന്ധങ്ങൾ നിക്കാഹിൻ്റെ പവിത്രത നഷ്ടപ്പെടുത്തുകയും പരിധിവിട്ട ലൈംഗികതയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു എന്ന് നമ്മൾ അറിയണം. അതുപോലെ തന്നെ നിക്കാഹിനു മുമ്പുള്ള നിശ്ചയ പാർട്ടികൾ ഇണകൾ പരസ്പരം ബന്ധം വെക്കുന്നത് ഇസ്ലാമിക നിയമങ്ങളോടുള്ള കൊഞ്ഞനം കാട്ടലാണ്.
6: തീർച്ചയായും ഈ രംഗത്ത് ഇസ്ലാം വെച്ചിട്ടുള്ള അതിർവരമ്പുകൾ അത് പാലിക്കേണ്ടതിൻ്റെ ഒരു അനിവാര്യത കൂടി ഈ ഒരു മറുപടിയിൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. മറ്റൊരു ചോദ്യം, ഇത്തരത്തിലുള്ള അവിഹിത ബന്ധങ്ങളിലേക്ക് ഭാവിയിൽ ആളുകൾ പോകുന്നതിനു പിന്നിൽ സ്വന്തം വീടകങ്ങളിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് ബന്ധുക്കളിൽ നിന്ന് ഉണ്ടാകുന്ന ഏതെങ്കിലും നിലക്കുള്ള ലൈംഗികമായിട്ടുള്ള പീഡനങ്ങൾ, ലൈംഗികമായിട്ടുള്ള ദുരുപയോഗപ്പെടുത്തലുകൾ എല്ലാം ഇതിൻ്റെ പിന്നിൽ ഒരു കാരണമാകുന്നുണ്ടോ?
7: വളരെ റെലവൻ്റായ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് സുഹൃത്ത് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ബ്ലഡ് റിലേഷൻസിൽ നിന്നും പെൺകുട്ടികൾക്കുണ്ടാവുന്ന ലൈംഗിക പീഡനങ്ങളും അല്ലെങ്കിൽ ലൈംഗിക ദുരുപയോഗവും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. നാം രക്തബന്ധത്തേക്കാൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വലിയ വ്യക്തികളിൽ നിന്ന് പോലും പ്രായപൂർത്തിയായതും ആകാത്തതുമായ നമ്മുടെ പെൺകുട്ടികൾക്ക് നിരന്തര ലൈംഗിക ദുരനുഭവങ്ങൾ, സെക്സ് അബ്യൂസ് ഉണ്ടാവുന്നുണ്ട്. വിവാഹം നിഷിദ്ധമായ ഉപ്പയുമായും അമ്മാവനുമായും പിതൃ സഹോദരന്മാരുമായും എല്ലാം ഇൻസെസ്റ്റ്, അതായത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർ പിൽക്കാലത്ത് എക്സ്ട്രാ മാരിറ്റൽ സെക്സിന്റെ പ്രയോക്താക്കളും ഇരകളുമായി മാറുന്ന ദുരവസ്ഥ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അടുത്ത ബന്ധുക്കളിൽ നിന്നും ഉണ്ടാവുന്ന ലൈംഗിക പീഡനങ്ങളും ദുരനുഭവങ്ങളും കൗമാരക്കാരായ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഉണങ്ങാൻ വിസമ്മതിക്കുന്ന മുറിവും ഷോക്കുകളും ഉണ്ടാക്കുന്നു. ഇത്തരം ചൈൽഡ്ഹുഡ് ട്രോമാസ് അല്ലെങ്കിൽ കുട്ടിക്കാലത്തുണ്ടാകുന്ന ചെറുപ്പത്തിലുണ്ടാവുന്ന വലിയ ദുരന്തങ്ങളും മുറിവുകളും പിന്നീട് പ്രതികാരദാഹമായി മാറാനും കക്ഷികളുടെ മനസ്സിൽ നിലനിൽക്കുന്ന പകയായിത്തീരാനും സാധ്യത കൂടുതലാണ്. ഒരിക്കൽ എൻ്റെ അടുത്ത് 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. ഈ കുട്ടി ഗൾഫിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് ചാടാൻ വേണ്ടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുണ്ടായി. അങ്ങനെ ആ കുട്ടിയെ കൗൺസിലിംഗ് ചെയ്ത ഘട്ടത്തിൽ ആ കുട്ടി വളരെ ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ വെളിപ്പെടുത്തി. അതായത് കുട്ടിക്ക് മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം തൻ്റെ ഉപ്പയുടെ ഏറ്റവും അടുത്ത സുഹൃത്തിൽ നിന്ന് ബന്ധുവിൽ നിന്ന് ഉണ്ടായിട്ടുള്ള സെക്സ് അബ്യൂസാണ്. ഈ സെക്സ് അബ്യൂസിന്, ലൈംഗികമായിട്ടുള്ള പീഡനത്തിന്, ദുരുപയോഗത്തിന് ഈ കുട്ടി നിരന്തരം വിധേയമാവുകയും അത് വലിയ ഒരു ആത്മസംഘർഷം കുട്ടിയുടെ മനസ്സിലുണ്ടാക്കുകയും ചെയ്തു. ഞാൻ കുട്ടിയോട് ചോദിച്ച ഘട്ടത്തിൽ എന്തുകൊണ്ട് കുട്ടി ഈ കാര്യങ്ങൾ തൻ്റെ ഉപ്പയോടും ഉമ്മയോടും സൂചിപ്പിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ കുട്ടി പേടിച്ചു. അതായത് ഇത്തരം കാര്യങ്ങൾ ഉപ്പയോടും ഉമ്മയോടും പുറത്ത് പറയുകയാണെങ്കിൽ അത് ആ ബന്ധത്തെ തകർക്കുകയും തൻ്റെ ജീവൻ തന്നെ അപകടപ്പെടുമോ എന്നുള്ള പേടി. ഇങ്ങനെയുള്ള ഉത്കണ്ഠകളാണ് പലപ്പോഴും കുട്ടികൾ ഇത്തരം കാര്യങ്ങൾ മുതിർന്നവരോട് അല്ലെങ്കിൽ അടുത്ത ഉപ്പയോടും ഉമ്മയോടും പറയാതിരിക്കാനുള്ള കാരണം. ഇപ്പം ഇങ്ങനെയുള്ള സൂയിസൈഡിലേക്ക് പോലും എത്തിക്കുന്ന അല്ലെങ്കിൽ അതിന് ശ്രമിക്കുന്ന രൂപത്തിലുള്ള അപകടങ്ങൾ പതിയിരിക്കുന്ന കാര്യങ്ങളാണ് ഈ സ്വന്തം കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ ഉപ്പയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്നെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ലൈംഗികമായിട്ടുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ചൂഷണങ്ങൾ.
6: നമ്മളുടെ ചർച്ചയിൽ നേരത്തെ വിവാഹത്തിന് ശേഷവും വിവാഹേതര ബന്ധങ്ങളിലേക്ക് സ്ത്രീയും പുരുഷനുമൊക്കെ പോകുന്നുണ്ട് എന്നും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും ചർച്ചയുടെ ഒരു ഭാഗത്ത് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ഇങ്ങനെയുള്ള ഈ ഒരു അവസ്ഥയിലേക്ക് ആളുകൾ പോകുന്ന, സ്ത്രീയും പുരുഷനുമൊക്കെ ഇത്തരം അവിഹിത ബന്ധങ്ങളിലേക്ക് പോകുന്നതിനു പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? നമുക്കത് എങ്ങനെയാണ് പറയാൻ കഴിയുക?
7: പക്വതയും തൻ്റെടവും എത്തുന്നതിനു മുമ്പ് നടക്കുന്ന അധിക വിവാഹങ്ങളിലും ഇണകളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മാനദണ്ഡങ്ങളുടെ മുൻഗണനാക്രമം താളം തെറ്റാറുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്തിയ പരിഗണന നൽകാൻ ആവശ്യപ്പെട്ട മതനിഷ്ഠയും സ്വഭാവ വൈശിഷ്ട്യവും പക്വത എത്താത്തവരെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമായാണ് ആദ്യ നാളുകളിൽ തോന്നുക. സൗന്ദര്യത്തിനും സാമ്പത്തിക ഭദ്രതയ്ക്കും മുന്തിയ പരിഗണന നൽകിക്കൊണ്ട് നടത്തപ്പെടുന്ന വിവാഹങ്ങൾ മതനിഷ്ഠയുടെ അഭാവം നിമിത്തം വിവാഹേതര ബന്ധങ്ങളിൽ വ്യാപൃതരാവുന്നതും വലിയ തെറ്റായി അവർ കാണുന്നുമില്ല. സൗന്ദര്യത്തിനും സാമ്പത്തിക ഭദ്രതയ്ക്കും മുന്തിയ പരിഗണന നൽകിക്കൊണ്ട് നടത്തപ്പെടുന്ന വിവാഹങ്ങൾ മതനിഷ്ഠയുടെ അഭാവം നിമിത്തം വിവാഹേതര ബന്ധങ്ങളിൽ മുഴുകുന്നതും വലിയ തെറ്റായിക്കൊണ്ട് അവർ കാണുന്നില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ പക്വത എത്താത്ത പ്രായത്തിൽ നടക്കുന്ന വിവാഹമായതുകൊണ്ട് തന്നെ പിന്നീട് ഈ ഭർത്താവ് മനസ്സിലാക്കുകയാണ് ഞാൻ ഉദ്ദേശിച്ച ക്വാളിറ്റീസ് അല്ലെങ്കിൽ സ്വഭാവങ്ങൾ ഉള്ള ഒരു വ്യക്തിയല്ല എൻ്റെ ഭാര്യ. തൻ്റെ സങ്കല്പങ്ങൾ പാടെ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ തെറ്റുന്ന ഒരു സന്ദർഭത്തിൽ തൻ്റെ ഇണ താൻ ഉദ്ദേശിക്കുന്ന മാനസിക തലത്തിലേക്ക് ഉയരാത്തതോ അല്ലെങ്കിൽ തന്നെ ഉൾക്കൊള്ളാൻ തയ്യാറാവാത്തതോ എല്ലാം വിവാഹേതര ബന്ധങ്ങളിലേക്ക് അയാളെ ചിന്തിപ്പിച്ചേക്കാം. ഇന്ന് ഇത്തരത്തിലുള്ള കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇത്തരം വിവാഹേതര ബന്ധത്തിലേക്ക് നയിക്കപ്പെടാനുള്ള രണ്ടാമത്തെ കാരണം ലാക്ക് ഓഫ് ഇമോഷണൽ അറ്റാച്ച്മെൻ്റാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാഹത്തിൽ കൂടി ഉണ്ടാവേണ്ടത് സ്നേഹവും കാരുണ്യവുമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനം തന്നെ വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദതം വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൽ ഖൗമി യതഫക്കറൂൻ. സൂറത്ത് റൂമിലുള്ള ഈ വചനം സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ച് തരാനുള്ള കാരണം നിങ്ങൾ സമാധാനത്തോടുകൂടി അവരിലേക്ക് ചെന്ന് ചേരാൻ വേണ്ടിക്കൊണ്ടാണ്. അതിനുവേണ്ടി ഇണകൾക്കിടയിൽ, ഇണയും തുണയുമായി ജീവിക്കുന്നതിനിടയിൽ സ്നേഹത്തെയും കാരുണ്യത്തെയും സമ്മേളിപ്പിച്ചു എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു വലിയ ദൃഷ്ടാന്തമാണ്. യഥാർത്ഥത്തിൽ വിവാഹത്തിന് ശേഷം ഇണകൾ തമ്മിൽ നിലനിൽക്കേണ്ടത് വൈകാരികമായിട്ടുള്ള ഇമോഷണലായിട്ടുള്ള അടുപ്പമാണ്. ആ ഇമോഷണലായിട്ടുള്ള വൈകാരികമായിട്ടുള്ള ആ ഒരു അടുപ്പം നിലനിൽക്കുന്ന കാലത്തോളമാണ് വിവാഹത്തിൻ്റെ സുദൃഢത നിലനിൽക്കുക. എന്നാൽ ഇണകൾക്കിടയിലുള്ള ഇഷ്ടങ്ങൾ വിഭിന്നമാവുന്ന ഘട്ടത്തിൽ അവർ തമ്മിലുള്ള അഭിരുചികളും മാനസിക അടുപ്പവും നഷ്ടപ്പെടുകയും പരസ്പരം സദാ കുറ്റപ്പെടുത്തുന്ന നെഗറ്റീവ് സ്ട്രോക്കുകൾ നൽകുന്ന അവസ്ഥയിലേക്ക് ഇരുവരും വഴിമാറുകയും ചെയ്യുന്നു. ഇത് അവർക്കിടയിൽ അകലം വർദ്ധിക്കുന്നതിനും കൂടെ തന്നെ ആശ്വാസവും സമാധാനവും കണ്ടെത്താൻ വേണ്ടി വിവാഹേതര ബന്ധങ്ങളിലേക്കും രതിയിലേക്കും നീങ്ങാൻ പ്രേരിപ്പിക്കപ്പെടുകയും ചെയ്യുകയാണ്. ഇണകൾ തമ്മിൽ മത്സരിക്കേണ്ടത് സ്നേഹത്തിലും വിട്ടുവീഴ്ചയിലുമാണ്. ഇത് നടക്കാതെ വരുമ്പോൾ ഇരുവർക്കിടയിൽ പകയും വിദ്വേഷവും മറനീക്കി സ്ഥാനം പിടിക്കുകയും ഒരാൾ മറ്റൊരാളിലുള്ള തിന്മയും പോരായ്മകളും മാത്രം പുറത്തു പറയാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഇണയും അതുപോലെ തന്നെ തുണയിൽ കുറ്റങ്ങൾ കണ്ടെത്തി സായുധ്യമടയുകയും ചെയ്യാൻ ശ്രമിക്കുന്നു. ചുരുക്കത്തിൽ ഇവർക്കിടയിലുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻ്റ്, വൈകാരികമായിട്ടുള്ള ഒരു സാമീപ്യം നഷ്ടമാവുന്നതാണ് രണ്ടുപേരും പരസ്പരം കുറ്റങ്ങൾ ആരോപിക്കാൻ കാരണമാവുന്നത്. ആ ഒരു വൈകാരിക തലത്തിലുള്ള ബന്ധം നഷ്ടപ്പെടുന്നതോടുകൂടി ലൈംഗികമായിട്ടുള്ള ജീവിതത്തിൽ തകരാറുകൾ സംഭവിക്കുന്നു. കാരണം സെക്സ് എന്നുള്ളത് യഥാർത്ഥത്തിൽ വൈവാഹിക ജീവിതത്തിൻ്റെ കാതലായിട്ടുള്ള ഒരു വശമാണ്. വൈകാരികമായിട്ടുള്ള അടുപ്പം നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ തൻ്റെ ഇണയെ പ്രാപിക്കാനുള്ള ആ ഒരു താൽപ്പര്യം പുരുഷൻ്റെ മനസ്സിൽ നഷ്ടപ്പെടുന്നു. തിരിച്ചും തൻ്റെ ഭർത്താവ് തൻ്റെ വ്യക്തിത്വം അംഗീകരിക്കുകയും തന്നെ പരിഗണിക്കുകയും തന്നെ സംരക്ഷിക്കുകയും തന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളല്ല എന്നുള്ള തിരിച്ചറിവ് ഭാര്യ വൈകാരികമായി തൻ്റെ ഭർത്താവിൽ നിന്ന് അകലുവാൻ കാരണമാവുന്നു. എന്നാൽ ഇതെല്ലാം നൽകാൻ തയ്യാറാവുന്ന ഒരു വ്യക്തി പുറത്തുള്ളപ്പോൾ ആ വ്യക്തിയിൽ കൂടി ഇത്തരം ആശ്വാസവും സമാധാനവും തലോടലും കിട്ടാൻ വ്യഗ്രതപ്പെടുകയും ആ ഒരു തലത്തിലേക്ക് ചിന്ത മാറിപ്പോവുകയും ചെയ്യുന്നു. ശക്തമായ അള്ളാഹുവിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ അള്ളാഹു കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് എന്ന വിശ്വാസം മനസ്സിൽ നിന്ന് അപ്രത്യക്ഷമാവുന്ന ഘട്ടത്തിൽ വിവാഹേതര ബന്ധത്തിലേക്ക് ഇത്തരം കേസുകൾ പോവുകയാണ് പതിവ്. മൂന്നാമതായി എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു വിഷയം ഡിസ്സാറ്റിസ്ഫൈഡ് മാരിറ്റൽ ലൈഫാണ്. അതായത് വൈവാഹിക ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് സംതൃപ്തിയാണ്, പരസ്പരം പൊരുത്തപ്പെടലാണ്. വിവാഹേതര ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന പല ദമ്പതിമാരും നിലവിലുള്ള തങ്ങളുടെ വിവാഹ ജീവിതത്തിൽ അസംതൃപ്തരായിരിക്കും. പുകവലി, മദ്യം, മറ്റ് ലഹരി ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയിൽ കൂടി ദാമ്പത്യത്തിൽ നഷ്ടപ്പെട്ട മനസ്സമാധാനം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. തങ്ങൾ ആർജിച്ചുകൊണ്ടിരിക്കുന്ന ദുശ്ശീലങ്ങൾ നാൾക്കുനാൾ വർദ്ധിക്കും എന്നതല്ലാതെ ഒരു പരിഹാരമായി ഈ മൂന്ന് ദുശ്ശീലങ്ങളും ഒരാൾക്കും ഉപകരിക്കുകയില്ല എന്നതും ഒരു പരമയാഥാർത്ഥ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നാം സ്വപ്നത്തിലോ സിനിമയിലോ സീരിയലുകളിലോ കണ്ടതോ നാം നമ്മുടെ സമൂഹത്തെ പഠിപ്പിച്ചതോ അല്ല ശരിയായ ദാമ്പത്യം. ഭാവനയിലും സ്വപ്നലോകത്തും ജീവിക്കുന്ന അനവധി ദമ്പതിമാർ നിരാശയിൽ അകപ്പെടാൻ പ്രധാനപ്പെട്ട കാരണം ജീവിതത്തിന്റെ പച്ചയായ നഗ്ന യാഥാർത്ഥ്യങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാവാത്തതും സ്വപ്നലോകത്തു നിന്നും യാഥാർത്ഥ്യ ലോകത്തേക്ക് തിരിച്ചുവരാൻ സന്നദ്ധത കാണിക്കാത്തതുമാണ്. കടമകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുന്ന ആ ഒരു കാര്യത്തേക്കാൾ ഇന്നത്തെ യുവതലമുറ മുൻഗണന നൽകിക്കൊണ്ടിരിക്കുന്നത് അവകാശങ്ങളെ സംബന്ധിച്ചുള്ള അമിത പ്രതീക്ഷയും കാഴ്ചപ്പാടും തന്നെയാണ് എന്നുള്ളതാണ് ഈ വൈവാഹിക മരവിപ്പിന് പ്രധാനപ്പെട്ട കാരണം. അസംതൃപ്തി വളർത്തുന്ന ദമ്പതിമാർ പരസ്പര വിട്ടുവീഴ്ചക്കും വന്ന തെറ്റുകൾ തിരുത്താനും തയ്യാറായെങ്കിൽ മാത്രമേ ദാമ്പത്യമെന്ന വാഹനം സുഗമമായി മുന്നോട്ടു പോവുകയുള്ളൂ. നാലാമതായി സൂചിപ്പിക്കാനുള്ളത് ലാക്ക് ഓഫ് റിലീജിയോസിറ്റി, അതായത് മതപരമായിട്ടുള്ള ഒരു നിഷ്ഠയും ബോധവും ജീവിതത്തിൽ നഷ്ടപ്പെടുന്നു. അള്ളാഹുവെ സംബന്ധിച്ചുള്ള പേടി അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം ജീവിതത്തിൽ അപ്രത്യക്ഷമാവുന്നു എന്നുള്ളതും വിവാഹം കഴിഞ്ഞ വ്യക്തികൾ വിവാഹേതര ബന്ധത്തിലേക്ക് നീങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ്. ദാമ്പത്യം എന്നുള്ളത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ പ്രകടമായ ദൃഷ്ടാന്തമാണ്. അതിൽ ആവോളം ആസ്വദിക്കേണ്ടത് അള്ളാഹുവിന്റെ കൃപയും സ്നേഹവും തന്നെയാണ്. അള്ളാഹുവെ ശരിയാവണ്ണം അറിഞ്ഞു ഉൾക്കൊണ്ട വ്യക്തിക്ക് മാത്രമേ സമാധാനപൂർണമായിട്ടുള്ള ദാമ്പത്യ ജീവിതം നയിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ആ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്കറിയാം. ബെഡ്റൂമിലേക്ക് കയറുന്ന ഘട്ടത്തിൽ വുളു എടുത്ത് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് വധൂവരന്മാർ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കേണ്ടത്. ബിസ്മില്ല അള്ളാഹുമ ജന്നിബുന ഷൈത്വാൻ വ ജന്നിബി ഷൈത്വാൻ മാ റസഖ്തന എന്നുള്ള ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള പ്രാർത്ഥന. പൈശാചികമായിട്ടുള്ള ഇടപെടലുകളിൽ നിന്ന് ഈ ബന്ധത്തെയും ഞങ്ങൾക്ക് നൽകാൻ പോകുന്ന സന്താനത്തെയും നീ അകറ്റേണമേ എന്ന് പറയുമ്പോൾ അള്ളാഹുവിലേക്കെല്ലാം പൂർണ്ണമായി ഭരമേൽപ്പിക്കുന്ന ഒരു മനസ്സോടുകൂടിയിട്ടാണ് ഭാര്യയും ഭർത്താവും കിടപ്പറയിൽ പ്രവേശിക്കുന്നത്. ഇത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ ഈ ബന്ധത്തെ വിളക്കി ചേർത്തത്, ഈ ബന്ധം സമാധാനത്തോടുകൂടി മുന്നോട്ടു പോവാനുള്ള നിമിത്തമുണ്ടാക്കിയത് അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ കലാമായിട്ടുള്ള വിശുദ്ധ ഖുർആൻ ഓതുകയും അർത്ഥം മനസ്സിലാക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വീടിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ആ ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല ഒരു ബന്ധത്തിലേക്ക് നീങ്ങുന്നതാണ്. എന്നാൽ വിവാഹ നാളുകൾ പിന്നിടുമ്പോൾ ഉദാത്തമായ മതവിജ്ഞാനമായിരിക്കണം നമ്മുടെ ദിശ നിർണയിക്കുന്നതും ഉചിതമായിട്ടുള്ള തീരുമാനങ്ങളോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതും. പലപ്പോഴും ഇത് സംഭവിക്കുന്നില്ല. അള്ളാഹു ആശ്വാസവും സമാധാനവും ജീവിതത്തിൽ നൽകണമെങ്കിൽ ഇണകൾക്കിടയിൽ ഉണ്ടാവേണ്ടത് അള്ളാഹുവെ സംബന്ധിച്ചുള്ള ശക്തമായ ബോധവും ആ ഒരു വഖാറത്തുമാണ്. ശരിയായ മതബോധവും ദൈവഭക്തിയും ഇല്ലാത്ത ആളുകൾക്ക് വഴിവിട്ട ലൈംഗിക ബന്ധങ്ങൾ ഒരിക്കലും ഒരു പ്രശ്നമല്ല. സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന കൗമാരക്കാർ പോലും ലഹരി മാഫിയകളിൽ കുടുങ്ങി പരസ്യമായ ലൈംഗിക കേളികളിൽ മുഴുകുന്ന വാർത്ത കേരളത്തിലെ ചില ജില്ലകളിൽ നിന്നും നാം കേട്ടുകൊണ്ടിരിക്കുന്നു. എന്നെ സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന

സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ഷണ്ഡത്വത്തിലേക്ക് നീങ്ങുക എന്നുള്ളതാണ്. വിവാഹശേഷം ലൈംഗിക ഉദ്ധാരണക്കുറവോ ബീജോൽപാദനക്കുറവോ ഷണ്ഡത്വമോ ഉണ്ടായാലും പെണ്ണിന് കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായാലും വിവാഹേതര ബന്ധങ്ങളിലേക്ക് അത് എത്തിച്ചേക്കാം. വിവാഹത്തിൻ്റെ അനിവാര്യ തേട്ടമാണ് സന്താനങ്ങൾ എന്നുള്ളത്. വിവാഹം കഴിഞ്ഞ് ഏറെ നാളുകൾ കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ ഇണകൾക്ക് സാധിക്കാതെ വരുമ്പോൾ ഇണകൾക്കിടയിൽ അസ്വാരസ്യം പുകയാൻ തുടങ്ങുന്നു. പ്രധാനപ്പെട്ട കാരണങ്ങൾ: ഒന്ന്, ഭർത്താവ് ഭാര്യയുമായി ബന്ധം ചേർക്കണമെങ്കിൽ അവിടെ ഉണ്ടാവേണ്ടത് ലൈംഗികമായിട്ടുള്ള ഉദ്ധാരണമാണ്. എന്നാൽ ലൈംഗികമായ ഉദ്ധാരണം ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ശേഷിക്കുറവുണ്ടാവുക, ഇദ്ദേഹത്തിന് ബീജോൽപാദന കുറവുണ്ടാവുക, അല്ലെങ്കിൽ ഇയാളുള്ള പുരുഷ ബീജം ചലിക്കാതിരിക്കുക എന്നിവ ആണിൻ്റെ പ്രശ്നമാണെങ്കിൽ മെൻസസ്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആർത്തവത്തിൽ ഇറഗുലാരിറ്റീസ് ഉണ്ടാവുക, അല്ലെങ്കിൽ തീരെ മെൻസസ് ഇല്ലാതിരിക്കുക, അണ്ടോൽപാദനം നടക്കാതെ വരിക, ഗർഭപാത്രത്തിൻ്റെ അഭാവമുണ്ടാവുക, അല്ലെങ്കിൽ മാരകമായ രോഗങ്ങൾ സ്ത്രീക്ക് പിടിപെടുക, ഇതെല്ലാം സ്ത്രീകൾ അനുഭവിക്കുന്ന തീവ്രമായ പ്രശ്നങ്ങൾ വിവാഹേതര ബന്ധങ്ങളിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ തന്നെയാണ്. വിവാഹം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾ പിന്നിട്ടിട്ടും സന്താനങ്ങളില്ലാതെ വരുമ്പോൾ ബഹുഭാര്യത്വം എന്നുള്ളത് ഒരു പരിഹാരമാണ്. എന്നാൽ അതിന് അനുവദിക്കാത്ത സാഹചര്യങ്ങളിൽ പുരുഷൻ പരസ്ത്രീ ബന്ധങ്ങളിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. ഈ അടുത്ത് എൻ്റെ അടുത്ത് ഒരു കൗൺസിലിംഗ് കേസ് വന്നു. അതിങ്ങനെയാണ്, ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷത്തിൽ കൂടുതലായി, എന്നാൽ കക്ഷികൾ എൻ്റെ അടുത്ത് എത്തുന്നതുവരെ ഈ പെൺകുട്ടിയും അവളുടെ ഭർത്താവും തമ്മിൽ ശാരീരികമായിട്ടുള്ള ബന്ധം നടന്നിട്ടില്ല. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ ഇരുവരും ലൈംഗിക ബന്ധത്തിന് ശ്രമിക്കുകയും അവർക്കുണ്ടായിട്ടുള്ള വേദനയും പ്രയാസങ്ങളും ഭർത്താവിൽ നിഷേധാത്മകമായിട്ടുള്ള ഒരു ചിന്ത ഉണ്ടാക്കി. ഭാര്യാഭർത്തൃ ജീവിതത്തിൽ ലൈംഗിക ബന്ധത്തിൻ്റെ ABCD അറിയാത്ത ഈ ഭർത്താവിനെ 5 വർഷത്തിൽ കൂടുതൽ ഭാര്യ ക്ഷമിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത്. മതനിഷ്ഠയും ബോധവുമുള്ള ഒരു കുട്ടിയായതുകൊണ്ട് വിവാഹേതര ബന്ധങ്ങളിലേക്ക് നീങ്ങിയില്ല എന്നുള്ളത് അവളുടെ നിഷ്കളങ്കതയും ജീവിത വിശുദ്ധിയുമാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇതേ ഒരവസ്ഥ ഒരു പുരുഷനാണ് ഉണ്ടാവുന്നത് എങ്കിൽ തൻ്റെ വൈകാരികമായ ശമനത്തിനു വേണ്ടി പുരുഷൻ വിവാഹേതര ബന്ധങ്ങളിലേക്ക് നീങ്ങിയേക്കാം. ഇത്തരം കേസുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്രതീക്ഷിതമായിട്ടുള്ള പെരുമാറ്റങ്ങൾ സ്ത്രീയുടെ ഭാഗത്ത് നിന്നും പുരുഷന്റെ ഭാഗത്തും ഉണ്ടാവും എന്നുള്ളതാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം ഒരു മനുഷ്യനെ തടഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവെ സംബന്ധിച്ചുള്ള ശക്തമായ ബോധവുമാണ്. മറ്റൊരു 6-ാമത്തെ പോയിന്റ്, വിവാഹേതര ബന്ധങ്ങളിലേക്ക് നീങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം: വിവാഹേതര ബന്ധങ്ങൾ അധാർമിക ശീലങ്ങളുടെ ഉപോൽപ്പന്നമാണ്. ലക്കും ലഗാനവുമില്ലാതെ തോന്നിയ പോലെ ജീവിക്കുന്ന ഭർത്താക്കന്മാർ വിവാഹേതര ബന്ധങ്ങളുടെ സഹയാത്രികരാണ്. ഇത്തരം ആളുകൾ ഗ്യാങ് സംവിധാനം പ്രയോജനപ്പെടുത്തി തങ്ങളുടെ വൈകാരിക ശമനത്തിനു വേണ്ടി ടൂർ സംഘടിപ്പിക്കുകയും സുഹൃത്തുക്കളുടെ കൂടെ അന്യസംസ്ഥാനങ്ങളിലേക്ക് യാത്ര പോവുകയും ചെയ്യാറുണ്ട്. മതനിഷ്ഠയോ ധാർമ്മിക അച്ചടക്കമോ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരന്യ പെണ്ണുമായി ചാറ്റ് ചെയ്യുന്നതോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതോ ഒരു തെറ്റായി തീരുന്നില്ല. LP സ്കൂളുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ പോലും മാരേജ് പ്രപ്പോസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഒരു ജോളി ലൈഫ് സ്റ്റൈൽ, എൻ്റെ ജീവിതം എന്നുള്ളത് ജോളിയാക്കാനുള്ളതാണ്. ഈറ്റ് ഡ്രിങ്ക് ആൻഡ് മറി എന്ന് പറഞ്ഞില്ലേ, അതായത് തിന്നുക, കുടിക്കുക, രമിക്കുക, അതിനുള്ളതാണ് എൻ്റെ ജീവിതം എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഭർത്താവിനോ ഭാര്യക്കോ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള വിവാഹേതര ബന്ധങ്ങൾ സാർവത്രികമാകും. 7-ാമതായി എനിക്ക് തോന്നിയിട്ടുള്ളത് ബ്ലെയിമിംഗ് ആൻഡ് അക്യൂസിംഗ് നേച്ചർ ഓഫ് വൈവ്സ് ആണ്. അതായത് നിരന്തരം കുറ്റപ്പെടുത്തുന്ന, കുറ്റങ്ങൾ മാത്രം കണ്ടെത്തുന്ന

0: ഒരു പ്രകൃതം സ്ത്രീക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുരുഷനുണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ്. വീട്ടിൽ കയറി വരുന്ന ഘട്ടങ്ങളിൽ എല്ലാം ഭർത്താവിന്റെ കുറ്റങ്ങൾ കണ്ടെത്തി വിമർശിക്കാനും കുറ്റപ്പെടുത്താനും ശ്രമിക്കുന്ന ഭാര്യമാർ ഭർത്താവിനെ വിവാഹേതര ബന്ധങ്ങളിലേക്ക് പ്രമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. തന്റെ ഭർത്താവിനെ മാറ്റണം എന്ന വാശിയുള്ളവർ ഇവർ സദാസന്ദർഭങ്ങളിലും അദ്ദേഹത്തെ നിരീക്ഷിക്കുകയും കിട്ടുന്ന സന്ദർഭങ്ങളിൽ അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇത് അയാൾ പരിധിവിട്ട ബന്ധങ്ങൾ സ്വീകരിക്കാൻ കാരണമായിത്തീരും. മറ്റൊന്ന്, എട്ടാമത്തെ പോയിന്റ്, ലാക്ക് ഓഫ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടാവേണ്ടത് ശരിയായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്, ആശയവിനിമയമാണ്. ഇന്നത്തെ സാമൂഹ്യ മാധ്യമ സംവിധാനങ്ങൾ വന്നതോടുകൂടി എല്ലാവരുടെയും കൈകളിൽ മൊബൈൽ ഫോൺ സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം കൂടെ ജീവിക്കുന്ന ഇണയോട് അവളെ നേരിട്ട് ഒന്ന് ലൈവായി കണ്ട് അവളുമായി സംസാരിക്കാനും ശൃംഗരിക്കാനും ചാറ്റ് ചെയ്യാനും പുരുഷന് സമയം കിട്ടുന്നില്ല, സ്ത്രീക്കും സമയം കിട്ടുന്നില്ല. ഇത് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, രണ്ടു പേരും തമ്മിൽ വലിയ ഒരു വിടവ് ആശയവിനിമയത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ഈ വിടവാണ് പലപ്പോഴും തനിക്ക് അർഹമായിട്ടുള്ള അംഗീകാരം അല്ലെങ്കിൽ പരിഗണന അല്ലെങ്കിൽ ശ്രദ്ധ എനിക്ക് കിട്ടുന്നില്ല, എന്നെ കേൾക്കാൻ എൻ്റെ ഭർത്താവില്ല എന്നുള്ള ഒരു വികാരമാണ് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തന്നോട് എപ്പോഴും സംസാരിക്കാൻ തയ്യാറാവുന്ന, എപ്പോഴും തന്നെ ഇഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിൽ തന്നെ കോണ്ടാക്ട് ചെയ്യുന്ന വ്യക്തിയുമായിട്ട് വിവാഹേതര ബന്ധങ്ങളിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിക്കുന്നത്. ഇവിടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നത് ആദ്യ നാളുകളിലാണ്. കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഇഷ്ടംപോലെ സമയം അവർ തമ്മിൽ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷേ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ ആ ഒരു മാനസികമായിട്ടുള്ള അടുപ്പം നഷ്ടപ്പെടുകയും ഭർത്താവ് ഭാര്യയുടെയും ഭാര്യ ഭർത്താവിൻ്റെയും കുറ്റങ്ങൾ ട്രേസ് ഔട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കുറ്റങ്ങൾ കണ്ടെത്തുന്ന ഒരു പ്രകൃതിയിലേക്ക് നീങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ അവിടെ സംഭവിക്കുന്നത് തകരാറുകൾ തന്നെയാണ്. മറ്റൊന്ന് പറയാനുള്ള പോയിന്റ്, പോൺ എഡിക്ഷൻ. പറയാതിരിക്കാൻ നിർവാഹമല്ല. ഇന്ന് സുലഭമായി നമ്മുടെ സോഷ്യൽ മീഡിയ സംവിധാനം വളരെ, ഇന്ന് അധിക യുവാക്കളും യുവതികളും ഈ പോൺ എഡിക്ഷനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പോൺ എഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നഗ്നമായ ചിത്രങ്ങൾ ഏതൊരാൾക്കും ഇന്റർനെറ്റ് മീഡിയ ഉപയോഗിച്ചുകൊണ്ട് സ്വായത്തമാക്കാൻ എളുപ്പമാണ്. ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്ന യുവാക്കളും യുവതികളും ആ ഒരു തലത്തിലാണ് പിന്നീട് അവരുടെ ചിന്തകൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത് എൻ്റെ അടുത്ത് വന്ന ഒരു കൗൺസിലിംഗ് കേസിൽ ഒരു ഭക്തനായിട്ടുള്ള ഒരു വ്യക്തി, ആ ഭക്തനായ വ്യക്തിക്ക് തൻ്റെ ഭാര്യ വൈവാഹിക ജീവിതത്തെ സംബന്ധിച്ച്, സെക്സ്വൽ ലൈഫിനെ സംബന്ധിച്ച് വേണ്ടത്ര ധാരണയില്ലാത്തവളാണ്. സ്വാഭാവികമായും കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഇത്തരം ചിത്രങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹം തൻ്റെ ഭാര്യയെ ആ വിഷയം ബോധ്യപ്പെടുത്തുകയാണ്. പിന്നീട് കുറച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഭാര്യ ഇതേ വിഷയം ചൊല്ലിക്കൊണ്ട് ഭർത്താവിനെ സംശയിക്കുന്നു. അവൾ പരാതിപ്പെടുന്നത് എൻ്റെ ഭർത്താവ് പോൺ എഡിക്റ്റഡാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സൈറ്റുകൾ എൻ്റെ ഭർത്താവ് കാണുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, പോൺ എഡിക്ഷനിലേക്ക്, നഗ്നമായ ചിത്രങ്ങൾ നിരന്തരം കാണുന്ന ഒരു തലത്തിലേക്ക് പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ പോവുകയാണെങ്കിൽ അത് ദാമ്പത്യ ജീവിതത്തിൻ്റെ ആ ഒരു അന്തസ്സത്തെയും അതിൻ്റെ അച്ചടക്കവും നഷ്ടപ്പെടുത്തും. ഇസ്ലാം ഒരിക്കലും അനുവദിക്കാത്ത കാര്യങ്ങളാണ് ഇന്ന് സാർവത്രികമായി കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പോൺ എഡിക്ഷൻ എന്നുള്ളത് തൻ്റെ ഭാര്യ തന്നോട് കിടപ്പറ പങ്കിടുന്ന ഘട്ടത്തിൽ താൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ സഹകരിക്കാതെ വരുമ്പോൾ സദാസന്ദർഭത്തിലും നിരീക്ഷിക്കാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഇന്ന് ഇന്റർനെറ്റിലുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഇന്റർനെറ്റ് പോൺ എഡിക്ഷനിലേക്ക് നീങ്ങുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ആ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. ഇത് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്. മറ്റൊന്ന് ലെസ്ബിയനിസമാണ്, അല്ലെങ്കിൽ ഹോമോസെക്സ്വാലിറ്റി. ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ അതേ ലിംഗത്തിൽപ്പെട്ട ആൺകുട്ടികളുമായിട്ടുള്ള ലൈംഗികമായിട്ടുള്ള തൃഷ്ണയും ആഗ്രഹവും ഉണ്ടാവുക എന്നുള്ളതും, പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സമപ്രായത്തിലുള്ള പെൺകുട്ടിയുമായിട്ട് അല്ലെങ്കിൽ ക്ലാസ്മേറ്റുമായിട്ട് അല്ലെങ്കിൽ ഹോസ്റ്റൽ മേറ്റുമായിട്ട് ഉണ്ടാവുന്ന അത്തരത്തിലുള്ള സൗഹൃദങ്ങൾ ലെസ്ബിയനിസത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഹോമോസെക്സ്വാലിറ്റിയിലേക്ക് എത്തിക്കുകയാണ്. ഈ ഹോമോസെക്സ്വാലിറ്റിയിലോ അല്ലെങ്കിൽ ലെസ്ബിയനിസത്തിലോ ജീവിച്ച പങ്കാളികളെ സംബന്ധിച്ചിടത്തോളം, ഇണകളെ സംബന്ധിച്ചിടത്തോളം, അവരുടെ ജീവിതത്തിൽ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് എന്നുള്ളത് ഒരു തെറ്റായി അവർ കാണുകയില്ല. കാരണം വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാം അനുവദിക്കാത്ത, ഇസ്ലാം വിരോധിച്ചിരിക്കുന്ന രതിവ്യതിയാനങ്ങളിലേക്ക് ഈ രണ്ട് കക്ഷികളും പോയിട്ടുണ്ട്. അതുകൊണ്ട് വിവാഹേതര ബന്ധത്തിന് ആക്കം കൂട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാരണമാണ് ലെസ്ബിയനിസം അല്ലെങ്കിൽ ഹോമോസെക്സ്വാലിറ്റി എന്നുള്ളത്. മറ്റൊന്ന് കുറ്റബോധം ഇല്ല എന്നുള്ളതാണ്. ഒരു തെറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ അനിവാര്യമായും നമുക്കുണ്ടാവേണ്ടത് കുറ്റബോധമാണ്. ആ കുറ്റബോധം ഇല്ലാതെ വരുന്ന ഘട്ടങ്ങളിലും ഇത് വർദ്ധിക്കും, അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള വിശുദ്ധി നഷ്ടപ്പെടുകയും വിവാഹേതര ബന്ധങ്ങളിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ട് വിവാഹേതര ബന്ധം എന്നുള്ളത് സാർവത്രികമായിക്കൊണ്ടിരിക്കാൻ ഇത്തരത്തിലുള്ള 10 കാരണങ്ങൾ ഉണ്ട് എന്ന് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കണം. കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.
1: വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങളിവിടെ നമുക്ക് അക്കമിട്ടു തന്നെ ബഹുമാനായ സഹദ് സാറ് വിശദീകരിച്ചു തരികയുണ്ടായി. ഒരു തെറ്റായ രീതിയിലേക്ക് ലൈംഗികമായ ആസ്വാദനത്തിൻ്റെ വഴികൾ തേടുന്ന ഒരു സാഹചര്യം വിവാഹശേഷവും ഉണ്ടാകുന്നതിന് പിന്നിലുള്ള ഏകദേശം 10 കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. അവിടെ മതപരമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, അപ്രകാരം തന്നെ വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, വളരെ ശ്രദ്ധേയമായൊരു കാര്യം, സ്നേഹത്തിനു വേണ്ടിയാണ് ഇണകൾ പരസ്പരം മത്സരിക്കേണ്ടത് എന്ന കാര്യമടക്കം ചില വിശദീകരണങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ഈയൊരു ചർച്ചയിൽ അൽഹംദുലില്ലാ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കി അവ ജീവിതത്തിൽ പകർത്തി വളരെ സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക്, ആ ദാമ്പത്യ ജീവിതം നയിക്കാൻ നമുക്കും നമ്മുടെ ഇണകൾക്കുമെല്ലാം അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിക്കുന്നു. ഈയൊരു ചർച്ചയിൽ ഇത്രയും സമയം വളരെ ശ്രദ്ധേയമായ ചില വിഷയങ്ങളുമായി നമ്മുടെ കൂടെയുണ്ടായ ബഹുമാനായ സഹദ് സാറുക്കും, അതുപോലെ തന്നെ ഈയൊരു ചർച്ചയോടൊപ്പം ഉണ്ടായിരുന്ന മുഴുവൻ ശ്രോതാക്കൾക്കും ഹൃദയപൂർവം നന്ദി പറഞ്ഞുകൊണ്ട് ഈയൊരു ചർച്ച ഇവിടെ സമാപിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, നമ്മളെ മനുഷ്യർക്കിടയിൽ ഏറ്റവും ജീവിതത്തിൽ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തത്, ഒരാണിനായിരുന്നാലും പെണ്ണിനായിരുന്നാലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മുടെ ഇണ നമുക്ക് നൽകേണ്ട ഒരു വിഹിതം. അത് മറ്റുള്ള ഒരാൾക്ക് നൽകുമ്പോൾ അതാണല്ലോ വിഹിതം. അപ്പോൾ ആ നിലക്ക് പങ്കുവെക്കുമ്പോൾ ഉണ്ടാകുന്നൊരു മാനസികമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അപമാനവും നിന്ദയും അവഗണനയും ഒക്കെ അത് പറഞ്ഞാൽ അറിയിക്കുന്നതിനപ്പുറത്താണ്. ചില ആളുകളെങ്കിലും ജീവിതം അവസാനിപ്പിക്കുന്നതിൻ്റെ ഒരു രൂപത്തിലേക്ക് ജീവിതം കടന്നു പോകാൻ തന്നെ കാരണം അപമാനത്തിൻ്റെ ഒരു ഭാരം താങ്ങാൻ സാധിക്കാത്തതുകൊണ്ടാണ്. ഒരിക്കലും ജീവിതം അവസാനിപ്പിക്കുക എന്നത് പരിഹാരമല്ല എന്ന് നമുക്കറിയാം. എന്നിരുന്നാലും അത്രത്തോളം അപമാനിതനാകേണ്ടി വരുന്നൊരു കാര്യമാണ് അവിഹിത ബന്ധങ്ങൾ പരസ്പരം താങ്ങാൻ കഴിയില്ല എന്നൊരു കാര്യം. അഭിമാനബോധമുള്ള ഒരാൾക്കും ഉൾക്കൊള്ളാൻ സാധിക്കാത്തൊരു സംഗതിയാണ് അവിഹിതം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള ഒരു കാരണങ്ങളും അങ്ങനെയുള്ള ബന്ധങ്ങളിലേക്ക് മനുഷ്യൻ എത്താനുണ്ടാകുന്ന സാഹചര്യങ്ങളെക്കുറിച്ചുമൊക്കെ മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു ചർച്ചയാണ് ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മൾ കേട്ടത്. പ്രൊഫസർ കെ പി സഹദാണ് നമ്മോടൊപ്പം ഈ വിഷയത്തിൽ സംസാരിച്ചത്. ഇൻഷാല്ലാ മുസ്ത സാഹിബ്, നമ്മൾ റേഡിയോ വൈബ്സ് എന്ന് പറയുമ്പോൾ വൈബ്സ് എന്ന വാക്കിന് വിശാലമായ അർത്ഥങ്ങളുണ്ട്. നമ്മുടെ ഏത് സാഹചര്യങ്ങളെയും ഒരു ആനന്ദത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സന്തോഷത്തിൻ്റെ ഒരു റൂട്ടിലേക്ക് കൊണ്ടുപോകുക എന്നതാണ് ഇന്നത്തെ വൈബ്സ് കൊണ്ട് പൊതുസമൂഹത്തിൽ നമ്മൾ കാണുന്നൊരു ബോധം.
3: ജനറലി ആളുകൾ ഉദ്ദേശിക്കുന്ന വൈബ്സ്.
2: അതെ അതെ. അപ്പോൾ നമ്മൾ വൈബ്സ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തതയാണ്.
3: അതെ.
2: അത് നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തു വെക്കാവുന്ന വ്യത്യസ്തമായ കാര്യങ്ങളെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുള്ള ഒരു സമയം,
3: ഒരു സെക്ഷൻ.
2: ആ ഒരു സമയത്തെയാണ് നമ്മൾ ഇവിടെ വൈബ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതായിരുന്നാലും ഇനി നോക്കൂ, ഇപ്പോൾ നമ്മൾ കുടുംബകാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് നമ്മൾ ഇനി നേരെ പോകുന്നത് ഒരു വിശാലമായ ഒരു പഠനത്തിലേക്കാണ് അല്ലേ, അൽ ഉസൂലിലേക്കാണ്. അൽ ഉസൂലിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നത്
3: അബ്ദുൽ മാലിക് സലഫിയാണ്. അൽ ഉസൂലിൽ ഇന്നത്തെ നമ്മൾ കൂടെ ചേരുന്നത് ഹദീസ് ഒരു പഠനം ഭാഗം രണ്ടാണ്. അതിൻ്റെ ഭാഗം രണ്ടാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. അപ്പം ഇൻഷാല്ലാ നമ്മൾ അൽ ഉസൂൽ കേൾക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹി അൽഫായിസീന ബിറിള്ളാഹ് അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സംബന്ധിച്ചുള്ള പഠനത്തിലാണ് നാം ഉള്ളത്. അൽ ഉസൂലിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പ്രമാണങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിശദമായ പഠനത്തിന് ശേഷം നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സംബന്ധിച്ച് പഠിക്കുവാൻ ആരംഭിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എന്താണ്, അതിൻ്റെ നിർവചനം വ്യത്യസ്തമായ നിലയിൽ പണ്ഡിതന്മാർ നിർവഹിച്ചത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നാം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം അദില്ലത്തു ഹുജ്ജിയത്തി സുന്ന, സുന്നത്ത് അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഇസ്ലാമിൽ ഹുജ്ജത്താണ്, പ്രമാണമാണ് എന്നുള്ളതിൻ്റെ തെളിവുകളെ സംബന്ധിച്ചാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇസ്ലാമിൻ്റെ മസ്ദറുകളിൽ അഥവാ പ്രമാണത്തിൻ്റെ ഉറവിടങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ ശേഷം വരുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹദീസിൻ്റെ പ്രാമാണികതയിൽ ഒട്ടും സംശയം ഇല്ല. വിശുദ്ധ ഖുർആൻ എങ്ങനെയാണോ ഒരു വിശ്വാസി സ്വീകരിക്കുന്നത്, അതുപോലെ തന്നെയാണ് പ്രവാചകൻ്റെ വാക്കുകളെയും കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ആജ്ഞകളെയും എല്ലാം ഒരു വിശ്വാസി സ്വീകരിക്കേണ്ടത് എന്നതിൽ ഒരു വിശ്വാസിക്ക് സന്ദേഹമില്ല. എന്നിരുന്നാലും അതിനുള്ള ചില തെളിവുകൾ നമ്മൾ പരിശോധിച്ച് ബോധ്യപ്പെടേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആനിൽ നിരവധി ആയത്തുകളിൽ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ ശൈലികളിൽ, വ്യത്യസ്തമായ തലങ്ങളിൽ നിന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ വിശുദ്ധമായ ഹദീസുകളിലൂടെ ഇതിൻ്റെ പ്രാമാണികതയെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവക്ക് പുറമെ ഖുർആനിലും സുന്നത്തിലും അഗാധമായ പാണ്ഡിത്യം നേടിയ മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലൂടെയും അവരുടെ രചനകളിലൂടെയും നമ്മെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒന്നാമതായി വിശുദ്ധ ഖുർആനിലുള്ള ചില ആയത്തുകൾ നമുക്ക് പരിശോധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു നിസാഇൻ്റെ 59-ാമത്തെ ആയത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. يا ايها الذين امنوا اطيعوا الله واطيعوا الرسول واولي الامر منكم وأولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا.
5: അള്ളാഹു സുബ്ഹാനഹു വതാല വിശ്വാസികളായ ആളുകളെ വിളിച്ചുകൊണ്ട് അഭിസംബോധന നടത്തുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിൻ്റെ പ്രവാചകനെ അനുസരിക്കണം. അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവൻ്റെ കൽപ്പനകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ പ്രവാചകനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മതമായിക്കൊണ്ട് പഠിപ്പിച്ച കാര്യങ്ങളെ മനസ്സാവാച കർമ്മണ അനുസരിക്കുക. ഇതും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകന് അനുസരിക്കണം എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകൾ, അത് നമുക്ക് എത്തിച്ചു തരാൻ വേണ്ടി അള്ളാഹു ഏൽപ്പിച്ച പ്രവാചകൻ, ആ പ്രവാചകന് അനുസരിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്, നിങ്ങൾ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ എന്നതാണ് ഒന്നാമത്തെ ഒരു ശൈലി. അള്ളാഹുവിൻ്റെ നിങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നത വന്നാൽ ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹ് വറസൂൽ, നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ കിതാബാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകനിലേക്ക് മടക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശ്യം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രവാചകൻ്റെ ഹദീസുകളിലേക്ക്, കൗലുകളിലേക്ക്, സുന്നത്തുകളിലേക്കാണ്. സൂറത്തുൽ മാഇദയിലെ 92-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഅത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഹദറു ഫഇൻ തവല്ലൈതും ഫഅലമു അന്നമാ അലാ റസൂലിനൽ ബലാഗുൽ മുബീൻ. വഅത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഹദറു, നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ ജാഗ്രത കൈക്കൊള്ളണം. അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിൻ്റെ പ്രവാചകനെ നിങ്ങൾ അനുസരിക്കണം, നിങ്ങൾ ജാഗരൂകരാകണം. ഫഇൻ തവല്ലൈതും, അള്ളാഹുവിൻ്റെ അനുസരണത്തിൽ നിന്നും പ്രവാചകനനുസരിക്കുന്നതിന് നിങ്ങൾ പിന്തിരിഞ്ഞാൽ, ഫഅലമു അന്നമാ അലാ റസൂലിനൽ ബലാഗുൽ മുബീൻ, നിങ്ങൾ മനസ്സിലാക്കണം പ്രവാചകന് വ്യക്തമായി എത്തിച്ചു കൊടുക്കൽ മാത്രമേ ബാധ്യതയായിട്ടുള്ളൂ. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകനനുസരിക്കണം, അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ പാടില്ല. ആ അള്ളാഹുവിൻ്റെ പ്രവാചകനെ അനുസരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ സ്വീകരിച്ചുകൊണ്ടായിരിക്കണം. കാരണം അള്ളാഹുവിനെ അനുസരിക്കണം എന്ന് അള്ളാഹു പറയുമ്പോൾ ആ അള്ളാഹു തന്നെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനനുസരിക്കണം എന്നും പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനനുസരിക്കുന്നവൻ സത്യത്തിൽ അള്ളാഹുവിനെയാണ് അനുസരിച്ചത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൻ നിസായിൽ പറഞ്ഞു, മയ്യുതിഉർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്, ആരെങ്കിലും അവൻ്റെ പ്രവാചകനനുസരിച്ചാൽ അവൻ അള്ളാഹുവിനെയാണ് അനുസരിച്ചിട്ടുള്ളത്. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകനനുസരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ള അനുസരണമാണ്, അതൊരു വിശ്വാസിക്ക് നിർബന്ധമാണല്ലോ. ഇതുപോലെയാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്താണോ നമുക്ക് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത് അത് പൂർണ്ണമായും മനസ്സിൽ ഒരു സങ്കോചവുമില്ലാതെ, നിസ്സങ്കോചം, ഒരു വ്യസനമോ ഒരു ദുഃഖമോ ഒരു പ്രയാസമോ ഒരു മനംപുരട്ടലോ ഒരു മനപ്രയാസമോ ഒന്നുമില്ലാതെ, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു وَمَا نَهَاكُمْ عَنْهُ فَانْتَهُوا സൂറത്തുൽ ഹശറിന്റെ ആയത്തിൽ നമുക്ക് സൂറത്തുൽ ഹശറിലുള്ള ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 7-ാമത്തെ ആയത്തിൽ وَمَا آتَاكُمُ الرَّسُولُ فَخُذُوهُ, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ത് നിങ്ങൾക്ക് കൊണ്ടുവന്നോ അത് നിങ്ങൾ സ്വീകരിക്കണം, എന്ത് വിരോധിച്ചുവോ അത് നിങ്ങൾ മാറി നിൽക്കുകയും വേണം. അങ്ങനെ സ്വീകരിക്കുമ്പോൾ മനസ്സിലൊന്നും തോന്നരുത്, പൂർണ്ണമായിരിക്കണം കിഴുതുങ്ങൽ. സൂറത്തുൻ നിസാഇന്റെ 65-ാമത്തെ ആയത്തിൽ കാണാം, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في انفسهم حرجا مما قضيت ويسلموا تسليما. ഫലാ വറബ്ബിക,
4: നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. ലായു മിനൂന, അവർ വിശ്വാസികളല്ല, വിശ്വാസികളാവുകയില്ല. ഹത്ത, ഏതുവരെ, യുഹക്കിമുക, നിന്നെ അവർ വിധികർത്താവാക്കണം, ഫീമാ ഷജറബൈനഹും, അവർക്കിടയിൽ വന്ന ഒരു അഭിപ്രായ ഭിന്നതയിൽ. ثم പിന്നീട്, ലാ യജിദു ഫി അൻഫുസിഹിം ഹർജൻ മിമ്മ ഖലൈത, നീ വിധി പറഞ്ഞ കാര്യത്തിൽ അവരുടെ മനസ്സുകളിൽ ഒന്നും തോന്നാൻ പാടില്ല. വയുസല്ലിമു തസ്ലീമ, പൂർണ്ണമായും റസൂലുള്ളാഹ്ക്ക് ആ കൽപ്പനയ്ക്ക് നിങ്ങൾ കീഴൊതുങ്ങണം. അങ്ങനെയുണ്ടെങ്കിലാണ് നിങ്ങൾ വിശ്വാസിയാവുക. അപ്പോൾ പൂർണ്ണമായും മനസ്സ വാച കർമ്മണ പ്രവാചകൻ്റെ കൽപ്പനകൾ അംഗീകരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അങ്ങനെ അനുസരിക്കുന്നവന് മാത്രമേ അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടാവുകയുള്ളൂ. സൂറത്തുൽ നൂറിൻ്റെ 56-ാമത്തെ ആയത്തിൽ കാണാം, വഅഖീമു സ്വലാത വാതു സകാത വാതിഉ റസൂല ലഅല്ലകും തുർഹമൂൻ. വഅഖീമു സ്വലാത, നിങ്ങൾ നമസ്കരിക്കണം, നമസ്കാരം നിലനിർത്തണം. വാതു സകാത, സകാത്ത് നൽകണം. വാതിഉ റസൂല, നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനെ അനുസരിക്കണം. അപ്പോൾ നമസ്കാരം പോലെ, സകാത്ത് പോലെ നിർബന്ധമായും ചെയ്യേണ്ട ഇബാദത്താണ് ഇതാഅത്തു റസൂൽ. ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് റഹ്മത്ത് ലഭിച്ചേക്കാം. അവൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണം എന്നത് നിഷ്തർക്കമായ കർക്കമറ്റ കാര്യമാണ്. ഇത് ഖുർആൻ്റെ ഒരു ശൈലിയാണ്. രണ്ടാമതായിക്കൊണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഹദീസുകളെ സംബന്ധിച്ചിടത്തോളം അതനുസരിക്കേണ്ട ബാധ്യതകളെക്കുറിച്ചും അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പറയുന്ന കൂട്ടത്തിൽ സൂറത്തു നിസാഇൻ്റെ 113-ാമത്തെ ആയത്തിൽ കാണാം, വഅൻസല അലൈകൽ കിതാബ വൽ ഹിക്മ വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫളുല്ലാഹി അളീമ. ഇങ്ങനെയും ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. وأنزل عليك الكتاب والحكمة, നബിയെ നിങ്ങൾക്ക് നാം ഈ വേദഗ്രന്ഥം ഇറക്കിയിരിക്കുന്നു. ഏതാണ് ഈ വേദഗ്രന്ഥം? അത് ഖുർആനാണ്. والحكمة, ഹിക്മ ഏതാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളാണ്. ഇമാം الشافعي رحمه الله عليه അദ്ദേഹം ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ذكر الله الكتاب وهو القرآن. അള്ളാഹു ഈ ആയത്തിൽ കിതാബിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു, അത് ഖുർആനാണ്. വദക്കർ അൽ ഹിക്മ, ഹിക്മത്തുകളെ സംബന്ധിച്ചും ഈ ആയത്തിൽ അള്ളാഹു പരാമർശിച്ചിരിക്കുന്നു. വസമിഅതു മൻ അർള മിൻ അഹ്ലിൽ ഇൽമി ബിൽ ഖുർആൻ യഖൂൽ, ഖുർആനിൻ്റെ അഹലുകാരിൽ നിന്ന്, ഖുർആനെ സംബന്ധിച്ച് പഠിച്ച ആളുകളിൽ നിന്ന് എനിക്ക് തൃപ്തിയുള്ള പണ്ഡിതന്മാർ പറഞ്ഞതായിക്കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, അത് ഹിക്മത്താണ്, അഥവാ സുന്നത്തു റസൂലില്ലാ. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ അത് സുന്നത്തു റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. അവൾ പ്രവാചകൻ്റെ ഹദീസുകൾ അത് സ്വീകാര്യമാണ്, പ്രവാചകൻ്റെ ഹദീസുകൾ പ്രമാണമാണ് ഖുർആൻ കൊണ്ടും, അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ കൗലുകൾ ഇത് വിശദീകരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതിനൊക്കെ പുറമെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരിശുദ്ധമായ ഹദീസുകളിൽ നമുക്ക് ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ ഇമാം മാലിക് റഹ്മഹുല്ലാഹി അദ്ദേഹത്തിൻ്റെ മുവത്തയിൽ ഉദ്ധരിച്ചിരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമ കിതാബല്ലാഹു വസുന്നതി. നിങ്ങൾക്ക് ഞാൻ രണ്ട് കാര്യങ്ങൾ ഉപേക്ഷിച്ചു പോവുകയാണ്, നിങ്ങളത് മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് വഴികേട് സംഭവിക്കുകയില്ല, അത് ഖുർആൻ, മറ്റൊന്ന് സുന്നത്ത്. മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുനൻ അബി ദാവൂദ്, അലാ ഇന്നി ഊതീതുൽ ഖുർആന വമിസ്ലഹു മഅഹ്, എനിക്ക് ഖുർആൻ നൽകപ്പെട്ടിരിക്കുന്നു, ഖുർആനിനെ പോലെ തന്നെ അതിന് സമാനമായ ഒന്നും അതിൻ്റെ കൂടെ നൽകപ്പെട്ടിരിക്കുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകരിക്കേണ്ട ആവശ്യകത അതിലേക്ക് വലിച്ചുകൊണ്ടുപോവുകയാണ്. കാരണം വിശുദ്ധ ഖുർആൻ മാത്രമല്ല, പ്രവാചകൻ നൽകപ്പെട്ട സുന്നത്തുകൾ അത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അത് അള്ളാഹുവിൻ്റെ പ്രവാചകന് നൽകപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, ഇമാം അബൂദാവൂദ് തന്നെ ഉദ്ധരിച്ചിരിക്കുന്ന മറ്റൊരു ഹദീസിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇ റാഷിദീൻ അൽ മഹ്ദിയീൻ
5: തമസ്സക്കൂബിഹ വഅള്ളു അലൈഹ ബിന്നവാജിദ്. നിങ്ങളെൻ്റെ സുന്നത്തിന് മുറുകെ പിടിക്കണം, എൻ്റെ ഖുലഫാഉൻ്റെ സുന്നത്തുകളെ നിങ്ങൾ മുറുകെ പിടിക്കണം, നിങ്ങളതിൽ ഉറച്ചു നിൽക്കണം, അണപ്പല്ല് കൊണ്ട് മുറുകെ പിടിക്കണം. എത്രയെത്ര ഹദീസുകൾ, എത്രയെത്ര ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ ഹദീസുകളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസുകൾ വേണ്ട എന്ന് പറയുന്ന, ഹദീസിൻ്റെ പ്രാമാണികതയെ ചോദ്യം ചെയ്യുന്ന ഒരു വിഭാഗം ജന്മമെടുക്കാനിരിക്കുന്നു എന്ന ഒരു വിവരം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ നമുക്ക് നൽകിയതായിക്കൊണ്ട് കാണാൻ കഴിയും. പ്രവാചകൻ പറഞ്ഞു, അല്ലാ ഉൽഫിയൻ അഹദക്കും മുത്തക്കിയൻ അല അരീക്കത്തിഹി യഅതീഹിൽ അംറു മിൻ അംരി മിമ്മ അമർതു ബിഹി ഔ നുഹീതു അൻഹു ഫയഖൂൽ ലാ അദ്രി മാ വജദ്നാ ഫീ കിതാബില്ലാഹി തബഅനാഹു. നിങ്ങളിൽ ഒരുത്തനെയും ഞാൻ ഇങ്ങനെയുള്ള മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ കാണാതിരിക്കട്ടെ. എന്താണ് അവർ ചെയ്യുന്ന പണി? അവർ ചാരുകസേരകളിൽ ചാരിയിരിക്കുകയാണ്, അവിടെ കെട്ടുകളിൽ ചാരിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു കൽപ്പന വന്നു, അല്ലെങ്കിൽ വിരോധം വന്നു. ഫയഖൂൽ, അപ്പോൾ അവൻ പറയുന്നു, ലാ അദരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ കേൾക്കുമ്പോൾ ഇതെനിക്കറിയില്ലല്ലോ. മാ വജദ്നാ ഫീ കിതാബില്ലാഹി തബഅനാഹു, അല്ലാഹുവിൻ്റെ കിതാബിൽ എന്താണുള്ളത് അതുമാത്രമേ ഞങ്ങൾ പിൻപറ്റുള്ളൂ, അതിനപ്പുറത്തേക്കുള്ളത് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നവർ പറയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 114 മുമ്പ് പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവചനം 100% ശരിയായിരിക്കും എന്നതൊരു സംശയമില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സുന്നത്തുകൾ സ്വീകാര്യമാണ്, അത് നാം സ്വീകരിക്കേണ്ടതാണ്. അതിനുള്ള ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമുള്ള ചില തെളിവുകളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇൻഷാ അല്ലാഹ്, അള്ളാഹു അനുഗ്രഹിച്ചാൽ അടുത്ത ക്ലാസ്സുകളിൽ അതിനെ സംബന്ധിച്ച് വിശദമായി നമുക്ക് പഠിക്കാം. അള്ളാഹു അവൻ്റെ ദീൻ പഠിക്കുന്നവരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: മാഷാ അൽ ഉസൂൽ പ്രോഗ്രാമിൽ നാം ഇന്ന് കേട്ടത് ഹദീസ് ഒരു പഠനം ഭാഗം 2. കുറച്ച് ആഴത്തിൽ മതപരമായി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചും വലിയ മാർഗനിർദ്ദേശങ്ങളും വിജ്ഞാനങ്ങളും പകരുന്ന ഒരു സെഷനാണ് യഥാർത്ഥത്തിൽ ഇന്ന് അബ്ദുൽ മാലിക് സലഫി നമ്മോട് പങ്കുവച്ചത്. ഇൻഷാ അല്ലാഹ് റേഡിയോ വൈബ്സിൻ്റെ ഇന്നത്തെ ഈ ഒരു സമയം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും ഓരോ ദിനങ്ങളിലും തുടർന്നും റേഡിയോ വൈബ്സിലൂടെയും റേഡിയോയുടെ 24 ലഭ്യമാകുന്ന സമയങ്ങളിലെല്ലാം നമ്മുടെ സമയത്തെ ചെലവഴിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
6: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പീസ് റേഡിയോ. നമ്മളിപ്പോൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തു ബക്കറയിലെ 133-134 വചനങ്ങൾ അതിനെ കാതോർക്കുകയാണ്. അതിൻ്റെ ആശയ സംഗ്രഹവും കൂടി ഇൻഷാല്ലാ ഈ ഒരു സമയത്ത് നമുക്ക് പഠിക്കാൻ കഴിയും.
9: മിഷാരി റാഷിദ് അൽ അഫാസി ഹഫ്ളഹുല്ലയാണ് ഇന്നത്തെ പാരായണം നിർവഹിക്കുന്നത്.

0: സൂറത്ത് ബക്കറയിലെ 133 134 വചനങ്ങളാണ്. നമുക്കതിൻ്റെ അർത്ഥം പറഞ്ഞു പോകാം.
1: وسارعوا الى مغفرة من ربكم وجنة عرضها السماوات والارض اعدت للمتقين ربك لنുള്ള പാപമോചനത്തിലേക്ക് ധൃതി കൂട്ടി വരണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ സ്വർഗ്ഗത്തിലേക്കും. എന്താണ് ആ സ്വർഗ്ഗത്തിൻ്റെ വിശേഷം, സവിശേഷത എന്താണ്? അത് ആകാശഭൂമികളോളം വിശാലമാണ് എന്നാണ്. അത് സത്യവിശ്വാസികളായ, തഖ്‌വ പാലിച്ച് ജീവിക്കുന്ന മുഅ്മിനുകൾക്കായി അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കിയിട്ടുള്ളതാണ് ആ വിശേഷപ്പെട്ട സ്വർഗം. എന്താണ് ആ സത്യവിശ്വാസികളുടെ പ്രത്യേകത? അവർ അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ, അവർ സന്തോഷാവസ്ഥയിലും പ്രയാസമുള്ള അവസ്ഥയിലുമൊക്കെ ചിലവഴിക്കുന്ന ആളുകളാണ്. വൽഖാദിമീൻ അൽ ഗൈദ്, ദേഷ്യം അടക്കി വെക്കുന്ന ആളുകളാണ്. വൽആഫീന അനിന്നാസ്, ആളുകൾക്ക് മാപ്പ് കൊടുക്കുന്നവരാണ്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, നന്മ പ്രവർത്തിക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമാണ് എന്നാണ് ഈ വചനങ്ങളിലൂടെ അല്ലാഹു പറയുന്നത്.
0: അപ്പം അല്ലാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്കും അതുവഴി അവൻ്റെ സ്വർഗത്തിലേക്കും മുന്നേറാൻ, ഒസാരിയോ എന്ന് പറഞ്ഞാൽ അതാണ്, അതിലേക്ക് മുന്നേറി വരൂ എന്നാണ്. അതിലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ ആഹ്വാനം ചെയ്യുന്നത്. അങ്ങനെയുള്ള വിശ്വാസികൾ, അവർക്കാണ് സ്വർഗം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. പിന്നെ മുത്തഖീങ്ങൾക്കാണ്. അവരാരാണ് എന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല ഒന്നുകൂടി ക്ലാരിറ്റിയോടെ കൂടെ പറയാണ്. അത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ, അവർ രഹസ്യമായും പരസ്യമായും എന്ന് പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു പ്രയോഗമാണ്. അവർ സറായിലും ദറായിലും, കഷ്ട അവസ്ഥയിലും സന്തോഷാവസ്ഥയിലും ദാനം ചെയ്യുന്നവരാണ്. അപ്പോൾ ദാനം ചെയ്യുക എന്ന് പറയുന്നത് കുറേ ബാലൻസ് ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ടതോ അല്ലെങ്കിൽ എല്ലാം ശാന്തമായി സംഭവിക്കുമ്പോൾ ചെയ്യേണ്ടതോ അല്ല. ചിലപ്പോൾ 1 കോടി കൊടുക്കാൻ കഴിയുന്ന ഒരാൾക്ക് ചിലപ്പോൾ 1,000 രൂപയായിരിക്കും കൊടുക്കാൻ കഴിയുക. ഓരോ സമയത്തെയും അവസ്ഥക്കനുസരിച്ച് അവർ ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നവരാണ് എന്നതാണ് ഖുർആനിൻ്റെ പ്രയോഗം. നമ്മളിവിടെ അബൂ തൊൽഹത്തുൽ അൻസാരിയെ ഓർക്കുകയാണ്. അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ ലൻ തനാലുൽ ബിറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിനിയോഗിക്കുന്നതുവരെ നിങ്ങളിൽ ഒരാൾക്കും അവരുടെ വിശ്വാസ തോടുള്ള കടപ്പാട് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ, ആ വചനറിഞ്ഞപ്പോൾ അദ്ദേഹം പ്രവാചകൻ്റെ അടുത്ത് ചെന്നിട്ട്, യാ റസൂലല്ലാഹ് ഇന്ന അഹബ്ബ അംവാലി ഇലയ്യ ബൈറുഹാഉ വ ഇന്നി അജഅലുഹാ സദഖത്തൻ ലില്ലാഹ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ബൈറുഹ തോട്ടമാണ്, അത് ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകുന്നു എന്നാണ്. അപ്പോൾ ബാംഗ്ലൂർ സിറ്റിയിലെ ഏറ്റവും കണ്ണായൊരു സ്ഥലം, അല്ലെങ്കിൽ ഡൽഹിയിലെ ഏറ്റവും കണ്ണായൊരു സ്ഥലം കൊടുക്കുന്ന മനോഗതം അതിനുണ്ട്. ഏതോ ഒരു പ്ലോട്ടുകളുടെ ഏറ്റവും ബാക്കിലുള്ള പകുതി ഉപയോഗശൂന്യമായ കുത്തനെ നിൽക്കണ വേറാർക്കും വേണ്ടാത്ത, അത് നിലമാണോ അതല്ല പിന്നെ കൃഷിയിടമാണോ എന്നൊക്കെ സംശയമുള്ള അങ്ങനത്തെ ഒരു സാധനമല്ല കൊടുക്കുന്നത്, വേറാർക്കും വേണ്ടാത്തതല്ല കൊടുക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറഞ്ഞിറങ്ങുന്ന ആ ഏരിയയാണ് ബൈറുഹ. ഇന്നിപ്പോൾ അവിടെ 1,000,000 മനുഷ്യരുടെ ഇബാദത്തുകൾ കൊണ്ട് സമ്പന്നമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ അദ്ദേഹം ചെയ്ത വലിയൊരു ദാനമാണത്. അതേപോലെ തന്നെ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം പറയുന്നിടത്ത് നമ്മൾ തബൂക്ക് യുദ്ധത്തിന് അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമ്പത്തും അദ്ദേഹം ചിലവഴിച്ചു. അപ്പം തബൂക്ക് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു സാമ്പത്തികമായി നല്ല പ്രയാസമുള്ള ഘട്ടമായിരുന്നു. കാരണം വിളവെടുപ്പിൻ്റെ സന്ദർഭമായിരുന്നു, വിളവെടുപ്പ് കഴിയാത്തതുകൊണ്ട് തന്നെ ആരുടെടുത്തും ക്യാഷൊന്നുമില്ല. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, മാ ബഖൈത ലഹലിക്, നിൻ്റെ അഹ്ലിന് വേണ്ടി നീ എന്താണ് അബൂബക്കർ ബാക്കി വെച്ചതെന്ന് ചോദിച്ചപ്പോൾ, അബഖൈത ലഹുമുല്ലാഹ വ റസൂല, അള്ളാഹുവിനി റസൂലിനി മാത്രമാണ് ബാക്കി വെച്ച്, ബാക്കി എൻ്റെ അടുത്തുള്ളതൊക്കെ ഞാൻ കൊടുത്തു നബിയെ. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകൾ, പ്രവാചകൻ്റെ പത്നി, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ അടുത്ത് ചെല്ലുന്നൊരു രംഗമുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ആയിഷ ബീവി ഒരു ഒട്ടകത്തിന് വെള്ളം കൊടുക്കുന്ന ഒരു പാത്രവും ഒട്ടകത്തിൻ്റെ ഒരു കയറും അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഒപ്പാൻ്റെ സമ്പാദ്യത്തിൽ ബാക്കിയുള്ളതാണിത്. അപ്പോൾ അദ്ദേഹം കരയുന്നുണ്ട്, ലഖദ് അബൂബക്കർ ലിമൻ തബിഅഹു സബീലുൽ ഉസർ, അബൂബക്കർ സിദ്ദീഖ് തൻ്റെ ശേഷം വരുന്നവർക്കൊക്കെ വലിയ എന്താ പറയുക, വലിയ ബാധ്യതയാണ് കൊടുത്തത്. കാരണം അദ്ദേഹത്തെ പോലൊന്നും ആകാൻ ഒരാൾക്കും പറ്റില്ല. എല്ലാം ദീനിന് വേണ്ടി കൊടുത്തു കൊടുത്തു കൊടുത്തു കൊടുത്ത് ആകെ ഇനി ബാക്കിയുള്ളത് ഒട്ടകത്തിന് പിന്നെ വെള്ളം കൊടുക്കേണ്ട ഒരു പാത്രമാണ്, ഒരു കയറാണ് എന്നുള്ളിടത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അതിനെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ആ പറയുന്നത്.
1: ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, നന്മയൊക്കെ നിർവഹിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല വിശാലമായി ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിന് വേണ്ടിയാണ്. അർദുഹ കഅർദി സമാവാതി വൽ അർദ് എന്ന് പറഞ്ഞതുപോലെ, അർദുഹ സമാവാതു വൽ അർദ്, ആകാശഭൂമികളോളം വിശാലമായ ആ സ്വർഗത്തിന് വേണ്ടിയാകുമ്പോൾ ദുനിയാവിൽ വെച്ച് ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ വലുതാണ് എന്ന് നമുക്ക് തോന്നിയാലും സ്വർഗവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അത് വളരെ നിസ്സാരമാണ് എന്നാണ് അത് ചെയ്ത ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, കുറച്ചേ ചെയ്തിട്ടുള്ളൂ, ദീനിൻ്റെ മാർഗത്തിൽ മുഴുവൻ കൊടുത്തിട്ടും ആ സ്വർഗത്തിലേക്ക് എത്താൻ മാത്രമുള്ള പണി ഞാൻ ചെയ്തിട്ടില്ല എന്ന ചിന്തയിൽ ജീവിതത്തിൽ പരമാവധി നമ്മൾ നന്മയിൽ തുടരാനാണ് പരിശ്രമിക്കേണ്ടത്. നമ്മൾ പാരായണം കേട്ടിട്ടുള്ളത് ഷെയ്ഖ് മിഷാരി റാഷിദ് അല്ലഫാസി ഹഫദഹുള്ളയുടെ പാരായണമാണ്. കുവൈത്ത് സ്വദേശിയാണ് അദ്ദേഹം. 1976 ജന്മം കൊണ്ട് അബൂ റാഷിദ് എന്ന പേരിൽ, വെളിപ്പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. വിശുദ്ധ ഖുർആൻ ഇഷ്ടപ്പെടുന്ന ലോകമെമ്പാടുമുള്ള ഖുർആൻ ഇഷ്ടപ്പെടുന്നവരുടെ ഹൃദയങ്ങളിലേക്ക് വലിയ സന്തോഷവും സമാധാനവുമാണ് അദ്ദേഹത്തിൻ്റെ പാരായണം കൊണ്ടു നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ പാരായണത്തിൻ്റെ ചില പ്രത്യേകമായ കഷണങ്ങളൊക്കെ സോഷ്യൽ മീഡിയകളിൽ വളരെയധികം വ്യാപകമായി സ്വീകാര്യത ലഭിച്ചിട്ടുള്ള പാരായണങ്ങളാണ്.
0: അപ്പോൾ ഈ വചനത്തിൽ ഒന്ന്, എല്ലാ പ്രയാസമുള്ള ഘട്ടത്തിലും എല്ലാ വിഷമമുള്ള ഘട്ടത്തിലും വിശുദ്ധ ഖുർആൻ പറയുന്നു അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണ്. രണ്ടാമത്തെ ഒരു പ്രത്യേകത, വൽ കാലുമീന ഖൈല, അവരുടെ കോപത്തെ അവർ അടക്കി നിർത്തുന്നവരാണ്. കോപം ഉണ്ടാവും മനുഷ്യനാവുമ്പോൾ, അതിനെ ലൈസ ശദീദു ബിസ്റാവ ഇന്നമ ശദീദു ലദി അംലിക്കു നഫ്സഹു ഇൻദൽ ഖളം, ഒരാൾക്ക് ഗുസ്തിയിൽ ഒരാളെ അടിച്ചിട്ട് തോൽപ്പിക്കണതല്ല ഒരാളുടെ ശക്തി എന്ന് പറയുന്നത്, കോപം വരുമ്പോൾ നിയന്ത്രിക്കലാണ് എന്നാണ്. അതോടൊപ്പം തന്നെ ആർക്കാണ് ഈ സ്വർഗം, നേരത്തെ പറഞ്ഞ സ്വർഗം, വല ആഫീൻ അനിന്നാസ്, ജനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുകൾക്കാണ്. തന്നോട് അക്രമങ്ങൾ ചെയ്ത ആൾക്ക് പുറത്തു കൊടുക്കുക, അതെന്നും ഇങ്ങനെ പറഞ്ഞ് നടക്കുക, അത് വെച്ചിങ്ങനെ കുത്തി പറയുക, അത് പിന്നെയും പിന്നെയും ഓർമ്മിപ്പിക്കുക, ഇതല്ല ഒരു വിശ്വാസിയുടെ വഴി എന്നതുകൂടി നമ്മൾ പറഞ്ഞു പോകണം.
2: ഡ്രൈവിംഗിലാണോ, അടുക്കളയിലെ തിരക്കിലാണോ, അതോ വിശ്രമവേളയിലോ, പീസ് റേഡിയോ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഖുർആൻ പാരായണവും പഠനവും പ്രഭാഷണങ്ങളും നന്മയുടെ ശകലങ്ങളുമായി നിങ്ങളുടെ ഓരോ നിമിഷവും ധന്യമാക്കാൻ പീസ് റേഡിയോ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഈ നല്ല കൂട്ടുകാരനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? പീസ് റേഡിയോയ്ക്കായി നമുക്കും എന്തെങ്കിലും ചെയ്യാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് നബിചരിത്രം, ബദറിലേക്കുള്ള നീക്കം. നബിചരിത്രത്തിൽ നമ്മോടൊപ്പമുള്ളത് മുൻഷിദ് ഒട്ടുമൽ.
5: സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹത്തായിട്ടുള്ള ബദർ യുദ്ധത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു വച്ചത്. അതിൽ ഖുറൈശികൾ എല്ലാം നിലക്കും സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് അവരുടെ എല്ലാ ശക്തികളും ആവാഹിച്ചുകൊണ്ട് മുസ്ലീങ്ങളെ നിഷ്കാസനം ചെയ്യുവാൻ വേണ്ടി അവർ ബദറിലേക്ക് പുറപ്പെടുകയാണ്. അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ചിലയാളുകൾ നമുക്ക് തിരിച്ചു മടങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ടും അബൂജഹലിൻ്റെ ധാർഷ്ട്യത്തിൻ്റെ പിന്നിൽ അവരുടെ അഭിപ്രായങ്ങളൊക്കെ വിലമതിക്കാതെ പോകുകയായിരുന്നു. അങ്ങനെ അവർ അഹങ്കാരത്തോടുകൂടിയും പൊങ്ങച്ചത്തോടുകൂടിയും അവർ സഞ്ചരിക്കുകയാണ്. അവരുടെ സഞ്ചാരത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് പറയുന്നുണ്ട്. വലാ തെക്കൂനു, വിശ്വാസികളെ നിങ്ങളാകരുത്, കല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം, തങ്ങളുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട ആളുകളെ പോലെ ആകരുത്. എങ്ങനെ പുറപ്പെട്ട ആളുകൾ? ബത്വറൻ, അഹങ്കാരത്തോടുകൂടി, വരിഅന്നാസി, ജനങ്ങളെ കാണിപ്പിക്കുവാൻ വേണ്ടി. അങ്ങനെ യുദ്ധത്തിന് പുറപ്പെട്ട ആളുകളെ പോലെ നിങ്ങളാകരുത്. നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ ഉന്നതിക്ക് വേണ്ടിയാണ്, അവൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രചാരണത്തിന് വേണ്ടിയാണ്, അല്ലാതെ ജനങ്ങളെ കാണിപ്പിക്കുവാൻ വേണ്ടിയോ അഹങ്കാരത്തിന് വേണ്ടിയോ അല്ല. അതേപോലെ തന്നെ വയസുദ്ദൂന അൻ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വൈതെറ്റിക്കുന്ന ആളുകളെ പോലെ ആകരുത്. വല്ലാഹു ബിമാ യഅമലൂന മുഹീത്, ആ മുശ്രിക്കുകൾ ചെയ്യുന്നതിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാം അറിയുന്നുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഇവരുടെ സഞ്ചാരത്തെക്കുറിച്ച് പറയാൻ. അങ്ങനെ യാത്രയുടെ വൈമധ്യേ അബൂജഹലിനൊരു കത്ത് കിട്ടുകയാണ്. ആ കത്ത് അബൂ സുഫിയാൻ്റെ കത്തായിരുന്നു. ആ കത്തിൽ ഇപ്രകാരമായിരുന്നു: മുഹമ്മദിൻ്റെയും കൂട്ടരുടെയും അക്രമങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. മുഹമ്മദിൻ്റെയും കൂട്ടരുടെയും അക്രമങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ കച്ചവട സംഘം ആ വഴിയിൽ നിന്ന് മറ്റൊരു വഴിയിലേക്ക് പ്രവേശിച്ചു. അവരുടെ കണ്ണിൽപ്പെടാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നിങ്ങൾ തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത് എന്ന് അബൂ സുഫിയാൻ നിർദ്ദേശിച്ചപ്പോൾ ആ അബൂ സുഫിയാൻ്റെ നിർദ്ദേശത്തെ അബൂജഹൽ തള്ളിക്കളയുകയാണ്. അവർക്കെങ്ങനെയെങ്കിലും യുദ്ധം ചെയ്യണമെന്ന നിർബന്ധ ബുദ്ധി അബൂജഹലിനുണ്ടായിരുന്നു. ഈ അബൂ സുഫിയാൻ്റെ ഈ കത്ത് ലഭിച്ചപ്പോൾ തന്നെ ചില ആളുകളെങ്കിലും ആ അഭിപ്രായത്തോടുകൂടി അബൂ സുഫിയാൻ്റെ അഭിപ്രായത്തിനോട് യോജിച്ച് മടങ്ങണമെന്ന വാശി പ്രകടിപ്പിക്കുകയും ചെയ്തു. അതൊന്നും അബൂജഹൽ കൂട്ടാക്കാതെ യുദ്ധം ചെയ്യണമെന്ന നിർബന്ധ ബുദ്ധി അയാളിൽ നിന്നുദിച്ചതായിരുന്നു. ഈ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും ഒരു യുദ്ധത്തിനായി ഒരുങ്ങേണ്ട അത്യാവശ്യഘട്ടം അവർക്ക് മുന്നിൽ സംജാതമാവുകയാണ്. അവരുടെ അവസ്ഥാവിശേഷത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. കാരണം ഒരിക്കലും ഒരു യുദ്ധം ആഗ്രഹിച്ചു വന്ന ആളുകളെല്ലാവരും ഈ കച്ചവട സംഘത്തെ തട്ടിയെടുത്ത് മദീനയിലേക്ക് പോകണമെന്ന ഉദ്ദേശത്തോടുകൂടി വന്ന ആളുകളാണ്. പക്ഷേ അവരുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു തആല അത് പറയുന്നുണ്ട്: കമ അഖ്റജക റബ്ബുക, നിന്റെ രക്ഷിതാവ് നിന്റെ പുറത്തിറക്കിയതുപോലെ, മിൻ ബൈതിക, നിന്റെ വീട്ടിൽ നിന്ന്, ബിൽ ഹഖി, വഇന്ന ഫരീഖ മിനൽ മുഅ്മിനീന ലകാരിഹൂൻ, മുഅ്മിനീങ്ങളിൽ ചില ആളുകൾ അതിന് വെറുക്കുന്നവരായിരുന്നു, അവർക്കതിനോട് താല്പര്യമുണ്ടായിരുന്നില്ല. മാത്രമല്ല, അതൊക്കെ പറഞ്ഞിട്ട് ശേഷം അവരുടെ അവസ്ഥയെക്കുറിച്ച് അല്ലാഹു ഒന്നും കൂടി വിശദമാക്കുകയാണ്: കഅന്നമാ യുസാഖൂന ഇലൽ മൗതി വഹും യൻദുറൂൻ, അവർ നോക്കി നിൽക്കേ മരണത്തിലേക്ക് വലിക്കുന്നത് പോലെയായിരുന്നു എന്നാണ്. ഒരു മരണത്തിലെ അവസ്ഥാവിശേഷത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഈയൊരു ഘട്ടത്തിൽ എന്താണ് സ്വഹാബികളുടെ നിലപാടെന്തെന്നറിയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മുൻപിൽ കൂടിയ മീറ്റിങ്ങിൽ അഭിപ്രായം ചോദിക്കുകയാണ്. ആ അഭിപ്രായം ചോദിച്ച ഉടനെ തന്നെ മറുപടിയുമായിക്കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി നൽകാൻ: പ്രവാചകരെ, താങ്കൾ ഉദ്ദേശിച്ചതുപോലെ ചെയ്യുക, ഞങ്ങളെല്ലാം നിലക്കും താങ്കളുടെ കൂടെ ഉണ്ടാകും. ഉടനെ തന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എണീറ്റ് നിന്നുകൊണ്ട് മറുപടി നൽകി: പ്രവാചകരെ, താങ്കൾ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പൂർണ്ണ സന്നദ്ധയോടുകൂടി താങ്കളുടെ കൂടെ ഉണ്ടാകുമെന്ന് അദ്ദേഹവും വാക്ക് നൽകുകയാണ്. മുഹാജിറുകളെ സംബന്ധിച്ചിടത്തോളം ഇനിയൊന്നും നഷ്ടപ്പെടാനില്ലാത്ത അത്രത്തോളം എല്ലാം നഷ്ടമായി കഴിഞ്ഞ ആളുകളാണ്. പരലോകത്തിൻ്റെ ചിന്തകൾ മാത്രമാണ് അവരുടെയൊക്കെ പിന്നിലുള്ളത്. ദുനിയാവിൻ്റെ ഒരു മോഹങ്ങളും അവർക്ക് പിന്നിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ മുഹാജിറുകൾ എല്ലാം നിലക്കും പറഞ്ഞു: ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞു. മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹിൻ്റെ മറുപടിയായിരുന്നു പിന്നീട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അതിപ്രകാരമാണ്: യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ലിമാ അറാക്കല്ലാഹു ഫനഹ്നു മഅക, അള്ളാഹു താങ്കളോട് കൽപ്പിച്ചത് പ്രകാരം താങ്കൾ ചെയ്യുക, ഞങ്ങൾ താങ്കളുടെ കൂടെ ഉണ്ടാകും. വല്ലാഹി, അള്ളാഹുവാണ് സത്യം, ലാ നഖൂലു കമാ ഖാലത് ബനു ഇസ്രായീൽ ലി മൂസ, ബനു ഇസ്രായേൽ സമൂഹം മൂസയോട് പറഞ്ഞ പോലത്തെ സംസാരം ഞങ്ങൾ പറയില്ല പ്രവാചകരെ. എന്താണ് അവർ പറഞ്ഞത്? ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യേ, ഞങ്ങളിവിടെ ഇരിക്കാം എന്നൊരു സംസാരം ഞങ്ങൾ പറയില്ല പ്രവാചകരെ. വലാക്കിൻ നഖൂൽ, പക്ഷെ ഞങ്ങൾ പറയും, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ മഅകുമ, ഞങ്ങൾ പറയലെന്താണ്? നീയും നിന്റെ രക്ഷിതാവ് യുദ്ധം ചെയ്യ്, ഞങ്ങളും കൂടെ ഉണ്ടാകും എന്നായിരിക്കും ഞങ്ങൾ പറയുക. ഫവല്ലദി ബഅസക ബിൽ ഹഖ്, താങ്കളെ സത്യം കൊണ്ട് നിയോഗിച്ചവനായ അള്ളാഹുവാണ് സത്യം. ലൗ സിർത്ത ബിനാ ഇലാ ബിർക്കിൽ ഖിമാദ്, താങ്കൾ ഞങ്ങളൊരു ബിർക്കിൽ ഖിമാദ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നതെങ്കിൽ ഞങ്ങളിൽ നിന്ന് ഒരാളും പിന്മാറാതെ ഞങ്ങളെല്ലാവരും താങ്കളുടെ കൂടെ യുദ്ധം ചെയ്യാൻ സന്നദ്ധരായിരിക്കും എന്ന് മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാൻ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തെല്ലൊന്നുമല്ല ആശ്വാസമുണ്ടായത്. എല്ലാ നിലക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരുടെ മറുപടിയിൽ സംതൃപ്തിയായി. പക്ഷേ അവിടെ ഉണ്ടാകുന്ന മറ്റൊരു ചോദ്യമുണ്ട്. അൻസാരികളുടെ വക്കാലത്ത് ആര് പറയും? അൻസാരികൾ ഈ യുദ്ധത്തിന് അവരുടെ നിലപാട് എന്തായിരിക്കും? കാരണം പ്രവാചകത്വത്തിൻ്റെ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാക്ക് നൽകിയിരുന്ന അൻസാരികൾ ഇപ്രകാരമായിരുന്നു: മദീനയിൽ വെച്ചുകൊണ്ട് പ്രവാചകരെ ആക്രമിക്കുകയാണെങ്കിൽ എല്ലാം നിലക്കും കൂടെ നിൽക്കാമെന്നാണ് പറഞ്ഞത്. മദീനക്ക് പുറത്തുള്ള ഒരു സംഘടനത്തെക്കുറിച്ചൊരു ചർച്ച അവിടെ ഉണ്ടായിട്ടില്ല. ഇത് മദീനക്ക് പുറത്തുള്ള ബദർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രശ്നങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ളത്. ഈ ഒരു അവസരത്തിൽ അൻസാരികളുടെ നിലപാട് എന്തായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയേണ്ടതുണ്ടായിരുന്നു. ഉടനെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മൗനം കണ്ടപ്പോൾ അൻസാരികളുടെ നേതാവായിട്ടുള്ള സഅദ് ബിനു മുആദ് റളിയല്ലാഹു അൻഹു എണീറ്റ് നിന്നുകൊണ്ട് പറയാൻ, പ്രവാചകരെ, താങ്കൾ ഞങ്ങളെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്നിട്ട് ഞങ്ങളുടെ മറുപടി ഇതാ എന്ന് പറഞ്ഞ് അദ്ദേഹം പറയാൻ, യാ റസൂലല്ലാ, ലഖദ് ആമന്നാ ബിക്, ഞങ്ങൾ താങ്കളിൽ വിശ്വസിച്ചവരാണ്. വശഹീദിനാ അന്നഹു മാ ജിത്ത ബിഹി ഹുവൽ ഹഖ്, താങ്കൾ കൊണ്ടുവന്നത് സത്യമാണെന്ന് ഉറച്ച് സാക്ഷ്യം വഹിക്കുന്നവരാണ് ഞങ്ങൾ. വഅഅതൈനാക അലാ ദാലിക ഉഹൂദന വമവാസീഖന, ഞങ്ങളുടെ എല്ലാം നിലക്കുമുള്ള കരാറ് അതിന് സാക്ഷിയാണ്. ഞങ്ങളതിനു വേണ്ടി കരാർ ചെയ്ത ആളുകളാണ്. അലസ്സമഇ വത്തഅത്ത്, എല്ലാം നിലക്കും താങ്കൾ അനുസരിക്കുമെന്ന് ഞങ്ങൾ കരാർ ചെയ്തവരാണ്. ഫംലിയാ റസൂലല്ലാ, അതുകൊണ്ട് പ്രവാചകരെ, താങ്കൾ സഞ്ചരിക്ക. ലിമ അറത്ത, താങ്കൾ ഉദ്ദേശിച്ചത് പ്രകാരം. ഫവല്ലദീ ബഅസക ബിൽ ഹഖ്, സത്യം കൊണ്ട് താങ്കളെ നിയോഗിച്ചവനായ അള്ളാഹുവാണ് സത്യം. ലൗ ഇസ്തഅർത ബിന ഹാദൽ ബഹർ, ആ സമുദ്രത്തിലേക്കെങ്ങാൻ പ്രവാചകരെ താങ്കൾ ഞങ്ങളെ കൊണ്ടുപോകുകയാണെങ്കിൽ, ഫഹുൽതഹു ലഖൽനാഹു മഅക, താങ്കൾ ആ സമുദ്രത്തിലേക്ക് ഊളിയിടുകയും തൊട്ടു പിന്നാലെ ഞങ്ങളും അതിന് സന്നദ്ധരായിക്കൊണ്ട് ഉണ്ടാവുകയും ചെയ്യും. മാ തഖല്ലഫ മിന്ന റജുലൻ വാഹിദൻ, ഞങ്ങളിൽ നിന്ന് ഒരാളും തന്നെ അതിൽ നിന്ന്, ആ ദൗത്യത്തിൽ നിന്ന് പിന്മാറുകയില്ല പ്രവാചകരെ. വലഅല്ലല്ലാഹ യുരീക മിന്ന മാ തഖറുബിഹി ഐനക, ഞങ്ങൾ കാരണം താങ്കൾക്ക് കണ്ണിന് കുളിർമയുണ്ടാക്കുന്ന കാഴ്ചകൾ കാഴ്ചവെക്കും. ഫസിർ അലാ ബിർക്കത്തില്ലാ, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ബർക്കത്ത് കൊണ്ട് പ്രവാചകരെ, താങ്കൾ സഞ്ചരിക്കുക എന്ന് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയാൻ, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി കേട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാം നിലക്കുമുള്ള ആശ്വാസവും സമാധാനവുമായി. കാരണം എല്ലാവരുടെയും പങ്കാളിത്തം ഈ യുദ്ധത്തിൽ ഉണ്ടാകുമെന്ന ഉറപ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ ലഭിക്കുകയാണ്. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധത്തിൻ്റെ പോർമുഖത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി ബദറിൻ്റെ രണാഗണ ഭൂമിയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമുഖീകരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൻ്റെ ഓരത്ത് തമ്പടിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളവിടെ ഒരുമിച്ച് കൂട്ടുകയാണ്. ഈ സമയത്ത് ഖുറൈശികളുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി അലി ബിൻ അബി ത്വാലിബ്, സുബൈർ ബിൻ അവ്വാം, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹും അജ്മഈൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ ഈ മൂന്ന് സ്വഹാബികളെ പ്രവാചകൻ അയക്കുകയാണ്. ഇവർ ബദറിൻ്റെ പല ഭാഗങ്ങളിൽ ചുറ്റിക്കറങ്ങി വന്നപ്പോൾ രണ്ട് ചെറിയ ബാലന്മാരെ പിടിച്ചുകൊണ്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഇവരുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഖുറൈശികളുടെ കൂടെ വന്ന രണ്ട് കുട്ടികളാണ്. അങ്ങനെ ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്ന സമയമായിരുന്നു. നമസ്കാരത്തിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു. അവർ വെള്ളം നിറക്കാൻ വേണ്ടി വന്ന കുട്ടികളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടികളോട് ചോദിച്ചു, അവരുടെ കൂട്ടത്തിൽ ആരൊക്കെയുണ്ട്? ആ കുട്ടികൾ ഉടനെ മറുപടി നൽകി, ഉത്തുബയുണ്ട്, ഷൈബയുണ്ട്, ബുഖ്തരിയുണ്ട്, ഹക്കീം ഇബ്നു ഹിസാം ഉണ്ട്, ഉമയ്യത്ത് ഇബ്നു ഖലഫ് ഉണ്ട് തുടങ്ങിയിട്ടുള്ള പ്രമുഖരായിട്ടുള്ള വ്യക്തികളൊക്കെയും യുദ്ധത്തിനായിക്കൊണ്ട് സന്നദ്ധരായിക്കൊണ്ട് അവർ വന്നിട്ടുണ്ട് എന്ന് ആ കുട്ടികൾ പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശസ്തമായിട്ടുള്ള ചില വാചകം അവിടെ പറയുകയാണ്. ഹാദിഹി മക്ക ഖദ് അൽഖത് ഇലൈക്കും അഫ്ലാദ അക്ബാദിഹ, വിശ്വാസികളെ, മക്ക ഇതാ അതിൻ്റെ കരൾ കഷ്ണങ്ങളെ നിങ്ങൾക്ക് മുമ്പിൽ തന്നിട്ടുണ്ട് എന്ന ഒരു വാചകം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയാൻ. അഥവാ കൊല്ലപ്പെടേണ്ട ഇസ്ലാമിൻ്റെ പ്രമുഖരായിട്ടുള്ള ശത്രുക്കളെയൊക്കെ ആ യുദ്ധത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് ആ ഒരു വാചകത്തിൻ്റെ ആശയം. അങ്ങനെ അന്നത്തെ ദിവസം രാത്രി ഒരു ശക്തമായിട്ടുള്ള മഴ ബദർ ഭൂമിയിൽ പെയ്യുകയാണ്. ഈ മഴ രണ്ട് നിലക്കാണ് ആളുകളെ ബാധിച്ചത്. അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കാമായ ഒരു പ്രയാസകരമായി. അവരുടെ മണ്ണ് എല്ലാ നിലക്കുമുള്ള ചളി പുരണ്ട അവസ്ഥയാവുകയും അവരുടെ സഞ്ചാരത്തിന് തടസ്സം നിൽക്കുന്ന രീതിയുമായിരുന്നു. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു അനുഗ്രഹമായി. ഉണങ്ങിക്കിടന്ന അവരുടെ മണ്ണ് കട്ടി പിടിച്ച ഒരു പ്രതലമായി തീരാൻ ആ ഒരു മയ അവരെ സഹായിച്ചു എന്നതാണ്. ഈ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹബ്ബാബ് ബിൻ മുൻദിർ എന്ന് പറയുന്ന ഒരു സഹാബി ഒരു അഭിപ്രായം പറയുകയാണ്. എന്താണ് അഭിപ്രായം? ചോദിച്ച അദ്ദേഹം, പ്രവാചകരെ, അള്ളാഹു നിശ്ചയിച്ചത് പ്രകാരമാണോ നമ്മളിവിടെ തമ്പടിച്ചത്? അതല്ല പ്രവാചകരെ, താങ്കളുടെ അഭിപ്രായ പ്രകാരമാണോ ഇവിടെ തമ്പടിച്ചത്? പ്രവാചകൻ മറുപടി നൽകി, എനിക്ക് തോന്നി ഇവിടെ തമ്പടിക്കാൻ അതുകൊണ്ട് അടിച്ചതാണ്, അള്ളാഹുവിൻ്റെ ഒരു വഹിയൊന്നും ഇതിൻ്റെ പിന്നിലില്ല. അങ്ങനെയാണെങ്കിൽ പ്രവാചകരെ, ഈ സ്ഥലത്ത് നിന്ന് മാറി കുറച്ചപ്പുറത്തേക്ക് നമ്മൾ തമ്പടിക്കേണ്ടതുണ്ട്, അപ്പോൾ നമുക്ക് അവിടുത്തെ വള്ളശേഖരണവും കൂടി കിട്ടുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റുണ്ട്. ആ കൂട്ടത്തിലെ വളരെ സാധാരണമായിട്ടുള്ളൊരു വ്യക്തി ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയുടെ അഭിപ്രായം കേൾക്കുവാനുള്ള ഒരു മനസ്സും അതിനായിട്ട് ആ അഭിപ്രായ സ്വീകരണത്തിൻ്റെ ഭാഗമായി തൻ്റെ തീരുമാനത്തെ പുതുക്കുവാനുമുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സന്നദ്ധതയും നമ്മൾ കാണേണ്ടതുണ്ട്. ഒരു നേതാവ് എങ്ങനെയായിരിക്കണമെന്ന ഒരു ഉത്തമമായ പാഠമാണ് ആ ഹബ്ബാബ് ബിൻ മുൻദിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചോദ്യത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടിയും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാല്ലാ വരും എപ്പിസോഡുകളിൽ നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങളും ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വതാല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നബിചരിത്രം. ബദറിലേക്കുള്ള നീക്കം. നബിചരിത്രത്തിൽ നമ്മോടൊപ്പം ചേർന്നത് മുൻഷിദ് ഒട്ടുമൽ.
2: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകൻ്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം. യാത്രികളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം. കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്. കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com. www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ. ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ, മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സ്വഫാണ് പാരായണം ശ്രവിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് അബൂബക്കർ അശ്ശാത്രി.

0: ജസാക്കുമുല്ലാഹു ഖൈറ. വിശുദ്ധ ഖുർആനിൽ നിന്നും വളരെ ഹൃദ്യമായ ചില വചനങ്ങളായിരുന്നു അൽഹംദുലില്ലാഹ് നമ്മൾ കേട്ടത്. സൂറത്തു സഫാണ് അൽഹംദുലില്ലാഹ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷേഖ് അബൂബക്കർ അൽ ശാത്രി.
1: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം തക്കവയില്ലെങ്കിൽ അവതരിപ്പിക്കുന്നു മുഹമ്മദ് ജാസിം കരുളായി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമാ ബഅദ്. ഏറെ ബഹുമാനം നിറഞ്ഞ ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോട് ബാധ്യത ഉള്ളതോടൊപ്പം തന്നെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ദീനിൻ്റെ പേരിൽ വസീയത്ത് ചെയ്യുകയാണ്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബാക്കളോടൊത്ത് ഇങ്ങനെ കൂടിയിരിക്കുന്ന വേളയിൽ ഒരിക്കലും ഇങ്ങനെ പറയുകയാണ്, ലഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി യഅ്തൂന യൗമൽ ഖിയാമത്തി ബിഹസനാതിൻ അംസാലി ജിബാലി തിഹാമത ബിദ. നാളെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ വെളുത്ത തിഹാമ പർവ്വതം കണക്കിയ നന്മകളുമായിക്കൊണ്ട് ചില മനുഷ്യർ കടന്നു വരും. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, ഫയജഅലുഹല്ലാഹു അസ്സ വജല്ല ഹബാഅ മൻസൂറ. എന്നാൽ അത്രയധികം ആ പർവ്വത സമാനമായിട്ടുള്ള സൽക്കർമ്മങ്ങളുമായിക്കൊണ്ട് ഈ മനുഷ്യർ കടന്നു വരുമെങ്കിലും അവർ ചെയ്തു വെച്ചിട്ടുള്ള എല്ലാവിധ സൽക്കർമ്മങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല ധൂളികളാക്കിക്കൊണ്ട് പാറ്റിക്കളയും, നിഷ്ഫലമാക്കി തീർക്കും. നമുക്കറിയാം, ഒരു പുരുഷായുസ് മുഴുവനായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിൽ ജീവിക്കുക, അതിനു വേണ്ടി കൊണ്ട് പണിയെടുക്കുക, ഒരു പർവ്വത സമാനമായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ അത് നെയ്തുകൂട്ടുക എന്നെല്ലാം പറഞ്ഞ അത് കേവലം ചെറിയൊരു പണിയല്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രീതി ആഗ്രഹിച്ചു കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇവരെല്ലാം ഇത്രയധികം പണിയെടുത്തിട്ടുണ്ടാവുക. അങ്ങനെ അവരുടെ ജീവിതത്തിലെ പല ആസ്വാദനങ്ങളും പല നല്ല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ അവരുടെ മനസ്സ് കൊതിക്കുന്ന പല കാര്യങ്ങളും അവരൊരു പക്ഷേ ഇതിനു വേണ്ടി കൊണ്ട് ത്യജിച്ചിട്ടുണ്ടാവാം. എന്നാൽ ദുനിയാവിൽ വല്ലാതെ ആസ്വദിക്കാതെ കാര്യങ്ങളെല്ലാം നന്മകൾ ചെയ്യുവാൻ സമയം മാറ്റിവെച്ച് ആഖിറത്തിൽ വരുമ്പോൾ അതിനൊന്നും പ്രതിഫലമില്ലാത്ത ഒരു ദുരവസ്ഥയാണ് അവർ നേരിടുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നു. ഇത് കേൾക്കേണ്ടുന്ന താമസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹബാക്കളുടെ അനുചരന്മാരുടെ കൂട്ടത്തിൽ നിന്നും മഹാനായ സൗബൻ അലിയുള്ള എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രവാചകനോട് വളരെ ആവലാതിപ്പെട്ടുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാ സിഫ്ഹും ലന ജല്ലിഹിം ലന അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, പ്രവാചകരെ, അവരെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരുവിൻ, അവരിൽ പെട്ടുപോകാതിരിക്കാനാണ്. ആരാണ് ആ കൂട്ടരെന്ന് ഞങ്ങൾക്ക് വിശദമാക്കി തരൂ, ഞങ്ങൾക്ക് വിവരിച്ചു തരൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ്. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അമാ ഇന്നഹും മിഹ്വാനുക്കും വമിൻ ജിൽദതികും വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ. സഹാബ, അവർ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട നിങ്ങളുടെ അനുചരന്മാരാണ്, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്നത് പോലെ അവരും എഴുന്നേറ്റ് നമസ്കരിക്കുന്നുണ്ട്, രാത്രി നമസ്കാരം വരെ നിർവഹിക്കുന്ന ആളുകളാണ്. പക്ഷേ വലാകിന്നഹും മഖ്വാമുൻ ഇദാ ഖലൂ ബിമഹാരിമില്ലാ ഇൻതഹഖുഹ. പക്ഷേ അവരൊരു കൂട്ടം ആളുകളാണ്, അവർ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമായി നമ്മെ കാണുന്ന വേളയിൽ, താനും തൻ്റെ റബ്ബും തനിച്ചാകുന്ന വേളയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വെച്ചിട്ടുള്ള അതിർവരമ്പുകളെ ലംഘിക്കുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ പ്രവർത്തനങ്ങളെ നിഷ്ഫലമാക്കി തീർക്കും. അഥവാ പുറമെ ആളുകൾ കാണുന്ന സമയത്തെല്ലാം നല്ല രൂപത്തിൽ നല്ല കർമ്മങ്ങൾ ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്നു, പക്ഷേ റബ്ബ് സുബ്ഹാനഹു വതആല മാത്രം തന്നെ കാണുന്ന വേളയിൽ തിന്മകൾ പ്രവർത്തിക്കുന്ന ആളുകൾ, അഥവാ രഹസ്യ ജീവിതത്തിൽ പാപങ്ങളുമായിക്കൊണ്ട് ആ പാപഭാരവുമായിക്കൊണ്ട് അതുപേറിക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ, അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ പ്രവർത്തനങ്ങളൊന്നും സ്വീകരിക്കുകയില്ല, അതെല്ലാം നിഷ്ഫലമാക്കി തീർക്കുമെന്ന് പറയുമ്പോൾ അതിലേറെ വലിയ ഹതഭാഗ്യവന്മാർ ആരുണ്ട് പ്രിയപ്പെട്ടവരെ? നമ്മളതിൽ പെട്ടുപോകുമോ എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമുണ്ട്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളുടെ, അല്ലാഹുവിനെ രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ സൂക്ഷിക്കുന്ന, ഭയപ്പെടുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വേണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങളെ വളരെയധികം ജീവിതത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ കർമ്മമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക. അഥവാ തഖവയുള്ള ആളുകളുടെ കർമ്മം മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയുന്ന ആയത്തുകൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് ഈ വിഷയത്തിൻ്റെ ഗൗരവത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓർമ്മപ്പെടുത്തിയത് ഇത്രമാത്രം, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ രഹസ്യത്തിലും പരസ്യത്തിലും സൂക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിന് വേണ്ടിക്കൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായിക്കൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളെ സ്വീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പുറംമോടിയോ അല്ലെങ്കിൽ നമ്മുടെ കാട്ടിക്കൂട്ടലുകളോ അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നതും, അതിനനുസരിച്ചല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നതും. മറിച്ച് അത് നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടുകളിൽ പ്രിയപ്പെട്ടവരെ രൂഢമൂലമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ആ തഖ്വയുടെ അടിസ്ഥാനത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾക്ക്, നമ്മുടെ കർമ്മങ്ങൾക്ക് പ്രതിഫലമേകുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതല്ലാതെ ആളുകളുടെ മുമ്പിൽ നല്ല രൂപത്തിൽ നന്മകൾ ചെയ്തെല്ലാം ജീവിക്കുന്നു, പക്ഷേ രഹസ്യ ജീവിതത്തിൽ റബ്ബ് കാണുന്ന വേളയിൽ തിന്മകളൊക്കെ ആയിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ വളരെ ഗൗരവത്തിലോർക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങൾ വരെ സ്വീകരിക്കാതെ അത് തടഞ്ഞുവെച്ച് അതിന് പ്രതിഫലമില്ലാതായിത്തീരുമെന്നുള്ള കാര്യത്തെ ഗൗരവപൂർവ്വം നമ്മൾ ആലോചിക്കുക. അവസാനമായിക്കൊണ്ട് മഹാനായ ഇബ്നു ഹജറൽ അസ്ഖലാനി റഹിമഹുള്ള ആമുഖമായിക്കൊണ്ട് സൂചിപ്പിച്ച ഹദീസിൻ്റെ വിശദീകരണത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇത്തരത്തിലുള്ള ആളുകൾ, അഥവാ രഹസ്യത്തിൽ തിന്മ ചെയ്യുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കേവലം ഒരു സൃഷ്ടിയുടെ വില പോലും നൽകുന്നില്ല. സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കേവലം ഒരു സൃഷ്ടിയുടെ വില പോലും ഇത്തരത്തിലുള്ള ആളുകൾ കൽപ്പിക്കുന്നില്ല. കാരണം അവർ പരസ്യത്തിൽ ആളുകൾ കാണുന്ന സമയത്ത് നന്മകളാണ് ചെയ്യുന്നത്, തിന്മ ചെയ്യുവാൻ മടിക്കുന്നു. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ആളുകളൊന്നും കാണാത്ത വേളയിൽ യാതൊരുവിധ ലജ്ജയുമില്ലാതെ തിന്മകൾ ചെയ്യുന്നു. അതുകൊണ്ട് കേവലം സൃഷ്ടികളുടെ വില പോലും സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇത്തരക്കാർ കൽപ്പിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ, ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തോടും നമ്മൾ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളൊന്ന് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുക. അതല്ല എങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളും ഇത്തരത്തിൽ നാളെ പരലോകത്ത് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ കടന്നു വരുമ്പോൾ അതൊന്നുമില്ലാത്ത രൂപത്തിൽ നിഷ്ഫലമായിക്കൊണ്ട് നമ്മൾ അവിടെ വെച്ചുകൊണ്ട് കാണുന്ന ഒരു ദുരവസ്ഥ നമ്മെയും തേടിയെത്തുമെന്നുള്ളത് ഗൗരവപൂർവ്വം ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ എല്ലാ സമയത്തും ഭയപ്പെടുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള ഒഴിവാക്കേണ്ടുന്ന തിന്മകളെ ജീവിതത്തിൽ വളരെയധികം ഗൗരവത്തിൽ കാണുവാനും പരമാവധി അതിൽ നിന്നും വിട്ടുനിൽക്കുവാനും നമ്മൾ പരിശ്രമിക്കുക. എങ്ങാനും ജീവിതത്തിൽ അത്തരത്തിലുള്ള തിന്മകൾ വന്നുപോയിട്ടുണ്ട് എങ്കിൽ, അതല്ല എങ്കിൽ ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ രഹസ്യമായിക്കൊണ്ട് തിന്മകൾ ഉണ്ട് എങ്കിൽ അതിൽ നിന്നും വിട്ടുമാറി നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായിക്കൊണ്ട് പാപമോചനം തേടുക, ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക, തൗബ ചെയ്തുകൊണ്ട് മടങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സമയത്തും ഭയപ്പെടുവാനുള്ള, തഖ്വയിൽ അധിഷ്ഠിതമായിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനുള്ള വലിയ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത്തരത്തിൽ മുത്തഖിയായിക്കൊണ്ട് തന്നെ റബ്ബിനെ കണ്ടുമുട്ടുവാനുള്ള മഹാഭാഗ്യവും അല്ലാഹു നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹി ലി വലകും വലിസാഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവത്തവാബുർ റഹീം.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് തിരുനബിയോടൊപ്പം തഖ്വയില്ലെങ്കിൽ വിഷയം അവതരിപ്പിച്ചത് മുഹമ്മദ് ജാസിം കരുളായി.
3: വളരെ വിദഗ്ധനും പ്രസിദ്ധനുമായ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും കാണാറുള്ളത് ലോകത്ത് നാലിൽ ഒരാൾക്ക് സ്ട്രോക്ക് വരുന്നുണ്ടെന്നും ഓരോ മിനിറ്റിലും 20 ലക്ഷം ആളുകൾ സ്ട്രോക്ക് ബാധിച്ച് തളർന്ന് വീഴുന്നുണ്ട് എന്നുമാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ എനിക്ക് സ്ട്രോക്ക് വന്നില്ലല്ലോ എന്നാലോചിച്ചൊരു അൽഹംദുലില്ല പറയാം. സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും തെറ്റുന്ന, ശരീരത്തിലൊരു ഭാഗം നിശ്ചലമായി പോകുന്ന, അത് മരണത്തിന് വിധേയമാകുന്ന, പാതി ശരീരം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ മറ്റൊരാളുടെ സാന്നിധ്യമോ ട്യൂബുകളോ ആവശ്യമായി വരുന്ന ഒരു ജീവിതം അരികത്തുണ്ടെന്ന ബോധ്യമാകണം നമുക്ക് ചുറ്റുമുള്ളവരുടെ നേരെ നാം സ്വീകരിക്കുന്ന സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും.
4: പീസ് റേഡിയോ ശ്രോതാക്കളെ കേൾക്കുന്നത് വോയിസ് ഓഫ് പീസ്.
5: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
4: കാവ്യവൽക്കരിക്കപ്പെടുന്ന സർവകലാശാലകൾ ഭാഗം രണ്ട്. നമ്മോടൊപ്പം ചേരുന്നത് മുജീബ് ഒട്ടുമൽ, അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ.
6: 2014 ശേഷം ഈ ഹയർ എഡ്യൂക്കേഷൻ 100% കാവ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ചരിത്ര ഗവേഷണ കൗൺസിലാണെങ്കിലും അതുപോലെ സാമ്യശാസ്ത്ര ഗവേഷണ കൗൺസിലാണെങ്കിലും അതിലൊക്കെ ആ 2014 അവരോധിച്ചിട്ടുള്ള അതിൻ്റെ ചെയർമാൻമാരെ പരിശോധിച്ചാൽ തന്നെ കൃത്യമായി ബോധ്യപ്പെടും. വൈ സുദർശന റാവു എന്ന് പറഞ്ഞ ആളാണ് ആദ്യമായിട്ട് ചരിത്ര ഗവേഷണ ഇതിലേക്ക് ചെയർമാനായിട്ട് നിശ്ചയിച്ചത്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു യോഗ്യത എന്ന് പറഞ്ഞാൽ RSS-കാരൻ എന്നത് മാത്രമാണ്. അതുപോലെ തന്നെ ഒരു ബ്രിഡ്ജ് ബിഹാർ കുമാർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാൾ സാമ്യശാസ്ത്ര പിന്നെ ഗവേഷണ രംഗത്തുള്ള ചെയർമാനായിട്ട് നിയമിച്ചു. അതുപോലെ തന്നെ അതിനുശേഷം പിന്നെ UGC തലപ്പത്ത് നിർത്തിയിട്ടുള്ള ആളും അയാളുടെ പ്രത്യേകത വിശദീകരിക്കുന്നതും അവരുടെ ഒരു വിജ്ഞാന പ്രസാർ ഭാരതിയുടെ പ്രവർത്തകനായിട്ട് RSS-ൻ്റെ ഏറ്റവും വലിയ പ്രവർത്തകനായിട്ട് മുന്നോട്ട് വന്ന ആളാണ്. ഇങ്ങനെയുള്ള ആളുകളാണ് തുടക്കത്തിൽ തന്നെ ഇവർ അവരോധിച്ചുകൊണ്ട് ഇതിനെ പരിപൂർണമായി കാവ്യവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നത്. പിന്നെ അതിനുശേഷം പിന്നീട് കേരളം അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും അവർ അവരോധിച്ചിട്ടുള്ള ഗവർണർമാർ, അതാണല്ലോ ശരിക്ക് യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർമാർ, അവരിലൂടെ അവരുടെ കാവ്യവൽക്കരണം യൂണിവേഴ്സിറ്റികളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും 2023 അവരുടെ കണക്ക് പ്രകാരം 2023 മുതൽ 2026 വരെ, ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ ഗവർണറാകുന്ന സമയം മുതൽ ഇപ്പോൾ ഉള്ള ആൾ ഗവർണറാകുന്നത് വരെയുള്ള ഈ കാലയളവിനിടയിൽ കേരളത്തിലെ സർവകലാശാല മുഴുവനും അതിൻ്റെ എഡ്യൂക്കേഷൻ രംഗം മുഴുവനും കാവ്യവൽക്കരിക്കുക എന്നുള്ള കൃത്യമായ ഒരു അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമുക്ക് അവരുടെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ ബോധ്യപ്പെടും. അതിനെ ഇപ്പോൾ 4 ഇയർ ഡിഗ്രി സിസ്റ്റം, ഈ സിസ്റ്റത്തിൽ തന്നെ നമുക്കറിയാലോ മേജറും മൈനറും ഉണ്ട്. ഈ രണ്ടെണ്ണം കൂടാതെ തന്നെ നിർബന്ധമായും പഠിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, മറ്റൊരു പിന്നെ വിഷയമുണ്ട്. ഇപ്പോൾ അതിൽ പറയുന്ന വാല്യൂ ആഡഡ് പിന്നെ കോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്. അപ്പോൾ അതിലാണ് നേരത്തെ പിന്നെ മാഷ് പറഞ്ഞതുപോലെ IKS എന്ന് പറയുന്നത് ഇന്ത്യൻ നോളജ് സിസ്റ്റം. അപ്പോൾ അതിലൂടെ ശരിക്കും പറഞ്ഞാൽ അന്ന് പിന്നെ കസ്തൂരി രംഗൻ കമ്മീഷൻ ആണ് ശരിക്ക് ഈ ഒരു സംവിധാനം കൊണ്ടുവന്നത്. അദ്ദേഹം അതിൽ പരാമർശമുള്ള കാര്യം എന്ന് വെച്ചാൽ പരമ്പരാഗത വിജ്ഞാനങ്ങളെയും അതേപോലെ തന്നെ ചരിത്രങ്ങളെയും അതൊക്കെ പഠിപ്പിക്കാന്നുള്ളതാണ്. അത്തരത്തിൽ ഗോത്രവർഗങ്ങൾ അവർ ജീവിച്ച് ആചരിച്ചു വന്നിരുന്ന കാര്യങ്ങളെക്കുറിച്ച്, അവരുടെ ഭാഷ, അവരുടെ ശൈലി,
7: ഇതൊക്കെ
6: ഒരു സമഗ്രമായ ഒരു പഠനത്തിന് വേണ്ടി സംവിധാനിച്ചൊരു സംഗതിയാണ് ഇത്. ഇവരെന്താക്കി എന്ന് വെച്ച് പിന്നീട് ഈ BJP ഗവൺമെൻറ് ഈ ഒരു രംഗം ആക്കി മാറ്റുന്നതിനാൽ കേവലം അവരുടെ ഹിന്ദുത്വ ആശയം മാത്രമാണ്. അപ്പോൾ അതിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ഒന്ന് ഭഗവത്ഗീത അതിൽ പറയുന്നൊരു സംഗതിയാണ്, അതുപോലെ ശ്രുതി ഇങ്ങനത്തെ സംഗതികളൊക്കെ ഹിന്ദുത്വ ആശയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള വിഷയങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഈ ഏരിയ ഉപയോഗിക്കുകയാണ്. ഇത് ശരിക്കും കമ്പൽസറിയാണ്. മറ്റുള്ളത് സാധാരണ ഇപ്പോൾ മേജറും മൈനറും ആയിട്ടുള്ള വിഷയങ്ങൾ പഠിക്കുന്നത് പോലെ നിർബന്ധമായും പഠിക്കേണ്ട ഒരു വിഷയമായിട്ടാണ് ഈ IKS വിശദീകരിക്കപ്പെടുന്നത്. അപ്പോൾ അവിടേക്കാണ് ഇവർ എന്തുള്ളത് ഇത് അവരോധിക്കപ്പെടുന്നത്. അപ്പോൾ കേരളത്തിൽ ആ ഒരു സിസ്റ്റം ഇതിന് പകരം ഒരു ബ്രാഹ്മണ്യ സംസ്കാരം ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിഷയങ്ങൾ ഇവർ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിന് ശരിക്ക് VC ഉപയോഗപ്പെടുത്താനുള്ള അതീവ ശ്രമമാണ്, വളരെ ഗുരുതരമായ ഒരു സമീപനമാണ് യഥാർത്ഥത്തിൽ ഗവർണറും അതുപോലെ BJP ഗവൺമെൻറ്റും ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ശക്തമായൊരു ജാഗ്രത പുലർത്തുക എന്നുള്ളതാണ്. അത് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ സാമാന്യമായിട്ടുള്ളൊരു സംസാരവും അതിൻ്റെ ഒരു പ്രതിഷേധവും പറയുന്നതിലപ്പുറം ശരിക്ക് ഒരു വിദ്യാഭ്യാസ അവകാശം വെച്ചുകൊണ്ട് തന്നെ നിയമ നടപടി അടക്കമുള്ള കാര്യങ്ങൾ പിന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കുകയാണ് വേണ്ടത്. മാത്രമല്ല ജനങ്ങളത് ബോധവൽക്കരിക്കാനും സാധിക്കണം. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യൻ മതേതരത്വവും അതുപോലെ ബഹുസ്വരതയെയും നിരാകരിക്കാനും അതില്ലായ്മ ചെയ്യാനും അതിന് പകരമായിട്ട് ഹിന്ദുത്വ അടിച്ചേൽപ്പിക്കാനും വേണ്ടിയുള്ള ശ്രമമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ മതേതര ബോധമുള്ള ആളുകളും ഒറ്റക്കെട്ടായി നിലകൊള്ളുകയും ഇതിനെ പ്രതിരോധിക്കുകയാണ് വേണ്ടത്, വൈജ്ഞാനികമായും അതുപോലെ ചരിത്രപരമായിട്ടൊക്കെ. ഇതിൻ്റെ വിശദമായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ചരിത്രം എടുത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഹെഡ്ഗേവാർ കോഴിക്കോട് വിസിറ്റ് ചെയ്തൊരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അത് വന്ന ഉടനെ തന്നെ ഇവിടെ ഉള്ള കുഞ്ഞാലിമാർക്കാർമാരുടെയും അതേപോലെ തന്നെ ടിപ്പു സുൽത്താൻ്റെയും ഹൈദരലി ഖാൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ ഭരണത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് അന്ന് ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ശക്തമായി വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം പോയത്. പിന്നീട് ഗോൾവാൾക്കറുടെ രചനകളിൽ കുഞ്ഞാലിമാർക്കാന്മാരൊക്കെ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്, ടിപ്പു സുൽത്താനെയും ഹൈദരലിഖാനെയൊക്കെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. എന്നിട്ട് ആ ഒരു അവരുടെ ആ ഒരു ആശയത്തെ ഈ പിന്നെ ചരിത്ര പഠനത്തിലേക്ക് കൊണ്ടുവന്ന് നേരത്തെ നമ്മൾ സാധാരണ ചർച്ച ചെയ്യുന്ന പോലെ തന്നെ മുഗൾ ചക്രവർത്തിമാരുടെ ചരിത്രം അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഇല്ല എന്ന് പുതുതലമുറയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇതിനൊക്കെ കാരണമാകുന്നത് യഥാർത്ഥത്തിൽ ഈ സർവകലാശാല യൂണിവേഴ്സിറ്റി തലത്തിൽ വിദ്യാഭ്യാസമാണ്. അതിനെങ്ങനെ പിടിച്ചടക്കാം എന്നതിൻ്റെ കൃത്യമായ അജണ്ടയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് നമുക്ക് ബോധ്യപ്പെടും.
4: പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ് എന്ന പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. കാവ്യവൽക്കരിക്കപ്പെടുന്ന സർവകലാശാലകൾ ഭാഗം 2. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുത്തത് മുജീബ് ഒട്ടുമൽ, അബ്ദുൽ ഹമീദ് മാസ്റ്റർ, പറപ്പൂർ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: മാനസിക രോഗികളുള്ള വീട് നിങ്ങൾക്ക് പരിചയമുണ്ടോ? എങ്കിൽ നിങ്ങളുടെ കൃത്യമായ ഇടവേളയിലെ ഫോൺ കോളുകളും സന്ദർശനങ്ങളും ആ വീട്ടിന് പെരിഞ്ചൂടുകാലത്തെ തിമിർത്തി പെയ്യുന്നൊരു മഴയുടെ ആശ്വാസമുണ്ടാകും. രാത്രിയാകുമ്പോൾ കതകു തുറന്ന് പുറത്തേക്കൂടി കിണറ്റിൽ ചാടുമോ, വീടിൻ്റെ കഴുക്കോലിൽ ഒരു കയറിൽ ജീവിതം അവസാനിപ്പിക്കുമോ എന്നൊക്കെ ഇങ്ങനെ അസ്വസ്ഥതപ്പെടുന്ന കുറെ വീടുകളുണ്ട്. വാതിൽ പൊളിയുടെ ഉള്ളിലൂടെ അവൻ അവിടെ തന്നെ ഇല്ലേ, അവളവിടെ തന്നെ കിടക്കുന്നില്ലേ എന്നൊക്കെ നോക്കി ഉറപ്പുവരുത്തി ഉറങ്ങാത്ത രാവുകളിൽ നിറക്കണ്ണുകളിൽ കഴിയുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെയുണ്ട്. അവരെങ്ങനെ അറിയും നമ്മൾ? നമ്മുടെ ഉള്ളിലെ മനുഷ്യത്വം പുറത്തു വരുമ്പോൾ അവരതൊക്കെ തുറന്നു പറയും. നമ്മുടെ ജീവിതത്തിന് പുതിയ ബെല്ലും ബ്രേക്കും ഉണ്ടാകും, നമ്മുടെ സുജൂതുകൾക്ക് പുതിയ അർത്ഥമുണ്ടാകും. അതുകൊണ്ട് അവരെ ഒന്നും നമ്മൾ മറക്കരുത്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ബിസ്മില്ലാഹിർ റഹ്മാനിർ

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.

0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ ലൈവ് പ്രോഗ്രാമിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നമ്മൾ എല്ലാ ആഴ്ചയും ബുധനാഴ്ച തുടങ്ങുന്ന ഈ ഒരു പ്രോഗ്രാം ഇന്നും ഒരു സമകാലിക വിഷയമായിട്ടാണ് പീസ് റേഡിയോ ശ്രോതാക്കളിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നമുക്കിപ്പോൾ ഒരു വേൾഡ് കപ്പിൻ്റെയൊക്കെ ഒരു സമയമാണ്, ഫുട്ബോൾ വേൾഡ് കപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഫുട്ബോൾ കളിയിൽ ഉണ്ടാകുന്ന പരിക്കുകൾ എന്നൊരു വിഷയത്തിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സ്പോർട്സ് ഓർത്തോപീഡിക് സർജനായ ഡോക്ടർ അബ്ദുല്ല ഖലീൽ സാറാണ്. സാർ നമ്മോടൊപ്പം ഉണ്ട്. അസ്സലാമു അലൈക്കും സാർ.
4: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് സാറിനെ ഒന്ന് ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താൻ തോന്നുന്നു. സാറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനോടുകൂടി നമുക്ക് തുടങ്ങാം സാർ.
4: ഓക്കെ, എന്തായാലും ആദ്യമായി പീസ് റേഡിയോനോട് ഞാൻ വളരെ നന്ദി അറിയിക്കുകയാണ്.
3: ഓക്കെ,
4: ഇങ്ങനൊരു അവസരം, ഇങ്ങനൊരു ആളുകളുടെ സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി ഇങ്ങനൊരു അവസരം തന്നിട്ട് വളരെയേറെ ഹാപ്പിയാണ്. എന്നിരുന്നാലും ഞാനൊരു സ്പോർട്സ് ഓർത്തോപെഡിക് സർജനാണ്. സ്പോർട്സ് ഓർത്തോപെഡിക് സർജൻ എന്നുള്ള പണ്ട് ഓർത്തോപെഡിക്സ് എന്ന് പറഞ്ഞാൽ എല്ല് രോഗവിഭാഗം. ഓർത്തോപെഡിക്സ് ഒറ്റ സ്പെഷ്യാലിറ്റിയാണ് ഇന്ത്യയിൽ. സ്പെഷ്യാലിറ്റി ഇപ്പോഴും ഒറ്റ സ്പെഷ്യാലിറ്റി തന്നെയാണ്. അതിൽ സ്പൈൻ സർജറി, അതേപോലെ ട്രോമ എന്ന് പറഞ്ഞാൽ എല്ല് പൊട്ടുന്നത്, പിന്നെ റീപ്ലേസ്മെൻറ്റ് സർജറീസ് എന്ന് പറഞ്ഞാൽ ഷോൾഡർ റീപ്ലേസ്മെൻറ്റ്, ഹിപ്പ് റീപ്ലേസ്മെൻറ്റ്, നീ റീപ്ലേസ്മെൻറ്റ് സർജറീസ്, പിന്നെ ആർത്തോസ്കോപ്പിക് സർജറീസ്, കീഹോൾ സർജറീസ്, പിന്നെ ഹാൻഡ് ആൻഡ് മൈക്രോവാസ്കുലർ സർജറി ഉണ്ട്. ഹാൻഡ് ആൻഡ് മൈക്രോവാസ്കുലർ സർജറി വെറും ഹാൻഡ്, അതുപോലെ മൈക്രോവാസ്കുലർ സ്ട്രക്ചർ സൂച്ച് ചെയ്യുന്നത്. ഫുട്ട് ആൻഡ് ആങ്കിൾ സർജറീസ് ഉണ്ട്. പീഡിയാട്രിക് സർജറി ഉണ്ട്. പീഡിയാട്രിക് വെറും കുട്ടികളെ നോക്കുന്ന സ്പോർട്സ് ഓർത്തോപെഡിക്. ഇങ്ങനെ സബ് ഡിവിഷൻസ് കുറേ വേൾഡിലുണ്ട്. ഓൾമോസ്റ്റ് 8 സബ് ഡിവിഷൻസ്
3: ഉണ്ട്.
4: അതിലൊന്നാണ് സ്പോർട്സ് ഓർത്തോപെഡിക്സ്. ഞാൻ 10-14 കൊല്ലമായി ഇത് ഞാനിവിടെ പ്രാക്ടീസ് ചെയ്യുന്നു. പക്ഷേ ഞാനിതിങ്ങനെ ഒരു നെയിം ചെയ്ത് ഇത് എക്സ്ക്ലൂസീവായിട്ട് ചെയ്യുന്ന ഒരാൾ എൻ്റെ അറിവിൽ ഞാൻ തന്നെ ഉള്ളൂ.
3: ഓക്കെ,
4: ബാക്കി എല്ലാവരും എന്താ പറയുക, എക്സ്ക്ലൂസിവിറ്റി ഇല്ല. ദേ ഡു റീപ്ലേസ്മെൻറ്റ്, ദേ ഡു ട്രോമ.
3: ഓക്കെ,
4: പക്ഷേ ഞാൻ വെറും ആർത്തോസ്കോപ്പിക് സർജറീസും സ്പോർട്സ് ഓർത്തോപെഡിക് സർജറീസും മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം കളിക്കാർക്ക് പറ്റുന്ന പരിക്കുകളാണ് സ്പോർട്സ് ഓർത്തോപെഡിക്സ് ആകുമ്പോൾ. അതിൽ അവരെ രണ്ടാമത് ഇങ്ങനെ എത്തിക്കാം.
3: ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാമെന്ന് തോന്നുന്നില്ലേ. അതിപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ശ്രോതാക്കൾക്ക് നേരിട്ട് വിളിച്ച് ഡോക്ടറോട് സംശയങ്ങൾ ചോദിക്കാൻ 9020840840 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. നമ്മൾക്കിപ്പോൾ ഈ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു സമയ സാഹചര്യങ്ങളിൽ ഫുട്ബോളിൻ്റെ വേൾഡ് കപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും നമുക്ക് ആ ഒരു ടി വിയിലൊക്കെ കാണുന്നൊരു ആവേശം കൊണ്ട് നമ്മളും സ്കൂളിലൊക്കെ അധികമായിട്ട് യൂഷ്വലി മുമ്പേ കാലങ്ങളിലുള്ളതിനേക്കാളും കൂടുതലായിട്ട് ഈ ഒരു തമ്മിലൊക്കെ കളികൾ കൂടുതലായിട്ട് ഏർപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ആൾക്കാർ, കുട്ടികളാണെങ്കിലും യുവാക്കളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫുട്ബോളിലുണ്ടാകുന്ന പരിക്കുകളെ നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുന്നത്, എന്തെല്ലാം രീതിയിലുള്ള പരിക്കുകൾ നമുക്ക് ഫുട്ബോൾ കളിക്കുന്നതിലൂടെ വരാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് സംസാരിച്ച് തുടങ്ങാൻ തോന്നുന്നു ഇൻഷാല്ലാ.
4: ഓക്കെ, അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്, മേജർ ഫുട്ബോൾ ഇഞ്ചുറീസ് ഉണ്ട്, മൈനർ ഫുട്ബോൾ ഇഞ്ചുറീസ് ഉണ്ട്.
3: ഓക്കെ,
4: മേജർ ഫുട്ബോൾ ഇഞ്ചുറീസ് എന്ന് പറഞ്ഞാൽ നമ്മളെ നമുക്ക് തലക്ക് വരിക്കുന്ന പരിക്കുകൾ.
3: ഓക്കെ ഓക്കെ,
4: ഹാർട്ട് ഇതേമാതിരി പെട്ടെന്ന് സ്റ്റക്ക് ഇതാവുന്ന, ഇപ്പം അടുത്ത് നമ്മുടെ ഒരു പ്രിയ കളിക്കാരനുണ്ടല്ലോ, നമ്മളെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു കളിക്കാരൻ, രണ്ട് പ്രാവശ്യമായിട്ട് കാർഡിയാക് അരിത്മിയസ് ഉണ്ടായിട്ടുണ്ട് ഓൺ ഫീൽഡിൽ. ഹെഡ് ഇഞ്ചുറീസ് ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. ഹെഡ് ഇഞ്ചുറീസ് ഉണ്ടായിട്ട് അപ്പോഴൊക്കെ അപ്പോൾ പ്രശ്നം ഉണ്ടായിട്ടുള്ള ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ, ചെറിയ എന്തെങ്കിലും അനൂറിസമോ എന്തെങ്കിലും ഹെഡിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഭയങ്കര ഇഞ്ചുറീസ്, അല്ലെങ്കിൽ ഓൺ ഗ്രൗണ്ടിൽ ഫ്ലോറിൽ ഡെത്ത് വരെ ഉണ്ടാവുന്ന സംഭവങ്ങളുണ്ട്. അത് മേജറാണ്. ദാറ്റ് ഇസ് നോട്ട് നമ്മൾ എൻ്റെ സ്പോർട്സ് ഓർത്തോപെഡിക്സ് തന്നെയല്ല. സ്പോർട്സ് ഓർത്തോപെഡിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ യൂഷ്വലി ലിഗമെൻ്റ് ഇഞ്ചുറീസ്, മെനിസ്കസ്, ബോൺ, മൈനർ ബോൺ ഇഞ്ചുറീസ് ഇതൊക്കെ വരുന്നതാണ് സ്പോർട്സ് ഓർത്തോപെഡിക്സ് ഇഞ്ചുറീസ്. അപ്പോൾ ഇതിൽ വരുന്നത് ആങ്കിൾ ഇഞ്ചുറീസ് ഉണ്ട്, നീ ഉണ്ട്, ലീ ഉണ്ട്, എൽബോ ഉണ്ട്, ഷോൾഡേഴ്സ് ഉണ്ട്, ഷോൾഡർ. ഇതാണ് മെയിൻ ആയിട്ട് നാല് നമ്മൾ സ്പോർട്സ് ഓർത്തോപെഡിക്സ് പറഞ്ഞില്ല. പിന്നെ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഹാൻഡ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ടോട്ടലി ഇതേ കം അണ്ടർ ഹാൻഡ് സർജൻസ്, അതായത് റിസ്റ്റൊക്കെ യൂഷ്വലി ദാറ്റ് ഇസ് ഡെൽറ്റ് അണ്ടർ ഹാൻഡ് സർജറീസ്. അപ്പം യൂഷ്വലി വരുന്ന മേജർ ഇഞ്ചുറീസ് നീൻ്റെയാണ്. നീൻ്റെ ലിഗമെൻറ്റ് ഇഞ്ചുറീസ് ആണ് മെയിൻ ഇഞ്ചുറീസ്
3: വരുന്നത്
4: ഫുട്ബോളിൽ വരുന്നത്. അപ്പോൾ അതിൽ മേജർ ആയിട്ടുള്ള ഇഞ്ചുറി എ സി എൽ ഇഞ്ചുറി, ആൻറ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെൻ്റ് എന്ന് പറഞ്ഞ ഇഞ്ചുറി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്പോർട്സ് കളിക്കാർക്ക് യൂഷ്വലി ഒരു ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഫുട്ബോൾ ഇഞ്ചുറീസ് എന്ന് പറഞ്ഞാൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 80% എ സി
3: ഇഞ്ചുറീസ്
4: കോമൺ ആയിട്ടുണ്ടാവുന്നു.
3: ഓക്കെ,
4: അപ്പോൾ അതിൽ നമുക്ക് പല ടൈപ്പ് ട്രീറ്റ്മെൻറ്സ് ഉണ്ട്, പല ടൈപ്പ് റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസ് ഉണ്ട്, പല ടൈപ്പ് സർജിക്കൽ ഓപ്ഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്.
3: ഓക്കെ ഓക്കെ
4: ഓക്കെ
3: ഓക്കെ. അപ്പോൾ സാർ പറഞ്ഞു കോമൺ ആയിട്ടും ഫുട്ബോൾ മീൻസ് കളിയിൽ കാണപ്പെടുന്ന ഒരു ഇഞ്ചുറി എ സി എൽ ഇഞ്ചുറി. അപ്പോൾ എ സി എൽ ഇഞ്ചുറിനെ നമുക്ക് എങ്ങനെയെല്ലാം ഡയഗ്നോസിസ് ചെയ്യാം, എന്തെല്ലാം ടെസ്റ്റുകൾ വേണം, എക്സ്റേ അല്ലെങ്കിൽ സ്കാനിങ് അങ്ങനെ സെപ്പറേറ്റ് എന്തെല്ലാം ടെസ്റ്റുകളിലൂടെയാണ് നമുക്ക് അതിനെ ഒരു കൺഫർമേഷനിലോട്ട് എത്താൻ പറ്റുന്നത്?
4: എ സി എൽ ഇഞ്ചുറീസ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കളിക്കുന്ന കളിക്കാർക്ക് അവർ കളിക്കുന്ന
3: നമുക്ക് ഒരു കോൾ റെഡിയുണ്ട്, കോളിന് ശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ തോന്നുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം, ലൈവ് ഇൻ ഫോൺ പ്രോഗ്രാമിലേക്ക് സ്വാഗതം, ചോദിച്ചോളൂ.
5: ഞാനൊരു ബിസിനസ്സുകാരനാണ്, കച്ചവടക്കാരനാണ്.
4: കയ്യിലൊരു
5: 10 എൽബോ എന്നാണ് ഡോക്ടർ കാണിച്ചപ്പോ പറഞ്ഞത്. ഞാൻ ഇപ്പൊ 10 കളിക്കുന്ന ആളൊന്നല്ല, പക്ഷെ 10 എൽബോ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് 2 മരുന്ന് ചിലപ്പോ മാറിയിരുന്നു, പിന്നെ 2 അതേപോലെ വന്നതാണ്.
4: ഓക്കെ,
5: എന്താണ് സത്യത്തില്?
4: ഓക്കെ, വളരെ നല്ല ഒരു ചോദ്യമാണ്. ടെന്നീസ് എൽബോ ആണ്, ഞാൻ ടെന്നീസ് കളിക്കാറില്ലല്ലോ. അപ്പോൾ ടെന്നീസ് എൽബോ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ടെന്നീസ് കളിക്കുന്ന കളിക്കാർക്ക് കണ്ടുവരുന്ന ഒരു അസുഖമാണത്.
3: ബാക്കിയുള്ളവർക്ക്
4: ആ നെയിം അറിയപ്പെടുന്നു എന്ന് മാത്രം. അപ്പോൾ അതിൽ എന്ത് സംഭവിക്കണം വെച്ചാൽ, നമ്മളെ കയ്യിൻ്റെ ഈ ഇത് കാണുന്നുണ്ടാവും അല്ല, റേഡിയോ. ഓക്കെ, സോ കയ്യിൻ്റെ നമ്മൾ എല്ലാ മസിൽസും ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് എന്നാ. ഓക്കെ, എക്സ്റ്റെൻസീവ് മസിൽസ് എന്ന് പറയുന്നത് നമ്മൾ പിഴിയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പൊക്കുമ്പോൾ ഉപയോഗിക്കുന്ന എല്ലാ മസിൽസും ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് എന്നാ. ഈ പോയിന്റിലേക്ക് നമ്മൾ സ്ട്രെയിൻ വരും. മേ ബി അവർ ചിലപ്പോൾ കാര്യമായിട്ട് പണിയെടുക്കാതെ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും കൂടുതൽ സ്ട്രെയിൻ എടുക്കുക, അല്ലെങ്കിൽ ഒരു ഒരു ഒരു ഒരു ഒരു പെട്ടെന്ന് തന്നെ എടുത്തിട്ട് നമ്മൾ കുറച്ച് കാലം കുറേ പണിയെടുക്കുക, അല്ലെങ്കിൽ പിഴിയുക, അങ്ങനെയൊക്കെ എന്തിനു ചെയ്യുമ്പോൾ ആ കോമൺ ഒറിജിനുള്ള മസിൽസിൻ്റെ ഒറിജിനിൽ സ്ട്രെയിൻ വരുന്നതാണ് ടെന്നീസ് എൽബോ. ഓക്കെ, അത് യൂഷ്വലി കാണുന്നത് ടെന്നീസ് കളിക്കുന്നതാണ്. ഇപ്പോൾ സച്ചിൻ്റെ ടെന്നീസ് എൽബോ ഉണ്ടായിരുന്നു, സച്ചിൻ ടെന്നീസ് കളിച്ചിട്ടല്ലോ, ക്രിക്കറ്റ് കളിച്ചിട്ടാണല്ലോ. അപ്പോൾ ഈ കോമൺ ഒറിജിനിലുണ്ടാകുന്ന ഈ ടെന്നീസ് ഈ സ്ട്രെയിൻ, അതായത് ഒരു വലിവിനെ അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാതിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഒരു നീർക്കെട്ട് അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു മുറിവാണ് ടെന്നീസ് എൽബോ. ഓക്കെ, അതൊരു കാലത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു. ഫോർ എക്സാമ്പിൾ സച്ചിൻ ഉണ്ടാകുന്ന സമയത്ത് തന്നെ സച്ചിൻ ഈ ടെന്നീസ് എൽബോ മാറാനായിട്ട് പോയിട്ട് സൗത്ത് ആഫ്രിക്കയിലെ ഒരു മേജർ സർജൻ്റെ അടുത്ത് സർജറി ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ പോലും ആ സർജറീസ് അന്ന് ഉണ്ടായിരുന്നില്ല.
3: ഓക്കെ ഓക്കെ, പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ് നമുക്ക്
4: ഇന്നത് ഭയങ്കരമായിട്ട് മാറി. ഇന്ന് ടെന്നീസ് എൽബോ യൂഷ്വലി നമ്മൾ 99% അത് ഫിസിയോ മെഡിസിൻസ് ട്രീറ്റ് ചെയ്യും. അതിൻ്റെ ഏതാണ് അതിൻ്റെ ഒറിജിൻ ഓഫ് പ്രശ്നം ചില അവിടെ ട്രീറ്റ് ചെയ്താൽ യൂഷ്വലി 90% കിട്ടും. പ്രോപ്പർ ഫിസിയോ പ്രോപ്പർ ഇതാണ് വെച്ചാൽ വേദന സമ്മാരി കഴിച്ചത് കുറയും. അതാണ് വേദന 2 മരുന്ന് കഴിച്ചു കുറഞ്ഞു എന്ന് പറഞ്ഞത്. അങ്ങനെയല്ല, ഇഫ് യു റിയലി വോണ്ട് ടു ട്രീറ്റ് ഇറ്റ് അതിന് ആദ്യം ഫിസിയോ കാണിച്ച് ഓർത്തോപെഡിക്സിനെ കാണിച്ച് മെഡിസിൻ്റെ കൂടെ തന്നെ ഫിസിയോ ചെയ്ത് അത് പ്രോപ്പർ അതിനെ അറിയുന്ന ഫിസിയോൻ്റെ അടുത്ത് കാണിച്ചതിന് ശേഷം നമ്മൾ പ്രോപ്പർ റീഹാബ് ചെയ്താൽ യൂഷ്വലി അത് സെറ്റിലാവും. ഇനി ഇഫ് നോട്ട്, പണ്ട് ഞാൻ പറഞ്ഞൊരു മുറിയാണ് ഇത്, നമ്മൾ ഒരു PRP എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ ഉണ്ട്, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ. അത് നമ്മൾ മുടി ഒഴിച്ചിലൊക്കെ ആൾക്കാർ വെക്കുന്ന പറഞ്ഞിട്ടില്ലേ, അത് നാട്ടിലെ ഫേമസ് ആയിട്ടുള്ളത് മുടി ഒഴിച്ചിലാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ PRP ഉണ്ടായതിൻ്റെ കുറേ കാര്യങ്ങൾ വേറെ കാര്യങ്ങളിലാണ്. ഓക്കെ, അതിൻ്റെ ഒരു മേജർ സംബന്ധിച്ച് നമ്മൾ സ്വന്തം ബ്ലഡ് എടുത്ത് അതിൻ്റെ മുറി ഉണങ്ങാനുള്ള അംശങ്ങൾ മാറ്റി ആ പറയപ്പെട്ട മുറിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുറി ഉണങ്ങി കിട്ടും. അപ്പോൾ PRP ഇഞ്ചക്ഷൻ വെക്കുന്നത് ഇപ്പം ഞാൻ അടുത്ത കാലത്തൊന്നും എനിക്കൊന്നും സർജറി ആവശ്യം വന്നില്ല, മീൻസ് സർജറി ഓപ്ഷൻ പറയേണ്ടി വന്നിട്ടില്ല. യൂഷ്വലി ദാറ്റ് വിൽ ഹീൽ വിത്ത് PRP.
3: ഓക്കെ ഓക്കെ
4: ഓക്കെ,
3: ശ്രോതാവിന് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു.
5: ഞാൻ ഇതിന് മുമ്പ് എനിക്ക് കാലിനൊരു വേദന ആയിട്ട് ഇതേപോലെ PCOS വിളിച്ചിട്ട് എനിക്കൊരു ചെറിയ ടിപ്സ് പറഞ്ഞു, മുട്ട് വേദന ആയിട്ട്. അപ്പോൾ അതേപോലെ എന്തെങ്കിലും ടിപ്സ് പറഞ്ഞുതരാണെങ്കിൽ അങ്ങനെ ഞാൻ വിളിച്ചത്.
4: ആ ടിപ്സ് പറയുകയാണെങ്കിൽ എത്ര 3 കഴിഞ്ഞോ?
5: 3 മേലായി.
4: ആ ഇനി അതിൽ ടിപ്സിൻ്റെ കാര്യമില്ല. 3 വരെ ആയിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ആ മസിൽസ് യൂസ് ചെയ്യാതെ പിഴിയുന്ന പോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിർത്തിയാൽ അത് മാറിക്കിട്ടിരുന്നു. 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂഷ്വലി അത് ക്രോണിക്കായി. പിന്നെ ഈ യൂഷ്വലി ഈ ഒരു ടിപ്സും സ്ട്രെച്ചിങ് ഇങ്ങനത്തെ ഫിസിയോ ചെയ്താലൊന്നും അത് ചിലപ്പോൾ യൂഷ്വലി യൂസ്ഫുൾ ആവണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഓർത്തോപെഡിക് സർജനെ കാണിച്ചിട്ട് അതിനെ പ്രോപ്പർ ഫിസിയോ റീഹാബും സ്റ്റാർട്ട് ചെയ്ത് അത് ശരിയാവുന്നില്ല പി ആർ പി ഇഞ്ചക്ഷനിലേക്ക് നോക്കണം.
5: ഓക്കെ,
3: ഓക്കെ. അപ്പോൾ ഒരു ശ്രോതാവിൻ്റെ സംശയമാണ് നമ്മളിപ്പോൾ ദൂരീകരിച്ചത്. മഷാല്ലാ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ടെന്നീസ് കളിക്കാത്ത ഒരാൾക്ക് ടെന്നീസിൽ ഇഞ്ചറി എന്നുള്ള ആ ഒരു കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ എ സി എൽ ഇഞ്ചറി എങ്ങനെ നമുക്ക് ഡയഗ്നോസിസിലോട്ട് കറക്റ്റ് പ്രോപ്പർ ഡയഗ്നോസിസിലോട്ട്
4: കളിക്കുന്ന സമയത്ത് തന്നെ ആളുകൾക്ക് അറിയാൻ പറ്റും കളിച്ച് അവർ യൂഷ്വലി എ സി എൽ ഇഞ്ചുറി എങ്ങനെ ഉണ്ടാവും വെച്ചാൽ ചാടി നിലത്തിറങ്ങുമല്ലോ. ഇറങ്ങുന്ന സമയത്ത് കാൽ തിരിയും.
3: ഓക്കെ ഓക്കെ.
4: ആ കാൽ തിരിയുന്ന സമയത്ത് എനിക്ക് അറിയാം എന്തോ പറ്റി, ബിക്കോസ് ആ പോപ്പ് സൗണ്ട് അങ്ങനെ കേൾക്കാൻ
3: പറ്റും, സൗണ്ട് കേൾക്കാൻ.
4: അപ്പോൾ യൂഷ്വലി കുറച്ച് എ സിയിലെ പറ്റി വരലാണെന്ന് പറഞ്ഞു ഡോക്ടർ എൻ്റെ എ സിയിൽ പോയി.
3: ഒരു പ്രൊഫഷണൽ പ്ലെയറാണ്.
4: പിന്നെ ആ വയസ്സിൽ പോയും വയും ഭാഗമായി കളിക്കാൻ അവന് ഫുള്ളാക്കാൻ കഴിയില്ല. യൂഷ്വലി അങ്ങ് ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ മീൻസ് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് പോയിട്ടുണ്ട്, നീര് വരുന്നുണ്ട്, കാല് സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല. പെയിനൊക്കെ ഒരു വൈകുന്നേരം കുറച്ചുകൂടി കഴിയുമ്പോഴത്തേനും സ്റ്റാർട്ട്
3: ചെയ്യാം.
4: മെനിസ്കസ് ഇഞ്ചുറി എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് പെയിൻ അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. യൂഷ്വലി അല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ഇങ്ങനെ പെയിൻ വന്ന് ഇവന് 2-3 ദിവസം ഇട്ട് കളിക്കും. അത് പ്രശ്നമുണ്ടോ ഇല്ലേ, പ്രശ്നമുണ്ടോ
3: ഇല്ലേ,
4: ഡൗട്ട്ഫുൾ ആയിട്ട് ഇങ്ങനെ നിൽക്കും. അത് പിന്നെ മനസ്സിലാവും ഓക്കെ സംതിങ് സം പ്രോബ്ലംസ്.
3: കംപ്ലീഷനിലെടുത്ത് അടുത്തൊരു കോളുണ്ട്. ഹലോ, പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാൻ ഫോൺ ഇൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ചോദിച്ചോളൂ. ചോദിച്ചോളൂ.
6: എനിക്ക് ഞാൻ ഓടുന്ന സമയത്ത് കാല് ഇങ്ങനെ കൂട്ടിപ്പടിഞ്ഞിട്ട് വീഴുന്ന ഒരു ടെൻഡൻസ് ഉണ്ടായിരുന്നു. അതായത് നമ്മള് കുറെ എയ്ജ് കുറച്ച് കൂടിയിട്ടാണ് ബി എഡ് ചെയ്തത്. ബി എഡിന്റെ സമയത്ത് നമ്മള് ഈ അത്ലറ്റിക്സിന് കൂടുമ്പോൾ സമയത്ത് അതായത് ചെയ്തിരുന്നു. പിന്നെ കുറെ കൂടുമ്പോ എപ്പോഴും അങ്ങനെ ഓടുന്ന സമയത്ത് ഇങ്ങനെ ഈ ഇങ്ങനെ വീഴുന്നിട്ടുണ്ട്. സ്റ്റെബിലൈസ് ചെയ്യാൻ കഴിയുന്നില്ല, ഓട്ടം എന്നാലും നിക്കുന്നില്ല.
4: ഓക്കെ,
6: അപ്പൊ എന്താണ് ഇതിന്റെ കാരണം? നമ്മള് പ്രായ ഏജിന്റെ പ്രശ്നമാണോ അതോ എന്താണ് പറയുന്നത്?
4: അല്ല, നിങ്ങള് കാല് തട്ടി തടഞ്ഞു വീഴുന്നതാണോ, കാല് കുഴഞ്ഞു പോയി വീഴുന്നതാണോ? തട്ടിത്തടഞ്ഞു വീഴും. അപ്പൊ നിങ്ങള് കാലിന്റെ ആംഗിൾ എന്തെങ്കിലും പ്രശ്നം നിന്നു കഴിഞ്ഞാൽ കാല് ആൾക്കാരാരെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾ കാലിന് വളവുണ്ടെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാറുണ്ടോ? ഇല്ല. പിന്നെ സാധാരണ ഓടുന്ന സമയത്ത് തട്ടിത്തടഞ്ഞു വീഴാണ്. യൂഷ്വലി എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളെ വയസ്സ് എത്രയാപ്പോ? 37 വയസ്സ് നിങ്ങൾക്ക് ഒരു വയസ്സല്ലല്ലോ. 41 വയസ്സില് റൊണാൾഡോ കളിച്ചു കൊടുക്കണേ. അപ്പൊ 37 വയസ്സൊരു വയസ്സല്ല, മെസ്സി കൂടി ആയിട്ടില്ല. അപ്പോൾ ഞാൻ പറയണത് നിങ്ങൾ എൻ്റെ ഒരു നിങ്ങൾ പറഞ്ഞ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു എന്താ പറയുക, ചിലപ്പോൾ നിങ്ങളെ ചോദിക്കുന്ന ചോദ്യത്തിന് കുറേ സയൻറ്റിഫിക് നോക്കേണ്ടി വരും, ക്ലിനിക്കലി നോക്കൊക്കെ വേണ്ടി വരും. പക്ഷെ എന്നാലും ചോദിക്കുന്നത് മനസ്സിലാവേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ കുറേ കാലം വെറുതെ ഇരുന്നിട്ട് നമ്മൾ ഈ ഡോക്ടർമാരെ മാതിരി കുറേ കാലം വെറുതെ ഇരുന്ന് എന്തെങ്കിലും ഇറങ്ങുമ്പോൾ നമ്മൾ മസിൽസിന് സ്ട്രെങ്ത് വേണം. മസിൽസാണ് നമ്മളെ ബോഡിനെ പ്രൊട്ടക്ട് ചെയ്യണത്. എല്ലാ ജോയിൻസും പ്രൊട്ടക്ട് ചെയ്യുന്ന മസിൽസാണ്, എല്ലാ എല്ലുകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന മസിൽസാണ്. അപ്പോൾ ഇഞ്ചുറി ടേക്ക് ചെയ്യുന്നത് ആരായിരിക്കണം? മസിലായിരിക്കണം. മസിൽ ക്ഷയിച്ചിട്ടുണ്ടാവും, മസിൽ ഫ്ലാബി ആയിരിക്കും, മസിൽ ഇന്നൊരു ബലം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരാൾ പിടിച്ചിട്ട് ഓടാൻ പോയി കഴിഞ്ഞാൽ ഈ മസിലിൻ്റെ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം പോയി, അപ്പോൾ ഡയറക്റ്റ് ജോയിൻറ്റിലേക്ക് പ്രശ്നം വരുന്നുണ്ടാവും. അപ്പോൾ അതിന് പിടുത്തം കിട്ടുന്നുണ്ടാവില്ല ജോയിൻ്റ്, അതുകൊണ്ടാണ് വീഴാൻ പോകുന്നതാണെന്നുള്ളത് നിങ്ങൾക്ക് ഫസ്റ്റ് മനസ്സിലായത്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു 3 ആഴ്ച നടക്ക്. അപ്പോൾ അതേമാതിരി പുഷപ്സ്, പുള്ളപ്സ്, സ്ക്വാട്ട്, മറ്റേ കുറച്ച് ജിമ്മ് ഇതൊക്കെ ഉണ്ടല്ലോ, കോർഡിസെപ്സ് എക്സസൈസ്, ഹാംസ്ട്രിങ് എക്സസൈസ് ഒക്കെ ചെയ്യുക. ഒരു 3 വീക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ മസിൽസ് ഒക്കെ ടൈറ്റ് ആയതിനു ശേഷം നിങ്ങൾ മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ ക്യാരി ഓൺ. അതല്ല, പിന്നെയും 3 ആഴ്ച കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ ക്ലിനിക്കൽ എക്സാമിനേഷൻ വേണം. പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കിയിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്താൽ മതി, പിന്നെ ഓട്ടം സ്റ്റാർട്ട് ചെയ്താൽ മതി.
6: ശരി,
4: ഓക്കെ, താങ്ക് യു, താങ്ക് യു.
3: ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മൾ കുറെ നാളായിട്ട് യൂസ് ചെയ്യാതിരിക്കുന്ന ഒരു സാധനം പിന്നെ യൂസ്
4: പെട്ടെന്ന് യൂസ് ചെയ്യുമ്പോൾ അത് ഒരിക്കലും നമുക്ക് ബാക്ക് ടു നോർമൽ. എന്താ ഇഷ്യൂ എന്ന് വെച്ചാൽ വീക്കെൻഡ് വാരിയേഴ്സ് തന്നെ പറയാം. വീക്കെൻഡ് വാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗൾഫിലെ ജീവിതം അങ്ങനെയാണ്. അതായത് രാവിലെ തിങ്കൾ മുതൽ വെള്ളി വരെ ഒരു പ്രശ്നം അവർക്കൊരു പണിയും ചെയ്യാൻ പറ്റില്ല. ദേ ആർ ടോട്ടലി ഇൻ ടു ദെയർ ഡെയിലി റുട്ടീൻസ്, ഹെക്ടിക് റുട്ടീൻസ്. വെള്ളിയാഴ്ച ആകുമ്പോൾ ഒരു പണ്ടത്തെ കളിയൊക്കെ ഓർമ്മ വരും, എല്ലാവരും പടം തട്ടി നോസ്റ്റാൾജിയൊക്കെ വന്ന് എല്ലാവരും പടം തട്ടിക്കൂടി ഫുട്ബോൾ കളിക്കും. സി വീക്കെൻഡ് വാരിയേഴ്സിനാണ് ഭയങ്കര പരിക്ക് വരിക. സി അനദർ 2-3 ഡേയ്സ് ഏതെങ്കിലും ഒരു 4 ഡേയ്സിൻ്റെ വീക്ക് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, 5th ഡേയാണ് നമ്മൾ കളിക്കാൻ പോകുന്നത് വെച്ചാൽ അത്ര ഇഞ്ചുറി ഇല്ല. മറ്റേത് വീക്കെൻഡ് വാരിയേഴ്സ് നമ്മളിങ്ങനെ വിചാരിക്കും നമ്മൾ പണ്ടത്തെ മെസ്സി പണ്ടത്തെ അടിക്കാൻ പറ്റുന്നു, പക്ഷെ അടിയോടുകൂടിയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് പേഷ്യൻ്റ് ഗൾഫിൽ നിന്നാണ്.
3: അങ്ങനെ അവിടെ നിന്ന് പരിക്കുപറ്റിയിട്ട് വരും,
4: പരിക്കുപറ്റിയിട്ട് വരും, സർജറിയും പെടുന്നു പോകും.
3: ഓക്കെ ഓക്കെ.
4: അപ്പൊ അവരോട് ഞാൻ പറയും, നിങ്ങള് ആഴ്ച രൂപയൊക്കെ കളിക്കാനാണെങ്കിൽ അങ്ങനെ കളിക്കരുത്, കേട് ഒരു വട്ടം പറ്റിയാണ്. അപ്പൊ നിങ്ങൾ അറ്റ്ലീസ്റ്റ് 3-4 ഡേയ്സ് നിങ്ങൾ എന്തെങ്കിലും എക്സസൈസ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ജിമ്മിൽ പോകണം,
3: അല്ലെങ്കിൽ പുഷപ്പ് എടുക്കാം,
4: പുഷപ്പ് പുള്ളപ്പ് അല്ലെങ്കിൽ സ്ക്വാട്സ് ഇതൊക്കെ ചെയ്യാം. എന്നിട്ട് ശരിയാവുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം, മീൻസ് 4 ഡേയ്സ് ചെയ്തതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, 5th ഡേ പോയി കളിക്കാം. അല്ലാണ്ട് 5th ഡേ വെറും ആ 5th ഡേന്റെ കളിയും
3: ഇറങ്ങരുത്. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഒരു ഒരു പാഠമായിട്ട് ഉള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പോ വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാം ആ ഒരു ഡെയിലി ഇപ്പൊ നാട്ടിലാണെങ്കിൽ തന്നെ ഡെയിലി റുട്ടീൻസ് അങ്ങനെ പോകും. വീക്കെൻഡ് ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഇതുപോലെ
4: 40 മിനിറ്റ്സ് എക്സസൈസ് എന്തെങ്കിലും
3: ചെയ്യണം ഡെയിലി.
4: ആ ഡെയിലി ഒരു 4-5 ഡേയ്സിൻ്റെ വീക്ക്. അതായത് യങ്സ്റ്റർ ആണ് ചെയ്യണം, കുറച്ച് ഓൾഡ് മാൻ ആണ് ചെയ്യണം. ഓൾഡ് മാൻ ആകുമ്പോൾ നടന്നാൽ മതി, യങ്സ്റ്റർ ആകുമ്പോൾ കുറച്ചുകൂടി ഹെവി ചെയ്യാം,
3: ഹെവി ചെയ്യാൻ
4: ഒരു എന്തെങ്കിലും ഫുട്ബോളോ എന്തെങ്കിലും ചെയ്യാം. പക്ഷെ അല്ലെങ്കിൽ 40 മിനിറ്റ്സ് നടക്കാം.
3: ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ ടോപ്പിക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ തോന്നുന്നു, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല.
4: അങ്ങനെ എ സി എല്ലിന് അപ്പോൾ നമ്മൾ ചെയ്യണത്, എ സി എല്ലിന് അങ്ങനെ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ 3-4 ഡേയ്സ് ഒക്കെ ഐസൊക്കെ വെച്ച് കംപ്രഷനൊക്കെ ചെയ്തിട്ടും അവന് മാറുന്നില്ല പ്രശ്നമില്ലാന്നുകൊണ്ട് നീ കം ടു ഹോസ്പിറ്റൽ, ഗോ സീ എ ഡോക്ടർ.
3: ഓക്കെ.
4: അപ്പോൾ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ എന്തായാലും ആയതിനെ ഒരു എക്സ്റേ എടുക്കും, ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്യും. ചിലപ്പോൾ ക്ലിനിക്കൽ എക്സാമിനേഷൻ നല്ല ഡോക്ടറാണെങ്കിൽ ക്ലിനിക്കൽ എക്സാമിനേഷൻ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും എന്താണ് ഇതിൻ്റെ ഇഷ്യൂ എന്നുള്ളത് കണ്ടെത്താൻ പറ്റും.
3: ഓക്കെ.
4: എന്നിട്ട് ഡോക്ടർ മേ സേ MRI ഇസ് റിക്വയർഡ്. MRI ആണെങ്കിൽ നമ്മൾ അതിൽ യൂഷ്വലി ഒരു 10 ഡേയ്സ് കഴിയണം MRI എടുക്കാൻ. ബിക്കോസ് എപ്പോഴും എഫ്യൂഷൻ ആയിട്ട് ഫാൾസ് പോസിറ്റീവ് റിസൾട്ട്സ് വരും, ഡയഗ്നോസിസ് വെറുതെ ഫാൾസ് ആയി വരും. അപ്പോൾ എപ്പോഴും ഒരു 10 ഡേയ്സ് MRI കഴിഞ്ഞിട്ടാണ് MRI എടുക്കേണ്ടത്. 10 ഡേയ്സ് കഴിഞ്ഞിട്ട് MRI എടുത്തിട്ട് ഇഫ് യു ഹാവ് ACLTear, 2 ways യു ഹാഡ് ഗോ. ഒന്ന് ഫിസിയോ ചെയ്യുക. ഓക്കെ, ദാറ്റ് ഇസ് വാട്ട് വി ഡു ഫോർ നോർമൽ പീപ്പിൾ.
3: ഓക്കെ ഓക്കെ.
4: ഫിസിയോ ചെയ്യുന്നു, കാലിൻ്റെ നീര് ഉറക്കാൻ എല്ലാ മെഷർമെൻ്റ് എടുക്കുന്നു, എക്സസൈസ് ചെയ്യുന്നു, ഓക്കെ ആയിട്ട് നടക്കാൻ പറയാൻ പോകുന്നു, പറയുന്നു, കളിക്കാനൊക്കെ. പിന്നീട് തെറ്റാണെങ്കിൽ മാത്രം സർജറി.
3: ഓക്കെ ഓക്കെ. സെക്കൻഡ് ടൈം,
4: ആ സെക്കൻഡ് ടൈം തെറ്റാൻ ഉദ്ദേശിച്ച് ഹീ ഈസ് നോട്ട് കോൺഫിഡൻ്റ് ഇനഫ് ടു ഡു പ്ലേ ഗെയിംസ്, അങ്ങനെയാണ് ഈ സർജറി. അതല്ല, വേറൊരു കൂട്ടരുണ്ട് പ്രൊഫഷണൽ പ്ലേയേഴ്സ്. ഇപ്പം ഞാനൊക്കെ നേരിടുന്ന അങ്ങനത്തെ ഹെവി പേഷ്യൻസ് ആണെങ്കിൽ ദേ ഡോണ്ട് ഹാവ് ടൈം. ഇതേമാതിരി 3-4 ആഴ്ച എടുക്കാൻ സമയമല്ല അവരുടെ ഗോ ബാക്ക് ടു. ഇപ്പോൾ നെയ്മറിനൊക്കെ അന്ന് ഉണ്ടായ പോലെ നെയ്മറിനെ പിടിച്ചിട്ട് ഇപ്പോൾ 3 ആഴ്ച നീ ഇരിക്കും ഇവിടെ ഇരിക്കുന്ന എക്സസൈസ് എന്ന് പറഞ്ഞാൽ നെയ്മറെ കിട്ടില്ല. സോ day 1 നമ്മൾ ഈ MRI എടുത്ത് വന്ന ഉടനെ തന്നെ നമ്മൾ വിൽ ടെൽ ദം യു ഇൻഡിക്കേറ്റ് സർജറി. അത് പ്രൊഫഷണൽ പ്ലേയേഴ്സിന് കേട്ടോ, രണ്ടാണ് വി ഹാവ് ടു കൺസിഡർ. സാധാരണ ഇനി നിങ്ങളെപ്പോലെ വെറുതെ ഇരിക്കുന്ന മനുഷ്യന്മാർ
3: പ്രൊഫഷണൽ
4: പ്ലേയേഴ്സിന് രണ്ടായിട്ട് കണക്കാക്കണം. ഓക്കെ
3: ഓക്കെ.
4: അപ്പോൾ പിന്നെ സർജറി വീൽ ഓപ്റ്റ് ഫോർ ലൈക്ക് ദാറ്റ്. അല്ലെങ്കിൽ നമ്മൾ റീഹാബൊക്കെ ചെയ്തിട്ട് ചിലപ്പോൾ 10-20% പ്രശ്നം ഉണ്ടാവില്ല. ദേ വിൽ ബിക്കം ബെറ്റർ ദേ വിൽ നോട്ട് കം ബാക്ക്. അത് ഒരു 80% ആൾക്കാരും ദേ വിൽ നോട്ട് ബി ഹാപ്പി, കോൺഫിഡൻറ്റ് ആവില്ല, കാലമേ നടക്കുന്ന സമയത്ത് വീഴാൻ പോകണം വരുന്ന ഫീൽ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു ദേ വിൽ ബെനിഫിറ്റ് വിത്ത് സർജറി.
3: അപ്പോൾ ബേസിക് ആയിട്ട് നമുക്ക് എക്സ്റേയും മീൻസ് എക്സ്റേയിൽ കൂടി ഇതായിട്ട് തന്നെ MRI ആഫ്റ്റർ 10 ഡേയ്സ് MRIയിലാണ് നമുക്ക് ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റുക അല്ലേ. ഓക്കെ സാർ, ഇപ്പോൾ ഈ ഒരു ടോക്കനിടെ തന്നെ സൂചിപ്പിക്കേണ്ട നമുക്ക് ഇപ്പോൾ ഈ ഒരു ചെറിയ എന്തെങ്കിലുമൊക്കെ പരിക്ക് പറ്റുമ്പോൾ നമ്മൾ ഐസ് വെക്കുക എന്നുള്ള ആ ഒരു കാര്യം. അപ്പോൾ അത് എല്ലാ കേസസിനും അത് ആപ്ലിക്കബിൾ ആണോ? മീൻസ് ഈ ഒരു പരിക്ക് പറ്റിയാൽ അവിടെ ഇപ്പോൾ പണ്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞ് ശീലിച്ചിട്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നതുപോലെ കാലിലെ ആംഗിളിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റും, വീങ്ങി വന്നാൽ സ്വെല്ലിംഗ് ആയിട്ട് വന്നാൽ അവിടെ ഐസ് വെച്ച് കൊടുക്കുക, അത് എല്ലാ കേസസിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ എന്നുള്ളത്?
4: നമ്മളെ നാട്ടിലുണ്ടാവുന്ന ഒരു ആളുകൾക്ക് ഉണ്ടാവുന്ന സംഭവമാണ്, എന്തെങ്കിലും നീരോ വീക്കോ വന്നാൽ ചൂടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഒരു മുണ്ടക്കിട്ട് നല്ല ചൂടുവെള്ളത്തിലിട്ട് കുഴി. പക്ഷേ യൂഷ്വലി ഇതിൻ്റെ ആദ്യത്തെ ഒരു 3 ദിവസം നമുക്കറിയാലോ, ഒരു പരിക്ക് പറ്റി കഴിഞ്ഞാൽ അവിടെ ബ്ലഡ് വരും, മീൻസ് ഒരു ബ്ലീഡിങ് വരും. ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ ഏറ്റവും നല്ല, അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും നല്ല ഐസാണ്
7: ഐസ്.
4: സോ 3 to 5 days നമ്മൾ ഐസ് വെച്ചതിന് ശേഷം പിന്നെയും നീര് വരണം, അല്ലെങ്കിൽ പിന്നെയും ഉണ്ടാകുന്ന ഉളുക്ക് ചതവ്, അതിനൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ചൂട് വെക്കുന്ന കിഴി പിടിക്കുന്ന ഫസ്റ്റ്. പക്ഷേ അതർവൈസ് 3 to 4 days ഐസാണ്. ഇതിൻ്റെ പ്രോട്ടോകോളിൻ്റെ പേര് റൈസ് എന്നാണ്, RICE. റൈസ് എന്നാണ് റെസ്റ്റ്. നമ്മൾക്കൊരു പരിക്ക് പറ്റിയെന്ന് തോന്നിയാൽ, നമ്മൾ അപ്പോൾ ഒരു ഗ്രൗണ്ടിൽ നിന്ന് പരിക്ക് പറ്റി കഴിഞ്ഞാൽ അപ്പോൾ റൈസ് എന്നാണ് അവനും പറയാം. റെസ്റ്റ് എടുക്കുക, ഐസ് കമ്പ്രഷൻ വെക്കുക, ഐസ് വെക്കുക, കമ്പ്രഷൻ വെക്കുക, എലിവേറ്റ് ചെയ്യുക.
7: ഓക്കെ,
4: അപ്പോൾ കാലിൻ്റെ കണങ്കാലിൻ്റെ പരിക്ക് പറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ കണങ്കാലിൽ പരിക്ക് പറ്റി കഴിഞ്ഞാൽ പിന്നീട് കളിക്കരുത്, ഫസ്റ്റ് റെസ്റ്റ്. പിന്നെ ആ ഭാഗം കേട് വന്നാൽ അല്ലെങ്കിൽ പരിക്ക് പറ്റിയ ഭാഗത്ത് ഐസ് വെക്കുക.
7: ഓക്കെ,
4: എന്നിട്ട് നമ്മുടെ കയ്യിൽ ക്രീപ്പ് ബാൻഡേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ബാൻഡേജ് ഉണ്ടാവും, വല്ലാതെ നീര് വരായിരിക്കാൻ വേണ്ടി കമ്പ്രഷൻ കൊടുക്കുക.
7: ഓക്കെ
4: ഓക്കെ, എന്നിട്ട് പിന്നെ എന്ത് ചോദിച്ചാൽ ആ പറ്റിയ ഭാഗം കാല് താത്തിട്ട് എന്തോട്ടും നീര് വരും,
7: വീണ്ടും നീര് വരും,
4: അത് വരാതിരിക്കാൻ വേണ്ടി കാല് പൊക്കി വെക്കുക. ഇതൊരു ബേസിക് സ്റ്റഡീസാണ്. ഇത് ഏത് ഒരാളോട് ചോദിച്ചാലും നമ്മൾ സ്പോർട്സ്മാൻ അറിയേണ്ട ഒരു കാര്യമാണ്. അതായത് കളിച്ചിട്ട് ഒരു പരിക്ക് പറ്റി അതിമട്ട് രണ്ടാമത് കളിക്കാണ്ട് പരിക്ക് കിട്ടി കഴിഞ്ഞാൽ ഉടനടി ഈ വക ചികിത്സകൾ ചെയ്തിട്ട് റെസ്റ്റ് എടുത്ത് നോക്കുക,
7: ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് അടുത്തൊരു കോൾ റെഡി ആയിട്ടുണ്ട്, അതിലോട്ട് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാൻ ലൈവ് ഇൻ ഫോൺ പ്രോഗ്രാമിലേക്ക് സ്വാഗതം, ചോദിച്ചോളൂ. വോയിസ് ക്ലിയർ അല്ല ഒന്നുകൂടി. ഹലോ,
4: പേര് ആബിദ്, മഞ്ചേരി എന്നാണ് വിളിക്കുന്നത് അല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞേ?
8: ഹലോ,
7: ആ പറഞ്ഞോളൂ, കേൾക്കാം.
8: എന്റെ പേര് ആദില്, ഞാന് മഞ്ചേരി എന്നാണ് വിളിക്കുന്നത്.
7: ഓക്കെ
4: ഓക്കെ
8: ഓക്കെ, എന്റെ ഒരു ക്വസ്റ്റ്യൻ വെച്ചാല്, നമ്മളിപ്പോ റണ്ണി ചെയ്യാണെന്നുണ്ടെങ്കിലും ഇപ്പൊ അതേമാതിരി റെസിസ്റ്റൻസ് ട്രെയിനിങ് അതായത് വർക്ക്ഔട്ട് ഒക്കെ ചെയ്യുമ്പോ ഈ എസ്പെഷ്യലി കൈക്കും കാലിനൊക്കെ ഒരു പെട്ടെന്നുള്ള ബേണിങ് പെയിൻ ഉണ്ടാവലുണ്ട് മസിൽസിന്റെ ആ ഉള്ളില്. അപ്പോ അത് എന്താ പറയാ, അത് എങ്ങനെയാണ് നമ്മൾക്ക് എന്താ പറയാ, റെഗുലർ ആയിട്ട് വരുന്നുണ്ട്, അപ്പൊ അത് എന്തെങ്കിലും ഇഷ്യൂ ആണോ അതോ അതെന്താ അറിയണായിരുന്നു.
4: ചോദ്യം ഒന്നുകൂടി ഞാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. നിങ്ങൾ ഓടുമ്പോൾ നിങ്ങളെ തൈ മസിൽസിന്റെ ഉള്ളില് ബേണിങ് പെയിൻ വരുന്നു, വലിവ് വരുന്നു അല്ലേ?
8: അതേപോലെ ട്രൈസെപ്സ് വർക്ക്ഔട്ട് ചെയ്യുമ്പോ, അതായത് നമ്മള് മറ്റേ ട്രൈസെപ്സ് ഭയങ്കരമായിട്ട് ബേണിങ് ആണ്, അതായത് നമുക്ക് ഫുൾ വർക്ക്ഔട്ട് കംപ്ലീറ്റ് ചെയ്യണതിന്
4: അതല്ല, നിങ്ങള് ഒരു എക്സസൈസ് ചെയ്യുമ്പോ കാലിലും മാത്രല്ല കയ്യിലും ഇതേമാതിരി തന്നെ തരിപ്പ് വരാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വൈറ്റമിൻ ഡെഫിഷ്യൻസി എന്തെങ്കിലും ഉണ്ടോ? കയ്യില് മറ്റേ കഴുത്തിലോ ഊരയിലോ അല്ലെങ്കിൽ ബാക്കിലോ വല്ല വേറെ എന്തെങ്കിലും വേദന അങ്ങനെന്തെങ്കിലും ഉണ്ടോ?
8: നമ്മള് വർക്ക്ഔട്ട് ചെയ്യണോണ്ട് നമുക്ക് എപ്പോഴും ഒരു മറ്റേ ഡിലേഡ് ഓൺസെറ്റ് പെയിനോ അതങ്ങനെ പറയില്ലേ, അതെപ്പോഴും ഉണ്ടാവും. അപ്പൊ അങ്ങനെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടില്ല വേദന ഉണ്ടോന്നുള്ളത്.
4: ഇത് അങ്ങനെയാണെങ്കിൽ തന്നെയും നിങ്ങൾ പറഞ്ഞ രീതിയിൽ ആണെങ്കിൽ യൂഷ്വലി അത് വൈറ്റമിൻ ഡെഫിഷ്യൻസി ആവാനാണ് സാധ്യത. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നിലെ വൈറ്റമിൻ ഡെഫിഷ്യൻസി ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പൈനിന് കേടുവല്ലോ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, സ്പൈന് കേട് കയ്യിന് വിലക്കുറവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
8: ഇല്ല, അങ്ങനെ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല.
4: നിങ്ങൾ എൻ്റെ ഒരു അഭിപ്രായം മഗ്നീഷ്യവും വൈറ്റമിൻ B12 ഒന്ന് കഴിച്ചു നോക്കുക 3 weeks. മഗ്നീഷ്യം വൈറ്റമിൻ ഡി ട്വൽവും പിന്നെ വെയിലൊക്കെ
8: ഏതാണ്?
4: മഗ്നീഷ്യം, മഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം ടാബ്ലറ്റ് കിട്ടും, പിന്നെ B12 കിട്ടും.
8: ഓക്കെ.

0: ഒരു കോളും കഴിഞ്ഞ കോളാണ് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എ സിയിലെ കുറിച്ചാണ് നല്ല ഡീപ്ലി ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കതുപോലെ വേറൊരു കോമൺ ആയിട്ട് കാണുന്ന ഒരു ഇഞ്ചുറിയാണെന്ന് തോന്നുന്നു, ആംഗിൾ ഇഞ്ചുറി. അതിൻ്റെ ഒരു
1: ഇതിൽ ഇതിൽ എ സി എല്ലിനെ പറ്റി നമ്മൾ ഇനി കുറച്ചും കൂടി മനസ്സിലാക്കാണ്ട്. ഇനി എ സി എല്ലിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു പ്രൊഫഷണൽ പ്ലേയേഴ്സിന് വേറെ, ഇതിന് വേറെ കോമൺ പ്ലേയേഴ്സിന് വേറെ. ഇപ്പോൾ ഈ അടുത്തായിട്ട് ഞങ്ങൾ ഇൻ്റർനാഷണൽ എ സി എൽ സർജൻസ് ഒക്കെ ഇവിടെ കൂടി.
0: ഓ,
1: അപ്പോൾ എ സി എൽ സർജൻസ് ഒക്കെ ഇവിടെ കൂടിയപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഭയങ്കര ആക്റ്റീവ് സ്പോർട്സ് പീപ്പിൾ അല്ലെങ്കിൽ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ആൾക്കാർക്ക് എ സി എൽ ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ വെറും എ സി എൽ സർജറി ചെയ്താൽ പോരാ.
0: ഓഹോ, എ സി എൽ കറക്ഷൻ പോരാ.
1: ആ, എ സി എൽ കറക്ഷൻ പോരാ. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ യൂഷ്വലി ഈ ഭയങ്കര കളിക്കാർക്ക് ഞാൻ പറയില്ല തിരിഞ്ഞാണ് കാല് പൊട്ട് വള്ളി പൊട്ടുക. ഈ തിരിഞ്ഞു പൊട്ടുമ്പോൾ കാലിൻ്റെ ഉള്ളിത്തെ വള്ളി എ സി എല്ലാം എല്ലാം മാത്രമല്ലാണ്ട് സൈഡിലെ ലിഗമെൻ്റ് ഉണ്ട്, ആൻഡ് ഒരു ലാറ്ററൽ ലിഗമെൻ്റ്, ഇതിന് കേട് പറ്റും.
0: ഓക്കെ.
1: അപ്പോൾ റീസെൻ്റ്ലി നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ റീ ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ട് വലിയ വലിയ പ്രൊഫഷണൽ പ്ലേയേഴ്സിന് 20-30% ആൾക്കാർക്ക് വരെ രണ്ടാം റീ റപ്ചർ അടിക്കും. നിങ്ങൾക്ക് കണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മളെ നാട്ടിൽ ഇഷ്ടംപോലെ ആൾക്കാർ സാധാരണ ഓർത്തോപെഡിക്സ് സർജൻസ് ഒക്കെ ഇത് സർജറി ചെയ്യും. സ്പോർട്സ് സർജൻസ് അല്ല, സ്പോർട്സ് ഞാൻ പറയില്ല, ഞാൻ എക്സ്ക്ലൂസിവിറ്റി ഉള്ള ഒരു മനുഷ്യനാണ്. ഓർത്തോ സർജൻസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് ചിലപ്പോൾ മര്യാദയ്ക്ക് ഈ പറഞ്ഞ പോലെ ഹൈ അത്ലറ്റിക് പീപ്പിളിന് അല്ലെങ്കിൽ ഹൈ സ്പോർട്സ് പീപ്പിളിന് നമ്മൾ ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ ആർട്ടിക്കുലർ ടെൻഡൻസ് അല്ലെങ്കിൽ ആൻറ്റർ ലാറ്ററൽ ലിഗ്മെന്റ് റീകൺസ്ട്രക്ഷൻ എന്ന പുതിയ ടെക്നിക്സ് ഉണ്ട്, അത് ഉൾപ്പെടുത്തിയില്ലെങ്കിൽ അതിൻ്റെ ഇഞ്ചുറി രണ്ടാമത് റീ ഇഞ്ചുറിക്ക് ചാൻസ് 20-30% ആണ്. അത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഉണ്ടെങ്കിൽ അതിൻ്റെ 4-5% ആണ്. അത്രയും കുറയും, അതായത് 4 times കുറയും. എ സി എൽ ഇന്ന് റീ റപ്ചർ അല്ലെങ്കിൽ റീ ഇഞ്ചുറീസ് ഉണ്ടാവില്ലാന്നില്ല, പക്ഷെ അതിൻ്റെ സാധ്യത
0: ചാൻസസ് കുറവാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ എല്ലാ കേസിലും നമുക്ക് ഈ ഒരു കണ്ടീഷൻ വരലുണ്ട്, മീൻസ് എ സി എൽ ഇഞ്ചുറി വരുന്ന എല്ലാ കേസസിലും ഈ ഒരു
1: കറക്ഷൻ. ഇതിൻ്റെ യൂഷ്വലി റൊട്ടേഷൻ ഇൻസ്റ്റബിലിറ്റി ഉള്ള ആൾക്കാർക്ക് ഈ കറക്ഷൻ നിർബന്ധം.
0: പ്രൊഫഷണൽ
1: പ്ലേസ് യൂഷ്വലി പ്രൊഫഷണൽ പ്ലേസിന് പ്യുവർ പ്രൊഫഷണൽ പ്ലേസ് ആവണമെന്നില്ല. ഓക്കെ, സാധാരണ ആളുകൾക്ക് 25 താഴെയുള്ള ആൾക്കാർക്ക് യൂഷ്വലി ചിലപ്പോൾ ഈ പരിക്ക് പറ്റി കഴിഞ്ഞാൽ ഹൈലി സ്പോർട്സ് ഇഞ്ചുറീസ് ചെയ്യുന്ന ആൾക്കാർക്കും ചിലപ്പോൾ ഇതൊക്കെ ഉണ്ടാവാം, റൊട്ടേഷൻ ഇൻസ്റ്റബിലിറ്റി ഉണ്ടാവാം. അപ്പോൾ അവർക്ക് അത് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഇസ് എ ലേറ്റസ്റ്റ് അഡ്വാൻസ്മെന്റ്. ഇതൊരു കഴിഞ്ഞ 10-8 കൊല്ലത്തായിട്ടുള്ളതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുള്ളൂ. നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് ഞാനിപ്പോൾ ഒരു 5-8 കൊല്ലമായി ഇത് ചെയ്യുന്നത്, പക്ഷേ നമ്മുടെ നാട്ടിൽ അതർവൈസ് അത് ഓർത്തോപെഡിക് സർജൻസ് ഒക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ.
0: ഓക്കെ, അപ്പോൾ നമ്മൾ എ സിയിലെ കുറിച്ച് വളരെ ഡെപ്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആംഗിൾ ഇഞ്ചുറി എത്രത്തോളം മീൻസ് അത് സിവിയറാണ്, അതും ഈ ഒരു എ സിയിലെ പോലെ തന്നെയാണോ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കാഠിന്യം കുറഞ്ഞ
1: കാലുളുക്കാത്ത മനുഷ്യന്മാരുണ്ട്,
0: ആരും ഉണ്ടാവില്ല.
1: ഇല്ല, ആംഗിൾ ഇഞ്ചുറി അത്രേ ഉള്ളൂ,
0: അത്രേ ഉള്ളൂ.
1: പക്ഷെ ആംഗിൾ ഇഞ്ചുറി വന്നിട്ട് ചിലർക്ക് പെയിൻ നിൽക്കില്ല, അത് അതാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്.
0: ഓക്കെ ഓക്കെ.
1: കാലുളുക്കിയിട്ട് പെയിൻ നിൽക്കാത്ത ആളുകൾ, കാലുളുക്കിയിട്ട് കാല് ഇടയ്ക്കിടയ്ക്ക് ഉളുക്കുന്ന ആളുകൾ.
0: ഓക്കെ ഓക്കെ.
1: ഇടയ്ക്കിടയ്ക്ക് ഉളുക്കുന്ന ആളുകൾക്ക് പിന്നെ കാലിനുള്ളിൽ പ്രശ്നങ്ങൾ വരും.
0: ഇടയ്ക്കിടയ്ക്ക് ഉളുക്കുന്ന ആ
1: ഈ കാലിൽ പെയിൻ നിൽക്കാത്ത എന്താ വെച്ചാൽ മൈക്രോ മോഷനാണ്, അതായത് നമ്മുടെ ഉളുക്ക് ചെറിയ രീതിയിലുള്ള ഉളുക്കുകൾ ഉണ്ടാവും, അതുണ്ടാവുമ്പോഴും വേദന നിൽക്കില്ല. സോ അതിനെ അതിൻ്റെ യൂഷ്വൽ ട്രീറ്റ്മെൻ്റ് പറഞ്ഞാൽ യൂഷ്വലി 10 കാലുളുക്കി ഓടിക്കുക, 3 നമ്മുടെ അടുത്ത് കോപ്പി തന്നെ
0: വരുള്ളൂ,
1: വരേണ്ട ആവശ്യമല്ല. അല്ലെങ്കിൽ ആളുകൾ ഈ 3 പെയിൻ ഉണ്ടാവുക, ഈ 3 പിന്നെ ഇൻസ്റ്റബിലിറ്റി ഉണ്ടാവുക. അപ്പോൾ ഈ 3 യൂഷ്വലി പെയിനും ഇൻസ്റ്റബിലിറ്റിക്കും നമുക്ക് ഈ നേരത്തെ പറഞ്ഞ PRP ഇഞ്ചക്ഷൻസോ അല്ലെങ്കിൽ പ്രോപ്പർ റീഹാബോ അല്ലെങ്കിൽ കാഫ് മസിൽ സ്ട്രെങ്ത്തിന് ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിനായിട്ടുള്ള കുറച്ച് കൈനസിയോ ടൈപ്പിംഗ് എന്നാണ് കുറച്ച് ഫിസിയോ പാറ്റുണ്ട്, അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് റെഡിയാവും, യൂഷ്വലി റെഡിയാവും. ഇതിൽ ഒരുത്തൻ മാത്രമേ സർജറി വേണ്ടിയിട്ടുള്ളൂ, അത് കാലുളുക്കൊരു വലിയ പ്രശ്നമല്ല, പക്ഷെ കാലുളുക്കിയിട്ട് ഇതേപോലെ പ്രശ്നം ഉണ്ടാകുന്ന ആളുകളാണെങ്കിൽ അതിനൊക്കെ നല്ല നല്ല സർജറീസ് ഉണ്ട്. ഇപ്പോൾ പണ്ടത്തെ മാതിരി കുറേ ബുദ്ധിമുട്ടുണ്ട് ആൾക്കാരല്ല, മറ്റേ കാലുളുക്കുന്ന ആൾക്കാർ കാലുളുക്കിയും കൂടെ നടക്കിയിരുന്നു
0: കണ്ടിന്യൂസ്
1: ആയിട്ട്. ദേ ലൂസ് ദെയർ പ്രൊഫഷൻ. നമ്മൾ ഫുട്ബോൾ കളിക്കാരൊക്കെ ആണെങ്കിൽ അവിടെ നിൽക്കും, എന്നുവെച്ചാൽ കാല് കെട്ടി കെട്ടി കെട്ടി കാല് നീര് വന്ന് പിന്നെ കാല് തേമാനം വന്ന് അങ്ങനെ പ്രശ്നം. ഇപ്പോൾ അതില്ല, ഇപ്പോൾ എന്ന് പറഞ്ഞാൽ യു ക്യാൻ ലിറ്ററലി ഡു നല്ല സർജറീസ് ഒക്കെ ചെയ്ത് ശരിയാക്കാം. ഞാൻ പറഞ്ഞില്ലേ 10-3 പ്രശ്നം ഉണ്ടാവുള്ളൂ, 3-4 പ്രശ്നം ഉണ്ടാവുള്ളൂ, ആ 4 മാത്രമേ സർജറി വേണ്ടിയിട്ടുള്ളൂ. ഭയങ്കര റെയറാണ് മറ്റേ ഭയങ്കരമായിട്ടൊരു ആംഗിൾ ഇഞ്ചുറീസ് ഇങ്ങനെ എന്താ പറയുക ഡെയിലി സർജറി ആവശ്യം വരുന്ന ആൾക്കാർ, മീൻസ് അത്രയും നമ്പർ ഓഫ് ആൾക്കാർക്ക് സർജറി വരേണ്ട ആവശ്യം വരുന്നത് റെയറാണ്.
0: ഓക്കെ, നമ്മൾ ഹാംസ്ട്രിങ് ഇഞ്ചുറീനെ കുറിച്ചും ഈ ഒരു സ്പോർട്സ് മേഖലയിൽ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ഇഞ്ചുറി ടൈപ്പാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ഇഞ്ചുറി ഹാംസ്ട്രിങ് ഇഞ്ചുറി വന്നാൽ ആ ഒരു

0: പ്രൊഫഷണൽ അല്ലെങ്കിൽ ആ ഒരു പ്ലെയർ അല്ലെങ്കിൽ ഒരു അത്ലറ്റിന് നമുക്ക് എത്ര ദിവസത്തെ റെസ്റ്റ് വേണ്ടി വരും? ഒരു കുറേ നാളൊരു പുറത്ത് ഫീൽഡ് ഔട്ടായിട്ട് പുറത്തിരിക്കേണ്ടി വരുമോ? അതിന് പ്രോപ്പറായിട്ട് റെസ്റ്റ് തന്നെയാണോ ആ ഒരു ഹാംസ്ട്രിങ് ഇഞ്ചുറിക്ക് നമ്മൾ അഡ്വൈസ് ചെയ്യുക, അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ.
1: കാലിൻ്റെ മുട്ടിൻ്റെ ലിഗമെൻറ്റ്സ്, ഇപ്പം ഈ പറഞ്ഞ ആംഗിൾ ലിഗമെൻറ്റ്സ്, അതേമാതിരി ഷോൾഡർ ലിഗമെൻറ്റ്സ്, മസിൽസ്, ഇതൊക്കെ രണ്ടും മൂന്ന് ലിഗമെൻ്റ് പൊട്ടിയാളും നാല് ലിഗമെൻ്റ് പൊട്ടിയാളും ഞാൻ സർജറി ചെയ്തിട്ട് രണ്ടാമത് നല്ല ലെവലിൽ നാഷണൽ ലെവലിൽ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാർ എനിക്കുണ്ട്, എക്സാമ്പിൾസ് എൻ്റെ കയ്യിലുണ്ട്.
0: ഓക്കെ,
1: പക്ഷേ കാഫ് ഇഞ്ചുറീസ്, ഹാംസ്ട്രിങ് ഇഞ്ചുറീസ്, ഇതൊന്നും പ്രോപ്പർ റെസ്റ്റ് എടുക്കാണ്ട് രണ്ടാമത് കളിച്ചു കഴിഞ്ഞാൽ ഇഞ്ചുറീസ് വന്നു കഴിഞ്ഞാൽ അതിന് ട്രീറ്റ് ചെയ്യാൻ മാർഗമല്ല.
0: ഓഹോ,
1: ഓക്കെ. സോ ഹാംസ്ട്രിങ് ഇഞ്ചുറീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പ്രോപ്പർ റെസ്റ്റ് എടുത്ത്, പ്രോപ്പർ റീഹാബ് എടുത്ത്, മറ്റേ എന്താ പ്രോപ്പർ റെസ്റ്റ് ആണെങ്കിൽ യൂഷ്വലി 3 weeks കേട്ടോ,
0: 3 weeks.
1: ആ എന്നുവെച്ചാൽ ചെറിയ സ്ട്രെയിൻ ഒക്കെ ആണെങ്കിൽ 3 days ആണ്,
0: 3 days
1: അല്ലെങ്കിൽ 3 weeks ആണ്. ഇനി കുറച്ചുകൂടി മേജർ ആണെങ്കിൽ 3 months ആണ്.
0: ഓക്കെ, ഡിപെൻഡ്സ്.
1: ആ അപ്പോൾ 3 strain ഒക്കെ ആണെങ്കിൽ 3 months. അവർക്ക് എന്ത് ചെയ്യണം വെച്ചാൽ അവർ 3 months റെസ്റ്റ് എടുത്ത് പിന്നെ നമ്മൾ സ്ട്രെച്ച് ചെയ്തിട്ട് ആ മസിൽ സ്ട്രെച്ച് ചെയ്ത് രണ്ടാമത് മസിൽ സ്ട്രെങ്തനിങ് ചെയ്ത് ഒരു 2-3 months കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പാടുള്ളൂ. ദാറ്റ് വിൽ ഓൺലി ഹീൽ ഹാംസ്ട്രിങ്സ്, ദാറ്റ് വിൽ ഓൺലി ഹീൽ കാഫ്. അല്ലാണ്ട് നമ്മുടെ ഒരു സർജറി ചെയ്യാം, പിന്നെ ഫുൾ കട്ടാണെങ്കിൽ സർജറി ചെയ്യാം എന്ന് നേരാക്കി എടുക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ മെഡിസിൻസ് കൊടുത്ത് അതിനെ ശരിയാക്കി എടുക്കണം. സോ ഇറ്റ് വിൽ ടേക്ക് ലോങ് ടൈം. അത് മനസ്സിലാക്കാത്ത ഇഷ്ടം പോലെ ആൾക്കാർ 3 weeks കഴിയുമ്പോൾ വേദന നിൽക്കുമ്പോൾ രണ്ടാമത് പോയി കളിച്ച് കരിയർ സ്റ്റക്ക് ആവും.
0: ഓക്കെ.
1: എപ്പോഴും നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒരാൾ ഹുസൈൻ ബോൾട്ടാണ്. ഹുസൈൻ ബോൾട്ട് നിർത്തിയത് എല്ലിന് പരിക്കണ്ടായിട്ടല്ല, ജോയിൻ്റ് പരിക്കണ്ടായിട്ടല്ല, കാഫ് മസിലിന് ഇഞ്ചുറി ഉണ്ടായിട്ടാ. ഒരു മസിൽ മൂപ്പര് ആ ട്രെയിനിങ് കൂടി കൂടി കൂടി ഒരു മസിലിന് ഇഞ്ചുറി വന്ന് മൂപ്പര് ഓടുന്നതിനടിച്ച് നിർത്തിയിട്ടാണല്ലോ ഓടിയത്, കണ്ടോ എന്നറിയില്ല. ഹുസൈൻ ബോൾട്ട് ലാസ്റ്റ് ഷോട്ട് അങ്ങനെയാണ്. അപ്പോൾ അത് അതുകൊണ്ട് ഉണ്ടാവണ സംഭവമാണ്. അപ്പോൾ അതൊരിക്കലും ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഹുസൈൻ ബോൾട്ട് ട്രീറ്റ് ചെയ്യും, അതുകൊണ്ട് മൂപ്പര് കരിയർ നിന്നു. സോ എനി ഹാംസ്ട്രിങ് ഇഞ്ചുറീസ്, ഓഫ് മസിൽ ഇഞ്ചുറീസ് ഒക്കെ കുറച്ചുകൂടി ഇതായിട്ടാണ് വിചാരിച്ചത്. എന്നാൽ കാര്യമായിട്ട് ഒന്നും കേടില്ലേനും, എന്നാട്ട് ട്രീറ്റ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. സോ ഇറ്റ് ഷുഡ് ബി വെരി കെയർഫുൾ.
0: ഓക്കെ, അപ്പോൾ ഹാംസ്ട്രിങ് ഇഞ്ചുറിയുടെ നമ്മുടെ ഒരു റെസ്റ്റിംഗ് ടൈം പറയുന്നത് 3 days to 3 months വരെ അത് എക്സ്റ്റെൻഡ് ചെയ്യാം അല്ലേ, ഡിപ്പെൻസ് ആ ഒരു പരിക്കിൻ്റെ സ്വഭാവം വെച്ചിട്ട് നമുക്ക് അതിന് ഒരു റെസ്റ്റ് ആക്കേണ്ടി വരും. ഓക്കെ, ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി, ഈ ഒരു പ്രോഗ്രാമിലേക്ക് നേരിട്ട് വിളിച്ച് ഡോക്ടറോട് സംശയങ്ങൾ ചോദിക്കുക, 9020840840 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സ്പോർട്സ് ഇഞ്ചുറിയിൽ വരുന്ന അല്ലെങ്കിൽ കളിക്കിടയിൽ ഉണ്ടാകുന്ന പരിക്കുകൾക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ട്രീറ്റ്മെൻറ്റിനെ പോലെ തന്നെ പ്രധാനമാണെന്ന് തോന്നുന്നു, ഫിസിയോതെറപ്പി, റീഹാബിലിറ്റേഷൻ എന്ന് തോന്നുന്നു. അപ്പോൾ അത് ചില ആൾക്കാരിപ്പോൾ അങ്ങനെ കോമൺ ആയിട്ടൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, ഇപ്പോൾ സർജറി ചെയ്തു അല്ലെങ്കിൽ ഇത്ര പ്രാവശ്യം റെസ്റ്റ് ചെയ്തു, അപ്പോൾ ഡോക്ടേഴ്സ് ഫിസിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഒരു പ്രാവശ്യം ഫിസിയോ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി അവർ കാണിച്ചു തന്നു, ബാക്കി വീട്ടിൽ കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ ഒരു റീഹാബ് കാലയളവിൽ ഫിസിയോ പ്രോപ്പറായിട്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞാൽ നന്നാവും തോന്നുന്നു.
1: ഫിസിയോ സർജറീസ് യൂഷ്വലി ചെയ്യാനേ, അല്ലെങ്കിൽ സർജറി കഴിഞ്ഞിട്ട് ഇതിനെ ചെയ്യാൻ വളരെ എളുപ്പാ. ഇറ്റ്സ് ലൈക്ക് ഒരു ദിവസം അഡ്മിറ്റ് ആയി പിറ്റേ ദിവസം ഡിസ്ചാർജ്
0: ചെയ്യാം.
1: ഇതൊക്കെ പണ്ടത്തെ പോലെ സർജറി ചെയ്യുന്ന ക്യാൻസറിന് വേണ്ടി ചെയ്യുന്നതല്ല. ഓക്കെ, രണ്ടാമത് കളിക്കാൻ വേണ്ടി ചെയ്യുന്ന, they had to come back into the field. Appo rehab bhayankar important
0: surgery pore than important
1: alla 50% is surgery.
0: Okay,
1: 50% is rehab.
0: Rehab
1: appo adu manasilavunna aalukalkku nammal cheki cheyan padallo
0: surgery
1: cheyan padallo. For example nammal
0: surgery da result undavilla
1: undavilla because chela pengutukalle nammal kandana chale avaru surgery ku varum surgery cheyum, they will be busy with their children.
0: Idinode
1: sandharam ilinu. അപ്പോൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ പ്രോപ്പർ റീഹാബ് ചെയ്തില്ലെങ്കിൽ കാല് മെലിഞ്ഞ് കാലിന് കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരും. അപ്പോൾ പിന്നെ അവർ 2-3 months മതി നമ്മൾ ഫിസിയോ ചെയ്ത് റെഡിയാക്കി എടുക്കാൻ.
0: 3 months
1: ആ മതി. പിന്നെ കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഹോം ഫിസിയോതെറാപ്പി, അത്ര വലിയ ഗൈഡഡ് അല്ലെങ്കിൽ മോണിറ്റേഡ് സാധനം വേണമെന്നില്ല. പക്ഷേ 3 months വരെ നമ്മൾ കുറച്ച് മോണിറ്റർ ചെയ്ത്, കാര്യമായിട്ട് മോണിറ്റർ ചെയ്ത് എക്സസൈസ് ചെയ്ത് റെഡിയാക്കി എടുക്കണം.
0: ഓക്കെ ഓക്കെ. ഇപ്പോൾ നമുക്കൊരു യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പ്ലെയേഴ്സൊക്കെ ഇപ്പോൾ നമ്മൾ സ്കൂൾ ഏജിലേക്കുള്ള കുട്ടികൾക്ക് നമ്മൾ ഈ ഒരു ഫീൽഡിലായിട്ട് വരികയാണെങ്കിൽ അവരിപ്പോൾ ഈ ഒരു ഫുട്ബോളിൽ ഇപ്പോൾ സ്കൂളിലൊക്കെ ആകുമ്പോൾ അത്ലറ്റിക്സും ഗെയിംസൊക്കെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ടൈം കൂടിയാണല്ലോ. അപ്പോൾ അവർ ഈ ഒരു ഫീൽഡിലോട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന അഡ്വൈസ്, മീൻസ് അവർ ഫീൽഡിലോട്ട് ഇറങ്ങുന്ന സമയത്ത് എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ച് സാറൊന്ന് പറഞ്ഞോളൂ.
1: ഈ കുട്ടികളുടെ പരിക്ക് അതേമാതിരി ലിഗമെൻറ്റ് ഇഞ്ചുറീസ് ഒരു വലിയ ഇഷ്യൂ ആണ് ഇപ്പോൾ. ബിക്കോസ് നമ്മുടെ പ്രത്യേകിച്ചും പെൺകുട്ടികൾ, പണ്ടത്തെ കാലത്ത് പെൺകുട്ടികൾ ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന പ്രശ്നമില്ലല്ലോ.
0: ഓക്കെ,
1: ഇന്ന് നല്ല പ്രൊഫഷണലായിട്ട് തന്നെ കുട്ടികൾ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നുണ്ട്. എല്ലാ കളിയും ഉണ്ട്, എല്ലാ കബഡി മുതൽ ഫുട്ബോൾ മുതൽ കളരി മുതൽ കരാട്ടെ വരെ. അപ്പം 12 ഇയേഴ്സിൻ്റെ മുമ്പുള്ള പരിക്കുകളൊക്കെ, 12-13 ഇയേഴ്സ് മുമ്പുള്ള പരിക്കുകൾ, പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് ജോയിൻ്റൊക്കെ കുറച്ച് ലൂസാകുമ്പോൾ, ലൂസാണല്ലോ നമ്മളെല്ലാം ഇപ്പം ആൺകുട്ടികളുമായിട്ട് അത്ര ടൈറ്റല്ല, സ്ട്രെങ്ത് അല്ല ജോയിൻസൊക്കെ. ഈ കുട്ടികൾ പെൺകുട്ടികളതൊക്കെ അവർ കളി ഫുട്ബോൾ കളിക്കുമ്പോൾ ഇവർക്ക് രണ്ടാമത് ഒരു മീൻസ് പരിക്കൽ പറ്റാം. ജോയിൻറ്റ് ലൂസ് കൂടിയാണെങ്കിൽ നല്ല പരിക്ക് പറ്റാം. എ സി എൽ പൊട്ടാം, അതർ ലിഗ്മെൻറ്റ്സ്, മെഡിക്കൽ മീഡിയക്കോളായിട്ട് ലിഗ്മെൻറ്റ്, ലാറ്ററൽ കോളായിട്ട് ലിഗ്മെൻറ്റ്, ഇപ്പോൾ പി സി എൽ, അങ്ങനെ കുറേ ലിഗ്മെൻറ്റ്സ് ഉണ്ട്. അതിന് പറ്റാം മെനിസ്കസിന് ഇഞ്ചുറീസ് പറ്റാം, ഒക്കെ പറ്റാം. അപ്പോൾ വാട്ട് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഈ കുട്ടികളെ ട്രീറ്റ് ചെയ്യൽ ഒരിക്കലും വലിയൊരു പകുതിയല്ല കുട്ടി ഞങ്ങളെ സയൻസിൽ. അണ്ടർസ്റ്റാൻഡ്?
0: ഓക്കെ,
1: സയൻസിൽ നമ്മൾ ആണുങ്ങളെ വലിയ ആൾക്കാർ ചെയ്യുന്നതിന് പകുതി കുട്ടികൾക്ക് ഇതാവുന്നില്ല. നോ, കുട്ടികൾക്ക് ചികിത്സിക്കാൻ വേറെ തന്നെ ഒരു ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് അവരുടെ എല്ലുകൾ മൂത്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ, എല്ലുകളുടെ വളർച്ച ബാക്കിയുള്ളതുകൊണ്ട് തന്നെ എല്ല് വല്ലാണ്ട് തൊടാൻ പാടില്ല.
0: ഓക്കെ,
1: തൊട്ട് കഴിഞ്ഞാൽ പിന്നെ വളർച്ച ഉണ്ടാവില്ല, അല്ലെങ്കിൽ വളരുന്ന കാലം വളഞ്ഞു പോകും. ഓക്കെ, സോ വാട്ട് വി ഹാവ് ടു ഡു ഈസ് ദാറ്റ് വെരി കെയർഫുള്ളിയാണ് നമ്മൾ ഈ ലിഗ്മെൻറ്റ്സ് റീകൺസ്ട്രക്ഷൻസ് മെനിസ്കസ് റീകൺസ്ട്രക്ഷനും ഒക്കെ ഉണ്ടാക്കുന്നത്. കുട്ടികളുടെ ഭയങ്കര ഇതായിരിക്കണം. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇറങ്ങുമ്പോൾ അവർക്ക് പ്രത്യേകിച്ചും ഫുട്ബോളിൽ ഇറങ്ങുമ്പോൾ F11 എന്ന് പറഞ്ഞ സാധനമുണ്ട്. F11 എന്ന് പറഞ്ഞാൽ ഫിഫ ഇറക്കിയ 11 ഫിസിയോതെറാപ്പി സെക്ഷൻസാണ്.
0: ഓക്കെ,
1: അണ്ടർ ഫിഫൻ്റെ അണ്ടറിൽ ഉണ്ടത്. സോ എനിബഡി ഹൂസ് ഗോയിങ് ഫോർ ഫീമെയിൽസ്, കുട്ടികൾ ഗോയിങ് ഫോർ ഫുട്ബോൾ, ഡെഫിനറ്റ്ലി ഹാസ് ടു ഡു ദിസ് F11 എക്സസൈസസ് ബിഫോർ ദാറ്റ്. ഒരു ഇങ്ങോട്ട് എക്സസൈസ് ചെയ്ത് വാമപ്പ് ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കളിക്കാനാകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പരിക്ക് വന്നാൽ ഭയങ്കര ഡേഞ്ചറാണ്. ബിക്കോസ് 13-15 ഇയേഴ്സ് വരെ ആ കാല് വലുതാണ് വരെ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ കാല് വളഞ്ഞു പോകും.
0: ഓക്കെ ഓക്കെ ഓക്കെ, ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്.
1: ആൺകുട്ടികളും ഉണ്ട്, ആൺകുട്ടികൾ ഈ പറഞ്ഞ സർജറീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. ഓക്കെ,
0: കമ്പാരിറ്റീവ്ലി ഗേൾസിനാണ് പരിക്ക്
1: കൂടുതലായിട്ട്, പ്രത്യേകിച്ച് ഫുട്ബോളിൽ ഗേൾസിനാണ് കൂടുതൽ വരിക.
0: ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് ഈ ഒരു സാറ് തുടക്കത്തിൽ നമ്മുടെ ഒരു ഡിസ്കഷനിൽ സൂചിപ്പിക്കുകയുണ്ടായി നമ്മൾ വാമപ്പ് ചെയ്യുന്നതിനെ കുറിച്ച്. അപ്പോൾ നമ്മൾ ഈ ഒരു വാമപ്പ് ചെയ്യുന്നത് മീൻസ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഒരു ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ പരിക്കുകൾ വരാതെ നമുക്ക് സൂക്ഷിക്കാൻ പ്രിവെൻ്റ് ആയിട്ട്?
1: നേരത്തെ പറഞ്ഞല്ലോ മസിൽസാണ് എല്ലാ ഇഞ്ചുറീസും ടേക്ക് കെയർ ചെയ്യുന്നത്. മസിൽസിന് ആദ്യം നമ്മൾ എക്സസൈസ് ചെയ്ത് വാമപ്പ് ചെയ്ത് ടേക്ക് എടുക്കണം, വിയർക്കണം.
0: ഓക്കെ,
1: വിയർത്തത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ, നല്ലൊരു ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങാൻ
0: പാടുള്ളൂ.
1: സ്ട്രെച്ച് ചെയ്യണം, സ്ട്രെച്ച് ചെയ്തിട്ട് മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ. വാമപ്പ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കൂൾ ഡൗൺ. ഓക്കെ, കളി കഴിഞ്ഞ് നമ്മൾ എല്ലാ ഭാഗവും സ്ട്രെച്ച് ചെയ്ത് ഡൈനാമിക് സ്ട്രെച്ചിങ് ചെയ്യണം.
0: ഓക്കെ,
1: സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് കൊണ്ട് ഡൈനാമിക് സ്ട്രെച്ചിങ് കൊണ്ട്. സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ തിരിക്കുക, കാലിരിക്കുക, കാല് വലിക്കുക, കാല് ഇതാക്കുക, അങ്ങനത്തെ പരിപാടി. ഡൈനാമിക് സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുട്ബോൾ കളിക്കാർ കണ്ടില്ലേ ഗ്രൗണ്ടിൽ ആദ്യം കുറേ ചാടി ചാടി അങ്ങോട്ട് പോകും, ചാടി ചാടി ഇങ്ങോട്ട് വരും, അങ്ങനത്തെ ഇതാണ് ഡൈനാമിക് സ്ട്രെച്ചിങ്. അത് ചെയ്യണം, അത് ചെയ്യണം. അത് സർജറി കഴിഞ്ഞ് സ്റ്റാറ്റിക് സ്ട്രെച്ചിങ്
0: ചെയ്യണം.
1: അത് ചെയ്യില്ലെങ്കിൽ ഇത് റീടയർ റീട്രോമ ഒക്കെ വരും.
0: ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു വാമപ്പ് എന്ന് പറയുന്നത് അത്രയും പ്രധാനപ്പെട്ടതാണ് നമ്മളൊരു ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഒരു കാര്യം കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഈ ഒരു സെക്ഷൻ അവസാനിപ്പിക്കാൻ തോന്നുന്നു. അതുപോലെ ഒരു ഹൈഡ്രേഷൻ, നമുക്കൊരു മീൻസ് വെള്ളം കുടിക്കുക എന്നുള്ളത് എപ്പോഴും കുടിക്കണം, എത്രത്തോളം കുടിക്കണം എന്നുള്ള ഹൈഡ്രേഷൻ ഈ ഒരു ഫിറ്റ്നസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഹൈഡ്രേഷൻ കുറയുന്നത് കൊണ്ട് നമുക്ക് പരിക്കുകൾ വരാൻ എത്രത്തോളം ചാൻസസ് ഉണ്ടെന്നുള്ളതിനെ കുറിച്ച്.
1: ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈഡ്രേഷൻ പരിഹാരിക്കില്ലെങ്കിൽ നല്ല പരിക്ക് വരാം.
0: പറ്റും. ഓക്കെ
1: ഓക്കെ, അപ്പോൾ അത് എത്ര വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു കാൽക്കുലേഷൻസൊക്കെ ഉണ്ട്. പക്ഷേ ആസ് സച്ച് ഒരു കോമൺ പേഴ്സണോട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ കളിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് മൂത്രയ്ക്കാൻ മുട്ടണം. യൂറിനേഷൻ ആ ഇതുണ്ടല്ലോ, ഫീൽ ചെയ്യണം. അതായത് നമ്മൾ ഭയങ്കരമായിട്ട് കുറേ ചെയ്യാണ്ട് വെള്ളം കുടിക്കാണ്ട് നിന്ന് കളിച്ച് ഭയങ്കര ഡീഹൈഡ്രേഷൻ ആയിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു ലെവലിൽ, യെല്ലോ യൂറിൻ വരുന്ന ലെവലിലേക്ക് വരരുത്. നമ്മളെപ്പോഴും ഒരു
0: പ്രോപ്പറായിട്ടുള്ള
1: ഹൈഡ്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ യൂറിൻ പ്രോപ്പറായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഹൈഡ്രേറ്റ് ചെയ്യാൻ പാടില്ല, ബിക്കോസ് യു മിനറൽസ് ലോസ് ആവും. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് തന്നെ നമ്മൾ മിനറൽസ് കൂടിയുള്ള വെള്ളം കുടിക്കണം.
0: ഓക്കെ, അപ്പോൾ ഈ സ്പോർട്സ് കളിക്കാരൊക്കെ അപ്പോൾ അവരുടെ സ്പെഷ്യൽ ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്നതിനെ കുറിച്ചൊക്കെ വളരെ ചർച്ചകളൊക്കെ നടക്കലുണ്ട്.
1: സ്പോർട്സിൻ്റെ
0: ഡ്രിങ്ക്സ്
1: മർമ്മം, സ്പോർട്സിൻ്റെ ട്രെയിനിങ്ങിൻ്റെ മർമ്മം ഉറക്കത്തിലാണ്.
0: ഉറക്കം
1: അണ്ടിൽ ആൻഡ് അൺലെസ് നിങ്ങൾ പ്രോപ്പർ സ്ലീപ്പ് കിട്ടിയില്ലെങ്കിൽ ഡോണ്ട് ഗോ ഫോർ നെക്സ്റ്റ് ഡേസ് ട്രെയിനിങ്.
0: ഓക്കെ ഓക്കെ.
1: സിവിയർ ട്രെയിനിങ് ചെയ്യാനേ
0: പാടില്ല,
1: പരിക്കുരും.
0: ഓക്കെ.
1: ഉറക്കമാണ് ബ്രെയിനിൻ്റെ
0: കൺട്രോൾ.
1: അല്ല ഇത് ഇറ്റ്സ് ലൈക്ക് യുനോ, ഈ കുറച്ച് നേരം കഴിഞ്ഞ് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സാധനം ഒരു മെഷീൻ ചൂടായി ഓഫാക്കി കൊടുക്കുക, റെസ്റ്റ് കൊടുക്കുക, ആ റെസ്റ്റാണ് ഉറക്കം. ശരിയാവണമെന്നുണ്ടെങ്കിൽ വേണം കളിക്കാൻ. നല്ല കളിക്കുന്നതിന് നല്ല കാർഡിയാക് ഇഷ്യൂസ് വരും. കാർഡിയാക് ഇഷ്യൂസ് പറഞ്ഞാൽ ഡൂയിങ് ഓവർ പമ്പിങ് മറ്റേ കുറച്ച് കഴിഞ്ഞു, അപ്പോൾ അവർക്ക് അതിൻ്റെ ഈ ഹാർട്ടിൻ്റെ റെസ്റ്റാണ് എന്തോ ഉറക്കം. നമ്മളെ സാധാരണ ബി ടി 70-80 വരികയാണെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ 40-50 വരും.
0: അത്രയും
1: ദാറ്റ് ഇസ് ഇറ്റ്സ് റെസ്റ്റ്.
0: റെസ്റ്റിംഗ് ടൈം,
1: റെസ്റ്റിംഗ് ടൈമാണ്, ഹാർട്ടിൻ റെസ്റ്റിംഗ് ആണ്.
0: ഓക്കെ.
1: മസിൽസും ഇതേപോലെ തന്നെയാണ്. എന്നത് ചെയ്യണമെന്ന് 8-10 hours മസിൽസും
0: റെസ്റ്റ് കൊടുക്കാം. ഓക്കെ.
1: യൂഷ്വലി ഹെൽത്ത് വാച്ച്സ് വിൽ ടെൽ യു. സോ അത് നമ്മൾ ഹൈഡ്രേഷൻ പോലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഉറക്കം. അപ്പോൾ കളിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പർ റെസ്റ്റ് എടുക്കണം. അല്ലാണ്ട് 4 hours മാത്രം ഉറങ്ങിയിട്ട് പോയിട്ട് പിറ്റേ കളിക്കാൻ പോരുത്. യു വിൽ എൻഡ് അപ്പ് വിത്ത് ഇഞ്ചുറി. സോ 6-8 hours, ചിലത് 9 hours ഒക്കെ പറയും. നാപ്പ് എടുക്കാൻ പറയും നമ്മൾ, നമ്മുടെ ഹെൽത്ത് വാച്ച് പറയും നമ്മൾ, ഗോ ഫോർ എ നാപ്പ്.
0: ഓക്കെ
1: ഓക്കെ. അതെന്ന് വെച്ചാൽ 10-20 minutes നാപ്പ് എന്നാണ്. 20 minutes ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ ബോഡി ഒന്ന് സെറ്റ് ആവും. അപ്പോൾ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും.
0: അപ്പം പ്രോപ്പറായിട്ടുള്ള ഹൈഡ്രേഷൻ, വെള്ളം കുടി പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. ഉറങ്ങണം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഒരു സെക്ഷൻ്റെ സമയം നമുക്കിവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഫുട്ബോൾ കളിക്കിടയിലെ പരിക്കുകൾ എന്നൊരു വിഷയത്തിലാണ് നമ്മൾ ഈ ഒരു സെഷൻ മുന്നോട്ട് കൊണ്ടുപോയത്. വളരെ ഉപകാരപ്രദമായ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ കഴിഞ്ഞു. ഇൻഷാല്ലാ ഇനിയും അടുത്ത ആഴ്ച പുതിയൊരു സമകാലിക വിഷയവുമായിട്ട് ഡോക്ടേഴ്സ് ലൈവ് വീണ്ടും എത്താം. ഇന്നത്തെ ഈ ഡോക്ടേഴ്സ് ലൈവിൽ നമ്മോടൊപ്പം ഈ ഒരു ഫുട്ബോൾ കളിക്കിടയിലെ പരിക്കുകൾ എന്ന വിഷയത്തിൽ നമുക്കോടൊപ്പം ചേർന്നത് കിംസ് അൽഷെഫ ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് സർജനായിട്ടുള്ള ഡോക്ടർ അബ്ദുള്ള ഖലീൽ സാറാണ്. സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ ഒരു സെക്ഷനോട് വന്യിപ്പിക്കുന്നു. സുബ്ഹാനക അല്ലാഹു ബിഹംദിക, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത, അസ്തഗ്ഫിറുക വതുബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷൻ്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان الرجيم.

0: ഇന്നത്തെ ലോകം വേഗത്തിൽ മാറുന്നു. ചോദ്യങ്ങൾ കൂടുന്നു, പക്ഷേ മറുപടികൾ പലപ്പോഴും മങ്ങിയതാണ്. വിശ്വാസത്തെക്കുറിച്ച് ചോദിക്കുന്നത് തെറ്റാണോ? സംശയങ്ങൾ ഉണ്ടാകുന്നത് വിശ്വാസക്കുറവാണോ? അല്ലെങ്കിൽ അത് സത്യം അന്വേഷിക്കുന്ന മനസ്സിന്റെ അടയാളമാണോ? ഇവിടെ തുടങ്ങുന്നു ഫേസ് ടു ഫെയ്ത്ത്. ഫേസ് ടു ഫെയ്ത്ത് എന്നത് വിസ്ഡം യൂത്ത് അവതരിപ്പിക്കുന്ന ഒരു സാധാരണ പ്രഭാഷണമല്ല, ഒരു ഉപദേശവേദിയുമല്ല. ഇത് യുവമനസ്സുകളുടെ സംശയങ്ങളെ നേരിട്ടഭിമുഖീകരിക്കുന്ന ഒരു സംവാദവേദിയാണ്. ഇന്നത്തെ യുവാക്കൾ ചോദിക്കുന്നു, ദൈവമുണ്ടോ? ഇസ്ലാം ഇന്നത്തെ ലോകത്തോട് പൊരുത്തപ്പെടുമോ? സ്വാതന്ത്ര്യവും വിശ്വാസവും തമ്മിൽ സംഘർഷമുണ്ടോ? സോഷ്യൽ മീഡിയ, ബന്ധങ്ങൾ, ജീവിത ലക്ഷ്യം, എവിടെയാണ് സത്യം? ഫേസ് ടു ഫെയ്ത്ത് ഈ ചോദ്യങ്ങളെ ഒന്നും ഒളിപ്പിക്കുന്നില്ല. അവയെ മുഖാമുഖം സധൈര്യം പ്രമാണബലത്തിൽ നേരിടുന്നു. ഫേസ് ടു ഫെയ്ത്ത്, ഇത് വികാരത്തിന്റെ ചൂടല്ല, ബോധത്തിന്റെ വെളിച്ചമാണ്. ഒരാളെയും കുറ്റപ്പെടുത്തുന്നില്ല, ഒരാളെയും തള്ളിപ്പറയുന്നില്ല, പകരം തിരിച്ചുപിടിക്കുന്നു, ബന്ധിപ്പിക്കുന്നു, വിശ്വാസത്തിലേക്ക് നയിക്കുന്നു, നന്മയുടെ വഴി കാണിക്കുന്നു. ചോദ്യങ്ങളിൽ നിന്ന് ഉറപ്പിലേക്കുള്ള ഒരു യാത്ര. സംശയം അവസാനമല്ല, അത് തുടക്കമാണ്. ഫേസ് യുവർ ക്വസ്റ്റ്യൻസ്, ഫൈൻഡ് യുവർ ഫെയ്ത്ത്. ഫേസ് ടു ഫെയ്ത്ത് എല്ലാ ശനിയാഴ്ചയും രാത്രി 9 മണിക്ക് കേൾക്കാം വിസ്ഡം ഡയലോഗ് ടിവിയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ബാങ്ക് കൊടുക്കുന്നതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. അതായത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും മദീനത്തേക്ക് വന്നു. അങ്ങനെ അവർ നമസ്കാരം ആരംഭിച്ചു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വക്തുകൾ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, 5 വക്ത് നിസ്കരിക്കുക എന്നുള്ളത്. അപ്പം ചരിത്രങ്ങളിൽ കാണുന്നു, പിന്നെ അന്ന് ഇരണ്ട് ഇരണ്ടായിട്ടാണ് നിസ്കരിച്ചിരുന്നത് എന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. പിന്നീടാണ് ഓരോ വക്തും എത്രയെത്ര എന്നുള്ളത് തിട്ടപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ അന്നുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ അതാതിൻ്റെ സമയം ഓരോ വക്തായി എന്നുള്ളത്, പിന്നെ അതൊരു കൃത്യമായിട്ട് ജനങ്ങളെ എത്തിക്കാനുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അതായത്, പള്ളിയിൽ ആ സമയത്ത് വന്ന ആൾക്കാരൊക്കെ എന്തു ചെയ്യും? ജമാഅത്തായിട്ട് നിസ്കരിക്കും. ചില ആളുകൾ നേരത്തെ വരും, ചില ആൾക്കാർ എന്തെങ്കിലും ഷൂല് കാരണം അതിൽ നിന്ന് വൈകുന്നൊരു സാഹചര്യം. ഇത് ഒരു പിന്നെ നിസ്കാരത്തിൻ്റെ സമയമായി എന്നറിയിക്കാൻ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല
3: അന്ന് ആ കാലഘട്ടത്തിൽ.
2: അതായത്, ഇതേപോലൊരു ബാങ്കുലി അന്ന് ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തുമായിട്ട് മീറ്റിംഗ് ചേരാൻ. അപ്പോൾ അവിടെയും ഒരു മനോഹരമായിട്ടുള്ള ഒരു മാതൃക നമുക്കതിലുണ്ട്.
3: ശരിയാണ്. ഇപ്പോൾ ഈ ഒരു കൂടിയാലോചന,
2: അതെ,
3: ഷൂറ, ഒരു നേതാവ് മൂപ്പര് സ്വന്തം ഇഷ്ടപ്രകാരം
2: അതെ
3: അങ്ങോട്ട് തീരുമാനിക്കാം, അത് നടപ്പിൽ വരുത്തുക എന്നതിനപ്പുറം
2: അതെ
3: അനുയായികളോടൊപ്പം, ശരിക്കും ഈ ഒരു സാധാരണ നേതാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീന് അള്ളാഹുവിൽ നിന്ന് നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആ ഒരു വ്യക്തിയാണ്.
2: പ്രത്യേകിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ പിന്നീട് എന്താണ് ഒരു വിശ്വാസിക്ക് ഉണ്ടാവുക? സമയന വാതായന, അള്ളാഹുവിൻ്റെ റസൂല് ഞങ്ങൾ കേട്ടു, അനുസരിച്ചു എന്നായിരിക്കും അവർക്ക് ഉണ്ടാവുക.
3: പക്ഷെ എന്നിട്ട് പോലും കൂടിയാലോചന അള്ളാഹുവിൻ്റെ റസൂല്,
2: അതെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, നമ്മുടെയൊക്കെ വീടകങ്ങളിലൊക്കെ നമ്മൾ മാതൃകയാക്കേണ്ടത്, ഏതൊരു നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുമെങ്കിലും അതൊരു ഒരു ഷൂറയിലൂടെ അതൊരു ഉരുത്തിരിഞ്ഞു വരിക എന്നുള്ളത് ഒരു ഇസ്ലാമിക സംസ്കാരത്തിൽപ്പെട്ടതാണ്. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യല്ല, എല്ലാവരും കൂടി ഒന്നിച്ച് ആ കാര്യം ചെയ്യുക എന്നുള്ളത്. കാരണം ജമാഅത്ത്, ജുമുഅ അതൊക്കെ വളരെ പ്രാധാന്യം പറഞ്ഞ അതൊരു സംഘമാണ്, ഒരു കൂട്ടമാണ് എന്നുള്ള ഒരു സംഗതി നൽകാൻ വേണ്ടി. അപ്പോൾ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു.
3: ചെറിയൊരു കുട്ടിയായിരിക്കാൻ ചിലപ്പോൾ വളരെ വിലയേറിയ ഒരു അഭിപ്രായം,
2: ആശയങ്ങൾ പറയാം തീർച്ചയായും. അപ്പോൾ അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു മീറ്റിങ്ങിൽ ഈ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു മാർഗത്തെക്കുറിച്ച് ആലോചന വന്ന സമയത്ത് സഹാബത്ത് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂലെ, നമുക്ക് നസ്രാണികൾ, അതായത് ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് പോലെ മണി ഉപയോഗിച്ചാലോ? അവർ മണി അടിച്ചുകൊണ്ടാണ് അവർ ആരാധനാകർമ്മത്തിൻ്റെ ആ ഒരു ഒരു ഇത് കൊടുക്കുക, പിന്നെ ഒരു
3: അറിയിപ്പ്
2: ആ സമയമായി എന്നുള്ളൊരു വിവരം അവരങ്ങനെ കൊടുക്കുക. അപ്പം അത് ചർച്ചയ്ക്ക് വന്ന സമയത്ത് പിന്നെ അതിനെക്കുറിച്ചുള്ള പിന്നെ സ്വാഭാവികമായിട്ടുള്ള ചർച്ച വന്നു. ചില ആളുകൾ പറഞ്ഞു നമുക്ക് ജൂതന്മാർ അവരുടെ ആരാധന അറിയിപ്പ് നൽകുന്നത് പോലെ നമുക്കൊരു കുഴൽ വിളിച്ചാലോ, ഒരു ഒരു ആ സമയത്തുള്ള ഒരു കുഴൽ വിളി നമുക്ക് നടത്തിയാലോ. ഇങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ അവിടെ നടന്നു. അങ്ങനെ ആ ഒരു മീറ്റിങ്ങിൽ ഇതിലൊരു തീരുമാനമാവാതെയാണ് അവർ പിരിഞ്ഞത്. അതായത് എങ്ങനെയാണ് ഒരു വ്യവസ്ഥാപിതമായ മാർഗം എന്നതിൽ ഒരു തീരുമാനമാവാതെ എന്ത് ചെയ്തു, ആ മീറ്റിംഗ് പിരിഞ്ഞു. അവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ടുന്ന ഒരു പേരുണ്ട്. ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത ഒരു സഹാബിയായിരുന്നു അബ്ദുല്ലാഹിബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് പിന്നെ മറ്റെവിടെങ്കിലും ഒരു ചർച്ചയിലോ അല്ലെങ്കിൽ സംഭവങ്ങളിലോ ഇദ്ദേഹത്തിൻ്റെ പേരുള്ളതായിട്ട് നമുക്ക് പിന്നെ ഒരു പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയത്തിൽ നിറഞ്ഞു വരുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന ഒരു പേരാണ് അബ്ദുല്ലാഹിബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഈ മീറ്റിങ്ങിൽ തീരുമാനമാവാതെ പിരിഞ്ഞപ്പോൾ ഇതിൽ പങ്കെടുത്ത ഓരോ ആളുകളും ഉറങ്ങാൻ കിടന്നത് എന്തുണ്ട് വഴി എന്ന് ആലോചിച്ചിട്ടാണ് ഇവരൊക്കെയും ഉറങ്ങാൻ വേണ്ടി കിടന്നത്.
3: ആ മീറ്റിംഗ് ഒരു തീരുമാനമാകാതെയാണ് അവർ
2: പിരിഞ്ഞത്.
3: ശരിക്കും നോക്ക് നിങ്ങൾ ആ ഒരു ഒരു മനോഹരമായ ആ രംഗം.
2: അതെ,
3: ഒരു പ്രവാചകൻ അവരിൽ മതനിയമങ്ങൾ നിർദ്ദേശിക്കുവാനും അത് നിർമ്മിക്കുവാനും പ്രാപ്തനായ ഒരു പ്രവാചകൻ, അവരിലേക്ക് നിയോഗിക്കപ്പെട്ടൊരു ദൂതൻ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ട് അതിലൊരു തീരുമാനമാകാതെ അത് ജനങ്ങളിലേക്ക് വിട്ടുകൊടുത്തിട്ട് അവരിൽ നിന്ന് അഭിപ്രായങ്ങൾ ആരായാൻ വേണ്ടി ഒരു രാത്രി കൂടി അവർക്ക്
2: നൽകുകയാണ്. അങ്ങനെ ഇവർ പിരിഞ്ഞു പോയ ഓരോരുത്തരും ഇത് മനസ്സിലിട്ടുകൊണ്ടാണ് കിടന്നത്. അങ്ങനെ കിടന്ന സമയത്ത് ബഹുമാനിയനായ അബ്ദുല്ലാഹിബ്നു സയ്യിദ് റളിയല്ലാഹുവിനൊരു സ്വപ്നം കാണാൻ. എന്താണ് ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ, പിന്നെ അദ്ദേഹം പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഈ ഒരു മുസ്ലിം ഉമ്മത്തിനും കൂടി സ്വപ്നത്തിലൂടെ ഒരു പരിഹാരം നൽകുകയാണ്. ഇദ്ദേഹം പിന്നെ ഒരു കിടന്ന സമയത്ത് ഒരു സ്വപ്നത്തിൽ അദ്ദേഹം കാണുന്ന സ്വപ്നത്തിൽ ഒരു പച്ച വസ്ത്രം ധരിച്ച ഒരാൾ പ്രത്യക്ഷപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു മണിയുണ്ട്. അപ്പോൾ അബ്ദുല്ലാഹിബ്നു സയ്യിദ് റളിയല്ലാഹുവിനെ ചോദിച്ചു, ആ മണി എനിക്ക് തരാമോ? അപ്പോൾ ഇതിലുള്ള വ്യക്തി, സ്വപ്നത്തിൽ കണ്ട വ്യക്തി ചോദിക്കുകയാണ്, എന്തിനാണത്? അപ്പോൾ ഇദ്ദേഹം പറയണത്, ഞങ്ങൾക്ക് നമസ്കാര സമയം ആയി എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സ്വപ്നത്തിൽ കണ്ട വ്യക്തി അബ്ദുല്ലാഹിബ്നു സയ്യിദ് റളിയല്ലാഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞുകൂടെ എന്ന് പറഞ്ഞിട്ട് നമ്മളിന്ന് ബാങ്കിൽ കേൾക്കുന്ന ഈ ലഫ്ലുകൾ പറഞ്ഞു കൊടുത്തു,
3: പദങ്ങൾ
2: പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇദ്ദേഹം ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണർന്നു. സാധാരണ നമ്മൾ സ്വപ്നം കണ്ടാൽ എന്ത് ചെയ്യും, അത് ഉണർന്നു കഴിഞ്ഞാൽ അത് ഡിലീറ്റായി പോവാറാണ് നമുക്കൊക്കെ പതിവുള്ളത്. പക്ഷെ ഒരു ഉണർച്ചയിൽ കണ്ടതുപോലെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതങ്ങനെ തങ്ങി നിന്നു. ഇദ്ദേഹം ഫജറാകാൻ വേണ്ടി കാത്തുനിൽക്കുകയാണ്. കാര്യം എന്താണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വരുമ്പോൾ ഈ സ്വപ്നത്തിൽ കണ്ട കാര്യം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അദ്ദേഹത്തിന് വീട്ടിലിരുന്ന് ഒരു ഇരിക്കപ്പൊറുതി കിട്ടുന്നു.
3: ഇനി ഉറങ്ങിയത് മറന്നുപോയാൽ,
2: മറന്നുപോയെങ്കിലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഉടനെ അദ്ദേഹം പള്ളിയിലേക്ക് പോകണം. അപ്പോൾ സമയമായിട്ടില്ല, അദ്ദേഹം നേരെ പള്ളിയിലേക്ക് ചെന്നു. പള്ളിയിലേക്ക് ചെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ വരുന്നത് നോക്കിയിട്ട് എന്തു ചെയ്യാണ്, അവിടെ തന്നെ ഇരിക്കണം. അങ്ങനെ ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ഉടനെ ഈ വിവരം അറിയിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വരുന്ന ആ സമയം കണ്ടപ്പോൾ ഓടിച്ചെന്നു. എന്നിട്ട് താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമോട് പറഞ്ഞു, വിശദമായിട്ട് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സത്യപ്പെടുത്തുകയാണ്, നിങ്ങൾ കണ്ടത് ഒരു സത്യമായ സ്വപ്നമാണ്. സാധാരണ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനിൽ ഒരാളുടെയും സ്വപ്നം തെളിവല്ല. അതുകൊണ്ടാണല്ലോ പല ഔലിയാക്കന്മാരും പിന്നെ കള്ളക്കഥകൾ നമ്മൾ പ്രചരിപ്പിക്കുമ്പോൾ സ്വപ്നം തെളിവല്ല എന്ന് പറയുന്നത്. എന്നാൽ എങ്ങനെ ഈ സ്വഹാബിയുടെ സ്വപ്നം തെളിവായി വന്നു, ഇതിൽ നിന്നാണല്ലോ ഒരു ബാങ്ക് ഉടലെടുക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് സത്യപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ്.
3: അവിടെ സർട്ടിഫൈ ചെയ്യാൻ
2: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ട്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ പറയണത്, നിങ്ങൾ ഈ ലഫ്ലുകൾ ബിലാൽ എന്നവർക്ക് പറഞ്ഞു കൊടുക്കുക, അദ്ദേഹം അത് ഉച്ചത്തിൽ വിളിച്ചു പറയട്ടെ. അപ്പോൾ ബിലാൽ റളിയല്ലാഹുവിൻ്റെ ഒരു ഒരു ഒരു പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ശബ്ദമാധുരിയുടെ ഉടമയാണ്. മാത്രമല്ല ഈ ഒരു ലഫ്ല് പറയാൻ അല്ലേ മറ്റുള്ളവരുടെ യോഗ്യത പോലെ ഒരു ഒരു ഒരു ഒരു പണത്തൂക്കം മുമ്പിൽ യോഗ്യത ഉണ്ട്. അമ്മാറും അതേപോലെ തന്നെ പിന്നെ ബിലാലും അനുഭവിച്ച ആ ഒരു പ്രയാസങ്ങൾ
3: തീർച്ചയായും ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ യജമാനൻ ക്രൂരമായ മർദ്ദനത്തിനിരയാക്കിയപ്പോൾ ആവർത്തിച്ച് മർദ്ദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്കായിരിക്കാം അതിന്റെ നിദാനം.
2: അതെ, ആ ഒരു പിന്നെ സന്ദർഭമാണ് പ്രവാചകൻ അവിടെ സ്മരിക്കുന്നത്. അത് അവരുടെ ശ്രേഷ്ഠ. പിന്നീട് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത് എന്താണ്, ഒഫീഷ്യലായിട്ടുള്ള മുഅദ്ദിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി, മറ്റുള്ള മുഅദ്ദിന്മാരുണ്ട്, പക്ഷേ ഏറ്റവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒഫീഷ്യൽ മുഅദ്ദിൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്
3: ബിലാൽ.
2: മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അദ്ദേഹം മദീന വിട്ടു പോകുന്നുണ്ട്. ഈ ബാംഗുലിയുടെ ലഫ്ലുകൾ ഉച്ചരിക്കാൻ കഴിയാതെ സങ്കടഭാരത്താൽ മദീന വിട്ടുപോകുന്ന ബിലാൽ റളിയല്ലാഹുവിൻ്റെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും.
3: എന്തൊരു മഹത്തായ ആദർശമാണ് ഇസ്ലാമിന് പരിചയപ്പെടുത്താനുള്ളത്. ഈ എന്താണ് ഐത്തം പേറി നടക്കുന്ന ഒരുപാട് ആളുകൾ, ഐത്തവുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങൾക്കിടയിൽ, ഉച്ചനീചത്വങ്ങൾക്കിടയിൽ മുസ്ലിമീങ്ങൾ അവരുടെ നിത്യജീവിതത്തിൽ നിർവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മത്തിന് അന്ന് അവരെ വിളിച്ചിരുന്നത് കറുത്ത അടിമയായിരുന്ന ഒരു ബിലാലായിരുന്നു. അപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു മഹാത്മ്യം അവിടെ വിളിച്ചോതുന്നു കൂടി ചെയ്യുന്നുണ്ട്.
2: അതെ, അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു ഈ വാക്കുകൾ, ഈ പിന്നെ സ്വപ്നത്തിൽ കേട്ട വാക്കുകൾ നമ്മൾ ഇന്ന് ബാംഗുലിയിൽ കേൾക്കുന്ന അതേ വാക്കുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. ബിലാൽ എന്നവർ ഒരു ഉയർന്ന പ്രദേശത്ത് കയറിയിട്ട് ഉച്ചത്തിൽ അത് വിളിച്ചു പറയണം. അപ്പം നമ്മൾ ഇന്ന് കേൾക്കുന്ന ഈ ബാങ്കിൻ്റെ, ഈ ബാംഗുലിയുടെ പിന്നിലുള്ള ഒരു ചരിത്രമാണ് നമ്മൾ പറഞ്ഞത്. ഇതേ സമാനമായ അനുഭവം ഈ വിളിച്ചു പറയുന്ന വേളയിൽ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു ഓടി വന്നിട്ട് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാനും ഇങ്ങനത്തെ ഒരു സ്വപ്നം കണ്ടു, ഞാനും ഇങ്ങനത്തെ ഒരു സ്വപ്നം കണ്ടു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇപ്പോൾ ഈ കേൾക്കുന്ന ഈ ബാംഗുലിയുടെ പിന്നിൽ ഇങ്ങനത്തൊരു ചരിത്രം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നൊരു ഭാഗമാണ് സാന്ദർഭികമായിട്ട് എൻ്റെ ശ്രോതാക്കളുടെ മനസ്സിലേക്ക് ഇട്ടുതരാനുള്ള ഒരു ആശയം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നമ്മളിനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകാം. ഇതുവരെ നമ്മൾ ഓരോ നന്മകളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു നന്മ പരിചയപ്പെടുത്തണ്ടേ? അറിയാം ഒരു നന്മ എന്ന ഹെഡിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹ സ്പർശം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ, കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്കും സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി ഇതിലൊന്നാണ്. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഇതിൽ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി, യൂണിറ്റ് തലത്തിലാണ് ഇതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്. കേരളത്തിലുടനീളം വിസ്ഡം യൂത്ത് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുമൊക്കെ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ പദ്ധതി നടത്തി കൊടുക്കും. അതേപോലെ തന്നെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ചികിത്സാ കിറ്റുകൾ വിതരണം ചെയ്യുക എന്ന പ്രവർത്തനങ്ങളുമൊക്കെ യൂണിറ്റ് തലങ്ങളിൽ പ്രാദേശികമായി നടക്കുന്നുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ താങ്ങാവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈയൊരു പദ്ധതിയുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്.

0: പീസ് റേഡിയോ ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സൂറത്തുൽ ഹജ്ജിലെ 23-24 വചനങ്ങൾ. അവിശ്വാസികൾക്ക് നരകത്തിൽ ലഭിക്കുന്ന ശിക്ഷ വിശദീകരിച്ച ശേഷം വിശ്വാസിക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ വിശദീകരിക്കുന്നു. ഹൃദയവസന്തത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ വഹാബ് സലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ യുദ്ഖിലുൽ ലദീന ആമനൂ إن الله يدخل الذين آمنوا وعملوا الصالحات جنات تجري من تحتها الأنهار يحلون فيها من أساور من ذهب ولؤلؤا

ഇത് പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഹജ്ജ് ആണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ അവിശ്വാസികളായ ആളുകൾ, അല്ലാഹുവല്ലാത്ത വസ്തുക്കൾക്ക് സുജൂദ് ചെയ്യുന്നതായ ആളുകൾ, അവർ നരകത്തിൽ പ്രവേശിക്കുമെന്നും ആ നരകത്തിൽ അവർ അനുഭവിക്കുന്ന അതികഠിനമായ ശിക്ഷയെക്കുറിച്ച്, ക്ലേശങ്ങളെക്കുറിച്ചാണ് നമ്മൾ വിശദീകരിച്ചത്. ശേഷം ആ നരകവാസികളുടെ വിശദീകരണത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. അഥവാ ആ നരകത്തിലുള്ള ആളുകൾക്ക് തീയിൻ്റെ വസ്ത്രം മുറിച്ചു കൊടുക്കുമെന്നും അതേപോലെ തിളച്ചുമറിയുന്ന വെള്ളം അവരുടെ തലയിലൂടെ ഒഴിക്കുമെന്നും ഇരുമ്പിൻ്റെ ദണ്ഡുകൾ കൊണ്ടുള്ള ദണ്ഡനങ്ങൾ അവർ ഏൽക്കേണ്ടി വരുമെന്നും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് അവിശ്വാസികൾക്ക് നരകത്തിൽ അനുഭവിക്കേണ്ടി വരിക എന്ന് വിശദീകരിച്ചു. ഇനി അതിൻ്റെ നേർവിപരീതമാണ് വിശ്വാസികളായ ആളുകൾക്ക് ലഭ്യമാകുന്ന കാര്യം. നമുക്ക് ആയത്തിൻ്റെ അർത്ഥമൊന്ന് പരിശോധിച്ചു നോക്കാം. ഇന്നല്ലാഹ യുദ്ഖിലുല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യുദ്ഖിലുല്ലദീന ആമനു, യുദ്ഖിലു അവൻ പ്രവേശിപ്പിക്കും, അല്ലദീന ആമനു വിശ്വസിച്ചതായ ആളുകളെ, വഅമിലുസ്സാലിഹാത്ത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തതായ ആളുകളെ അല്ലാഹു പ്രവേശിപ്പിക്കും, ജന്നാത്തിൻ ആ സ്വർഗത്തോപ്പുകളിൽ, തജ്രീമിൻ തഹ്തിഹൽ അൻഹാർ അതിൻ്റെ താഴ്ഭാഗത്തുകൂടി അരുവികളൊഴുകുന്നു, ആ താഴ്ഭാഗത്തുകൂടി അരുവികളൊഴുകുന്നതായ ആ സ്വർഗത്തോപ്പുകളിൽ വിശ്വസിച്ചതായ ആളുകളെയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളെയും തീർച്ചയായും അല്ലാഹു പ്രവേശിപ്പിക്കുമെന്നാണ്. നമ്മൊരു 4 എപ്പിസോഡുകൾക്ക് മുമ്പ് ഇതുപോലെ അവിശ്വാസികളായ ആളുകളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇതേ സമാനമായ ആയത്ത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തതായ ആളുകളെ തായ്ഭാഗത്തുകൂടി അരുവികളൊഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ പ്രവേശിപ്പിക്കുമെന്ന് നമ്മൾ വിശദീകരിച്ചതാണ്. അതേപോലെയുള്ള ഒരായത്ത് തന്നെയാണ് ഈ ആയത്തും. ഇവിടെയും നരകത്തിൽ അവിശ്വാസികൾ അനുഭവിക്കുന്ന കഠിനമായ ശിക്ഷ, ആ ശിക്ഷയെ വിശദീകരിച്ചതിന് ശേഷം വിശ്വാസികളായ ആളുകൾക്ക് സ്വർഗത്തിൽ ലഭിക്കുന്നതായ കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. അപ്പോൾ അരുവികളൊഴുകുന്ന സ്വർഗത്തിൽ അവരെ പ്രവേശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഇനി ആ സ്വർഗത്തിൽ അവർക്ക് ലഭ്യമാകുന്ന കാര്യങ്ങളാണ് പറയുന്നത്. യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ, യുഹല്ലൗന ഫീഹാ, അവരതിൽ അണിയിക്കപ്പെടും, മിൻ അസാവിറ മിൻ ദഹബിൻ, സ്വർണത്തിൻ്റെ വളകൾ, സ്വർണത്തിൻ്റെ വളകൾ അവർ ആ സ്വർഗത്തിൽ അണിയിക്കപ്പെടും എന്നാണ്. യുഹല്ലൗന, അവരണിയിക്കപ്പെടും, ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ, സ്വർണത്തിൻ്റെ വളകൾ അവർ അതിൽ അണിയിക്കപ്പെടും, വലുലുഅൻ വലിബാസുഹും ഫീഹാ ഹരീർ, അതിൽ അവർക്ക് സ്വർണത്തിൻ്റെ വളകളും മുത്തും അണിയിക്കപ്പെടുമെന്നാണ്. ലുലു എന്ന് പറഞ്ഞാൽ മുത്തുകൾ. അതേപോലെ തന്നെ വലിബാസുഹും ഫീഹ, അതിൽ അവരുടെ വസ്ത്രം അൽ ഹരീർ, പട്ടായിരിക്കുമെന്നാണ്. വലിബാസുഹും, അവരുടെ വസ്ത്രങ്ങൾ, ഫീഹ അതിൽ, ആ സ്വർഗത്തിൽ, ഹരീർ പട്ടായിരിക്കും. അപ്പോ ഇവിടെ 2-3 കാര്യങ്ങളാണ്. ആ താഴ്ഭാഗത്തുകൂടി അരുവികളൊഴുകുന്ന സ്വർഗത്തിൽ വിശ്വാസികളെയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരെയും അല്ലാഹു പ്രവേശിപ്പിക്കും. എന്നിട്ട് അവർക്ക് അതിൽ നൽകുന്നതാണ് അവിശ്വാസികൾക്ക് തീയിൽ നിന്നുള്ള വസ്ത്രം മുറിച്ചു കൊടുക്കുമ്പോൾ വിശ്വാസികൾക്ക് സ്വർണത്തിൻ്റെ വളകളും അതേപോലെ പട്ടുവസ്ത്രങ്ങളും മുത്തുകളുമൊക്കെയാണ് ആ സ്വർഗത്തിൽ അണിയിക്കുക എന്നാണിവിടെ വിശദീകരിക്കുന്നത്. നമുക്കറിയാം, ദുനിയാവിൽ പട്ടുവസ്ത്രവും സ്വർണവും പുരുഷനെ സംബന്ധിച്ച് ഹറാമാണ്. നമുക്കറിയാം, ഹദീസിൽ കാണാം, ലാ തൽബസു അൽ ഹരീറ വലദ്ദീബാജ ഫിദ്ദുനിയ, നിങ്ങൾ ദുനിയാവിൽ പട്ട്
അണിയാൻ പാടില്ല. നിങ്ങൾ പട്ട് ഉടുക്കാൻ പാടില്ല ഈ ദുനിയാവിൽ. ഫഇന്നഹു മൻ ലബിസഹു ഫിദ്ദുനിയ, ആരെങ്കിലും ദുനിയാവിൽ അത് ധരിച്ചാൽ, ലം യൽബസുഹു ഫിൽ ആഖിറ, ആഖിറത്തിൽ പരലോകത്ത് അതവന് ധരിക്കാൻ പറ്റുകയില്ല എന്നർത്ഥം. ദുനിയാവിൽ അത് വിശ്വാസിക്ക് ഉള്ളതല്ല, അവനത് പരലോകത്തേക്ക് ഉള്ളതാണ്. മാത്രമല്ല, അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹുവിന് പറയുകയാണ്, വമല്ലം യൽബസ് അൽ ഹരീർ, വമല്ലം യൽബസിൽ ഹരീറ ഫിൽ ആഖിറ, ആഖിറത്തിൽ ആർക്കെങ്കിലും പട്ട് ധരിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ, ലം യദുഖുലിൽ ജന്ന, അവന് സ്വർഗത്ത് പ്രവേശിക്കാൻ പറ്റൂല. കാരണം എന്നിട്ട് അദ്ദേഹം പറയാ, ഖാലല്ലാഹു തആല, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, വലിബാസുഹും ഫീഹാ ഹരീർ, അവരുടെ വസ്ത്രം അതിൽ പട്ടായിരിക്കുമെന്ന്. അപ്പൊ ദുനിയാവിൽ നമുക്ക് പട്ട് ധരിക്കാൻ ഒരു പുരുഷനെ സംബന്ധിച്ച് അനുവദനീയമല്ല, സ്വർണം ധരിക്കൽ അനുവദനീയമല്ല. ഇതെല്ലാം നാളെ പരലോകത്ത് അവർക്ക് വിശിഷ്ടമായി നൽകുന്ന കാര്യങ്ങളാണ് എന്നാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. അതാണ് യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ, സ്വർണത്തിന്റെ വളകൾ അവർ അണിയിക്കപ്പെടും. വലുലുഅൻ, മുത്തുകളും. വലിബാസുഹും ഫീഹാ ഹരീർ, അതിൽ അവരുടെ വസ്ത്രങ്ങൾ പട്ടായിരിക്കും എന്നും പറഞ്ഞു. ഇത് നമ്മൾ പഠിക്കുമ്പോൾ ഇതിന് തൊട്ടു മുമ്പത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോകാൻ പാടില്ല. കാരണം അവിടെ അവിശ്വാസികൾക്ക് അവർക്ക് എങ്ങനെയാ, കുത്തിയാത്തിലഹും സിയാവും മിന്നാർ, നരകത്തിൽ നിന്നുള്ള വസ്ത്രമാണ് അവർക്ക് മുറിച്ചു കൊടുക്കുന്നത്. വയുസബ്ബു മിൻ ഫൗകി റുഊസിഹിം അൽ ഹമീം, ചുട്ടുതിളക്കുന്ന വെള്ളം അവരുടെ തലയിലൂടെ ഒഴിക്കപ്പെടുമെന്നാണ്. യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ്, അതുകൊണ്ട് അവരുടെ വയറിനകത്തുള്ളതും തൊലികളുമെല്ലാം ഉരുകിയൊലിച്ചു പോകും എന്നാണ് ഇതിന് തൊട്ടു മുമ്പുള്ള ആയത്തുകളിൽ നമ്മൾ പഠിച്ചത്. അത് അവിശ്വാസികളുടെ അനുഭവമാണ്. എന്നാൽ വിശ്വാസികൾക്ക് പട്ടും മുത്തും അതുപോലെ സ്വർണം കൊണ്ടുള്ള വളകളുമൊക്കെയാണ് ആ പരലോകത്തവർക്ക് അണിയിക്കപ്പെടുക എന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. തുടർന്ന് അല്ലാഹു പറയുകയാണ്, വഹുദു ഇല ത്വയ്യിബി മിനൽ ഖൗലി വഹുദു ഇല സിറാത്തിൽ ഹമീദ്, വഹുദു ഇല ത്വയ്യിബി മിനൽ ഖൗൽ, വാക്കുകളിൽ വെച്ച് ഉത്തമമായതിലേക്ക് അവർ മാർഗദർശനം നൽകപ്പെട്ടു എന്നാണ്. വഹുദു ഇല ത്വയ്യിബി മിനൽ ഖൗൽ, വാക്കുകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായതിലേക്കാണ് അവർ മാർഗദർശനം നൽകപ്പെട്ടത്. വഇലാ സിറാത്തിൽ ഹമീദ്, സ്തുത്യർഹമായ അല്ലാഹുവിന്റെ പാതയിലേക്കാണ് അവർ മാർഗദർശനം നൽകപ്പെട്ടത് എന്നർത്ഥം. ഇഖ്ലാസിന്റെ ആ വചനത്തിലേക്ക്, അല്ലാഹുവിന്റെ സ്മരണകൾ ഉണർത്തുന്ന ആ വചനത്തിലേക്ക്, അതിലേക്കാണ് അവർ മാർഗദർശനം നൽകപ്പെട്ടത് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ആ അവർക്കത് ലഭ്യമാകാനുള്ള കാരണം അവർ വിശ്വസിച്ചു, സൽക്കർമ്മങ്ങൾ ചെയ്തു, ആ ഏറ്റവും വാക്കുകളിൽ ഏറ്റവും നല്ലതിലേക്ക് അവർ മാർഗദർശനം നൽകപ്പെട്ടു, സ്തുത്യർഹമായ ആ പാതയിലേക്ക് അവർ മാർഗദർശനം നൽകപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവർക്ക് ആ സ്വർഗത്തിൽ പ്രവേശിക്കുവാനും തായ്ഭാഗത്തുകൂടി അരുവികളൊഴുകുന്ന ആ സ്വർഗത്തിൽ അവർക്ക് പ്രവേശിക്കുവാനും, അതേപോലെ മുത്തുകളും സ്വർണത്തിൻ്റെയും ഒക്കെ വളകൾ ധരിക്കുവാനും പട്ടിന്റെ വസ്ത്രങ്ങൾ ധരിക്കുവാനുമെല്ലാം അവർക്ക് സാധിക്കുകയും ചെയ്തു. ഇതിന് സമാനമായ വേറെയും ആയത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. സൂറത്തുൽ ഇൻസാനിൽ, ആലിയഹും സിയാബു സുന്ദുസിൻ ഖുദുറും വഇസ്തബ്രക് വഹുല്ലു അസാബിറ മിൻ ഫില്ലതിൻ വസഖാഹും റബ്ബുഹും ശറാബൻ തഹൂറാ ഇന്ന ഹാദാ കാന ലകും ജസാഅൻ വകാന സഅയുകും മശ്കൂറാ. അവർക്ക് ആ സ്വർഗത്തിൽ നല്ല നേർത്തതുമൊക്കെ ആയിട്ടുള്ള ആ പട്ടിന്റെ വസ്ത്രമായിരിക്കും അവർക്കുണ്ടാവുക. അതേപോലെ വെള്ളിയുടെ വളകൾ, ഇവിടെ സ്വർണത്തിന്റെ വളകൾ എന്ന് പറഞ്ഞപ്പോൾ സൂറത്തുൽ ഇൻസാനിൽ പറഞ്ഞു, വഹുല്ലു അസാവിറ മിൻ ഫില്ലതിൻ, വെള്ളിയുടെ വളകൾ അവർ അണിയിക്കപ്പെടും എന്നതാണ് പറഞ്ഞത്. വസഖാഹും റബ്ബുഹും ശറാബൻ തഹൂറ, ശുദ്ധമായ പാനീയം അവരുടെ റബ്ബ് അവരെ കുടിപ്പിക്കും. മുമ്പ് നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്, അവർക്ക് ചുട്ടുതിളക്കുന്ന വെള്ളം അവരുടെ തലയിലൂടെ ഒഴിക്കുമെന്നാണ്.
എന്നാൽ ഇവിടെയോ ശുദ്ധമായ പാനീയം അവരെ കുടിപ്പിക്കുന്നതാണ് എന്നാണ്. അവരുടെ പ്രവർത്തനം ഏറ്റവും മഷ്കൂറായ പ്രവർത്തനമായിരുന്നു. ഇന്നഹാദാ കാന ലകും ജസാഅൻ വകാന സഅയുക്കും മഷ്കൂറ. ഇങ്ങനെ നിരവധിയായ ആയത്തുകളിലൂടെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതൊക്കെ ആ വാക്കുകളിൽ വെച്ച് ഏറ്റവും നല്ല വാക്കിലേക്ക് അവർ മാർഗദർശനം നൽകപ്പെട്ടു, ഏറ്റവും നല്ല പാതയിലേക്ക് അവർ മാർഗദർശനം നൽകപ്പെട്ടു, അവർ ശരിയായ വിശ്വാസവും സൽക്കരണങ്ങളുമായി ജീവിച്ചു. ഇതൊക്കെയായിരുന്നു, ഇതൊക്കെ ലഭ്യമാകാൻ ആ സ്വർഗത്തിൽ കടക്കാനും ഉള്ള കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതവും അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ചിട്ടപ്പെടുത്തണം. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു യുദ്ഖിലുൽ ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ പ്രവേശിപ്പിക്കും. ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, തായ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്നതായ സ്വർഗത്തോപ്പുകളിൽ. യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ വലുഉലുഅൻ, സ്വർണത്തിന്റെയും മുത്തുകളുടെയും ഒക്കെ വളകൾ അവർ അണിയിക്കപ്പെടും. വലിബാസുഹും ഫീഹാ ഹരീർ, അതിൽ അവർക്കുള്ള വസ്ത്രം പട്ടിൻ്റേതായിരിക്കും. വഹുദു ഇല ത്വയ്യിബി മിനൽ കൗൽ, വാക്കുകളിൽ വെച്ച് ഏറ്റവും നല്ലതിലേക്കാണ് അവർ മാർഗദർശനം നൽകപ്പെട്ടത്. വഹുദു ഇല സുറാത്തിൽ ഹമീദ്, സ്തുത്യർഹമായ ആ പാതയിലേക്കാണ് അവർ മാർഗദർശനം നൽകപ്പെട്ടത് എന്നർത്ഥം. കൃത്യമായി പഠിക്കുക, മനസ്സിലാക്കുക, ഉൾക്കൊള്ളുവാൻ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒന്നുകൂടെ നമുക്കൊന്ന് പാരായണം ചെയ്യാം.

0: തഹ്തി അൽ അൻഹാർ യുഹല്ലൗന ഫീഹാ മിൻ നസാവിറ മിൻ ദഹബിൻ വലുലുഅ വലിബാസുഹും ഫീഹാ ഹരീർ വഹുദു ഇല ത്വയ്യിബി മിനൽ ഖൗൽ വഹുദു ഇല സിറാത്തിൽ ഹമീദ്.
1: ഓരോ പദങ്ങളുടെയും അർത്ഥം പഠിച്ച് ആയത്തുകളുടെ ഒന്നിച്ചുള്ള അർത്ഥം പഠിച്ചതിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മഷാഅല്ലാ, പീസ് റേഡിയോ ഹൃദയവസന്തം എന്ന പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. സൂറത്തുൽ ഹജ്ജിലെ 23-24 വചനങ്ങൾ, അവിശ്വാസികൾക്ക് നരകത്തിൽ ലഭിക്കുന്ന ശിക്ഷ വിശദീകരിച്ച ശേഷം വിശ്വാസികൾക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ വിശദീകരിക്കുന്നു. നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ വഹാബ് സുലാഹി.
3: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കളിനി കേൾക്കുന്നത് ദൃശ്യം. അങ്ങനെ ആ യാത്രയുടെ തുടക്കം ഇങ്ങനെ. നമ്മോടൊപ്പം ചേരുന്നത് നസറുല്ലാ സലാഹി, കൂടെ വിടി അബ്ദുസലാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്കാണ്